0: നമ്മോടൊപ്പം വന്നിട്ടുള്ളത് ബഹുമാന്യനായ ഡോക്ടർ ഫവാസ് യൂസഫാണ്. അദ്ദേഹം അബീർ മെഡിക്കൽ ഹോസ്പിറ്റലിലെ ഫിസിഷ്യനാണ്. അദ്ദേഹത്തെ നിങ്ങളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
0: ഡോക്ടർ, നമുക്കിന്ന് ഏതാനും ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടിയാണ് ഈ ഒരു പംക്തിയിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ, പണ്ടൊക്കെ നമ്മൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ ഒരസുഖം വന്നാലാണ് ഡോക്ടറടുത്തേക്ക് പോകാറ്. പക്ഷേ ഇന്നൊക്കെ നമ്മൾ കാണുന്നത് അസുഖം വരാതിരിക്കാനും മറ്റുള്ള ടെസ്റ്റുകൾക്കൊക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ കാലങ്ങളിങ്ങനെ മാറുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു മാറ്റം പൊതുവെ ഇങ്ങനെ സംഭവിക്കാനുള്ളൊരു മുഖ്യമായ കാരണം എന്തായിരിക്കും?
1: ആദ്യമായിട്ട് ഞാൻ എനിക്കിങ്ങനൊരു അവസരം തന്ന പീസ് റേഡിയോ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അറിയാം, നമുക്ക് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ ഇന്ന് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ശ്രമിക്കുന്നത്, കൂടുതൽ ഡോക്ടറെ കാണുന്നത്. ഒരു ബേസിക്കായ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പഴയ നിങ്ങളുടെ കാലം അതുപോലെ നമ്മുടെ ഈ ഒരു ആധുനിക കാലത്തുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഭക്ഷണം കൊണ്ടുള്ള രോഗങ്ങൾ വളരെ കൂടി വരുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അതിലൊന്ന് കാരണം എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്ത് നമുക്ക് ഭക്ഷണം കിട്ടുന്നത് കുറവാണ്. നമ്മുടെ ഉമ്മയും ഉപ്പയൊക്കെ പറയുന്നത് നമുക്കറിയാം. അതുപോലെ ഇന്ന് ലോകത്തിലെവിടെ കിട്ടുന്ന ഭക്ഷണം ഇന്ന് നമ്മളെ കിച്ചണിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും,
0: അൽഹംദുലില്ലാഹ്.
1: അതാണ് ഇന്നത്തെ ഒരു വ്യത്യാസം. അതുകൊണ്ട് ഒന്ന് ഈസി അവൈലബിലിറ്റി, പിന്നെ അതുപോലെ അത് വാങ്ങാനുള്ള ആളുകൾക്കുള്ള കപ്പാസിറ്റിയും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടംപോലെ നല്ല ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുന്ന രീതികൾ നമുക്ക് കാണാൻ പറ്റും.
0: അപ്പോൾ അവിടെ ചെറിയൊരു മാറ്റം വരുത്തണം. ഭക്ഷണം കിട്ടുന്നത് അൽഹംദുലില്ലാഹ് ഖൈറാണ് അല്ലേ, എല്ലാ ഭക്ഷണം കിട്ടുക ഖൈറാണ്. പക്ഷേ നമ്മൾ കഴിക്കുന്നതിന് രൂപത്തിലും അല്ലെങ്കിൽ കഴിക്കുന്ന ക്വാണ്ടിറ്റിയിലൊക്കെ ഒരു മാറ്റം വരുത്തണം എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.
1: അതുമാത്രമല്ല, ഈ ഭക്ഷണം കൊണ്ടാണ് ഏകദേശം 60-70% രോഗങ്ങളും, അതായത് ജീവിതശൈലി രോഗങ്ങളുടെ ഒരു പ്രധാന കാരണം ഭക്ഷണമാണ്.
0: നമുക്ക് അതിലേക്ക് വരാം. നമുക്ക് ഇവിടെ ആളുകൾ സ്ഥിരമായി ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്താണ് എല്ലാവരും ഇങ്ങനെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്നതിൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലാണ് ചെക്ക് ചെയ്യാറ്, ഇതങ്ങനെയല്ല. കൊളസ്ട്രോൾ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ വരാൻ കാരണം?
1: അതിൽ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, കൊളസ്ട്രോളാണ് പല പ്രശ്നങ്ങൾക്ക് ഇന്ന് നമ്മുടെ കേരളത്തിലൊക്കെ ഒരു കാരണം. എന്ത് പറഞ്ഞു വെച്ചാൽ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ഒരു പ്രധാന കാരണം കൊളസ്ട്രോൾ തന്നെയാണ്. കാരണം ആ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ സാധനമാണ് നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകൾ പോയി അടിഞ്ഞ് അവിടെ രക്തത്തിൽ നീർക്കെട്ടുണ്ടാക്കി പിന്നീട് ബ്ലോക്ക് അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ, ഇതൊക്കെ കാരണമാണ്
0: ആൾക്കാർ. കൊളസ്ട്രോൾ കൊണ്ട് ഒരാൾ മരിക്കില്ല,
1: ഇല്ല, കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് അസുഖങ്ങളിലേക്ക് ആൾക്കാരെ എത്തിക്കുന്നത്.
0: കൊളസ്ട്രോളിൽ പിന്നെ രണ്ട് തരം കൊളസ്ട്രോളുകളെ പറ്റിയാണ് ആൾക്കാർ സംസാരിക്കാറ്. ഒന്ന് നല്ലത്, ചീത്തത്. ഈ നല്ലതും ചീത്തതും എങ്ങനെ, ഈ കൊളസ്ട്രോളിനെ നമുക്ക് നല്ലത് എന്താണ് ചീത്തത് എന്താണെന്നൊന്ന് പറഞ്ഞാവോ?
1: അതെ, അത് ബേസിക്കലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റിയെ വെച്ചിട്ടാണ് ആൾക്കാർ പറയുന്നത്. മീൻസ് സയൻറ്റിഫിക്കലി അത് ലോ ഡെൻസിറ്റി ലിപ്പിഡ്, ഹൈ ഡെൻസിറ്റി ലിപ്പിഡ്, അതാണ് ബേസിക്കലി. ഹൈ ഡെൻസിറ്റി ലിപ്പിഡാണ് നല്ല കൊളസ്ട്രോൾ. അത് നല്ല കൊളസ്ട്രോൾ എന്ന് പറയാൻ കാരണം അതിൻ്റെ വലിപ്പം വലുതാണ്, ഒന്ന്. എന്നാൽ ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ ആണെങ്കിൽ ചെറുതാണ്. അതായത് നമ്മളൊരു ക്രിക്കറ്റ് ബോളും അതുപോലെ നമ്മളൊരു ഫുട്ബോളുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ ക്രിക്കറ്റ് ബോൾ ഒരു വാളിൽ എറിഞ്ഞിട്ടുണ്ടാക്കുന്ന ഡാമേജ്, അല്ലെങ്കിൽ ഒരു ഒരാളുടെ മേത്തെറിഞ്ഞുണ്ടാക്കുന്ന ഡാമേജ് വളരെ കൂടുതലാണ് ഫുട്ബോൾ എറിഞ്ഞുണ്ടാക്കുന്ന ഡാമേജ്. അപ്പോൾ അതാണ് ആ രക്തക്കുഴലിൽ പോയി ചെറിയ ഈ ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ പോയിട്ടാണ് ഈ പറയുന്ന എന്തുണ്ടാക്കുന്നത്, ഈ രക്തത്തിൽ രക്തക്കുഴലിൽ ബ്ലോക്കുകൾ ഉണ്ടാക്കാനുള്ള ഒരു പ്രത്യേക കാരണം അതാണ്.
0: ചീത്ത കൊളസ്ട്രോൾ എന്നാണ് ഈ
1: ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ. അത് ഏറ്റവും കൂടുതലുള്ളത് ഫ്രൈഡ് ഐറ്റംസ്, അതുപോലെ നമ്മളീ പറഞ്ഞ പോലെ എണ്ണക്കടികൾ, അതുപോലെ അങ്ങനെയുള്ള കുറേ ഭക്ഷണങ്ങളാണ് കൂടുതൽ അത് കാണുന്നത്, ഒന്ന്. പിന്നെ അതുപോലെ ഗുഡ് കൊളസ്ട്രോൾ, അതായത് HDL എന്ന് പറയുന്ന ഹൈ ഡെൻസിറ്റി ലിപ്പിഡ്, ആ സാധനം അതുള്ളത് ഈ പറഞ്ഞ നട്സുകളിൽ, അതുപോലെ മറ്റ് പിസ്ത, ബദാം, അതുപോലെ പല സാധനങ്ങളിലും അത് കാണാറുണ്ട്.
0: ഇത് നല്ല കൊളസ്ട്രോൾ വേണമെന്നാണോ, അതോ നല്ല കൊളസ്ട്രോൾ കുറഞ്ഞാലാണ് അസുഖം വരിക, എങ്ങനെയാണ് അത്?
1: നല്ല കൊളസ്ട്രോളാണ് നമുക്ക് ഒരു പരിധിവരെ നമ്മളെ കൊളസ്ട്രോളിനെ നമ്മൾ

0: രക്തത്തിൽ നിന്ന് ലിവറിലേക്ക് എത്തിച്ച് രക്തത്തിൽ കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നത്.
1: നല്ല കൊളസ്ട്രോൾ ആണ്.
0: ആ അതായത് എന്നാൽ ചെറിയ കൊളസ്ട്രോൾ അങ്ങനെ, ചെറിയ കൊളസ്ട്രോൾ, ഈ ചെറിയ കൊളസ്ട്രോൾ നമ്മളെ ബോഡിയിലെ ഷുഗറുമായിട്ടും കമ്പൈൻ ചെയ്തിട്ടും അതുപോലെ രക്തത്തിലെ രക്ത ധമനികളുടെ മനിയ വാളുകളിൽ, അതായത് അതിൻ്റെ ഓരോ അറേൻ്റെ ഓരോ ഭാഗത്തുകൾ പോയി പറ്റിപ്പിടിച്ച് അവിടെ രക്തത്തിൽ നീർക്കെട്ടുണ്ടാക്കുക, രക്തക്കുഴലിൽ നീർക്കെട്ടുണ്ടാക്കുക, അതുപോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ചെറിയ കൊളസ്ട്രോളാണ്.
1: ഈ കൊളസ്ട്രോൾ താനേ ഉണ്ടാവുമോ അതോ കൊളസ്ട്രോൾ ഒരു ഒരാളുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ താനേ ഇൻബോണായിട്ട് ഉണ്ടാവുന്നതാണോ അതോ നമ്മൾ ഭക്ഷണത്തിൽ ഭക്ഷണം കൊണ്ട് മാത്രമാണോ ഈ കൊളസ്ട്രോൾ വരുന്നത്?
0: അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില ആൾക്കാരുടെ ജന്മനാൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതിന് പറയുന്നത് ഫെമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോളീമിയ എന്നാണ് പറയുക, അതായത് പാരമ്പര്യമായിട്ട് കിട്ടുന്നത്. അത് സം ജനറ്റിക് മ്യൂട്ടേഷൻസ് കാരണമാണ് നമ്മുടെ ബോഡിയിൽ അങ്ങനെ കൊളസ്ട്രോൾ ഉണ്ടാകുന്നത്. അവരുടെ കൊളസ്ട്രോളിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ആൾക്കാരുടെ കാണുന്നതിനെ ബോഡിയിലേക്കാൾ വളരെ കൂടുതലായിരിക്കും. അത് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ, ഇപ്പം സ്കിന്നുകളിൽ, അതുപോലെ പല സ്ഥലങ്ങളിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് കൂടുതലായിട്ട് കാണുന്നത് അത് നമ്മുടെ ഭക്ഷണ രീതികൾ കൊണ്ടും അതുപോലെ നമ്മുടെ വ്യായാമക്കുറവുകൾ കൊണ്ട്, നമ്മളുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറയും നമ്മൾ ഇന്ന് എങ്ങനെയാണല്ലോ, അപ്പം അതൊക്കെ കൊണ്ട് ഉണ്ടാവുന്നതാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന കൂടുതൽ കൊളസ്ട്രോളിൻ്റെ ഒരു കാരണം.
1: കാരണം ഈ ആളുകൾ പറയാറുണ്ട് തടി കൂടി കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഉണ്ടാവും, തടി ഇല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടാവില്ല, അങ്ങനെ അത് അതിലെന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ? തടി ഒരാളുടെ വണ്ണം ഈ കൊളസ്ട്രോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ?
0: നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ഫാറ്റി ആസിഡ്, അതാണ് അതിൻ്റെ കോമ്പൗണ്ട് ഫാറ്റി ആസിഡ്. അത് സാധാരണ നമ്മുടെ ഈ തടിയുള്ള ആൾക്കാർക്ക് പൊതുവെ ഫാറ്റിൻ്റെ ഡെപ്പോസിഷനാണ് ഈ തടി കൂടുതൽ നമുക്ക് കാണിക്കുന്നത്. എന്നാൽ മസിൽ ഗ്രോത്ത് ഉള്ളവർക്ക് മസിലിൻ്റെ ഗ്രോത്ത് കൊണ്ടാണ് തടി ഉണ്ടാകുന്നത്. ഈ ഫാറ്റ്, അതായത് നമ്മുടെ ഈ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ആൾക്കാർക്ക് വയറ് ചാടുന്നത്, അത് ഫാറ്റി ആസിഡാണ്, ഫാറ്റി ആസിഡിൻ്റെ ഡെപ്പോസിഷൻ. അതിൽ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഷുഗറും കൊളസ്ട്രോളും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്.
1: റിലേറ്റീവ് ആണ്.
0: ഷുഗറാണ് ആക്ച്വലി കൊളസ്ട്രോൾ ആയി മാറുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ബോഡിയിൽ നമ്മൾ ഷുഗറുള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കുമ്പോൾ, അതായത് ഈ പറഞ്ഞ സോഫ്റ്റ് ഡ്രിങ്ക് ആവട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഈ കുട്ടികൾ കഴിക്കുന്ന ചീസ്, ബർഗർ, അതുപോലെ സ്വീറ്റായ കുറേ സാധനങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ നമ്മളെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഷുഗർ വളരെ നല്ല, അതായത് ഷുഗർ സ്പൈക്ക് എന്ന് അതിന് പറയാം, ഷുഗർ സ്പൈക്ക് കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ബോഡി ഒരു കാര്യം ചെയ്യുന്നത് ആ ഷുഗറിനെ അതിനെ നമ്മൾ ലിപ്പിഡാക്കി ലിവറിൽ സ്റ്റോർ ചെയ്ത് ചെയ്യുക. അതായത് നമ്മുടെ ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഈ പറയുന്ന ഷുഗറുകളിലൊക്കെ പോയി നമ്മളെ ലിവറിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. ഒരു സ്ഥലം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ലിവറാണ്, എന്നാൽ മറ്റ് സ്ഥലം ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളാണ്. അതാണ് നമ്മളീ പറഞ്ഞ അഡിപ്പോസ് ടിഷ്യൂ അഥവാ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ. അതോടെ ആ ഡെപ്പോസിറ്റ് കൂടുന്നത് കൊണ്ടാണ് അമിതവണ്ണം വരുന്നത്.
1: ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഈ ജനറ്റിക്കായിട്ടുള്ള കൊളസ്ട്രോളുകൾ ഉണ്ടാവും എന്നുള്ളത്, അങ്ങനെ കൊളസ്ട്രോളുകൾ ഉണ്ടോ ഇല്ലയെന്ന് അറിയാം, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രിക്കോഷൻ എടുക്കേണ്ടതുണ്ടാവും? ഒരാൾക്ക് ഇപ്പോൾ എൻ്റെ ഉപ്പാക്ക് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ ചെറുപ്പം മുതലേ ആ കൊളസ്ട്രോൾ വരാതിരിക്കാനോ, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് എനിക്ക് കൊളസ്ട്രോൾ കിട്ടാതിരിക്കാനുള്ള എന്തെങ്കിലും പ്രിക്കോഷൻസ് ചെയ്യേണ്ടതുണ്ടോ?
0: അതായത് നമ്മൾ ആദ്യം കൊളസ്ട്രോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം, എങ്ങനത്തെ കൊളസ്ട്രോളാണ്, മരുന്ന് കഴിച്ചിട്ട് ആ കൊളസ്ട്രോൾ കുറയുന്നുണ്ടോ, അതിനുള്ള ടെസ്റ്റുകളുണ്ട്, കുറച്ച് ഹൈ ലെവൽ ടെസ്റ്റുകളുണ്ട്, അതൊക്കെ ചെയ്തിട്ടാണ് നമ്മളത് അറിയുക. ബേസിക്കലി നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കുക എന്നുള്ളത് നമ്മൾക്ക് വളരെ സിമ്പിളായ കാര്യമാണ്. അതിനൊരുപാട് മെത്തേഡുകളുണ്ട്. ഇന്ന് ഏറ്റവും ആൾക്കാർ കൂടുതൽ ഫോളോ ചെയ്യുന്നത് മരുന്ന് കുടിച്ച് കുറക്കാണ്. ഈ മരുന്ന് കുടിച്ചിട്ടും കുറയാത്ത കൊളസ്ട്രോളുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ പല രീതികൾ മുന്നോട്ട് വെക്കുന്നത്.
1: നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലാണ് കൊളസ്ട്രോൾ ഉണ്ടാവുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധ ഒരു വ്യക്തി നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒന്ന് പറയാമോ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ?
0: അങ്ങനെ നിങ്ങൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഒരാൾക്ക് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്, അതായത് കൊളസ്ട്രോൾ മരുന്ന് നമ്മൾ കോമൺ ആയിട്ട് കഴിക്കുന്ന മരുന്നുകൾ അലർജി ആണെങ്കിൽ അവർക്ക് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കുടിക്കാൻ പറ്റില്ല, അപ്പോൾ അവരെന്താണ് ചെയ്യുക?
1: അപ്പോൾ ഡോക്ടറോട് ചോദിക്കും, ഇനി അടുത്ത സൊല്യൂഷൻ എന്താ ഡോക്ടറെ ചോദിക്കും?
0: ആ അവിടെയാണ്, അതായത് ഈ മരുന്നുകൾ അലർജി ആയവർക്ക് കണ്ടുപിടിച്ച ഒരു പ്രതിവിധിയാണ് ഭക്ഷണ രീതി. അതായത് വളരെ എഫക്റ്റീവായ ഒരു ഭക്ഷണ രീതിയാണ് പോർട്ട്ഫോളിയോ ഡയറ്റ് എന്നൊക്കെ പറയും അതിന്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ കൊളസ്ട്രോളിൻ്റെ അളവ് രക്തത്തിൽ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മളെ മെയിൻ എയിം. അപ്പോൾ അതിനെ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിനായിട്ട് നമ്മൾ പറയുന്ന ഫസ്റ്റാണ് ലീഫി വെജിറ്റബിൾസ് ധാരാളമായി കഴിക്കുക.
1: ലീഫി
0: വെജിറ്റബിൾസ്, ആ ലീഫി വെജിറ്റബിൾസ് കഴിക്കുമ്പോഴുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയിലെ കൊളസ്ട്രോള് ശരീരത്തിലെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് ഒരു പരിധിവരെ ഈ സാധനം കുറയ്ക്കുന്നുണ്ട്. മരുന്ന് കുടിക്കാൻ പറ്റാത്ത അവസ്ഥ, അതായത് നമുക്കറിയാം അലർജി പോലെയുള്ളത് വന്നാൽ നമുക്ക് ആ മരുന്ന് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് എന്ത് എങ്ങനെ കൊളസ്ട്രോൾ കുറയ്ക്കാം എന്നുള്ളത് അവിടെയാണ് നമ്മൾ ഈ ഒരു സയൻറ്റിഫിക് മെത്തേഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് പോർട്ട്ഫോളിയോ ഡയറ്റ് എന്നാണ് അതിന് പറയുന്നത്.
1: പോർട്ട്ഫോളിയോ ഡയറ്റ്,
0: അതായത് അത് പ്യുവർലി വെജിറ്റേറിയൻ ഡയറ്റാണ്. പ്യുവർലി വെജിറ്റേറിയൻ ഡയറ്റ്, അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് പ്ലാന്റ് സ്റ്റിറോൾസ്. പ്ലാന്റ് സ്റ്റിറോൾസ് എന്ന് പറഞ്ഞാൽ അത് മെയിൻലി നമ്മൾ അത് കൂടുതലുള്ള നട്സുകൾ, ആൽമണ്ട്സുകൾ, അതുപോലെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അതിൽ കൂടുതലുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ഡൈജഷനെ നമ്മൾ എന്താക്കേണ്ടത്, ഇൻഹിബിറ്റ് ചെയ്യാണ്. അതായത് ഡൈജഷൻ കുറയ്ക്കുകയാണ്.
1: അപ്പോൾ ഡൈജസ്റ്റ് ചെയ്യാതിരിക്കും.
0: അപ്പോൾ കൊളസ്ട്രോൾ അത് നമുക്ക് നമ്മളെ രക്തത്തിലേക്ക് വരുന്നത് വളരെ കുറയാണ്.
1: ഡൈജസ്റ്റ് ആയാലാണുള്ളത് രക്തത്തിലേക്ക് പകരുക.
0: പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ ട്രാപ്പിംഗ് ഫുഡ്സ് എന്നാണ് അതിന് പറയുന്നത്. അതായത് ബേസിക്കലി അത് സൊല്യുബിൾ ഫൈബേഴ്സ് ആണ്. ബെസ്റ്റ് ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്സ്, ബാർലി, അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മളെ കൊളസ്ട്രോളിൻ്റെ അബ്സോർപ്ഷനെ വളരെയധികം കുറയ്ക്കുകയാണ്. അതായത് നമ്മളെ ഒരാളുടെ ബോഡിയിൽ കൊളസ്ട്രോൾ ഇല്ല, കൊളസ്ട്രോളിനെ നമ്മൾ എന്താക്കിയാണ് നമ്മുടെ സ്റ്റൂളിലൂടെ, അത് മലത്തിലൂടെ അത് നമുക്ക് പുറന്തള്ളിയാണ്. അതായത് കൊളസ്ട്രോളിന് അത്രയും നമ്മുടെ രക്തത്തിൽ എത്തുന്നത് കുറയ്ക്കുകയാണ്. അതിൽ ബേസിക്കായി ഞാൻ പറഞ്ഞ മെയിൻ ആയിട്ടുള്ളതാണ് നമ്മൾ ഓട്സ്, ബാർലി, അതുപോലെയുള്ള സീരിയൽസ്, ഹോൾ സീരിയൽസ് ആയ സാധനങ്ങൾ.
1: അങ്ങനെയുള്ള ഈ അലർജിയൊക്കെ ഉള്ള ആളുകൾക്ക് മറ്റുള്ള മത്സ്യങ്ങളോ മാംസമോ അങ്ങനെയുള്ളതൊക്കെ കഴിക്കാൻ പാടില്ല എന്നാണ് അല്ലേ?
0: അല്ല, നമുക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാം. ആ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ കഴിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ അത് എങ്ങനെ രീതിയിൽ കഴിക്കണം എന്നതാണ് അവിടെ ഇമ്പോർട്ടൻസ്. വേറെ ഒന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ പോർട്ട്ഫോളിയോ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാൾ ഒരു നാലാഴ്ച മുതൽ എട്ടാഴ്ച കൊണ്ട് തന്നെ സ്ലോലി സ്ലോലി നമ്മളുടെ ഡയറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും.
1: കൊളസ്ട്രോൾ
0: മരുന്നില്ലാതെ തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിൽ ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് വൺ പ്ലാന്റ് സ്റ്റിറോൾസ്, സെക്കൻഡ് വൺ സൊല്യുബിൾ ഫൈബേഴ്സ്, ഇത് രണ്ടാണ് നമ്മുടെ ഡയറ്റിൽ മെയിൻ ആയിട്ട്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് പ്രോട്ടീൻസ്. നമ്മൾക്കിപ്പോൾ നമുക്ക് പ്രോട്ടീൻ വേണമല്ലോ നമ്മളെ ശരീരത്തിൽ. സാധാരണ നമുക്ക് റെഡ് മീറ്റുകളിലൂടെയാണ് പ്രോട്ടീൻ കിട്ടുന്നത്. അതിന് പകരം നമ്മൾ യൂഷ്വലി നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒന്നാണ് എന്ത്, പ്ലാന്റ് പ്രോട്ടീൻസ് ആയ പയറുവർഗ്ഗങ്ങൾ, സോയാ പ്രോട്ടീൻസ്, ഇതൊക്കെയാണ് ഏറ്റവും നല്ല പ്രോട്ടീൻസുകൾ. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു പ്രോട്ടീൻ്റെ ആവശ്യകതയെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഈ പോർട്ട്ഫോളിയോ ഡയറ്റിൻ്റെ പ്രത്യേകത.
1: അത് കഴിച്ചാൽ തന്നെ പിന്നെ ഒരു നാലാഴ്ച കഴിയുമ്പോഴേക്കൊക്കെ തന്നെ കൊളസ്ട്രോൾ,
0: നാലാഴ്ച അല്ല ഒരു എട്ടാഴ്ച, പക്ഷേ ഇത് നമ്മൾ ഡയറ്റിൽ സ്ലോലി സ്ലോലി ആഡ് ചെയ്യാൻ പറ്റും.
1: ഇതിപ്പോൾ ഇനി കൊളസ്ട്രോൾ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിലും ഈ ഭക്ഷണ ശൈലി ഈ രീതി ജീവിതത്തിൽ കൊണ്ടുകൊടുക്കണമെന്ന് അസുഖങ്ങൾ വരാതിരിക്കാൻ ഒരു ഇതാവും.
0: വളരെയധികം വളരെയധികം നല്ലതാണ്. പുതിയ പഠനങ്ങൾ പറയുന്നത് അസുഖങ്ങൾ, അതായത് കമ്മ്യൂണിറ്റി മെഡിസിൻ അഥവാ പ്രിവെൻറ്റീവ് സോഷ്യൽ മെഡിസിൻ്റെ ഒരു കോൺസെപ്റ്റ് തന്നെ, നമുക്ക് ഈ പറഞ്ഞ ജീവിതശൈലികളിലുണ്ടാകുന്ന രോഗങ്ങൾ എങ്ങനെ വരാതിരിക്കാം, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഭക്ഷണ രീതികളും വ്യായാമങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ.
1: ഡോക്ടറെ, നമുക്ക് എല്ലാ ഇപ്പോൾ ആളുകൾക്ക് ഒരു ശീലമുണ്ട്, നമ്മൾ പ്രത്യേകിച്ച് കേരളക്കാർക്കൊക്കെ, എന്തായാലും രാവിലെ ദോശ, അരി കൊണ്ടുള്ള ദോശ, ഉച്ചയ്ക്ക് ഊണ് കഴിച്ചേ മതിയാവും അരി കൊണ്ടുള്ളത്, വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പം അരി കൊണ്ടുള്ള ഭക്ഷണം തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഗോതമ്പായിരിക്കാം. അപ്പോൾ ഇങ്ങനെ അരി ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് കൊളസ്ട്രോളിനും മറ്റേതെങ്കിലും അസുഖങ്ങൾക്കൊക്കെ അത് കാരണമാവോ അരി ഭക്ഷണം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ?
0: അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഷുഗർ, അതായത് അരി ഭക്ഷണങ്ങളും കൊളസ്ട്രോളൊക്കെ വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ പറയുന്ന ഷുഗറാണ് നമ്മളെ രക്തത്തിൽ എത്തുന്ന, ഈ ഷുഗറിനാണ് ട്രൈഗ്ലിസറൈഡ്, കൊളസ്ട്രോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ബോഡിയിൽ നിന്ന് ആക്കുന്നത്. നമ്മുടെ നാട്ടിൽ റൈസ് രണ്ട് ടൈപ്പ് റൈസ് ആണല്ലോ, ഒന്ന് വൈറ്റ് റൈസും ബ്രൗൺ റൈസും, അതായത് പോളിഷ്ഡ് റൈസ്, അൺപോളിഷ്ഡ് റൈസ്. ഈ വൈറ്റ് റൈസ് എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു 80 മുതൽ 100 ഗ്രാം വരെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ പഞ്ചസാര കഴിക്കുന്ന അതേ എഫക്റ്റ് തന്നെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കും. പെട്ടെന്ന് നമ്മുടെ ഷുഗർ സ്പൈക്കും ഇൻസുലിൻ സ്പൈക്കും ഉണ്ടാകുന്നു. ഈ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഷുഗർ കൂടുമ്പോൾ നമ്മുടെ ബോഡി അതിനെ ഓവർക്രീം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പാൻക്രിയാസ് ഒരുപാട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇൻസുലിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, ഷുഗറിനെ നമ്മൾ കൊളസ്ട്രോൾ ആക്കിയിട്ട് ലിവറിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പോൾ ഈ വൈറ്റ് റൈസ് കഴിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഷുഗർ സ്പൈക്ക് വളരെ കൂടുതലായിരിക്കും. എന്നാൽ നേരെ മറിച്ച് ബ്രൗൺ റൈസ് എന്ന് പറഞ്ഞാൽ നമ്മളെ മട്ട റൈസ്, അതുപോലെ തവിട് കളയാത്ത റൈസിനാണ് നമ്മൾ അങ്ങനെ പറയാം. അപ്പോൾ അതിന് ഗ്ലൈസീമിക് ഇൻഡെക്സ്, അതായത് ഒരു എമൗണ്ട് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഷുഗറിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ അതാണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്.
1: അപ്പോൾ ഈ ഭക്ഷണ രീതിയെ കുറിച്ച് നമ്മളിപ്പോൾ പിന്നെ പറഞ്ഞു. ഇനി എക്സസൈസ്, ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആൾക്കാർ കൊളസ്ട്രോളിനെ നമ്മൾ ഓടി തോൽപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ എക്സസൈസും കൊളസ്ട്രോളും തമ്മിലുള്ള ബന്ധം എങ്ങനെയത്? പിന്നെ നമ്മളെ വീട്ടിലെ ചില ഇപ്പോൾ പറഞ്ഞാൽ പറഞ്ഞു, ഞാൻ വീട്ടിലെ ജോലി എടുക്കുന്നില്ലേ, എനിക്ക് ഇനി എന്തിനാ എക്സസൈസ് എന്നൊക്കെ പറയും. ഈ എക്സസൈസും കൊളസ്ട്രോളും തമ്മിൽ എക്സസൈസ് എങ്ങനെ ചെയ്യണം, കൊളസ്ട്രോളും തമ്മിലുള്ള ബന്ധം എന്താണ്?
0: നമ്മൾ വീട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾക്കധികം ഭാരമില്ലാത്ത ജോലിയാണ്, നമ്മൾ നിന്ന് ചെയ്യുന്ന ജോലികളാണ്. എന്നാൽ നമ്മൾ എക്സസൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ലോ ഇൻറ്റൻസിറ്റിയിൽ ചെയ്യുന്ന എക്സസൈസ്. ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നല്ല വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രായമായാലെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എക്സസൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരോട് പറയുന്നത് നിങ്ങൾ ഡെയിലി ഒരു 30 മിനിറ്റ്സ് ഒരു വാക്കിംഗ്. അതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ സ്റ്റോർ ചെയ്ത കൊളസ്ട്രോൾ അത് യൂട്ടിലൈസ് ചെയ്യാണ്, എനർജി ആക്കാൻ വേണ്ടി നമ്മളത് യൂട്ടിലൈസ് ചെയ്യാണ്. അത്രയും നമ്മുടെ ബോഡിയിൽ അപ്പോൾ കൊളസ്ട്രോൾ കുറഞ്ഞു വരികയാണ്. അതാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും രക്തയോട്ടം കൂടും. രക്തയോട്ടം കൂടുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിക് റേറ്റ് കൂടും. ഇതൊക്കെ നമ്മളുടെ ദഹനത്തെയും അതുപോലെ നമ്മുടെ എല്ലാവിധ രക്തക്കുഴലുകളുടെ ആരോഗ്യത്തെയും എല്ലാം നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ് നമ്മളുടെ വ്യായാമങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ പല ആൾക്കാരിലും വ്യായാമം എന്നൊരു ട്രെൻഡി ആയിട്ട് മാറാനുള്ള കാരണം തന്നെ ആൾക്കാർക്ക് ആ ഒരു ബോധം ഉള്ളതുകൊണ്ടാണ്.
1: പണ്ട് വ്യായാമത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, നല്ലോണം അധ്വാനിച്ചിരുന്ന ആളുകൾ. അപ്പോൾ പിന്നെ കൊളസ്ട്രോൾ ഒന്നും അത് കാരണം തന്നെ വരാതിരിക്കും.
0: അതായത് പണ്ട് നമ്മളവിടെ ഒരു പോയിന്റ്, പണ്ട് കാലത്തുള്ളവർ റൈസ് നമ്മളാക്കാണെങ്കിൽ കൂടുതൽ
1: കഴിക്കുന്നത്,
0: അതുപോലെ അവർ അത് ഉപയോഗിച്ച് തീർക്കുകയാണ്. ഉപയോഗിച്ച് തീർക്കാന്ന് പറഞ്ഞാൽ അവർ അധ്വാനിച്ച് തീർക്കുകയാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചുള്ള അങ്ങനെയല്ല, നമ്മൾ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ് കൂടുതൽ ആൾക്കാർക്കും. ഇപ്പം ഒരു ഓഫീസ് ജോലിയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം രാവിലെ 9 മണിക്ക് ഓഫീസിലെത്തുന്നു, വൈകുന്നേരം 6 മണി 7 മണിക്ക് വീട്ടിലെത്തുന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഉച്ചയ്ക്ക് ലഞ്ച് റൈസാണ് കഴിക്കുന്നത്, രാത്രി റൈസാണ് കഴിക്കുന്നത്. അങ്ങനെയുള്ള ഭക്ഷണശീലങ്ങൾ ഉണ്ടായിട്ടും നമുക്ക് എക്സസൈസ് പോലത്തെ കാര്യങ്ങളില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ രോഗിയാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
1: ഇവിടെ നമ്മൾ കൊളസ്ട്രോളിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ സംസാരിച്ചത്. ഇവിടെ ചോദ്യങ്ങൾ കുറേ വന്നിട്ടുണ്ട്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഇൻഷാല്ലാ മറ്റൊരു പ്രോഗ്രാമിൽ വെച്ച് നമുക്ക് ഇതിൻ്റെ ബാക്കി ചോദ്യങ്ങൾക്കും മറുപടി പറയാം. എന്തായാലും ഈ ഒരു സ്റ്റുഡിയോയിൽ വരാനും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനും ഡോക്ടർ കാണിച്ച മനസ്സിന് അള്ളാഹു താങ്കൾക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് പറയുന്നു. ഇപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, ഇപ്പം ഞാൻ നമ്മളിപ്പോൾ പറഞ്ഞപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം ഒക്കെ പറഞ്ഞപ്പോഴും നമുക്കൊരു ഒരു ഇസ്ലാമിക ഇതിൽ നോക്കുമ്പോൾ നമ്മളോട് പറിച്ചോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ 3-ൽ 1 കഴിക്കാവുള്ളൂ, ഭക്ഷണം വളരെ കുറച്ച് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരുവിധം അസുഖങ്ങളൊന്നും വരില്ല
0: അല്ലേ?
1: എന്തായാലും ഡോക്ടർ ഈ കൊളസ്ട്രോളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടായിരിക്കട്ടെ. നമുക്ക് ഈ പങ്ക്തി ഇവിടെ നിർത്തുകയാണ്. ഇനി മറ്റൊരു സന്ദർഭത്തിൽ വേറൊരു വിഷയമായി നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: يا من يرى ما في الضمير ويسمع انت المعد.
3: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. 1 കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരല്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയ പഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
4: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുഷൂർ. അള്ളാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്, നിന്നിലേക്കാണ് മടക്കവും.
1: اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت واليك النشور.
2: سيد الاستغفار.
1: اللهم انت ربي لا اله الا انت.
0: اللهم انت ربي لا اله الا انت، خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت، أعوذ بك من شر ما صنعت، أبوء لك بنعمتك علي وأبوء بذنبي، فاغفر لي فإنه لا يغفر الذنوب إلا أنت. അല്ലാഹുവേ, നീയാണ് എൻ്റെ നാഥൻ, നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു, നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവൻ അല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.
2: اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ്. പിഴവുകൾ മനുഷ്യനെന്തിൻ്റെ അടയാളമാണ്. എന്നാൽ അവ തിരിച്ചറിഞ്ഞ് തൗബയോടെ അള്ളാഹുവിലേക്ക് മടങ്ങുന്നതാണ് യഥാർത്ഥ വിജയം. ഓരോ പുതിയ ദിവസവും നമ്മെ പരലോകത്തേക്ക് അടുപ്പിക്കുന്ന യാത്രയിലെ മറ്റൊരു പടിയാണ്. ആ യാത്രയെ നന്മകളാൽ അലങ്കരിക്കാം. ഈ ദിനവും പുതു നന്മകൾക്കായി നമുക്കാവട്ടെ.
1: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തു.
0: ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ മുസ്തഫ അൻസാരി എപ്പിക്കാട്, എന്നോടൊപ്പം
2: അദീപ് ഷാൻ സി എം.
0: ഇന്ന് 2026

0: സെപ്റ്റംബർ 22
1: ഹിജ്റ വർഷം 1448 റബീഉൽ ആഖർ 10
0: കൊല്ലവർഷം 1202 കന്നി 6

0: എന്തൊക്കെയുണ്ട് വർത്തമാനം? സുഖല്ലേ?
1: നല്ല ഷെയറായിട്ട് പോകുന്നുണ്ട്.
0: അതെ, അപ്പോൾ നമ്മൾ വീണ്ടും ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഒരുമിച്ച് ഈ ലൈവിലേക്ക് എത്താൻ സാധിച്ചിരിക്കുകയാണ് അല്ലേ?
1: യെസ്.
0: ഇൻഷാല്ലാ. എന്താണ് ഇന്ന് പ്രത്യേകം? എന്തെങ്കിലും ശ്രോതാക്കളോട് ചോദിക്കാനുണ്ടോ?
1: ശ്രോതാക്കളോട് ചെറിയൊരു കാര്യം. ഇപ്പം നമ്മളെ നാട്ടിൽ കുറച്ച് ആഴ്ചകൾക്ക് ശേഷം അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ മഴ
0: യെസ്
1: പല സ്ഥലത്തും വർഷിച്ചിട്ടുണ്ട്,
0: ചെറിയ തോതിലൊക്കെ അല്ലേ?
1: അതെ. പക്ഷെ ചില ഏരിയയില് അതിന്റെ ചെറിയ രൂപത്തിലുള്ള നിലമ്പൂരുഭാഗത്ത് അതിന്റെ ആഘാതങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഒരു ചോദ്യം ഇതാണ്, നിങ്ങളുടെ ഭാഗത്ത് മഴ ഉണ്ടായിരുന്നോ എന്നുള്ള ഒരു ചോദ്യം.
0: ഒരു സ്വാഭാവികമായിട്ടുള്ള ചോദ്യം അല്ലേ?
1: ശ്രോതാക്കളോട് ചോദിക്കുകയാണ്.
0: യെസ്, ഈ മഴ പിന്നെ ശക്തമായിട്ട് അന്നത്തെ ഒരു ദിവസം പെയ്തു അല്ലേ, കഴിഞ്ഞ ഞായറാഴ്ച. പക്ഷേ നമ്മുടെ നിലമ്പൂർ ഭാഗത്ത് അപകടങ്ങൾ ഉണ്ടായ സ്ഥലത്തൊക്കെ മലവെള്ളമാണ് കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. ഏതായാലും അതിൽ പിന്നെ ഒരു 4-5 പേര് മരണപ്പെടാൻ ചാൻസ് ഉണ്ടായി. അതിൽ നമ്മുടെ നാട്ടിൽ കരുവാരക്കുണ്ടിലുള്ള ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. ഒക്കെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ തന്നെയാണ് അല്ലേ?
1: മലവെള്ളപ്പാച്ചിൽ എന്ന് പറയുമ്പോഴേ
0: പെട്ടെന്നാണ്. ഏതായാലും ഒരുപാട് പേര് രക്ഷപ്പെടുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലായത്. ഏതായാലും ഒരു പ്രതീക്ഷയും ഇല്ലാത്തൊരു സമയത്ത് അള്ളാഹുവിൻ്റെ ഒരു വിളി, നമുക്ക് പ്രതീക്ഷ ഇല്ലാത്ത നേരത്ത് അള്ളാഹുവിൻ്റെ അടുത്ത് ഇതെല്ലാം തീരുമാനമാണ് അല്ലേ? ഇൻഷാല്ലാ. നമുക്ക് ഏതായാലും ആരൊക്കെയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത ആരൊക്കെയാണ് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ഓക്കെ, നമുക്ക് ഒരുപാട് പേരുണ്ട്. ഓക്കെ, സലാം പറഞ്ഞു വന്ന കുറച്ച് ആളുകളുണ്ട്.
1: ഖാലിദ് മുട്ടിൽ സലാം പറഞ്ഞിട്ടുണ്ട്.
0: യെസ്.
1: സബീന ബാലുശ്ശേരി, ഹുസൈൻ വി എം എടത്തനാട്ടുകര,
0: യെസ് ഷാജിദ വി ടി വല്ലപ്പുഴയുണ്ട്, മൈമൂന പാറപ്പുറം,
1: സുഹറ കൽപ്പറ്റ,
0: മുംതാസ് ബേപ്പൂർ,
1: മുഹ്സിന പി പി വള്ളിത്തോട്,
0: ജമീല വി കെ പൂനൂർ,
1: ആരിഫ കുന്നപ്പള്ളി,
0: റുക്സാന ബാലുശ്ശേരി,
1: ഫസീല വൈലത്തൂർ,
0: അബിദ കാര,
1: ഖ്യാന തുടങ്ങി ഒരുപാട് പേര്.
0: തീരുന്നില്ലേ, നമ്മൾ വായിച്ചോണ്ടിരുന്ന ചിലപ്പോഴേ
1: 8 വരെ വായിക്കേണ്ടി വരും.
0: അതെ,
1: അപ്പൊ ഒരുപാട് പേര് മാഷാല്ലാ സലാം അയച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി
0: വബറകാത്ത്. ഇതിപ്പോ ഒരു 6:25 ആയാലേ നമ്മൾ വിചാരിച്ച മാതിരിയാവൂല. ഇതിലിങ്ങനെ പിന്നെ സലാം പറയാതെ അല്ലെങ്കിൽ പ്രതികരിക്കാതെ ഫീഡ്ബാക്കിൽ വരാതെ ഇങ്ങനെ നിൽക്കുന്ന പലരും ഈ മോർണിംഗ് ലൈവ് ക്വിസിന് വന്നാൽ ഒരു സംഖ്യക്കുള്ള ഒരാള് അല്ലേ, ഇത്ര ആളുകൾ ഇത് വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുക ഏകദേശം ആ ഒരു സമയത്താണ്. ഏതായിരുന്നാലും ഇൻഷാല്ലാ നമുക്ക് ഇത് കൃത്യമായൊരു സമയം 6 കഴിഞ്ഞ് 5:11 ഈ ഒരു സമയത്ത് നമ്മൾ ഒരു ഖുർആനിൻ്റെ മധുരമാർന്ന ചില പാരായണത്തിൻ്റെ ശബ്ദങ്ങളിലേക്ക് പോകേണ്ട സമയമാണ്. മധുരം ഖുർആനിലേക്ക് പോകാം.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
3: ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ.

0: നമ്മളിപ്പോൾ കേട്ടത് സൂറത്ത് സിൽസാലിലെ 1 മുതൽ 8 വരെയുള്ള വചനങ്ങളാണ്. ഈ വചനങ്ങൾ ഓതിയത്, പാരായണം ചെയ്തത് പ്രശസ്തകാരിയായിട്ടുള്ള മുഹമ്മദ് അയ്യൂബ്.
1: യെസ്, ഇന്നത്തെ ആയത്തുകൾ നമുക്കൊക്കെ പലതവണ കേട്ടു പരിചയമുള്ള ചെറിയ ഒരു അധ്യായം കൂടിയാണ് അല്ലേ?
0: തീർച്ചയായും.
1: അപ്പോൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒട്ടനവധി കാര്യങ്ങൾ ഇതിലുണ്ട്. കാരണം ഈ ലോകത്തിൻ്റെ ഒരു അവസാനവും ആ ഒരു സമയത്ത് ഭൂമി ഓരോ മനുഷ്യനും ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ, ഭൂമി പുറന്തള്ളുന്ന ഒരു ദിവസം, ഭാരങ്ങൾ പുറന്തള്ളുന്ന പറഞ്ഞാൽ അല്ലേ, പിന്നെ ഭൂമി തന്നെ സംസാരിക്കുകയാണ്. മനുഷ്യൻ ചെയ്തു കൂട്ടിയ പ്രവർത്തികളെക്കുറിച്ച് മുഴുവൻ സംസാരിക്കുന്നൊരു ദിവസം, മനുഷ്യൻ്റെ വായിക്കൊണ്ട് സംസാരിക്കാൻ സാധ്യമാകാത്തൊരു ദിവസം, മനുഷ്യൻ്റെ ശരീരവും അവയവങ്ങളും എല്ലാം പലതും വിളിച്ചു പറയുന്നത് പോലെ ഭൂമിയും വിളിച്ചു പറയും കുറേ കാര്യങ്ങൾ.
0: അതെ, അന്ത്യനാളിൻ്റെ ആ സമയത്ത് സംഭവിക്കുന്ന അതിഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളെ കുറിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു വചനങ്ങളിലൂടെ പരാമർശിക്കുന്നത്. അതായത് ഭൂമി അതിൻ്റെ അവസാന സമയത്ത് ഉണ്ടാകുന്ന ഘോരമായിട്ടുള്ള പ്രകമ്പനങ്ങളും അതുപോലെ തന്നെ ക്ഷോഭവും ഒക്കെ അതിനൊക്കെ ഭൂമി വിധേയമാകുകയാണ്.
1: അതെ അതെ.
0: അതുപോലെ മരണപ്പെട്ടു പോയ ആളുകളൊക്കെ ഭൂമി എന്ത് ചെയ്യണം, തിരിച്ച് പുറത്തേക്ക് തള്ളുകയാണെന്നാണ് ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ളത്. അപ്പോൾ ഭൂമിയിൽ ഉള്ളിൽ കിടക്കുന്ന എല്ലാവരും, മണ്ണിൻ്റെ അടിയിലുള്ള എല്ലാവരും വീണ്ടും പുനർജീവിച്ച് ഭൂമിയിലേക്ക് വരുന്ന ആ സാഹചര്യത്തിൽ മനുഷ്യനിങ്ങനെ അന്താളിച്ച് നിൽക്കുന്നവരാണ്. എന്നിട്ട് ആ സമയത്ത് മനുഷ്യൻ ചോദിക്കത്ര, എന്താണിത്, എന്തു പറ്റി, ഭൂമിക്ക് എന്താണ് പറ്റിയത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മനുഷ്യരുടെ ഭാഗത്ത് നിന്നുണ്ടാവും.
1: അതോടൊപ്പം പിന്നെ ഈ ആയത്തുകൾ, ഈ സൂറത്ത് അധ്യായം അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന രണ്ട് കാര്യങ്ങൾ, ഫമയ്യഅമൽ മിസ്കാല ദറത്തിൻ ഖൈറയറഹു. ഒരു അണുമണിത്തൂക്കം നന്മ ആര് പ്രവർത്തിച്ചിരുന്നുവോ അവൻ അത് കാണും, ആരൊരു അണുമണിത്തൂക്കം തിന്മ പ്രവർത്തിച്ചിരുന്നുവോ അതും കാണുമെന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളുടെ നന്മ തിന്മകളുടെ പ്രതിഫലം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അളവ് എത്രത്തോളം ഉണ്ട് എന്നതും, അത് പ്രതിഫലം ലഭിക്കേണ്ടതിൻ്റെ പ്രതിഫലവും, അതിൻ്റെ ഫലമായി ലഭിക്കേണ്ട ശിക്ഷയുടെ ഭാഗമാണെങ്കിൽ അതും കണക്കാക്കി കിട്ടുന്ന ഒരു ദിവസം കൂടിയാണ് അല്ലേ.
0: അതിലെ 4-ാമത്തെ വചനം റസൂൽ ഇങ്ങനെ ഓതിയിരിക്കുന്ന സമയത്ത് സ്വഹാബത്ത് ചോദിക്കണ്ടായി. അതായത് ആയത്തതാണ് യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, അതായത് ആ ദിവസം അത് അതിൻ്റെ വർത്തമാനങ്ങൾ ഇങ്ങനെ പറഞ്ഞറിയിക്കും, അതിൽ ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ ഇങ്ങനെ പറയും. അപ്പം ആ സമയത്ത് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, അതിൻ്റെ വർത്തമാനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് റസൂലേ എന്ന് ചോദിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് സ്വഹാബത്തിനോട് റസൂൽ ചോദിക്കണം. ആ സമയത്ത് സ്വഹാബത്ത് എല്ലായ്പ്പോഴും കൊടുക്കുന്ന മറുപടിയാണ് അള്ളാഹു റസൂലു
1: ആലം.
0: അങ്ങനെ റസൂൽ വിശദീകരിച്ച് കൊടുക്കുകയാണ്. അതായത് ആണും പെണ്ണുമായിട്ടുള്ള ഓരോ അടിയാനും ഭൂമിയിൽ വെച്ച് പ്രവർത്തിച്ചതിനെ പറ്റി അന്ന് സാക്ഷി പറയലാകും. അതായത് ഭൂമി അത് സാക്ഷി പറയും, അതായത് ഇന്നിന്ന ദിവസം അവൻ ഇന്നിന്ന കാര്യം ഇന്ന സ്ഥലത്ത് വെച്ച് ചെയ്തു എന്നുള്ളത് ഭൂമി സാക്ഷി പറയും എന്നുള്ളതാണ്.
1: അത് വെറുതെ പറയല്ല, കൃത്യമായ ഒരു പിന്നെ വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹ് ഭൂമിക്ക് എവിടെ വെച്ച് എങ്ങനെ ആര് എപ്പോൾ എന്ത് എന്ന് എങ്ങനെ വിളിച്ചു പറയാനുള്ളൊരു ബോധം, ദിവ്യബോധം അല്ലേ അള്ളാഹു നൽകും. ആ ഒരു കഴിവിലൂടെയാണ് യഥാർത്ഥത്തിൽ അത് വിളിച്ചു പറയുന്നത്. ഏതായാലും ഒരുപാട് ചിന്തിക്കാവുന്ന ചെറിയ ഒരു അധ്യായമാണെങ്കിലും വിശാലമായ അർത്ഥ തലങ്ങൾ ഉൾക്കൊള്ളുന്ന,
0: അതിലേ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അധികമായി ആലോചിക്കാതെ പോകുന്ന ഒരു ഭാഗമാണ് ദറത്ത് എന്നുള്ള പദം. ഒരു അണുമണി
1: അല്ലേ,
0: അതിന്റെ ഒരു പ്രയോഗം പണ്ഡിതന്മാരൊക്കെ പ്രയോഗിക്കണ കാണാം. വളരെ നമുക്ക് കാണാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു സൂക്ഷ്മാണു കണക്കിന് ഒരു നന്മ ചെയ്താല് അതിന്റെ പ്രതിഫലം നമ്മൾ അക്കൗണ്ടിൽ കാണും.
1: അതാണ്,
0: ആരാണോ അത്രയും സൂക്ഷ്മമായിട്ടുള്ളൊരു തിന്മ ചെയ്യണേ അതിനുള്ള പ്രതിഫലം ദൈവം
1: കിട്ടും.
0: അതെ,
1: തിന്മയാണെങ്കിലും ലഭിക്കും.
0: പക്ഷേ അത് അതേപോലെ കാണും,
1: അതെ കാണും,
0: നന്മ ചെയ്താൽ അത് അതേപോലെ കാണും എന്നുള്ളതാണ്.
1: പിന്നീട് ചില അവിടെ ചെറിയൊരു സംശയം ഉണ്ടാവുക എന്ന് വെച്ചാൽ, അപ്പോൾ തിന്മകൾ ഇപ്പോൾ നമുക്ക് അള്ളാഹു പുറത്ത് തന്നിട്ടുണ്ടാക്കും അല്ലേ, അതേപോലെ തന്നെ മറ്റു നന്മകളിലൂടെ മായ്ച്ചു കളഞ്ഞതുണ്ടാകാം, നമ്മുടെ പശ്ചാത്താപം കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടും പൊറുക്കപ്പെട്ടതുണ്ടാകും. പക്ഷേ അതൊന്നുമില്ലാതെ ബാക്കിയായതായിരിക്കാം നമുക്ക് കാണാം അല്ലേ. അതാണല്ലോ തൂക്കപ്പെടുമ്പോൾ നന്മ കൂടും തിന്മയുണ്ടാകുന്നു പറഞ്ഞു. അപ്പോൾ നന്മയുടെ തുലാസ് കനം തൂങ്ങണം എന്ന് നമ്മൾ പറയും. കാരണം എന്താ വെച്ചാൽ തിന്മകൾ ഇല്ലാതാക്കുന്ന കർമ്മങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണല്ലോ. ഏതായാലും മാത്രമല്ല ഇതിൻ്റെ വിശാലമായ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ പിന്നെ നമ്മുടെ നന്മകൾ കാരണം നമുക്ക് തൗഹീദൊക്കെ ഉള്ള ആളുകളായി ജീവിച്ച് പോയ ആളുകളാണെങ്കിൽ അള്ളാഹു ചില തിന്മകളെ മനുഷ്യൻ്റെ അഭിമാനത്തിനും അന്തസ്സിനും സംരക്ഷണം നൽകിക്കൊണ്ട് അള്ളാഹു മറച്ചു വെക്കും. ആ മറച്ചു വെക്കുന്നത് ഏതാന്ന് വെച്ചാൽ ദുനിയാവിൽ തൻ്റെ സഹോദരങ്ങളുടെ തെറ്റുകുറ്റങ്ങളെ വിളിച്ചു പറയാതെ മറച്ചു വെച്ചാൽ അള്ളാഹു മറച്ചു വെക്കും എന്നൊക്കെ പറയുന്ന ഹദീസുകളൊക്കെ ഉണ്ടല്ലോ.
0: അതായത് നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, അതായത് നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന പല തെറ്റുകളും,
1: യെസ്,
0: അതായത് ചെറിയ ഇതല്ല വലിയ പ്രശ്നം ഉണ്ടാവൂല എന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിനെ പറ്റി നിങ്ങൾ സൂക്ഷിക്കണം എന്നുണ്ട് റസൂല് ഈ ആയത്ത് വിശദീകരിച്ചു കണ്ടൊക്കെ പറയുന്ന നമുക്ക് കാണാൻ സാധിക്കും.
1: അതായത് തൗബ ചെയ്തിട്ടുണ്ടാവൂല, ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുണ്ടാവൂല,
0: കാരണം അവരെ മനസ്സിൽ ഇങ്ങനെ ആയിരിക്കും, അതായത് ഇതിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ. ചെറിയ തിന്മ, അതായത് ഒരു അണുമണയത്തക്ക് അത്ര അളവിലുള്ള കാര്യമാണ്. പക്ഷേ അതെന്ത് ചെയ്യും, നാളെ പരലോകത്ത് മനുഷ്യന്റെ പേരിൽ അങ്ങനെ ഒരുമിച്ചുകൂടി അതൊരു വലിയ തിന്മയായിട്ട്, തിന്മയുടെ കൂമ്പാരമായിട്ട് മാറാൻ സാധ്യത ഉണ്ട്. അത് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് റസൂല് നമ്മോട് പറയുന്നുണ്ട്.
1: അതെ, തീർച്ചയായിട്ടും ഒരുപാട് ആലോചനകൾക്കും പിന്നെ ഉണർത്തലുകൾക്കും കാരണമായിട്ടുള്ള ഒരു അധ്യായമാണ്. അതിൻ്റെ വിശദീകരണങ്ങളിലേക്കൊക്കെ നമ്മൾ ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്.
2: നോട്ടം ഏകെന്നിൽ പുരാനെ ഇൽമിൻ കതിരൊളിവാൽ ജന്മം ഖൈറാക്കിടുക്കോ.
1: യെസ്, പ്രിയ ശ്രോതാക്കളെ, ഒരുപാട് ആളുകൾ പുതിയ പേരുകളൊക്കെ നമുക്ക് ചില പേരുകളൊക്കെ കാണുമ്പോൾ തോന്നുന്നുണ്ട്. ഹംസ സി പി വട്ടമണ്ണപ്പുറം, അതുപോലെ തന്നെ സബീന തട്ടമംഗലം അല്ലേ, മുംതാസ് കൂരാട്, മുഹമ്മദ് കബീർ പുള്ളിപ്പാടം, റംലത്ത് ചുങ്കത്തറ, നജ്മ ഹമീദ് ചേന്നര, ഇവരൊക്കെ ഒരുപാട് പിന്നെ പേരുകൾ സലാം പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മുസ്തഫ ശലഭം നഗർ കോയിൽമന്നം പാലക്കാട്, അവരെന്തോ പറയുന്നുണ്ട് അല്ലേ.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നലെ ഈവനിങ് ലൈവിൽ വന്ന രണ്ട് കുട്ടികളും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അൽഹംദുലില്ലാ, വൈകുന്നേരം സമയം പോയത് അറിഞ്ഞില്ല എന്നാണ് അവരായിട്ടുള്ളത്.
1: റിവൈൻഡിൽ കേട്ടു എന്ന് പറഞ്ഞല്ലേ. ഓക്കെ, മാഷാല്ലാ, നിങ്ങളുടെ നിങ്ങളെപ്പോലെയുള്ള പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ഇത്തരത്തിലുള്ള ഫീഡ്ബാക്കുകളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ആ കുട്ടികൾക്കും അതുപോലെ തന്നെ ഈ ലൈവിലൊക്കെ നിങ്ങളോടൊപ്പം ചേരുന്നവർക്കും ഒക്കെ ഒരു പ്രചോദനമാണ്. അള്ളാഹു അത് കൃത്യമായ നല്ല അമലുകളുടെ കൂട്ടത്തിൽ സ്വീകരിക്കുമാറാകട്ടെ.
0: ഓക്കെ, നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്,
1: യെസ്,
0: ഏതൊക്കെ നാട്ടിൽ ഇന്നലെ മഴ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. സീനത്ത് പി ചാലിയം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ഞങ്ങളുടെ നാട്ടിൽ മഴ പെയ്തു, ഞായറാഴ്ച രാത്രി മാത്രമാണ് പെയ്തത് എന്ന്. അതുപോലെ തന്നെ ജമീല വി കെ പൂനൂർ, ഞായറാഴ്ച ദിവസം ഞങ്ങൾക്കും മഴ ഉണ്ടായിരുന്നു, അല്ലാണ്ടല്ല ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല.
1: ഞായറാഴ്ച നമ്മളിങ്ങനെ പിന്നെ കാര സ്ഥലത്ത് നമ്മുടെ സെന്റൽഫിൻ്റെ പ്രോഗ്രാം അടക്കമുള്ള വലിയൊരു സമ്മേളനമായിരുന്നു. അവിടെ ഇങ്ങനെ നമ്മൾ ഏകദേശം പ്രോഗ്രാമുകളുടെ അവസാനങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു റഹ്മത്തിൻ്റെ നിയമത്തിൻ്റെ ഒരു മഴ വർഷിക്കുന്ന രൂപത്തിലാണ് തുടങ്ങിയതാണ്. അന്ന് രാത്രി ഏകദേശം നല്ലൊരു മഴ കിട്ടിയെന്ന് വിചാരിക്കുന്നു അല്ലേ.
0: അന്ന് ഞാൻ കരിപ്പൂരായിരുന്നുണ്ടായിരുന്നത്, നജ് ഹൗസിൽ വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ ചെറിയ കുട്ടികൾക്കുള്ളൊരു എഴുത്തൂര ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് രാത്രി ഇങ്ങനെ നമ്മൾ മഴ പ്രതീക്ഷിച്ചിരിക്കലുള്ളിൽ ഹാളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ മേലെ ഷീറ്റാണ്, അപ്പോൾ ഒരു ഷീറ്റുമ്പോൾ ഇങ്ങനെ മഴ തട്ടുമ്പോഴൊരു ശബ്ദം ഉണ്ടല്ലോ, ഒരു കുളിർമ കേട്ടിട്ടുള്ള, അത് ഭയങ്കര ഒരു
1: രസമായിരുന്നല്ലേ.
0: രസം കെടുത്തുന്ന ഒരു കാര്യമായിരുന്നു. അതിനുശേഷം കറന്റ് വന്നിട്ടില്ല,
1: കറന്റ് വന്നിട്ടില്ല. പിന്നെ
0: അതുപോലെ തന്നെ ഖദീജ തൊടുപുഴ, തൊടുപുഴയില് മഴയുണ്ടായിരുന്നു. അപ്പൊ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹുവിന്റെ അനുഗ്രഹം വർഷിച്ചിട്ടുണ്ട്.
1: ഏതായാലും നമുക്ക് പ്രയാസകരമല്ലാത്തൊരവസ്ഥയിൽ മഴ ഇനിയും കിട്ടട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. കാരണം അത് അതിൻ്റെ ഒരു കുറവ് നമ്മെ ജീവിതത്തിൽ വല്ലാതെ ബാധിക്കുമെന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് അല്ലേ?
0: തീർച്ചയായും.
1: ഇൻഷാല്ലാഹ്. അപ്പോൾ എന്താണ് ഇനി ഇൻഷാല്ലാഹ് നമുക്ക് അടുത്ത ഒരു ഷെഡ്യൂളിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഉള്ളത്
0: അടുത്തതായിട്ട് പീസ് ടൈം.
1: പീസ് ടൈമിൽ നമ്മൾ ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആണല്ലേ. എന്താണ് ഇന്നത്തെ ഫീഡ്ബാക്ക്? പീസ് ടൈമിൽ എന്താണുള്ളതെന്ന്?
0: സമയം കടന്നു പോകുമ്പോൾ മനസ്സും മാറണം. മനസ്സിനെ നന്മയിലേക്ക് നയിക്കുന്ന സന്ദേശങ്ങളുമായി പീസ് റേഡിയോ.
1: ഓക്കെ, ചുരുങ്ങിയ വാക്കുകളിലൂടെ ഒരു സന്ദേശമാണല്ലേ.
0: തീർച്ചയായും.
1: ഓക്കെ, ഇനി ഏതായാലും നമുക്ക് ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 17:39 നമുക്ക് പുലരിവട്ടത്തിലേക്ക് പോകാം.
3: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
1: പുലരിവട്ടത്തിൽ ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നമ്മോടൊപ്പം ചേരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ സംസാര വിഷയം ഇനി മരിക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഇനി മരിക്കാമെന്നാണ് അങ്ങനെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. എനിക്ക് വളരെ അടുത്ത് ബന്ധമുള്ള പല നിലക്കും എന്നോട് എനിക്ക് വളരെയധികം പരിചയവും ബന്ധവുമുള്ള ഒരു ആള്. അപ്പം അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത പള്ളിയിലുണ്ടാവും. അപ്പം അദ്ദേഹത്തെ ആ പള്ളിയിൽ യാദൃച്ഛികമായി യാത്രക്കളിൽ കയറിയപ്പോൾ അദ്ദേഹത്തെ കണ്ടില്ല. അപ്പോൾ ചോദിച്ചു, പറഞ്ഞു, അപ്പം അങ്ങനെ ഇടക്കിടക്കാണ് പള്ളിയിൽ വരൽ. ഇപ്പോൾ വലിയൊരു ഉഷാറില്ല, എന്തെങ്കിലും അസുഖങ്ങളൊന്നുമില്ല, പക്ഷെ എന്തായാലും ഒരു വലിയ ഉഷാറില്ല. ഇപ്പോൾ കുറച്ച് മുന്നേ ചെറിയൊരു ഹാർട്ട് പ്രോബ്ലം വന്നതിന് ശേഷം അങ്ങനെയാണ് എന്ന് പറഞ്ഞു. മറ്റൊരിക്കൽ ഞാനൊരു അദ്ദേഹം പങ്കെടുക്കേണ്ട ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെയും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം. അപ്പോൾ അവരും ഇതേ കാര്യം തന്നെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് സന്ദർശിക്കാമെന്ന് വിചാരിച്ച് അദ്ദേഹത്തെ പോയി കാണും. അപ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ എന്താണോ ചിന്തിച്ചത് അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് ജീവിതത്തിൽ നമസ്കാരവും ദീനും എല്ലാം കൃത്യമായി പാലിച്ച് അതിൻ്റെ ചിട്ടപ്രകാരം എല്ലാം ചെയ്ത് പരമാവധി സൂക്ഷ്മത പാലിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരാൾ. അപ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ് ഞാൻ മരിക്കാറായി, ഇനി മരിക്കും, ഇനിയിപ്പോൾ ഈ ദുനിയാവിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് എപ്പോഴോ എനിക്കൊരു ഇനിയും വീണ്ടും ഒരു രോഗം വരും, ഞാൻ അതിലൂടെ മരിക്കും, ഇനി എനിക്കധികം ദിവസങ്ങളില്ല എന്ന് പറഞ്ഞ് മാനസികമായി മരണത്തിലേക്ക് സ്വയം സഞ്ചരിക്കുന്ന ഒരു മാനസികാവസ്ഥ. അതിനുള്ളൊരു ആത്മധൈര്യം എന്താണ്? കുറച്ചൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, അള്ളാഹുവിനടുക്കിലേക്കല്ലേ പോണത്, എന്തായാലും അള്ളാഹു എന്നെ കൈയൊഴിക്കുകയില്ല എന്ന പ്രതീക്ഷയുള്ളത് കൊണ്ട് മരണം അത്ര വലിയൊരു പേടില്ല, മരണത്തെക്കുറിച്ചൊരു പേടില്ല. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു ആത്മവിശ്വാസവും പ്രതീക്ഷയും പ്രാർത്ഥനയും കൂടുതൽ ആ മരണത്തെ സ്വീകരിക്കുവാനുള്ളൊരു മനസ്സുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സത്യത്തിൽ നമ്മൾ അള്ളാഹുവിനോടുള്ള കടമകൾ നിർവഹിച്ചു പോകുന്നു എന്നത് നമ്മളെ മരിക്കാനാണോ പ്രേരിപ്പിക്കേണ്ടത്? അതൊരു നെഗറ്റീവല്ലേ? സത്യത്തിൽ എന്താണ് പോസിറ്റീവായി നമ്മൾ ചിന്തിക്കേണ്ടത്? എന്താണ് നമുക്ക് എത്ര സമയം ഇവിടെ ആരോഗ്യത്തോടെ കൂടെ കിട്ടുന്നു അതല്ലേ നമ്മുടെ ലാഭം. കാരണം ഈ ഒരു ചുരുങ്ങിയ ജീവിതം കൊണ്ട് വേണ്ടേ നാളെ അനശ്വരമായി അവസാനിക്കാത്ത യുഗാന്തരങ്ങളോളം നീണ്ടു നിൽക്കുന്ന അനന്തമായൊരു ജീവിതം രക്ഷപ്പെടുത്തിയെടുക്കാൻ നമുക്ക് ഈ ഒരു ജീവിതം കൊണ്ടല്ലേ പറ്റുള്ളൂ? സത്യത്തിൽ ഈ ഒരു കുറച്ചൊരു പ്രായമായ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഭയങ്കര ഫ്രീ ആണ്. നമ്മൾ മക്കളൊക്കെ ഓരോ സ്ഥാനത്തെത്തി, ഓരോ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് കഴിയാവുന്ന രൂപത്തിലേക്ക് മാറ്റി മറ്റുള്ളവരെ ഏൽപ്പിച്ചു കൊടുത്തു. നമ്മുടെ വീട്ടുകാര്യങ്ങളൊക്കെ നമ്മുടെ മക്കൾ കുറേ ഏറ്റെടുത്തു. ഇപ്പം നമ്മൾ ഫുൾ ഫ്രീ അല്ലേ? അപ്പോൾ നമുക്ക് വളരെ സ്വസ്ഥമായി പ്രാർത്ഥിക്കാനും ദിക്റെല്ലാനും ദീൻ്റെ കാര്യങ്ങൾ പങ്കെടുക്കാനും പള്ളിയിൽ പോകാനൊക്കെ പറ്റുന്നൊരു സമയമാണിപ്പോൾ. ഒരു പക്ഷേ 40 വയസ്സിലും 25 വയസ്സിലും നമുക്ക് കഴിയാത്ത അത്രമേൽ മതപരമായ കാര്യങ്ങൾ നിർവഹിക്കാൻ നമുക്ക് പറ്റും. അടിയന്തരമായ ആവശ്യങ്ങളോ അത്യാവശ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ധാരാളം സദഖകൾ കൊടുക്കാൻ പറ്റും. അള്ളാഹുവിനെ കുറിച്ച് കൂടുതലായി ചിന്തിക്കാൻ നമുക്ക് പറ്റും. നമുക്ക് മാനസികമായി ഒരു വിശ്രമം എന്ന നിലക്ക് വളരെ സന്തോഷത്തോടുകൂടെ നമ്മുടെ ദുനിയാവിൻ്റെ ജീവൻ തന്നെ ആസ്വദിക്കാൻ പറ്റും. നമുക്കിഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് നമ്മൾ കുറച്ചൊക്കെ വ്യായാമം ചെയ്ത് നമുക്ക് വളരെ സമാധാനമായി ജീവിച്ചു. നമ്മൾ മരിക്കാൻ ആഗ്രഹിക്കേണ്ട കാര്യം. പിന്നെ മാത്രമല്ല, എല്ലാവരുടെയും അവസാന സമയമുണ്ടല്ലോ, അതാണല്ലോ അള്ളാഹു വിലയിരുത്തുന്നത്. നമ്മൾ മരിക്കുന്നതിന് മുമ്പുള്ള നമ്മുടെ ജീവിതത്തെയാണ് വിലയിരുത്തുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നേവരെ ഇല്ലാത്തൊരു സജീവതയിലല്ലേ നമ്മൾ മരിക്കേണ്ടത്? നെറ്റിയിൽ വിയർപ്പോടുകൂടെ നമ്മൾ വളരെ സജീവമായി, മുമ്പൊന്നും കാണിക്കാത്ത കണിശത ദീനിനോട് കാണിച്ചിട്ടല്ലേ നമ്മൾ അള്ളാഹുവിലേക്ക് പോകേണ്ടത്? ഇനിയൊക്കെ എത്രയൊക്കെ മതി എന്നാണോ നമ്മൾ ചിന്തിക്കേണ്ടത്? അപ്പോൾ പല ആളുകളും, നമ്മുടെ വീട്ടിലൊക്കെ പ്രായമായ പല ആളുകളും എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം വന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാലേ ഇനിയില്ല, ഇനിയിപ്പോൾ എൻ്റെത് കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്താ ഞാൻ ചെയ്യണം, ഇപ്പോൾ അവിടെ വേദനയായി ഇവിടെ വേദനയായി എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ വളരെ അപകടകരമായ മാനസികാവസ്ഥയാണ്. അത് നെഗറ്റീവാണ്. നമ്മളെപ്പോഴും വീണ്ടും വീണ്ടും ജീവിക്കുവാനും ഉള്ള ജീവിതം മൻ താല ഉമ്രുഹു വഹസുനാമലുഹു, നമ്മൾ ആ വയസ്സ് കൂടുതൽ കിട്ടുക, നന്നായി പ്രവർത്തിക്കാം, അതാണ് നമ്മൾ വേണ്ടത്. നമ്മുടെ ശാരീരികമായ പ്രായം അല്ലല്ലോ, നമ്മുടെ മനസ്സിൻ്റെ പ്രായമല്ലേ പ്രധാനം. മനസ്സ് നമ്മുടെ പ്രായം 28 നിൽക്കുന്നുവെങ്കിൽ 68 നമ്മൾ 28 ഉന്മേഷത്തോടുകൂടെ നമ്മൾ പ്രവർത്തി. അപ്പം അതുകൊണ്ട് നിരാശപ്പെടാതെ, സ്വയം മരിക്കാൻ തയ്യാറാവാതെ, ആ വിചാരം നമ്മുടെ ശരീരത്തെയും നമ്മുടെ എല്ലാറ്റിനെയും ആ മരണത്തിലേക്ക് പതുക്കെ പതുക്കെ കൊണ്ടുവരാൻ ആ മനസ്സിന് പറ്റും. അപ്പം അതുകൊണ്ട് അത് ശരിക്കും നമ്മളിന്ന് സംഭവിക്കാൻ പറ്റാത്ത കാര്യമാണ്. പ്രതീക്ഷയോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ, കൂടുതൽ ഊർജ്ജസ്വലമായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന വർഷങ്ങൾ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താനും ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കുവാനും നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു സഹായിക്കട്ടെ.

0: നമ്മളിപ്പോൾ കേട്ടത് പുലരിവട്ടം. പുലരിവട്ടത്തിൽ നമ്മളോട് ഇതുവരെ സംസാരിച്ചത് ഹരിസ്ബിൻ സലീം, സപ്പോർട്ട് പീസ് റേഡിയോ. പീസ് റേഡിയോയിലേക്ക് നിങ്ങളുടെ സാമ്പത്തിക സഹായങ്ങൾ അയക്കാവുന്നതാണ്. പീസ് റേഡിയോയിലെ ഡൊണേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിലെ അടുത്ത വിൻഡോയിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണ എന്നുള്ള രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ഒരു ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഒരു ഓഹരി പീസ് റേഡിയോയ്ക്ക് നിങ്ങൾക്ക് അയക്കാം. നമ്മുടെ മോർണിംഗ് ലൈവ് ആങ്കറിംഗ് തുടരുകയാണ്. അൻവർ എൻ ടി മുട്ടിൽ വയനാട് അയച്ച ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. ഈ ഭൂമിയിലെ തുച്ഛമായ ആയുസ് കൊണ്ട് നാളെ വരാനിരിക്കുന്ന അനന്തമായ പരലോക ജീവിതത്തിലേക്ക് മുതൽക്കൂട്ടാവുന്ന അമലുകൾ ശിർക്കും ബിദഅത്തുമില്ലാതെ ചെയ്യാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇന്നത്തെ പുലരിവട്ടവും നല്ല ഒരു ചിന്തയാണ് തന്നത്. ടീം പീസ് റേഡിയോക്കും ഉസ്താദിനും എല്ലാ അനുഗ്രഹങ്ങളും പടച്ച റബ്ബ് നൽകട്ടെ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്.
1: യെസ്,
0: ഇന്നത്തെ പുലരിവട്ടം ഇതിനെ പറ്റിയിട്ട് ഒരുപാട് നല്ല ഫീഡ്ബാക്കുകൾ വരുന്നുണ്ട്.
1: അതെ അതെ. എന്താ ഷാജിദ വല്ലപ്പോഴും പറയുന്നുണ്ടോ, വായിച്ചോ? മഴ ഇത്രത്തോളം മഴ കുറഞ്ഞിട്ട് ഒരു മഹല്ലിലും മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന ഒന്നും കണ്ടില്ല എന്ന് പറയുന്നുണ്ട്. ഏതായാലും നമ്മൾ പിന്നെ ആലോചിക്കേണ്ട ചില കാര്യങ്ങൾ തന്നെയാണ്. മഴ നമുക്ക് കിട്ടേണ്ട ഒരു സമയം തന്നെയാണ്. ഏതായാലും എല്ലാവരും ദുആ ചെയ്യുക. നന്മകൾ നമ്മൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലേ ഇർസുലാലയിക്കും എന്ന് പറഞ്ഞില്ലേ, അള്ളാഹൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് വർഷിക്കണമെങ്കിൽ തീർച്ചയായും ഇസ്തിഗ്ഫാറ് നമ്മൾ കൂട്ടുകയും നന്മകൾ അധികരിപ്പിക്കുകയും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുക എന്ന ഒരു ഖുർആനിൻ്റെ മുൻകാല ചരിത്രങ്ങൾ നമുക്ക് നൽകുന്ന പാഠമാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക.
0: റംല പി സി ചിങ്ങപുരം അയച്ചിട്ടുണ്ട്. മാഷാല്ലാ, ഇന്നത്തെ പുലരിവട്ടത്തിൽ ഉസ്താദ് നൽകിയ ഉപദേശം എത്ര അർത്ഥവത്താണ്. ചിന്തിക്കുക, പ്രവർത്തിക്കുക. അള്ളാഹു ഉസ്താദിനും എല്ലാവർക്കും ആരോഗ്യമുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: ഇന്നത്തെ തലമുറയെക്കുറിച്ച് പറയുന്ന ഒരു മെസ്സേജ് അവിടെ കണ്ടോ എന്ന് സംശയം. എന്തോ അങ്ങനെ ഒരു ഇന്നത്തെ പിള്ളേർ എന്തോ വട്ടം സൂപ്പർ. ഞാനെപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അബ്ബാസ് ചേലക്കോടിനൊരു മെസ്സേജ് ഉണ്ടോ?
0: അതെ.
1: അതായത് അള്ളാഹുവിൻ്റെ മുന്നിൽ സുജൂദിൻ്റെ മധുരം ആസ്വദിച്ച് സുജൂദ് ചെയ്യാനുള്ള ഭാഗ്യം നിലനിർത്തണേ എന്നാണ്. അതിൻ്റെ മാധുര്യം മതിയാവുന്നില്ല. എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എന്താ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല.
0: ഓക്കെ.
1: ഞാനെന്നും ഞാനെപ്പോഴും പ്രാർത്ഥിക്കാനുള്ളത് മരിക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ മുന്നിൽ സുജൂദിൻ്റെ മധുരം ആസ്വദിച്ച് സുജൂദ് ചെയ്യാനുള്ള ഭാഗ്യം അല്ലേ. ഓക്കെ. മൈമൂന കരുവാരകുണ്ടിൻ്റെ ഒരു മെസ്സേജ് വായിച്ചിരുന്നോ? എന്താണ് ആമീൻ?
0: ആമീൻ. മാഷാ മൗലവിയുടെ നല്ലൊരു സന്ദേശം. മൗലവിക്കും നമുക്ക് എല്ലാവർക്കും മരണം വരെ നാഥന് ശുക്ര ചെയ്യാൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൊയിലാണ്ടി എന്ന് പറഞ്ഞിട്ടൊരു ആള് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പേര് എനിക്ക് തോന്നുന്നു വിട്ടുപോയതാണെന്ന് തോന്നുന്നു. പുലരിവട്ടം എനിക്കുള്ളതാണ്, എനിക്ക് വേണ്ടി അള്ളാഹു കേൾപ്പിച്ചതാണ്, അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നുണ്ട്.
1: ചിലപ്പോൾ എനിക്കറിയുമ്പോൾ ഇനി ഞാനാരാന്ന് അറിയണ്ടേ വിചാരിച്ചിട്ടായിരിക്കാം. എന്തായിരുന്നാലും മാഷാല്ലാ, അങ്ങനെ തന്നെയാണ് ഓരോരുത്തർക്കും അത് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇന്നത്തത് എന്നോടാണ് അല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് എന്നൊരു ഫീല് ഓരോരുത്തർക്കും തോന്നുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് എത്രത്തോളം ഉണ്ട് എന്ന് സ്വയം മനസ്സിലാക്കാൻ കഴിയും അല്ലേ. എന്തായാലും നമ്മുടെ സമയേ നമ്മൾ എന്താ ഒരു പ്രധാനപ്പെട്ട ഒരു ഷെഡ്യൂളിലേക്ക് പോകേണ്ട ഒരു സമയത്തിലൂടെയാണ് ഇപ്പം നമ്മൾ കടന്നു പോകുന്നത് അല്ലേ.
0: തീർച്ചയായും
1: പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അല്ലേ.
0: എല്ലാവർക്കും അറിയാം, സ്ഥിരം ലൈവ് കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും അറിയുന്ന ഒരു കാര്യമാണ്.
1: യെസ്,
0: മോർണിംഗ് ലൈവ് ക്വിസിൻ്റെ ചോദ്യത്തിനുള്ള സമയമാണ് നിങ്ങൾക്ക് ഉത്തരം അയക്കാനുള്ള സമയമാണ് അല്ലേ?
1: അതെ അതെ.
0: യെസ്. അപ്പോൾ ഇനി ആദ്യമായി മോർണിംഗ് ലൈവ് ശ്രവിക്കുന്ന ശ്രോതാക്കളുണ്ടെങ്കിൽ അവർക്കൊരു ഓർമ്മപ്പെടുത്തലാണ്, മോർണിംഗ് ലൈവ് ക്വിസിൻ്റെ ഉത്തരങ്ങൾ ഫീഡ്ബാക്ക് വഴി ഓപ്ഷൻ വഴിയാണ് നിങ്ങൾ അയക്കേണ്ടത്. ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പ്രോഗ്രാം സെഷനിൽ ലൈവ് ക്വിസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. പേരിൻ്റെ കൂടെ സ്ഥലം കൂടി ഉൾപ്പെടുത്താൻ നിങ്ങൾ മറക്കരുത്. ശ്രോതാക്കൾ നിങ്ങൾ ഒരുങ്ങിക്കോളൂ, നിങ്ങൾക്ക് ഒരുങ്ങാനുള്ള സമയമാണ് ഇപ്പോൾ ഉള്ളത്. 3 തവണ നിർബന്ധമായിട്ടും ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കും. അപ്പോൾ ചോദ്യങ്ങൾ വായിച്ചതിന് ശേഷം 25 സെക്കൻഡ് ബീപ്പ് സൗണ്ട് ഉണ്ടാകും. അത് ആ സൗണ്ട് തീരുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഉത്തരം അയക്കണമെന്നുള്ളത്.
1: യെസ്,

0: യെസ്, ചോദ്യം ആവർത്തിക്കാം.
1: ഇസ്ലാമിലെ ആദ്യത്തെ ബാങ്ക് വിളി നടന്നത് ഏത് പള്ളിയിൽ വെച്ചിട്ടാണ്?
0: യെസ്, ഓപ്ഷൻ എ മസ്ജിദ് നബവി, ഓപ്ഷൻ ബി മസ്ജിദ് കുബ, ഓപ്ഷൻ സി മസ്ജിദ് ഹറം, ആൻഡ് ഓപ്ഷൻ ഡി മസ്ജിദ് ഖിബ്ലത്തൈൻ. ഒന്നും കൂടെ അല്ലേ, മൂന്നാമത്തെ ഒരു തവണയും കൂടെ പറയാണ്. ഇപ്പോൾ കയറി വന്ന ഞാൻ കുറച്ച് കേട്ടതുള്ളൂ എന്നൊക്കെ തോന്നുന്ന ആളുകൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി, ഇസ്ലാമിലെ ആദ്യത്തെ ബാങ്ക് വിളി നടന്നത് ഏത് പള്ളിയിൽ വെച്ചാണ്?
1: ഓപ്ഷൻ എ മസ്ജിദ് നബവി, ഓപ്ഷൻ ബി മസ്ജിദ് ഖുബ, ഓപ്ഷൻ സി മസ്ജിദുൽ ഹറം, ഓപ്ഷൻ ഡി മസ്ജിദുൽ ഖിബ്ലത്തൈൻ.
0: യെസ്, ബീപ് സൗണ്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു. റെസ്പോൺസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഇതാ മാറിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും ആളുകൾ ലൈവിൽ ഉണ്ടായിരുന്നു എന്നത് നമുക്ക് വലിയ സന്തോഷം നൽകുന്നു. ഏതായിരുന്നാലും വളരെ ആവേശത്തോടു കൂടി നമ്മുടെ ശ്രോതാക്കൾ കൈനീട്ടി സ്വീകരിക്കുന്ന മോർണിംഗ് ലൈവ് ക്വിസ് ആണ് ഇപ്പോൾ. അതിൻ്റെ സമയം കൂടി അവസാനിച്ചിരിക്കുന്നു. ഉത്തരം വായിക്കേണ്ട സമയം ഇതാ സെക്കൻഡുകൾ കൊണ്ട് അവസാനിച്ചു കഴിഞ്ഞു.

0: ഇൻഷാല്ലാ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് വിജയികളെയും അതിൻ്റെ മുന്നോടിയായിട്ട് ചോദ്യത്തിൻ്റെ ഉത്തരവും ഒക്കെ നമുക്ക് പറയാം
1: ഇൻഷാല്ലാ.
0: അപ്പോൾ ക്വിസിൻ്റെ സമയമൊക്കെ ഓർമ്മപ്പെടുത്താനൊക്കെ നമ്മൾ ആളുകൾ വളരെ ഗൗരവത്തിൽ അല്ലേ,
1: നമ്മൾ ഫീഡ്ബാക്കുകൾ നോക്കുമ്പോൾ ക്വിസിൻ്റെ സമയമായിട്ടുണ്ട് ചോദ്യം ഇവിടെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്.
0: ഒരു സ്വതാവ് പറയണ, ഇന്ന് അബുൽ ഫാദി ഉണ്ടല്ലോ എന്ന് പറയണേ. അബുൽ ഫാദി, അബുൽ ഫാദി ഞാനാണ്.
1: ശരി,
0: ശരി. നമ്മളിങ്ങനെ പിന്നെ നമ്മളെ പേരുകൾ എപ്പോഴും ഇങ്ങനെ കേൾക്കുമ്പോഴേ പിന്നെ ഇടയ്ക്കൊന്ന് അല്ലേ വാപ്പേണെന്ന് അറിഞ്ഞോട്ടല്ലേ. ഇൻഷാല്ലാ. പിന്നെ ഉറക്കെ വായിക്കരുത് എന്ന് പറയുന്ന ചില മെസ്സേജുകൾ അയക്കുന്ന ആളുകളുണ്ട്. ഏതായാലും പിന്നെ നമ്മളെ പീസ് റേഡിയോയിലേക്ക് ഡൊണേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അവർ വ്യത്യസ്തമായി പിന്നെ പല സമയങ്ങളിലും അതിൻ്റെ സംവിധാനങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഏതായിരുന്നാലും ഡൊണേറ്റ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അതിൻ്റെ സംവിധാനം ഉണ്ട് എന്ന് കൂടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്. ഇൻഷാല്ലാ. ഇനി നമുക്കേ എന്താണ് ഷെഡ്യൂളിലേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക്
1: എന്തോ ഒരു മിനിറ്റ് മാത്രമുള്ള എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ.
0: ഉണ്ടല്ലേ, ഒരു മിനിറ്റ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടൂലേ,
1: എന്തോ ഒന്ന് കിട്ടേണ്ടതാണ്.
0: അതെ അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് എന്നാല് ഒരു മിനിറ്റ് കൊണ്ട് എന്താണ് കേൾക്കാൻ പറ്റാന്ന് കേട്ടിട്ട് വരാം.
1: തീർച്ചയായും.
2: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. മനുഷ്യന്മാരായ നമുക്ക് പല സന്ദർഭങ്ങളിൽ രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്, പല കാരണങ്ങൾ കൊണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഖളാഇൻ്റെയും ഖദറിൻ്റെയും ഭാഗമായി ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ രോഗത്തെ നോക്കിക്കാണുവാൻ സാധിക്കണം. അതിൽ ക്ഷമ അവലംബിക്കുവാനും അതോടൊപ്പം ഇസ്ലാം വിലക്കിയിട്ടില്ലാത്ത ചികിത്സാ രീതികൾ സ്വീകരിക്കുവാനും സാധിക്കുമ്പോൾ അത് രോഗത്തിന് പരിഹാരവുമാണ്, പരലോകത്ത് പടച്ചവൻ്റെ പ്രതിഫലം നേടിയെടുക്കുവാനും സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തദാവൗ, നിങ്ങൾ ചികിത്സിക്കുക, വലാ തദാവൗ ബി ഹറാം, ഹറാമ് കൊണ്ട് നിങ്ങൾ ചികിത്സിക്കരുത്. അള്ളാഹ് ഇറക്കിയ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹ് മരുന്നും ഇറക്കിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹദീസിൽ കാണാം.
1: ഇൻഷാല്ലാ. നമ്മളിപ്പോൾ കേട്ടത് ഷമീർ മദീനി അവതരിപ്പിച്ച 1 മിനിറ്റ് ടോക്കാണ്. അദ്ദേഹം അവതരിപ്പിച്ചത് 1008-ാമത്തെ എപ്പിസോഡാണ്, രോഗവും ചികിത്സയും.
0: അതെ,
1: അത് നല്ലൊരു പോയിന്റാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്.
0: അതെ,
1: കാരണം നമ്മൾ ഈ ഒരാഴ്ചയിൽ നമ്മൾ കടന്നുപോയ സാഹചര്യങ്ങൾ എടുത്തു വെക്കണമെങ്കിൽ, അതായത് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് അതിൽ ഹറാമായിട്ടുള്ള മാർഗത്തിലൂടെയല്ല നിങ്ങൾ ചികിത്സിക്കേണ്ടത് എന്നുള്ളത് പറയുന്നുണ്ട്.
0: അവിടെ പിന്നെ ഈ ചികിത്സേൻ്റെ വിഷയം പറയുമ്പോഴേ നമ്മളെ സംബന്ധിച്ചിടത്തോളം രോഗം വന്നാൽ ചികിത്സിക്കണം എന്നുള്ളത് ഒരു എന്താ പറയുക, മനുഷ്യൻ്റെ പ്രകൃതി അവനു നൽകുന്ന ചില പാഠങ്ങളാണല്ലോ. അതായത് എന്ത് കാര്യങ്ങൾക്കും നമ്മൾ സ്വയം ചികിത്സ തേടുന്ന ആളുകളുണ്ട്. സ്വയം അവനവൻ്റെ തീരുമാനം പോലെ പോകുന്ന പ്രകൃതിയെ മാത്രം പിന്നെ അവലംബിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ രോഗം വന്നാൽ ചികിത്സിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകണം. എന്നാൽ പിന്നെ പല രോഗങ്ങൾക്കും

0: ശമനം തേടി പല ആളുകളും ചെന്നെത്തിപ്പെടുന്നത് ഏറ്റവും ദുർബലനായ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ എല്ലാവർക്കും ഉള്ളതുപോലെ എല്ലാ ദുർബലതയുമുള്ള മനുഷ്യരുടെ അടുക്കലേക്ക് എന്നുള്ളത് വളരെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. മനുഷ്യൻ്റെ വിശ്വാസം അവിടെ യഥാർത്ഥത്തിൽ മറ്റൊന്നിലേക്ക് നമ്മൾ മാറ്റിവെക്കുകയാണ്. നമ്മുടെ തവക്കുലായിരുന്നാലും നമ്മുടെ ആത്മവിശ്വാസമായിരുന്നാലും ഒരു പക്ഷേ നമ്മളെപ്പോലെ എല്ലാ പ്രയാസങ്ങളും സങ്കടങ്ങളും വേദനകളും ദുർബലതകളും ഒക്കെയുള്ള ഒരു മനുഷ്യനിലേക്ക് അത് പിന്നെ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന താൽക്കാലിക ചില നേട്ടങ്ങളെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നഷ്ടങ്ങളിലേക്ക് എത്തിക്കുമെന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് അത്തരത്തിലുള്ള ഇപ്പോൾ കുറച്ചൊക്കെ ആളുകൾ കുറച്ചൊരു ബോധയോടായിട്ട് അതിൻ്റെ പിന്നാലൊക്കെ പോകുന്നുണ്ട് അല്ലേ. അത്തരം തട്ടിപ്പുകളെയും വെട്ടിപ്പുകളെയും വ്യാജ ചികിത്സകളെയും
1: നാട്ടുകാര് പിടികൂടുന്നുണ്ട്. എന്നാലും
0: അതെ,
1: പല ആളുകളും ഇപ്പോഴും
0: അതെ അതെ അതെ. അതില് നമ്മളിപ്പോ നമ്മളൊക്കെ മനസ്സിൽ ഇങ്ങനെയുള്ള ഒരു സംഭവം നമുക്കൊക്കെ അറിയാം, പറയാതെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. അവര് ചെയ്തു കൂട്ടുന്നത് എന്താ വെച്ചാലേ, നാട്ടിലുള്ള കുറച്ച് പിന്നെ സാധാരണക്കാരായ കുറച്ച് ആളുകൾക്ക് ഒരു പണം മാസത്തിലോ അല്ലെങ്കിൽ ചില പ്രത്യേക സമയങ്ങളിലൊക്കെ നൽകിയിട്ട് ഇവരുടെ ഒരു പിന്നെ സപ്പോർട്ട് ആദ്യം ഓൾറെഡി വാങ്ങി വെച്ചിട്ടാണ് എന്ത് ചെയ്യണത്, നാട്ടുകാരെ തൻ്റെ കൂടെ നിർത്തിയിട്ട് പണം സമ്പാദിക്കാനുള്ള വഴികൾ കണ്ടെത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനെതിരെ ഈ പിന്നെ വ്യാജമായ ഈ ഒരു ആത്മീയ ചികിത്സകളും കാര്യങ്ങളും നടത്തുന്ന ആളുകൾക്കെതിരെ ആരെങ്കിലും പ്രതികരിക്കുമ്പോൾ നാട്ടുകാരെന്താ പറയുമോ, നാട്ടുകാരെ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, പുറത്തു നിന്ന ആൾക്കാരാണ് ഈ പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറയും. യഥാർത്ഥത്തിൽ ഓൽക്ക് കിട്ടണ്ടേ, അതാണ് സംഭവം. അധ്വാനിക്കാതെ നമുക്ക് ഒരു പൈസ മാസത്തിലോ അല്ലെങ്കിൽ ചില സമയങ്ങളിലോ ആരെങ്കിലും തരുമ്പോൾ ആ തരുന്ന ആളുകളോട്. പക്ഷെ ഇവിടെ ശരിക്ക് നഷ്ടപ്പെടുന്നത് അവനവൻ്റെ യഥാർത്ഥ ഒരു വിശ്വാസവും പിന്നെ അള്ളാഹുവിലുള്ള ആ ഒരു തവക്കല് കാര്യങ്ങൾ പ്രതീക്ഷകൾ ഇതൊക്കെ നമ്മൾ ഒരു താൽക്കാലികമായ ഒരു ഇത്തിരി പൈസക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാണ് പിന്നെ അടിയറ വെക്കാണ് ശരിക്കും ചെയ്യുന്നത്, നമ്മൾ തിരിച്ചറിയണം. യെസ്. ഇനി
1: അപ്പോ നമ്മൾ കേട്ടത് വൺ മിനിറ്റ് ടോക്ക് ആയിരുന്നു.
0: അതെ അതെ,
1: അത് എല്ലാ ദിവസവും വരുന്ന വിസ്ഡം സ്ട്രെൻസിന്റെ ബാനറിൽ വരുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോ വിസ്ഡം ഗ്ലോബൽ ടിവിയിൽ നിങ്ങൾ യൂട്യൂബ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, സെർച്ച് ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും വരുന്ന വൺ മിനിറ്റ് ടോക്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, കാണാൻ സാധിക്കും. അത് എന്ത് ചെയ്യാൻ, ഇൻഷാല്ലാ ഞങ്ങളെ കുടുംബ ഗ്രൂപ്പുകളിലേക്കും സ്റ്റാറ്റസ് ആയിട്ടും മറ്റും നിങ്ങളത് ഷെയർ ചെയ്യണമെന്നുള്ളതാണ് ഈ ഒരവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്.

0: പിന്നെ അദീപ് ഷാൻ, നമുക്ക് കഥ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ?
1: തീർച്ചയായും
0: കേൾക്കാൻ ഇഷ്ടമാണല്ലോ. നമുക്കൊരു കഥ പറയാം, എനിക്കൊരു കഥ പറയണമെന്ന് തോന്നുന്നുണ്ട് ഈ സമയത്ത്.
1: ഓക്കെ.
0: ഇപ്പോൾ ഒരു പിന്നെ സ്ത്രീ ഒരു എല്ലാ ദിവസവും ചപ്പാത്തി ഉണ്ടല്ലോ, ചപ്പാത്തി കഴിക്കാറുണ്ടോ?
1: ചപ്പാത്തി എനിക്ക് താല്പര്യമില്ലാത്തൊരു സാധനം.
0: താല്പര്യമില്ല. രാത്രിയൊക്കെ കുറെ ആളുകൾ അധികം ചപ്പാത്തി കഴിക്കാറുണ്ടല്ലേ. അപ്പോൾ ഈ ചപ്പാത്തി എല്ലാ ദിവസവും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു പാവപ്പെട്ട ആളുകൾ ഭക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു സ്ത്രീ എന്ത് ചെയ്തു, തൻ്റെ വീടിൻ്റെ മുമ്പിൽ എല്ലാ ദിവസവും ഒരു ചപ്പാത്തി ഇങ്ങനെ കെട്ടിത്തൂക്കിയിടും.
1: വീടിൻ്റെ പുറത്ത്?
0: വീടിൻ്റെ പുറത്ത്. ആരെങ്കിലുമൊക്കെ പാവങ്ങൾ ആരെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് പിന്നെ ഇത് കഴിക്കാൻ വരുന്നത് ഒരു ഫക്കീറായിട്ടുള്ള ഒരു കുറച്ച് പ്രായം ചെന്ന ഒരാളാണ്. അപ്പോൾ ഈ പ്രായം ചെന്ന ആൾ പിന്നെ ഈ ചപ്പാത്തി എന്നും ഇങ്ങനെ എടുക്കും. എന്നിട്ട് അവരെന്തു പറയും, നിങ്ങൾ ചെയ്തതിന് പ്രതിഫലം ലഭിക്കട്ടെ, അത് മാത്രം പറയും.
1: ആ വാചകം മാത്രം.
0: താങ്ക്സോ പ്രത്യേകിച്ച് നന്ദി ഒന്നും പറയില്ല, ഇങ്ങനെ പറയും, നിങ്ങൾ ചെയ്തതിന് പ്രതിഫലം ലഭിക്കട്ടെ. അപ്പോൾ അതിങ്ങനെ പറഞ്ഞു പോയപ്പോൾ ഇവർക്ക് ഭയങ്കര ഒരു മടുപ്പായി. ആയിരിക്കും ഈ സ്ത്രീക്ക് ഒരു നന്ദി പോലും പറയുന്നില്ലല്ലോ, എപ്പോഴും ഇങ്ങനെ ഇത് പറഞ്ഞിട്ട് പോകും. ഇയാളൊരു പാഠം പഠിപ്പിക്കണം, ഇയാൾക്കൊരു പണിയെടുക്കണം എന്നറിയില്ല നമ്മൾ. അങ്ങനെ ചിന്തിച്ചിട്ട് ഒരു ദിവസം ഈ ചപ്പാത്തിയിൽ എന്ത് ചെയ്യാണ്, കുറച്ച് വിഷം പുരട്ടണം. വിഷം പുരട്ടിയിട്ട് ഇവരിങ്ങനെ അത് പുറത്ത് തൂക്കിടാൻ വേണ്ടിയിട്ട് പോയപ്പോൾ പിന്നെ അവരുടെ മനസ്സാക്ഷിതിനെ എതിർത്തു, ഏയ് അത് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു അർത്ഥത്തിൽ. അങ്ങനെ അവരെന്ത് ചെയ്ത്, ആ ചപ്പാത്തിക്ക് പകരം നല്ല ചപ്പാത്തി തന്നെ വെച്ച്. അപ്പം അന്നും പതിവ് പോലെ ഇദ്ദേഹം വന്നു, ആ ചപ്പാത്തി എടുത്തു. അദ്ദേഹം പറയാറുള്ള, നിങ്ങൾ ചെയ്തതിന് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി. അന്നിങ്ങനെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ പിന്നെ തൻ്റെ കുട്ടി സ്കൂൾ വിട്ട് വരുന്ന ആ ഒരു സമയത്ത്, സാധാരണ വരുന്നൊരു സമയത്ത് വരുന്നത് കാണുന്നില്ല. അങ്ങനെ കുറച്ച് അല്പസമയങ്ങൾക്ക് ശേഷം ഡ്രസ്സൊക്കെ അവിടെയും ഇവിടേക്ക് കീറി മേത്തൊക്കെ ആകെ മുറിവുകളൊക്കെ ആയിട്ട് വളരെ ആവശ്യനായിട്ട് തൻ്റെ കുട്ടി എന്ത് ചെയ്യാണ്, വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് കണ്ടപ്പോൾ ആകെ വിഷമായി, പ്രയാസമായി. അപ്പോൾ അവൻ പറയാണ്, ഞാൻ വഴിയിലൊന്ന് വീണു, വീണിട്ടാകെ തളർന്ന് വീണു. അപ്പോൾ ആ വഴി പോയപ്പോൾ പോകുന്ന ഒരു വൃദ്ധനായ മനുഷ്യൻ എന്ത് ചെയ്തു, എനിക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ചപ്പാത്തി തന്നു. അപ്പോൾ ആ ചപ്പാത്തി ഞാൻ കഴിച്ചു, കുറച്ച് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ബാക്കി ഉള്ള ചപ്പാത്തി എന്ത് ചെയ്യാണ്, ഈ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചപ്പാത്തി കണ്ടപ്പോഴാണ് സ്ത്രീ, ഇത് ഞാൻ ഉണ്ടാക്കിയ ചപ്പാത്തിൻ്റെ അതേപോലെ തന്നെ ഉണ്ടല്ലോ എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരികയും ഭയങ്കരമായിട്ട് മനസ്സ് ഭയങ്കരമായിട്ട് പ്രയാസമുണ്ടായി. ആ സമയത്താണ് ഇവർ ഓർത്തത്, ഈ പ്രായം ചെന്ന ആൾ പറഞ്ഞ വാക്ക്, നിങ്ങൾ ചെയ്തതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്നുള്ളത്. ഇവിടെ ഈ ഒരു നമുക്ക് കേവലം ഒരു കഥയായിട്ട് ഇത് തോന്നുമെങ്കിലും നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഒരു പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു ഫലം അപ്പത്തന്നെ കിട്ടിക്കോണമെന്നില്ല. അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും പക്ഷെ നമുക്ക് കിട്ടും, ഉറപ്പാണല്ലോ. അപ്പോൾ പിന്നെ ആലോചിക്കുകയാണ്, ഈ ഞാനെങ്ങാനും രാവിലെ ആ വിഷം ഉള്ള ചപ്പാത്തിയാണ് അവിടെ വെച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് എൻ്റെ കുട്ടിയുടെ വയറ്റിലേക്ക് അത് എത്തുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പരമാവധി നന്മകൾ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, കാരണം എല്ലാത്തിൻ്റെയും ഫലം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് ചെയ്യുന്നത് 100% നന്മ നിറഞ്ഞതും നന്മയുള്ളതും സത്യസന്ധവുമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. തിന്മകൾ എന്തായാലും ഒരിക്കൽ നമ്മൾ ചെയ്തതിൻ്റെ പ്രതിഫലം നമ്മൾ അനുഭവിക്കും എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുണ്ടല്ലോ, അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും.
1: അതിലേ ഞങ്ങൾ നേരത്തെ പറഞ്ഞപ്പോളേ, അതായത് നമ്മൾ ചെയ്തത് എന്താണോ അതിനുള്ളൊരു പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണല്ലോ. ഇപ്പോൾ പ്രാർത്ഥനയുടെ വിഷയം വരികയാണെങ്കിൽ, അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കുന്ന രൂപങ്ങൾ നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതായത് 3 മാർഗത്തിലൂടെയാണ് അള്ളാഹു എന്ത്
0: ചെയ്യുക,
1: സ്വീകരിക്കുക. ഏതെങ്കിലും ഒരു മാർഗമാണ് അള്ളാഹു ആ വഴിയിലൂടെയാണ് സ്വീകരിക്കുക. ഒന്ന്, നമ്മൾ ആ പ്രാർത്ഥിച്ചതിന് നമ്മൾ ചെയ്തതിനുള്ള പ്രതിഫലം അപ്പോൾ തന്നെ എന്ത് ചെയ്യും, അള്ളാഹു തരും. അല്ലെങ്കിൽ ആ പ്രാർത്ഥിച്ച കാര്യം അത് അള്ളാഹു നടപ്പിലാക്കുന്നുള്ളു. അതുപോലെ തന്നെ രണ്ടാമത്തത് ഒന്നെന്താണ്, നമ്മളിൽ വരാൻ പോകുന്ന വലിയ വലിയ ഷെറുകളിൽ നിന്ന്, വലിയ വലിയ അപകടങ്ങളിൽ നിന്ന് ആ പ്രാർത്ഥന അത് തടഞ്ഞു വെക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെ മൂന്നാമത്തത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് അവൻ്റെ സ്വർഗത്തിലേക്കുള്ള അമലുകളിൽ ഒരു തുലാസിൽ ഖനം തൂങ്ങുന്ന ഒരു കട്ടിയായിട്ട് ആ പ്രാർത്ഥന മാറുന്നുള്ളത്. അപ്പോൾ ആ ഒരു വാചകം വളരെ അർത്ഥവത്താണ്. അതായത് നിങ്ങൾ ചെയ്തതിന് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്നുള്ളത്.
0: അപ്പോൾ അതിൽ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ പിന്നെ പ്രവൃത്തികൾ നന്നാക്കുക എന്നുള്ള, എന്തായാലും നമ്മൾ അനുഭവിക്കേണ്ടല്ലേ. അപ്പം നമ്മൾ ചെയ്യുന്ന നന്മയാണെങ്കിൽ നമുക്ക് തിരിച്ച് അതിലൂടെ കിട്ടുന്നതെല്ലാം നന്മയായിരിക്കുമല്ലോ. നേരെ മറിച്ച് ഒരു തിന്മയാകുമ്പോഴാണല്ലോ അതിനെക്കുറിച്ച് ഭയപ്പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഒരാൾക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യമാണെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും അത് നന്മ നിറഞ്ഞതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ്.
1: അതിലെ വിട്ടുപോകുന്ന അല്ലെങ്കിൽ അണ്ടർ റേറ്റഡ് ആയിട്ട് പോകുന്ന ഒരു നന്മ അതിലുണ്ട്. കാരണം ആ സ്ത്രീ, ഈ കഥയിലെ സ്ത്രീ എല്ലാ ദിവസവും ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആരെങ്കിലും ഭക്ഷിച്ചോട്ടെ എന്ന് വെച്ചിട്ടൊരു കൊടുക്കുന്നത്, അത് ആരും ശ്രദ്ധിക്കാതെ പോകുന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതായത് സ്ഥിരമായിട്ട് ചെയ്യുന്ന നന്മകൾ റസൂല് പറയുന്നുണ്ടല്ലോ. അതായത് നിങ്ങൾ നന്മകൾ ചെയ്യണം, എന്ത് ചെയ്യുക, അത്
0: സ്ഥിരമാക്കുക. എത്ര ചെറുതാണെങ്കിലും സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് അല്ലാഹു
1: ഏറ്റവും കൂടുതൽ ഇഷ്ടം, തൃപ്തിയുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ശീലങ്ങൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാടുകളിൽ വളരെ കുറവാണ്.
0: അപൂർവമായിട്ട് ചെയ്യുന്നവരുണ്ട്, വളരെ രഹസ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ആ രഹസ്യ സ്വഭാവമാണ് ആ പിന്നെ പ്രവൃത്തിയുടെ ഫലവും. അതെ, തീർച്ചയായിട്ടും.
1: അപ്പോ ഒരു എന്താ പറയാ, ഒരു ആശയം പങ്കുവെക്കുകയാണ്.
0: അതെ,
1: നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായി ചെയ്യുന്നവല്ല മറ്റുള്ളവർക്കും കൂടി ഉപകാരം ലഭിക്കുന്ന രൂപത്തിലുള്ള ഒരു നന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളത് ഒന്ന് ആലോചിക്കുക. എന്നിട്ട്
0: പറ്റുമെങ്കിൽ ഒന്ന് പങ്കുവെക്കട്ടെ.
1: അതെ,
0: അങ്ങനെ
1: ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആളുകളെ അറിയുന്നുണ്ടെങ്കിൽ അത്തരം വിവരണങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫീഡ്ബാക്ക്.
0: നമ്മുടെ കൂട്ടത്തിൽ തന്നെ പല ആളുകളും വ്യത്യസ്തമായ നന്മകൾ ചെയ്യുന്ന ആളുകളുണ്ടാവും, നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും. പണ്ട് മുമ്പൊരിക്കൽ നമ്മൾ ചോദിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന, സ്ഥിരമായിട്ട് നിങ്ങളെ ഏറ്റെടുക്കുക, അങ്ങനെ ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വ്യത്യസ്തമായിട്ട് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, വ്യത്യസ്തമായിട്ടൊരു നന്മ, ചിലപ്പോൾ നമ്മൾ വിചാരിക്കുക ചെറിയൊരു കാര്യം, പക്ഷെ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നമ്മളെ അക്കൗണ്ടിലേക്ക് സ്ഥിര വരുമാനമായിട്ട് ഇങ്ങനെ വരികയാണല്ലേ.
1: നമ്മൾ ആദ്യത്തെ ഖുർആനിക വചനമായിട്ട് വന്നതാണ്, ആരാണ് അണുമണിത്തൂക്കം നന്മ ചെയ്യുന്നത്
0: അല്ലേ. അപ്പൊ ഇന്ന് ഫുള്ള് കണക്റ്റഡ് ആണ് അല്ലേ.
1: തീർച്ചയായും,
0: ഇൻഷാല്ലാ.

0: കഥയുമായി ബന്ധപ്പെട്ട് മഷാല്ലാ ശ്രോതാക്കൾ ഒരുപാട് അനുഭവങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അതിൽ ഷാഹിറ ബിൻത്ത് അബ്ദുൽ കരീം പറയുന്നുണ്ട്, മഷാല്ലാ നല്ല കഥ, നല്ല അവതരണം, നല്ലതായാലും ചീത്തയായാലും താൻ കുഴിക്കുന്ന കുഴിയിൽ താൻ തന്നെ വീഴും എന്നൊരു ഗുണപാഠം നൽകുന്ന കഥ എന്നവർ പങ്കുവെക്കുന്നുണ്ട്.
1: അതുപോലെ റുക്സാന പറയുന്നത്, ബാലുശ്ശേരി ശ്രമലക്കുറത്തുള്ള, നാം നന്മ ചെയ്യുക, ആർക്കും ഉപകാരം ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിലും ഉപദ്രവം ചെയ്യാതിരിക്കുക, അതിൻ്റെ ഭവിഷ്യത്ത് നാം തന്നെ അനുഭവിക്കും.
0: അതുപോലെ തന്നെ ഷംസാദ് തലശ്ശേരി, ഉമ്മുക്കുൽസും ചിറമംഗലം, നഫീസ വീക്കാര, അവരൊക്കെ നല്ല ഗുണപാഠമുള്ള നല്ല സൂപ്പർ കഥ എന്ന് പങ്കുവച്ചിട്ടുണ്ട്.
1: യെസ്. എന്താ നെജ്മോൻ ഇക്ബാല് മെട്ടുപ്പാളത്തിൽ നിന്ന് പറയുന്നത്, അസ്സലാമു അലൈക്കും. മഴ അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു അനുഗ്രഹങ്ങളിലൊന്നാണ്. വരണ്ട ഭൂമിയെ മഴ ജീവ സമ്പന്നമാക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ കരുണ മനുഷ്യൻ്റെ ഹൃദയത്തെയും ജീവിതത്തെയും സമൃദ്ധമാക്കുന്നു. മഴത്തുള്ളികൾ ഓരോന്നും അള്ളാഹുവിൻ്റെ ശക്തിയുടെയും കരുണയുടെയും ഓർമ്മപ്പെടുത്തലാണ്. മേട്ടുപ്പാളയത്ത് മഴയില്ല, ഭയങ്കര ചൂടാണ്, വെള്ളവുമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, മഴ പെയ്യുമ്പോൾ നന്ദി പറയാം, ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അൽഹംദുലില്ല പറയാം. അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവരെയും, പ്യുവർ ഫാമിലിയെയും, നമ്മുടെ മക്കളെയും നന്മകൾ ചെയ്ത് ജീവിക്കുവാനും റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ.
0: ഓക്കേ, വഹീദ അത്തിക്കോട്ട് അയച്ചിട്ടുണ്ട്, കഥയിൽ നല്ല ഗുണപാഠമുണ്ട്, എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയട്ടെ. അസ്സലാമു അലൈക്കും എന്ന്. ഇതിൽ നമ്മൾ ചോദിച്ചിരുന്നല്ലോ, എന്തെങ്കിലും ഇങ്ങനെ വെറൈറ്റി ആയിട്ട് അല്ലെങ്കിൽ സ്ഥിരമായി നിങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, അത്തരം ആശയങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ ചോദിച്ചിരുന്നു. അപ്പോൾ ഒരു അയച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാ, എന്നാൽ കഴിയുന്ന തുക എല്ലാം സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്യാറുണ്ട്, മാസത്തിൽ അയക്കുന്ന അങ്ങനെ ഒരു സംഖ്യ, ചെറിയ ചെറിയ സഹായങ്ങൾ ആളുകൾക്ക് ചെയ്യാൻ വേണ്ടി അത്തരം സംഖ്യ മാറ്റി വെക്കാറുണ്ട് എന്ന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: നമ്മളേ ഈ പീസ് റെഡിയൻ്റെ ഡൊണേറ്റുമായി ബന്ധപ്പെട്ടൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ പറയാറുള്ളത്, നിങ്ങൾ നൽകുന്നത് ഒരു രൂപയാണെങ്കിലും അത് മനസ്സറിഞ്ഞ് നൽകുന്നതാണെങ്കിൽ അതിന് ഒരു ലക്ഷം അല്ലെങ്കിൽ ഒരു കോടിയുടെ ഫലം ഉണ്ടാവുമെന്ന് പറയലോ.
0: അതായത് ഒരു ഒരു പാവപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ എന്താ സമ്പത്തില്ലാതെ, സമ്പത്ത് ഇങ്ങനെ അതിന് ബുദ്ധിമുട്ടുന്ന ആളുകൾ, അവര് നൽകുന്ന ചെറിയൊരു നാണയത്തുണ്ട്, അത് എന്തിനേക്കാൾ വില ഉണ്ട്? ഒരു സമ്പത്തുള്ള ഒരു വ്യക്തി, അദ്ദേഹം തൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ അത്രയും മൂല്യമുള്ള ഒരു തുക കൊടുക്കുന്നതിനേക്കാൾ പ്രതിഫലം ആർക്കാണെന്നാണ് റസൂൽ പഠിപ്പിച്ചത്. ഈ ചെറിയ രൂപത്തിലുള്ള നാണയങ്ങൾ അല്ലെങ്കിൽ അത്തരം സദക്കകൾ ചെയ്യുന്ന ആളുകൾക്കാണ് എന്നുള്ളത് ഈ അവസരത്തിൽ ഓർമ്മ ഉണ്ടാകേണ്ടതുണ്ട്.
1: തീർച്ചയായിട്ടും നമ്മൾ പിന്നെ യഥാർത്ഥത്തിൽ രക്ഷിതാക്കളൊക്കെ ഇങ്ങനെ നമ്മൾക്കൊരു നമ്മളൊരു സംവിധാനം ഉണ്ടല്ലോ, ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട്
0: അല്ലേ, നമ്മുടെ യൂത്തിൻ്റെ കയ്യിൽ.
1: അതെ അതെ. അപ്പോൾ ഈ ട്രീറ്റൊക്കെ നമ്മൾ ശരിക്ക് മനസ്സറിഞ്ഞ് കാണേണ്ട ഒരു പദ്ധതി തന്നെയാണ്. കാരണം നമ്മുടെ മക്കളൊക്കെ ഇപ്പോൾ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഓരോ പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് എത്രയോ കാശ് രക്ഷിതാക്കളുടെ അടുത്ത് നിന്ന് പല പിരിവിൻ്റെ ഭാഗമായിട്ട്, കളക്ഷൻ്റെ ഭാഗമായിട്ട്, പിന്നെ ഇന്ന ആഘോഷത്തിന് അല്ലെങ്കിൽ അവിടെ ഇന്ന സെലിബ്രേഷന് ഇന്ന പ്രോഗ്രാമിന് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാശ് വാങ്ങുന്നുണ്ട്. അപ്പോൾ രക്ഷിതാക്കൾ ശരിക്ക് ഈ മക്കളെ ഉപദേശിക്കണമെന്നില്ല, അവരുടെ അടുത്ത് ഷെയർ ചെയ്യുക, അവരോട് ചില ആശയങ്ങൾ പങ്കുവെക്കുക. നമ്മുടെ പിന്നെ സംവിധാനങ്ങൾ ഉണ്ടല്ലോ, അതായത് പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ എന്തുകൊണ്ട് നമ്മൾ മാസത്തിൽ ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു 30 കുട്ടികളുണ്ടായിരിക്കുക അല്ലെങ്കിൽ ഒരു 40 കുട്ടികളുണ്ടായി, ഒരു മാസത്തിൽ ഒരു കുട്ടി ഒരു മാസത്തിൽ മാസത്തിലട്ടോ പറയണം 30 ഒരിക്കൽ ഒരു 50 ഒരു കളക്ട് അവർ ചെയ്യുകയാണെങ്കിൽ 50 എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ദിവസത്തെ രൂപ വരിക ഒരു 1.5-2 അടുത്ത്
0: അല്ലേ.
1: ഒരു ദിവസം 2 വെച്ചിട്ട് ഒരു മാസം കൊണ്ട് നമ്മളൊരു 60 ഒരു കുട്ടി 60 അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു 40 കുട്ടികളുണ്ടെങ്കിൽ എത്ര കിട്ടും? ഒരു വട്ടത്ത് 2,500 ഉള്ളിൽ ഉണ്ടാവുമല്ലോ. ആ ഒരു കാശ് കൊണ്ട് ഒരു മാസം എത്ര പേർക്ക് ഭക്ഷണം കൊടുക്കുക അല്ലേ? നമ്മളൊരു 100 വെച്ചാൽ 25 ആൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തൂടെ? പക്ഷെ എന്തുകൊണ്ട് നമ്മളെ മക്കളങ്ങനെ ചിന്തിക്കണില്ല?
0: ഇതിൽ നല്ലൊരു ഗുണമാണ്, ഇതുണ്ട്, ഇതിൻ്റെ ഒരു അനുഭവമാണ്. ഞാൻ അൻസാർ അറബിക് കോളേജിൽ, നിങ്ങൾ അൻസാരിയാണല്ലോ, ഞാൻ അൻസാരിയാണ്. ഞാൻ കഴിഞ്ഞ ഈ കൊല്ലാണ് എന്റെ പി ജി പഠനം പൂർത്തിയാക്കിയത്. അപ്പോൾ ഞങ്ങളെ കോളേജിൽ ഒരു സിസ്റ്റം ഉണ്ട്, അതായത് എസ് ഐ പി എന്ന് പറയും. ഇത് സ്റ്റുഡൻസ് ഇത് പാലിയേറ്റീവിന് വേണ്ടിയിട്ട് സ്റ്റുഡൻസ് എന്ത് ചെയ്യുക, ഒരു ഫണ്ട് കളക്ട് ചെയ്യുക എന്നുള്ളത്. എല്ലാ ബുധനാഴ്ചയും അവസാനത്തെ ഹവർ എന്ത് ചെയ്യും, അതിൻ്റെ കുട്ടികൾ വരും. അതായത് കോളേജത്തെ കുട്ടികൾ തന്നെ അവർക്ക് അവരെല്ലാ ആഴ്ച അവർ എന്ത് ചെയ്യാണ് മുന്നിട്ടിറങ്ങിയിട്ട് എല്ലാ ഒരു ബക്കറ്റിൽ ഇങ്ങനെ വരും. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എന്താണോ ഉള്ളത് അതെന്ത് ചെയ്യുക, അതിലിടുക. അതെല്ലാ ആഴ്ച സ്ഥിരമായിട്ട്. അപ്പോൾ ചില കുട്ടികൾ എന്ത് ചെയ്യും, അത് നിയത്താക്കിക്കൊണ്ട് ബുധനാഴ്ചയാണ് അപ്പോൾ ഇത്ര രൂപ കൊടുക്കണമെന്നുള്ളൊരു മനസ്സോടെ വരുന്ന ആളുകളുണ്ട്. അതേപോലെ നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ നടപ്പിലാക്കാന്നാണ് എനിക്ക് തോന്നുന്നത്.
1: അതെ, നല്ലൊരു ആശയമാണ്. അപ്പം നമ്മളെ സ്കൂളിൽ സാന്ത്വനം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ആണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. പല സ്കൂളിലും ഉണ്ടാവാം സാന്ത്വനത്തിലൂടെ. നമ്മളെല്ലാ വെള്ളിയാഴ്ചയും ഓരോ ക്ലാസ് റൂമിലും ഒരു പിന്നെ പൈസ ഒരു പെട്ടി വെക്കും, എല്ലാ ക്ലാസ് റൂമിലും കൊണ്ടുപോയി വെക്കും. അതിൽ കുട്ടികൾ എന്ത് ചെയ്യും, അവർ കൂടുന്ന അഞ്ചും പത്തും ഒക്കെ ഇങ്ങോട്ട് ഏറ്റവും നന്നായിട്ട് കളക്ട് ചെയ്ത ക്ലാസ്സിനെ നമ്മൾ അനൗൺസ് ചെയ്യും ചെയ്യും. പിന്നെ മാസത്തിലോ അല്ലെങ്കിൽ മൂന്നോ ആറു മാസം കൂടുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകം സമ്മാനമൊക്കെ, അങ്ങനെയൊക്കെ ഒരു സംവിധാനമുണ്ട്. ഈ കാശ് മുഴുവൻ നമ്മൾ സ്കൂളിൻ്റെ എച്ച്എമ്മിൻ്റെ ഒക്കെ പേരിലായിട്ട് സ്കൗട്ടിൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ അത് അത്തരത്തിൽ പിന്നെ ചികിത്സക്കോ അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾക്കുള്ള സഹായങ്ങളായിട്ടൊക്കെ എന്ത് ചെയ്യും കൊടുക്കും, അങ്ങനെ സംവിധാനമുണ്ട്. ഇതൊക്കെ വേണം
0: തീർച്ചയായും. അതിന് പറ്റിയൊരു പദ്ധതിയാണ് വിസ്തയുത്ത്
1: നടപ്പിലാക്കുന്നത്. അതായത് യുവജനങ്ങൾക്ക് അവരുടെ സമ്പത്തും ആരോഗ്യവും കഴിവും ബന്ധങ്ങളും ഒക്കെ ശരിയായ രൂപത്തിൽ സമൂഹത്തിൽ അവകാശപ്പെട്ട ആളുകൾക്ക് മേടിച്ചു കൊടുക്കുന്ന അല്ലെ ഒരു സംവിധാനമാണ് ശരിക്കും ട്രീറ്റ് എന്ന് പറഞ്ഞാൽ. യെസ്,
0: ഈ സമയത്ത് ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടുണ്ട്, ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ട്. വിസ്ഡം യൂത്തിൻ്റെ കീഴിൽ ട്രീറ്റ് പദ്ധതി നടപ്പിലാക്കുന്ന എല്ലാ മാസവും ഒരു നിശ്ചിത തുക രണ്ട് കുടുംബത്തിന് ഭക്ഷണം കൊടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ട് അൽഹംദുലില്ലാ എന്ന് ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എൻ്റെ ഓരോ മാസത്തെ സാലറിയിൽ നിന്നും നിർബന്ധമായും ഒരു പള്ളി നിർമ്മാണത്തിലേക്കൊരു നിശ്ചിത തുക ഞാൻ സംഭാവന ചെയ്യാറുണ്ട്. അത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നടക്കുന്ന പള്ളി നിർമ്മാണത്തിലേക്ക് എൻ്റെ തുക,
1: അതെ,
0: എൻ്റെ സമ്പത്തിൽ നിന്ന് എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം ഞാൻ മാറ്റിവെക്കാറുണ്ട് എന്ന് ഫീഡ്ബാക്കുകളിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു.
1: പറഞ്ഞപ്പോൾ ഞാൻ പറയാണ്, നമ്മളെ പള്ളിയിൽ ഏകദേശം ചെറിയ മലയിലാണ് 15 പേർക്ക് നമ്മൾ പിന്നെ എന്താ പറയുക അവരുടെ ഭക്ഷണ കാര്യങ്ങൾ ചികിത്സകൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു 15 പേർക്ക് നമ്മൾ ക്യാഷ് സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ആ ലിസ്റ്റിൽ ഓരോ വർഷം പുതുക്കണ സമയത്ത് ചിലപ്പോൾ അവർക്ക് അതിന് അർഹത ഇല്ലെങ്കിൽ അവരതിന് അവരെന്നെ പറയും, അൽഹംദുലില്ലാ കുഴപ്പമില്ല ഇനി ആവശ്യമില്ല എന്ന് പറയുന്ന ആളുകളെ നമ്മളതിന് ഒഴിവാക്കിയിട്ട് പുതിയ ആളുകളുടെ അപേക്ഷ സ്വീകരിച്ചിട്ടൊക്കെ ചെയ്തു പോകുന്നുണ്ട്.
0: അതിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ കഥയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു ഇത് തന്നിട്ടുണ്ട്, മാഷാല്ല. അജുവ വജീഹ കരുവാരക്കുണ്ട്, മാഷാല്ല. നല്ല കഥ. അബുൽ ഫാദി കഥ പറയുമെന്ന് അറിയില്ലായിരുന്നു. എന്തായാലും നിങ്ങളുടെ കഥ അത് ഒരുപാട് മനസ്സുകളിലേക്ക് ആഴത്തിൽ പതിച്ചിട്ടുണ്ട്
1: എന്നുള്ളതാണ്
0: മനസ്സിലാക്കുന്നത്.
1: ഗുണപാഠങ്ങൾ ഉണ്ടാവട്ടെ അല്ലേ. നമുക്കേ ഇപ്പോൾ കറക്റ്റ് ഒരു ഒരു പ്രോഗ്രാം പോകേണ്ട ഒരു സമയം കൂടിയാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റ് 55 സെക്കൻഡുമാണ്. ഇപ്പോൾ നമ്മൾ തിരുമൊഴികളിലേക്ക് പോകാം.
2: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
3: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: ഒറ്റക്കാകുമ്പോൾ തിന്മയിലേക്ക് ചാഴരുത്. ഇന്നത്തെ തിരുമൊഴികൾ അവതരിപ്പിക്കുന്നത് KV മുഹമ്മദ് അലി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നൽ ഹംദലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൻ ഉസാമത്ത് ബിൻ ശരീക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ما كرهت ان يراه الناس منك فلا تفعله بنفسك اذا خلوت. പ്രമുഖവരെ, സഹീഹുൽ ജാമിഉൽ നമുക്ക് വായിക്കാനാകുന്ന ഒരു ഹദീസാണ് കേൾപ്പിച്ചത്. സിലസിലത്തുൽ സഹീഹൈലും ഇതുവാണ്. നമുക്ക് കാണാം, ഉസാമത്ത് ബിൻ ശരീക് അദ്ദേഹം സഅലബിയാണ്, കൂഫക്കാരനാണ്. ഏതാനും ചില ഹദീസുകളും അദ്ദേഹം നിവേദനം ചെയ്തിട്ടുണ്ട്. ഉസാമത്ത് ബിൻ ശരീക് സഅലബി അൽ കൂഫി എന്നാണ് ഈ ഹദീസ് നിവേദനം ചെയ്ത സഹാബിയുടെ മുഴുവൻ പേര്. അദ്ദേഹം അറിയിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മാ കരിഹ്ത അൻ യറാഹു നാസു മിൻക ഫലാ തഫ്അൽഹു ബിനഫ്സിക ഇദാ ഖലൗത. മാ കരിഹ്ത, നീ വെറുക്കുന്നത്, നിനക്കിഷ്ടപ്പെടാത്തത്, അൻ യറാഹു നാസ്, ജനങ്ങൾ കാണുന്നത്, മിൻക നിന്നിൽ നിന്ന്, നിന്നിൽ നിന്ന് നിന്റെ ചെയ്തി ജനങ്ങൾ കാണുന്നത് നീ വെറുക്കുന്നതെന്തോ, ഫലാ തഫ്അൽഹു, അപ്പോൾ നീ അത് ചെയ്യരുത്, ബിനഫ്സിക്, നീ സ്വന്തമാകുമ്പോൾ, ഇത ഹലൗത്ത, നീ നിന്റെ കാര്യത്തിൽ നീ അത് ചെയ്യരുത്, ഇത ഹലൗത്ത, നീ ഒറ്റക്കാകുമ്പോൾ, നീ തനിച്ചാകുമ്പോൾ. അപ്പോ ജനങ്ങൾ കാണുന്നത് നീ വെറുക്കുന്ന ഒരു കാര്യം ഒറ്റക്കാകുമ്പോൾ നീ ചെയ്യരുത്, ജനങ്ങൾ കാണുമ്പോൾ നീ വെറുക്കുന്നൊരു തിന്മ, ഒരു വൃത്തികേട്, അത് നീ ഒറ്റക്കാകുമ്പോൾ നീ ചെയ്യരുത്. കാരണം അവിടെ ജനങ്ങൾ ഉണ്ട്, ഇവിടെ ജനങ്ങളില്ലെങ്കിലും എല്ലാം അറിയുന്ന, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നിരീക്ഷകനുണ്ട്, റബ്ബുണ്ട് എന്ന തിരിച്ചറിവ് നിനക്കുണ്ടാകണം എന്ന ശക്തമായ സന്ദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. ജനങ്ങൾ അറിയുന്നതും കാണുന്നതും നീ വെറുക്കുന്നുവെങ്കിൽ, ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, അക്കാര്യം ഒറ്റക്കാകുമ്പോഴും ഒഴിവാക്കണമെന്നർത്ഥം. ഒരാളാകട്ടെ, രണ്ടാളാകട്ടെ, ഒരു സമൂഹമാകട്ടെ, ആരായാലും അവരറിയുന്നത് താല്പര്യമില്ല, അല്ലെങ്കിൽ ഭയമാണ്, അപമാനമാണ്, നാണക്കേടാണെങ്കിൽ അത് നീ ഒറ്റക്കാകുമ്പോഴും ചെയ്യരുത്, ഉണ്ടാകരുത് എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു കുറ്റം, ഒരു പാപം എന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സിൽ ഒരു ചാഞ്ചാട്ടമുണ്ടാക്കുന്നതും ഒരു വിഷമമുണ്ടാക്കുന്നതുമാണ്. മാത്രവുമല്ല, ജനങ്ങൾ കാണുന്നത് നീ വെറുക്കുന്നതും ചെയ്യുന്നതെന്തോ അതാണ് പാപം എന്ന്. അപ്പോൾ രഹസ്യവും പരസ്യവും ഒരുപോലെയാകണം എന്നതാണ്. അള്ളാഹു അനുവദിച്ച കാര്യങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവർ കാണുന്നത് താല്പര്യമില്ലാത്തതുണ്ടാകാം. അള്ളാഹു അനുവദിച്ച കാര്യങ്ങൾ, അതിനെക്കുറിച്ചല്ല പറയുന്നത്. അള്ളാഹു അനുവദിക്കാത്ത ഹറാമായ കാര്യങ്ങൾ, നിഷിദ്ധമായ കാര്യങ്ങൾ, തിന്മകൾ, അത് ജനങ്ങൾ കാണുന്നത് അറിയുന്നതും വെറുപ്പാണ്. ജനങ്ങളെന്ന് പറയുമ്പോൾ താനല്ലാത്ത മറ്റാരും അറിയുന്നത്, മറ്റാരെങ്കിലും അറിയുന്നത് വെറുപ്പോ അനിഷ്ടമോ അപമാനമോ ആണെങ്കിൽ, അങ്ങനെയുള്ള കാര്യം സ്വന്തമാകുമ്പോഴും അത് ചെയ്യാൻ പാടില്ല, അതാണ് അവൻ്റെ ഈമാൻ എന്നതിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒറ്റക്കാകുമ്പോഴും തിന്മയിലേക്ക് ചായാൻ പാടില്ല. ഒരു വിശ്വാസിയുടെ രഹസ്യവും പരസ്യവും ഒരുപോലെ ശുദ്ധമാകണം. രഹസ്യപരസ്യമറിയുന്നവനെ, ആ നിരീക്ഷകനെ ഭയപ്പെട്ടുകൊണ്ട് തക്വാബോധത്തോടുകൂടിയാണ് അവൻ ജീവിക്കേണ്ടത് എന്നതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്. ജനങ്ങൾക്കിടയിലല്ലെങ്കിലും റബ്ബിൻ്റെ നിരീക്ഷണത്തിൽ തന്നെയാണ് താൻ, അവനെ മറച്ചുവെക്കാൻ എനിക്കാവില്ല എന്നതായിരിക്കണം ഒരു തിന്മയിലേക്ക് ചായുമ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടാവേണ്ടുന്ന ചിന്താഗതി. അങ്ങനെയാകുമ്പോൾ അവൻ്റെ ഉള്ളും പുറവും ശുദ്ധമാകും, നാളെ പരലോകത്തും പരിശുദ്ധിയോടുകൂടി റബ്ബിനെ കണ്ടുമുട്ടാനുമാകും. അക്കൂട്ടത്തിൽ ഉൾപ്പെടാൻ ശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നമ്മളിപ്പോൾ കേട്ടത് തിരുമൊഴികൾ, അതായത് ഒറ്റക്കാകുമ്പോൾ പോലും നിങ്ങൾ തിന്മയിലേക്ക് ചായഞ്ഞു പോകരുത്, അതിലേക്ക് അടുക്കരുത് എന്നുള്ളൊരു വിഷയമാണ്. ഇൻഷാ അള്ളാഹ്.

0: ഈ ഒരു സമയത്ത്
1: യെസ്
0: നമ്മളൊരു നമ്മളൊരു ദുഃഖമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു വാർത്ത നിങ്ങളുമായി പങ്കുവെക്കാനുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകൾ അള്ളാഹുവിങ്കലേക്ക് ഉയരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഉയർത്തണം എന്നുള്ളൊരു വസിയത്ത് കൂടി വെക്കാനുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടൊരു പ്രവർത്തകൻ എറണാകുളം മണ്ഡലത്തിലെ അവിടുത്തെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെയൊക്കെ സെക്രട്ടറി ആയിരുന്ന സുനു സുലൈമാൻ ഒരു അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഇഹലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലൈ ഇന്നയിലഹി റാജിവാൻ. അദ്ദേഹം ഒരുപാട് ആ ഒരു ഏരിയയിൽ എറണാകുളത്ത് ഒരുപാട് ദാവത്തും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. ഒരു ആക്സിഡൻറ്റ് പറ്റി രണ്ട് ദിവസമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു സീരിയസ് ആയിട്ട്. പക്ഷെ ഇന്ന് രാവിലെ അദ്ദേഹം യാത്രയാവുകയാണ്.
1: നമുക്ക് ഓർക്കാൻ പറ്റുന്നുണ്ട്, ഞാൻ രണ്ട് ദിവസം മുമ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കാരയിൽ നടന്ന പ്രോഗ്രാമിൽ താജിക്ക വളരെ വൈകാരികമായിട്ട് പറഞ്ഞ ഒരു സംഭവം കൂടിയായിരുന്നത്. ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടാകും, ഇനിയും ഉണ്ടാകണം. അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായ ഒരു ജീവിതം അദ്ദേഹത്തിനും നമുക്കും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ
0: അദ്ദേഹത്തിൻ്റെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അതുപോലെ തന്നെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, അതുപോലെ തന്നെ ഖബറുകൾ പ്രകാശപൂരിതമാക്കുകയും ജന്നത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ.
1: ആമീൻ ഇൻഷാല്ലാ.
0: അതുപോലെ തന്നെ ആ ഒരു കുടുംബം, അതുപോലെ ആ കുടുംബത്തിനും പ്രിയപ്പെട്ട ആളുകൾക്കും ഈ വിയോഗം സഹിക്കാനുള്ള ക്ഷമയും കരുത്തും അള്ളാഹു സുബ്ഹാനഹു വതആല നൽകട്ടെ. ആമീൻ.
1: യെസ്, അങ്ങനെ ഞാൻ എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തു. ഇവിടെ സദഖയുടെ ഒരു പൗച്ച് വീട്ടിൽ വെച്ചു അവർക്ക് കിട്ടുന്നതിൽ നിന്ന് അതിലിടാൻ. അതുപോലെ മോളിപ്പോൾ പഠിക്കുന്നതിൻ്റെ കൂടെ ട്യൂഷൻ എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്തത് കിട്ടുന്ന പൈസ മൂന്നാക്കി, ഒന്ന് സദഖ, ഒന്ന് സേവിങ്, ഒന്ന് സെൽഫ് എക്സ്പെൻസ്. ഈ രീതിയിൽ കിട്ടുന്ന പൈസ എത്ര ചെറുതും സേവ് ചെയ്ത് ശീലിക്കുക എന്ന്. നല്ലൊരു സംഗതിയാണല്ലേ. കുട്ടികൾക്ക് എന്താ അറിയോ, ഫസ്റ്റ് തന്നെ ഇങ്ങനെ ചില ചെറിയ പ്രായത്തിലൊക്കെ പൈസ കിട്ടി തുടങ്ങുമ്പോൾ ആ പ്രായത്തിൻ്റെ പല ആഗ്രഹങ്ങളും അവരെ പിന്നെ പിടികൂടുമല്ലോ. അപ്പം അത് വാങ്ങണം, ഇത് വാങ്ങണം, അങ്ങനെ അവസാനം സാധനമൊക്കെ നമ്മുടെ കയ്യിലുണ്ടാകും അല്ലേ. പക്ഷേ നമ്മുടെ പൈസ ഒന്നും സേവിങ്സ് ഒന്നും ഉണ്ടാവാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവും.
0: അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആശയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് അവരുടെ വീട്ടിൽ നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ അവരുടെ മക്കളിൽ നടപ്പിലായി വരുന്ന കാര്യങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് പറഞ്ഞത്, അൽഹംദുലില്ലാ 5 വർഷത്തോളമായി എൻ്റെ ശാഖയിലെ 7 കുടുംബങ്ങൾക്ക് ട്രീറ്റ് പദ്ധതിയിൽ നിന്ന് ഭക്ഷണം എത്തിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട് എന്ന് ഒരാൾ പങ്കുവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ
1: സ്ഥിരമായിട്ട് ഒരു സംഖ്യ നൽകാറുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. മാഷാല്ലാ.
0: ഇതുപോലെ ഞങ്ങൾ പഠിക്കുന്ന ഞങ്ങളെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിൽ ഇതുപോലെയുള്ള പരിപാടികളുണ്ട്. 1 വീക്ക് 1 റുപ്പി എന്ന പേരിലുള്ള പ്രോഗ്രാമുകൾ ഒക്കെ നടത്തുന്നുണ്ട് എന്നവർ പങ്കുവച്ചിട്ടുണ്ട്.
1: അതുപോലെ നമ്മുടെ കഥയുടെ ഒരു ആശയവുമായി ബന്ധപ്പെട്ട് ഈ ഒരു കാര്യം ഞാൻ ഇന്നലെ ഉമ്മയോട് സംസാരിച്ചിരുന്നു. മറ്റൊരു രീതിയിൽ ഉമ്മയുടെ ജ്യേഷ്ഠത്തിയോട് ഒരാൾ ദ്രോഹം ചെയ്തിരുന്നു. ഇന്നലെ ഉമ്മ അത് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാനും ഉമ്മയോട് പറഞ്ഞു, ഉമ്മ അയാൾ ചെയ്യുന്നതിൻ്റെ ഫലം അയാൾ തന്നെയാണ് അനുഭവിക്കുക.
0: യെസ്,
1: ശ്രോതാവിൻ്റെ ഒരു വ്യക്തിപരമായ വിഷയത്തിലാണ് അത്. ഏതായിരുന്നാലും അത് അങ്ങനെ തന്നെയാണ്. നമ്മളൊരാൾ ഉപദ്രവിച്ചുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് രക്ഷപ്പെടാനൊന്നും കഴിയില്ല. അത് ആ വ്യക്തിയോടുള്ള പ്രശ്നമാണെങ്കിൽ ആ വ്യക്തിയോട് സംസാരിച്ച് അയാളിൽ നിന്ന് അതിന് പിന്നെ മാപ്പ് ലഭിക്കണം ശരിക്കും നമുക്ക് അല്ലേ.
0: അയാളുടെ മനസ്സ് വ്യക്തികൾ തമ്മിലുള്ള
1: വ്യക്തികളെ ഇത് തീർക്കണം. ആ മനസ്സിൽ മുറിവേറ്റിട്ടുണ്ടെങ്കിൽ ആ മുറിവ് ഉണക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ ഏത് കൊമ്പത്തുള്ള ആളാണെങ്കിലും ശരി, അള്ളാൻ്റെ അടുത്ത് ആ മുറിവേറ്റ് നമ്മൾ ചെല്ലേണ്ടി വരും.
0: ഇതിലെ അമീർട്ടി അടുത്തനാട്ടുകാരൊരു മെസ്സേജ് പങ്കുവച്ചിട്ടുണ്ട്. നാം മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഉപദ്രവങ്ങളോ തിന്മകളോ ഒരുപക്ഷെ അവരിലേക്ക് എത്തുന്നതിന് മുൻപ് കാലത്തിൻ്റെ കണക്ക് പുസ്തകത്തിലൂടെ നമ്മിലേക്ക് തന്നെ എന്ത് ചെയ്യും, തിരികെ വരും. അതിനാൽ വാക്കിലും പ്രവൃത്തിയിലും നന്മ മാത്രം സൂക്ഷിക്കുക, കാരണം നമ്മൾ നൽകുന്നതാണ് ഒടുവിൽ നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളൊരു സന്ദേശം പങ്കുവച്ചിട്ടുണ്ട്.
1: യെസ്, ഇവിടെ ഒരാൾ പങ്കുവെക്കുന്നത് നമ്മൾ വായിച്ചു, നിങ്ങൾക്ക് ഓർമ്മയില്ല. ഇന്നത്തെ കഥ ഞാൻ മുമ്പ് ചെയ്ത ഒരു കാര്യം ഓർമ്മിപ്പിച്ചു.
0: ഇല്ല
1: വായിച്ചില്ലല്ലോ.
0: ഇല്ലല്ലോ.
1: അതായത് വെളിച്ചെണ്ണക്ക് വേണ്ടി കൊപ്ര ഉണ്ടാക്കാൻ അത് ഇങ്ങനെ ഇടുമല്ലോ, വെയിലത്തിടുമല്ലോ. അപ്പോൾ ഒരു ദിവസം നായ വന്ന് കിടന്നു എന്നൊരു സംശയം തോന്നി. അപ്പോൾ ഒരാൾ പറഞ്ഞു അത് അങ്ങനെ കടയിൽ വിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു സംസാരിച്ചു. പക്ഷേ എൻ്റെ പക്ഷേ എൻ്റെ മനസ്സ് അത് അനുവദിച്ചില്ല. അതങ്ങനെ വിൽക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞു, പക്ഷേ എൻ്റെ മനസ്സത് അനുവദിച്ചില്ല. കാരണം ഞാനല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും അത് കിട്ടുമല്ലോ. ഞാനിങ്ങനെ ചെയ്താൽ ഇതുപോലെ ആയിരിക്കും വേറെ വല്ല സമാധാനവും എനിക്ക് കിട്ടുക എന്നും ഞാനത് കഴുകി ശുദ്ധമാക്കി ഉണക്കി വിറ്റു. അപ്പോൾ ആ രീതിയിൽ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ആക്കിത്തരും എന്ന് ഞാൻ വിശ്വസിച്ചു. ഇൻഷാല്ലാഹ്
0: ജീവിതത്തിലുണ്ടായൊരു
1: സ്വയം തോന്നിയ കാര്യമാണ്. ചിലപ്പോൾ ആരും കാണില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതങ്ങോട്ട് വിൽക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാവും. പക്ഷെ പടച്ചവൻ കാണണ്ടല്ലോ എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ പേടി.
0: എല്ലാ സംഭവത്തിലാണല്ലോ ഉമർ റളിയല്ലാഹുവിന്റെ ഒരു സംഭവം, ഒരു ഉമ്മയും മോളും
1: പാലിന്റെ വിഷയം ചേർക്കുന്നത്. ഇവിടെ ഒരു വലിയ പോയിന്റ് എന്താ അറിയോ, നമ്മളിപ്പോ ഒരു വിശ്വാസി ആയതുകൊണ്ടാണല്ലോ നമുക്ക് അത്തരത്തിലുള്ളൊരു ചിന്ത വരുന്നത്. ഇപ്പോൾ അള്ളാഹ് ഉണ്ട്, അള്ളാഹുള്ള വിശ്വാസം, അള്ളാഹു എല്ലാം കാണുന്നു അറിയുന്നു, പിന്നെ രേഖപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എത്ര നന്മ ചെയ്താലും തിന്മ ചെയ്താലും അതിനൊക്കെ നമ്മൾ ഫലം അനുഭവിക്കേണ്ടി വരും അല്ലെങ്കിൽ ലഭിക്കും എന്നുള്ള ചിന്തകൾ നമുക്കുള്ളതുകൊണ്ടാണ് ഒരു പരിധിവരെ നമ്മൾ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. പക്ഷേ ഈ ഒരു വിശ്വാസം ഇല്ലാത്ത ആളുകൾക്ക് തോന്നിയതുപോലല്ലേ ലൈഫ്?
0: അതാണല്ലോ ഇപ്പോഴത്തെ പുരോഗമനവാദികൾ, ഒരു മതനിരാസം പറഞ്ഞുകൊണ്ട് അവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എന്ന് തന്നെ പറയാം. അത് എന്താ പറയുക, ധാർമ്മികതയോട് ഒരിക്കലും നിരക്കാത്ത രൂപത്തിലുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മളെ ഇന്നത്തെ തിരുമൊഴികളിൽ നമ്മൾ ശ്രവിച്ചത്. അതായത് ഒറ്റക്ക് ആകുമ്പോഴും നമ്മൾ എന്ത് ചെയ്യരുത്, അത് തിന്മയിലേക്ക് ചായരുത് എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ബോധമാണ്. കാരണം അള്ളാഹു കാണുന്നുണ്ട്, അവനെല്ലാം അറിയും എന്നുള്ളൊരു കാര്യം
1: തീർച്ചയായിട്ടും. അപ്പോൾ പല രൂപത്തിൽ നമുക്ക് നമ്മളെ ലൈഫുമായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു സംഗതിയൊക്കെ തന്നെ ആയിട്ട് നമ്മളുടെ സംസാരം മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് തന്നെ ബോധ്യമുണ്ട്. ശ്രോതാക്കളും അവർ ബോധ്യപ്പെട്ടത് പങ്കുവെക്കുന്നുണ്ട് അല്ലേ? യെസ്, നമ്മൾ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ കേട്ടോ? ഒന്ന്
0: ഇല്ല, അത് കേട്ടിട്ട്
1: ഒന്ന് കേൾക്കാം.

0: നമ്മളിപ്പോൾ കേട്ടത് വിശുദ്ധ ഖുർആനിലെ 77-ാമത്തെ സൂറത്ത് സൂറത്തുൽ മുർസലാത്തിലെ 29 മുതൽ 40 വരെയുള്ള ആയത്തുകളാണ്.
1: ഇന്നത്തെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിൽ എനിക്ക് തോന്നുന്നത് ഈ കാരിയുടെ പേര് അഹമ്മദ് നുഫൈസ് ആണോ എന്നൊരു സംശയമുണ്ട്.
0: യെസ്, അതെ
1: ആണോ? ആയിരിക്കും ആ ഒത്ത് കേട്ടിട്ട് എനിക്കത് തോന്നിയത്. അപ്പോൾ ഏതായാലും വ്യത്യസ്തമായ നല്ല നല്ല മനോഹരമായ മനസ്സിനെങ്ങനെ ഇങ്ങനെ ഒഴിക്കാന്ന് പറയില്ല നമ്മൾ, അല്ലേ? നമ്മൾ
0: ലോകത്തേക്ക്,
1: അതെ, ഒഴിക്കുന്ന ലയിപ്പിക്കുന്ന ഒരു സുന്ദരമായൊരു ശബ്ദമാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. അവർക്കൊക്കെ അള്ളാഹുവിൻ്റെ പ്രതിഫലം നൽകട്ടെ, അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ പിന്നെ
0: മോർണിംഗ് ലൈവ് ക്വിസിൻ്റെ ഉത്തരം പറയാമെന്ന് തോന്നുന്നുണ്ട്.
1: അപ്പോൾ നമ്മുടെ പിന്നെ അദീബ് ഷാൻ എന്ന് ആരാണ് കൂടെ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അദീബ് ഷാനാണ് ഇന്ന് കൂടെ, അല്ലേ? യെസ്. നീർ ചമ്മനാട് പ്രത്യേകം ചോദിക്കുന്നുണ്ട് ആരാണ് എന്നുള്ളത്.
0: ഓക്കെ, മുസ്തഫ മാഷ് അദ്ദേഹം മോർണിംഗ് ലൈവുകൾ സ്ഥിരമായിട്ട് മഷാല്ലാഹ് ഉണ്ടാകാറുണ്ട്. ഇൻഷാല്ലാഹ് ഇനി മുതൽ
1: നമ്മുടെ നല്ല ആഗ്രഹങ്ങളൊക്കെ പഠിച്ചവന് അതേപോലെ പിന്നെ നടത്താനുള്ള തോഫീക്ക് നൽകട്ടെ. അള്ളാഹു മഗ്ഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ, ബർസക്ക് ജീവിതം സുഖമാക്കി കൊടുക്കട്ടെ എന്ന് നമ്മുടെ പിന്നെ സഹോദരന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ ശ്രോതാക്കള്. അള്ളാഹു സ്വീകരിക്കട്ടെ.
0: ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു മോർണിംഗ് ലൈവിലെ, ഇസ്ലാമിലെ ആദ്യത്തെ ബാങ്ക് വിളി നടന്നത് ഏത് പള്ളിയിൽ വെച്ചായിരുന്നു?
1: ഉത്തരം പറയാൻ പോകണല്ലേ?
0: ആ ഉത്തരം പറയാം, കാരണം ആളുകൾ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. ഇനിയിപ്പോ നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞാല് എന്ത് ചെയ്യണം?
1: അതെ അതെ,
0: വിന്നർ പ്രഖ്യാപിക്കേണ്ടതാണ്,
1: തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ പറയണം.
0: അതെ അതെ, യെസ്. അപ്പോ ഏത് പള്ളിയിൽ വെച്ചിട്ടാണ് ആദ്യത്തെ ബാങ്ക് വിളി നടന്നത് എന്നായിരുന്നു ചോദ്യം. 4 ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ടായിരുന്നു: മസ്ജിദുൽ നബവി, മസ്ജിദുൽ ഖുബ, മസ്ജിദുൽ ഹറം, മസ്ജിദുൽ ഖിബ്ലത്തൈൻ. അതിലെ ഉത്തരം എന്താ മുസ്തഫ മാഷ?
1: ഓപ്ഷൻ എ ആണ്, മസ്ജിദുൽ നബവി ആണ്.
0: യെസ്, മസ്ജിദുൽ നബവി.
1: ഇപ്പൊ നമുക്ക് ആരൊക്കെയാണ് ശരിയായി അയച്ചിട്ടുള്ളതെന്നൊക്കെ ഇപ്പൊ ഈ പ്രതികരണങ്ങളിലൂടെ തന്നെ കാണാൻ പറ്റും.
0: തീർച്ചയായും
1: തെറ്റിപ്പോയി, സിമ്പിളായിരുന്നു എന്നൊക്കെ പറയില്ലേ.
0: ഇനി സിസ്റ്റം കടിഞ്ഞാൽ മതി.
1: അതെ,
0: മെസ്സേജുകളൊക്കെ ഇതില്. ഉബൈദുള്ള ഏറിയാടെ,
1: യെസ്,
0: കഴിഞ്ഞ ദിവസം ടി കെ കോളനിയിൽ ഉണ്ടായ ദുരന്തത്തിന്റെ ഒരു ദൃക്സാക്ഷിയുമായി ഇന്നലെ രാത്രി നേരിട്ട് സംസാരിക്കാൻ അവസരമുണ്ടായി. അയാള് പറഞ്ഞ കാര്യം, ഒരു യുവാവ് ആ കുന്ന് ഇറങ്ങി ഓടി നടന്ന് ആ ദുരന്തത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ടായിരുന്നു. അയാള് വീണ്ടും തായ് ഭാഗത്തേക്ക് ഓടിപ്പോകുന്നത് കൊണ്ട് അവധി ദിവസമായത് കൊണ്ട് തന്നെ 100 കണക്കിന് സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്ന വിനോദ കേന്ദ്രത്തിൽ 100 കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ ആ യുവാവിന്റെ പ്രവൃത്തി കാരണമായി എന്ന് പറയുകയുണ്ട്.
1: മാഷാല്ലാ, വലിയൊരു കാര്യമാണ് അല്ലേ. നമ്മളെന്താ പറയുക, ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ പ്രഖ്യാപിതമല്ലാത്ത ചില പ്ലേസുകളുണ്ട്. ഈ ആരെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് അവർക്ക് ഭയങ്കര വൈബൊക്കെ തോന്നുമ്പോൾ അവരെന്ത് ചെയ്യും, ആ സ്ഥലം എടുത്ത്
0: സോഷ്യൽ
1: മീഡിയാസിലിടും, അത് ആളുകൾ കാണുന്നു. പിന്നെ അവിടേക്ക് പിന്നെ ഒരു ഒഴുക്കാണ്, അവിടെ നിയന്ത്രണങ്ങൾ ഉണ്ടാവില്ല, കാരണം ഗവൺമെന്റിന്റെ അറിവോട് കൂടിയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസുകളാവില്ലല്ലോ. അപ്പോൾ മാത്രമല്ല, ഇന്നലെയൊക്കെ എന്ന് പറഞ്ഞാൽ, ഇന്നലല്ല ഈ അപകടം ഉണ്ടായ ദിവസം എന്നൊക്കെ പറഞ്ഞാൽ യാതൊരു സാധ്യതകളും ഇല്ല, കാരണം ഒരു മഴേ ഒന്നുമില്ല.
0: ഇല്ല, നല്ല നല്ല ഉച്ചയായിട്ട് നല്ല വെയിലാണ്, നല്ല ചൂടുള്ള വെയിലൊക്കെ.
1: അതെ,
0: താഴത്തുണ്ട്, പക്ഷേ കാട്ടില്
1: അതാണ്. പക്ഷേ പഠിച്ചവനൊരു കാര്യം കൂടി കണക്കാക്കിയാലേ, അവിടെയൊക്കെ നമ്മൾ അവിടെ എത്തും. കാരണങ്ങളൊക്കെ അള്ളാൻ്റെ അടുത്തല്ലേ, നമുക്കൊന്നും അറിയില്ലല്ലോ. അപ്പം അതിൻ്റെ ഒരു ഭാഗമാണ് അല്ലേ. ചില ആളുകളെ അള്ളാഹു നേരത്തെ വിളിക്കും, ചില ആളുകളെ ഒരുപാട് പിന്നെ സമയം അവർക്ക് നീട്ടിക്കൊടുക്കും. അതൊക്കെ അള്ളാഹിൻ്റെ ചില തീരുമാനങ്ങളാണ്. അത് ഉൾക്കൊള്ളാൻ ആ കുടുംബത്തിനും നമുക്കൊക്കെ സാധിക്കേണ്ടതുണ്ട്. യെസ്. പിന്നെ മനാഫ് പാലക്കായി കൂടെയുണ്ട് എന്ന് പറയാണ്. അപ്പം എന്തേലും തിരക്കൊക്കെ ഉണ്ടാവും അല്ലേ. ഓക്കെ. പിന്നെ റുഷ്ദ കാളികാവ് പിന്നെ ആ കുടുംബത്തിന് ക്ഷമിക്കാനുള്ള കൈവ് അല്ലാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്.
0: ലുമു നഹിയ എന്നല്ലിശ്ശേരി പറയുന്നുണ്ട്, ഇപ്പോൾ അവരുടെ വീടിൻ്റെ അടുത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അൽഹംദുലില്ലാഹ് നനച്ചിട്ടുണ്ട്.
1: ഉത്തരം തെറ്റിപ്പോയി, ഇന്ന് ഞാൻ സിസ്റ്റത്തെ കുറ്റം പറയില്ല എന്നാണ് മനാഫ് പാലക്കായി പറയണത്. പിന്നെ തെറ്റിപ്പോയി എന്ന് വിചാരിച്ച ആള് ശരിയായിരുന്നു എന്ന് പ്രതികരിക്കുന്നുണ്ട് ആയിഷ കുയിലാണ്ടി. സിസ്റ്റം കനിയോ എന്നറിയില്ല എന്ന ആശങ്ക ആമിന കാരക്കുന്ന് മാളികപ്പറമ്പ് പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളും ആശങ്കകളും സംശയങ്ങളും ഒക്കെ ആയിട്ട് മോണി ലൈവ് കിസിൻ്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് പ്രതികരണങ്ങൾ കാണാൻ പറ്റുകയാണ്. ഏതായാലും ഇൻഷാല്ലാ ഇനി നമുക്ക് ഈ ഒരു സമയത്ത് നമ്മുടെ ഷെഡ്യൂളിലേക്ക് ഒന്ന് തിരിച്ചു വരേണ്ടതുണ്ട്. നമ്മൾ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ഒക്കെ നമ്മൾ കേട്ടു, 1 മിനിറ്റ് നമ്മൾ കേട്ടു, തിരുമൊഴികൾ നമ്മൾ കേട്ടു. ഇനി നമുക്ക് എന്താണ് ഇന്ന് പ്രത്യേകമായിട്ട് ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു
0: ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സ്? അതായത് കുട്ടികളെ ഖുറാൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ വളർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഓരോ രക്ഷിതാക്കളും അവരുടെ ജീവിതത്തിൽ പഠിച്ചിരിക്കേണ്ട ഒരു കോഴ്സാണ് ശരിക്ക് ഇസ്ലാമിക് പാരന്റിങ് കോഴ്സ് എന്നുള്ളത്.
1: യെസ്,
0: നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മോർണിംഗ് ലൈവുകളിൽ ഇത് സൂചിപ്പിക്കാറുണ്ട്. ഇനി ആരെങ്കിലും
1: എൻറോൾ ചെയ്യാനുണ്ടെങ്കിൽ, അല്ലേ,
0: ആരെങ്കിലും ശ്രോതാക്കളായിട്ടുള്ള രക്ഷിതാക്കൾ അവര് ഇത് എൻറോൾ ചെയ്ത് ഈ കോഴ്സ് കേട്ട് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ
1: കേൾക്കണം.
0: യെസ്, തീർച്ചയായും നിങ്ങളുടെ പാരന്റിങ്ങിൽ അത്
1: മുതൽക്കൂട്ടാവും.
0: തീർച്ചയായും നിങ്ങളുടെ മക്കൾക്ക് നല്ലൊരു മുതൽക്കൂട്ട് നൽകും എന്നുള്ളതാണ്.
1: ക്ലാസ് കുറെ കഴിഞ്ഞു, ഇനിയിപ്പോ എങ്ങനെ ഇപ്പോ അങ്ങനൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഏത് സമയത്ത് എൻറോൾ ചെയ്യാം. പക്ഷെ ഓരോ ക്ലാസ്സുകളും അതിന്റെ വഴിക്ക് വഴി കണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതെ, പിന്നെ നമുക്ക് ഇൻഷാല്ലാ ഈ ഒരു സമയത്ത് നമ്മുടെ പി ശ്രീഡേൻ്റെ ഒരുപാട് 100 കണക്കിന് പ്രോഗ്രാമുകളുടെ കൂട്ടത്തിൽ നമ്മളെ ശ്രോതാക്കൾ കേൾക്കാത്ത പലതും ഉണ്ടാകാം. നമ്മൾ പല മോർണിംഗ് ലൈവ് ഷോയിലും നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ള സമകാലികം പ്രോഗ്രാമിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. സമകാലികം സാധാരണ ശനി വൈകുന്നേരം 4:10 പിന്നെ 24 മണിക്കൂർ റിവൈൻഡിലാണ് ഉണ്ടാവാറുള്ളത്.
0: സാധാരണ സമകാലിക പ്രസക്തമായിട്ടുള്ള വിഷയങ്ങളിലാണ് ഹബീബ് റഹ്മാൻ കൊടുവള്ളി രചിക്കുന്ന ലേഖനങ്ങളെ അബ്ദുസ്സമദ് കല്ലടിക്കോട്ട് ശബ്ദത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോഗ്രാമാണ് സമകാലികം എന്ന് പറയുന്നത്.
1: ഇന്നത്തെ സമകാലികത്തിൽ, അല്ലെങ്കിൽ ഇന്ന് കേൾക്കാൻ പോകുന്ന സമകാലികത്തിലുള്ള വിഷയം എന്താ?
0: മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. രചന ഹബീബ് റഹ്മാൻ കരുവൻപുഴി.
1: ശബ്ദം നൽകുന്നത്
0: അബ്ദുസ്സമദ് കല്ലടിക്കോട്ട്.
2: മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. രക്ഷാകർത്തൃദിനവും വൃദ്ധസദനങ്ങളുടെ വർദ്ധനവും. എഴുത്ത് ഹബീബ് റഹ്മാൻ കരുവൻപുയിൽ. ഗൃഹനാഥന്റെ 1.5 മാസം പഴക്കമുള്ള അസ്ഥികൂടം വീട്ടുവളപ്പിൽ കണ്ടെത്തി. ചാലിക്കര കക്കാമുക്കിൽ മീത്തൽ കുഞ്ഞിക്കണ്ണന്റെ അസ്ഥികൂടമാണ് കണ്ടെത്തിയത്. ഇദ്ദേഹം തനിച്ചാണ് വീട്ടിൽ താമസിക്കുന്നത്. പറമ്പിലിറങ്ങിയപ്പോൾ എന്തെങ്കിലും അപകടം പറ്റി മരിച്ചതാകാം എന്നാണ് പ്രാഥമിക നിഗമനം. മഴയായതുകൊണ്ട് മൃതദേഹം വേഗം അഴുകുകയും ചെയ്തു. വൈദ്യുതി ചാർജ് അടയ്ക്കാത്തതുകൊണ്ട് കണക്ഷൻ വിച്ഛേദിക്കാനെത്തിയ KSCB ജീവനക്കാരാണ് കുഞ്ഞിക്കണ്ണനെ വീട്ടിൽ കാണാത്തത് കാരണം കാഞ്ഞങ്ങാട്ടിലെ സഹോദരിപുത്രന്റെ ഫോണിലേക്ക് വിളിച്ചറിയിക്കുകയായിരുന്നു. ഇദ്ദേഹം നാട്ടുകാരെ വിവരമറിയിച്ചതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് വീട്ടുവളപ്പിൽ നിന്ന് അസ്ഥികൂടം കണ്ടെത്തിയത്. കുഞ്ഞിക്കണ്ണന്റെ ചെരുപ്പും ധരിച്ചിരുന്ന മുണ്ടും സമീപത്തുണ്ട്. കുഞ്ഞിക്കണ്ണൻ തെങ്ങുകയറ്റ തൊഴിലാളിയായിരുന്നു. അസ്ഥികൂടം DNA പരിശോധന നടത്തി മാത്രമേ സംസ്കരിക്കുകയുള്ളൂ. തനിച്ച് താമസിക്കുന്ന ഇദ്ദേഹം ചില അവസരങ്ങളിൽ കാഞ്ഞങ്ങാട് സഹോദരിയുടെ വീട്ടിൽ പോയി താമസിക്കാറുണ്ട്. കുഞ്ഞിക്കണ്ണൻ സഹോദരിയുടെ വീട്ടിലായിരിക്കുമെന്നാണ് നാട്ടുകാർ കരുതിയത്. ഭാര്യ നേരത്തെ മരിച്ചു പോയിരുന്നു. 2 മക്കൾ മറ്റു വീടുകളിലാണ് താമസിക്കുന്നത്. 1 സഹോദരനും 1 സഹോദരിയുമുണ്ട്. ഇതാണ് വാർത്ത. ഭൂലോകത്ത് പിറന്നു വീണ ഏതൊരാൾക്കും മാതാവിനോടും പിതാവിനോടുമുള്ള ബാധ്യതകൾ അവിതർക്കിതവും വിശദീകരണം ആവശ്യമില്ലാത്തതുമാണ്. എല്ലാ മതസംഹിതകൾക്കും മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രങ്ങൾക്കും സർവത സമ്മതമെത്രയേത്. ചില മതങ്ങൾ ദൈവത്തോളം തന്നെ മാതാപിതാക്കൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. മാതാപിതാ ഗുരു ദേവോ ഭവ എന്ന ഗീതാവാക്യങ്ങളും ദൈവത്തോടുള്ള ബാധ്യതകൾക്ക് തൊട്ടുടനെ മാതാപിതാക്കളോടുള്ള ബാധ്യതകളെക്കുറിച്ചുണർത്തുന്ന ഖുർആൻ വചനവും ഇതിനുദാഹരണമാണ്. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് അച്ഛനമ്മമാർ കൂടെയുള്ള കാലമാണ്. പ്രയാസത്തിനുമേൽ പ്രയാസം സഹിച്ച ഗർഭകാലത്തിനു ശേഷം മരണവേദന സഹിച്ചാണ് ഓരോ മാതാവും ഓരോ കുഞ്ഞിനും ജന്മം നൽകുന്നത്. പിന്നീടുള്ള അവൻ്റെ അല്ലെങ്കിൽ അവളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഒട്ടനവധി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും സഹിക്കുന്നുണ്ട്. പിതാവിൻ്റെ അവസ്ഥയും ഭിന്നമല്ല. മക്കളുടെ ജനനശേഷം സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളെക്കാൾ മക്കളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കുമാണ് അവർ മുൻഗണന നൽകുന്നത്. എല്ലാമെല്ലാം അവർ മക്കൾക്ക് വേണ്ടി ത്യജിക്കുന്നു. പിതാവ് സകല ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പ്രാരാബ്ദങ്ങളും മക്കളെ വളർത്തി വലുതാക്കുന്നതിനായി സഹിക്കുന്നുണ്ട്. പലപ്പോഴും അവർ ഇതൊന്നും തന്റെ ഭാര്യമാരോടുപോലും പങ്കുവെക്കാറില്ല. ചുരുക്കത്തിൽ, സ്വന്തത്തെക്കാൾ സ്നേഹിക്കുന്നു ഓരോ മാതാപിതാക്കളും മക്കളെ എന്നർത്ഥം. മക്കൾ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. തങ്ങളുടെ കാലശേഷം മാതാപിതാക്കളുടെ പാരമ്പര്യം നിലനിർത്തുന്ന, നാം ഇവിടെ ജീവിച്ചിരുന്നു എന്നതിന് തെളിവാകുന്ന നമ്മുടെ പിന്മുറക്കാരാണ്, അല്ലെങ്കിൽ അനന്തരാവകാശികളാണ് നമ്മുടെ മക്കൾ. അതിനാൽ അവരെ ഏറ്റവും മനോഹരമായി വളർത്തേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. തങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിനും സ്വപ്ന സാക്ഷാത്കാരത്തിനുമുള്ള ഒരു ഉപകരണമായി അവരെ കാണരുത്. മറിച്ച് അവരും സ്വതന്ത്ര അസ്തിത്വമുള്ള വ്യക്തികളാണെന്നും അവർക്കും അവരുടേതായ ഇഷ്ടാനിഷ്ടങ്ങളും താൽപ്പര്യങ്ങളുമുണ്ടെന്നും അവയ്ക്കും മുൻഗണനയും പരിഗണനയും നൽകിയാണ് അവരെ വളർത്തേണ്ടതെന്നും ഓരോ മാതാപിതാക്കളും ഓർക്കുന്നത് നല്ലതാണ്. ലോകപ്രശസ്ത പരിശീലകനും എഴുത്തുകാരനുമായ ഡെയ്ൽ കാർണഗി ഹൈ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന വിശ്വപ്രസിദ്ധ ഗ്രന്ഥത്തിൽ ന്യൂയോർക്ക് ടൈംസിന് ഉദ്ധരിക്കുന്നത് പറയുന്നു, നാം നമ്മുടെ കുട്ടികളെ ശകാരിക്കുന്നതിന് മുമ്പ് മൂന്ന് കാര്യങ്ങൾ നാം മനസ്സിൽ പറയണം. നോക്കും മോനെ, മോളെ, ഞാനെൻ്റെ കാലത്തെ വാരക്കോൽ കൊണ്ട് നിന്നെ അളക്കാൻ ശ്രമിച്ചു, നിന്നിൽ നിന്നും കൂടുതൽ പ്രതീക്ഷിച്ചു. നീ എൻ്റെ കുട്ടിയാണ്, നീയൊരു കുട്ടിയാണ്, നീ ഒരു കുട്ടി മാത്രമാണ്. നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ പക്വത കൊണ്ടും നമ്മുടെ ശീലം കൊണ്ടും ഒരിക്കലും നാം അവരെ വിലയിരുത്തരുത്. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ മനോഹരമായ സൗഭാഗ്യകുസുമങ്ങളാണ് നമ്മുടെ സന്താനങ്ങൾ. ശരിയായ പാരന്റിംഗ് എന്നത് അല്പം പ്രയാസവും ബുദ്ധിമുട്ടുമുള്ള കാര്യമാണ്. കുട്ടികളുടെ അഭിരുചികളും കഴിവുകളും താൽപ്പര്യങ്ങളും മനസ്സിലാക്കാൻ ഇപ്പോൾ ഒരുപാട് സംവിധാനങ്ങൾ നിലവിലുണ്ട്. അവ പ്രയോജനപ്പെടുത്താൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് മാതാപിതാക്കളോടുള്ള സമീപനത്തിൽ പല വീടുകളിലെയും അവസ്ഥ ദയനീയമാണെന്ന് പറയാതെ വയ്യ. മാതാപിതാക്കൾക്ക് വേണ്ട രീതിയിലുള്ള ശ്രദ്ധയോ പരിഗണനയോ കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, അവഗണിക്കപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ മക്കളുടെയും മരുമക്കളുടെയും സുഖസൗകര്യങ്ങൾക്കായി അവർ വാർദ്ധക്യത്തിലും സ്വയം ബലിയാടാവുകയോ ബലിയാക്കപ്പെടുകയോ ചെയ്യുന്നു. വൃദ്ധസദനം എന്ന വാക്ക് പോലും സാംസ്കാരിക സമൂഹത്തിന് തികഞ്ഞ അപമാനവും അശ്ലീലവുമാണ്. നിർഭാഗ്യവശാൽ ആധുനിക കാലഘട്ടത്തിൽ കൂട്ടുകുടുംബ വ്യവസ്ഥയിലുണ്ടായ തകർച്ചയും അണുകുടുംബങ്ങളുടെ ആവിർഭാവവും ആധുനിക ജീവിതശൈലിയും നിമിത്തം മാതാപിതാക്കളുടെ പരിരക്ഷയിലും ശുശ്രൂഷയിലും ശ്രദ്ധ ചെലുത്താൻ കുടുംബാംഗങ്ങൾക്ക് കഴിയാത്തതാണ് വൃദ്ധസദനങ്ങൾ രൂപീകൃതമാകുന്നതിന് കളമൊരുക്കിയത്. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് കേരളത്തിൽ 700 വൃദ്ധസദനങ്ങളിലായി 22,000 അന്തേവാസികളുണ്ട്. കേരളത്തിലെ ഓരോ ജില്ലയിലും ശരാശരി 40+ വൃദ്ധസദനങ്ങളുണ്ട് എന്ന കാര്യം ഞെട്ടിപ്പിക്കുന്നതാണ്. ഇപ്പോഴത് ഭീകരമാംവിധം വർദ്ധിക്കുകയും ചെയ്യുന്നു. 2015 ശേഷം ജനസംഖ്യയിൽ വയോധികരുടെ എണ്ണം യുവാക്കളെക്കാൾ മുന്നിലാണ്. 2050 6 ആളുകളിൽ ഒരാൾ 65 വയസ്സിന് മുകളിലുള്ളവർ ആകും എന്നാണ് കണക്ക് കൂട്ടൽ. ഇപ്പോഴത് 11-ൽ 1 ആയുർദൈർഘ്യം കൂടുന്നതാണ് ഈ അസമത്വത്തിന് കാരണം. നമ്മെ നാമാക്കിയ മാതാപിതാക്കളെ കൈയൊഴിക്കുകയും അവഗണിക്കുകയും ചെയ്യുക എന്നത്, അല്ലെങ്കിൽ അവരോട് ചേ എന്ന് പറയുക പോലും ചെയ്യുന്നത് മഹാ അപരാധമാണ്. ഒരു നിമിഷാർദ്ധത്തെ അവരുടെ അശ്രദ്ധ പോലും നമ്മുടെ ശൈശവ ബാല്യകാലങ്ങളിൽ സംഭവിച്ചിരുന്നെങ്കിൽ നമ്മുടെ കാര്യമൊന്നോർത്തു നോക്കൂ. നമുക്കത് സങ്കല്പിക്കാൻ പോലും അസാധ്യം. സത്യത്തിൽ നാം നാമായതുപോലും അവരുടെ ശ്രദ്ധയും കരുതലും കൊണ്ടല്ലേ. ഈ ബോധം സദാസമയവും നമ്മിൽ അന്തർലീനമായി പറ്റൂ. കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ മുൻ ഡയറക്ടർ ഡോക്ടർ സുരേഷ് കുമാറിൻ്റെ വാക്കുകൾ എല്ലാ മക്കളും ഓർക്കുന്നത് നന്ന്. നമ്മളും വൃദ്ധരാകും. വാർദ്ധക്യമെന്നത് ചിലർക്ക് മാത്രം വരുന്നൊരവസ്ഥയല്ല. ഈ ഭൂമിയിൽ പിറന്ന എല്ലാവരും നടന്നെടുക്കുന്നത് വാർദ്ധക്യത്തിലേക്ക് തന്നെയാണ്.
0: നമ്മളിപ്പോൾ കേട്ടത് സമകാലികം. ഇന്നത്തെ സമകാലികത്തിൽ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന ഒരു ഭാഗ്യവാന്മാർ എന്ന ഒരു രചനയാണ്, ഹബീബ് റഹ്മാൻ കരുവൻ പോയിൽ രചിച്ച ഒരു രചനയാണ് നിങ്ങൾ കേട്ടത്.

0: നമ്മള് നമ്മുടെ പിസ്രടിയുടെ ഭാഗത്തു നിന്നുള്ള ചില കോഴ്സുകളെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തിയതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു കോഴ്സും കൂടെ സൂചനയിലേക്ക് അല്ലെങ്കിൽ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്, നമ്മുടെ അറബി ഭാഷാ പഠനം. അതിൻ്റെ രണ്ടാമത്തെ മൊഡ്യൂൾ നമുക്കറിയാം ജൂലൈ 25 സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ പിന്നെ 15-16 ക്ലാസ്സുകൾ ഇൻഷാല്ലാഹി വരുന്ന ശനിയും ഞായറും രാത്രി 10 ഉണ്ടാകും. ഇതൊക്കെ നമുക്ക് ഒരു പക്ഷേ ഇതിന് സമയമില്ല അല്ലെങ്കിൽ ആവശ്യമില്ല എന്നൊക്കെ തോന്നുന്ന ഒരു കാര്യങ്ങളാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ, നമ്മളെ അറിയുന്ന ഒരു പക്ഷേ കുട്ടികൾ മുതൽ ഭാഷ പഠിക്കാൻ തുടങ്ങിയ കുട്ടികൾ മുതൽ ആർക്കും ഉപകരിക്കുന്ന ഒന്നാണ് എന്നുള്ള ഒരു വലിയ ഒരു സംവിധാനമാണ് എന്നത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇതിനെ ഷെയർ ചെയ്യാനും അറിയിക്കാനും കൃത്യമായി അറിയിക്കാനും അവർക്ക് ഇതെങ്ങനെയാണ് ഇതിൽ എൻറോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന രൂപത്തിൽ ഇതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം
1: നടത്തേണ്ടത്.
0: അപ്പൊ നമുക്കേ ഇനി നമുക്കൊരു സ്വരം കിട്ടുമെന്നാലോ?
1: തീർച്ചയായും.
0: ഇൻഷാ അല്ലാഹ്.

0: യെസ്.
1: നമ്മളിപ്പോൾ കേട്ടത് സ്വരം പ്രോഗ്രാമാണ്. ഇന്നത്തെ സ്വരത്തിൽ നല്ല ഇമ്പമാർന്ന ഗാനം ആലപിച്ചത് അബ്ദുള്ള തിരൂർക്കാട്.
0: യെസ്.
1: നമുക്ക് ഫീഡ്ബാക്കുകൾ ഒരുപാട് വരുന്നുണ്ടല്ലോ അല്ലേ?
0: യെസ്.
1: അപ്പോൾ
0: എന്താണ് ഫീഡ്ബാക്കിൽ പുതിയ കാര്യങ്ങൾ?
1: അബ്ദുൽ ഹമീദ് സി കടിയൂർ, മഷാല്ലാ, സമകാലിക വിഷയം ഇത്ര നന്നായി വിവരിച്ചു തന്ന മാസ്റ്റർക്കൊരു ബിഗ് സല്യൂട്ട്. മാതാപിതാക്കളെ എങ്ങനെ പരിഗണിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്.
0: യെസ്.
1: അതുപോലെ തന്നെ സഫിയത്ത് മെസ്സേജിച്ചിട്ടുണ്ട്, അസ്സലാമു അലൈക്കും, കൂടെയുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്, അൽഹംദുലില്ലാഹ് എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉമ്മു കുൽസും ചിറമംഗലം, എൻ്റെ ഉത്തരം ശരിയായിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്.
0: ഓക്കെ, നമ്മൾ ഇപ്പോൾ നേരത്തെ അദീബ് ഷാൻ എന്തോ സൂചിപ്പിച്ചല്ലോ, പിന്നെ നമ്മുടെ ഈ ബാങ്കിന്റെ ഒരു ചരിത്രത്തെ കുറിച്ചൊക്കെ
1: അല്ലേ? അതായത് നമ്മളെ ചോദ്യം അതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ആദ്യമായി ബാങ്ക് വിളിച്ചത്,
0: ഏത് പള്ളിയിൽ നിന്നായിരുന്നു അല്ലേ? അപ്പോ അത് അതിന്റെ ഒരു ചരിത്രം അറിയാൻ ശ്രോതാക്കൾക്ക് താല്പര്യം ഉണ്ടാകും. വലിയ ചുരുക്കിയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, പിന്നെ അഥവാ ഈ പിന്നെ ബാങ്കുമായി ബന്ധപ്പെട്ട് റസൂലുള്ള ഹിജ്റയ്ക്ക് ശേഷം മദീനയിലേക്ക് എത്തിയപ്പോൾ സ്വാഭാവികമായിട്ട് ഇസ്ലാമിൻ്റെ വളർച്ചയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വഹാബത്ത് അവർ സ്വയം സന്നദ്ധരായ സമയത്തേക്ക് പള്ളിയിലേക്ക് എത്തുകയായിരുന്നു നമസ്കാരത്തിന്.
1: അതായത് നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ അറിയിക്കാൻ പ്രത്യേക
0: സംവിധാനമില്ല,
1: ഉണ്ടായിട്ടുണ്ട്.
0: അപ്പൊ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പിനെ ഇതെങ്ങനെ നമസ്കാര സമയം ആയെന്ന് എങ്ങനെ ആളുകളെ അറിയിക്കും എന്നുള്ളൊരു ചർച്ച വന്നപ്പോ
1: സ്വഹാബത്തൊക്കെ പല ആശയങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന്
0: മണിയടിക്കുക എന്നുള്ളത്,
1: അതുപോലെ കൊമ്പ് കാഹളം മുഴക്കുക, തീ കത്തിക്കുക എന്നുള്ളതൊക്കെ പറഞ്ഞു.

0: വെച്ചു കൊടുക്കുന്നു. ബിലാൽ അത് ആദ്യമായിട്ട്
1: അങ്ങനെ മസ്ജിദുൻ നബിയുടെ മുകളിൽ കയറിയിട്ട് മനോഹരമായിട്ടുള്ള ശബ്ദത്തിൽ
0: അതാണ്
1: ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കുകയാണ്. അതാണ് ഇസ്ലാമിലെ ആദ്യത്തെ ബാങ്ക് വിളിച്ച വ്യക്തി, ബാങ്ക് വിളിച്ച പള്ളി.
0: അപ്പം അതിനെക്കുറിച്ച് പിന്നെ റസൂലുള്ള പറയുന്നുണ്ട്, ഇന്നഹ ലറുയ ഹഖൻ ഇൻഷാല്ലാ, അതായത് ഇൻഷാല്ലാ ഇത് സത്യമായൊരു ദർശനമാണ്, നീ ബിലാലിനോടൊപ്പം നിൽക്കുകയും നീ കണ്ടത് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക, അദ്ദേഹം അതനുസരിച്ച് അതാണ് വിളിക്കട്ടെ, കാരണം അദ്ദേഹത്തിൻ്റെ ശബ്ദം നിന്നേക്കാൾ ഉച്ചത്തിലുള്ളതാണ്. അപ്പോൾ പിന്നെ ശബ്ദമാധുര്യവും ശബ്ദത്തിൻ്റെ പിന്നെ ഗാംഭീര്യവും അതുപോലെ തന്നെ അതിൻ്റെ ഉയർച്ചയും അതൊക്കെ കൂടുതലായിട്ടുള്ള ഒരാളായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് തന്നെയാണ് ആ ദൗത്യം റസൂലുള്ളാഹി ആദ്യമായിട്ട് ഏൽപ്പിച്ചത്. ഇനി കൂടുതൽ നമുക്ക് പഠനങ്ങൾക്ക് വിധേയമാകട്ടെ അല്ലേ. ഇൻഷാല്ലാ.
1: അതിലേ ജഹാസ് എന്ന് പറഞ്ഞൊരു വ്യക്തി മെസ്സേജ് ഉണ്ട്, പാരന്റൽ കോഴ്സ് എങ്ങനെ ജോയിൻ ചെയ്യാമെന്നുള്ളത്. അതായത് പീസ് റെഡി ഓപ്ഷനിൽ കോഴ്സസ് എന്നുള്ള താഴത്തെ ഭാഗത്ത് മെനുവിൽ നമുക്കൊരു ഭാഗം കാണാം. ആ കോഴ്സിൽ കയറിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, പാരന്റിംഗ് കോഴ്സിൽ
0: ഒരുപാട് കോഴ്സുകൾ കാണാം അല്ലേ,
1: ലൈഫ് 500 തുടങ്ങി ഒരുപാട് കോഴ്സുകളുണ്ട്. അതിൽ പാരന്റിംഗ് കോഴ്സ് എന്നുള്ള ഭാഗത്ത് എൻറോൾ ചെയ്താൽ മതി, അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ ഭാഗമാവാം എന്നുള്ളതാണ്.
0: തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ പിന്നെ ഒരുപാട് ആളുകൾ പലതും നമ്മളോട് ചോദിക്കുന്നു അല്ലേ.
1: അതുപോലെ തന്നെ ഹൈറനീസ അഷ്റഫ് ഒരു മെസ്സേജ് ഉണ്ട്, ഞങ്ങൾക്ക് ഇന്ന് ഗസ്റ്റ് ഉണ്ട്, പക്ഷെ എന്നാലും ഞങ്ങൾ ലൈവ് കേൾക്കുന്നതിൽ നിന്ന് ഞങ്ങൾ മാറി നിൽക്കുകയില്ല എന്ന് അയച്ചിട്ടുണ്ട്. മാഷാല്ലാ.
0: അതേപോലെ തന്നെ സ്വരത്തെ കുറിച്ചും ഒക്കെ അഭിപ്രായപ്പെട്ട ആളുകളുണ്ട്.
1: യെസ്, മാഷാല്ലാ അതിമനോഹരമാണ് സ്വരം എന്നൊക്കെ അയച്ചിട്ടുണ്ട്.
0: ഹാരിഫ എം പി വട്ടത്തൂരിൻ്റെ മെസ്സേജ് വായിച്ചോ?
1: ഇല്ല.
0: ഇന്നത്തെ കാലത്ത് മക്കൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം നൽകി അവർ ജോലിയുമായി വലിയ പട്ടണങ്ങളിൽ സ്ഥിരതാമസമാകുന്നു, പിന്നീട് അവരെ ഒന്ന് കാണാൻ പോയിട്ട് ഒരു വിളി കേൾക്കാൻ പോലും കൊതിച്ച് വീടുകളിൽ കഴിയുന്നു. എന്നാലും അവർ വിളിക്കുമ്പോൾ ഇതൊന്നും അറിയിപ്പിക്കാതെ അവരോട് സന്തോഷത്തോടെ സംസാരിക്കുന്നു. മക്കൾക്ക് ഈ സങ്കടങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് പോലുമില്ല. എന്ന് വെച്ച് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാതെ ഏതെങ്കിലും മാതാപിതാക്കൾ ഉണ്ടോ? ഇല്ല. ഇത് ശരിക്ക് നമ്മളെ ചിന്തിപ്പിക്കുന്നൊരു കാര്യം തന്നെയാണ്. അതായത് ദുനിയാവ് നന്നാവണം എന്നാഗ്രഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് തെറ്റൊന്നും നമുക്ക് പറഞ്ഞുകൂടാ. പക്ഷേ എങ്കിലും മാതാപിതാക്കൾക്ക് അത്തരമൊരു ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും മക്കളുടെ കൂടെ അവർ വലുതായി വരുന്നൊരു സമയത്ത് അവരുടെ കൂടെ ജീവിക്കണം എന്നുള്ളൊരാഗ്രഹം.
1: യെസ്, ഇപ്പോൾ പലപ്പോഴും നമ്മുടെ വീടുകളുടെ അടക്കം സാഹചര്യമാണെന്ത്, ജോലി കിട്ടിയപ്പോൾ വേറെ എവിടെയെങ്കിലും വീടിന് കുറച്ച് അപ്പുറത്ത് അല്ലെങ്കിൽ അടുത്ത ജില്ലയിലെ
0: ഗൾഫിലെ
1: വിദേശത്ത് ഒക്കെ ജോലി കിട്ടുക, അപ്പൊ എന്ത് ചെയ്യും, കുടുംബസമേതം ഭാര്യ മക്കളായിട്ട് അങ്ങോട്ട് പോകുന്ന ഒരു സാഹചര്യം. അപ്പൊ വീട്ടിൽ ഉമ്മയുപ്പയും ഒറ്റക്കാകുന്ന സാഹചര്യം ഒക്കെ ഉണ്ട്.
0: അവിടെ നമുക്ക് ഒറ്റൊരു കാര്യം പങ്കുവെക്കാന്ന് വെച്ചാലേ, അതായത് നമുക്ക് ചിലക്ക് ദുനിയാവുന്നാണല്ലോ അമലുകൾ ചെയ്യാനുള്ള ഒരു അവസരമുള്ളൂ, പരലോകത്തൊന്നുമില്ലല്ലോ.
1: ഇല്ല.
0: അപ്പോ മാതാപിതാക്കളുടെ കൂടെ കഴിയാനും അവരെ പിന്നെ പരിചരിക്കാനും ഒക്കെയുള്ള അവസരം തന്നാൽ ജീവിതത്തിൽ കിട്ടാവുന്ന ഒരു ഏറ്റവും സുന്ദരമായൊരു അവസരമാണ്. അപ്പം ആ ഒരു അവസരത്തെ നമ്മൾ ദുനിയാവെന്ന് ഉപയോഗപ്പെടുത്തിയാലേ ആ വകുപ്പിലുള്ള പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുത്ത് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ കാലാകാലം വിദേശങ്ങളിൽ കഴിയുന്ന ഒരാൾക്ക് ഒരു പക്ഷേ ആ ഒരു പ്രതിഫലം കിട്ടുമോ?
1: ഇല്ല.
0: കാരണം സ്വാഭാവികമായിട്ട് അവരുടെ അടുത്തുള്ള പരിചരണവും അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്നെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനൊക്കെ അവരടുത്ത് അലൈവായിട്ടുണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. അപ്പം ആ ഒരു സംഗതി അവർക്ക് കിട്ടൂല. അപ്പം അത്തരം സാഹചര്യങ്ങളിൽ കഴിയുന്ന ആളുകൾ റീത്തിങ്ങൊക്കെ നടത്തേണ്ട ഒരു ആവശ്യകത ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ചില ആളുകൾക്ക് വളരെ പ്രയാസമായിട്ടുള്ള സാഹചര്യങ്ങൾ, സാമ്പത്തിക മേഖലയിലുള്ള പല ഉണ്ടാവാം. പക്ഷെ എന്നിരുന്നാലും
1: വിളികളിലെങ്കിലും ഇപ്പൊ ഞാനടക്കം പലപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യം, നമ്മള് തിരക്കുകളിൽ വിട്ടിട്ട് നമ്മുടെ ഉമ്മാനിപ്പാനും വിളിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വരാം. അപ്പൊ നമ്മളൊരു അതിനെ മറന്നു വരുന്നുണ്ടെങ്കിൽ എനിക്കിപ്പോ കിട്ടിയൊരു ആശയാണ്, അതായത് ഒരു അലാം വെച്ചിട്ട് യെസ് ഇന്ന സമയത്ത് സ്ഥിരമായി ഞാൻ വിളിക്കും എല്ലാ ദിവസവും രണ്ടു നേരം അല്ലെങ്കിൽ ഒരു നേരം അവരെ വീഡിയോ കോൾ അല്ലെങ്കിൽ ഓഡിയോ കോൾ ആയിട്ട് അവരായിട്ട് സംസാരിക്കും.
0: കാണാനുള്ള സംവിധാനമൊക്കെ ഇപ്പൊ ഉണ്ടല്ലോ, ഇങ്ങനെ ശാരീരികമായിട്ട് ഫിസിക്കലായിട്ട് അടുത്തല്ലെങ്കിലും സംവിധാനം ഉണ്ടല്ലോ. എന്നാലും അവർക്കൊരു മനസ്സുക്ക് ഒരു സുഖമുണ്ടാവും. ഇപ്പൊ ചില രക്ഷിതാക്കളൊക്കെ ഉണ്ടാവും, ഈ മക്കള് എപ്പോഴേലൊക്കെ ഒന്ന് വിളിക്കും, ഇങ്ങോട്ട് വിളിച്ചിട്ട് വെക്കുമ്പോ അവര് പറയുന്നത് വിളിക്കും

0: കേട്ടോ, ഇടയ്ക്ക് വിളിക്കണം കേട്ടോ, അതിങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ആ മക്കളോട് ഇങ്ങനെ കെഞ്ചിക്കൊണ്ട് അല്ലെങ്കിൽ അവരോട് ഇങ്ങനെ അഭ്യർത്ഥിക്കുന്ന രൂപത്തിൽ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒരിക്കലും മക്കൾ രക്ഷിതാക്കൾ മുമ്പിൽ ഉണ്ടാക്കാൻ പാടില്ല. അത് അവർ പറയാതെ തന്നെ നമ്മൾ അവരെ ആഗ്രഹങ്ങളും, ഇപ്പോൾ അവർക്ക് മക്കളുണ്ടാവും, അപ്പം ആ മക്കളെ ചിലപ്പോൾ കളിപ്പിക്കാനും താലോലിക്കാനും എന്നുള്ള അവസരം ഇവർ കിട്ടുന്നുണ്ടാവില്ല.
1: അപ്പം
0: അതിൻ്റെ സങ്കടങ്ങളൊക്കെ മനസ്സിലുണ്ട്. പക്ഷേ അവനോട് പറയാൻ പറ്റുമോ ഇവിടെ വന്ന് നിൽക്കണം, എനിക്ക് എൻ്റെ കുട്ടീനെ കളിപ്പിക്കണം എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. പക്ഷെ ആ കുട്ടികളെ കാണിച്ചു കൊടുക്കാനും സംസാരിക്കാനും ബന്ധങ്ങൾ വരെ പ്രശ്നമുണ്ട്. കാരണം സ്വന്തം ഈ കുട്ടി ജനിച്ച് വളർന്ന അവിടെ ആയിരിക്കും, അതിൻ്റെ ഇടയിൽ ഇവിടെ വന്ന സമയത്ത് ചിലപ്പോൾ ഈ കുട്ടിക്കൊന്നും തിരിയാത്ത ഒരു പ്രായമായിരിക്കും. പിന്നെ സ്വാഭാവികമായിട്ട് കുട്ടി വളർന്ന് വലുതായി ചിലപ്പോൾ ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ജോലി, രണ്ടുപേർക്കും ജോലി ഉണ്ടെങ്കിൽ വിദേശത്തൊക്കെ ആണെങ്കിൽ അവിടെ എങ്ങനെ പോകും? അവരെ ഗ്യാപ്പിന് ഇവരറിയ പോലും ഇല്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവും അല്ലേ. സ്വന്തം നമ്മളെ വാപ്പാനേയും ഉമ്മാനേയും നമ്മളെ മക്കൾക്ക് അറിയാത്തൊരു സാഹചര്യം, അതൊക്കെ ഭയങ്കര അല്ലേ ഡേഞ്ചറാണ്.
1: ഓക്കെ, അപ്പോൾ നമ്മുടെ ഷെഡ്യൂളുകളിലേക്ക് വരാം. വഴിവിളക്ക്, ഇന്നത്തെ വഴിവിളക്ക് ആണ് 2663-ാമത്തെ വഴിവിളക്കാണ് ഇന്നത്തേത്. നന്മ പകരം പ്രതിഫലം നേടാം. നല്ല കാര്യത്തിന് പ്രേരണ നൽകുന്നവന് അത് പ്രവർത്തിക്കുന്നവരുടെ അതേ പ്രതിഫലം ഉണ്ടായിരിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകം സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഒരു ഹദീസാണ്. അതായത് നാം മുഖേന ഒരാളൊരു നന്മ പ്രവർത്തിച്ചാൽ അയാൾക്ക് കിട്ടുന്ന അത്ര തന്നെ പ്രതിഫലം നമുക്ക് ലഭിക്കും. ഇത് തിരിച്ചറിഞ്ഞ് നിരന്തരം നന്മയിലേക്ക് ക്ഷണിക്കാൻ നാം ഓരോരുത്തരും മുന്നേറ്ററങ്ങണം എന്നുള്ളതാണ് ഇന്നത്തെ വഴിവിളക്കിലൂടെ നൽകിയിട്ടുള്ളത്. ഈ വഴിവിളക്ക് നമ്മൾ സാധാരണ മലയാളം മാത്രമാണ് കാണാറുള്ളത്. പക്ഷേ വഴിവിളക്ക് മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, ഉറുദു, കന്നഡ, തെലുങ്കു, നേപ്പാളി, ബംഗ്ള, മറാഠി, ഡഗലോഗ് തുടങ്ങി കുറേ ഭാഷകളുണ്ട്. അപ്പോൾ നമ്മളെ അറിവിൽ ഇത്തരം ചിലപ്പോൾ ഭാഷ നമ്മൾ പല ഭാഗത്തു നിന്നുള്ള ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അതർ സ്റ്റേറ്റ്സ് എന്നൊക്കെ പഠിച്ച വിദ്യാർത്ഥികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബന്ധമുള്ള ആളുകളുണ്ടാവും. ഇപ്പോൾ വിദേശത്താണെങ്കിലും ഒപ്പമുള്ള ആളുകൾ ചിലപ്പോൾ ബംഗാളിലുള്ളവർ അല്ലെങ്കിൽ അടുത്ത ആളുകളൊക്കെ ഉണ്ടാവും പല ഭാഷകൾ അറിയുന്ന. അപ്പോൾ അവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യുക എന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കാണണം. അതുതന്നെയാണ് ഇന്നത്തെ വഴിവിളക്കുള്ളത്. അതായത് ഞാൻ മുഖേന ഒരാളൊരു നന്മ പ്രവർത്തിച്ചാൽ അയാൾക്ക് കിട്ടുന്ന അതേ പ്രതിഫലം കിട്ടും. അപ്പോൾ വഴിവിളക്കിലൂടെ എന്നുള്ളത് സ്ഥിരം എല്ലാ ദിവസവും ഒരു നന്മയാണ് വഴിവിളക്കിലൂടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളും ആ നന്മ, മറ്റൊരാൾ നന്മ ചെയ്യുന്നതിൽ നമ്മൾ ഭാഗവാക്കുകയാണ്, അതേ പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 39:42.
0: ഓക്കെ, അപ്പോൾ അതി നമുക്ക് നമ്മളെ സ്വരമൊക്കെ കേട്ട് നമ്മൾ നമ്മളെ ഷെഡ്യൂളൊക്കെ എങ്ങനെ എങ്ങനെ കറക്റ്റ് പോവാണ് അല്ലേ?
1: അതെ.
0: ചിലപ്പോൾ ഈ നമുക്ക് ഇന്നത്തെ ഒരു ചിന്തയിലേക്ക് നമുക്കൊന്ന് പോകാം. നമുക്ക് ആദ്യം ചിന്തയിൽ നിന്ന് നമുക്ക് ഒരു ഇൻഷാല്ലാ ഒരു വീഡിയോ നമുക്ക് കാണാനുണ്ടാകും. ഇപ്പം നമുക്ക് അതിൻ്റെ ഒരു ശബ്ദം കേൾക്കാം.
2: അച്ഛ, എനിക്ക് പുതിയ ഡ്രസ്സൊന്നും ഇല്ല എന്ന് പറയുന്നവർ ഇതൊന്ന് കാണും. എന്നെ കൊണ്ടൊന്നും വയ്യ ഇവിടെ കാത്തു നിൽക്കാൻ എന്ന് പറയുന്നവർ ഇത് കാണും. ഈ ഭക്ഷണം എനിക്ക് വേണ്ട എന്ന് പറയുന്നവർ ഇത് കാണും. ഈ വീട് കാണാൻ ഒരു ഭംഗിയില്ല എന്ന് പറയുന്നവർ ഇത് കാണണം. അതെ മക്കളെ, ഇതൊക്കെ നമുക്ക് ഇല്ലാതെ ആവുമ്പോൾ മാത്രമേ അതിന്റെ വില അറിയുള്ളൂ. ഇല്ലാത്തവർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നമ്മൾ ഉള്ളതിൽ വെച്ച് ജീവിക്കാൻ പഠിക്കണം.
0: യെസ്, ഇപ്പൊ നമ്മള് ഇത് വീഡിയോ കാണുമ്പോൾ കൂടിയാണ് നമുക്ക് അതിന്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ.
1: കാരണം അതില് പറയുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ തന്നെ കാണിക്കുന്നുണ്ട്.
0: തീർച്ചയായിട്ടും. അപ്പോൾ അതാ വിഷയിലൂടെ തന്നെ നമ്മള് ആ വാക്കുകളും കേൾക്കണം. ബാക്കി നമ്മളെ അല്ലേ ഈ ചർച്ചകളും ശ്രോതാക്കൾക്ക് പങ്കുവെക്കാവുന്ന ചർച്ചകളൊക്കെ നമ്മൾ കേൾക്കണം. ഏതായാലും അതിൽ പറയുന്ന ഒരു ആശയം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈ ഭക്ഷണം വേണ്ട, എനിക്ക് ഈ വസ്ത്രം പോരാ, ഈ വീട് ഒരു ഭംഗിയില്ല, ഇങ്ങനെ കുറച്ച് സംസാരങ്ങൾ നമ്മളെ കുട്ടികളിൽ നിന്ന് ചിലപ്പോൾ സ്ഥിരമായിട്ട് കേൾക്കുന്നത്. നമ്മളെ കുട്ടികൾ മീൻസ് നമ്മുടെ സമൂഹത്തിലെ കുട്ടികൾ, പ്രത്യേകിച്ച് ജെൻസി അല്ലേ,
1: പുതിയ കാലഘട്ടം, യെസ്,
0: പുതിയ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. ഒരു ഒരു ഒരു പ്രായത്തിൽ സ്ഥിരമായിട്ട് കേൾക്കുന്നൊരു സംസാരമായിരിക്കും. അപ്പൊ ഇതിൽ എനിക്ക് ഈ ഭക്ഷണം വേണ്ട, ഈ വസ്ത്രം വേണ്ട, ഈ വീട് ഒരു മോഡലും ഇല്ല, അല്ലെ നമ്മളെ വണ്ടിയൊക്കെ പഞ്ചനാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നമ്മളിപ്പോ നിലവിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന
1: സൗകര്യങ്ങളെ
0: വളരെ താഴ്ത്തി സംസാരിക്കുന്ന, അപ്പം നമ്മളെ ആ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഈ രംഗത്ത് നമ്മൾ കണ്ട ആ വീഡിയോയിലുള്ള രംഗം ഉണ്ടല്ലോ, അതായത് വസ്ത്രം ഇവിടെ ഈ പിന്നെ വയറ് കാണുന്ന ഒരു വസ്ത്രം, ഒരു ചെറിയ കുട്ടിയാണ് അവന് ആ കീറിയ ഡ്രസ് കൊണ്ട് അത് മറക്കുന്നുണ്ട്. അപ്പം അതിൽ സ്വാഭാവികമായിട്ട് നമ്മളെ കുട്ടികൾ പറയല്ലോ, ഞാൻ ഈ കഴിഞ്ഞ മാസം കല്യാണത്തിന് ഇട്ടതാണ്, ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഇനി ഇതിട്ടാൽ, അതായത് കഴിഞ്ഞ മാസം ഒരു കല്യാണത്തിന് എടുത്തു, ഇനി അടുത്ത മാസം കല്യാണത്തിന് വേറെ ഡ്രസ്സ് വേണം. മാസം പോട്ടെ, ഒരു മാസത്തിൽ രണ്ട് കല്യാണം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒരു മാസത്തിൽ രണ്ട് കല്യാണം ഉണ്ടെങ്കിൽ ഒരു വട്ടം ഇട്ട ഡ്രസ്സ് പുതിയതാണെങ്കിൽ പോലും അടുത്ത രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ള കല്യാണത്തിന് ഇടൂല. കാരണം എന്താ, ഈ കല്യാണത്തിൽ പങ്കെടുത്ത ആളുകൾ ആ കല്യാണത്തിനുണ്ടല്ലെങ്കിൽ ഞാൻ അന്ന് ഇട്ടതാണിത് അല്ലേ. അപ്പോൾ അടുത്തടുത്ത് വരുമ്പോൾ അതിനൊക്കെ ഡ്രസ്സ് വേണം എന്ന് പറയുന്ന കുട്ടികൾ, ഭക്ഷണം അവനവൻ്റെ മുമ്പിലുള്ള ഭക്ഷണം പിന്നെ ഉണ്ടായിട്ടും ഈ ഭക്ഷണം ഒരു രസമല്ല, അല്ലെ എനിക്കിത് വേണ്ട എന്ന് പറയുന്ന കുട്ടികൾ എന്ത് കാണണം, ഒരു ഇത്തിരി ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ ചൂടത്തും
1: ഒരുപാട് വീഡിയോകളുണ്ട്.
0: തീർച്ചയായിട്ടും നമുക്ക് ഏറെ എഫക്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് ശരിക്കും ഇത്, നമ്മൾ കാണാൻ ശ്രോതാക്കൾ കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. ആ ഒരു വീഡിയോയിൽ നമുക്ക് കാണാനതുണ്ട്. അപ്പോൾ ആ ഭക്ഷണത്തിന് വേണ്ടി വരി നിൽക്കുന്ന ചെറിയ കുട്ടികൾ, അതിൽ തന്നെ അവർക്ക് എന്താണ് ആ ഭക്ഷണമായിട്ട് കിട്ടണമെന്നുള്ള നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഇതൊക്കെ
1: എത്രയോ മണിക്കൂറുകൾ വരി നിന്നിട്ട് ആകെ കിട്ടുന്നത് കുറച്ച്
0: ഇത്തിരിയാണ് അല്ലേ. നമ്മുടെ മക്കൾ ശരിക്കും ഇത് കാണേണ്ടതല്ലേ. തീർച്ചയായിട്ടും, കാരണം അവർക്ക് ഇതിൻ്റെ ഒരു വാല്യൂ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സൗകര്യങ്ങളെക്കുറിച്ചിട്ട് അതിൻ്റെ ഒരു ഒരു വാല്യൂ അവർക്കത് പിടുത്തം കിട്ടിയിട്ടില്ല.
1: കേവലം രക്ഷിതാക്കൾ ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കും, എൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ ആയിരുന്നു എന്നുള്ള സംസാരങ്ങൾക്കുപരിയായിട്ട് ദൃശ്യങ്ങൾ കൂടി അവർ ലോകത്ത് ഇങ്ങനെയൊക്കെയാണ് സംഭവം.
0: അത് പണ്ടത്തില്ല, ഇപ്പോഴത്തെ.
1: അതെ
0: അതെ,
1: അതായത് പണ്ടത്തെ കാലത്ത് നമ്മുടെ നാട്ടില്
0: ദാരിദ്ര്യവും
1: പരിവട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഇപ്പൊ ഇന്ത്യയുടെ പല ഭാഗങ്ങളും ഇപ്പോഴും ഉണ്ട്. ലോകത്തിന്റെ പല ഭാഗത്ത് നിരന്തരമായിട്ട് ആ പട്ടിണിയും ദാരിദ്ര്യവും അഭയാർത്ഥികളൊക്കെ ആയിട്ട് ഭക്ഷണം കിട്ടാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഈ കാര്യം പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് ഇതൊക്കെ.
0: യെസ്,
1: അള്ളാഹു ഒന്ന് ഉദ്ദേശിച്ചാൽ നമ്മളിൽ ഇപ്പോൾ കിട്ടുന്ന അനുഗ്രഹങ്ങൾ അതില്ലാതാക്കാൻ അള്ളാഹുവിന് കഴിയും. അപ്പം അള്ളാഹുവിനെ ശുക്ർ ചെയ്ത് അള്ളാഹു തന്നതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് ഒരു പാഠം നമ്മുടെ മക്കൾക്ക് കൊടുക്കണമെന്നുള്ളതാണ്.
0: തീർച്ചയായിട്ടും ഒരുപാട് നമ്മളിത് കാണിച്ചു കൊടുക്കണം, ഈ വീഡിയോസ് അവർ കാണണം. പിന്നെ ഞാൻ മുമ്പ് ഇതുപോലെ ഒരു വീഡിയോ കണ്ടപ്പോൾ എങ്ങനെ അറിയാം, ഒരു കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല, ഭക്ഷണം പിന്നെ നല്ല ഭക്ഷണം തന്നെയാണ്, സാധാരണ നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ്, പക്ഷേ ഇത് കഴിക്കാൻ കുട്ടി കൂട്ടാക്കുന്നില്ല. അപ്പം നേരെ ഈ ഉമ്മ എന്ത് ചെയ്യുന്നറിയോ, നമ്മളെ ഫലസ്തീനിലെ കുട്ടികൾ പാത്രം പിടിച്ചിട്ട് നിൽക്കുന്ന ആ ഒരു വീഡിയോസ് കാണിച്ചു കൊടുക്കും. അപ്പോൾ എനിക്കിത് മതി, എനിക്കിത് മതി എന്ന് പറഞ്ഞിട്ട് കുട്ടി ഭക്ഷണം കഴിക്കും. സംഗതി റീൽസ് ആണെങ്കിൽ ആ കുട്ടിൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നാൻ കാരണം എന്താ, അത്തരം സാഹചര്യങ്ങൾ അറിയാനോ മനസ്സിലാക്കാനോ കഴിഞ്ഞപ്പോഴാണ്. നമ്മുടെ കുട്ടികൾ ഏറ്റവും വലിയ പ്രശ്നം അത്തരം വിഷമങ്ങളൊന്നും അനുഭവിക്കുന്നില്ല.
1: കാരണം നമ്മളെ കുട്ടികൾ കാണുന്ന ഇപ്പോൾ യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബ് ഷോർട്സ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസ് കാണുന്നത് ആർഭാടത്തിൻ്റെ ഭക്ഷണങ്ങളും എല്ലാ തരത്തിലുള്ള ഫാസ്റ്റ് ഫുഡുകളും മന്തി ബിരിയാണി തുടങ്ങിയൊക്കെ നല്ല കളർഫുള്ളായിട്ട് ഇങ്ങനെ വെക്കണ വ്ളോഗ്സ്, ഫുഡ് വ്ളോഗേഴ്സ് അത് ഇങ്ങനെ എടുത്തിട്ട് നല്ല എച്ച് ഡി ക്ലാരിറ്റിയിൽ നമ്മൾ മുന്നിൽ ഇങ്ങനെ. അപ്പോൾ കുട്ടികൾ ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളാണല്ലോ, ഒരാശ ഉണ്ടാവും ഇത് കഴിക്കണം, എനിക്ക് ഇന്ന ഭക്ഷണം ഇന്ന ഇതിൽ റീലിൽ കണ്ട ഭക്ഷണം വേണം രക്ഷിതാക്കൾ മുന്നിൽ പറയാൻ. അപ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ടും അത് പറയുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ നമ്മളതിലൊരു സ്റ്റെപ്പ് കുട്ടികൾക്ക് ആ ഒരു കാര്യത്തിനപ്പുറത്തേക്ക് ഇന്നൊരു ഇങ്ങനെ ഒരു ലോകമുണ്ട് ഇവിടെ, ഭക്ഷണം കിട്ടാതെ ദിവസങ്ങളോളം പട്ടിണി കിടക്കുന്ന ആ കുട്ടികൾ ഈ ലോകത്തുണ്ട്, ആ ഒരു കാര്യങ്ങളാണ്
0: ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഇനി ഇതൊക്കെ പറയുമ്പോൾ രക്ഷിതാക്കൾ പറയുന്ന ഡയലോഗ് ഉണ്ട്, ഞങ്ങൾ ഏതായാലും ഇതൊക്കെ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചാണ്, അപ്പം നമ്മളെ മക്കൾ എന്ത് ചെയ്യരുത്, ഇതനുഭവിക്കരുത്. ഡയലോഗൊക്കെ നല്ലതാണ്, അല്ലെങ്കിൽ ആ ആശയവും നല്ലതാണ്, അതിനെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ എങ്ങനെ കിട്ടുന്നു, എവിടുന്ന് കിട്ടുന്നു, ഇതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാട് പിന്നെ പ്രയത്നങ്ങൾ എത്ര ഉണ്ടെന്നുള്ളത് ബോധ്യപ്പെടുത്തിയിട്ട് നമുക്ക് കുട്ടികൾക്ക് ഇതൊക്കെ കൊടുക്കാം. ഒരു പ്രശ്നമല്ല. നേരെ മറിച്ച് നമ്മൾ പറയുമ്പോഴേക്ക് നമ്മളിത് ഓരോന്ന് അവർക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, ഏതെങ്കിലും സമയത്ത് അവർക്ക് എന്തെങ്കിലും കുറവുകൾ വരുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാതെ അവർ വലിയ പിന്നെ എടുത്ത ചാട്ടങ്ങളിലേക്കും പോകും എന്നുള്ളതും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ മനസ്സിലാക്കണം.
1: അപ്പോൾ ഇന്നത്തെ ചിന്തയിൽ നമ്മൾ പങ്കുവെച്ചത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ മക്കൾ പല ആഗ്രഹങ്ങളും പ്രകടിപ്പിക്കും, പല ആവശ്യങ്ങളും ഉന്നയിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് പല രക്ഷിതാക്കളും നമ്മളെ കഴിയുന്നത് ചെയ്തു കൊടുക്കും. പക്ഷേ അതിലപ്പുറത്ത് ഒരു വിഭാഗം ആളുകൾ ഈ കാര്യങ്ങളൊന്നും കിട്ടാതെ ഇവിടെ ജീവിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം കൂടി നമ്മുടെ മക്കളിൽ
0: കൊടുക്കണം. അതെ, അതോടൊപ്പം നമ്മൾ പ്രവാചകന്റെ ഹദീസും കൂടെ കൂട്ടി വെക്കാം. ഉള്ളുറു ഇലാമൻ ഹുവ അസ്ഫല മിൻകും വല തന്നുറു ഇലാമൻ ഹുവ ഫൗകക്കും ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തുല്ലാഹി അലൈക്കും.
1: അതായത് നിങ്ങൾ മുകളിലുള്ളവരിലേക്കല്ല നോക്കേണ്ടത്, മറിച്ച് നിങ്ങളുടെ താഴെയുള്ള ആളുകളിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത് എന്ന ഒരു ഹദീസിന്റെ വാചകം വളരെ പ്രസക്തമാണ് ഈ ഒരു കാലഘട്ടത്തിൽ. അത് അനുഗ്രഹിക്കട്ടെ.

0: ഓക്കെ, ശ്രോതാക്കൾക്കും പലതും പറയാനുണ്ടാവൂലേ.
1: യെസ്,
0: ജമാഅത്ത് നമസ്കാരം, നമസ്കരിച്ച് കുറച്ച് താഴത്തേക്ക് പോയില്ലേ. ആ ജമാഅത്ത് നമസ്കാരം നടക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന ആൾക്ക് വല്ല അസുഖവും വന്നാൽ അയാൾക്ക് വേണ്ടി നമുക്ക് കൈ ഇളക്കി അയാളെ പരിചരിക്കാൻ പറ്റുമോ? അത്തരം ഘട്ടങ്ങളിൽ എന്ത് ചെയ്യണം? നല്ലൊരു ചോദ്യമാണ്. അൽ ഇജാബയിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം. ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ സംശയങ്ങൾക്ക് ഉത്തരം കാത്തിരിക്കുന്നുണ്ടാകും ഇൻഷാല്ലാ.
1: അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു ചോദ്യം ഒരു ഉത്തരം എന്ന അൽ ഇജാബ സെഷനിലെ ഒരു ഭാഗം നമുക്ക് കേട്ടിട്ട് വരാം. ഇന്നത്തെ ചോദ്യം, നിലം തുടക്കുന്ന വെള്ളത്തിൽ ഡെറ്റോൾ ഒഴിക്കുന്നതിൽ തെറ്റുണ്ടോ? മറുപടി പറയുന്നത് ഹംസ മദീനി.
2: നിലം തുടക്കുന്ന വെള്ളത്തിൽ ഡെറ്റോൾ ഒഴിക്കുന്നതിൽ തെറ്റുണ്ടോ? ആൽക്കഹോൾ ചേരുമ്പോൾ നിസ്കരിക്കുന്നത് ശരിയാകുമോ എന്നാണ്.
3: നമുക്കൊക്കെ അറിയാം, ആൽക്കഹോള് ഉണ്ട് എങ്കിൽ അതപ്പം തന്നെ ഗ്യാസായി പോകും, അതൊരിക്കലും അവിടെ നിൽക്കൂല. മാത്രമല്ല ഈ ആൽക്കഹോൾ ഈ വസ്തുക്കളിലൊക്കെ അത് കേടുവരാതിരിക്കാനോ അതേപോലെ തന്നെ മറ്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ആൽക്കഹോൾ, അതിന് മദ്യത്തിൻ്റെ അതേ ഹുക്കും തന്നെയാണോ ഉള്ളത് അല്ല എന്നത് തന്നെയാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ നമ്മൾ ശരീരത്തിൽ തന്നെ ഉപയോഗിക്കുന്ന സ്പ്രേ, അതുപോലെ തന്നെ നമ്മുടെ നിലം തുടക്കുന്ന റൂമിൽ അടിക്കുന്ന എയർ ഫ്രെഷ്നർ തുടങ്ങിയതിലൊക്കെയുള്ള ആൽക്കഹോൾ നമ്മുടെ നമസ്കാരത്തെയോ അല്ലെങ്കിൽ ശുദ്ധിയെയോ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്ന സ്പ്രേകളിലാണെങ്കിലും റൂമുകളിൽ ഉപയോഗിക്കുന്ന സ്പ്രേകളിലാണെങ്കിലും നിലം തുടക്കാനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന വസ്തുക്കളിലാണെങ്കിലും അതുകൊണ്ട് നമ്മുടെ നമസ്കാരത്തെയോ അല്ലെങ്കിൽ ശുദ്ധിയെയോ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല, അത് നജസല്ല എന്ന് തന്നെയാണ് ആധുനികരായ പണ്ഡിതന്മാരുടെ ഫത്വകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലരും ആൽക്കഹോളാണല്ലോ മദ്യത്തിൻ്റെ ഏറ്റവും പ്രധാനമായ കണ്ടൻറ്റ്, അതുകൊണ്ട് തന്നെ ആൽക്കഹോൾ മദ്യം നജസായതുപോലെ തന്നെ നജസാണ് എന്ന അഭിപ്രായം പറഞ്ഞ ആളുകളാണ്, അല്ലെങ്കിൽ ആ ഒരു തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഈ ഒരു ചോദ്യമുണ്ടാകുന്നത്. സത്യത്തിൽ മദ്യം തന്നെ നജസാണോ അല്ലേ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ മദ്യമല്ലാത്ത എന്നാൽ ഒരു കെമിക്കൽ മാത്രമായിട്ടുള്ള ഈ വസ്തുക്കളുടെ അവ കേടുവരാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ സ്പ്രേ പോലെ പുറത്തേക്ക് വരുന്നതിന് വേണ്ടിയുമൊക്കെ ഉപയോഗിക്കുന്ന ഈ കെമിക്കലുകൾ ഇതൊരിക്കലും അശുദ്ധമല്ല, മറിച്ച് ത്വഹാറത്തായ ത്വാഹിറായ വസ്തു തന്നെയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതൊരിക്കലും നമ്മുടെ നമസ്കാരത്തെയോ ശുദ്ധിയെയോ ബാധിക്കുന്ന കാര്യമല്ല. വല്ലാഹു ആലം.
1: ഓക്കെ, നമ്മളിപ്പോൾ കേട്ടത് ഒരു ചോദ്യവും ഒരു ഉത്തരവും എന്ന ഭാഗമാണ്. അപ്പോൾ ശ്രോതാക്കൾക്ക് പല സംശയങ്ങളുണ്ടാകും. ഈ സംശയങ്ങളൊക്കെ അൽ ഇജാബ എന്ന ഭാഗത്ത് ഫീഡ്ബാക്കിൽ, അൽ ഇജാബ എന്ന ഓപ്ഷനിലാണ് നിങ്ങൾ ഈ ചോദ്യങ്ങൾ അയക്കേണ്ടത്. ഇൻഷാല്ലാ വിവിധ പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതന്മാർ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ നിങ്ങൾക്ക് നൽകും. അത് നിങ്ങൾക്ക് മെസ്സേജായി വരികയും ചെയ്യുമെന്നുള്ളത് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്.
0: യെസ്, അപ്പോൾ നമുക്ക് ഇനി ഇന്നത്തെ മോർണിംഗ് ലൈവ് ക്വിസിൻ്റെ വിജയികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 13 പേരെ പ്രഖ്യാപിക്കാം. ശ്രോതാക്കൾ കാത്തിരിക്കുന്ന ഒരു കാര്യം കൂടിയാണല്ലോ.
1: യെസ്, ഇന്നത്തെ മോർണിംഗ് ലൈവിലെ ചോദ്യം ഇതായിരുന്നു, ഇസ്ലാമിൽ ആദ്യത്തെ ബാങ്ക് വിളി നടന്നത് ഏത് പള്ളിയിൽ വെച്ചായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് മസ്ജിദുൻ നബവി എന്നുള്ളതാണ്
0: ഓപ്ഷൻ.
1: അപ്പോൾ യെസ്, അപ്പോൾ ആദ്യത്തെ 3 സ്ഥാനം സെലക്ട് ചെയ്തിട്ടുള്ളത്
0: യെസ്, ബാശേരി അബു തലശ്ശേരി,
1: ഖൈറുന്നീസ പി അത്തലൂർ,
0: പിന്നെ നസീറ കെ എസ് പാലക്കാട്.
1: ബാക്കി 10 പേരുകൾ അബ്ദുൽ ഹക്ക് ഒറ്റപ്പാലം,
0: നബീസത്ത് കൊല്ലം ചങ്ങലമൂട് അല്ലേ, അല്ല അഞ്ചലമൂട്,
1: സീനത്ത് പാലക്കാട്,
0: ഷാജിദ വീട്ടി വല്ലപ്പുഴ,
1: ഷെഫീന കല്ലടിക്കോട്,
0: സാജിദ പി എസ് പറവന്നൂര്,
1: സൽമ ഫറൂഖ്,
0: ഖൈറുന്നീസ ചെറുപ്പളശ്ശേരി,
1: ഫാറൂഖ് ഗുണ്ടൽപേട്ട് കർണാടക,
0: സൈനാബി പി എൻ കാലിക്കറ്റ്.
1: നമുക്ക് ഒരിക്കൽ കൂടി പേരുകൾ വായിക്കാമെന്ന് തോന്നുന്നുണ്ട്. ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയത് ബാശേരി അബൂ തലശ്ശേരി
0: ഹൈർനിസ പി അത്തല്ലൂർ
1: യെസ് നസീറ കെ എസ് പാലക്കാട്
0: അബ്ദുൽ
1: അബ്ദുൽ ഹക്ക്
0: അബ്ദുൽ ഹക്ക് ഒറ്റപ്പാലം
1: നബീസത്ത് കൊല്ലം ആഞ്ചലമൂട്
0: സീനത്ത് പാലക്കാട്
1: ഷാജിദ വീട്ടി വല്ലപ്പുഴ
0: ഷെഫീന
1: കല്ലടിക്കോട് സാജിദ പി എസ് പറവന്നൂർ
0: സെൽമ ഫറൂഖ്
1: ഹൈറുന്നീസ ചെർപ്പളശ്ശേരി
0: ഫാറൂഖ് ഗുണ്ടൽപേട്ട് കർണാടക
1: സൈനാബി പി എൻ കാലിക്കറ്റ്
0: യെസ്
1: അപ്പോൾ യെസ് ഇന്നത്തെ വിന്നേഴ്സ് ഇവരാണ്, സെലക്ട് ചെയ്ത ആളുകൾ ഇവരാണ്. ഇവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ മോർണിംഗ് ലൈറ്റ് ക്വിസിൽ ഉത്തരം അയച്ച എല്ലാവർക്കും നമ്മളെ വക ഒരു അഭിനന്ദനങ്ങൾ
0: കൊടുക്കും. ഇനി നമുക്ക് ഫീഡ്ബാക്കിൽ ആർക്ക് നോക്കാം. ലൈവിൽ കൂടെ ഉണ്ട്. 8 മണിവരെ നല്ല തിരക്കാണ്, എല്ലാത്തിനും പ്രതികരണം അറിയിക്കണമെന്നുണ്ട്, പക്ഷേ എത്തിപ്പെടുന്നില്ല, പ്രാർത്ഥനയുണ്ട് എല്ലാത്തിനും എന്നാണ് നാദിറ ഇടുമലക്ക് പറയുന്നത്. മാസത്തിൽ 2 കല്യാണം അല്ല, 1 കല്യാണത്തിന് തന്നെ 4 ദിവസത്തിന് 4 ഡ്രസ്സാണ് എടുക്കുന്നത്. ഒരാൾക്കല്ല, എല്ലാവർക്കും ഇതുപോലെ എടുക്കുന്നു. 4 ദിവസത്തിന് 4 പേരുമുണ്ട്, അപ്പോൾ 4 ഡ്രസ്സും. ഹരിഫ എം പി വട്ടത്തുവിന്റെ പ്രതികരണമാണ്
1: അതില്. സുഫിയത്താന്റെ ഒരു പ്രതികരണമുണ്ട്. ചിന്ത നല്ല ഒരു ചിന്തയായിരുന്നു, ഞാനിങ്ങനെ ചിന്തിച്ചു പോയി. എപ്പോഴും താഴോട്ട് ചിന്തിക്കുക. ഒരു ഓർമ്മ വന്ന കാര്യം, ഞാൻ ശാന്തി ഭവനം കാണാൻ പോയിരുന്നു. കുട്ടികളെ കണ്ടപ്പോൾ മാനസികമായി വിഷമമായി പോയി. 2 മാസം മുതലുള്ള കുട്ടികളുണ്ട് അവിടെ. ഞാൻ എൻ്റെ പേരമക്കളോട് പറയുകയും ചെയ്തു, നമ്മൾക്ക് എത്ര വലിയ അനുഗ്രഹമാണ് അള്ളാഹു തന്നത് എന്നുള്ളത്. നമ്മളെ രണ്ടത്താണ് ശാന്തി ഭവനം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട്. അതായത് മാതാപിതാക്കൾ ഉപേക്ഷിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അതായത് ചെറുപ്പത്തിൽ ഇപ്പോൾ 2 മാസം അല്ലെങ്കിൽ റോട്ടിൽ പിഞ്ചു പൈതങ്ങൾ അവരൊക്കെ വളർന്നില്ലെങ്കിൽ ചില വീട്ടിൽ പ്രാരാബ്ദങ്ങൾ വന്ന കാരണം അല്ലെങ്കിൽ അനാഥരായിട്ടുള്ള മക്കളുണ്ടാവും. അവരെന്ത് ചെയ്യണം? ഈ ശാന്തി ഭവൻ എന്നുള്ള ഒരു ട്രസ്റ്റ്, ഒരു ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഒരു രണ്ടത്താണി ആളുകൾ, അവിടുത്തെ നല്ലവരായ ആളുകളൊക്കെ കൂടിയിട്ടുള്ള ട്രസ്റ്റാണ്. അപ്പോൾ ഒരു ശാന്തി ഭവൻ എന്നുള്ളൊരു ഭവനമുണ്ട് അവിടെ. എനിക്ക് തോന്നുന്നു 50-ലധികം അതിലേറെ കുട്ടികളുണ്ട്, പല പ്രായത്തിലുള്ള കുട്ടികളുണ്ട്.
0: അവിടെ ആർക്കും പോയി കാണാൻ പറ്റും?
1: യെസ്, അവിടെ പോയി നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. ഭക്ഷണം, വസ്ത്രം, ഒരു നേരത്തെ ഭക്ഷണമൊക്കെ നമുക്ക് അവരുമായിട്ട് എന്ത്
0: ചെയ്യാൻ പറ്റും,
1: ചെയ്യാൻ പറ്റും.
0: യെസ്. അപ്പോൾ പിന്നെ ഷുഹൈബ എം വളപട്ടണം, നല്ല ചിന്ത മാഷാല്ല. നമ്മുടെ മക്കളെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ ചെറുപ്പം മുതൽ ശീലിപ്പിക്കണം. അള്ളാഹു നമ്മെ എല്ലാം കാക്കുമാറാകട്ടെ. ആമീൻ.
1: അല്ലേ, സുലൈഹ തിരുവാലി ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വെച്ചിട്ടുണ്ട്. എൻ്റെ പേരക്കുട്ടിയുടെ സർജറിയാണ് ഇന്ന്, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ അവരുടെ പേരക്കുട്ടിക്ക് സർജറിയൊക്കെ നല്ലൊരു രൂപത്തിൽ കഴിയാൻ അള്ളാഹു സഹായിക്കട്ടെ. അവരുടെ കുടുംബത്തിന് അതിനുള്ള ക്ഷമ കൊടുക്കട്ടെ. ആ കുട്ടിയുടെ എല്ലാവിധ രോഗങ്ങളും അസുഖങ്ങളും അള്ളാഹു പൂർണ്ണമായും മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
0: റുക്സാന ബാലശ്ശേരി പറയുന്നുണ്ട്, ഹറം അദിൻ ഷെയ്ഖ് ഇബ്രാഹിം അൽ മദനി നമ്മിൽ നിന്ന് വിട പറഞ്ഞു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
1: നമ്മൾ ഇന്നലെ കേട്ടൊരു വാർത്തയായിരുന്നു. അതായത് അദ്ദേഹം സുബഹ് ബാങ്ക് കൊടുത്ത് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴത്തേനും അദ്ദേഹം മരണപ്പെട്ടു എന്ന് അറിയുകയുണ്ടായി.
0: അതേപോലെ പേര് കാണുന്നില്ല, അസ്സലാമു അലൈക്കും. നല്ല ജോലി കിട്ടി വിദേശത്ത് പോയാലും മാതാപിതാക്കളെയും അവരോടൊപ്പം നിർത്തുന്ന നല്ല മക്കളുമുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ സഹോദരിയുടെ മകൻ.
1: മാഷാല്ലാ, അങ്ങനെ ഒരുപാട് നല്ല മക്കളും നമ്മുടെ കൂട്ടത്തിലുണ്ട്.
0: അതെ അതെ അതെ അതെ.
1: ഇതിൽ മായിൻ മണക്കാട് ട്രിവാൻഡ്രം അവർ മെസ്സേജ് ഉണ്ട്. വീട്ടിനുള്ളിൽ,
0: യെസ്, വീട്ടിലുള്ള വൃദ്ധരായവർ കാത്തിരുന്നു കരഞ്ഞവർ എന്ന് തുടങ്ങുന്ന ഗാനം ഒന്ന് പ്ലേ ചെയ്യാമോ? ഇൻഷാല്ല, നമുക്ക് ഇന്നത്തെ സമയം വളരെ ലിമിറ്റാണ്, നമുക്ക് ഒരിക്കലാവാം.
1: അല്ല, അബ്ദുൽ ഹമീദ് സി കെ അഴിയവരൊരു മെസ്സേജ് ഉണ്ട്. മാഷാല്ല, എന്ന് എൻ്റെ മക്കൾ ഡ്രൈവിംഗ് ട്രസ്റ്റിന് പോയിരിക്കുകയാണ്, അത് ബുദ്ധിമുട്ടില്ലാതെ പാസ്സാക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാ പി ആർ കുടുംബവും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പം അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യട്ടെ, അല്ലേ, ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ പാസ്സായി, നല്ല ഉഷാറായി വണ്ടി ഓടിക്കാനും
0: ഷാഹിറ ബിന്ത് അബ്ദുൽ കരീം മാറ്റുപോയ. മാഷാല്ലാ, സംഗീതത്തോട് കൂടിയുള്ള ഈ പാട്ടിനേക്കാൾ എത്രയോ മധുരമുള്ളതാണ് നമ്മുടെ സംഗീതമില്ലാത്ത യഥാർത്ഥ സ്വരം. ഈ സ്വരത്തിനുടമയ്ക്ക് അഭിനന്ദനങ്ങൾ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. യെസ്. സലാം പറഞ്ഞ് തുടങ്ങി ഇതുവരെയുള്ള പരിപാടികൾ മെസ്സേജുകൾ അയച്ചത്. ഏതായാലും ഓക്കെ, നമുക്ക് ഇന്നത്തെ ഈ മോർണിംഗ് ലൈവ് ഷോ ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായി തുടങ്ങി. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുമ്പോൾ ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോയിൽ നിങ്ങളുടെ കൂടെ അദീപ് ഷാൻ്റെ കൂടെ ഞാൻ മുസ്തഫ സരി എപ്പിക്കാട്, ടെക്നിക്കൽ വിങ്ങിൽ നിന്നും അഫ്സൽ, അതുപോലെ തന്നെ ജാസിൽ നമ്മുടെ ജാസി, ആ ഇഷാം, അതുപോലെ ആ റാഷിദ് അല്ലേ, റാഷിദ്.
1: അപ്പോൾ ഒത്തിരി പേരാണ് നമ്മളെ ഈ ടെക്നിക്കൽ ടീമിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷൻ
0: യെസ് അവസാനിക്കുന്നു. നമുക്ക് റേഡിയോ വൈബ്സിൽ തുടരാം.

0: السلام عليكم ورحمة الله الحمد لله الصلاة والسلام على رسول الله പീസ് റേഡിയോ വൈബ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് 22/9/2026 ചൊവ്വ. ഇന്നത്തെ പീസ് റേഡിയോ വൈബ്സിൽ മുഹമ്മദ് നുസ്ഹാൻ, എന്നോടൊപ്പം
1: ഹനീഫ വണ്ടൂർ. എന്നത്തെയും പോലെ തന്നെ ഇന്ന് വൈബ്സിൽ ആദ്യമായി നമ്മുടെ പ്രോഗ്രാം ഇൻസൈറ്റ് ആണ്. ഇൻസൈറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ മർവാൻ ബിൻ അബ്ദുൽ മജീദ് ആണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്.
0: ഇസ്ലാം പരിഷ്കരിച്ചിട്ടില്ലെന്നോ എന്നുള്ള വിഷയത്തിലുള്ള സംസാരമാണ് നമ്മൾ കേൾക്കുന്നത് മർവാൻ ബിൻ അബ്ദുൽ മജീദിന്റെ സംസാരത്തിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാ വൽ മുർസലീൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഓരോരുത്തരും മുസ്ലിമീങ്ങളാണ്. ധാരാളം വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നവരാണ് നമ്മുടെ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങൾ. പലപ്പോഴും മുസ്ലിമീങ്ങളെക്കുറിച്ച് പറയാറുള്ളത് അവർ 7-ാം നൂറ്റാണ്ടിലാണ്, അവിടെ നിന്നിപ്പോഴും മാറിയിട്ടില്ല, അവർക്കൊരു പരിഷ്കരണം ഉണ്ടായിട്ടില്ല. അവർക്ക് പരിഷ്കരണം ഇല്ലാത്തത് അവരുടെ മതത്തിൻ്റെ കുറവാണ് എന്നെല്ലാമാണ്. യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ലോകത്ത് ഒന്നും തന്നെ, ഒരു കാര്യവും തന്നെ പരിഷ്കരണമില്ലാതെ നിലനിന്നിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഇസ്ലാം 1400 വർഷങ്ങളോളം നിലനിന്നു എന്നുള്ളത് തന്നെ ഇസ്ലാമിനെ വലിയ മഹത്വം നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ആ മതത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നതാണ് അതിനുള്ള ഏറ്റവും വലിയ കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനെക്കുറിച്ചും അറിവുള്ളവനാണ്, ത്രികാലജ്ഞാനിയാണ്. ഭാവിയെക്കുറിച്ചും വർത്തമാനകാലത്തെക്കുറിച്ചും അതേപോലെ തന്നെ മുൻകഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിവുള്ളവനാണ്. ഒന്നും തന്നെ അവൻ്റെ അറിവിനെ തൊട്ട് മറഞ്ഞു നിൽക്കുന്നില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്ലാം മതം ഇത്രത്തോളം കാലം നിലനിൽക്കുവാനും, അല്ലാഹു സുബ്ഹാനഹു വ തആല ത്രികാലജ്ഞാനിയാണ്, എല്ലാത്തിനെക്കുറിച്ചും അറിവുള്ളവനാണ്. ഭാവിയെക്കുറിച്ചും വർത്തമാനകാലത്തെക്കുറിച്ചും കഴിഞ്ഞ കാലത്തെക്കുറിച്ചുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവുള്ളവനാണ്. എല്ലാ കാര്യത്തെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കറിയാം. ഒന്നും തന്നെ അവനിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം മതം ഇത്രകാലത്തോളം നിലനിൽക്കുവാനും ഒരു പരിഷ്കരണവുമില്ലാതെ, ഒരു മാറ്റവുമില്ലാതെ നിലനിൽക്കുവാനുള്ള കാരണം. അതാണ് ഇസ്ലാമിനെ വളരെയേറെ മഹത്വം നൽകുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ വിമർശകർക്കുള്ള ഒന്നാമതായുള്ള മറുപടി അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ളതാണ്. ഈ മതം ഇത്രകാലം നിലനിൽക്കാനുള്ള കാരണം മറ്റൊരു വസ്തുവും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ലോകത്ത് ഒന്നും തന്നെ ഇത്രകാലത്തോളം നിലനിന്നിട്ടില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് അവർ പറയുന്ന കാര്യം യഥാർത്ഥത്തിൽ ഇസ്ലാമിന് മഹത്വമാണ് നൽകുന്നത്, അതിനെ നിഷ്കർഷിക്കുകയില്ല, അതിനെ അപമാനിക്കുകയില്ല എന്നാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായിക്കൊണ്ട് ഇവർക്കുള്ള മറുപടി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ എല്ലാ നിയമങ്ങളും പ്രാഥമിക കാര്യങ്ങൾ മുതൽ ഒരാൾക്ക് ഭരണത്തിൻ്റെ ചെങ്കോല ലഭിക്കുമ്പോൾ കിട്ടുന്നത് വരെ, അപ്പോഴുണ്ടാകുന്ന നിയമങ്ങൾ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായിക്കൊണ്ടും ഇറക്കിയിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു മാറ്റവും വരാതെ ഇസ്ലാമിനെ എത്രത്തോളം കാലം സംരക്ഷിക്കുവാനുള്ള യഥാർത്ഥ കാരണം. ഭരണകർത്താക്കൾക്കുള്ള നിർദ്ദേശങ്ങളും നമ്മുടെ എല്ലാ നിയമങ്ങളും എല്ലാ കാലത്തിനും അനുയോജ്യമായതും ഒരു കാലത്തും അതിനെ മാറ്റം വരുത്തേണ്ടാത്തതുമാണ്. അതുകൊണ്ടാണ് ഇസ്ലാം ഇത്രകാലം നിലനിന്നു പോന്നത് എന്നാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ നിയമങ്ങളും 5 കാര്യങ്ങളോടാണ് ബന്ധിച്ചിട്ടുള്ളത്. ആ 5 കാര്യങ്ങളിൽ എന്തെങ്കിലും ദോഷം ബാധിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം ഹറാമാക്കും. എന്തെങ്കിലും ഒരു കാര്യം ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 5 കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്നിന് ദോഷം സംഭവിച്ചിട്ടുണ്ടാവും എന്നതാണ് യാഥാർത്ഥ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 5 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഒന്നാമതായിക്കൊണ്ട് ഹിഫ്ലുദ്ദീനാണ്. നമ്മുടെ മതത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ആ മതത്തെ സംരക്ഷിക്കാൻ അതിൻ്റെ സംരക്ഷണത്തെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കും. രണ്ടാമത്തേത് ഹിഫ്ളുൻ നഫ്സാണ്, സ്വന്തം ആത്മാവിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഓരോ മുസ്ലിമിൻ്റെ ആത്മാവിനും ഓരോ മനുഷ്യന്മാരുടെ ആത്മാവിനും വിലയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് തന്നെയാണ് ഒരാളെയും വെറുതെ ഒരിക്കലും കൊല്ലുവാൻ പാടില്ല, വധിക്കുവാൻ പാടില്ല എന്ന് പറയുവാനുള്ള കാരണം. മൂന്നാമത്തെ കാരണം ഹിഫ്ളുൽ ആഖിലാണ്, അവരുടെ ബുദ്ധിയെ സംരക്ഷിക്കുന്നതാണ്. ആ ബുദ്ധിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും അപാകതകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കും. അത്തരത്തിലൊരു കാര്യമാണ് ഖംറിനെ അഥവാ കള്ള്, അതേപോലെ തന്നെയുള്ള ലഹരിയെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധിക്കാനുള്ള കാരണം അവൻ്റെ അഖിലിനെ ബാധിക്കുന്നു എന്നതാണ്. നാലാമതായി കൊണ്ട് ഹിഫ്ളുൻ നഫ്സിൽ, അവൻ്റെ പരമ്പരയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യഭിചാരത്തെ ഹറാമാക്കിയിട്ടുള്ളത്, നിഷിദ്ധമാക്കിയിട്ടുള്ളത്. കാരണം എന്തെന്ന് വെച്ചാൽ അതവൻ്റെ പരമ്പരയെ നശിപ്പിക്കുന്നുണ്ട്. അവൻ്റെ ഉപ്പയാരെന്ന് മനസ്സിലാക്കാൻ കഴിയുകയില്ല, ഉപ്പയുണ്ടാവില്ല എന്നുള്ളതാണ് സിനയുടെ ഏറ്റവും വലിയ ദോഷം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതും നിഷേധിച്ചിട്ടുണ്ട്. അഞ്ചാമത്തെ കാരണം ഹിഫ്ളുൽ മാലാണ്, അവൻ്റെ ധനം സംരക്ഷിക്കുക എന്നുള്ളതാണ്. അവൻ്റെ ധനത്തെ ബാധിക്കുന്ന, അവൻ കഷ്ടപ്പാടിലേക്ക് പോകാവുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതും അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധിക്കും. ഈ അഞ്ച് കാര്യങ്ങളോട് ബന്ധപ്പെട്ട എന്തെങ്കിലും ദോഷം സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ഹറാമാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഈ നിയമങ്ങളെല്ലാം സർവ്വലൗകികവും സർവ്വകാലികവുമാണ്, എല്ലാ കാലത്തും നിലനിൽക്കുന്നതും എല്ലാ കാലത്തിനും അനുയോജ്യമായതുമാണ്. നമുക്ക് അനന്തര അവകാശങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ എല്ലാ കാലത്തും നിലനിൽക്കുന്നതും എല്ലാ കാലത്തിനും അനുയോജ്യമായതാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ആധുനിക വിഷയങ്ങൾ വരുമ്പോൾ ഈ അഞ്ച് കാര്യങ്ങളിലേക്ക് തട്ടിച്ചു നോക്കി എങ്ങനെയാണ് അതിന് ദോഷം ബാധിക്കുന്നുണ്ടോ എന്നെല്ലാം നോക്കിക്കൊണ്ടാണ് അതിൻ്റെ നിയമം നമ്മൾ നിശ്ചയിക്കാറുള്ളത്. അതുകൊണ്ട് സർവ്വലൗകികവും സർവ്വകാലികവുമാണ് ഇസ്ലാം മതം, എല്ലാ കാലത്തിനും അനുയോജ്യമായതും അതിൽ ഉൾക്കൊള്ളാത്ത ഒന്നുമില്ലതാനും എല്ലാം അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നതാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. മൂന്നാമതായി അത്തരക്കാരോട് ഇസ്ലാമിനെ പരിഷ്കരിച്ചുകൂടെ എന്ന് പറയുന്നവരോടുള്ള മറുപടിയായിക്കൊണ്ട് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെയെല്ലാം സംരക്ഷിക്കും, അവൻ്റെ മതത്തെ അവൻ സംരക്ഷിക്കും, എല്ലാം അവൻ സംരക്ഷിക്കും. പരമ്പര എന്ന ഒരു കാര്യം ഇസ്ലാം മതത്തിൽ മാത്രമുള്ളതാണ്, മറ്റൊരു മതത്തിലും നമുക്കത് കാണാൻ സാധിക്കുകയില്ല. ഇതാണ് സംരക്ഷണത്തിലുള്ള ഏറ്റവും വലിയ മാർഗം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ എന്തെല്ലാം അവൻ്റെ അനുയായികൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അതെല്ലാം നമുക്ക് ലഭിക്കുവാനും അതിൽ നിന്നൊന്നും വിട്ടുപോകാതിരിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ത്രികാലജ്ഞാനിയായ അല്ലാഹു അവൻ്റെ മതത്തിൽ നിശ്ചയിച്ചിട്ടുള്ള, അവൻ്റെ മതത്തിൽ വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് സനദ്, പരമ്പര എന്നുള്ളത്. ഹദീസ് പണ്ഡിതന്മാർ അവരുടെ സനദുകൾ പരിശോധിക്കുന്ന കാര്യം നമ്മൾ പഠിക്കുമ്പോൾ വളരെയേറെ സൂക്ഷ്മതയോടു കൂടിയാണ് അവരെല്ലാം പരിശോധിക്കുന്നതും അവരെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നതുമെല്ലാം വളരെയേറെ സൂക്ഷ്മതയോടു കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് മറ്റൊരു വലിയ, ഏറ്റവും വലിയ സംരക്ഷണത്തിനുള്ള ഒരു കാര്യമാണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം മതം ഒരു പരിഷ്കരണവും വേണ്ടാതെ, ഒരു പരിഷ്കരണവുമില്ലാതെ എന്നും നിലനിൽക്കുന്നത് എന്ന് നമുക്കവരോട് പറയാൻ സാധിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമായിക്കൊണ്ട് പഠിക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറാവേണ്ടതുണ്ട്. നാലാമതായിക്കൊണ്ട് അവരോട് പറയാനുള്ളത്, യഥാർത്ഥത്തിൽ പരിഷ്കരണം എന്നത് അവരുടെ യുക്തി അനുസരിച്ച് അവർ പറയുന്നതല്ല. അവരുടെ യുക്തിയിലാലോചിച്ച്, അവരുടെ ബുദ്ധിയിലാലോചിച്ച് ഇസ്ലാം മതത്തിന് എന്തോ പ്രശ്നമുണ്ട്, ഇസ്ലാം മതത്തിന് എന്തൊക്കെയോ അപാകതകളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നാൽ അത് പരിഷ്കരിച്ചുകൂടെ എന്ന് ചിന്തിച്ചുകൊണ്ടല്ല യഥാർത്ഥത്തിൽ പറയാറുള്ളത്. അവർ പറയാറുള്ളത് ഒന്നെങ്കിൽ ഒരു ചേഞ്ച് വേണ്ടേ, സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ പറയാറുള്ളൊരു വാക്കാണ് ഒരു ചേഞ്ച് ഉണ്ടെങ്കിലല്ലേ ഒരു രസമുള്ളൂ എന്നെല്ലാം ഉപയോഗിക്കാറുള്ള ചില വാചകങ്ങളെല്ലാം നമുക്കറിയാം. ഒന്നെങ്കിൽ അങ്ങനെ ഒരു രസത്തിനോ അല്ലെങ്കിൽ ചില വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവർ ഇസ്ലാമിനെ പരിഷ്കരിക്കണം എന്ന് പറയാറുള്ളത്. നമുക്ക് ബിസിനസ്സിൻ്റെ മേഖലയിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ലാഭം ലഭിക്കുന്ന ഒരു ബിസിനസ്സായിക്കൊണ്ട് കണക്കുകൾ രേഖപ്പെടുത്തിയത് കോസ്റ്റ്യൂംസാണ്. മേക്കപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കോസ്റ്റ്യൂമുകളാണ് ഏറ്റവും കൂടുതൽ ലോകത്ത് ലാഭം ലഭിക്കുന്ന ഒരു ചരക്കായിക്കൊണ്ട്, ഒരു വിൽപ്പന വിൽക്കുന്ന ഒരു സാധനമായിക്കൊണ്ട് കണക്കുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അത് ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഇസ്ലാമിൽ അതൊരിക്കലും ഉപയോഗിക്കുവാൻ പാടില്ല. അപ്പോൾ അവർക്ക് ബിസിനസ്സിൽ ലാഭം കുറയും, മുസ്ലിമീങ്ങളുടെ ലാഭം ലഭിക്കുകയില്ല. അങ്ങനെയുണ്ടാവുമ്പോൾ അവർ അവരുടെ ബിസിനസ്സിന് ലാഭം കൂട്ടുവാൻ വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങളാണ്, അല്ലെങ്കിൽ മറ്റു വ്യക്തി താല്പര്യങ്ങളാണ്. പലപ്പോഴും ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നവർ പറയാറുള്ളത് അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല, അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെല്ലാം ഹറാമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവരുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി, അവരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ ദേഹത്തിന് തന്നെ ദോഷം ബാധിക്കുന്ന ചില കാര്യങ്ങൾ അവർക്ക് ചെയ്യുവാൻ വേണ്ടി, സ്വതന്ത്രതയോടുകൂടെ നടക്കുവാൻ വേണ്ടിയെല്ലാമാണ് അവർ യഥാർത്ഥത്തിൽ പരിഷ്കരണം വേണം, അല്ലെങ്കിൽ ഇതൊന്ന് മാറ്റിക്കൂടെ എന്നെല്ലാം പറയാറുള്ളത്. അതുകൊണ്ട് ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ യഥാർത്ഥ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കി അതിൻ്റെ സോഴ്സുകളിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
1: മാഷാഅല്ലാഹ് ബാറകല്ലാഹു ഫീക്കും. പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് ഇൻസൈറ്റ് എന്ന പ്രോഗ്രാമായിരുന്നു. ഇൻസൈറ്റിൽ നമ്മോടൊപ്പം ചേർന്നത് മർവാൻ ബിൻ അബ്ദുൽ മജീദ്. ഇസ്ലാം പരിഷ്കരിച്ചിട്ടില്ലെന്നോ എന്ന വിഷയത്തിൽ വളരെ മനോഹരമായ ഒരു മെസ്സേജാണ് അദ്ദേഹം നമുക്ക് നൽകിയത്. ഇനി നാം മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു.
3: നമുക്കൊരു ഗാനം കേൾക്കാം.
1: അതെ, സ്വരം, അതിമനോഹരമായ സ്വരം,
3: സ്വരത്തിലേക്ക്.

0: മഷല്ലാ, നമ്മളിപ്പോൾ കേട്ടത് സ്വരം. സ്വരത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ഗാനത്തിലൂടെയാണ് നമ്മളിപ്പോൾ കാതോർത്തത്. പലപ്പോഴും ഇത്തരം നല്ല അർത്ഥസമ്പൂർണമായ വരികൾ മനുഷ്യന് വല്ലാത്ത കുളിർമയും വല്ലാത്ത ആശ്വാസവും നൽകുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു ആനന്ദത്തിൻ്റെ ഒരു ഏറ്റവും നല്ല ആസ്വാദനത്തിൻ്റെ വഴി കൂടിയാണ് നല്ല പാട്ടുകളെന്നുള്ളത്. എന്നാൽ
1: ആസ്വദിക്കുവാനും ചിന്തിക്കുവാനും ഒക്കെ ഉതകുന്ന ഒരു ഗാനം
0: പാട്ടുകളായിട്ട് മാറി നമുക്ക് പറ്റും. ഓക്കെ,
1: ഇനി നാം പ്രവേശിക്കുന്നു ആരോഗ്യ വിചാരം എന്ന പ്രോഗ്രാമിലേക്ക്.
0: ചർമ്മ സംരക്ഷണവും ചർമ്മരോഗവും. ഡോക്ടർ ഫിറോസ് നെഹയുമായി ഡോക്ടർ ഷനോൻ ഷറഫലി നടത്തിയ സംസാരത്തിലേക്ക് കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചർമ്മ സംരക്ഷണത്തെക്കുറിച്ചും സാധാരണയായി നമ്മുടെ ജീവിതത്തിൽ കണ്ടുവരുന്ന ചർമ്മ രോഗങ്ങളെക്കുറിച്ചുമാണ്. അതിനുവേണ്ടി ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് പ്രശസ്ത ചർമ്മരോഗ വിദഗ്ധൻ ഡോക്ടർ ഷിറാസ് നഹ. അദ്ദേഹം KMCT മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറും നെഹ സ്കിൻ ക്ലിനിക്കിലെ മെഡിക്കൽ ഡയറക്ടറുമാണ്. അദ്ദേഹത്തെയും എല്ലാ പീസ് റേഡിയോ ശ്രോതാക്കളെയും ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ചർമ്മം. അതുകൊണ്ട് തന്നെ ചർമ്മ സംരക്ഷണം വളരെ കാര്യക്ഷമമായി ചെയ്യേണ്ടതുമാണ്. മറ്റു അവയവങ്ങളെപ്പോലെ വളരെയധികം സങ്കീർണമായ പല പ്രവർത്തനങ്ങളും ചർമ്മം ദൈനംദിന ജീവിതത്തിൽ നടത്തിവരുന്നു. അവയെക്കുറിച്ച് നമ്മളിൽ പലരും അജ്ഞരാണ്. സർ, ആദ്യമായി നമുക്ക് അറിയേണ്ടത് ചർമ്മത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്.
3: നമ്മുടെ ചർമ്മം 5-6 വളരെ സങ്കീർണമായ പ്രവർത്തനം ദിവസേന ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3-4 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ചർമ്മമാണ് ബാഹ്യമായിട്ടുള്ള ബാക്ടീരിയ, വൈറസ്, ഫംഗസുകൾ എന്നിത്യാദി അണുക്കൾക്കെതിരെ ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നത്. ചർമ്മമാണ് ശരീരത്തിലെ വെള്ളത്തിൻ്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ചർമ്മമാണ് വൈറ്റമിൻ ഡി സിന്തസിസിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നമ്മളെ ഒരാൾ തൊടുമ്പം നമ്മളത് അറിയുന്ന സെൻസേഷൻസ് പെർസീവ് ചെയ്യുന്നത് ചർമ്മമാണ്. പിന്നെ നമ്മുടെ ശരീരത്തിലെ ഊഷ്മാവ്, ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ചർമ്മം ഇത്യാദി വളരെയധികം സങ്കീർണമായ ഫങ്ഷൻസ് നമ്മളെ ചർമ്മം ചെയ്യുന്നുണ്ട്.
2: പലരും ഈ ചർമ്മത്തെ കാണുന്നത് ഒരു സൗന്ദര്യ വസ്തുവായിട്ട് മാത്രമാണ്. നമുക്ക് ഈ ഇത്രയും സങ്കീർണമായ പ്രവർത്തനങ്ങളൊക്കെ ചർമ്മത്തിനുണ്ട് എന്നുള്ളത് ഒരു പുതിയ ജ്ഞാനം തന്നെയായിരിക്കും. സർ, പലരും ഈ വെള്ള ചർമ്മമാണ് ഒരു സൗന്ദര്യത്തിൻ്റെ അടയാളമായി കണക്കാക്കാറ്. വെള്ള ചർമ്മത്തിന് സർ നേരത്തെ പറഞ്ഞ പ്രവർത്തനങ്ങളിൽ വല്ല മുൻഗണനയും ഉണ്ടോ?
3: ഇല്ല എന്ന് മാത്രമല്ല, തീരെ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം വെളുത്ത ചർമ്മത്തിൽ മെലാനിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കുറവായിരിക്കും. മെലാനിനാണ് സൂര്യതാപത്തിൽ നിന്ന് നമ്മളെ ചർമ്മത്തിനെയും നമ്മുടെ ശരീരത്തിനെയും സംരക്ഷിക്കുന്നത്. അപ്പം വെള്ള ചർമ്മത്തിന് ആക്ച്വലി അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് പറയാനുള്ളത്.
2: സർ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചർമ്മ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
3: ചർമ്മ സംരക്ഷണം ഓരോ സീസൺ മീൻസ് ഓരോ കാലാവസ്ഥക്കനുസരിച്ച് വ്യത്യസ്തമാണ്. വിൻ്റർ സീസണിൽ മെയിൻലി സ്കിന്ന് ഡ്രൈ ആയിരിക്കും, ചർമ്മം വരണ്ടിരിക്കും. അപ്പം നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം, എന്നാലേ സ്കിന്നിലേക്ക് വെള്ളം ഉണ്ടാവുകയുള്ളൂ. അതുകൂടാതെ നമ്മൾ സ്കിന്നിൽ ധാരാളമായിട്ട് മോയ്സ്ചറൈസിങ് ലോഷൻസ് യൂസ് ചെയ്യണം. സ്കിന്നിനെ എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കണം, അതായത് വെള്ളം സ്കിന്നിൽ നിലനിർത്തിക്കൊണ്ടിരിക്കണം. ഉഷ്ണകാലത്ത് സമ്മർ സീസണിലാണെങ്കിൽ നമ്മൾ സ്കിൻ പ്രൊട്ടക്ഷനെ ഇനീഷ്യലി രാവിലെ തന്നെ നമ്മൾ പുറത്തിറക്കുമ്പോൾ സൺസ്ക്രീൻസ് യൂസ് ചെയ്തിട്ട് മാത്രമേ ഉപയോഗിച്ച് മാത്രമേ പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. അങ്ങനെ പല കാലാവസ്ഥയിലും പല രീതിയിലുള്ള ചർമ്മ സംരക്ഷണമാണ് നമ്മൾ ചെയ്യേണ്ടത്.
2: ഇപ്പോൾ നമ്മൾ തണുപ്പകാലത്താണ് ഉള്ളത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞു. അത് എത്രത്തോളം വെള്ളം കുടിക്കണം, പിന്നെ മോയ്സ്ചറൈസിങ് ക്രീംസ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അതിൻ്റെയൊക്കെ ഒരു രീതി എങ്ങനെയാണ്?
3: ഒരു ദിവസത്തിൽ നമ്മൾ 1 മുതൽ 1.5 ലിറ്റർ വരെ എങ്കിലും വെള്ളം ഒരു ദിവസം നമ്മൾ മിനിമം കുടിച്ചിരിക്കണം. അതിൽ കൂടിയാൽ എത്ര കൂടുന്നോ അത്രയും നന്നായി. മോയ്സ്ചറൈസിങ് ലോഷൻസ് എസ്പെഷ്യലി വരണ്ട ചർമ്മമുള്ള ആൾക്കാർ എന്തായാലും മോയ്സ്ചറൈസിങ് ലോഷൻസ് അവർ കുളിച്ച് കഴിഞ്ഞ ഉടനെ അത് അപ്ലൈ ചെയ്യുന്നതാണ് ഉത്തമം. ആ ഒരു വെറ്റായിരിക്കുന്ന നനവുള്ള സ്കിന്നിലാണ് മോയ്സ്ചറൈസിങ് ലോഷൻസ് ഉപയോഗിക്കുന്നത്. അത് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ മോയ്സ്ചറൈസിങ് ലോഷൻ ഉപയോഗിക്കണം. 2-3 പ്രാവശ്യം ഉപയോഗിച്ചാൽ ഈ വരണ്ട ചർമ്മമുള്ള ആൾക്കാർക്ക് അത് വളരെയധികം ഉപകാരപ്പെടും.
2: സർ, ഈ മോയ്സ്ചറൈസിങ് ക്രീം ഉപയോഗിക്കണം എന്ന് പറഞ്ഞു, നമ്മൾ ഈ സാധാരണ കടയിൽ ചെന്ന് ഏതെങ്കിലും ക്രീം വാങ്ങിയാൽ മതിയോ, അതോ അതിനായ പ്രത്യേക ക്രീമുകളുണ്ടോ?
3: നല്ല ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ചർമ്മത്തിന് അസുഖങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ സാധാരണ കടയിൽ പോയി വാങ്ങി ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസിങ് ലോഷൻ ദോഷമേ ചെയ്യുകയുള്ളൂ. കാരണം അതിൽ പല ഫ്രാഗ്രൻസ് മിക്സ്ചറുകളുണ്ടാവും, വേറെ പല കോമ്പൗണ്ട്സും അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. അത് ഈ വരണ്ട ചർമ്മമുള്ള ആൾക്കാർക്ക് പല അലർജിക് റിയാക്ഷൻസും ഉണ്ടാക്കാൻ ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഒരു മെഡിക്കേറ്റഡ് ആയിട്ടുള്ള വാട്ടർ റീറ്റെയിൻ ചെയ്യുന്ന, വെള്ളം തൊലിയിൽ നിലനിർത്തുന്ന ടൈപ്പ് മോയ്സ്ചറൈസിങ് ലോഷൻസ് മെഡിക്കേറ്റഡ് ആയിട്ടുള്ളത് വാങ്ങി ഉപയോഗിക്കുന്നതായിരിക്കും ഉത്തമം.
2: സർ ഉദ്ദേശിച്ചത് നമ്മൾ വരണ്ട തൊലി ഇല്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ ഒരു ചർമ്മരോഗ വിദഗ്ധനെ കണ്ടതിന് ശേഷം മാത്രമാണോ ഒരു ക്രീം വാങ്ങി ഉപയോഗിക്കേണ്ടത്?
3: അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു സാധാരണ സ്കിൻ പ്രോബ്ലംസും ഡ്രൈനെസ് ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി അഷ്യൂർഡ് ആയിരിക്കണം. അത് ഒരു നല്ല ഉൽപ്പന്നമാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. പക്ഷേ ഡ്രൈനെസ് അല്ലെങ്കിൽ വരണ്ട ചർമ്മം ഉള്ള ഒരാളാണ് അല്ലെങ്കിൽ സ്കിന്നിന് ഒരു പ്രോബ്ലം ഉള്ള ആളാണെങ്കിൽ അവരെന്തായാലും ഒരു ചർമ്മരോഗ വിദഗ്ധനെ കണ്ടതിന് ശേഷം മാത്രമേ എന്ത് ലോഷൻസും അത് അവരുടെ ശരീരത്തിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ.
2: സർ, നമ്മൾ ഈ സാധാരണയായി യൂസ് ചെയ്യുന്ന ടാൽക്കൻ പൗഡർ, ഈ സാധാരണ പൗഡർ, അത് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം?
3: നോർമലി ചർമ്മത്തിന് യാതൊരു അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർക്കും ആണെങ്കിൽ ടാൽക്കൻ പൗഡർ ഉപയോഗിക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരു ചർമ്മത്തിന് അസുഖമുള്ള ഒരു കുട്ടി, ഇപ്പം അലർജിക് ഡിസീസ് അല്ലെങ്കിൽ അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് എന്നുള്ള അസുഖമുള്ള ഒരു കുട്ടിക്കാണെങ്കിൽ നമ്മൾ ടാൽക്കൻ പൗഡർ ഇടുന്നത് ഉചിതമാവില്ല.
2: സർ, ഈ അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് എന്ന് ഉദ്ദേശിച്ചത് എന്താണ് സർ?
3: അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് എന്നുള്ളത് സാധാരണ ഒരു ചെറിയ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു അലർജിക് സ്കിൻ ഡിസീസാണ്. അത് ഭയങ്കര സ്കിൻ ഭയങ്കര ഡ്രൈ ആയിട്ട് ഭയങ്കര റെഡ്ഡിഷ് കളറായിട്ട് റാഷസ് ആയിട്ട് കണ്ടുവരുന്ന ചെറിയ കുട്ടികൾ, അധികവും 5 വയസ്സിൽ താഴെ കാണുന്ന കുട്ടികളിൽ കാണുന്ന ഒരു സ്കിൻ ഡിസീസാണ്.
2: 5 വയസ്സിന് താഴെ മാത്രമാണോ ഇത് ബാധിക്കുക?
3: അല്ല, അത് കോമൺലി അത് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് കാണുക. അത് ഒരു 1-2 വയസ്സാകുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും സിവിയർ ആയിട്ടുള്ള റിയാക്ഷൻ നമ്മൾ കാണുക. പിന്നെ അവരുടെ വയസ്സ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ സിവിയറിറ്റി കുറഞ്ഞ് 5 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് അത് ഒരു 90-95% ആൾക്കാരിൽ അത് കുറഞ്ഞു പോകും. വളരെ റെയറായിട്ട് മാത്രമേ ഇത് ഒരു 5 വയസ്സിന് മുകളിലോ അല്ലെങ്കിൽ ഒരു അഡൽഹുഡിലേക്ക് അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് നമ്മൾ കാണുകയുള്ളൂ. അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസിൽ അധികം കുട്ടികൾക്ക് സ്കിൻ അലർജി കൂടാതെ അവർക്ക് ചില കുട്ടികൾക്ക് ഈ ശ്വാസമുട്ട്, ആസ്ത്മ മാതിരത്തെ ശ്വാസമുട്ട് കൂടെ കാണാം, അല്ലെങ്കിൽ കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ വെള്ളമൊലിക്കുന്ന അലർജിക് റൈനൈറ്റിസും അലർജി കൺജങ്ക്റ്റിവൈറ്റിസ് ഒക്കെ ഇതിന്റെ കൂടെ ഉണ്ടാവാം.
2: സർ, ഈ അലർജി എന്ന് പറഞ്ഞല്ലോ, ഈ അലർജി എന്തിനൊക്കെയാണ് ഉണ്ടാവുക?
3: അലർജി നമ്മൾ ദൈനംദിനേന യൂസ് ചെയ്യുന്ന എന്ത് സാധനത്തിന് വേണമെങ്കിലും ഉണ്ടാവാം. ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനാവാം, ലൈക്ക് ഇപ്പം മീൻ അലർജി ഉള്ള കുട്ടികളുണ്ടാവാം, അല്ലെങ്കിൽ മുട്ടയ്ക്ക് അലർജി ഉണ്ടാവും, പാലിന് അലർജി ഉള്ള, അങ്ങനെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനാവാം, അല്ലെങ്കിൽ നമ്മളെ എൻവയോൺമെൻറ്റിനാവാം, പൊടിക്ക് അലർജി ആവാം, അല്ലെങ്കിൽ ചില പ്ലാന്റ്സിന് അലർജി ആവാം. അപ്പം ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ കുട്ടികളെ അതിനോട് എക്സ്പോസ്ഡ് ആക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം.
2: സർ, ഈ ചുവപ്പ് പാടുകൾ പറഞ്ഞല്ലോ, കുട്ടികളിൽ പല ടൈപ്പ് ചുവപ്പ് പാടുകൾ കാണാറുണ്ട്, എല്ലാം ഈ അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് ആണോ?
3: അല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് കോമൺ ആയിട്ട് കാണുക വളരെയധികം ഡ്രൈ സ്കിൻ ഉള്ള കുട്ടികളിലാണ്. പിന്നെ അവർക്കൊരു ഫാമിലി ഹിസ്റ്ററി ഓഫ് ഒന്നൊക്കെ ഡ്രൈ സ്കിൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഓഫ് ആസ്ത്മ ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് തന്നെ ഈ അലർജിക് സ്കിൻ ഡിസീസിൻ്റെ കൂടെ ആസ്മയോ ശ്വാസമുട്ടലോ അല്ലെങ്കിൽ റൈനൈറ്റിസോ കൺജങ്ക്റ്റിവൈറ്റിസോ എന്തെങ്കിലും കൂടെ ഉണ്ടാവും. ഇങ്ങനെ ഇത് ഒരുമിച്ച് വരുന്ന കുട്ടികളിലാണ് മാത്രമേ നമ്മൾ അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് എന്ന് വിളിക്കുകയുള്ളൂ.
2: സർ, ഈ കുട്ടികളിലെ എന്ത് ചുവന്ന പാടുകൾ കണ്ടാലും നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടതുണ്ടോ?
3: ഡോക്ടറെ കാണിക്കുന്നതാണ് ഉത്തമം. കാരണം എല്ലാ ചുവന്ന പാടുകളും അലർജി കൊണ്ട് ആയിക്കൊള്ളണമെന്നില്ല. കുട്ടികളിൽ വരുന്ന സ്കിൻ ഡിസീസ് അലർജി കൂടാതെ ഇത് ഇൻഫെക്ഷൻസ് ആവാം, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആവാം, വൈറൽ ഇൻഫെക്ഷൻസ് ആവാം, ഫംഗൽ ഇൻഫെക്ഷൻസ് ആവാം. എല്ലാം കാണുമ്പോൾ നമുക്ക് കോമൺ മാൻ അതൊരു ചുവന്ന പാട് മാത്രമായിട്ടേ തോന്നുള്ളൂ. അതൊരു സ്കിൻ ചർമ്മരോഗ വിദഗ്ധന് മാത്രമേ അത് ഏത് വിഭാഗത്തിലേക്കാണ് ഐഡന്റിഫൈ ചെയ്ത് അതിന് കൃത്യമായി ചികിത്സ നിർദ്ദേശിക്കാൻ പറ്റുള്ളൂ.
2: സർ, ഈ പനിയുടെ കൂടെ ചുവന്ന പാടുകൾ വരുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
3: ഒരാൾക്ക് പനി വരിക എന്ന് പറഞ്ഞാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അയാൾക്കൊരു ഇൻഫെക്ഷൻ ഉണ്ട് എന്നാണ്. ഇപ്പം ഒരു റെഡ് റാഷിൻ്റെ കൂടെ പനി വരികയാണെങ്കിൽ അത് കോമൺലി അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അയാൾക്കൊരു ഒരു വൈറൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു വൈറൽ എക്സാന്തീം ഉണ്ട് എന്നുള്ളതാണ്. അത് എന്ത് ടൈപ്പ് വൈറസ് ആവാം, ചിലപ്പം ചെറിയ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ കടന്നു പോകുന്ന ചെറിയൊരു വൈറൽ ഇൻഫെക്ഷൻ ആവാം, അല്ലെങ്കിൽ അതൊരു സിവിയർ ആയിട്ട് ഈവൻ ഈ H1N1 പോലത്തെ വൈറൽ ഇൻഫെക്ഷൻസും ഈ ഫീവർ വിത്ത് റാഷ്, ഫീവർ വിത്ത് റെഡ് റാഷ് ആയിട്ട് പ്രസന്റ് ചെയ്യാം.
2: സർ, ഈ അണുബാധയെ കുറിച്ച് പറഞ്ഞത്, ചർമ്മത്തിൽ സാധാരണയായി കണ്ടുവരുന്ന അണുബാധകൾ ഏതൊക്കെയാ?
3: മൂന്ന് ടൈപ്പ് അണുക്കളാണ് സാധാരണ ചർമ്മത്തെ ബാധിക്കുന്നത്. ബാക്ടീരിയ ബാധിക്കാം, വൈറസ് കൊണ്ട് ചർമ്മത്തിൽ പ്രോബ്ലങ്ങൾ വരാം, ഫംഗസ് കൊണ്ടും ചർമ്മത്തിൽ പ്രോബ്ലം വരാം. ഫംഗൽ ഇൻഫെക്ഷൻസ് സാധാരണ നമ്മൾ മഴക്കാലങ്ങളിലാണ് സാധാരണ കാണാറുള്ളത്.
2: സർ, ഈ റിംഗ് വേം അല്ലെങ്കിൽ വട്ടച്ചൊറി എന്നറിയപ്പെടുന്നത് എന്താണ് സർ?
3: റിംഗ് വേം എന്ന് പറയുന്നത് അതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. ടീനിയ കോർപ്പറീസ് അല്ലെങ്കിൽ ടീനിയ ക്രൂറീസ് എന്ന് പറഞ്ഞ് അതൊരു ഡെർമറ്റോഫൈറ്റ് ഫംഗസ് ഉണ്ടാക്കുന്ന ഒരു തൊലിയിൽ കാണുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്.
2: സർ, ഈ റിംഗ് വേം ഇൻഫെക്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
3: സ്കിൻ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ കോമൺ ആയിട്ട് ഡ്രസ്സുകൾ ഷെയർ ചെയ്യാതിരിക്കുക, പിന്നെ എപ്പോഴും നമ്മൾ എസ്പെഷ്യലി ഇത് കോമൺ ആയിട്ട് വളരെയധികം വേർപ്പുള്ള തൊലിയിൽ അധികം വേർപ്പ് നിൽക്കുന്ന ഭാഗങ്ങളിലാണ് ഈ റിംഗ് വേം നമ്മളധികം കാണാറ്. അപ്പം അങ്ങനത്തെ ഏരിയാസ് എപ്പോഴും നമ്മൾ ഡ്രൈ ആക്കി വെക്കുക, ക്ലീൻ ആക്കിയിട്ട് വെക്കുക. പിന്നെ ഇത് ചെറുതായിട്ട് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒരു ഡോക്ടറെ കാണിച്ചിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങുക. കാരണം ഇത് നമ്മൾ ഇനീഷ്യലി ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വൈഡ് സ്പ്രെഡ് ആവാം, ശരീരത്തിനെ മൊത്തമായിട്ട് ബാധിക്കാം, വേറെ ഉള്ള ആൾക്കാർക്ക് പകരുകയും ചെയ്യാം.
2: വൈറസ് കാരണം നമ്മുടെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാ?
3: വൈറസ് കാരണം നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സാധനം ചിക്കൻ ബോക്സ് അഥവാ പൊട്ടി എന്ന് പറഞ്ഞിട്ടുള്ള അസുഖമാണ്. ചിക്കൻ ബോക്സിനെ പറ്റി പറയുന്നത് ഒരു എല്ലാവരും സാധാരണക്കാർ ഒരു ഡയഗ്നോസ് ചെയ്യുന്ന ഒരു ചർമ്മരോഗമാണ്. വെള്ളമുള്ള പൊക്കളായിട്ട് തൊലിയിൽ വരുന്ന, പനിയോടുകൂടി വരുന്ന ഒരു ഇതാണ്. ഇതൊരു സെൽഫ് ലിമിറ്റിംഗ് ആയിട്ടുള്ള വൈറൽ ഇൻഫെക്ഷൻസ് ആണ്. നമ്മളതിനെ ചികിത്സിക്കണം എന്നൊന്നുമില്ല, ചികിത്സിച്ചിട്ടില്ലെങ്കിലും അത് രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് മാറിപ്പോകും. പക്ഷേ തുടക്കത്തിലെ അതിന് നമ്മൾ ആൻറ്റി വൈറൽ ഡ്രഗ്സ് കൊടുത്താൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന പൊക്കിളുകളുടെ എണ്ണം കുറയും. അതുകൊണ്ട് തന്നെ ഈ പൊക്കിളുകളാണ് ഭാവിയിൽ ഒരു സ്കാറായിട്ടുണ്ടാവുന്നത്. അപ്പോൾ പൊക്കിളുകളുടെ എണ്ണം കുറഞ്ഞാൽ അത് ഫ്യൂച്ചറിലേക്ക് വരുന്ന സ്കാറുകളുടെ എണ്ണത്തിനെയും കുറയ്ക്കും. അപ്പോൾ ഇനീഷ്യലി നമ്മൾ പനിയും ഈ പൊക്കിളമാതിരി പൊന്തി വരുമ്പോൾ തന്നെ ഒരു ഡോക്ടറെ കാണിച്ച് ഒരു ആൻറ്റി വൈറലായിട്ടുള്ള ഗുളിക കൊടുക്കുന്നത് നല്ലതായിരിക്കും.
2: സർ, നമ്മുടെ യുവാക്കളുടെ ഇടയിലെ ഒരു പ്രധാന പ്രശ്നം എന്നുള്ളത് മുഖക്കുരുവാണ്. സർ, അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണം?
3: ഇന്നത്തെ ടീനേജേഴ്സിൻ്റെ ഇടയിലെ ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് മുഖക്കുരു. ഇവൻ ടീനേജേഴ്സ് അല്ല, പണ്ട് കാലങ്ങളിലൊക്കെ ഒരു 15-20 ടീനേജിൽ മാത്രമേ നമ്മൾ മുഖക്കുരു കണ്ടിരുന്നുണ്ടെങ്കിലും ഇന്ന് അങ്ങനെയല്ല. അതൊരു അഡൽട്ട്ഹുഡിൽ ഒരു 20-25 വയസ്സായ ആൾക്കാരിൽ വരെ ഇന്ന് മുഖക്കുരു കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു വെരി കോമൺ ആയിട്ട് ഡെർമറ്റോളജിസ്റ്റുമാർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഈ മുഖക്കുരു ഉണ്ടാവുന്നതും അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ പല ഫാക്ടേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ കഴിക്കുന്ന ഫുഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വളരെയധികം ഓയിലി ആയിട്ടുള്ളതും ഷുഗറി ആയിട്ടുള്ളതായി ചോക്ലേറ്റ്സ്, ഐസ്ക്രീംസ്, ഈ ജങ്ക് ഫുഡ്സ് എല്ലാം ഈ മുഖക്കുരുവിനെ കൂട്ടും. പെൺകുട്ടികളിലാണെങ്കിൽ അത് ഈ ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ടും ഈ മുഖക്കുരു ഉണ്ടാവാം. പിന്നെ നമ്മൾ പല ആവശ്യമില്ലാത്ത ക്രീമും ഇപ്പോൾ വെളുക്കാൻ വേണ്ടി നമ്മൾ മുഖത്ത് വാങ്ങി തേക്കുന്നുണ്ട്. ഈ പല ക്രീമുകളിലും സ്റ്റിറോയിഡ്സും ഹൈഡ്രോക്കിനോൺ അങ്ങനത്തെ മെറ്റീരിയൽസ് ഉണ്ടാവും. ഇങ്ങനത്തെ പ്രൊഡക്ട്സൊക്കെ മുഖക്കുരു ഉണ്ടാക്കുന്നതാണ്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മുഖക്കുരുള്ള ആളെ ആദ്യം ചെയ്യേണ്ടത്.
2: സർ, ഈ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കഴിഞ്ഞ് ഇനിയും വന്നാൽ അത് എന്താണ് നമ്മൾ എങ്ങനെയാണ് ചികിത്സിക്കേണ്ടത്?
3: മുഖക്കുരുവിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ അത് പേഷ്യൻറ്റ് ഡിപ്പെൻഡൻ്റ് ആണ്, അതിൻ്റെ സിവിയറിറ്റി അനുസരിച്ചാണ്. അപ്പോൾ വളരെ ചുരുങ്ങിയ എണ്ണം മുഖക്കുരു മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വെറും ഫേസ് വാഷുകൾ കൊണ്ടോ ഓയിൻമെൻറ്റുകൾ കൊണ്ടോ ചികിത്സിക്കാം. ഗ്രേഡ് കൂടുന്നതനുസരിച്ച് നാല് ഗ്രേഡ് മുഖക്കുരുവാണല്ലോ. അപ്പോൾ ഗ്രേഡ് ഒന്നോ രണ്ടോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ടോപ്പിക്കൽ മീൻസ് ഓയിൻമെൻറ്റ്സ് കൊണ്ടോ ഫേസ് വാഷുകൾ കൊണ്ടോ ചികിത്സിക്കാം. ഗ്രേഡിങ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ചിലപ്പോൾ ഗുളികകൾ കൊടുക്കേണ്ടി വരും, ചിലപ്പം ആൻറ്റിബയോട്ടിക് ടാബ്ലറ്റ്സുകൾ കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ റെറ്റിനോയിഡ്സ് ആയിട്ടുള്ള

0: ന്യൂട്രീഷണൽ ചില ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ട് പിറ്റീരിയാസ് ആൽബ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ, അത് വെള്ളപ്പാടായിട്ട് നമുക്ക് കാണാം. വെള്ളപ്പാണ്ട് തന്നെ നമുക്ക് ചിലപ്പം ചെറുപ്പത്തിലേ തുടങ്ങാം, അല്ലെങ്കിൽ ചിലപ്പം കുഷ്ഠരോഗത്തിൻ്റെ ഭാഗമായിട്ട് വെള്ളപ്പാടുകൾ വരാം, അല്ലെങ്കിൽ ചിലപ്പം സൺലൈറ്റിൻ്റെ റിയാക്ഷൻ കൊണ്ട് മുഖത്ത് വെള്ളപ്പാടുകൾ വരാം. അതൊരു ഒരു ചർമ്മരോഗ വിദഗ്ധന് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ഇത് എന്തുകൊണ്ടുള്ളതാണ്. അത് അതിന് വേഗം കണ്ടുപിടിച്ച് അതിന് കറക്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ് വേണ്ടത്.
1: ശ്രീ, വെളുക്കണം എന്നതാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, അതുമായി പല ക്രീമുകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അതിനെ കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്?
0: ഇന്ന് ഓവർ ദ കൗണ്ടറായി മെഡിക്കൽ ഷോപ്സിൽ നിന്നും ഈവൻ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വളരെയധികം ക്രീമുകൾ കിട്ടുന്നുണ്ട് വെളുപ്പിന് വേണ്ടിയിട്ട്. ഇതൊന്നും ഉപയോഗിക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ള രാസവസ്തുക്കൾ ചർമ്മത്തിന്റെ പല പ്രവർത്തനങ്ങളെയും നശിപ്പിക്കാൻ ഒതുങ്ങുന്നതാണ്. അപ്പം ഇതൊന്നും ഒരിക്കലും ഒരു ഡോക്ടറെ അഡ്വൈസ് ഇല്ലാതെ ഉപയോഗിക്കരുത്. പല ക്രീമുകളിലും ഇപ്പം ചില ക്രീമുകൾ സ്റ്റിറോയിഡ് ലേബൽ ചെയ്തിട്ട് തന്നെ വരുന്നുണ്ട്, ചിലതിൽ ലേബൽ ചെയ്യാതെയും വരുന്നുണ്ട്. അധിക ക്രീമുകളിലും സ്റ്റിറോയിഡാണ് അതിൻ്റെ കണ്ടന്റ്. ഇത് ശരീരത്തിൽ തൊലിക്ക് ഭാവിയിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പം ആരും ഇത് ഉപയോഗിക്കരുതെന്ന് ഞാൻ പറയുള്ളൂ.
1: സർ, ഒരാൾക്ക് വെളുക്കണം എന്ന് തോന്നിയാൽ അവർക്ക് എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ?
0: നമുക്ക് വെളുപ്പിക്കാൻ വേണ്ടി സയന്റിഫിക്കായ മാർഗമുണ്ട്, പക്ഷെ നമുക്ക് വളരെയധികം അങ്ങോട്ട് വെളുപ്പിക്കാനൊന്നും സാധിക്കില്ല. നമുക്കൊരു ഒന്നോ രണ്ടോ ഷെയ്ഡ് ഒരാളെ ബ്രൈറ്റർ ആക്കാം. അതിനുവേണ്ടി നമുക്ക് പീൽസ് ഉപയോഗിക്കാം, കുറേ ലൈറ്റ്നിങ് പീൽസ് ഉണ്ട് ഇപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ലേസേഴ്സ് ഉണ്ട്, ലൈറ്റ്നിങ് ലേസേഴ്സ് ഉണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ചൊക്കെ ഒരു പരിധിവരെയൊക്കെ ഒന്ന് ഒരാളെ ബ്രൈറ്റ് ആക്കി എടുക്കാമെന്നല്ലാതെ വളരെയധികം വെളുപ്പിക്കാനൊന്നും നമുക്ക് സാധിക്കില്ല.
1: സർ, ഒരു ഗ്ലൂട്ടാതയോൺ ഇഞ്ചക്ഷൻ, അതിനെ കുറിച്ച് എന്തോ കേട്ടു, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്?
0: ഗ്ലൂട്ടാതയോൺ എന്നുള്ളൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതിപ്പം ടാബ്ലറ്റ് ഫോമിലും ഇഞ്ചക്ഷൻ ഫോമിലും സ്പ്രേ ഫോമിലൊക്കെ വരുന്നുണ്ട്. ഇത് ഒരു അപ്രൂവ്ഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ്. പക്ഷെ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ലോങ് ടേം യൂസ് ചെയ്യേണ്ടതാണ്. ഇതിന്റെ ലോങ് ടേം സൈഡ് ഇഫക്ട്സ് ഇപ്പോഴും ശരിക്കും നമുക്ക് അറിവായിട്ടില്ല, പ്രോബ്ലംസ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നാലും ആൾക്കാർ ഈവൻ സ്കിൻ സ്പെഷ്യലിസ്റ്റുമാരെന്നെ കോമൺലി യൂസ് ചെയ്ത് വരുന്നൊരു സാധനമാണ് ഗ്ലൂട്ടാതയോൺ. അതിന്റെ ഇഞ്ചക്ഷൻ ഫോം ഇപ്പം US FDA അപ്രൂവ്ഡ് അല്ല. ബാക്കി നമ്മൾ ടാബ്ലറ്റ് ഫോമും നമ്മൾ സ്പ്രേ ഫോമും ഒക്കെ നമ്മൾ അത് അപ്രൂവ്ഡ് ആയിട്ട് കൊടുക്കുന്നതാണ്. അതും ഒരു പരിധിവരെയൊക്കെ ആൾക്കാർ വെളുക്കാൻ സഹായിക്കും.
1: സർ, ഈ വെളുക്കാൻ വേണ്ടി വല്ല ഓപ്പറേഷനും ചെയ്താൽ വല്ല ഗുണമുണ്ടാവോ?
0: ഇല്ല, വെളുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഓപ്പറേഷൻസ് ഒന്നുമില്ല. ഓപ്പറേഷൻസ് അധികവും ചെയ്യുന്നത് സ്ട്രക്ചറലി കറക്റ്റ് ചെയ്യാനാണ്. എന്തെങ്കിലും ഡിഫോമിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ സ്ട്രക്ചറലി നമുക്ക് കറക്റ്റ് ചെയ്യാനല്ല. അത് വെളുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഓപ്പറേഷൻസ് ഒന്നുമില്ല.
1: സർ, ഈ നേരത്തെ സർ ലേസറിനെ കുറിച്ച് പറഞ്ഞു, ഈ ചർമ്മരോഗവുമായി ലേസറിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്?
0: ഇപ്പൊ ആക്ച്വലി ലേസറാണ് ദ ഇൻ തിങ്. കുറേ ലേസർ എവിടെ പോയാലും ലേസറിന്റെ പരസ്യങ്ങളാവും നിങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ടാവുക. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് മൂന്ന് ടൈപ്പ് ലേസേഴ്സ് ആണ് ഡെർമറ്റോളജിയിൽ. അത് ഒന്ന് ലേസർ ഹെയർ റിമൂവലാണ്. നമ്മൾ അനാവശ്യ രോമം, എസ്പെഷ്യലി ലേഡീസ് അനുഭവിക്കുന്നൊരു സിവിയർ ആയിട്ടുള്ള പ്രോബ്ലമാണ് അനാവശ്യമായി ഫേസിൽ രോമങ്ങൾ വരുന്നത്. അത് അധിക സ്ത്രീകൾക്ക് അതൊരു ഹോർമോൺ പ്രോബ്ലത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പക്ഷെ അത് അവർക്ക് വലിയൊരു സോഷ്യൽ പ്രോബ്ലമാണ് ഉണ്ടാക്കുന്നത്. അതൊരു പരിധിവരെ പെർമനന്റ്ലി റെഡ്യൂസ് ചെയ്യാൻ ലേസർ കൊണ്ട് പറ്റും. ഒരു ലേസർ റിമൂവിങ് ലേസർ റിഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ രോമവളർച്ച കുറയ്ക്കാൻ പറ്റും. പിന്നെ വേറെ ഒരു ഇൻഡിക്കേഷൻ എന്ന് വെച്ചാൽ ഈ മറുകൾക്കും കറുത്ത പാടുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന Q-switched NDAG എന്ന് പറഞ്ഞിട്ടുള്ള ലേസറാണ്. അത് ബേർഡ് സ്പോട്സ്, അല്ലെങ്കിൽ മുഖത്തുണ്ടാവുന്ന ഫ്രിക്കിൾസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലേസർ ഉപയോഗിക്കാം. പിന്നെ വേറൊരു ടൈപ്പ് ലേസർ കോമൺലി യൂസ് ചെയ്യുന്നത് നമ്മൾ സ്കാറുകൾക്ക് വേണ്ടിയിട്ടാണ്. അത് മുഖത്തുള്ള ഇപ്പോൾ മൂക്കുരു കൊണ്ട് വന്നിട്ടുള്ള പാടുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ ചിക്കൻ പോക്സ് കൊണ്ട് വരുന്ന സ്കാറുകൾ, അല്ലെങ്കിൽ ഈവൻ വല്ല ആക്സിഡൻ്റ് ആയിട്ട് വരുന്ന സ്കാറുകളൊക്കെ നമുക്ക് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. ഒരു കാർബൺ ഡയോക്സൈഡ് ലേസറോ അല്ലെങ്കിൽ എർബിയം ഗ്ലാസ് ലേസറോ ഇങ്ങനത്തെ ലേസറുകൾ ഉപയോഗിച്ച് നമുക്ക് ഇതിനെയൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊന്നും ഒരു 100% മാറ്റാൻ പറ്റും എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു പെർസെൻറ്റേജ് പറയുകയാണെങ്കിൽ ഒരു 70-80% ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഓരോ കണ്ടീഷൻസിൽ ഉണ്ടാക്കാൻ പറ്റും.
1: സർ, ഈ മുടി കൊഴിച്ചിൽ ഇപ്പോൾ ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്?
0: ഈ ചർമ്മ സംരക്ഷണം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കേശ സംരക്ഷണം. നമ്മൾ കെയർ ചെയ്യുന്ന പോലെ ഉണ്ടാവും ഹെയർ. നമ്മൾ കുളിക്കുന്ന വെള്ളം, ഉപയോഗിക്കുന്ന സോപ്പോ ഷാംപോ ഇതൊക്കെ നല്ലതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മൾ ഹെയർ ഫാളിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്.
1: മുടി കൊഴിച്ചിലുമായി വരുന്ന ഒരു സ്ത്രീയോ പുരുഷനോ അവരെ സാർ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുക?
0: ഇപ്പോൾ ഒരാൾ നമ്മളെടുത്ത് മുടി കൊഴിച്ചിലായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം തിരക്കേണ്ടത് അവിടെ അവരുടെ തൊലിയിൽ മീൻസ് അവരുടെ ഹെയറിൽ ഉപയോഗിക്കുന്ന അവരുടെ പ്രൊഡക്ട്സിനെ പറ്റിയും അവരുടെ വെള്ളത്തിനെ പറ്റിയൊക്കെ.

0: ഇതിലൊന്നും വലിയ പ്രശ്നമല്ല ഇല്ല എങ്കിൽ നമുക്ക് നമ്മളതിന് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യാനുണ്ട്. നമ്മൾ ഒരു ഹീമോഗ്ലോബിൻ നോക്കണം, ബ്ലഡിലെ അയൺ കണ്ടന്റ് നോക്കണം, നമുക്ക് തൈറോയിഡ് നോക്കണം. കാരണം ഇതിലെയൊക്കെ വ്യതിയാനങ്ങൾ കാരണം മുടി കൊഴിച്ചിലുണ്ടാവാം. ഇനിയിപ്പം ഇൻവെസ്റ്റിഗേഷൻസ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, ഇപ്പം തൈറോയിഡ് ഹോർമോൺ കുറവാണെങ്കിൽ നമുക്ക് അതിനെ സപ്ലിമെൻ്റ് ചെയ്യാം, ഹീമോഗ്ലോബിൻ കുറവാണ് അയൺ കുറവാണെങ്കിൽ അതിനെ സപ്ലിമെൻ്റ് ചെയ്യാം, അങ്ങനെ അതിനെ കറക്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത് ഡെഫിഷ്യൻസി കൊണ്ടുള്ള മുടി കൊഴിച്ചിലാണെങ്കിൽ നമ്മൾ ഇതിനെ കറക്റ്റ് ചെയ്യുമ്പോൾ മുടി ശരിയായി വരും. ഇതൊക്കെ നോർമലായിട്ടും ചില ആൾക്കാർക്ക് മുടി കൊഴിച്ചിലുണ്ടാവാം, അത് ചിലപ്പം പാരമ്പര്യത്തിൻ്റെ ഭാഗമാവാം. അങ്ങനെ വരുന്നതാണെങ്കിൽ നമ്മൾ അതിനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഒന്നുക്ക് മരുന്നുകളായിട്ട് കൊടുക്കാം, പലതരം മരുന്നുകളുണ്ട്. ഇപ്പം പ്രോട്ടീൻസ് ആയിട്ട് കൊടുക്കാം, നമുക്ക് പെപ്റ്റൈഡ്സ് ആയിട്ട് കൊടുക്കാം, നമുക്ക് മിനോക്സിഡിൽ എന്നോ ഓയിൻമെന്റ് ലോഷൻസോ ജെല്ലായിട്ടോ കൊടുക്കാം. ഇതൊക്കെ മുടി വളർത്തുന്ന മരുന്നുകളാണ്. ഇനി ഇതും ഇഫക്റ്റീവ് ആവുന്നില്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ മീസോതെറാപ്പി അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്നൊക്കെ പറഞ്ഞ് ഇഞ്ചക്ഷനുകൾ കൊടുക്കാം, നമ്മൾ തൊലിയിൽ സ്കിന്നിലേക്ക് മുടി വളർത്താൻ വേണ്ടി. അങ്ങനെ പലതരം ചികിത്സാ രീതികളുണ്ട് ഇപ്പോൾ മുടി കൊഴിച്ചിലിനെ ശരിയാക്കാൻ വേണ്ടിയിട്ട്.
1: സർ, ഈ ചികിത്സാ രീതികൾക്ക് എന്തെങ്കിലും പാർശ്വഫലങ്ങളുണ്ടോ?
0: അല്ല, ഇതൊരു ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർ ഒരു ഡെർമറ്റോളജിസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനങ്ങനെ പാർശ്വഫലങ്ങളൊന്നുമില്ല, അതെല്ലാം നോക്കിയിട്ട് തന്നെ അവർ ചെയ്യുള്ളൂ അത്.
1: സർ, ഇങ്ങനെ കേട്ടിട്ടുണ്ട് അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല, ഈ കഷണ്ടിയുടെ വിഷയത്തിൽ അത് സത്യമാണോ?
0: അസൂയിൻ്റെ കാര്യത്തിൽ എനിക്കറിയില്ലെങ്കിലും കഷണ്ടിൻ്റെ കാര്യത്തിൽ ഡെഫിനറ്റ്ലി ഇപ്പം നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. ട്രാൻസ്പ്ലാന്റ് തന്നെ ഇപ്പോൾ രണ്ട് മെത്തേഡ് ഉണ്ട്. ഇപ്പം നമുക്ക് FUT ചെയ്യാം അല്ലെങ്കിൽ FUE ചെയ്യാം. അങ്ങനെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു കോസ്മെറ്റിക്കലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്കിപ്പം ഹെയർ ട്രാൻസ്പ്ലാന്റ് മുഖേന സാധിക്കും. അതുകൊണ്ട് കഷണ്ടിക്ക് ഇപ്പം മരുന്നുണ്ട് എന്ന് തന്നെ പറയാം.
1: വളരെ നന്ദിയുണ്ട് ഡോക്ടർ ശിരാസ് സർ. കൂടെ പീസ് റേഡിയോ ശ്രോതാക്കൾക്കും മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം, ചർമ്മ സംരക്ഷണവും ചർമ്മരോഗങ്ങളും എന്ന വിഷയത്തിലായിരുന്നു ആരോഗ്യ വിചാരം ചർച്ച ചെയ്തത്. ഡോക്ടർ ഫിറോസ് നഹ, ഡോക്ടർ ഷനൂൻ ഷറഫ് അലി എന്നിവരായിരുന്നു നമ്മളൊപ്പം ചേർന്നത്. ഇനി പ്രാർത്ഥനാ പഠനം. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ ഇഹപര അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി പ്രകടിപ്പിക്കുവാനുള്ള പ്രാർത്ഥനയുമായി അബ്ദുല്ലാ മുഹ്സിൻ വണ്ടൂർ നമ്മോടൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയുണ്ടായത് ഇഹപര അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അതിനുള്ള നന്ദി എന്നോണം അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. അതിൽ സൂറത്തുൽ ഖസസിൻ്റെ 70-ാമത്തെ ആയത്തിൽ അള്ളാഹു അതിനുവേണ്ടിയുള്ള നന്ദി പ്രകടിപ്പിക്കാനുള്ള ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു പ്രാർത്ഥന നാം പഠിക്കുകയും ചെയ്തു. അതുപോലെ ഈയൊരു വിഷയത്തിൽ വേറെയും ചില പ്രാർത്ഥനകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തു സബഇൻ്റെ ആദ്യത്തെ ആയത്തിൽ തന്നെ നമുക്ക് കാണാം, അൽഹംദുലില്ലാഹില്ലദി ലഹു മാ ഫിസ്സമാവാത്തി വമാ ഫിൽ അർളി വലഹുൽ ഹംദു ഫിൽ ആഖിറതി വഹുവൽ ഹകീമുൽ ഖബീർ. الحمد لله الذي له ما في السماوات وما في الأرض وله الحمد في الآخرة وهو الحكيم الخبير. ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം الحمد لله الذي له ما في السماوات وما في الأرض, ആകാശങ്ങളിലുള്ളതിൻ്റെയും ഭൂമിയിലുള്ളതിൻ്റെയും സർവ അനുഗ്രഹങ്ങളുടെയും ഉടമസ്ഥനായ അള്ളാഹുവിന് സർവസ്തുതിയും. وله الحمد في الآخرة, പരലോകത്തും അവനാകുന്നു സർവസ്തുതിയും. വഹുവൽ ഹക്കീമുൽ ഖബീർ, അവൻ അത്യധികം യുക്തിമാനും അതീവ സൂക്ഷ്മജ്ഞാനുമാണ്. പ്രാർത്ഥന ആവർത്തിക്കാം. അൽഹംദുലില്ലാഹില്ലദി ലഹു മാ ഫിസ്സമാവാത്തി വമാ ഫിൽ അർളി വലഹുൽ ഹംദു ഫിൽ ആഖിറതി വഹുവൽ ഹക്കീമുൽ ഖബീർ. അൽഹംദുലില്ലാഹില്ലദി الحمد لله الذي الحمد لله الذي الحمد لله الذي له ما في السماوات له ما في السماوات له ما في السماوات له ما في السماوات الحمد لله الذي له ما في السماوات الحمد لله الذي له ما في السماوات وما في الأرض وما في الأرض ما في السماوات وما في الأرض അൽഹംദുലില്ലാഹില്ലദി ലഹു മാ ഫിസ്സമാവാത്തി വമാ ഫിൽ അർളി. അൽഹംദുലില്ലാഹില്ലദി ലഹു മാ ഫിസ്സമാവാത്തി വമാ ഫിൽ അർളി വലഹുൽഹംദു വലഹുൽഹംദു വലഹുൽഹംദു ഫിൽ ആഖിറത്തി വലഹുൽഹംദു ഫിൽ ആഖിറത്തി വലഹുൽഹംദു ഫിൽ ആഖിറത്തി. الحمد لله الذي له ما في السماوات وما في الأرض وله الحمد في الآخرة وله الحمد في الآخرة وهو الحكيم الخبير وهو الحكيم الخبير وهو الحكيم الخبير. الحمد لله الذي له ما في السماوات وما في الأرض وله الحمد في الآخرة وهو الحكيم الخبير وله الحمد في الآخرة وهو الحكيم الخبير. ഈ ഒരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അള്ളാഹുവിന് എന്നും ഒരു നന്ദിയുള്ള ഒരു അടിമയായി കൊണ്ട് ജീവിക്കുവാനും അതേ അവസ്ഥയിൽ തന്നെ മരിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നമ്മളിപ്പോൾ കേൾക്കുന്നത് പ്രാർത്ഥനാ പഠനം. ഇഹപര അനുഗ്രഹത്തിനുള്ള നന്ദി പ്രകടിപ്പിക്കാനുള്ള പ്രാർത്ഥനയാണ്. സദറിനെ നമ്മൾ ഒരുപാട് അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസ്വാദനത്തിൽ അള്ളാഹുവിന് മതിമറന്ന് ഇരിക്കുന്നൊരവസ്ഥ ഒരു കാരണവശാലും നമ്മൾക്ക് ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അബ്ദുള്ള മുഹസിൻ വണ്ടൂരാണ് ഈ ഒരു പ്രാർത്ഥനാ പഠന സെഷൻ നമ്മോട് സംസാരിച്ചത്. അടുത്ത നമ്മൾ പോകുന്നത്
4: കുട്ടികളുടെ ഒരു പ്രോഗ്രാം, കുട്ടികൾക്കിഷ്ടമുള്ള പൂമരത്തണലിൽ എന്ന പ്രോഗ്രാമിലേക്ക്.
2: കുട്ടികൾക്ക് എത്ര വിലപ്പെട്ട ഉപദേശങ്ങൾ എന്നുള്ള വിഷയത്തിൽ മുഹമ്മദ് ഷമീൽ ടി നടത്തിയ സംസാരത്തിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
6: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
5: ബിസ്മില്ലാ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ കൂട്ടുകാരെയും ഇന്നത്തെ പൂമരത്തണലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ഈ ഒരു പൂമരത്തണലിൽ ചേരുന്നത് രണ്ട് മിടുക്കികളായ കൂട്ടുകാരികളാണ്. മോളുടെ പേര് പറയൂ.
6: അസ്ഫ അസ്ലി.
5: അസ്ഫ അസ്ലി, ഏത് ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത്?
6: നാലാം ക്ലാസ്സിൽ.
5: നാലാം ക്ലാസ്സിൽ. എവിടെയാ വീട്?
6: കാളികാവ്.
5: കാളികാവ്. ശരി. എത്ര വയസ്സായി മോൾക്ക്?
6: 9.
5: 9 വയസ്സ്. ഓക്കെ. പിന്നെ നമ്മളോടൊപ്പം ഉള്ള മറ്റൊരു കൂട്ടുകാരി, പറയൂ, പേരെന്താ?
7: ആയിഷ നെർമിൻ.
5: ആയിഷ നെർമിൻ അല്ലെ? ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? സ്കൈ ത്രീ, ലെവൽ 3 അല്ലെ? ശരി. എത്ര വയസ്സായി? 6. 6.5 അല്ലെ? ഓക്കെ. വീട് എവിടെയാ? ആയിഷ നെർമിൻ വണ്ടൂര്. ഓക്കെ. അപ്പോ ആയിഷ നെർമിനും അതുപോലെ അസ്ഫ അസ്ലിയുമാണ് ഇന്ന് പൂമരത്തണലിൽ ഇവിടെ സ്റ്റുഡിയോയിൽ ചേരുന്നത്. പക്ഷേ അൽഹംദുലില്ലാ കുറേ കൂട്ടുകാർ വീട്ടിലിരുന്നു കൊണ്ട് പൂമരത്തണൽ കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ പൂമരത്തണലിൽ എന്ന കുട്ടികൾക്കുള്ള പരിപാടിയിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഒരുപാട് നല്ല അറിവുകളല്ലേ പീസ് റേഡിയോ നമുക്ക് നൽകുന്നത്. പീസ് റേഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വേറെ പ്രോഗ്രാം ഏതായതെങ്കിലും ഒന്ന് പറയുമോ? ടെലിഗിസ്. മാഷാല്ലാ, മോൾക്കും ടെലിഗിസ് ഇഷ്ടം. കാരണം സ്റ്റാർ ക്വസ്റ്റ്. അൽഹംദുലില്ലാ. അപ്പോ പീസ് റേഡിയോയില് ടെലിഗിസും സ്റ്റാർ ക്വസ്റ്റും കുട്ടികൾക്ക് നല്ല ഇഷ്ടാവും. അതിന്റെ കാരണം എന്താ?
6: പരിപാടികൾ എങ്ങനെ
5: പരിപാടികൾ നമുക്ക് അവതരിപ്പിക്കാൻ അവസരമാണ് സ്റ്റാർ ക്വസ്റ്റ്. പിന്നെ ടെലിഗിസിൽ ഉത്തരം പറഞ്ഞാൽ എന്ത് കിട്ടും? സമ്മാനം കിട്ടും. അപ്പോഴും എല്ലാവർക്കും ഇഷ്ടാവും അല്ലേ? അപ്പൊ ടെലിഗ്യൂസ് ആണെങ്കിലും സ്റ്റാർ കൊസ്റ്റ് ആണെങ്കിലും പിന്നെ ഈ പൂമരത്തണലും ഒക്കെ കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും. പിന്നെ സ്വരമുണ്ട്, നല്ല മധുരമായ പരിപാടികൾ, ഗാനങ്ങൾ. ഓക്കെ. അപ്പൊ ഇന്ന് പൂമരത്തണലിൽ നമ്മൾ നമ്മുടെ കൂട്ടുകാരോടും നിങ്ങളോടൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം എന്താ? വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തിന്റെ പേര് തന്നെ സൂറത്തു ലുഖ്മാൻ എന്നതാണ്. സൂറത്തു ലുഖ്മാൻ. ലുഖ്മാൻ അലൈഹിസ്സലാം എന്ന മഹാനായ ഒരു വ്യക്തിയുടെ പേരിലാണ് ആ സൂറത്ത്. എത്രാമത്തെ സൂറത്താണ് എന്നത് കൂട്ടുകാരെ അറിഞ്ഞിരിക്കണം. എത്രാമത്തെ എന്നറിയോ? കറക്റ്റ് ആൻസർ ആണ്. 31-ാമത്തെ സൂറത്താണ് സൂറത്തു ലുഖ്മാൻ. അപ്പൊ ഈ ലുഖ്മാൻ അലൈഹിസ്സലാം എന്ന് പറയുന്നത് വളരെ മഹാനായ ഒരു വ്യക്തിയായിരുന്നു. വിശുദ്ധ ഖുർആനിൽ അദ്ദേഹത്തിന്റെ പേരുണ്ട്, അദ്ദേഹത്തിന്റെ പേരിലൊരു സൂറത്തുണ്ട്. മാത്രമല്ല അദ്ദേഹം തൻ്റെ മകനെ വിളിച്ചുകൊണ്ട് കൊടുക്കുന്ന ഉപദേശങ്ങളുണ്ട്. നല്ല ഉപദേശങ്ങളാ. നമ്മളെപ്പോലെയുള്ള കുട്ടികള് സ്വീകരിക്കേണ്ട പാലിക്കേണ്ട നല്ല ഉപദേശങ്ങളാണ് ആര് കൊടുക്കുന്നത്? ലുഖ്മാൻ അലൈഹിസ്സലാം മകന് കൊടുക്കുന്നത്. അപ്പൊ ആ ഉപദേശങ്ങൾ നമ്മളും കേൾക്കണ്ടേ? ആ നമ്മളും അതുപോലുള്ള കുട്ടികളാണല്ലോ. അപ്പോൾ നോക്കൂ, ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകന് കൊടുക്കുന്ന ഒന്നാമത്തെ ഉപദേശം എന്താണോ, മകന് കൊടുക്കുന്ന ഒന്നാമത്തെ ഉപദേശം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പൊന്നുമോനെ എന്ന് വിളിക്കുകയാണ്. യാ ബുനയ്യ, യാ ബുനയ്യ, ലാ തുശ്രിക് ബില്ലാഹ്, ഇന്ന ശിർക ലളുൽമുൻ അളീം. ഇതാണ് ലുഖ്മാൻ അലൈഹിസ്സലാം മകന് കൊടുക്കുന്ന ഒന്നാമത്തെ ഉപദേശം. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയോ? യാ ബുനയ്യ, എൻ്റെ പൊന്നുകുട്ടിയെ എന്ന് വിളിച്ചുകൊണ്ട് ലുഖ്മാൻ അലൈഹിസ്സലാം ആദ്യം പറയുന്നത്, ലാ തുശ്രിക് ബില്ലാ, മോനെ നീ ശിർക്ക് ചെയ്യരുത്, അള്ളാഹുവിൽ ശിർക്ക് വെക്കരുത്. എന്താ ശിർക്ക് എന്ന് വെച്ചാൽ, ഞങ്ങൾ മദ്രസയിൽ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്, അള്ളാഹുവിൽ പങ്കു ചേർക്കുക. മാഷാല്ലാ, കറക്റ്റാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന് വെച്ചാലേ, അള്ളാഹുവിനെ മാത്രമല്ലേ നമ്മൾ ആരാധിക്കേണ്ടത്, അള്ളാഹുവിനോട് മാത്രമല്ലേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതെ, പക്ഷേ ചില ആളുകൾ അള്ളാഹുവിന് ആരാധനകൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ അതിൽ നിന്ന് ഒരു പങ്കെടുത്ത് ഒരു ഷെയർ എടുത്തിട്ട് വേറെ ആർക്കെങ്കിലും കൊടുക്കും. അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലുമൊക്കെ അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട പ്രാർത്ഥന ആരാധന, അത് അള്ളാഹു അല്ലാത്തവർക്കും ഒരു ഷെയർ കൊടുക്കുക, ഒരു പങ്ക് കൊടുക്കുക, അത് പറ്റുമോ? അള്ളാഹുവിൽ അങ്ങനെ പങ്കു ചേർക്കാൻ പറ്റൂല. അത് ഏറ്റവും വലിയ അക്രമമാകുന്നു. ഇന്ന ശിർക്ക ലളുൽമുൻ അളീം, ശിർക്ക് എന്ന് പറഞ്ഞാൽ മോനെ അത് വമ്പിച്ച പാതകമാണ്, വമ്പിച്ച അക്രമമാണ് എന്നാണ് ലുഖ്മാൻ അലൈഹിസ്സലാം ആദ്യമായിട്ട് മകന് കൊടുക്കുന്ന ഉപദേശം. അപ്പം നമ്മളത് പാലിക്കണ്ടേ?
6: അതെ,
5: നമ്മൾ ഒരിക്കലും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനേ പാടില്ല. ഉണ്ടോ?
6: ഇല്ല.
5: അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തായി? ശിർക്കായി. ശിർക്ക് സംഭവിച്ചാൽ പിന്നെ നമ്മൾ എങ്ങോട്ടാ എത്തിച്ചേരുക? നരകത്തിലേക്കാണ് അല്ലേ? ശിർക്ക് ചെയ്ത് നമ്മൾ പിന്നെ തൗബയൊന്നും ചെയ്യാതെ, നമ്മൾ അള്ളാഹുവിനോട് തൗബയൊന്നും ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ പിന്നെ എല്ലാ കാലത്തും നമ്മൾ എവിടെയായിരിക്കും? നരകത്തിലായിരിക്കും. നമുക്ക് സ്വർഗം കിട്ടുമോ? പിന്നെ ഒരിക്കലും നമുക്ക് സ്വർഗം കിട്ടില്ല. അപ്പം അത് വളരെ ഗൗരവത്തിൽ എല്ലാ കൂട്ടുകാരും കാണണം. നമ്മളെപ്പോഴും ശിർക്ക് ചെയ്യാതെ തൗഹീദിലായിക്കൊണ്ടാണ് ജീവിക്കേണ്ടത്. അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന നല്ല കൂട്ടുകാരാവണ്ടേ? യെസ്. അതിനാണ്
6: ശിർക്ക് ചെയ്തിട്ട് തൗബ ചെയ്ത അള്ളാഹു പുറക്കോ?
5: പുറത്തു വരും. അള്ളാഹു ഏത് വലിയ പാപം പുറത്തു വരും. നമുക്ക് ശിർക്ക് സംഭവിച്ചു എന്ന് വിചാരിക്കുക, നമുക്കൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ, നമ്മൾ പ്രാർത്ഥിക്കുക. ഇനി ആർക്കെങ്കിലും ശിർക്ക് സംഭവിച്ചാൽ അള്ളാഹു അല്ലാത്തവരോട് അറിയാതെ കുറേ കാലം പ്രാർത്ഥിച്ചു, പിന്നെ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് കൃത്യമായി തൗബ ചെയ്ത് മടങ്ങിയാൽ തീർച്ചയായിട്ടും അള്ളാഹു പുറത്തു തരും ഇൻഷാല്ലാ. കേട്ടോ, അള്ളാഹു പുറത്തു കൊടുക്കും. അള്ളാഹു കാരുണ്യവാനല്ലേ, അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും, ശിർക്കും അള്ളാഹു പുറക്കും. പക്ഷെ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് കൃത്യമായി തൗബ ചെയ്ത് മടങ്ങണം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് തൗഹീദ് ഉണ്ടാകും, അപ്പോൾ നമുക്ക് സ്വർഗം കിട്ടാനുള്ള അവസരം ഉണ്ടാകും ഇൻഷാല്ലാ. അപ്പോൾ നല്ല ചോദ്യമാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഉപദേശം എന്താ? ലുഖ്മാൻ അലൈഹിസ്സലാം മകന് കൊടുത്ത ഒന്നാമത്തെ ഉപദേശം, ലാ തുശ്രിക് ബില്ലാ, അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്, ശിർക്ക് ചെയ്യരുത്, ശിർക്ക് ഒരിക്കലും വെക്കരുത് എന്നതാണ് ഒന്നാമത്തെ ഉപദേശം. ഇനിയും രണ്ടാമത്തെ പ്രധാനപ്പെട്ടൊരു ഉപദേശം, അത് നമ്മൾ കുട്ടികളെല്ലാവരും വളരെ ഗൗരവത്തിൽ കേൾക്കേണ്ടതാണ്. എന്താ അറിയോ? വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത് ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫീ ആമൈനി അനിഷ്കുർലീ വലിവാലിദൈക ഇലയ്യൽ മസീർ എന്നതാണ് ലുഖ്മാൻ അലൈഹിസ്സലാം മകന് കൊടുക്കുന്ന രണ്ടാമത്തെ ഉപദേശം. എന്താ അറിയോ? നമ്മുടെ ഉപ്പയെയും ഉമ്മയെയും കുറിച്ച്, നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ചാണ് രണ്ടാമത്തെ ഉപദേശം. ഉപ്പാക്കും ഉമ്മാക്കും നമ്മളെങ്ങനെ പെരുമാറണം, അവരോട് ഏറ്റവും നന്ദിയോടുകൂടി സ്നേഹത്തോടുകൂടി പെരുമാറണം. കാരണം ഉമ്മയെക്കുറിച്ച് പറയുന്നു, നോക്കൂ, ഹമലത് ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, നമ്മുടെ ഉമ്മ നമ്മളെ ചുമന്നത്, നമ്മളെ ഗർഭത്തിൽ കൊണ്ടു നടന്നത് പ്രയാസപ്പെട്ടുകൊണ്ടല്ലേ? നല്ല പ്രയാസമില്ലായിരുന്നോ? പ്രയാസത്തിനുമേൽ പ്രയാസമായിട്ടാണ്, ക്ഷീണത്തിനുമേൽ ക്ഷീണമൊക്കെ സഹിച്ചുകൊണ്ടാണ് നമ്മളെ ഉമ്മ നമ്മളെ ഗർഭത്തിൽ ചുമന്നത് അല്ലേ? മാത്രമല്ല, ഫൈസാലുഹു ഫി ആമൈൻ, അവർ നമുക്ക് എന്ത് ചെയ്തു? രണ്ട് വർഷം എന്ത് തന്നു? എന്ത് തന്നു? രണ്ട് വർഷം ചെറിയ കുട്ടിയാകുമ്പോൾ രണ്ട് വർഷം, ആദ്യത്തെ ഒരു കൊല്ലമൊക്കെ നമ്മൾ എന്തെങ്കിലും കഴിക്കുമായിരുന്നോ? എന്താ തരിക ഉമ്മ? ആ മുലപ്പാൽ തരും അല്ലേ? അങ്ങനെ രണ്ടു വർഷം നമ്മളെ മുലയൂട്ടിയവരാണ്. അതുകൊണ്ട് അള്ളാഹു പറയാണേ, അനിഷ്കുർ ലീ വലി വാലിദൈക, നീ എനിക്കും, നിങ്ങളൊക്കെ എന്ത് ചെയ്യണം, എനിക്കും നന്ദി ചെയ്യണം എന്ന് വെച്ചാൽ അള്ളാഹുവിനോട് നന്ദി കാണിക്കണം. അതേപോലെ തന്നെ വലി വാലിദൈക്ക, നിന്റെ മാതാപിതാക്കളോടും, നമ്മളൊക്കെ നമ്മുടെ മാതാപിതാക്കളോട് നന്ദിയുള്ളവരായിരിക്കണം, അവരെ സ്നേഹിക്കുന്നവരായിരിക്കണം. ഉപ്പയുമ്മയൊക്കെ പറയുന്നത് അനുസരിക്കാറുണ്ടോ? ഉണ്ടോ? ഉണ്ട്. മോളെ അനുസരിക്കാറുണ്ടോ? ആ, നമ്മൾ കഴിവിൻ്റെ പരമാവധി എന്ത് ചെയ്യണം, ഉപ്പയും ഉമ്മയൊക്കെ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം അല്ലേ. ഉപ്പയും ഉമ്മയും പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതിരിക്കുക എന്നുള്ളത് ശരിയാണോ? ഒരിക്കലല്ല, അനുസരിക്കണം. അവരെന്തു പറയുമ്പോഴും അവരോട് നല്ല രൂപത്തിൽ സംസാരിക്കണം. ഉപ്പാനോടും ഉമ്മാനോടും നല്ല രൂപത്തിലല്ലേ സംസാരിക്കുക, അല്ലാതെ ദേഷ്യത്തോടു കൂടി ആ എന്താണ് ഉപ്പച്ചി അത് വാങ്ങി തരാത്തത് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ എന്താ അമ്മച്ചി ചോറ് തരാത്തത് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഇല്ല. വളരെ സോഫ്റ്റായി നല്ല കുട്ടിയായിട്ട് വേണം ഉപ്പാനോടും ഉമ്മാനോടൊക്കെ എപ്പോഴും നമ്മൾ സംസാരിക്കാൻ. സംസാരിക്കുക മാത്രമല്ല, പ്രവർത്തികളും അങ്ങനെ തന്നെ. ഉപ്പ നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യത്തിന് സഹായിക്കാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ ഉമ്മ നമ്മളെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വീട്ടിൽ സഹായിക്കാൻ പറയുമ്പോൾ, എനിക്ക് കഴിയൂല എന്ത് പറയാൻ പറ്റുമോ? ഇല്ല, നമുക്ക് കഴിയുന്ന കാര്യങ്ങളൊക്കെ, കഴിയുന്ന കാര്യങ്ങളല്ലേ ഉപ്പയും ഉമ്മയും പറയുള്ളൂ. അല്ലാതെ എടാ ആ 50 കിലോൻ്റെ ആ അരിച്ചാക്കില്ലേ, 50 കിലോൻ്റെ അരിച്ചാക്ക് അതെടുത്ത് തലയിൽ വെച്ച് കൊണ്ടുപോവാ എന്ന് നമ്മൾ ഉപ്പയോ ഉമ്മയോ പറയോ? ഇല്ല. പകരം നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഉപ്പയും ഉമ്മയോ നമ്മളോട് ചെയ്യാൻ പറയുക. അപ്പോൾ എനിക്ക് കഴിയൂല, ഞാൻ ചെയ്യൂല എന്നൊക്കെ പറയുന്ന നല്ല കുട്ടികൾക്ക് ചേർന്നതാണോ? അല്ല. അപ്പോൾ നല്ല കുട്ടികളാണെങ്കിൽ ഉപ്പയും ഉമ്മയും പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് അനുസരിക്കുക, കേൾക്കുക അല്ലേ. പിന്നെ അടുത്ത ഒരായത്തിൽ അനുസരിക്കാൻ പാടില്ലാത്ത ഒരേ ഒരു കാര്യമാണ് എന്താ പറയുക, അള്ളാഹുവിനെതിരായിട്ട് ഈ ശിർക്ക് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഉപ്പയും ഉമ്മയൊക്കെ പറയണം. നമ്മുടെ ഉപ്പയും ഉമ്മയൊക്കെ അങ്ങനെ പറയോ? അങ്ങനെ പറയില്ലല്ലോ. ഇനി ഏതെങ്കിലും ഉപ്പയും ഉമ്മയൊക്കെ മക്കളോട് ശിർക്ക് ചെയ്യടാ എന്ന് പറയുകയാണെങ്കിൽ അത് നമ്മൾ അനുസരിക്കണോ? വേണ്ട, അത് നമ്മൾ അനുസരിക്കേണ്ടതില്ല. പക്ഷെ നമ്മുടെ ഉപ്പയും ഉമ്മയും ഒന്നും സാധാരണഗതിയിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ നമ്മളോട് പറയോ? ഇല്ലല്ലോ, അങ്ങനെ പറയില്ല. അപ്പോൾ അടുത്തൊരു കാര്യം അതായിരുന്നു, ശിർക്കിൻ്റെ വിഷയത്തിലൊക്കെ നമ്മുടെ ഉപ്പയോ ഉമ്മയോ നമ്മളോട് ആ നിലക്ക് ഉപദേശിക്കുകയാണെങ്കിൽ നമ്മളതനുസരിക്കേണ്ട. ബാക്കി എല്ലാ നല്ല കാര്യങ്ങളല്ലേ നമ്മുടെ ഉപ്പയും ഉമ്മയും പറയാറുള്ളത്, അതെല്ലാം നമ്മൾ കൃത്യമായി അനുസരിക്കണം. പിന്നെ നോക്കൂ, നമ്മുടെ ലുഖ്മാൻ അലൈഹിസ്സലാം ആര് ആർക്ക് കൊടുക്കുന്ന ഉപദേശം അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആ, മകന് കൊടുക്കുന്ന ഉപദേശമല്ലേ. അപ്പോൾ ലുഖ്മാൻ അലൈഹിസ്സലാം പിന്നെ മകന് കൊടുക്കുന്ന ഒരു ഉപദേശം എന്താ പറയുക, വളരെ നല്ലൊരു ഉപദേശമാണ്. യാ ബുനയ്യ ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബതിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖ്റതിൻ ഔ ഫീ സമാവാതി ഔ ഫീൽ അർദി യാതി ബിഹ അല്ലാ. കൊടുക്കുന്ന ഉപദേശം എന്താ പറയുക, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, അതൊരു ഒരു ഇത്തിരി ഒരു കടുകുമണി, കടുകിൻ്റെ മണി കണ്ടിട്ടില്ലേ, കടുക് കണ്ടിട്ടില്ലേ, അതിൻ്റെ ഒരു മണി അത്രയും ചെറുത്, അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുത്, അങ്ങനെ എത്ര ചെറിയ കാര്യമാണെങ്കിലും നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടേ നമ്മളെന്ത് ചെയ്തു, ഇനി ആരും കാണണ്ട വിചാരിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും വലിയ പാറക്കെട്ടുകളൊക്കെ ഉണ്ട് വിചാരിച്ചു, അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഈ കറുത്ത കടുകുമണി പോലെയുള്ളൊരു സാധനം കൊണ്ടുവച്ചാൽ ആരെങ്കിലും കാണുമോ? അല്ലെങ്കിൽ ഭൂമിയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും കാട്ടിലോ, ആരും ഇതുവരെ പോകാത്തൊരു കാട്ടിലോ, അല്ലെങ്കിൽ ഏതെങ്കിലും മണ്ണിൻ്റെ അടിയിലോ എവിടെയൊക്കെ വെച്ചു, സാധാരണഗതിയിൽ ആരെങ്കിലും കാണുമോ? അല്ലെങ്കിൽ ആകാശത്തേക്ക് പോയി, വിമാനത്തിൽ ഷൂ പറഞ്ഞ ആകാശത്തേക്ക് പോയി, ആകാശത്ത് പോയിട്ട് അവിടെ ഭൂമിൻ്റെ പുറത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ചു, ചന്ദ്രനിലേക്കൊക്കെ പോകുന്നില്ല ആളുകൾ അല്ലേ, അങ്ങനെ ചന്ദ്രനിലൊക്കെ കൊണ്ടുവച്ച് വിചാരിച്ചു. അപ്പോൾ സാധാരണ മനുഷ്യരാരെങ്കിലും കാണുമോ? ആരും കാണില്ല. പക്ഷേ ഇവിടെ പറയുന്ന എന്താ, അങ്ങനെ നമ്മളൊരു കുഞ്ഞ കാര്യം നമ്മളെവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും യത്തി ബിഹല്ല, ആര് കൊണ്ടുവരും? അള്ളാഹു കാണും, അള്ളാഹു തിരിച്ചു കൊണ്ടുവരും. എന്ന് വെച്ചാൽ നമ്മളങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം, നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കുക, നമ്മൾ എന്തു ചെയ്താലും അത് അള്ളാഹു അതിനുള്ള പ്രതിഫലം നമുക്ക് തരും. അത് ചീത്ത കാര്യങ്ങളാണെങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടും അല്ലേ, നല്ല കാര്യമാണെങ്കിൽ അതിനുള്ള പ്രതിഫലം കിട്ടും സ്വർഗത്തിൽ അല്ലേ. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കാൻ നമുക്ക് കഴിയുമോ? എത്ര ചെറിയ, നമ്മൾ ആരും കാണാതെ എന്തെങ്കിലും ഒരു സാധനം കട്ടെടുത്താൽ അള്ളാഹു കാണൂലേ? അള്ളാഹു നമ്മൾ വിചാരിക്കും ആരും കണ്ടിട്ടില്ല, നമ്മൾ റൂമൊക്കെ കുറ്റിയിട്ടിട്ട് ആരും കാണാതെ ഒരു പൈസ ആരുടെയോ കട്ടെടുത്തു, അല്ലെങ്കിൽ സ്കൂളിൽ എല്ലാവരും ക്ലാസ്സിൽ നിന്ന് പോയി, ആരും ക്ലാസ്സിലില്ല ഉറപ്പാണ്, CCTV ഒന്നുമില്ല ഉറപ്പാണ്, എന്നാലും നമ്മൾ ഒരാളുടെ ബാഗിൽ നിന്ന് ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സാധനം കട്ടെടുത്താൽ ആരും കാണില്ല, പക്ഷെ ആര് കാണും? അള്ളാഹു കാണും അല്ലേ. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അതാണ് ലുഖ്മാൻ അലൈഹിസ്സലാം മകന് കൊടുക്കുന്ന മറ്റൊരു ഉപദേശം. പിന്നെ നോക്കൂ, ലുഖ്മാൻ അലൈഹിസ്സലാം മകനോട് പറയുകയാണേ, വല തുസ്ഇർ ഖദ്ദക ലിന്നാസി വല തംഷി ഫിൽ അർളി മർഹ, എന്താ കൊടുക്കുന്ന ഉപദേശം എന്നറിയോ? മറ്റൊന്ന്, നീ എന്ത് ചെയ്യരുത്, മോനോട് പറയണേ, മോനെ നീ അഹങ്കാരത്തോടുകൂടി മനുഷ്യരുടെ മുന്നിൽ എന്ത് ചെയ്യരുത്, കവളൊക്കെ കോട്ടി ആകെ അഹങ്കാരത്തോടുകൂടിയൊക്കെ സംസാരിക്കുക. അത് പറ്റുമോ? അങ്ങനെ നടക്കുക അത് പറ്റുമോ? നമ്മളെപ്പോഴും നല്ല വിനയുള്ള നല്ല കുട്ടികളായിട്ട് മാറല്ലേ വേണ്ടത്? അല്ലാതെ എപ്പോഴും ഒരു അഹങ്കാരം, ഓ ഞാൻ വലിയ സംഭവമാണ്, നിങ്ങളൊന്നും പോരാ, അങ്ങനെയുള്ള ഒരു ഒരു അഹങ്കാരത്തിൻ്റെ മനസ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മുഖമോ നമുക്ക് പറ്റുമോ? ഇല്ല, നല്ല കുട്ടികൾക്ക് പറ്റില്ല. അതാണ് ലുഖ്മാൻ അലൈഹി സ്വലാം മകന് കൊടുക്കുന്ന മറ്റൊരു ഉപദേശം. അതേപോലെ തന്നെ ഭൂമിയിലൂടെ നടക്കുമ്പോൾ, നമ്മളിങ്ങനെ നമ്മുടെ നാട്ടിലൂടെ ഒക്കെ നടക്കുമ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര പൊങ്ങച്ചും കാണിക്കുക, നമ്മൾ വലിയ ആളാണ് എന്നൊക്കെ പറഞ്ഞൊരു പൊങ്ങച്ചും കാണിക്കൂലേ, അങ്ങനെ നടക്കാൻ പറ്റുമോ? ഇല്ല, അങ്ങനെയൊന്നുമല്ല. നമ്മളെപ്പോഴും ഒരു മുസ്ലിം അല്ലേ നമ്മൾ, അല്ലേ, ഒരു വിശ്വാസിയല്ലേ. അപ്പോൾ നമ്മൾ ഏറ്റവും മാന്യമായി മറ്റുള്ളവരോട് നല്ല രൂപത്തിൽ സംസാരിക്കുന്ന നല്ല വിനയുള്ള കുട്ടികളായിട്ടല്ലേ മാറേണ്ടത്? അതേ, അതാണ് മറ്റൊരു ഉപദേശം. ഇനിയുണ്ട് ഉപദേശങ്ങൾ കഴിഞ്ഞിട്ടില്ല. എന്താ അറിയോ, മറ്റൊരു ഉപദേശം പറയാണ്. ആ, അതിന് മുമ്പ് മറ്റൊരു ഉപദേശം ഉണ്ടായിരുന്നു, അത് ഞാൻ പറയാൻ വിട്ടുപോയി. യാ ബുനയ്യ അഖിമി സ്വലാത്ത് വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാമ അസ്വാബക് ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ഇതും ലുഖ്മാൻ അലൈഹി സ്വലാം മകന് കൊടുക്കുന്ന ഉപദേശം. അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ഒന്നാമത്തെ ഉപദേശം എന്താ അറിയോ, യാ ബുനയ്യ എൻ്റെ പൊന്നു മോനെ, അഖിമി സ്വലാത്ത് നിസ്കാരം നിലനിർത്തണം. ഖുറാൻ പല സ്ഥലത്തും കാണാം അല്ലേ, അഖിമി സ്വലാത്ത് നമസ്കാരം നിലനിർത്തണം. അപ്പോൾ അത് പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന പൂമരത്തണൽ കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരൊക്കെ ശ്രദ്ധിക്കണ്ടേ, ആയിഷ നിർമ്മിനും അസ്ഫാ അസ്ലിയും മാത്രമല്ല എല്ലാ കൂട്ടുകാരും, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ മുസ്ലിമാണെങ്കിൽ കൃത്യമായിട്ട് നിസ്കരിക്കണം. എത്ര വക്കത്ത് നമസ്കരിക്കാനുണ്ട്? 5 അല്ലേ, 5 വക്കത്ത്. ഏതൊക്കെയാണ്? രാവിലെ, സുബ്ഹ്, ഉച്ചക്ക് ളുഹ്ർ,
6: വൈകുന്നേരം അസ്ർ,
5: സമയം അടക്കം പറഞ്ഞു. അപ്പോ ഈ 5 നമസ്കാരങ്ങളും നമ്മൾ കൃത്യമായിട്ട് നിസ്കരിക്കണം. നിസ്കരിക്കണ്ടേ? 7 വയസ്സാകുമ്പോ മുതല് നിസ്കാരം കൃത്യമായിട്ട് ശീലിക്കാൻ പറഞ്ഞിട്ടില്ലേ? ആ, ഒരു 10 വയസ്സായിട്ടും നിസ്കരിക്കാൻ ശീലിക്കാത്ത കുട്ടികളെ ആ മാതാപിതാക്കൾക്ക് വേണേ അടിക്കാം അല്ലേ. അങ്ങനെ വരെ റസൂല് പറഞ്ഞ എന്താ, അത്രയും ഗൗരവമുള്ള കാര്യമാണ്. നിസ്കരിക്കാതെ നടക്കാൻ പറ്റുമോ? നമുക്ക് പിന്നെ സ്വർഗം കിട്ടുമോ? ആ, സ്വർഗം കിട്ടണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തൗഹീദ് ഉണ്ടാവണം. പിന്നെ നമുക്ക് എന്ത് വേണം, നമസ്കാരവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. നേരത്തെ പറഞ്ഞ പോലെ മാതാപിതാക്കളെ അനുസരിക്കണം, വേണ്ടേ? വേണം. അപ്പോൾ 5 നേരത്തെ നമസ്കാരം കൃത്യമായി ചെയ്യുക. പിന്നെ വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസ്വാബക് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അറിയോ, നല്ല കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിനൊക്കെ നമ്മൾ കൽപ്പിക്കുക, അതിനൊക്കെ നമ്മൾ നന്നായി പ്രോത്സാഹിപ്പിക്കുക. ഏതെങ്കിലും നമ്മുടെ ഒരു കൂട്ടുകാർ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുന്നത് കാണുമ്പോൾ, ആ നല്ല കുട്ടിയാണ്, അത് ഇനിയും ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ അനിയന്, നമ്മളെ അനിയത്തി, അനിയനുണ്ടോ? ഉണ്ടോ? ആ, അനിയത്തി ഉണ്ടോ?
6: ഇല്ല.
5: മോൾക്ക് അനിയനെ അനിയത്തി ഉണ്ടോ? ഇല്ല, മോളാണ് ചെറിയ കുട്ടി അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ അവരെയൊക്കെ നമ്മൾ കൂടുതൽ ഉപദേശിക്കുക. നമ്മളെ കാക്കാനെ താത്താനൊക്കെ ഉപദേശിക്കാൻ പോയാൽ ചിലപ്പോൾ ശരിയാവില്ല. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ താഴെയുള്ളവരാണല്ലോ കൂടുതൽ ഉപദേശിക്കുക. അപ്പോൾ അങ്ങനെ ഉപദേശിക്കുന്ന സമയത്ത് അവർ നല്ല കാര്യമൊക്കെ ചെയ്യണത് കാണുമ്പോൾ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. നന്മ കൊണ്ട് കൽപ്പിക്കുക. അതുപോലെ തിന്മകൾ, അവരെന്തെങ്കിലും മോശം കാര്യങ്ങൾ, നമ്മുടെ കൂട്ടുകാർ ആരാണെങ്കിലും മോശം കാര്യങ്ങൾ കാണുകയാണെങ്കിൽ അവരോട് എന്താ പറയുക, നോ പറയുക, അത് ചെയ്യരുത് കേട്ടോ, അത് ശരിയല്ല, നല്ല രൂപത്തിൽ പറയുക കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ക്വാളിറ്റി നമുക്കുണ്ടാവണം. പിന്നെ മറ്റൊരു ഉപദേശം തരാം അവസാനം. വഖ്സിദ് ഫീ മശീക, വളരെ പ്രധാനപ്പെട്ടൊരു ഉപദേശമാണ്. വഖ്ലുൽ മിൻ സൗതിക, എന്താ അറിയോ, നിന്റെ നടത്തത്തിലൊക്കെ ഒരു മിതത്വം പാലിക്കണം. നമ്മളിങ്ങനെ
6: ആകെ
5: മാന്യമായിട്ട് നടക്കണം, അതെ, അല്ലാതെ വെറുതെ അഹങ്കാരം കാണിച്ച് അങ്ങനെ നടക്കാൻ പറ്റുമോ? ഇല്ല. ഒരു ഒരു മിതത്വം നമ്മുടെ നടത്തത്തിലും നമ്മുടെ പെരുമാറ്റത്തിലൊക്കെ ഉണ്ടാവണം. ആളുകളെ വെറുപ്പിക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആളുകളെപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടണം അല്ലേ, അതിന് നല്ല സ്വഭാവങ്ങൾ ഉണ്ടാവണം. അതേപോലെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് വഖ്ദു മിൻ സൗതിക്, നിന്റെ ശബ്ദം ഉണ്ടല്ലോ, നമ്മുടെ ശബ്ദം, ആ ശബ്ദം അല്ലെങ്കിൽ നമ്മുടെ ആ സംസാരമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വെറുപ്പുളവാക്കുന്ന പോലെ ആവരുത്, മറിച്ച് ഒരു ഒതുക്കത്തിലും ഒരു മയത്തിലൊക്കെ സംസാരിക്കണം. എപ്പോഴും കച്ചറ അങ്ങനെ ഒച്ചവിളി ഉണ്ടാക്കി അങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ആരോടാണെങ്കിലും, കൂട്ടുകാരോടാണെങ്കിലും ഉപ്പയോടുമ്മയോടാണെങ്കിലും അധ്യാപകരോടാണെങ്കിലും ഒക്കെ ആകെ കച്ചറുണ്ടാക്കിയുള്ള സംസാരമല്ല, പിന്നെ ആ നല്ലൊരു ഒരു മയത്തിലുള്ള സോഫ്റ്റായ സംസാരങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. എന്ന് മാത്രമല്ല, അള്ളാഹു ഒരു ഉപമ കൂടി ഖുർആനിൽ പറഞ്ഞു തരികയാണ്. ഇന്ന അൻകറൽ അസ്വാത്തിൽ സൗത്തുൽ ഹമീർ, ഈ കഴുതയുടെ ഒച്ചല്ലേ, പലപ്പോഴും ആളുകൾക്കൊക്കെ നല്ല വെറുപ്പുളവാക്കുന്ന ശബ്ദമാണ് കഴുതയുടെ ശബ്ദം അല്ലേ. അപ്പോൾ ഈ കഴുതയുടെ ശബ്ദം പോലെ എന്ത് ചെയ്യരുത്, ആവരുത്, ഈ കഴുതയുടെ ശബ്ദമാണ് ഏറ്റവും വെറുപ്പുളവാക്കുന്ന ശബ്ദം, അതുകൊണ്ട് അങ്ങനെയൊന്നും ആവാതെ ശ്രദ്ധിക്കണം എന്നൊക്കെ കൃത്യമായി സൂറത്ത് ലുഖ്മാനിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. പിന്നെ ലുഖ്മാൻ അലൈഹി ഇസ്ലാം തൻ്റെ മകന് ഈ ഒരു ഉപദേശങ്ങളൊക്കെ കൃത്യമായി നൽകുകയാണ്.
6: അപ്പോൾ
5: എത്ര നമുക്ക് എണ്ണി നോക്കുക. ആദ്യം നമ്മളെന്ത് പറഞ്ഞു, ഷിർക്ക് പറഞ്ഞു, പിന്നെ അതുപോലെ മാതാപിതാക്കളെ പറഞ്ഞു, പിന്നെന്തു പറഞ്ഞു, നിസ്കാരം പറഞ്ഞു, പിന്നെ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക പറഞ്ഞു, പിന്നെ മാന്യമായി നടക്കണം, അഹങ്കാരം കാണിക്കരുത്, ആ പൊങ്ങച്ചം കാണിക്കരുത്, പിന്നെന്തൊക്കെ പറഞ്ഞു, പിന്നെ അവസാനം ശബ്ദത്തിൻ്റെ കാര്യം, സംസാരത്തിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. ഇങ്ങനെ എണ്ണി നോക്കിയാൽ ഒരുപാട് ഉപദേശങ്ങൾ അൽഹംദുലില്ല നമുക്കും കിട്ടിയില്ലേ. ലുഖ്മാൻ അലൈഹി ഇസ്ലാം അങ്ങനെ കൊടുത്ത ഉപദേശം ഇപ്പോൾ നമുക്കും കിട്ടിയില്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മളെല്ലാവരും ജീവിതത്തിൽ പകർത്താനും വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോഴാണ് നല്ല കുട്ടികളാകാനും അതുവഴി സ്വർഗം നേടാനും നമുക്ക് എല്ലാവർക്കും സാധിക്കുക. ഇന്നത്തെ പൂമരത്തണലിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കല്ലേ, നമുക്ക് അവസാനിപ്പിക്കല്ലേ. ഇൻഷാല്ലാ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് മറ്റു വിഷയങ്ങളുമായി വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ കുട്ടികൾക്ക് എത്ര വിലപ്പെട്ട ഉപദേശങ്ങൾ എന്ന വിഷയത്തിലാണ് മുഹമ്മദ് ഷമീൽ ടി നമ്മോട് സംസാരിച്ചത്.
7: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി, ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടണോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഇനി പീസ് റേഡിയോ നുറുങ്ങുകളിലേക്കാണ് നാം പ്രവേശിക്കുന്നത്.
9: പീസ് റേഡിയോ നുറുങ്ങുകളിൽ നമ്മൾ പോകുന്നത് ക്യാൻസർ ചില വസ്തുതകൾ എന്നുള്ള വിഷയത്തിൽ ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ്റെ രചനയ്ക്ക് ശബ്ദം നൽകുന്നു.
10: ക്യാൻസർ ചില വസ്തുതകൾ, രചന ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ. ആഗോളതലത്തിൽ എന്ന പോലെ നമ്മുടെ കൊച്ചു കേരളത്തിലും അർബുദ രോഗങ്ങൾ കൂടി വരികയാണ്. ജീവിതദൈർഘ്യം കൂടിയതും ജീവിതശൈലി വ്യത്യാസങ്ങളും ചികിത്സാ നിർണയ സൗകര്യങ്ങളുടെ വർധനവും കാരണമായി പറയപ്പെടുന്നു. പുരുഷന്മാരിൽ വായിലും തൊണ്ടയിലും വരുന്ന ക്യാൻസർ, ശ്വാസകോശ ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസർ, അന്നനാള ആമാശയ ക്യാൻസർ, വൻകുടലിലെ ക്യാൻസർ എന്നിവ കൂടുതലായി കണ്ടുവരുന്നു. കരളിലെ ക്യാൻസറും സമീപകാലത്ത് കൂടി വരുന്നുണ്ട്. സ്ത്രീകളിൽ സ്തനാർബുദമാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥിയിൽ വരുന്ന ട്യൂമറുകളും ഒട്ടും പിന്നിലല്ല. 20-30 വർഷങ്ങൾക്ക് മുൻപ് കൂടുതലായി കണ്ടിരുന്ന ഗർഭാശയ ക്യാൻസർ ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും അണ്ടാശയ ക്യാൻസറും ഗർഭാശയ ക്യാൻസറും ഇന്നും ധാരാളം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. രക്താർബുദവും ലിംഫോമയും സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ കണ്ടുവരുന്നു. പ്രായം ചെന്നവരിൽ മൾട്ടിപ്പിൾ മൈലോമയെന്ന രക്താർബുദം കൂടുതലായി കാണുന്നുണ്ട്. കുട്ടികളിൽ ഏറ്റവും കൂടുതലായി കാണുന്നത് രക്താർബുദം അഥവാ ലുക്കീമിയയും ബ്രെയിൻ ട്യൂമറുകളുമാണ്. ക്യാൻസർ രോഗനിർണയമാണ് ആദ്യമായി തീരുമാനിക്കുന്നത്. ക്യാൻസർ ഉണ്ടെന്ന് വൈദ്യപരിശോധനയിൽ സംശയം തോന്നിയാൽ രോഗനിർണയം ഉറപ്പാക്കാൻ ബയോപ്സി പരിശോധന ചെയ്യുന്നു. ഇത് ലളിതമായ സൈറ്റോളജി പരിശോധനയോ അൾട്രാസൗണ്ട് അല്ലെങ്കിൽ CT സ്കാൻ ഉപയോഗിച്ചുള്ള നീഡിൽ ബയോപ്സിയോ ആകാം. ക്യാൻസർ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഈ അർബുദം എത്രത്തോളം വ്യാപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള പരിശോധനകളും ആവശ്യമായി വരുന്നു. ക്യാൻസറിനെ എങ്ങനെ തടയാം? വായിലും തൊണ്ടയിലും വരുന്ന ക്യാൻസറും ശ്വാസകോശ അർബുദവും മൂത്രാശയ ക്യാൻസറും ഉൾപ്പെടെ 40% ക്യാൻസർ രോഗങ്ങളും പുകയിലയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മദ്യപാനവും Hepatitis B അണുബാധയും കരൾ ക്യാൻസറിന് വഴിതെളിക്കും. HPV ഹ്യൂമൻ പാപ്പിലോ മെസറസ് ഗർഭാശയ ക്യാൻസറിനും മലദ്വാര ക്യാൻസറിനും കാരണമാകുന്നുണ്ട്. അന്തരീക്ഷ മലിനീകരണം ശ്വാസകോശാർബുദത്തിന് വഴിതെളിയിക്കുന്നു. തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ചാൽ ഒട്ടുമിക്ക ക്യാൻസറുകളും പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. 40 ശേഷം 2 മാമോസോണോഗ്രഫി പരിശോധന നടത്തിയാൽ സ്തനാർബുദം നേരത്തെ കണ്ടുപിടിക്കാം. ഗർഭാശയ ഗള ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാൻ പാപ്സ്മിയർ എക്സാമിനേഷൻ വളരെ ഫലപ്രദമാണ്. ക്യാൻസർ വരാൻ സാധ്യതയുള്ള ആളുകളിൽ കൃത്യമായ ഇടവേളകളിൽ ഇത്തരത്തിലുള്ള പരിശോധന നടത്തേണ്ടതാണ്. ക്യാൻസർ ചികിത്സാ സൗകര്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമുക്ക് കൂടുതലാണ്. നേരത്തെ കണ്ടുപിടിക്കുകയും ശരിയായ ചികിത്സ ലഭ്യമാക്കുകയും ചെയ്താൽ പരിപൂർണമായി ചികിത്സിച്ച് മാറ്റാം. പുതിയതരം ചികിത്സാരീതികളായ ഇമ്മ്യൂണോതെറാപ്പിയും മറ്റ് നൂതന ചികിത്സാരീതികളും മൂലം ക്യാൻസർ ചികിത്സയുടെ ചിലവ് വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു. വളരെ വൈകി കണ്ടെത്തുന്ന ക്യാൻസറുകൾക്ക് വിലയേറിയ ചികിത്സകൾ നടത്തി ഒന്നോ രണ്ടോ വർഷം ആയുസ് കൂട്ടാൻ ശ്രമിക്കുന്ന തീരുമാനം പലപ്പോഴും ഒരു പരാജയമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ രോഗിയും ഉറ്റ ബന്ധുക്കളും ഒരു ഉചിതമായ തീരുമാനമെടുത്ത് തൃപ്തികരമായ മരണത്തിന് തയ്യാറെടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്.
4: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് നുറുങ്ങുകളായിരുന്നു. ക്യാൻസർ ചില വസ്തുതകൾ എന്ന ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ്റെ രചനയുടെ ശബ്ദാവിഷ്കാരമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇനി ഒരാഴമേറിയ പഠനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അസ്മാഉൽ ഹുസ്ന.
9: അസ്മാഉൽ ഹുസ്നയിൽ നമ്മൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് അബ്ദുറൌഫ് അൽ ഹിക്കമി തിരുവനന്തപുരം നിർത്തിയ അള്ളാഹുവിൻ്റെ 99 നാമങ്ങളിൽ ഒരു നാമമായ നിരീക്ഷിക്കുന്നവൻ എന്നുള്ള വിശേഷണത്തെ കുറിച്ചാണ് സംസാരത്തിലേക്ക്
4: കേട്ടുവരാം.
11: അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. ബിസ്മില്ല, അൽഹംദുലില്ല. അല്ലദി ഹദാന ലിഹാദ വമാ കുന്നാലി നഹ്തദിയ ലൗല അൻ ഹദാന അല്ലാ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അർ റഖീബ് എന്ന നാമമാണ് ഇൻഷാ അല്ലാ ഇന്ന് നാം പഠിക്കുന്നത്. അർ റഖീബ് എന്ന നാമം വിശുദ്ധ ഖുർആനിൽ 3 പ്രാവശ്യമാണ് ആവർത്തിച്ചു വന്നിട്ടുള്ളത്. റഖീബ് എന്ന് പറയുമ്പോൾ അല്ലാഹു നിരീക്ഷിക്കുന്നവനാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം. കേവലമൊരു നിരീക്ഷകൻ എന്നതല്ല, മറിച്ച് ദുനിയാവിൽ നടക്കുന്ന ഓരോ ചലനങ്ങളെക്കുറിച്ചും സസൂക്ഷ്മം നിരീക്ഷിക്കുകയും ആ വിഷയങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ കൊണ്ടുവന്ന് അതിൻ്റെ നന്മകളെ കണക്കാക്കിക്കൊണ്ട് നന്മകൾ ചെയ്തവർക്ക് സുഹൃതവും തിന്മകൾ ചെയ്തവർക്ക് അതിൻ്റെ ശിക്ഷയും ലഭിക്കുന്ന, അങ്ങനെ ഒരു നീതിയുടെ വിധി നടപ്പിലാക്കുന്ന ഒരു സ്രഷ്ടാവാണ് അർ-റഖീബ് എന്നുള്ളത്. അല്ലാഹു എവിടെയാണ്? ആകാശലോകത്ത് അല്ലാഹു ഉപവിഷ്ടനാണ്. ആ അല്ലാഹു ഭൂമിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെയും സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവനാണ് അർ-റഖീബ്. അള്ളാഹുവിൻ്റെ അർ-റഖീബ് എന്ന നാമത്തിൻ്റെ തേട്ടം കൃത്യമായി കാര്യങ്ങളെ വീക്ഷിച്ച് നിരീക്ഷിച്ച് അതിനെ നാളെ പരലോകത്ത് കൊണ്ടുവന്ന് ആ വിഷയങ്ങൾക്കുള്ള തീർപ്പ് കൽപ്പിക്കുന്നവൻ എന്നതാണ് അർ-റഖീബ് എന്ന നാമത്തിൻ്റെ പൂർണ്ണാർത്ഥം. ഈ ലോകത്ത് അവിശ്വാസികളായ ആളുകൾ അവർ തിന്മകൾ ചെയ്യാതിരിക്കാനുള്ള കാരണം എന്തെന്നാണ്? നമ്മളൊരു ആവർത്തി പരിശോധിച്ചു നോക്കിയാൽ അവർ ഒരുപക്ഷെ നിയമങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് ചില തിന്മകളിൽ നിന്ന് മാറി നിൽക്കും, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ഒരു ഭയത്താൽ തിന്മകളിൽ നിന്ന് മാറി നിൽക്കും, അല്ലെങ്കിൽ നാട്ടുകാരും വീട്ടുകാരും എന്ത് പറയും എന്ന ഒരു ചീത്തപ്പേര് വരാതിരിക്കാൻ വേണ്ടി അത്തരം തിന്മകളിൽ നിന്ന് കള്ളുകൂടി അതുപോലെയുള്ള തിന്മകളിൽ നിന്ന് മാറി നിൽക്കും. വീട്ടുകാരെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നവരുണ്ട്. അപ്പോൾ സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ നിയമപാലകരെയോ പേടിച്ചുകൊണ്ട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം വരുന്ന മാന്യന്മാരായ ആളുകൾ. എന്നാൽ ഒരു വിശ്വാസി അവൻ തൻ്റെ ജീവിതത്തിൽ തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അർ-റഖീബായ അല്ലാഹു നമ്മെ സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ആരും കണ്ടില്ലെങ്കിലും ആരും അറിഞ്ഞില്ലെങ്കിലും ഒരു നിയമപാലകനും പിടിച്ചിട്ടില്ലെങ്കിലും സമൂഹം അറിഞ്ഞില്ലെങ്കിലും വീട്ടിനുള്ളിലുള്ള നമ്മുടെ വീട്ടുകാരും കൂടെ കിടക്കുന്ന പ്രിയതമയും അറിഞ്ഞിട്ടില്ലെങ്കിലും അല്ലാഹു അറിയുന്നു എന്ന ചിന്തയാണ് ഒരു ശരിയായ വിശ്വാസിയെ തൻ്റെ ജീവിതത്തിൽ നിന്ന് തിന്മകളെ മാറ്റി നിർത്താൻ ഉപകരിക്കുന്നത്. നമ്മളെല്ലാ ഖുത്ബകളിലും ആവർത്തിച്ച് കേൾക്കുന്ന 3 ആയത്തുകളിൽ ഒരായത്താണ് സൂറത്തു നിസാഇലെ 1-ാമത്തെ ആയത്ത്. യാ അയ്യുഹന്നാസ് ഉത്തഖു റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ അതിൻ്റെ അവസാനത്തിൽ പറഞ്ഞതാണ് ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു കാന അലൈക്കും റഖീബ, നിങ്ങളുടെ മേൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് എന്ന് ആ സൂറത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏത് സന്ദർഭത്തിലും ഏതവസ്ഥയിലും എവിടെയാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും നമ്മൾ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് അർ റഖീബ് എന്ന നാമം പഠിക്കുമ്പോൾ എൻ്റെ ഓരോ ചലനങ്ങളും ഓരോ ചിന്തകളും അള്ളാഹു അറിയുന്നു, അവൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ നാമത്തിലൂടെ അതിൻ്റെ തേട്ടവും നമ്മൾ മനസ്സിലാക്കേണ്ടതും. പലപ്പോഴും ആളുകൾ തിന്മകൾ ചെയ്യുന്നത് ആരും അറിയുന്നില്ല എന്ന വിചാരത്തോടുകൂടിയാണ്. തൻ്റെ രഹസ്യ ജീവിതത്തിലെ തിന്മകൾ അവരുടെ വിചാരം ആരും അറിയുന്നില്ലല്ലോ, പുറമേ നല്ല മുഖത്തോടുകൂടി മാന്യനായിക്കൊണ്ട് ജീവിക്കുന്നവർ പോലും ഒരുപക്ഷെ അവരുടെ രഹസ്യ ജീവിതങ്ങളിലേക്ക് ഒന്നാഴ്ന്നിറങ്ങിയാൽ അവരുടെ ജീവിതത്തിലും തിന്മകളുണ്ടാകും. ആ തിന്മകൾ ചെയ്യാൻ അവർക്കുള്ള ധൈര്യം എന്താണ്? ആരും അറിയുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഒറ്റയ്ക്കാണല്ലോ, എൻ്റെ ഈ തിന്മ ആരും അറിയുന്നില്ല എന്ന ധൈര്യമാണ് പലപ്പോഴും ആ തിന്മകൾ ചെയ്യാൻ അവർക്ക് പ്രേരണ. എന്നാൽ വിശുദ്ധ ഖുർആൻ ഒരു ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. ജനങ്ങളെ മറച്ചു വെക്കാൻ പറ്റും, ഒന്ന് വാതിലടച്ച് കുറ്റിയിട്ട് റൂമിനുള്ളിൽ നാം ഒറ്റയ്ക്കായിരുന്നാലും ആരും അറിയാതെ നമ്മൾ ചെയ്താലും വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് ഒളിച്ചു വെക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ റൂമിനകത്തിരുന്ന് നമ്മുടെ ഫോണുകളിൽ സ്ക്രോൾ ചെയ്തുകൊണ്ട് കാണുന്ന തിന്മകൾ, അത് ആരും അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ സെർച്ച് എഞ്ചിനിൽ നിന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്താലും അള്ളാഹു അറിയുന്നുണ്ട് എന്ന ഒരു ബോധം നമുക്കുണ്ടാകണം. അപ്പോഴാണ് നമ്മൾ രഹസ്യ ജീവിതത്തിൽ പോലും തിന്മകളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അവൻ അർ റഖീബ് എന്ന് നമ്മൾ തിരിച്ചറിയണം, ബോധ്യപ്പെടണം. പലപ്പോഴും അറിയാം, പക്ഷേ ബോധ്യപ്പെടാത്തതിൻ്റെ ചില ദുരന്തങ്ങളാണ് നമ്മുടെ രഹസ്യ ജീവിതത്തിലെ തിന്മകൾ ബാക്കി നിൽക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മളൊരു കടയിലേക്ക് കയറുമ്പോൾ ആ കടയിൽ CCTV ഉണ്ട്, നിങ്ങൾ CCTV നിരീക്ഷണത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരിക്കലും അവിടെ ക്രമക്കേടുകൾക്ക് സാധ്യതയില്ല. ഒരു മോഷ്ടാവായ വ്യക്തി CCTVകളുടെ മുന്നിൽ നിന്ന് മോഷ്ടിക്കാൻ തയ്യാറാവുകയില്ല. എന്നാൽ ആ CCTVയെക്കാളും അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് അർ റഖീബ് എന്ന നാമം നമ്മളിവിടെ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. CCTV പോലും കേടുവന്നാൽ നശിച്ചു പോകും, അതിൻ്റെ ഡാറ്റകൾ എടുക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകും. ആ CCTVയിലും പലതും അത് പിടിച്ചെടുക്കാൻ കഴിയാത്ത ചില അവസ്ഥകളുണ്ടാകും. പക്ഷേ അള്ളാഹു അങ്ങനെയല്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിന് തുല്യമൊത്തതൊന്നുമില്ല. അള്ളാഹു അർ റഖീബ് എന്ന് പറയുമ്പോൾ ഈ ലോകത്ത് നടക്കുന്ന ഓരോ ചലനങ്ങളും കൃത്യമായി നിരീക്ഷിക്കുന്നവനാണ് എന്നതാണ് അർ റഖീബ് എന്നതുകൊണ്ടുള്ള ഒരു ഉദ്ദേശം. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നു, മുറാഖബത്തു ദവാമു ഇൽമിൽ അബ്ദി വതയഖന ബിതിലാഇൽ ഹഖി സുബ്ഹാനഹു വതആല അലാ ളാഹിരിഹി വബാത്തിനിഹി. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ നിരീക്ഷിക്കുന്നു എന്ന ഭയം നമുക്കുണ്ടാകണം. തൻ്റെ അകവും പുറവും അറിയുന്നവനാണ് അർ റഖീബായ അള്ളാഹു എന്ന് തിരിച്ചറിയണം. അപ്പോഴാണ് അവൻ ശരിയായ രൂപത്തിൽ റഖീബായ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞിട്ടുള്ളത് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നുണ്ട്. മഹാനായ ലുഖ്മാൻ നബി അലൈഹിസ്സലാം തൻ്റെ മകന് നൽകുന്ന ഉപദേശത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, യാ ബുനയ്യ, അല്ലയോ എൻ്റെ പൊന്നുമകനെ എന്ന് വിളിച്ചുകൊണ്ട്, ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖ്റത്തിൻ ഔ ഫീ സമാവാത്തി ഔ ഫീൽ അർളി യാതി ബിഹ അല്ലാ. നീ ഒരു അണുമണി തൂക്കമുള്ള സാധനം, അത് ആകാശത്തിലോ ഭൂമിയിലോ അവിടെ ഏതെങ്കിലും ഒരു ഇരുട്ടറയിലോ ഏതെങ്കിലും ഒരു ആരും കാണാത്ത ഒരു സ്ഥലത്തേക്ക് കൊണ്ട് ഒളിപ്പിച്ചു വച്ചാലും യാതി ബിഹ അല്ലാ, അല്ലാഹു അത് കൊണ്ടുവരും. ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല, ആരും അറിയാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഏതേത് പ്രവർത്തനങ്ങളും അള്ളാഹു കൊണ്ടുവരും എന്നാണ് ലുഖ്മാൻ നബി അലൈഹിസ്സലാം ഇവിടെ മകന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അർ റഖീബ് എന്ന നാമം പഠിക്കുമ്പോൾ അല്ലാഹു നമ്മെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു സെക്കൻഡ് പോലും അല്ലാഹുവിൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് നമ്മൾ മുക്തരല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹുവിൻ്റെ ആ നിരീക്ഷണം അത് കൃത്യമായി ഇടവേളകളില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മിൽ നിന്ന് നമ്മുടെ തിന്മകളെ അകറ്റുവാനും അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ലാ അഅലമൻ അഖ്വാമൻ മിൻ ഉമ്മത്തി യഅതൂന യൗമൽ ഖിയാമ ബിഹസനാതിൻ അംസാലിൻ ജിബാലി തിഹാമ ബീളൻ. റസൂലുള്ളാഹി പറയാണ്, നാളെ പരലോകത്ത് തിഹാമ നാട്ടിലെ പർവ്വതങ്ങൾക്ക് സമാനമായ അമലുകളുമായി കൊണ്ട് ചില ആളുകൾ വരും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതാല അതിനെയെല്ലാം ഹബാ അൻ മൻസൂറ ധൂളികളാക്കിക്കൊണ്ട് പറത്തിക്കളയുന്നതാണ്. സഹാബികൾ ചോദിച്ചു, ആരാണ് റസൂലെ, അവരിൽ ഞങ്ങൾ ഉൾപ്പെടാതിരിക്കാൻ അവരെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ നിങ്ങളെപ്പോലെയുള്ള നിങ്ങളെപ്പോലെ നിസ്കരിക്കുന്ന, നോമ്പ് നോക്കുന്ന, രാത്രി നിസ്കരിക്കുന്ന, ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ അവർ ഒറ്റക്കായി കഴിഞ്ഞാൽ, ഇദാ ഖലൌ ബിമഹാരിമില്ല ഇൻതഹഖൂഹ, അവർ ഒറ്റക്കായി കഴിഞ്ഞാൽ അള്ളാഹു ഹറാമാക്കിയതിലേക്ക് അവർ പ്രവേശിക്കും, അവർ തിന്മകൾ ചെയ്യും. അങ്ങനെയുള്ള ആളുകൾ ആരും കാണുന്നില്ല എന്ന വിചാരത്തോടുകൂടി ചെയ്യുന്ന തിന്മകൾ നാളെ പരലോകത്ത് അവരുടെ അമലുകൾ പൊളിച്ചു കളയുമെന്നാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു അർറഖീബ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ രഹസ്യ ജീവിതം കൂടി നന്നാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഒറ്റയ്ക്കായാലും ആരും അറിയുന്നില്ല എങ്കിലും ആരും കാണുന്നില്ല എങ്കിലും നമ്മുടെ തിന്മകളിലേക്കുള്ള മനസ്സിൻ്റെ ചാഞ്ചാട്ടത്തിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കുന്നത് അള്ളാഹു അർറഖീബ് എന്ന അള്ളാഹുവിനെ തിരിച്ചറിയുമ്പോഴാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്ത്, അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ, ഒരു പാൽക്കാരി സ്ത്രീ തൻ്റെ മകളോട് പാലിൽ വെള്ളം ചേർക്കാൻ പറയുമ്പോഴും ഉമറിനെ പേടിയായിരുന്നു. കാരണം ഉമർ റളിയല്ലാഹു അൻഹു മായം ചേർക്കരുത്, വഞ്ചന കാണിക്കരുത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഉമറിനെ പേടിച്ചു. മഹതിയായ ആ സ്ത്രീ പാലിൽ വെള്ളം ചേർക്കാൻ പറഞ്ഞ ഉമ്മയുടെ മകൾ തിരിച്ച് ഉമ്മയോട് ചോദിക്കുകയാണ്, ഫഅയ്ന റബ്ബു ഉമർ, അപ്പോൾ ഉമറിൻ്റെ റബ്ബ് എവിടെയാണ് എന്ന് തിരിച്ച് ഉമ്മയോട് ചോദിക്കുന്ന ഒരു അള്ളാഹുവിനെക്കുറിച്ച് കൃത്യമായ ബോധമുള്ള ആ ഒരു സ്ത്രീയെ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അതുപോലെ ആരും അറിഞ്ഞില്ലെങ്കിലും, ഭരണാധികാരി അറിഞ്ഞില്ലെങ്കിലും, വീട്ടുകാരറിഞ്ഞില്ലെങ്കിലും, നാട്ടുകാരറിഞ്ഞില്ലെങ്കിലും, ആരറിഞ്ഞില്ലെങ്കിലും നമ്മുടെ റബ്ബ് നമ്മെ അറിയുന്നു എന്ന ചിന്തയോടുകൂടി ജീവിച്ചാൽ ധാർമ്മിക ബോധമുള്ള ആളുകളായിക്കൊണ്ട് തിന്മയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് തഖ്വയോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതാണ് നമ്മൾ ഈ നാമം പഠിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഗുണമായിക്കൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അള്ളാഹു അർറഖീബാണ്, സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ നിരീക്ഷണത്തിൽ നിന്ന് നമ്മളാരും ഒരു സെക്കൻഡ് പോലും മുക്തരല്ല എന്ന ചിന്തയോടുകൂടി നന്മകൾ കരസ്ഥമാക്കി പ്രവർത്തിച്ചുകൊണ്ട് രഹസ്യവും പരസ്യവും നന്നാക്കിക്കൊണ്ട് പരലോകത്തിനു വേണ്ടി അധ്വാനിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: ബാറക്കല്ലാഹു ഫീക്കും. പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന എന്ന പ്രോഗ്രാം. അള്ളാഹുവിൻ്റെ നാമമായ നിരീക്ഷിക്കുന്നവൻ എന്ന നാമമാണ് ബഹുമാനനായ അബ്ദുറൌഫ് അലിക്കുമി തിരുവനന്തപുരം നമ്മുടെ മുമ്പിൽ സംസാരിച്ചത്. ഇനി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കഥ പറയാം പ്രോഗ്രാമിലേക്ക് പോകുന്നു. ഇന്നത്തെ കഥ പറയാം പ്രോഗ്രാമിൽ വിട്ടി അബ്ദുൽ സലാം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കളിപ്പാട്ടത്തിന് ശ്വാസമുട്ടുമോ? ഗൾഫിൽ നിന്നൊരു വിമാനം പുസ്തകത്തിലെ ഭാഗം 22 ഇന്ന് കഥ പറയാമിലൂടെ നാം കേൾക്കാൻ പോകുന്നത്.
12: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രമുഖ ബാലസാഹിത്യകാരൻ ഇ കെ എം പന്നൂർ രചിച്ചിട്ടുള്ള നോവൽ ഗൾഫിൽ നിന്ന് ഒരു വിമാനം. അധ്യായം 22. കളിപ്പാട്ടത്തിന് ശ്വാസമുട്ടുമോ? കാലൊച്ച കേട്ട് സുമയ്യ കണ്ണു തുറന്നു. ജാഫർ മോൻ ഉണർന്ന് മുഖം കഴുകാൻ പോവുകയാണെന്ന് മനസ്സിലായി. അവൾ മൊബൈൽ ഫോണിൽ സമയം നോക്കി. 3:40. ഉമ്മാ, സുബൈ ബാങ്ക് കൊടുത്തോ? മുഖം കഴുകി വന്ന് ജാഫർ മോൻ ചോദിച്ചു. 1.5 മണിക്കൂർ ഇനിയുണ്ട്, ഉറങ്ങിക്കോ. ബാങ്ക് കൊടുത്താൽ ഞാൻ വിളിക്കാം. എന്റെ മോൻ നേരത്തെ ഉണർന്നത്? ഞാൻ കിനാവ് കണ്ടുമ്മ. ചെറിയപ്പ വിമാനമിറങ്ങി ഇവിടേക്ക് വരുന്നത്. ബാക്ക് സീറ്റിൽ ഞാനും ഇത്താത്തയും ഉമ്മയും ഉണ്ട്. വേഗം ഉറങ്ങിക്കോ. 11 മണിയാവുമ്പോ ഇൻഷാല്ല ചെറിയപ്പ എത്തും. മകനെ ഉറങ്ങാൻ ഉപദേശിച്ച് സമയമേറെ കഴിഞ്ഞിട്ടും സുമയ്യയ്ക്ക് ഉറക്കം വന്നില്ല. കുട്ടികളെപ്പോലെയാണ് ചെറിയാപ്പയെ കാണുന്ന വിഷയത്തിൽ താനുമെന്ന് അവൾക്ക് തോന്നി. വൈകിയാണ് കിടന്നത്, അതിനാൽ അല്പം കൂടി ഉറങ്ങിയില്ലെങ്കിൽ ക്ഷീണമാണ്. ജാഫർ മോൻ ഉണർന്നതിൻ്റെ എത്രയോ മുമ്പേ താൻ ഉണർന്നതാണ്. ഉറക്കം വന്നെങ്കിൽ എന്ന ആഗ്രഹത്തോടെ അവൾ കണ്ണടച്ചു കിടന്നു. 5 മണിക്ക് മുമ്പേ ഉണരണമെന്ന് വിചാരിച്ചതായിരുന്നു. ഉണർന്നപ്പോൾ 5:30 ആയി. അവൾ മക്കളെ വിളിക്കാൻ പോയി. ജാഫർ മോൻ ഉണർന്ന് ഖുർആൻ മറിക്കുന്നതാണ് ശ്രദ്ധയിൽപ്പെട്ടത്. അവൾക്ക് സന്തോഷമായി. ഈ ശീലം നിലനിന്നാൽ മതിയായിരുന്നു. റുഷ്ദ ഉണർന്നിട്ടില്ല. അവൾ അരിയിടിക്കുന്നതിൽ സഹായിച്ച ക്ഷീണം കൊണ്ട് ഉറങ്ങുകയാണ്. എങ്കിലും തട്ടിവിളിച്ചു, പെൺകുട്ടിയല്ലേ, ക്ഷീണം കുറച്ചൊക്കെ സഹിച്ച് നേരത്തെ ഉണർന്നു ശീലിക്കണം. ബാപ്പ നമസ്കരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമോ? അവൾ പോയി നോക്കി. ബാപ്പയും ഉമ്മയും നമസ്കരിക്കുകയാണ്. ഉമ്മയുടെ നിൽപ്പ് കണ്ടപ്പോൾ രണ്ടുപേരും ജമാഅത്ത് നമസ്കാരത്തിലാണെന്ന് മനസ്സിലായി. അവൾ ധൃതിയിൽ വുളു ചെയ്തു വന്ന് ബാപ്പയുടെ പിന്നിൽ നമസ്കാരത്തിന് നിന്നു. സമയം 11 മണി. റുഷ്ദയും ജാഫറും കുളിച്ചൊരുങ്ങി വരാന്തയിലിരുന്നു. കാറിന്റെ ഒച്ച കേട്ടാൽ റോഡിലേക്കോടാൻ. ഉമ്മയും വീട്ടുപണികളെല്ലാം കഴിച്ച് വസ്ത്രം മാറ്റിയിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷമായി. അതാ വരുന്നു ഒരു കാർ. അതിൽ ചെറിയാപ്പ ആയാൽ മതിയായിരുന്നു. ജാഫറും റുഷ്ദയും മുറ്റത്തേക്കിറങ്ങി. കാർ വീട്ടുവളപ്പിന്റെ മുന്നിൽ നിർത്തിയപ്പോൾ അവർ ഓടി. അൽഹംദുലില്ലാ, ചെറിയാപ്പ തന്നെ. ചെറിയാപ്പ ഡോർ തുറന്നപ്പോൾ സുമയ്യക്ക് അത്ഭുതമായി. 2 കുട്ടികൾ, അതാരുടേതാവും? അവൾ അവരുടെ കൈപ്പിടിച്ചപ്പോൾ ഹസനല് പറഞ്ഞു, മക്കളെ, ഇതാണ് നിങ്ങളെ അമ്മായി, സുമയ്യമ്മായി. ഇവര് റുഷ്ദയും ജാഫറും. അമ്മായി എന്ന് ചെറിയാപ്പ തന്നെ പരിചയപ്പെടുത്തിയപ്പോൾ കുട്ടികൾ സമീർക്കയുടേതായിരിക്കുമെന്ന് അവൾ വിചാരിച്ചു. കുട്ടികളുടെ കൈപ്പിടിച്ച് സുമയ്യയും ബാഗും പെട്ടിയുമായി ഹസനലിയും വീട്ടിലേക്ക് നടന്നു. ജാഫറിന് സംസാരമൊന്നുമില്ലാത്തത് കണ്ട് സുമയ്യ ചോദിച്ചു, മോനെന്താ ഇവരോടൊന്നും മിണ്ടാത്തത്? അവൻ ഉമ്മയുടെ ചെവിയിൽ മന്ത്രിച്ചു, ജീവനുള്ള കളിപ്പാട്ടത്തിന് പെട്ടിൻ്റെ ഉള്ളിന്ന് ശ്വാസം മുട്ടൂലേ? അവൾ അത് കേട്ട് ചിരിച്ചുപോയി. ചിരി കണ്ട ഹസനലി കാര്യമന്വേഷിച്ചു. ചെറിയാപ്പ പോയ മുതൽ അവന് ജീവനുള്ള കളിപ്പാട്ടങ്ങളുടെ വിചാര. ഇപ്പം ചോദിച്ചത് പെട്ടിയിലിട്ടാൽ ആ കളിപ്പാട്ടങ്ങൾക്ക് ശ്വാസം മുട്ടൂലേന്നാണ്. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. ജാഫറിന് ലജ്ജ തോന്നി. എന്നാൽ താമസിക്കുന്നില്ല, ഞാൻ ബാഗ് പൊട്ടിക്കുകയാണ്. കളിപ്പാട്ടങ്ങളും മറ്റും പലതും അതിലുണ്ടാവും. കത്തി കൊണ്ടിരി. പെട്ടി തുറന്നപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ തിളങ്ങി. വസ്ത്രങ്ങൾ, പേന, ഗൾഫ് നോട്ട്ബുക്ക്, വിമാനം, കുട, ഹസനലി വിതരണം തുടങ്ങി. ഇത് വല്യാപ്പക്കുള്ള കുപ്പായശീല, ഇത് വല്യമ്മക്ക്. പിന്നെ ഓരോരുത്തരുടെയും പേര് വിളിച്ച് സാധനങ്ങൾ നൽകി. എല്ലാം കഴിഞ്ഞപ്പോൾ ജാഫറിന്റെ മുഖത്ത് ഒരു ചോദ്യത്തിൻ്റെ അടയാളം തെളിഞ്ഞു. അത് ഹസനലി മനസ്സിലാക്കി. അയാൾ ചോദിച്ചു, എന്താ ജാഫു ആലോചിക്കുന്നത്? എവിടെ ചെറിയാപ്പ ജീവനുള്ള കളിപ്പാട്ടങ്ങൾ? ജാഫറിന്റെ ചോദ്യം കേട്ടപ്പോൾ ചെറിയാപ്പയുടെ മുഖം ഇരുളുന്നത് സുമയ്യ ശ്രദ്ധിച്ചു. എന്തോ പന്തികേടുണ്ടല്ലോ ഇതിൽ. സുമയ്യയുടെ കണ്ണുകൾ അദ്ദേഹത്തിൻ്റെ മുഖത്തു തന്നെ. കൂടെ വന്ന പേരക്കുട്ടികളുടെ കൈപ്പിടിച്ച് അവരെ ജാഫറിൻ്റെയും റുഷ്ദയുടെയും കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇതാ ജീവനുള്ള കളിപ്പാട്ടങ്ങൾ. നല്ല കുട്ടികളാണ് റുഷ്ദക്കും ജാഫൂനും. ഇവർ കളിപ്പാട്ടങ്ങൾ. വർദ്ദക്കും നസീമിനും നിങ്ങളും കളിപ്പാട്ടങ്ങൾ. ഈ പുതിയ കളിപ്പാട്ടങ്ങളെ സുമി കേടുവരാതെ നോക്കണം. ചെറിയാപ്പയുടെ തൊണ്ടയിടറിയപ്പോൾ സുമയ്യയുടെ കണ്ണു നിറഞ്ഞു. അല്പനേരത്തെ മൗനത്തിനു ശേഷം ഹസനിൽ പറഞ്ഞു, മോളെ, ഒരു ഗ്ലാസ് പച്ചവെള്ളമെടുക്ക്, ബാക്കിയെല്ലാം പിന്നെ പറയാം.
9: മഷ നമ്മളിപ്പോൾ കേട്ടത് കഥ പറയാം. വിട്ടി അബ്ദുസ്സലാം നിർവഹിച്ച കഥ പറയാമെന്ന ഈ സെഷൻ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഗൾഫിൽ നിന്നൊരു വിമാനം എന്നുള്ള പുസ്തകത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കേട്ടത്. യഥാർത്ഥത്തിൽ കഥകളെപ്പോഴും നമുക്കിഷ്ടമാണ്. നല്ല കഥകൾ കേൾക്കാനും അത് ആസ്വദിക്കാനും നമുക്ക് സാധിക്കണം എന്നുള്ളത് തന്നെയാണ് ഓരോപ്പെടുത്തി. അടുത്തായി നമ്മൾ പോകുന്നത്
4: ദൃശ്യം.
9: ഇന്ന് ഹാവ്ലോക്ക് യാത്രയെക്കുറിച്ചാണ് ദൃശ്യത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. ഇബ്നു അലി അടുത്ത നാട്ടുകാരയുമായി ഹനീഫ വണ്ടൂർ നടത്തിയ സംസാരത്തിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലൂടെ ഉള്ള യാത്രാ വിവരണം ബഹുമാനനായ ഇബ്നു അലി അടുത്ത നാട്ടുകാരിയുടെ കൂടെയായിരുന്നു. അതിൻ്റെ തുടർച്ചയായി നമുക്ക് ഇന്ന് മറ്റൊരു എപ്പിസോഡിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണം നമുക്ക് വലിയ ഉപകാരമായി. ആൻഡമാൻ എന്ന് പറയുന്ന ദ്വീപിനെക്കുറിച്ച് പലപ്പോഴും വായിച്ചും മറ്റുള്ളവർ പറഞ്ഞുമുള്ള അറിവുകളിൽ അദ്ദേഹത്തിൻ്റെ വിവരണം ഒന്നുകൂടി ആയപ്പോൾ ആ നാടിനെക്കുറിച്ച് ഒന്നുകൂടി കാണാനുള്ള അല്ലെങ്കിൽ കൗതുകകരമായ ആ അവിടുത്തെ ജെറുവ എന്ന് പറയുന്ന ഒരു മനുഷ്യരെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലായപ്പോൾ വളരെ ആകാംക്ഷയായി. അപ്പോൾ വീണ്ടും അതിൻ്റെ മറ്റുള്ള വിവരണങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കൂടെ ഇബ്നു അലി അടുത്ത നാട്ടുകാരിയുണ്ട്. അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ തീർച്ചയായും കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ആൻഡമാൻ കാടുകളിൽ നരഭോജികളായ ആളുകളുണ്ട്, മനുഷ്യർ, അതായത് ദ സെൻറ്റിനൽ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച്. അത് ഈ ജെറുവകളിൽപ്പെട്ട ആളുകളാണോ അതോ അല്ലാതെ മറ്റൊരു വിഭാഗമാണോ, അങ്ങനെ ഉണ്ടോ സത്യത്തിൽ?
13: ഞാൻ കണ്ടോന്നാണ് ചോദ്യം.
4: അതെ, കണ്ടോന്നുള്ളൂ, അതിലൊരു ഭാഗമാണല്ലോ. അപ്പോൾ ജെറുവകളെ കണ്ടു, അല്ല ജെറുവകളാണോ ഇവർ, അതല്ല മറ്റു സെൻറ്റിനൽ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗമാണോ, അത് ഇവർക്ക് തന്നെ പറയുന്ന മറ്റൊരു പേരാണോ എന്ന് അറിയില്ല. അപ്പോൾ താങ്കൾ എന്താണ് അവിടുന്ന് മനസ്സിലാക്കിയത് എന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി വിവരിച്ചാലേ നമുക്കത് യാഥാർത്ഥ്യമാണെന്നറിയാലോ.
13: പ്രസക്തമായ ചോദ്യമാണ്. ഈ ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. നരഭോജികളായ മനുഷ്യന്മാർ അവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ട്. സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിലൊക്കെ ആളുകളെ തടവുകാരെ അങ്ങോട്ട് നാട് കടത്തിയപ്പോൾ തന്നെയുള്ള ഭീഷണികളിൽ ഒന്ന് അതായിരുന്നു. അവരങ്ങനെ ഇവരുടെ ഈ നരഭോജികളുടെയൊക്കെ ആക്രമണത്തിൽ അങ്ങനെ മരിച്ചു പോയേക്കാം, അതിൻ്റെ പോകട്ടെ എന്നുള്ളൊരാഗ്രഹം കൊണ്ടായിരിക്കും. നരഭോജികളെ കണ്ടിട്ട് ഞാൻ എന്തായാലും
4: ശരിയാണ്, അതല്ല എന്നാലും അങ്ങനെ ആ നാട്ടിൽ ചെന്നിട്ട് അന്വേഷിക്കുമ്പോൾ അറിയാലോ. ഇപ്പം നമ്മൾ കെട്ടുകഥകൾ ഇപ്പോൾ ഏതൊരു നാടിനെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റൊരു നിഗൂഢമായ അവതരണമാണ് പലപ്പോഴും ഉണ്ടാവുക.
13: ഇതേ ചോദ്യം പിന്നെ ആദ്യം മനസ്സിലോട് ചോദിച്ചിരുന്നു, അവിടെ നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിച്ചു. ജറാവകളെക്കുറിച്ചൊരു കൃത്യമായ കണക്കുണ്ട്. 250 മുതൽ 500 താഴെ എണ്ണമേ ജറാവകളുള്ളൂ. അവരെക്കുറിച്ച് ഏതാണ്ടൊരു കണക്കും കാര്യങ്ങളും സർക്കാരിൻ്റെ ഇടപെടലുകളും സഹായങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾക്ക് കാണാനും പറ്റും, റോഡരികിലും മറ്റിടത്തൊക്കെ കാണുന്നുണ്ട്. അത്യാവശ്യമായിട്ട് അവരെ ബന്ധപ്പെട്ട് ചികിത്സക്കൊക്കെ ആളുകൾ കൊണ്ടുവരുന്നുണ്ട്. ഇതേ ചോദ്യം ഞങ്ങളും ചോദിച്ചു. പിന്നെ അപ്പോൾ പറഞ്ഞത് സെൻറ്റിനൽ ദ്വീപുകളിൽ അത്തരക്കാരുണ്ട്.
4: മറ്റൊരു ദ്വീപാണ് നിങ്ങൾ പോയ ദ്വീപല്ല,
13: വേറെ. ഈ പറഞ്ഞ ഒരു നിഗൂഢമായ ദ്വീപ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം.
4: അങ്ങോട്ട് പ്രവേശനം
13: ഇല്ല,
4: ഇല്ല, ആർക്കും പോകാൻ
13: ഇല്ല, ഇല്ല. അവിടെ സെൻറ്റിനൽസ് എന്നാണ് ഇവരെ വിളിക്കാറുള്ളത്. അവർ കൃത്യമായി അവരെക്കുറിച്ച് ഒരു ധാരണ അവിടെ ഉള്ള ആളുകൾക്ക് പോലും ഇല്ല. ആ ദ്വീപും അവരും വളരെ സുരക്ഷിതരാണ്. ആരെയും അങ്ങോട്ട് കടത്തിവിടുന്നില്ല, ആർക്കും അനുമതിയും കൊടുക്കുന്നില്ല. പറഞ്ഞ പോലെ അവർക്കിടയിലും ചില കഥകളൊക്കെ ഉണ്ട്. അതിൽ കേട്ടത് ഒരു സായിപ്പ് വേഷം മാറി അവിടെ പോയി, പിന്നെ അവരെക്കുറിച്ച് പഠിക്കാനെന്നൊക്കെ പറഞ്ഞു, പക്ഷേ അയാൾ തിരിച്ചു വന്നില്ല. അതേപോലെ തന്നെ നാട്ടിലെയും ചിലരെ കുറിച്ചൊക്കെ അങ്ങനെ പേര് പറയാറുണ്ട്, പോയവരാരും തിരിച്ചു വന്നിട്ടില്ല. അതിനർത്ഥം അവരവിടെ തീർന്നിരിക്കാമെന്നാണ്. ഇനി സർക്കാരിൻ്റെ അനുമതിയോടുകൂടി ആർക്കും അതിൽ പോകാൻ പറ്റില്ല. അനുമതി ഇല്ലാതെ പോവുകയാണെങ്കിൽ പോലും അതിൻ്റെ ചുറ്റുപാടും കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ടും പട്ടാളവും സൈന്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരിക്കലും കണ്ടുപിടിച്ചിട്ട്
4: അങ്ങോട്ട്
13: കെട്ടുകഥയല്ല, അവർ അങ്ങനെ ഒരു വിഭാഗമുണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത്.
4: പിന്നെ നമുക്കൊരു സന്തോഷകരമായ ഒരു വാർത്ത പറയാറെന്ന് വെച്ചാൽ, ആൻഡമാനിൽ ചെന്ന നമ്മുടെ നാടില്, ഇപ്പോൾ ഞാൻ വണ്ടൂരാണ്, വണ്ടൂർ, മഞ്ചേരി, പാണ്ടിക്കാട്, മണ്ണാർക്കാട്, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ അവിടെ ഉണ്ടോ?
13: തീർച്ചയായിട്ടും ഉണ്ട്. അത് കാണുമ്പോൾ നമുക്കൊരു കുളിരാണ്.
4: അതെ, അത് കേൾക്കുമ്പോൾ ഉണ്ട്. അതാണ്, നിങ്ങളങ്ങനെ ആ സ്ഥലങ്ങളിലൂടെയൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ, ബോർഡൊക്കെ വായിച്ച്?
13: അതെ അതെ, അത് കാണുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. വണ്ടൂർ അവിടുത്തെ പ്രസിദ്ധമായ ഒരു ബീച്ചും കൂടിയാണ്. വണ്ടൂരിൽ
4: ഒരു ബീച്ചാണ്, വണ്ടൂരിൽ
13: സ്ഥലത്തിന്റെ പേരാണ്. അവിടെ നല്ല മനോഹരമായ ബീച്ച് കൂടിയുണ്ട്. മണ്ണാർക്കാടുണ്ട്, കോഴിക്കോടുണ്ട്, നിലമ്പൂരുണ്ട്, തിരൂരുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഓരോ പ്രദേശങ്ങളിൽ. അപ്പോൾ
2: നമ്മൾ മലബാർ ഏരിയ ആണ് അധികം അല്ലേ?
13: ആ, നാട് കടത്തപ്പെട്ടവരാണത്
2: ഇവിടെ നിന്നാണ്. ഈ 1921 ആ കാലഘട്ടത്തിലാണോ?
13: ആ അതെ, ആ
2: മാപ്പിളയിലാണ് അവരൊക്കെ.
13: ആ കാലഘട്ടത്തിൽ നാട് കടത്തപ്പെട്ടവരാണ്. പക്ഷെ അതിന് മുമ്പ് നാട് കടത്തപ്പെട്ടിട്ടുണ്ട് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഏത് പ്രദേശത്തു നിന്നാണോ നാട് കടത്തപ്പെട്ടത്, അവർ ആ അവർ ജീവിതം കരുപ്പിടിച്ചപ്പോൾ അവിടെ ആ ഭാഗത്തുള്ള ഒരു പേരിട്ടു. അങ്ങനെയാണ്. അതിൽ തിരൂര് എന്നൊക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ നെയിം ബോർഡ് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. കാലിക്കറ്റ് എന്നുള്ള ബോർഡ് വെച്ചിട്ട്, കാലിക്കറ്റ് മെഡിക്കൽ എന്ന് പറഞ്ഞിട്ട് ബസ്സിൻ്റെ ബോർഡ് ഇംഗ്ലീഷിൽ വെച്ച ബസ്സുകൾ ഇങ്ങനെ ഓടുന്നത് കാണുമ്പോൾ ഭയങ്കര രസമാണ്.

0: നേരിട്ട് പ്രവേശനമില്ല. അവിടെ കുറേ കൂടി ഗോത്രവർഗ ആളുകളാണ് അവിടെ താമസിക്കുന്നത്. സാധാരണ അന്തമാനിലെ ആളുകൾക്ക് അവർക്ക് പ്രവേശനമില്ല. പിന്നെ പ്രത്യേകിച്ച് അപേക്ഷയെ കൊടുത്ത് അതിൻ്റെ കാരണങ്ങളൊക്കെ ബോധിപ്പിച്ചാൽ മാത്രമേ അങ്ങോട്ട് പ്രവേശനമുള്ളൂ. അപ്പോൾ നിക്കോബാറിലേക്കും
1: ഇതൊക്കെ കേന്ദ്ര ഗവൺമെൻറ് ആണ്
0: കേന്ദ്രഭരണ
1: പ്രദേശമായതുകൊണ്ടാണ് അവിടെ പിന്നെ രാഷ്ട്രീയം. ഇപ്പോൾ നമ്മളാട്ടിലുള്ളപ്പോൾ മലയാളികളാണല്ലോ പൊതുവെ, അതുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികളുണ്ടോ അങ്ങനെ അവിടെ? ഏത് ആരാണ് അവിടെ ശരിക്ക് ഏത് ഭരണമാണ്
0: ഇപ്പോൾ? ഇപ്പോൾ അവിടെ പഞ്ചായത്തിൽ, അവിടെ പഞ്ചായത്തിൽ പറഞ്ഞത് പിന്നെ മെമ്പർമാരെ അതേപോലെ പഞ്ചായത്ത് പ്രസിഡന്റിനെ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു, പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങനെ ഒരു രണ്ട് മൂന്ന് സീറ്റ് സെക്ഷനിലായിട്ടാണ് ഇലക്ഷൻ. അതിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് ഒരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യുന്നത്. പഞ്ചായത്ത് എന്നല്ല, വേറെന്തോ ഒരു പേരെന്നാണ് പേര് ആണ് അവർക്ക് പറയുന്നത്. ഞങ്ങളും സ്വാഭാവികമായിട്ടും തിരഞ്ഞതാണ് കൊടികൾ.
1: കൊടികളില്ല,
0: കുറേ തിരഞ്ഞിട്ട് അപൂർവമായിട്ട് മാത്രമേ കൊടികൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അവിടെ അങ്ങനെ രാഷ്ട്രീയം അവർക്ക് മനസ്സിലുണ്ടാവാം, അല്ലാതെ അങ്ങനെ പ്രകടമായിട്ട് പോവുകയോ അങ്ങനെ ഒരു ജാഥ നടത്തുകയോ അതിൻ്റെ സമ്മേളനങ്ങൾ നടത്തുകയൊക്കെ വളരെ അപൂർവമായിട്ടാണ് കാണുന്നത്. പിന്നെ ഒന്ന് രണ്ട് വലിയ ഫാക്ടറികൾ ഉണ്ടായിരുന്നു, അതിൽ തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അവിടെ തൊഴിൽ സമരങ്ങൾ ഉണ്ടാവുകയും ആ മൂന്ന് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും പൂട്ടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ പൂട്ടിയതിനെതിരെയുള്ള ഒരു വികാര പ്രകടനമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കോൺഗ്രസ്സും യു ഡി കോൺഗ്രസ് അനുകൂലമായ സംഘടനകളിൽ നിന്ന് ഭരണം കുറച്ചു കാലം ബി ജെ പിയിലേക്ക് മാറിയത്. അതിലും അവർ പറയുന്ന ഒരു പൊളിറ്റിക്സ് അല്ല, പക്ഷെ അന്നത്തെ ആ സാഹചര്യത്തിനോടുള്ള ആളുകളുടെ ഒരു പ്രതികരണം അതായിരുന്നാണ് പറഞ്ഞത്. ഇതേപോലെ തന്നെ മതപരമായ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഓരോ സ്ഥലങ്ങളിലും പള്ളിയുണ്ട്, അതായത് മുസ്ലിം പള്ളികളുണ്ട്, അമ്പലമുണ്ട്, ചർച്ചുകളുണ്ട്. പക്ഷേ അതൊന്നും ഒരുപാട് എണ്ണം കൂടുതലൊന്നും കാണുന്നില്ല. ഈ പറഞ്ഞ പോലെ അതിലും വലിയൊരു കോലാഹലങ്ങളോ പരിപാടികളോ അങ്ങനെയൊന്നും കാണുന്നില്ല. നമുക്ക് ബന്ധപ്പെട്ട് പറയുമ്പോൾ പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പള്ളികളുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളികളുണ്ട്, അവരുടെ മദ്രസകൾ സ്ഥാപനങ്ങളുണ്ട്, സുന്നി സ്ഥാപനങ്ങളും എല്ലാമുണ്ട്.
1: അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദ്വീപ് ശരിക്കും ഏതാണ്?
0: പ്രധാനപ്പെട്ട ദ്വീപ് എന്ന് പറയുമ്പോൾ ടൂറിസം ആംഗിളിൽ നോക്കുമ്പോൾ ഹാവ്ലോക്ക് എന്നൊരു ദ്വീപാണ്.
1: ഹാവ്ലോക്ക്,
0: ഹാവ്ലോക്ക്, അവർ ലോക്കൽസ് പറയുക ഹബ്ലോക്ക് എന്നൊക്കെ പറയാം, നമുക്കത് എന്താണെന്ന് മനസ്സിലാവില്ല. ഹാവ്ലോക്ക് ദ്വീപ് എന്നാണ് അതിൻ്റെ പേര്. സ്വരാജ് ദ്വീപ് എന്നൊക്കെ ഇപ്പോൾ ഈയിടെയായിട്ട് പേര് മാറ്റിയിട്ടുണ്ട്.
1: ഹാവ്ലോക്കിൽ നിങ്ങൾ പോയോ ആ യാത്രയിൽ?
0: ഹാവ്ലോക്കിൽ പോയി.
1: പോയി അത് എങ്ങനെ ആ യാത്ര? എങ്ങനെ വിമാനമാർഗ്ഗമാണോ അതോ കപ്പൽ മാർഗ്ഗമോ?
0: ഹാവ്ലോക്കിലേക്ക് പോയത് ബോട്ടിലാണ്. ബോട്ടിൽ പറയുമ്പോൾ പിന്നെ ഒരു കപ്പലിൻ്റെയും ബോട്ടിൻ്റെയും സാധാരണ
1: നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെയുള്ള
0: വലിയ ബോട്ട്.
1: വലിയ ബോട്ട്,
0: അത് രസകരമായിരുന്നു. യാത്രയിലെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു ആ ബോട്ട് യാത്ര. ചൗൾദാരി, എം വി ചൗൾദാരി എന്നാണ് ആ ബോട്ടിൻ്റെ
1: പേര്.
0: ആ പേര് മറക്കൂല, കാരണങ്ങളുണ്ട്. ചൗൾദാരിയിൽ ടിക്കറ്റ് എടുക്കുന്നു, പരിശോധിക്കുന്നു. അതിലേക്കുള്ള എൻട്രി നമ്മൾ വിമാനത്തിലേക്ക് പോകുന്ന പോലെ നമ്മുടെ ഐ ഡി കാർഡ് പരിശോധിക്കുന്നു, ടിക്കറ്റ് പരിശോധിക്കുന്നു, ബാഗുകൾ പരിശോധിക്കുന്നു, പോക്കറ്റിലെ സാധനങ്ങളൊക്കെ പരിശോധിക്കുന്നു. ഒരു വിമാനത്തിലേക്ക് എങ്ങനെ കയറുന്നു അതേ സുരക്ഷയോട് കൂടിയിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുമുണ്ട്. അതേപോലെ എക്സ്റേയിൽ പരിശോധിക്കുന്നു, മറ്റേ മെറ്റൽ ഡിറ്റക്ടറിലൂടെ കടത്തിവിടുന്നു, അതൊക്കെ പരിശോധിച്ചിട്ടാണ് ബോട്ടിലേക്ക് പോലും കയറ്റുന്നത്, അടുത്തൊരു ദ്വീപിലേക്ക് പോകുന്നത്. പിന്നെ ബോട്ടിലേക്ക് കയറുമ്പോഴും ഈ പറഞ്ഞ പോലെ ഐ ഡി കാർഡും ടിക്കറ്റൊക്കെ വീണ്ടും പരിശോധിക്കുന്നു. കനത്ത പരിശോധനയ്ക്ക് ശേഷമാണ് ബോട്ടിലേക്ക് പോകുന്നത്. ബോട്ട് ഒരു രസകരമായ യാത്രയായിരുന്നു. പിന്നെ പോർട്ട്ബ്ലെയറിൽ നിന്നാണ് ഹാവ്ലോക്കിലേക്ക് പോകുന്നത്. രണ്ടര മണിക്കൂറോളം യാത്രയുണ്ട്. അകത്ത്
1: രണ്ടര മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ അധികം ദൂരം ഉണ്ടോ സ്ഥലം?
0: ദൂരം നമുക്ക് ദൂരം ഒരുപാടില്ല, പക്ഷേ അത്യാവശ്യം നല്ല ദൂരമുണ്ട്. കൃത്യം എനിക്ക് കിലോമീറ്റർ എത്രയെന്ന് പറയാൻ സാധ്യമല്ല, കാരണം അതിൻ്റെ സ്പീഡൊക്കെ നോട്ടിക്കൽ മൈലിലൊക്കെയാണ് ബോട്ടിൻ്റെയൊക്കെ സ്പീഡ് കണക്കാക്കുന്നത്. അപ്പോൾ ഒരു 40-50 കിലോമീറ്റർ പെർ അവറൊക്കെ ഓടുള്ളൂ എന്നാണ് നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബോട്ട് യാത്ര അതീവ രസകരമായിരുന്നു. അകത്ത് ഇതേപോലെ ഒരു ബസ്സിൻ്റെയൊക്കെ ഒരു ഡബിൾ വലിപ്പത്തിൽ ഉള്ള ഒരു ഹാള്, അതിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ സെക്കൻഡാണ് എടുത്തു തോന്നുന്നുണ്ട്. അതിൽ എ സി ടിക്കറ്റ് എ സി അകത്ത് എ സി ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്കൊരു അടച്ചിടപ്പെട്ട പോലെ ഒരു ഫീല് തോന്നും, ചെറിയൊരു വിൻഡോയിലൂടെ മാത്രമേ പുറത്ത് കാണുള്ളൂ. അപ്പോൾ അത്രയും വലിയ ബോട്ടിൽ ഞാനും ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. കുറച്ചേരം ഇരുന്നപ്പോൾ ഇങ്ങനെ പയ്യന്മാരെങ്ങനെ എണീറ്റ് പോകണമുണ്ട്. അപ്പോൾ ഏതായാലും ആരുകൂടെ പുറത്ത് പോയി നോക്കുമ്പോൾ വിശാലമായ ഡക്കാണ് അവിടെ. പുറലോകം കുറച്ചുകൂടി മനോഹരമായിട്ട് കാണാം, നല്ല
1: കാഴ്ച.
0: നമ്മൾ താമസിക്കുന്ന അതേ ലെവലിലുള്ള
1: അതേ ലെവലില്ല
0: അവിടെ പോയിരുന്ന് കുറച്ചു നേരം കണ്ടു. പിന്നെ കോണി കറിയിലും മുകളിൽ വേറെ തട്ടുണ്ട്, അവിടെ പോയിട്ട് കാണാം.

0: യാത്ര നല്ല രസകരമായിരുന്നു. കാരണം ദൂരെ നിന്ന് ആദ്യം പോർട്ടബിൾ എയർ ഇങ്ങനെ അകന്നു പോകുന്നു, അതിനുശേഷം ആ മലയും പ്രദേശം അകന്നു പോകുന്നു, പിന്നെ ചുറ്റുപാടും കടൽ മാത്രം
1: കടൽ മാത്രം.
0: വല്ലപ്പോഴും ദൂരെ വല്ല പിന്നെ ബോട്ടിൻ്റെയോ കപ്പലിൻ്റെയോ ഒരു മങ്ങിയ രൂപം മാത്രം കാണുന്നു, പിന്നെ വെറും വെള്ളം മാത്രം കടലിൽ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക്. ഒരു രസകരമായ യാത്രയാണ്. കപ്പൽ ആടുന്നുണ്ട്, ഇടയ്ക്കൊക്കെ തിരമാല അടിച്ച് കയറുന്നുണ്ട്. ഞങ്ങൾ പാർത്തിരുന്ന പിന്നെ സ്റ്റേ ചെയ്തിരുന്ന ആ ഡെക്കിലേക്ക് വെള്ളം അടിച്ച് കയറുന്നുണ്ട്. അടുത്തൊരു ചെരിവിൽ അത് വെള്ളം പുറത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു പോകും. അങ്ങനെ അതായത് ബോട്ടിനകത്തൊക്കെ വെള്ളം കുറേശ്ശെ ഉണ്ട് നടത്തും,
1: വെള്ളം വരും ചെയ്യും, അതുപോലെ പോകും ചെയ്യും.
0: ആ കുറേശ്ശെ ഇങ്ങനെ അടിച്ച് കയറും. പിന്നെ നമുക്ക് നമ്മളങ്ങനെ കൂടുതൽ യാത്ര ചെയ്യാത്തതാണല്ലോ. നമ്മൾ യാത്ര ചെയ്തിട്ടുള്ള ചെറിയ ബോട്ടിലെ ചെറിയ യാത്രയൊക്കെയല്ലേ. ഇത് ഒരു 100-150 ആളുകൾ പോകുന്നൊരു വലിയ അല്ലേ. അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് നിൽക്കുന്നു, രസമാണ്. പക്ഷികളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പറന്നു പോകുന്നു. പിന്നെ അങ്ങനെ ഒരു
1: പക്ഷികൾ അത്രയും ദൂരത്ത് കടലിൻ്റെ
0: മുകളിൽ കൂടിയൊക്കെ ചിലതേ കാണുന്നുള്ളു. ആ തീരയോട് പിന്നെ കരയുടെ അടുത്താണ് കൂടുതൽ കാണാറുള്ളത്. പിന്നെ മത്സ്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നില്ല. അതിൽ ചെറിയൊരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നു
1: ഈ ബോട്ടിൽ.
0: ബോട്ടിനകത്ത് കാപ്പി 30 രൂപയാണ്, വലിയ വിലയൊന്നും കൂടുതലല്ല. പൊതുവെ വിമാനത്തിലൊക്കെ 10 രൂപയുടെ ചായ 100 രൂപയുടെ ഒക്കെ മുകളിലാണ് വരിക. പക്ഷേ അവിടെ പുറത്ത്
1: നമ്മള് ടിക്കറ്റ് പുറത്ത് ക്യാഷ് കൊടുത്ത്
0: വാങ്ങണം.
1: അല്ല വിമാനത്തിൽ ഇപ്പൊ നമുക്ക് ഫ്രീ ആയിട്ടാണല്ലോ.
0: വിമാനത്തിൽ ഫ്രീ അല്ല, വിമാനത്തിൽ ഫ്രീ ഉള്ളത് കൊണ്ട് അല്ലാതെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ പറയണം. ഫുഡ് ചിലര് സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്, അപൂർവമാണ്. അല്ലാതെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അത് നല്ല റേറ്റ് ആയിരിക്കും. അപ്പൊ ഇടക്ക് ഒന്ന് രണ്ട് കാപ്പിയൊക്കെ കുടിച്ച് രസകരമായ യാത്രയായിരുന്നു ഹാവ്ലോക്ക് ദ്വീപിലേക്ക്.
1: പിന്നെ ഈ ബോട്ട് യാത്രയും കപ്പൽ യാത്ര ഒക്കെ പറയുമ്പോൾ ഇത്ര ദൂരമൊക്കെ ഇത്ര സമയമുണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും ഒമിറ്റേഷൻ ചില ആളുകൾക്ക് അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ ഞാനൊരിക്കൽ ലക്ഷദ്വീപിൻ്റെ ഒരു കാര്യം നമ്മളെ സുഹൃത്ത് സംസാരിച്ച് പറഞ്ഞു, യാത്രയ്ക്ക് രസമാണ്, പക്ഷേ ചില സമയത്ത് വയറ്റുന്നൊക്കെ ഒന്നായിട്ട് എന്താ പറയുക, ഒരു വയറിനെന്തൊക്കെ സംഭവിച്ച് ഭയങ്കരമായിട്ട് ഛർദിയൊക്കെ ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും നിങ്ങളെ യാത്രയിലെ അനുഭവം?
0: ഈ എം വി ചൗൾദാരിയിൽ ഞങ്ങൾ പോർട്ട് ബ്ലെയറിൽ നിന്ന് ഹാവ്ലോക്കിലേക്ക് പോകുന്നു. അന്ന് അവിടെ രാവിലെ ചെന്നിറങ്ങുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഞങ്ങൾ 1-2 ദ്വീപ് കാലാപത്ര ദ്വീപിൽ പോയി ഒന്ന് കുളിക്കുന്നു, ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നു. വൈകുന്നേരം രാംനഗർ ബീച്ചിൽ പോയി ഒന്ന് മനോഹരമായ കാഴ്ചകൾ കാണുന്നു.
1: രാത്രിനകത്ത്
0: ഹാവ്ലോക്ക് ദ്വീപിനകത്താണ്
1: ഓരോ ഭാഗങ്ങളായിരിക്കും, നാല് ഭാഗങ്ങൾ.
0: പിന്നെ രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്നു, രാവിലെ പൂരമാണ് ചെയ്തത്. അതിൽ ഈ ഹാവ്ലോക്ക് ദ്വീപിൻ്റെ ഒരു പ്രത്യേകത കൂടുതലുള്ളത് വാട്ടർ എൻ്റർടൈൻമെൻറ്റ്സ് ഉള്ളതാണ്, ആക്ടിവിറ്റീസ് ഉള്ളതാണ്. അതായത് സ്കൂബ ഡൈവിങ് പോലുള്ള, അതായത് നമ്മൾ നീന്തൽ വസ്ത്രമൊക്കെ ധരിച്ച് ഓക്സിജൻ മാസ്കൊക്കെ ആയിട്ട് വെള്ളത്തിനടിയിലൊക്കെ പോകുന്നു. അതിന് പരിശീലനം തരും, അത്യാവശ്യം നല്ല ഫീസാണ്. 1500 രൂപ തൊട്ടൊക്കെയാണ്, വളരെ മിനിമം 1500 രൂപയാണ്. ഞങ്ങളൊന്ന് ശ്രമിച്ചിരുന്നു, പക്ഷേ 50 വയസ്സിൽ കൂടുതലുള്ള ആൾക്കാരെ അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായി, പേടിയായിരുന്നു സത്യത്തിൽ. കാരണം വളരെ സ്ട്രെയിൻ ആണെന്നാണ് കേട്ടത്, പോയ ആൾക്കാരൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടി, പയ്യന്മാർക്കൊക്കെ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞു കേട്ടത്. ചോദ്യത്തിലേക്ക് വരാം. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കപ്പലിൽ കയറുന്നു. കപ്പലിൽ ഒരു കോയിൻസിഡൻസ് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു തമാശ പറഞ്ഞാൽ, ഞങ്ങൾ രാവിലെ വന്ന അതേ കപ്പലിനാണ് പിറ്റേ ദിവസം ഞങ്ങൾ തിരിച്ചു പോകുന്നതും. അവർ വേറെ ട്രിപ്പ് കഴിഞ്ഞ് പോയി വീണ്ടും വന്നതാണ്. അപ്പോൾ നേരത്തെ അവരെന്നെ പറഞ്ഞിരുന്നു, നിങ്ങൾ ഇങ്ങോട്ട് വന്ന പോലെ ആവില്ല മടക്കം എന്നുള്ളത്. ഒന്ന്, കടൽ കൂടുതൽ പ്രക്ഷുബ്ധമായിരിക്കും, അതിൻ്റെ സാധ്യതകളുണ്ട്. രണ്ടാമത്തെ കാര്യം, കാറ്റിനെതിരാണ് യാത്ര, അത്ര സുഖമല്ല എന്നുള്ളത് പറഞ്ഞ പോലെ തന്നെയായിരുന്നു. കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ അസ്വസ്ഥത തുടങ്ങി, ബോട്ട് വല്ലാതെ ആടുന്നു. നേരത്തെ തിരമാലയൊക്കെ അടിച്ചിട്ട് സ്പ്രേ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ചൊക്കെ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് നെരിയാടിക്കും അപൂർവസങ്ങളിൽ മുട്ടിനൊക്കെ വെള്ളം ഈ ഡെക്കിലേക്ക് അടിച്ച്
1: അത്ര
0: അടിച്ച് കയറിയിരുന്നു. ആ അതുപോലെ ബോട്ട് മൊത്തത്തിൽ ഇങ്ങനെ ആട്ടം കൂടുതലാണ്. മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇരുന്നിരുന്ന ഡെക്കിൽ പുറത്തുനിന്ന് നല്ല രസമായിരുന്നു. അവിടെ ആണെങ്കിൽ തന്നെ പിടിച്ചെന്നില്ലെങ്കിൽ ചിലപ്പോൾ വീഴും നമ്മൾ, അങ്ങനെ ആട്ടം. മുകളിലെ ഡെക്കിലെ ഒന്ന് കയറി നോക്കി, കാറ്റും അതുപോലെ പിന്നെ ഈ ബോട്ടിൻ്റെ ആട്ടം പിടിച്ചില്ലെങ്കിൽ വീഴും. അങ്ങനത്തെ ഒരു അപ്പോൾ ഏതാണ്ട് കാര്യം മനസ്സിലായല്ലോ, ആടിക്കൊണ്ടിരിക്കും.
1: അതെ അതെ അതെ.
0: അപ്പോൾ കയറുന്ന സമയത്തൊക്കെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികളും പയ്യന്മാരും ഒക്കെ കുറച്ചേരം കഴിഞ്ഞപ്പോഴേക്കും സ്വഭാവം മാറാൻ തുടങ്ങി, പാടി തുടങ്ങി. ഞാൻ ആ ഡെക്കിൻ്റെ പുറത്താണ് അകത്തിരുന്ന കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ പുറത്ത് വന്ന് നിന്ന് കുറച്ച് കാറ്റെല്ലാം കിട്ടുമല്ലോ. അങ്ങനെ കുട്ടികൾ പിന്നെ ഛർദ്ദിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ അമ്മ ഛർദ്ദിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ എൻ്റെ അടുത്തുള്ള ആൾക്കാർ ഛർദ്ദിക്കുന്നു. ഇതിനകത്ത് നിന്ന് ഒരു പെൺകുട്ടിയെ അമ്മ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്, വലിയ കുട്ടിയാണ്, വിയർത്ത് ഒലിച്ചു നിൽക്കുകയാണ്, അതിനെ തുടച്ചു കൊടുക്കുന്നു. ആ കുട്ടി പിന്നെയും കരയാണ്, പിന്നെ വെള്ളം ബോട്ടിൽ വെള്ളം തലയിട്ട് ഒഴിക്കുന്നു, മേലൊഴിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെയുള്ള മനുഷ്യനാണ്. അതായത് ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർ ഒക്കെ ഛർദ്ദിക്കുന്നു,
1: വല്ലാതെ ക്ഷീണിച്ചു പോയി,
0: കടൽ ചുരുക്ക് എന്നൊക്കെയാണ് പറയുന്നത്,
1: കടൽ ചുരുക്ക്,
0: സീ സിക്നെസ് അതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് ഈ യാത്രയുടെ ഒരു ഭാഗമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് അത് എന്തുകൊണ്ടെന്നൊരു ചോദ്യം എനിക്കും സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ സയൻറ്റിഫിക് എനിക്കറിയില്ല, വയറിൻ്റെ ഈ ബോട്ടിൻ്റെ ആട്ടം കാരണം, നമ്മുടെ കുടലുകളിലുള്ള സമ്മർദ്ദം കാരണം പ്രഷർ കൊണ്ട് ഉണ്ടാകുന്നൊരു ഫീലാണെന്ന് പറഞ്ഞത്. അതിന് ഗുളികകളൊക്കെ ഉണ്ട് ഛർദ്ദിക്കാതിരിക്കാൻ നേരത്തെ.
1: സാധാരണ നമ്മൾ ഇവിടുന്ന് യാത്ര ചെയ്യുന്നതിന് അരമണിക്കൂർ മുമ്പ് ഗുളി കുടിക്കുന്നത് പോലെ,
0: അങ്ങനെ കുടിച്ചാൽ കുറേ ആൾക്കാർ രക്ഷപ്പെടും. എന്തായാലും ഞങ്ങൾ ആറു പേരിൽ നാലു പേരും ഛർദ്ദിച്ചു, ഛർദ്ദിക്കാത്ത രണ്ട് പേരിൽ ഒരാൾ ഞാനായിരുന്നു, എന്താണെന്ന്. പിന്നെ അവർ പറഞ്ഞ എനിക്ക് തോന്നുന്നത് പിന്നെ ഭക്ഷണം കൂടുതൽ കഴിക്കണം എന്നാണ് പറഞ്ഞത്. അതായത് ബോട്ടിൽ കയറുന്നതിന് മുമ്പ് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ ഛർദ്ദി പൊതുവെ കുറയുന്നതാണ് അവിടുത്തെ ഒരു പ്രാദേശികമായിട്ടുള്ള
1: അവിടുത്തെ ആളുകൾ പറഞ്ഞത്. നമ്മളവിടെ നേരെ തിരിച്ചാണ് പറയാറ്.
0: അതെ, ഞാൻ നല്ലോണം കഴിച്ചിരുന്നു, അതുകൊണ്ടാണോ എന്നും അറിയില്ല, എന്തായാലും ഞാൻ ഛർദ്ദിച്ചില്ല. അങ്ങനെയാണ്. അപ്പോൾ അങ്ങോട്ട് എം ബി ചൗൾദാരിന്ന് ഇറങ്ങി കിട്ടിയാൽ മതിയുള്ള അവസ്ഥയിലായിരുന്നു. അത്ര ഒരു
1: ഭീകരമായിരുന്നു, വല്ലാത്തൊരു മടുപ്പിക്കുന്ന
0: യാത്രയായിരുന്നു.
1: തീർച്ചയായും നമ്മൾ ഈ എപ്പിസോഡോട് അവസാനിപ്പിക്കുമ്പോൾ ഞാനതിൻ്റെ അവസാനമായ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട അറിയേണ്ട ഒരു കാര്യമാണ്, നമ്മളെ പൂർവികരെ നാട് കടത്തി അവിടെ ജയിലിലടച്ചിരുന്നോ, കാലാപാനി അല്ലേ കറുത്ത വെള്ളം എന്നുള്ള വിശേഷിപ്പിക്കപ്പെട്ട ആ നാടിന്, ആ ജയിലും പിന്നെ അവിടുത്തെ അവസ്ഥകളൊക്കെ സാറ് കണ്ടിരുന്നു, എന്താണ് അവിടുത്തെ ജയിലിൻ്റെയൊക്കെ അവസ്ഥ എന്താണ്?
0: സെല്ലുലാർ ജയിൽ എന്നാണ് അതിൻ്റെ പേര്. ഏഴ് ദളങ്ങളുള്ള ഒരു നക്ഷത്ര മത്സ്യത്തിൻ്റെ രൂപത്തിലാണ് അത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. മൂന്ന് നിലയോ മറ്റോ ഉണ്ട്, 800-ൽ കൂടുതൽ മുറികളുണ്ട്. നക്ഷത്ര മത്സ്യത്തിൻ്റെ ആ തലയുടെ ഭാഗത്ത് ഒരു വാച്ച് ടവറാണ്, അങ്ങനെ മുകളിൽ പോയാൽ ഫുള്ള് കാണാൻ പറ്റും, ഒരു ഭാഗം കടൽ ബാക്കിയുള്ളത്. പിന്നെ ഇങ്ങനെ ആ കാല് എന്ന് പറഞ്ഞത് മൂന്ന് നിലകളിലെ ബിൽഡിങ്ങുകളാണ്. അതിൽ കയറി നോക്കി, അതിൽ ജയിലിൻ്റെ അറകളിലൊക്കെ ഉള്ളിലൊക്കെ പോയിട്ടൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത്, സ്വാഭാവികമായിട്ടും ടൂറിസ്റ്റ് ടിക്കറ്റ് ഉണ്ട്. പിന്നെ അവിടെ ഒരു പിന്നെ ചിത്രങ്ങളും മറ്റൊക്കെ ഉള്ള ഗാലറി ഉണ്ട്, മ്യൂസിയം ഉണ്ട്. അതിൽ കുറേ ചരിത്രവും കാര്യങ്ങളും ഫോട്ടോസും അന്നത്തെ സ്വാതന്ത്ര്യസമര കാലഘട്ടങ്ങളിൽ അവിടെ ജയിലിലാക്കപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളുടെയും അതിൽ മലയാളികളുടെയൊക്കെ കുറേ പേരൊക്കെ ഉണ്ട്. ജയിലിൻ്റെ അറ എന്ന് പറയുമ്പോൾ പുറത്തൊരു ചെറിയ ഒരു ജനാല പോലെ, കിളിവാതിൽ എന്നൊക്കെ പറയുന്നില്ലേ, ചെറിയ ജനാല മാത്രമേ ഉള്ളൂ. അകത്ത് സാധാരണ കല്ലുകൊണ്ട് പെട്ടാണ്, മുകളിൽ നോക്കിയാൽ പോലും ആകാശമൊന്നും കാണുന്നില്ല. അതിനകത്തേക്ക് എയർ പാസ് ചെയ്യാൻ തന്നെ പിന്നെ മുമ്പിലുള്ള ഈ ചെറിയ ജനലും പിന്നിലുള്ള ചെറിയൊരു പൊത്തുപോലെയൊക്കെ ഉള്ളത്. അതിനകത്തൊരു ബാത്റൂം സംവിധാനങ്ങളൊന്നും കണ്ടില്ല, ഒരു വലിയ പാത്രം വെക്കാൻ പോലെ രണ്ട് കുഴികൾ ഭക്ഷണം കഴിക്കാനുള്ളതാണോ,
1: ഇടുങ്ങിയ ഒരു
0: അത്യാവശ്യം വിസ്താരമൊക്കെ ഉണ്ട് എന്നാലും
1: ഇരുട്ടായിരിക്കും അല്ലേ.
0: അതിൽ അവർ പലതരത്തിലുള്ള ശിക്ഷകളുണ്ടെന്ന് പറഞ്ഞു, ചിലത് ഏകാന്തവാസം എന്നാണ് പറഞ്ഞത്, ഒരു മനുഷ്യനില്ലാതെ പുറം ലോകം കാണാതെ
1: സൂര്യവെളിച്ചം,
0: ഭീകരമായ ശിക്ഷയാണുള്ളത്. പിന്നെ അവിടെ ശിക്ഷിക്കാനുള്ള മറ്റു ചില ഉപാധികൾ കണ്ടത്, പിന്നെ ചാട്ടവാറ് അടിക്കാനുള്ള ഇത്, അതായത് കൈകൾ ഇങ്ങനെ കെട്ടിയിട്ട് കൈ, പിന്നെ നമ്മളൊരു വലിയ ബ്ലാക്ക് ബോർഡ് പോലെ ബോർഡ് ഉണ്ടാക്കി കൈ അവിടെ ക്ലിപ്പ് ചെയ്ത് വെച്ച് കാലും ചെങ്ങലൊക്കെ ഇട്ടിട്ട് പിന്നെ അടിക്കുകയാണ്, അത് കൈയും കാലും കെട്ടിയിട്ടിട്ട് അടിക്കുന്ന, അതിനുള്ള അങ്ങനെ ചെയ്തിരുന്ന
1: പത്രങ്ങൾ
0: കാണുന്നുണ്ട്, ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. വേറൊരു ശിക്ഷ കണ്ടത് ചക്കിൽ ആട്ടുന്നുണ്ടല്ലോ, എണ്ണ
1: ആട്ടുക,
0: കാളകളെ വെച്ചിട്ട് ചക്കിലാട്ടുന്ന രൂപം, കാളകൾക്ക് പോയ മനുഷ്യനെ വെച്ചിട്ട് ചക്കിൽ ആട്ടിയിരുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെയൊക്കെ പിന്നെ സാമ്പിളുകൾ, പണ്ടത്തെ സാമ്പിളുകൾ അവിടെ എപ്പോഴും ഉണ്ട്. വേറൊന്ന് കണ്ടത് അതിഭീകരമാണ്, കാരണം കയ്യിനും കാലിനും ദേഹത്തിനും ചെങ്ങലൊക്കെ ഇട്ടിട്ട് അത് പരസ്പരം ബന്ധിപ്പിച്ചിട്ട് നടത്തുന്നത്. അതെന്ന് വെച്ചാൽ നടക്കാൻ പോലും ശരിക്കും
1: പറയാത്ത
0: അങ്ങനത്തെയുള്ള ശിക്ഷാ നടപടികൾ, അതിൻ്റെ പിന്നെ സാധനങ്ങളൊക്കെ കണ്ടു.
1: സ്വന്തം നാട്ടിൽ നിന്ന് നാട് കടത്തുകയും പിന്നെ അവിടെ ക്രൂരമായ ശിക്ഷയ്ക്ക് വിധേയമാവുകയും ചെയ്തു എന്നുള്ളതാണ്.
0: പിന്നെ മർദ്ദനത്തിൻ്റെ കാര്യങ്ങൾ പറയാനില്ലല്ലോ. അവിടെ പിന്നെ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ട്, ലൈറ്റും സൗണ്ടും.
1: ഇപ്പോൾ വിദേശ ടൂറിസ്റ്റുകൾക്ക്
0: അവിടുത്തെ ചരിത്രം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. അപ്പോൾ നിരന്തരമായി സീറ്റുകൾ ഇട്ടിരിക്കുന്നു, അതിൻ്റെ മുന്നിൽ ഇടതുഭാഗത്തും വലതുഭാഗത്തും ജയിലിൻ്റെ കെട്ടിടം തന്നെയാണ്. വൈകുന്നേരം ആണ് അതിന് പ്രത്യേക ടിക്കറ്റൊക്കെ എടുക്കണം. അപ്പോൾ അതിൽ പിന്നെ ഈ ജയിലിൻ്റെയും മറ്റും ചരിത്രമാണ് അതിൽ പറയുന്നത്. പക്ഷേ അതൊരു നല്ല അനുഭവമാണ്. 300 രൂപ മറ്റാണ് അതിന് ഈ ഷോക്കുള്ള ടിക്കറ്റ്. അതിൽ ജയിലിൽ തുടങ്ങിയതും ജയിലിലെ ആക്രമണങ്ങളും സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട സംഗതികളും അതൊക്കെ ഈ സാധനം കാണിക്കുന്നത് നല്ല സൗണ്ട് ക്ലാരിറ്റിയാണ്. ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ ഓപ്പൺ എയറിലാണ് അത് കാണിക്കുന്നത്. അതിൻ്റെ സ്ക്രീന് പോലെ നമുക്ക് കാണിക്കുന്നത് ഈ ജയിലിൻ്റെ വരാന്തകളും ജയിലിൻ്റെ മേൽക്കൂരയും അതിനപ്പുറത്തുള്ള ഷെഡും അതേപോലെ വലതുഭാഗത്തൊക്കെയുള്ള മരത്തിലൊക്കെയാണ്. അപ്പോൾ നല്ല രസമാണ്. നമ്മളിങ്ങനെ ഇടതുഭാഗത്ത് ഇങ്ങനെ നോക്കി കാണുമ്പോഴേക്കും വലതുഭാഗത്തേക്ക് മരത്തിൻ്റെ മുകളിലേക്ക് ഷെഡിൻ്റെ മുകളിലേക്ക് അങ്ങനെ സൗണ്ടും പിന്നെ ചിത്രങ്ങളും ചലച്ചിത്രങ്ങളും അതിൻ്റെ ഹിന്ദിയിലാണ് അതിൻ്റെ ഡോക്യുമെൻ്ററി സംസാരം കഴിയുമ്പോൾ നല്ലൊരു അനുഭവമാണ്. 1 മണിക്കൂറോളം നീണ്ടൊരു ഷോ ആണ്. അത് നല്ലൊരു അനുഭവമാണ്.
1: അതവിടെ വിദേശികൾക്ക് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി സജ്ജീകരിച്ചാണ്. ചരിത്രം പഠിക്കാൻ
0: വേണ്ടി ചരിത്രത്തിൽ ഈയിടെയായിട്ട് ചില തിരുത്തലുകളൊക്കെ ഉണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ബോധപൂർവ്വം ഞാൻ അവിടെ
1: പറയും. പിന്നെ അത് പുതിയ രാഷ്ട്രീയ പിന്നെ കാര്യങ്ങളാണ് അതിലേക്ക് ഇപ്പോൾ നമ്മൾ പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഇതുപോലെയാണ് അവിടുത്തെ അവസ്ഥകൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നു. ഇതുപോലെ ബാക്കിയുള്ള ദ്വീപുകളിൽ ഇതേപോലെ മനുഷ്യവാസങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ യാത്ര വിവരണം ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത ഒരു എപ്പിസോഡിൽ പുതിയ യാത്രാ വിവരണങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാതുഹു. പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് ദൃശ്യം ഹാവ്ലോക്ക് യാത്രയും കാഴ്ചയും എന്ന പ്രോഗ്രാമാണ് നാം കേട്ടത്.
2: നമ്മോടൊപ്പം ചേർന്ന് ഇബിനു അലി അടത്തനാട്ടുകാര ഹനീഫ വണ്ടൂർ.
1: നമുക്കൊരു ഇടവേളയിലേക്ക് പോകാം.
3: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما.
3: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡ് ആണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗട്ട്ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരികളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വെക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതിത്തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖളാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്ക് കൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
6: ഞാനൊരു കഥ പറയാം. രണ്ടാളുകൾ തമ്മിൽ പരസ്പരം നല്ല സുഹൃത്തുക്കളാണ്. ഒരേ സ്ഥലത്ത് കച്ചവടം ചെയ്യുന്ന രണ്ടാളുകളാണ്. ചെറിയ മിഠായി കച്ചവടം നടത്തുന്ന രണ്ടാളുകൾ. അപ്പോൾ തമ്മിൽ എന്തോ ചില പ്രയാസങ്ങൾക്ക് വേണം, എന്തോ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അതിൻ്റെ പേരിൽ അവർ തമ്മിൽ വഴക്കുകൂടുകയാണ്. അങ്ങനെ വഴക്കുകൂടി ആദ്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നോ രണ്ടൊക്കെ പറഞ്ഞു. അപ്പം ഭയങ്കര അസഭ്യവർഷങ്ങളിലേക്കെത്തി. ആദ്യം കുറച്ച് പറഞ്ഞു, പിന്നെ അങ്ങനെയല്ല വഴക്കാവുമ്പോൾ. പിന്നെ അങ്ങോട്ടും ഒന്ന് പറഞ്ഞു, ഇങ്ങോട്ടും രണ്ട് പറഞ്ഞു. അപ്പം പിന്നെ ഭയങ്കര തെറിയാണ് പിന്നെ പറയുന്നത്. അപ്പോൾ ആളുകൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇത് കേൾക്കാൻ പറ്റാതെ എന്ത് ചെയ്തു, അവർ കുറച്ചങ്ങ് മാറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പം ആ തെറി കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരാൾ അടുത്ത ആളെ മിഠായി ഭരണിയിലുള്ള ഭരണി പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ള മിഠായി എടുത്ത് പുറത്ത് വലിച്ചെറിയാൻ തുടങ്ങി. അപ്പോൾ അയാൾ പുറത്തുള്ളതും വലിച്ചെറിയാൻ തുടങ്ങി. അപ്പോൾ ആ മിഠായി പുറത്തെറിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്ത് മിഠായി എടുത്തിട്ട് എല്ലാവരും പോയി. അങ്ങനെ വലിച്ചെറിഞ്ഞ സാധനമല്ലേ. കുറേ കഴിഞ്ഞ് ഇവരുടെ ഇതൊക്കെ അവിടെ അടങ്ങി. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, നിങ്ങൾ സത്യത്തിൽ ഇങ്ങനെയുള്ളത് ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് പുറത്ത് വരുന്ന സമയമാണിത്. നിങ്ങളുടെ ഉള്ളിലുള്ളത് നേരത്തെ നിങ്ങളൊക്കെ പുറത്തിട്ടു. അത് കഴിഞ്ഞിട്ട് പുറത്തൊരു മിഠായി ഭരണിൻ്റെ ഉള്ളിലുള്ളതും അങ്ങനെയുണ്ട്, ഉള്ളിലുള്ളത് പുറത്ത് കിട്ടുമല്ലോ. അത് മിഠായി ആയതുകൊണ്ട് ആളുകൾക്ക് എന്ത് ചെയ്തു, അത് സ്വീകരിക്കാൻ പറ്റി, അതൊരെടുത്ത് പോവുകയും ചെയ്തു. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ളത് ഈ ഇതുണ്ടല്ലോ, തെറികൾ, അതാരും സ്വീകരിക്കില്ല. അപ്പോൾ ആളുകളായി ഒന്നും മാറിയൊന്നും ചെയ്തു. നമ്മുടെ ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെന്ന വ്യക്തി, ഒരു മനുഷ്യൻ എന്ന വ്യക്തി, ആ വ്യക്തി കടന്നു വന്ന വഴികളിൽ അയാൾ അയാളുടെ ഉള്ളിലേക്ക് എടുത്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അയാളെന്ന വ്യക്തിത്വം, ആ വ്യക്തിത്വം എപ്പോഴും നമുക്ക് അയാളെ മനസ്സിലാക്കാൻ പറ്റില്ല. ഒരാളെപ്പോഴും നമ്മളെ മനസ്സിലാക്കുക, അയാളുടെ ഒറിജിനൽ സ്വഭാവം, ഒറിജിനൽ രൂപം, അത് പ്രകടമാവുക അയാളുമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ്, ഇമോഷണൽ ത്രട്ട് വരുമ്പോഴാണ്. അപ്പം മനസ്സിലാവും, ഇതാണ് ഇയാളിലെ, അയാളുടെ ഉള്ളിലുള്ള സ്വഭാവം ഇതാണ്, അയാളെ ആണ് അത്രയും വൃത്തികേടുകളാണ് പുറത്തേക്ക് വരുന്നത്, തെറിയാണ് സംസാരിക്കുന്നത്. അപ്പം അത് അയാൾ ഉള്ളിൽ വെച്ച അയാളെ വ്യക്തിത്വം അതാണ്. അപ്പം തമ്മിൽ കച്ചറ കൂടുമ്പോഴാണ് ഒരാളെ മനസ്സിലാക്കാൻ പറ്റുകയെന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ജന അറിയും നമ്മളെന്താ എന്നുള്ളത്. അപ്പം നമുക്ക് അവിടെയാണ് ഇസ്ലാമികമായിട്ടുള്ള ഒരു പാഠം. ഒരു മനുഷ്യനെ മനുഷ്യനാക്കി രൂപപ്പെടുത്തുന്ന വൈകാരികമായ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ആ നിയന്ത്രണങ്ങളില്ലാത്തൊരാൾ, അയാൾ എന്ത് പോലെയുള്ള വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല, അയാളെപ്പോഴും ഈ ക്ഷോഭം എപ്പോഴാണ്, അയാൾക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അപ്പം നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മുടെ ഉള്ളിലുള്ളതൊക്കെ പുറത്ത് വരുന്ന സമയം ഉണ്ടാവാറുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക.
7: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയെക്കുറിച്ച് അറിയണമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയണമെങ്കിൽ 3 കാര്യങ്ങളിലൂടെയാണ് അറിയാമെന്ന് പഠിപ്പിച്ചു. അതിലൊന്ന്, അദ്ദേഹവുമായി യാത്ര പുറപ്പെടുക എന്നുള്ളത്. അപ്പം യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ എല്ലാ ഇമോഷനിലൂടെയും നമ്മൾ കടന്നു പോകും. രണ്ടാമത്തെ അദ്ദേഹവുമായി പണമിടപാട് നടത്താനവർ.
8: അതെ,
7: അപ്പോൾ ഇത് രണ്ടും എന്താ പറയുക, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചത് ഇമോഷൻ എവിടെ ഒന്ന് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരാളെക്കുറിച്ച്, സ്വഭാവത്തെക്കുറിച്ച്. അല്ലെങ്കിൽ അദ്ദേഹം ഒരു മുഖംമൂടി അണിഞ്ഞ് നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്.
8: ആ മുഖംമൂടി, പൊയ്മുഖം വീണ് പോകുന്നപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് സംഭവം, മറ്റൊന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ,
7: അതെ,
8: എന്തെങ്കിലും ഒരു ഒരു അയാൾക്ക് അനിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതിനോട് അയാളെങ്കിലും പെട്ടെന്ന് പ്രതികരിച്ചു പോകും. അപ്പം മനസ്സിലാവും, ആ ഇതാണ് ഇയാളല്ലേ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് വൈകാരികമായ ഇതുണ്ടെങ്കിലും ആ വൈകാരികമായ തലങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അവൻ ഉൾക്കൊണ്ടിട്ടുള്ള ദീൻ. ആ ദീന് കൊണ്ട് അവൻ്റെ സ്വഭാവത്തെ നന്നാക്കാൻ അവന് പറ്റും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
3: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അടുത്തതായി നമ്മൾ പോകുന്നത് അൽ ഉസൂലിലേക്കാണ്.
8: അതെ,
2: ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ പഠിക്കാൻ ഉള്ള ഒരു സെഷനാണ് അൽ ഉസൂൽ. അൽ മുസഹഫ് എന്നുള്ള ഭാഗവുമായിക്കൊണ്ട് നമ്മോടൊപ്പം ചേരുന്നു ഒമാന പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി. അൽ ഉസൂലിലേക്ക്.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിള്ളാഹ്. അമ്മാ ബഅദു. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഹദീസുമായി ബന്ധപ്പെട്ട പഠനത്തിൽ ഹദീസിൻ്റെ സനദിലോ അതിൻ്റെ മത്തിനിലോ സംഭവിക്കാൻ ഇടയുള്ള അക്ഷര തെറ്റുകളെ സംബന്ധിച്ചുള്ള ഒരു ശാഖയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അൽ മുസഹഫ് എന്നാണ് ആ വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ആ ഖിസ്മിൻ്റെ നാമം. തസ്ഹീഫ് എന്നതിൻ്റെ ഇസ്മു മഫ്ഊലാണ് അൽ മുസഹഫ് എന്നുള്ളത്. അതിൻ്റെ ഭാഷാപരമായ അർത്ഥം അൽ ഖതഉ ഫി സഹീഫ, ഏട്ടിൽ വരുന്ന തെറ്റ് അഥവാ എഴുത്തിൻ്റെ ഏടുകളിൽ വരുന്ന അബദ്ധങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിനെ നിർവചിച്ചിട്ടുള്ളത്, ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ നുഹ്ബത്തുൽ ഫിക്റിലും അതേപോലെ തന്നെ ദക്തൂർ മഹ്മൂദ് തഹാൻ അദ്ദേഹത്തിൻ്റെ തൈസീർ മുസ്തലഹുൽ ഹദീസിലുമൊക്കെ കൊടുത്ത വിശദീകരണം, തഗ്യീറുൽ കലിമത്ത് ഫിൽ ഹദീസ് ഇലാ ഗൈരി മാ റവാഹ അസ്സിഖാത്തു ലഫ്ളൻ ഔ മഅനൻ. തഗ്യീറുൽ കലിമ, ഒരു കലിമത്ത് അഥവാ വാചകം മാറലാണ്, ഫിൽ ഹദീസി ഹദീസിൽ, ഹദീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സനദ് അഥവാ പരമ്പരയും അതിൻ്റെ മത്തന് അഥവാ അതിൻ്റെ ഉള്ളടക്കവും, ഇത് രണ്ടിലും ചിലപ്പോൾ വാക്കുകൾ മാറി വരാം. അങ്ങനെ മാറി വരുന്നു എവിടേക്ക്? ഇല ഗൈരിമാ റവാഹ അസ്സഖാത്തു, പ്രബലന്മാരായ റിപ്പോർട്ടർമാർ ഉദ്ധരിച്ച ആ ഉദ്ധരണി അല്ലെങ്കിൽ ആ റിപ്പോർട്ടുകൾക്ക് അതിൽ നിന്ന് മാറി വാചകത്തിലോ അതിൻ്റെ സനദിലാണെങ്കിലും അഥവാ പരമ്പരയിലാണെങ്കിലും അതിൻ്റെ ഉള്ളടക്കത്തിലാണെങ്കിലുമൊക്കെ വാക്കുകൾ മാറി വരിക. ലഫ്ലൻ ഔ മഅനൻ, ചിലപ്പോൾ പദങ്ങളായിരിക്കാം മാറുന്നത്, മറ്റു ചിലപ്പോൾ ആ പദമാറ്റം കൊണ്ടുവരുന്ന ആശയ മാറ്റമായിരിക്കാം സംഭവിക്കുന്നത്. ഇങ്ങനെ ഒരു ഹദീസിൽ സംഭവിക്കാവുന്ന അല്ലെങ്കിൽ സംഭവിക്കുന്ന വാക്കുകൾ മാറിക്കൊണ്ടുവരുന്ന ഒരു സംഗതിയുണ്ട്. അതിനാണ് ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ അൽ മുസഹഫ് എന്ന് പറയുക. യഥാർത്ഥത്തിൽ മുസഹഫുകളായ ഹദീസുകൾ കണ്ടെത്തുക എന്നുള്ളത് ഒരു കേവല വിജ്ഞാനിയായ ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ്. ആഴത്തിലുള്ള വിജ്ഞാനവും പരന്ന വായനകളും കൂർമ്മ ബുദ്ധിയും ഹദീസിൻ്റെ മേഖലയിലുള്ള സമുദ്ര സമാനമായ വിജ്ഞാനവുമൊക്കെ കൂടി ചേർന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഹദീസിൻ്റെ ലഫ്ളിൽ അതിൻ്റെ സനദിലാവട്ടെ അതിൻ്റെ മത്തനിലാവട്ടെ വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള അക്ഷര തെറ്റുകൾ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഹുവ ഫന്നുൻ ജലീലുൻ ദഖീഖ്, അതിമഹത്തായ എന്നാൽ അതിസൂക്ഷ്മമായ ഒരു ഫന്നാണ്, ഒരു വിജ്ഞാന ശാഖയാണ് ഇത്. വതക്മുൻ അഹ്മിയതുഹു ഫീ കശ്ഫിൽ അഖ്താ അല്ലതി വഖഅ ഫീഹാ ബഅദു റുവാത്, ഇതിൻ്റെ മഹത്വം എന്തെന്ന് ചോദിച്ചാൽ ചില റിപ്പോർട്ടർമാരിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള ഖതഉകൾ, അബദ്ധങ്ങൾ ഇതുമൂലം നമുക്ക് പുറത്തു കൊണ്ടുവരുവാനും സാധിക്കും. ആ ഖതഉകളെ, ആ അബദ്ധങ്ങളെ കണ്ടെത്തുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വഇന്നമ യൻഹദു ബിഅബാഇ ഹാദിഹിൽ മുഹിമ്മ, വഇന്നമ യൻഹദു ബിഅബാഇ ഹാദിഹിൽ മുഹിമ്മ അൽഹുദ്ദാഖു മിനൽ ഹുഫാദ്, ഹുഫാദുകളായ പതിനായിരക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമുള്ള പണ്ഡിതന്മാരിൽ തന്നെ അതിനിപുണന്മാരായ പണ്ഡിതന്മാർക്ക് മാത്രമാണ് ഈ വിഷയത്തിൽ ഒരു ഉണർവിന് സാധ്യമാവുക, അഥവാ അവർ മാത്രമാണ് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുക. മിസ്ലു ദാറഖുത്തനി റഹ്മഹുള്ള, ഇമാം ദാറഖുത്തനി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ, അവരാണ് ഈ വിഷയം കൈകാര്യം ചെയ്ത് ആളുകൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുള്ളത്. അൽഹംദുലില്ലാ, അവർ ആ പ്രവർത്തനം വളരെ ഭംഗിയായിക്കൊണ്ട് നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് റഹിമഹുമുള്ള. ഇനി ഈ ഇത്തരത്തിലുള്ള തസ്ഹീഫുകൾ അഥവാ അക്ഷര തെറ്റുകൾ സംഭവിച്ചിട്ടുള്ള ഹദീസുകളെ നമുക്ക് ഈ സംഭവിക്കുന്ന അക്ഷരത്തെറ്റുകൾ അല്ലെങ്കിൽ തസ്ഹീഫുകൾ സംഭവിക്കാൻ സാധ്യതയുള്ള ആ സാധ്യതയുള്ള സ്ഥലങ്ങളെ പരിഗണിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ആ സാധ്യതകളെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് പ്രധാനമായും മൂന്ന് തരത്തിലാണ് പണ്ഡിതന്മാർ അല്ലെങ്കിൽ മൂന്ന് വിഭാഗമായി കൊണ്ട് പണ്ഡിതന്മാർ അതിനെ വർഗീകരിച്ചിട്ടുണ്ട്. അഥവാ ഈ മുസഹഫ് അല്ലെങ്കിൽ തസ്ഹീഫ് സംഭവിക്കാൻ സനദിലാവട്ടെ മത്തനിലാവട്ടെ സാധ്യതയുണ്ട്. ആ സാധ്യതകളെ പരിഗണിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഇൻഖസ്ബുൽ മുസഹഫ് ബിഇതിബാരി മൗഖിഹി ഇലാ ഖിസ്മൈൻ, ഖസ്മൽ ഉലമാ അൽമുസഹഫ ഇലാ സലാസത തഖ്സീമാതിൻ, മൂന്ന് തഖ്സീമുകളായി, മൂന്ന് വിഭാഗങ്ങളായി കൊണ്ട് പണ്ഡിതന്മാർ തസ്ഹീഫിനെ വിഭജിച്ചിട്ടുണ്ട്. കുല്ലു തഖ്സീമിൻ ബിഇതിബാർ, ഓരോ വിഭജനവും ഓരോ കാരണങ്ങൾ ഒരു കാരണം പരിഗണിച്ചുകൊണ്ടാണ്. ഏതൊക്കെയാണ് തഖ്സീമുകൾ? അതിലൊന്ന്, ഈ തസ്ഹീഫ് സംഭവിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഉള്ള വിഭജനമാണ്. അതിൽ തന്നെ അതിന് നമുക്ക് രണ്ടായി കൊണ്ട് തരംതിരിക്കാം. അഥവാ തഖസീം സംഭവിക്കാൻ സാധ്യതയുള്ള തലങ്ങളെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ തസ്ഹീഫിൻ്റെ തഖസീം ആരംഭിക്കാം. അതിൽ സ്ഥലങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഹദീസിന് രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഹദീസിൻ്റെ സനദ് അഥവാ പരമ്പര, മറ്റൊന്ന് ഹദീസിൻ്റെ മത്തന് അഥവാ അതിൻ്റെ ഉള്ളടക്കം. ഇത് ഈ രണ്ട് സ്ഥലങ്ങളാണ്, ഈ രണ്ട് മേഖലകളാണ് ഒരു ഹദീസിൻ്റെ പൂർണ്ണമായ രൂപത്തിലുണ്ടാവുക. അപ്പോൾ രണ്ട് സ്ഥലങ്ങളിലാണ് ഇവിടെ തസ്ഹീഫ് സംഭവിക്കാൻ, അതിൻ്റെ മക്കാൻ അതിൻ്റെ സ്ഥലം പരിഗണിക്കുകയാണെങ്കിൽ ഉണ്ടാവുക. ഒന്ന് തസ്ഹീഫ് ഫിൽ ഇസ്നാദ്, സനദിൽ ഉണ്ടാകുന്ന അക്ഷര തെറ്റുകൾ. രണ്ടാമത്തേത് മത്തനിൽ, തസ്ഹീഫ് ഫിൽ മത്തൻ, മത്തനിൽ സംഭവിക്കാവുന്ന തസ്ഹീഫുകൾ. ഉദാഹരണമായി ശുഅബ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഹദീസിൽ കാണാം, ഹദീസ് ശുഅബ അനിൽ അവ്വാം ബിൻ മുറാജിം എന്ന് കാണാം. യഥാർത്ഥത്തിൽ അൽ അവ്വാം ബിൻ മുറാജിം എന്നതാണ് ശുഅബയുടെ റിവായത്തിലുള്ളത്. അതേസമയത്ത് ഈ റാവിയുടെ യഥാർത്ഥ പേര് അൽ അവ്വാം ബിൻ മുറാജിം എന്നല്ല, നേരെ മറിച്ച് അൽ അവ്വാം ബിൻ മുസാഹിം എന്നാണ്. അവിടെ റാ സായായും ജീം ഹ ആയും മാറുകയാണ്. ഒരു പുള്ളി അഥവാ സായുടെ പുള്ളി കുറച്ച് താന്ന് അത് ജീമിൻ്റെ ഭാഗത്തേക്ക് വന്നപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. സ്വാഭാവികമായിക്കൊണ്ടും നമുക്കറിയാം കയ്യെഴുത്തിലുമൊക്കെ പുള്ളി ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അത്യത്ഭുതകരമായ സംഗതി, ഒരു പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതുപോലും ഹദീസിൻ്റെ വിഷയത്തിൽ കണ്ടെത്തുവാനുള്ള സംവിധാനങ്ങൾ ഇന്ന് ലോകത്ത് നിലവിലുണ്ട്. അള്ളാഹു ആ രീതിയിലാണ് ഈ ദീനിനെ സംരക്ഷിച്ചിട്ടുള്ളത് എന്നുള്ളതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അൽ അവ്വാം ബിൻ മുസാഹിം എന്ന റാവി, ആ റാവിയുടെ പിതാവിൻ്റെ പേര് മുസാഹിം എന്നുള്ളത് മുറാജിം എന്നായപ്പോഴേക്കും അത് മുസാഹിം എന്ന് തന്നെയാണ് എന്ന് കൃത്യമായി കണ്ടെത്തി അതിനെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള സംവിധാനം ലോകത്തുണ്ട്. അതാണ് ഉസൂൽ ഹദീസിൻ്റെ പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ സംരക്ഷണ ഉത്തരവാദിത്തം അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ള ആ വാഗ്ദാനം വിശുദ്ധ ഖുർആനെ പോലെ തന്നെ അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട് എന്ന ആ വാഗ്ദാന പൂർത്തീകരണമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ക്ലാസുകളിലൂടെയും ഇത്തരത്തിലുള്ള സംഗതികൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട ആശയം. അപ്പോൾ അതിൻ്റെ മക്കാൻ പരിഗണിച്ചുകൊണ്ട് അഥവാ തസ്ഹീഫ് സംഭവിക്കുന്ന അതിൻ്റെ സ്ഥലങ്ങൾ പരിഗണിച്ചുകൊണ്ട് രണ്ട് സ്ഥലങ്ങളാണ് നമ്മൾ പറഞ്ഞു. ഒന്ന് സനദിൽ അഥവാ ഹദീസിൻ്റെ പരമ്പരയിൽ സംഭവിക്കാം, അതാണ് അൽ അവ്വാം ബിൻ മുസാഹിം എന്നുള്ളത് അൽ അവ്വാം ബിൻ മുറാജിം എന്നാക്കി ചില റാവിമാർ പറഞ്ഞു. അതവർക്ക് പറ്റിയ അബദ്ധമാണത്. പിൽക്കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ അത് തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമതായി ഹദീസിൻ്റെ മത്തനിൽ അഥവാ ഹദീസിൻ്റെ ഉള്ളടക്കത്തിൽ ചിലപ്പോൾ വാചകത്തിലോ അതല്ലെങ്കിൽ വാക്കുകളിലോ തസ്ഹീഫുകൾ സംഭവിക്കാം. ഉദാഹരണമായി സൈദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹു ഖാൽ ഇഹ്തജറ ഫിൽ മസ്ജിദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം സൈദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇഹ്തജറ ഫിൽ മസ്ജിദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തജറ എന്ന ഹദീസിൽ കാണാം. യഥാർത്ഥത്തിൽ ഇഹ്തജമ എന്നതായിരുന്നു ഉണ്ടായിരുന്നത്. ഇഹ്തജമ ഫിൽ മസ്ജിദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വെച്ചുകൊണ്ട് ഹിജാമ നടത്തി. ഇഹ്തജമ, ഇവിടെ ഇഹ്തജമ എന്നതിന് ഇഹ്തജറ എന്ന ആ പ്രവൃത്തിയെ ഇഹ്തജമ എന്നാക്കി മാറ്റിയാണ് അദ്ദേഹം വിശദീകരിച്ചത്. അപ്പോൾ ഇത് മത്തനിൽ സംഭവിച്ച ഒരു തസ്ഹീഫിന് ഉദാഹരണമാണ്. സൈദ് ബിൻ സാബിത് അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തജറ ഫിൽ മസ്ജിദ് എന്നതിനെ ഇബ്നു ലഹിയ അദ്ദേഹം ഇഹ്തജമ ഫിൽ മസ്ജിദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വെച്ചുകൊണ്ട് ഇഹ്തജമ കൊമ്പ് വച്ചു എന്ന് ഹദീസിൽ കാണാൻ കഴിയും. ഈ രീതിയിൽ അഥവാ ഇഹ്തജറ എന്ന ഫിഇലിനെ ഇഹ്തജമ. അവിടെ ഒരു വലിയ വ്യത്യാസമൊന്നും നമുക്ക് കാണുക സാധ്യമല്ല. റാ എന്നുള്ളതും മീം എന്നുള്ളതുമാണ് അവസാനത്തിലാണ് വ്യത്യാസമുള്ളത്. പക്ഷേ എഴുത്തിൽ ചിലപ്പോൾ റാ എന്നുള്ളത് മീമിൻ്റെ ആകൃതിയിലേക്ക് വരാം, മീമ് ചിലപ്പോൾ റാൻ്റെ ആകൃതിയിലേക്ക് വരാം. സ്വാഭാവികമാണ്, രണ്ടും അവസാനത്തെ അക്ഷരമാണ്, രണ്ടും വാലുള്ള അക്ഷരങ്ങളാണ്. റാക്ക് വാലുണ്ട് അല്ലെങ്കിൽ താഴേക്കുണ്ട്, മീമും താഴേക്കുണ്ട്. ഒരു വളവിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നിട്ട് പോലും പണ്ഡിതന്മാർ എഹ്തജറ എന്നതിനെ എഹ്തജമ എന്നാക്കിയപ്പോൾ അത് പിടികൂടുകയും അത് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടി ഹദീസിൻ്റെ ആ ഒരു മാഹാത്മ്യം, ഹദീസിൻ്റെ സംരക്ഷണത്തിലെ സൂക്ഷ്മത ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് തസ്ഹീഫ് സംഭവിക്കുന്ന സ്ഥലം പരിഗണിച്ചുകൊണ്ട്, അഥവാ അത് ഹദീസിൻ്റെ ഉള്ളടക്കമായിരിക്കാം, അതല്ലെങ്കിൽ ഹദീസിൻ്റെ പരമ്പരയായിരിക്കാം. അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ തസ്ഹീഫിനെ രണ്ട് തരത്തിലേക്ക് വർഗീകരിക്കുന്നു. ഒന്ന്, തസ്ഹീഫും ഫിൽ ഇസ്നാദ്, സനദിൽ അഥവാ അതിൻ്റെ ആശയത്തിൽ വരുന്ന, അതിൻ്റെ പരമ്പരയിൽ വരുന്ന തസ്ഹീഫുകൾ. രണ്ടാമത് അതിൻ്റെ മത്തനിൽ വരുന്ന, അതിൻ്റെ ഉള്ളടക്കത്തിൽ വരുന്ന തസ്ഹീഫുകൾ. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്കതിനെ വേർതിരിക്കാം. ഇനി രണ്ടാമത്തെ ഒരു ഇനം എന്തെന്ന് ചോദിച്ചാൽ ബിഇത്തിബാരി മൻശഇഹി, ഈ തസ്ഹീഫ് ഉണ്ടാകുന്ന, അത് എവിടെ നിന്നാണോ അത് സംഭവിക്കാൻ സാധ്യതയുള്ളത്, അതിൻ്റെ ഉത്ഭവസ്ഥാനത്തെ പരിഗണിച്ചുകൊണ്ട് നമുക്കതിനെ രണ്ടായി വീണ്ടും തിരിക്കാം. അതിൻ്റെ നമ്മൾ ആദ്യം പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലുണ്ടാകും, ഈ തസ്ഹീഫിൻ്റെ സംഭവിക്കുന്ന സ്ഥലം പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ രണ്ട് വിഭാഗത്തെ മാറ്റി നിർത്തിയത്. ഇനി അതിൻ്റെ മൻശ, എവിടെ നിന്നാണ് അത് സംഭവിക്കുക. മറ്റത് സംഭവിക്കാവുന്ന സ്ഥലങ്ങളാണ്, പക്ഷെ ഇത് എവിടെ നിന്നാണ് സംഭവിക്കുക, ഈ വിഷയത്തിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, തസ്ഹീഫ് ബസർ, കാഴ്ചയിൽ വരുന്ന തസ്ഹീഫ്. എല്ലാവരുടെയും കാഴ്ച ഒരുപോലെയാകണമെന്നില്ല, ചിലപ്പോൾ മുറിച്ച കൂടിയ കാഴ്ചയുണ്ടാകും, ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം കാഴ്ച കുറവായിരിക്കും, അവർക്ക് കേൾവിയായിരിക്കും കൂടുതൽ അഭികാമ്യം. ഈ രീതിയിൽ തസ്ഹീഫ് ബസ്വരിൻ അഥവാ കാഴ്ചയിൽ ഉള്ള തസ്ഹീഫ്, കാഴ്ചയിലുള്ള തസ്ഹീഫ് എന്ന് പറഞ്ഞാൽ അയ്യസ്തബിഹൽ ഖത്തു അലാ ബസ്വരിൽ ഖാരിഹ്, താൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വായനക്കാരൻ അഥവാ ഉസ്താദിന് ഗ്രന്ഥരൂപത്തിൽ വായിച്ചു കൊടുക്കുകയാണോ, അതല്ല ഉസ്താദിൻ്റെ വായന മറ്റുള്ളവർ കേൾക്കുകയാണോ, ഏതായിരുന്നാലും ആ ഗ്രന്ഥം വായിക്കുന്ന കാര്യ വായനക്കാരന് ഹത്തിൻ്റെ വിഷയത്തിൽ ഇസ്തിബാഹ് സംഭവിക്കുക. ബ എന്നുള്ളത് അത് മറ്റേതെങ്കിലും അക്ഷരമാണോ എന്നോ, അല്ലെങ്കിൽ ത എന്നുള്ളത് സ എന്നാണോ, എന്താണ് എന്നുള്ളത് വ്യക്തത വരാത്ത അക്ഷരങ്ങളുടെ വിഷയത്തിൽ വരിക. ഇമ്മാലി റദ അത്തിൽ ഹത്തി, ചിലപ്പോൾ അത് എഴുത്തിൻ്റെ മോശം കൊണ്ടായിരിക്കാം. അവ അദമി നഖത്തിഹി, അതല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ പുള്ളി ഉണ്ടാവുകയില്ല. അപ്പോൾ പുള്ളിയില്ലാതെ വരുമ്പോൾ എന്താണ് വായിക്കേണ്ടത്, അത് ബ ആണോ ത ആണോ സ ആണോ എന്നൊന്നും പറയാ എന്നൊന്നും മനസ്സിലാക്കാതെ ഗ്രന്ഥരൂപത്തിലാക്കി ഇവിടെ വിതരണം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അഥവാ ഈ ഹത്തിൻ്റെ വിഷയത്തിൽ, ഹത്ത് ചിലപ്പോൾ കാഴ്ചയുടെ കുറവ് കൊണ്ട് സംഭവിക്കാം, അതല്ലെങ്കിൽ എഴുത്തിൻ്റെ മോശം കൊണ്ട് സംഭവിക്കാം, അതല്ലെങ്കിൽ അതിൻ്റെ പിന്നെ പുള്ളികൾ, അതിൻ്റെ പുള്ളികൾ ഇടാത്തത് കൊണ്ട് സംഭവിക്കാം. ഈ രീതിയിലൊക്കെ സംഭവിച്ച അതിനാണ് തസ്ഹീഫ് ബസറിൻ. ഉദാഹരണമായി പറഞ്ഞാൽ ഒരു ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വാമ റമളാന വഅത്ബഅഹു സിത്ത മിൻ ശവ്വാൽ, ആരെങ്കിലും റമളാനിൽ വിശ്വാസത്തോടുകൂടി നോമ്പനുഷ്ഠിച്ചാൽ, ഔ എന്നിട്ട് വഅത്ബഅഹു സിത്ത മിൻ ശവ്വാൽ, ശവ്വാൽ മാസത്തിൽ ഈ ആറ് നോമ്പുകൾ ആ നോമ്പുകൾ തുറത്തുകയും ചെയ്താൽ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരക്കാർക്ക് വലിയ സന്തോഷ വാർത്ത നൽകുന്നുണ്ട്. ഇവിടെ റമളാനിൽ ഒരു മാസത്തെ വ്രതവും അത് കഴിഞ്ഞ് വഅത്ബഅഹു സിത്തം മിൻ ശവ്വാൽ, ശവ്വാലിൽ നിന്ന് ആറ് ദിവസവും, ശുവാലിൽ നിന്ന് 6 ദിവസവും കൂടി നിങ്ങൾ നോമ്പനുഷ്ഠിച്ചാൽ വർഷം മുഴുവനും നോമ്പനുഷ്ഠിച്ചവനെ പോലെയാകുന്നു എന്നൊക്കെ ഹദീസിൽ കാണാൻ കഴിയും. ഇവിടെ മൻസാമ റമദാന വഅത്ബഹു സിത്തം ശുവാൽ എന്നുള്ള റിവായത്ത്, ആ റിവായത്ത് അബൂബക്കർ അസ്സൗലിയുടെ റിവായത്തിൽ കാണാം. മൻസാമ റമദാന വഅത്ബഹു ശൈഅം മിൻ ശുവാൽ, സിത്തം മിൻ ശുവാൽ എന്നതിനെ തസ്ഹീഫ് നടത്തി അവിടെ അബദ്ധം സംഭവിച്ചു. ആ തസ്ഹീഫിൽ എന്താണുള്ളത്? സിത്തം മിൻ ശുവാൽ, അതല്ലെങ്കിൽ ശൈഅം മിൻ ശുവാൽ. സിത്തൻ എന്നതിന് പകരം ശൈഅം മിൻ ശുവാൽ, ശുവാലിൽ നിന്ന് ഏതെങ്കിലും സമയത്ത് അതല്ലെങ്കിൽ ഏതെങ്കിലും രാത്രിയിൽ എന്ന രീതിയിലാണ് അവർ അവതരിപ്പിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, ഒന്ന്, സിത്തൻ എന്നുള്ളതിനെ അത് ശൈഅൻ എന്നായി മാറി. അത് ബസറിൽ വരുന്ന ഒരു കാഴ്ചയിൽ സംഭവിക്കാവുന്ന, പുസ്തകത്തിലും മറ്റുമൊക്കെ സംഭവിക്കാവുന്ന ഒരു സംഗതിയാണ്. രണ്ടാമത്തേത് തസ്ഹീഫ് സമഈ, കേൾവിയിൽ സംഭവിക്കുന്ന തസ്ഹീഫ്, അഥവാ ഒന്നുകിൽ അയാൾ പറഞ്ഞത് ശരിയാവണ്ണം ശ്രദ്ധിച്ചിട്ടുണ്ടാവുകയില്ല, അതല്ലെങ്കിൽ ശരിയാവണ്ണം ശ്രവിക്കാൻ സാധിച്ചിട്ടുണ്ടാവുകയില്ല. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഇതൊക്കെ സംഭവിക്കാവുന്നതാണ്. അപ്പോൾ തസ്ഹീഫ് സമഈ എന്ന് പറഞ്ഞാൽ വഹുവ തസ്ഹീഫുൻ മൻശഹു റദാഉത്തു സമഈ, കേൾവിയുടെ കുറവ് കൊണ്ട് സംഭവിക്കാം. ഔബുഅദു സാമിഅ, അതല്ലെങ്കിൽ ആരോടാണ് സംസാരിക്കുന്നത് അവരടുത്തേക്ക് വരിക. ഔനഹു ദാലിക്, അതല്ലാത്തതും ഇതുപോലെയുള്ള ചില സംഗതികൾ കൊണ്ടത് സംഭവിക്കാം. ഫതസ്തബിഹു അലൈഹി ബഅദുൽ കലിമാത് ലികൗനിഹ അലാ വസ്നി സർഫിയ്യിൻ വാഹിദ്, ചിലപ്പോൾ ഇത് കേൾക്കുന്ന വ്യക്തിക്ക് ഒരുപോലെ തോന്നിയേക്കാം. കാരണം ഒക്കെ ഒരേ വസനിൽപ്പെട്ട, ഒരേ കോർവയിൽപ്പെട്ട പേരുകളാകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാം. ഉദാഹരണമായി ആസിം അൽ അഹ്വൽ എന്നുള്ള റിവായത്തിനെ ചില ആളുകൾ വാസുൽ അൽ ഹദബ് എന്നാക്കി മാറ്റാൻ ശ്രമിച്ചു. അപ്പോൾ ഇത് മനഃപൂർവ്വമല്ല, തസ്ഹീഫ് സംഭവിച്ചതാണ്. അങ്ങനെയുള്ള റിവായത്തുകൾ അതൊരിക്കലും മറ്റത് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്വീകരിക്കാൻ പറ്റിയതല്ല. കാരണം അത് അബദ്ധം സംഭവിച്ചതാണ്, ആ അബദ്ധം മറ്റു റിവായത്തുകൾ കൊണ്ട് തിരുത്തപ്പെടുന്നുണ്ട് എങ്കിൽ അത് സ്വീകാര്യമാണ്, ഒരിക്കലും അതിനെ അസ്വീകാര്യമായി തള്ളിക്കളയേണ്ടതില്ല. അപ്പോൾ ഈ രീതിയിലാണ് അതിൻ്റെ എഴുത്തിബാറു മൻഷ, അതിൻ്റെ ഉത്ഭവം പരിഗണിച്ചുകൊണ്ട് നമ്മൾ മുസഹഫിനെ തഖ്സീം ചെയ്തിട്ടുള്ളത്. ഇൻഷാല്ലാ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വിശുദ്ധ ഇസ്ലാമിനെ മനസ്സിലാക്കി ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ മുവഹ്ഹിദുകളിൽ അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ബഹുമാനനായ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫയുടെ സംസാരമായിരുന്നു, അൽ മുസഹഫ് എന്ന വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ സംസാരം. ഇനി പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് പ്രവേശിക്കുന്നു. ഇന്നത്തെ സ്നേഹക്കൂടിൽ പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സലാഹി നമ്മോടൊപ്പം ചേരുന്നു. എൻ്റെ നോമ്പ് അടുക്കളയിൽ തീരുന്നു ഒരു സഹോദരിയുടെ സങ്കടക്കുറിപ്പിനുള്ള പ്രതികരണത്തിൻ്റെ ഒന്നാം ഭാഗമാണ് നാം കേൾക്കാൻ പോകുന്നത്.
10: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ സ്നേഹക്കൂടലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ദിവസം ഫീഡ്ബാക്ക് വായിക്കുന്നതിനിടയിൽ ഒരു സഹോദരിയുടെ ഒരു സങ്കടം നിറഞ്ഞ കുറിപ്പ് വായിക്കാൻ ഇടയായി. റമദാനാണ്, വലിയ പുണ്യങ്ങളുണ്ട്, ക്ലാസ്സുകളിലൊക്കെ കേൾക്കാറുണ്ട്. പക്ഷേ എനിക്ക് അടുക്കളയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത വിധം ഞങ്ങളുടെ വീട് അങ്ങനത്തെ ഒരു ചുറ്റുപാടിലൂടെയാണ് പോകുന്നത്. ഒരു കൂട്ടുകുടുംബ സംവിധാനമുള്ള വീടാണ്. എനിക്ക് എൻ്റേതായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. എന്ത് ചെയ്യാൻ കഴിയും എന്നായിരുന്നു ആ സഹോദരിയുടെ ചോദ്യം. ആ സഹോദരിക്ക് അതിനൊരു ഉത്തരം നൽകുന്നതിലുപരി, നമ്മുടെ വീടുകളിലെ പുരുഷന്മാരും സ്ത്രീകളുമെല്ലാം ഒരേപോലെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത് എന്നെനിക്ക് തോന്നി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുകയാണ്. മഹാനായ തൊലഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നൊരു തിരുവചനത്തിൽ കാണാം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ച രണ്ട് സ്വഹാബികൾ, രണ്ട് വ്യക്തികൾ, അവർ കുറേ കാലം മുസ്ലിങ്ങളായി ജീവിച്ചു, ഇസ്ലാമിന് വേണ്ടി നിലകൊണ്ടു, അതിൻ്റെ ജീവിത നിഷ്ഠയും നയനിലപാടുകളും അനുസരിച്ച് മുന്നോട്ടു പോയി. അതിലെ ഒരു സ്വഹാബി യുദ്ധക്കളത്തിൽ അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചു, അഥവാ രക്തസാക്ഷിയായി ഷഹീദായി മാറി. രണ്ടാമത്തെ വ്യക്തി സ്വന്തം വീട്ടിൽ സ്വന്തം ബെഡിൽ എന്തൊക്കെയോ രോഗങ്ങളും അസുഖങ്ങളും വന്ന് അദ്ദേഹവും മരണപ്പെട്ടു. ഇവരിൽ ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് സ്വന്തം വീട്ടിൽ മറ്റു രോഗങ്ങൾ ബാധിച്ച് മരണപ്പെട്ടു പോയ വ്യക്തിയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയുണ്ടായി. ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും അത്ഭുതമായി, നമുക്കൊക്കെ അത്ഭുതമാകുന്നത് പോലെ തന്നെ. രക്തസാക്ഷിത്വം വരിച്ചിട്ടും അദ്ദേഹത്തിന് കിട്ടുന്നതിലധികം വലിയ ഒരു സ്ഥാനവും മഹത്വവുമൊക്കെ ഈ വ്യക്തിക്ക് എങ്ങനെ ലഭിച്ചു എന്ന ചോദ്യം നമ്മുടെ മനസ്സിലുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് കൊടുത്ത ഉത്തരം, അലൈസ ഖദ് മക്കത്ത ഹാദ ബഅദ ഹുസന, ഈ ഒരു വർഷവും കൂടി ജീവിച്ച വ്യക്തി അദ്ദേഹത്തിന് ഒരു വർഷവും കൂടി ജീവിക്കാൻ അവസരം കിട്ടിയില്ലേ. വഅദ്റക റമദാന, അയാൾ ഒരു റമദാനിലൂടെ കടന്നു പോവുകയും ചെയ്തിരുന്നു അയാളുടെ ആയുസ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു റമദാൻ മാസത്തിന് എന്തുമാത്രം പ്രാധാന്യവും പ്രസക്തിയുമുണ്ട് എന്ന് ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. ബാക്കി 12 മാസങ്ങളെപ്പോലെ ഭക്ഷണം കഴിച്ചും വിശ്രമിച്ചും ഇരുന്നും നടന്നും കളിച്ചും വിനോദങ്ങളിലേർപ്പെട്ടും മൊബൈൽ ഫോൺ തോണ്ടിയിരുന്നും യാത്രകൾ പോയും ഒന്നും തീരേണ്ട ഒരു മാസമല്ല യഥാർത്ഥത്തിൽ വിശുദ്ധ റമദാൻ മാസം എന്ന് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അടർക്കളങ്ങളിൽ ഇസ്ലാമിൻ്റെ ശത്രു ഒരുക്കുന്ന കെണികളെ അതിജീവിച്ച് ഇസ്ലാമിന് പോരാട്ടങ്ങളിലൂടെ വിജയക്കൊടി പാറിക്കാൻ അവസരമുണ്ടാക്കി ആ ശ്രമങ്ങൾക്കിടയിൽ ശത്രുവിൻ്റെ വെട്ടേറ്റു മരിച്ചു വീണ വ്യക്തിയെക്കാളും സാധാരണഗതിയിൽ മരണപ്പെട്ട ഈ വ്യക്തിക്ക് സ്ഥാനം ലഭിക്കാനുള്ള കാരണം ഒരു വയസ്സുകൂടി അധികം കിട്ടി എന്നതും ആ വയസ്സിൽ നന്മ ചെയ്തു എന്നതും അതിനിടയ്ക്കൊരു റമദാനിൽ ജീവിക്കാൻ ഇടം ലഭിച്ചു എന്നതുമായിരുന്നു. ലോകത്ത് 62 ലക്ഷം ആളുകൾ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടു. ഖബറൊന്ന് മനസ്സിൽ കണ്ടു നോക്ക്, എല്ലാവരെയും ഖബർ അടക്കുന്ന രീതിയല്ല, ചില ആളുകളെ ചുട്ട് നദികളിലൊഴുക്കുന്ന രീതിയാണ്, വേറെ ചില ആളുകളെ സെമിത്തേരികളിൽ അടക്കുന്ന രീതിയാണ്. എന്താണെങ്കിലും 62 ലക്ഷം ഖബറുകളൊന്ന് വെറുതെ മനസ്സിൽ കണ്ടു നോക്ക്, എന്തുമാത്രം ഭീതിതമാണ് ആ കാഴ്ച. നമുക്ക് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ജീവിക്കാനും മുന്നോട്ട് പോകാനും അവസരം ലഭിച്ചവരാണ്. എന്നിട്ട് ഇതുപോലെ ഒരു റമദാൻ വരുമ്പോൾ ആ റമദാൻ എങ്ങനെ നമ്മൾ ചെലവിട്ടു എന്നത് വിലയിരുത്താൻ പറ്റുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. കുറച്ച് നോമ്പുകളൊക്കെ കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നമ്മളോട് ചോദിക്കുക, മറ്റു മാസങ്ങളിലെ തിങ്കൾ മുതൽ തിങ്കൾ വരെയുള്ള ദിവസങ്ങൾക്ക്, അതിൻ്റെ രാവുകൾക്ക് പകലുകൾക്ക് കൊടുക്കുന്ന ആ ഒരു പ്രാധാന്യവും സ്ഥാനവും മാത്രമാണോ ഞാൻ കൊടുത്തത്? അതല്ല എൻ്റെ ഭക്ഷണത്തിൻ്റെ സമയക്രമങ്ങളൊന്നു മാറി, അങ്ങനെ തന്നെയാണോ? ഇപ്പോഴും ലൊഹ്റു നിസ്കാരം അത് അസറിലേക്കെത്തുന്നു, അസർ നിസ്കാരം അത് വൈകി നിസ്കരിക്കുന്നു, തറാവീഹുകൾ അത് ചിലപ്പോൾ നടക്കുന്നില്ല, ചിലപ്പോൾ പകുതി നടക്കുന്നു, പള്ളികൾ അരികത്തുണ്ടെങ്കിലും അത് അതിൽ നിന്ന് അതിലേക്ക് പോകാൻ പല കാരണങ്ങളാൽ സാധിക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ ഒരു ദിവസം ഒരു ജുസ് ഓതുകയാണെങ്കിൽ എത്തേണ്ട ഒരു ദൂരം എത്തിയിട്ടില്ല. ഈ ദിവസം വരെ ആർക്കും ഒരു രൂപയും സ്വതക്ക കൊടുത്തിട്ടില്ല അല്ലേ. ഈ നമ്മുടെ സംസാരത്തിൽ മറ്റുള്ളവരെ മോശമാക്കുന്നതും അവരുടെ കുറ്റവും കുറവും പറയുന്ന വാചകങ്ങളൊന്നും വന്നിട്ടില്ല, ഇങ്ങനെ നമുക്ക് ഉറപ്പു വരുത്താൻ കഴിയുമോ? സാധാരണ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അരി വേവിക്കാനിട്ടാൽ പിന്നെ അത് വെന്തിട്ടുണ്ടോ എന്ന് ഒന്നോ രണ്ടോ വറ്റെടുത്തിട്ടാണ് നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യും? മൊത്തം അതിൻ്റെ ഒരു കാര്യം തീരുമാനിക്കും. എന്ന് പറയുന്നത് പോലെ കുറച്ച് നോമ്പുകളിലൂടെ നമ്മൾ ജീവിച്ചു, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നോമ്പിൻ്റെ സ്ഥിതിയും അവസ്ഥയും ഒക്കെ എന്തായിരിക്കും എന്നത് ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതാണ്. നോക്കൂ, നിങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവിടുത്തെ സ്വഹാബത്ത്, നമ്മുടെ സലഫുകളൊക്കെ ഈ ഒരു മാസത്തെ അത്രയും പ്രാധാന്യപൂർവ്വമാണ് കണ്ടത്. പരിമിതികളുടെ, പട്ടിണിയുടെ, ഒരുപാട് നൊമ്പരങ്ങളുടെ, യുദ്ധങ്ങളുടെ, ശത്രുവിൻ്റെ ഒളി അജണ്ടകളുടെ, പാതി പട്ടിണി കിടക്കുന്ന മക്കളും കുടുംബാംഗങ്ങളുമുള്ള ജീവിതാവസ്ഥയുടെ ഒക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടും അവർക്ക് റമദാനുകളെ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെപ്പോലെ വിഭവസമൃദ്ധമായ അത്താഴമോ നോമ്പുതുറയോ ഒന്നും അവർക്കുണ്ടായിരുന്നില്ല. സംസം വെള്ളവും കാരക്കച്ചുകളും അവരുടെ നോമ്പിൻ്റെ രണ്ടറ്റങ്ങളിൽ ഭക്ഷണമായി സ്വീകരിച്ച് ത്യാഗത്തിൻ്റെ വഴികളിലൂടെ പതിയെ നടന്നു നീങ്ങായിരുന്നു അവരൊക്കെ. നമ്മളെങ്ങനെ പോകുന്നു എന്നുള്ളത് ആലോചിക്കണം. പലപ്പോഴും ഭക്ഷണമേളകളിലേക്ക് നമ്മുടെ അടുക്കളകളും ഭക്ഷണമേശകളും എത്തുന്നില്ലേ എന്നത് സഗൗരവം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പലഹാരങ്ങൾ പലതരത്തിലുണ്ടാക്കി അത് കഴിക്കുമ്പോൾ നല്ലൊരു ഫോട്ടോ എടുത്ത് കുടുംബ ഗ്രൂപ്പിലൊക്കെ ഇട്ട് അതിൻ്റെ റെസിപ്പി കിട്ടുന്ന ലിങ്ക് യൂട്യൂബ് ലിങ്ക് കൂടി അവർക്ക് അയച്ചു കൊടുത്ത് അവരുടെ നോമ്പ് കൂടി എങ്ങനെ വെള്ളത്തിലാക്കാം എന്ന് പിശാച് നമ്മളെ കൊണ്ട് ആലോചിപ്പിക്കുന്നുണ്ടോ എന്നത് ഗൗരവപൂർവ്വം നമ്മൾ ചിന്തിക്കണം. ഇതിൻ്റെ അർത്ഥം റമദാനായാൽ അടുക്കളയിൽ പോകണ്ടെന്നോ വീട്ടിൽ അത്യാവശ്യം ഭക്ഷണമോ ബാക്കി കാര്യങ്ങളോ ഉണ്ടാക്കണ്ട എന്നോ ഒന്നുമല്ല. നേരെ മറിച്ച് മുമ്പാരോ പറഞ്ഞതുപോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്നതിന് ഒരു പ്രതികാരം തീർക്കാനെന്ന പോലെ വൈകുന്നേരം നോമ്പ് തുറക്കുമ്പോൾ ഒന്നായിട്ട് കഴിക്കുന്ന, അതിനുവേണ്ടി ഇഷ്ടംപോലെ സാധനങ്ങൾ കൊണ്ട് മേശ നിറക്കുന്ന, അങ്ങനെ മേശ നിറക്കാൻ വേണ്ടി രാവിലെ മുതൽ രാത്രി വരെയും രാത്രി മുതൽ രാവിലെ വരെയും അധ്വാനിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളെ നമ്മൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നാളെ ഹിസാബിൻ്റെ നേരത്ത്, നാളെ ഖബറിൽ, നാളെ നമ്മുടെ വിചാരണയുടെ ഘട്ടത്തിലൊക്കെ നമ്മളേറെ സങ്കടപ്പെടേണ്ടി വരും. അതിൽ യാതൊരു സംശയവുമില്ല. നോക്കൂ, നിങ്ങൾ പല പല ഭക്ഷണങ്ങളാണ്, മുട്ടമാലയും ചിരട്ടയപ്പവും അങ്ങോട്ട് തുടങ്ങി തേങ്ങാപ്പൂൾ വരെ എത്തുന്ന ഓരോരോ ഭക്ഷണത്തിൻ്റെ പേരാണ്. എനിക്ക് ഈ ഭക്ഷണത്തിൻ്റെ പേരൊന്നും വല്ലാതെ അറിയില്ല. എത്രയോ തരം ഭക്ഷണങ്ങളാണ് അല്ലേ നമ്മുടെ മുന്നിൽ അങ്ങനെ കുമിഞ്ഞുകൂടിയിരിക്കുകയാണ്. മുമ്പാരോ പറഞ്ഞു ഈ പിന്നെ റെയിൽവേ ഗേറ്റ് അടച്ച് പിന്നീട് ആ റെയിൽവേ ഗേറ്റ് തുറക്കുമ്പോഴൊരവസ്ഥ ഉണ്ട്. അതേപോലെയാണ് ചില ആളുകളുടെ നോമ്പുതുറ എന്നാണ്. എന്താ, റെയിൽവേ ഗേറ്റ് ഇങ്ങോട്ട് തുറക്കുമ്പോൾ അതിലൂടെ വലിയ ബസ് വരും, പിന്നെ ഓട്ടോറിക്ഷ വരും, സൈക്കിള് വരും, ബൈക്ക് വരും, കാൽനടയാത്രക്കാർ വരും, അല്ലെ ഇങ്ങനെ ഒന്നായിട്ട് വരും. ഇതുപോലെ വലിയ ഭക്ഷണം മുതൽ ചെറിയ ഭക്ഷണം വരെ ഒന്നായിട്ട് വയറ്റിലേക്ക് അങ്ങോട്ട് അടിച്ചു കയറ്റുന്ന ഒരു രീതിയാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് ഈ പ്രായം ചെന്ന ഉമ്മമാർക്ക്, വീട്ടിലെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നവർക്കൊക്കെ കുറച്ചുകൂടി കരുതൽ ആവശ്യമുണ്ട്. കാരണം നമ്മുടെ ഒരു വാശി കാരണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു നിർബന്ധം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ശീലം കാരണം നമ്മുടെ മക്കൾ, പേരക്കുട്ടികൾ, മരുമക്കൾ ഇവരുടെയൊക്കെ നോമ്പിനെ ബാധിക്കുന്ന സാഹചര്യമുണ്ടോ? എന്താ ഇപ്പോൾ അവളുടെ അവസ്ഥ? അവൾക്ക് ഓതാനും നിസ്കരിക്കാനൊന്നും പറ്റാത്ത സമയമാണിപ്പോൾ. ഓക്കെ, അത് നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. അങ്ങനത്തെ ഇടപെടലുകളുടെ സാഹചര്യം ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ അർത്ഥം ആ സമയത്ത് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അദ്കാറുകൾ. അദ്കാറുകൾ ഇഷ്ടംപോലെ ചെല്ലാം, ഇത് റമദാൻ മാസമാണ് അല്ലേ. ആ അദ്കാറുകൾക്ക് പോലും ഇടമില്ലാത്ത വിധം അവരടുക്കളയിൽ എൻഗേജ് ആയി പോവുക, അല്ലെങ്കിൽ വീട്ടിലുള്ള ആളുകളൊക്കെ ഖുറാൻ പാരായണപ്പോൾ ഏതുവരെ എത്തി, അത് വൈകിപ്പോകുന്നതിൽ ഉച്ചക്ക് 3 മണിക്ക് കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് വരുമ്പോഴേക്ക് ആകെ ക്ഷീണിച്ചൊന്ന് കടന്ന് അപ്പോൾ തന്നെ ചാടി എണീറ്റ് അടുക്കളയിലെത്തി, പിന്നെ ഒക്കെ മറക്കണം, പിന്നെ ആകെ ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കും ബഹളമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അത് കഴുകി വെക്കണം, റെഡിയാക്കി വെക്കണം, അത് അപ്പം തന്നെ നടക്കണം. അപ്പോൾ പിന്നെ നോമ്പുതുറ, പിന്നെ കുട്ടീൻ്റെ കരച്ചൽ അപ്പുറത്തുണ്ടാകും, ഇപ്പുറത്ത് പലപ്പോഴും ആർക്കെങ്കിലുമൊക്കെ പ്രത്യേകമായിട്ട് ഉണ്ടാക്കേണ്ട ഭക്ഷണങ്ങൾ ഉണ്ടാകും. ഒരു മേശപ്പുറത്തേക്ക് പല പല ഭക്ഷണങ്ങളായിരിക്കും, അത്താഴത്തിൻ്റെ നേരത്ത് പലർക്കും പല ഫുഡായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മളെ ബാധിക്കുന്നുണ്ടോ? നമ്മളെടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും വീട്ടിൽ പൊതുവേ ഉമ്മമാർ, പിന്നെ അതേപോലെ ഉപ്പമാർ, ആണുങ്ങൾ, ഇവരൊക്കെയാണ് പല വിഷയത്തിലും തീരുമാനമെടുക്കുക. ഇന്ന് അതായിക്കോട്ടെ, ഇന്ന് ഇതുണ്ടാക്കാം, ഇന്ന് മറ്റേതുണ്ടാക്കാം എന്ന് പറഞ്ഞു പോകുമ്പോൾ, ഒന്നിൻ്റെ മേലെ ഒന്നുണ്ടാക്കുമ്പോൾ, എന്നെങ്കിലും ഒരു ദിവസം എപ്പോഴെങ്കിലും ഉണ്ടാക്കുന്നതിനെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഇത് ഒരു സ്ഥിരം രീതിയായി മാറുമ്പോൾ പലപ്പോഴും പലരുടെയും കാര്യങ്ങളൊക്കെ ബാധിക്കും. അതുകൊണ്ട് ഞാൻ ഓരോ സഹോദരനെയും സഹോദരിയെയും ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അതിലൊന്നാമത്തെ കാര്യം, നമ്മൾ നമ്മുടെ ശ്വാസം നിലക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന ജീവിതത്തിലേക്ക് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയാലേ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ കഴിയില്ല. യായുഹല്ലദീന അമനു തഖുല്ലാ വൽ തന്ദുർ നഫ്സും മാ ഖദ്ദമത്തിൽ ഗദിൻ വത്തഖുല്ലാ. എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. യായുഹല്ലദീനാമനു, ആ സത്യവിശ്വാസികൾ, ഇത്തഖുള്ള, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം. വൽ തന്ദുർ നഫ്സും മാ ഖദ്ദമത്ത് ലിഗദിൻ, ഓരോരുത്തരും നോക്കട്ടെ ഞാൻ നാളെ എന്താണ് എനിക്ക് എൻ്റെ ഖബറിലേക്ക് കൊണ്ടുപോകാൻ, എൻ്റെ പരലോകത്തിൻ്റെ കാര്യത്തിൽ കൊണ്ടുപോകാൻ ഞാൻ എന്താണ് ഉണ്ടാക്കിയത്, അല്ലേ, ഞാൻ എന്താണ് ഉണ്ടാക്കിയത് എന്ന് ഓരോരുത്തരും ചിന്തിക്കട്ടെ എന്നാണ്. നമുക്ക് എന്താണ് കൊണ്ടുപോകാനുണ്ടാവുക? നമുക്ക് സദഖകൾ ഉണ്ടാകുമോ? നമുക്ക് ദിക്റുകൾ ഉണ്ടാകുമോ? നമുക്ക് ഖുർആൻ പാരായണം ഉണ്ടാകുമോ? നമുക്ക് നമസ്കാരം ഉണ്ടാകുമോ? നമുക്ക് സൽ പെരുമാറ്റങ്ങൾ

മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വിഷയം കൂടി ഞാൻ ഇതോട് ചേർത്ത് വെക്കുകയാണ്. അതെന്താണ്? അദ്ദേഹം ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഖബറിൻ്റെ അരികിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തി. ഖബറിൽ കിടക്കുന്ന ഫാത്തിമ ബീവിയോട് പ്രാർത്ഥിക്കാനല്ല, ഫാത്തിമ ബീവിക്ക് രക്ഷ കൊടുക്കണേന്ന് അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ. ഖബർ സന്ദർശനം ഇസ്ലാമിൽ സുന്നത്താണല്ലോ. അപ്പം അവിടെ പോയി അദ്ദേഹം മടങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാചകമുണ്ട്, അതിൻ്റെ ആശയം ഇതാണ്. ആശയാണ് ഞാൻ പറയുന്നത്, ഖബറിൽ കിടക്കുന്ന ഭാര്യമാരെ, നിങ്ങളെ ഭർത്താവ് വേറെ കല്യാണം കഴിച്ചു, നിങ്ങളുറങ്ങിയ ബെഡിൽ ഇപ്പോൾ വേറെ ഒരാളാണ് ഉറങ്ങുന്നത്, നിങ്ങൾ ഉപയോഗിച്ച തലയിണയിൽ ഇപ്പോൾ വേറെ ഒരു സ്ത്രീയാണ് തല വെക്കുന്നത്, നിങ്ങൾ ഉപയോഗിച്ച അടുക്കളയിൽ ഇപ്പോൾ വേറൊരു സ്ത്രീയാണ്, നിങ്ങളെ ഭർത്താവ് ജീവിതത്തിൽ അങ്ങനത്തെ ഒരു അനുവാദം വന്നതുകൊണ്ട് അദ്ദേഹം അത് ചെയ്തു, നിങ്ങളെ അദ്ദേഹം മറന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മരണത്തിൻ്റെ നൊമ്പരങ്ങൾ അദ്ദേഹത്തിന് പതിയെ നഷ്ടപ്പെട്ടു തുടങ്ങി. ഖബറിൽ കിടക്കുന്ന ഭർത്താക്കന്മാരെ, നിങ്ങളെ ഭാര്യ പുനർവിവാഹം കഴിച്ചു, വേറൊരാളുടെ കൂടെ ജീവിക്കുകയാണ്, നിങ്ങൾ ആസ്വദിച്ച് ശരീരമിപ്പോൾ വേറൊരു പുരുഷൻ്റേതാണ്, നിങ്ങളെ അവൾ പതിയെ മറക്കുകയാണ്, ജീവിക്കണമെങ്കിൽ അത് ചെയ്തേ പറ്റൂ, നിങ്ങൾ നൽകിയ മഹർമാലകൾ അഴിച്ചുവെച്ച് നിങ്ങളുടെ കൂടെയുള്ള ജീവിതത്തിൻ്റെ ഓർമ്മകളെയും നൊമ്പരങ്ങളെയും ഒക്കെ മനസ്സിൽ നിന്ന് എടുത്തു വെച്ച് മറ്റൊരാളുടെ കൂടെ ജീവിക്കണമെങ്കിൽ അത് ആവശ്യമാണ്. ഇസ്ലാം അവർക്ക് അനുവാദം കൊടുത്തതുമാണ് അല്ലേ. മക്കളെ, നിങ്ങളെ വാപ്പയുമൊക്കെ നിങ്ങളെ മറന്നു. പേരക്കുട്ടികളെ, നിങ്ങളെ വല്യുപ്പയും വല്യുമ്മയൊക്കെ നിങ്ങളെ മറന്നു. അത്രയേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ഏറ്റവും വേദനിക്കുന്ന മരണങ്ങൾ മറക്കാനെടുത്ത സമയം എത്രയാണോ, അതിലേറെ ചെറിയ സമയം മാത്രമേ സുഹൃത്തുക്കളെ എടുക്കുകയുള്ളൂ, സഹോദരന്മാരെ എടുക്കുകയുള്ളൂ. അതുകൊണ്ട് റമദാനിലെ നല്ല ദിവസങ്ങൾ, ദിനരാത്രങ്ങൾ അടുക്കളയിൽ തന്നെ ചെലവിട്ട്, അല്ലെങ്കിൽ അലസമായി ഫോണിൽ തോണ്ടിയിരുന്ന് അശ്രദ്ധമായി ജീവിച്ച് പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. നമ്മൾ ഖുർആനൊക്കെ എടുത്തിരുന്ന് ഇങ്ങനെ ഓതും, അപ്പുറത്ത് അടുക്കളയിൽ മക്കളും പേരക്കുട്ടികളും മരുമക്കളും ഒക്കെ അവർ ഇഷ്ടംപോലെ ഭക്ഷണം ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാകും. അങ്ങനെയല്ല വേണ്ടത്. ഖുർആൻ പറഞ്ഞത് എന്താണ്? ഖു അംഫുസക്കും വഹ്ലീക്കും നാറാ എന്നാണ്. നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ അഹലിനെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ആവശ്യമായത് ചെയ്യണം. അതുകൊണ്ടാണ് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ അവരുടെ കുട്ടികളുടെ കാര്യത്തിൽ പല സ്റ്റെപ്പുകളും എടുത്തിരുന്നു. നമുക്ക് കാണാൻ കഴിയും, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ആശുറ നോമ്പ് എടുക്കാനൊക്കെ പറഞ്ഞ ചില വിഷയങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ അസ്ബഹ മുഫ്തിറൻ ഫൽയുതിമ്മ ബഖിയത യൗമിഹി വമൻ അസ്ബഹ സ്വായിമൻ ഫലിയസും. എന്താ പ്രവാചകൻ പഠിപ്പിച്ചതാണ്, ഒരു ദിവസം രാവിലെ ആരെങ്കിലും നോമ്പ് നോറ്റിട്ടുണ്ടെങ്കിൽ അവൻ നോമ്പിൽ തുടരട്ടെ എന്നൊക്കെ പറഞ്ഞ ആ ഹദീസിൻ്റെ ശേഷം സ്വഹാബത്ത് പറയാണ്, ഫകുന്നാ നസൂമു ബഅദ ആശുറ ഞങ്ങൾ അതിൻ്റെ ശേഷം നോൽക്കാറുണ്ടായിരുന്നു, വനുസൊവ്വി മുസുബിയാനന ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ നോമ്പ് നോൽപ്പിക്കാറുണ്ടായിരുന്നു, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് അല്ല, ഇതിൻ്റെ സിഹത്തിൽ യാതൊരു സംശയമില്ലാത്തൊരു ഹദീസാണ്. ഞങ്ങൾ എന്ത് ചെയ്യും, അവർക്ക് കളിപ്പാട്ടങ്ങൾ കൊടുക്കും, അവർ നോമ്പ് നോറ്റ് ക്ഷീണിച്ച് കരയുമ്പോൾ കളിപ്പാട്ടങ്ങൾ കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കും, അവർക്ക് ശ്രദ്ധ തെറ്റിക്കാറുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ കുട്ടികളുടെ ഈ ചൂടുകാലമാണ്, കുറച്ചൊരു ശ്രദ്ധയൊക്കെ ആവശ്യമുണ്ട്. അവരെ നല്ലോണം വിലയിരുത്തണം, അവർ ക്ഷീണിച്ച് തളർന്ന് പിന്നെ അബോധമാകുന്ന അവസ്ഥ ഇതൊക്കെ സൂക്ഷിക്കണം അല്ലേ. ഇതൊക്കെ സൂക്ഷിച്ച് കുട്ടികളുടെ നോമ്പിൻ്റെ ദിവസം നമുക്ക് കുറച്ച് കൂടുതൽ ശ്രദ്ധ വേണം, അവരുടെ കൂടെ ഉണ്ടാകണം, അവരെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ മക്കളെ, കുട്ടികളെ, ഭാര്യയെ, ഭർത്താവിനെയൊക്കെ, ജമാഅത്ത് നിസ്കാരങ്ങൾക്കൊന്നും പോകാത്തൊരു ഭർത്താവിനെ ജമാഅത്ത് നിസ്കാരങ്ങൾക്ക് പറഞ്ഞു വിടുന്ന ഒരവസ്ഥ ഉണ്ടാകണം. നമുക്ക് കൂടെ പോകാൻ പറ്റുമെങ്കിൽ നമ്മൾ പോകണം, മക്കളെയൊക്കെ പറഞ്ഞയക്കണം, കുറച്ച് ദൂരം നടക്കാനുണ്ട്, നല്ല വെയിലാണ്, ചൂടാണ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുക അല്ലേ. എന്നാലോ പുറത്ത് ഓട്ടവും ചാട്ടവും കളിയും വേറെ യാത്രകളൊക്കെ അത് വേറെ ഉണ്ടാകും. ജമാഅത്ത് നിസ്കാരത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുന്നൊരു വ്യക്തി ഒരിക്കലും ഇത് പറയില്ല. ഒരു മുസ്ലിം പുരുഷനെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തായിട്ടേ നിസ്കരിക്കാൻ പാടുള്ളൂ. വീട്ടിൽ നിന്ന് പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ ജമാഅത്ത് തീരാനായിട്ടുണ്ട് എന്നൊരാൾക്ക് തോന്നുകയാണെങ്കിൽ പോലും അയാൾ പോകട്ടെ എന്ന് റസൂലുള്ള പറഞ്ഞ്, എന്നാലും അവന് നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ പുണ്യം ലഭിക്കുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കേണ്ടായി. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മുടെ കുടുംബത്തെ നമ്മൾ ഇതിന് സജ്ജമാക്കുക, നമ്മൾ സജ്ജമാകുക, ഈ ദിവസങ്ങളെ നല്ല രീതിയിൽ ഉപയോഗിക്കുക. നോക്കൂ, നിങ്ങൾ രണ്ടാമത്തൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്, എന്തെല്ലാം മഹത്വങ്ങൾ റമദാനിൻ്റെ ദിനങ്ങളിലേക്ക് പറയപ്പെട്ടിട്ടുണ്ട്,

0: ആ മഹത്വങ്ങളെ മുഴുവൻ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. റമദാനിൻ്റെ ഓരോ രാത്രിയിലും ധാരാളം ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതാല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു റമദാനിൻ്റെ ഓരോ രാത്രികളിലും വലില്ലാഹി ഉതഖാഉ മിനന്നാർ, അള്ളാഹു സുബ്ഹാനഹു വതാല നരകത്തിൽ നിന്ന് ധാരാളം ആളുകളെ മോചിപ്പിക്കുന്നു. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അദാലിക ഫി കുല്ലി ലൈലത്തി യാ റസൂലുള്ളാ, റമദാൻ്റെ ഏതെങ്കിലും ഒരു രാത്രിയിലാണോ? അല്ല, എല്ലാ രാത്രികളിലും ഇങ്ങനെയാണെന്നാണ്. അപ്പോൾ ആ രാവുകളിൽ നമ്മുടെ പേരതിൽ നിന്ന് നീക്കം ചെയ്യപ്പെടണം, പണ്ട് ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും എല്ലാം പൊറുത്തു കിട്ടണം, അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വതാല സ്വർഗം തരണം. മറ്റൊന്ന് ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കലാണ്. ഈ അടുക്കളയിലാണെങ്കിലും ജോലിയിലാണെങ്കിലും അടിച്ചു വാരുകയാണെങ്കിലും ഒക്കെ എല്ലാം അവിടെയൊക്കെ നമുക്ക് ഇസ്തിഗ്ഫാറുകൾ നടത്താം. അസ്തഗ്ഫിറുല്ല ചെല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു ഹദീസ് വളരെ ഗൗരവപൂർവ്വം ഞാൻ ആദ്യം എന്നെയും പിന്നെ എൻ്റെ സഹോദരിമാരെയും സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും ഒക്കെ ഈ ഒരു ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് ആ ഹദീസ് എന്നല്ലേ? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അറദിമ അൻഫു റജുലിൻ, ഒരാൾ മുഖം കുത്തി വീഴട്ടെ, ഒരാളെ അള്ളാഹു അബഅദഹുല്ല, അള്ളാഹു അവനെ അവൻ്റെ കാരുണ്യത്തിൽ നിന്നകറ്റട്ടെ. എന്താ, അവൻ റമദാനിൽ ജീവിച്ചു, പക്ഷേ ഫലം യുഗ്ഫർ ലഹു, അവൻ്റെ പാപങ്ങൾ അവന് പുറത്തു കിട്ടിയില്ല. ചെയ്ത ഓരോ തിന്മകളും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒറ്റക്ക് വേറെ ആരും കേൾക്കാതെ സ്വകാര്യമായി പറഞ്ഞ് ഇസ്തിഗ്ഫാർ നടത്താൻ സമയം കിട്ടാത്തൊരു വ്യക്തിയെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് യായുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ലാ തുൽഹിക്കും അംബാലക്കും വല ഔലാദക്കും അനധിക്കരില്ല, നിങ്ങളുടെ സമ്പാദ്യം നിങ്ങളുടെ മക്കൾ ഇതൊന്നും അള്ളാഹുവിനെക്കുറിച്ച് സ്മരണയിൽ നിന്നും അവൻ്റെ മാർഗത്തിൽ ചെലവിടേണ്ട സമയത്തിൽ നിന്നും അവനുവേണ്ടി സഹിക്കേണ്ട ത്യാഗത്തിൽ നിന്നും ഒന്നും നിങ്ങളെ വഴിതെറ്റിച്ചു വിടുന്നൊരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ എന്താണ് ഉണ്ടാകുക? അങ്ങനെ സംഭവിച്ചാൽ ഫയഖൂല റബ്ബി ലൗ ലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, പടച്ചോനെ എനിക്ക് കുറച്ചുകൂടെ സമയം നീട്ടിത്താ, ഞാൻ വേണ്ടതെല്ലാം ചെയ്തോളാം, ഞാൻ സദഖ കൊടുത്തോളാം, ഞാൻ നിസ്കരിച്ചോളാം, ഞാൻ നോമ്പെടുത്തോളാം, ഞാൻ ദിക്റ് ചൊല്ലിക്കോളാം എന്നൊക്കെ അവൻ പറയും. അവസാനം അള്ളാഹു സുബ്ഹാനഹു തആല വല യുഅഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹ, ഓരോ ആത്മാവിൻ്റെയും നേരവും സമയവും എത്തുമ്പോൾ അതിനെ റബ്ബ് തിരിച്ചു വിളിക്കുമെന്നാണ്. ഒരിക്കലും ഒരു നിമിഷം പോലും വൈകിപ്പിക്കുകയില്ല. നാഷണൽ പെർമിറ്റ് ലോറിയുടെ ചക്രത്തിൻ്റെ താഴെ സ്റ്റിയറിങ്ങിൻ്റെയും സീറ്റിൻ്റെയും ഇടയിൽ ഏതോ ഒരു ആശുപത്രിയിലെ ആ അധുനാധുനികമായ ഉപകരണങ്ങൾക്കു മധ്യത്തിൽ കുട്ടികളുടെയും മക്കളുടെയും പേരക്കുട്ടികളുടെയും കൂടെ സ്വന്തം വീട്ടിലെ ഓഫീസ് റൂമിൽ അല്ലെങ്കിൽ സ്വന്തം ബെഡ്റൂമിൽ അതുമല്ലെങ്കിൽ ആരാരുമില്ലാത്തൊരു സ്ഥലത്ത് ഏകനായി അതുമല്ലെങ്കിൽ നാടിനും കുടുംബത്തിനുമൊക്കെ വേണ്ടി ജീവത്യാഗം ചെയ്യുന്ന പ്രവാസി, അവൻ്റെ കൂട്ടുകാരെല്ലാം പോയതിൻ്റെ ശേഷം പനിച്ച് കിടക്കുന്നതിനിടയിൽ അവൻ്റെ ബെഡിൽ, അല്ലേ? അങ്ങനെ അങ്ങനെ എന്നോ എപ്പോഴോ തീരും. എപ്പോഴാണെങ്കിലും നമ്മുടെ മരണം അള്ളാഹു ഖൈറായ മരണമാക്കി തീരുമാറാകട്ടെ. ആ ഒരു ഘട്ടത്തിൽ വിളിച്ചു പറയുന്നതാണ് മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്തോളാം, അതിലേക്ക് പോകരുത്. ഗർഗറത്തിൻ്റെ സമയം വരെ, തൊണ്ടയിൽ മരണത്തിൻ്റെ ശബ്ദമെത്തുന്ന നേരം വരെ ഒരിക്കലും ഇതിനെ നീട്ടരുത്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു, നരകത്തിൽ നിന്ന് അവർ വിളിച്ചു പറയുന്നുണ്ട്, വഹും യസ്തരിഖൂന ഫീഹ റബ്ബന അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, പടച്ചോനെ ഞങ്ങൾ ഇതുവരെ ചെയ്യാത്തതൊക്കെ ഇനി ചെയ്തോളാ, അവലന്നു അമ്മറുക്കുമായ തദക്കറുഫി, നിങ്ങൾക്ക് ആലോചിക്കാനും ചിന്തിക്കാനുമൊക്കെ ഇഷ്ടം പോലെ സമയം നമ്മൾ തന്നിട്ടില്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ചോദിക്കുമെന്നാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഗൗരവപൂർവ്വം ഈ കാര്യങ്ങളെ കാണണം. ഇൻഷാല്ലാ ഒരു എപ്പിസോഡ് കൂടി ഈ ഒരു വിഷയത്തിൻ്റെ തുടർച്ചയുമായി ഞാൻ വരാം. അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മഷല്ലാ, ബഹുമാനായ താജ്ഞി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച സ്നേഹക്കൂടിലെ പ്രസക്തമായ ഭാഗമാണ് നമ്മളിപ്പോൾ കേട്ടത്. നമ്മുടെ റേഡിയോ എപ്പിസോഡ് സമാപിക്കുകയാണ്. ഇൻഷാല്ലാഹ് അടുത്ത ദിവസം വീണ്ടും പുതിയ വിശേഷങ്ങളും പുതിയ കാര്യങ്ങളുമായി നമുക്ക് വീണ്ടും വരാം. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും.

0: ഫാദറും മദറും കൂടി വരികയാണ്. അച്ഛനും അമ്മയും കൂടി വന്ന് ഒരു പെൺകുട്ടിയുണ്ട് കൂടെ. അങ്ങനെ ഇവരെ ഇവിടെ വന്ന് എൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ചിട്ട് പറഞ്ഞു ഭയങ്കര സങ്കടത്തിലാണ്, വിഷമത്തിലാണ്. എന്നിട്ട് ഈ കുട്ടീനെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു. അവസാനം പറഞ്ഞു അവൾ കല്യാണം കഴിക്കാൻ സമ്മതിക്കണില്ല, കല്യാണത്തിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് പരാതി. അവൾ ഇത്രയും കാലം പഠിപ്പിച്ചു, അവൾ അത് ചെയ്തു ഇത് ചെയ്തു, അവൾക്ക് ഇതൊക്കെ ചെയ്തു കൊടുത്തു, പക്ഷെ കല്യാണത്തിന് സമ്മതിക്കണില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നാ ചോദിച്ചു. അങ്ങനെ ആ സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവൾ എന്നോട് പറഞ്ഞു എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കാണ്ടിരുന്നു. അങ്ങനെ ഇവൾ എന്നെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടേ കുറച്ച് അപ്പുറത്തെ മുറിയിലിരുന്നു. ഇവര് രണ്ടാളും ജീവിച്ച മാതിരിയാണെങ്കിൽ ഞാൻ എന്തിനാ കല്യാണം കഴിക്കണമെന്ന് ചോദിച്ചു.
1: കുട്ടിന്റെ ചോദ്യം നല്ലൊരു ചോദ്യമാണ്,
2: ഉത്തരം കിട്ടാതെ ചോദ്യമാണ് ശരിക്കും. അതിന്റെ ഉത്തരം അവര് കല്യാണം കഴിച്ചത് മുതൽ ആ ഉത്തരം പറയേണ്ടിയിരുന്നു. അന്നു മുതൽ സൽസ്വഭാവികളായി മുന്നോട്ട് പോകുന്നു. അത് വലിയൊരു കാര്യമാണ്. അത് മാത്രമല്ല കുട്ടികൾ കല്യാണം കഴിക്കാതിരിക്കാനുള്ള കാരണം, ഇത് ആ കുട്ടിയുടെ ഒരു കാരണമാണ്. അങ്ങനെയാണുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ഈ പിന്നെ ഷണ്ട കൂടൽ, പിന്നെ ഉപ്പയും ഉമ്മയും ഷണ്ട കൂടൽ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തെ പോലും എന്ത് ചെയ്യും, പ്രതികൂലമായി ബാധിക്കും. അത് കുട്ടികൾക്ക് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കും. നമുക്ക് പിന്നെ പല അനുഭവങ്ങളിൽ നിന്നും തിരിച്ചറിയാൻ പറ്റും.
1: അല്ലെ, ഈ ഇപ്പോൾ അത് മാത്രമല്ല, ഉപ്പയെക്കുറിച്ച് ഉമ്മയുടെ സംസാരം, ഉമ്മയെക്കുറിച്ച് ഉപ്പയുടെ സംസാരം, അത് ചീത്ത പറയുക അല്ലെങ്കിൽ കലഹം കൂടുക എന്നതിൻ്റെ അപ്പുറത്ത്, ഇപ്പോൾ ചില ഉമ്മമാരെങ്കിലും ശ്രദ്ധിക്കാത്ത ഒരു പോയിൻ്റ്, ഉപ്പയുടെ കുടുംബക്കാരെ പറ്റി മോശമായി പറയാം. ഇപ്പോൾ ചില ആളുകളുടെ പ്രയോഗം എങ്ങനെയെന്ന് ചോദിച്ചാൽ, പിന്നെ ഞാനൊക്കെ തറവാട്ടിലേക്ക് കെട്ടിച്ചു കൊണ്ടുവന്ന സമയത്തെ എൻ്റെ തറവാടൊക്കെ നരകയായിരുന്നു, നമ്മളെ തറവാട് നരകയായിരുന്നു. പിന്നെ ഉപ്പയുടെ സഹോദരിമാരെക്കുറിച്ച്, കാരണം ഉമ്മയുടെ നാത്തൂന്മാരാണല്ലോ അവർ, അവരെ പറ്റി പറയും. ഓലൊക്കെ പിന്നെ ഓലൊക്കെ ഇപ്പോഴല്ലേ ഇങ്ങനെ ആയത്, പണ്ട് എന്തായിരുന്നു ഓല്, ഇങ്ങോട്ട് ഓലെ പറ്റി മോശമായൊരു വാക്ക്, നമ്മൾ ഇങ്ങനെ കുറേ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇതിൽ പറയാൻ പറ്റില്ല. അങ്ങനത്തെ വാക്കുകൾ പോലും ഉപയോഗിച്ച് നാത്തൂനെ അല്ലെങ്കിൽ ഉപ്പയുടെ സഹോദരങ്ങളെ കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട്. സ്വാഭാവികമായി ഇത് മകളുടെ മനസ്സിലെന്താ മനസ്സിലാവുന്നത്, ഞാൻ കല്യാണം കഴിഞ്ഞ് ഇനിയൊരു വീട്ടിലേക്ക് പോയാൽ അവിടെ നരകായിരിക്കും,
2: സാഹചര്യങ്ങളാണ് ഉണ്ടാവുക,
1: അവിടെ നരകായിരിക്കും, അവിടെ ഭർത്താവിൻ്റെ ഒരു പങ്കളുണ്ടാവും, ഓള് ഇന്നതായിരിക്കും എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് വിവാഹത്തോട് താല്പര്യം കുറഞ്ഞതിൻ്റെ ഒരു പ്രധാന കാര്യം തന്നെയാണ്.
2: ഇതിൽ എന്താണെന്ന് വെച്ചാൽ, ശരിക്കും ഉമ്മ ഉപ്പയെയും ഉപ്പയുടെ കുടുംബക്കാരെയും പുകഴ്ത്തി പറയുകയും ഉപ്പ ഉമ്മയുടെ കുടുംബക്കാരെയും ഉമ്മയെയും പുകഴ്ത്തി പറയുക എന്നുള്ളൊരു സൊല്യൂഷൻ ഉണ്ട്. ശരിക്കും ഞാൻ എൻ്റെ ത്യാഗത്തെക്കുറിച്ച് എൻ്റെ മക്കളോട് പറയുമ്പോൾ അവർ അംഗീകരിക്കില്ല. അതപ്പോൾ എന്താ ചെയ്തതെടുത്ത് പറയാം. എൻ്റെ ഭാര്യയുടെ ത്യാഗത്തെടുത്ത് പറയുമ്പോൾ എന്ത് ചെയ്യില്ല, അത് അഫക്റ്റ് ചെയ്യില്ല. എൻ്റെ ഭാര്യയുടെ ത്യാഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യയുടെ ത്യാഗത്തെക്കുറിച്ച് എടുത്ത് പറയുമ്പോൾ എന്ത് ചെയ്യും, അതൊരു ത്യാഗിയാണ് എന്നുള്ളിടത്തേക്ക് എന്ത് ചെയ്യും എത്തും. ഈ ത്യാഗങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പറയുമ്പോൾ കുട്ടികൾക്കത് ബോധ്യപ്പെടും. പണ്ട് ഞാൻ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട് എന്ന് പറയുന്ന ഒരാളുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മാനസികാവസ്ഥ അത് വേറെ ലെവലായിരിക്കും.
1: ഇപ്പോൾ ഉപ്പക്കും ഉമ്മക്കും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്, ഉണ്ടാവും. ഒരു കുടുംബജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാതെ സൂക്ഷിച്ചെടുത്തു അങ്ങനെയല്ല, അത് പറയാം. പക്ഷെ അത് കുട്ടികളുടെ മുമ്പിൽ വെച്ചല്ല പറയേണ്ടത്, അത് പിന്നെ സ്വകാര്യമായി റൂമിലൊറ്റക്കാകുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ യാത്ര പോവുകയാണ്, അവർ രണ്ടുപേരും മാത്രമാണ്, കുട്ടികളില്ല, അപ്പോൾ ആ സമയത്ത് പറയാം. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് അതിനുവേണ്ടി മാത്രമായി ഒന്ന് ഒഴിഞ്ഞിരുന്ന് നമുക്ക് പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഒരു കാര്യം കേട്ടു, ദേഷ്യം വന്നു, ആ ദേഷ്യം വന്ന ഉടനെ അത് പറയണം നിർബന്ധമല്ല. അതൊരു പ്രശ്നത്തിൻ്റെ സൊല്യൂഷനാണല്ലോ പറയണത്, അല്ലെങ്കിൽ ചെയ്ത ഒരു കാര്യത്തിലൊരു മിസ്റ്റേക്കാണ് പറയണത്. ഒരാളെ ഇപ്പോൾ നമ്മളെ ആളുകൾക്കിടയിൽ വെച്ച് നമ്മുടെ ഒരു മിസ്റ്റേക്ക് നമ്മളെ ഒരാൾ തിരുത്തി, അതേ മിസ്റ്റേക്ക് തന്നെ അയാൾ ആളുകളൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മളോട് സ്വകാര്യമായി തിരുത്തി, നമുക്കത് തിരുത്തണമെന്ന് തോന്നുക എപ്പോഴാണ്?
2: സ്വകാര്യമായി
1: മറ്റേ നമുക്കത് ന്യായീകരിക്കണം എന്നാണ് തോന്നുക, അതങ്ങനെയല്ല ഇതിങ്ങനെയാണ്, അതിൻ്റെ അവസരം ഉണ്ടാക്കണ്ട.
2: തെറ്റ് പരസ്യമായി പറയുമ്പോൾ അപമാനിക്കുകയും തെറ്റ് രഹസ്യമായി പറയുമ്പോൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആദരിക്കുകയുമാണ് ചെയ്യുന്നത്. ആ ഒരു ആദരവ് എന്നുള്ളത് നമ്മൾ പകുത്തെടുത്താൽ. ചില ആളുകൾ കാലാകാലം വൈരാഗ്യ ബുദ്ധിയോടുകൂടി പോകുന്നതിന് കാരണം എന്നെ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു, അതാണ് എനിക്ക് പ്രശ്നം. പറഞ്ഞത് കാര്യമാണ്, ഞാൻ തിരുത്തേണ്ടതാണ്. പക്ഷെ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞത് ശരിയായില്ല.
1: ഈ കുട്ടികളുടെ മനസ്സിൽ ഇപ്പൊ ഒരു വിവാഹത്തോട് എതിർപ്പുണ്ടാകും, താല്പര്യക്കുറവുണ്ടാവും എന്നതും മാത്രമല്ല ശരിക്കും പ്രശ്നം. ഇത്തരം കുട്ടികളെ ഇപ്പം നമ്മളൊരു വിദ്യാലയത്തിൽ അധ്യാപകനായി ജോലി ചെയ്യണം, ഒരു മദ്രസയിൽ അധ്യാപകനായി ജോലി ചെയ്യണം, അപ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാവും. എന്തെങ്കിലും തരത്തിൽ പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് ഡള്ളാവുന്ന, അല്ലെങ്കിൽ ഇടക്കിടക്ക് ഡിപ്രഷൻ വരുന്ന, മാനസികമായ ഒരു സ്റ്റേബിൾ അല്ലാത്ത അവസ്ഥ കാണിക്കുന്ന, ഒരുപക്ഷെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന, അങ്ങനെ പലതും, അല്ലെങ്കിൽ അനാവശ്യമായ വാക്കുകൾ സംസാരിക്കുന്ന, ഒരു സാധാരണ നോർമൽ അല്ലാത്ത അവസ്ഥയിലുള്ള കുട്ടികളെടുത്ത് പരിശോധിച്ചാൽ അവരിൽ പല പ്രശ്നങ്ങളുണ്ടാവും. അതിലൊരു പ്രശ്നം അവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഇനി അതേ അവസ്ഥ തന്നെ ഇപ്പോൾ ഒരു ഒരു പ്രണയത്തിലേക്കോ ഒക്കെ പോകുന്ന കുട്ടികൾ, അവരും തന്നെ ഒരു പക്ഷേ വീട്ടിൽ ഇത് പറയാനും കേൾക്കാനൊന്നും ആളുകളില്ല, അപ്പോൾ പിന്നെ പറയാനും കേൾക്കാനൊക്കെ പറ്റിയ ആളുകളുടെ അടുത്തേക്ക് വേറെ പോവുക എന്ന കണ്ടീഷനും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഈ ഒരു പോയിൻ്റ് വിവാഹത്തിന് സമ്മതിക്കുന്നില്ല, അതിൻ്റെ കാരണം ബാപ്പിയമ്മയാണ് എന്ന പോയിന്റിൽ മാത്രം ഒതുങ്ങണില്ല, കുട്ടികളുടെ മാനസികമായ പല പ്രശ്നങ്ങളിലേക്കും ഈയൊരു വീട്ടിലുള്ള കലഹങ്ങൾ കാരണമാകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിവാഹത്തോട് താല്പര്യം കാണിക്കാത്തതിൻ്റെ ധാരാളം കാരണങ്ങൾ, ഇതിലെ ഒരു കാരണം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ വിവാഹം കഴിക്കേണ്ടതില്ല, വിവാഹം ഒന്നും ജീവിതത്തിൽ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന നല്ലൊരു തലമുറ കുറേ അധികം ആളുകൾ ആൺകുട്ടികളുടെ കൂട്ടത്തിലും പെൺകുട്ടികളുടെ കൂട്ടത്തിലും ഉണ്ട്. അവർക്ക് വിവാഹത്തിൻ്റെ മഹത്വം മനസ്സിലായിട്ടില്ല.
2: വിവാഹം വൈകുക എന്നുള്ളതിൻ്റെ സാങ്കത്യമുണ്ടോ എന്നൊരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി, വൈകുമ്പോൾ നമ്മൾ റിട്ടയർ ആകുന്ന സമയത്തും കുട്ടികൾ പഠിക്കായിരിക്കും, നേരത്തെ ആവുമ്പോൾ നമ്മൾ റിട്ടയർ ആകുമ്പോഴേക്കിനും ഒന്നോ രണ്ടോ കുട്ടികൾ വരുമാനത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടാവും. അതാണ് നമുക്ക് ബെറ്റർ എന്നുള്ളതിൽ നിന്ന് മാറി. ഇപ്പോൾ വിവാഹം വൈകുന്നത് ഇപ്പോഴറിയില്ല, മറിച്ച് ഇവരെ റിട്ടയർഡ് ജീവിതത്തിലേക്ക് കടക്കുമ്പോഴും ഇവരെ കുട്ടികളെ സ്കൂൾ ബാഗും തൂക്കി പറഞ്ഞയക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും, എത്തും. ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ബുദ്ധിമുട്ടും പ്രയാസവും ആളുകൾ ആലോചിക്കുന്നില്ല. ഇപ്പോൾ താൽക്കാലികമായി ആ ഒക്കേഷനിൽ എന്താ പരിഹാരം എന്ന് വെച്ചാൽ അതിലേക്ക് പോകാമെന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യണില്ല, ആളുകളെ ചിന്തിക്കണില്ല.
1: അതെ, അപ്പം അത് ഫിനാൻഷ്യലി അല്ലെങ്കിൽ എക്കണോമിക്കലി നോക്കുമ്പോൾ വിവാഹം നേരത്തെ ആവണമാണ് നല്ലത്. അതിപ്പോൾ അതാണല്ലോ പൈലറ്റ് പോയിന്റ്. കുറച്ചുകൂടി കാലം കഴിഞ്ഞ് നമ്മൾ റിട്ടയർ ആവുന്ന സമയത്ത് നമുക്ക് പേരക്കുട്ടികളെ കൽപ്പിച്ചിരുന്നാൽ മതി, വരുമാനമൊക്കെ മക്കൾ കൊണ്ടുവന്നോളൂ എന്നുള്ള ആ ഒരു ഗുണയിലുണ്ട്. ഇനി പിന്നെ ശാരീരികമായി നോക്കുകയാണെങ്കിലും അത് ശരീരത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയം അത് നേരത്തെയാണ്, വളരെ വൈകിയല്ല. ആദ്യ സമയത്തൊക്കെ അത്തരം ശാരീരികമായ താല്പര്യങ്ങളൊക്കെ അടക്കി വെക്കേണ്ട, പ്രയാസമുള്ള സമയത്ത് അത് വിവാഹത്തിലൂടെ അത് പരിഹരിക്കുക എന്നുള്ളതാണ് നല്ലൊരു മാർഗമുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ അതന്നെ സാമൂഹികമായി നോക്കുമ്പോഴും വിവാഹം നേരത്തെ ആവണം.
2: പഠനത്തിന്റെ കാര്യത്തിലും ഈ ജോലിയിൽ ഈ പ്രസവ ലീവ് കിട്ടുന്നത് പോലെ എന്ത് ചെയ്യും, പഠനത്തിന്റെ കാര്യത്തിൽ അതൊക്കെ ഉണ്ട്. പ്രൈവറ്റായി പഠിക്കുക, പഠനം കഴിഞ്ഞ് എന്ന് പറയുന്നതിനേക്കാൾ പഠിക്കലും വൈവാഹിക ജീവിതം ഒപ്പം കൊണ്ടുപോകുക എന്നുള്ളാലേ അവർക്ക് ഭയങ്കര കപ്പാസിറ്റി ഉണ്ടാവും. ഇത് ആലോചിക്കാതെ നേരം എന്താണ്, അത് കഴിയട്ടെ, ഇത് കഴിയട്ടെ, ഇത് കഴിയട്ടെ, ഈ കഴിയട്ടെ എന്ന് പറഞ്ഞാൽ നീട്ടിവെക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, വളരെയധികം ബുദ്ധിമുട്ട്. പിന്നെ ഈ ക്വാളിറ്റി ഉള്ള ഒരു പിന്നെ ഭാര്യ ഒരു ഭർത്താവ് കിട്ടണം എന്ന് ആഗ്രഹിക്കണമല്ലോ, എന്ത് ചെയ്യുക, നേരത്തെ വിവാഹം കഴിക്കുക, വയസ്സ് കൂടി എന്ന് പറഞ്ഞിട്ട് പിന്നെ കിട്ടണത് ചിലപ്പോൾ എന്ത് ചെയ്യും, ക്വാളിറ്റി കുറഞ്ഞതാവാൻ, നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ ആവാൻ സാധ്യതയല്ല. അപ്പം അതിന് ടൈമിംഗ് ക്ലിയർ ആകുമ്പോൾ എല്ലാ കാര്യവും റെഡിയാവുമല്ലോ. ഏത് കാര്യത്തിനും ടൈമിംഗ് ക്ലിയർ ആകുന്നില്ല, ആ ടൈം കടന്നു പോയാൽ പിന്നെ ആ കാര്യം ബുദ്ധിമുട്ടായി മാറാൻ സാധ്യത ഉണ്ട്.
1: അതെ, ഇന്നിപ്പോൾ ക്യാമ്പസിലെ പ്രശ്നങ്ങളെപ്പറ്റി സമൂഹം ചർച്ച ചെയ്യുന്നു, സമൂഹത്തിലുണ്ടാവുന്ന ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് സമൂഹം ചർച്ച ചെയ്യുന്നു. ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ അതിൻ്റെ ഒരു ഒരു ഒരു യഥാർത്ഥ സൊല്യൂഷൻ എല്ലാവരും സമയത്തിന് നേരത്തെ വിവാഹം കഴിക്കുക, വിവാഹത്തിലൂടെ മാത്രം ഇത്തരം ലൈംഗികമായ താല്പര്യങ്ങൾ നിർവഹിക്കുക, അതിനപ്പുറത്തേക്ക് ആരും ആഗ്രഹിക്കാതിരിക്കുക, അങ്ങനത്തെ ഒരു നിർദ്ദേശം, അത് എല്ലാവരും പാലിച്ചു കഴിഞ്ഞാൽ ഈ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് സമൂഹത്തിൽ ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ, ഇത്തരം അതിക്രമങ്ങളിൽ നിന്ന് ഉട്ടി നിൽക്കാനുള്ള ഒരവസരം അവിടെ ഉണ്ട്.
2: ഈ മാതാപിതാക്കളുടെ കാര്യത്തിൽ പ്രശ്നമുണ്ട്, അവര് കുട്ടിക്കായിട്ടില്ല, ആയിട്ടില്ല, പക്വത ആയിട്ടില്ല, അവളെ എങ്ങനെ അങ്ങോട്ട് പറഞ്ഞയക്കും, അവനെ കൊണ്ട് എങ്ങനെ കെട്ടിക്കും, അവൻ ആയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വെറുതെ വൈകിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പ്രീമരിറ്റൽ കൗൺസിലിംഗ് കൊടുത്ത് അവർക്ക് കപ്പാസിറ്റി ഉണ്ടാക്കി ആ സമയത്ത് ചെയ്തു കൊടുക്കാനുള്ള സൊല്യൂഷൻ ഉണ്ടല്ലോ. ആ സൊല്യൂഷനിലേക്ക് വരാതെ വീണ്ടും എന്താണ് ആയിട്ടില്ല, എപ്പോഴാകും, ഇങ്ങനെ കാത്തിരുന്ന ഇങ്ങനെ തന്നെ ആയിരിക്കും, അവനെ പിന്നെ ഒരു 4 വർഷം കഴിഞ്ഞ് കല്യാണം കഴിപ്പിക്കുമ്പോഴും അവന് ആ പക്വത എന്തിയിട്ടുണ്ടാവില്ല, അവൾക്ക് ആ പക്വത മാറിയിട്ടുണ്ടാവില്ല. പക്വത വരുന്ന ഒരു അവസ്ഥ വരണമെങ്കിൽ ഒരു പിന്നെ ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടണം, അപ്പോഴാണ് ആ കാര്യത്തിൽ പക്വത വരിക. അതിലേക്ക് എത്തിപ്പെടാതെ പക്വത വരണമെന്ന് ആഗ്രഹിക്കണത് നാദിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ അതോട്ടില്ലേനും, അങ്ങനത്തെ ഒരവസ്ഥയിൽ പ്രതിസന്ധിയിൽ പോകുന്ന കുറേ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, യുവാക്കളിലുണ്ട്. അതുകൂടി മാതാപിതാക്കൾ തിരിച്ചറിയണം.
1: യെസ്, ഇന്നത്തെ ഒരു വീഡിയോ സന്ദേശത്തിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അതിലേറ്റവും പ്രധാനം, മാതാപിതാക്കൾ മക്കൾക്ക് മാതൃകയായി, മാതൃകാ ദമ്പതികളായി കാണിച്ചു കൊടുക്കുകയാണ്. ഇനി അവർക്ക് വലിയ മാതൃകകളാകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വിവാഹം എന്നതൊരു പ്രശ്നമാണ് എന്ന തോന്നൽ കുട്ടികളിൽ ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. അതോടൊപ്പം ഒരിക്കലും തന്നെ മക്കൾ, ഇനിയിപ്പോൾ ഉമ്മി വാപ്പയൊക്കെ കച്ചറയാണ്, എൻ്റെ യൂതം അങ്ങനെ തന്നെ ആയിക്കാരം എന്ന് വിചാരിച്ച് കല്യാണം കഴിക്കാതിരിക്കണം എന്നൊന്നും ഇതിൽ അർത്ഥമല്ല. അതൊരിക്കലും ശരിയല്ല. അവരുടെ ജീവിതം പോലെ തന്നെയാണ് എൻ്റെ ജീവിതം എന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല.
2: അതല്ല ജീവിതം എന്ന് കാണിച്ചു കൊടുക്കുമാണ്. കല്യാണം കഴിച്ച് നല്ല നിലയിൽ ജീവിച്ച് ഇങ്ങനെയാണ് ജീവിക്കേണ്ടിയിരുന്നത്, നിങ്ങളിങ്ങനെ ആയിരുന്നില്ല എന്നുള്ളത് എന്ത് ചെയ്യണം, ജീവിച്ച് കാണിച്ചു കൊടുക്കണം. പെൺകുട്ടികളും ആൺകുട്ടികളും,
1: യെസ്, കുട്ടികൾ പൊതുവെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് വിവാഹം വൈകിപ്പിക്കുക എന്നൊരു ചിന്ത ഉണ്ട്. അപ്പം അതിന് പിന്നെ പഠനമാണ് ജോലിയാണ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ രക്ഷിതാക്കൾ സമ്മതിക്കൂല. അപ്പം അതിന് വേണ്ടി ചിലപ്പോൾ ഒരു കാരണം, നിങ്ങൾ തമ്മിൽ കച്ചറയല്ലേ എന്നതൊരു കാരണമായി പറയുന്നതും ആവാം. അത് പിന്നെ ഈ കുട്ടി പറഞ്ഞതിനെ പറ്റി ഞാൻ പറയല്ല, പക്ഷേ ഒരു എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് നമ്മുടെ വിവാഹം വൈകണം എന്ന് നമ്മൾ തീരുമാനിക്കരുത്. വിവാഹം എപ്പോഴും നേരത്തെ ആവലാണ് നല്ലത്. എന്നാൽ ഏതൊരു ദമ്പതികളും, അതിപ്പോൾ ഉപ്പിമീന്ന് മാത്രമല്ല കേട്ടോ, ഏതൊരു ദമ്പതികളാണെങ്കിലും അവരൊരിക്കലും വിവാഹം എന്നതൊരു പ്രയാസകരമാണ് എന്ന രൂപത്തിലുള്ള ഒരു ചിന്ത ഒരു അവിവാഹിതർക്കും നൽകാതിരിക്കാനാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ധാരാളം റീലുകൾ നിരന്തരമായി ഡെയിലി എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ 100 കണക്കിന് റീലുകൾ ഈ വിഷയത്തിലുള്ളത് കുട്ടികൾ കാണുകയാണ്. എന്താ, കല്യാണം കഴിച്ച പ്രശ്നമാണ്, ഭർത്തൃ വീട്ടിൽ പ്രയാസമാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ ഇഷ്ടങ്ങൾ നടക്കൂല, അങ്ങോട്ടും ഇങ്ങോട്ടും നിയന്ത്രിക്കുകയാണ്, ഇങ്ങനെ കുറേ നെഗറ്റീവായ കാര്യങ്ങൾ വിവാഹത്തെക്കുറിച്ചുണ്ട്. അപ്പോൾ എപ്പോഴും വിവാഹം കഴിഞ്ഞവരും തന്നെ അതിൻ്റെ പോസിറ്റീവായ നന്മയുടെ നല്ല വശങ്ങൾ അത് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നിടത്തൊരു പരിധിയുണ്ട്. അത് വ്യക്തി ജീവിതവുമായി ഡയറക്റ്റ് ബന്ധപ്പെട്ട കാര്യമാണ്. അതിലെ സ്വകാര്യതകൾ പറഞ്ഞു കൊടുക്കുന്നിടത്ത് പ്രശ്നമുണ്ട്. എന്നാൽ അത് പറഞ്ഞു കൊടുക്കാവുന്ന നല്ല ഭാഗങ്ങൾ അത് പറഞ്ഞു കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കണം എന്നുകൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്.
3: വിശുദ്ധ ഖുർആനിൽ സൂറത്തു ഹുമസ എന്നൊരു അധ്യായമുണ്ട്. കുത്തിപ്പറയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതിന്റെ പരിഭാഷ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, ഹുമസയും ലുമസയും വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിടത്ത് കണ്ണുകൾ കൊണ്ടുള്ള ആംഗ്യങ്ങളും ചുണ്ടുകൾ കൊണ്ടുള്ള പരിഹാസത്തിന്റെ ആംഗ്യങ്ങളും മൗനങ്ങളും തലയാട്ടലുകളും തോണ്ടലുകളും ചൂണ്ടലുകളും ഒക്കെ ഇതിൽ ഖുർആൻ എണ്ണിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഴുവൻ നാശമാണെങ്കിൽ, ഒരു പ്രഭാതം രാവിലേക്ക് എത്തും മുമ്പ്, ഒരു രാവ് പ്രഭാതത്തിലേക്ക് എത്തും മുമ്പ് ആരെയൊക്കെ കുറിച്ച് എന്തൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ചില മൗനങ്ങൾ മതി, ചിലരോടുള്ള ചില വർത്തമാനങ്ങൾ മതി വേറെ ചിലരെ നൊമ്പരപ്പെടുത്താൻ. ശാരീരിക പരിമിതികളിൽ വീട്ടിൽ വിശ്രമിക്കുന്ന മകളോ മരുമകളോ മകനോ മരുമകനോ ഉമ്മയോ വാപ്പയോ ആരോ ആകട്ടെ, അവരവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ അവിടെയുള്ള മൊത്തം പണികളെക്കുറിച്ച് ഇങ്ങനെ അസ്വസ്ഥമായി പറയുന്നത് മാത്രം മതിയാകും എണീറ്റ് വരാൻ കഴിയാത്ത രോഗിണിയായ ആ പെണ്ണിന്റെ മനസ്സിനെ നോവിക്കാൻ. നമ്മൾ ശ്രദ്ധിക്കണം, വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടപെടുമ്പോൾ വളരെ വലിയ സൂക്ഷ്മത വേണം. ആളുകൾക്ക് ആശ്വാസം കിട്ടുക എന്നതാണ് വീടകത്ത് ആദ്യം ഉണ്ടാകേണ്ടത്. ഒരുപാട് ഭക്ഷണവും ഒരുപാട് ജോലികളും തീരുക എന്നതല്ല ആദ്യത്തേത് എന്ന് ഓരോരുത്തരും തീരുമാനിക്കുന്നിടത്ത് വലിയ ആശ്വാസം എല്ലാവർക്കും ലഭിക്കാനുണ്ട്.
4: അടുത്തതായി ശ്രോതാക്കൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്ത് ഇബ്രാഹിം 22-ാമത്തെ ആയത്തിൻ്റെ ഭാഗം 3 ഇന്ന് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ആദിൽ അബ്ദുൽ ഫത്താഹ്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമബഅ, പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞൊരു എപ്പിസോഡിൽ നാം സൂറത്തു ഇബ്രാഹീമിലെ 22-ാമത്തെ ആയത്താണ് പഠിച്ചുകൊണ്ടിരുന്നത്. രണ്ടാമത്തൊരു ഭാഗം നാം അതിൽ പഠിച്ചു. ഇൻഷാല്ലാ അവസാനത്തൊരു ചെറിയൊരു ഭാഗം നമുക്ക് 22-ാമത്തെ ആയത്തിൽ ബാക്കിയുണ്ട്. ഇൻഷാല്ലാ അതാണ് നാം ഈ ഒരു എപ്പിസോഡിൽ പഠിക്കാൻ പോകുന്നത്. ആദ്യം ഞാനത് ഓതാം.

അൽഹംദുലില്ല. അങ്ങനെ നാം 22-ാമത്തെ ആയത്തിന്റെ അവസാനത്തെ ഒരു ഭാഗം കൂടി നമ്മൾ പഠിച്ചു. ഇൻഷാല്ലാ ആ ഒരു ആയത്ത് മുഴുവനായിട്ടും ഒരു പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പാരായണം ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നാം കഴിഞ്ഞ എപ്പിസോഡിലും അതുപോലെ അതിനു മുൻപുള്ള എപ്പിസോഡിലും നാം പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് വീണ്ടും ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇൻഷാല്ലാ എല്ലാവരും ഒരുമിച്ച് കൂടെ ഓതണം.

0: جزاكم الله خير، وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.
1: ما شاء الله، بارك الله فيك. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തു ഇബ്രാഹിമിലെ 22-ാമത്തെ ആയത്തിൻ്റെ ഭാഗം 3 ഇന്ന് നാം കേട്ടത്. ക്ലാസ് എടുത്തത് ആദിൽ അബ്ദുൽ ഫത്താഹ്.
2: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30
3: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
4: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
5: ഹജ്ജ് തീർത്ഥാടകർക്കൊപ്പം കൂടുതൽ വോളണ്ടിയർമാർ. യാത്രയിൽ ഹജ്ജ് തീർത്ഥാടകർക്കൊപ്പം സൗദിയിൽ സേവനം ചെയ്യുന്നതിനുള്ള വോളണ്ടിയർമാരുടെ എണ്ണം കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വർദ്ധിപ്പിക്കുന്നു. ഇത്തവണ 135 തീർത്ഥാടകർക്ക് ഒരു വോളണ്ടിയർ വീതമുണ്ടായിരിക്കും. കഴിഞ്ഞ തവണ 150 തീർത്ഥാടകർക്ക് ഒരാൾ വീതമായിരുന്നു. നേരത്തെ 200 പേർക്കും 300 പേർക്കും ഓരോ വോളണ്ടിയർ വീതമായിരുന്നു. യാത്രയിൽ തീർത്ഥാടകർക്കൊപ്പം യാത്ര ചെയ്ത് ഹജ്ജ് തീർത്ഥാടന കാര്യങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയാണ് സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാരുടെ ജോലി. 135 തീർത്ഥാടകർക്ക് ഒരു വോളണ്ടിയർ വീതമാകുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ആകെയായി ഇത്തവണ 900 വോളണ്ടിയർമാർ ഉണ്ടായിരിക്കും. സൗദി അറേബ്യയിൽ തീർത്ഥാടകർക്ക് മികച്ച സേവനം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. അതിനായി വോളണ്ടിയർമാരുടെ എണ്ണം കൂട്ടണമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിരുന്നു. സൗദിയിൽ വിവിധയിടങ്ങളിൽ ഭക്ഷണ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി കൂടുതൽ വോളണ്ടിയർമാരുടെ സേവനം ആവശ്യമായി വന്നിരുന്നു. പീസ് റേഡിയോ എന്ന നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവന്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ നുറുങ്ങുകൾ. സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. എല്ലാം അറിയുന്നവരും അല്പം മാത്രം അറിയുന്നവരും മുനവർ ഫൈറൂസിന്റെ രചനയ്ക്ക് ശബ്ദം നൽകിക്കൊണ്ട് അബ്ദുസ്സമദ് കല്ലടിക്കോട് നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
5: എല്ലാം അറിയുന്നവനും അല്പം മാത്രം അറിയുന്നവരും. എഴുത്ത് മുനവർ ഫൈറൂസ്. മനുഷ്യരായ നാം ഈ ഭൂമിയിൽ പിറന്നു വീണത് യാതൊന്നും അറിയാത്തവരായിക്കൊണ്ടാണ്. അള്ളാഹു പറയുന്നു, നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് യാതൊന്നും അറിഞ്ഞുകൂടാത്ത അവസ്ഥയിൽ അള്ളാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾക്കവൻ കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും നൽകുകയും ചെയ്തു നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കാൻ വേണ്ടി. അധ്യായം 16:78. കേൾവിയുടെയും കാഴ്ചയുടെയും അനുഭവങ്ങളുടെയും പഠനത്തിൻ്റെയും ഗവേഷണ നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ മനുഷ്യൻ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നു. ഇന്നലെ വരെ അറിയാത്ത ഒരു കാര്യം നാം ഇന്നറിയുന്നു. ഇതുവരെ നാം ശരിയെന്ന് ധരിച്ച പലതും തെറ്റാണെന്ന് പഠനങ്ങൾ നമ്മെ അറിയിക്കുന്നു. ഇന്നുവരെ തെറ്റെന്ന് ധരിച്ച പലതും ശരിയെന്ന് പിന്നീട് നമുക്ക് ബോധ്യമാകുന്നു. വിജ്ഞാനത്തിന്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങിയ അന്റിവിന്റെ വ്യത്യസ്തമായ സോപാനങ്ങൾ കയറിയിറങ്ങിയ വലിയ പണ്ഡിതന്മാർ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശാസ്ത്രത്തിന്റെ ഉന്നതങ്ങളിൽ എത്തിപ്പിടിച്ച വലിയ അറിവാളന്മാർ ലോകത്ത് ജീവിച്ചു മരിച്ചിട്ടുണ്ട്. എന്നാൽ എത്ര വലിയ അറിവ് നേടിയവരും സമ്മതിക്കുന്നൊരു കാര്യമാണ്, തങ്ങൾ അറിഞ്ഞതിനേക്കാളും എത്രയോ കാര്യങ്ങൾ അറിയാത്തതായി ഉണ്ട് എന്ന്. താൻ മനസ്സിലാക്കാത്ത കോടാനുകോടി കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് എന്നത് ഏതൊരു പണ്ഡിതനും അംഗീകരിക്കുന്ന കാര്യമാണ്. എന്നാൽ മനുഷ്യരുടെ സൃഷ്ടികർത്താവായ അള്ളാഹുവിന്റെ പ്രത്യേകത അവന്റെ അറിവ് വിശാലമാണ് എന്നതാണ്. അതിന് പരിധിയും പരിമിതിയുമില്ല. അള്ളാഹു പറഞ്ഞു, നിങ്ങളുടെ ദൈവം അള്ളാഹു മാത്രമാകുന്നു, അവനല്ലാതെ യാതൊരു ദൈവവുമില്ല. അവന്റെ അറിവ് എല്ലാ കാര്യത്തെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായിരിക്കുന്നു. അധ്യായം 20:98. നമുക്ക് രഹസ്യമായതും പരസ്യമായതും ദൃശ്യമായതും അദൃശ്യമായതുമെല്ലാം അള്ളാഹു അറിയുന്നുണ്ട്. രാത്രിയുടെ ഇരുട്ടിൽ നടക്കുന്ന കാര്യങ്ങളും പകലിന്റെ വെളിച്ചത്തിൽ നടക്കുന്ന കാര്യങ്ങളുമെല്ലാം അവനെ സംബന്ധിച്ചൊരുപോലെയാണ്. ഇന്നലകളിൽ നടന്നതും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതും ഭാവിയിൽ നടക്കാനിരിക്കുന്നതും ലോകത്ത് സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാനിരിക്കുന്നതുമായ സകല കാര്യങ്ങളും അവൻ അറിയാതെ പോകുന്നില്ല. എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും എല്ലാ സൃഷ്ടികളെപ്പറ്റിയും സൂക്ഷ്മവും കൃത്യവും വ്യക്തവുമായി അറിയുന്നവനാണ് അള്ളാഹു. അവന്റെ പക്കലാകുന്നു അദൃശ്യകാര്യത്തിന്റെ ഖജനാവുകൾ. അവനല്ലാതെ അവ അറിയുകയില്ല. കരയിലും കടലിലുമുള്ളത് അവൻ അറിയുന്നു. അവനറിയാതെ ഒരു ഇല പോലും വീഴുന്നില്ല. ഭൂമിയിലെ ഇരുട്ടുകൾക്കുള്ളിലിരിക്കുന്ന ഒരു ധാന്യമണിയാകട്ടെ, പച്ചയോ ഉണങ്ങിയതോ ആയ ഏതൊരു വസ്തുവാകട്ടെ, വ്യക്തമായ ഒരു രേഖയിൽ എഴുതപ്പെട്ടതായിട്ടല്ലാതെ ഉണ്ടാകില്ല. വിശുദ്ധ ഖുർആൻ അധ്യായം 6:59. കടലിലും കരയിലും നടക്കുന്ന എല്ലാം അള്ളാഹു അറിയുന്നു. മറ്റാർക്കാണതറിയാൻ സാധിക്കുക? കടലിലെ തിരമാലകളുടെ എണ്ണവും കടൽത്തീരത്തെ മണൽത്തരികളുടെ കണക്കും സാഗരങ്ങളിൽ നീന്തിത്തുടിക്കുന്ന മത്സ്യങ്ങളുടെ എണ്ണവും മാത്രമല്ല, അവയുടെ അവസ്ഥകളും അവൻ അറിയുന്നു. ലോകത്തെ കോടാനുകോടി വൃക്ഷങ്ങളിലെ ഏതെങ്കിലും ഒരു വൃക്ഷത്തിൽ നിന്ന് ഒരു ഇല കൊഴിഞ്ഞു വീഴുന്നുണ്ടെങ്കിൽ അതുപോലും അവനറിയാതെ നടക്കുന്നില്ല. വനാന്തരങ്ങളിലെ നിഗൂഢ രഹസ്യങ്ങളും സമുദ്രാന്തർഭാഗങ്ങളിലെ അവസ്ഥകളും അവനറിയുന്നു. ഹൃദയങ്ങൾ ഒളിച്ചുവെക്കുന്ന രഹസ്യങ്ങൾ പോലും അവനറിയുന്നു. കണ്ണുകളുടെ കള്ളനോട്ടവും ഹൃദയങ്ങൾ മറച്ചുവെക്കുന്നതും അള്ളാഹു അറിയുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 40:19. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അവനറിയുന്നു. നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അവൻ അറിയുന്നു. അള്ളാഹു ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവനാകുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 64:4. കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ടു കണ്ടപോൽ കാട്ടിപ്പറയുന്ന ഖോജമാരെ പരിചയപ്പെടുത്തുന്ന കെട്ടുകഥകളും കെട്ടുപാട്ടുകളും ഇസ്ലാമിന് അന്യമാണ്. ഇത്ര വലിയ ജ്ഞാനിയും മുത്തഖിയുമാണെങ്കിലും അയാൾക്കെല്ലാ കാര്യങ്ങളും അറിയാനുള്ള കഴിവുണ്ടാകില്ല എന്ന വസ്തുത ബുദ്ധിയും ചിന്തയുമുള്ള ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ്. തങ്ങൾക്ക് വരാനിരിക്കുന്ന രോഗങ്ങളെപ്പറ്റിയും അപകടങ്ങളെ സംബന്ധിച്ചും അറിയാത്ത ആളുകളാണ് ആൾദൈവങ്ങളും സിദ്ധന്മാരുമായി വിലസുന്നവരെല്ലാമെന്ന കാര്യം വർത്തമാനകാല സംഭവങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കും. ആൾദൈവങ്ങൾ എന്തിനാണ് ബഹുഭാഷാ പണ്ഡിതന്മാരുടെ കൂടെ കൊണ്ടു നടക്കുന്നത്? അവർക്കെല്ലാം അറിയാമെങ്കിൽ കൂടെ ബഹുഭാഷാ പണ്ഡിതന്മാരുടെ ആവശ്യമില്ലേ? ആവശ്യമെന്ത്? സകല രോഗങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ശാന്തി നൽകുന്നവർ സ്വന്തമായി ആശുപത്രികൾ നടത്തുന്നതും തങ്ങൾക്ക് രോഗം വന്നാൽ ഏറ്റവും മുന്തിയ ആശുപത്രിയിൽ പോകുന്നതും വിരോധാഭാസമല്ലേ? മനുഷ്യൻ നിസ്സാരനാണെന്നും അവന്റെ അറിവിനും കഴിവിനും പരിമിതിയുണ്ടെന്നും നാം മനസ്സിലാക്കുക. അറിവിൽ നിന്ന് അല്പമല്ലാതെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല. വിശുദ്ധ ഖുർആൻ അധ്യായം 17:85. എന്നാൽ സൃഷ്ടാവ് അങ്ങനെയല്ല. അവൻ ഒരു നിലയ്ക്കും സൃഷ്ടികളെപ്പോലെയല്ല. ഒരു മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ ആരായിത്തീരുമെന്നും അവന്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്നും അവൻ എന്തെല്ലാം നേട്ടങ്ങൾ കൈവരിക്കുമെന്നും അവനെ എന്തെല്ലാം ദുരന്തങ്ങൾ ബാധിക്കുമെന്നും അള്ളാഹു അറിയുന്നു. ഇത് മനുഷ്യന്റെ വിഷയത്തിൽ പരിമിതമല്ല. ഈ പ്രപഞ്ചത്തിലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളെപ്പറ്റിയും ഗ്രഹങ്ങളെപ്പറ്റിയും അവയിലെ വസ്തുക്കളെപ്പറ്റിയും തുടങ്ങിയ സൂക്ഷ്മവും സ്ഥൂലവുമായ എല്ലാമെല്ലാം അവനറിയും. അവനറിയാത്ത യാതൊന്നുമില്ല. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തുവരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവന്റെ അറിവുകൊണ്ടും കഴിവുകൊണ്ടും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 57:4. ഭൂമിയിലോ ആകാശത്തോ ഉള്ള യാതൊരു കാര്യവും അള്ളാഹുവിന് അവ്യക്തമായി പോവുകയില്ല. തീർച്ച. വിശുദ്ധ ഖുറാൻ അധ്യായം 3:5. രാത്രിയുടെ ഇരുളിൽ ചെയ്യുന്ന തെറ്റുകളും ആരും കാണാതെ മോഷ്ടിക്കുന്നതും കച്ചവടത്തിൽ കള്ളത്തരം കാട്ടുന്നതും വസ്തുക്കളിൽ മായം ചേർക്കുന്നതും മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നതും ഭർത്താവിനെ വഞ്ചിക്കുന്നതും ഭാര്യയെ ചതിക്കുന്നതും അയൽവാസിയെ ഉപദ്രവിക്കുന്നതുമെല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു അറിയുന്നു എന്ന് മനസ്സിലാക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ സൂക്ഷ്മതയും ഭയഭക്തിയും കൈവരുമെന്നതിൽ സംശയമില്ല. അള്ളാഹു എല്ലാം അറിയുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാൾക്ക് രഹസ്യമായോ പരസ്യമായോ തിന്മകൾ ചെയ്യാൻ സാധിക്കില്ല. വല്ല അബദ്ധവും പറ്റിപ്പോയാൽ അവൻ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യും. അവൻ നന്മ നിറഞ്ഞ ജീവിതം മാത്രമേ നയിക്കുകയുള്ളൂ. എന്റെ റബ്ബ് എന്റെ മനസ്സിൽ വികാര വിചാരങ്ങളും വ്യസനങ്ങളും ആവശ്യമായി കൃത്യമായി അറിയുന്നവനാണ് എന്ന ബോധത്തോടുകൂടി അവൻ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുകയും എല്ലാം അവനെ ഏൽപ്പിക്കുകയും ചെയ്യും.
6: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. എല്ലാം അറിയുന്നവരും അല്പം മാത്രം അറിയുന്നവരും. മുനവർ ഫൈറൂസിന്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.

0: പീസ് റേഡിയോയിൽ ഇനി സലഫി ദുറൂസ്. അവതരിപ്പിക്കുന്നത് ബഹുമാന്യനായ അബൂബക്കർ സലഫി.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. അതിലൊന്ന്, ഇസ്ലാമിലുള്ള ഒരു വിഷയവും മനുഷ്യരുടെ ബുദ്ധിക്ക് എതിരാവുകയില്ല, അതുപോലെ പരസ്പരം വൈരുദ്ധ്യമുണ്ടാവുകയില്ല ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ തമ്മിൽ. അപ്പം ഇത് പറയുമ്പോൾ ചിലർ പറയുന്ന ചില എതിർന്യായങ്ങളുണ്ട്. എന്നാൽ അത് വസ്തുതയുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ്. അതിന് അഹ്ലു സുന്ന അഥവാ സലഫികൾ കൊടുക്കുന്ന മറുപടി ധാരാളമുണ്ട്. ഇവർക്ക് വിഷയം മനസ്സിലാവാത്തതുകൊണ്ടാണ്, ആ വിഷയത്തെപ്പറ്റി വേണ്ട വിധം പഠിക്കാത്തതുകൊണ്ട് ഒന്നുകിൽ അവക്കിടയിൽ വൈരുദ്ധ്യമുണ്ടെന്ന് തോന്നുന്നു, അതല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ രോഗം കാരണം ഇസ്ലാമിക പ്രമാണങ്ങളോട് അവർക്ക് താല്പര്യക്കുറവുള്ളതുകൊണ്ട് അത് തുറന്ന് പറയാനുള്ള പ്രയാസം കൊണ്ട് അത് ഈ രൂപത്തിൽ അവർ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ അവർ പറഞ്ഞ ചില വിഷയങ്ങൾ പറഞ്ഞ അതിൽപ്പെട്ടതായിരുന്നു മലക്കുൽ മൗത്തും മൂസ അലൈഹിസ്സലാമും തമ്മിലുള്ള ഒരു വിഷയം. അപ്പോൾ അദ്ദേഹത്തെ മൂസ അലൈഹിസ്സലാം അടിച്ചു, താങ്കളെ റൂഹ് പിടിക്കാൻ വരികയാണെന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ അവർ പറഞ്ഞു അതെങ്ങനെ സംഭവിക്കുക, ഒരു നബി ഒരു മലക്കിനെ അങ്ങനെ ചെയ്യുമോ, ഇതൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അതുപോലെ ഒരു നബി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അദ്ദേഹത്തിന് പ്രയാസമുണ്ടാകുമോ, അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ സന്തോഷമല്ലേ ഉണ്ടാവേണ്ടത്, അപ്പോൾ അങ്ങനെ അള്ളാഹുവിലേക്ക് പോകുന്ന ഒരവസ്ഥ മലക്കുൽ മൗത്ത് അറിയിക്കുമ്പോൾ അതിനെ വെറുപ്പ് പ്രകടിപ്പിക്കേണ്ടതുണ്ടോ, ഇതുപോലെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട മലക്ക് അത് നിർവഹിക്കാതെ മടങ്ങിപ്പോകുമോ, ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ആലോചിച്ചിട്ട് അവരുണ്ടാക്കിയ വിഷയങ്ങൾ, അതിനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മറുപടി പറഞ്ഞത്. ഇനി ഇതേ രൂപത്തിൽ ഇസ്ലാമിൻ്റെ ഉന്നതമായ വിശ്വാസം പറയുമ്പോൾ അഹ്ലു സുന്ന വൽ ജമാ അഥവാ സലഫികൾ പറയും, റബ്ബിൻ്റെ നാമങ്ങൾ എന്തെല്ലാം വന്നിട്ടുണ്ടോ അതൊക്കെ അംഗീകരിക്കണം, അതുപോലെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, ആ വിശേഷണങ്ങൾ റബ്ബിൻ്റെ മഹത്വത്തിന് യോജിക്കുന്ന രൂപത്തിൽ സ്ഥിരപ്പെടുത്തണം, അത് വ്യാഖ്യാനിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവരിൽ ചിലർ ഇടപെട്ടിട്ട് പറയും, നിങ്ങളും വ്യാഖ്യാനിക്കുന്നുണ്ടല്ലോ. ആ കൂട്ടത്തിൽ അവർ പറയുന്നത് മഈയത്ത്, അള്ളാഹു മോമിനീങ്ങളുടെ കൂടെയാണ്, അള്ളാഹു നമ്മുടെ കൂടെയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് വ്യാഖ്യാനിക്കുകയല്ലേ, അള്ളാഹു കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു സൃഷ്ടികളുടെ അടുത്ത് ഇടകലർന്ന് നിൽക്കുന്നു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ വ്യാഖ്യാനിച്ചിട്ട് അത് അങ്ങനെയല്ല, അള്ളാഹു ആകാശത്താണ് എന്ന് ദുർവ്യാഖ്യാനിക്കുകയല്ലേ എന്ന് പറയുന്നു. അപ്പോൾ ഇതിനൊക്കെ സുന്ദരമായ മറുപടികൾ അഹ്ലു സുന്ന വൽ ജമാ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹു സത്യവിശ്വാസികളുടെ കൂടെയാണ് എന്ന് പറയുന്ന വചനങ്ങൾ ധാരാളമുണ്ട്. ഉദാഹരണത്തിന് അന്നല്ലാഹ മഅൽ മുഅ്മിനീൻ, തീർച്ചയായും അള്ളാഹു സത്യവിശ്വാസികളുടെ കൂടെയാണ്, സൂറത്ത് അൻഫാലിലെ 19-ാമത്തെ വചനമാണ്. ഇതുപോലെ വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ, നിങ്ങളറിയണം തീർച്ചയായും അള്ളാഹു മുത്തഖികളുടെ ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തി വിരോധങ്ങൾ ഒഴിവാക്കി ജീവിക്കുന്ന തഖ്വയുള്ളവരുടെ കൂടെയാണ് അള്ളാഹു. അപ്പോൾ അവരുടെ കൂടെ എന്ന് പറഞ്ഞല്ലോ. ഇതുപോലെ വല്ലാഹു മഅ സ്വാബിരീൻ, സൂറത്തുൽ ബഖറ 249-ാമത്തെ വചനം, അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്, ഇന്നല്ലാഹു മഅ സ്വാബിരീൻ, സൂറത്തുൽ അൻഫാൽ 46, തീർച്ചയായും അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. ഇന്നല്ലാഹു മഅല്ലദീന തഖവ്, തഖവയുള്ളവരുടെ കൂടെയാണ് അള്ളാഹു തീർച്ചയായും. വല്ലദീനഹും മുഹ്സിനുൻ, അതുപോലെ അവർ സുഹൃതം ചെയ്തവരുമാണ്, അങ്ങനെയുള്ളവരുടെ കൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അപ്പോൾ ഇവിടെ ഇങ്ങനെ പറയുന്ന വചനങ്ങൾ വേറെയുണ്ട്. അപ്പം ഇതിൻ്റെ അർത്ഥം അള്ളാഹു സൃഷ്ടികളിൽ ഇടകലർന്നു നിൽക്കുന്നു എന്നാണല്ലോ ഓരോരുത്തരുടെയും പക്ഷെ അവിടെ ആ മഹയ്യത്ത് എന്ന റബ്ബിൻ്റെ ആ വിശേഷണം, അത് നിങ്ങൾ ദുർവ്യാനിക്കുകയല്ലേ? അപ്പോൾ നിങ്ങൾ അള്ളാഹു ഇവിടല്ല, അള്ളാഹു മുകളിലാണ്, ആകാശത്തിലാണ്, അർശിലാണ്, അപ്പോൾ ഈ മഹയ്യത്ത് ദുർവ്യാഖ്യാനം ചെയ്യുകയാണോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. വാസ്തവത്തിൽ മഹയ്യത്തിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള എതിർപ്പുകൾ അവർ പറയുന്നത്. അതുകൊണ്ട് പണ്ഡിതന്മാർ അതിന് നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. അവർ പറയുന്ന മറുപടിയിൽ നിന്നൊരു ഭാഗം ഇങ്ങനെയാണ്: ഫൈനൽ മഴയത്ത് ഫി അസലി ലുഹ ലാ യൽസമു മിൻഹൽ മുഖാലത്ത. ഭാഷയിൽ ഈ മഴയത്ത്, ഈ കൂടെ എന്നുള്ളത്, അത് പറയുമ്പോൾ അത് ഇടകലരണം, ഒരു അള്ളാഹു സുബ്ഹാനഹു തആല ഈ രൂപത്തിൽ കൂടെ എന്ന് പറയുമ്പോൾ അതിന് ഇടകലർന്ന് നിൽക്കണം എന്ന് യാതൊരർത്ഥവുമില്ല. ബൽ ഖദ് തുത്ലഖുൽ മഴയ ഉത്തദുല്ലു അലൽ മുഖാലത്ത വഖത്ത് തുത്ലഖ് വല തദുല്ലു അലൽ മുഖാലത്ത. ഈ മഴയത്ത് എന്നത് ഭാഷയിൽ പ്രയോഗിക്കും. അപ്പം അതിൻ്റെ അർത്ഥം ഇടകലർന്നു എന്നതിനും ഉപയോഗിക്കും, എന്നാൽ ഇടകലരാത്തതിനും ഉപയോഗിക്കും. അപ്പോൾ അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന് പറയുന്ന മഴയത്ത് അത് രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ടതാണ്. അതിൻ്റെ അർത്ഥം അള്ളാഹു നമ്മുടെ അടുത്ത് അവൻ്റെ ദാത്തോടുകൂടി അസ്തിത്വത്തോടുകൂടി വന്ന് നിൽക്കുന്നു എന്നല്ല. അപ്പോൾ അങ്ങനെ ഭാഷയിൽ അത് വന്നിട്ടുണ്ട്, ധാരാളം വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെയല്ല? കാരണം വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട് അള്ളാഹു ആകാശത്താണ്. അള്ളാഹു ആകാശത്തിലാണെന്ന് പറയുമ്പോൾ ആകാശത്തിൻ്റെ ഉള്ളിലാണ്, അത് നിങ്ങൾ ദുർവ്യാഖ്യാനിക്കുകയല്ല എന്ന് പറയുന്നതിന് മറുപടി നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഫി എന്നതിന് അല എന്നർത്ഥമാണുള്ളത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല എവിടെയാണ് എന്നത് വളരെ കൃത്യമാണ്. ഒരടിമ സ്ത്രീയോട് നബി തിരുമേനി ചോദിച്ചാൽ അയിനല്ലാ, അള്ളാഹു എവിടെ? അപ്പോൾ അള്ളാഹു ആകാശത്തിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അള്ളാഹു സൃഷ്ടികളിൽ ഇടകലർന്ന അവൻ്റെ അസ്തിത്വത്തോടുകൂടി ദാത്തോടുകൂടിയല്ല, മറിച്ച് അവൻ്റെ ഇൽമ് എല്ലാ ഭാഗങ്ങളിലും വലയം ചെയ്ത് നിൽക്കുന്നു എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അതല്ലെങ്കിൽ ഈ വചനങ്ങൾ, അതിനെപ്പറ്റി ഇവർക്ക് എന്ത് പറയാനുണ്ട്? പരിശുദ്ധ ഖുർആനിൽ അനേകം സ്ഥലങ്ങളിൽ അവൻ മുകളിലാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഖുർആൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അള്ളാഹു ഉലൂവിലാണ്, ചിലപ്പോൾ ഫൗഖിയത്ത് എന്ന പദം ഉപയോഗിച്ചിട്ട് പറയും, ചിലപ്പോൾ അവനിൽ നിന്ന് ചില കാര്യങ്ങൾ ഇറങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് വരും, ചിലപ്പോൾ റബ്ബിലേക്ക് ചിലത് ഉയർന്നു പോകുന്നു എന്ന് പറയും, ചിലപ്പോൾ അവൻ ആകാശത്തിലാണ് എന്ന് പറഞ്ഞാൽ ആകാശത്തിന് മുകളിലാണ്. അപ്പോൾ ഉദാഹരണം വഹുവൽ അലിയുൽ അലീം, അവൻ അത്യുത്തമനാണ്, അലി. അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഏറ്റവും ഉയരങ്ങളിലുള്ളവൻ. സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല, അത്യുത്തമൻ എന്നാണ് ഏറ്റവും ഉന്നതനായ ആ റബ്ബിൻ്റെ നാമത്തെ വാഴ്ത്തുക. അപ്പോൾ അതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? ഏറ്റവും മുകളിൽ, അതിൻ്റെ മുകളിലേക്ക് പിന്നെ മുകൾ ഭാഗം എന്നൊന്നില്ല, അതിൻ്റെ ഏറ്റവും ഉന്നതങ്ങളിൽ എന്നാണ്. വേറെ ചില സ്ഥലങ്ങളിൽ വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദി, അവനത്ര അടക്കി നിയന്ത്രിക്കുന്നത് അവൻ്റെ അടിമകളുടെ മുകളിൽ നിന്ന്. അവളും അപ്പോഴും മുകൾ എന്നാ പറഞ്ഞത്, ഇടകലർന്നു എന്നല്ല. അതുപോലെ യഖാഫുന റബ്ബഹും മിൻ ഫൗഖിഹിം, അവർ അവരുടെ റബ്ബിനെ ഭയപ്പെടുന്നു അവരുടെ മുകളിൽ നിന്ന്. വയഫ്അലൂന മാ യുഅ്മറൂൻ, അവർ കൽപ്പിക്കപ്പെട്ടത് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ മലക്കുകളെപ്പറ്റി പറഞ്ഞതാണ്. അപ്പോൾ ആ മലക്കുകളുടെ മുകളിൽ നിന്ന് എന്നാണ്, അല്ല ഇടകലർന്നുകൊണ്ട് എന്നല്ല പറയുന്നത്. പിന്നെയും റബ്ബ് മുകളിലാണ് എന്നത് പറയുന്നത് വെറുതെ അല്ല. അഹ്ലു സുന്ന വേറെ രൂപത്തിൽ പറയുന്നത് എങ്ങനെയാണ്? അള്ളാഹു അവനിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് യുദബ്ബിറുൽ അംറ മിനസ്സമ, ആകാശത്ത് നിന്ന് അവൻ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നു, ഇലല്ലറന്ന് ഭൂമിയിലേക്ക്. അപ്പോൾ റബ്ബ് മുകളിൽ, അവിടെ നിന്നിട്ടാണ് അവൻ ഭൂമിയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അതുപോലെ ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ, തീർച്ചയായും ഈ ദിക്ർ നാമാണ് ഇറക്കിയത്. പരിശുദ്ധ ഖുർആനും അതിൻ്റെ വ്യാഖ്യാനമായ ഹദീസുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ അത് ഇറക്കി, നാം ഇറക്കുന്നവൻ മുകളിലാവണം. ഖുൽ നസ്സലഹു റൂഹുൽ ഖുദുസ്, ഇത് ഇറക്കിയത് റൂഹുൽ ഖുദുസാണ്. അപ്പോൾ ഇവിടെ വിശുദ്ധ ഖുർആൻ ഇറക്കി എന്ന് പറഞ്ഞു. അപ്പോൾ മുകളിൽ നിന്നാണല്ലോ ഇറക്കുക. അതുപോലെ തൻസീലുൽ കിതാബ് മിനല്ലാഹിൽ അസീസിൽ ഹക്കീം, അസീസും ഹക്കീമുമായ അള്ളാഹുവിൽ നിന്ന് ഉള്ള ഇറക്കലാണ് ഈ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നുണ്ട്. അപ്പം മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കുക, അപ്പം ആരാണ് മുകളിലുള്ളവൻ? അള്ളാഹുവാണ്. അപ്പം അവൻ മുകളിലാണ് എന്ന് പറയുന്നതിൽ ഒരു പ്രശ്നവുമില്ല. അതാണ് പരിശുദ്ധ ഖുർആനെ ഇവിടെ പഠിപ്പിക്കുന്നത്. പിന്നെ വേറെ ചില കാര്യങ്ങൾ, റബ്ബിലേക്ക് ഉയർന്നു പോകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റബ്ബ് ഉയരത്തിലാണ് എന്നല്ല അർത്ഥം. ഇതുപോലെ ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബ്, നല്ല വചനങ്ങൾ അവനിലേക്ക് കയറിപ്പോകുന്നു. വൽ അമലു സ്വാലിഹി യർഫഉ, അതുപോലെ സൽക്കർമ്മങ്ങൾ അവൻ ഉയർത്തുന്നു, സൽക്കർമ്മങ്ങളെ അവ റബ്ബിലേക്ക് ഉയർത്തുന്നതാണ്. അപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കാവുന്ന കാര്യം ഇതുതന്നെ. പിന്നെ മറ്റൊരു വചനം, താറുജുൽ മലായിക്കത്ത് വ റൂഹു ഇലൈഹി, മലക്കുകളും അതുപോലെ റൂഹും അവനിലേക്ക് കയറിപ്പോകുന്നു. അപ്പോൾ റബ്ബ് എല്ലാ സൃഷ്ടികൾക്കിടയും ഇടകലർന്ന് നിൽക്കുകയാണെങ്കിൽ അവനിലേക്ക് കയറിപ്പോകുന്നു എന്നതിനൊന്നും ഒരർത്ഥമില്ല. അപ്പോൾ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറയുന്നത് അവൻ ഉലുവിലാണ്, സമാഇലാണ്. ഇനി വമിൻഹമാ യുസരിഹു ബിറഫ് ഇലൈഹി, ഇനി അള്ളാഹുവിലേക്ക് ഉയർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്ന ചില വിഷയങ്ങളുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടൊന്നാണ് അള്ളാഹു ഈസാ അലൈഹി സ്വലാമിനോട് പറഞ്ഞു, യാ ഈസ ഇന്നി മുത്തവഫീക, ഞാൻ നിന്നെ പൂർണ്ണമായും എന്തു ചെയ്യുന്നു, ഇട് പിടിച്ചെടുക്കുന്നു. വ റാഫിയുക ഇലയ്യ, എന്നിലേക്ക് ഉയർത്തുന്നു. അപ്പം എന്നിലേക്ക് ഉയർത്തുന്നു, ഈസാ അലൈഹി സ്വലാമിന് അള്ളാഹു റബ്ബിങ്കിലേക്ക് ആകാശത്തിലേക്ക് ഉയർത്തി എന്നാണല്ലോ, അത് മുകളിലേക്ക്. മറ്റൊരു വചനത്തിൽ ബൽ റഫഅഹുല്ലാഹു ഇലൈഹി, എന്നാൽ അള്ളാഹു അദ്ദേഹത്തെ അവനിലേക്ക് ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഷാബാൻ മാസത്തെപ്പറ്റി ചോദിക്കപ്പെട്ടപ്പോൾ അതിൽ നബി തിരുമേനി ധാരാളമായി നോമ്പെടുക്കാറുണ്ടായിരുന്നു. അതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അതിനും മറുപടി കൊടുത്തിങ്ങനെയാണ്, അത് ഷെഹർ തുർഫൌ ഫിഹിൽ അഅ്മാൽ ഇലാ റബ്ബിൽ ആലമീൻ, അതൊരു മാസമാണ്, അതിലേക്ക് അമലുകൾ ഉയർത്തപ്പെടും. ഏതിലേക്ക്? ഇലാ റബ്ബിൽ ആലമീൻ, അങ്ങനെയാണ്, ലോകങ്ങളുടെ റബ്ബിലേക്ക് ഈ മാസത്തിൽ, ഷഅബാൻ മാസത്തിൽ അമലുകൾ ഉയർത്തപ്പെടും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഉഹിബ്ബു അൻ യുർഫ അമലി വഅന സ്വായിം, ഞാൻ നോമ്പുകാരനായിക്കൊണ്ട് എൻ്റെ അമലുകൾ ഉയർത്തണം എന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ റബ്ബ് മുകളിലാണെങ്കിലല്ലേ ഇതിനൊക്കെ പ്രസക്തിയുള്ളൂ. ഇങ്ങനെ 300-ൽ പരം തെളിവുകൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിലാണ് അവൻ ആകാശത്തിലാണ്, അമിൻതും ബംഫിസമാ അൻ യഖ്സിഫ ബിക്കുമുൽ അർദ്, ആകാശത്തിലുള്ളവനെ പറ്റി നിങ്ങൾ നിർഭയരാണോ, നിങ്ങളെയുമായി ഭൂമി അവൻ വിഴുങ്ങിക്കളയുന്ന ഭൂമിയിലേക്ക് ആഴ്ത്തുന്നതിൽ നിന്ന്. അതുപോലെ അം അമിൻതും ബംഫിസമാ, ആകാശത്തിലുള്ളവനെ പറ്റി നിങ്ങൾ നിർഭയരായി നിൽക്കുകയാണോ, അൻ യുർസില അലൈക്കും ഹാസിബൻ, നിങ്ങൾക്കെതിരെ അവൻ ചരൽ വർഷം അയക്കുന്നതിൽ നിന്ന് നിർഭയരായി നിൽക്കുകയാണോ നിങ്ങൾ. അപ്പം അങ്ങനെയൊക്കെയുള്ള ശിക്ഷ നൽകപ്പെട്ടവർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്.

0: അള്ളാഹു അർശന് മുകളിലാകുന്നു എന്ന് പറയുകയുണ്ടായി. അപ്പം ഹദീസും ഈ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ നബിയുടെ വാക്കെടുത്താൽ അങ്ങനെ കുറേ ലഭിക്കും. പിന്നെ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങൾ എടുത്താലും നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന്, നബി തിരുമേനി ഹജ്ജത്തുൽ വദാഉൽ അറഫ ദിവസത്തിൽ അറഫയിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ അവരോട് വളരെ അർത്ഥവത്തായ അനേകം ഉപദേശങ്ങൾ മുസ്ലിങ്ങളോട് അല്ലെങ്കിൽ മുസ്ലിം ലോകത്തിനോട് നൽകി. അപ്പം അത് കേട്ടുനിന്ന് അതിന് സാക്ഷ്യം വഹിച്ച സഹാബികളോട് നബി തിരുമേനി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലാഹൽ ബല്ലൗത്തു, ഞാൻ എത്തിച്ചു തന്നിട്ടില്ലയോ എന്നാണ്. അപ്പം അവരെല്ലാവരും പറഞ്ഞു, അതെ, വീണ്ടും അലാഹൽ ബല്ലൗത്തു, ഞാൻ എത്തിച്ചു തന്നിട്ടില്ലേ? അവർ നാം എന്ന് പറഞ്ഞു. അതെ, മൂന്നാം പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അലാഹൽ ബല്ലൗത്തു, ഞാൻ എത്തിച്ചു തന്നിട്ടില്ലയോ? അപ്പോഴവർ അതെ അതെ എന്ന് പറഞ്ഞു. ഈ നേരം നബി തിരുമേനി പറഞ്ഞു, അള്ളാഹു മശ്ഹദ് അള്ളാഹു എന്ന ഈ സാക്ഷിയാണ്, ഇതിന് നീ സാക്ഷ്യം വഹിക്കണം. നീ എന്നെ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം ഞാൻ പൂർണ്ണമായി ഏൽപ്പിച്ചു. അത് ദാ ഇവരെ ഏറ്റുപറയുന്നു. അപ്പോൾ ഞാൻ എത്തിച്ചിട്ടുണ്ട്, നീ എന്നെ ഏൽപ്പിച്ചത് ഞാൻ എത്തിച്ചിട്ടുണ്ട്. ആ നേരം ഇത് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഷീറു ഇല സമാബി ഉസ്ബുഹി, അള്ളാഹു മശ്ഹദ് എന്ന് പറയുമ്പോൾ തൻ്റെ വിരൽ നബി തിരുമേനി ആകാശത്തിലേക്ക് ഉയർത്തുന്നുണ്ട്. അപ്പോൾ എന്താണ്, റബ്ബ് ആകാശത്തിലാണ്, അള്ളാഹു മുകളിലാണ്, അർശിൻ്റെ മുകളിലാണ്. എന്നിട്ട് ഇവരോട് ചോദിക്കുമ്പോൾ ജനങ്ങളിലേക്കും തൻ്റെ വിരൽ താഴ്ഭാഗത്തേക്കും ചൂണ്ടിക്കാണിക്കും. അപ്പോൾ അവരുടെ ഇടയിൽ ഇടകലർന്നിട്ടാണ് റബ്ബ് നിൽക്കുന്നത് എങ്കിൽ ഇങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ വാസ്തവത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശത്തിലാണ്, അതും യഥാർത്ഥത്തിൽ. എന്നാൽ അവൻ നമ്മുടെ കൂടെയാണ്, അതും യഥാർത്ഥത്തിൽ. കാരണം ഭാഷാപരമായി നമ്മുടെ കൂടെ എന്ന് പറഞ്ഞാൽ അതിന് റബ്ബിൻ്റെ ദാത്തോടുകൂടി, ആ സത്തയോടുകൂടി, അസ്തിത്വത്തോടുകൂടി ഇവിടെ ഒന്നും നിൽക്കണം എന്നില്ല. മറിച്ച് ആ റബ്ബിൻ്റെ വിവരം, അവൻ്റെ മേൽനോട്ടം നമ്മുടെ കൂടെയാണ് എന്നതും അതിൻ്റെ യഥാർത്ഥ അർത്ഥമാണ്. അത് വ്യാഖ്യാനിച്ചുണ്ടാക്കുന്നതല്ല. അപ്പം ഇങ്ങനെ സൂചിപ്പിക്കുന്ന അനേകം ഹദീസുകളുണ്ട്. ഇനി പുറമെ നബി തിരുമേനി അത് സമ്മതിച്ചതാണ് ആ അടിമ സ്ത്രീ പറഞ്ഞല്ലോ, അയിനല്ലാ എന്ന് ചോദിച്ചപ്പം അള്ളാഹു ഫിസ്സമാ എന്ന് ആ അടിമ സ്ത്രീ പറഞ്ഞപ്പോൾ നബി തിരുമേനി അത് സമ്മതിച്ചു, അത് ശരിയാണ്. പിന്നെ ഞാൻ ആരാണ്? അപ്പോൾ പറഞ്ഞു, താങ്കൾ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് പറഞ്ഞ ആ രംഗം. ഇനി മനുഷ്യൻ്റെ പ്രകൃതം എടുത്തു നോക്കിയാലും ഈ കാര്യം ഏതൊരുത്തനും അവർ അള്ളാഹുവിൻ്റെ ഈ ഒലുവ്, അവൻ മുകളിലാണ് എന്ന വസ്തുത വെറുതെ നിഷേധിച്ച് തള്ളുന്നവർ പോലും അവരുടെ പ്രകൃതം എടുത്തു നോക്കിയാൽ എന്താണ്, അവരറിയാതെ തന്നെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവരുടെ കൈകൾ മുകളിലേക്കാണ് ഉയരുക, അല്ല താഴേക്കല്ല. അവരെന്തിനാണ് കൈ ഉയർത്തുന്നത്? അള്ളാഹുവിൻ്റെ തൊട്ടടുത്ത് നിൽക്കുകയാണെങ്കിൽ മുകളിലേക്ക് കൈ ഉയർത്തേണ്ട ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ മനുഷ്യൻ്റെ പ്രകൃതം തന്നെ അങ്ങനെയാണ് അവനോട് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അനേകം രേഖകളുണ്ട്. അള്ളാഹുവിനെ എതിർത്ത നിഷേധിയായ ഫിർഔനെ പറ്റി പറഞ്ഞപ്പോൾ പോലും ആ ഫിർഔൻ, മൂസാ നബി ഫിർഔനോട് അള്ളാഹുവിനെ പറ്റി പരിചയപ്പെടുത്തുമ്പോൾ ഈ ഫിർഔൻ പരിഹരിച്ചുകൊണ്ട് തൻ്റെ മന്ത്രി ഹാമാനോട് പറയുന്നൊരു കാര്യമുണ്ട്. ആ കാര്യം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
1: നിങ്ങൾ കേട്ടത് സലഫി ദുറൂസ്.
2: പീസ് റേഡിയോ. റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ടു റിയാലിറ്റി. ടു റിയാലിറ്റി. ടു റിയാലിറ്റി. ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
3: بسم الله الرحمن الرحيم.
4: وإذ استسقى موسى لقومه فقلنا اضرب بعصاك

0: പീസ് റേഡിയോയിൽ അടുത്തതായി ജീവിത പാഠങ്ങൾ. പവിത്ര മാസം എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് അബ്ദുള്ള സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ബിസ്മിഹി തുത്മഇന്നു നുഫൂസ് വബിനൂരിഹി തസ്തനീറു ദുറൂബ് വബിഹദിയിഹി തതലാശിൽ ഖുലൂബ് والصلاة والسلام على رسوله المختار وعلى آله وصحبه أطهار أما بعد ബഹുമാന്യ രായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ ലോകരെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് അമ്പിയ മുർസലീങ്ങളെ നിയോഗിക്കുകയുണ്ടായി. അവരിൽ പ്രധാനികളായ 5 ആളുകൾ, ഉലുൽ അസ്മ് എന്ന പേരിൽ അറിയപ്പെടുന്ന 5 പ്രവാചകന്മാർ, അതിലൊരാളായ മൂസ നബി അലൈഹിസ്സലാം, അദ്ദേഹം ഈജിപ്തിൽ അദ്ദേഹത്തിൻ്റെ ഉമ്മ അദ്ദേഹത്തെ പ്രസവിച്ചിടുന്ന സമയത്ത് അന്നാട്ടിൽ ഭരണാധികാരിയായിരുന്ന ഫിറഔൻ കുടിയ അക്രമിയും, ഞാൻ തന്നെയാണ് അന റബ്ബുക്കുമുൽ അഅല, ഞാൻ തന്നെയാണ് ഉന്നതനായ റബ്ബ് എന്ന് വാദിച്ച് എല്ലാറ്റിനെയും അടിച്ചമർത്തിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് മൂസ അലൈഹിസ്സലാം ഭൂജാതനാകുന്നത്. അന്ന് ഫിറഔനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ നാട്ടിൽ ജനിച്ചു വീഴുന്ന ഓരോ ആൺ പൈതലിനെയും ജീവനോടെ കുഴിച്ചുമൂടുക എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി ജീവിച്ച ഒരാളായിരുന്നു ഫിറഔൻ. സ്വാഭാവികമായും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഉമ്മ മൂസ നബിയെ പ്രസവിച്ച സമയത്ത് ആ ഉമ്മ ഭയപ്പെട്ടു. ഭരണാധികാരി അക്രമിയായ ഫിറഔനിൻ്റെ കിങ്കരന്മാർ തൻ്റെ വീട്ടിലും വന്നെത്തും, തൻ്റെ കുഞ്ഞിനെയും അവർ അപായപ്പെടുത്തും എന്ന് വിചാരിച്ച് ആ ഉമ്മ തൻ്റെ കുഞ്ഞിനെ നൈൽ നദിയിൽ ഒഴുക്കിവിടുകയാണ്, ഒരു പെട്ടിയിലാക്കി. മദ്രസ കാലഘട്ടം മുതൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കിയവരാണ്. വിശിഷ്യ പരിശുദ്ധ ഖുർആനിൽ ഒരുപക്ഷെ ഒരുപാട് തവണ ആവർത്തിച്ചു പറഞ്ഞ സംഭവവും ചരിത്രവും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം തന്നെയാകും. പക്ഷേ അള്ളാഹുവിൻ്റെ അപാരമായ അലംഘനീയമായ വിധി അവിടെ നടപ്പിൽ വരികയാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഉമ്മ മൂസ നബിയെ ഒഴുക്കിവിട്ട ആ പെട്ടി പിന്നീട് കരക്കടിയുന്നത് ഫിറഔനിൻ്റെ വീട്ടിലാണ്. ഫിറഔനിൻ്റെ വീട്ടിലാണ് പിന്നെ ആ കുഞ്ഞ് ജനിച്ച് വളരുന്നത് വലിയ ദൃഢഗാത്രനായ യുവാവായിത്തീരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹ്യ് ഏറ്റെടുക്കുകയും മൂസ അലൈഹിസ്സലാം പ്രവാചകനായി അവരോധിക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹം അന്നാട്ടുകാരെ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. ഫിറഔൻ അവൻ ഉത്തരവ് പുറപ്പെടുവിച്ചു. മൂസയുടെയും മൂസയുടെ അനുയായികളുടെയും കൈകാലുകൾ വിപരീത ദിശയിൽ അറുത്തു മാറ്റണമെന്ന്, അവരെ കൊന്നുകളയണമെന്ന് അവൻ ഉത്തരവിറക്കി. അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി മൂസ അലൈഹിസ്സലാം തന്നിൽ വിശ്വസിച്ച ബനൂ ഇസ്രായേൽ സമുദായത്തെയും കൊണ്ട് അദ്ദേഹം പലായനം ചെയ്തു, നാടുവിട്ടു. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സംഭവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വലഖദ് ഔഹൈനാ ഇലാ മൂസ അൻ അസ്രി ബിഇബാദി ഫദ്രിബ് ലഹും തരീഖം ഫിൽ ബഹ്രി യബസ. മറ്റൊരായത്തിൽ ഇപ്രകാരമാണ്, ഫലമ്മാ തറാ അൽ ജംആൻ ഖാല അസ്ഹാബ് മൂസ ഇന്നാ ലമുദ്റകൂൻ. മൂസ അലൈഹിസ്സലാം തന്നിൽ വിശ്വസിച്ച ജനതയെയും കൊണ്ട് അവരോടുകയാണ്, മറുനാട്ടിലേക്ക് ജീവനും കൊണ്ടോടുകയാണ്. അങ്ങനെ അവർ കടൽ തീരത്തെത്തി. ഫലമ്മാ തറാ അൽ ജംആൻ, 2 പ്രയാസങ്ങൾക്ക് നടുവിൽ അവരെത്തിച്ചേർന്നു. മുന്നിൽ ആർത്തിരമ്പുന്ന തിരമാലകളുള്ള കടലാണ്. എത്ര നേരം ആ കടലിൽ സഞ്ചരിക്കാൻ കഴിയും അല്ലെങ്കിൽ നീന്താൻ കഴിയും. മരണം സുനിശ്ചിതം തന്നെ. മുന്നോട്ട് പോവാതെ അവിടെ തന്നെ നിന്നാൽ തങ്ങളെ പിന്തുടർന്ന് വരുന്ന ഫിറാവുനും കിങ്കരന്മാരും അവർ തങ്ങളെ വധിച്ചു കളഞ്ഞതു തന്നെ. രണ്ടു പ്രയാസങ്ങൾക്ക് നടുവിൽ അവരെത്തിയ ഘട്ടത്തിൽ ഖാല അസ്ഹാബ് മൂസ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനത അവിടെ വെച്ച് പറയുകയാണ്, ഇന്നാ ലമുദ്റകൂൻ, നിശ്ചയമായും നാം പിടിക്കപ്പെട്ടത് തന്നെ, നാം ബന്ധിക്കപ്പെട്ടത് തന്നെ, നാം വധിക്കപ്പെട്ടത് തന്നെ. നമുക്കിനി മുന്നോട്ടൊരടി നടക്കാൻ കഴിയില്ല, കാരണം കടലാണ്, പിടികൊടുക്കുകയേ രക്ഷയുള്ളൂ. മരണം മുന്നിലെത്തിയിരിക്കുന്നു എന്ന നിരാശയുടെ വാക്ക് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയോട് ബനൂ ഇസ്രായേൽ സമുദായം പറഞ്ഞ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഖാല കല്ലാ ഇന്നമ അഇ റബ്ബി സയഹ്ദീൻ. അങ്ങനെയല്ല കൂട്ടരെ, ഇന്നമ അഇ റബ്ബി, എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്. സയഹ്ദീൻ, അവൻ എനിക്കൊരു മാർഗം കാണിച്ചു തരും, അവൻ എനിക്കൊരു തുറവി നൽകും. ഈ പ്രയാസത്തിൽ നിന്ന് ഒരു സംരക്ഷണം, ഒരു റാഹത്ത്, ഒരു തുറവിയും, ഒരനുഗ്രഹം എൻ്റെ നാഥൻ എനിക്ക് നൽകും, കാരണം അവൻ എൻ്റെ കൂടെയുണ്ട് എന്ന മറുപടി മൂസ അലൈഹിസ്സലാം ആ ജനതയോട് പറഞ്ഞു. അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയോട് വടി, തൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് കടലിൽ അടിക്കാൻ പറഞ്ഞു. കടൽ രണ്ടായി പിളർന്നു, കടൽ രണ്ടായി പിളർന്നു. മുഅ്ജിസത്ത് സംഭവിക്കപ്പെടുകയാണ്. പ്രവാചകന്മാരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ആ പ്രവാചകന്മാരുടെ റിസാലത്ത് ഉറപ്പിക്കുന്നതിന് വേണ്ടി, ജനങ്ങൾക്ക് അതിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് പ്രവാചകന്മാരിലൂടെ മുർസലീങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്ജിസത്തുകൾ പ്രകടമാക്കുന്നത്. അല്ലാഹുവിൻ്റെ അനുമതി കിട്ടി. ഫദ്രിബ് ലഹും തരീഖൻ ഫിൽ ബഹരി യബസ, മൂസ നബിയെ, താങ്കൾ താങ്കളുടെ കയ്യിലുള്ള വടി ഉപയോഗിച്ച് താങ്കൾ ആ കടലിലടിക്കണം. തരീഖൻ ഫിൽ ബഹരി യബസ, ഉണങ്ങിയ രൂപത്തിലുള്ള വഴിയും ആ കടലിൽ രൂപപ്പെടും എന്നും പരിശുദ്ധ ഖുർആൻ. അങ്ങനെ തന്നെ സംഭവിച്ചു. ചരിത്രം നമ്മൾ മനസ്സിലാക്കിയവരാണ്. ഈ കടൽ രണ്ടായി പിളർന്നു, അവിടെ നടക്കാൻ പര്യാപ്തമായ ഒരു വഴിയും രൂപാന്തരപ്പെട്ടു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയും അദ്ദേഹത്തിൽ വിശ്വസിച്ച ജനങ്ങളും ആ വഴി നടന്ന് രക്ഷപ്പെട്ടു. പുറകെ വന്ന ശത്രുക്കൾ, ഫിറാവുനും അവൻ്റെ സൈന്യവും, അവരും ആ വഴിയിൽ പ്രവേശിച്ചു. പക്ഷേ അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധി അവിടെ സംഭവിച്ചു. ഫിറാവുൻ മുങ്ങി നശിപ്പിക്കപ്പെട്ടു, അവനെ മുക്കി നശിപ്പിച്ചു അള്ളാഹു. ആ സമയത്ത് പോലും അവൻ പറയുന്നുണ്ട്, ഞാനിതാ ഇപ്പോൾ മൂസയുടെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന്, മരണം മുന്നിൽ കാണുന്ന സമയത്ത്. പക്ഷേ അവിടെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിച്ചതുപോലെ മരിക്കാൻ നേരത്ത് നടത്തുന്ന തൗബ അള്ളാഹു സ്വീകരിക്കുകയില്ല. വലൈസത്തി തൗബത്തു ലില്ലദീന യഅമലൂന സയ്യആത് ഹത്താ ഇദാ ഹളറ അഹദഹുമുൽ മൗത് എന്ന രീതിയിൽ പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൻ നിസാഇൽ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. മൗത്ത്, മരണം മുന്നിൽ കാണുമ്പോൾ ചില ആളുകൾക്കുണ്ടാകും തൗബ ചെയ്യൽ. ആ തൗബ സ്വീകാര്യമല്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നുണ്ട്. ഇത് ഇവനും നടത്തി നോക്കി, ഫിറഔൻ ആ കടലിൽ മുങ്ങി നശിപ്പിക്കപ്പെടുന്ന സമയത്ത്. പക്ഷേ അവനെ അള്ളാഹു സുബ്ഹാനഹു വതആല കൂടുതൽ നിന്ദ്യനാക്കുകയും നശിപ്പിക്കുകയുമാണ് ഉണ്ടായത്. ഈ സംഭവം, പ്രിയപ്പെട്ടവരെ, ഈ സംഭവം യഥാർത്ഥത്തിൽ നടക്കുന്നത് എപ്പോഴാണ്? മൂസ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ സംരക്ഷണത്താൽ ഫിറൌനിൽ നിന്നും സൈന്യത്തിൽ നിന്നും രക്ഷപ്പെടുന്നത് എപ്പോഴാണ് എന്നായിരുന്നു. പിൽക്കാലത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും മദീനയിലേക്ക് ഹിജറ പോയതിനു ശേഷം അവിടെയുണ്ടായ ചില കാര്യങ്ങളിൽ, ചില സംസാരങ്ങളിൽ, അവിടെയുള്ള അഹ്ലി കിതാബുമായുള്ള സംസാരങ്ങളിൽ എന്നായിരുന്നു ആ സംഭവം, മൂസാ നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ട ആ സംഭവം നടന്നത് എന്ന് ഹദീസുകളിൽ സുവ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. അന്നബി മൂസല അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, കാന യൗമ അശുറാ യൗമൻ തുഅല്ലിമുഹുൽ യഹൂദ് വതത്തഖിദുഹു ഈദം. അശുറാ ദിവസം, മുഹറം പത്തിൻ്റെ ദിവസം, മദീനത്ത് അവിടെയുള്ള യഹൂദികൾ അവർ ആ ദിവസത്തെ ബഹുമാനിക്കുകയും അതിനെ ആദരിക്കുകയും ആ ദിവസം പ്രത്യേകം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും നടത്തുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ അവരോട് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു, നജല്ലാഹു മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹു രക്ഷപ്പെടുത്തിയത് മുഹറം പത്തിനായിരുന്നു. ഫിറഔനെ മുക്കിക്കൊന്നത് മുഹറം മാസത്തിലാണ്, മുഹറം പത്തിനാണ്. അതുകൊണ്ടാണ് ആ ദിവസത്തെ ഞങ്ങൾ വാഴ്ത്തുന്നതും പ്രകീർത്തിക്കുന്നതും മഹത്വപ്പെടുത്തുന്നതും എന്ന് മദീനത്തെ ജൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറുപടി നൽകി. ആ ഘട്ടത്തിൽ അവിടുന്ന് പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നഹ്നു അഹഖു ബിമൂസ മിൻകും, നിങ്ങളെക്കാൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുമായി അടുത്തവർ ഞങ്ങളാണ്. അതുകൊണ്ട് ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന തസീഉ, ഞങ്ങളാണ് ആ ദിവസം ആചരിക്കുവാനും അനുഷ്ഠിക്കുവാനും ഏറ്റവും അർഹർ, കാരണം ഞങ്ങളുടെ പ്രവാചകനായിരുന്നു മൂസ അലൈഹിസ്സലാം. അങ്ങനെ മുഹറം പത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നോമ്പെടുത്തു എന്ന് മാത്രമല്ല, ജൂതന്മാരിൽ നിന്ന് എതിരാകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, ലഅസൂമന്ന തസീഉ, ഞാൻ ഒൻപതാമത്തെ നോമ്പും അഥവാ തസ്വഅ മുഹറം ഒൻപതാമത്തെ നോമ്പും ഞാൻ എടുക്കും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മുഹറം മാസത്തിലാണ് നാം ഉള്ളത്. മുഹറമിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സുന്നത്ത് നോമ്പുകൾ, മുഹറം ഒൻപത് തസ്വഅ, രണ്ട് മുഹറം പത്ത് ആശുറ. മുഹറം മാസം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വതആല ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുകയും രക്ഷപ്പെടുത്തുകയും ചെയ്ത മാസവും ദിവസങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചു, സിയാമു ആശുറ അഹ്തസിബു അലല്ലാഹ് അയ്യുകഫിറ സനത്തല്ലതി ഖബല. മുഹറമിലെ നോമ്പ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു വർഷം കഴിഞ്ഞു പോയ ഒരു വർഷത്തെ മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു തരും എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൊല്ലം മുമ്പത്തെ ഒരു കൊല്ലത്തെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ പര്യാപ്തമായ സൽപ്രവർത്തനം നോമ്പാണ് മുഹറം മാസത്തിലെ തസ്വഅ അശുറ നോമ്പ്. അതുമാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ഒരിക്കൽ വന്ന് ചോദിച്ചു, അയ്യു സ്വലാത്ത് അഫ്ദലു ബഅദൽ മക്തൂബ, അല്ലാഹുവിൻ്റെ റസൂലെ, നിർബന്ധ നമസ്കാരങ്ങൾക്കു ശേഷം ഏറ്റവും ശ്രേഷ്ഠകരമായ നമസ്കാരം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്വലാത്തു ഫീ ജൗഫിൽ ലൈൽ, രാത്രിയുടെ അന്ത്യയാമത്തിൽ നമസ്കരിക്കുന്ന തഹജ്ജുദ് നമസ്കാരം, ഖിയാമുല്ലൈൽ, രാത്രി നമസ്കാരമാണ് ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും അഫ്ളലായത്. അയ്യു സിയാമി അഫ്ളലു ബഅദ റമളാൻ, റമളാനിലെ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അഫ്ളലായ നോമ്പ് ഏതാണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിയാമു ഷഹ്റുല്ലാഹിൽ മുഹറം, സിയാം ഷഹ്റില്ലാഹിൽ മുഹറം, മുഹറം മാസത്തിലെ അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസത്തിലെ നോമ്പാണ് ശ്രേഷ്ഠകരമായ നോമ്പ് എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ സ്വഹാബത്ത്, വിശിഷ്യം സ്വഹാബികളിൽ ഉമ്മമാരായ സ്വഹാബ വനിതകൾ, അവരൊക്കെ തങ്ങളുടെ മക്കളെ ചെറുപ്പത്തിൽ തന്നെ ആ നോമ്പ് പരിശീലിപ്പിച്ചിരുന്നു എന്നാണ്. റബീഉ ബിൻതു മഊദ് റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുകയാണ്, ഫകുന്നാ നസൂമുഹു ബഅദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൻ്റെ ശ്രേഷ്ഠത പഠിപ്പിച്ചതിനു ശേഷം ഞങ്ങളത് എടുക്കാറുണ്ടായിരുന്നു ആ നോമ്പ്. വനുസവ്വിമുഹു സുബിയാനന, ഞങ്ങളുടെ കുട്ടികളെ കൊണ്ടത് നോമ്പെടുപ്പിക്കുമായിരുന്നു. വനജഅലു ലഹ്മുൽ ലഅബത മിനൽ ഇഹൻ, അവരുടെ കൈകളിൽ കളിപ്പാട്ടം ഞങ്ങൾ നൽകുമായിരുന്നു. ഫഇദാ ബക അഹദുഹും അല സിയാം, അവർ ഭക്ഷണത്തിനു വേണ്ടി അവരാരെങ്കിലും കരയുമ്പോൾ എന്ന് പറയുമ്പോൾ നോമ്പെടുത്ത ഘട്ടത്തിൽ മക്കൾ വിശക്കുന്ന സമയത്ത് നോമ്പ് തുറക്കുന്ന സമയം വരെ അവരുടെ കരച്ചിൽ മാറാനും വിശപ്പ് മറക്കാനൊക്കെ അവർക്ക് കളിപ്പാട്ടങ്ങൾ ഞങ്ങൾ നൽകുമായിരുന്നു. അത്ര കണ്ട് പ്രാധാന്യത്തോടെയും ഞങ്ങൾ നിർവഹിച്ച നോമ്പാണ്, നിർവഹിച്ചു എന്ന് മാത്രമല്ല ഞങ്ങളുടെ മക്കളെ കൊണ്ടും നിർവഹിപ്പിച്ചിരുന്നു എന്നും സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അജ്മഈൻ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ആ നോമ്പിനും ശ്രേഷ്ഠത നമ്മൾ കൊടുക്കുക, അതെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക, അതോടൊപ്പം ആ മാസത്തിൻ്റെ പുണ്യം നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പവിത്രമാസം എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. അവതരിപ്പിച്ചത് അബ്ദുള്ള സലഫി.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴിനടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചകകാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: يا من يرى ما في الضمير ويسمع انت المعد.
3: വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് 4-ൽ 1 സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്നു വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ലാ പറയാം. സ്വന്തം ജീവിതത്തിന്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലെ ഒരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം. നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.
4: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
5: وسخر

0: അള്ളാഹു സുബ്ഹാനഹു തആല അതിലൂടെ പറയുന്ന ഒരു കാര്യം, വസഖറ ലക്കുമുൽ ലൈല വന്നഹാറ വശംസ വൽ ഖമർ, രാത്രിയെയും പകലിനെയും സൂര്യനെയും ചന്ദ്രനെയും അവൻ നിങ്ങൾക്ക് വിധേയമാക്കി തന്നിരിക്കുന്നു. വൻ നുജൂമു മുസഖറാത്തും ബി അംരിഹി, നക്ഷത്രങ്ങളും അവൻ്റെ കൽപ്പനയനുസരിച്ച് വിധേയമാക്കപ്പെട്ടവയാണ്. ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ഖൗമി യഅഖിലൂൻ, നിശ്ചയമായും അതിലൊക്കെയും ബുദ്ധി കൊടുത്തു ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഓതിക്കേട്ട ആയത്തിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല ബുദ്ധിപരമായി അങ്ങേയറ്റം താഴേക്കിടയിലുള്ളവരും വളരെ മേലേക്കിടയിലുള്ളവരും അങ്ങനെയുള്ള ആളുകളുടെ വ്യത്യാസമില്ലാതെ എല്ലാവരും നിത്യേനെ കണ്ടും അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ പരമമായ കഴിവിനെയും സൃഷ്ടിവൈഭവത്തെയും കൈകാര്യ നിയന്ത്രണത്തെയും സാക്ഷീകരിച്ചു കൊണ്ടിരിക്കുന്നവയും അവൻ്റെ ഏകത്വത്തെയും കൃപാകടാക്ഷത്തെയും വിളിച്ചോതിക്കൊണ്ടിരിക്കുന്നവയുമായ കുറേ ദൃഷ്ടാന്തങ്ങളും നിത്യാനുഗ്രഹങ്ങളുമാണ് അള്ളാഹു ഈ വചനത്തിൽ മനുഷ്യരെ ഓർമ്മിപ്പിക്കുന്നത്. പ്രഥമ വീക്ഷണത്തിൽ തന്നെ ഗ്രഹിക്കാവുന്ന ഇതെല്ലാം അനുഭവത്തിലുണ്ടായിരുന്നിട്ടും മനുഷ്യൻ അള്ളാഹുവല്ലാത്തവരെ ദൈവങ്ങളാക്കി ആരാധിച്ചും അവൻ്റെ കൽപ്പനാനിർദ്ദേശങ്ങൾ അതിലംഘിച്ചും അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിച്ചും കൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം അനീതിയും കൂറില്ലായ്മയുമാണ് എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. മേൽപ്പറഞ്ഞ വസ്തുക്കളെയെല്ലാം നിങ്ങൾക്ക് വിധേയമാക്കി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കും ജീവിത സമ്പ്രദായത്തിനും ഉപയുക്തമായ നിലയിൽ അവയുടെ നിയന്ത്രണവും കൈകാര്യവും അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്നും ഓരോന്നിനും അവൻ നിശ്ചയിച്ചു വച്ചിട്ടുള്ള വ്യവസ്ഥകളും അവയുടെ ഫലങ്ങളും മനുഷ്യന് അനുകൂലമായിട്ടാണിരിക്കുന്നതുമെന്നുമാകുന്നു. സൂര്യചന്ദ്രന്മാരെയോ രാപ്പകലുകളെയോ മനുഷ്യൻ അവൻ്റെ ഇഷ്ടം പോലെ മാറ്റിമറിക്കുവാനോ അവർക്ക് ഇഷ്ടാനുസരണം പുതിയൊരു വ്യവസ്ഥ ഏർപ്പെടുത്തുവാനോ മനുഷ്യന് കഴിയുമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ ചന്ദ്രനിലോ സൂര്യനിൽ തന്നെയോ മനുഷ്യൻ പോയി വരികയോ നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തുകയോ അങ്ങനെ അവ മൂലം മുമ്പില്ലാത്ത വല്ല അറിവുകളും പ്രയോജനങ്ങളും സിദ്ധിക്കുമാറുള്ള വല്ല കണ്ടുപിടുത്തങ്ങളും കണ്ടുപിടിക്കുകയോ ചെയ്യുന്നതിനുള്ള സാധ്യതയെ ഈ വചനങ്ങളോ ഇതുപോലെയുള്ള മറ്റു വചനങ്ങളോ നിഷേധിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. സൂറ ലുഖ്മാനിൽ അല്ലാഹു പറഞ്ഞതുപോലെ, അലം തറൗ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി വഅസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറതം വബാതിന, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതിനെ അല്ലാഹു നിങ്ങൾക്ക് വിധേയമാക്കി തരികയും അവൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കവൻ പ്രത്യക്ഷമായും പരോക്ഷമായും വിശാലമാക്കി തരികയും ചെയ്തിരിക്കുന്നത് നീ കണ്ടില്ലേ? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉപരി ആകാശത്തിലോ ഭൂമിയിലോ മുമ്പില്ലാത്ത നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തുകയും ആ വഴിക്ക് അവയിൽ നിന്ന് മുമ്പില്ലാത്ത വല്ല പ്രയോജനങ്ങളും നേടിയെടുക്കുകയും മനുഷ്യൻ ചെയ്യുന്നുവെങ്കിൽ അത് അള്ളാഹു വിധേയമാക്കി തന്നു എന്നതിൽ ഉൾപ്പെട്ടതായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, പ്രത്യക്ഷമായും പരോക്ഷമായും അവൻ്റെ അനുഗ്രഹങ്ങളെ അവൻ വിശാലമാക്കിപ്പെടുത്തി തന്നു എന്ന ഒരു കാര്യവും നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട് എന്നതാണ് ഇന്നത്തെ ഈ ഒരു ആയത്തിൻ്റെ ആശയമായി നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നതാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്.
1: പീസ് റേഡിയോയിൽ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ഡയലോഗ്. 2025 ജൂലൈ 26 ലിബറൽ ഫാസിസം അനുവദിക്കില്ല എന്ന പ്രമേയത്തിൽ പാലക്കാട് മോത്തി മഹലിൽ വിസ്ഡം യൂത്ത് സംഘടിപ്പിച്ച ജനകീയ പ്രതിരോധത്തിൽ ലിബറൽ തോന്നിയാസങ്ങളെ നാം അതിജയിക്കും എന്ന ഷെരീഫ്കാരെ സംസാരിച്ച സംസാരത്തിന്റെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്.
2: സഹോദരങ്ങളെ, ഞാൻ ഈ വിഷയം വന്നപ്പോൾ ചില ആളുകൾ അതിനെ കൈകാര്യം ചെയ്ത ചില രംഗങ്ങളിലൂടെ കേവലം കടന്നുപോയതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം ആരോപണങ്ങൾ എത്ര ഉയർന്നാലും, നന്മ പറയുന്നവരെ എത്രയെല്ലാം തീവ്രവാദിയാക്കാൻ ശ്രമിച്ചാലും, നന്മ പറയുന്ന ആളുകളെ എത്രമേൽ താലിബാനിസ്റ്റുകളാക്കി മുദ്രകുത്തി ചാപ്പയടിക്കാൻ നിങ്ങൾ ശ്രമിച്ചാലും, ഈ ആരോപണങ്ങളെ ആക്ഷേപങ്ങളെ അതിജയിച്ച് വിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശം അത് അതിജയിക്കുക തന്നെ ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്താനാണ്. കാരണമുണ്ട്, അത് അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അവരുടെ വായ കൊണ്ട് എത്രയവർ എന്തെല്ലാം ചാപ്പയടിച്ച് മഹിതമായ ഈ ആദർശത്തെ ആശയത്തെ ഊതിക്കെടുത്താൻ അവർ ശ്രമിച്ചാലും, വല്ലാഹു മുത്തിമ്മു നൂരി, അല്ലാഹു അവന്റെ ഈ മഹിതമായ പ്രകാശത്തെ പൂർത്തീകരിക്കുമെന്നത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് തന്നെ ഏതാരോപണങ്ങൾ കേട്ടാലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസിക്കത് പ്രശ്നമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കും. ബിലാലിന് കിട്ടിയതുപോലെ അമ്മാറിനും യാസറിനും ഹബ്ബാബിനും സുമയ്യക്കും റളിയല്ലാഹു അൻഹും അല്ലാഹു അവന്റെ സഹായത്തെ ഇറക്കിക്കൊടുത്തതുപോലെ ചരിത്രത്തിൽ കടന്നുപോയ പ്രവാചകന്മാർക്ക്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക്, നംറൂദിന്റെ കൊട്ടാരത്തിൽ, നംറൂദിന്റെ ഭരണകേന്ദ്രങ്ങളിൽ ഇബ്രാഹിം നബിക്ക് അല്ലാഹു സഹായം ഇറക്കിക്കൊടുത്തതുപോലെ അല്ലാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കും. അത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനു ഫിൽ ഹയാത്തി ദുനിയാ വയൗമ യഖൂമുൽ അഷ്ഹാദ്. നമ്മുടെ പ്രവാചകന്മാരെ, ദൂതന്മാരെ, വിശ്വാസികളെ നാം സഹായിക്കുമെന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനമാണ്. പക്ഷെ സഹോദരങ്ങളെ, ഇനി ഒരല്പസമയം, ഏതാനും മിനിറ്റുകൾ നെഞ്ചത്ത് കൈവച്ച് ഇവിടെ കേൾക്കുന്നവരും ഓൺലൈനിൽ കേൾക്കുന്നവരുമായ വിശ്വാസി സമൂഹത്തോടാണ് പറയുന്നത്, ആ സഹായത്തിനുള്ള അർഹത നമുക്കുണ്ടാകുമോ? പടച്ചറബ് ഈ ദീനിനെ പൂർത്തിയാക്കും, പടച്ചറബ് മഹിതമായി ആശയത്തെ പൂർത്തിയാക്കും, പടച്ചറബിന്റെ സഹായം അവൻ കണക്കില്ലാതെ തുറന്നുകൊടുക്കും. പക്ഷേ ആ സഹായം കിട്ടുന്നവരിൽ ഞാനും നിങ്ങളും ഉണ്ടാകുമോ? അതുണ്ടാകാൻ നമ്മളിൽ വേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ വിശ്വാസ മേഖല ശരിയാകണം. തൗഹീദുള്ളവരെ അല്ല ഏറ്റെടുത്ത് സഹായിക്കും. എല്ലാ വെള്ളിയാഴ്ചയും ആ ചരിത്രം ആവർത്തിച്ച് നമ്മളെ കൊണ്ട് പാരായണം ചെയ്യിപ്പിക്കുന്നുണ്ട് റബ്ബ്. വറബത്തിനാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലു റബ്ബുനാ റബ്ബ് സമാവാതി വൽ അർളി ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹ ലഖദ് ഖുൽനാ ഇദൻ ശതത. ഞങ്ങളുടെ റബ്ബ് അല്ലയാണ് എന്ന് പറഞ്ഞ ഒരു ജനത, ഭരണാധികാരിയെതിര്, നാട്ടിലെ മഹാഭൂരിപക്ഷം മനുഷ്യരെതിര്, പക്ഷേ ഞങ്ങളെ റബ്ബ് അല്ലയാണ് എന്ന് പറഞ്ഞവരെ പടച്ചോ സഹായിച്ചു എന്നാണ്. എപ്പോ? ഇത് ഖാമു ഫഖാലു റബ്ബുനാ റബ്ബു സമാവാതി വല്ലർ, എഴുന്നേറ്റ് നിന്ന് നട്ടെല്ലു നിവർത്തി തൗഹീദ് പറഞ്ഞപ്പോ പടച്ചോന്റെ സഹായം കിട്ടി. എന്താ നമ്മുടെ വിശ്വാസരംഗം? എന്താ നമ്മുടെ തൗഹീദിന്റെ മേഖല? പടച്ചവന് മാത്രം കൊടുക്കേണ്ട സുജൂദും പ്രാർത്ഥനകളും പടച്ചവനല്ലാത്തവരിലേക്ക് കടന്നു പോകുന്നുണ്ടോ? ചിന്തിക്കണം സഹോദരങ്ങളെ. സഹായം നമുക്ക് കിട്ടൂല. അല്ലാഹ്ക്ക് കൊടുക്കേണ്ടത് അല്ലാത്തവർക്ക് കൊടുക്കുന്നവരാണോ നമ്മൾ? പടച്ചറബിന്റെ സഹായം ലഭിക്കുകയില്ല എന്ന ബോധ്യം നമുക്കുണ്ടാകണം. രണ്ടാമത്തേത്, ഈ ദീന് ഒരു അഭിമാനമായി കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയണം. വസ്ത്രത്തിൽ പടച്ചോൻ പറഞ്ഞ പരിധി പാലിക്കണം. ഭക്ഷണത്തിൽ, കച്ചവടത്തിൽ, സമ്പാദ്യത്തിൽ, ദാമ്പത്യ മേഖലയിൽ, പറയുന്ന വാക്കിൽ, പ്രവൃത്തിയിൽ, സംസ്കാരത്തിൽ, സംസാരത്തിൽ ദീനിനെ അഭിമാനമായി കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയണം. മഹാനായ ഉമർ റളിയല്ലാഹുവിന് ഷാമിലേക്ക് പോകാൻ, ഷാമിലെ ജനതയുടെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് അദ്ദേഹം വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങി വാഹനത്തിന്റെ മൂക്കുകയറ് പിടിച്ച് തന്റെ ചെരുപ്പും കയ്യിൽ പിടിച്ച് നടക്കുന്ന സമയത്ത് കൂടെയുള്ള അദ്ദേഹത്തിന്റെ ഒരു അനുയായിയായ ഒരു സ്വഹാബി ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളൊരു ജനതയെ കാണാൻ പോകുമ്പോൾ ഈ രൂപത്തിൽ പോകുന്നത് നമുക്കൊരു പ്രയാസമല്ലേ? ഇതൊരു അഭിമാനത്തിന് കുറവല്ലേ? അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. നമ്മളൊരു ജനതയാണ്. നമ്മുടെ ഇസ്സത്ത്, അഭിമാനം എന്ന് പറയുന്നത് ഇസ്ലാമാണ്. ഇസ്ലാമിനെ ഒരു അഭിമാനമായി കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ, പ്രതികൂല സാഹചര്യങ്ങളിലും അഭിമാനത്തോടുകൂടി ഇസ്ലാമിനെ കൊണ്ടു നടക്കാൻ കഴിയുന്നുവെങ്കിൽ അള്ളാഹ് പറഞ്ഞ ആ സഹായം കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല സഹോദരങ്ങളെ. മൂന്നാമത്തെ കാര്യം, നമ്മുടെ സ്വകാര്യ ജീവിതം വിശുദ്ധമാകണം. പടച്ചറബ് നമുക്ക് നൽകുന്നൊരു വാഗ്ദാനമുണ്ട്, പടച്ചോനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് അള്ളാഹ് തുറവി കൊടുക്കുമെന്നാൻ. ഫോൺ ഒറ്റക്കാകുമ്പോ, നമ്മളും ഫോണും ഒറ്റക്കാകുമ്പോ, നമ്മളുടെ സ്വകാര്യ നിമിഷങ്ങളിൽ നമുക്ക് പടച്ചോനെ പേടിക്കുന്നൊരു ജീവിതമുണ്ടോ? കാഴ്ചയിൽ, കേൾവിയിൽ, ബന്ധങ്ങളിൽ, സംസാരങ്ങളിൽ പടച്ചോനെ മറക്കാത്ത അവസ്ഥയുണ്ടോ നമുക്ക്? അള്ളാഹ് പറഞ്ഞ കോലത്തിലാണോ രഹസ്യവും പരസ്യവും? പടച്ചോന്റെ സഹായം കിട്ടും. ആര് താലിബാനി ചാപ്പയടിച്ച് ഒതുക്കാൻ ശ്രമിച്ചാലും, ആര് തീവ്രവാദത്തിന്റെ ആരോപണം പറഞ്ഞാലും, ആര് ആറാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്തവരെന്ന് ആക്ഷേപമുന്നയിച്ചാലും, നമുക്ക് പടച്ചോനെ സൂക്ഷിച്ച് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് തഖ്‌വയുണ്ടോ? നമുക്ക് അള്ളാഹിനെ കുറിച്ചുള്ള ബോധ്യം രഹസ്യത്തിലും പരസ്യത്തിലും ഉണ്ടോ? പടച്ചറബിന്റെ സഹായം അവൻ നമുക്ക് നൽകും. നാലാമത്തെ കാര്യം, തോന്നിവാസങ്ങളിൽ നിന്ന്, ആഭാസങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. നേരത്തെ കണ്ടില്ലേ, നേരത്തെ കാണിച്ച ഷംജാസിന്റെ സംസാരത്തിൽ നമ്മൾ കണ്ട പലതും അറിഞ്ഞോ അറിയാതെ നമ്മളെയൊക്കെ പെരയിലുണ്ട്. ഒരു കല്യാണം വരുമ്പോ, ഒരു വീട്ടിൽ കുട്ടിയുടെ ജനിച്ചൊരു വർഷം തികയുമ്പോ ബർത്ത്ഡേ എന്ന് പറഞ്ഞ് നടത്തുന്ന തോന്നിവാസങ്ങൾ അല്ലേ? കല്യാണത്തിന്റെ ദിവസം എത്ര ദിവസത്തെ കല്യാണം? അഞ്ഞ കല്യാണല്ലേ? ഹൽദി ഇല്ലേ? മെഹന്തി ഇല്ലേ? അറബി കല്യാണല്ലേ? പഴയ തറവാട് വീട് തേടി പോക ഓരോരുത്തർ. എത്ര വാടക കൊടുക്കണേ അല്ലേ? അരിയിടിക്കാൻ ഓരോ തോന്നിവാസങ്ങൾ. ഇങ്ങോട്ട് അതിനൊക്കെ ക്യാമറാമാൻ, ഇങ്ങോട്ട് തിരിയാൻ പറയുമ്പോ ഇങ്ങോട്ട് തിരിയാ, അങ്ങോട്ട് ചെരിയാൻ പറയുമ്പോ അങ്ങോട്ട് ചെരിയാ അല്ലെ, ഓടാൻ പറയുമ്പോ ഓടുക, ചാടാൻ പറയുമ്പോ ചാടുക, തുള്ളാൻ പറയുമ്പോ തുള്ളുക. എന്തിന്? അനേകായിരം പെൺകുട്ടികൾ ഒരു ഇണയുടെ താങ്ങും തണലും കിട്ടാതെ കഷ്ടപ്പെടുന്ന ലോകത്ത് കുട്ടിക്കൊരു ഇണയെ പടച്ചോൻ തന്നതിനുള്ള നന്ദി കേട്, ആ ആഭാസത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക്? അപ്പോ പടച്ചോന്റെ സഹായം കിട്ടും. വിശ്വാസിയുടെ സ്വഭാവം, വല്ലദീന ലാ യശ്ഹദൂന സൂറ വൈദാ മറു ബിൽ ലഹ്വി മറു കിറാമ, ലഹ്വിലൂടെ തോന്നിവാസങ്ങളുടെ അരികിലൂടെ നടന്നു പോകുമ്പോ അതിൽ പോയി ചേരല്ല, മാന്യമായി അതിലേക്ക് കണ്ണും കാതും കൊടുക്കാതെ നടന്നു പോകും വിശ്വാസി എന്നാൻ. പറ്റുന്നുണ്ടോ നമുക്ക്? സഹോദരങ്ങളെ, ലിബറൽ തോന്നിവാസങ്ങൾ ആ ലേബൾ ഒട്ടിച്ചിട്ടല്ല എന്നേ ഉള്ളൂ, പലതും പെരക്കകത്ത് കയറി നമുക്ക് ആണും പെണ്ണും കൂടിക്കലരുന്നിടത്ത് നിയന്ത്രണമുണ്ടോ ഇന്ന്? നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കുന്നിടത്ത് ദീനിനെ പരിഗണിച്ച് കല്യാണം നടത്താൻ പറ്റുന്നുണ്ടോ ഇന്ന്? നമ്മുടെ ടൂറുകളും യാത്രകളും ഫാമിലി ട്രിപ്പുകളും ഒക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? എന്തും ആഘോഷിക്കാനുള്ള മനസ്സാൻ. കല്യാണം വന്നാൽ പടച്ചോനെ മറന്നുള്ള തുള്ളിച്ചാട്ടൽ, ആ കല്യാണം മുടങ്ങിയാൽ അതിന്റെ പേരിൽ ആഘോഷം, ഡൈവോഴ്സ് ആയാൽ ആ ഡൈവോഴ്സ് വരെ ആഘോഷിക്കാൻ കമ്മിറ്റി ഉണ്ടാക്കി കഴിഞ്ഞ മാസങ്ങളിൽ അല്ലേ? ഈ തോന്നിവാസങ്ങൾ നടക്കുമ്പോ ആഭാസങ്ങളിലേക്ക് ഞാനില്ല എന്നത് ധൈര്യപൂർവം പറയാനുള്ള ഈമാനിന്റെ കരുത്ത് നമുക്കുണ്ടോ? ആ കരുത്തുണ്ടെങ്കിൽ നമുക്ക് അതിജയിക്കാൻ കഴിയും, നമുക്ക് വിജയിക്കാനാകും. അഞ്ചാമത്തെ കാര്യം സഹോദരങ്ങളെ, ഇതൊരു ദൗത്യമാണ്. ആ ദൗത്യം നമ്മൾ ഏറ്റെടുക്കണം. നമ്മളേ പറയാനുള്ളൂ, നമ്മൾ ഒറ്റപ്പെട്ടാലും കുറ്റപ്പെടുത്തപ്പെട്ടാലും നമ്മളെ പറയാനുള്ളൂ. പറയാനുള്ള ഈ ദൗത്യം, നിർവഹിക്കാനുള്ള ഈ ദൗത്യം നമുക്ക് ഏറ്റെടുക്കാൻ സമയമുണ്ടോ? അല്ലാഹ് പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു ഇൻതൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമകും. പടച്ചോനെ സഹായിക്കാൻ നിങ്ങൾ ഒരുക്കാണോ? എങ്കിൽ അല്ലാഹ് നിങ്ങളെ സഹായിക്കും. നിങ്ങൾ മൻ റാ മിൻകും മുൻകറ ഫലിയുഗയ്യിറുഹു ബിയദി ഫഇൻ ലം യസ്തതീ ഫബിലിസാനി വഇൻ ലം യസ്തതീ ഫബിഖൽബി വദാലിക അള്ളാഹു അഫുൽ ഈമാൻ. ഒരു തോന്നിയാസം കാണുമ്പോ കൈകൊണ്ട് തടയാൻ പറ്റുമോ? കൈകൊണ്ട് തടയൂ. നാവുകൊണ്ട് പറയാനാകുമോ? നാവുകൊണ്ട് പറയൂ. അതല്ല മനസ്സുകൊണ്ടൊന്ന് വെറുക്കാനെങ്കിലും കഴിയുന്നെങ്കിൽ അതെങ്കിലും ഒന്ന് ചെയ്യൂ മനുഷ്യരെ. കഴിയുന്നുണ്ടോ നമുക്ക്? എന്തിനാണ് സഹോദരങ്ങളെ, നേരത്തെ കാണിച്ച അർഷദിന്റെ സംസാരത്തിൽ നമ്മൾ കണ്ടില്ലേ, അമേരിക്കയുടെ തെരുവോരങ്ങളിൽ ചത്തതിനുക്കുമേ ജീവിച്ചിരിക്കുന്നതുമെന്ന് പറയുന്ന രൂപത്തിൽ ജീവിതത്തിന്റെ ലക്ഷ്യമറിയാതെ, എന്തിനു ജീവിക്കുന്നു എന്നറിയാതെ, എന്തിനധികം സഹോദരങ്ങളെ, ഞാൻ എവിടെയാണ്, എന്റെ ഉടുമുണ്ടുരിഞ്ഞ് കിടക്കുന്നതെന്ന് പോലും അറിയാത്ത ഒരു ജനത നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ, ഈ കാഴ്ച നമ്മുടെ മക്കളിൽ സംഭവിക്കാതിരിക്കാൻ, വേഗം പുസ്തകവും വാങ്ങി നാം പറഞ്ഞയക്കുന്ന നമ്മുടെ മക്കൾ ഈ പാലക്കാടിന്റെ തെരുവീതികളിൽ ഇങ്ങനെ കടന്ന് ജീവിതത്തിന്റെ ലക്ഷ്യം മറന്ന് അലയുന്നത് കാണാതിരിക്കാൻ ഈ നന്മയുടെ തിരിനാളത്തെ ഏറ്റെടുക്കാൻ ഒരുക്കമുണ്ട് നിങ്ങൾ? നമ്മുടെ വീടകങ്ങളിൽ നിന്ന് തുടങ്ങാൻ, മക്കളോട് പറഞ്ഞു തുടങ്ങാൻ, ഭാര്യയോട് പറഞ്ഞു തുടങ്ങാൻ, അയൽപക്കളങ്ങളിലെ വീടുകളിലൊന്ന് കയറി ചെന്ന് ഉപദേശിക്കാൻ ഒരുക്കമുണ്ടോ? ഇൻതൻസുറുല്ലാ യൻസുറുക്കും, അല്ല നിങ്ങളെ സഹായിക്കും. ഈ അഞ്ചു കാര്യങ്ങൾ നമ്മുടെ തൗഹീദ് നമ്മൾ ക്ലിയർ ആക്കുക, ഇസ്ലാമിനെ ഒരു ഇസ്സത്തായി അഭിമാനമായി കൊണ്ടു നടക്കുക, രഹസ്യത്തിലും പരസ്യത്തിലും പടച്ചോനെ സൂക്ഷിച്ച് ജീവിക്കുക, ആഭാസങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, അല്ല ഏൽപ്പിച്ച ഈ ദൗത്യം നമ്മൾ ഏറ്റെടുക്കുക. സഹോദരങ്ങളെ, അപ്പൊ കരുത്ത് കിട്ടും. ആർക്ക് കരുത്ത് കിട്ടുന്നത് പോലെ നമ്മളെ ചില ചില ആരോപണങ്ങളെ നമ്മൾ കേൾക്കുന്നുള്ളൂ അല്ലേ? ചില ആരോപണങ്ങൾ, നമ്മളെ വസ്ത്രത്തെക്കുറിച്ച്, നമ്മുടെ താടിയെക്കുറിച്ച്, നമ്മുടെ നിലപാടുകളെക്കുറിച്ച് ആരോപണേ കേൾക്കുന്നുള്ളൂ അല്ലേ? നമുക്ക് വേണ്ടി സംസാരിക്കാനും ഇവിടെ നിയമ സംവിധാനങ്ങളുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? അതുകൊണ്ടാണല്ലോ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ സസ്പെൻഷൻ കിട്ടിയ നമ്മുടെ അഷ്റഫ് കാക്ക് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോൾ അത് റദ്ദീത്, അദ്ദേഹത്തിന് ജോലി കയറാൻ പറ്റി. അൽഹംദുലില്ല, നമ്മളെ കൂടി സപ്പോർട്ട് ചെയ്യാൻ നിയമങ്ങളുള്ള നാട്ടിൽ ജീവിക്കുമ്പോൾ നമ്മൾ എന്തേ ഇത്തരം ചില ആരോപണങ്ങളെ കേൾക്കുന്നുള്ളൂ? ഫലസ്തീനിലെ പൊന്നോമനകൾ, ഫലസ്തീനിലെ പിഞ്ചു പൈതങ്ങൾ, ഉപ്പയെ തിരയുന്ന, ഉമ്മയെ തിരയുന്ന, അന്നത്തിനു വേണ്ടി തിരക്കുകൂട്ടുന്ന, കഷ്ടപ്പാട് സഹിക്കുന്ന, ഏത് സമയത്തും തലക്കുമുകളിൽ വന്ന് പതിക്കാവുന്ന മിസൈലുകളെ കാത്തിരിക്കുന്ന അവർ, വേദനിക്കുന്ന ശരീരം കൊണ്ട് വേദനിക്കാത്ത മനസ്സുകൊണ്ട് അവർ പറയുന്നില്ലേ ഹസ്ബുനല്ലാ എന്ന്, ഞങ്ങൾക്കല്ല മതിയെന്ന്? അതൊരു കരുത്താൻ. പടച്ചോൻ കൂടെയുണ്ടെങ്കിൽ ആർക്കും തകർക്കാൻ കഴിയാത്തൊരു കരുത്താണത്. ആ കരുത്താണ് മുന്നിൽ ചെങ്കടലിനെ, പിന്നിൽ ഫറോവയുടെ സൈന്യത്തെ കണ്ടപ്പോ മൂസാനബിക്കുണ്ടായത്. കല്ലാ ഇന്ന മഅയ റബ്ബി, ഇല്ല നിങ്ങളാരും വിചാരിക്കുന്നത് പോലെയല്ല, അല്ല എന്റെ കൂടെയുണ്ട് എന്ന് പറയാനുള്ള കരുത്ത്. നംറൂദിന്റെ സൈന്യം, നാട്ടിലെ മഹാഭൂരിപക്ഷം മനുഷ്യർ തീക്കുണ്ടാരമൊരുക്കി വിറകും എണ്ണയും എല്ലാം സംഭാവന ചെയ്ത് അവരതിനെ ആളിക്കത്തിക്കുമ്പോ പരിസരത്തത് നോക്കി നിൽക്കുന്ന ഇബ്രാഹിം നബിയുടെ മനസ്സിനുണ്ടായ കരുത്ത് ആ പടച്ചോനെ കുറിച്ചുള്ള ബോധ്യം. ശത്രുവിന്റെ വാൾത്തലപ്പുകൾ തൗറിന്റെ മുകളിലൂടെ ഇങ്ങനെ കാണുന്ന സമയത്ത് ലാ തഹ്സൻ ഇന്നല്ലാഹു മഅനാ, അബൂബക്കർ ദുഃഖിക്കരുത്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അല്ല കൂട്ടിനുണ്ട് ഈ ഗുഹക്കകത്തുമെന്ന് പറയാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായ കരുത്ത്. ആ ബോധ്യമാണ്, ആ ബോധ്യത്തിൽ ഉറച്ചു നിൽക്കണം. ഒരു കറുത്ത ചരട്, ഒരേലസ്, ഒരു ഉറുക്ക്, ഒരൈക്കല്ല് ആ ബോധ്യത്തെ തകർത്ത് കളയരുത്. പടച്ചോന് കൊടുക്കേണ്ട സുജൂദ് മഞ്ഞക്കുളത്ത് പോയി കൊടുത്തിട്ട് ആ കരുത്തിനെ നമ്മൾ ചോർത്തിക്കളയരുത്. പടച്ചോന് കൊടുക്കേണ്ട പ്രാർത്ഥനകൾ മമ്പുറത്ത് പോയി പ്രാർത്ഥിച്ചിട്ട്, നാട്ടുകല്ലിൽ പോയി സുജൂദിൽ വീണിട്ട് ഈ കരുത്തിനെ നമ്മൾ ചോർത്തിക്കളയരുത്. സഹോദരങ്ങളെ, തൗഹീദാണ് ആ കരുത്ത്, തഖ്‌വയാണ് ആ കരുത്ത്. അതുകൊണ്ട് രാവും പകലും വിശുദ്ധമായ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാ തോന്നിയവാസങ്ങളിൽ നിന്നും വിട്ടുനിന്ന് എന്റെ ജീവിതം ഈ ആദർശം, അത് പ്രാക്ടിക്കലാണ്, പ്രായോഗികമാണ്. ആരെല്ലാം പഴഞ്ചനെന്ന് പറഞ്ഞാലും, ആരെല്ലാം ആറാം നൂറ്റാണ്ടിൽ നിന്ന് ബസ്സു കിട്ടാത്തവരെന്ന് പറഞ്ഞാലും, ഇത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും പ്രാക്ടിക്കലാണ് എന്ന് സ്വന്തം ജീവിതം കൊണ്ട് അഭിമാനപൂർവ്വം കാണിക്കാൻ പറ്റണം. തീന്മേശയിൽ വലത് കൈകൊണ്ട് അതിഥിക്ക് മുന്നിലും വലത് കൈകൊണ്ട് കഴിച്ച് അഭിമാനബോധത്തോടുകൂടി അത് പറയാൻ നമുക്കാകണം. നിര്യാണിക്ക് മുകളിൽ കയറ്റിയെടുത്ത നമ്മുടെ വസ്ത്രം കൊണ്ട് ഈ ദീനിന്റെ അഭിമാനത്തെ പറയാൻ നമുക്ക് പറ്റണം. സുന്നത്തുകളെ ജീവിതത്തിൽ കൊണ്ടുവന്ന് നമുക്കത് പ്രഖ്യാപിക്കാനാകണം. സഹോദരിമാരെ, ഫറോവയുടെ പീഡനങ്ങൾക്കിടയിലും ആസ്യാബീവി ദീനിന്റെ അഭിമാനം പ്രഖ്യാപിച്ചതുപോലെ നിങ്ങളുടെ പെരുമാറ്റത്തിൽ, സ്വഭാവത്തിൽ, വസ്ത്രത്തിൽ, നിങ്ങളുടെ വീടിനെ നിങ്ങൾ കൊണ്ടു നടക്കുന്നതിൽ ഈ ദീനിന്റെ അഭിമാനത്തെ ലോകത്തോട് വിളിച്ചു പറയാൻ നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മക്കളും പതിയെ ഇതിലേക്ക് നടന്നു പോകും. അവരും നമ്മുടെ ജീവനെടുക്കുന്നതിൽ മടിയില്ലാത്തവരാകും. കഴുത്തിൽ കത്തിവെക്കുമ്പോൾ കൈയിന് വിറയില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ മാറിപ്പോകും. അതുകൊണ്ട് തൗഹീദിൽ വിശുദ്ധരാവുക, ജീവിതത്തിൽ വിശുദ്ധിയുള്ളവരാവുക, ഈ ദീനിനെ ഏറ്റവും വലിയ ഇസ്സത്തായി അഭിമാനമായി ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കുക, ഈ നന്മയുടെ പ്രചാരകരായി നമ്മൾ മുന്നോട്ട് പോവുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്നത് പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും റബ്ബ് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ശാരീരിക, സാമ്പത്തിക, മാനസിക പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാവരും ചുറ്റും നിന്ന് പലതരത്തിലുള്ള ചപ്പയടിക്കാൻ ശ്രമിക്കുന്ന ഈ കാലത്തും ദീനിന് അഭിമാനമായി കൊണ്ടു നടക്കാൻ ഭാഗ്യം കിട്ടിയവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ല പ്രഖ്യാപിച്ച് മരണത്തെ സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: മാഷാഅല്ലാഹ്, നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഡയലോഗ് ലിബറൽ തോന്നിയാസങ്ങളെ നാം അതിജയിക്കും എന്ന വിഷയത്തിൽ 2025 ജൂലൈ 26 പാലക്കാട് സംഘടിപ്പിച്ച ജനകീയ പ്രതിരോധം പരിപാടിയിൽ ഷെരീഫ് കാര നടത്തിയ സംസാരത്തിന്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ കേട്ടത്.
3: നഫ്സ്,

0: നമുക്കൊരു വളരെ അർത്ഥ ഗാംഭീര്യമുള്ള ആശയം ഉൾക്കൊള്ളുന്ന ഒരു കഥയാണ്. ഇബ്നു അബിദ്ദുന്യ അദ്ദേഹത്തിൻ്റെ മഖാസിദു ഷയാത്തീൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചതാണ്. പക്ഷെ അതിൽ നമുക്ക് പിന്നെ ചിന്തിക്കാൻ കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്കതൊന്നും ഇവിടെ പങ്കുവെക്കാമെന്ന് പറയാം. ഒരു മനുഷ്യൻ, അദ്ദേഹം നല്ല അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന നല്ലൊരു മനുഷ്യൻ, ഒരു മുവഹിദ്, അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ആയിടെയായി ആളുകൾ ഒരു മരത്തെ ആരാധിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ മരം അതിനു ചുറ്റും പിന്നെ ബർക്കത്തെടുക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സംഭവം കണ്ടത് അദ്ദേഹത്തെ തീരെ ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. വേഗം ആ മരം മുറിച്ചിടണം എന്നുള്ള തീരുമാനിക്കുകയാണ്. അപ്പം ആ മരം അവിടെ നിന്നാണ് നശിപ്പിച്ച് കളഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെ ആളുകളുണ്ടാവില്ലല്ലോ. അങ്ങനെ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അദ്ദേഹം പുറപ്പെടുകയാണ്. കാരണം ഷിർക്കിനോടുള്ള സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരിക്കുമല്ലോ. ഒരു അങ്ങനെ പുറപ്പെടുന്ന സമയത്ത് വഴിയിൽ വെച്ച് മനുഷ്യൻ്റെ രൂപത്തിൽ പിശാജ് അദ്ദേഹത്തെ കണ്ടു എന്നാണ്.
1: ഈ മുറിക്കാൻ പോകുന്ന സമയത്ത്
0: അദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹത്തോട് എങ്ങോട്ടാ പോകുന്നു ചോദിക്കുന്നു. അപ്പം പറയുന്നു, ഇങ്ങനെ ഒരു മരം ഉണ്ട്, അത് മുറിച്ച് കളഞ്ഞേ പറ്റുള്ളൂ, ആളുകളൊക്കെ വഴികേടിലേക്ക് പോവാണല്ലോ. അപ്പോൾ അയാൾ, പിശാജ്, അദ്ദേഹത്തെ ഇങ്ങനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ ആവശ്യം? അങ്ങനെ ആളുകൾ എന്തോ ചെയ്തോട്ടെ, നിങ്ങൾക്ക് നിങ്ങളതനുസരിച്ച് പോയാൽ പോരെ നിങ്ങളെ ബുദ്ധിമുട്ടണം എന്തിനാണ്, വെറുതെ പ്രശ്നം ഉണ്ടാക്കണം എന്തിനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അപ്പോഴൊന്നും ഇദ്ദേഹം പിടികൊടുക്കുന്നില്ല. കുറേ പറഞ്ഞ് അവസാനം അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ദീനാർ തരാം, ഓരോ ദിവസവും 2 ദീനാർ തരാം, എന്നാലെങ്കിലും നിങ്ങളൊന്നും മുറിക്കാതിരിക്കും,
1: ഒഴിവാക്കാൻ വേണ്ടി.
0: ആ ഒഴിവാക്കാൻ. അപ്പോൾ അയാൾ വേഗം എന്ത് ചെയ്തു, പിന്നെ വേഗം അവിടുന്ന് എന്ത് ചെയ്തു, അത് ആ ഒരു മരം പിന്നെ മുറിക്കാനുള്ള ചിന്തയിലേക്ക് അദ്ദേഹം അതിന് ഇറങ്ങിപ്പോടും. വീണ്ടും പിശാജ് അദ്ദേഹത്തെ തടയണം. എന്നിട്ട് പറഞ്ഞു, 2 ദീനാർ തരാം. അപ്പോൾ 2 ദീനാർ എങ്ങനെ കിട്ടും ചോദിക്കുന്നു. എങ്ങനെ കിട്ടും ചോദിച്ചപ്പോൾ, ഞാൻ തരും, നിങ്ങളുടെ തലയിണക്ക് അടിയിൽ എല്ലാ ദിവസവും 2 ദീനാർ കിട്ടുമെന്ന് പറഞ്ഞു, കാണാൻ പറ്റും പറഞ്ഞു. അപ്പോൾ അയാൾ ആ പണത്തിൽ പ്രലോഭിതനായി പിന്തിരിഞ്ഞു പോകുന്നു. പിറ്റത്തെ ദിവസം അദ്ദേഹത്തിന് പറഞ്ഞ പോലെ 2 ദീനാർ കിട്ടി. പിറ്റത്തെ ദിവസം കിട്ടി, പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അതില്ലാതെയായി,
1: പൈസ കിട്ടാതെയായി.
0: അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ദേഷ്യം വന്നിട്ട് വേഗം അവിടെ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങാണ്. പുറത്തിറങ്ങിയിട്ട് ആ മരം മുറിച്ചേ മതിയാവും എന്ന താല്പര്യത്തിൽ അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് പോകുമ്പം അതേ വഴിയിൽ വെച്ചിട്ട് പിശാജ് വീണ്ടും കാണുന്നു. എങ്ങോട്ടാ പോകുന്നത്? ആ മരം മുറിക്കാനാണ് പോകുന്നത്. നിങ്ങൾ പറഞ്ഞ പണം ഇവിടെ പിന്നെ കിട്ടിയില്ലല്ലോ.
1: ഇല്ല,
0: പണം കിട്ടിയിട്ടില്ല, എനിക്ക് ഞാൻ മരം മുറിച്ചേ പറ്റുമോ? അപ്പോൾ പിശാജ് പറഞ്ഞു, ഇല്ല, നിങ്ങൾക്കത് മരം മുറിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല? ഞാൻ മുറിക്കും.
1: തർക്കായി
0: പിശാജ് അയാളെ പിടിച്ച് തള്ളിയിട്ടു, അദ്ദേഹത്തെ കൊല്ലാനാക്കുന്ന രൂപത്തിലേക്ക് പിന്നെ ഉപദ്രവിച്ചു. അവസാനം പിന്നെ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാ ഇപ്പൊ, അന്ന് എന്നെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഇപ്പൊ അങ്ങനെ ചെയ്യാൻ കാരണം തന്നെ
1: ആദ്യം വന്ന സമയത്ത് തടുത്തില്ല.
0: ആ തടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഈ ദേഹോപദ്രവം ഒന്നും നടത്തിയില്ല ആദ്യം. അപ്പൊ എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പം, അല്ല, ഇപ്പൊ എനിക്ക് നിങ്ങളെ തടയാൻ കഴിയും, മുമ്പ് കഴിയില്ലായിരുന്നു, അതെന്തുകൊണ്ട്? അപ്പൊ അതിന് പിശാജ് പറഞ്ഞ മറുപടി, മുമ്പ് നിങ്ങൾ ആ മരം മുറിക്കാൻ വന്നത് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ്. ഇപ്പൊ വന്ന നിങ്ങൾ ആ പണത്തിന്റെ പ്രീതിയിലാണ്, അത് കിട്ടാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അതിന്റെ പേരിലുള്ള നിങ്ങൾ എനിക്ക് പെട്ടെന്ന് തടുത്ത് നിർത്താൻ എനിക്ക് കഴിയും എന്ന് പിശാജ് പറഞ്ഞു എന്നാണ്. പക്ഷെ ഇതൊരു കഥയാണെങ്കിലും, ഇങ്ങനെ മുമ്പ് പുസ്തകത്തിൽ വന്നതാണെങ്കിലും, പക്ഷെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ എടുത്തു നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ദീനിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നിടത്തൊക്കെ ചില ആദ്യമുണ്ടായ നമ്മുടെ താല്പര്യങ്ങളൊക്കെ മറ്റു പല താല്പര്യങ്ങളിലേക്ക് പോയിട്ട് ലക്ഷ്യം മാറുന്നുണ്ട്. പ്രവർത്തനങ്ങൾ ഒന്നായിരിക്കാം, പക്ഷെ ആ ലക്ഷ്യം മാറുമ്പോൾ രണ്ട് പ്രവർത്തനത്തിൻ്റെയും കാതൽ നഷ്ടപ്പെടും അല്ലേ? അതിൽ ഒന്നിൻ്റെ കാതൽ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണല്ലോ.
1: തീർച്ചയായിട്ടും അത് നമ്മൾ പോകുന്ന വഴി എന്തിന് എന്നറിയാത്ത ഒരവസ്ഥ വരിക.
0: അതെ,
1: അതുപോലെ തന്നെ ലക്ഷ്യം മറന്നു പോവുക, മാറിപ്പോവുക, അങ്ങനത്തെ കുറേ നമ്മുടെ ഒരുപാട് പിന്നെ അനുഭവങ്ങളിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറേ ആളുകൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണാം നമുക്ക്. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയ അങ്ങനെയൊന്നുമല്ല.
0: നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്.
1: നമ്മൾ തന്നെ പറയുകയാണെങ്കിൽ
0: നമ്മളെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരലോകത്ത് സ്വർഗം കിട്ടുക എന്നുള്ളതാണ്. അതിന് ശേഷമാണല്ലോ ബാക്കി ദുനിയാവിലെ ലക്ഷ്യങ്ങളൊക്കെ. അപ്പം ആ ലക്ഷ്യത്തിന് തടസ്സമാവുന്ന അള്ളാഹുവിന്റെ വജഹ് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് മറ്റു പല വജഹായി പോകുമ്പോണ്ടാവുന്ന പ്രശ്നങ്ങൾ.
1: അതെ, ലക്ഷ്യമറിയാതെ ഉള്ള സഞ്ചാരം ഒന്ന്, ലക്ഷ്യം മാറിപ്പോകുന്ന സഞ്ചാരം രണ്ട്. ലക്ഷ്യം അറിയാതെ ഇപ്പോൾ നമ്മൾ ഒരാളിപ്പോൾ ഒരു വണ്ടി കയറി, എവിടക്ക കയറുന്ന എവിടക്കാന്ന് അറിയുന്നില്ല. അപ്പോൾ നേരത്തെ ഈ ഒരു കാര്യത്തിൽ തന്നെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു നല്ല കാര്യമൊക്കെ നല്ല വണ്ടിയാണ്, കുഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ല ബസ്സിൽ കയറിയിരിക്കുന്നു. കയറിയിരുന്നപ്പം സ്വാഭാവികമായിട്ടും ബസ്സിൽ കണ്ടക്ടർ ഒന്ന് ചോദിക്കുന്നു, എവിടെ പോകണം? എവിടെ പോകണമെന്ന് തീരുമാനിച്ചില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം എന്ന് പറയുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തൽക്കാലം നിങ്ങൾ പുറത്തിറങ്ങിക്ക് വണ്ടി പോകാനായിട്ടുണ്ട് എന്ന് പറയാമല്ലോ. വണ്ടി അവർക്ക് കണ്ട സൗകര്യമുള്ള വണ്ടി കയറി എന്നതിനപ്പുറം ലക്ഷ്യമില്ലാത്തൊരവസ്ഥ വരിക. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഒന്ന്, നമ്മുടെ കർമ്മങ്ങളൊക്കെയും ഫലവത്താകണമെങ്കിൽ കൃത്യമായും ഒരു ലക്ഷ്യം ഉണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പോൾ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഭയങ്കര രണ്ട് ടീമുകൾ നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്നു. കളിച്ചുകൊണ്ടിരിക്കുന്ന ടീം അത്യാവശ്യം നല്ല കളിയാണ്, പക്ഷേ അത് അതിനെ നമ്മൾ കളിയെ വിലയിരുത്തൽ അവരുടെ പാസിങ്ങിലോ അല്ലെങ്കിൽ ഡിഫെൻഡിങ്ങിലോ ഒന്നുമല്ല. അവരുടെ ലക്ഷ്യം ഒരു ഗോളടിക്കുക, ഗോൾ നേടുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ പോസ്റ്റ് രണ്ടുമില്ല, രണ്ട് പോസ്റ്റും ഇല്ലാതെ കളിച്ചാലുണ്ടാകുന്ന അവസ്ഥ എന്താണോ, അതേപോലെ ലക്ഷ്യമില്ലാത്ത കളി, ലക്ഷ്യമില്ലാത്ത പ്രവർത്തനം, അതല്ലെങ്കിൽ ലക്ഷ്യം മാറിയിട്ടുള്ള സഞ്ചാരം.
0: ഈ രണ്ട് കാര്യമുള്ളത്, ഒന്ന് നിർദ്ദിഷ്ട ലക്ഷ്യം മാറിപ്പോകുന്നു, മറ്റൊന്ന് ഒരു ലക്ഷ്യമില്ലാതെ ജീവിക്കുന്നു.
1: ചില ആൾക്കാർ അങ്ങനെയുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു വർക്കൊക്കെ ചെയ്തിട്ട് എന്താ ചെയ്തുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യുക,
0: നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ടാവും, എന്താ ചെയ്യുന്നത്, എന്താ ചെയ്യണത് അറിയില്ല.
1: അറിയില്ല. ഈ യാത്രയുടെ വിഷയത്തിൽ ഈ നാൽക്കവലയിൽ ഇരിക്കുന്ന ഒരാളോട് ഒരു പിന്നെ യാത്രികൻ അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ ഈ സഞ്ചാരി ഒരു നാടോടി ചോദിക്കുന്നു, പിന്നെ ഈ റോഡ് എങ്ങോട്ടാ പോകണം,
0: ഈ റോഡുകളൊക്കെ എങ്ങോട്ടാ പോകുന്നത്,
1: അപ്പം നിങ്ങൾക്ക് എങ്ങോട്ടാ പോകണ്ടേ? അല്ല എനിക്കങ്ങനെ
0: അങ്ങനെയൊന്നുമില്ല, എങ്ങോട്ടാ പോകണമെന്ന് അറിയാം.
1: എന്നാ പിന്നെ നിങ്ങൾക്ക് എങ്ങോട്ടും പോവാം,
0: എങ്ങോട്ടും പോവാം.
1: ആ എന്ന പോലെ ലക്ഷ്യമില്ലാത്ത ഒരു പ്രവർത്തനവും നമ്മുടെ മുമ്പിൽ ഉണ്ടാവരുത്, ഒന്ന്. രണ്ടാമത്തത്, നമ്മൾ ഏതൊരു ലക്ഷ്യമാണോ ആദ്യം കണ്ടത്, അത് ശരിക്കും അതൊരു പോയിൻ്റാണ്. ആ പോയിൻറ്റിൽ നമുക്ക് നന്നായി എന്തുണ്ടാവും, അത് ഇപ്പം നന്മക്ക് വേണ്ടിയിട്ടുള്ളത്, നന്മക്ക് വേണ്ടി നമ്മൾ മുന്നിൽ കാണുന്ന ഒരു ലക്ഷ്യത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അതിൽ നിന്നും മാറും. അപ്പോൾ ഈ ചാരിറ്റി വർക്കുകളൊക്കെ നമ്മൾ ചിന്തിച്ചാലറിയാം, നല്ലൊരു ലക്ഷ്യം മുന്നിൽ കണ്ടിട്ടായിരിക്കും അവർ ഇറങ്ങിയിട്ടുണ്ടാവുക. അത് പൂർത്തിയാകുന്നതോടുകൂടെയോ അതല്ലെങ്കിൽ അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, സഹകരിക്കപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നതോടുകൂടെയോ പിന്നീട് അത് എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്ന അവസ്ഥ വരാറുണ്ട്. അവിടെയൊക്കെയും പൈശാചികമായിരിക്കുന്ന ഇടപെടലുകൾ ഉണ്ടാവാൻ സാധ്യത. ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ കഥയിൽ തന്നെ അതൊരു കഥയല്ല, സത്യത്തിൽ അതൊരു വലിയൊരു ഗുണപാഠമുള്ളൊരു ഒരു ഒരു പിന്നെ അനുഭവമാണ് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ട. കാരണം ആദ്യം അദ്ദേഹം പോകുന്നത് അള്ളാഹുക്ക് വേണ്ടിയാണ്, അവിടെ തടുത്താൽ നിൽക്കില്ല എന്നുള്ളത് ശൈത്താനും അറിയാം, പിശാചിനറിയാം. അപ്പോൾ അവിടെ പ്രലോഭനങ്ങളും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവനെ എങ്ങനെയെങ്കിലും അരിക്കാക്കാൻ പറ്റുമോ എന്ന രൂപത്തിലാണ് അരിക്കാക്കി വെച്ചത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം മാറി
0: മാറിയതോടുകൂടി പിന്നെ
1: കാര്യമെളുപ്പായി. അതെല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ ലക്ഷ്യങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്, ലക്ഷ്യങ്ങൾ മാറിപ്പോകരുത്, ലക്ഷ്യങ്ങളില്ലാതെ ഒരിക്കലും യാത്ര ചെയ്യരുത്. ഒരു കാര്യം യാത്ര എന്നുദ്ദേശിക്കുന്നത് നല്ല പ്രവർത്തനങ്ങൾ, ഒരു പ്രവർത്തനങ്ങളിലേക്കും ഇറങ്ങരുത് ലക്ഷ്യങ്ങളില്ലാതെ. വലിയൊരു സന്ദേശം തന്നെയാണ് കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്.
2: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്.

0: ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
3: മാർഗദീപം സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. സർക്കാർ സ്കൂൾ, സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികളിൽ നിന്നും മാർഗദീപം സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. കേരളത്തിൽ പഠിക്കുന്ന സ്ഥിരതാമസക്കാരായ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. കുടുംബ വാർഷിക വരുമാനം 250,000 രൂപയിൽ കവിയാൻ പാടില്ല. അപേക്ഷാ ഫോം www.margadeepam.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അവസാന തീയതി 30 സെപ്റ്റംബർ. മാർഗദീപം സ്കോളർഷിപ്പ് സംബന്ധിച്ച വിശദവിവരങ്ങൾക്കായി വിളിക്കാം 0471-2300-524.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
4: പീസ് റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും നമ്മൾ ഒരു പുതിയ നന്മ, നമുക്ക് നേരത്തെ അറിയുന്നതോ അറിയാത്തതോ ആയ ഒരു നന്മ ആയ ഒരു സംവിധാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്താറുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിനെ കുറിച്ചാണ്.
5: മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ശരിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഒരു ഒരു പാരൻറ്റിൻ്റെ ഒരു മെസ്സേജ് വരികയാണ്. മെസ്സേജ് ഇതാണ്, അവരുടെ മോള് വിവാഹം കഴിഞ്ഞ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ നേരെ വീട്ടിൽ കയറി, റൂമിൽ കയറി വാതിലടച്ചു. അങ്ങനെയാണ് കുട്ടികൾ ചെയ്യുക, റൂമിൽ കയറി വാതിലടക്കുക, ഞരമ്പ് മുറിക്കുക, ആത്മഹത്യ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തുക. ഇങ്ങനെയുള്ള കുട്ടികൾ നോർമലല്ല, അവർക്ക് ചികിത്സ, കൃത്യമായ ചികിത്സ ആവശ്യമുണ്ട്. അതുങ്ങൾ തമാശയാക്കി എടുക്കാൻ പാടില്ല. അമ്മമാകെ ബേജാറായി, കുറേ വാതിലിൽ മുട്ടി തുറക്കണില്ല. അപ്പോൾ തത്താരൊക്കെ വിളിച്ചു വരുത്തി. അടുത്ത് വീടുകളിലൊക്കെ ഉള്ള അടുത്തൊക്കെ തന്നെയാണ് കല്യാണം കഴിച്ചു പോയത്. അപ്പോൾ അവരൊക്കെ വന്നു, വാതിലൊക്കെ തുറന്നു. ഞാനും ഞാൻ അങ്ങോട്ട് പോകണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ നമ്മളെ വീടുകളിലൊക്കെ ചെയ്യാതെ പറ്റൂല എന്ന് പറയലാണ്. ഒരു ആയിക്കോട്ടെ, പോകണില്ലേ, നീ പോകണ്ട, ഒരു പ്രശ്നമല്ല. ആദ്യം അവൾക്കൊരു കംഫർട്ട് സോൺ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അയാളൊരു ആണല്ല എന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും എൻ്റെ സ്പീച്ചുള്ളത് പറയാറുണ്ട്. അപ്പോൾ ആണല്ലേ, എന്നാ വേണ്ട, പ്രശ്നമല്ല. അപ്പോൾ ഈ ഇവർ, ഈ ഉമ്മയും സിസ്റ്റേഴ്സും ഒക്കെ വിചാരിച്ചത് ഇയാൾക്ക് സെക്ഷ്വലി ഇവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റണില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ വേണ്ടല്ലോ, പോകണ്ടല്ലോ. പക്ഷേ അവരുടെ മുതിർന്ന ഇത്താത്ത, ഏറ്റവും മൂത്ത ഇത്താത്ത ഇങ്ങനെ ആലോചിച്ചു. ഇതിപ്പോൾ 2-3 ദിവസം കൊണ്ട് ഇതൊക്കെ മനസ്സിലാവുമോ, ഇതൊക്കെ ഒരു ടൈം പ്രോസസ്സ് ഉണ്ടല്ലോ ഇതിനൊക്കെ എന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്തിരുത്തി സംസാരിച്ചപ്പോഴാണ് അവൾ പറയണത്, അയാൾക്ക് ഒരു കട്ടിമീശല്ല, അയാൾ ഒരു ബുള്ളറ്റ് പോലും ഓടിക്കൂല, അയാൾക്ക് അതൊന്നൊരു ക്രൈസേ അല്ല, എന്തോ ഒരു മനുഷ്യനാണ്, വേറെ ലോകത്തുള്ള ഒരാളാണ്. മുപ്പര് കൃഷി, ഇങ്ങനെ കച്ചവടം, കുടുംബം, അങ്ങനെയൊക്കെ ഇങ്ങനെ ഓടുന്ന ഒരു ടൈപ്പാണ്. അയാൾക്ക് അങ്ങനത്തെ ഒരു അംബീഷൻസും ഷെയർ ചെയ്യാറില്ല. ഞങ്ങൾ 3 ദിവസം ഇരുന്നിട്ട് പലപ്പോഴും സംസാരിക്കുമ്പോൾ എൻ്റെ ടേസ്റ്റ് അല്ല മുപ്പർക്ക്. അപ്പോൾ അവളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ലൈഫാണ്. ഇൻസ്റ്റാ ലൈഫ് എന്ന് കിട്ടിയ ഒരു മായാവി ലോകമാണ് അവളുടെ ലോകം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ഫീഡ്ബാക്കുകൾ കിട്ടിയപ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് വിവാഹത്തിന് മുമ്പ് ശരിക്കൊരു ധാരണ കൊടുക്കണം. എന്തിനാണ് കല്യാണം, എങ്ങനെയാകണം കല്യാണം, എന്താണ് സെക്സ്, എന്താണ് ബെഡ്റൂം, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ജോലിയും ഇതും എങ്ങനെ ആവാം, മക്കൾ ഉണ്ടാകുന്നിടത്തുള്ള വിഷയങ്ങൾ എന്താണ് എന്ന് ബോയ്സിനും ഗേൾസിനും വിവാഹപ്രായമെത്തിയ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കോഴ്സാണ്. പക്ഷേ ഇതിലൊക്കെ ചേരാൻ പറയുമ്പോൾ ആളുകളുടെ ഒരു പ്രശ്നം, അതിനോടത്തല്ലേ അങ്ങോട്ട് എങ്ങനെ കുട്ടീനെ കൊണ്ടുപോവുക, അതിനൊരു ഫീസ് വേണ്ടേ, ഇതിനൊക്കെ എന്തിനാണ് ഫീസ് വാങ്ങണത്, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നും തെണ്ടി പിരിച്ചിട്ടാണ് നമ്മളെ എല്ലാ പരിപാടികളും വൈറ്റ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒക്കെ പിരിവാണ്, പ്രൊഫൈസ് നടത്തുകയാണെങ്കിലും ടീച്ചേഴ്സ് കോൺഫറൻസ് നടത്തുകയാണെങ്കിലും എന്ത് നടത്തണമെങ്കിലും പിരിവാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ട് നടക്കണമല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഒരു ഫീസൊക്കെ വെച്ച് നമ്മളിങ്ങനത്തെ ഒരു സംരംഭം പോയിട്ട് മുന്നോട്ട് പോകുന്നത്. മഹബ്ബ എന്നാണ് അതിൻ്റെ പേര്. മഹബ്ബ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നാണ് നമ്മളതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഒരു ഫുൾ ഡേ ആയിരിക്കും പ്രോഗ്രാം. പൊതുവേ രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങി വൈകുന്നേരം ഒരു 5 മണിക്ക് അവസാനിക്കുന്ന സെഷനായിരിക്കും. അപ്പോൾ വിവാഹത്തിലേക്ക് എത്തുമ്പോൾ ഒരു 20

0: വയസ്സൊക്കെ കഴിയുമ്പോൾ, പിന്നെ ഒരു 23 വയസ്സിലായിക്കോട്ടെ കല്യാണം, എന്നാലും കുട്ടികൾക്ക് അതൊന്ന് കൊടുക്കുക, ആ ഒരു സംഭവം കൊടുക്കുക. എന്തിനാണ് വിവാഹം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അവളെ ഒന്ന് പ്രചോദിപ്പിച്ച്, അവരെ മാത്രമല്ല ബോയ്സിനെയും ഒക്കെ ഒന്ന് പ്രചോദിപ്പിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം.
1: പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കിയ സംരംഭമാണ് ഹിഫ്ലുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ലുൽ ഖുർആനിലൂടെ സൂറത്ത് മുഹമ്മദിലെ 12 വചനം ആണ് നാം പഠിച്ചത്. അതിൻ്റെ 2 ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് ഹാഫിസ് ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സൂറത്തു മുഹമ്മദിലെ 12 വചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങി വച്ചത്. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. ക്ലാസിൻ്റെ അവസാനം വരെ കേൾക്കുകയും കൃത്യമായി കൂടെ പാരായണം ചെയ്ത് മനഃപ്പാഠമാക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളോടും ഉണർത്തി 10 ആയത്ത് മുതൽ പാരായണം ചെയ്തുകൊണ്ടാണ് നമ്മുടെ മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കുന്നത്.

0: പതിമൂന്നാം വചനം പഠിക്കാൻ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബറകല്ലാഹു ഫീക്കും. നാം കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിലൂടെ നാം പഠിച്ചത് സൂറത്തു മുഹമ്മദിലെ 12-ാം വചനമാണ്. 2-ാം ഭാഗം നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി. പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ശത്രുവിനെ കീഴ്പ്പെടുത്താം. 3-ാം ഭാഗം ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പമുള്ളത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മനുഷ്യൻ്റെ മുഖ്യ ശത്രുവായ പിശാജ് ഏതെല്ലാം രീതിയിലാണ് മനുഷ്യനെ കുഴപ്പിക്കുന്നത്, അള്ളാഹുവിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നപ്പോൾ അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യം. ദിക്റുകൾ ചൊല്ലാൻ മനുഷ്യൻ മറന്നു പോകുന്ന കാര്യം, രാവിലെ ചൊല്ലേണ്ട ദിക്റുകളും വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളുമെല്ലാം നമ്മിൽ നിന്ന് മറപ്പിച്ച് കളയുന്നു. അത് പിശാചിൻ്റെ വലിയൊരു കുതന്ത്രമാണ്. എന്നാൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിശാചിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രക്ഷാമാർഗങ്ങളെ പഠിപ്പിച്ചപ്പോൾ അതിൽ ദിക്റുകൾ ചൊല്ലുക എന്ന കാര്യത്തിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പിശാചിൻ്റെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണേ, ദിക്റുകൾ ചൊല്ലണേ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. കാരണം വിശുദ്ധ ഖുർആൻ തന്നെ പ്രത്യേകം നമ്മെ പഠിപ്പിച്ചത് എന്താണ് അള്ളാഹു പറയുന്നത്? പരമകാരുണ്യകന്റെ ഉത്ബോധനത്തിൽ നിന്ന് ആരെങ്കിലും മാറിപ്പോയാൽ, അതിൽ നിന്ന് ആരെങ്കിലും വിട്ടുനിന്നാൽ, അള്ളാഹുവിനെ ദിക്റുകൾ ചൊല്ലേണ്ട സമയത്ത് അത് മറന്നുപോയി കഴിഞ്ഞാൽ, നുഖയ്യിൽ ലഹു ഷൈത്താന, അവന് നാം ഒരു പിശാചിനെ ഏർപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഫഹുവ ലഹു ഖരീൻ, പിന്നെ അവൻ്റെ കൂട്ടുകാരൻ ആ പിശാചായിരിക്കും. അവനെ വഴിപിഴപ്പിക്കാൻ ആ പിശാജ് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവൻ നല്ലത് മാത്രമാണ് ചെയ്യുന്നത് എന്ന് ആ പിശാജ് ആ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അറിയിച്ചു തരികയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ ദിക്റുകൾ നാം കൃത്യമായി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ പിശാജ് നമ്മളെ അതിജയിക്കുന്നതാണ്, നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതാണ് എന്ന് കൃത്യമായി കൊണ്ട് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഓതുന്ന കാര്യത്തിൽ നാം പ്രത്യേകം ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. പിശാജിൽ നിന്ന് രക്ഷ നേടാനുള്ള മറ്റൊരു മാർഗമാണ് ഖിറാഅത്തുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം. പിശാചുണ്ടാക്കുന്ന ദുർമന്ത്രങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാനും മനസ്സിനെ അലട്ടുന്ന ദുഃഖങ്ങളും വിഷമങ്ങളും തുടച്ചു നീക്കാനും അസൂയ, അഹങ്കാരം, ധിക്കാരം എന്നിങ്ങനെയുള്ള മാനസിക രോഗങ്ങളിൽ നിന്ന് ശമനം ലഭിക്കാനും വിശുദ്ധ ഖുർആനിനേക്കാൾ നല്ല ഒരു ഔഷധം വേറെയില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ ചില പ്രത്യേക സൂറത്തുകളും ചില പ്രത്യേക ആയത്തുകളുമെല്ലാം പിശാചിനെ അകറ്റി നിർത്തുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അല്ലാഹു റസൂൽ പറയുകയുണ്ടായി, ലാ തജഅലു ബുയൂതക്കും മഖാബിറ, നിങ്ങളുടെ വീടുകളെ കബറിടങ്ങളാക്കി നിങ്ങൾ മാറ്റരുത്. ഇന്നശ്ശൈത്താന യൻഫിറു മിനൽ ബൈത്തില്ലദീ തഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീടുകളിൽ പിശാച് ഉണ്ടായിരിക്കുന്നതല്ല, അവൻ ആ വീട്ടിൽ നിന്ന് ഓടി അകലുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇവിടെ വീടുകളെ കബറിടങ്ങളാക്കി മാറ്റല്ലേ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാതിരിക്കരുത് എന്നുള്ളതാണ്. ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഖബറിടങ്ങളിൽ പോയി ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വീടുകളിൽ ഖുർആൻ പാരായണം നിരന്തരമായി നാം കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. ആയത്തുൽ കുർസി രാത്രിയിൽ ഒരാൾ പാരായണം ചെയ്യുന്നുണ്ട് എങ്കിൽ അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ലയ്യസാല അലൈക മിനല്ലാഹി ഹാഫിളുൻ വലാ യഖറബുക ശൈത്താനുൻ ഹത്താ തുസ്ബിഹ. ഒരാൾ ആയത്തുൽ കുർസി രാത്രിയിൽ പാരായണം ചെയ്ത് ഉറങ്ങിയെങ്കിൽ നേരം പുലരുന്നതുവരെ പിശാജ് നിന്നെ സമീപിക്കുന്നതല്ല, ആ മനുഷ്യനെ സമീപിക്കുകയില്ല എന്നുള്ളതാണ്. നിനക്കൊരു സംരക്ഷകൻ റബ്ബിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആയത്തുൽ കുർസി പാരായണം ചെയ്തുറങ്ങുന്നവൻ പിശാജിൽ നിന്ന് അള്ളാഹുവിൻ്റെ സംരക്ഷണം അവൻ ഉണ്ടാകുന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെ തന്നെ ആമന റസൂൽ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ടായത്തുകളെക്കുറിച്ചും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്ന മുമ്പ് തന്നെ അള്ളാഹു തീരുമാനിച്ച ഒരു കാര്യമുണ്ട്. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ട് ആയത്തുകളിലെ അത് രണ്ടും ആരെങ്കിലും പാരായണം ചെയ്താൽ മൂന്ന് ദിവസം തുടർച്ചയായി ഒരാൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഫലായ ഖറബുഹ ശൈത്താൻ, പിശാജ് പിന്നെ അവൻ്റെ അടുക്കിലേക്ക് വരുന്നതേയല്ല എന്നുള്ളതാണ്. സൂറത്തുൽ ബഖറയിലെ അവസാന രണ്ടായത്തുകൾ മൂന്ന് ദിവസം തുടർച്ചയായി പാരായണം ചെയ്താൽ പിശാജ് അവനിലേക്ക് അടുക്കുക പോലുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം ആ ഒരു നന്മക്ക് അത്രത്തോളം മഹത്വമുണ്ട് എന്ന് വളരെയധികം ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രവാചകൻ പ്രത്യേകം നമ്മെ പഠിപ്പിച്ചിട്ടുള്ള മറ്റൊരു കാര്യമാണ് ലുസൂമുൽ ജമാ, സംഘത്തെ മുറുകെ പിടിക്കുക എന്നുള്ളത്. ഒരു കൂട്ടമായി കൊണ്ട് ജീവിക്കാൻ, സാമൂഹ്യ ജീവിയായ മനുഷ്യൻ ഒറ്റപ്പെട്ട് വേറിട്ട് നിൽക്കാതെ സംഘം ചേർന്ന് നിൽക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിൽ ജമാ, നിങ്ങൾ സംഘത്തെ മുറുകെ പിടിക്കുക, വഇയാക്കും വൽ ഫിർഖ, ഭിന്നിപ്പിനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക, ഫഇന്ന ശൈത്താന മഅൽ വാഹിദ്, കാരണം ഒറ്റപ്പെട്ട് നിൽക്കുന്നവൻ്റെ കൂടെ പിശാജുണ്ടായിരിക്കും എന്നുള്ളത്. എന്നിട്ട് പ്രവാചകൻ പറയുന്നുണ്ട്, വഹുവ മിനൽ ഇസ്നൈനി അബ്അദ്, നിങ്ങൾ ഒരാളിൽ നിന്ന് മറ്റൊരാൾ അവിടെ കൂടുമ്പോൾ, അവിടെ രണ്ടു പേരാകുമ്പോൾ പിശാജ് ചെറുതായൊന്ന് മാറി നിൽക്കും. ഇനി മൂന്നാൾ കൂടുമ്പോൾ അതിനേക്കാളൊന്ന് മാറി നിൽക്കും. ഇനി 30 ആൾ കൂടുമ്പോൾ, അല്ലെങ്കിൽ 300 ആൾ കൂടുമ്പോൾ, 3000 ആളുകൾ കൂടുമ്പോൾ പിശാജ് എണ്ണത്തിനനുസരിച്ച് നമ്മിൽ നിന്ന് അകന്നു മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ ഒന്നിച്ച് നിൽക്കണേ, കൂട്ടമായി പ്രവർത്തിക്കണേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അവിടെ നിന്ന് പ്രത്യേകം പറഞ്ഞു, യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഒരാളെ ഒപ്പം കൂട്ടാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അവിടെ നിന്ന് പറയുകയാണ്, റാഖിബു ശൈത്താനൻ വറാഖിബാനി ശൈത്താനാനി വസലാസത്തു റക്ബുൻ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവൻ പിശാജാണ്, ഇനി രണ്ടാളായി യാത്ര ചെയ്യുമ്പോൾ അവിടെ രണ്ട് പിശാചുക്കൾ ഉണ്ടാകും, വസലാസത്തു റക്ബുൻ, ഇനി മൂന്ന് പേർ യാത്ര ചെയ്യുമ്പോൾ അതൊരു നല്ല യാത്രാ സംഘമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എപ്പോഴും അങ്ങനെ സാധിച്ചുകൊള്ളണമെന്നില്ല, പക്ഷേ കഴിയുമെങ്കിലൊക്കെ ഏറ്റവും നല്ലത് അങ്ങനെ തന്നെയാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പിശാചിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള എല്ലാ രക്ഷാമാർഗങ്ങളും നാം സ്വീകരിക്കുക, ദിക്റുകൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം ജീവിതത്തിൽ അധികരിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ അള്ളാഹുവിൽ വരമേൽപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ പിശാജ് നമ്മെ വഴിതെറ്റിക്കാൻ വരുന്നതല്ല. വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് കയറിയാൽ പിശാജ് ഒരിക്കലും നമ്മുടെ അടുക്കിലേക്ക് വരുന്നതല്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ പിശാജ് അവിടെ വന്നുകൊണ്ട് നമ്മെ ശല്യം ചെയ്യുകയോ നമ്മുടെ ഭക്ഷണത്തിൽ കൈയിട്ട് വാരുകയോ ഇല്ല. അതുകൊണ്ട് ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ പിശാജിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ പിശാജിനെ നമ്മിൽ നിന്നും പൂർണ്ണമായി മാറ്റി നിർത്താനുള്ള മാർഗങ്ങൾ നാം സ്വീകരിക്കുക. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരിഞ്ഞുബിയോടൊപ്പം. ശത്രുവിനെ കീഴ്പ്പെടുത്താം, ഭാഗം 3. ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പം ഉണ്ടായിരുന്നത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
1: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ജീവിത പാഠങ്ങൾ. മോശപ്പെട്ട സ്വഭാവങ്ങൾ. ക്ലാസ് എടുത്തുകൊണ്ട് ഇബ്രാഹിം സലഫി പുലാമന്തോൾ നമുക്കൊപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇസ്ലാം വളരെയധികം പ്രോത്സാഹനം നൽകിയ ഒന്നാണ് സൽ സ്വഭാവം എന്നുള്ളത്. ഒരു വിശ്വാസിയുടെ സ്വഭാവം അത് അവൻ്റെ ഈമാനിനും ഇസ്ലാമിനും അടിസ്ഥാനത്തിലായിരിക്കും. ഒരാളുടെ ഈമാൻ വളരെ കൂടുതലാണ് എങ്കിൽ അയാളുടെ സ്വഭാവത്തിലും അതിൻ്റെ പ്രതിഫലനം നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഒരാളുടെ ഈമാൻ വളരെ ദുർബലമാണ് എങ്കിൽ അയാളുടെ സ്വഭാവത്തിൽ അതിൻ്റെ പ്രതിഫലനങ്ങളും നമുക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട വളരെ പ്രാധാന്യമുള്ള ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക്ക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്‌വാഇ. എന്താണതിൻ്റെ ആശയം? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക്ക, തീർച്ചയായും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, ശരണം ചോദിക്കുന്നു. മിൻ മുൻകറാത്തിൽ അഖ്ലാഖ്, മോശപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്ന്. വൽ അഅമാലി, മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന്. വൽ അഹ്‌വാഇ, മോശപ്പെട്ട ഇച്ഛകളിൽ നിന്ന്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക്ക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്‌വാഇ. അല്ലാഹുവേ, മോശപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ഇച്ഛകളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണിത്. പല ആളുകളുടെയും ധാരണ, അല്ലാഹു വെറുക്കുന്ന ഒരു സ്വഭാവം പോലും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ്. അവർ അതിന് കാരണം പറയാറുള്ളത്, ഞാൻ ശിരിക്ക് ചെയ്യുന്നില്ലല്ലോ, ഞാൻ ബിദഅത്തുകൾ പ്രവർത്തിക്കുന്നില്ലല്ലോ, ഞാൻ വ്യഭിചരിക്കുന്നില്ലല്ലോ, ഞാൻ മോഷ്ടിക്കുന്നില്ലല്ലോ, ഞാൻ മദ്യപിക്കുന്നില്ലല്ലോ എന്നൊക്കെയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഇത് മാത്രമാണോ മോശപ്പെട്ട സ്വഭാവങ്ങളും പ്രവർത്തനങ്ങളും? അല്ലല്ലോ. ഈയൊരു സംസാരത്തിലൂടെ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട ദുസ്വഭാവങ്ങളെക്കുറിച്ചാണ് ഇൻഷാ അല്ലാ നാം സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണാം, അൽ മുഗീറ ഇബ്നു ശുഅബ റളിയല്ലാഹുഅൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയുന്നു, സമിഅതു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ഇന്നല്ലാഹ കരിഹലകും സലാസൻ, തീർച്ചയായും അല്ലാഹു നിങ്ങൾക്ക് മൂന്ന് കാര്യങ്ങളെ വെറുക്കുന്നു. അഥവാ മൂന്ന് കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടാവുക എന്നുള്ളത് അല്ലാഹുവിന് വെറുപ്പാണ്. എന്നൊരു പ്രവാചകൻ പറഞ്ഞു, ഖീല വഖാല, ഒന്ന് കേട്ടതെല്ലാം പറയലാണ്. നമ്മൾ ഒരു കാര്യം ഒരാളിൽ നിന്ന് കേട്ടു, അത് സത്യമാണോ കളവാണോ എന്നൊന്നും അന്വേഷിക്കാതെ നമ്മളത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുന്നു. അത് അല്ലാഹുവിന് വെറുപ്പാണ്. വ ഇളാഅത്തൽ മാൽ, അതുപോലെ തന്നെ സമ്പത്ത് ദുർവ്യയം ചെയ്യൽ, അനാവശ്യമായി ചിലവഴിക്കൽ, അതും അള്ളാഹുവിന് വെറുപ്പാണ്. വക്കസ്റത സുആൽ, അധികരിച്ച ചോദ്യം, അതും അള്ളാഹുവിന് വെറുപ്പാണ്. അധികരിച്ച ചോദ്യമെന്ന് പറയുമ്പോൾ ദീനിയായ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഭൗതികമായ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി നമുക്ക് ചോദിക്കേണ്ടി വരും. ആ ചോദ്യങ്ങളല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരാൾ വെറുതെ ഉത്തരം പറയുന്ന വ്യക്തിയെ ഒന്ന് ബുദ്ധിമുട്ടിക്കാൻ അല്ലെങ്കിൽ അവനെ ഒന്ന് എടങ്ങറാക്കുവാൻ ആ രൂപത്തിലൊക്കെ ചോദ്യം ചോദിക്കുന്ന ആളുകൾ, അത് അള്ളാഹു സുബ്ഹാനഹു വതാല വെറുക്കുന്നതാണ് എന്നർത്ഥം. അപ്പോൾ ഇവിടെ കണ്ടതും കേട്ടതുമെല്ലാം പറയുക, വ്യക്തമായൊരു കാര്യം അന്വേഷിക്കാതെ പഠിക്കാതെ പല ഭാഗത്തു നിന്നും കേട്ട വാർത്തകൾ പ്രചരിപ്പിക്കുക, തമാശക്ക് വേണ്ടി പല വാർത്തകളും പ്രചരിപ്പിക്കുന്ന ആളുകൾ, അതൊക്കെ വളരെ ഗൗരവമുള്ളതാണ് എന്നാണ് ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഒരിക്കലും അറിയാത്ത വിഷയങ്ങൾ നാം സംസാരിക്കരുത്, പ്രത്യേകിച്ചും ദീനി വിഷയങ്ങൾ. അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിയാത്ത വിഷയങ്ങൾ സംസാരിക്കുക എന്നത് ഏറെ ഗൗരവമുള്ള വിഷയമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തീല വക്കാല, രണ്ടാമത് പ്രവാചകൻ പറഞ്ഞത് ഇളാഅത്തൽ മാൽ അഥവാ ധൂർത്ത്, അമിതവ്യയം. ഇന്ന് മുസ്ലിം സമൂഹം ഗൗരവം കൊടുക്കാത്ത ഒരു വിഷയമാണ് ധൂർത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? കുലൂ വശ്റബൂ വതസദ്ദഖൂ വൽബസൂ, നിങ്ങൾ തിന്നുകൊള്ളൂ, കുടിച്ചുകൊള്ളൂ, സ്വതക്ക നൽകിക്കൊള്ളൂ, വസ്ത്രം ധരിച്ചുകൊള്ളൂ. മാലം യുഖാലിത്തുഹു ഇസ്റാഫുൻ ഔ മഖീല, എന്നാൽ അതിൽ ധൂർത്തും അഹങ്കാരവും കൂടി ചേരരുത്. അപ്പൊ അമിതത്വവും അഹങ്കാരവും ഇല്ലാത്ത രൂപത്തിൽ നിങ്ങൾ തിന്നോളൂ, കുടിച്ചോളൂ, വസ്ത്രം ധരിച്ചോളൂ, സ്വതക്ക നൽകിക്കൊള്ളൂ. എന്നാൽ ധൂർത്തും അഹങ്കാരവും കടന്നു വന്നാൽ അത് പ്രശ്നമാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുഅൻഹു പറയുന്നുണ്ട്, അത്തബ്ദീറുൽ ഇൻഫാഖു ഫീ ഗൈരി ഹഖ്ഖിൻ, തബ്ദീർ അഥവാ ന്യായമില്ലാത്ത രൂപത്തിൽ സമ്പത്ത് ചെലവഴിക്കുക, അതാണ് അമിതവ്യയം എന്ന് പറഞ്ഞാൽ അതൊഴിവാക്കേണ്ടതാണ്. പിന്നെ പ്രവാചകൻ അവസാനം പറഞ്ഞത് കസ്റത്ത സുആൽ, അധികരിച്ച ചോദ്യമാണ്. നമ്മൾ പറഞ്ഞില്ല ആവശ്യമില്ലാതെ ചോദിക്കുക. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹുഅൻഹുവിൽ നിന്നുള്ള ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ദഊനി മാ തറക്തുക്കും, ഞാൻ നിങ്ങൾക്ക് എന്താണോ വിട്ടേച്ചത് അതിൽ നിങ്ങൾ എന്നെ ഉപേക്ഷിക്കുക, അഥവാ നിങ്ങൾക്ക് എന്താണോ ഞാൻ പഠിപ്പിച്ചു തന്നത് അത് മുറുകെ പിടിച്ച് അങ്ങനെ പോവുക. ഇന്നമാ ഹലക മൻ കാന ഖബ്ലകും ബിസുആലിഹിം വഖ്തിലാഫിഹിം അലാ അംബിയാഇഹിം, തീർച്ചയായും നിങ്ങളുടെ മുമ്പുള്ളവർ നശിച്ചുപോയത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അവരുടെ ചോദ്യങ്ങൾ. പ്രവാചകന്മാരവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അനാവശ്യമായി അങ്ങനെ ചെയ്താലോ, ഇങ്ങനെ ചെയ്താലോ, അങ്ങോട്ട് പോയാലോ, ഇങ്ങോട്ട് പോയാലോ, എന്താ അങ്ങനെ, എന്താ ഇങ്ങനെ എന്നിങ്ങനെ അനാവശ്യമായ ചോദ്യങ്ങൾ അവർ ചോദിക്കുമായിരുന്നു. രണ്ട്, അവരുടെ പ്രവാചകന്മാരുടെ വിഷയത്തിൽ അവർക്കുണ്ടായ അഭിപ്രായ വ്യത്യാസവും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫഇദാ നഹൈതുക്കും അൻ ശൈഇൻ ഫജ്തനിബൂഹു, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് വിരോധിച്ചാൽ നിങ്ങളത് ഒഴിവാക്കുവീൻ. വഇദാ അമർതുക്കും ബി അംരിൻ ഫഅതൂ മിൻഹു മസ്തതഅതും, ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ഒന്ന് കൽപ്പിച്ചാൽ നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ നിങ്ങളത് പ്രാവർത്തികമാക്കുവീൻ. അപ്പോൾ ഒരു കാര്യം പ്രവാചകൻ കൽപ്പിച്ചാൽ എന്താപ്പോൾ അങ്ങനെ പറയാൻ കാരണം, എന്തിനാപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം, എന്താപ്പോൾ അത് മാത്രം ഹറാമാക്കിയത്, എന്താ ഇത് ഹലാലാക്കിയത് എന്ന രൂപത്തിലൊന്ന് നിങ്ങൾ ചോദിക്കല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വെറുപ്പുള്ള മറ്റൊരു ദുസ്വഭാവമാണ് കിബിർ, അഹങ്കാരം എന്നുള്ളത്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബിർ, അഹങ്കാരത്തിൽ നിന്ന് ഒരു അണുമണിത്തൂക്കം ആരുടെയെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അള്ളാഹു നമുക്ക് അതിരക്ഷിക്കുമാറാവട്ടെ. എന്താണ് പ്രിയമുള്ളവരെ അഹങ്കാരമെന്ന് പറഞ്ഞാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, അൽ കിബുറു ബത്തറുൽ ഹഖ്, വഗംതുന്നാസി. സത്യത്തെ നിഷേധിക്കലും നിരാകരിക്കലും ആളുകളെ പുച്ഛിക്കലും അഥവാ ചെറുതാക്കുക, കൊച്ചാക്കുക ആളുകളെ, അതാണ് അഹങ്കാരം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു കാര്യം സത്യമാണെന്ന് മനസ്സിലാക്കിയാൽ, ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്ന് മനസ്സിലാക്കിയാൽ, ഇതാണ് അള്ളാഹു എനിക്ക് പഠിപ്പിച്ചു തന്നത് എന്ന് മനസ്സിലാക്കിയാലും, അതിനെ നിഷേധിക്കുന്ന, അതിനോട് ഒരു പുച്ഛഭാവം കാണിക്കുന്ന, അതിനെ നിരാകരിക്കുന്ന അവസ്ഥ നമ്മളിലുണ്ടോ, അഹങ്കാരത്തിൻ്റെ അടയാളമാണ്. അതുപോലെ തന്നെ നമ്മളെക്കാൾ സാമ്പത്തികമായി അല്ലെങ്കിൽ വിജ്ഞാനപരമായി അല്ലെങ്കിൽ തറവാടുപരമായി അല്ലെങ്കിൽ ബുദ്ധിപരമായി സൗന്ദര്യപരമായി ശക്തിപരമായി എങ്ങനെയായിക്കൊള്ളട്ടെ, നമ്മളെക്കാൾ താഴ്ന്ന ആളുകൾ, ദുർബലരായ ആളുകൾ, അവരെ കാണുമ്പോൾ ഒരു പുച്ഛഭാവം നമ്മുടെ മനസ്സിലുണ്ടോ, അത് അഹങ്കാരത്തിൻ്റെ അടയാളമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹുഅൻഹുമ ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ യൻദുറുല്ലാഹു ഇലാ മൻ ജറ സൗബഹു ഖുയലാ, അഹങ്കാരത്തോടെ തൻ്റെ വസ്ത്രം ഞെരിയാനിക്ക് താഴെ വലിച്ചു വച്ച് നടക്കുന്നവനെ അല്ലാഹു നോക്കുകയില്ല. പരലോകത്ത് അല്ലാഹുവിൻ്റെ നോട്ടം അവന് ലഭിക്കുകയില്ല. അപ്പം എത്ര ഗൗരവമുള്ള വിഷയമാണെന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് അഹങ്കാരത്തിൻ്റെ ഗൗരവം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, ഇഹ്തജ്ജത്തിന്നാറു വൽ ജന്നത്തു, നരകവും സ്വർഗവും തർക്കിച്ചു എന്നാണ്, തർക്കം നടത്തി. ഫഖാലത്ത്, അപ്പോൾ നരകം പറഞ്ഞു, അത്രേ ഹാദിഹിയ ദുഖുലുനിൽ ജബ്ബാറൂൻ വൽ മുതക്കബ്ബിറൂൻ, ദാ എന്നിൽ അഹങ്കാരികളും സ്വേച്ഛാധിപതികളും പ്രവേശിക്കും. നരകത്തിൽ പോകുന്നത് ആരാണ്? അഹങ്കാരികളും സ്വേച്ഛാധിപതികളും. വഖാലത്ത്, അപ്പോൾ സ്വർഗം പറഞ്ഞു എന്നാണ്, ഹാദിഹിയ ദുഖുലുനിൽ ദുഅഫാഉ വൽ മസാകീൻ, എന്നിൽ പ്രവേശിക്കുന്നത് എല്ലാ ദുർബലരും സാധുക്കളുമാകുന്നു. അപ്പോൾ അള്ളാഹു പറഞ്ഞു എന്നാണ് നരകത്തിനോട്, അള്ളാഹു പറഞ്ഞു എന്നാണ് അന്തി അദാബി, നീ എൻ്റെ ശിക്ഷയാണ്. ഉഅദ്ദിബു ബികിമൻ അശാഉ, ഞാൻ ഉദ്ദേശിക്കുന്നവരെ നിന്നെക്കൊണ്ട് അഥവാ നിന്നിലിട്ട് ഞാൻ ശിക്ഷിക്കും. വഖാല ലിഹാദിഹി, എന്നൊരു സ്വർഗത്തിനോട് അള്ളാഹു പറഞ്ഞു, അൻതി റഹ്മത്തി, നീ എൻ്റെ കാരുണ്യമാണ്. അർഹമു ബികിമൻ അശാഉ, ഞാൻ ഉദ്ദേശിക്കുന്നവരെ നിന്നിലിട്ട് അഥവാ സ്വർഗത്തിലിട്ട് ഞാൻ അവരോട് കരുണ കാണിക്കും. വലിക്കുല്ലി വാഹിദത്തിം മിൻകുമാമിൽ ഉഹാ, നിങ്ങൾ രണ്ടുപേർക്കും നിറയെ ആളുകൾ ഉണ്ടാകും. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പോൾ അഹങ്കാരികൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല നരകം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരെ നാവുകൊണ്ട് ഉപദ്രവിക്കൽ, അതും ഒരു ദുസ്വഭാവമാണ്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അത്തദ്രൂനമൽ മുഫ്ലിസ്, സ്വഹാബത്തിനോട് ചോദിക്കുകയാണ് പ്രവാചകൻ, ആരാണ് പാപ്പരായവർ നിങ്ങൾക്കറിയോ? അപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, അൽ മുഫ്ലിസു ഫീനാമല്ലാ ദിർഹമലഹു വലാ മത്താൾ, പ്രവാചകരെ പണവും വിഭവങ്ങളുമില്ലാത്തവരാണ് ഞങ്ങളുടെ അടുക്കൽ പാപ്പർ. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി യഅതി യൗമൽ ഖിയാമത്തി ബിസ്സലാത്തിൻ വസിയാമിൻ വസകാത്തിൻ, എൻ്റെ സമുദായത്തിലെ പാപ്പർ അവർ നിസ്കാരങ്ങളും നോമ്പുകളും സക്കാത്തുകളുമായി പരലോകത്ത് വരുന്നവരാണ്. വയഅതി ഖദ ശത മഹാദ വഖദ ഫഹാദ വഅകല മാല ഹാദ വസഫക ദമഹാദ വള്ളറബ ഹാദ. എന്നാൽ വേറെ ചില ആളുകൾ വരും, ഈ നിസ്കാരവും നോമ്പും സക്കാത്തുമായി വന്ന ആളുകൾ അവർ മറ്റുള്ളവരെ ശകാരിച്ചവരായിരിക്കും, അപവാദം പറഞ്ഞവരായിരിക്കും, മറ്റുള്ളവരുടെ സ്വത്ത് അനർഹമായി ഭുജിച്ചവരായിരിക്കും, രക്തം ചിന്തിയവരായിരിക്കും. അതോടുകൂടി ഫയുഅതാഹാദാമിൻ ഹസനാത്തിഹി വഹാദാമിൻ ഹസനാത്തിഹി, അവർക്കൊക്കെ ഈ നിസ്കാരവും നോമ്പുമൊക്കെയുമായി വന്നവരുടെ പുണ്യങ്ങൾ നൽകും. അതോടുകൂടി ഈ നന്മകൾ ചെയ്തു വന്നവർ നരകത്തിലേക്കെത്തും. അള്ളാഹു നമ്മെ കാത്തിരിക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ സംസാരത്തെ നമ്മൾ സൂക്ഷിക്കണമെന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ കാൻ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫലിയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അല്ലാഹുവിലും അന്ത്യദിനത്തിലും ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ബുദ്ധിയുള്ള ആൾ അവർ ചിന്തിച്ചിട്ടേ സംസാരിക്കൂ, എന്നാൽ വിഡ്ഢികൾ സംസാരിച്ചിട്ടേ ചിന്തിക്കൂ. അപ്പം ബുദ്ധിയുള്ളവർ ആദ്യം ചിന്തിക്കും, ഞാനീ പറയുന്ന കാര്യം പരലോകത്തേക്ക് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണോ, എന്നിട്ടേ സംസാരിക്കൂ. വിഡ്ഢികൾ അവർ മനസ്സിൽ തോന്നിയാണ് വിളിച്ചു പറയും, പിന്നെയാണ് ആലോചിക്കുക, ഷേ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല അല്ലേ. അപ്പം നമ്മൾ ആരാവണം? ബുദ്ധിമാന്മാർ ആകണം. ആരോടാണ് എന്താണ് പറയുന്നത് എന്ന വിഷയത്തിൽ പൂർണ്ണമായ ബോധ്യമുണ്ടാകണം. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മിലുണ്ടാകുന്ന ഉണ്ടാകാൻ സാധ്യതയുള്ള ദുസ്വഭാവങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ മനസ്സിലാക്കിയത്. ഇത്തരത്തിലെ സ്വഭാവങ്ങളിൽ നമ്മൾ വിട്ടുനിൽക്കുക, അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ അള്ളാഹു പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ, മോശപ്പെട്ട സ്വഭാവങ്ങൾ. ഈ വിഷയത്തിലാണ് ഇന്ന് ഇബ്രാഹിം സലഫി പുലാമന്തോൾ നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത്.
5: പീസ് റേഡിയോയിൽ അടുത്തതായി ഖുർആൻ പാഠങ്ങൾ. മാനവർക്ക് മാർഗദീപമായ വിശുദ്ധ ഖുർആനിലെ പാഠങ്ങൾ ശ്രോതാക്കൾക്ക് ജീവിതത്തിൽ പകർത്താവുന്ന വിധം അവതരിപ്പിക്കുന്ന ഖുർആൻ പാഠങ്ങളിൽ ഇന്ന് ഉറക്കം എന്ന മരണത്തെ സംബന്ധിച്ച് നാം ചിന്തിച്ചിട്ടുണ്ടോ എന്ന വിഷയം അവതരിപ്പിക്കുന്നത് ബഹുമാന്യനായ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
6: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീനി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉറക്കം പാതി മരണമാണ്. എപ്പോഴെങ്കിലും നാം അതിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നാം എല്ലാ ദിവസവും രാത്രിയിൽ കിടന്നുറങ്ങുന്നു. നമ്മുടെ ചുറ്റിലും നടക്കുന്ന ഒന്നും നാം അറിയുന്നില്ല, കാണുന്നില്ല, കേൾക്കുന്നില്ല. നാം നിദ്രയിലാണ്. പ്രഭാതത്തിൽ നാം എഴുന്നേൽക്കുന്നു. നമുക്ക് എഴുന്നേൽക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമ്മെ ഉണർത്താൻ ആർക്ക് സാധിക്കുമായിരുന്നു? നമ്മിൽ നിന്ന് ഉറങ്ങുമ്പോൾ നഷ്ടപ്പെട്ടുപോയ എന്തോ ഒന്നുണ്ട്, നമ്മുടെ ബോധം, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ്. ആ ആത്മാവ് നമുക്ക് തിരിച്ചു നൽകുന്നത് ആരാണ്? ആ ബോധം നമുക്ക് തിരിച്ചു നൽകുന്നത് ആരാണ്? ജീവിതത്തിലേക്ക് നമ്മെ മടക്കിക്കൊണ്ടുവരുന്നത് ആരാണ്? അത് തിരിച്ചു ലഭിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ ചിന്തിക്കാനുണ്ട്. പക്ഷേ നാം ആരും അതിനെ സംബന്ധിച്ച് ചിന്തിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നു മാത്രമല്ല, അതിൽ മറ്റൊരു ചിന്താവിഷയം കൂടിയുണ്ട്. ഇന്നലെ രാത്രിയിൽ ഞാൻ ഉറങ്ങി. തീർത്തും ലോകത്തെ സംബന്ധിച്ച്, ചുറ്റുപാടിനെ സംബന്ധിച്ച് ഞാൻ അറിവില്ലാതെ കിടക്കുകയായിരുന്നു. എന്നാൽ വീണ്ടും ഞാൻ എഴുന്നേറ്റു വന്നു. എങ്കിൽ അതേപോലെ മരിച്ചു കിടന്നാൽ ആ മരണാനന്തരവും ഇതേപോലെ ഒരു എഴുന്നേൽക്കൽ എന്തുകൊണ്ട് സംഭവിച്ചുകൂടാ? നാം അതിനെ സംബന്ധിച്ചും ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ നാം അതിനെ സംബന്ധിച്ച് ചിന്തിക്കണം, ആലോചിക്കണം. അത് അല്ലാഹുവിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു സുമറിലെ 42-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, സൂറത്തു സുമറിൽ 42-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അല്ലാഹു യതവഫ്ഫൽ അൻഫുസ ഹീന മൗതിഹ. അല്ലാഹു സുബ്ഹാനഹു വതആല ആത്മാവുകളെ അത് മരിക്കുമ്പോൾ അല്ലാഹു പൂർണ്ണമായും പിടിച്ചെടുക്കുന്നു. വല്ലതീലം തമുത്ത്, എന്നാൽ മരണം സംഭവിക്കാത്ത ആളുകളുടെ ആത്മാവിനെയോ, ഫീ മനാമിഹ, അവർ ഉറങ്ങിക്കിടക്കുമ്പോഴും. അപ്പോൾ അല്ലാഹു ആത്മാവിനെ മരിക്കുമ്പോൾ എങ്ങനെയാണോ പൂർണ്ണമായും ഏറ്റെടുക്കുന്നത്, അതേപോലെ ഉറങ്ങുന്ന ആളുകളുടെ ആത്മാവിനെ അല്ലാഹു ഏറ്റെടുക്കുന്നു. രണ്ടും ഒരേപോലെയാണ്. മരണത്തിൽ ജീവൻ കൂടി നഷ്ടപ്പെടും, എന്നാൽ ഉറക്കിൽ ജീവൻ നഷ്ടപ്പെടുന്നില്ല എന്നു മാത്രം. പക്ഷെ നമ്മുടെ ആത്മാവിനെ അല്ലാഹു പൂർണ്ണമായും ഏറ്റെടുക്കുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഫയുംസികുല്ലതി ഖദ അലൈഹൽ മൗത്ത് വയുർസിലുൽ ഉഖ്ര ഇല അജലിൻ മുസമ്മ. മരണം വിധിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ആ ആത്മാവിനെ അല്ലാഹു അവൻ്റെ അടുക്കൽ തന്നെ പിടിച്ചുവെക്കുന്നു. എന്നാൽ മരണം വിധിക്കാത്തവരെ ഒരു നിശ്ചിത അവധി പൂർത്തീകരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല തിരിച്ചയക്കുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കുക, നാം ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ ആത്മാവിനെ അല്ലാഹു പിടിക്കുന്നു. എത്രയെത്ര സംഭവങ്ങളാണ് നാം കാണുന്നത്, ഉറങ്ങിയ ആളെ രാവിലെ നാം വിളിച്ചു നോക്കുമ്പോൾ ആ വ്യക്തി എഴുന്നേൽക്കുന്നില്ല, പലതവണ വിളിച്ചിട്ടും എഴുന്നേൽക്കുന്നില്ല. അവസാനം നമുക്ക് ബോധ്യപ്പെടുകയാണ്, മരണം സംഭവിച്ചിരിക്കുന്നു, ഉറങ്ങാൻ വേണ്ടി കിടന്നതാണ്. പക്ഷേ ഇനി ആര് വിളിച്ചാലും ഉണരാത്ത വിധം ഒരു വലിയ ഉറക്കമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ആത്മാവിനെ അല്ലാഹു വിട്ടുതരുന്നില്ല. എന്നാൽ ഇതെല്ലാവർക്കും സംഭവിക്കുന്നുണ്ട് എന്നാണ്. മരണം വിധിച്ച ആളുടേത് മാത്രം അല്ലാഹു അവിടെ തന്നെ പിടിച്ചുവെക്കുന്നു, അല്ലാത്തവരുടേത് അല്ലാഹു തിരിച്ചു തരികയാണ്. തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ നാമും മരിച്ചതുതന്നെ. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഒരു നിർണിതമായ അവധി പൂർത്തീകരിക്കാൻ വേണ്ടി അവൻ ആത്മാവിനെ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. അത് അല്ലാഹുവിൻ്റെ വലിയ നിഅമത്താണ്, അനുഗ്രഹമാണ്. അതുകൊണ്ട് ഓരോ പ്രഭാതത്തെയും അല്ലാഹുവിന് നന്ദിയുള്ളവരായി കൊണ്ട് നാം കാണുകയും അല്ലാഹുവിന് നന്ദിയുള്ള അടിമകളായി നാം മാറുകയും ചെയ്യുക. ഓരോ പ്രഭാതത്തെയും നന്ദിയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നാം ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ഖൗമി യതഫക്കറൂൻ. ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ എമ്പാടും ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ്. ഉറക്കം എന്നത് വലിയ ഒരു ദൃഷ്ടാന്തമാണ്. ഉറക്കിൽ എന്താണ് നമുക്ക് സംഭവിച്ചത്, എന്താണ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയത്, പ്രഭാതത്തിൽ ആരാണ് നമുക്കത് തിരിച്ചു തന്നത്, ആലോചിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു. അങ്ങനെ പ്രഭാതത്തിൽ തിരിച്ചു തരുന്ന നാഥൻ മരണസമയത്ത് നിങ്ങളെ പിടിച്ചെടുത്ത ആ ആത്മാവിനെ മറ്റൊരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് തിരിച്ചു തന്ന് മരണത്തിൽ നിന്ന് നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കുവാൻ കഴിവുള്ളവൻ തന്നെ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആം 60-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, വഹുവ അല്ലദി യതവഫാകും ബില്ലൈൽ. നിങ്ങളെ രാത്രിയിൽ അഥവാ ഉറക്കത്തിൽ പൂർണ്ണമായും ഏറ്റെടുക്കുന്നവൻ അല്ലാഹുവാണ്. വയഅലമു മാ ജറഹ്തും ബിന്നഹാർ. പകലിൽ നിങ്ങൾ എന്തൊക്കെ പ്രവർത്തിക്കുന്നു അത് അല്ലാഹു സുബ്ഹാനഹു തആല അറിയുന്നുണ്ട്. സുമ്മ യബഅസുകും ഫീഹി ലിയുഖ്ദാ അജലും മുസമ്മ. പിന്നീട് ഒരു നിർണിത അവധി പൂർത്തീകരിക്കാൻ വേണ്ടി അവൻ നിങ്ങളെ എഴുന്നേൽപ്പിച്ചു വിടുകയും ചെയ്യുന്നു. നോക്കൂ, നിങ്ങൾ ഇവിടെ മരണത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന വഫാത്ത് എന്ന ഒരു പ്രയോഗം തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഉപയോഗിച്ചിട്ടുള്ളത്. ആ ഉറക്കിൽ നിന്നുള്ള എഴുന്നേൽക്കലിനെ ഖിയാമത്ത് നാളിൽ എഴുന്നേൽക്കുന്ന അതേ പദമാണ് അല്ലാഹു ഉപയോഗിച്ചിട്ടുള്ളത്. സുമ്മ യബഅസുകും, അവൻ നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നു. അപ്പോൾ മരണം എന്നത് ഏതു രൂപത്തിലാണോ സംഭവിക്കുന്നത്, അതിനുശേഷം ഒരു ജീവിതമുണ്ട് എന്ന് സ്ഥാപിക്കാൻ അല്ലാഹു തെളിവാക്കുന്നത് ഉറക്കിനെയാണ്. ഉറക്ക് എന്നത് ഒരു മരണം തന്നെയാണ് എന്നാണ് ഈ വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഇപ്രകാരം ചൊല്ലാറുണ്ടായിരുന്നു, അൽഹംദുലില്ലാ അല്ലദീ അഹ്യാന ബഅദമ അമാതന വ ഇലൈഹി നുഷൂർ. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു, ഞങ്ങളെ മരിപ്പിച്ചതിനു ശേഷം അവൻ ഞങ്ങളെ ജീവിപ്പിച്ചിരിക്കുന്നു. വ ഇലൈഹി നുഷൂർ, സാക്ഷാൽ മടക്കവും അവനിലേക്ക് തന്നെയാകുന്നു. അപ്പോൾ നമ്മെ മരിപ്പിച്ചു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉറങ്ങുന്ന സമയത്ത് ആത്മാവിനെ പിടിച്ചെടുത്തതാണ്. എന്നിട്ട് അല്ലാഹു ജീവൻ നൽകിയെന്ന് പറയുന്നതോ അത് പ്രഭാതത്തിലുള്ള ആ ഒരു എഴുന്നേൽക്കലാണ്. അതിന് അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ആ ദിവസത്തെ നാം ഉപയോഗപ്പെടുത്തണം. മറ്റൊരു ഹദീസിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറയാൻ പഠിപ്പിച്ചു എന്നാണ്, അൽഹംദുലില്ലാഹില്ലദി ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദ്നലി ബിദിക്രി. എൻ്റെ ശരീരത്തിന് ആഫിയത്ത് നൽകുകയും എൻ്റെ റൂഹിനെ തിരിച്ചു നൽകുകയും അവനെ ഓർക്കാൻ ഒരു ദിവസം കൂടി എനിക്ക് അനുവാദം നൽകുകയും ചെയ്ത അല്ലാഹുവിന് സ്തുതി. അപ്പോൾ അല്ലാഹു നമുക്ക് റൂഹിനെ തിരിച്ചു തന്നത് അവനെ ഓർക്കാനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോ പ്രഭാതത്തിലും അല്ലാഹു നമുക്കൊരു പുതിയ ജീവിതമാണ് നൽകുന്നത്. അത് നന്ദിപൂർവ്വം ഉപയോഗപ്പെടുത്തുക, അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ചെലവഴിക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദി വആലിഹി വസഹ്ബി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
5: ജസാകുമുല്ലാഹു ഖൈറ. ഉറക്കം എന്ന മരണത്തെ സംബന്ധിച്ച് നാം ചിന്തിച്ചിട്ടുണ്ടോ എന്ന വിഷയമാണ് ഇന്ന് ഖുർആൻ പാഠങ്ങളിൽ ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് ബഹുമാന്യനായ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: السلام عليكم ورحمة الله. الحمد لله حمدا كثيرا طيبا مباركا فيه, وصلى الله على محمد وعلى آله وصحابه أجمعين. أما بعد, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഈ ഒരു സമയത്ത് ഒരു മനസ്സിലേക്ക് ഓർമ്മ വന്നൊരു ആലോചന എന്താ വെച്ചാൽ, പിന്നെ ബിട്ടു ബിട്ടു നിങ്ങൾ കേട്ടിക്കണോ? മധ്യപ്രദേശുകാരനായ ബിട്ടു, ഏകദേശം ഒരു 20-21 വയസ്സൊക്കെ ഏകദേശം ഇപ്പം ഉണ്ടാവും. ജനുവരി 26 മുതൽ അവനൊരു ചെറിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ശ്രമം പറഞ്ഞ തികച്ചും വ്യത്യസ്തമാണ്. ജെൻസി യുഗത്തിൽ തീർച്ചയായിട്ടും പിന്നെ ഏറെ ഒരു ചിന്തിപ്പിക്കുന്ന ഒരു സംഗതിയാണ്, ഒരു മാതൃകാപരമായൊരു സംഭവമാണ്. എന്നാൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരു കോർപ്പറേഷനും സർക്കാരും സംവിധാനങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു സംഗതി. ബിട്ടു ആദ്യം തന്നെ അത് തുടങ്ങി വെച്ചപ്പോൾ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ബിട്ടു ഒറ്റയ്ക്കായി. മധ്യപ്രദേശിൽ ആ സ്ഥലത്തിൻ്റെ ഒരു പേര് ഞാൻ അങ്ങനെ ഓർക്കുകയാണ്, അവിടെ ഒരു ജില്ലയിലെ വളരെ വളരെ മോശമായി കിടക്കുന്ന ഒരു പിന്നെ സ്ഥലമായിരുന്നു, ഒരു നദി. ആ നദി പിന്നെ ബിട്ടു ശരിയാക്കിയിട്ടുള്ളത് പിന്നെ ഫുള്ള് പ്ലാസ്റ്റിക്കുകളാകെ മലിനമായി കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെ ഈ 20 വയസ്സുകാരൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, എല്ലാ ദിവസവും വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ എന്ത് ചെയ്യാണ്, പിന്നെ ആ പ്ലാസ്റ്റിക്കുകളൊക്കെ സ്വരൂപിച്ചിട്ട് ഒരു പിന്നെ ചെറിയ വണ്ടിയിൽ അതിങ്ങനെ കൊണ്ടുപോയിട്ട് അവിടുന്ന് ഒഴിവാക്കുകയാണ്. ഇപ്പം എല്ലാവരും ഇവനെ ഭ്രാന്തനെന്ന് വിളിച്ച്, ഇവന് ഭ്രാന്താണ്, എന്താ ചെയ്യണത്. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ ശരിക്ക് നമുക്ക് ഒരു കണ്ണിന് കുളിർമ നൽകും. കാരണം ഒരാളിത് ചെയ്യുമ്പോൾ ഭ്രാന്ത തന്നെ വിചാരിക്കും, കാരണം ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുക, ഇതാക്കുക, എന്താ ഇപ്പോൾ പിന്നെ ഇതിൻ്റെ കാര്യം, ഇവിടെ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്, ആരൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ ഒരു ബോധമുള്ള ആൾക്കാർ ചിലപ്പോൾ ഇതൊരു ഭ്രാന്തായിട്ടൊക്കെ കാണും. പക്ഷേ അവൻ എന്താ ചെയ്തു വെച്ചാൽ, അവൻ്റെ എഫേർട്ടിലൂടെ അവന് ആ നദി വളരെ സുന്ദരമാക്കിയിട്ടുള്ളൊരു സാധനമാക്കി മാറ്റി, ആ മാലിന്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട്. അപ്പോൾ ഒരാൾ വിചാരിച്ചാൽ തന്നെ നമുക്ക് ലോകത്ത് സമൂഹത്തിൽ പല രൂപത്തിലുള്ള മാറ്റങ്ങൾക്കും കഴിയുമെന്നത്. ഒരു പക്ഷേ ഒരു 10 ആൾ കൂടിയിക്കണമെങ്കിൽ ബിട്ടു ചിലവാക്കിയതിൻ്റെ സമയത്തിൻ്റെ 1/3 സമയം മതിയായിരിക്കാം. പക്ഷേ മനസ്സാണല്ലോ, മനസ്സാണ് പ്രധാനം. ആ ഒരു കാര്യം ചെയ്യാനുള്ള മനസ്സും അതിനനുസരിച്ച് പിന്നെ ആണ് ഒരുക്കം. ഇതൊക്കെ വളരെ സുപ്രധാനമാണ്. നമ്മളിങ്ങനെ നമ്മുടെ ലൈഫിലേക്ക് ഓരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ, നാളെയാകാം, പിന്നെയാകാം, മറ്റന്നാളാകാം, ഇനി 1/2 മണിക്കൂറുണ്ട്, അല്ലെങ്കിൽ 5 മിനിറ്റ് ഇല്ലേ എന്ന് വിചാരിച്ച് ആ ഒരു സംഗതി ചെയ്യുന്നതിൻ്റെ 1 മിനിറ്റ് മുമ്പ് പോലും നമ്മൾ സമയമുണ്ട് എന്നുള്ള ഇതിനു വേണ്ടി മടിച്ചിട്ടും അലസതയും ഒക്കെ ആയിട്ട് നമ്മളങ്ങനെ മാറ്റിവെക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജനസീകത്തിലെ ഒരു പയ്യന് ഈ ഒരു ജോലി ചെയ്തത്.
3: എപ്പോഴും നമ്മൾ പിന്നെ പല സ്ഥലങ്ങളിലും ജെൻസികളെ കുറ്റപ്പെടുത്താറുണ്ടാവും അല്ലേ, അവരുടെ പല ആറ്റിറ്റ്യൂഡിനെ കുറിച്ചൊക്കെ നമുക്ക് പല പരാതികളും ഉണ്ടാവും. പക്ഷേ ഇത്തരം ചില ഇടപെടലുകൾ, സാമൂഹികപരമായ ഇടപെടലുകൾ നമ്മൾ തീർച്ചയായിട്ടും അത് പിന്നെ പ്രത്യേകം നോട്ട് ചെയ്ത് തന്നെ അഭിനന്ദിക്കേണ്ട ഒരു കേസുകളാണെന്ന് തോന്നുന്നു. കാരണം അതിൽ നമ്മൾ കാണേണ്ടത്, ഒന്ന്, വളരെ യങ്സ്റ്റായ 20-21 വയസ്സ് പ്രായമുള്ള പയ്യനാണ്. ഞാനത് സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ടാസ്ക് ഏറ്റെടുക്കുക എന്നുള്ളൊരു വലിയൊരു മനസ്സ് അതിൻ്റെ ബാക്കിൽ ആദ്യം വേണം അല്ലേ. ഇത് ചെറിയ കേസൊന്നുമല്ല. ഒരു നദിയെ പൂർണ്ണമായിട്ടും മാലിന്യമുക്തമാക്കാൻ ഒരാൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ അയാളുടെ അതിൻ്റെ ബാക്കിൽ വരേണ്ട എഫേർട്ടിനെ കുറിച്ചൊക്കെ അയാൾക്ക് ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടാവും. തുടക്കത്തിൽ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, പിന്നീട് ഒരു പക്ഷേ അവർ പിൻവാങ്ങിയിട്ടുണ്ടാവും, പല അവർക്ക് അവരുടേതായ കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും പിൻവാങ്ങാൻ. എന്നിട്ടും അയാൾ വിട്ടുകൊടുക്കാതെ തൻ്റെ ഉദ്ദേശം നിറവേറ്റുന്നതിന് വേണ്ടി ശക്തിയുക്തമായുള്ളതായിട്ട് മുന്നോട്ട് പോവുകയും തനിച്ച് അത് ഒറ്റയ്ക്ക് അത് പൂർത്തീകരിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ, അതിൻ്റെ പിന്നിൽ ഒരു കർമ്മം, അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള മനസാന്നിധ്യം എപ്പോഴും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ കേസ്, ഇന്ന് നമ്മൾ തൊട്ട് മുന്നേ വഴിവിളക്കിലൊക്കെ സൂചിപ്പിച്ചു, മാലിന്യങ്ങൾ ആളുകൾ പുറത്തേക്ക് കൊണ്ടുപോയിടുകയാണ്, യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ, യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാതെ തന്നെ പലപ്പോഴും നമ്മളെ തൊടിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് എവിടെ വേറെ എവിടെ കടന്നാലും കുഴപ്പമില്ല, നമ്മളെ ഭാഗം മാത്രം ക്ലീൻ ചെയ്യാന്നുള്ള ചിന്താഗതിയാണ്, വളരെ ഇടുങ്ങിയ ചിന്താഗതിയാണ് ആളുകൾക്കുള്ളത്. അതിൽ നിന്നും വ്യത്യസ്തമായി സമൂഹത്തിനും ഈ സമൂഹത്തിലുള്ള ജീവജാലങ്ങൾക്കും ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു നന്മ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുകയും അതിലൂടെ അയാൾ തലമുറകളിലേക്ക് വലിയൊരു സന്ദേശം കൂടി എത്തിച്ചു കൊടുക്കുകയാണ്. കാരണം പിന്നിൽ വരുന്ന ആളുകൾക്ക് കൂടി ഉപയോഗിക്കാനുള്ള നമ്മുടെ ഈ സ്രോതസ്സുകളെല്ലാം, വെള്ളവും അങ്ങനെ വിഭവങ്ങൾ ഇവിടുന്ന് കിട്ടുന്ന അല്ലേ, ഇത്തരം വിഭവങ്ങളൊക്കെ നമ്മൾ പിന്നിൽ വരുന്ന ആളുകൾ കൂടി ഉപയോഗിക്കാനുള്ള എന്നുള്ള ഒരു മെസ്സേജ് കൂടി അതിനകത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്.

0: കൂടി ചെയ്യാൻ പുറപ്പെട്ടാൽ അത്
1: പൂർത്തിയാക്കാൻ നടക്കുന്നുള്ളതാണ് അല്ലേ? മധ്യപ്രദേശിലെ രാജ്ഘട്ട് ജില്ലയിലെ ബ്യാവറ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തെ അജ്നാർ നദി, അജ്നാർ എന്ന് പറയുന്ന ഒരു നദിയാണ് ഈ പിന്നെ വിട്ടു ശുദ്ധീകരിച്ചിട്ടുള്ളത്. ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്കും ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് ആശിക്കാം. ഇൻഷാ അള്ളാ.

0: പർച്ചേഴ്സിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എന്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതു പ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽത്തുമ്പിൽ നമുക്ക് ലഭ്യമാവുകയാണ്. ടീം പീസ് റേഡിയോയുടെയും വിസ്ഡം മീഡിയ സ്കൂളിന്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മയുടെ കാഴ്ചകളിൽ നിന്ന് ഇനി മനസ്സിനെ വിമോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. ജമീൽ, ദ സോൾമേറ്റ്.
1: പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ. ക്ലാസ് എടുക്കുന്നത് മുജീബ് റഹ്മാൻ സലാഹി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ,

0: والعاقبه للمتقين ولا عدوان الا على الظالمين والصلاه والسلام على اشرف الانبياء والمرسلين وعلى اله وصحبه اجمعين اما بعد ام السنه ഹദീസ് ജിബ്രീൽ. ഈ നാമങ്ങളിലെല്ലാം അറിയപ്പെടുന്ന ഇസ്ലാമിക വിശ്വാസങ്ങളുടെയും കർമ്മങ്ങളുടെയും എല്ലാ തലങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണ് നാം പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈമാൻ കാര്യത്തെക്കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് റസൂലുള്ളാഹി നൽകിയ മറുപടിയാണ് ഇപ്പോൾ നാം പറഞ്ഞു വരുന്നത്. അല്ലാഹുവിലുള്ള വിശ്വാസത്തെ സംബന്ധിച്ച് അത് പരിപൂർണമാകണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അതിൽ ഉൾപ്പെടണം എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ രണ്ടാമത്തെ റുക്കിനാണ്, അഥവാ ഈമാനിൻ്റെ രണ്ടാമത്തെ റുക്കിനാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അത് മലക്കുകളിലുള്ള വിശ്വാസമാണ്. മലക്കുകൾ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് എതിർ പ്രവർത്തിക്കുവാൻ സാധ്യമല്ലാത്ത, പ്രവർത്തിക്കാത്ത, അവർക്കതിന് കഴിയുകയുമില്ല, എതിർ പ്രവർത്തിക്കാൻ സാധ്യമല്ലാത്ത അള്ളാഹുവിൻ്റെ സവിശേഷ സൃഷ്ടികളാണ് മലക്കുകൾ. മനുഷ്യജീവിതവുമായി പല വിഷയങ്ങളിലും അവർക്ക് ബന്ധങ്ങളുണ്ട്. നമ്മുടെ അനുഭവത്തിൽ അത് നമുക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിലും അവർ അദൃശ്യമായ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്, പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. മനുഷ്യൻ്റെ പല വിഷയങ്ങളിലും അവർ ഇടപെടുന്നുണ്ട്. മനുഷ്യരുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നിർവഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ മലക്കുകളുടെ കൂട്ടത്തിൽ പേര് പറയപ്പെട്ട ഏതാനും ചില മലക്കുകളുണ്ട്. അപ്പോൾ ആ പേരിൽ മലക്കുകളുണ്ട് എന്ന് നാം വിശ്വസിക്കൽ അനിവാര്യമാണ്. ഉദാഹരണമായി ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ എന്ന പേരിൽ ഒരു മലക്കുണ്ട് എന്ന് വിശ്വസിക്കൽ അനിവാര്യമാണ്. ഏതെങ്കിലും ഒരു മലക്കിനെ നിഷേധിച്ചാൽ അത് മൊത്തത്തിൽ മലക്കുകളെ നിഷേധിക്കുന്നതിനു തുല്യമാണ്. ഏതെങ്കിലും ഒരു പ്രവാചകനെ നിഷേധിച്ചാൽ അത് മുഴുവൻ പ്രവാചകന്മാരെയും നിഷേധിക്കുന്നതിനു തുല്യമാകുന്നത് പോലെ തന്നെ മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠൻ, അഫ്ളലുൽ ബഷർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് പോലെ മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, ഉത്തരവാദിത്വമെന്ന് പറയുന്നത്, മുഴുവൻ പ്രവാചകന്മാർക്കും വഹി എത്തിച്ചു കൊടുക്കുക എന്നതായിരുന്നു. ആ ജിബ്രീൽ അലൈഹിസ്സലാമാണ് മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠൻ, മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠൻ. മറ്റൊരു മലക്കാണ് ഇസ്രാഫീൽ, ഇസ്രാഫീൽ അലൈഹിസ്സലാം. കാഹളത്തിൽ ഊതാൻ ചുമതലപ്പെടുത്തപ്പെട്ട മലക്കാണ്. മിഖായീൽ എന്നൊരു പേരുള്ള ഒരു മലക്കുമുണ്ട്. അത് മഴ അതുകൊണ്ട് ചുമതലപ്പെടുത്തപ്പെട്ട മലക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കാരത്തിൽ, ഖിയാമുല്ലൈൽ നമസ്കാരം നിർവഹിക്കുമ്പോൾ പ്രാരംഭ പ്രാർത്ഥനയായി നിർവഹിക്കാറുള്ള ചില സമയങ്ങളിൽ, എന്നുവരെ പ്രാർത്ഥനയല്ല റസൂലുള്ളാഹി നിർവഹിച്ചിരുന്നത്, വ്യത്യസ്തമായ പ്രാരംഭ പ്രാർത്ഥനകൾ റസൂലുള്ളാഹി മാറി മാറി ചൊല്ലാറുണ്ടായിരുന്നു. അതിൽ ഒരു പ്രാർത്ഥന ഈ മൂന്ന് മലക്കുകളുടെയും പേര് ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ലയും അബൂദാവൂദും തിർമുദിയും നസായിയും ഇബ്നു മാജയും റളിയല്ലാഹു തആല അൻഹും ഇവരെല്ലാം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ ആ പ്രാർത്ഥന വന്നിട്ടുണ്ട്. അവരുടെ കൃതികളിൽ ഈ പ്രാർത്ഥന വന്നിട്ടുണ്ട്. പ്രസ്തുത പ്രാർത്ഥന ഇങ്ങനെയാണ്: അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ മീകായീല വ ഇസ്രാഫീൽ ഫാത്തിറ സമാവാതി വൽ അർദ് ആലിമൽ ഗൈബി വശ്ശഹാദ അൻത തഹ്കുമു ബൈന ഇബാദിക فيما كانوا فيه يختلفون اهدني لما اختلف فيه من الحق بإذنك إنك تهدي من تشاء إلى صراط مستقيم എന്ന നാം കാണാതെ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, യാ അല്ലാ എന്നർത്ഥം. അല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ യാ അല്ലാ, അല്ലാഹുവേ. റബ്ബ ജിബ്രീല, ജിബ്രീലിൻ്റെ നാഥനായ അല്ലാഹുവേ. റബ്ബ് എന്ന് പറഞ്ഞാൽ അത് വിശദമായി പറയുകയാണെങ്കിൽ അൽ ഖാലിഖ് വൽ മാലിക് വൽ മുദബ്ബിർ, ഇതാണ് റബ്ബ്. സൃഷ്ടിക്കുകയും ഉടമപ്പെടുത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നവൻ, അവനാണ് റബ്ബ്. റബ്ബ ജിബ്രീൽ, ജിബ്രീലിനെ റബ്ബേ, ജിബ്രീലിനെ പടച്ച റബ്ബേ എന്നാണ്. അതുപോലെ മീഖായീൽ, ഇസ്രാഫീൽ, ഈ മലക്കുകളുടെയൊക്കെ റബ്ബായ അല്ലാഹുവേ. ഫാത്തിറ സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചവനായ അല്ലാഹുവേ. ആലിമൽ ഗൈബി വശ്ശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവനായ അല്ലാഹുവേ. അൻത തഹ്കുമു ബൈന ഇബാദിക്, നീയാണ് നിന്റെ അടിമകൾക്കിടയിൽ വിധി കൽപ്പിക്കുന്നത്. ഏത് വിഷയത്തിൽ? ഫീമാ കാനു ഫീഹി അഖ്തലിഫൂൻ, അവർ ഭിന്നിച്ച വിഷയത്തിൽ. ഇത്രയും പറഞ്ഞത് തവസ്സുലാണ്. ഒരു പ്രാർത്ഥന നിർവഹിക്കുമ്പോൾ അത് സ്വീകരിക്കപ്പെടാൻ അത് അതിൻ്റെ മര്യാദയുമാണ് തവസ്സുൽ ചെയ്യുക എന്ന് പറയുന്നത്. മശ്റൂആയ തവസ്സുലാണിത്. അള്ളാഹുവിൻ്റെ വിശിഷ്ടനാമങ്ങളും അവൻ്റെ വിശിഷ്ടനാമങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള തവസ്സുൽ, അതാണ് ഇവിടെ റബ്ബ്, ഫാത്തിർ, ആലിമുൽ ഗൈബ് എന്നൊക്കെ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ജനങ്ങൾ ഭിന്നിച്ച വിഷയത്തിൽ നിന്റെ അടിമകൾക്കിടയിൽ, നിന്റെ അടിമകൾ ഭിന്നിച്ച വിഷയത്തിൽ വിധികൽപ്പിക്കുന്നവൻ നീയാണ്. എന്നിട്ട് റസൂലുള്ള അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത്, പ്രാർത്ഥിക്കുന്നത് എന്താണ്? പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇക്കാലത്ത് പല അഭിപ്രായ ഭിന്നതകളുമൊക്കെ ഉടലെടുക്കുന്ന, നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ഈ പ്രാർത്ഥനയ്ക്ക് ഏറെ പ്രസക്തിയുണ്ട്. റസൂലുള്ള എന്താ പ്രാർത്ഥിക്കുന്നത്? ഇഹ്ദിനീ, എന്നെ നീ വഴി നടത്തണേ. ലിമഖ്തുലിഫ ഫീഹി, അവർ ഭിന്നിച്ചതിൽ. മിനൽ ഹഖ്, ഹഖിലേക്ക് വഴി നടത്തണേ. ഭിന്നിച്ചതിൽ ഹഖെന്താണോ ആ ഹഖിലേക്ക് എന്നെ നീ വഴി നടത്തണേ. അതിൽ എനിക്ക് നീ നിർമാർഗം കാണിച്ചു തരണേ. ബി ഇദ്നിക്, നിന്റെ അനുമതി പ്രകാരം. ഇന്നക തഹ്ദീ മൻ തശാഉ, നീ ഉദ്ദേശിച്ചവരെ നീ നയിക്കുന്നു, നിർമാർഗത്തിലേക്ക് നയിക്കുന്നു. എങ്ങോട്ട് നയിക്കുന്നു? ഇലാ സിറാത്തിം മുസ്തഖീം, ഋജുവായ, മുസ്തഖീമായ, അവക്രമായ വഴിയിലേക്ക് നീ നടത്തുന്നു എന്ന്. ഇവിടെ മൂന്ന് മലക്കുകളെ പ്രത്യേകം എടുത്തു പറയുന്നു. ഒന്ന് ജിബ്രീൽ, മറ്റൊന്ന് മിക്കായിൽ, ഇസ്രാഫീൽ. ഇത് മൂന്നും മനുഷ്യൻ്റെ ഹയാത്തുമായി ബന്ധമുള്ള മലക്കുകളാണ്. മനുഷ്യൻ്റെ ജീവനുമായി പല രീതിയിൽ ബന്ധമുള്ളവരാണ് ഈ മലക്കുകൾ. ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി വരുമ്പോൾ, വഹി എന്നുള്ളത് നമുക്ക് ആത്മീയമായ ആത്മാവിന് ജീവൻ പകരുന്ന കാര്യമാണല്ലോ വഹി. മിഖായിൽ മഴ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കാണ്. മഴയും നമ്മുടെ ജീവിതവുമായി വലിയ ബന്ധമുണ്ടല്ലോ. ഇസ്രാഫീലോ, ഇസ്രാഫീലിൻ്റെ രണ്ടാമത്തെ ഊത്തുവഴി, അത് കാരണമായി മനുഷ്യർ ഖബറുകളിൽ നിന്ന്, ബർസഖിൽ നിന്ന് എണീറ്റു വരുന്നു. അതും ജീവിതവുമായി ബന്ധമുള്ളതാണ്. ഈ മലക്കുകളെ പടച്ചവനെ എന്ന് വിളിച്ചുകൊണ്ട് റസൂലുള്ള പറയാണ്. ഈ ഹദീസിൽ നിന്ന് പലതും പഠിക്കാനുണ്ട്. ഇപ്പോൾ നാം പഠിക്കുന്നത് ഹദീസിൽ പേര് പറയപ്പെട്ട മൂന്ന് മലക്കുകളാണിവ. വേറെയും മലക്കുകളുടെ പേര് ഹദീസിൽ വന്നിട്ടുണ്ട്. ഈ പ്രാർത്ഥന അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കുവാനും പകർത്തുവാനും ശ്രദ്ധിക്കണം, ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് റിയാദു സ്വാലിഹീൻ. ക്ലാസ് എടുത്തത് മുജീബ് റഹ്മാൻ സ്വലാഹി.
2: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിൻ്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വൺ മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസ പാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു വൺ മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം. മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് വൺ മിനിറ്റ് ടോക്ക് വിസ്ഡം ഗ്ലോബൽ ടി വി യൂട്യൂബ് ചാനലിലൂടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാൻ ജോലിക്ക് വിളിച്ച വ്യക്തി എന്നെ തല്ലി, എനിക്ക് അയാളെ തിരിച്ചു തല്ലാൻ ഒക്കുമോ? നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ ചോദിച്ച് ചെയ്യേണ്ടതാണോ? അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കണം. പക്ഷെ അതായിരുന്നു അവരുടെ ഒരു രീതിയും സ്വഭാവവും ഒക്കെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ നിന്റെ സേവകന്, നിന്റെ ഖാദിമിന്, നിന്റെ തൊഴിലാളിക്ക് ഒരു ദിവസം 70 തവണ വിട്ടുവീഴ്ച കൊടുക്കുക. എവിടെ നിന്നോ ജോലിക്ക് വേണ്ടി വന്ന ഒരു തൊഴിലാളിക്ക് 70 തവണ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാമെങ്കിൽ നാം ചേർന്നുറങ്ങുകയും നാം ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭാര്യയും നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളും നമുക്ക് കഷ്ടപ്പാടിലൂടെ ജീവിതം നൽകിയ മാതാപിതാക്കളും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അയൽക്കാരും അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ ഇടപെടുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സുഹൃത്തുക്കളെ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുകൊണ്ട് ആത്മപരിശോധനകളും സ്വയം ചോദ്യങ്ങളുമാണ് ജീവിതത്തിൻ്റെ വഴിവിളക്ക് എന്ന ഓർമ്മ എപ്പോഴും നമുക്കുണ്ടാകണം.
5: ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസിൻ്റെ മനോഹരമായ ശബ്ദത്തിലുള്ള വിശുദ്ധ ഖുർആൻ പാരായണം കേട്ട് നമുക്ക് തിരിച്ചു വരാം.
6: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
7: وهو الذي سخر البحر لتأكلوا منه لحما طريا وتستخرجوا منه حلية تلبسونها وترى الفلك مواخر فيه ولتبتغوا من فضله ولعلكم تشكرون
5: ما شاء الله മനോഹര ശബ്ദം അല്ലേ. അസ്സലാമുക്ക്, എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസിൻ്റെ ശബ്ദം ഇങ്ങനെ ഇതുപോലെ കേട്ട് ചെറുപ്പം മുതലേ നമ്മളിങ്ങനെ ഖുർആൻ കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലാണ് കൂടുതലും കേൾക്കാറുള്ളത്. അപ്പോൾ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു
8: അദ്ദേഹത്തെ നേരിൽ കാണാൻ.
5: മീൻസ് അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല, പക്ഷേ ആ ശബ്ദം നേരിട്ടൊന്ന് ഹറമിലിച്ചിട്ട് കേൾക്കാന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു.
8: എന്നിട്ട് പോയപ്പോൾ കേട്ടോ,
5: ഫസ്റ്റ് ആ ഒരു തൗഫീക്ക് കിട്ടി അവിടെ ചെന്ന് ആദ്യത്തെ ഒരു വെള്ളിയാഴ്ച ഒരു വ്യാഴാഴ്ച രാത്രിയാണ് അവിടെ എത്തിയത്. മീൻസ് വെള്ളിയാഴ്ച പുലർച്ചെയാണ് എത്തിയത്. അന്നത്തെ ജുമാ ഖുതുബ അദ്ദേഹം ആയിരുന്നു. അപ്പോൾ ഒരു വല്ലാത്തൊരു ഫീല് മനസ്സിലിങ്ങനെ വന്നു.
8: മാഷാല്ലാ. നോക്കൂ, ഇന്നത്തെ വിശുദ്ധ ഖുർആൻ സൂറത്തു നഹലിലെ 14-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ഓർമ്മിപ്പിക്കുന്ന പല വചനങ്ങളെയും പോലെ മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് സമുദ്രത്തെ നമുക്ക് വേണ്ടി അല്ലാഹു വിധേയമാക്കി തന്നു എന്നാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് പുതിയ മാംസം തിന്നാനും നിങ്ങൾ ധരിക്കാറുള്ള ആഭരണ പദാർത്ഥങ്ങളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും കപ്പലുകൾ അതിലൂടെ വെള്ളം പിളർത്തുന്നതായി കൊണ്ട് സഞ്ചരിക്കുന്നത് നിനക്ക് കാണുകയും ചെയ്യാം. അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടിയെടുക്കുവാൻ വേണ്ടിയും നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയും കൂടിയാണത്. ഈ ലോകത്ത് ഈ ഭൂമിയുടെ 70% കടലാണല്ലോ. അത് കഴിഞ്ഞ് ആ കടൽ എത്രമാത്രം മനുഷ്യനിൽ കൗതുകമുണ്ടാക്കുന്നു, കടലിനടിയിലെ ജീവികൾ, അതിലൂടെ കപ്പലുകൾ കടന്നു പോകുന്നു, ഒരു വലിയ പർവ്വത സമാനമായ കപ്പലുകളെ ഈ കടൽ എന്ത് ചെയ്യുന്നു, അതിനെ താങ്ങി നിർത്തുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ചരക്ക് വിനിമയം നടക്കുന്നത് കടലിലൂടെയാണല്ലോ. ഹോർമോസ് കടലെടുക്കുന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ കൂടുതൽ ചിന്തിക്കുക. അപ്പം അത് ഖുർആൻ എടുത്തു പറഞ്ഞൊരു ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ്, വെള്ളത്തെ മനുഷ്യന് വിധേയമാക്കി. ആ വെള്ളം മനുഷ്യൻ്റെ നോക്കൂ, അത് കുറേ കാര്യങ്ങൾ അതിൽ നമുക്ക് ചിന്തിക്കാനുണ്ട്. ഏതായിരുന്നാലും ഈ ഒരു വചനം കടൽ മാത്രമല്ല, കടലിൻ്റെ അകത്തുള്ള ജീവികളും അതിൽ മനുഷ്യ ഹെല്യത്ത് പറഞ്ഞു തൽബിസൂനഹ, ധരിക്കുന്ന ആഭരണങ്ങൾ, കടലിലെ പഴുഴം, മുത്തുകൾ, ഇതൊക്കെ മനുഷ്യൻ്റെ എല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതിനെ കുറിച്ചും ചിന്തിക്കാനും നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു
5: സുബ്ഹാനഹു. അതാണ് ഈ ഇങ്ങനത്തെ ചിന്തകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്നതിന് ശേഷം ഏറ്റവും പ്രസക്തമായൊരു ചിന്തയാണ് അവസാനം തരുന്നത്. എന്തിനാ, നിങ്ങൾ നന്ദി കാണിക്കാൻ കൂടി വേണ്ടിയാണ് ഇത് എന്നുള്ളത് അല്ലേ. അപ്പോൾ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് കുറേ നമ്മൾ ഓർമ്മപ്പെടുത്തിയ ശേഷം അവസാനത്തെ വചനം വലഅല്ലക്കും തഷ്കുറൂ എന്നുള്ള വാക്കിലൂടെ മൊത്തം മാറ്റിമറിച്ചു.
8: അതെ,
5: എന്തിനാണിതൊക്കെ ഒരു ചിന്ത. മാഷാല്ലാ,
8: എടുത്തേ ഈ ഖുർആനുമായി ബന്ധപ്പെട്ട എനിക്ക് ഭയങ്കര ഒരു നിരീക്ഷണം പോലെ തോന്നിയിട്ടുള്ളൊരു കാര്യം വായിച്ചത്, അതായത് വിശുദ്ധ ഖുർആന് അള്ളാഹുവിൻ്റെ കലാമാണല്ലോ.
5: അതെ,
8: അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ലാത്തത് അള്ളാഹുവിൻ്റെ പിന്നെ കലാമാണെന്ന്. അപ്പോൾ അള്ളാഹുവിൻ്റെ കലാമ് നമുക്കിപ്പം നമ്മളെ സൃഷ്ടികളിൽ തന്നെ പലരുടെയും സംസാരം നമുക്കറിയില്ല. മനുഷ്യൻ്റെ തന്നെ ഭാഷ അറിയില്ലെങ്കിൽ മറ്റുള്ളവരുടെ സംസാരം നമുക്ക് മനസ്സിലാവില്ല. പിന്നെ അതുമാത്രമല്ല, മറ്റുള്ള ഒരുപാട് ജീവികൾ ഇവിടെ ഉണ്ട്. ആ ജീവികളൊക്കെ നമ്മളോട് വന്നിട്ട് വലിയൊരു പ്രഭാഷണം നടത്തുകയാണെങ്കിൽ ഭയങ്കര കൗതുകമായിരിക്കും നമുക്ക്. ഇതൊക്കെ പോയിട്ട് സൃഷ്ടാവിൻ്റെ കലാം 7 വാനങ്ങൾക്കപ്പുറത്ത് നിന്ന് നമ്മൾക്ക് കിട്ടിയിരിക്കുമ്പോൾ അതിനോട് എത്രമാത്രം, ഒരു ഗാലക്സിയിൽ നിന്ന് അല്ലെങ്കിൽ ഏതോ ഗ്രഹത്തിൽ നിന്നൊരു ഫോട്ടോ വന്നു എന്ന് പറഞ്ഞാൽ എത്ര കൗതുകത്തിൽ നമ്മൾ നോക്കുക. അപ്പോൾ ആ ഒരു സൃഷ്ടാവിൻ്റെ വചനത്തെ നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണത്. അത് ഇമ്പോർട്ടൻസ് ഉള്ളതായതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ്റെ അത്രയും പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളുടെ പ്രാധാന്യമായി മാറിയത്. അത് പ്രവാചകന് കിട്ടിയതുകൊണ്ടാണ് മനുഷ്യരിൽ ഏറ്റവും അഷ്റഫുൽ ഖൽഖായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറിയത്. ആ ഖുർആൻ ഇറങ്ങിയ മാസമായതുകൊണ്ടാണ് റമദാന്റെ പ്രത്യേകത പറഞ്ഞത്. അത് അവതരിച്ച ദിവസം അല്ലേ, അതിനെക്കുറിച്ച് പറഞ്ഞാൽ ലൈലത്തുൽ ഖദറിന്റെ പ്രാധാന്യം പറഞ്ഞു. അത് ആ പ്രഥമ അഭിസംബോധിത സമൂഹമായ സഹാബത്തിനാണ് ഖൈർ അല്ലേ, നിങ്ങളുടെ ഏറ്റവും ഉത്തമ സമൂഹമായി അവർ മാറിയത്. അത് ആരെങ്കിലും ഓതുകയാണെങ്കിൽ അവരാണ് നിങ്ങളുടെ ഏറ്റവും ഉത്തമരെന്ന് പറഞ്ഞു. അത് സ്വീകരിക്കുന്നവനാണ് ഈ കണ്ണിൻ്റെ അപ്പുറത്തുള്ള അകക്കാഴ്ച അവനെ തുറന്നു കിട്ടുന്നത് എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കണക്ഷൻ ഭയങ്കര രസകരമായതൊരു ഒരു നിരീക്ഷണമായിട്ട് തോന്നി.
5: എക്സാക്ട്ലി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കൃത്യമായ ആരോഗ്യ സംരക്ഷണം നമ്മുടെ എല്ലാവരുടെയും ഒരു ബാധ്യതയാണല്ലോ.
9: തീർച്ചയായിട്ടും റമദാനൊക്കെ കടന്നു വരികയാണ്. ആയതുകൊണ്ട് തന്നെ കുറേ ആളുകൾ റമദാനിലേക്ക് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മറ്റുമൊക്കെ അതിനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വീട് മുതൽ മസ്ജിദുകൾ വരെ ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മൾ ആരോഗ്യ സംരക്ഷണത്തിൽ ഇപ്പോൾ നോമ്പെടുത്തു കഴിഞ്ഞാൽ നമുക്കെന്തെങ്കിലും പ്രയാസങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ച് ഭയപ്പാടോ കാര്യങ്ങളോ ഉള്ളവർക്ക്, പ്രത്യേകിച്ച് മൈഗ്രെയിൻ പോലുള്ള അസുഖങ്ങളുള്ളവർക്ക് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, ഈ ശഅബാനിലെ നമ്മൾ അതിനെക്കുറിച്ചുള്ളൊരു ശ്രദ്ധയും ചിന്തയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അനുഗുണമായിരിക്കും എന്ന് സൂചിപ്പിക്കുന്ന രൂപത്തിലാണ് ഇന്നത്തെ ആരോഗ്യ ചിന്തകൾ നമ്മൾ കേൾക്കുന്നത്. മൈഗ്രെയിൻ ഉള്ളവർ ശഅബാനിലെ ശ്രദ്ധിക്കുക എന്നൊരു ടോപ്പിക്കിൽ ബഹുമാനായ ഡോക്ടർ സാദിഖ് തിരൂർ നമ്മോടൊപ്പം ചേരുകയാണ്.
5: മൈഗ്രെയിൻ സത്യത്തിൽ പല കാരണങ്ങൾ കൊണ്ടും മൈഗ്രെയിൻ ഉണ്ടാവും. അപ്പോൾ റമദാൻ മാസം തുടക്കത്തിൽ തന്നെ പലർക്കും ഒരു കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ മൈഗ്രെയിന്
9: പ്രയാസം
5: ഉണ്ടാക്കും. അപ്പോൾ അത് നമ്മുടെ ആരാധനകളെ ബാധിക്കും.
9: അതെ.
5: അപ്പോൾ തീർച്ചയായും അതിനുള്ള നല്ലൊരു സുരക്ഷാ മാർഗങ്ങളാണ് നമ്മൾ സാദിഖ് ഡോക്ടർ ഇവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാല്ലാ നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് കാതോർക്കാം.
10: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹില്ലമീൻ. റമദാനായി കഴിഞ്ഞാൽ ഒന്നാമത്തെ നോമ്പ് പല ആളുകൾക്കും പ്രയാസമുണ്ടാക്കാറുണ്ട്. പ്രധാനമായും മൈഗ്രെയിനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളമൊക്കെ പലപ്പോഴും നമ്മൾ പറയും തലോമ്പിൻ്റെ അന്ന് ഭയങ്കര പ്രയാസമായിരുന്നു, മരിബ് ജമാഅത്ത് കിട്ടിയില്ല, ഇശാ കിട്ടിയില്ല, തറാവീഹ് പോലും കിട്ടിയില്ല എന്നൊക്കെ ഒരു പ്രയാസം പറയാറുണ്ട്. മിക്ക ആളുകൾക്കും അസ്വറിന് ശേഷം ഭയങ്കരമായ തലവേദനയും ഛർദിയുമൊക്കെ വന്നാകെ ക്ഷീണിച്ച് കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇവിടെ നമ്മളൊന്ന് ശഅബാൻ മാസത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഒന്നാമത്തെ നോമ്പ് തന്നെ പൂർണ്ണമായ രീതിയിൽ ഇബാദത്തുകൾ ചെയ്യാൻ അവരെ സഹായിക്കും. ഇവിടെ അവർ ചെയ്യേണ്ടത് ശഅബാൻ മാസത്തിൽ അവർ നോമ്പെടുത്ത് ശീലിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ റമദാൻ നോറ്റതിന് ശേഷമായിരിക്കും ചിലപ്പോൾ അവർ വീണ്ടും ഈ റമദാനിൻ്റെ നോമ്പ് നോൽക്കുന്നത്, അല്ലെങ്കിൽ അതിനിടയ്ക്കുള്ള ഒന്നോ രണ്ടോ സുന്നത്ത് നോമ്പ് എടുത്തിട്ടുണ്ടാവാം. അപ്പോൾ ഇവിടെ ശഅബാൻ മാസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റ മാസമായിരുന്നു ശഅബാൻ മാസം എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പകർത്താനുള്ള ഒരു അവസരം കൂടിയാണല്ലോ. അപ്പോൾ ഇവിടെ ശഅബാൻ മാസത്തിൽ അവർ സുന്നത്ത് നോമ്പെടുത്ത് ശീലിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു പ്രയാസം പൂർണ്ണമായും മാറ്റാൻ സാധിക്കും. ഇവിടെ സുന്നത്ത് നോമ്പെടുക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഇതേപോലെ വല്ല പ്രയാസം വന്നു കഴിഞ്ഞാൽ അതിന് മുമ്പായിക്കൊണ്ട് തന്നെ ഇങ്ങനെ വരും എന്ന് സംശയം തോന്നിയാൽ തന്നെ നോമ്പ് മുറിച്ചുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ ചെയ്ത് ആ ഒരു നോമ്പിലേക്ക് കടക്കാനും സാധിക്കും. ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ശഅബാനിലെ നമ്മളിപ്പോൾ ഫസ്റ്റ് ഒരു നോമ്പെടുത്തു, സുന്നത്ത് നോമ്പെടുത്തു, ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഭയങ്കര പ്രയാസം അനുഭവിക്കുകയാണ് എന്ന് തോന്നിയാൽ അവിടെ നോമ്പ് അവർക്ക് അവസാനിപ്പിക്കാം. കാരണം ശരീരം പ്രയാസപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നോമ്പ് നോക്കേണ്ടതില്ല. പിറ്റേ ദിവസം അവർക്ക് നോമ്പ് നോക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ നോമ്പ് പൂർത്തീകരിക്കാനും സാധിക്കും. അങ്ങനെ ശഅബാനിൻ്റെ അവസാന സമയങ്ങളിലൊക്കെയായി ഇതേപോലെ നോമ്പ് നോറ്റു പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ പിന്നെ നോമ്പെടുക്കുമ്പോൾ അവർക്ക് യാതൊരു പ്രയാസവുമില്ലാതെ ആ ഒന്നാമത്തെ നോമ്പ് തന്നെ നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കും. അപ്പോൾ മൈഗ്രെയിൻ പോലെ തലവേദനയൊക്കെയുള്ള ആളുകൾ ഇത് ഈ ഒരു ശഅബാൻ മാസത്തിൽ തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നോമ്പ് തുടക്കത്തിൽ തന്നെ പൂർണ്ണമായ രീതിയിൽ എടുക്കാൻ സാധിക്കും. അത് പ്രത്യേകം മൈഗ്രെയിൻ പോലുള്ള അസുഖങ്ങളുള്ള ആളുകൾ ശ്രദ്ധിക്കുക. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൃത്യമായ മരുന്നുകൾ സ്ഥിരമായിക്കൊണ്ട് കഴിക്കുന്ന ആളുകളാണെങ്കിൽ, മൈഗ്രെയിന് മരുന്നെടുക്കുന്ന ആളുകളാണെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് കാലഘട്ടത്തിൽ തലവേദനയുള്ള ആളുകളൊക്കെ അതിന് കൃത്യമായ ഒരു മരുന്ന് ഡോക്ടറെ കാണിച്ച് മരുന്നെടുക്കുക കൂടി ചെയ്യേണ്ടതുണ്ട് എന്നതുകൂടി ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ടതാണ്.
9: മാഷാല്ലാ, വളരെ ഗുണപ്രദമായൊരു സംസാരമാണ് ഇപ്പോൾ ആരോഗ്യ ചിന്തകൾ പ്രോഗ്രാമിൽ നമ്മൾ കേട്ടത്. മൈഗ്രെയിൻ ഉള്ളവർ ശഅബാനിലെ ശ്രദ്ധിക്കുക എന്നുവെച്ചാൽ റമദാനിലേക്ക് നമ്മൾ ഒരുങ്ങുമ്പോഴുണ്ടാകുന്ന കാര്യങ്ങളും അവിടെ നമുക്ക് ഇബാദത്തുകൾക്ക് ഭംഗം വരാതിരിക്കാനുള്ള അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ചില വിഷയങ്ങളുമാണ് ഡോക്ടർ സാദിഖ് തിരൂർ നമ്മളുമായി പങ്കുവച്ചത്.
5: പ്രായഭേദമന്യേ പൊതുവെ കാണാവുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ ഈ മൈഗ്രെയിൻ. ഇപ്പോൾ അതിനെ സത്യത്തിൽ മൈഗ്രെയിൻ ചികിത്സിക്കുന്നതിലേറെ ഏറ്റവും നല്ലത് മൈഗ്രെയിൻ വരുന്ന വഴികളെ നമ്മൾ ബ്ലോക്ക്
9: ചെയ്യാന്നുള്ളതാണ്.
5: നല്ലൊരു സംസാരമായിരുന്നു ഡോക്ടർ സാദിഖ് തിരൂർ ഇവിടെ പ്രസന്റ് ചെയ്തത്.
11: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
12: നമ്മൾ പീസ് ടൈമിലേക്ക് പോകാം എന്ന് തോന്നുന്നു. ഓക്കെ, നമ്മൾ ആ ഫീഡ്ബാക്ക് ഒന്ന് വായിക്കാം. ജീവിതത്തിൻ്റെ ശബ്ദ കോലാഹലത്തിനിടയിൽ സമാധാനത്തിൻ്റെ ഒരു ശബ്ദം പീസ് റേഡിയോ. ഇന്നത്തെ തലമുറക്ക് വാർത്തകൾക്കൊപ്പം മൂല്യങ്ങളും വേണം. ആ ദൗത്യത്തിൽ ഒരു വ്യത്യസ്ത ശബ്ദമാണ് പീസ് റേഡിയോ. കേൾക്കാം, നല്ലത് ചിന്തിക്കാം, ആഴത്തിൽ ജീവിക്കാം, നന്മയിൽ പീസ് റേഡിയോ. നമ്മൾ പിന്നെ ഒരു ഫീഡ്ബാക്കാണ് വായിച്ചിട്ടുള്ളത്. ഇതുപോലെ ഒരുപാട് ഫീഡ്ബാക്കുകൾ പീസ് റേഡിയോയെക്കുറിച്ച് പിന്നെ വരാറുണ്ട്. ഓക്കെ, പലപ്പോഴും പലരുടെ ജീവിതത്തിലും ഒരു നല്ല വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു പ്രചോദനം, ഒരു വഴികാട്ടിയൊക്കെയായി പീസ് റേഡിയോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വസ്തുതയാണ്.
13: തീർച്ചയായും അത് ഒരു രംഗത്ത് മാത്രമല്ല, ഇപ്പോൾ ആരോഗ്യരംഗത്ത് രോഗികൾക്കൊക്കെ ഒരുപാട് കാഴ്ചപ്പാടുകൾ നമ്മുടെ ആരോഗ്യ വിചാരം പ്രോഗ്രാമുകൾ ഡോക്ടറോട് ചോദിക്കാം. പിന്നെ കരിയർ രംഗത്തൊക്കെ ഒരുപാട് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ, നല്ല കാഴ്ചപ്പാടുകൾ രൂപീകരിക്കാൻ പീസ് റേഡിയോയുടെ ശ്രോതാക്കൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെ.
12: അതിൽ യാതൊരു സംശയമല്ല, ഒരു സംശയമല്ല. അതായത് സാധാരണ ധാർമ്മികമായ ചിന്തകൾ നമ്മൾ സ്വർഗ നമ്മൾ പരമമായ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന പിന്നെ മാർഗനിർദ്ദേശങ്ങൾ പീസ് റേഡിയോ നൽകുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തെ ആരോഗ്യരംഗമായാലും അതുപോലെ തന്നെ നമ്മളെ കരിയറായി കഴിഞ്ഞാലും സാമൂഹിക ബന്ധങ്ങളായി കഴിഞ്ഞാലും അതിനൊക്കെ പരിപോഷിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരുപാട് പിന്നെ വിജ്ഞാനം പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് പകർന്നു നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്.

0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി എന്നിവർ.
3: വിരലിൽ ഞൊട്ട പൊട്ടിക്കുന്നതിൽ തെറ്റുണ്ടോ? അത് പിശാചിന്റെ ദിക്റാണെന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണോ എന്നാണ്.
4: നമസ്കാരത്തിൽ കൈവിരൽ ഞൊട്ടവിടൽ, കൈവിരൽ പൊട്ടിക്കൽ, അത് വെറുക്കപ്പെട്ട കാര്യമായിട്ടാണ് പണ്ഡിതന്മാർ അറിയിച്ചിരിക്കുന്നത്. കാരണം നമസ്കാരം റബ്ബുമായുള്ള മുനാജാത്താണ്. നമസ്കാരത്തിൽ ഖുശൂഇനെ ഭംഗം വരുത്തുന്ന കാര്യങ്ങളാണ് ഇത്തരം അശ്രദ്ധമായ പ്രവർത്തനങ്ങൾ. അതേപോലെ തന്നെ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിലിരിക്കുമ്പോൾ ഒക്കെ തന്നെയും മറ്റുള്ള ആളുകൾക്ക് ഉപദ്രവം ഇല്ലാത്ത രൂപത്തിൽ, മാന്യത നഷ്ടപ്പെടാത്ത രൂപത്തിൽ ആണ് നാം ഇരിക്കേണ്ടത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഈ വിഷയത്തിൽ സ്ഥിരപ്പെട്ട ഹദീസുകളൊന്നും വന്നിട്ടില്ല. എന്നിരുന്നാലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്തി പറയുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്. ഷുഉബ പറയുന്നു, അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മൗലയാണ്, ഞാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ നമസ്കരിച്ചു കൊണ്ടിരിക്കെ വിരൽ പൊട്ടിച്ചു, ഞൊട്ട വിടുകയുണ്ടായി. ഫലമ്മ ഖളയ്തു സ്വലാഹ്, നമസ്കാര നിർവഹണ ശേഷം അദ്ദേഹം എന്നെ അല്പം ശകാരിക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, തഫ്ക അസ്വാബിഅക അന്ത ഫി സ്വലാ, നീ നമസ്കാരത്തിലായിരിക്കെ കൈവിരൽ പൊട്ടിക്കുകയാണോ എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഒരു വെറുക്കപ്പെട്ട കാര്യമായിട്ടാണ് മുൻഗാമികൾ അതിനെ മനസ്സിലാക്കിയത്. അലി റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുഫക്കി അസ്വാബിഅക അന്ത ഫി സ്വലാ, നീ നമസ്കാരത്തിലായിരിക്കെ കൈവിരൽ പൊട്ടിക്കരുത്. ഈ ഹദീസ് ദുർബലമാണ്. ചുരുക്കത്തിൽ, നമസ്കാരത്തിൽ ഇപ്രകാരം ചെയ്യാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അക്കാര്യം വെറുത്തതാണ്. അതുകൊണ്ട് മുൻഗാമികൾ പൊതുവെ ഈ കാര്യം മക്രൂഹ് എന്ന ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമസ്കാരമല്ലാത്ത വേളയിൽ ഒരാൾക്ക് ഇപ്രകാരം ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഓരോരുത്തരുടെയും മാന്യത കാത്തു സൂക്ഷിക്കുകയാണ് വേണ്ടത്. മറ്റുള്ള ആളുകൾക്ക് പ്രയാസങ്ങൾ വരുത്തുന്ന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ പാടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്.
3: സ്ത്രീകൾ വുളു ചെയ്യുമ്പോൾ തലമുടി മറക്കൽ നിർബന്ധമാണോ എന്നാണ്.
4: സ്ത്രീകളെന്നല്ല, പുരുഷന്മാർ ആര് തന്നെയാണെങ്കിലും ഉദു എടുക്കുമ്പോൾ ഔറത്ത് മറക്കുക എന്നത് ഉദുവിൻ്റെ ഒരു ഷർത്ത് നിബന്ധനയല്ല. ഇപ്പോൾ ബാത്റൂമിൽ നിന്ന് ഒരാൾ ഉദു എടുക്കുന്നു, അയാൾ നഗ്നനാണെന്ന് വിചാരിക്കുക. ആ രൂപത്തിൽ ഒരാൾ ഉദു എടുത്താൽ അയാളുടെ ഉദു സ്വീകരിക്കുമോ, ആ ഉദു കൊണ്ട് നമസ്കരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതെ, സ്വീകരിക്കും. അതുകൊണ്ട് നമസ്കരിക്കാവുന്നതാണ്. കാരണം ഉദു എടുക്കുമ്പോൾ ഔറത്ത് മറക്കുക എന്നതൊരു ഷർത്ത് അല്ല. സ്ത്രീകളെ സംബന്ധിച്ചും അതേ വിധി തന്നെയാണ്. പക്ഷേ ഈ ഒരു ഉദ്ദേശത്തിലല്ലല്ലോ അവർ ചോദിച്ചത്, മറിച്ച് ഒരു അന്യ പുരുഷന്മാർ കാണുന്ന രൂപത്തിലാണ് എങ്കിൽ അവിടെ തീർച്ചയായും ഔറത്ത് പരിപൂർണമായി മറക്കുന്ന രൂപത്തിലായിരിക്കണം. അതല്ലാതെ ഉദു എടുക്കാൻ വേണ്ടി മാത്രം ഒരു തലമറക്കൽ, ബാങ്ക് കൊടുക്കുമ്പോൾ ഒരു തലമറക്കൽ, ഖുർആൻ ഓതാൻ വേണ്ടി മാത്രം ഒരു തലമറക്കൽ, അങ്ങനെ ചില പ്രത്യേക സന്ദർഭങ്ങളിലുള്ളൊരു തലമറക്കൽ ഇസ്ലാമിലില്ല. അന്യ പുരുഷന്മാർ ദർശിക്കുമെങ്കിൽ അവിടെ ഏത് സമയത്തും നമ്മൾ തല എന്നല്ല ഔറത്ത് പരിപൂർണമായി മറക്കണം. നമസ്കാരത്തിലാണ് എങ്കിൽ ആര് തന്നെ കണ്ടാലും, ഭർത്താവ് തന്നെ കണ്ടാലും ശരി, അവിടെ പരിപൂർണമായി ഔറത്ത് മറക്കൽ നിർബന്ധവുമാണ്.
3: പുഴയിലൂടെ ഒഴുകി വരുന്ന തേങ്ങ എടുക്കുന്നതിൻ്റെ വിധി എന്താണ് എന്നാണ്.
4: നഷ്ടപ്പെട്ടു പോയ വസ്തുവിന് ലുഖത്ത എന്നാണ് പറയുക. ലുഖത്തയുമായി ബന്ധപ്പെട്ട് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം കാര്യങ്ങൾ ഈ ഉമ്മത്തിനെ ഉപദേശിച്ചിട്ടുണ്ട്. നഷ്ടപ്പെട്ട് പോയ ഒരു വസ്തു അല്ലെങ്കിൽ കളഞ്ഞു കിട്ടിയൊരു മുതൽ, രണ്ട് മൂന്ന് വിഷയങ്ങൾ അതിൽ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, വലിയ വിലയില്ലാത്ത ജനങ്ങൾ നിസ്സാരമായി കാണുന്ന വസ്തുക്കളാണ്. റോഡിൽ നിന്നും ഒരു 5 രൂപ ലഭിച്ചു എന്ന് വിചാരിക്കുക. ഇന്നത്തെ കാലത്ത് 5 രൂപയോ 10 രൂപയോ ഒക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ വിഷമിക്കുന്ന, അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്ന, അത് തെരയുന്ന ആളുകൾ ഇല്ല എന്ന് തന്നെ പറയാം. ഇങ്ങനെ ആളുകൾ അത്ര ഗൗരവമായി എടുക്കാത്ത വസ്തുവാണ് ലഭിച്ചത് എങ്കിൽ അത് എടുക്കാവുന്നതാണ്. ഇമാം അബൂദാവൂദ് ജാബിർ റളിയല്ലാഹു അൻഹുവിൻ ഉദ്ധരിക്കുന്ന ഹദീസിൽ റഖസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിലാസ വസ്സൗതി വൽഹബിൽ യൽതഖിദു റജുൽ, ഒരാൾക്ക് ലഭിക്കുന്ന ഒരു കയറ്, ഒരു ചാട്ടവാറ്, ഒരു വടി, ഇതിലൊക്കെ ഇളവ് നൽകി അഥവാ അങ്ങനെ എടുക്കാമെന്നാണ്. അതായത് അതിന് ഉടമസ്ഥൻ വന്ന് ചോദിച്ചാലോ, അല്ലെങ്കിൽ ഉടമസ്ഥനെ അറിയാം നമുക്ക്, എന്നിട്ടും അത് കൊടുക്കണ്ട എന്നർത്ഥത്തിലല്ല. ജനങ്ങൾ അത്ര ഗൗരവമായി കാണാത്ത ഒരു വസ്തുവാണ് എങ്കിൽ അത് എടുക്കാവുന്നതാണ്. രണ്ടാമത്തത് ജീവികളായിരിക്കും. ആ ജീവികൾ തന്നെ 2 രൂപത്തിലുണ്ട്. സ്വയം രക്ഷപ്പെടാൻ സാധിക്കുന്ന മൃഗങ്ങൾ, ഒട്ടകം പോലുള്ള, അതേപോലെ പശു, കുതിര പോലുള്ള, കോബ്ര കഴുത പോലുള്ള ജീവികൾ, അവയൊക്കെ തന്നെയും നമ്മൾക്ക് റോഡ് സൈഡിൽ നിന്നോ എവിടെ നിന്നോ ലഭിച്ചു കഴിഞ്ഞാൽ നാം അത് എടുത്തുകൊണ്ടുവരേണ്ട ആവശ്യമില്ല. നാം അത് എടുത്തിട്ടില്ല എന്നതുകൊണ്ട് ഒരിക്കലും അത് പാഴായി പോവുകയോ മറ്റോ ചെയ്യുന്നില്ല, ചത്തുപോകാൻ സാധ്യതയില്ല. അത് അതിൻ്റെ ഉടമസ്ഥൻ തെരഞ്ഞു പിടിച്ചുകൊള്ളും. ഇനി അതല്ല, ഒരു പക്ഷേ മൃഗങ്ങൾ ആക്രമിക്കുവാൻ സാധ്യതയുള്ള കോഴി, അതേപോലുള്ള ആട് പോലുള്ള വസ്തുക്കളാണ് എങ്കിൽ അത് നാം എടുത്തിട്ടില്ല എങ്കിൽ ഒരു പക്ഷേ നശിക്കുവാൻ സാധ്യതയുണ്ട് എങ്കിൽ അതെടുക്കാം. അതിൻ്റെ ഉടമസ്ഥനെ തേടി നമുക്ക് അന്വേഷിക്കാം, പരസ്യം നൽകാം. അല്ല, പെട്ടെന്ന് തന്നെ ഉപയോഗിക്കേണ്ടതാണ് എങ്കിൽ, ഇപ്പോൾ ഒരു കോഴിയെ ലഭിച്ചു എങ്കിൽ അതിന് അറുത്ത് നമുക്ക് ഉപയോഗിക്കാം, ഉടമസ്ഥന് കാശ് കൊടുക്കും. ഉടമസ്ഥന് ഏറ്റവും നല്ലതെന്താണോ ഒരുപക്ഷെ കാശ് കൊടുക്കലായിരിക്കും, അല്ലെങ്കിൽ അതേ വസ്തുവിനെ തിരിച്ചു കൊടുക്കലായിരിക്കും. ആ രൂപത്തിൽ ചെയ്യാവുന്നതാണ്. ഇവിടെ മൂല്യമുള്ള ജനങ്ങൾ വില കൽപ്പിക്കുന്ന എന്തൊരു വസ്തുവാകട്ടെ, അത് ലഭിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നാം എടുത്തിട്ടില്ല എങ്കിൽ അർഹരല്ലാത്ത ആളുകൾ എടുക്കുകയും അവരാരോടും അറിയിക്കാതെ ഉപയോഗിക്കുകയും ചെയ്യും. അതിനേക്കാൾ നല്ലത് ഇതിന് ഇസ്ലാമികമായ കാര്യങ്ങൾ അറിയാൻ നാം എടുക്കുകയും എന്നിട്ട് ഒരു വർഷം അത് പരസ്യം ചെയ്യുകയും തുടർന്ന് അതിൻ്റെ അർഹരായ ആളുകൾ വന്നിട്ടില്ല എങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഏത് സമയത്ത് അവർ വന്ന് ചോദിച്ചാലും കൊടുക്കേണ്ടതുമാണ്. ഇപ്പോൾ തോട് സൈഡിലുള്ള ഒരു സ്ഥലത്താണ് ഈ സഹോദരൻ താമസിക്കുന്നത്. സ്വാഭാവികമായും തോടിൻ്റെ ഇരുവശങ്ങളിലും ധാരാളം തെങ്ങുകൾ ഉണ്ടായിരിക്കും. അത് ഒരു ആളുടേതായിരിക്കില്ല, പല ആളുകളുടേതുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു തേങ്ങ നഷ്ടപ്പെട്ടു എന്നത് അതിൻ്റെ ഉടമസ്ഥന് വലിയ വിഷയമുള്ള കാര്യമല്ല. ഒരു തെങ്ങിൻ തോപ്പിലുള്ള നിരവധി തെങ്ങുകളിൽ നിന്നും ഒരു പക്ഷേ അത്ര ആവശ്യമില്ലാത്തത് കൊണ്ടായിരിക്കും ഒരു തേങ്ങ വീണാൽ ഉടനെ അത് പോയി എടുക്കാത്തതും, അല്ലെങ്കിൽ തേങ്ങ പറിക്കുവാൻ സമയമായി കഴിഞ്ഞാൽ അത് പറിക്കാത്തതുമൊക്കെ. ഏതായിരുന്നാലും ഇങ്ങനെ തോട് സൈഡിൽ താമസിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു തോട്ടിലൂടെ ഒരു തേങ്ങ ഒഴുകി വരുന്നു എങ്കിൽ അത് എടുക്കാവുന്നതാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഒരു തേങ്ങ എന്നതൊന്നും ആളുകൾ വലിയ ഗൗരവമുള്ള കാര്യമായി കാണാറില്ല, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ തെരഞ്ഞ് അന്വേഷിക്കാറില്ല. എന്നാൽ ഒരു മലവെള്ളപ്പാച്ചിൽ മറ്റുമൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ മഴ പെയ്ത് ഒന്നിച്ചു വരുമ്പോൾ ധാരാളം തേങ്ങകൾ വരുന്നു എങ്കിൽ നമ്മൾക്കത് ശേഖരിച്ചു വരിച്ച് ഒരു പക്ഷേ അത് ഒരു വ്യക്തിയുടെ മുതലായിരിക്കുവാൻ സാധ്യതയുണ്ട്. നമുക്ക് അന്വേഷിക്കാം, സ്വാഭാവികമായും തോടിൻ്റെ സൈഡുകളിലുള്ള പല ആളുകളോടും അന്വേഷിക്കാം, അങ്ങനെ അവർ അറിയിക്കുകയും ചെയ്യാം. അർഹരായ ആളുകൾ എത്തിയിട്ടില്ല എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. അല്ലാഹു തആല ആലം.
3: പ്രസവിച്ച ഉടനെ കുട്ടികളുടെ ചേലാകർമ്മം ചെയ്യുന്നതിന്റെ വിധി എന്താണ്?
4: ചേലാകർമ്മം എത്രാം ദിവസം ചെയ്യണം എന്നത് സംബന്ധമായി ഹദീസുകൾ ഒന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ആ വിഷയമായി വന്ന ഒരു ഹദീസ് അഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹസൻ വൽ ഹുസൈൻ വഖത്തനഹുമ ലിസബഅതി അയ്യാമിൻ. ഇമാം ബൈഹഖി ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഹുസൈൻ കുട്ടികൾക്ക് വേണ്ടി അഖീഖ നടത്തി ഏഴാം ദിവസം ചേലാകർമ്മം നടത്തുകയും ചെയ്തു എന്നാണ്. എന്നാൽ ഈ ഹദീസ് ദുർബലമാണ്, ദഈഫാണ്. അതുകൊണ്ടാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലയോട് ഖിതാന് നടത്താൻ ചേലാകർമ്മം ചെയ്യാൻ പ്രത്യേകമായ ദിവസമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ലം അസ്മാ ഫീ ദാലിക ശൈഅ, ആ വിഷയമായി ഒന്നും ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഓരോരുത്തരുടെയും സൗകര്യം പ്രമാണിച്ച് ചെയ്യാവുന്നതാണ്. ഏഴാം ദിവസം ഒരു പക്ഷേ അന്ന് അഖീഖ അറുക്കുന്നു, മുടി കളയുന്നു എന്നിത്യാദി കാരണങ്ങളാൽ അന്ന് ചേലാകർമ്മം ചെയ്യാൻ സാധിച്ചുവെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ അതല്ലാത്ത സമയങ്ങളും ചേലാകർമ്മം ചെയ്യാവുന്നതാണ്. പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പായി ഏതായാലും ചേലാകർമ്മം ചെയ്യണം. കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ പിന്നീട് അതൊക്കെ അവർക്കൊരു മടിയും ലജ്ജയുമൊക്കെ ആയിരിക്കും. അപ്പോൾ നേരത്തെ കാലത്തെ തന്നെ ചേലാകർമ്മം ചെയ്യലായിരിക്കും നല്ലത് എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തആല ആലം.
3: സുബഹിയുടെ മുമ്പുള്ള രണ്ട് റക്കാത്ത് സുന്നത്ത് ബാങ്കിന് മുമ്പാണോ നിസ്കരിക്കേണ്ടത് എന്നാണ്.
5: റവാത്തിബുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത് അത് ഫർള് നിസ്കാരത്തിൻ്റെ സമയം ആരംഭിക്കുന്നത് മുതൽ, അതാത് ഫർള് നിസ്കാരത്തിൻ്റെ സമയം ആരംഭിക്കുന്നത് മുതൽ റവാത്തിബിൻ്റെ സമയവും ആരംഭിക്കുന്നു. ബാങ്കുമായിട്ട് റവാത്തിബ് നിസ്കാരത്തിന് യാതൊരു ബന്ധവുമില്ല. ഉദാഹരണത്തിന് ചോദ്യകർത്താവ് ഉന്നയിച്ചതുപോലെ തന്നെ സുബഹിൻ്റെ സമയമായിട്ടുണ്ട്, ബാങ്ക് വിളിച്ചു കാണുന്നില്ല. സമയമായി കഴിഞ്ഞാൽ അഥവാ സുബഹ് ബാങ്ക് വിളിക്കേണ്ട സമയമായി കഴിഞ്ഞിട്ടുണ്ട്, ബാങ്ക് വിളിച്ചു കാണുന്നില്ല എങ്കിൽ ബാങ്ക് വിളിക്കേണ്ടത് ഒരാവശ്യവുമില്ല. അയാൾക്ക് സുബഹിൻ്റെ മുമ്പുള്ള രണ്ടര കാലത്ത് റവാത്തിബ് നിസ്കരിക്കാം. അതുപോലെ തന്നെ ളുഹർ ബാങ്ക് വിളിച്ചിട്ടില്ല, സമയമായിട്ടുണ്ട്. ഒന്നിരിക്കൽ ബാങ്ക് വിളിക്കുന്ന അയാളുടെ അശ്രദ്ധ കാരണത്താൽ വിളിക്കാൻ മറന്നുപോയതോ, അതല്ല എങ്കിൽ അവിടെ ആ സമയത്ത് ആളില്ലാതെ പോവുകയോ ചെയ്തതിൻ്റെ പേരിൽ ബാങ്ക് വിളിക്കപ്പെട്ടിട്ടില്ല എന്നതിൻ്റെ പേരിൽ നമ്മൾ റവാത്തിബുകൾ ഉപേക്ഷിക്കേണ്ടതില്ല. റവാത്തിബും ബാങ്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. നിസ്കാരത്തിൻ്റെ സമയമായി കഴിഞ്ഞാൽ ആ നിസ്കാരവുമായി ബന്ധപ്പെട്ട റവാത്തിബുകൾ നിസ്കരിക്കാവുന്നതാണ്. അല്ലാഹു അലം.
3: സ്ഥിരമായി മഗ്രിബിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്നാണ്.
6: നമുക്കൊക്കെ അറിയാം, നമ്മുടെ ജീവിതം അദ്കാറുകളും ദുആകളും ഇബാദാത്തുകളുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കണം. ഉണർന്നെഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെയുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ എന്തൊക്കെ ചൊല്ലണം, പ്രാർത്ഥിക്കണം, ദിക്റുകളായി വരേണ്ടതുണ്ട് എന്ന് നിർണയിക്കപ്പെട്ടും നിർണയിക്കപ്പെടാതെയും എണ്ണം പറഞ്ഞും എണ്ണം പറയാതെയുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീൻ നമുക്ക് ഒരുപാട് ദിക്റുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമസ്കാര ശേഷം, അതേപോലെ തന്നെ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ, വീട്ടിലേക്ക് കയറുമ്പോൾ തുടങ്ങി ഒരു വിശ്വാസിയുടെ ജീവിതം ദിക്റുകളും ദുആകളും കൊണ്ട് നിറഞ്ഞതാണ്. ഇതിൽ നിർണിതമായ സമയം നിശ്ചയിക്കപ്പെട്ടതുണ്ട്, അല്ലാത്തതുണ്ട്. സമയം നിശ്ചയിക്കപ്പെട്ടതിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ടുന്ന ദിക്റുകൾ. അദ്കാറു സബാഹ് വൽ മസാ എന്ന രൂപത്തിൽ തന്നെ ലഘുലേഖകളായും അതേപോലെ തന്നെ പുസ്തകങ്ങളിലുമൊക്കെ അത് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഇന്ന് അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നവരുണ്ട്. ഇതിൻ്റെ സമയം കൃത്യമായി ഒരു സമയം നിശ്ചയിച്ചിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ ഇന്ന സമയത്ത് പള്ളിയിലേക്ക് കയറുമ്പോൾ എന്ന് പറഞ്ഞതുപോലുള്ള ഒരു സമയമല്ല, കുറച്ച് ആശ്വാസമുള്ള ഒരു സമയമാണ് അതിന് നിശ്ചയിച്ചിട്ടുള്ളത്. കാരണം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്നും ചെയ്യേണ്ടുന്ന ഒന്ന് എന്നതുകൊണ്ട് ആശ്വാസം നൽകിക്കൊണ്ടാണ് നബി അത് പഠിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ ആയത്ത് നമുക്കറിയാമല്ലോ, വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസ് വഖബ്ല ഗുറൂബ്. നീ അല്ലാഹുവിനെ പ്രകീർത്തിക്കുക സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമയത്തിന് മുമ്പും. ഇത് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ള പണ്ഡിതന്മാർ ഇത് രാവിലെയും വൈകുന്നേരവുമൊക്കെ ഉള്ള നമസ്കാരത്തെപ്പറ്റിയും അതോടൊപ്പം തന്നെ ആ സമയത്ത് ചൊല്ലേണ്ടുന്ന ദിക്റുകളെപ്പറ്റിയുമാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അസർ നമസ്കാരവും അതേപോലെ തന്നെ സുബിഹി നമസ്കാരവും ഈ ആയത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അതോടൊപ്പം ആ സന്ദർഭങ്ങളിൽ ചൊല്ലേണ്ടുന്ന ദിക്റുകളും ഇതിൽ ഉൾപ്പെടുന്നതാണ് എന്ന രൂപത്തിലാണ് പല പണ്ഡിതന്മാരുടെയും വിശദീകരണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൻ്റെയൊക്കെ ഒരു വിശദാംശം വിശദീകരണം എന്ന പോലെ നമുക്ക് പഠിപ്പിച്ചതാണ് മൻ ഖാല ഹീന യുസ്ബിഹു, നേരം പുലരുന്ന സമയത്ത് ഇങ്ങനെ ചൊല്ലിയാൽ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പഠിപ്പിക്കുന്നു. മൻ ഖാല ഹീന യുംസി, വൈകുന്നേരമാകുമ്പോൾ, അപ്പോൾ ആ വൈകുന്നേരം നേരം പുലരുമ്പോൾ എന്നത് ഒരു നിർണിത സമയമല്ലാതെ ഒരല്പം വിശാലമായിട്ടാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ചില പണ്ഡിതന്മാരൊക്കെ തുലൂഉൽ ഫജ്ർ, പ്രഭാതോദയം മുതൽ അഥവാ സുബഹിയുടെ സമയം മുതൽ സൂര്യാസ്തമയം വരെയുള്ള സൂര്യോദയം വരെയുള്ള സമയമാണ് അതിൻ്റെത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. വേറെ ചില പണ്ഡിതന്മാർ ഒരല്പം കൂടി ദീർഘിപ്പിച്ച് ലുഹാ സമയം വരെയുള്ള സമയം നമുക്ക് ഈ പ്രാർത്ഥന രാവിലെ ചൊല്ലാമെന്നാണ്. അതേപോലെ തന്നെ വൈകുന്നേരത്തെ പ്രാർത്ഥന, അത് അസർ നമസ്കാരത്തിൻ്റെ സമയം അവിടെ മുതൽ തുടങ്ങി, അസറിൻ്റെ സമയം മുതൽ തുടങ്ങി മഗ്‌രിബിൻ്റെ സമയം വരെയോ ആണ് എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരും ആ വിഷയത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത്. ചിലരൊക്കെ രാത്രിയുടെ ആദ്യ മൂന്നിലൊന്ന് ആ സമയം വരെ ചൊല്ലാം, അഥവാ ഒരു ഇഷാഇൻ്റെ സമയം വരെയൊക്കെ ഇത് ചൊല്ലാം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപൂർവം ചില പണ്ഡിതന്മാർ മഗ്‌രിബിൻ്റെ സമയം കഴിഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത്, അഥവാ മഗ്‌രിബ് നമസ്കാരത്തോടുകൂടിയാണ് ഈ ദിക്റുകൾ ചൊല്ലേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ശരിയായിട്ടുള്ളത് രാവിലത്തേതാണ് എങ്കിൽ സുബഹിയുടെ സുബഹി നമസ്കാരത്തിൻ്റെ സമയം മുതൽ, അല്ലെങ്കിൽ സുബഹിയുടെ സമയം മുതൽ സൂര്യോദയത്തിൻ്റെ സമയം വരെയുള്ള ടൈമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അതേപോലെ തന്നെ അസർ നമസ്കാരം മുതൽ മഗ്‌രിബ് നമസ്കാരം വരെയുള്ള സമയമാണ് വൈകുന്നേരത്തേത് ചൊല്ലേണ്ടത്. ഇനി നമുക്ക് ആ സമയത്ത് ചൊല്ലാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊരല്പം കൂടി കഴിഞ്ഞാലും അത് ചൊല്ലാം എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വല്ലാഹു അഅലം.
3: ഐ സി യു കാഷ്വാലിറ്റിയിൽ ജോലി ചെയ്യുന്ന ഒരു പി ജി ഡോക്ടറാണ് ഞാൻ. ചില സന്ദർഭങ്ങളിൽ ലോഹർ അസർ മഗ്‌രിബ് നിസ്കാരങ്ങൾ അതിൻ്റെ കൃത്യസമയത്ത് നിസ്കരിക്കാൻ സാധിക്കാറില്ല. കൂടുതലും ലോഹർ നിസ്കാരം ഒരുപാട് ലേറ്റാവാറുണ്ട്, ചില സമയത്ത് നഷ്ടപ്പെടാറുമുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ്.
7: ജമ്മാക്കി നമസ്കരിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ ചോദ്യം. ജമ്മാക്കി നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് നമസ്കാരങ്ങൾ അവയിലൊന്നിൻ്റെ സമയത്ത് നിർവഹിക്കുന്നതിനാണ് ജമ്മാക്കി നമസ്കരിക്കുക എന്ന് പറയാം. രണ്ട് നമസ്കാരങ്ങളെന്ന് പറയുമ്പോൾ ദുഹറും അസറും അതിലൊന്നിൻ്റെ സമയത്ത്, ഒന്ന് ദുഹറിൻ്റെ സമയത്തേക്ക് ഇങ്ങോട്ട് ചെമ്പ് തഖ്ദീമായി മുന്നടിപ്പിച്ച്, അല്ലെങ്കിൽ അസറിൻ്റെ സമയത്തേക്ക് ദുഹറിനെയും അസറിനെയും തഖീറായി പിന്തിപ്പിച്ച് നമസ്കരിക്കുക. മഗ്‌രിബും ഇഷയും അതിലൊന്നിൻ്റെ സമയത്ത് രണ്ടും കൂടി നമസ്കരിക്കുക. ഒന്നുകിൽ മഗ്‌രിബിൻ്റെ സമയത്തേക്ക് ജമ്മു തഖ്ദീം മുന്നോടിപ്പിച്ച് നിസ്കരിക്കുക, അല്ലെങ്കിൽ ജമ്മു തഖീറായി ഇഷേൻ്റെ സമയത്ത് രണ്ടും കൂടി നിസ്കരിക്കുക. ഇങ്ങനെ നിസ്കരിക്കുന്നതിനാണ് ജമ്മാക്കി നമസ്കരിക്കുക എന്ന് പറയാം. അവിടെ ദുഹറും അസറും 4-4 റക്അത്ത് വീതമാണ് നിസ്കരിക്കുന്നത്. മഗ്രിബ് 3-4 റക്അത്തുകളായിട്ടാണ് നമസ്കരിക്കുന്നത്. ഇങ്ങനെ നമസ്കരിക്കാന്നതിനാണ് ജംആക്കി നമസ്കരിക്കുക എന്ന് പറയുക. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരം ജംആക്കി നമസ്കരിച്ചിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ രോഗം, അതേപോലെ മഴ, അതേപോലെ യാത്ര തുടങ്ങിയുള്ള ഒഴിവ് കഴിവുകളിൽ ഇങ്ങനെ ജംആക്കി നമസ്കരിച്ചിട്ടുണ്ട് എന്നതറിയിക്കുന്ന തെളിവുകൾ വന്നിട്ടുണ്ട്. എന്നാൽ മഴയോ രോഗമോ യാത്രയോ അല്ലാതെ തന്നെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ജംആക്കി നമസ്കരിച്ചതായും റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ചില അവശ്യഘട്ടങ്ങളിൽ അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത. നമസ്കാരം സമയബന്ധിതമായ ഫർദാണ്. ഓരോ നമസ്കാരത്തിനും അതിൻ്റേതായ സമയങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് നമസ്കാരത്തിൻ്റെ സമയം പഠിപ്പിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമി അല്ലാഹു സുബ്ഹാനഹു വതാല നിയോഗിച്ച് ഓരോ നമസ്കാരത്തിൻ്റെയും തുടക്ക സമയവും ഒടുക്ക സമയവും നമസ്കരിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞത് തുടക്ക സമയവും കാണിച്ചു, ഒടുക്ക സമയവും കാണിച്ചു. എന്നിട്ട് പറഞ്ഞത് അസ്സലാത്തു ബൈന ഹാദൈനിൽ വഖ്തൈനി, ഈ രണ്ട് സമയങ്ങൾക്കിടയിലാണ് നമസ്കാരം എന്നാണ്. അപ്പോൾ ഓരോ നമസ്കാരവും അതിൻ്റെ സമയത്ത് അതിന് പറയപ്പെട്ട തുടക്കവും ഒടുക്കവും അതിൽ നമസ്കരിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണ് അത് ശറാക്കപ്പെട്ടിട്ടുള്ളത്, മതപരമാക്കപ്പെട്ടിട്ടുള്ളത്. ആളുകൾ അതുകൊണ്ട് തന്നെ നമസ്കരിക്കുമ്പോൾ നമസ്കാര സമയം അത് പാലിക്കണം, നിശ്ചയിക്കപ്പെട്ട സമയത്തെ നമസ്കരിക്കാവൂ. എന്നാൽ ജംആക്കി നമസ്കരിക്കുമ്പോൾ അത് ചില ഇളവുകളെ പരിഗണിച്ചാണ്. രോഗമുണ്ടാകുമ്പോൾ, മഴയുണ്ടാകുമ്പോൾ, യാത്രയിലാകുമ്പോൾ ഒക്കെ ജംആക്കി നമസ്കരിക്കാൻ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ നമസ്കരിച്ചിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഇതല്ലാത്ത അവസ്ഥകളിലും നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ജംആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില അവശ്യഘട്ടങ്ങൾ വരുമ്പോൾ ജംആക്കാം എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. ഇവിടെ ചോദ്യത്തിൽ വന്നത് ഇപ്പം യാത്രയുമായി ബന്ധപ്പെട്ട് ദുഹർ നമസ്കരിച്ചു അതിൻ്റെ സമയത്ത്, പക്ഷേ അസ്ർ നമസ്കാര സമയത്ത് യാത്രയിലാണ്, അസറിൻ്റെ സമയം കഴിഞ്ഞതിന് ശേഷം യാത്ര അവസാനിക്കുകയുള്ളൂ, ഒരാൾക്ക് ജംആക്കാം, ദുഹറിലേക്ക് അസറിനെ ജംആക്കാം. അതേപോലെ തൻ്റെ സജീവ സാന്നിധ്യവും ശ്രദ്ധയും ഉണ്ടാകേണ്ട സന്ദർഭങ്ങളിൽ തൻ്റെ കാവൽ അല്ലെങ്കിൽ തൻ്റെ പരിചരണം അനിവാര്യമാകുന്നൊരു ഘട്ടം, മറ്റൊരു വഴിയുമില്ലാത്ത സന്ദർഭം, മറ്റൊരാളെ കാവൽ നിർത്തിയിട്ട് നമസ്കരിക്കാൻ സമയമുണ്ടെങ്കിൽ നമസ്കാരം ആ സമയത്ത് തന്നെ നിർവഹിക്കണം. എന്നാൽ അതിനും കഴിയാത്തൊരവസ്ഥ, ഒരു പരിചരണവേദിയിൽ ഡോക്ടറോ മറ്റോ ഓപ്പറേഷൻ തിയേറ്ററിലോ മറ്റോ വ്യാപൃതരാകുന്ന സന്ദർഭം, മറ്റൊരു വഴി കാണാത്ത വിധം വ്യാപൃതനാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് എങ്കിൽ 4 റക്അത്ത് നമസ്കരിക്കാൻ ഒരു അവസരം കാണാത്ത വിധം വ്യാപൃതനാണ്, പരിചരണത്തിലാണ്, ഇത്തരം സന്ദർഭങ്ങൾ നമസ്കാരം ജംആക്കി നമസ്കരിക്കാൻ അവസരമുള്ള സന്ദർഭമാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല ഒരാൾക്ക് കഴിയാത്തത് മതമാക്കിയിട്ടില്ല, മതനിയമമാക്കിയിട്ടില്ല, മതവിധിയാക്കിയിട്ടില്ല. എല്ലാവർക്കും സാധ്യമായതാണ് അല്ലാഹു സുബ്ഹാനഹു വതാല മതനിയമമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സാധ്യമാകുന്നത്ര ഫത്തഖുല്ലാഹ മസ്തതഅതും, സാധ്യമാകും വിധം അള്ളാഹുവിന് വഴിപ്പെട്ട് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുകയാണ് വേണ്ടത്. ഓരോ നമസ്കാരവും അതിൻ്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനം. എന്നാൽ അനിവാര്യതകളും ആവശ്യ സന്ദർഭങ്ങളും തേടുന്നുവെങ്കിൽ ജംആക്കി പറയപ്പെട്ട വിധം, അതായത് ദുഹറും അസറും അതിലൊന്നിൻ്റെ സമയത്ത്, തഖ്ദീമായി ആകാം തഅഖീറായി ആകാം, മഗ്രിബ് ഇശയും അതിൻ്റെ ഒന്നിൻ്റെ സമയത്ത്, അത് തഖ്ദീമായി ആകാം തഅഖീറായി ആകാം, നിർവഹിക്കുന്നതിൽ ഇളവുണ്ട്. ഇതാണ് ആ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്. അല്ലാഹു അലം.
2: മഷാ അല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി എന്നിവർ.
8: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്, നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട, സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: മറ്റൊരു മനോഹരമായ സ്ലോട്ടിലേക്ക് പ്രവേശിക്കുകയാണ് സ്വരം. ലോകത്തിനുടയവൻ എന്ന ഈരടികൾക്ക് ശബ്ദവുമായി നമ്മോടൊപ്പം ചേരുന്നു സിദ്റത്തുൽ മുൻതഹ.

0: മാഷാഅല്ലാഹ്. വളരെ മനോഹരമായ ഒരു ഗാനമാണ് ഇന്നത്തെ സ്വരത്തിൽ നമ്മൾ കാതോർത്തത്. ലോകത്തിനുടയവൻ എന്ന ഇരടികളുമായി നമ്മോടൊപ്പം ചേർന്നു സിദ്റത്തുൽ മുൻതഹ.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, phone 9020840.

0: www.peaceradio.com.
1: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്. ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രം അറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
1: Peace Radio. Tune to reality.

മനുഷ്യന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വച്ച ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത്, വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല, ദൂരത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്കു മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത്, പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കുമൊക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിൻ്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുല്യ വ്യക്തിത്വം എന്ന ശീർഷകത്തിൽ പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിലേക്ക് പ്രോഗ്രാമുകൾ അയച്ച കൂട്ടുകാരുടെ പ്രോഗ്രാമുകളാണ് നമ്മൾ ഈ സ്റ്റാർ ക്വസ്റ്റിൽ കേൾക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ധാരാളം, നമ്മളിപ്പോൾ മദ്രസകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പാട്ടായിട്ടും പ്രസംഗങ്ങളായിട്ടും കഥകളൊക്കെ ആയിട്ട് കുറേ കൂട്ടുകാർ റേഡിയോയിലേക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്കൊക്കെ നിങ്ങൾക്കും ഇതുപോലെ ഇനിയും അവസരങ്ങളുണ്ടാവും, അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിലെ ആദ്യത്തെ ഒരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. ജി എൽ പി സ്കൂൾ മമ്പാട്ടുമൂല മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി നഹിയ കെയുടെ ഒരു സോങ് ഒരു പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം.
1: അസ്സലാമു അലൈക്കും, ഞാൻ നഹിയ കെ.

0: അസ്സലാമു അലൈക്കും.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ റബീലവലിലേക്ക് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തേക്കാൾ നമ്മൾ ഓർത്തിരിക്കേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തെക്കുറിച്ചുള്ള ഒരു മനോഹരമായ ഗാനമാണ് നമുക്ക് മുന്നിൽ നാഹിയാക്കെ അവതരിപ്പിച്ചത്.
2: ഞാൻ ഇങ്ങനെ ആലോചിക്കണം എന്താ വെച്ചാൽ, ഈ സ്റ്റാർ ക്വസ്റ്റിനെ കുറിച്ചാണ്. അതായത് അവസരമില്ലാത്ത പോയവരുടെ അവസര കേന്ദ്രം എന്ന് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർ ക്വസ്റ്റ് നമുക്ക് അത് പറയാൻ പറ്റും. ഇപ്പം നമുക്ക് നോക്കൂ, നമ്മളിവിടെ ഇങ്ങനെ ഈ സ്റ്റാർ ക്വസ്റ്റ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഏതൊക്കെയോ ഒരുപാട് വിഭിന്നങ്ങളായ സ്ഥലങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. അതിപ്പോൾ നമ്മുടെ പീസ് റേഡിയോയുടെ ഒരു ശ്രോതാക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളൊക്കെ വിചാരിക്കുന്നതിന് അപ്പുറമാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ റേഡിയോയുടെ ശ്രോതാക്കൾ.
1: ലക്ഷക്കണക്കിന് ആളുകളുണ്ട്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്.
2: അപ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെ മനസ്സിലാക്കും, ഇപ്പോൾ ചില കുട്ടികൾക്കൊക്കെ ചില സങ്കടങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഒരു സ്കൂളിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സ്കൂളിൽ ഒരു മത്സര പരിപാടി വരികയാണെങ്കിൽ, ഏറ്റവും നന്നായി പാടുന്ന, ഏറ്റവും നന്നായി പ്രസംഗിക്കുന്ന, ഏറ്റവും നന്നായി എഴുതുന്ന, ഏറ്റവും നന്നായി ചിത്രം വരക്കുന്ന കുട്ടികൾക്കാണ് അവിടെ അവസരമുള്ളത്.
1: അതെ.
2: ഇപ്പോൾ ഒരു സ്കൂളിൽ 1000 കുട്ടികളുണ്ടെങ്കിൽ ഒരു കലാമേള നടത്തുകയാണെങ്കിൽ ഒരു 50 കുട്ടികൾക്ക് അവസരമുണ്ടാവുകയും ബാക്കി 950 പേര് എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് തഴയപ്പെടുന്ന ഒരു സന്ദർഭമാണ്
1: ഉണ്ടാവും.
2: അവസരം ഉണ്ടാവില്ല, അതിനുള്ള ചാൻസ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ തഴയപ്പെടുന്ന ആളുകൾക്കും ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു സ്കൂളിൽ പ്രോഗ്രാം നടത്തുകയാണെങ്കിൽ മാക്സിമം ഒരു 500-600 ആളുകൾ അത് ശ്രമിക്കുമെന്നതിനപ്പുറത്തില്ല. എന്നാൽ റേഡിയോയിലൂടെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ അത് കേൾക്കാൻ, നമ്മളവരെ കാണുന്നില്ലെങ്കിലും നമ്മളവരെ കേൾക്കുന്നില്ലെങ്കിലും നമ്മുടെ സൗണ്ട്, നമ്മുടെ ശബ്ദം കേൾക്കാൻ, നമ്മുടെ പ്രോഗ്രാമുകൾ കേൾക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് ഇത് കേൾക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കൂട്ടുകാർക്ക് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാനുള്ള അവസരമാണ് സ്റ്റാർ ക്വസ്റ്റ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് അവരിലേക്കൊക്കെ എത്തിച്ച് അവരിൽ നിന്ന് പുതിയ പുതിയ ആളുകളിലേക്ക് സ്റ്റാർ ക്വസ്റ്റ് എത്തട്ടെ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.
1: അതെ, ഈ സ്റ്റാർ ക്വസ്റ്റിൽ പുതിയ പാർട്ടിസിപ്പൻസ് ഉണ്ടാവട്ടെ അല്ലേ, പുതിയ ആളുകൾ വരട്ടെ. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോവാം. ഇനി നമ്മുടെ കൂടെ വരുന്നത് വടകര പാതിയാരക്കര MLP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനി ഖദീജ ബഷീറാണ്.
2: അതെ,
1: ഖദീജ ബഷീർ നമുക്കൊരു പാട്ടാണ് നമ്മളെ മുന്നിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്.
2: നമുക്കതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം.
0: അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഖദീജ ബഷീർ. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു, പതിയാരക്കര MLP സ്കൂൾ, വടകര. എൻ്റെ ബാപ്പ എഴുതിയ ഒരു മുഹമ്മദ് നബിയെ കുറിച്ചുള്ള ഇസ്ലാമിക ഗാനമാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇരുളിൽ നിന്നു വെളിച്ചം നൽകിയ കരണഭൂതരെ അറിയണ്ടേ, മാമലനാട് മഹത്തരമാക്കിയ പുണ്യറസൂലിനെ കാണണ്ടേ, പുണ്യറസൂലിനെ കാണണ്ടേ.

സന്തോഷത്തിൻ സ്വർഗം നേടാൻ മാതൃക കാട്ടിയ പുണ്യവരാം. സന്തോഷത്തിൻ സ്വർഗം നേടാൻ മാതൃക കാട്ടിയ പുണ്യവരാം. ഇരുളിൽ നിന്ന് വെളിച്ചം നൽകിയ കരണഭൂതരെ അറിയണ്ടേ. മാമല്ല നാട് മഹത്തരമാക്കിയ പുണ്യറസൂലിനെ കാണണ്ടേ, പുണ്യറസൂലിനെ കാണണ്ടേ. ഭീകരമാകും നരകത്തിയതു ഓർത്താൽ മനമതു പൊള്ളിയിടും. ഭീകരമാകും നരകത്തിയതു ഓർത്താൽ മനമതു പൊള്ളിയിടും. കല്ലും രക്തച്ചലമാൽ പണിതൊരു ജഹന്നമെന്നതു ചൊന്നവരാം. കല്ലും രക്തച്ചലമാൽ പണിതൊരു ജഹന്നമെന്നതു ചൊന്നവരാം. ഇരുളിൽ നിന്ന് വെളിച്ചം നൽകിയ കരണഭൂതരെ അറിയണ്ടേ. മാമല്ല നാട് മഹത്തരമാക്കിയ പുണ്യറസൂലിനെ കാണണ്ടേ, പുണ്യറസൂലിനെ കാണണ്ടേ.

താൻ ഖുർആനും തിരുസുന്നത്തുകളെ എന്നും ജീവിത വഴിയാക്കാം. ഖുർആനും തിരുസുന്നത്തുകളെ എന്നും ജീവിത വഴിയാക്കാം. ഇരുളിൽ നിന്ന് വെളിച്ചം നൽകിയ കരണഭൂതരെ അറിയണ്ടേ. മാമലനാട് മഹത്തരമാക്കിയ പുണ്യറസൂലിനെ കാണണ്ടേ, പുണ്യറസൂലിനെ കാണണ്ടേ.

0: പയ്യോരം ഇരുളിൽ നിന്ന് വെളിച്ചം നൽകിയ കരണഭൂതരെ അറിയണ്ടേ. മാമലനാട് മഹത്തരമാക്കിയ പുണ്യ റസൂലിനെ കാണണ്ടേ, പുണ്യ റസൂലിനെ കാണണ്ടേ.
1: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുല്യ വ്യക്തിത്വം എന്ന ഹെഡിങ്ങിൽ പീസ് റേഡിയോ ഒരുക്കുന്ന സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. നമ്മുടെ മുന്നിൽ ഇപ്പോൾ പ്രോഗ്രാം അവതരിപ്പിച്ചത് ഖദീജ ബഷീർ. വളരെ മനോഹരമായ ഒരു ഗാനമാണ്. 4ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ്, പക്ഷേ എനിക്ക് ഈ പാട്ട് കേട്ടപ്പോൾ ഒരു മുതിർന്ന കുട്ടി പാടുന്ന ഒരു ഫീലാണ് എനിക്കുന്നത്. വളരെ മനോഹരമായിട്ട് നല്ലൊരു സൗണ്ടാണ്, ലിഫ്റ്റഡ് സൗണ്ട് എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള ശബ്ദമാണ് ഖദീജയുടേത്. അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് നമുക്ക് പറയാനുള്ളത്. നല്ല നല്ല പാട്ടുകൾ പാടാനും പാട്ടുകൾ എഴുതാനും അത് അവതരിപ്പിക്കാനും ഒക്കെ തൗഫീഖ് അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ സന്ദർഭത്തിൽ വളരെ ഉഷാറായിട്ട് തന്നെ മോളതിനെ അവതരിപ്പിച്ചിട്ടുണ്ട്.
2: ഇനി മറ്റൊരു പാട്ടുമായിട്ട് നമുക്ക് വടകര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മാണിയൂരിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി അബ്ദുൾ വഹാബ് ബഷീറാണ് ചേരുന്നത്. നമുക്കൊരു പക്ഷേ നമ്മൾ തൊട്ട് മുന്നേ കേട്ട പാട്ടിനെ അവതരിപ്പിച്ച ഖദീജ ബഷീറിൻ്റെ സഹോദരനാവാനാണ് സാധ്യത. ആ ഒരു നമുക്ക് നോക്കാം, എന്തായാലും പാട്ട് കേട്ടിട്ട് നോക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. എൻ്റെ പേര് അബ്ദുൽ വഹാബ് ബഷീർ. വടകര മണിയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാൻ പഠിക്കുന്നു. എൻ്റെ ബാപ്പ എഴുതിയ മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള ഇസ്ലാമിക ഗാനമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്.

അടുത്തുള്ള അഹലു സഹാബത്ത് കണ്ണു നിർവാർത്തുവല്ലോ, ലോകം ഞെട്ടിത്തരിച്ചുവല്ലോ. മരണത്തിൻ മുൻപായി മൊഴിഞ്ഞു ഖബർ കെട്ടി.

ഏറെ അടുത്തുള്ള അഹ്ലു സഹാബത്ത് കണ്ണു നിർവാർത്തുവല്ലോ, ലോകം ഞെട്ടിത്തരിച്ചുവല്ലോ. ഫാത്തിമ ബീവി കരന്നു, കേട്ട അസ്ഹാബും തേങ്ങിക്കരന്നു. വഹിയും നിലച്ചുള്ള അന്ത്യസമയങ്ങൾ

0: മഷാ അല്ല. അബ്ദുൾ വഹാബ് ബഷീർ വടകര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മണിയൂരിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നമുക്ക് മുന്നിൽ ഈ ഒരു പാട്ട് അവതരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ മോൻ്റെ ഉപ്പ എഴുതിയ വരികളാണെന്നാണ് സൂചിപ്പിച്ചത്.
1: ഞാൻ ഇവൻ്റെ ഈ പാട്ട് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് അബ്ദുൽ വഹാബിനെ കുറിച്ചല്ല പറയാനുള്ളത്. അബ്ദുൽ വഹാബ് ബഷീർ അല്ലേ, അതിലെതിരെ ഒന്നുകിൽ വഹാബ് അല്ലെങ്കിൽ ബഷീർ ബാപ്പയാണ് അല്ലേ,
0: ബഷീറാണെന്നാണ് നമുക്ക് തോന്നുന്നത്.
1: അയാളുടെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യമാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. സ്വന്തം പാട്ട് സ്വന്തം മകനിലൂടെ ഒരുപാട് പേര് കേൾക്കാനിടയാകുന്നു എന്നുള്ളതാണ്, അതാണ് സ്റ്റാർ ക്വസ്റ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ വളരെ മനോഹരമായിട്ട് അവനത് അവതരിപ്പിച്ചു. ബാപ്പയുടെ ഒരു ആഗ്രഹം പോലെ തന്നെ അത് അവതരിപ്പിച്ചു, മനോഹരമായിട്ട് പാടി നമ്മളിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. നല്ല ഈ നല്ല വരികൾ അല്ലേ, നല്ല നല്ല വരികൾ. മറ്റൊരു പാട്ടിൻ്റെ ഈണമാണെങ്കിൽ പോലും അതിനോട് ഒക്കുന്ന വരികളാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മനോഹരമായി കോർത്തിണക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഏതായിരുന്നാലും ഇനിയും ഇനിയും പുതിയ പുതിയ പാട്ടുകൾ എഴുതണം, അത് നമ്മളിലേക്ക് അയച്ചു തരണം. ഏറ്റവും മനോഹരമായിട്ട് അത് അവതരിപ്പിക്കുന്നു എങ്കിൽ അത് നമുക്ക് നമ്മുടെ ഈ പ്രോഗ്രാമുകൾക്കിടയിൽ പ്ലേ ചെയ്യുന്നൊരു നമ്മുടെ സ്വരം, ടീച്ചറുടെ സ്വരം ഉണ്ടല്ലോ, അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്. നല്ല നല്ല നല്ല പാട്ടുകൾ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നതാണ് ഇൻഷാല്ലാ. ഇനിയും എഴുത്ത് അവസാനിപ്പിക്കാതെ പുതിയ പുതിയ പാട്ടുകൾ തുടരണമെന്നാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ അബ്ദുൽ വഹാബിൻ്റെ ഫാദറിനോട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്.
0: ജോഹർ മാഷെ, നമ്മൾ നേരത്തെ ഇതുപോലെ ഒരു എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചിരുന്നു തോന്നുന്നു, ഇതുപോലെ ധാരാളം കഴിവുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ. നമുക്കിടയിൽ ഇങ്ങനെ വരികൾ എഴുതാൻ പറ്റുന്നവരുണ്ട്, അത് പ്രസംഗങ്ങളായാലും പാട്ടുകളായാലും കഥകളൊക്കെ എഴുതാൻ പറ്റിയ ആളുകൾ സാധാരണക്കാരും സാധാരണക്കാരനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം.
1: ഇതിലേ ഇപ്പോൾ ഈ പ്രസംഗം പറയുന്ന ആളുകളും അതുപോലെ തന്നെ പാട്ട് പാടുന്ന അല്ലെങ്കിൽ പാട്ട് എഴുതുന്ന ആളുകളും രണ്ടും വ്യത്യസ്ത കഴിവാണ്.
0: അതെ,
1: അതായത് ഈ പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അതിന് രണ്ടിനും വാക്കുകളുടെ കുറവ് വേണം. എന്നിരുന്നാൽ പോലും അവതരണ ശൈലിയിൽ പ്രസംഗികർക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. പക്ഷേ ഈ പാട്ട് എഴുതുന്ന ആളുകൾക്ക്, നമ്മളിപ്പോൾ ഈ കവിത, നമ്മൾ ഒരു കവിതയൊക്കെയാണ് വൃത്തങ്ങൾ എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതേപോലെ അറബിയിലാണെങ്കിലും എല്ലാത്തിലും പാട്ട് എഴുതുമ്പോൾ അതിൻ്റെ ഒരു വൃത്തമുണ്ട്, ഒരു താളം. ആ താളത്തിനനുസരിച്ചുള്ള വരികൾ വേണം, ഈണം വേണം, ഒക്കെ വേണം. അപ്പോൾ ഈ പ്രസംഗം ഒരു പ്രാസംഗികനേക്കാൾ കൂടുതൽ പ്രയാസകരമായ ഒരു പാട്ട് എഴുതുക. ഇവിടെ നമുക്ക് നമ്മുടെ അബ്ദുൽ വഹാബിൻ്റെ ഉപ്പയുടെ കാര്യം അങ്ങനെ തന്നെ എടുക്കാം. ഒരു പ്രസംഗം എഴുതി കൊടുക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും പറ്റും, പക്ഷെ ഒരു പാട്ട് എഴുതി അതിന് ഈണം കൊടുക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസവും ശ്രമകരവുമാണ്. പക്ഷെ എന്നാൽ പോലും ഒരു എന്താ പറയുക, ഒരു പ്രസംഗത്തേക്കാൾ ചിലപ്പോൾ നല്ല എഫക്റ്റ് ഉണ്ടാവും നല്ലൊരു പാട്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ കുറേ കുട്ടികൾ പാടി മണിമുത്ത് റസൂലിൻ്റെ വിയോഗത്തിൻ്റെ കഥ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിനെ കുറിച്ച് പ്രസംഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇത്ര തന്നെ എഫക്റ്റ് കിട്ടിക്കോളണമെന്നില്ല. പക്ഷേ ഈ ഒരു പാട്ട്, പക്ഷേ ഈ ഒരു അങ്ങനെ ഒരു ഇതൊരു പാട്ടാക്കി മാറ്റി അതിനൊരു പ്രത്യേക ഒരു ടൂണൊക്കെ കൊടുക്കുമ്പോൾ എന്തായി, അതിനെ കൂടുതൽ ആളുകളിലേക്ക് ഹൃദയത്തിലേക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ്. ഏതായിരുന്നാലും നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, പീസ് റേഡിയോ ശ്രോതാക്കൾ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്, അവരിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കഴിവുകളുണ്ട് പാട്ടെഴുതാൻ, അല്ലെങ്കിൽ നല്ലൊരു കഥ രചിക്കാൻ, നല്ലൊരു പ്രസംഗം കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ കഴിവുകളുണ്ട് എങ്കിൽ അത് വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് പീസ് റേഡിയോ. വെറും ഒരു കേൾവിക്കാരൻ, ഒരു കാഴ്ചക്കാരൻ എന്നതിനപ്പുറത്തേക്ക് പീസ് റേഡിയോയുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു സഹയാത്രികനായി നിങ്ങൾക്ക് മാറാൻ പറ്റും. അതിലേക്കാണ് സ്റ്റാർ ക്വസ്റ്റ് നിങ്ങളെ വിളിക്കുന്നത്. നിങ്ങളുടെ കഴിവുകൾ വീട്ടിലൊതുക്കേണ്ടതല്ല, തൂലികകളായി അത് ചലിക്കട്ടെ. ഇൻഷാല്ലാ നമുക്ക് ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഒരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: أعوذ بالله من الشيطان الرجيم.

0: നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഈ വീഡിയോ മുഴുവനായി കാണും. കുട്ടികൾ ഭക്ഷണം കഴിക്കാനോ വാശി പിടിക്കുമ്പോഴോ സ്വസ്ഥമായി ജോലികൾ ചെയ്യാനുമായി കുട്ടികളെ നമ്മൾ ഒരു ടിവിയുടെയോ മൊബൈലിന്റെയോ മുൻപിലിരുത്തും. അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് നിർദ്ദേശിക്കുന്നത് പ്രകാരം അമിതമായ സ്ക്രീൻ ടൈം കുട്ടികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് കുറയുന്നു, ഏകാഗ്രത നഷ്ടപ്പെടുന്നു, ഓർമ്മക്കുറവുണ്ടാക്കുന്നു. 2, ഏറെ നേരം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വരുന്നു, അത് അവരുടെ പഠനത്തെ ബാധിക്കുന്നു. 3, ചുറ്റുമുള്ള വ്യക്തികളായിട്ടുള്ള സംസാരം കുറയുന്നു, മുഖത്തോട് മുഖമുള്ള ഇന്ററാക്ഷൻസ് കുറയുന്നു, സോഷ്യലൈസ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. 4, ഇപ്പോഴത്തെ കാർട്ടൂൺസിലുള്ള ഫ്ലാഷ് ലൈറ്റ്, കളർ എലമെന്റ്സ്, പെട്ടെന്നുള്ള ക്യാമറ ആംഗിൾ ചേഞ്ചസ്, കാഠിന്യമേറിയ ഒച്ചകൾ, ഇതെല്ലാം കുട്ടികളെ ഹൈപ്പർ ആക്റ്റീവ് ബിഹേവിയറിന് വഴിയൊരുക്കുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു. ഇത് തലച്ചോറിനെ സ്വാധീനിച്ച് ഡോപ്പമിൻ റിലീസ് ചെയ്ത് കുട്ടികളിൽ ഒരു അഡിക്ഷൻ ഉണ്ടാക്കുന്നു. 5, ചെറിയ കാര്യങ്ങളിൽ ഉത്കണ്ഠാകുലരാകുന്നു, ജീവിതത്തിൽ പരാജയങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റാതെയാകുന്നു. 6, ഇതിനു പുറമെ അവരുടെ സ്വഭാവത്തെ, ഉറക്കത്തെ, ആരോഗ്യത്തെ എല്ലാം മോശമായി ബാധിക്കുന്നു. അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് നിർദ്ദേശിക്കുന്നത് 18 മാസം വരെയുള്ള കുട്ടികളിൽ 0 ആണ് സ്ക്രീൻ ടൈം. അല്പം സമയം മാത്രം അവരുടെ മാതാപിതാക്കളോ ബന്ധുക്കളോ ആയിട്ട് വീഡിയോ കോൾ ചെയ്യാം. 18 മാസം മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ദിവസം 1 മണിക്കൂറാണ് സ്ക്രീൻ ടൈം. ഈ പ്രായത്തിന് അനുയോജ്യമായ പരിപാടികൾ കാണിക്കുക, അത് അവരുടെ കൂടെ ഇരുന്ന് കാണാനും പ്രത്യേകമായി ശ്രദ്ധിക്കണം.
1: വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് ചിന്തയിൽ ഇന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മളെ ഈ ചെറിയ കുട്ടികളുടെ രക്ഷിതാക്കള്, അതേപോലെ കുടുംബത്തിൽ അങ്ങനെ കുട്ടികളുടെ ആളുകൾ, വീട്ടിലെ കുട്ടികളുടെ ആളുകള്, പലപ്പോഴും അവര് കാണുന്ന ഒരു സംഗതി, ഇത്തരം ചെറിയ കുട്ടികൾക്ക് നമ്മൾ മൊബൈൽ ഫോണ് അല്ലെങ്കിൽ ടാബ്ലറ്റ്, അവർക്കായിട്ടൊരു ടാബാണ്, ചിലപ്പോൾ പല ആളുകളും അങ്ങനെ തന്നെ കൊടുത്തേക്കണം. അവർക്ക് മൊബൈൽ ഉപയോഗിക്കേണ്ടി വരുന്ന സമയത്ത് എടുങ്ങാറില്ലാതെ കനവുന്ന ഓൽക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് ടാബ്ലറ്റ് വാങ്ങി കൊടുക്കുക, അവരതിൽ കാർട്ടൂണ് മറ്റു ഗെയിമും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുക. സ്ക്രീൻ ടൈം ശരിക്ക് മുതിർന്നവരും ഭയങ്കര വിഷയമാണ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഇപ്പോൾ ഇവിടെ 1-2 വിഷയങ്ങൾ എണ്ണി പറഞ്ഞു. അവർക്ക് പ്രത്യേകമായ കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കാൻ കഴിയുന്നില്ല, പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, സോഷ്യലി ആളുകളുമായിട്ടുള്ള ഇൻവോൾവ്മെന്റിൽ പ്രയാസമുണ്ട്. ശരിക്കും ഇതൊക്കെ അപകടം എന്നറിഞ്ഞിട്ടും നമ്മളൊക്കെ എത്ര ആൾക്കാരത് ശരിക്കും മാറ്റി, ബോധപൂർവ്വം മാറ്റി വെക്കലുണ്ട് എന്നുള്ളൊരു കൃത്യമായിട്ടൊരു ചോദ്യമാണ് ശരിക്ക്.
2: ഇപ്പോൾ ഈ പിന്നെ കണ്ണട വെക്കുന്ന, ഗ്ലാസ് വെക്കുന്നതിൽ ഒരു 90% ഒക്കെ ചെറിയ കുട്ടികളാണ്. ആ ചെറിയ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോഴേക്കിനെ അവർ ഗ്ലാസ് വെക്കാൻ തുടങ്ങി. അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ അഡിക്ഷനാണത്.
1: അതെ,
2: ചെറിയ പ്രശ്നങ്ങൾ നേരത്തെ ഉള്ള ആളുകളുണ്ടാവും, പക്ഷെ അതൊന്നും കൂടി കൂടാൻ കാരണം നിരന്തരമായി സ്ക്രീനിലേക്ക് ആ സ്ക്രീൻ ലൈറ്റ്, അതോ കുട്ടികള് ഒന്നും കൂടി ചേർത്ത് പിടിച്ചിട്ട്
1: നിൽക്കും. എത്ര ആൾക്കാർ വളരെ തൊട്ടടുത്ത് വെച്ചിട്ടാണ് ചിലപ്പോ കാണാൻ,
2: അങ്ങനെ അവർക്ക് കഴിയുള്ളൂ.
1: ശരിക്കും രക്ഷിതാക്കള് തന്നെ നല്ലോണം ശ്രദ്ധിച്ചാൽ തന്നെ ശരിക്കും അല്ലാത്ത വിഷയങ്ങളിൽ അവരെ എൻഗേജ് ചെയ്ത് അങ്ങനെ
2: തന്ത്രപരമായിട്ട് അത് കൊണ്ടുവരാതെ രക്ഷയില്ല. ഒറ്റയടിക്ക് കുട്ടികളൊക്കെ ഒന്ന് പിടിച്ചു മേടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അതുപോലെ അവർക്ക് അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ പ്രശ്നം, അവർക്ക് സ്ക്രീൻ ടൈം കുറച്ച് അവരതിന്റെ കൂടെ നമ്മൾ കൊണ്ടുവരത്താൻ രക്ഷിതാക്കള് കിണഞ്ഞു പരിശ്രമിക്കണം. ഇപ്പോ വലിയൊരു പ്രശ്നം എന്താ വെച്ചാല് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ സാധനം വേണം. ഞാൻ അങ്ങനെ പലപ്പോഴും ആലോചിക്കും എങ്ങനെയാണ് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോവുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഭക്ഷണം ആസ്വദിക്കാൻ എന്ത് ചെയ്യൂല, കഴിയൂല എന്നുള്ളതാണ്. അപ്പൊ കുട്ടികളെ മാത്രമല്ല വലിയവർക്കും ഇതേ ഒരു അസുഖമുണ്ട്.
1: അത് മാറ്റി വെച്ചിട്ട് ഭക്ഷണം കഴിച്ചും അത് മുമ്പിൽ വെച്ചിട്ട് കഴിക്കുന്ന രണ്ട് വ്യത്യാസമുണ്ട്.
2: തീർച്ചയായിട്ടും
1: നമ്മൾക്ക് തന്നെ അത് ബോധ്യപ്പെടും. നമ്മളങ്ങനെ അത് അറിയാൻ വേണ്ടിട്ട് ഒന്ന് നിന്നാലും തന്നെ അത് മാറ്റി വെച്ചിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ വേറെ തന്നെ ഒരു
2: ചിന്തകൾ അതിലായിരിക്കും. വെറുതെ ഒരു വ്യായാമം പോലെയാണ് ഈ ഭക്ഷണം കഴിക്കുന്നത്. ഈ ഭക്ഷണം പൊതുവെ എന്താ വെച്ചാല് അറിഞ്ഞുകൊണ്ട് ആസ്വദിച്ച് കഴിക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റും അത് എഫക്ട് ചെയ്യണത്. അപ്പൊ അത് മുഴുവനും എന്ത് ചെയ്യാണ്,
1: മുതിർന്നവരും ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. കുട്ടികളെ ഇത് ശരിക്കും ഒരു അവയവം പോലെ ആളുകൾ കൊണ്ടുനടക്കുന്ന ഒരു സംഗതിയായി എന്നോ മാറിയിട്ടുണ്ട്.
2: തീർച്ചയായിട്ടും.
1: അപ്പൊ അതിൽ നിന്ന് നമ്മൾ തന്നെ ബോധപൂർവം, ഇപ്പൊ പലപ്പോഴും ഡിജിറ്റൽ ഡിറ്റോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ തന്നെ ഈ സ്ക്രീൻ ടൈമിംഗിൽ നിന്ന് മാറിയിട്ടുള്ള മറ്റു പല പദ്ധതികളും കാണലും.
2: പുതിയ പുതിയ അപ്ഡേഷനുകൾ വന്നുകൊണ്ടിരിക്കാം. എത്ര കണ്ട് അതിന്റെ മുമ്പിൽ ഇനി ആളുകൾ ഒഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ പിടിച്ചു നിർത്താനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ക്രിയാത്മകമായ നിലപാട് സ്വീകരിക്കണം.
1: ടെക് ഭീമന്മാരായിട്ടുള്ള കുറെ ആളുകളെ പിന്നെ അവരുടെ മക്കൾക്ക് ഒരു 13-14 വയസ്സ് വരെ ഇത് കൊടുക്കലില്ല, ഫോൺ കൊടുക്കൂല. അവർക്ക് അതിന്റെ അപകടം അവർക്ക് അത്ര സംഗതികളൊന്നും ഇല്ല. അവര് പഠിക്കാം, അവരുടെ ലൈഫുമായിട്ട് കൃത്യമായിട്ട് മുന്നോട്ട് പോവാന്നുള്ള
2: അവരുടെ ജോബ് നിലക്ക് അവരത് പഠിക്കുന്നു, പക്ഷെ ജീവിതത്തിൽ അത് വല്ലാതെ കൊണ്ടുവരുന്നില്ല. അതായത് നല്ലൊരു മെസ്സേജാണ്. അതായത് കുട്ടികളെ പിന്നെ മൊബൈലിൽ നൽകുന്ന സമയത്ത് രക്ഷിതാക്കളൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ ഗൗരവപ്പെട്ട ഒരു നിർദ്ദേശമാണ് അതിൽ നൽകിയിട്ടുള്ളത്.
3: ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബങ്ങളിലൊന്നാണ് പീസ് ഖുർആൻ റേഡിയോ. അന്നൂർ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യങ്ങൾ സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ തുടർയാത്രക്കുള്ള ഊർജവും സഹകരണവും വഴി ലഭിക്കുന്ന പുണ്യങ്ങൾ മനസ്സിലാഗ്രഹിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭങ്ങളെ നമുക്ക് ഒരിക്കൽ കൂടി സഹായിക്കാം. പലരുടെയും വിജ്ഞാനത്തിന്റെ അവലംബമാണ് പീസ് ഖുർആൻ റേഡിയോ അന്നൂർ തുടങ്ങിയ സംരംഭങ്ങൾ. ഈ മഹത്തായ സംവിധാനങ്ങളുമായി നിങ്ങൾക്കും സഹകരണം തുടരാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോയിൽ ഇനിയിപ്പോൾ നാം കേൾക്കുന്നു അൽമിമ്പർ. പ്രമുഖരുടെ ജുമാ ഖുത്തുബകളാണ് അൽമിമ്പർ എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് പ്രവർത്തിക്കനുസരിച്ചാണ് പ്രതിഫലം. ഖുത്തുബ നിർവഹിക്കുന്നത് സമീർ മുണ്ടേരി.
6: പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. മനുഷ്യരായ നമ്മൾ നമ്മുടെ ഇരുലോകവും നന്മയിലാകണം, നല്ലതുപോലെയാകണം എന്നാഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരുമാണ്. നമ്മുടെ ജീവിതത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാകരുത്, ബുദ്ധിമുട്ടുകൾ വരരുത് എന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ്. ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട് എങ്കിൽ ആ പ്രയാസം വരുന്ന വഴികളെക്കുറിച്ച് പഠിക്കാനും അതിൽ നിന്ന് സുരക്ഷിതരാകാനും വിശ്വാസികളായ ആളുകൾ പരിശ്രമിക്കാറുണ്ട്. ഈ ഒരു ചിന്തയുള്ള വിശ്വാസികൾ മനസ്സിലാക്കേണ്ട വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഏതാനും ചില പോയിന്റുകളാണ് ഇന്നത്തെ ഖുത്ബയിലൂടെ ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു റഹ്മാനിലെ 60-ാമത്തെ വചനമാണ് ആമുഖമായി ഞാൻ ഓതിക്കൽപ്പിച്ചത്. വളരെ ചെറിയ ഒരു ആയത്താണ്. ആയത്തിൽ അല്ലാഹു പറയുന്നത് ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, നന്മക്കുള്ള പ്രതിഫലം നന്മയല്ലാതെ മറ്റെന്താണ്? അതാണ് അതിൻ്റെ അർത്ഥം. നന്മക്കുള്ള പ്രതിഫലം നന്മയല്ലാതെ മറ്റെന്താണ്? വളരെ വിശദീകരണമൊന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരായത്താണ്. നമ്മൾ നന്മ ചെയ്താൽ ആ നന്മക്കുള്ള പ്രതിഫലം നന്മയാണ്. അപ്പം സ്വാഭാവികമായും അതിനൊരു എതിർവശമുണ്ട്. തിന്മ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള പ്രതിഫലം തിന്മയാണ്, അത് ഷർറാണ് എന്ന് ഈ ആയത്തിൽ നിന്ന് തന്നെ വിശ്വാസികളായ ഏതൊരാൾക്കും പഠിച്ചെടുക്കാൻ സാധിക്കും. മഹാനായ ഇബ്നു കഥീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം സൂറത്തുർ റഹ്മാനിലെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, മാലിമൻ അഹ്സന ഫിദ്ദുന്യ അൽഅമല ഇല്ലാ ഇഹ്സാനു ഇലൈഹി ഫിദ്ദാരിൽ ആഖിറ കമ ഖാല തആല ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ. അദ്ദേഹത്തിന്റെ ഒരു ശൈലി വിശുദ്ധ ഖുർആനിനെ വിശുദ്ധ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ്. ഖുർആനിന്റെ തഫ്സീർ നമ്മൾ പഠിക്കേണ്ടത് അങ്ങനെയാണ്. ഖുർആനിനെ ആദ്യം വ്യാഖ്യാനിക്കേണ്ടത് ഖുർആൻ കൊണ്ടാണ്. ഖുർആനിനെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കണം. ആ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കാൻ കൃത്യമായ രേഖകളില്ല എങ്കിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കൊണ്ട് വ്യാഖ്യാനിക്കുക. അത് തഫ്സീറുമായി ബന്ധപ്പെട്ട വളരെ വിശാലമായ ഒരു പഠനമാണ്. അപ്പം ഇബ്നു കഥീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രത്യേകതയാണ് ഖുർആനിനെ ഖുർആൻ കൊണ്ട് അദ്ദേഹം വ്യാഖ്യാനിക്കും. അപ്പം നമ്മൾ ഓതി വെച്ച ആയത്തിന് അദ്ദേഹം ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കണം. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലാ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് മാ ലിമൻ അഹ്സന ഫിദ്ദുന്യ അൽഅമല ഇല്ലാ ഇഹ്സാനു ഇലൈഹി ഫിദ്ദാരിൽ ആഖിറ. എന്താ അദ്ദേഹം പറയും? ദുനിയാവിൽ വെച്ച് ഒരാൾ തൻ്റെ കർമ്മങ്ങൾ നന്നാക്കിയാൽ അതിനുള്ള അള്ളാഹുവിൻ്റെ പ്രതിഫലം പിന്നെ പരലോകത്ത് അവനോട് ഔദാര്യം കാണിക്കലാണ്, അഥവാ സ്വർഗം നൽകലാണ്. നമ്മൾ ദുനിയാവിൽ നമ്മുടെ പ്രവൃത്തി നന്നാക്കിയാൽ അള്ളാഹു അതിന് കൂലി തരും. എന്താണ് ആ കൂലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്വർഗമാണ്. അതിന് തെളിവായി അദ്ദേഹം പറയുന്നത് ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, അള്ളാഹു പറഞ്ഞ ഒരായത്താണ്. സൂറത്ത് യൂനുസിലെ 26-ാമത്തെ ആയത്താണത്. നന്മ പ്രവർത്തിച്ചവർക്ക് ഏറ്റവും ഉത്തമമായത്, ലില്ലദീന അഹ്സനുൽ ഹുസ്ന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് യാനി അൽജന്ന സ്വർഗമാണ്. നന്മ പ്രവർത്തിച്ചവർക്ക് ഏറ്റവും ഉത്തമമായ സ്വർഗം അല്ലാഹു നൽകും. അതിനേക്കാൾ അധികമായതും നൽകും എന്ന് ഖുറാനിലുണ്ട്. അപ്പൊ സ്വർഗത്തേക്കാൾ അധികമായത് നന്മ പ്രവർത്തിച്ചവർക്ക് അള്ളാഹു നൽകും. അതെന്താണ്? അത് അള്ളാഹുവിനെ കാണൽ, അള്ളാഹുവിനെ കാണലാണ് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു കഥീർ റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ആയത്തിന്റെ ആശയം? എന്താ, നമ്മൾ നന്മ പ്രവർത്തിച്ചാൽ നന്മക്ക് നമുക്ക് കൂലി കിട്ടും. സഹോദരങ്ങളെ, നന്മക്ക് പ്രതിഫലം ലഭിക്കുക എന്ന് പറയുമ്പോൾ അത് ഇരു ലോകത്തുണ്ട്. അത് ദുനിയാവിലുണ്ട്, പരലോകത്തുണ്ട്. പരലോകത്ത് ലഭിക്കുന്ന എന്താ? സ്വർഗമാണ്, അള്ളാഹുവിനെ കാണലാണ്. എന്നാൽ ദുനിയാവിൽ നമ്മൾ നന്മകൾ ചെയ്താൽ ആ നന്മയുടെ പ്രതിഫലം ലഭിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. മഹാനായ അബി ദർദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബിർറു ലാ യബ്ല വൽ ഇസ്മു ലാ യുൻസ വദ്ദയ്യാനു ലാ യമൂത് കുൻ കമാ ശിഅത കമാ തദീനു തുദാനു എന്നൊരു പ്രയോഗമുണ്ട് ഹദീസിൽ. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നന്മ ഒരിക്കലും മാഞ്ഞു പോവുകയില്ല, തിന്മ വിസ്മരിക്കപ്പെടുകയുമില്ല, സർവവും വിചാരണ ചെയ്യുന്ന അള്ളാഹു മരണപ്പെടുകയുമില്ല. അഥവാ ഒരാൾ നന്മ ചെയ്താൽ ആ നന്മ അവിടെ അവശേഷിക്കും, തിന്മ ചെയ്താൽ തിന്മയും അവശേഷിക്കും, വിചാരണ ചെയ്യുന്ന പടച്ചവന് മരണമല്ല എന്ന് പറഞ്ഞതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന, അതിനാൽ നീ ഉദ്ദേശിക്കുന്നത് പോലെ ജീവിച്ചോളൂ, നീ എപ്രകാരം ചെയ്യുന്നുവോ അപ്രകാരം തിരിച്ചനുഭവിക്കും. നീ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, നീ എന്താണ് ചെയ്യുന്നത്, അതനുസരിച്ചുകൊണ്ട് നിനക്കും ലഭിക്കും. ഇത് നമ്മൾ വല്ലാതെ ചിന്തിക്കേണ്ട, ഗൗരവമായി ആലോചിക്കേണ്ട ഒരായത്താണ്, ഒരു അധ്യാപനമാണ്. നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു അതനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തിരിച്ചു നൽകുന്നത്. അതാണ് നമുക്ക് പഠിക്കാനുള്ള പാഠം. നമ്മൾ എന്ത് പ്രവർത്തിച്ചാലും അതിൻ്റെ അസറുകൾ, അതിൻ്റെ അടയാളങ്ങൾ ദുനിയാവിൽ നമുക്ക് ലഭിക്കും. അപ്പം നമ്മുടെ ജീവിതം നന്നാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജീവിതം നന്നാക്കിയാൽ, നമ്മുടെ ജീവിതത്തെ നന്മയിലാക്കിയാൽ ദുനിയാവിൽ നമുക്ക് നന്മകൾ ലഭിക്കും. നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ വരുന്നുണ്ടെങ്കിൽ, ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്നവരാണ് നമ്മളെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉപദ്രവങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അധ്യാപനത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മഹാനായ ഇമാം മനാവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത്, കമാ തഫ്അലു തുജുസ ഇൻ ഖൈറൻ ഫഖൈറുൻ വ ഇൻ ശർറ ഫശർറുൻ. നീ എന്ത് ചെയ്യുന്നുവോ അതിനനുസരിച്ച് പ്രതിഫലം നൽകപ്പെടും. നീ എന്ത് ചെയ്യുന്നുവോ അതിനനുസരിച്ച് പ്രതിഫലം കിട്ടും. ഇത് നന്മയാണെങ്കിൽ, നമ്മൾ ചെയ്യുന്നത് നന്മയാണെങ്കിൽ അത് നന്മയും, തിന്മയാണെങ്കിൽ തിന്മയും എന്നാണ് മഹാനായ ഇമാം അൽ മനാവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയത്. ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വഹാദ യദുല്ലു അല അന്നൽ ജസാ മിൻ ജിൻസിൽ അമലി ബിൽ ഖൈരി വശർ. ഈ ഒരു വാചകത്തിൽ നിന്നാണ് നമ്മൾ ഈ ഖുത്ബയെ രൂപപ്പെടുത്തുന്നത്. എന്താ അദ്ദേഹം പറയുന്നത്? നന്മയിലാകട്ടെ തിന്മയിലാകട്ടെ, പ്രതിഫലം പ്രവൃത്തിയുടെ അതേ ഇനത്തിൽ നിന്നായിരിക്കും. നമ്മൾ പ്രവർത്തിക്കുന്നതിനനുസരിച്ചാണ് നമുക്കുള്ള കൂലി. ഇത് വളരെ വിശാലമായി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഞാൻ പറയാൻ പോകുന്ന ചില പോയിന്റുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ദുനിയാവിലും നന്മകൾക്ക് കൂലി ഉണ്ട് എന്നുള്ളത്. ഉദാഹരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഓർമ്മപ്പെടുത്തിയ കാര്യം, നമ്മൾ ദുനിയാവിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അള്ളാഹു ദുനിയാവിൽ നമ്മളെ സംരക്ഷിക്കും. എന്നാൽ ചില മേഖലകളിൽ, ചില നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ ചില അശ്രദ്ധ കാണിച്ചാൽ അത് നമുക്ക് തന്നെ അപകടമാകും. പരലോകത്ത് മാത്രമല്ല ദുനിയാവിലും അപകടമാകും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തെറ്റുകൾ മറച്ചു വെക്കണം, തെറ്റുകൾ മറച്ചു വെക്കണം. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അബദ്ധങ്ങൾ, മനുഷ്യന്മാരുടെ അബദ്ധങ്ങൾ സംഭവിക്കും. വമാ ഉബരിഉ നഫ്സി ഇന്ന നഫ്സല അമ്മാറത്തും ബിസു. മനുഷ്യനെ പടച്ചോ പടച്ചത് പിന്നെ മാസൂമായിട്ടല്ല, പാപ സുരക്ഷിതനായിട്ടല്ല. ആ ദർജയുള്ളത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് മാത്രമാണ്. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ തെറ്റ് ചെയ്യൂല, ഉറപ്പാണത്. അത് പ്രവാചകന് സംരക്ഷണമുണ്ട്. പിന്നെ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടയാളാണ് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതിൻ്റെ അർത്ഥം നബി തെറ്റ് ചെയ്തിരിക്കണമെന്നല്ല. പ്രവാചകത്തിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പാപം ചെയ്തിട്ടില്ല. എന്നാൽ നമ്മൾ അങ്ങനെയല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിൽ തെറ്റുകൾ വരാം. അവിടെ രണ്ട് ഹുക്കുമുകൾ പഠിക്കാനുണ്ട്. ഒന്ന്, പാപങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും പഠിക്കേണ്ട ഒരു പാഠം, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾ ഒരു കാരണവശാലും മറ്റൊരാളോട് പറയാൻ പാടില്ല. അള്ളാഹു മറച്ചു വെച്ച ഒരു കാര്യം വേറെയുള്ള ആളുകളോട് പറയുക എന്നുള്ളത് കുറ്റമാണ്. ഇതെല്ലാവരും പഠിക്കേണ്ട പാഠമാണ്. അപ്പോൾ നമ്മളൊക്കെ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് ഇടപെടുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന ഒന്നാമത്തെ പ്രശ്നം തരാം. ഇപ്പോൾ കുടുംബ ജീവിതത്തിലേക്ക് ഒരാൾ കല്യാണം കഴിച്ച് ഒരു പെൺകുട്ടിയെ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ ഒന്നാമത്തെ രാത്രിയിൽ തന്നെ തൻ്റെ ജീവിതത്തിൻ്റെ ഇന്നലകളെ മുഴുവൻ എന്ത് ചെയ്യും? തൻ്റെ പാർട്ണറുമായി, തൻ്റെ ഭാര്യയായി വന്ന കുട്ടിയും അല്ലെങ്കിൽ ഭർത്താവായി വന്നയാളുമായി ഷെയർ ചെയ്യും. അതിലെന്തൊക്കെ ഉണ്ടാവും? എല്ലാ തിന്മകളും ഉണ്ടാവും. ഇന്നലകളിൽ സംഭവിച്ച തിന്മകളുണ്ടാവും. അതുകൊണ്ട് സംഭവിക്കുന്ന എന്താ? ഒന്നാമത്തെ ദിവസം തന്നെ മനസ്സിൽ ഇഷ്കാലി വരുന്ന സംശയമാണ്, ഇവൾ ഇങ്ങനത്തെ ആളാ, ഇവൻ ഇങ്ങനത്തെ ആളാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലം പഠിപ്പിച്ച അധ്യാപനമാണ്. ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾ എന്ത് ചെയ്യാൻ പാടില്ല, മറ്റൊരാളെ നമ്മൾ പറയാൻ പാടില്ല. അത് അല്ലാഹു രഹസ്യമാക്കി വെച്ചതാ, അല്ലാഹു മറച്ചു വെച്ചതാണ്. ആ മറച്ചു വെച്ചതിനെ നമ്മൾ തന്നെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് പാപമായിക്കൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പി. അതാണ് തെറ്റുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ഹുക്കും. ഞാൻ എന്റെ വിഷയം അതല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിച്ചൊരു കാര്യം റസൂലുള്ളാഹി പറയുകയാണ്, വമൻ സത്തറ മുസ്ലിമൻ സത്തറഹുല്ലാഹു ഫിദ്ദുനിയ വല്ലാഖിറ. എന്തൊരു മനോഹരമായ ഹദീത്ത് എന്നറിയത്. എന്താ പ്രവാചകന്റെ അധ്യാപനം? വമൻ സത്തറ മുസ്ലിമൻ സത്തറഹുല്ലാഹു ഫിദ്ദുനിയ വല്ലാഖിറ. ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ തെറ്റ് അല്ലെങ്കിൽ അവന്റെ വീഴ്ച മറച്ചു വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദോഷങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും മറച്ചു വെക്കും. നന്മ ചെയ്ത കൂലി ദുനിയാവിൽ കിട്ടോ? കിട്ടുന്നുള്ളതിന്റെ തെളിവാത്. നമ്മൾ നന്മ ചെയ്താൽ എന്താ നന്മ? എന്താ, എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ തിന്മ അറിയാം, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ദോഷം എനിക്കറിയാം. ആ ദോഷത്തെ ഞാൻ മറച്ചു വെച്ചാൽ, അതിനർത്ഥം എന്താ? ഈ പറയുന്നതിൻ്റെ അർത്ഥം അവനെ അപമാനിതനാക്കാൻ പാടില്ല. എന്നാൽ നമ്മൾ ചിലത് പറയേണ്ടി വരും. ഒരാൾ ഒരു കൊലപാതകം നടത്തുന്ന നമ്മൾ കണ്ടു, ഒരു കൊലപാതകം നടത്തണോ, ഓം ചെയ്ത തെറ്റല്ലേ മറച്ച്, ആ പോളിസി ഇവിടെ അല്ല, അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനുഷ്യ സഹജമായി ആളുകൾക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങളുണ്ട്, തെറ്റുകളുണ്ട്. ആ തെറ്റുകൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മളത് പരസ്യമാക്കി ആളുകളെ നമ്മൾ അപഹസിക്കാൻ പാടില്ല, അപമാനിക്കാൻ പാടില്ല. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, വമൻ സത്തറ മുസ്ലിമൻ, ഒരു മുസ്ലിമിന്റെ തെറ്റുകൾ ആരെങ്കിലും മറച്ചു വെച്ചാൽ സത്തറഹുല്ലാഹു ഫിദ്ദുനിയ വല്ലാഖിറ, അവന്റെ പാപങ്ങൾ അല്ലാഹു ദുനിയാവിലും പരലോകത്തും എന്ത് മറച്ചു വെക്കുന്നതാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾ അതൊന്ന് പ്രദർശിപ്പിക്കപ്പെട്ടാൽ എന്തേ കാലാവസ്ഥ? 1000 ആളുകൾ ഒരുമിച്ച് കൂടുന്ന സദസ്സിൽ നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളെ ഒരു സ്ക്രീനിലിട്ട് കാണിക്കപ്പെട്ടാൽ എത്രമാത്രം അപമാനിതരാകും നമ്മൾ. നമ്മൾ ചിന്തിച്ചത്, നമ്മൾ പറഞ്ഞത്, നമ്മൾ ചെയ്തത് ആരും അറിയാതെ, ഇതൊക്കെ മറ്റുള്ള ആളുകൾ അറിഞ്ഞാൽ എന്തേ കാലാവസ്ഥ? നമ്മുടെ സമൂഹത്തിൽ എത്രയോ മനുഷ്യന്മാരെ നമ്മുടെ ഓർമ്മയിലേക്ക് വരും ഈ വിഷയമൊക്കെ പറയുമ്പോൾ. കാരണം എന്താ? സമൂഹത്തിന്റെ ഉന്നതമായ സ്ഥാനത്തു നിന്നിരുന്ന ആളുകൾ നിമിഷ നേരം കൊണ്ട് അവരുടെ ചില പാപങ്ങൾ പുറത്തായത് കാരണം അപഹാസ്യരായി, അപമാനിതരായി, ഒരു സ്ഥാനവുമില്ലാതെ, ആരാരും അറിയപ്പെടാതെ ജീവിക്കുന്ന അവസ്ഥകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. എന്തുകൊണ്ടാണ്? അവരുടെ തിന്മകൾ വെളിവായി എന്നുള്ളതാണ്, അവരുടെ തെറ്റുകൾ പരസ്യമായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളുടെ ന്യൂനത നമ്മൾ കണ്ടു, ഒരാളുടെ തെറ്റ് നമ്മൾ എടുക്കണം, അയാളെ നമുക്ക് ഉപദേശിക്കാം, അയാളോട് പറയാം ചെയ്തത് ശരിയല്ല, ഒരിക്കലും ആവർത്തിക്കരുത്, അള്ളാഹുവിലേക്ക് തൗബ, ഇതൊക്കെ നമ്മൾ പറയാം. പക്ഷെ ആ തെറ്റ് മറ്റൊരാളോട് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ പറയാൻ പാടില്ല. അങ്ങനെ ചെയ്താലോ, നമ്മളയാളുടെ പാപങ്ങൾ മറച്ചു വെച്ചാൽ, നമ്മളയാളുടെ തെറ്റുകൾ മറച്ചു വെച്ചാൽ, പ്രവാചകന്റെ അധ്യാപനം എന്താ? അള്ളാഹു നമ്മുടെ തെറ്റുകൾ മറച്ചു വെക്കുന്നു. സുബ്ഹാനല്ലാഹ്, പടച്ചോ നമ്മുടെ തെറ്റുകൾ മറച്ചു വെച്ചു തരും. എവിടെ? ദുനിയാവിലും മറച്ചു വെക്കും, പരലോകത്തും മറച്ചു വെക്കും. എന്തേ നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട, നമ്മുടെ കാതുകൊണ്ട് കേട്ട, അല്ലെങ്കിൽ ഒരാളുടെ പിന്നെ ജീവിതത്തിൽ വ്യക്തിപരമായി അയാൾക്ക് സംഭവിച്ച എന്തെങ്കിലും ഒരു അബദ്ധം അത് നമുക്കറിയുമെങ്കിൽ അത് മറ്റൊരാളുമായി ഷെയർ ചെയ്യാതിരിക്കുക. അതവർ നന്മ നമ്മൾ ചെയ്താൽ ആ നന്മക്കുള്ള പ്രതിഫലം ദുനിയാവിലുണ്ടാകും, പരലോകത്തുണ്ടാകും. നമ്മൾ ഈ തെറ്റുകളെ പരസ്യമാക്കുന്ന ആളുകളാണെങ്കിലോ, മറ്റുള്ളവരുടെ പാപങ്ങളെ നമ്മൾ പരസ്യമാക്കിയാൽ സ്വഹീഹായ ഹദീത്തിൽ കാണാം, അല്ലാഹു അവൻ അവൻ്റെ വീട്ടിൽ വഷളാക്കുന്നു. അല്ലാഹു അവനെ അവൻ്റെ, ഇപ്പം ഞാൻ വേറെ ഒരാളുടെ കുറ്റങ്ങളും കുറവുകളൊക്കെ പരസ്യമാക്കിയെങ്കിൽ പടച്ചോൻ എന്ത് ചെയ്യുന്നു, എൻ്റെ വീട്ടിൽ എന്നെ വഷളാക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ ഭാര്യക്കും എൻ്റെ മക്കൾക്കും എന്തുണ്ടാവില്ല, എന്നോട് യാതൊരു സ്നേഹം ഉണ്ടാവില്ല, എന്നെ അവർ പരിഗണിക്കൂല, എന്നെ അവർ ശ്രദ്ധിക്കൂല. മനസ്സിലായോ? കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു ഒരു പ്രഭാഷണം കേട്ടു, എൻ്റെ ഒരു ഗുരുനാഥ തുല്യനായ ഒരു വ്യക്തിയുടെ പ്രഭാഷണം കേട്ടു. അദ്ദേഹത്തിൽ പറയണത് ഒരു 10-60 വയസ്സിന് മുകളിലുള്ള ഒരാൾ, 60-65 വയസ്സ് പ്രായമുള്ള ഒരാൾ, അയാൾക്ക് പേരക്കുട്ടികളുണ്ട്, അയാൾക്ക് വലിയ കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, മക്കളൊക്കെ ഉണ്ട്, വലിയ കുട്ടികളുണ്ട്. അങ്ങനെയുള്ളൊരു മനുഷ്യനൊരു അവിഹിത ബന്ധമുണ്ടായി, ഒരു അവിഹിത ബന്ധമുണ്ടായി. ആ അവിഹിത ബന്ധമുണ്ടായത് ഈ മക്കളറിയാണ്. നോക്കൂ നിങ്ങൾ, 65 വയസ്സുള്ള ഒരാൾ അത്രയും കാലം ഭാര്യയുടെയും മക്കളുടെ ഒക്കെ കൂടെ സന്തോഷത്തോടുകൂടെ ജീവിച്ചിട്ട്, ആ സന്തോഷത്തോടുകൂടെ ജീവിച്ച ആള് അയാളുടെ ജീവിതത്തിലുണ്ടായ ഒരു അവിഹിതം അതെന്തിയാണ്? പുറത്തു വരികയാണ്. ആ പുറത്തു വന്നതോടുകൂടെ അയാൾ കുടുംബത്തിൽ വഷളാവാണ്. ഇങ്ങനത്തെ ഒരു ബാപ്പാനെ ഞങ്ങൾക്ക് വേണ്ടതാണ്, ബാപ്പാനെ ഞാൻ കൊല്ലുന്ന മകൻ പറയുന്നത്. നമ്മൾ ആലോചിക്കുന്നതിൻ്റെ ഗൗരവം,
7: മറ്റുള്ളവരുടെ ന്യൂനതകൾ നമ്മൾ മറച്ചു വെച്ചാൽ ഇതേപോലെ ഞാൻ പറഞ്ഞത് അയാളെന്തോ ന്യൂനത പിന്നെ വെളിവാക്കിയിരുന്നല്ല അതിൻ്റെ അർത്ഥം. ഇതേപോലെ നമ്മളെ വഷളാക്കും പടച്ചവൻ. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തിയാൻ പാടില്ല. ഇസ്ലാമിൻ്റെ ഈ നിയമം നമ്മളെല്ലാവരും പാലിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താറ്. രണ്ടാമത്തെ ഒരു ഉദാഹരണം പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, പ്രതിസന്ധിയിലായ ആളുകൾക്ക്, പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നമ്മൾ എളുപ്പം ചെയ്തു കൊടുത്താൽ, അവർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുത്താൽ അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കി തരുന്നതാണ്. അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കി തരും. റസൂലുള്ളാഹി പറഞ്ഞു, വമൻ യസ്സറ അല മുഅസിരി മുഅസിരിൻ യസ്സറല്ലാഹു അലൈഹി ഫി ദുനിയാ വൽ ആഖിറ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്താണ്, സ്വഹീഹ് മുസ്ലിമിൽ ഹദീത്താണ്. എന്താ ഹദീത്തിലുള്ളത്? പ്രതിസന്ധിയിലായ പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ആരെങ്കിലും കാര്യങ്ങൾ എളുപ്പമാക്കി നൽകിയാൽ അള്ളാഹു അവന് ദുനിയാവിലും ആഖിറത്തിലും കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും. എന്തെങ്കിലും ഇടങ്ങേറുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സഹോദരങ്ങളെ, മറ്റുള്ള ആളുകൾക്ക് കാര്യങ്ങൾ നമ്മൾ എളുപ്പാക്കി കൊടുക്കുക. അപ്പം അള്ളാഹു എന്ത് ചെയ്യും? നമ്മളെ കാര്യങ്ങൾ എളുപ്പാക്കി തരും. ബിസിനസ്സിൽ പ്രയാസമുണ്ടോ, അതേപോലെ തന്നെ കുടുംബജീവിതത്തിൽ ബുദ്ധിമുട്ട് എന്താകട്ടെ, നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പാക്കി തരും. ഇതെന്താ വേണ്ടത്? നമ്മൾ മറ്റുള്ള ആളുകൾക്ക് എന്ത് ചെയ്യണം? കാര്യങ്ങൾ എളുപ്പാക്കി കൊടുക്കണം. ദീൻ എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. അദ്ദീനു യുസ്റൻ ഇന്നദ്ദീന യുസ്റൻ, മതം എളുപ്പമാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. യുരീദുല്ലാഹു ബികുമുൽ യുസ്റ വലാ യുരീദു ബികുമുൽ ഉസ്റ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞു, അല്ലാഹു പ്രയാസത്തെയാണ്, പ്രയാസത്തെയല്ല പഠിച്ച പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, പ്രയാസം ഉണ്ടാക്കാനല്ല. നബി പറഞ്ഞില്ലേ, രണ്ട് കാര്യങ്ങൾ അല്ലാഹു എനിക്ക് നൽകി, അതിലൊരു കാര്യം ചെയ്യാൻ കുറച്ച് ഇടങ്ങേറുണ്ട്, ഒരു കാര്യം ചെയ്യാൻ എളുപ്പമാണ്, ഞാൻ എളുപ്പമുള്ള കാര്യം തിരഞ്ഞെടുക്കുന്ന. എളുപ്പത്തെയാണ് മനുഷ്യന്മാർ ഇഷ്ടപ്പെടുന്നത്. അത് അപ്പം എന്ത് വേണം? നമ്മൾ എളുപ്പമാകാൻ ഇഷ്ടപ്പെടുന്നത് പോലെ നമുക്ക് മറ്റുള്ള ആളുകൾക്ക് എളുപ്പം ചെയ്തു കൊടുക്കാൻ എന്ത് ചെയ്യണം? അവരെ പ്രയാസപ്പെടുത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് ദുനിയാവിലും പരലോകത്തിലും നമുക്ക് ഖൈറാണ്. ഒരാൾ കടം വാങ്ങി, കടം വാങ്ങിയ മനുഷ്യൻ അയാൾ തിരിച്ചടക്കാൻ പ്രയാസപ്പെടുകയാണ്, അയാൾക്ക് നമുക്ക് അവധി നീട്ടിക്കൊടുക്കുക, അത് അയാൾക്ക് എളുപ്പാക്കി കൊടുക്കലാണ്, സമയം നീട്ടിക്കൊടുക്കുക, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതേപോലെ ഇപ്പോൾ ഒരു പിന്നെ ഗവൺമെൻറ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എത്ര തവണയാണ് ആളുകളെ ഒരാവശ്യവും ഇല്ലാതെ അവരൊന്ന് വിചാരിച്ചാൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ അവർ വിചാരിച്ചാൽ ശരിയാക്കാൻ പറ്റുന്ന ഫയലിന് വേണ്ടി പല തവണകളായി നടത്തുന്ന ഓഫീസുകളിൽ കയറി ഇറക്കുന്ന എത്രയോ കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. ചില ആൾക്കാർ പറയും ചെരുപ്പ് വരെ തേഞ്ഞു പോയി എന്നൊക്കെ പ്രയോഗിക്കാറുണ്ട്. ആ രീതിയിൽ ആളുകളെ പ്രയാസപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥരുണ്ട്. അവരൊക്കെ ഇത് പഠിക്കണം, അവരൊക്കെ ഇത് മനസ്സിലാക്കണം. മനുഷ്യന്മാർക്ക് എളുപ്പമുണ്ടാക്കി കൊടുത്താൽ അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കി തരും. ഒരു അധ്യാപകൻ വിദ്യാർത്ഥിക്ക് എളുപ്പം ഉണ്ടാക്കി കൊടുക്കേണ്ടവനാണ്. ഒരു ഒരു കുടുംബനാഥൻ തൻ്റെ കുടുംബത്തിലെ മക്കൾക്കും ഭാര്യക്കും കുടുംബത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ എളുപ്പമുണ്ടാക്കി കൊടുക്കണം. ഒരു ഭാര്യ വൈകുന്നേര സമയത്ത് നമ്മൾ കഴിച്ച ഭക്ഷണത്തെ, നമ്മൾ ഭക്ഷണം കഴിച്ച ആ വീട്ടിലെ എല്ലാ പാത്രങ്ങളും അവൾ ഒറ്റക്കിരുന്ന് കഴുകുകയാണ്. നമ്മളോ, നമ്മൾ മൊബൈലിലാണെങ്കിൽ നമ്മൾ പിന്നെ എന്താ പറയുക, നമ്മൾ ഉറങ്ങാൻ പോകുകയാണ്. ഭാര്യയ്ക്ക് എളുപ്പാക്കി കൊടുക്കണം. ഭർത്താവ് അടുക്കളയിൽ കയറുന്നത് കുറ്റമൊന്നല്ല, ഭാര്യയെ എളുപ്പമാക്കി അള്ളാഹു നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ എളുപ്പം ആഗ്രഹിക്കുന്ന ആളുകൾ മറ്റുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക? അവരുടെ കാര്യങ്ങൾ അവർക്ക് എളുപ്പാക്കി കൊടുക്കുക, അവർക്ക് പ്രയാസങ്ങൾ തീർത്തു കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. പ്രവാചകൻ പറഞ്ഞു, റഹിമല്ലാഹു റജുലൻ സംഹൻ ഇദാ ബാഅ വ ഇദാ ഇഷ്തറ വ ഇദാ ഇഖ്തല. ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീത്താണ്. വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും തൻ്റെ അവകാശം ചോദിച്ചു വാങ്ങുമ്പോഴും ഉദാരതയും ലളിത മനോഭാവവും കാണിക്കുന്ന ആളുകൾക്ക് അള്ളാഹു കരുണ ചൊരിയട്ടെ. ഒറ്റ വാചകം പറഞ്ഞാലേ എളുപ്പമുണ്ടാക്കുന്ന, എളുപ്പമാക്കി കൊടുക്കുന്ന ആൾക്കാർക്ക് പടച്ചോൺ റഹ്മത്ത് ചൊരിയട്ടെ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലാഹു റസൂൽ പ്രാർത്ഥിച്ചു. ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീത്തിൽ കാണാം, ഒരു മനുഷ്യൻ, അയാൾ സമ്പന്നനാണ്, അയാൾ കുറേ ആളുകൾക്ക് കടം കൊടുക്കും, പൈസ കടം കൊടുക്കും. അങ്ങനെയാള് ആ കടം കൊടുത്ത ആളുകളുടെ സമീപത്തേക്ക് ചെന്ന് അദ്ദേഹം കൊടുത്ത കടം തിരിച്ചു ചോദിക്കും. അപ്പൊ അവര് പറയും ഞാൻ കുറച്ച് പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. അപ്പൊ അദ്ദേഹത്തേക്ക് തന്നെ ജോലിക്കാരോട് പറയും അയാൾക്ക് സമയം നീട്ടി കൊടുക്കാൻ പറയും, ഇപ്പൊ അയാളെ പ്രയാസപ്പെടുത്തണ്ടെന്ന് പറയും. എന്നിട്ട് ജോലിക്കാരോട് അദ്ദേഹം പറയും നമ്മൾ അയാളുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ, നീട്ടിക്കൊടുത്താലേ അള്ളാഹു നമ്മുടെ പ്രയാസം നീക്കി തരുന്നതാണ്. ഹദീത്തിന്റെ അവസാന ഭാഗം എന്താ അറിയോ? ഹദീത്തിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും, അങ്ങനെ അയാൾ മരണപ്പെട്ടപ്പോൾ അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുത്തു എന്നാ, അയാൾക്ക് ഇളവ് നൽകി എന്നാണ്, അയാളുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുത്തു എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീത്ത്. എന്താ അയാൾ ചെയ്തത്? ജനങ്ങൾക്കുണ്ടായ അയാൾ ഇടപെട്ട ആളുകളുടെ പ്രയാസങ്ങളൊക്കെ അയാൾ എന്ത് ചെയ്തു? പരിഹരിച്ചു കൊടുത്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരാളെ നമ്മൾ കാരണം പ്രയാസപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല, നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ മൂന്നാമത്തെ ഒരു കാര്യം, വീഴ്ചകൾ മാപ്പാക്കുക എന്നുള്ളതാണ്. യഖാല എന്ന് പറയാം, യഖാല എന്ന് അറബിയിൽ പറയാം, അല്ല യഖാല, വീഴ്ചകൾ മാപ്പാക്കുക. അത് ദുനിയാവിലും പരലോകത്തും നമുക്ക് പിന്നെ ഹൈർ ലഭിക്കുന്ന, നന്മ ലഭിക്കുന്ന കാര്യമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, മൻ അഖാല മുസ്ലിമൻ അഖാലഹുല്ലാഹു അസറതഹു യൗമൽ ഖിയാമ. പിന്നെ ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ വീഴ്ച മാപ്പാക്കുകയാണെങ്കിൽ അവനെന്ത് ചെയ്യും? പിന്നെ അന്ത്യനാളിൽ അള്ളാഹു അവൻ്റെ വീഴ്ചകളും പാപങ്ങളും മാപ്പാക്കി കൊടുക്കും. നമ്മൾ ഒരാൾക്ക് മാപ്പ് കൊടുത്താൽ എന്ത് ചെയ്യും? അള്ളാഹു നമുക്ക് മാപ്പ് നൽകും. ഇപ്പം നമ്മൾ പഠിച്ചവനെ പുറത്തിരണെന്ന് പ്രാർത്ഥിക്കുന്നവരാണ്, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്ന ആൾക്കാരാണ്. പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട്, പഠിച്ചവനെ എനിക്ക് പുറത്തു തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഞാനും നിങ്ങളും മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കാൻ തയ്യാറാകാറുണ്ടോ? മറ്റുള്ള ആളുകൾക്ക് മാപ്പ് കൊടുക്കാൻ നമ്മളെ ദ്രോഹിച്ച, നമ്മളെ വേദനിപ്പിച്ച, നമ്മളെ പ്രയാസപ്പെടുത്തിയ ആൾക്കാർ അല്ലെ? ഭാര്യ ചിലപ്പോൾ പിന്നെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു, പിന്നെ ഭാര്യനോട് കുറേ ദിവസം മുണ്ടൂല നമ്മൾ അല്ലെ? ഭർത്താവ് എന്തെങ്കിലും ഒന്ന് ചോദിച്ചത്, ഭർത്താവിനോട് ചോദിച്ചത് ഭാര്യയ്ക്ക് കിട്ടിയില്ല, ഭർത്താവ് ഒരു പ്രയാസത്തിലാണ്. ഭർത്താക്കന്മാരെ കഷ്ടപ്പെടുത്തുന്ന ഭാര്യമാരുണ്ട് അല്ലെ? മക്കൾ മുണ്ടാൻ നടത്തുന്ന മക്കളുണ്ട്. മാപ്പ് കൊടുക്കുക എന്നുള്ളത് നമ്മളിൽ പല ആളുകളുടെയും അജണ്ടയിലില്ലാത്ത കാര്യമാണ് സഹോദരങ്ങളെ. മാപ്പ് കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനമുള്ള കാര്യമാണ്, മഹത്വമുള്ള കാര്യമാണ്. ദുനിയാവിലും പരലോകത്തിലും നമുക്ക് ഇസ്സത്ത് ലഭിക്കുന്ന കാര്യമാണ്. അല്ലാഹു റസൂൽ പറഞ്ഞു, വമാ സാദല്ലാഹു അബദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്താണ്, വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുന്ന അടിമക്ക് അല്ലാഹു പ്രതാപവും ആദരവും അല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, മാപ്പ് കൊടുക്കണം. നാലാമത്തെ കാര്യം കരുണ കാണിക്കുക, അതായത് വിശദീകരിക്കുന്നില്ല, കരുണ കാണിക്കുക. റസൂലുള്ളാഹി പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞു, ആരാണോ അള്ളാഹുവിൻ്റെ അടിമകളോട് കരുണ കാണിക്കുന്നത് അവർക്കാണ് കരുണ ലഭിക്കുക. നമ്മൾ മറ്റുള്ള ആളുകളോട് കരുണ ലഭിച്ചാൽ പരലോകത്ത് നമുക്ക് കൂലിയുണ്ട്, ദുനിയാവിൽ നമുക്ക് കരുണ ലഭിക്കും, അള്ളാഹിന്റെ കരുണ ലഭിക്കും. അപ്പം എന്ത് ചെയ്യണം? കരുണ കാണിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കുന്ന, ജനങ്ങളോട് കരുണ കാണിക്കാത്തവനോട് അള്ളാഹു കരുണ കാണിക്കില്ല. നായക്ക് വെള്ളം കൊടുത്ത പൂച്ചയെ കെട്ടിയിട്ട പെണ്ണിന്റെ കഥ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്, കരുണയാണ്. ആ കരുണയിലൂടെ സ്വർഗം കിട്ടിയ ഒരാൾക്ക്, കരുണയിലൂടെ എന്ത് ചെയ്തു, നരകം, കരുണ ഇല്ലാത്തത് കൊണ്ട് നരകം കിട്ടിയ ഒരാൾക്ക്. സഹീഹായ ഹദീസാണ്, പ്രവാചക തിരുമേനി പേരക്കുട്ടികളെ ചുംബിക്കും അല്ലെ? അതിനെക്കുറിച്ച് ചോദിച്ചയാളോട് പ്രവാചകൻ പറയും, നബി എങ്ങനെ കുട്ടികളെ, പേരക്കുട്ടികളെ ചുംബിക്കാറുണ്ടോ? ഞാനങ്ങനെ ചെയ്യാറില്ല.

0: Baño. കുഴപ്പമില്ല, ഇങ്ങോട്ട് നീങ്ങി നിന്നോളി, കുഴപ്പമില്ല, അള്ളാഹു എളുപ്പമായി കൊടുക്കണം. ഞാൻ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദാറ ദാറ അല്ലാഹു ബിഹി വമൻ ഷാഖ ഷാഖ അല്ലാഹു അലൈഹി. എന്താ ഹദീത്ത്? പ്രവാചകൻ, ആരെങ്കിലും മറ്റൊരാൾക്ക് ദ്രോഹമുണ്ടാക്കിയാൽ അള്ളാഹു അവന് ദ്രോഹമുണ്ടാക്കും. അതുകൊണ്ട് ആളുകളെ ദ്രോഹിക്കുന്നവരായി നമ്മൾ മാറുന്നുണ്ട് എങ്കിൽ ഇത് നിസാരമായ കാര്യമല്ല, ഇത് ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ ആരെയെങ്കിലും ദ്രോഹിക്കുന്നുണ്ട് എങ്കിൽ പടച്ചോ നമ്മളെ ദ്രോഹിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം നമ്മൾ പരിശോധിക്കുക, നമ്മുടെ ലൈഫ് നമ്മൾ പരിശോധിക്കുക. ഞാൻ, എനിക്ക് ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ? കാരണം എന്താ അറിയോ, നമ്മൾ ആളുകളെ ദ്രോഹിക്കുന്നത് കൊണ്ടായിരിക്കും. നമ്മൾ വാക്കുകൊണ്ട് നോക്കുകൊണ്ടൊക്കെ എന്ത് ചെയ്യും, ആളുകളെ ദ്രോഹിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, അള്ളാഹു നമ്മളെ ദ്രോഹിക്കുന്ന പടച്ചോ നമ്മളെ പിടികൂടും. അതുകൊണ്ട് നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ ആളുകളെ ഉപദ്രവിക്കാതെ, ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നന്മകളൊക്കെ ചെയ്ത്, ആളുകളുടെ കുറ്റങ്ങളും കുറവുകളും അന്വേഷിക്കാതെ ഒരു നല്ല മനുഷ്യനായി ജീവിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ അറിയുക, നമ്മുടെ പ്രവർത്തനത്തിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തെ നമുക്ക് ചിട്ടപ്പെടുത്താൻ സാധിക്കുക. അതുകൊണ്ട് നന്മയിൽ ജീവിക്കുക, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ الحمد لله الذي علم بالقلم علم الانسان ما لم يعلم والصلاه والسلام على اشرف المرسلين وعلى اله واصحابه اجمعين اما بعد ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. യഥാർത്ഥ ആത്മീയത അല്ലാഹുമായി കൊണ്ടുള്ള ബന്ധവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരലുമാണ്. അതാണ് ആത്മീയത എന്ന് പറഞ്ഞാൽ. ഞാൻ ഈ വാചകം പറയാൻ കാരണം, ഒരുപക്ഷെ കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്കറിയാം, വളരെ ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, ആളുകളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കപട ആത്മീയത. നമ്മുടെ നാട്ടിൽ ഒരു പുരോഹിതൻ, അദ്ദേഹം നടത്തിയ ഒരു ജിന്ന് മഹ്ലറ, ആ പേരിലെ കുറേ പ്രശ്നങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കടക്കല്ല. ഒരു പഴം അദ്ദേഹം കച്ചവടം നടത്തുന്നത് 2500 രൂപയ്ക്കാണ്. ഞാൻ ആ അത്തരം ആളുകളെക്കുറിച്ചോ അവരുടെ പ്രവൃത്തികളെക്കുറിച്ചോ പറയാനല്ല ഞാൻ ഈ സംഭവത്തെ ഞാൻ ഈ കോട്ട് ചെയ്ത് ഉദ്ധരിക്കുന്നത്. മറിച്ച് ആത്മീയത എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുക്കലാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരലാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, മനുഷ്യന്മാർക്ക് രോഗം ഉണ്ടാകും, മനുഷ്യന്മാർക്ക് ദാരിദ്ര്യം ഉണ്ടാകും, മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാകും, ഇതൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. ഇത്തരം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ മനുഷ്യന്മാർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഇതൊന്ന് ഈ പ്രയാസങ്ങളൊക്കെ ഒന്ന് നീങ്ങണം, ഒരു സമാധാനം ഉണ്ടാകണം, ആശ്വാസം ലഭിക്കണം, ഇത് മനുഷ്യൻ്റെ ആഗ്രഹമാണ്. പല ആളുകളും ഇത്തരം പ്രതിസന്ധികൾ വരുമ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കും, അവർ ദീനിലേക്ക് വരും, അവർ കൂടുതൽ ദിക്ർ ചൊല്ലുന്ന, നിസ്കരിക്കുന്ന, പള്ളിയിൽ വന്നിരിക്കുന്ന, അതാണ് ശരിയായ ആത്മീയത എന്ന് പറഞ്ഞാൽ. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അള്ളാഹുവിലേക്ക് അടുക്കുക. എന്നാൽ മറ്റു ചില ആളുകൾ, അവർ ശരിയായ വിശ്വാസം ഉൾക്കൊള്ളാത്ത ആൾക്കാരാണ്, അവരെ ചൂഷണം ചെയ്യാനാണ്, അവരുടെ ദീന് ഉള്ള ദീന് പോലും കളയാനാണ് യഥാർത്ഥത്തിൽ പുരോഹിതന്മാരായ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പള്ളിയിലിരിക്കുന്ന മുഴുവൻ ആളുകളോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ ആത്മീയമായി ഉയരേണ്ടത് അള്ളാഹുവിൻ്റെ ദീന് പഠിച്ചിട്ടാണ്, അള്ളാഹുവിൻ്റെ ദീന് പഠിച്ച കിതാബും സുന്നത്തും പഠിച്ചിട്ടാണ്. അതല്ലാതെ ഇത്തരം പുരോഹിതന്മാരുടെ സമീപത്ത് പോയി നമ്മുടെ വിശ്വാസത്തെ നമ്മൾ എന്ത് ചെയ്യാൻ അടിയറ വെക്കാൻ പാടില്ല. അത് നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്, നമ്മുടെ ദുനിയാവും പരലോകവും നഷ്ടപ്പെടുന്ന കാര്യം. നോക്കൂ, നിങ്ങൾ എത്ര വലിയ ചൂഷണമാണ് ഇന്ന് പല ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഒരു ചെറിയ പിന്നെ കുപ്പിയിൽ വെള്ളം വിൽക്കുകയാണ്, ഒരു ചെറിയ കുപ്പിയിൽ. പേരെന്താ ഇത്? മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മുടിയിട്ട വെള്ളമാണെന്ന്. കോഴിക്കോടിൽ അനേകമായിരം, നൂറുകണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയ സദസ്സിൽ നിന്ന് 25,000 രൂപയ്ക്കാണ് ആ മുടിയിട്ട വെള്ളം ഒരാൾ വാങ്ങുന്നത്. ഇത് ആത്മീയമായ ചൂഷണമാണ്. അല്ലാഹു റസൂലിൻ്റെ മുടി സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. നബിയുള്ള കാലഘട്ടത്തിൽ അതിന് മഹത്വമുണ്ട്, പ്രത്യേകതയുണ്ട്, അതിനെ നമ്മൾ ആരും നിഷേധിക്കുന്നില്ല. നബിയുടെ വിയർപ്പിന് പ്രത്യേകത ഉണ്ട്, അത് പറഞ്ഞ നമുക്ക് പേടിയൊന്നുമില്ല, കാരണം ഹദീത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ എന്തിനൊക്കെ പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ അംഗീകരിക്കും, കാരണം അവരാ ഹദീത്തിനെ സ്നേഹിക്കുന്നവർ, അവരാ ഹദീത്ത് ഉൾക്കൊള്ളുന്ന ആൾക്കാർ. എന്നാൽ നബിയുടെ കാലശേഷം ഇല്ലാത്ത സാധനം, നബി പിന്നെ കാബയുടെ മദീനയിലെ നബിയുടെ മക്ബറയുടെ മുകളിലുള്ള പൊടി കൊണ്ടുവന്നിട്ട് അവിടെ പൊടി കൊണ്ടുവന്ന് കച്ചവടമൊക്കെ നടക്കുന്ന മനുഷ്യന്മാർ ഇവിടെ ഉണ്ട്. അവിടെ നാലോചിക്ക് എത്ര അപകടം പിടിച്ച പണിയാണ്. അതുകൊണ്ട് നമ്മൾ ഇത്തരം
1: പിന്നെ തോന്നിവാസങ്ങളെ, ഇത്തരം അനാചാരങ്ങളെ, ഇത്തരം

0: ബിദഅത്തിൻ്റെ ആളുകളെ നമ്മൾ തിരിച്ചറിയണം. അൽഹംദുലില്ല, ഏറെ സന്തോഷമുള്ള കാര്യം, ഒരു കൂട്ടം ആളുകൾ അവരിത്തരം തിന്മകൾക്കെതിരെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അവരിത്തരം തിന്മകൾക്കെതിരെ പ്രതികരിച്ചതിൻ്റെ അടയാളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ഒരു പഴം അത് ജിന്ന് മുറിച്ചതാണ്, കഷ്ണം കഷ്ണമാക്കി വെച്ചത് ജിന്നാണ്, അതുകൊണ്ട് ഇതിന് പൈസ തരണമെന്ന് പറഞ്ഞ് കച്ചവടം നടത്തിയ ആളുടെ മുന്നിലേക്ക് ഒരു സാധാരണക്കാരൻ ഒരു പഴമെറിഞ്ഞു കൊടുത്തൊരു ചോദിക്കാണ്, നമ്മളൊന്ന് മുറിപ്പിച്ചേരി. ഈ ചോദ്യങ്ങൾ സമൂഹത്തിൽ നിന്ന് ഇത്തരം ആളുകൾക്ക് നേരെ ഉയർന്നു വന്നാൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഈ നാട്ടിൽ നിന്ന് ഇല്ലാതെയാക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് മനുഷ്യന്മാർ ബോധമുള്ള ആൾക്കാരാകണം, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള തിന്മകളൊക്കെ നടക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കണം മാന്യമായ രീതിയിൽ, ഒരാളെയും അവഹേളിക്കാനല്ല. തിന്മകൾക്കെതിരെ ശബ്ദമുയർത്തുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ നയമാണ്. മൻ റാ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർ ബിയദിഹി, നിങ്ങൾ തിന്മ കണ്ടാൽ ആ തിന്മയെ കൈകൊണ്ട് തടയണമെന്നാ, പറ്റൂലെങ്കിൽ നാവ് കൊണ്ട് പറയണം. അതിനും സാധ്യമല്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ വെറുപ്പെങ്കിലും ഉണ്ടാകണം. അപ്പം നമുക്ക് സാധിക്കുന്ന ഈ ഇസ്ലാമിൻ്റെ ദാവത്തിൻ്റെ മേഖലയിൽ നമുക്ക് സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുമായി നമ്മൾ സന്ധിയാകാൻ പാടില്ല, അത്തരത്തിലൊരു കേന്ദ്രങ്ങളുമായി നമുക്ക് ബന്ധമുണ്ടാകാൻ പാടില്ല. മക്കളുണ്ടാകാൻ, ജോലി ലഭിക്കാൻ, വിസ ലഭിക്കാൻ, അങ്ങനെയുള്ള അനേകായിരം ആവശ്യങ്ങൾക്ക് നമ്മളെ മാടി വിളിക്കുന്ന ഷിർക്കിൻ്റെ കൂടാരങ്ങളുണ്ട്. അത്തരം കൂടാരങ്ങളിൽ പോയി സുജൂദ് ചെയ്യുന്ന, അവിടെയുള്ള ആളുകൾക്ക് പണം കൊടുക്കുന്ന ആളുകളായിക്കൊണ്ട് നമ്മൾ മാറാൻ പാടില്ല. നമ്മൾ യഥാർത്ഥ വിശ്വാസികളാവുക. ആത്മീയത എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലെ കടുക്കലാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കലാണ്. അങ്ങനെയുള്ള നല്ല വിശ്വാസികളാകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു അത്തരം സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ വീടുകളിലുണ്ട്. അള്ളാഹുവിടെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഇടയിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ഖബർ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലഹയ്യാ മിൻഹും വൽ അംബാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. റബ്ബനാ അത്തിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ ആദാബന്നാർ. ആമീൻ ആമീൻ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാഅല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിമ്പർ. പ്രവൃത്തിക്കനുസരിച്ചാണ് പ്രതിഫലം. ഖുതുബ നിർവഹിച്ചത് സമീർ മുണ്ടേരി.
2: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: ബയോകെയർ ഫെലോഷിപ്പ് ഇപ്പോൾ അപേക്ഷിക്കാം. വനിതാ ഗവേഷകർക്ക് 60 ലക്ഷം വരെ ഗ്രാന്റ്. ബയോടെക്നോളജിയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ വനിതകൾക്ക് ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന്റെ ബയോടെക്നോളജി വഴി നടപ്പാക്കുന്ന പദ്ധതിയാണ് ബയോകെയർ. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2026 സെപ്റ്റംബർ 23. 55 വയസ്സ് കവിയരുത്. ഇന്ത്യയിൽ താമസിക്കുന്നവരായിരിക്കണം. തൊഴിൽരഹിതർക്കും ജോലിയുള്ളവർക്കും അപേക്ഷിക്കാം. ഗവേഷണ പ്രൊജക്ട് അനുവദിച്ചു കിട്ടുന്ന പക്ഷം അത് ജോലി ഉപേക്ഷിക്കേണ്ടി വരും. ഇതിനു മുമ്പ് ഗവേഷണത്തിൽ ഏതെങ്കിലും രീതിയിൽ സർക്കാർ സഹായം കിട്ടിയുള്ളവരോ വനിതകൾക്കുള്ള മറ്റേതെങ്കിലും സർക്കാർ പദ്ധതിയിൽ അംഗമായിട്ടുള്ളവരോ അപേക്ഷിക്കേണ്ടതില്ല. കൂടുതൽ വിവരങ്ങൾക്കും സംശയ നിവാരണത്തിനും DBT HRD PMU റീജിയണൽ സെന്റർ ഫോർ ബയോടെക്നോളജി ഫരീദാബാദ് PIN 121001. ഇതു സംബന്ധിച്ച വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 01292948535. ആരോഗ്യമുള്ള ശരീരവും മനസ്സുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. എന്നാൽ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന രോഗങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും പലപ്പോഴും നമ്മെ ഭയത്തിലും വലിയ ആശങ്കയിലും തള്ളിവിടാറുണ്ട്. എന്താണ് രോഗത്തിൻ്റെ യഥാർത്ഥ കാരണമെന്നോ ഏതുതരം ചികിത്സയാണ് വേണ്ടതെന്നോ അറിയാതെ ആളുകൾ വഴിമുട്ടി നിൽക്കുന്ന കാഴ്ച ഇന്നത്തെ കാലത്ത് സാധാരണവുമാണ്. രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. കേട്ടുകേൾവികൾക്കും തെറ്റായ ധാരണകൾക്കും പിന്നാലെ പോകാതെ വൈദ്യശാസ്ത്രത്തിൻ്റെ ശരിയായ അറിവുകൾ സ്വന്തമാക്കുക എന്നത് ഏറെ പ്രധാനമാണ്. ഇവിടെയാണ് നിങ്ങളെ കൃത്യമായി വഴികാട്ടാൻ പീസ് റേഡിയോ ആരോഗ്യവിചാരം കൂടെയുള്ളത്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ മുഖേന നിങ്ങളുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടുകയാണ് പീസ് റേഡിയോ ആരോഗ്യവിചാരം. വിവിധ രോഗലക്ഷണങ്ങൾ, മുൻകരുതലുകൾ, ഭക്ഷണക്രമം, ആധുനിക ചികിത്സാരീതികൾ എന്നിവയെക്കുറിച്ചെല്ലാം അനുഭവസമ്പന്നരായ ഡോക്ടർമാരും വിദഗ്ധരും നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നു. സംശയങ്ങൾക്ക് വ്യക്തവും പ്രായോഗികവുമായ മറുപടികൾ ലഭിക്കുന്നു. രോഗങ്ങളെ പേടിക്കേണ്ടതില്ല, പകരം അവയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി ശരിയായ രീതിയിൽ പ്രതിരോധിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ആരോഗ്യപരമായ സംശയങ്ങൾക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്താൻ, ആരോഗ്യപൂർണമായ ഒരു ജീവിതശൈലി പടുത്തുയർത്താൻ കേൾക്കാൻ മറക്കരുത് ആരോഗ്യവിചാരം. പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്കെത്തുമ്പോൾ ആധികളും ആശങ്കകളും മാറ്റിവെച്ച് വെളിച്ചമുള്ള ആരോഗ്യമുള്ള ഒരു നാളേക്ക് നമുക്ക് ചുവടുവെക്കാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അഭ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം പീസ് റേഡിയോ. ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത്
2: പീസ് റേഡിയോ അടിത്തറകൾ. എന്റെ റബ്ബിനെ ഞാനറിഞ്ഞു. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുറഹ്മാൻ അൻസാരി, പറപ്പൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫി വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. പ്രിയ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, നാം നമ്മുടെ ചുറ്റുപാടിലേക്കൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് ബോധ്യമാകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതെന്തെന്നാൽ, ജീവിതത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എണ്ണമറ്റ അനുഗ്രഹങ്ങൾ അനുഭവിച്ച് ആസ്വദിച്ചു കഴിയുന്ന ഭൂരിപക്ഷ മനുഷ്യരും ആ അനുഗ്രഹങ്ങൾ നൽകുന്ന തൻ്റെ റബ്ബിനെ വിസ്മരിക്കുന്നു എന്നതാണ്. അള്ളാഹു ഉണർത്തിയത്, വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങൾക്ക് ഏതൊരു അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ടുതന്നെ ഒരു മനുഷ്യൻ തൻ്റെ റബ്ബിനെ അറിയുക എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. അത് ദീനിൻ്റെ അടിസ്ഥാന ഉസൂലുകളിൽപ്പെട്ട കാര്യവുമാണ്. മഅരിഫത്തുൽ അബ്ദി റബ്ബഹു, ഒരടിമ തൻ്റെ റബ്ബിനെ അറിയുക എന്നത്. ഒരു വ്യക്തി ഉൾക്കാഴ്ചയോടെയും ഉറച്ച വിശ്വാസത്തോടെയും തൻ്റെ റബ്ബിനെ ആരാധിക്കണമെങ്കിൽ ആദ്യമായി അവനിൽ വേണ്ടത് തൻ്റെ റബ്ബാരാണ് എന്നറിയൽ തന്നെയാണ്. അബൂ സഈദിൽ ഖുദരി റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബാ സഈദ് മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ വജബത് ലഹുൽ ജന്ന. അബൂ സഈദേ, ആരാണ് അള്ളാഹു തൻ്റെ റബ്ബാണ് എന്ന് തൃപ്തിപ്പെടുന്നത്, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെടുന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായി തൃപ്തിപ്പെടുന്നത്, അവർക്ക് സ്വർഗം നിർബന്ധമായി എന്ന്. ഇത് കേട്ടപ്പോൾ അബൂ സഈദിൽ ഖുദരി റളിയല്ലാഹു അൻഹു റസൂലുള്ളയോട് പറഞ്ഞു, അഈദ്ഹാ യാ റസൂലല്ലാഹ്, റസൂലെ അതെന്നെ വീണ്ടും കേൾപ്പിക്കുവിൻ. ഫഫഅല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചെയ്തു, അഥവാ അത് വീണ്ടും കേൾപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതിലുള്ള സന്തോഷം വീണ്ടും കേൾക്കാൻ, അതുപോലെ ആ കാര്യം മനഃപ്പാഠമാക്കാൻ അബൂ സഈദിൽ ഖുദരി റളിയല്ലാഹു അൻഹു അത് വീണ്ടും കേൾക്കാൻ ഇഷ്ടപ്പെട്ടു. നിത്യവും രാവിലെ 3 തവണ നാം ഉരുവിടേണ്ട ഒരു ദിക്കറാണ് റളീത്തു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ എന്നത്. ഞാൻ അള്ളാഹുവിനെ റബ്ബായും ഇസ്ലാമിനെ ദീനായും മുഹമ്മദ് നബിയെ നബിയായും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന്. നമ്മുടെ റബ്ബിനെ എങ്ങനെ അറിയും? വിശുദ്ധ ഖുർആനിലെ ഒട്ടേറെ വചനങ്ങളിൽ റബ്ബിനെ ആരാധിക്കാനുള്ള കൽപ്പന നമുക്ക് കാണാം. റബ്ബിനെ അറിയുമ്പോൾ മാത്രമേ റബ്ബിനെ ആരാധിക്കാൻ ഒരു മനുഷ്യന് കഴിയൂ. ആരാണ് റബ്ബ് എന്ന് വ്യക്തമാക്കി തരുന്ന ഒട്ടേറെ വചനങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ഓരോ വിശ്വാസിയും നിത്യേനെ ആവർത്തിക്കുന്ന, പലതവണ ആവർത്തിക്കുന്ന സൂറത്തുൽ ഫാത്തിഹ, അതിലെ ആദ്യ വചനം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. വിശുദ്ധ ഖുർആനിലെ അവസാന അധ്യായത്തിൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, മനുഷ്യരുടെ റബ്ബിനോട് ഞാനിതാ കാവൽ തേടുന്നു. സൂറത്തുൽ ഫലക്കിൻ്റെ തുടക്കത്തിൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, പുലരിയുടെ റബ്ബിനോട് ഞാനിതാ കാവൽ തേടുന്നു. ഇങ്ങനെ ധാരാളം അധ്യായങ്ങളിലായി അള്ളാഹുവാണ് റബ്ബ് എന്ന് പരിചയപ്പെടുത്തുന്ന വചനങ്ങൾ നമുക്ക് കാണാം. സൂറത്തു ഗഫറിലെ 64-ാം വചനത്തിലൂടെ ഏതൊരു മനുഷ്യനും അള്ളാഹു തൻ്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് ബോധ്യമാകാൻ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ നോക്കൂ. അല്ലാഹുല്ലദി ജഅല ലകുമുൽ അർള ഖറാറ വസമാഅ ബിനാഅ വസവ്വറകും ഫഅഹ്സന സുവറകും വറസഖകും മിന തയ്യിബാത് ദാലികും അല്ലാഹു റബ്ബുകും ഫതബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. അള്ളാഹു തന്നെയാണ് ഈ ഭൂമിയെ നിങ്ങൾക്ക് വാസയോഗ്യമാക്കി തന്നത്. ആകാശത്തെ ഒരു കെട്ടിടം പോലെ അവൻ സംവിധാനിച്ചു. നിങ്ങളെ രൂപപ്പെടുത്തുക മാത്രമല്ല, ഏറ്റവും നല്ല രൂപഘടന, ശാരീരിക ഘടന അള്ളാഹു നിങ്ങൾക്ക് നൽകി. ഏറ്റവും വിശിഷ്ടമായത് മാത്രം നിങ്ങൾക്കവൻ തിന്നാനും കുടിക്കാനും നൽകി. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, അവനെത്ര നിങ്ങളുടെ റബ്ബ്, ഫതബാറക്കല്ലാഹു റബ്ബുൽ ആലമീൻ, ആ ലോകങ്ങളുടെ റബ്ബ് എത്ര അനുഗ്രഹീതൻ. സൂറത്തുൽ അൻആമിലെ 102 വചനത്തിലൂടെ അല്ലാഹു ഉണർത്തിയത് കാണാം, ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, ലാ ഇലാഹ ഇല്ലാഹുവ ഖാലിഖു കുല്ലി ഷൈഇൻ ഫഅബുദൂഹു വഹുവ അലാ കുല്ലി ഷൈഇൻ വക്കീൽ. അവനെത്ര നിങ്ങളുടെ റബ്ബ്, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അവൻ മുഴുവൻ സൃഷ്ടികളുടെയും സൃഷ്ടാവാണ്, അവന് മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുക എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. സൂറത്ത് ഫാത്തിറിലെ 3 വചനത്തിലൂടെ അല്ലാഹു ചോദിച്ചൊരു ചോദ്യം നമുക്ക് കാണാം, ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി യർസുഖുക്കും മിനസ്സമാഇ വൽ അർദ്, അല്ലാഹുവല്ലാത്ത ഏത് ഖാലിഖാണ്, ഏത് സൃഷ്ടാവാണ് ഭൂമിയിലൂടെ ആകാശത്തിലൂടെ നിങ്ങൾക്ക് അന്നം നൽകുന്നത് എന്ന്. സൂറത്തുൽ ബക്കറയിലെ 21-22 വചനങ്ങളിൽ മനുഷ്യൻ ആരാധിക്കേണ്ടത് ആരെ എന്ന് പഠിപ്പിക്കുന്നുണ്ട്. യാ അയ്യുഹന്നാസു ഉബുദു റബ്ബക്കും അല്ലദി ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മനുഷ്യരെ, നിങ്ങളെ പടച്ച, നിങ്ങളുടെ പൂർവികരെ പടച്ച നിങ്ങളുടെ റബ്ബിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, നിങ്ങൾ സൂക്ഷ്മതയോടെ ജീവിക്കാൻ. എന്നിട്ട് മനുഷ്യൻ്റെ മുമ്പിൽ അല്ലാഹു അവനാണ് റബ്ബ് എന്ന് ബോധ്യപ്പെടാൻ തെളിവുകൾ നിരത്തുകയാണ്. അല്ലദി ജഅല ലക്കുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ്സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജഅലു ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. ആരാണ് നിങ്ങളുടെ റബ്ബ്? ഈ ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി ഒരു വിരിപ്പെന്നപോലെ വിധാനിച്ച, ആകാശത്ത് കെട്ടിടം പോലെ സംവിധാനിച്ച, ഉപരിലോകത്തു നിന്ന് മഴ വർഷിപ്പിച്ച് അതുമുഖേന സസ്യങ്ങളും പുല്ലുകളും പഴവർഗ്ഗങ്ങളും ഉൽപ്പാദിപ്പിച്ച, നിങ്ങൾക്ക് റിസ്ക്കായി ഉപയോഗിക്കാൻ, അതുകൊണ്ട് ഇതറിഞ്ഞുകൊണ്ട് നിങ്ങൾ അവന് തുല്യന്മാരെ സ്ഥാപിക്കരുത് എന്ന് അല്ലാഹു അവിടെ ഓർമ്മപ്പെടുത്തിയത് കാണാം. സർവ സൃഷ്ടികളുടെ മേലും നിയന്ത്രണമുള്ളവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമാണ് അല്ലാഹു എന്നറിയിക്കുന്ന വചനവും നമുക്ക് കാണാൻ കഴിയും. സൂറത്തു സജദയിലെ 5 വചനത്തിൽ കാണാം, യുദബ്ബിറുൽ അംറ മിനസ്സമാഇ ഇലൽ അർദ്, അവൻ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് കാര്യങ്ങൾ നിയന്ത്രിച്ചയക്കുന്നു. സൂറത്തുൽ ഹദീദിലെ 2 വചനത്തിൽ, ലഹു മുൽക്കു സമാവാറ്റി വൽ അർദ് യുഹ്യി വയുമീത്തു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവനാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം എന്ന് പറഞ്ഞാൽ ആകാശഭൂമികളിലുള്ള മുഴുവൻ സൃഷ്ടികളെയും സൃഷ്ടിച്ച് അവയെ നിയന്ത്രിച്ച് അവൻ്റെ അധിപനാണ്, ആധിപത്യമുള്ളവനാണ് അല്ലാഹു. അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഈ വചനങ്ങളിൽ നിന്നെല്ലാം ആരാണ് റബ്ബ് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ മരണശേഷം ഖബർ ജീവിതം ആരംഭിക്കുമ്പോൾ മൻ റബ്ബുഖ, നിന്റെ റബ്ബ് ആരാണ് എന്ന ചോദ്യത്തിന് ഒരു യഥാർത്ഥ വിശ്വാസി റബ്ബി അല്ലാ എന്ന് മറുപടി നൽകും. അതുകൊണ്ട് ആ റബ്ബിനെ നമ്മുടെ ജീവിതത്തിൽ അറിയുക എന്നത് പ്രഥമമായ അറിവ് തന്നെയാണ്. എന്താണ് റബ്ബ്, അല്ലെങ്കിൽ റബ്ബ് എന്ന വാക്കിന് അർത്ഥമെന്താണ്? റബ്ബ യുറബ്ബി തർബിയത്ത്, വളർത്തുക, പരിപാലിക്കുക, പടിപടിയായി വളർത്തിക്കൊണ്ടുവരിക എന്നൊക്കെ ഈ വാക്കിന് നമുക്ക് അർത്ഥം പറയാൻ കഴിയും. അതുകൊണ്ട് റബ്ബ് മാത്രമാണ് ആരാധനക്കർഹൻ. റബ്ബി അല്ലാ, എൻ്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് നമുക്ക് ബോധ്യമാകണം. അതെങ്ങനെ ബോധ്യമാകും? 4 കാര്യങ്ങൾ നാം ഈ വിഷയകമായി അറിയണം. ആരാണ് റബ്ബ്, അല്ലെങ്കിൽ അല്ലാഹു റബ്ബായത് എന്തുകൊണ്ട്? അല്ലാഹുവല്ലാത്ത ആരും റബ്ബല്ല, അവരാരാധനക്കോ പ്രാർത്ഥനക്കോ അർഹരല്ല എന്നത് എന്തുകൊണ്ട് എന്ന് നാം വേർതിരിച്ചറിയണം. അല്ലാഹു റബ്ബാകുന്നത് 1, അൽ ഖാലിഖ്, അവനാണ് മുഴുവൻ സൃഷ്ടികളെയും സൃഷ്ടിച്ച സൃഷ്ടാവ്. അൽ മാലിഖ്, അവൻ സൃഷ്ടിച്ച മുഴുവൻ വസ്തുക്കളുടെയും മനുഷ്യരടക്കമുള്ള മുഴുവൻ ജീവജാലങ്ങളുടെയും സൃഷ്ടികളുടെയും മാലിക്, അവയെ ഉടമപ്പെടുത്തുന്നത് ആ അല്ലാഹുവാണ്. അൽ മുദബ്ബിർ, ആ അല്ലാഹു മാത്രമാണ് എല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, തൻ്റെ സൃഷ്ടികൾ മുഴുവൻ അവൻ്റെ നിയന്ത്രണത്തിൽ കീഴിൽ മാത്രമാണ്. അർ റാസിഖ്, അവൻ സൃഷ്ടിച്ച സൃഷ്ടികൾക്ക് എല്ലാ ഉപജീവനവും, വായു, വെള്ളം, അന്നം, എല്ലാം, ആരോഗ്യം, സൗന്ദര്യം, സമ്പത്ത് എന്നിത്യാദി എല്ലാം നൽകുന്ന, എല്ലാ റിസ്ക്കുകളും നൽകുന്നവൻ അല്ലാഹു മാത്രമാണ്. അതുകൊണ്ട് എന്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറയുമ്പോൾ ഈ നാല് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നാം സൂക്ഷിക്കണം. ഖാലിഖാണവൻ, മാലിക്കാണവൻ, മുദബ്ബിറാണവൻ, റാസിഖാണവൻ. ഇങ്ങനെ അള്ളാഹുവിനെ അറിയുന്ന ഒരാൾ ഇന്നവരൊക്കെ റബ്ബാണ്, ഇന്നവരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നൊരിക്കലും പറയുകയില്ല. പലപ്പോഴും ഒമാ ഖദറുല്ലാഹ അക്ക കദ്രിഹി എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു അറിയിച്ചില്ലേ? യഥാർത്ഥത്തിൽ അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധം, അള്ളാഹുവിനെ അറിയേണ്ട വിധം അറിഞ്ഞില്ല എന്നാണ്. ഒരാൾ അള്ളാഹു റബ്ബാണ് എന്ന് ഈ നിലക്ക്, ഖാലിക്കും മാലിക്കും മുദബ്ബിറും റാസിക്കുമായവനാണ് എൻ്റെ റബ്ബ്, ഇങ്ങനെ റബ്ബിനെ അറിയുമ്പോൾ ആ റബ്ബിന് മാത്രം ഇബാദത്ത് ചെയ്ത് അവൻ ജീവിക്കുമെന്നത് അതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവാണ് റബ്ബ് എന്നവർ അംഗീകരിച്ചു. പക്ഷേ അള്ളാഹുവാണ് റബ്ബ് എന്ന് അംഗീകരിക്കുമ്പോൾ ആ റബ്ബിന് മാത്രം നൽകേണ്ട ഇബാദത്ത്, പ്രാർത്ഥന, അത് അള്ളാഹു അല്ലാത്തവർക്ക് അവർ നൽകി. അതുകൊണ്ടുതന്നെ റുബൂബിയത്തിലുള്ള തൗഹീദ് അവർ അംഗീകരിച്ചെങ്കിലും അതുകൊണ്ട് മാത്രം അവർക്ക് യാതൊരു ഫലവും ലഭിച്ചില്ല എന്ന് തന്നെ നാം മനസ്സിലാക്കണം. റബ്ബ് അള്ളാഹുവാണ് എന്നറിയുമ്പോൾ ആ റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന തലത്തിലേക്ക് എത്തുമ്പോഴാണ് അവൻ്റെ വിശ്വാസം പൂർണ്ണമാകുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് റബ്ബി അല്ലാ, എൻ്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരാൾ ആ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണമെങ്കിൽ റബ്ബ് അള്ളാഹുവാണ് എന്നറിയുക. ആ റബ്ബാണ് എൻ്റെ ഖാലിഖ്, ആ റബ്ബാണ് എൻ്റെ മാലിക്ക്, ആ റബ്ബാണ് എൻ്റെ മുദബ്ബിർ, ആ റബ്ബാണ് എൻ്റെ റാസിഖ് എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ വിശ്വാസം പൂർണ്ണമാകും. ആ വിശ്വാസത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് നമുക്ക് ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിലൂടെ കടക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീന് ശരിയായ നിലക്ക് പഠിക്കാനും പകർത്താനുമുള്ള തൗഫീഖ് നൽകി നമ്മെ സഹായിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിത്തറകൾ ഊട്ടിയുറപ്പിക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന അടിത്തറകൾ എന്ന പ്രോഗ്രാമാണ് നാം ഇപ്പോൾ കേട്ടത്. എന്റെ റബ്ബിനെ ഞാൻ അറിഞ്ഞു. ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അബ്ദുറഹ്മാൻ അൻസാരി പറപ്പൂർ.

0: പണ്ട് ഉണ്ടാക്കിയ കുറെ നിയമവ്യവസ്ഥതകളുണ്ട്, അത് ഇപ്പോഴും ഫോളോ ചെയ്യണ്ട. അത് മാറ്റാൻ ശ്രമിച്ചാലും നമ്മളുള്ള കുറെ ഗ്രൂപ്പ്സ് വന്നത് മാറ്റാൻ വിടില്ല.
1: എന്താണ് ആ ഗ്രൂപ്പിന്റെ ലക്ഷ്യം? എന്താണ് അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആവാത്ത നിയമങ്ങൾ എന്താണ്? ഒന്ന് രണ്ട് എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന്.
0: എക്സാമ്പിൾ എന്ന് പറയാൻ മുസ്ലിം ലോ തന്നെ എടുത്തോളി, ചേഞ്ച് വന്നിട്ടില്ല. പലവിധമായുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞാലും വിടില്ല. അതുകൊണ്ട് എത്ര ആൾക്കാർ വന്ന് ഇന്ന് സഫർ ചെയ്യുന്നുണ്ട്.
2: ഓക്കെ, ചാനൽ മൈക്കുകൾ ക്യാമ്പസിലേക്ക് എത്തിയപ്പോൾ ഒരു കുട്ടി, ഒരു മുസ്ലിം പെൺകുട്ടി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഒരു പ്രതികരണമാണ് നമ്മള്, അതിനാണ് നമ്മളിപ്പോൾ സാക്ഷിയായത്. ഒരു തട്ടിട്ടോ അല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. ഏതായാലും തട്ടമിട്ട ഒരു സമൂഹത്തിന്റെ ഭാഗമാണ് അവരെന്ന് അവരുടെ സംസാരത്തിന് മനസ്സിലാകും. അതിന്റെ ബാക്കിയോടെ കേൾക്കുമ്പോൾ അത് വ്യക്തമാണ്. അവരുടെ ഒരു വിയോജിപ്പ് സ്ട്രോങ് ആകാനുള്ള കാരണം അവരുടെ ഒരു പ്രണയ, ഒരു പുരുഷൻ ഒരു ചെറുപ്പക്കാരനുമായി, ഒരു അന്യമതസ്ഥനായ ചെറുപ്പക്കാരനുമായി അവർ പ്രണയത്തിലായി. ആ പ്രണയം കുടുംബം സമ്മതിച്ചു കൊടുത്തില്ല. കുടുംബം അതിനെതിരെ സ്ട്രോങ് ആയിട്ട് അതിനെതിരെ നിന്നു എന്നുള്ളതാണ് അവരുടെ ഒരു വിയോജിപ്പിന്റെ കാരണമായി യഥാർത്ഥത്തിൽ വരുന്നത്. ആ കുട്ടി ഉയർത്തിയ ഉന്നയിച്ച ഒരു വിഷയം മുസ്ലിം മതത്തിൽ ഒന്നും മാറ്റങ്ങളില്ലാതെ തുടരുന്നു, അതങ്ങനെ തന്നെ എത്രയോ കാലഘട്ടങ്ങളായി നിലനിൽക്കുന്നു. അത് മാറ്റാൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ ആ ശ്രമിക്കുന്ന ആളുകളെ എന്തു ചെയ്യുന്നു, വിലക്കുന്നു, അല്ലെങ്കിൽ അവര് വളരെ സ്ട്രോങ് ആയ പ്രതിരോധം നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് ആ കുട്ടി പറഞ്ഞതിന്റെ ഒരു കാര്യം
3: ചുരുക്കം.
2: അപ്പൊ നമുക്കതിൽ ക്ലിയർ ആയി പറയാൻ പറ്റും, അങ്ങനെ തന്നെയാണ് ആ കുട്ടി പറഞ്ഞതിൽ വ്യത്യാസമൊന്നുമില്ല. ഇസ്ലാം അവതരിപ്പിക്കപ്പെട്ട നാൾ മുതൽ അത് പൂർണ്ണാർത്ഥത്തിൽ അതിൻ്റെ നിയമങ്ങളിലും തത്വങ്ങളിലും നിലനിൽക്കുകയാണ്. കാലങ്ങൾക്കനുസരിച്ച് മാറ്റേണ്ടെന്നൊരു സാഹചര്യം ഈ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ വരുന്നേയില്ല. അതിൻ്റെ കാരണം മനുഷ്യൻ്റെ കാലഘട്ടവും കാലഘടനയും മനസ്സും മസ്തിഷ്കവും ഒക്കെ അറിയുന്ന റബ്ബാണ് അതിലെ നിയമങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നതാണ്. ഇപ്പം മതത്തിന്റെ നിയമങ്ങൾ എന്നുള്ള നിലക്ക് മാറ്റണം എന്ന് മുറവിളികൾ ഉയർന്ന പല വിഷയങ്ങളുണ്ട്. ലോകം അതിശക്തമായ മാറ്റങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച പല വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ ഒരു കാലഘട്ടം സഞ്ചരിച്ചതിന് ശേഷം പിന്നീട് യു ടേൺ എടുക്കേണ്ട അവസ്ഥയാണ് യഥാർത്ഥത്തിൽ സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കോ ശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കോ അല്ലെങ്കിൽ ലോകത്തെ വ്യത്യസ്തമായ രാഷ്ട്ര നിർമ്മാതാക്കൾക്കും ഒക്കെ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടി വന്നിട്ടുള്ളത്. ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ പോപ്പുലേഷൻ കൺട്രോൾ, ജനസംഖ്യാ നിയന്ത്രണം, മനുഷ്യന്റെ വികസനം അവന്റെ എണ്ണത്തിൽ നിന്നുകൊണ്ടാണ് ആകുന്നത്. അതുകൊണ്ട് ഒരു നാട്ടിൽ ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ ആ നാട്ടിൽ ഒരു ആളുകളുടെ പട്ടിണി മാറ്റാനും മറ്റും നമുക്ക് കഴിയില്ല എന്നൊരാശയം ലോകത്തൊരു വലിയ കാലഘട്ടം ക്യാമ്പയിൻ ചെയ്യപ്പെട്ടു. ആ ക്യാമ്പയിൻ ചെയ്യപ്പെട്ട ആ കാലഘട്ടം അത് പല രാജ്യങ്ങളും പല രീതിയിലാണ് ആ വിഷയം നടപ്പിലാക്കാൻ ശ്രമിച്ചത്. ചില ആളുകൾ കൃത്യമായ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കി, വേറെ ചില ആളുകൾ അവരുടെ ഫോഴ്സ് ആൻഡ് പോലീസ്, അവരുടെ സൈന്യത്തെയും പോലീസിനെയും ഇറക്കി ആളുകളെ ജയിലിലടച്ചു. വേറെ ചില സ്ഥലങ്ങളിൽ മോഹന വാഗ്ദാനങ്ങൾ നൽകി. നമ്മളൊക്കെ നാട്ടിൽ മോഹന വാഗ്ദാനങ്ങളിലൂടെ ഒക്കെയാണ് അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. നാം രണ്ട്, നമുക്ക് രണ്ട്, നാം ഒന്ന്, നമുക്കൊന്ന്, നാം നമുക്ക് മതിയല്ലോ, വേറെ എന്തിനാ നമുക്കൊന്ന്, എങ്ങനെയൊക്കെ ആദ്യ രണ്ട് പിന്നെ ഒന്ന് പിന്നെ ഒട്ടും കുഞ്ഞു വേണ്ട എന്നുള്ളിടത്തൊക്കെ ക്യാമ്പയിൻ പോയി. എന്നാൽ ഇന്ന് അത് ആ ക്യാമ്പയിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഈ ആശയം നടപ്പിലാക്കിയ സ്ഥലങ്ങളിലൊക്കെ കൃത്യമായ മാൻ പവർ മിസ്സിംഗ്, ഒരു മനുഷ്യ വിഭവശേഷിയുടെ അപൂർണതയുണ്ടാവുകയും പൂർണ്ണത പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവിടെയൊക്കെ തിരിച്ച് ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പൊ ചൈനയിലാണെങ്കിലും റഷ്യയിലാണെങ്കിലും ഒക്കെ
3: കൂടുതൽ മക്കളുള്ളവർക്ക് സമ്മാനങ്ങൾ,
2: കൂടുതൽ മക്കളുള്ള ആളുകൾക്ക് സൗകര്യങ്ങളും സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുന്ന പുതിയൊരു ക്യാമ്പയിൻ അത് ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ ഒരു മന്ത്രിക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ചൈനയിലെ ഒരു ഒരു മൂന്ന് കുട്ടികളെ പ്രസവിക്കണ അതിന് സന്നദ്ധയായ ഒരു സ്ത്രീക്ക് കിട്ടും. ഈ കഴിഞ്ഞ ഒരു ഒരു ന്യൂസിനെ ബേസ് ചെയ്ത് പരിശോധിച്ചപ്പോൾ എനിക്ക് പേഴ്സണലി മനസ്സിലായ ഒരു കാര്യമാണ്, അത്രയും പ്രിവിലേജുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടിയോട്, ആ കുട്ടിയെപ്പോലെ ചിന്തിക്കുന്നവരോട് പറയാനുള്ളത്, ദൈവിക നിയമങ്ങളും മതത്തിൻ്റെ തത്വങ്ങളും ഒരു ഘട്ടത്തിൽ അത് നമുക്ക് ശരിയല്ല എന്ന് തോന്നിയാലും ആ കാര്യങ്ങൾ അത്രയും തിരിച്ച് അതിലേക്ക് യു ടേൺ അടിക്കുന്ന കാര്യങ്ങൾ. ഇപ്പം വലിയൊരു ഈ കഴിഞ്ഞൊരു 20-25 വർഷം കൊണ്ട് ലോകത്ത് വലിയ ക്യാമ്പയിൻ നടന്ന വിഷയമാണ് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നം, അല്ലെങ്കിൽ പുരുഷനും സ്ത്രീയും എന്ന രണ്ട് അസ്തിത്വങ്ങൾക്ക് ഇടയിൽ
3: മൂന്നാമതൊന്ന്
2: ട്രാൻസ്ജെൻഡർ എന്നൊന്നുണ്ട് എന്നത് ഭയങ്കര ക്യാമ്പയിൻ നടത്തി. ആ ക്യാമ്പയിനിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയണത് പോലെ അതൊരു ജൂത തത്വങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഇടപെടലായിരുന്നു. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ മതം ആളുകൾക്ക് മുന്നിൽ വെച്ച് ആകർഷിക്കാൻ കഴിയില്ല. അവർക്ക് രാഷ്ട്രീയമായ പ്രതിരോധങ്ങളും ലോകത്ത് പല കാരണങ്ങളാലും ഉണ്ട്. അപ്പോൾ അവരൊരു സാംസ്കാരിക അധിനിവേശവും പിന്നെ സിസ്റ്റങ്ങൾക്കുള്ളിലേക്കുള്ള കടന്നുകയറ്റവും ഒക്കെ ഒരു ലിബറൽ ചിന്തകളിലൂടെ അധാർമിക പ്രചാരണങ്ങളിലൂടെ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്ന രീതിയൊക്കെ ലോകത്ത് ആസൂത്രണം ചെയ്ത് അമേരിക്കയിൽ നിന്നൊക്കെയാണ് അതിൻ്റെ ഒരു ഉത്ഭവം ഉണ്ടായത്. ആ ഉത്ഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയിലെ ഭരണകൂടത്തെ, അവിടുത്തെ കോടതിയെ, അവിടുത്തെ നിയമനിർമ്മാണ സഭകളിലൊക്കെ ഇത്തരം ആളുകളുടെ സാന്നിധ്യങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന ആളുകൾ ഇപ്പം പുതിയ ട്രംപ് കടന്നു വന്നതിന് ശേഷം ഞാൻ ആദ്യം ഏതാണ് നടപ്പിലാക്കേണ്ടത് എന്ന്, ഇത് ആദ്യം ഇതിനെതിരെ ട്രാൻസ്ജെൻഡർ എന്നുള്ള ഭ്രാന്ത് അവസാനിപ്പിക്കണോ എന്ന് ചോദിക്കുന്ന
3: ഏതാണ് ആദ്യം അവസാനിപ്പിക്കേണ്ടത്.
2: ആ ഒരു അവസ്ഥയ്ക്ക് വന്നു. ഇപ്പോൾ റഷ്യയാണെങ്കിൽ പോലീസിനെ ഉപയോഗിച്ച് അവരെ പൊതുനിരത്തുകളിൽ നിന്ന് നീക്കം ചെയ്യുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിളുകൾ എടുത്തത് സ്വാഭാവികമായും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്ന് വിരിയുന്ന തത്വങ്ങളും നിയമങ്ങൾക്കൊക്കെ ലിമിറ്റേഷനുകളുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വിഷയം പ്രശ്നം തോന്നുകയാണെങ്കിൽ നമ്മുടെ ഇച്ഛകൾക്കോ താല്പര്യങ്ങൾക്കോ വിരുദ്ധമാകുന്നത് കൊണ്ട് അത് പ്രശ്നം തോന്നുക, അപ്പോൾ അതിനോട് വിയോജിപ്പ് തോന്നുക എന്നുള്ളതല്ല വേണ്ടത്. നേരെ തിരിച്ച് വസ്തുതാപരമായി ചരിത്രപരമായി പരിശോധിക്കുമ്പോൾ ആ കുട്ടിയുടെ കാഴ്ചപ്പാടിൽ വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്.
4: പീസ് റേഡിയോയിൽ അടുത്തതായി സ്മൃതിപദം. ഇമാം എബ്നു ഖയ്യിം റഹിമഹുള്ള, ജനനം വളർച്ച, അവതരിപ്പിക്കുന്നത് മൂസ സലാഹി കാര.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅല ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, അഹ്ലു സുന്ന വൽ ജമാഅയുടെ പ്രഗത്ഭരും മഹത്തുക്കളുമായിട്ടുള്ള പണ്ഡിതന്മാരുടെ ജീവിതത്തെയാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഗുണപാഠങ്ങൾ, മഹത്തായ സന്ദേശങ്ങൾ നമുക്ക് നൽകുന്ന വൈജ്ഞാനിക സാമൂഹിക ജീവിതമാണ് കഴിഞ്ഞ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ, പൂർവസൂരികളായിട്ടുള്ള ആളുകൾ നയിച്ചിട്ടുള്ളത്. അവരുടെ പ്രവർത്തനങ്ങൾ, സേവനങ്ങൾ നമുക്ക് നൽകുന്ന വെളിച്ചം വിലമതിക്കാനാവാത്തതാണ്. മറ്റൊരാളിൽ നിന്ന് ലഭിക്കാത്ത വിധം സമ്പന്നമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അവരെ പിൻപറ്റി വന്നവരും ജീവിതത്തിൽ കാണിച്ച വിരക്തി, അറിവുകൊണ്ട് നേടിയ പ്രഭ, അതുപോലെ തന്നെ നീറുന്ന പരീക്ഷണങ്ങളിൽ, നോവുന്ന വേദനകളിൽ ക്ഷമയോടെ, സഹനത്തോടെ അവർ മുന്നോട്ടു പോയത്, ഇതെല്ലാം മാതൃകയാക്കിയിട്ടാണ് നമുക്ക് മുമ്പ് കഴിഞ്ഞ പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തെ നയിച്ചിട്ടുള്ളത്, അവരുടെ കാര്യങ്ങളുമായി മുന്നോട്ടു പോയിട്ടുള്ളത്. ആത്മാർത്ഥമായി നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ നമുക്ക് വേണ്ടി ബാക്കിയാക്കിയ അറിവിനെ, അവരുടെ കഴിവുകളെ നല്ല രീതിയിൽ ഉപയോഗിച്ച് അതിൽ നിന്ന് മധുരം നുകർന്ന് വ്യക്തിജീവിതവും കുടുംബരംഗവും സാമൂഹികവും മറ്റു മേഖലകളും നന്നാക്കി സംസ്കരിച്ച് മുന്നോട്ടു പോകാൻ ശ്രമിക്കണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാ, മഹാനായ പണ്ഡിതൻ ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹിമഉള്ളയുടെ ജീവിതത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ, പ്രത്യേകിച്ച് ആധുനിക പണ്ഡിതന്മാരിൽ വലിയ സ്ഥാനം വഹിച്ചിട്ടുള്ള, പദവി നൽകപ്പെട്ടിട്ടുള്ള പണ്ഡിതനാണ് ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹിമഉല്ല. പണ്ഡിത മഹത്തുക്കളിൽ നിന്ന് അറിവ് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം വളർന്നു. വ്യത്യസ്ത വിഷയങ്ങളിൽ അവഗാഹം നേടി പല ഗ്രന്ഥങ്ങളും അദ്ദേഹം എഴുതി. ഒട്ടനവധി സംഭാവനകൾ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാരും മതപഠിതാക്കളും പ്രബോധകരുമൊക്കെ അദ്ദേഹത്തിൻ്റെ രചനകളെ, ഗ്രന്ഥങ്ങളെ നന്നായി അവലംബിക്കുന്നു. അവർ നൽകുന്ന ഉപദേശങ്ങളിൽ, അവർ ഏൽപ്പിക്കപ്പെടുന്ന വിഷയങ്ങളിൽ ഇത്തരം പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ, അഭിപ്രായങ്ങൾ, അവർ തെളിവുകളെ സ്വീകരിച്ച വഴികൾ, ഇതെല്ലാം പഠിപ്പിക്കപ്പെടുന്നു, സംസാര വിഷയമായി വരുന്നു. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇമാമിനെക്കുറിച്ച് അറിയുക, ഒരു ബോധമുണ്ടാവുക എന്നത് പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. മുഹമ്മദ് ബിൻ അബി ബക്കർ ഇബിൻ അയ്യൂബ് ഇബിൻ സഅദ് എന്നാണ് ഇമാമിൻ്റെ നാമമായി, പേരായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അദ്ദേഹം അറിയപ്പെടുന്നത് ഷംസുദ്ദീൻ അബു അബ്ദില്ല അല്ലെങ്കിൽ ഇബിൻ ഖയ്യിം അൽ ജൗസി ഈ രൂപത്തിലാണ്. അബു അബ്ദില്ല എന്നത് അദ്ദേഹത്തിൻ്റെ കുഞ്ഞത്താണ്. ഇബ്നു ഖയ്യിം അൽ ജൗസി ഈ രണ്ട് നാമങ്ങളിലാണ് ഇമാം ഏറ്റവും കൂടുതലായി അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇബ്നു ഖയ്യിം അൽ ജൗസിയ ആ പേര് അദ്ദേഹത്തിന് നൽകപ്പെട്ടത്? അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെ രേഖപ്പെടുത്തിയിടത്ത് കാണാൻ സാധിക്കുന്നത്, ഇമാമിൻ്റെ പിതാവ് ദിമഷ്കിലുള്ള ജൗസിയ മദ്രസയുടെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്ന ആളാണ്. ഈ കാലഘട്ടത്തിലൊക്കെ ഒരു മുദീർ, ഒരു മാനേജർ പോസ്റ്റിൽ ഇരിക്കുന്ന ആളായിട്ടാണ് ഇമാമിൻ്റെ പിതാവ് ആ മദ്രസക്ക് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഉപദേശകനും കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആളുമായിരുന്നു. മാത്രവുമല്ല, ദിമഷ്കിലെ പണ്ഡിതന്മാരിൽ ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. വളരെ ശ്രദ്ധയോടെ നാം കേൾക്കേണ്ട ഒരു ഭാഗമാണ്. രണ്ട് നിലയിൽ പിതാവ് ഇമാമിന് വഴികാട്ടിയാവുകയാണ്. ഒന്ന്, ദീനിയായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന, അത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു സംവിധാനത്തിൻ്റെ ഉത്തരവാദിത്തമുള്ള ആളാണ്. വളർന്നു വരുന്ന മകനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു മാതൃകയായിട്ടാണ് ആ കാര്യത്തെ കാണപ്പെടുക. എന്തുകൊണ്ടെന്നാൽ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും പിതാവിൽ നിന്ന് മകന് കാണാൻ സാധിക്കുന്നത് വൈജ്ഞാനിക കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതാണ്. അതിൻ്റെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന, നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന, നടത്തിക്കൊണ്ടുപോകുന്ന ഒരാളായിട്ടാണ്. അത് അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വൈജ്ഞാനിക ജീവിതത്തിലേക്ക് തിരിയാൻ, മതപരമായ കാര്യങ്ങളെ കൂടുതലായി പഠിക്കാൻ, ആ രീതിയിൽ വളരാൻ ആ കാര്യം അദ്ദേഹത്തെ പ്രാപ്തമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, ആ നാട്ടിലെ പണ്ഡിതരിൽ ഒരാളാണ്, ഇൽമുള്ളവരിൽ ഒരാളാണ്. ഈ കാലഘട്ടത്തിലൊക്കെ അപൂർവം, വളരെ കുറവായി കാണപ്പെടുന്ന ഒരു കാര്യമാണ്. മാതാപിതാക്കൾക്ക് ദീനിയായി മക്കളെ വളർത്താൻ ആഗ്രഹമുണ്ട്, നല്ലൊരു ശതമാനം ആളുകളുടെ മനസ്സിൽ അതുണ്ട്. പക്ഷേ ദീനിയായി പഠിച്ചവരായിക്കൊള്ളണം എന്നില്ല. ആഴത്തിൽ അറിവുള്ളവർ, മതപരമായ കാര്യങ്ങളെ വായിച്ച് പഠിപ്പിക്കാൻ കഴിവുള്ളവർ, അത് പറഞ്ഞുകൊടുക്കാനും വിശദീകരിച്ചു കൊടുക്കാനുമുള്ള യോഗ്യത നേടിയവർ, അത് വളരെ കുറവാണ്. ഇമാമുകളായി ലോകത്ത് വന്നവർക്ക് കിട്ടിയ വലിയ ഒരു സൗഭാഗ്യമാണ് പിതാക്കന്മാർ ആ രൂപത്തിലുള്ളവരായിരുന്നു, ആ മാർഗത്തിലുള്ളവരായിരുന്നു എന്നത്. നമുക്ക് ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കാം, അല്ലാഹുവിൻ്റെ ദീനിൻ്റെ കാര്യങ്ങൾ അത് കൂടുതലായി നേടാനും മക്കൾ കുടുംബം ആ രൂപത്തിൽ വളർന്നു വരാനും തൗഫീഖ് നൽകണേ. ഒരുപാട് സംവിധാനങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ട്, ചെറിയ രൂപത്തിലും വലിയ രൂപത്തിലും വിശദമായും ഒക്കെ പഠിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ലഭ്യമാണ്. അതിനെ ഉപയോഗപ്പെടുത്തേണ്ടവർ, വഴക്കിയെടുക്കേണ്ടവർ നമ്മളാണ്. നമ്മുടെ സമയത്തെ, നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ സമ്പത്തിനെ ഒക്കെ അതിനുവേണ്ടി ക്രമീകരിക്കാനുള്ള മാനസിക ഒരുക്കം നമുക്കുണ്ടാവണം. ഇമാമിന് ആ പേര് ഇബ്നു ഖയ്യിം അൽ ജൗസി എന്ന പേര്, ഇത് കാരണമൊക്കെയാണ് നൽകപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഏറ്റവും നല്ല രൂപത്തിൽ ദീനിയായ സംവിധാനങ്ങളെ നടത്തിക്കൊണ്ടുപോകുന്ന ഒരാളായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ മേൽ പ്രയോഗിക്കപ്പെട്ട ഒന്നായിട്ടാണ് ഇബ്നു ഖയ്യിം അൽ ജൗസിയ്യ എന്ന പേരിനെ കാണുന്നത്. അങ്ങനെയാണ് അദ്ദേഹം അധികമായും അറിയപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇബ്നുൽ ജൗസി എന്ന ഒരു പണ്ഡിതനുണ്ട്, അദ്ദേഹം ഹിജ്റ 500s ജീവിച്ച പണ്ഡിതനാണ്. ചിലപ്പോൾ ഇബ്നുൽ ജൗസി എന്നതും ഇബ്നു ഖയ്യിം അൽ ജൗസി എന്നതും ഒന്നു തന്നെയാണോ, വ്യത്യാസമില്ലേ, ആ രൂപത്തിലുള്ള സംശയങ്ങൾ അപൂർവം ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് ആ കാര്യം പ്രത്യേകമൊന്ന് സൂചിപ്പിച്ചത്. ഇബ്നുൽ ജൗസി എന്നവർ വലിയ പണ്ഡിതരാണ്. ഹിജ്റ 510s അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അബുൽ ഫർജ് അബ്ദുറഹ്മാൻ ഇബ്നു അബിൽ ഹസൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പൊ രണ്ടുപേരും ഏകദേശം 100s വ്യത്യാസമുണ്ട്, 100s വ്യത്യാസം. ആ നിലക്ക് അവരെ നമ്മൾ മനസ്സിലാക്കണം. അത് പ്രത്യേകം ഇമാമിൻ്റെ ചരിത്രത്തെ രേഖപ്പെടുത്തിയിടത്ത് കാണാൻ സാധിക്കും. ഒരു തെഷ്വീഷ്, ആശയക്കുഴപ്പം വരാതിരിക്കാൻ വേണ്ടിയാണ്. സാമ്യതയുള്ള ഒരേ രൂപത്തിലുള്ള പേരുകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അവരെ നാം തിരിച്ചറിയാറുള്ളത് അവരുടെ മറ്റ് കാര്യങ്ങൾ. ഇപ്പം ഇവിടെ രണ്ട് പണ്ഡിതന്മാരുടെയും ജീവിത കാലഘട്ടം, അവരുടെ പേരുകൾ തമ്മിലുള്ള വ്യത്യാസം, ഇനി അവർ എഴുതിയ ഗ്രന്ഥങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കത് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു അറിവ് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം. 1, ഇബ്നു ഖയ്യിം അൽ ജൗസി. 2, ഇബ്നുൽ ജൗസി. നാം കേൾക്കുന്നത് ഇബ്നു ഖയ്യിം അൽ ജൗസി റഹിമഉല്ലയുടെ ജീവിതത്തെ പറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ ജനനം ദിമഷ്കിലാണ്. ഹിജ്റ 691 സഫർ മാസത്തിലാണ് ഇമാമിൻ്റെ ജനനം നടന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ വൈജ്ഞാനികമായ ഒരു അന്തരീക്ഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇൻഷാ അല്ലാ വൈജ്ഞാനിക യാത്രകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്കതൊന്നുകൂടി വിശദീകരിക്കാം. വളരെ പ്രസിദ്ധനായ ഫഖീഹ് അതായിരുന്നു ഇമാം. മതവിധികൾ പറയാൻ പ്രമാണങ്ങളിൽ നല്ല പാണ്ഡിത്യം നേടിയ ആൾ. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലേക്ക് നോക്കിയാൽ അത് വ്യക്തമാകുന്ന കാര്യമാണ്. വെറുതെ നൽകപ്പെട്ട ഒരു പേരല്ല ഫഖീഹ് എന്നുള്ളത്. അതുപോലെ മുഫസ്സിറാണ്, ഖുർആനിന് വിശദീകരണം നൽകിയിട്ടുള്ള പണ്ഡിതനാണ്, നല്ല ആലിമാണ്, നല്ല ഇൽമുള്ള, അറിവുള്ള, വിവേകമുള്ള, കഴിയുന്നത്ര സൂക്ഷ്മത ഓരോ കാര്യങ്ങളിലും കാണിച്ച വലിയ പണ്ഡിതനാണ്. വളരെ മഹത്തായ സന്ദേശങ്ങൾ നൽകുന്ന, വിശ്വാസികളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇമാമിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഉള്ളത്. ഒരായത്തിനെ വെച്ചുകൊണ്ട് ഒരുപാട് വിഷയങ്ങളിലൂടെ, പ്രത്യേകിച്ച് വിശ്വാസ മേഖലയുമായി ബന്ധപ്പെട്ട, മനസ്സിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിലൂടെ വിശ്വാസി മനസ്സുകളെ കൊണ്ടുപോയ പണ്ഡിതനാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ. അതാണ് നല്ല അറിവൊത്ത ആളായിരുന്നു. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ മദ്ഹബിൽ അവഗാഹം നേടിയ പണ്ഡിതനായിരുന്നു, അതിൽ നല്ല പാണ്ഡിത്യം. പക്ഷേ ആ മദ്ഹബിനെ അന്ധമായി അനുകരിച്ച് മുന്നോട്ടു പോയിരുന്നു എന്നല്ല, തെളിവുകൾ ഏത് ഭാഗത്താണോ, പ്രബലത എവിടെയാണോ അവിടെ നിൽക്കുക എന്നതായിരുന്നു ഇമാമിൻ്റെ നിലപാട്. വിഷയങ്ങളെ, കാര്യങ്ങളെ മനസ്സിലാക്കാൻ, എളുപ്പത്തിൽ ഗ്രഹിക്കാൻ ഇമാമിൻ്റെ വഴിയെ സ്വീകരിച്ചിരുന്നു. ഓരോ പണ്ഡിതന്മാരും ചെയ്തു വന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അവർ കൂടുതലായി അവലംബിച്ച മദ്ഹബ് ഏതായിരുന്നോ അതിലേക്കാണ് അവർ ചേർക്കപ്പെടുക. അപ്പോൾ ഇമാമിനെ പറ്റി പറയുമ്പോൾ അൽഹംബലി എന്ന്, അദ്-ദിമശ്ഖി അൽഹംബലി എന്ന് പറയപ്പെടും. അത് നമ്മുടെ നാട്ടിലൊക്കെ നാലാൽ ഒരു മദ്ഹബിനെ അനുകരിക്കണം, ആ വാശിപിടുത്തം, ആ അന്ധതയല്ല, കാര്യങ്ങളെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും ഒന്നിനെ സ്വീകരിക്കുക എന്ന നിലക്കായിരുന്നു. അത് ഇമാമിൻ്റെ ജീവിതത്തിലും കാണാവുന്ന കാര്യമാണ്. ഈ രൂപത്തിലാണ് ഇമാമിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അദ്ദേഹം അതിൽ പഠനത്തിനായി സ്വീകരിച്ച, കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി സ്വീകരിച്ച ആ മദ്ഹബിൽ നിപുണത നേടി, അതനുസരിച്ച് എന്ന് പറഞ്ഞാൽ അതിലൂടെ കിട്ടിയ തെളിവുകളുടെ വെളിച്ചത്തിൽ മതവിധികൾ നൽകിയിരുന്നു. അതാണ് ഇമാമിൻ്റെ വളർച്ചയുടെ, വൈജ്ഞാനിക ജീവിതത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ കാര്യങ്ങൾ. ഇൻഷാ അല്ലാ കൂടുതലായി ആ ജീവിതത്തിൽ നിന്നുള്ള കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
6: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ സ്മൃതിപദം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ ജനനം, വളർച്ച ഭാഗമാണ് വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് മൂസ സലാഹി കാര.
7: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് കിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. പ്രതീക്ഷിക്കാതെ ലഭിച്ച അവസരം. അബൂഹംദ ആലിക്കൽ എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
10: പ്രതീക്ഷിക്കാതെ ലഭിച്ച അവസരം. എഴുത്ത് അബൂഹംദ ആലിക്കൽ. ഒരു ചെറിയ ഗ്രാമത്തിൽ 3 വഴികൾ കൂടിച്ചേരുന്ന ഒരു കവലയിൽ ആകാശം മുട്ടിനിൽക്കുന്ന ഒരു വൻമരമുണ്ടായിരുന്നു. ആ കവലയ്ക്ക് സദാ തണൽ നൽകിയിരുന്നത് ആ വമ്പൻ മരമാണ്. മരത്തിൻ്റെ ചുറ്റിലും വട്ടത്തിൽ ആളുകൾക്കിരിക്കാൻ പാകത്തിൽ ഒരു തിണ്ണ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്രാമത്തിലെ വയസ്സിൽ മൂത്തവർ ആ മരത്തണലിൽ ഇരുന്ന് കുശലം പറയലും വിശ്രമിക്കലും പതിവാണ്. മരം നൽകിയിരുന്ന സേവനങ്ങൾ ചെറുതൊന്നുമല്ല. യാത്രക്കാർക്ക് തണൽ നൽകിയും പക്ഷികൾക്ക് കൂടൊരുക്കാൻ ഇടം നൽകിയും തേനീച്ചകൾക്ക് തേൻ നൽകിയും ക്ഷീണിച്ചവശരായി വരുന്നവർക്ക് കുളിരേകും കാറ്റ് നൽകിയും മരം ആനന്ദം കണ്ടെത്തി. മഴക്കാലത്ത് ജനങ്ങൾ നനയാതിരിക്കാൻ മരത്തിൻ്റെ ചുവട്ടിലേക്ക് കയറി നിൽക്കും. കുഞ്ഞിനുറുമ്പുകളെ ഇലകൾക്കടിയിൽ മഴ നനയാതെ മരം ചേർത്തുപിടിക്കും. മരമെല്ലാവർക്കും ഒരു അനുഗ്രഹമായി. അങ്ങനെയിരിക്കെയാണ് അത് സംഭവിച്ചത്. മരത്തിൻ്റെ ഇലകൾ ഓരോ ദിവസവും ചെല്ലുംതോറും പൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. അത് ഇക്കാലം വരെ സംഭവിക്കാത്തതാണ്. ഇലകൾ ഏതാണ്ടെല്ലാം പൊഴിഞ്ഞു തീർന്നു. ചില്ലകൾ ഓരോന്നായി ഉണങ്ങിത്തുടങ്ങി. അതോടെ പക്ഷികൾ വരാതെയായി. ആളുകൾ മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കാനും കാറ്റുകൊള്ളാനുമുള്ള വരവ് നിർത്തി. ഉണങ്ങിയ ചില്ലകൾ വിറകാക്കാൻ അവർ മത്സരിച്ചു. മനുഷ്യർ അങ്ങനെയാണ്. ഉപകാരം ലഭിക്കാതായാൽ എന്തും ഉപേക്ഷിക്കും. ഇഹലോകത്ത് ഉപകാരമുള്ളതിൻ്റെ പിന്നാലെ പോകും. എന്നാൽ പരലോകത്ത് ഉപകാരം ലഭിക്കുന്ന കാര്യങ്ങൾക്കത്ര പ്രാധാന്യം കൊടുക്കില്ല. കാലമേറെ ചെന്നപ്പോൾ മരം ഉണങ്ങാൻ തുടങ്ങിയ പോലെ തങ്ങൾക്കും ഉണക്കം ബാധിക്കുമെന്ന് പലരും ചിന്തിക്കുന്നില്ല. ആ വൻമരം ദീർഘകാലം മനുഷ്യരടക്കം അനേകം ജന്തുജാലങ്ങൾക്ക് ഉപകാരം നൽകിയിട്ടുണ്ട്. തൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്കും തനിക്ക് തന്നെയും എന്തു ഉപകാരമാണ് ലഭിച്ചിട്ടുള്ളതെന്ന് മനുഷ്യൻ ചിന്തിക്കുന്നില്ല. തൻ്റെ ആയുസ്സും ആരോഗ്യവും സൽവഴിയിൽ വിനിയോഗിക്കാൻ ശ്രദ്ധിക്കുന്നില്ല. ലോകമെങ്ങും കൊറോണ വൈറസ് വരുത്തിയ ഭീതിയും ആൾനാശവും ചെറുതൊന്നുമല്ല. രാജ്യങ്ങളൊക്കെ അതീവ ജാഗ്രതയിലാണ്. മനുഷ്യർ വളരെയധികം ശ്രദ്ധയോടെ വീടുകളിൽ കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്നു. സുരക്ഷിതത്വത്തിൻ്റെ ഭാഗമായി സർക്കാരും മതസംഘടനകളും നൽകിയ നിർദ്ദേശങ്ങൾ ജനങ്ങൾ പാലിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്ത് വിശ്വാസികൾക്കൊട്ടേറെ നന്മകൾ ചെയ്യാൻ സാധിക്കും. രാവിലെ എഴുന്നേറ്റത് മുതലുള്ള ദിക്റുകളും ദുആകളും 5 നേരത്തെ നമസ്കാരം സമയം തെറ്റാതെ നിർവഹിക്കലും റവാത്തിബ് സുന്നത്തുകളും തിങ്കൾ വ്യാഴം ദിവസങ്ങളിലെ സുന്നത്ത് നോമ്പുകളും രാത്രി നമസ്കാരവും ഖുർആൻ പാരായണവും പുസ്തക വായനയും പഠനവും വീട്ടുജോലികളിൽ സഹായിക്കലും മക്കളുമൊത്ത് സ്നേഹം പങ്കുവയ്ക്കലും കുടുംബങ്ങളെയും കൂട്ടുകാരെയും സഹപ്രവർത്തകരെയും രോഗികളെയും ഫോണിലൂടെ വിളിച്ച് സുഖദുഃഖങ്ങൾ അന്വേഷിക്കലും സമാധാനിപ്പിക്കലും സന്തോഷം പങ്കുവയ്ക്കലും തുടങ്ങി ഒട്ടേറെ നന്മകൾക്കുള്ള അവസരമായി കാണാം ഇതിനെ. അങ്ങനെ നന്മകൾ കൊണ്ട് സമ്പന്നമാക്കാം ഈ ദിവസങ്ങളെ. എന്നാൽ ചിലരെങ്കിലും ഇതിൽ നിന്നും വ്യത്യസ്തമായി ആരും കാണില്ല അറിയില്ല എന്ന ഭാവത്തിൽ സിനിമയും സീരിയലും സംഗീതവും ഏഷണിയും പരദൂഷണവും കളവുമായി ഈ നാളുകളെ അശ്രദ്ധമാക്കി തള്ളിനീക്കി. മൊബൈൽ ഫോൺ തല്ലെന്നുമല്ല മനുഷ്യനെ ബന്ധനസ്ഥനാക്കിയത്. വാട്സാപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലുമായി സമയം നശിപ്പിച്ചവരും കുറച്ചൊന്നുമല്ല. എന്തിനും ഏതിനും മെസ്സേജുകൾ വിട്ടും വാർത്തകൾ പങ്കുവച്ചും ഓൺലൈനിൽ സാന്നിധ്യമറിയിക്കുന്നവരും സമൂഹത്തിൽ നടക്കുന്നതിനെതിരെയെല്ലാം പ്രതികരിച്ചില്ലെങ്കിൽ ശരിയാകില്ല എന്ന മട്ടിൽ തന്റേതായ പ്രതികരണം അറിയിച്ച് സായുജ്യമടയുന്നവരും അതിലേറെ ഈ അസുലഭ സമയങ്ങളിൽ പബ്ജിയിലും ഇതര ഗെയിമുകളിലും ഏർപ്പെട്ട് സമയം നഷ്ടപ്പെടുത്തിയവരും ഓർക്കുക, ഇതൊരവസരമാണ്. നഷ്ടപ്പെട്ടാൽ പിന്നീട് തിരിച്ചുപിടിക്കാൻ കഴിയാത്തതാണ് സമയം.
9: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. പ്രതീക്ഷിക്കാതെ ലഭിച്ച അവസരം. അബൂ ഹംദ അലിക്കൽ എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
11: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി. ആരോഗ്യവിചാരം, ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിൽ ഇപ്പോൾ അക്രമികളെ അള്ളാഹു ഇഷ്ടപ്പെടില്ല. സൂറത്തു ആലി ഇമ്രാൻ 140-ാം വചനത്തിന്റെ 4-ാമത്തെ ഭാഗമാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. നമ്മോടൊപ്പമുള്ളത് അഷ്റഫ് സലഫി വാണിയമ്പലം.
12: വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹൃദയവസന്തത്തിൽ സൂറത്തു ആലി ഇമ്രാനിൽ നിന്നുള്ള 140-ാമത്തെ വചനമാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഉഹദ് യുദ്ധത്തിൽ വിശ്വാസികൾക്ക് പരാജയം സംഭവിച്ചെങ്കിൽ ബദറിൽ വിശ്വാസികൾക്ക് വിജയമുണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് പരിക്കുകളും കുറവുകളും കേടുപാടുകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല. ഒരാശ്വസിപ്പിക്കലേ, ഇൻ യംസസ്കും ഖറുഹും ഫഖദ് മസ്സൽ ഖൗമ ഖറുഹും മിസ്ലു. ആ വിഭാഗത്തിനും അതുപോലെ മുറിവുകൾ ഏറ്റിട്ടുണ്ട്. അതുപോലെ വതിൽക്കൽ അയ്യാമു നുദാവിലുഹ ബൈനന്നാസ്, വിജയങ്ങൾ വിജയനാളുകൾ ജനങ്ങൾക്കിടയിൽ അള്ളാഹു നാം മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ ആലം അള്ളാഹു ലദീന ആമനു, വിശ്വാസികളായ സത്യസന്ധരായ ആളുകൾ ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. വയത്തഹദ മിൻകും ശുഹദ, നിങ്ങളിൽ നിന്ന് രക്തസാക്ഷികൾ ഉണ്ടാക്കുവാൻ വേണ്ടി. ഇതിൻ്റെ അവസാന ഭാഗത്താണ് നാം മനസ്സിലാക്കാനുള്ളത്.

لأن الأصل أن معنى الظالم النقص، أن معنى الظلم ظلمിൻ്റെ അക്രമത്തിൻ്റെ മായന അത് നഖസ് കുറവ് വരുത്തലാണ്. കിൽത്തൽ ജന്നത്തൈനി ആതത് ഉകുലഹ വലം തളി മിൻഹു ശൈഅ എന്ന് പറഞ്ഞല്ലോ സൂറത്തുൽ കഹ്ഫിൽ തോട്ടക്കാരെക്കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ രണ്ട് തോട്ടങ്ങൾക്കും അതിൻ്റെ ഫലങ്ങൾ നൽകി, രണ്ട് തോട്ടങ്ങൾക്കിടയിലും അതിൻ്റെ ഫലങ്ങൾ നൽകി. വലം തളി മിൻഹു ശൈഅ അതിലൊന്നും കുറവ് വരുത്തിയിട്ടു. അവിടെ ലം തൻഖുസ് എന്നാണ് ആ ദുൽമ കൊണ്ട് ഉദ്ദേശിച്ചത്. الظالم هو الذي نقص في حق الله وحق عباده بل وحق نفسه സ്വന്ത നഫ്സിനോടുള്ള ഹഖിൽ കുറവ് വരുത്തുക, അടിമകളോടുള്ള അവകാശത്തിൽ കുറവ് വരുത്തുക, അല്ലാഹുവിനോടുള്ള ഹഖിൽ കുറവ് വരുത്തുക എന്നതൊക്കെ. وما ظلمونا ولكن كانوا انفسهم يظلمون وما ظلمونا അവർ നമ്മോട് അക്രമം ചെയ്തിട്ടില്ല. ولكن كانوا انفسهم يظلمون അവർ അവരോട് തന്നെയാണ് അക്രമം ചെയ്തത്. സഹോദരങ്ങളെ, ഫദ്ദാലിമു ലാ യുഹിബ്ബുഹുല്ലാ അങ്ങനെ അക്രമം ചെയ്യുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുകയില്ല. ഫഇൻ കാന ളുൽമുഹു ളുൽമ കുഫ്രിൻ ഫലാ ഹല്ല ഫീ മഹബ്ബത്തില്ലാ ഇനി കുഫ്റിൻ്റെ അക്രമമാണ് അയാൾ ചെയ്തത് എങ്കിൽ അല്ലാഹുവിൻ്റെ മഹബ്ബത്തിൻ്റെ ഒരു അംശം പോലും അവർക്ക് ഒരോഹരി പോലും ലഭിക്കുകയില്ല. എന്നാൽ വൈൻ കാന ളുൽമുഹു ദൂന ദാലിക അതിന് താഴെയുള്ള കുഫ്റിന് താഴെയുള്ളതായ ളുൽമാണ് അക്രമമാണെങ്കിൽ ഫലഹു മിൻ മഹബ്ബത്തില്ലാഹി ബിഖദരിമ മഅഹു മിനൽ അദിൽ അയാളിൽ എത്രത്തോളം നീതിയുണ്ടോ അതനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്ന അത്ര മഹബ്ബത്തിൽ നിന്നുണ്ടാവും. വമിൻ കറാഹത്തില്ലാഹി ബിഖദരിമ മഅഹു മിനൽ ളുൽം ഇയാളിൽ എത്ര ളുൽമുണ്ടോ അക്രമമുണ്ടോ അതനുസരിച്ച് അല്ലാഹുവിൻ്റെ കറാഹത്ത് വെറുപ്പും ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ലാ യുഹിബ്ബുൽ ളാലിമീൻ വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ അക്രമികളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുകയില്ല. വല്ലാഹു ലാ യുഹിബ്ബു ളാലിമീൻ എന്താണിതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അന്നല്ലദീന തഖല്ലഫു അൻ ഉസ്വതി ഉഹദ് ഉഹദ് യുദ്ധത്തിൽ നിന്നവർ പിന്തിരിഞ്ഞു നിന്നു. വഹു മിഖ്ദാർ സുലുസുൽ ജൈസ് സൈന്യത്തിൻ്റെ മൂന്നിലൊന്ന് അവരിൽ നിന്ന് ഷഹീദുകളുണ്ടായിരുന്നില്ല. ലിയന്നഹും നജൌ ബി അംഫുസിഹിം ഫലികൗനിഹും ളുൽമത്തുൽ ലം യത്തഖിദില്ലാഹു മിൻഹും ഷുഹദ അള്ളാഹു സുബ്ഹാനഹു വതആല അവരിൽ നിന്ന് രക്തസാക്ഷികളെ സ്വീകരിക്കാൻ വേണ്ടിയാണ്. പിന്തി നിന്ന ആളുകൾക്ക് അവർക്ക് ഖേദം സംഭവിക്കും. അവർ വഴിയിൽ വെച്ച് പിന്നോട്ട് മടങ്ങിയവരായ ആളുകളുണ്ടാണ്. അവരിൽ നിന്ന് അബ്ദുല്ലാഹിബ്ന് ഉബയ്യുണ്ട്, അവൻ്റെ കൂടെയുള്ളതായ മുനാഫിക്കുകളുണ്ട്, അവരിൽ നിന്നൊരു ഷുഹദാക്കളെ പോലും ഉണ്ടായിട്ടില്ല എന്ന്. മറ്റൊന്ന് അന്നല്ലദീന ഖുതിലു ഫീ ഉഹദ് ഉഹദിൽ കൊല്ലപ്പെട്ടവരായ ആളുകൾ മുശ്രിക്കുകളുടെ കൈകളാൽ. അവിടെ മുശ്രിക്കുകൾ ളാലിമീങ്ങളാണ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഇന്നല്ലാഹ ഇന്ന ശിർക്ക ളുൽമുൻ അളീം ശിർക്ക് ഏറ്റവും വലിയ ളുൽമാണ് അക്രമമാണ്. മറ്റൊരു ചോദ്യം ഇവിടെ നമുക്ക് സ്വാഭാവികമായിട്ടും ചില ആളുകൾക്കുണ്ടാവാം. അപ്പോൾ ഉഹുദിൽ ളാലിമീങ്ങളായ ആളുകൾക്ക് സഹായം ലഭിച്ചു എന്നുള്ളതാണോ? മുസ്ലിങ്ങൾക്ക് പരാജയമുണ്ടായപ്പോൾ ളാലിമീങ്ങളെ ഇഷ്ടപ്പെടുകയും സത്യവിശ്വാസികളെ വെറുക്കുകയുമാണോ എന്നത് ചോദ്യം. ല, അതല്ല. അല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ ലിഅല്ല യദുന്ന ളാന്നു അന്ന ഇൻതിസാറൽ മുശ്രിക്കീന ഫീ തിൽക ലവസ്വതി മിൻ മഹബ്ബത്തില്ലാഹി ലഹും. അവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം, ആളുകൾ വിചാരിക്കാതിരിക്കാൻ അല്ലാഹു അവിടെ മുശ്രിക്കുകൾക്കാണ് സഹായം കിട്ടിയത് ആ യുദ്ധത്തിൽ, ഉഹുദ് യുദ്ധത്തിൽ. അത് അവരോടുള്ള സ്നേഹം കൊണ്ടല്ല. ഫബയ്യൻ അല്ലാഹു അസവജൽ അന്നഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ അതാണ് ഇവിടെ പ്രത്യേകം ഉണർത്തിയത്. വിജയം അവർക്ക് ഉഹുദിലുണ്ടായെങ്കിലും ളാലിമീങ്ങളായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ അവർ ളുൽമ് ചെയ്യുന്ന, അക്രമം ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. അവരേറ്റവും വലിയ ളുൽമാണ് ഷിർക്ക്, മുശ്രിക്കുകൾ എന്നുള്ള ഒരവസ്ഥയിലാണ് അവരുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുകയില്ല എന്ന് പ്രത്യേകം അവിടെ ഉണർത്തിയിട്ടുണ്ട്. ളുൽമ് സഹോദരങ്ങളെ, അത് വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു കാര്യമാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നീതിക്കും നന്മക്കും സാക്ഷികളാവേണ്ടവരാണവർ. ഒരിക്കലും ഒരാളോടും അവരോടുള്ള അവകാശം ഹനിക്കുവാനോ അതിൽ കൊടുക്കേണ്ടതിൽ കുറവ് വരുത്തുവാനോ അന്യായമോ അക്രമമോ ചെയ്യാൻ പാടില്ല എന്നത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി അപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കും. അക്രമത്തെയും അക്രമികളെയും ഒന്നും അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുകയില്ല. ഒരാളോടും അനീതി ചെയ്യാൻ പാടില്ല, അക്രമം കാണിക്കാൻ പാടില്ല. അള്ളുൽ മുദുലു മാ

0: യൗമൽ ഖിയാമ, അക്രമം അത് ഖിയാമത്ത് നാളിൽ അന്ധകാരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരായ ആളുകൾ അവരുടെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വതാല പൂർണ്ണമായി നൽകും. അല്ലാഹു ലാ യുഹിബ്ബു ളാലിമീൻ, അക്രമികളായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതാല ഇഷ്ടപ്പെടുകയില്ല. ഇവിടെ ളാലിമീങ്ങൾ ആരാണ്? അവർ അല്ലാഹുവിൽ വിശ്വസിക്കാത്തവരും സൽക്കർമ്മം ചെയ്യാത്തവരുമാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത് നീതിയാണ്. ഒരാളോടും ഒരു നിലക്കും അക്രമം ചെയ്യാൻ പാടില്ല. അക്രമം പല രൂപത്തിലുണ്ട്. അള്ളാഹുവിൻ്റെ വീടുകളിൽ നിന്ന് തടയൽ, ഒമൻ അള്ളമു മനാ മസാജിദ് അള്ളാഹ്, അതൊരു ഏറ്റവും വലിയ അക്രമി ആരുണ്ട്? അള്ളാഹുവിൻ്റെ മസ്ജിദുകളിൽ നിന്ന് തടയുക. അതേപോലെ ഒമൻ അള്ളമു ദുഃഖിറബി ആയാച്ചു റബ്ബി ഹിഫാ റദാൻഹ, അള്ളാഹിൻ്റെ ആയത്തുകളെ ഓർമ്മപ്പെടുത്തി കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവനേക്കാളും വലിയ അക്രമി ആരുണ്ട്? അമൻ നദലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദീബൻ, അള്ളാഹിൻ്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കുന്നവനേക്കാളും വലിയ അക്രമി ആരുണ്ട്? അതേപോലെ അള്ളാഹുവിന് പുറം ആരാധ്യന്മാരെ സ്വീകരിച്ചവർ വലിയ അക്രമമാണ് അവർ ചെയ്തത്. മുസാനബിയുടെ ജനത അവരോട് മുസാനബി പറഞ്ഞത്, യാക്കും ഇന്നക്കും ബലം തും അംഫുസക്കും ഇത്തിഹാദിക്കും അലുജിൽ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നഫ്സിനോടാണ് അക്രമം കാണിക്കുന്നത്, അന്യായം ചെയ്യുന്നത്. നിങ്ങൾ ആ കാളക്കുട്ടിയെ സ്വീകരിച്ചു. വൽ കാഫിറൂന ഹുമുദ് ളാലിമുൻ, സത്യനിഷേധികൾ അവരാണ് ളാലിമീങ്ങളായ ആളുകൾ. അതേപോലെ തന്നെ ഇബാദത്തിൻ്റെ ഷഅഇറുകളെയും അള്ളാഹിൻ്റെ കലിമത്തുകളെയൊക്കെ മാറ്റിമറിക്കുന്ന ആൾക്കാർ അക്രമികളാണ്. ഫബദ്ദലല്ലദീന ളലമു ഖൗലൻ ഗൈറല്ലദീ ഖീല ലഹും, അവരോട് പറയപ്പെട്ടതല്ലാത്തത് മാറ്റിമറിച്ചു. ഷിർക്ക്, ഇന്ന ഷിർക്കൽ ളുൽമുൻ അളീം, ഇങ്ങനെ പല നിലക്കുമുള്ള ളുൽമിനെക്കുറിച്ച്, അക്രമത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലും സുന്നത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ഇന്നലദീനെ കുലു നംബാലൽ യച്ചാമ ളുൽമൻ, അന്യായമായി കൊണ്ട് അക്രമമായി കൊണ്ട് അനാഥകളുടെ സ്വത്ത് ഭുജിക്കുന്നവരായ ആളുകൾ, ഷഹാദത്തിനെ മറച്ചുവെക്കുന്നവർ, അപ്രകാരം ളുൽമ് ചെയ്യുന്ന ആളുകൾക്ക് സഹോദരങ്ങളെ, ദുനിയാവിലും ആഖിറത്തിലും നിന്ദ്യതയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഫിത്നകളെ സൂക്ഷിക്കണം. അത് ളാലിമീങ്ങൾക്ക് മാത്രമല്ല ഉണ്ടാവുക, ശിക്ഷ വരുമ്പോൾ എല്ലാവർക്കും സംഭവിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നുണ്ട്, ഭയപ്പെട്ടുകൊണ്ട് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് വൈലുലിൽ അറബ് മിൻ ശരരിൻ ഖദ് ഖതറബ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അറബികൾക്ക് നാശം അടുത്തു വരുന്നതായ ഷെറുണ്ട്. യജൂജ് മാജൂജിൻ്റെ കെട്ടുകൾ അഴിക്കപ്പെടുന്നതിന് സമാനമായി വലിയ ഷെറുകളാണ് സമൂഹത്തിലുണ്ടാവുക. ഇദാ കസുറൽ ഖബ്സ്, നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞല്ലോ, സൈനബ് ബിൻത് ജഹ്ഷ് ചോദിക്കുന്നുണ്ട്, അനുഹുലിക്കു ഫീന വഫീന സ്വാലിഹൂൻ, നമ്മുടെ കൂട്ടത്തിൽ സ്വാലിഹ്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ നശിപ്പിക്കപ്പെടുമോ എന്ന്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി പറയുന്നത്, ഇദാ കസുറൽ ഖബ്സ്, മാലിന്യങ്ങൾ, അതായത് മ്ലേച്ഛതകൾ, തിന്മകൾ, അത് വർദ്ധിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുന്നത്. സഹോദരങ്ങളെ, അപ്രകാരം അക്രമം ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ, ദൂഖു അദാബന്നാർ, നരകശിക്ഷ നിങ്ങൾ ആസ്വദിക്കും. ദൂഖു അദാബൽ ഖുൽദ്, ശാശ്വതമായ ശിക്ഷകൾ നിങ്ങൾ ആസ്വദിക്കും. ഖിയാമത്ത് നാളിൽ അവർക്കൊരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ല. എല്ലാം നൽകിയാലും, കൂടെ ഉണ്ടായിരുന്നവരെ, മക്കളെ പകരം നൽകിയാലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ളുൽമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല നിഷിദ്ധമാക്കിയിട്ടുണ്ട്. യാ ഇബാദി ഇന്നി ഹറംതു ളുൽമ്, എൻ്റെ അടിമകളെ, നിങ്ങളുടെ മേൽ ഞാൻ ളുൽമിനെ, അക്രമത്തെ നിഷിദ്ധമാക്കി. വജഅൽതുഹു ബൈനകും മുഹറമൻ ഫലാ തളാലമു, അള്ളാഹിൻ്റെ നഫ്സിന് അള്ളാഹു ളുൽമിനെ നിഷിദ്ധമാക്കിയതുപോലെ തന്നെ ഞാനതിനെ എൻ്റെ നിങ്ങൾക്കിടയിൽ, അടിമകൾക്കിടയിൽ നിഷിദ്ധമാക്കി. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം ളുൽമ് കാണിക്കരുത്, അക്രമം കാണിക്കരുത് എന്ന് പ്രത്യേകം അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷ അവനുദ്ദേശിക്കുന്ന സമയത്ത്, ഉദ്ദേശിക്കുന്ന നാടുകളിൽ, ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ അള്ളാഹു ഇറക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ളാലിമീങ്ങൾ, അക്രമികളായ ആളുകളെ, ളുൽമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് ആരോടും ഒരനീതി കാണിക്കാതെ, ളുൽമ് ചെയ്യാതെ മുന്നോട്ട് പോവുക. ജീവിതത്തിൽ അള്ളാഹുവിനോടുള്ള ഹക്ക് നിർവഹിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹക്ക് നിർവഹിക്കുക, ദീനിനോടുള്ള അവകാശങ്ങൾ നൽകി അള്ളാഹുവിൻ്റെ വിധിയിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുക. അള്ളാഹുവിൻ്റെ ഇഷ്ടം കൊണ്ടല്ല സത്യനിഷേധികളായ ആളുകൾക്ക് വിജയം നൽകിയത്, പല വിഷയങ്ങളിലും ചില ഇസ്തിദ്റാജുകളുണ്ട്. അനുഭൂതി ആസ്വദിക്കാൻ വേണ്ടി കുറച്ച് സമയം അള്ളാഹു നൽകിയേക്കാം, പക്ഷേ പിന്നീടൊരു പിടുത്തം ഇന്ന ബത്തുഷ റബ്ബിക്കൽ ഷദീദ് ഇന്നഹുഹു വയുബ്ദിഉ വയുഈദ് വഹുവൽ ഗഫൂറുൽ വദൂദ്. നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ പിടുത്തം, ശിക്ഷയുടെ പിടുത്തം അത് കഠിനമാണ്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി, ഈ ഉറച്ച ഈമാനോടുകൂടി മുന്നോട്ട് പോവുക. അള്ളാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. അക്രമികളെ അള്ളാഹു ഇഷ്ടപ്പെടില്ല. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലി ഇമ്രാൻ 140-ാം വചനത്തിന്റെ 4-ാമത്തെ ഭാഗമാണ് ഇന്ന് ക്ലാസ് എടുത്തത്. അഷ്റഫ് സലഫി വാണിയമ്പലം.
2: വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്കെത്ര കടമുണ്ട് എന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രെയിനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.

0: അലഞ്ഞു നടക്കുന്നൊരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനെ പോലീസ് പിടിച്ചു. അലഞ്ഞിങ്ങനെ നടക്കണം. സംഗതി രസമാണ്, അതുമാത്രമല്ല അത്ഭുതമായിരുന്നു, കേസൊന്നുമില്ല. എന്നിട്ട് അയാളോടൊരു വിവരം പറയാനാണ് പോലീസ് പിടിക്കുന്നത്. അലഞ്ഞു തിരിഞ്ഞിങ്ങനെ നടക്കുകയാണ്, ഒരു ലക്ഷ്യമില്ലാതെ. വിവരം പറയണത് അയാളോട് പറഞ്ഞു, ദൂരെ ഒരിടത്ത് അതിസമ്പന്നനായ ഒരാളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പണ്ടൊരിക്കൽ അയാളുടെ കുഞ്ഞിനെ അയാൾക്ക് നഷ്ടപ്പെട്ടതാണ്. അപ്പം ആ കാണാതായ കുട്ടി ചെറിയ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു കുട്ടിയാണ്. അങ്ങനെ ആ കുട്ടിയെ തേടി അലയാത്ത സ്ഥലങ്ങളില്ല ആ വലിയ ധനികനായ സമ്പന്നനായ മനുഷ്യൻ. ഇപ്പോൾ അയാൾ അദ്ദേഹത്തിൻ്റെ കുട്ടിയാണ് ഈ അലഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാരനെന്ന് പോലീസ് മനസ്സിലാക്കിയിരിക്കുകയാണ്. അങ്ങനെ ആ കുട്ടിയെ പിടിച്ച് കോടീശ്വരനായ മനുഷ്യൻ്റെ നഷ്ടപ്പെട്ട കുഞ്ഞാണെന്ന് കണ്ടെത്തി അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കണം, അദ്ദേഹത്തിലേക്ക് എത്തിക്കണം. ഇങ്ങനെ ഒരു കഥയല്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവമല്ല. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എങ്കിലും നടക്കേണ്ട ഒരു സംഭവമുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ ഭൂമിയിലെ ഏതൊരു സമ്പന്നനേക്കാളും ഏറ്റവും വലിയ കോടീശ്വരനായിട്ടുള്ള ഒരാൾ, അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, അയാളെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ നഷ്ടപ്പെട്ടു പോയ ആളുകൾ തിരിച്ചവരിലേക്ക് തിരിച്ചെത്തുക എന്ന് പറയുന്നത്, അർത്ഥമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകളെ ആ സൃഷ്ടാവിലേക്ക്, ആത്മധൈര്യത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരിക, പിടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത്. ഒരു വെയിലിൽ ആകെ കരിഞ്ഞ് കൊമ്പിപ്പോയിട്ടുള്ള, തളർന്നു പോയിട്ടുള്ള ഇലയിൽ മഴ വന്ന് അത് ഊർജ്ജസ്വലമായിട്ട് അതിങ്ങനെ നിവർന്നു നിൽക്കുന്നത് പോലെ, സൃഷ്ടാവെന്ന വലിയ കോടീശ്വരനിൽ നകന്നുപോയ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മനുഷ്യനെ തിരിച്ചേൽപ്പിക്കുന്ന, അല്ലെങ്കിൽ തിരിച്ച് അരികിലേക്ക് എത്തുന്നത് പോലെ ഈ കഥയെ, ഇതൊരു കഥയല്ല, ഇതൊരു സംഭവമല്ല, പക്ഷേ അതിലേക്ക് നമ്മളൊന്ന് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി പറയും എന്താണ് കഥ എന്ന് പറയുമ്പോൾ, നമ്മൾ കൽപ്പിച്ചുണ്ടാക്കിയിട്ടുള്ളൊരു സംഗതി, പക്ഷേ അതിലൂടെ നമ്മൾ കണക്ട് ചെയ്യുന്നത് നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന വലിയ നമ്മുടെ സൃഷ്ടാവെന്ന, അതിനേക്കാൾ വലിയ മറ്റൊന്നുമില്ല. അപ്പോൾ ആ ധന്യതയിൽ നിന്നും എങ്ങോ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മനുഷ്യനെ പിടിച്ചിട്ട് തിരിച്ചേൽപ്പിക്കുക, നീ ചെന്നെത്തേണ്ട ആ റബ്ബിലേക്ക് നീ പോവുക, ഏറ്റവും വലിയ കൊടീശ്വരനാണ്, അപ്പോൾ ആ റബ്ബിലേക്ക് തന്നെ നീ തിരിച്ചു പോവുക. ആ കണക്ട് ചെയ്യിപ്പിക്കുന്നത് എന്താണ്?
1: അതായത് ശരിക്കും നമ്മൾ മനുഷ്യർ, ശരിക്കും നമ്മുടെ യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അവർ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് പറഞ്ഞ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ നിലക്ക് ഉൾക്കൊള്ളാം. നമ്മളെന്ത് ചെയ്യാണ്, വ്യത്യസ്ത സംസ്ഥാനങ്ങളിലൂടെ, വ്യത്യസ്ത രാജ്യങ്ങളിലൂടെ, എന്തായാലും ഈ ദുനിയാവിലൂടെ, ഭൂമിയിലൂടെ വ്യത്യസ്ത സ്ഥലത്ത് ജീവിക്കുന്നു, താമസിക്കുന്നു എങ്കിലും അറിഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ ആ നമ്മെ പറഞ്ഞയച്ച നമ്മുടെ ഉടമയെ ഓർത്തുകൊണ്ടാവണം നമ്മുടെ ഓരോ നടത്തവും ഓരോ നിമിഷങ്ങളും ഓരോ സമയവും ചെലവഴിക്കേണ്ടത്. അങ്ങനെ നമ്മളും നമ്മളെ പറഞ്ഞയച്ച ആളെ എപ്പോഴും ഓർമ്മിച്ച് ബോധ്യപ്പെട്ട് സൂക്ഷിച്ച് ഭയപ്പെട്ട് നമ്മളിങ്ങനെ ഈ ദുനിയാവിലൂടെ ജീവിച്ച് ഒരു നിശ്ചിത സമയം പിന്നെ തിരിച്ചു വിളിക്കുമല്ലോ. അപ്പോൾ ഒരു ശരിക്കും ജീവിതത്തിന് ശേഷം ഒരു മരണം, പിന്നെ ഒരു പുനരുജീവിതം, അതിനുശേഷം പിന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പ്, തിരിച്ച് റബ്ബിൻ്റെ അടുത്തേക്ക് ചെല്ലാനുള്ളവനാണ് എന്ന തിരിച്ചറിവോടുകൂടി, ബോധ്യത്തോടുകൂടി ശരിക്ക് ആ ഒരു അലഞ്ഞുതിരിയലെന്ന വാക്കാണെങ്കിലും ആ ഒരു ജീവിതത്തെ ശരിക്ക് ചിട്ടപ്പെടുത്തിയാൽ നമുക്കെന്ത് ചെയ്യാം, ആ ഏറ്റവും നമ്മുടെ ഉടമയായ സൃഷ്ടാവിൻ്റെ അടുത്തേക്ക് നമുക്ക് ഏറ്റവും വലിയൊരു സമ്പന്നനായി മടങ്ങാൻ കഴിയുമെന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ചെറിയൊരു ആശയം.
0: കറക്റ്റാണ്. കാരണം പലപ്പോഴും മനുഷ്യൻ ആ കണക്ഷൻ നഷ്ടപ്പെട്ടിട്ടാണ് നടക്കുന്നത്. മനുഷ്യൻ എപ്പോഴും വലിയ ധനികനായ മനുഷ്യൻ അവൻ്റെ കുട്ടിയെ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് തൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ടു, അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. പക്ഷെ അത് തിരിച്ചു കിട്ടുമ്പോൾ പരസ്പരം കണക്ട് ചെയ്യാണ്. ഇതുപോലെ ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ഉടമസ്ഥനായ റബ്ബിനെ, ആ റബ്ബ് നമ്മൾ പറഞ്ഞയച്ചിട്ട് അവസാനം ആ റബ്ബിനെ അവൻ തിരിച്ചറിയാതെ പോകുന്നു, അവനെ ഇലയോ അലഞ്ഞിരിഞ്ഞ് നടന്നിട്ട് ആ തിരിച്ചറിവിലൂടെ കണക്ട് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥ.
1: അതെ, അതിനുമായി ബന്ധപ്പെട്ടേ ഒന്ന് ആഡ് ചെയ്യാനുള്ളത്, ദുനിയാവുമായി ബന്ധപ്പെട്ട റബ്ബിനെ പിന്നെ സ്വാദർശപ്പെടുത്താൻ പാടില്ല എന്നറിയാം. ഇതൊരു കഥ എന്ന നിലയ്ക്ക് പെട്ടെന്ന് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറയുന്നു. അതായത് നമ്മുടെ ഒരു ചെറുപ്പക്കാരം, എല്ലാവരുടേതും അല്ല, പലരുടെയും അങ്ങനെ ആയിരിക്കും ഉണ്ടാവാം. എൻ്റെ ഒരു സാഹചര്യം ഞാൻ പറയാം, പലരുടെയും ചെറുപ്പകാലത്ത് ജീവിക്കാനൊന്നും വലിയ സാഹചര്യങ്ങളില്ലാതെ അന്നാന്നത്തെ ജീവിതത്തിന് മാത്രം കൂലിപ്പണിക്ക് പോകുന്ന രക്ഷിതാക്കൾ, അല്ലെങ്കിൽ ചിലപ്പോൾ വാപ്പല്ലാതെ ജീവിച്ച ആളുകൾ, ഇവരൊക്കെ സഹായിച്ച ഒരു വലിയ ആളുകളുണ്ടാവും. ചിലപ്പോൾ അയൽപ്പക്കത്തുള്ളതോ, ചിലപ്പോൾ ഒരു സംവിധാനമോ ഒരു ചാരിറ്റിയോ ഒക്കെ അവരെ പഠനത്തിനും അതൊക്കെ ഡ്രസ്സും എല്ലാം ഏറ്റെടുത്തിക്കണം. അങ്ങനെ ജീവിച്ചു വന്ന ആളുകൾ പിന്നീട് അവരെന്തെയ്യാണ്, പഠിച്ച് വലിയ ഉന്നത സ്ഥാനങ്ങളിലെത്തി. അവരാ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ഉന്നത സ്ഥാനങ്ങളെത്തിക്കഴിഞ്ഞാൽ ഈ ആളുകളെ പോലും അവർ ഓർമ്മിക്കാതെ ഇവർക്ക് വേണ്ട പോലെയുള്ള അവരിങ്ങോട്ട് തിരിച്ച്, അവർക്കൊന്നും ചെയ്യേണ്ടതില്ല, എന്നാലും അവരാ സഹായിച്ച ഒരു ഒരു കൂറുണ്ടല്ലോ, ഒരു നന്ദി. അങ്ങനെയൊന്നുമില്ലാത്ത അവസ്ഥയിൽ ഒരാൾ അയാൾ വലിയ സ്ഥാനത്തേക്ക് എത്തിയിട്ട് പിന്നെ ഓർക്കാതെ ജീവിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം ഒരു ഒരു പ്രയാസം, ഒരു മൈൻഡും ഇല്ലാത്ത അവസ്ഥയിൽ ജീവിച്ചു കഴിഞ്ഞാൽ. അത് മനുഷ്യന്മാർ തമ്മിലുള്ള ഒരു സംഗതിയപ്പോൾ ഞാൻ പറഞ്ഞത്, ഇതൊരു സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലാകുമ്പോൾ അല്ലേ, ആ രക്ഷിതാവ് സൃഷ്ടിച്ച് ഇവിടെ ജീവിക്കാൻ തോഫീക്ക് തന്നിട്ട് ആ രക്ഷിതാവിനെ കുറിച്ച് യാതൊരു ഓർമ്മയില്ലാതെ ജീവിക്കാന്ന് പറഞ്ഞാൽ എത്രമാത്രം വലിയ നന്ദികേടായിരിക്കും അത് എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്ത്.
2: അംസൈന വഅംസൽ മുൽകു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽകു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ربي اسالك خير ما في هذه الليله وخير ما بعدها واعوذ بك من شر ما في هذه الليله وشر ما بعدها ربي اعوذ بك من الكسل وسوء الكبر ربي اعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന وبك نحيا وبك نموت وإليك المصير. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്, നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്, നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക لا شريك لك فلك الحمد ولك الشكر. അല്ലാഹുവേ,
3: എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ عافني في سمعي اللهم عافني في بصري لا اله الا انت. അല്ലാഹുവേ, എൻ്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എൻ്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എൻ്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വഅഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
4: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

0: എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: എല്ലാവർക്കും
0: സുഖമാണ് അല്ലേ? നിങ്ങൾ ഇന്ന് ലൈവിൽ വരുന്ന വിവരം വീട്ടിലാരെങ്കിലൊക്കെ അറിയിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഉമ്മനെ അറിയിച്ചിട്ടുണ്ട്. ഹംദ ഉണ്ട്. അപ്പൊ നമുക്ക് ഹംദ വെച്ച് തുടങ്ങാം. ഹംദ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തി കൂടെ.
2: എന്റെ പേര് ഫാത്തിമ ഹംദ. വീട് കൊല്ലത്താണ്. വീട്ടില് ഉമ്മ ഉപ്പ ഇത്താത്തുണ്ട്. ഉമ്മ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു.
0: എവിടെ?
2: ആദിനാട് സൗത്ത് മുസ്ലിം എൽ പി എസ് സ്കൂളില്.
0: എൽ പി സ്കൂളില് ടീച്ചറാണ്.
2: അറബിക് ടീച്ചർ. ഉപ്പ ഫാർമസിസ്റ്റ് ആണ്. പിന്നെ ഇത്താത്ത ജാമിയയിൽ പഠിക്കുന്നു. ജാമിയൽ ഹിന്ദിൽ.
0: ജാമിയൽ ഹിന്ദിൽ ഇത്താത്ത പഠിക്കുന്നു. നീ എവിടെയും പഠിക്കുന്നു? വീട്ടിൽ ആരാള്ളേ?
2: വീട്ടിൽ ഉമ്മ ഇപ്പം
0: മാത്രമേ ഉള്ളൂ അല്ലേ. എല്ലാ തവണയും പിന്നെ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് നിന്നെ തേടി ഉപ്പ ഇവിടെ വരും അല്ലേ? അപ്പോ ഉപ്പ ജോലിയൊക്കെ ഒഴിവാക്കിയിട്ടായിരിക്കും ഇങ്ങോട്ട് വരിക. നിങ്ങൾ എത്ര മക്കളാ? രണ്ട് മക്കളേ ഉള്ളൂ. യെസ്. അപ്പോ ലീവ് എടുത്തിട്ട് ഇങ്ങോട്ട് മോളെ കൂട്ടാൻ വേണ്ടിട്ട് വരും. അപ്പൊ മോളിവിടെ അറിവ്, നല്ലൊരു അറിവ് പഠിക്കാൻ, നല്ലൊരു അന്തരീക്ഷത്തിൽ പഠിച്ച് വളരാൻ വേണ്ടിട്ടൊക്കെയാണ് മക്കളെ ചേർത്ത് അല്ലേ. മാഷാല്ലാ. അപ്പൊ ഉപ്പക്ക് ഹൈറായിരിക്കട്ടെ. ഉപ്പ കേൾക്കുന്നുണ്ടാവോ?
2: അറിയില്ല.
0: കടയിലായിരിക്കും അല്ലേ. ഉമ്മ
2: കേൾക്കുണ്ടാവൂലേ.
0: മാഷാല്ലാ. അപ്പൊ ഉപ്പനെ ഇപ്പൊ ഇങ്ങനെ വരുന്ന ഞാൻ പലപ്പോഴും, ഇപ്പൊ കുറെ ലേറ്റ് ആയിട്ടാ ചിലപ്പോ ഇവിടെ എത്തുക അല്ലേ. അപ്പൊ വരുന്ന ഞാൻ അങ്ങനെ കാണലുണ്ട്. ശരി, അടുത്ത ആള് ഇൻഷ പറയൂ.
3: അസ്സലാമു അലൈക്കും. എന്റെ പേര് ഇൻഷ. ഞാൻ അരീക്കോട് നിന്നാണ്. എന്റെ വീട്ടില് ഉമ്മ ഉപ്പ കാക്ക അനിയന് അനിയത്തി പിന്നെ ഞാന്.
0: ഉമ്മ ഉപ്പ നാട്ടിലില്ല.
3: ഉമ്മ ഉണ്ട്.
0: ഉണ്ട്.
3: ഉപ്പ ഗൾഫ് പോയി.
0: ഗൾഫ് പോയിട്ടുണ്ട് അല്ലേ.
3: കാക്ക പിന്നെ ഹോസ്റ്റലിലാണ്. ഇപ്പോ
0: ഹോസ്റ്റലിലാണ്. മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു.
3: ആ,
0: നിങ്ങൾ രണ്ട് മക്കളേ ഉള്ളൂ?
3: അല്ല, നാല് മക്കൾ. അനിയനും അനിയത്തിയും.
0: അനിയനും അനിയത്തി എന്ത് ചെയ്യുന്നു?
3: അനിയത്തി ഇപ്പോ ഒന്നാം ക്ലാസ്സിലാണ്. അനിയത്തിന് മൂന്നര വയസ്സ്.
0: മൂന്നര വയസ്സ്. മാഷാല്ലാ. അപ്പോ നാലാള്, രണ്ട് ആണ് രണ്ട് പെണ്ണു അല്ലേ. ശരി, എത്ര ക്ലാസ്സിലാ പഠിക്കുന്നു പറഞ്ഞില്ല?
3: ഞാന് ഒമ്പതാം ക്ലാസ് പഠിക്കുന്നു.
0: ശരി, അടുത്ത ആളിലേക്ക്.
4: ഞാൻ ഷെയ്സ ഫാത്തിമ, ഒമ്പതിലാണ് പഠിക്കുന്നത്. സ്ഥലം പാലത്ത്. വീട്ടില്
0: കോഴിക്കോട് പാലത്ത്.
4: കോഴിക്കോട് പാലത്ത്. വീട്ടില് ഉമ്മ ഉപ്പ അനിയൻ അനിയത്തി. ഉമ്മ ഉപ്പ അനിയത്തി അനിയൻ.
0: ഓക്കെ. ഉമ്മ ഉപ്പ അനിയൻ അനിയത്തി എത്ര മക്കള്? രണ്ടാൾ. മൂന്നാൾ.
4: മൂന്നാൾക്കാർ.
0: മൂന്നാളും ഉമ്മയിപ്പയൊക്കെ ഉണ്ട് അല്ലേ. ഉപ്പ ഗൾഫിലാണ്. ശരി. പി എസ് റേഡിയോ ഇതിന്റെ മുന്നേ വന്നില്ലേ? ആദ്യമായിട്ടാണ് വരുന്നത്. എത്ര വർഷമായി ഇവിടെ ഗ്രീൻ ഹോമില്? ഒരു വർഷം അല്ലല്ലോ, രണ്ടു വർഷം കഴിഞ്ഞില്ലേ. ഏഴാം ക്ലാസ്സിക്ക് വന്നില്ലേ ഇവിടെ? എട്ടാം ക്ലാസ്സിക്ക് വന്ന്. ശരി, ഓക്കെ. പിന്നെ അടുത്ത ആള്.
5: അസ്സലാമു അലൈക്കും. എന്റെ പേര് റിഫായ. ഞാൻ ബാലുശ്ശേരി നന്മണ്ടയാണ് വരുന്നത്. എന്റെ വീട്ടില് ഉമ്മ ഉപ്പ താത്ത കാക്ക ഞാൻ.
0: എത്ര മക്കള്? മൂന്നാള്. യെസ്, ഗുഡ്. അപ്പോ മൂത്തത് താത്തയാണ്. രണ്ടാമത്തെ ആളാ നീ?
5: കാക്ക.
0: അത് കഴിഞ്ഞിട്ട് നീ? അങ്ങനെ. ഏറ്റവും ചെറിയ മോളാണ്. കൊഞ്ചിക്കുട്ടിയാണപ്പോ. അതാണ് പ്രശ്നം അല്ലേ. അല്ല, പ്രശ്നമല്ല, നല്ല ഒരു ഭാഗ്യമാണ്. അപ്പോ അതൊന്നും നമ്മളെ ചോയ്സ് അല്ലല്ലോ. മൂത്ത ആളാവലും ചെറിയ ആളാവലും നമ്മളെ ചോയ്സ് ആണോ? ഞാൻ മൂത്തതാണ്. ഇപ്പൊ എന്റെ ചോയ്സ് അല്ലല്ലോ. ചില മൂത്തായ താഴെയുള്ളവർ പറയും എനിക്ക് മൂത്തായ മതിയായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് അനിയനായ മതിയായിരുന്നു, അനിയത്തിയതായമായിരുന്നു. ഇതാരുടെ ചോയ്സാണ്? അള്ളാന്റെ ചോയ്സാണ്. ലൈഫ് തന്നെ ആരുടെ
2: ചോയ്സാണ്?
0: നമുക്ക് ജന്മം തന്ന അള്ളാന്റെ ചോയ്സാണ്. അതിന് ശേഷം പിന്നെ സെലക്ഷൻ ഉണ്ട്. ജന്മം തന്നിട്ട് പിന്നെ പഠിച്ചോ സെലക്ഷൻ തന്നു. സെലക്ഷൻ തന്നിട്ട് പറഞ്ഞു പിന്നെ ജന്മം എൻ്റെ ഇണതിൻ്റെ ചോയ്സ് ആയിരിക്കാം. നമുക്കില്ല, അള്ളാക്കാണ്. അതിൻ്റെ ഇടയിൽ ജനന മരണം എന്ന രണ്ട് ബിന്ദുവിനിടയിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? സെലക്ഷനാണ്. എന്ത് വേണം, വേണ്ട, സ്വീകരിക്കണോ, സ്വീകരിക്കണ്ടേ, അങ്ങോട്ട് പോകണോ, ഇങ്ങോട്ട് പോകണ്ടേ, അത് ചെയ്യണോ, ഇത് ചെയ്യണ്ടേ, നല്ലവനാവണോ, ചീത്തവനാവണോ, ഇതൊക്കെ നമ്മുടെ ചോയ്സാണ്. അതാണ് ലൈഫ്. അത് നമ്മളിഷ്ടമാണ്. നമ്മളല്ല പറഞ്ഞ് പിടിച്ചൊക്കെ ഒന്നുമില്ല. ഒരാളല്ലാൻ അങ്ങനെ കുറ്റം പറയാണ്. അല്ലല്ല അങ്ങനെ എങ്ങനെയാണ് ഇങ്ങനെ കുറ്റം പറയുമ്പോൾ അല്ല പറയുമോ, അങ്ങനെ പറയില്ലേ ഞാൻ അവിടെ ഉണ്ട് എന്നുള്ള പറയില്ല, അത് അവൻ്റെ ഇഷ്ടമാണ്. പക്ഷെ ലാസ്റ്റ് പിടിക്കും, ലൈഫ് എൻഡിൽ അല്ല പിടിക്കും. കാരണം അല്ല ഉണ്ടോ ഇല്ലേ എന്ന് തെളിയിക്കാനുള്ള പ്രൂഫ് ഒരുപാട് തന്നു. അതിനാണ് മനുഷ്യൻ എന്ത് ചെയ്ത് ഫ്രണ്ടൽ ലോബ് എന്ന് പറഞ്ഞ സാധനം മനുഷ്യന് മാത്രം കൊടുത്തിട്ടുള്ളത്. എന്താ ഫ്രണ്ടൽ ലോബ്? പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെറ്റിൻ്റെ താഴെ ബയോളജിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മനുഷ്യൻ്റെ ബ്രെയിൻ ഒരു ഓവൽ ഷേപ്പാണ്, ഏകദേശം ചില മുന്നോട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്ന. മറ്റുള്ള ജീവികളുടെ ബ്രെയിനൊന്നും അങ്ങനെയല്ല, കാരണം മനുഷ്യൻ്റെ ആ മുന്നോട്ട് തള്ളി നിൽക്കുന്ന ഭാഗത്താണ് മനുഷ്യൻ്റെ എല്ലാ തീരുമാനങ്ങളും എടുക്കാനുള്ളത്. അതൊരു 25 വയസ്സ് വരെ ഡെവലപ്പായിക്കൊണ്ടിരിക്കും. പക്ഷെ ജനിക്കുമ്പോൾ തന്നെ ബ്രെയിനകത്തുള്ള എല്ലാവർക്കും ഉണ്ടാകും വളരെ പ്രധാനപ്പെട്ട ഒന്നുണ്ട്, അമിഗ്ദല എന്ന് പറയുന്നത് ഇമോഷൻ, കരച്ചിൽ, സങ്കടം, അത് ഇത് എല്ലാം, ദേഷ്യം, വെറുപ്പ്, കുഷ്പ്, അസൂയ, അങ്ങനെയുള്ള എല്ലാം കടക്കുന്നത് ആ എന്നെ എല്ലാം മടി അല്ലേ, കംഫേർട്ട്, ഇതൊക്കെ തോന്നലെല്ലാം എന്താണ് നമ്മളെ ആ ഒരു താഴെയുള്ള ബ്രെയിനാണ്. താഴെയുള്ള വെച്ചാൽ അമിഗ്ദലയുമായി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമ്മുടെ ലൈഫ് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണെന്നൊന്നും അതിലേത് തിരഞ്ഞെടുക്കണം ഏത് തിരഞ്ഞെടുക്കണ്ടെന്നൊക്കെ തീരുമാനിക്കാനുള്ള ബുദ്ധിയാണ് അല്ല തന്നിട്ടുള്ളത്. ആ ബുദ്ധി വെച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഈ പഠനം നമ്മൾ വിവരം ഉണ്ടാവുമ്പോഴാണ് നമുക്ക് അത് ശരി ഇത് ശരി എന്നൊക്കെ ബോധ്യപ്പെടുന്നത്. ചെറിയ കുഞ്ഞിന് ഫ്രണ്ടൽ ലോബ് വർക്ക് ചെയ്യില്ല, പക്ഷെ കുഞ്ഞിന് കരയാനും അറിയാം, ചിരിക്കാനും അറിയാം, ദേഷ്യവും അറിയാം, ഒക്കെ അറിയാം. പക്ഷെ കുഞ്ഞിന് ഫ്രണ്ടൽ ലോബ് വർക്ക് ചെയ്യാത്തതുകൊണ്ട്, പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ മുൻഭാഗം മെച്യൂർ ആവാത്തതുകൊണ്ട് കുട്ടി അപ്പിടണം മൂത്രയിക്കണം ആരോടും ചോദിച്ചിട്ടൊന്നുമില്ല. അത് സ്വാതന്ത്ര്യം പോലെ മനമടിയിലിടും, വാക്കലിലൂടെ എവിടെ ഇടും. പക്ഷെ ഇത് വളരുന്നതിനനുസരിച്ച് പിന്നെ നമ്മൾ സെലക്ഷനാണ്, എവിടെ ഇടണം ഇടണ്ടെന്ന് നമുക്ക് തീരുമാനിക്കണം. നമ്മൾ ഡ്രസ്സ് ധരിക്കണോ ധരിക്കണ്ടേ എന്നുള്ളതൊക്കെ അതെന്താണ് ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനമില്ല. തീരുമാനമുണ്ടോ? ധരിപ്പിച്ചു കൊടുക്കണം, ചെറിയ കുട്ടിക്കില്ല. പക്ഷെ നമുക്ക് എന്ത് വേണം? നമ്മൾ വളരുമ്പോൾ നമുക്ക് കൃത്യമായ ബോധ്യമുണ്ട്. കാരണം എന്താ? അപ്പം ബുദ്ധി വർക്ക് ചെയ്യുന്നത് തുണിയെടുത്തേ നടക്കാവോ, ഡ്രസ്സിട്ടേ നടക്കാവോ, മോശമാകാൻ പാടില്ല, ഇതൊക്കെ തീരുമാനിച്ച് കഴിഞ്ഞു നമ്മൾ. അങ്ങനെ ഓരോന്നും ഡെവലപ്പ് ചെയ്തിട്ടാണ് നമ്മൾ മനുഷ്യനാവുന്നത്. ആ മനുഷ്യനുള്ള സെലക്ഷൻ കൊടുത്തു, ഇനി എന്തും ചെയ്യാം, ആരൊന്നും പറയില്ല. മനുഷ്യന്മാരെന്തു പറഞ്ഞു? അല്ല പറയില്ല, ഇത് ചെയ്യരുത്. മോഷ്ടിക്കാൻ പോകുമ്പോൾ അല്ല എന്തു ചെയ്യില്ല, ഇത് മോഷ്ടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാളെ വന്നാണ്ട് ഇങ്ങനെ മലക്കനെ പറഞ്ഞയച്ചിട്ട് മുന്നിൽ നിർത്തിയിട്ട് ഇത് മോഷ്ടിക്കാൻ പോകും, എന്നെ അല്ല എന്നെ അല്ല പറഞ്ഞയച്ചാണ് ഇത് മോഷ്ടിക്കല്ലെന്ന് പറയില്ല. അത് നമ്മളെ ചോയ്സാണ്. പക്ഷെ അല്ല പറഞ്ഞു നിന്നെ പിടിക്കും. ലൈഫിനൊരു എൻഡുണ്ട്, എൻഡിന് ശേഷം സ്വർഗമുണ്ട്, നരകമുണ്ട് പറഞ്ഞു കൊടുത്തു. അപ്പം ഇത് മനസ്സിലാക്കാനുള്ള കൂടി അതാണ് നമ്മൾ പഠിക്കുന്നത്, മാഷാല്ല. അപ്പം നമുക്ക് അങ്ങനെ മനുഷ്യനായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നുള്ളൊരു ആമുഖത്തോടു കൂടി നമുക്ക് നമ്മുടെ ഈവനിങ് ലൈവിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോവാം. ആരൊക്കെയാണ് കൂടെ വന്നുള്ളത് നോക്കട്ടെ. നിങ്ങൾ കേൾക്കാൻ വന്ന ആൾക്കാരെ കാണണ്ടേ? ആരൊക്കെ ഉണ്ടാവും വായിച്ചാലോ? സലീമ ഒതുക്കുങ്ങലുണ്ട്. ഒതുക്കുങ്ങൽ എവിടെ അറിയോ? മലപ്പുറം ജില്ലയിലാണ്. സലീന തോട്ടശ്ശേരി ആറുണ്ട്, അതെവിടെ അറിയോ? മലപ്പുറം ജില്ലയിൽ തന്നെയാണ് അല്ലേ, കൊണ്ടോട്ടി ഭാഗത്ത്. നഫീസ കാടാമ്പുഴ ഉണ്ട്, അതെവിടെയാ? അതും മലപ്പുറം ജില്ലയിൽ തന്നെയാണ്, നിങ്ങളെ ഭാഗത്തോടെ. സുബൈദ പുളിക്കൽ മലപ്പുറം ജില്ലയിലാണ്. ആയിഷ കരുമ്പിൽ, അതും മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. സഹൽ പി ഇടപ്പലം, അത് ഇടപ്പലം എവിടെയാ? തൃശ്ശൂർ ഭാഗത്താന്ന് തോന്നുന്നുണ്ട്, അറിയില്ല. പിന്നെ താഹിറ ടി കെ കാസർഗോഡ്, അതെവിടെ? കാസർഗോഡ്. പിന്നെ ജമീല വി പി കാളിക്കാവ്, അതെവിടെ? മലപ്പുറം. കളിക്കാവ് മലപ്പുറത്താണ്. അമീർട്ടി അടത്തനാട്ടുകാർ എവിടെ? പാലക്കാട്. പിന്നെ അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, ഇതെവിടെ? അഴിയൂർ തലശ്ശേരി ഭാഗത്താണ് അല്ലേ. നഫീസ പി എ താമരശ്ശേരി, അതെവിടെ? താമരശ്ശേരി എവിടെ? കോഴിക്കോട്. റിഫായന്റെ നാടിന്റെ അടുത്താണ്. കൂടല്ലേ പോലെ, താമരശ്ശേരി കൂടല്ലേ പോലെ, എനിക്ക് തീരെ ഒരു ഒരു ക്ലച്ച് കിട്ടാത്ത പോലെ. സെഫിയ ഇടപ്പാൾ മലപ്പുറം ജില്ലയാണ്. മുഗൾസൂ ചിറമംഗലം. ഇനി ആരൊക്കെ വന്ന് നോക്കാം. റംല മുഹമ്മദ് പാണക്കാട്. ഒരു ചോദ്യം ഉണ്ട് നിങ്ങളോട്. ആ ചോദ്യം ചോദിക്കട്ടെ. ഒരു മനുഷ്യൻ മഴയിൽ കുടയോ തൊപ്പിയോ ഇല്ലാതെ നടന്നു, പക്ഷെ അവിടെ തലമുടി നനഞ്ഞതേയില്ല, കാരണം എന്താ? മറുപടി ഞാനേ റംല മുഹമ്മദ് പാണക്കാട് അഡ്രസ് പറഞ്ഞു കൊടുത്ത സമ്മാനം അയച്ചു തന്നോളൂ. അപ്പോ സമ്മാനം അവര് തന്നോളൂ. ഓ ഷൈസക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. അങ്ങനെ കറക്റ്റ് ആണ്.
1: ചോദ്യം സമ്മാനം അവർ തരുമല്ലെന്ന് അവർ തീരുമാനിക്കട്ടെ അല്ലേ. ഷംനാദ് ഖാൻ കൂടെയുണ്ട്, സലീമ, പിന്നെ പിന്നെ പിന്നെ റഫീഖ് ടൈലർ മാംഗ്ലൂർ,
0: അതോടെ
1: മംഗലാപുരം. ഓക്കെ, ഷംനാദ് ഖാൻ യു ഇവിടുന്ന് സൗദി അറേബ്യയിൽ നിന്നും. ശരി, ഇടപ്പലം മലപ്പുറമാണ് സാറേ. ആ, ഇടപ്പലം മലപ്പുറത്താണ്. അപ്പോൾ കൂടുതൽ ആളുകൾ ഇന്ന് മലപ്പുറത്തുള്ളവരാണെന്ന് തോന്നുന്നു. ഇനിയും മറ്റുള്ള ജില്ലകളൊക്കെ കൊല്ലത്തുനിന്ന് ആരും കണ്ടില്ല. ആരോ ഉമ്മ വരുമോ, ചിലപ്പോൾ വരുമോ അല്ലേ. ചിലപ്പോൾ കൊല്ലത്തുനിന്ന് ഉണ്ടാവലുണ്ട്, മോർണിംഗ് ലൈവിലൊക്കെ കൂടുതലുണ്ടാവില്ലേ. ശരി, നമ്മളപ്പോൾ ഇന്ന് നിങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത്?
2: ഞങ്ങളിന്ന് കുറച്ച് മര്യാദകൾ പറയാം.
1: നമ്മൾ കുറച്ച് അതബുകൾ പറയല്ലേ, ഓരോരുത്തരായിട്ട് ഓരോ മര്യാദകൾ പറയാം. അതൊക്കെ നമുക്കുണ്ടോയെന്ന് നമുക്കൊന്ന് നോക്കല്ലേ. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ ആൻഡ് ലിസണേഴ്സ്, ഓഡിയൻസ് ഒക്കെ, നമ്മളെല്ലാവരും അല്ലേ. യെസ്. അപ്പോൾ ഫസ്റ്റ് മര്യാദ പറയുന്നത് ഹംദയാണ് അല്ലേ.
2: السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ ഘടകമാണ് മര്യാദകൾ. എല്ലായിടങ്ങളിലും മര്യാദകൾ പാലിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറേയധികം മര്യാദകൾ നമുക്ക് പറഞ്ഞു തന്നു. അതിൽ ചിലത് പറയാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.
3: അപ്പം ആദ്യത്തത് എന്താണെന്ന് വെച്ചാൽ, തമാശയിൽ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോണത്.
1: അപ്പം
3: അപ്പം ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ, ഖുർആനിൻ്റെ ആയത്തുകളിലോ നബിയുടെ സുന്നത്തുകളിലോ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെയോ വെച്ചിട്ട് നമ്മൾ തമാശ പറയാൻ പാടില്ല. അത് നമ്മൾ നല്ലപോലെ നോക്കേണ്ട ഒരു കാര്യമാണ്.
1: തമാശ ഇന്ന് ഏറ്റവും കൂടുതൽ തമാശ നടക്കുന്ന കാലമാണ് അല്ലേ. ഇൻസ്റ്റാഗ്രാമിൽ അവിടെ ഇവിടെ തമാശക്ക് എന്തില്ല, യാതൊരു ഒരു ഒരു എന്താ പറയുക, ഒരു കൈൻഡ് ഒരു ആയിട്ടുള്ളൊരു മൈൻഡും ഇല്ലാതെ തമാശ പറയും. എന്നിട്ട് എല്ലാവരും ചിരിക്കും, ഒരാൾ മാത്രം സങ്കടപ്പെടും. അതാരായിരിക്കും, ആരെയാണോ കളിയാക്കണേ, ഇൻസൾട്ട് ആയതാരാണ്, അയാൾ മാത്രമേ സങ്കടപ്പെടുള്ളൂ. അയാൾ പുറത്തേക്ക് ചിലപ്പോൾ കൂട്ടത്തിൽ നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കുണ്ടാവും, ഉള്ളിലോ നീറിപ്പോകുകയുണ്ടാവും. കാരണം അയാളാണ് കളിയാക്കണത്, അവളെയാണ് കളിയാക്കണത്. കൂട്ടത്തിൽ നിൽക്കുമ്പോൾ അഞ്ച് കൂട്ടുകാരിക്കുണ്ടെങ്കിൽ ഒരു തന്നെ വല്ലാതെ കളിയാക്കും, ബോഡി ഷെയ്മാക്കും. അതൊക്കെ തമാശയായിരിക്കും, പക്ഷേ കൊള്ളുന്നുണ്ടാവും ഉള്ളിലേക്ക്, ഭയങ്കര വിഷമം ഉണ്ടാവും. പുറത്തേക്ക് പറയില്ല, പറഞ്ഞാൽ മോശമല്ലേ. അപ്പോൾ പിന്നെ ഉള്ളിൽ ഇങ്ങനെ ചിരിച്ചു കൊടുക്കും, പക്ഷേ ഉള്ളിൽ ഭയങ്കര വേദനയൊക്കെ. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ബാക്കിൽ ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് തമാശ എന്താകാൻ പാടില്ല എന്നപ്പോൾ പറഞ്ഞ് ഒരാളെ വിഷമിപ്പിക്കുന്നാൻ പാടില്ല. അതേപോലെ തന്നെ ഇസ്ലാമിക ചിഹ്നങ്ങൾ വെച്ചുകൊണ്ട് തമാശ പറയരുത്. അതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട്.
3: പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ, തമാശയിൽ പോലും നമ്മൾ കളവ് പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആളുകളെ ചിരിപ്പിക്കാനും വേണ്ടി കളവ് പറയുന്നവനിക്ക് നാശം നാശം നാശം എന്ന് മൂന്ന് തവണയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പിന്നെ മൂന്നാമത്തെ പോയിന്റ്, മൂന്നാമത്തെ എന്താ വെച്ചാൽ, തമാശ മറ്റൊരാൾക്ക് ഒരു ഉപദ്രവമായി ഒരിക്കലും ഉണ്ടാവാനായി പാടില്ല. പിന്നെ നാലാമത്തത്, കളിക്കും വേണ്ടി മറ്റൊരാളുടെ വസ്തു നമ്മൾ എടുത്തു വെക്കാൻ പാടില്ല. ഒരു വടിയാണ്
1: തമാശക്ക് വേണ്ടിയിട്ട്,
3: ആ തമാശക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സംഭവം എടുത്തു വെക്കുമല്ലോ, വേറെ ഒരാളുടെ ഒളിപ്പിച്ചു വെക്കുമല്ലോ, അത് പാടില്ല. ഇനി നമ്മളൊരു വടിയാണ് എടുത്തു വെച്ചതെന്നുണ്ടെങ്കിലും അത് നമ്മൾ തിരിച്ചു കൊടുക്കണം. പിന്നെ അഞ്ചാമത്തത്, സാറ് പറഞ്ഞ മതി തന്നെ, തമാശ പറയുമ്പോൾ അതൊരാളെ വേദനിക്കുന്നുണ്ടോ അതൊക്കെ നമ്മൾ നോക്കണം. അങ്ങനെ പറയാൻ പാടില്ല, കാരണം മറ്റൊരാൾക്ക് അത് വേദന ആയിട്ട് ചെറിയ സമയം വരും. പിന്നെ ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടി പറയാനുണ്ട്, അത് അമിതമായി തമാശ പറയാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ, അത് നമ്മളെ ഗൗരവം കുറയ്ക്കും, അത് ആളുകൾക്ക് നമ്മളെ പരിഹസിക്കാൻ ഒരു കാരണമായിട്ട് കിട്ടും. പിന്നെ നമ്മളെപ്പോഴും കളിയാക്കിക്കൊണ്ടേ നിൽക്കും.
1: നമ്മളൊരു നമുക്കൊരു ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു സീരിയസ്നെസ് അല്ലേ, പേഴ്സണലി നമുക്കൊരു ഇമ്പോർട്ടൻസ് ഉണ്ടാവും.
3: നമ്മളെ വാല്യൂ കളി,
1: ആ വാല്യൂ കളി, ഓളൊരു വെറുമ്പടായി കാര്യമാണ്, ഓളെ കണക്കാക്കണ്ട. ഓളെ തൽക്കാലം നമുക്കൊരു എന്റർടൈൻമെന്റ് വേണ്ടി ഉപയോഗിക്കാം അല്ലേ, അങ്ങനെ പറയും. ഓളെടുത്ത് കുറച്ചു നേരം തമാശ, ഓക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഏ എൻ്റെ ഒരു തമാശ അല്ലേ, അപ്പൊക്കെ കളിയാക്കി അങ്ങനെ ഉള്ളു. ശരി, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അല്ലേ. നമ്മൾ അഷ്റഫ് വി പാലക്കാഴി, പാലക്കാട് ജില്ലയിൽ നിന്നും, അതുപോലെ സഹൽ പി ഇടപ്പലം, ഇടപ്പലം മലപ്പുറത്തല്ല, പാലക്കാട് ജില്ലയിൽ കൊപ്പം നടുവട്ടമാണ്, മാഷാല്ലാ. അപ്പോൾ അത് കൃത്യമായിട്ട് സഹൽ പറഞ്ഞു, പാലക്കാട് ജില്ലയിലാണ് അല്ലേ. അസീന നൂറുദ്ദീൻ ദമ്മാമിൽ നിന്നും മെഹനാസ് ഗഫൂർ പാലത്തിങ്ങലുണ്ട്. മെഹനാസ് ഗഫൂർ മഷാല്ലാ, അവരെ ഞാൻ അവരെ നമ്മളെപ്പോലെയല്ല. മെഹനാസ് ഗഫൂർ പറഞ്ഞ ഒരു മിടുക്കിയ കുട്ടിയാണ്. അവർക്ക് ശരിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു എക്സ്ട്രാ സ്കില്ലുള്ളൊരു പേഴ്സൺ, ഒരു കുട്ടിയാണ്. അപ്പോൾ അവള് നമ്മുടെ എപ്പോഴും ലൈവിൽ ഉണ്ടാവലുണ്ട്. മഷാല്ലാ ഈ തവണയുണ്ട്, നിങ്ങളുടെ കൂടെ നമ്മളെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ട്. റബ്ബ് ഖൈർ പ്രദാനം ചെയ്യട്ടെ. പിന്നെ ഒരു ചോദ്യമുണ്ട്, ജമീല സലാം, കുസൃതി ചോദ്യമാണ്. ആർക്കും ഇതുവരെ ഒരു മുറിവ് പോലും ഉണ്ടാക്കിയിട്ടില്ല എങ്കിലും കൊലയാളി എന്ന പേര് ലഭിച്ച മരം ഏതാണ്? ഇതുവരെ ഒരാൾക്കൊരു മുറിവ് പോലും, ഒരാളെ ഒന്ന് നോവിച്ചിട്ട് പോലുമില്ല, എന്നിട്ടും ആ മരത്തിനെ കൊലയാളി എന്ന രൂപത്തിലാണ് വിളിക്കാറുള്ളത്.
2: മറ്റേ ഇതാണോ കൊല്ലാൻ ഉപയോഗിക്കുന്ന ഒരു മരട്ടത്?
1: ആ മരത്തിന്റെ പേരിൽ തന്നെ അതിനെ കൊല്ലണ മരം. കഴുമരം ഒന്നല്ല, അതൊരു മരല്ലല്ലോ, അത് നമ്മള് പിന്നെ വെക്കണല്ലേ. തെങ്ങോ തെങ്ങ തെങ്ങ തെങ്ങ വന്ന് വീണ പോവും അല്ലേ. വേറെ അതൊരു ഒരു ഒരു പ്രത്യേക സീസണിൽ നല്ല മഞ്ഞ പൂക്കളൊക്കെ ഉണ്ടാവും. ഫുൾ പൂക്കൾ മാത്രം, മഞ്ഞ പൂക്കൾ മാത്രം നിറഞ്ഞു നിൽക്കണ മരാണ്. നിനക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് നല്ല. യെസ്, ഇവിടെ ആരൊക്കെ പറഞ്ഞാ നോക്കട്ടെ. ആ മെഹനാസ് ഗഫൂർ അപ്പോഴേക്കും പറഞ്ഞു ഉത്തരം. ആദ്യമായിട്ട് പറഞ്ഞത് മെഹനാസ് ഗഫൂർ ആണ്. എന്താന്നോ? കൊന്ന മരം. കൊന്ന മരം പറഞ്ഞാല് കൊന്ന മരം, കൊലയാളിയായ മരം. എങ്ങനെയുണ്ട്? അടിപൊളി. ഓക്കെ, അപ്പൊ ചോദ്യം ജമീല അസ്സലാമിന്റെ ചോദ്യമായിരുന്നു. ഇനി അതില് മറ്റൊരു ചോദ്യം കൂടി ഉണ്ട്. അകന്ന് നിന്ന് നോക്കിക്കാണും, കണ്ടതെല്ലാം ഉള്ളിലാക്കുന്ന ഞാൻ ആരാണ്?
3: അല്ലല്ലോ,
1: അകന്ന് നിന്ന് കുറച്ച് ദൂരത്ത് നിന്നൊരു നോക്കിക്കാണും, കണ്ടതൊക്കെ ഉള്ളുക്കാക്കി വെക്കും. ഉഫ്, ഇനി അതിനൊരു ക്ലൂ പറയാനില്ല. നിങ്ങൾ പറയുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മുടെ മുന്നിലെല്ലാം ഉണ്ട്. അപ്പോൾ ഇനി കൊന്നാന്നുള്ള അത്തരം പലരും പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏഹ്, ആ പറഞ്ഞു. ഏതാ? യെസ്, കറക്റ്റ് ആണ് ഉത്തരം, ക്യാമറ. അപ്പൊ അതിന്റെ ഉത്തരത്തിനുള്ള ചാൻസ് നിങ്ങൾക്ക് തന്നു. പിന്നെ അതേപോലെ ഒരുപാട് ആൾക്കാർ ഉത്തരം പറഞ്ഞു, ക്യാമറ ക്യാമറ എന്നുള്ള ഉത്തരം പറഞ്ഞു. പിന്നെ നഫീസ പി എ താമരശ്ശേരി, അവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ശരി. അപ്പോ നമ്മള് തമാശയെ കുറിച്ചാ പറഞ്ഞിരുന്നത് അല്ലേ. ഇനി എന്താണ് വേറെ മര്യാദകൾ?
6: അടുത്തത് എന്റെ പേര് ഷെയ്സ. അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് പ്രാർത്ഥനയുടെ മര്യാദകളാണ്. ഒന്ന്, പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വുളു ഉണ്ടാവുന്നത് നല്ലതാണ്. പിന്നെ കിബിലക്ക് നേരെ നിന്ന് പ്രാർത്ഥിക്കുക. രണ്ട്, കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക. മൂന്ന്, പാപങ്ങൾ ഏറ്റുപറയുക. നമ്മളിപ്പോ എന്ത് ചെയ്താലും അത് നമ്മൾ അള്ളാഹുവിനോട് ഏറ്റുപറയുക. വീഴ്ചകൾ അംഗീകരിക്കുക. ഭയഭക്തിയോടുകൂടിയും ആഗ്രഹത്തോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും പ്രാർത്ഥിക്കുക. താഴ്മയോടുകൂടി പ്രാർത്ഥിക്കുക. സ്ഥിരമായി പ്രാർത്ഥിക്കുക. അപ്പം നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നമ്മൾ എന്നും അതിനായി പ്രാർത്ഥിക്കുക. ഉറപ്പോട് ചോദിക്കണം. അപ്പം നമ്മൾ എന്ത് കാര്യങ്ങളും അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അത് ഉറപ്പിച്ച് ചോദിക്കണം. എനിക്കത് വേണം എന്നുള്ള രീതിയിൽ ചോദിക്കണം. കുടുംബത്തിനെതിരെയോ സമ്പത്തിനെതിരെയോ പ്രാർത്ഥിക്കാൻ പാടില്ല. ശബ്ദം താഴ്ത്തി വിനയത്തോടുകൂടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിന്റെ സാന്നിധ്യം വേണം. ഉത്തരം കിട്ടുമെന്ന് ഉറപ്പോടു കൂടി പ്രാർത്ഥിക്കുക.
1: യെസ്, പ്രാർത്ഥനക്കും മര്യാദ ഉണ്ട്, എല്ലാത്തിനും ഒരു മര്യാദ ഉണ്ടാവില്ല. ആ മര്യാദ പാലിക്കുക എന്നുള്ളത് അതിൻ്റെ അത് കിട്ടാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം അതിൽ നേരത്തെ നമ്മൾ സംസാര മര്യാദയിൽപ്പെട്ട ഒരാളുകളുമായിട്ടുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രധാനമാണ്. തമാശ പറയുമ്പോൾ മറ്റുള്ളവരെ വിഷമിക്കുക. ദീനിയായി ദീനിയായ കാര്യങ്ങളെ ഇപ്പം ചില ആൾക്കാർ അള്ളാനെ വെച്ച്, അള്ളാൻ്റെ പേര് വെച്ച് തമാശയാക്കുക, ഇസ്ലാമിൻ്റെ പേര് വെച്ച് തമാശയാക്കുക, ഇസ്ലാമിലെ പല ചിഹ്നങ്ങൾ, കഅബ, അതുപോലെ നിസ്കാരം, പള്ളി. ഏ നിസ്കാരം ഒന്നും തമാശയാക്കാൻ പാടില്ല, പറ്റില്ലല്ലോ. ചിലർക്ക് നിസ്കാരത്തെ തമാശയാക്കുന്ന അവസ്ഥ വരാറുണ്ട്. പിന്നെ ഉദു തമാശയാക്കുക ഒക്കെ കുറ്റം കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ പിശാജ് നമ്മൾ കൊണ്ടെത്തിക്കും. ഉദു എടുക്കുന്നത്, നിസ്കരിക്കുന്നത്, പിന്നെ ഇസ്ലാമികമായ എന്ത് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് അതിനെ തമാശയായിട്ട് വരുന്നതിനെ നല്ലോണം ശ്രദ്ധിക്കണം, അതിനെ മാറ്റിവെക്കണം. അതല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പറയാം. അത് പറയുന്നത് വേറെ ആൾക്ക് വിഷമിക്കുന്ന തമാശ ആകാൻ പാടില്ല. മറ്റുള്ളവരെ കളിയാക്കുക, പുച്ഛിക്കുക, പരിഹസിക്കുക, ആകതാക്കുക, അങ്ങനെയുള്ളതാവാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ പറഞ്ഞ നമ്മൾ പ്രാർത്ഥന, പ്രാർത്ഥിക്കുമ്പോൾ ഉള്ള മര്യാദകളാണ് കേട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇൻഷാല്ലാ. ഇനി
7: അസ്സലാമു അലൈക്കും. എൻ്റെ പേര് റിഫായാണ്. ഞാൻ എന്ന് പറയാൻ പോകുന്നത് തിലാവത്തിൽ പാലിക്കേണ്ട മര്യാദകളാണ്.
1: ഫസ്റ്റ്, ഖുർആൻ പാരായണത്തിൽ
7: വുളു ഉണ്ടായിരിക്കല് നല്ലതാണ്. വൃത്തിയുള്ള വസ്ത്രം, വൃത്തിയുള്ള ശരീരം, വൃത്തിയുള്ള സ്ഥലത്തിൽ നിന്ന് ഖുർആൻ പാരായണം ചെയ്യുക. ഖുർആൻ പാരായണത്തിന് സാമ്യമായ സമയവും പിന്നെ സ്ഥലത്തെയും തിരഞ്ഞെടുക്കുക. ഖുർആൻ പാരായണം അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം എന്നുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. തജ്വീദ് നിയമങ്ങൾ പാലിച്ച് അവബാനതയോടെ ഓതുക. ശബ്ദ മനോഹാരിതയോടെ ഭംഗിയായി ഓതുക. ഖുർആൻ ഓതുമ്പോൾ മണിച്ചും അർത്ഥവും ഉച്ചരിച്ച് ഓതുക. പിന്നെ ഖുർആൻ കേൾക്കുമ്പോൾ മൗനമായി ശ്രദ്ധിച്ച് കേൾക്കുക. ഖുർആന്റെ പാരായണം, പഠനം, ഹിഫ്ല് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുക. ഖുർആൻ ഒച്ചത്തിൽ ഓതാം, പക്ഷേ മറ്റാളുകളെ കാണിപ്പിക്കാൻ ആവരുത്. ഇത്രയും കാര്യങ്ങൾ
1: വളരെ നല്ല ഒരു കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആനുമായിട്ടുള്ള കണക്ഷനിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ കൃത്യമായിട്ട് പറയുകയുണ്ടായി. ഇടയ്ക്ക് നമ്മുടെ സഫിയ അടപ്പോൾ നമ്മുടെ കൂടെ വന്ന് പറഞ്ഞു കുറച്ച് വൈകി ഇങ്ങോട്ട് എത്താൻ ധൈഷണികമായ ഒരു സംവാദം നടക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ലൈവ് കിട്ടുന്നില്ല, അപ്പോഴാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ ലൈവിൽ കുട്ടികൾ നല്ലൊരു മെസ്സേജ് നൽകിക്കൊണ്ടിരിക്കുകയാണെന്നാണ് സഫിയ അടപ്പാൾ. സയിദ മേലാറ്റൂർ ഉമ്പുകുൽസു ചിറമംഗലം തീരെ കേൾക്കുന്നില്ല, ശബ്ദമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ശബ്ദം ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ശബ്ദം ഉണ്ടല്ലോ അല്ലേ? എല്ലാവരും കേൾക്കുന്ന ആളുകൾക്ക് ഒന്ന് കമൻറ്റിൽ വരൂ, റെഡിയാണോ, കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കുന്നു. ശരി, പിന്നെ വേറെന്തൊക്കെയാണ്? പിന്നെ നമുക്ക് സാരോപദേശമുണ്ട് കേൾക്കാൻ, അത് കേട്ടതിൻ്റെ ശേഷം തിരിച്ചു വരാം.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പലപ്പോഴും ഫ്യൂച്ചറിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ട അവസ്ഥ നമുക്കുണ്ടാവാറുണ്ട്, മനസ്സിലായോ? അതായത് നാളെ ഇന്നത് ചെയ്യാം, നാളെ ഇന്ന സ്ഥലത്തെത്താം, നാളെ ഇന്ന ക്യാഷ് അടക്കാം, നാളെ എഴുതാം, പഠിക്കാം, വായിക്കാം, അങ്ങനെ കുറേ ഭാവിയിലെ കാര്യങ്ങൾ പലതും നമുക്ക് പറയേണ്ടി വരാറുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയേണ്ടത്? ഖുർആൻ പറഞ്ഞത് വല തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദ ഇല്ലാ ഇൻഷാ അല്ലാഹ്. അടുത്ത നിമിഷത്തിൽ ഒരു കാര്യം ചെയ്യുമെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് വേണം പറയാൻ. അപ്പോൾ നമ്മൾ നമ്മുടെ ആരോടും സംസാരിക്കുമ്പോൾ അടുത്ത നിമിഷത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഏത് കാര്യവും നമുക്കറിയില്ലല്ലോ നമ്മളതുപോലെ ചെയ്യുമോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ നമ്മളവിടെ ഇൻഷാ അല്ലാ എന്ന് പറയണം. ഇൻഷാ അല്ലാ എന്ന് പറയാത്തതിൻ്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശത്രുക്കൾ വന്ന് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു. ലോകം ചുറ്റി സഞ്ചരിച്ച രാജാവാരാണ്, അതുപോലെ തന്നെ ഗുഹയിൽ അകപ്പെട്ടു പോയ ഉറങ്ങിക്കിടന്ന യുവാക്കളുടെ കഥ എന്താണ്, അതുപോലെ റൂഹ് മനുഷ്യൻ്റെ ആത്മാവിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്, ഇങ്ങനെ മൂന്ന് ചോദ്യങ്ങൾ മദീനയിലെ ജൂതന്മാരിൽ നിന്ന് മക്കയിലുള്ള മുശ്രിക്കുകൾ പോയി പഠിച്ചു വന്ന് നബിയെ ഉത്തരം മുട്ടിക്കാൻ വേണ്ടി മൂന്ന് ചോദ്യം ചോദിച്ചു. അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ നാളെ പറയാം എന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് പറയാൻ വൈകിയതുകൊണ്ട് 15 ദിവസത്തിന് ശേഷമാണ് ആയത്തിറക്കിയത്. സൂറത്ത് അൽ കഹ്ഫും അതുപോലെ തന്നെ റൂഹിനെക്കുറിച്ചുള്ള ആയത്തും അവതരിപ്പിക്കപ്പെട്ടു. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
9: കാരണം നമുക്ക് ആർക്കും അറിയില്ല അടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കുമെന്ന കാര്യം. എല്ലാം അല്ലാഹുക്ക് മാത്രമാണ് കൃത്യമായിട്ട് അറിയുക. അതുകൊണ്ട് തന്നെ ഇൻഷാല്ല പറയാൻ മറക്കരുത്. രണ്ടാമത്തൊരു കാര്യം അത് പറയാനാണ് ഞാൻ ഇത് പറഞ്ഞു വന്നത്. ഇൻഷാല്ല നമ്മൾ മുമ്പ് ഇൻഷാല്ലയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ല പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിചാരം ജസ്റ്റ് അതൊന്ന് വായകൊണ്ട് പറഞ്ഞു പോയാൽ മതി എന്നതാണ്. ഒരിക്കലും അങ്ങനെയല്ല. ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യൂല എന്നതിന് വേണ്ടിയല്ല ഇൻഷാ അല്ല. അതായത് ഇൻഷാ അല്ലാ നാളെ ഞാൻ പഠിച്ചു വരാം എന്ന് പറഞ്ഞാൽ, എഴുതി വരാം എന്ന് പറഞ്ഞാൽ, നാളെ 9 മണിക്ക് ഞാൻ എത്താമെന്ന് പറഞ്ഞാൽ എത്തിയിരിക്കണം, പഠിച്ചിരിക്കണം, ചെയ്തിരിക്കണം. എന്താ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ഉറപ്പുള്ളതിനാണ് നമ്മൾ ഇൻഷാ അല്ല പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞ കാര്യം എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഞാനത് ചെയ്യാൻ റെഡിയാണ്. അങ്ങനെ റെഡിയുള്ളൊരു കാര്യത്തിലാണ് നമ്മൾ ഇൻഷാല്ല പറയേണ്ടത്. എന്നാൽ പോലും ചിലപ്പോൾ നമ്മൾ 9 മണിക്ക് എത്താമെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ അതിന് കണ്ട് നേരത്തെ എണീക്കണം, കുളിച്ചു മാറ്റി പുറപ്പെട്ട് 9 മണിക്ക് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് എത്താൻ വേണ്ടി മാക്സിമം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയും ഷാർപ്പ് 9 മണിക്ക് അവിടെ എത്തുകയും ചെയ്യണം. എന്നാൽ ചിലപ്പോൾ നമ്മൾ വരുമ്പോൾ വണ്ടി ആക്സിഡൻ്റ് ആവുന്നു. അത് നമ്മുടെ കൺട്രോളിലല്ല ഉള്ളത്. മറ്റെന്തെങ്കിലും അപകടങ്ങളുണ്ടാകുന്നു. നമ്മൾ വിചാരിക്കാത്ത വഴിയിൽ, നമുക്ക് കൺട്രോളില്ലാത്ത വഴിയിലൂടെ വല്ല തടസ്സങ്ങളും ബാധിച്ചാലോ, അപ്പോൾ ഈ സംഗതികൾ മുടങ്ങും. അപ്പോൾ അത്തരം പടച്ചോൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് മുടങ്ങുക. എൻ്റേതായിട്ടുള്ള, ഞാൻ പഠിക്കാതിരുന്നിട്ട്, ഞാൻ ശ്രമിക്കാതിരുന്നിട്ട്, ഞാൻ ചെയ്യാതിരുന്നിട്ട്, ഞാൻ കൊടുക്കാതിരുന്നിട്ട് ഒരു കാര്യം മുടങ്ങൂല. ഞാൻ നിർബന്ധമായിട്ട് എന്തായിരുന്നാലും അത് ചെയ്യും എന്ന ഉറപ്പാണ് ശരിക്കും ഇൻഷാ അല്ലാ എന്ന് പറയുന്നതിലൂടെ ഉണ്ടാവുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ എന്താണ്, ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞാൽ പോവും, പിന്നെ അയാളെ കാണുന്നില്ല. അപ്പം എന്താ ഇൻഷാ അല്ലാ എന്ന് പറയുന്നത് രക്ഷപ്പെടാനുള്ളൊരു വഴിയായിട്ടാണ് പലപ്പോഴും പലരും കാണുന്നത്. നിങ്ങളത് ചെയ്ത് തരുമോ ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞാൽ എന്തായാലും ഞാനത് ചെയ്യും എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ചെയ്തിരിക്കണം. അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും തടസ്സങ്ങൾ, അതായത് നമ്മുടെ കൺട്രോളിലല്ലാത്ത വല്ല തടസ്സങ്ങളും വന്നാൽ മാത്രമേ അത് മുടങ്ങുകയുള്ളൂ എന്നാണ് ഇൻഷാ അല്ലാ എന്ന് പറയുന്നതിലൂടെ അർത്ഥം. അപ്പം ഞാൻ റെഡിയാണ്, ഞാൻ ശ്രമിക്കും, ഞാൻ അധ്വാനിക്കും, ഞാനത് ചെയ്യും എന്ന ഉറപ്പാണ് ശരിക്കും ഇൻഷാ അല്ലാ എന്ന് പറയുന്നതിലൂടെ ഉണ്ടാകുന്നത്. ചെയ്യാനോ താല്പര്യമില്ല, ചെയ്യാൻ ഉദ്ദേശവുമില്ല, ചെയ്യാനിട്ട് സൗകര്യവുമില്ല, അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഇൻഷാ അല്ലാ പറഞ്ഞ് രക്ഷപ്പെടുക എന്നതല്ല ഇൻഷാ അല്ലാ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ ഇൻഷാ അല്ലാ എന്ന് പറയണം. അത് പറയുന്നതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് പറഞ്ഞതുപോലെ എന്ത് ചെയ്യണം, നിർവഹിക്കണം എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി അറിവിൻ്റെ വെളിച്ചത്തിൽ നല്ല മികവുള്ള ജീവിതം നയിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബാറക്കല്ലാഹു ഫീക്കും വജസാകുമുല്ലാഹു ഖൈറ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാഹ്. അപ്പോൾ കുറേ നല്ല അർത്ഥവത്തായ സാരോപദേശം നമ്മൾ കേട്ടു. മക്കളുടെ ഉപദേശമൊക്കെ വളരെ നല്ല ഉപദേശമായിരുന്നു. സാരോപദേശവും നല്ലൊരു ക്ലാസ്സായിട്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് അഷ്റഫ് പാലക്കാഴി. പിന്നെ സുലൈഖ തൃപ്പനച്ചിയിൽ നിന്നും കേൾക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ സൂറത്തുൽ ലുഖ്മാൻ എത്രാമത്തെ സൂറത്താണ് പറയാൻ പറ്റുമോ? സൂറത്തുൽ ലുഖ്മാൻ എത്രാമത്തെ സൂറത്താണ്? 35-ന് 1-ന് 35 ഇടയിലാണ്. ഞാൻ ഓപ്ഷൻ പറയട്ടെ.
2: 35 33 31
1: ഞാൻ പറഞ്ഞ എത്രയും? 31 33 35
2: 31
1: സൂറത്താണ്. ഓക്കെ, അപ്പോ പിന്നെ ആയിഷ അങ്ങാടിപ്പുറം 31, ജമീല വി പി കളിക്കാവ് 20, അത് തെറ്റിപ്പോയിട്ടുണ്ട്. ഓക്കെ, വെരി ബെസ്റ്റ് ഗുഡ് മെസ്സേജ് എന്നുള്ള സന്ദേശം അയച്ച് കണ്ടു. പിന്നെ അതുപോലെ സലാം പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് റയ്ഹാന ബാനു തോട്ടശ്ശേരിയറ, സാജിദ കാലിക്കറ്റ് കൂടെയുണ്ട്. സൗണ്ട് കുറവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ സൗണ്ട് കുറവാന്ന് ചിലർ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ മാക്സിമം സൗണ്ടിൽ തന്നെയുള്ളത്. 31 എന്ന ഉത്തരമായിട്ട് കുറേ ആളുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, 31-ാമത്തെ സൂറത്ത്. ശരി, നമ്മൾ ഇനി നേരത്തെ പറയേണ്ടതിന് ബാക്കി വെച്ചതുണ്ട്. എന്തായിരുന്നു?
2: അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഹംദ. ഞാൻ പറയുന്നത് വീട്ടിൽ പാലിക്കേണ്ട ചില മര്യാദകളെ പറ്റിയാണ്. വീട് ഒരു അനുഗ്രഹമാണ്, അത് സൗഭാഗ്യത്തിൻ്റെ ഒരടയാളമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഒന്നാമത്തേത്, വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് കയറുക, പിന്നെ സലാം പറയുക, അതിനുശേഷം വീട്ടിൽ കയറുക, കാരണം അവിടെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ പോയിൻ്റ്, വീട്ടിൽ ചെന്നാൽ കയ്യും മുഖവും വൃത്തിയായി കഴുകുക. 3, രാത്രിയായാൽ ബിസ്മി ചൊല്ലി വാതിലടയ്ക്കുക. അടുത്തത്, ബിസ്മി ചൊല്ലി പാത്രങ്ങൾ എല്ലാം അടച്ചു വെക്കുക. വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്യുക. സൂറത്തുൽ ബഖറ, ആലി ഉംറാൻ ഓതാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇത് ഷെയ്ത്താനെ ആട്ടിയകറ്റുന്ന സൂറത്തുകളാണ്. പിന്നെ നമ്മൾ കിടക്കുമ്പോൾ അദ്ക്കാർ ചൊല്ലുക, ദിക്ര് ചൊല്ലുക. വീടെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വിളക്കാണ് എന്നാണ് പറയുന്നത്. അതേപോലെ വീട്ടിൽ നമ്മൾ കുടുംബത്തോടൊപ്പം നമസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത്, നമ്മൾ വീട്ടുകാരെ സഹായിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ വാങ്ങിക്കൊടുക്കുന്നത് വരെ തൻ്റെ ഭാര്യമാരെ സഹായിച്ചിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം പള്ളിയിലേക്ക് പോയത്. പിന്നെ നമ്മൾ വീട്ടുകാരെ ദീൻ പഠിപ്പിക്കുക, ഉപദേശിക്കുക, ചെറിയ മക്കളോട് വാത്സല്യം കാണിക്കുക, ചെറിയ കുട്ടികൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കുക, മുതിർന്നവരെ ബഹുമാനിക്കുക, കുടുംബത്തെ മുഖപ്രസന്നതയോടെ സമീപിക്കുക, കുടുംബബന്ധം ചേർക്കുക, കുടുംബത്തിനായി നന്മ ചെയ്യുക, സാമ്പത്തികമായി സഹായിക്കുക, കുടുംബത്തിന് ഓരോരുത്തർക്കും അവരുടെ അവകാശങ്ങൾ വകവെച്ച് നൽകുക, എല്ലാവരോടും നന്ദി കാണിക്കുക. ഇത്രയും കാര്യങ്ങളാണ്.
1: അപ്പോ വീട്ടിനകത്ത് പാലിക്കേണ്ട മര്യാദ, വീട് വീടാവുന്നത് എപ്പോഴാ? വീടിന് ഭയങ്കര വലിപ്പുണ്ടാകുമ്പോഴാണോ? അല്ല, വീടിനകത്ത് ചില മര്യാദകളുണ്ടാണ്, അപ്പോഴേ വീട് വീടാവുള്ളൂ. വലിയ വീടായി ആശിച്ചിട്ട് വീട് വീടാവില്ല, എല്ലാ ഫെസിലിറ്റീൻ്റെ സൗകര്യം ഉണ്ട്, അതുകൊണ്ടൊന്നും വീട് വീടാവില്ല. ആ വീട്ടിൽ ചിലപ്പോൾ അങ്ങനെ സൗകര്യം ഉള്ളതുകൊണ്ട് ആ വീട്ടിൽ പ്രത്യേകിച്ച് ഒരു സുഖം ഉണ്ടാവില്ല. അതിൻ്റെ ഉള്ളു കണക്ക് ആയിരുമ്പോൾ തന്നെ തലവേദന വരും അങ്ങനത്തെ വീടാകുമ്പോൾ, കാരണം അവിടെ ശൈത്താന്മാരും കിട്ടും. ഈ വേസ്റ്റിൽ പുഴുക്കൾ വരില്ലേ കുറേ കഴിയുമ്പോൾ, അതേമാതിരിക്ക ചില വീട്ടിൽ ശൈത്താന്മാർ നമുക്ക് കാണാത്തതുകൊണ്ടാണ്. ചീത്തമാരിട് നിറയും, ചീത്തമാർ നിറഞ്ഞു കൊടുത്ത് മനുഷ്യൻ പോയി കഴിഞ്ഞാൽ തല വേദനിച്ചിട്ട് കിടക്കാനും കഴിയില്ല, നിൽക്കാനും കഴിയില്ല, ആകെ കച്ചറ, ഓരോ സാധനവും പുറത്തൊക്കെ അങ്ങനെ പോകും അടിൻ്റായിട്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ശൈത്തമാർക്ക് സാധന സ്ഥാനമില്ലാതിരിക്കാൻ വേണ്ട ആദ്യത്തെ പണി നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ശൈത്തമാരെങ്ങനെ വരിക? കൂടെ വരും നമ്മളൊപ്പം, അല്ലേ? നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മളൊപ്പം ഇങ്ങനെ വരും, ഒപ്പം ഇങ്ങനെ, കാരണം നമ്മൾ ചിത്തമാരുള്ള പല സ്ഥലത്ത് കൂടെയൊക്കെ പോകുന്നുണ്ടാവും. അങ്ങനെ ഇങ്ങനെ വന്ന് വന്ന് വന്ന് വീട്ടിൽ ഇങ്ങനെ കയറുമ്പോൾ ബിസ്മില്ല എന്ന് പറയുമ്പോൾ ശൈത്താൻ റാറ്റ് ഓട്ട ബാക്കക്ക്, ഞാൻ അവിടെ സ്ഥാനമല്ല
2: അറിയാം.
1: ഏ സലാം പറഞ്ഞ ബിസ്മില്ല പറഞ്ഞു, ബിസ്മില്ല പറഞ്ഞില്ലെങ്കിൽ ഒപ്പം വരും. ഒപ്പം വന്നിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളെ മടിയിലിരിക്കും, എന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് അടുത്തിങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ സലാം അലൈ, ചിലപ്പോൾ അവൾക്ക് പറഞ്ഞ് ആ കണ്ട് എന്താ വർത്താനം അതൊക്കെ ഇങ്ങനെ ചോദിച്ച് കുറച്ച് കഴിഞ്ഞാൽ അനിയത്തിയും ചേട്ടത്തിന് ഇതാരവിടെ എടുത്തച്ച് ഏത്, ഓ ആർക്കാ അറിയാം, പിന്നെ ജല്ല, പിന്നെ ആരാ, പിന്നെ ആരാ, പിന്നെ അന്ന് നേരം പൊളിക്കോളം കഴിച്ചു ശൈത്താന്. എന്തെങ്കിലും ഒരു ക്ലാഷ് ഉണ്ടാക്കാൻ നോക്കും. അപ്പം ഇങ്ങനെ പറഞ്ഞു മെച്ചി എന്താ വർത്താനം ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിച്ച് നിൽക്കുമ്പോൾ ചോറിച്ചോ അല്ലെങ്കിൽ അപ്പോൾ ഫോൺ എടുത്തിട്ട് എന്തെങ്കിലും ആക്കി ഇങ്ങനെ ഏതെങ്കിലും ഒരു കുളത്തിടും അയിമല് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ, പിന്നെ ഫുള്ള് കച്ചറ, പിന്നെ മുഖം വീർപ്പിച്ചൊരു മൂലക്കൽ അങ്ങനെ അവിടെ പേരിക്കും. അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇറങ്ങൂല, ആരെയും വരുമ്പോൾ ആകെ ദേഷ്യം, എന്തിനാ ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്ന്, അപ്പം അങ്ങനെ ആലോചിക്കും. അപ്പം എന്താ ചെയ്യേണ്ടത്? വീട്ടിലേക്ക് കയറുമ്പോൾ എല്ലാവരും ബിസ്മി ചൊല്ലിക്കുക, എന്നാ പിന്നെ സമാധാനമാണ്, ഒരു കുഴപ്പമില്ല, സന്തോഷമായിട്ടുണ്ടാവും. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? തവക്കൽ തോലല്ല, ബിസ്മില്ല തവക്കൽ തോലല്ല, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് അല്ലേ പ്രാർത്ഥന ചൊല്ലിയിട്ട് നമ്മൾ ഇറങ്ങും. അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പം വീട് നമുക്ക് എന്താവണം? നമ്മളെ വീട് നമുക്ക് എന്താണ്? ഒരു സന്തോഷം തരുന്ന, എപ്പോഴെങ്കിലും ചെല്ലുമ്പോൾ മാത്രമല്ല, എപ്പോഴൊക്കെ അവിടെ ഉണ്ടാവും അപ്പോഴൊക്കെ സന്തോഷങ്ങളാണ്. അല്ലെങ്കിൽ എടി എൻ്റെ വീട്ടിൽ നല്ല ഏസിക്കാൻ എനിക്ക് നല്ല സുഖമല്ലേ കടന്നുറങ്ങി, തേങ്ങ പൊണ്ണാക്കാം, കേസ് ഇട്ടാൻ്റെ പേരാണ്, എനിക്ക് കടന്നുറങ്ങാൻ കിട്ടില്ല. കാരണം എന്താ? ഏസി ഇട്ടിട്ട് ഇന്നിട്ട് തന്നെ ചൂടെടുക്കലാണ്, കാരണം മനസ്സ് ചൂടാണ്. മനസ്സ് ചൂടാകുമ്പോൾ ശരീരം ചൂടായിട്ട് തണുത്തിട്ട് കാര്യമില്ല. മനസ്സ് തണുക്കണമെങ്കിൽ എന്ത് വേണം?

0: എവിടെയെങ്കിലും കിടന്നാൽ മതി, ഒരു പ്രശ്നം ഉണ്ടാവില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അൽഹംദുലില്ല ഇതന്നെ കിട്ടിയല്ലോ. എത്രയോ ആൾക്കാർ മേലക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു മേൽക്കൂര പോലും ഇല്ലാത്ത വീട്ടിൽ കിടന്നുറങ്ങുന്ന ആൾക്കാരില്ലേ, ടാർ ഷീറ്റ് കൊണ്ട് കെട്ട്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഈ ലോകത്തിൽ ഏറ്റവും ടോപ്പായ വ്യക്തി ആരാ? ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഹ്യൂമൺ നബി കിടന്നിറങ്ങിയ വീടിൻ്റെ വലിപ്പം എത്ര അറിയോ? അപ്പം ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ മുകളിൽ തട്ടും, പിന്നെ ചെറിയൊരു തട്ടേനുണ്ടല്ലോ, പിന്നെ അല്ല വീട്ടിൽ മാസങ്ങളോളം ഫുഡ് തന്നെ ഉണ്ടാവില്ല, കഴിക്കാൻ അടുപ്പിലൊന്നും ഉണ്ടാവില്ല, ഉണ്ടാക്കാനേ വിളക്ക് കത്തിക്കാൻ അന്ന് രാത്രി ഇരുട്ടാണ്, കറണ്ടൊന്നുമില്ലല്ലോ, വിളക്ക് കത്തിക്കാൻ എണ്ണ ലൈറ്റ് രാത്രി ഫുൾ ഇരുട്ടില്ല. എന്നെ വിസ്കരിക്കുമ്പോൾ അറിയാതെ ഐഷബിയുവിൻ്റെ ഒക്കെ കിടന്നുറങ്ങുമ്പോൾ ഐഷബിയുവിൻ്റെ കാലൊക്കെ സുജൂതി എന്നോടുത്തുണ്ട്, എന്നെ എല്ലാത്തും ഉന്തി ഉന്തി സൈഡ് കാക്കും, ഇരുട്ടായിട്ട് കാണൂല, പിന്നെ നേരം വിളിക്കണം കാണണമെങ്കിൽ. അപ്പം എന്തായിരിക്കും അവസ്ഥ? പിന്നെ രാത്രി എപ്പോൾ വരും? അമാവാസി ഇല്ലാതെ വെളുത്ത വാവിൽ. ഏതാ വെളുത്ത വാവ്? നല്ല മൂണ് നല്ല ലൈറ്റുള്ള രാത്രികളിൽ, പ്രത്യേകിച്ച് മരുഭൂമിയൊക്കെ ആകുമ്പോൾ നല്ല വെളിച്ചുണ്ടാവും, ആ സമയത്ത് വെളിച്ചുണ്ടാവും. ഇരുട്ടുള്ള സമയങ്ങളാണെങ്കിലോ കൂര കൂര ഇരുട്ട് എന്തെങ്കിലും വെളിച്ചുണ്ടാവും. വെളിച്ചം കത്തിക്കാനുള്ള വിളക്കിൽ എണ്ണ പാരാൻ ലൈറ്റ് ഇരുട്ടിലിരിക്കുക, അങ്ങനെയായിരുന്നു നബി. അപ്പം പിന്നെ നമ്മളെ കാര്യമൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ എന്തൊക്കെ ഫെസിലിറ്റി നമുക്കുണ്ട്. അപ്പൊ നമ്മളെന്താ പറയണ്ടേ? അൽഹംദുലില്ലാഹ് അല്ലേ? എത്ര പറഞ്ഞാലും പഠിച്ചോനെ, കുറഞ്ഞു പോവരുതേ അല്ലേ? ഇനി എന്തെങ്കിലും കുറഞ്ഞാലും, നമുക്ക് സൗകര്യം കുറഞ്ഞാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം എന്നൊരു മൈൻഡിലേക്ക് നമ്മൾ എത്തും ഇൻഷാല്ലാ. പിന്നെ ഇനി നമുക്ക് എന്താ ഉള്ളത്? കഥ പറയാം. യെസ്, ഹംദ പറയൂ. ഹംദയാണ് ആരാ കഥ പറയാം? യെസ്, റിഫായ പറയും. ഏത് കഥ പറയും? ഒരു കുഞ്ഞു കഥ പറയും.
1: അയൽവാസിയോടുള്ള സമീപനം.
0: യെസ്.
1: 5ാം ക്ലാസ്സിലാണ് നുഹമോൾ പഠിക്കുന്നത്. പൊതുപരീക്ഷയ്ക്ക് വന്ന ഒരു ചോദ്യം അയൽവാസികളോട് നമുക്കുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. പാഠഭാഗത്ത് ഒട്ടേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അയൽവാസികളോടുള്ള ബാധ്യതകളെ പറ്റി കുറിപ്പ് എഴുതാനുള്ള ചോദ്യത്തിന് അവൾ പാഠഭാഗം പഠിക്കുമ്പോൾ ഉമ്മ പറഞ്ഞു തന്ന ചില ചരിത്രങ്ങൾ കൂടി കൂട്ടിച്ചേർത്തു. അത് ഇപ്രകാരമാണ്. താബിഇ പണ്ഡിതനായ ഇമാം മുജാഹിദ് പറയുന്നു, ഒരിക്കൽ അബ്ദുല്ലാഹിബിനു അമർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിൽ ഒരു ആടിനെ അറുത്തപ്പോൾ അദ്ദേഹം, നമ്മുടെ അയൽവാസി യഹൂദന് നിങ്ങൾ അത് നൽകിയോ എന്ന് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരുന്നു. ശേഷം അദ്ദേഹം പറഞ്ഞു, നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അയൽവാസിയുടെ വിഷയത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്നെ വസീയത്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എത്രത്തോളം എന്നാൽ അവന് അനന്തര സ്വത്ത് നൽകുമോ എന്ന് വരെ ഞാൻ വിചാരിച്ചുപോയി.
0: യെസ്. അപ്പോൾ ഒരു നല്ല ആശയമുള്ള നല്ലൊരു ഉപദേശം കൂടി അടങ്ങിയിട്ടുള്ളൊരു കുഞ്ഞു കഥ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. മാഷാല്ലാ, മോളുടെ വിലയിരുത്തൽ വളരെ ഉഷാറായി, നല്ല ഉപദേശമാണ്. കൂടുതൽ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് അബ്ദുൽ ഹമീദ് സി കഴിയൂർ നേരത്തെ പറഞ്ഞ മെസ്സേജുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. സഫിയ കെത്തിരങ്ങാടി പറഞ്ഞു, എല്ലാ പരിപാടികളും ഉഷാറായി, മക്കളെ അല്ലാഹു ഉയർച്ചയിൽ എത്തിക്കട്ടെ എന്നാണ് സഫിയ കെത്തിരങ്ങാടിയുടെ മെസ്സേജ്. ഫസീല ഇബ്രാഹിം, ഇത് കൊല്ലം
2: കരുനാഗപ്പള്ളിയാണോ?
0: മാഷാല്ലാ. അപ്പൊ അംദയുടെ ഉമ്മ ഇവിടെ ലൈവിൽ ഉണ്ട് എന്നറിഞ്ഞപ്പോ അംദയുടെ മുഖത്ത് എന്തൊരു വെളിച്ചം. ഓക്കെ, അപ്പോ സന്തോഷം. പിന്നെ ഇനി ജീവിതത്തിൽ മസീഹുദ്ദജാലിനെ കണ്ട സ്വഹാബി ആരാണെന്ന് പറയാമോ എന്നാണ് സലീന തോട്ടശ്ശേരി അറ. സലീന തോട്ടശ്ശേരി പറഞ്ഞ മസീഹുദ്ദജാലിനെ കണ്ട സഹാബി, ഓപ്ഷൻ പറയാം നിങ്ങളോടാണ്, ഓപ്ഷൻ പറയാം. ഒന്ന് തമീമുദ്ദാരി, അബൂദർ, പിന്നെ സഅദ് ഇബ്നു അബി വഖാസ്. തമീമുദ്ദാരി, അബൂദർ, സഅദ് ഇബ്നു അബി വഖാസ്.

0: ഓപ്ഷൻ എ
1: സ്ട്രൈറ്റ്.
0: തമീമുദ്ദാരി, ഓപ്ഷൻ ബി സഅദ് ബിൻ അബി അബൂദർ, ഓപ്ഷൻ സി സഅദ് ബിൻ അബി വഖാസ്. എ ആണോ ബി ആണോ സി ആണോ?
2: ബി ആണോ.
1: ബി ആണോ?
2: ബി.
1: ബി.
0: നിങ്ങൾക്ക് ബി ആണ് പറഞ്ഞത്? എന്താ
1: പറഞ്ഞത്?
2: ബി.
0: എന്താ സി?
1: ബി.
0: എ ആണ് ഉത്തരം. തമീമുദ്ദാരി. ഏതാണ്? തമീമുദ്ദാരി. തമീമുദ്ദാരി അതൊരു സംഭവമാണ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ദജ്ജാലിനെ കണ്ടത്, ആ ശരിക്കും ദജ്ജാലിനെ കണ്ട സംഭവം പറയണേ, അത് നമ്മൾ പഠിക്കേണ്ട ഒരു സാധനമാണത്. മഷാല്ലാ. ശരി, തമീമുദ്ദാരി ഓപ്ഷൻ എ എന്ന് മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ അയച്ചു. സഫിയ കെ തിരങ്ങാടി, ജമീല വി പി കളിക്കാവ് അവരൊക്കെ ഉത്തരം ശരിയാണ് അയച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ പിന്നെ മെഹനാസ് ഗഫൂർ ഓപ്ഷൻ എ അല്ലേ അയച്ചിട്ടുണ്ട്. ശരി, ഇനി നമുക്ക് അടുത്ത പിന്നെ ഹംദ എന്താണ് കഥയാണ്. ഓക്കെ,
1: പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെയും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ജീവിതത്തിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടേണ്ടതെന്ന് നമുക്കറിയാം. അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആരോടാണ് കൂടുതൽ ബാധ്യത ഉള്ളത്? നമ്മുടെ മാതാപിതാക്കളോട് തന്നെ. അവരുടെ തൃപ്തി ലഭിച്ചില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് ലഭിക്കുകയില്ല. അവർ നമ്മെ വെറുത്താൽ അള്ളാഹു നമ്മെ വെറുക്കുന്നതാണ്. മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തുന്നവർക്ക് ഇഹലോകത്ത് വെച്ച് തന്നെ ചിലപ്പോൾ അള്ളാഹു കഠിന ശിക്ഷ നൽകുന്നതാണ്. ഇതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റും കാണാം. മാതാപിതാക്കളുടെ നല്ല നിലയിൽ വർത്തിക്കാനും അവർക്ക് നന്മ ചെയ്യാനുമാണ് അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നത്. സൂറത്തുൽ ഇസ്രയിലൂടെ അള്ളാഹു പറയുന്നു:
3: وقال ربك ألا تعبدوا إلا إياه وبالوالدين إحسانا.
1: തന്നെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്നും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു. മാതാപിതാക്കളോട് മോശമായ രൂപത്തിൽ പെരുമാറരുത്. അവരെ വിഷമിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കരുത്. അവരോട് നല്ല വാക്കുകൾ പറയണം. അവരോട് വിനയവും കാരുണ്യവും കാണിക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നെല്ലാം അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മാതാപിതാക്കൾക്ക് വേണ്ടി ഇപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് അള്ളാഹു കൽപ്പിക്കുന്നു:
3: റബ്ബി റഹംഹുമ കമ റബ്ബയാനി സഗീറ.
1: എൻ്റെ റബ്ബേ, ചെറുപ്പത്തിൽ എന്നെ പോറ്റി വളർത്തിയതുപോലെ ഇവരോട് നീ കരുണ ചെയ്യണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു: വൻപാപങ്ങളിൽ ഏറ്റവും വലുത് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? സ്വഹാബിമാർ പറഞ്ഞു: റസൂലെ, അറിയിച്ചു തന്നാലും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: അള്ളാഹുവിൽ പങ്കുചേർക്കലും മാതാപിതാക്കളെ ഉപദ്രവിക്കലുമാണ്. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ മാതാപിതാക്കളെ ഒരിക്കലും വിഷമിപ്പിക്കരുത്. അവരോട് സ്നേഹത്തോടെയും സൗമ്യതയോടും പെരുമാറണം. അള്ളാഹുവെ, മാതാപിതാക്കളോടൊപ്പം ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ. ആമീൻ. വഖർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാ. അപ്പോൾ ഇതവിടെ ഇനിയും മെസ്സേജ് നല്ല ഒരു സ്വരത്തിനായി കാത്തിരിക്കുന്നുണ്ട് എന്ന് അബ്ദുൽ ഹമീദ് സി കേഴയൂർ മാഹിർ പർവീസ് വടകരയിൽ നിന്നുണ്ട്. ആ സംഭവം ഒന്ന് പറഞ്ഞു തരുമോ? പറഞ്ഞു തരാം, മറ്റൊരു സമയത്ത് പറയും, ഇപ്പം സമയമില്ലല്ലോ മോനെ. സുബൈദ ഇസ്മായിൽ മടിക്കേരി തെമിമുദാരി എന്ന ഉത്തരം പറഞ്ഞു. അയൽവാസിയോടുള്ള ബാധ്യതയെക്കുറിച്ച് എന്ന വിവരണം വളരെ സൂപ്പറായിരുന്നു എന്ന് അബ്ദുൽ ഹമീദ് സി കേഴയൂർ. പിന്നെ സഫ്ന മുഹമ്മദ് പാണക്കാട് അയച്ച മെസ്സേജാണ്, മക്കളും അവരുടെ ഉപദേശങ്ങളും കഥകളും എല്ലാം ഇതിൽ ഉഷാറാണ്, പാട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പാട്ടിനെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം എങ്കിൽ പാട്ട് കൊടുക്കണ്ടേ? ആരെ പാട്ട് പാടാ? പറഞ്ഞ് ഹംദയാണ്. ഹംദ പാടി.
1: രണ്ടുപേരെയുള്ളൂ,
0: അത്രേ ഉള്ളൂ ഇപ്പൊ സൽക്കാരം അല്ലേ, ബാക്കി പിന്നെ.

0: ഓക്കേ, മാഷല്ല. അപ്പോൾ പാട്ടിന് പാട്ടായല്ലോ അല്ലേ. മക്കളുടെ എല്ലാ പ്രോഗ്രാമുകളും ഉഷാറാകുന്നുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാർ ആവട്ടെ എന്ന് സഫിയ എടപ്പാൾ. എല്ലാവർക്കും കൂടി ഒരു പാട്ട് പാടാൻ, ഒന്നിച്ച് പാടാൻ പറ്റുമെന്ന് ഒരാൾ ചോദിച്ചിരുന്നു. ഒന്നിച്ച് പാടാനുള്ള പ്ലാനിങ്ങില്ലല്ലോ. ഭാവിയിൽ നല്ല ഒരു പ്രസംഗികയാവാൻ ചാൻസ് ഉണ്ട്. എന്താ അതേക്കുറിച്ചാണ് പറഞ്ഞത്. നേരത്തെ അബ്ദുൽ ഹമീദ് സി കഴിയൂർ, മെഹനാസ് ഗഫൂർ പാലത്തെങ്കിൽ മാഷാല്ലാ. കൂട്ടുകാരികളെ എല്ലാവരും ഉഷാറാക്കി, എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ്. ശരി, ഇനി അടുത്തൊരു പ്രോഗ്രാം നമുക്ക് പാടക്കുറിപ്പുണ്ട്. പാടക്കുറിപ്പ് കേട്ടതിന് ശേഷം
1: ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫി കമാ യുഹിബ്ബു റബ്ബുനാ വയർളാ. പ്രിയം നിറഞ്ഞ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മഹാനായ സുഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. ഒരു വ്യക്തിക്ക് അയാൾ കേട്ടതെല്ലാം വിളിച്ച് പറയൽ അയാൾ പറഞ്ഞ കളവായിട്ട് അത് മതിയെന്നാണ്. ഒരു മനുഷ്യന് കളവായി എന്ന്, കളവ് പറഞ്ഞു എന്ന് പറയാൻ അത് മതി. അയാൾ വിളിച്ചതൊക്കെ, കേട്ടതൊക്കെ വിളിച്ച് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്നത് അയാൾക്ക് എന്താണ് ഒരു കളവ് പറഞ്ഞതിന് തുല്യമാണെന്നുള്ളത്. കളവ് പറയലും കളവ് പ്രചരിപ്പിക്കലും ഇസ്ലാം വിലക്കിയ കാര്യമാണ് എന്ന് നമുക്കറിയും. നാട്ടിൽ കേട്ടത് മുഴുവനും പാടി നടക്കുന്ന സ്വഭാവം നമ്മൾ ചിലർക്കെങ്കിലൊക്കെ ഉണ്ടാകും. അവർ മനസ്സിലാക്കേണ്ട ഒരു ഖുർആനിക വചനം നോക്കൂ. സത്യവിശ്വാസികളെ, ഒരു അധർമ്മകാരി നിങ്ങളിലേക്ക് വല്ല വാർത്തയും കൊണ്ടുവന്നാൽ, ഇദാ ജാഅക്കും ഫാസിഖും ബിനബഇൻ ഫത്തബയ്യനു, നിങ്ങൾ അടുത്ത് വന്നാൽ നിങ്ങളതിനെപ്പറ്റി വ്യക്തമായി അന്വേഷിച്ചറിയണം. ഒരു കാര്യം കേൾക്കുമ്പോഴേക്ക് അതെന്താണെന്നറിയാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു ജനതക്ക് പിന്നെ ആപത്ത് വരികയും എന്നിട്ട് ആ ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾ ഖേദക്കാരായിത്തീരുകയും ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ പറയുന്നതെന്നാണ്. സൂറത്തുൽ ഹുജറാത്തിൽ അള്ളാഹു പറഞ്ഞൊരു ഭാഗമാണ് അത്. ആ നമ്മൾ കൃത്യമായി പഠിക്കേണ്ട ഒരു ഭാഗമാണ്. അവിടെ നമ്മൾ ഒരു വിഷയത്തെ മനസ്സിലാക്കാതെ, പഠിക്കാതെ, കേട്ടത് മുഴുവനും പ്രചരിപ്പിക്കുന്നൊരു സ്വഭാവം നമുക്കുണ്ടാകും. അങ്ങനെ ചെയ്യുന്ന പക്ഷം നമ്മൾ അതിൻ്റെ പേരിൽ ഖേദിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു. അള്ളാഹു നമ്മിൽ നിന്ന് വെറുക്കുന്ന മൂന്ന് കാര്യങ്ങളിൽ ഒന്നാണ് പറയപ്പെട്ടു, പറഞ്ഞു എന്നിങ്ങനെയുള്ള വാർത്തകൾ പ്രചരിപ്പിക്കൽ. ഒരാൾ പറഞ്ഞു, പറയപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ ഒരാൾ പറയണത് കേട്ടുകണ്, അങ്ങനെ ആ രൂപത്തിലൊക്കെ നമ്മൾ എന്താക്കുക, പ്രചരിപ്പിക്കുക. ഈ ഹദീസിൻ്റെ ആശയങ്ങൾ മൂന്ന് രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, സംസാരം അധികരിപ്പിക്കുന്നത് വിലക്കുന്നതിലേക്കുള്ള സൂചന ഈ ഹദീസിലുണ്ടെന്നാണ്. കൂടുതൽ സംസാരിക്കാതിരിക്കാനുള്ളൊരു സൂചന ഉണ്ട്. കാരണം സംസാരം അധികരിപ്പിക്കൽ തെറ്റിലേക്ക് എത്താൻ കാരണമാകും. ഒരാൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക, എല്ലാ കാര്യത്തിലും ഇടപെടുക, എല്ലാവരുടെ വിഷയത്തിലും സംസാരിക്കുക, എന്തിനാണ് സംസാരിക്കണമെന്നോ, എന്തിൻ്റെ വിഷയത്തിലാണ് സംസാരിക്കണമെന്നോ, ഞാൻ എന്തിനാണ് സംസാരിക്കണമെന്നൊന്നും അറിയാതെ ഇടപെടുമ്പോൾ ഒരുപാട് തിന്മകൾക്ക് അത് വഴി തുറക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഒരാൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറയപ്പെട്ടു എന്നിങ്ങനെയുള്ള സംസാരങ്ങൾ അധികരിപ്പിക്കുന്നതിനെ തൊട്ടുള്ള വിലക്കളും ഈ ഹദീസിലുണ്ട്. മൂന്നാമതായി മനസ്സിലാക്കേണ്ടത്, മതപരമായ കാര്യങ്ങൾ ഒരാൾ ഇങ്ങനെ പറഞ്ഞു, മറ്റേയാൾ ഇങ്ങനെ പറയുന്നത് കേട്ടു എന്നിങ്ങനെയുള്ള സംസാരങ്ങൾ വിലക്കൽ, ഇത് അധികരിപ്പിക്കൽ മതവിഷയങ്ങൾ തെറ്റായി പ്രചരിപ്പിക്കപ്പെടാൻ കാരണമാകുന്നു. ഒരു മതപരമായ ഒരു കാര്യം പറയുമ്പോൾ അതിന് കൃത്യമായ എവിഡൻസ് വെച്ച് പറയാനുള്ള ഒരു സൂക്ഷ്മത നമ്മൾ കാണിക്കണം. പിന്നെ അങ്ങനെ പറഞ്ഞു, നബി പറഞ്ഞിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ട് എന്ന് പറയുന്ന മതത്തിൻ്റെ വിഷയത്തിൽ അങ്ങനത്തെ ഒരു രീതി നമ്മൾ സ്വീകരിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ ഈ രൂപത്തിലുള്ള കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായി സൂക്ഷിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും കുഴപ്പങ്ങൾ നിറഞ്ഞ കാലത്ത് അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ സത്യവും അസത്യവും കൂടിക്കലർന്ന വാർത്തകൾ ഇങ്ങനെ ധാരാളമായി പ്രചരിപ്പിക്കപ്പെടുന്ന കാലത്ത് നമ്മുടെ ഒരു സംസാരം കൊണ്ട്, നമ്മുടെ ഒരു ഇടപെടൽ കൊണ്ട് അപകടങ്ങൾ കൂടുതലുണ്ടാകുന്നൊരു ഘട്ടം ഒരിക്കലും ഇവിടെ സംജാതമാവരുത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് മക്കൾ, വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് നമ്മുടെ ഇടയിലുള്ള ആ ഒരു കാര്യങ്ങൾ സംസാരിക്കുന്നിടത്തൊക്കെ ഈ സൂക്ഷ്മത നമ്മൾ പുലർത്തിയില്ലായെങ്കിൽ വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാലയെ ഭയപ്പെടുന്ന, സംസാരത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും നമ്മൾ പറയുന്ന വാക്കുകൾ ഓരോന്നും മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്നൊരു ഭയപ്പാടോടുകൂടെ, ആ ഒരു അള്ളാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ച മലക്കുകളുടെ ആ ഒരു രേഖപ്പെടുത്തലിനൊക്കെ മനസ്സിൽ കൊണ്ടുവന്ന് നമ്മുടെ സംസാരത്തെ നമ്മൾ കൃത്യമായി സൂക്ഷിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല അവനെ ഭയപ്പെടുന്ന വിദ്യാർത്ഥികളിൽ, മക്കളിൽ, കൂട്ടുകാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. മാഷാല്ലാ. അപ്പോൾ സാരോപദേശം കഴിഞ്ഞു, ഇന്നത്തെ ഈവനിംഗ് ലൈവിൻ്റെ അവസാന നിമിഷത്തിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. എല്ലാം ഗുഡ് പ്രോഗ്രാം, റബ്ബെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ജമീല വിപി കളിക്കാവ് ആയിഷ കരുമ്പിൽ പറഞ്ഞു. എല്ലാ പരിപാടികളും ഉഷാറായി കേട്ടോ എന്നാ പറഞ്ഞത്. സൂപ്പർ, സ്വരവും നന്നായി. പാട്ട്, നേരത്തെ പാട്ട് പാടിയത്, പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ സഫ്ന മുഹമ്മദ് പാണക്കാട് പറഞ്ഞു, ജസാകല്ലാ ഖൈറൻ കസീറ, നല്ല പാട്ട്, അതിനേക്കാൾ നന്നായി മോള് പാടിയിട്ടുണ്ട്. ബാരക്കല്ലാ. അപ്പോൾ കുട്ടികളുടെ പ്രോഗ്രാം ഉള്ളപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം എന്നൊക്കെ ഉള്ളതൊക്കെ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി നല്ല പരിപാടികൾ, ഇനി ഇതിനേക്കാൾ മെച്ചപ്പെട്ട പരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ കഴിയട്ടെ. പീസ് റേഡിയോയിൽ ഇന്ന് ആദ്യമായിട്ടാണ് ഷൈസ വന്നത്. ഷൈസ കേനിയും അല്ലേ, ആദ്യമായിട്ടല്ലേ? റിഫായ ആദ്യമായിട്ടാണ് വന്നത്. റിഫായ ഇൻഷയോ
2: കഴിഞ്ഞ
0: വർഷം മുതൽ ഒരുപാട് വന്നിട്ടുണ്ട്. ആ വന്നിട്ടുണ്ട്. അപ്പോൾ റിഫായും ഷൈസക്കും ഇത് ആദ്യാനുഭവമാണ്. അപ്പോൾ പിന്നെ അമ്ത വന്നിട്ടുണ്ട്.
3: ഞാൻ ഈ വർഷം രണ്ടാമത്തെ പ്രാവശ്യം വരുന്നത്.
0: പിന്നെ അമ്ത ഓൾറെഡി ചെറുപ്പം മുതലേ തന്നെ റേഡിയോയുടെ ഒരു ഒരു എന്താ പറയുക, സ്റ്റുഡൻ്റ് ആണ് അല്ലേ. ഈ മദ്രസയിൽ എത്ര ക്ലാസ് മുതൽ ജോയിൻ ചെയ്തിരുന്നു? മൂന്നാം ക്ലാസ് മുതൽ ഈ മദ്രസയിൽ റേഡിയോ കുട്ടികൾക്കായി നൽകുന്ന ഈ മദ്രസ പ്രോഗ്രാം ഉണ്ട്, അതിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു.
3: ജൂനിയറിൽ പിന്നെ സീനിയറിൽ
0: പിന്നെ സ്റ്റാർ ക്വസ്റ്റിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു.
3: ഒരു
0: പ്രാവശ്യം പങ്കെടുത്തിരുന്നു. ഓക്കെ, അപ്പൊ ഈ മദ്രസയിൽ പങ്കെടുത്തു, അതിൽ എന്തോ സമ്മാനം കിട്ടിയിരുന്നു, എന്തോ ഫസ്റ്റ് കിട്ടിയോ?
3: എനിക്ക് ഓർമ്മയില്ല. നല്ലൊരു
0: അതിലെ സമ്മാനം ആക്ടിവിറ്റി ഒക്കെ ആയിരുന്നു. അതന്നെ ഇപ്പോഴും ഉണ്ട്, കുട്ടികൾക്ക് വ്യത്യസ്ത രൂപത്തിലുള്ള പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. മാഷാല്ലാ. അപ്പോ അങ്ങനെ നിങ്ങളെ വീട്ടിലൊക്കെ പോയിട്ടേ, നാട്ടിൽ പോകുന്ന സമയത്ത് വൈകുന്നേരമൊക്കെ ഈവനിങ് ലൈവ് ഇങ്ങനെ തുറന്നൊക്കെ, എന്നിട്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് പാട്ട് അടിപ്പിക്കുക, അയച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഒരു നമ്പർ ഉണ്ട്, നമ്പർ നമ്മൾ പറഞ്ഞിട്ടില്ല. 95 85 90 745 845 ഈ നമ്പറിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ലൈവിൽ പ്രോഗ്രാമുകൾ വരാം, അഭിപ്രായങ്ങൾ പറയാം. അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഇൻഷാല്ലാ. പിന്നെ സഫിയക്കെ തിരുരങ്ങാടി അയച്ചിട്ടുള്ളൊരു മെസ്സേജാണ്, മക്കളുടെ എല്ലാ പരിപാടികളും ഉഷാറായി, അള്ളാഹു മക്കളെ ഉയർച്ചയിലെത്തിക്കട്ടെ, അവരുടെ മാതാപിതാക്കൾക്ക് സന്തോഷവും സമാധാനവും മക്കളിൽ ഉണ്ടാവട്ടെ. ആമീൻ. നമുക്ക് ഇങ്ങനെയൊക്കെ പ്രാർത്ഥന, എല്ലാവരും പ്രാർത്ഥന. നമ്മൾ അവിടെ ഹോസ്റ്റലിൽ ഇരുന്ന് ആരെയും പ്രാർത്ഥിക്കുവോ? ഇല്ലല്ലോ. അതാണ് റേഡിയോയുടെ പ്രത്യേകത. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരുപാട് ആൾക്കാർ ഇവിടെ വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട്, പങ്കെടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഉഷാറാ വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോ അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഗുണം ഉണ്ടാവും, ഉണ്ടാവൂലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോ ഇൻഷാല്ലാ. അപ്പൊ ഇനിയും അപ്പൊ എന്താ ചെയ്യേണ്ടത്? കൂടുതൽ നല്ല നല്ല കണ്ടന്റുകൾ. പിന്നെ വേറൊന്ന്, നമ്മളിപ്പം നിങ്ങള് അദബുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, അപ്പൊ അത് ഒരാൾക്ക് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആളാ കേൾക്കണ്? ആയിരക്കണക്കിന് ആൾക്കാർ കേൾക്കും. കമന്റ് അയക്കണോല് മാത്രല്ല, ചിലവര് കമന്റ് ഒന്നും അയക്കണല്ല, അവർ അങ്ങനെ കേട്ട് അങ്ങനെ പോകുന്നേക്കും. അപ്പൊ അത് ഈ കമന്റ് അയക്കുന്ന ആൾക്കാർ കുറഞ്ഞ ആൾക്കാരേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ കേട്ടതിൻ്റെ കൂലിയൊക്കെ അവരിഞ്ഞത് കേട്ടിട്ട് പ്രാവർത്തികമാക്കുക, അവർക്ക് ഓർമ്മ വന്നു, അപ്പോൾ അവരൊരു കാര്യം ചെയ്തു, നമ്മൾ പറഞ്ഞ കാര്യം ചെയ്തു, അപ്പോൾ ആർക്ക് ആ കൂലി? നമുക്ക് കൂലി കിട്ടി. നമുക്ക് ഇതിൻ്റെ ഗുണം കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് ഇൻഷാല്ലാ. അപ്പം നമുക്ക് ഇന്നത്തെ ലൈവ് അവസാനിപ്പിക്കാം അല്ലേ. മറ്റൊരു ദിവസം വീണ്ടും ലൈവിൽ നമുക്ക് കാണാം. ഇന്നത്തെ ഈവനിങ് ലൈവ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ ലൈവിൽ ഉണ്ടായിരുന്നവർ ഹംദ, ഇൻഷാ, ഷൈസ, റിഫായ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

അന്തിമപ്രവാചകന്റെ അന്തിമോപദേശം ഇമ്പമാർന്ന വരികളിലൂടെ. ഗാനരചന ഇ കെ എമ്പന്നൂർ. ഗാനം അന്ത്യപ്രവാചകൻ യാത്ര പറഞ്ഞപ്പോൾ. ആലാപനം അബ്ദുള്ള തിരൂർക്കാട്.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ, കാതോർക്കുന്ന ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തെ ആസ്പദമാക്കി ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വരികളിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് നിഷ്കളങ്ക ഹൃദയൻ ഈ വിഷയത്തിൻ്റെ ശബ്ദാവിഷ്കാരം നൽകുന്നത് ബഹുമാനിയനായ സമദ് കല്ലടിക്കോട്.
2: കെ എം മൗലവി സ്മരണിക. നിഷ്കളങ്ക ഹൃദയൻ, എഴുത്ത് കെ എം അലി. ലേഖന തുടർച്ച. അദ്ദേഹത്തിൻ്റെ മക്കൾക്കെല്ലാവർക്കും അദ്ദേഹം നവീന വിദ്യാഭ്യാസം ചെയ്യാനുള്ള സകല സൗകര്യങ്ങളും പ്രോത്സാഹനങ്ങളും യഥാസമയം നൽകിയിരുന്നു. ആൺമക്കളിൽ രണ്ടുപേർ അലീഗർ ബിരുദധാരികളാണ്. അനുജൻ മർഹൂം കൊച്ചു മൊയ്തീൻ ഹാജിയുടെ രണ്ടു പെൺകുട്ടികളെ ഉന്നത വിദ്യാഭ്യാസത്തിനയക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരാളുടെ പ്രേരണ മറ്റു സകലരുടെയും എതിർപ്പുകളെ നിർജ്ജീവമാക്കി. അതിലൊരാൾ സബ്ജഡ്ജിയാണെന്ന കാര്യം മറക്കരുത്. ഈ വിഷയം പ്രതിപാദിക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഒരു മലയാള പള്ളിക്കൂടം പോലും കണി കാണാത്ത കെ എം മൗലവിയുടെ സംഭാവന കൂടി പറഞ്ഞില്ലെങ്കിൽ ഈ ചിത്രം അപൂർണമായി പോകും. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ഇന്ന് മദ്രാശി സംസ്ഥാനത്തിലെ ഉയർന്ന ഡോക്ടറാണ്. രണ്ടാമത്തെ മകൻ ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയും ഇന്ന് സീതി സാഹിബ് സ്മാരക പോളിടെക്നിക്കിൽ ഒരു ലെക്ചററുമാണ്. 24 മണിക്കൂറും സമുദായോദ്ധാരണത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച പരേതന് ഒരു സമ്പാദ്യവുമില്ലാത്ത അദ്ദേഹത്തിന് അതൊക്കെ എങ്ങനെ സാധിച്ചുവെന്നത് അത്ഭുതം തന്നെയാണ്. അള്ളാഹുവിൻ്റെ പ്രത്യേക അനുഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്ന് മരിക്കുന്നതിന് മുമ്പ് തൻ്റെ മക്കളുടെ വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായുമുള്ള ഭദ്രത കണ്ടുകൊണ്ടുതന്നെ ഈമാനോടുകൂടി മൗത്താകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈയൊരു ഭാഗ്യം നമ്മുടെ ഇടയിലുള്ള പല ലക്ഷപ്രഭുക്കന്മാർക്ക് പോലും സാധിച്ചിട്ടില്ല എന്നത് ഓർക്കേണ്ടിയിരിക്കുന്നു. ഇനിയുള്ളത് മർഹൂം സീതി സാഹിബിൻ്റെയും എൻ്റെ വന്യഗുരുവായ ഇ കെ മൗലവി സാഹിബിൻ്റെയും സംഭാവനകളെക്കുറിച്ചാണ്. സീതി സാഹിബിൻ്റെ വ്യക്തിപ്രഭാവം കൊടുങ്ങല്ലൂരിലോ കൊച്ചിയിലോ ഒതുങ്ങുന്നില്ല. ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് തിരുവിതാംകൂറിൽ വെച്ചാരംഭിച്ച അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വഴി പിന്നീട് തൻ്റെ തൊഴിൽ കേന്ദ്രം തലശ്ശേരിയിലേക്ക് മാറിയതിനു ശേഷം കൂടുതൽ അനുയായികളെ സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദം കേരളത്തിനകത്ത് എല്ലായിടത്തും വെളിയിലും മാറ്റൊലികൊണ്ടു. അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരെ എല്ലാവരും ഉയർന്ന വിദ്യാസമ്പന്നരും ഉദ്യോഗസ്ഥരുമാണ്. സാങ്കേതിക വിഭാഗത്ത് ഉദ്യോഗസ്ഥന്മാരും നേരത്തെ തന്നെ അടുത്ത അനുജൻ ഇബ്രാഹിം സാഹിബ് കേരളത്തിൽ പൊതുവിലും കൊച്ചി രാജ്യത്ത് പ്രത്യേകിച്ചും ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിച്ചുകൊണ്ട് ഒരു 100 കൊല്ലത്തിന് ശേഷം ജനിക്കേണ്ടുന്ന ഒരാളായിരുന്നു എന്ന് തെളിയിച്ചുകൊണ്ട് തൻ്റെ അജയ്യമായ പേനയും തേൻമൊഴി ഉതിർത്തുകൊണ്ടിരുന്ന വാഗ്ദോരണിയും കൊണ്ട് സാമ്പത്തിക മോചനത്തിനും സാമൂഹ്യ പരിഷ്കരണത്തിനും ഉതകുന്ന വിപ്ലവകരമായ പല പരിപാടികളും പ്രഖ്യാപനം ചെയ്തിട്ടുണ്ട്. സീതി സാഹിബിൻ്റെ ഏകപുത്രൻ ഒരു ബിരുദധാരിയും കേരള പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ ഒരു ജില്ലാ ഉദ്യോഗസ്ഥനുമാണ്. ഇ കെ മൗലവി സാഹിബാകട്ടെ വടക്കേ മലബാറിലെ കടവത്തൂർ സ്വദേശിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സജീവ ജീവിതകാലത്ത് 90% മലബാറിന് വെളിയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അതിൽ അധിക ഭാഗവും കൊടുങ്ങല്ലൂരിലെ അഴീക്കോടായിരുന്നു. ചെറുപ്രായക്കാരായ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് വേണ്ടി അഴീക്കോട് അദ്ദേഹത്തിൻ്റെ ഗുരുഭൂതനായ മർഹൂം ചാരലകത്ത് കുഞ്ഞഹമ്മദ് ഖാജിക്ക് നവീന പദ്ധതി അനുസരിച്ചുള്ള ഒരു മദ്രസ സ്ഥാപിച്ചതിന് പുറമെ പ്രായം കൂടിയവർക്ക് വേണ്ടി അഴീക്കോട് ജുമാഅത്ത് പള്ളിയിൽ ഒരു ദർസ് ഏർപ്പെടുത്തി വിജയകരമായി പ്രവർത്തിക്കുകയും ചെയ്തു. പല നവീനാശയങ്ങളുമുള്ള ഒരു തികഞ്ഞ പണ്ഡിതനും ക്രാന്തദർശിയുമായിരുന്ന അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി ഏർപ്പെടുത്തിയ ബാഡ്മിൻ്റൺ കോർട്ടിൽ ദർസിലെ മുതിർന്നവരെ കൂടി നിർബന്ധപൂർവ്വം കളിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മഹൽ കണ്ടുപിടുത്തം എന്തായിരുന്നുവെന്നല്ലേ? ദർസുകളിൽ ഓതിയിരുന്ന മുസ്ലിയാന്മാർ ചൊറിപിടിച്ച് ആരോഗ്യം നശിച്ചവരായത് ദേഹാധ്വാനമില്ലാത്തതുകൊണ്ടായിരിക്കണം എന്നദ്ദേഹം കണ്ടുപിടിച്ചു. അതിന് പരിഹാരമായിട്ടായിരുന്നു അവരെക്കൊണ്ട് നിർബന്ധപൂർവ്വം വ്യായാമം ചെയ്യിപ്പിച്ചത്. കാത്തിബ് മൗലവിയെക്കുറിച്ചുള്ള അനുസ്മരണയിൽ ഐക്യസംഘത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സമകാലീനരും സഹപ്രവർത്തകരുമായിരുന്ന ചില പ്രധാന വ്യക്തികളുടെ കാര്യങ്ങളും പ്രശംസിക്കേണ്ടി വന്നത് എൻ്റെ അനുസ്മരണ പരിപൂർണതയ്ക്ക് അത്യാവശ്യമാണെങ്കിലും ഈ ലേഖനം, ഈ വാക്കുകൾ കുറെ ദീർഘിച്ചു പോയതിൽ വായനക്കാർ ക്ഷമിച്ചു തരണമെന്ന അപേക്ഷ. കാത്തിബ് സാഹിബിൻ്റെ ശരിയായ പേർ തയ്യിൽ മുഹമ്മദ് കുട്ടി മൗലവി എന്നാണെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഉസ്താദും മാതുലനുമായി തീർന്ന ചാരലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ കീഴിൽ എഴുത്തുകാരനായി ജോലി ചെയ്തുകൊണ്ടിരുന്നതിനാലാണ് കാത്തിബ് എന്ന പേര് അദ്ദേഹത്തിന് വന്നത്. പിന്നീട് അദ്ദേഹം കൊടുങ്ങല്ലൂരിൽ വച്ചാണ് അദ്ദേഹത്തിൻ്റെ തൂലികാനാമം കെ എം മൗലവി എന്നാക്കിയത്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നിയമത്തിന് പിടികൊടുക്കാതെ കൊടുങ്ങല്ലൂരിൽ ഒളിവിൽ താമസിച്ച അദ്ദേഹത്തിന് ഈ പേര് ഒരു അജ്ഞാത നാമമായിരുന്നുവെന്നത് വ്യക്തമാണ്. അന്നു മുതൽ ഇന്നും അദ്ദേഹം കെ എം മൗലവിയായിട്ടേ ജനങ്ങൾ അറിയുകയുള്ളൂ. കാരണം അദ്ദേഹം ഏറിയാട് സ്ഥാപിച്ച കല്ലച്ചിൽ അച്ചടിച്ച അൽ ഇർഷാദ് അൽ ഇസ്ലാഹ് എന്ന് അറബി മലയാള വാരികളിൽ കൂടി അന്ധകാരത്തിലും അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും മുഴുകി അധപ്പതിച്ചിരുന്ന മുസ്ലിം ജനതയോട് അവയിൽ നിന്ന് ഉണർന്നുള്ള ജിഹാദ് എന്ന പടഹധ്വനി മുഴക്കിയത് കെ എം മൗലവി എന്ന പേരിലായിരുന്നു. ആ രണ്ടക്ഷരം മുസ്ലിം കേരളം മറക്കുകയില്ല. ആ കൊച്ചായിരുന്ന വലിയ മനുഷ്യനെ ഇന്നും ഭക്തിയോടെ സ്മരിച്ച് സമുദായ ഉദ്ധാരണത്തിനായി ആവേശം കൊള്ളുന്നവരും അതേസമയം ഭയപ്പെടുന്ന കുടിലബുദ്ധികളായ പൊയ്മുഖങ്ങളോടും കൂടിയ ആലിമീങ്ങളും ഉണ്ട്. ആ പുണ്യാത്മാവിനെക്കുറിച്ച് എൻ്റെ എളിയ സ്മരണകൾ എൻ്റെ ദുർബലമായ മനസ്സിൻ്റെ ഓർമ്മത്തട്ടുകളിൽ നിന്ന് ഉയർന്നുയർന്നു പൊങ്ങുന്ന കുമിളകൾ പൊട്ടിയ കല അതിനു മുമ്പ് കൊടുങ്ങല്ലൂരിൽ വെച്ച് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ട കാലം മുതൽക്കുള്ള ചില സ്മരണകളും സംഭവങ്ങളും കുറിക്കാതെ പരിപൂർണമാവുകയില്ല. എനിക്ക് അദ്ദേഹത്തെ കണ്ട പ്രഥമദൃഷ്ടിയിൽ തന്നെ ആ കൊച്ചുമനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നീറിക്കൊണ്ടിരുന്ന ഒരു അഗ്നിപർവ്വതം ഉണ്ടെന്നായിരുന്നു ഞാൻ മനസ്സിലാക്കിയിരുന്നത്. അതിൻ്റെ ഒരു പ്രത്യക്ഷ ബഹിസ്ഫുരണം കണക്കെ തിളങ്ങിക്കൊണ്ടിരുന്ന തീക്ഷ്ണതയുള്ള രണ്ടു കണ്ണുകൾ എന്നെ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൊടുങ്ങല്ലൂരിലേക്കുള്ള വരവിന് ശേഷമാണെന്നാണ് എൻ്റെ ഓർമ്മ. ഐക്യസംഘമായി മാറിയ നിഷ്പക്ഷ സംഘത്തിൻ്റെ ആവിർഭാവം, ആ 11 പേരിൽ അദ്ദേഹവും ഇ കെ മൗലവിയും ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയിൽ പിശക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ വാർദ്ധക്യകാലത്തുകൂടി നല്ല ഓർമ്മശക്തിയുള്ള വന്യഗുരു ഇ കെ മൗലവി തിരുത്തണമെന്നഭ്യർത്ഥിക്കുകയാണ്. നിഷ്പക്ഷ സംഘത്തിൻ്റെ ആവിർഭാവ കാലഘട്ടം കൊടുങ്ങല്ലൂർ മുസ്ലിങ്ങളുടെ ഇടയിൽ പരമ്പരാഗതമായി നിലനിന്നിരുന്ന കക്ഷി മത്സരങ്ങളും തത്സംബന്ധമായ ക്രിമിനൽ സിവിൽ കേസുകളും വളരെ രൂക്ഷമായിരുന്നു. അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന അടുത്ത കുടുംബങ്ങൾ തമ്മിലുള്ള വാക്കുകളിൽ പരേതനായ എൻ്റെ പ്രിയപ്പെട്ട പിതാവ് സജീവമായി പങ്കെടുത്തിരുന്നില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുജൻ കെ എം കുഞ്ഞിപ്പോക്കർകുട്ടി എന്നിവർ ഈ കക്ഷി വഴക്കുകളിൽ ഒരു കക്ഷിയുമായി സജീവമായി പങ്കുവഹിക്കുന്നതിൽ തൻ്റെ പിതാവിന് അനുകമ്പയും വ്യംഗ്യമായ സഹകരണവും എളാപ്പയുടെ കക്ഷിയോടായിരുന്നു. എൻ്റെ പിതാവാകട്ടെ അന്നു മുതൽ ഞങ്ങളുടെ നാട്ടിൽ പുതുമയുണ്ടാക്കിയ മോട്ടോർ ബോട്ട് വ്യവസായത്തിൽ തന്നെ മുഴുവൻ സമയവും വിനിയോഗിച്ചിരുന്നതിനാൽ അധിക സമയവും എറണാകുളത്തും കൊച്ചിയിലും ബാക്കി സമയങ്ങളിൽ ബോട്ടുകളിൽ യാത്ര ചെയ്തിരുന്നതിനാൽ സജീവമായ കക്ഷി വഴക്കിന് സമയം കിട്ടിയിരുന്നില്ല. ഈ സമയത്താണ് നിഷ്പക്ഷ സംഘത്തിൻ്റെ ആവിർഭാവം. ആദ്യകാലങ്ങളിൽ ഈ സംഘത്തോട് അദ്ദേഹത്തിന് വലിയ താൽപ്പര്യമുണ്ടായിരുന്നില്ല. എളാപ്പയെ സംബന്ധിച്ച് അല്പം എതിർപ്പുമുണ്ടായിരുന്നു. മൂത്തമകനായ സിദി സാഹിബിന് അദ്ദേഹത്തിൻ്റെ മേലുണ്ടായ സ്വാധീനം വളരെ താമസിയാതെ തന്നെ അദ്ദേഹത്തെ നിഷ്പക്ഷ സംഘത്തിലെ ഒരു സജീവ അംഗമാക്കി മാറ്റുകയാണ് ഉണ്ടായത്. എൻ്റെ പിതാവിൻ്റെ പരിവർത്തനങ്ങളും സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിലുള്ള ഉന്മേഷവും ബാക്കിയുള്ള സഹപ്രവർത്തകർക്ക് ശക്തിയായ ആത്മധൈര്യം നൽകുകയുണ്ടായി. 11 പേരുടെ മാത്രം സംഘമായിരുന്ന അത് പ്രമാണികളാരെയും അംഗത്വത്തിന് പ്രേരിപ്പിക്കുവാൻ അന്നുവരെ സാധിച്ചിരുന്നില്ല. നിഷ്പക്ഷ സംഘത്തിന് ഇക്കാരണത്താൽ കക്ഷി മത്സരക്കാരായ പ്രമാണികളുടെ എതിർപ്പിനെയും അവഹേളനത്തെയും നേരിടേണ്ടി വന്നിരുന്നു. എൻ്റെ പിതാവിൻ്റെ പുതിയ അംഗത്വം ഈ സ്ഥിതിക്ക് ഒരു മാറ്റം വരുത്തി. സമർത്ഥനായ ഒരു പടനായകൻ്റെ വിശേഷ ഗുണങ്ങളുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ തിരിച്ചറിവ് എന്നിൽ ഉറപ്പിച്ച ഉപമ ലോകവിഖ്യാതനായ ഉമർ റളിയല്ലാഹുവിൻ്റെ നബിയോടുള്ള ദയയായിരുന്നു. എൻ്റെ പിതാവിനുണ്ടായിരുന്ന ഒരു മഹൽ ഗുണം താൻ ഏതൊരു ആദർശത്തിനുവേണ്ടിയോ കേവലം ഒരു വ്യക്തിക്കു വേണ്ടിയോ ഇറങ്ങിപ്പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് മുമ്പോട്ടു വെച്ച കാൽ ഒരിക്കലും പിന്നോട്ടു വെക്കില്ലെന്നായിരുന്നു. ആത്മധൈര്യത്തോടെയും ചുറുചുറുക്കോടെയും സദാസമയവും അക്കാര്യത്തിനായി കഠിനാധ്വാനം ചെയ്യുക അദ്ദേഹത്തിന് സന്തോഷമുള്ള കാര്യമായിരുന്നു. ആരോടും കാര്യകാരണസഹിതം സംസാരിച്ച് അന്യരെ വശത്താക്കാൻ ഒരു പ്രത്യേക സാഹചര്യമുണ്ടായിരുന്നു. അതിൽ തൻ്റെ സൗകര്യങ്ങളോ വിശ്രമമോ ധനനഷ്ടമോ അപമാനമോ ഒന്നും അദ്ദേഹത്തിനൊരു പ്രശ്നമായിരുന്നില്ല. അങ്ങനത്തെ ഒരു നേതാവിനെ അവർക്ക് കിട്ടിയപ്പോൾ അവരുടെ വിജയം അവർ ആഘോഷിച്ചു. പിന്നീടുള്ള ഐക്യസംഘത്തിൻ്റെ ഒരു യോഗവും അദ്ദേഹം ഹാജരാവാതെ വിട്ടുകളഞ്ഞിട്ടില്ല. നിഷ്പക്ഷത കൈകൊണ്ട് വെറും ഒരു മധ്യസ്ഥ സംഘമായി നിലനിന്നിരുന്ന കൊടുങ്ങല്ലൂർ നിഷ്പക്ഷ സംഘം കേരള മുസൽമാന്മാരുടെ നാനാവിധമായ പുരോഗതിയെ ലക്ഷ്യമായി പ്രഖ്യാപനം ചെയ്തുകൊണ്ടാണ് രൂപാന്തരം പ്രാപിച്ച കേരള മുസ്ലിം ഐക്യസംഘം സ്ഥാപിക്കുവാൻ അതിൻ്റെ പ്രവർത്തകർക്ക് മനോധൈര്യമുണ്ടായത്.
1: ജസാകുമല്ലാ ഖൈറൻ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഓർമ്മ കെ ഉമർ മൗലവി റഹമഹുല്ലായുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ നിന്ന് നിഷ്കളങ്ക ഹൃദയൻ എന്ന ഭാഗത്തിന് ശബ്ദാവിഷ്കാരം നൽകിയത് ബഹുമാനീയനായ സമദ് കല്ലടിക്കോട്.
3: രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തന്റെ വിരിയിൽ നിന്ന് എണീറ്റു. വിരിയിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തന്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിന്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ച് നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തു എന്ന്. ഉത്തരം അദ്ദേഹത്തിന്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. 1 ജൂണിന് സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളൂ. നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാകും, ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. മക്കളും കുടുംബവുമൊക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.

0: വിജയങ്ങൾ എപ്പോഴും ആഘോഷിക്കപ്പെടുന്നുണ്ട്, പരാജയങ്ങൾ പലപ്പോഴും അടിച്ചമർത്തപ്പെടുകയാണ്. പരാജയപ്പെട്ടവനെ സമൂഹത്തിൽ ഒരു സ്ഥാനമില്ലെന്നുള്ള ചിന്താഗതി കാരണം ഇപ്പം ഞാനെന്ന വ്യക്തി ഇവിടെ പറയാൻ മടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നുള്ള പേടി കൊണ്ടായിരിക്കും. മറ്റുള്ളവരെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അവനെ പോലെയാവ് ഇവനെ പോലെയാവ് എപ്പോഴും കേൾക്കുന്നയാൽ വരക്കുന്ന ഒരു കുട്ടിക്ക് ഇതേപോലെ സംസാരിക്കാൻ പറ്റൂലല്ലോ. ഒരു ചെറിയ ആൾക്കാർ തുടങ്ങുന്ന ചെറിയ സംരംഭങ്ങളാണ് പല രീതിയിലും വളരുന്നത്. അപ്പം നമ്മളെ കൊണ്ട് തീർച്ചയായിട്ടും സാധിക്കും, പക്ഷെ നമ്മൾ ഇറങ്ങാത്തത് കൂടുതലും ഈ സിനിമകളും സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഈ അടിച്ചമർത്തപ്പെടുന്ന കുട്ടികൾ നല്ല രീതിയിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്.
1: തീർച്ചയായും വളരെ കുറഞ്ഞ സെക്കൻഡുകൾ നീണ്ട ഒരു ശബ്ദ സന്ദേശമാണ് നമ്മൾ കേട്ടത്, ഒരു ഓഡിയോ ക്ലിപ്പാണ് നമ്മൾ കേട്ടത്. വളരെ വലിയ ചിന്തയാണ് അതിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്.
2: അതെ, വിജയിക്കുന്നവർ ആഘോഷിക്കപ്പെടും, അവരെ പുകഴ്ത്തും. പക്ഷെ പരാജയപ്പെട്ടവരെ കൈപ്പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അതിന് ശ്രമിക്കുന്നില്ല എന്നാണ്. ശരിക്കും പരാജയം ഒരിക്കലും എന്താണ് വിജയിക്കില്ല എന്നുള്ളതിൻ്റെ അല്ല. ഇപ്പം അബ്രഹാം ലിങ്കൻ്റെ ചരിത്രം നമുക്കറിയാം, എത്ര പ്രാവശ്യമാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. ബിസിനസ്സിൽ പരാജയപ്പെട്ടു, പിന്നെ അവിടെ മത്സരത്തിൽ ഒരുപാട് തവണ പരാജയപ്പെട്ടു. പക്ഷേ അദ്ദേഹം മുന്നോട്ട് പോയി. അത് മുന്നോട്ട് പോകാനുള്ള പ്രചോദനമാണ് നമ്മൾ നൽകേണ്ടത്.
1: തീർച്ചയായും ഈ സോഷ്യൽ മീഡിയ കാലത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വിജയിക്കുന്നവരും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഗതികളിൽ മികച്ചു നിൽക്കുന്നവർ ആഘോഷിക്കപ്പെടുകയും അവർ ഹൈലൈറ്റ് ചെയ്യപ്പെടുകയും അവരുടെ അവരെ പറ്റിയുള്ള ഫീഡ്ബാക്കുകളും അവരെക്കുറിച്ചുള്ള അഭിനന്ദനങ്ങളും അത് കുടുംബത്തിലും എല്ലായിടത്തും സ്റ്റിക്കറുകളായിട്ടും കമൻറ്റുകളായിട്ടും ഫോട്ടോസായിട്ടും ഒക്കെ അങ്ങനെ പറന്ന് ഒഴുകുകയാണ്. പക്ഷേ ഇതിൽ പിന്നിൽ നിൽക്കുന്നവർ അവർ പരിഗണിക്കപ്പെടാതെ പോകുമ്പോൾ അത് വളരെ വലിയ അസ്വസ്ഥതയും നിരാശയും പലരും ഉണ്ടാക്കും. അപ്പോൾ ശരിക്കും വേണ്ടതെന്ന് വെച്ചാൽ പിന്നിൽ നിൽക്കുന്നവരെ കൂടി കൈപിടിച്ചുയർത്താനുള്ള ഒരു ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടെങ്കിൽ അത് വീടുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മക്കൾ രണ്ടു മൂന്ന് മക്കളുണ്ടെങ്കിൽ നീ അവനെ പോലെയാകും ഇവനെ പോലെയാകും എന്നൊന്നും പറയാൻ പാടില്ല. അവനല്ല അവളല്ല ഇവൻ, ഇവൻ ഇവനാണ്.
2: അതെ,
1: ഒരു വ്യക്തി ആ വ്യക്തിയാണ്.
2: അപ്പൊ ആ ചിന്തയിൽ പറഞ്ഞത് കേട്ടില്ലേ, പിന്നെ ചിലരുടെ സംസാരത്തിൽ മികച്ചു നിൽക്കും, ചിലർക്ക് പിന്നെ എഴുത്തിലായിരിക്കും വരയിലായിരിക്കും അല്ലെങ്കിൽ വേറെ മേഖലകളിലായിരിക്കും. അപ്പൊ അവരുടെ പിന്നെ അവർക്ക് കഴിവേത് എന്ന് കണ്ടെത്തി രക്ഷിതാക്കൾ അവരെ ആ മാർഗത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോയാൽ അവർക്കതിൽ വിജയിക്കാൻ കഴിയും. മറിച്ച് പിന്നെ പരീക്ഷയിൽ എഴുതി ജയിക്കുന്ന ഒരാൾ അവനെപ്പോലെ തന്നെ ഇവനും ജയിക്കണം എന്ന് വാശി പിടിച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ പ്രഹരിക്കുക ചെയ്താൽ അവർ പിന്നോട്ട് പോവുകയാണ് ചെയ്യുക. അവരുടെ കഴിവുകളെ കണ്ടെത്തി അവർക്ക് പ്രചോദനം നൽകുക. ഒരു പരാജയത്തെയും പിന്നെ അവരെ മോശപ്പെടുത്തി, ചെറിയ മക്കളാണ് അവർ, വളർന്നു വരുമ്പോൾ ഒരു 5 മാർക്ക് കുറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും അത് ശരിയാവുമെന്ന് പറയാമെന്നല്ലാതെ അവരെ നീ വളരെ മോശമായി മറ്റേ കുട്ടി എത്ര മാർക്ക് വാങ്ങി എന്ന് അവർക്ക് ഡീമോട്ടിവേറ്റ് ചെയ്താൽ വളരെ അപകടമാണ് ചെയ്യുക. പിന്നീട് അവർക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അതിന് പകരം അത് ശരിയാവും, നമുക്ക് അടുത്ത എക്സാമിന് ശരിയാക്കാം, പിന്നെ നീ കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞ് പോസിറ്റീവ് എനർജി കൊടുത്തു കഴിഞ്ഞാൽ അതാണ് ഏത് മേഖലയിലും, അത് കുട്ടികളാകട്ടെ വലിയവരാകട്ടെ രക്ഷിതാക്കളാകട്ടെ നമ്മുടെ കുടുംബജീവിതത്തിലാകട്ടെ ഏതിലും ഈ പോസിറ്റീവ് എനർജിയാണ് കൊടുക്കേണ്ടത്.
1: തീർച്ചയായും പിന്നെ നന്മകൾ ചെയ്യാനുള്ള പ്രചോദനം, ഒരാളുടെ ജീവിതത്തിൻ്റെ വിജയവും പരാജയവും പിന്നെ ഏതെങ്കിലും ഒരു മത്സരത്തിലെയോ അല്ലെങ്കിൽ ഒരു പരീക്ഷയിലെ ഒരു വിഷയത്തിലെ പേപ്പറിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ പേരിൽ അവർ പിന്നോട്ട് അവഗണിക്കപ്പെടുകയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരെ മാനസികമായി പിന്നെ പിന്തുണക്കാതിരിക്കുകയും ചെയ്യുക എന്നൊക്കെ പറയുന്നത് വലിയ അപകടമാണ്. അതേപോലെ താരതമ്യം ചെയ്യുക, ഓരോ കുട്ടികൾക്കും ഓരോ വ്യക്തികൾക്കും ഓരോ കഴിവാണ് ഉണ്ടാവുക. ആ കഴിവുകൾ കണ്ട് തിരിച്ചറിഞ്ഞ് അവരെ അവരുടെ വിജയത്തിലേക്ക് നയിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് തീർച്ചയായും നമ്മൾ ചെയ്യേണ്ടത്. ഈ സോഷ്യൽ മീഡിയ കാലത്ത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വിജയിക്കുന്നവരും മുന്നിൽ നിൽക്കുന്നവരും അവരാഘോഷിക്കപ്പെടുമ്പോൾ ഒരുപാട് പേര് പിന്നിൽ നിൽക്കുന്നുണ്ട്. ഒരുപക്ഷേ ജീവിതത്തിൽ വലിയ മികവിലേക്ക് ഒരു ഘട്ടത്തിലെ പരാജയത്തിൽ നിന്ന് അവർക്ക് ഉയർന്നു വരാൻ സാധിക്കും. എത്രയോ ഇവിടെ പറഞ്ഞില്ലേ, ചെറിയ ചെറിയ തുടക്കം കുറിച്ചവർ വലിയ വലിയ അവസ്ഥകളിലേക്ക് എത്തിയ എത്രയോ കഥകളും ചരിത്രങ്ങളുണ്ട്. പലരും അവരുടെ അനുഭവത്തിൽ ജീവിത വിജയത്തിൻ്റെ ശേഷം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി അവർ അവരുടെ അനുഭവം ഷെയർ ചെയ്യുമ്പോൾ അവർ പറയാറുള്ളത് എനിക്കന്ന് എൻ്റെ അധ്യാപകൻ നൽകിയ ഒരു വാക്കാണ്, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടാണ്. ഒരു ഒരിടത്ത് ഒരു പിന്നെ ഒരു സംഭവം ഒരു കഥ ആയിട്ടാണെന്നാണ് തോന്നുന്നത്, ഇനി അനുഭവമാണോ അങ്ങനെ വായിച്ചതായി സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഓർക്കുകയാണ്. അതായത് ഒരാൾ ഒരു കുട്ടി കുറേ കാലത്തിന് ശേഷം പിന്നെ അവൻ സ്കൂളിൽ നടന്നൊരു സംഭവം ഓർക്കുകയാണ്. അവൻ്റെ പ്രിയപ്പെട്ട സാറിൻ്റെ അടുത്ത് വന്നിട്ട് അത് ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ ഒരു വിലപ്പെട്ടൊരു സാധനം നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ആ കുട്ടി ക്ലാസ്സിലെ അധ്യാപകനോട് പരാതി പറഞ്ഞു, എൻ്റെ ഈ സാധനം ക്ലാസ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഈ സാറ് എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ ക്ലാസ്സിലെല്ലാ കുട്ടികളെയും നിർത്തിയിട്ട് പറഞ്ഞു, ഞാൻ പിന്നെ എല്ലാ കുട്ടികളും കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു എല്ലാ കുട്ടികളോടും, എന്നിട്ട് പറഞ്ഞു ഇത്ര സമയം തരും, ആ സമയത്തിൻ്റെ ഉള്ളിൽ ആ സാധനം എൻ്റെ കയ്യിൽ കൊടുന്ന് വെക്കണം, ആ വ്യക്തി കൊടുന്ന് വെക്കണം, ഇന്ന അല്ല ഇന്ന സ്ഥലത്ത് വെക്കണം, എൻ്റെ മേശമ്മൽ അങ്ങനെ വെക്കണമെന്ന് പറഞ്ഞു. എങ്കിൽ ആ പിന്നെ അതെനിക്കറിയാം, ചെറിയ ക്ലാസ്സിലാണ് എനിക്കതറിയാം, ഞാനത് കണ്ടിട്ടുണ്ടെന്നുള്ള ദൂരത്തിൽ അത് മുമ്പൊരു നമ്പർ പ്രയോഗിച്ചതാണ്. സംഭവിച്ചെന്ന് വെച്ചാൽ ഈ കുട്ടി പറയാണ് വലുതായിട്ട് ഇയാൾ പിന്നെ ഈ സാധനം എടുത്ത കുട്ടി പതുക്കെ എന്ത് ചെയ്യാണ് അവിടെ കൊണ്ടുപോയി വെക്കുകയാണ്, എല്ലാ കുട്ടികളും കണ്ണടച്ചിരിക്കുകയാണ്, അവിടെ കൊണ്ടുപോയി വെച്ചു. പിന്നെ പിന്നീട് അവൻ വലുതായി കുറേ കാലത്തിന് ശേഷം സാറിനോട് വന്ന് പറയുന്നുണ്ട്, പിന്നെ സാറ് ഞാൻ അന്ന് അങ്ങ് എന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയോണ്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിയൊരു അവസ്ഥയിലേക്ക് എത്തിയത്.
2: അതെ,
1: ഞാൻ അന്ന് എന്നെ ഒരു കള്ളനായി ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ മനസ്സിലാക്കിയിരുന്നെങ്കിൽ
2: കൂട്ടുകാരുടെ
1: പെട്ടിരുന്നെങ്കിൽ ഞാൻ വേറൊരവസ്ഥയിലെത്തുമായിരുന്നു. അപ്പോൾ സാറപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതുകൊണ്ട് എനിക്ക് പിന്നെ ഞാനും അപ്പോൾ കണ്ണടച്ചിരിക്കുകയായിരുന്നു, നീയാണ് അതെന്നുള്ളത് എനിക്കും അറിയില്ലായിരുന്നു സാറ് പറഞ്ഞത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഇടപെടൽ, ഒരു ശ്രദ്ധ പിന്നെ ആ സാറ് സ്വീകരിച്ചപ്പോൾ ഒരു കുട്ടിയുടെ തെറ്റ് തിരുത്തി അവൻ അപമാനിതനാകാതെ അവൻ ജീവിതത്തിൻ്റെ നല്ലൊരു വഴിയിലേക്ക് തിരിഞ്ഞു നടന്നു എന്നുള്ളൊരു എക്സ്പീരിയൻസ് എവിടെയോ വായിച്ചത് ഓർക്കുകയാണ്. എന്നാൽ വേണമെങ്കിൽ അവൻ ആക്ഷേപിച്ച് പരിഹസിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിലിട്ട് അങ്ങനെ ഇവനാക്കാൻ സാധിക്കുമായിരുന്നു വേണമെങ്കിൽ. അപ്പോൾ തീർച്ചയായും ഇങ്ങനത്തെ ഒരുപാട് സംഗതികൾ നമുക്ക് പിന്നെ ശ്രോതാക്കൾക്കും ഒരുപാട് എക്സ്പീരിയൻസുകൾ ഉണ്ടാകും. തീർച്ചയായും പിന്നെ പിന്നിൽ നിൽക്കുന്നവരെ കൂടി ഉയർത്തിക്കൊണ്ടുവരാനുള്ള മോട്ടിവേഷനും നന്മയും ചിന്തയും പകർന്നു നൽകുകയാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത്.
3: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ആരോഗ്യ ചിന്തകൾ, മൂക്കിന്റെ ആരോഗ്യം. ഇന്ന് ആരോഗ്യ ചിന്തകളിൽ നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ സ്വാദിഖ് തിരൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ബിസ്മില്ല, അൽഹംദുലില്ലാ. നമ്മുടെ ഉറക്കത്തിന് മൂക്കിൻ്റെ ആരോഗ്യം വളരെ പ്രധാനമാണ്. ഇപ്പം ഉറക്കത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട മൂക്കിൻ്റെ അസുഖങ്ങൾ മൂക്കടപ്പ്, അതേപോലെ തന്നെ DNS, അത് ഡീവിയേറ്റഡ് നാസൽ സെപ്റ്റം, അതാ മൂക്കിൻ്റെ ആ ഒരു പാടക്കുള്ള വളവ്, പിന്നെ ടോൺസിലുകളുടെ അമിതമായ വളർച്ച അല്ലെങ്കിൽ അഡിനോയിഡ്സ്, വിട്ടുമാറാത്ത സൈനസൈറ്റിസ്, ഇവയൊക്കെ ഉണ്ടെങ്കിൽ പ്രധാനമായും നമ്മുടെ മൂക്കിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുകയും കൃത്യമായ രീതിയിൽ നമുക്ക് ശ്വാസം എടുക്കാൻ കഴിയാതെ വരികയും അത് ഉറക്കത്തെയൊക്കെ ബാധിക്കുകയും ചെയ്യും. അപ്പം ഉറക്കത്തിൽ നമ്മൾ മൂക്കിലൂടെ ശ്വസിക്കുന്നത് വായുവിലൂടെ ശ്വസിക്കുന്നതിനേക്കാൾ നിരവധി ഗുണങ്ങൾ നൽകുന്നുണ്ട്. അത് ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്ന വായുവിനുള്ള ഒരു സ്വാഭാവിക ഫിൽട്ടറായിക്കൊണ്ട് അല്ലെങ്കിൽ ഹ്യൂമിഡിഫയർ, അതുപോലെ തന്നെ അവിടുത്തെ ടെമ്പറേച്ചറിനെ, അവിടുത്തെ ഒരു താപനിലയെ സന്തുലിതാവസ്ഥയോടുകൂടി നിലനിർത്തുന്നതിലേക്ക് മൂക്ക് വളരെ കൃത്യമായൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മൂക്കിലൂടെ ശ്വാസം എടുക്കുമ്പോൾ അത് ഡയഫ്രമാറ്റിക് ശ്വാസത്തെ, അഥവാ നമ്മുടെ വയറിലുള്ള ഒരു മസിലുണ്ട്, ആ ഒരു മസിൽ പ്രവർത്തിച്ചുകൊണ്ടുള്ള കൃത്യമായൊരു ശ്വാസോച്ഛ്വാസം നടക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള നേരത്തെ പറഞ്ഞ അസുഖങ്ങൾ, മൂക്കടപ്പുണ്ടാകുമ്പോഴും DNS പോലെ, ടോൺസിൽസ് പോലെ, അഡിനോയിഡ്സ് പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഇതിനൊരു ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട്. മൂക്കടപ്പ് പ്രധാനമായും അലർജിയുള്ള ആളുകളിലാണ് അത് കാണാറുള്ളത്. അലർജി ഉള്ളവരിൽ അതുപോലെ തന്നെ അണുബാധകൾ വന്നു കഴിഞ്ഞാൽ ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ സമയത്ത് വരൾച്ചയും ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടായി രാത്രി പലപ്പോഴും ഈ അലർജിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളമൊക്കെ രാത്രിയായിരിക്കും ഈ മൂക്കടപ്പ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രധാനമായിക്കൊണ്ടും ഉണ്ടാവുക. രാത്രി 2-3 മണിക്കൊക്കെ ചിലപ്പോൾ മൂക്കടഞ്ഞ് എണീറ്റ് തുമ്മുകയും ഉറക്കം കിട്ടാതെ പ്രയാസപ്പെടുകയും ചെയ്യാറുണ്ട്. ചില ആളുകൾ രാവിലെ എണീറ്റ ഉടനെയാണ് ഇതുകൊണ്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാറുള്ളത്. അലർജി ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മൂക്കിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ടെർബിനേറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഇങ്ങനെ വളർന്നിരിക്കുന്നതായിട്ടൊക്കെ കാണാൻ സാധിക്കും. ആയിരിക്കും. മറ്റൊരു കാര്യമാണ് ഈ ഡീവിയേറ്റഡ് നാസൽ സെപ്റ്റം അല്ലെങ്കിൽ മൂക്കിൻ്റെ പാര വ്യതിചലിച്ച് നിൽക്കുന്നത്. അത് മൂക്കിനെ വേർതിരിച്ച് നിർത്തുന്ന ഒരു മതിൽ പോലെ അതിനെ ഒരു സെപ്റ്റം എന്ന് പറയുക. അവിടെ ഉണ്ടാകുന്ന വളവാണ് അത് കൂർക്കം വലി പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും അതുവഴി വായിലൂടെ ശ്വാസം എടുക്കേണ്ട ഒരവസ്ഥ വരികയും ചെയ്യും. മറ്റൊന്ന് ടോൺസിലുകളുടെയും അഡിനോയിഡുകളുടെയും ഒരു വളർച്ചയാണത്. കുട്ടികളിലും മുതിർന്നവരിലൊക്കെ ഒരുപോലെ ഈ ഒരു ടോൺസിൽസിൻ്റെ പ്രശ്നമുണ്ടാകാറുണ്ട്. അത് കൃത്യമായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുത്ത് എന്തുകൊണ്ടാണ് ഇത് വന്നത് എന്നുള്ളത് മനസ്സിലാക്കി ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുകയാണ് ചെയ്യേണ്ടത്. മറ്റൊന്ന് സൈനസൈറ്റിസ് ആണ്, വിട്ടുമാറാത്ത ജലദോഷം കാര്യങ്ങളൊക്കെ സൈനസിൽ നീർക്കെട്ടുണ്ടാക്കാനും പഴുപ്പുണ്ടാക്കാനൊക്കെ കാരണമാകും. പലപ്പോഴും ദീർഘകാലമായി കൊണ്ടുണ്ടാകുന്ന തലവേദനകൾ ഈ ഒരു സൈനസൈറ്റിസ് കൊണ്ടുള്ളതായിരിക്കാം. അപ്പോൾ ആ സൈനസിൽ കഫം കെട്ടിക്കിടന്ന് അവിടെ പഴുത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതുവഴിയും മൂക്കിൻ്റെ കൃത്യമായൊരു ശ്വാസോച്ഛ്വാസം പ്രയാസപ്പെട്ട് വരാറുണ്ട്. അപ്പോൾ ഇതിൽ ഏതുകൊണ്ടാണ് നമ്മുടെ മൂക്കടപ്പ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായി ഒരു ഡോക്ടറുടെ അടുത്ത് പോയി പരിശോധിച്ച് അതിനു വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്.
3: പീസ് റേഡിയോയിൽ നാം ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ. മൂക്കിൻ്റെ ആരോഗ്യം എന്ന വിഷയത്തിൽ ഇന്ന് നമ്മോട് സംസാരിച്ചത് ഡോക്ടർ സ്വാദിക് തിരൂർ.
5: പലപ്പോഴും പലരുമായും നാം പിണങ്ങാറുണ്ട്. ഈ പിണക്കങ്ങളുടെ കാരണം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അതെന്റെ കുഴപ്പമാണ് എന്നതിലേക്ക് എത്തിച്ചേരുമെന്നതിൽ സംശയമില്ല. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ സ്വീകരിക്കുന്നൊരു പൊതുവായ നയമുണ്ട്. ഒരു വ്യക്തി നിങ്ങളോട് അതിക്രമം ചെയ്താൽ ആ വ്യക്തിക്ക് നിങ്ങൾ 70 ഒഴിവ് കഴിവുകൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് അവൻ എന്നോട് അങ്ങനെ ചെയ്തത്? അത് ഇന്ന കാരണം കൊണ്ടായിരിക്കും. വീണ്ടും അത് ഇങ്ങനൊരു കാരണമായിരിക്കും. ഏ, അതുമല്ല. അങ്ങനെ 70 ന്യായങ്ങൾ തിരഞ്ഞതിനു ശേഷം എന്നിട്ടും നിന്റെ മനസ്സിന് തൃപ്തി വരില്ലെങ്കിൽ നീ ചിന്തിക്കണം, ലല്ലീല ആരിഫു, അവൻ എന്തോ ഒരു കാരണമുണ്ട്. അതെനിക്കറിയാഞ്ഞിട്ടായിരിക്കും. നമ്മുടെ ഭാര്യമാതാവ്, നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അങ്ങനെ പലരുമായും ബന്ധപ്പെട്ടുമുള്ള നമ്മുടെ പിണക്കങ്ങൾക്ക് ഇതൊരു സിദ്ധ ഔഷധമാകും എന്നതിൽ സംശയമില്ല. ജീവിതത്തിൽ ഇത്തരമൊരു നിലപാട് ഒന്ന് പരീക്ഷിച്ചറിഞ്ഞു നോക്കൂ. അപ്പോഴറിയാം മനസ്സിൻ്റെ ശാന്തിയും ജീവിതത്തിൻ്റെ സുഖവുമൊക്കെ.
6: ദൈവിക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന പീസ് റേഡിയോ ഇൻസൈറ്റിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് ആണിനെ കണ്ടുപഠിക്കാൻ പറഞ്ഞ സ്ത്രീപക്ഷവാദികൾ. ക്ലാസ് എടുത്തുകൊണ്ട് ഡോക്ടർ ഹിലാൽ സലീം CP നമുക്കൊപ്പം ചേരുന്നു.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്ത്രീകൾ മായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പം സമൂഹത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ 1-2 ഇൻസൈറ്റുകളിൽ ആ വിഷയം പറഞ്ഞിരുന്നു. ഫെമിനിസം എന്ന് പറയുന്നൊരു ആശയം എങ്ങനെയാണ് നമ്മുടെ സ്ത്രീകളെ സ്വാധീനിക്കുന്നത്, എന്താണതിൻ്റെ ചരിത്രം, എങ്ങനെയാണ് അത് സ്ത്രീകളെ ബാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. ഇന്ന് നമ്മൾ ഇൻസൈറ്റിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഫെമിനിസം എന്താണ് സ്ത്രീകൾക്ക് നൽകിയത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഒരു വളരെ ബേസിക്കായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം എല്ലാ ചരിത്രപരമായിട്ട് പല സൊസൈറ്റികളിലും പല സാമൂഹ്യ അവസ്ഥകളിലും പല സമൂഹങ്ങളിലും സ്ത്രീകളെ പലപ്പോഴും പുരുഷൻ സ്ത്രീകളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു ചരിത്ര സത്യമാണ്. കാരണം ഓരോ കാലഘട്ടങ്ങളിലും പുരുഷനെ സംബന്ധിച്ചിടത്തോളം മസിൽ പവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ ഭരിക്കുക എന്നുള്ളത് പുരുഷൻ പല കാലഘട്ടങ്ങളിലും ചെയ്തതാണ്. അത് ഇല്ലാതാക്കിക്കൊണ്ട് സ്ത്രീകൾക്ക് അവരുടെ അവകാശം കൊടുത്ത കാലഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 600 അറേബ്യയല്ല 700 600 സ്ത്രീകളെ വെറും കൊമോഡിറ്റി ആയിക്കൊണ്ട് ചരക്കുകളായി കണ്ടുകൊണ്ടിരുന്ന സ്ത്രീ ഒരു പെൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഴിച്ചു മൂടണം എന്നാഗ്രഹിച്ചിരുന്ന ഒരു സമൂഹത്തെ പരിവർത്തിപ്പിക്കുന്ന ഒരു പണി അവിടെ ഇസ്ലാം എന്ന് പറയുന്നൊരു ആശയം വന്നതോടുകൂടി സംഭവിക്കുകയും വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു എല്ലാവരും അങ്ങനെ ആയിരുന്നു എന്നുള്ളതല്ല. പക്ഷേ ചരിത്രത്തിൻ്റെ പല സന്ധികളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾ അടിച്ചമർത്തുന്ന അല്ലെങ്കിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ കാണാൻ പറ്റും. എന്തിനേറെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ സമൂഹത്തിൽ പോലും അതുണ്ട് എന്നുള്ളതാണ് സത്യം. നമ്മുടെ നാട്ടിൽ സ്ത്രീകളുടെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ എത്രത്തോളം നടക്കുന്നു, എന്താണ് അതിൻ്റെ റിസൾട്ട്, എവിടെയെങ്കിലും റിസൾട്ട് ഉണ്ടാകുന്നുണ്ടോ നമുക്കറിയില്ല. അപ്പോൾ ഈ രീതിയിൽ ഓരോ 5 കൂടുമ്പോഴും സ്ത്രീകൾ അസോൾട്ട് ചെയ്യപ്പെടുന്നു. നമ്മുടെ രാജ്യത്ത് ഓരോ 5 കൂടുമ്പോഴും ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കണക്കുകൾ കാണുമ്പോൾ അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്രയും പുരോഗമിച്ചു, നമ്മൾ 2026 എത്തി, എന്നിട്ടും എന്തെങ്കിലും മാറ്റമുണ്ടോ? അപ്പോൾ പിന്നെ ചരിത്രത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് ഘട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അവിടെ ഫെമിനിസം എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ സ്ത്രീപക്ഷവാദികൾ, ഫെമിനിസം ആസ് സച്ച് നമ്മൾ മാറ്റിവെച്ചു കഴിഞ്ഞാൽ സ്ത്രീപക്ഷവാദികൾ എന്ന് പറഞ്ഞ് ഓരോ കാലഘട്ടങ്ങളിലും പല വാദങ്ങളുമായി കടന്നു വന്ന ആളുകൾ, അവർ അതിൻ്റെ പല ധാരകളുണ്ട്. ആ ധാരകളിലുള്ള ആളുകൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഇസ്ലാം ഒരു മാറ്റം ഉണ്ടാക്കിയതുപോലെ തന്നെ ഫെമിനിസ്റ്റ് ആശയധാരകളിലുള്ള ആളുകളും പലപ്പോഴും സൊസൈറ്റിയിൽ, ഒരു സമൂഹത്തിൽ സ്ത്രീകൾക്കുണ്ടായിരുന്ന പല പ്രശ്നങ്ങളെയും അവർ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അവർ അഡ്രസ്സ് ചെയ്യുകയും പലപ്പോഴും സ്ത്രീകൾക്ക് യാതൊരു തരത്തിലുള്ള അവകാശങ്ങളും ഇല്ലാത്തടത്ത് നിന്ന്, അവർക്ക് സ്വത്തവകാശം പോലും ഇല്ലാത്ത ഒരു സമൂഹത്തിൽ നിന്ന് സ്വത്തവകാശങ്ങൾ നേടിയെടുക്കപ്പെടുന്ന രീതിയിലേക്ക് അവരെ മാറ്റി എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും. സൊസൈറ്റിയിലൊരു അവർക്ക് കുറച്ചും കൂടി ഒരു എഡ്ജ് കൊടുക്കാൻ ഫെമിനിസത്തിന് തീരെ പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല, പക്ഷേ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇത് ഇങ്ങനെ കൊടുത്തെങ്കിലും അറ്റ് വാട്ട് കോസ്റ്റ്? എന്താണ് ഫെമിനിസം അവർക്ക് തിരിച്ച് സമ്മാനിച്ചത്? സ്ത്രീ ഈ ഫെമിനിസത്തിലൂടെ അവർക്ക് ഇതൊക്കെ കിട്ടിയെങ്കിലും തിരിച്ച് അതല്ലാതെ അവർ വിചാരിക്കാത്ത മറ്റ് പല കാര്യങ്ങൾക്കും കാര്യങ്ങളും അവരെ ബാധിച്ചു, സ്ത്രീകളെ ബാധിച്ചു എന്നുള്ളത് കാണാൻ പറ്റും. ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഫെമിനിസം പലപ്പോഴും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആശയങ്ങൾ, ഫെമിനിസം ആസ് സച്ച് ഒരു ഐഡിയോളജി എന്ന നിലക്കല്ല, അതിൻ്റെ അനുരണനങ്ങൾ അല്ലേ, അത് കാരണം ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങൾ, അത് കാരണം സ്ത്രീകൾക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം ഈ പലപ്പോഴും ഇപ്പോൾ ഈ സ്ത്രീപക്ഷവാദികളായിട്ടുള്ള ആളുകളുടെ സംസാരങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, പുരുഷന് അത് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ ഞങ്ങൾക്കെന്താ, അവരത് ചെയ്യുന്നില്ല, ഞങ്ങൾക്കെന്താ, ഇങ്ങനെയുള്ള ചോദ്യം കാണാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷനാണ് എന്തോ ഒരു ഹയർ ഗ്രേഡിലുള്ള ആൾ, നമ്മൾ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും താഴെയാണുള്ളത്, അല്ലെ, ഇൻഹറൻ്റ്ലി നമ്മൾ ജനിക്കുമ്പോൾ തന്നെ അങ്ങനെയാണ്, നമുക്ക് പുരുഷനെ പോലെ ആവണം. അതുകൊണ്ടാണ് പലപ്പോഴും ഈ പറഞ്ഞ പോലെ മോഡേൺ ഡ്രസ്സിങ്ങിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്, പുരുഷനെ പോലെ ഡ്രസ്സ് ചെയ്യുക അല്ലേ, പുരുഷനെ പോലെ, പുരുഷൻ എങ്ങനെയാണോ ഡ്രസ്സ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ ഡ്രസ്സ് ചെയ്യുക. അപ്പോൾ ആരെങ്കിലും പിന്നെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ, അവർക്ക് പറ്റുമെങ്കിൽ ഞങ്ങൾക്കും പറ്റിക്കൂടെ, അവർക്ക് പറ്റുമെങ്കിൽ ഞങ്ങൾക്കെന്താ പ്രശ്നം. അപ്പോൾ ഇത് പലതരത്തിൽ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളെ നമ്മുടെ കേരളത്തിലുള്ള ബാലുശ്ശേരിയിലുള്ള ഒരു സ്കൂളിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം കൊണ്ടുവന്നു, അന്ന് വലിയ കോലാഹലങ്ങൾ ഉണ്ടായി, അത് പിന്നീട് അവർ പിൻവലിക്കുന്ന സാഹചര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ആ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം കൊണ്ടുവന്ന സമയത്ത് അവിടെ എന്താ സംഭവിച്ചത്? ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നമ്മൾ കൊണ്ടുവരുന്നു, അന്ന് ഡോക്ടർ ആർ ബിന്ദുവാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, അവരാണ് വലിയ രീതിയിൽ അത് ട്വീറ്റൊക്കെ ചെയ്തു, ഞങ്ങൾ കേരളത്തിൽ പുതിയൊരു വിപ്ലവം കൊണ്ടുവന്നിരിക്കുന്നു, ജെൻഡർ ന്യൂട്രൽ യൂണിഫോമുകൾ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ നമുക്കൊക്കെ ആകാംക്ഷ എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കാൻ പോകുന്നത്, ജെൻഡർ ന്യൂട്രലാണ്, അപ്പോൾ ആണും പെണ്ണും എല്ലാം ഒരേ വസ്ത്രമാണ് ധരിക്കുക, അപ്പോൾ എന്തായിരിക്കും വസ്ത്രം അല്ലേ, പാൻറ്റും ഷർട്ടും ആണോ അതോ പിന്നെ പാവാടയും ഇതാണോ? അപ്പോൾ നമ്മൾ പിന്നീട് അവർ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ഇട്ടിട്ട് വന്ന് നോക്കുന്ന സമയത്ത് അവിടെ കാണാൻ പറ്റിയ എന്താണ്, ആൺകുട്ടികളും പെൺകുട്ടികളും ആൺകുട്ടികളുടെ വസ്ത്രം ധരിക്കുന്നു, അതൊരു വിപ്ലവമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ജെൻഡർ ന്യൂട്രാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കൊണ്ടുവരുന്ന ആശയത്തിൽ പോലും എവിടത്തേക്കാണ് എത്തുന്നത്, ആൺകുട്ടികളുടെ വസ്ത്രത്തിലേക്ക് പെൺകുട്ടി എത്തുന്നു. പിന്നെ അത് വലിയ ചർച്ചയായ സമയത്ത് അത് എന്തോ ഞങ്ങളുടെ കംഫേർട്ടാണ്, അതങ്ങനെ ഞങ്ങൾ വിചാരിച്ചിട്ടൊന്നുമില്ല, ആൺകുട്ടികളുടെ വസ്ത്രത്തിലേക്ക് എത്തിക്കണം എന്നുള്ള വിചാരിച്ചിട്ടില്ല, അതല്ലേ കംഫേർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ന്യായങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ആൺ ധരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ആണിൻ്റെ ഒരു കാര്യം, അതിനെ മാതൃകയാക്കുക. പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ, നമ്മളെന്തോ കുറഞ്ഞ ആൾക്കാരാണ്, അതുകൊണ്ട് ആ പുരുഷന്മാരായിട്ടുള്ള ആളുകൾ എന്താണോ ചെയ്യുന്നത് അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ വലിയ രീതിയിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ കറങ്ങി നടക്കുന്ന ഒരു റീലുണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് അസമയം എന്ന് ഒരു കോടതി മുറിയിൽ ഒരു വക്കീൽ ചോദിക്കുന്ന ഒരു രംഗമാണ്. സ്ത്രീകൾക്ക് ഏതാണ് അസമയം? ശരിയാണ്, സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞിട്ടൊരു അസമയമുണ്ടോ? അസമയം എന്നിട്ടൊരു സമയമുണ്ടോ? പാടില്ലാത്തൊരു സമയം. പക്ഷെ നമ്മളൊരു പ്രാക്ടിക്കലി പ്രായോഗികമായി ചിന്തിക്കുന്ന നമുക്കറിയാം, രാത്രികാലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈമുകൾ കൂടാനുള്ള ചാൻസ് ഉണ്ട്, അവിടെ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർക്ക് തന്നെ ചാൻസ് ഉണ്ട്. പിന്നെ അങ്ങനെയുള്ള ക്രൈമുകൾ, അത് പലപ്പോഴും ഫിസിക്കലായിട്ട് നമ്മുടെ ശാരീരികമായിട്ടുള്ള ക്രൈമുകളാണെങ്കിൽ പുരുഷന് ഒരു പരിധിവരെ അത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരുപക്ഷെ സാധിച്ചേക്കാം. സ്ത്രീകൾക്ക് മസിൽ പവറും കാര്യങ്ങളൊക്കെ കുറവാണ്, അത് ബയോളജിക്കൽ ഫാക്റ്റാണ്, നമ്മൾ ഇവിടുന്ന് പറയാനുള്ള ഒരു സ്ത്രീ വിരുദ്ധമായിട്ടൊരു കാര്യം പറയല്ല, ബയോളജിക്കൽ ഫാക്റ്റാണ്, അതുകൊണ്ടായിരിക്കാം രാത്രികാലങ്ങളിൽ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾ എന്ന് മാത്രം എഴുതി വെച്ചിടത്തൊക്കെ പുരുഷന്മാരിക്കുന്ന കാണാൻ പറ്റും. എന്തുകൊണ്ടാണ്, എന്താ അങ്ങനെ സ്ത്രീകൾ എന്ന് പറഞ്ഞെടുത്ത് സ്ത്രീകളില്ലാത്തത് അവിടെ എന്തുകൊണ്ടാണ് പുരുഷന്മാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അതൊന്നുമില്ല, ആ സമയത്ത് സ്ത്രീകൾ പുറത്തിറങ്ങുന്നില്ല, അതാണ് എൻ്റെ ഉത്തരം. അത് വെച്ചിട്ട് രാത്രി സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പാടില്ല അങ്ങനെയല്ല, ആ സമയത്ത് പ്രായോഗികമായി എല്ലാവർക്കും മനസ്സിലായി ആ സമയത്ത് ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ നടക്കാൻ ചാൻസ് ഉണ്ട്, കാരണം രാത്രികാലമാണ്, ആളുകളൊക്കെ ഉറങ്ങുന്ന സമയമാണ്, എന്തെങ്കിലുമൊക്കെ കുറ്റവാളികളായിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, ആ സമയത്ത് നമുക്കൊന്ന് സേഫായിട്ട് നമ്മൾ വീട്ടിലെത്തണം എന്നൊരു പക്ഷേ സ്ത്രീകൾ ചിന്തിച്ചതായിരിക്കാം. പക്ഷേ അത് ഭയങ്കര അതിനെ നേരെ മാറ്റി നിർത്തി എന്താണ് ഏതാണ് സ്ത്രീകൾക്ക് അസമയം എന്നൊക്കെ ചോദിച്ചിട്ടൊരു ഒരു ഒരു വീഡിയോ ക്ലിപ്പ്, ആ ഒരു സിനിമയുടെ ഒരു രംഗം അതിങ്ങനെ പ്രചരിക്കുന്നത് കാണാൻ പറ്റും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത് ഈ അസമയം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ അല്ല അവിടുത്തെ വിഷയം. അവിടെ അവർ ശ്രമിക്കുന്നത് എന്താണ്, പുരുഷനെപ്പോലെ രാത്രിയും ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റണം. ഇപ്പോൾ അങ്ങനെ ഒരു സ്ഥലം നമ്മുടെ തിരുവനന്തപുരത്ത് അതേപോലെ കുറച്ച് ആൾക്കാർ തട്ടിക്കൂട്ടിയിട്ടൊരു സംഗതി ഉണ്ടാക്കി, അങ്ങനെ അവിടെ അടി നടക്കുന്ന കാണാൻ പറ്റുന്നു. പിന്നെ അതായത് അവിടെ ഇതേ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ആ സമയത്ത് വരാൻ പറ്റും, ഏത് പാതിരാത്രിക്ക് സ്ത്രീകൾക്ക് മാത്രമായി വരാൻ പറ്റുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ടാക്കി, പിന്നീട് അടി നടന്നിട്ട് അവിടെ പൂട്ടിക്കുന്ന അവസ്ഥയെ കാണാൻ പറ്റിയത്. എന്തായാലും ഇങ്ങനെയുള്ള അതായത് മനുഷ്യ സഹജമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇവിടെ നമുക്ക് തുല്യത വേണം, നമുക്ക് വിപ്ലവം വേണം എന്ന് പറഞ്ഞ് നടന്നിട്ട് അവസാനം എന്തെങ്കിലുമൊക്കെ ആയിട്ട് അൽക്കുൽത്താവുന്ന അവസ്ഥയാണ് കാണാൻ പറ്റുന്നത്. ഇതേ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ വസ്ത്രധാരണത്തിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ ആണ് ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റണം അല്ലേ, അങ്ങനെ പറയുന്ന ആൾക്കാരെ കാണാൻ പറ്റും. ഇവിടെയൊക്കെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? സ്ത്രീപക്ഷവാദികളായിട്ടുള്ള ആളുകളാണ് ഇതിന് വാദിക്കുന്നത്, അത് നമുക്കെല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണ് ഇതിൻ്റെ മുൻപന്തിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ

വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ അതൊന്നും അല്ല പ്രധാനം. അങ്ങനെ ഒരു കുട്ടി ഉണ്ടാക്കുക, അല്ലെങ്കിൽ കുട്ടി ജനിക്കുക, ആ കുട്ടിനെ നർച്ചർ ചെയ്യുക, വളർത്തിയെടുക്കുക, ഇതൊന്നും പ്രത്യേകിച്ച് വലിയ സംഗതിയൊന്നുമില്ല. ഇതൊന്നും അല്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രധാനം. കോർപ്പറേറ്റ് വ്യവസ്ഥയിൽ ഒരു ശമ്പളമില്ലാതെ ചെയ്യുന്ന ഇങ്ങനെയുള്ള ജോലികൾ, അതൊക്കെ എന്തോ ഒരു എന്താ പറയുക, ഒരു താഴ്ന്ന ജോലിയാണ് എന്നുള്ളൊരു ചിന്ത സ്ത്രീകളെ ഉണ്ടാക്കിയെടുക്കാൻ ഫെമിനിസത്തിന് അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു എന്നുള്ളത്, ഇത് നമ്മളിപ്പോൾ പറയുന്നതല്ല, ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണെന്നുള്ളതാണ്. മറ്റൊന്ന് ഇവർ സാധാരണ ചെയ്യാറുള്ളൊരു സംഗതിയാണ് ആൻറ്റി മാരേജ്, അതായത് ഈ വിവാഹം എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ആവശ്യമില്ല. നമുക്കീ പറഞ്ഞതുപോലെ തന്നെ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫെമിനിസ്റ്റുകളായിട്ടുള്ള വലിയ അവരുടെ ആചാര്യന്മാരായിട്ടുള്ള ആളുകൾ പറഞ്ഞതുപോലെ തന്നെ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പുരുഷൻ്റെ കീഴിൽ നമ്മളിങ്ങനെ അട്ടയെ പോലെ ഇങ്ങനെ പിടിച്ചു തൂങ്ങി നിൽക്കുന്നതാണ്, അഥവാ പാരസൈറ്റിസമാണ്, ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പാണ് വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ, അങ്ങനെയാണ് ഫെമിനിസ്റ്റുകൾ പറഞ്ഞത്. സോ അതാണ് ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. പലപ്പോഴും ഈ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഒരു പക്ഷേ ഒരു ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില സിനിമകൾ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ഒരു 5-6 വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള സിനിമകൾ നമുക്ക് കാണാൻ പറ്റും. ആ സിനിമകളിൽ അവർ പോർട്രേ ചെയ്യുന്ന പല കാര്യങ്ങളും ഉള്ളതായിരിക്കാം, സാമൂഹിക യാഥാർത്ഥ്യങ്ങളായിരിക്കാം, മാറേണ്ട പല ആചാരങ്ങളും ആയിരിക്കാം. പക്ഷേ അതിലൊക്കെ ഒരു അൾട്ടിമേറ്റ്ലി അവരെത്തുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകൾക്ക് വിവാഹം ആവശ്യമില്ല, സ്ത്രീ എംപവർ ആയാൽ മതി, വിവാഹത്തിൻ്റെ ആവശ്യമൊന്നും പ്രത്യേകിച്ചില്ല. ഈ സിനിമയൊക്കെ എടുക്കുന്ന സംവിധായകൻ, അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് പറയുകയാണ്, ഈ ഒരു സിനിമ കണ്ടിട്ട് ഒരു 10 വിവാഹമോചനം നടന്നാൽ എനിക്ക് അത്രയും സന്തോഷമാണ് എന്ന് പറഞ്ഞാൽ, അവരുടെ പ്രഖ്യാപിതമായിട്ടുള്ള ആശയമാണ് വിവാഹമോചനം നടക്കുക എന്നുള്ളത്. അതായത് വിവാഹമോചനം എന്നുള്ളത് അവർ കാണുന്നത്, ഒരു സ്ത്രീയെ വിവാഹമോചനത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത് ആ സ്ത്രീയുടെ വിമോചനമാണ് എന്നുള്ള നിലക്കാണ് അവരതിനെ ഇക്വേറ്റ് ചെയ്യുന്നത്. പക്ഷേ അവർ പോലും ഈ ആശയം ഉള്ളിൽ കൊണ്ട് ആത്മാർത്ഥമായി പറയുന്നതായിരിക്കാം. പക്ഷേ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പിന്നീട് ഈ വിവാഹം മാറ്റിവെച്ച് കഴിഞ്ഞാൽ പിന്നെ ലിവിങ് ടുഗദർ ആയിരിക്കും. ലിവിങ് ടുഗദറിൽ എന്താ നടക്കുക? സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടാവില്ല. അവിടെ പുരുഷനാണ് കൂടുതൽ പവർ കിട്ടുന്നത്. നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മസിൽ പവർ പുരുഷനാണ് കൂടുതൽ. സ്വാഭാവികമായിട്ടൊരു പാർട്ട്നേഴ്സ് ആകുന്ന സമയത്ത് അവിടെ പുരുഷന് കൂടുതൽ പവർ ഉണ്ടാവുകയും, പ്രത്യേകിച്ച് യാതൊരു റെസ്പോൺസിബിലിറ്റീസ് അല്ലേ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല, ആരോടും ഉത്തരം പറയേണ്ട ആവശ്യമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ ആ സ്ത്രീ ആക്രമിക്കപ്പെടാനുള്ള ചാൻസാണുള്ളത്. അപ്പോൾ അതിലേക്ക് സ്ത്രീകളെ തള്ളിയിടുന്നതാണ് ഫെമിനിസം എത്തിച്ചേർന്നിട്ടുള്ളൊരു ദുരവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഈ രീതിയിൽ വിവാഹത്തെ എതിർക്കുന്ന രീതിയിൽ ചില ഫെമിനിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ഇതിനൊരു പരിഹാരമായിട്ട് പറഞ്ഞത് ലെസ്ബിയനിസം പ്രോത്സാഹിപ്പിക്കണം എന്നാണ്. ഏത് ഈ വിവാഹം വേണ്ട, വിവാഹത്തിലൂടെയുള്ള പ്രശ്നങ്ങൾ കുറേ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ടല്ലോ. ശരിക്കും മനസ്സിലാക്കുക, സ്ത്രീകൾ വിവാഹത്തിലൂടെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരൊരിക്കലും നമ്മൾ ഇല്ല എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല, അത് കണ്ണട ചിരട്ടാക്കുന്ന പോലെയാണ്. അവിടെ സംഭവിക്കേണ്ടത് എന്താണോ പ്രശ്നം, ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ഈ വിവാഹം എന്ന് പറഞ്ഞ വ്യവസ്ഥിതി തന്നെയാണ് പ്രശ്നം, ഈ വ്യവസ്ഥിതിക്കെതിരെ നമ്മൾ പോരാടണം, ഇവിടെ ലെസ്ബിയനിസം കൊണ്ടുവരണം, ഏത് വിവാഹത്തിന് പകരം ലെസ്ബിയനിസം കൊണ്ടുവരണം, അങ്ങനെയും പറഞ്ഞ ആളുകളെ നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതേ രീതി നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഇപ്പോൾ പലപ്പോഴും ഈ ഇങ്ങനെയുള്ള ആശയത്തിൻ്റെ ആളുകൾ, ഫെമിനിസം ആണെങ്കിലും ഇമ്പീരിയലിസം ആണെങ്കിലും, ഈ പറയുന്ന കമ്പോളവൽക്കരണം ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ മുതലാളിത്തത്തിൻ്റെ ആളുകൾ ഇസ്ലാമിനെ എതിർക്കുന്നതും ഈ ഒരേ വശത്ത് നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ട് അവർ ഇസ്ലാമിനെ എതിർക്കുന്നത്? നേർക്ക് നേരെ അവർ പറയുന്നത് വെച്ചാൽ ജെൻഡർ ഈക്വാലിറ്റി ഇല്ല, ഇസ്ലാമിൽ ജെൻഡർ ഈക്വാലിറ്റി ഇല്ല, അല്ലെങ്കിൽ ഇസ്ലാം അതിനൊന്നും അനുകൂലിക്കുന്നില്ല, ഇങ്ങനെ ജെൻഡർ ഈക്വാലിറ്റിനെ അനുകൂലിക്കുന്ന, സ്ത്രീകൾക്ക് സ്ഥാനം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ആരോടാണ് പറയുന്നത് ഓർക്കണം. സ്ത്രീകൾക്ക് ഇവർ ഈ പറയുന്ന പല അവകാശങ്ങളും കൊടുത്ത ഒരു 200 വർഷം മുമ്പാണ് പല സ്വത്തവകാശം പോലും സ്ത്രീകൾക്ക് കിട്ടുന്ന നമുക്ക് മനസ്സിലാക്കണം. 1400 വർഷം മുമ്പ് അതേ അവകാശങ്ങൾ സ്ത്രീക്ക് വകവെച്ച് കൊടുത്ത ഇസ്ലാമിനെയാണ് ഇവരിന്ന് അടിക്കുന്നത്. അതിൻ്റെ ഒരു ഐറണി വേറെ അവിടെ കിടക്കുകയാണ്. എന്നിട്ട് ഇവർ സ്ഥിരം ഇസ്ലാമിനെ പറയുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഈ ഫെമിനിസം എന്ന് പറയുന്ന ഒരു ആശയം, ഇങ്ങനെയുള്ള പല ആശയങ്ങളും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് കമ്പോളവൽക്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ കമ്പോളത്തിൽ അവർക്ക് ചില ഇൻട്രസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും. കമ്പോളത്തിൽ ചില ഇൻട്രസ്റ്റുകളുണ്ട്. അത് ഒരു സ്ത്രീ മൂടിപ്പതച്ച് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് കിട്ടാത്ത ചില ലാഭങ്ങളുണ്ട്. ആ സ്ത്രീ അവളുടെ എല്ലാം തുറന്ന് കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ചില ലാഭങ്ങളുണ്ട്. ആ ലാഭത്തിൻ്റെ പേരിൽ, ആ ലാഭത്തെ അവർക്ക് നിഷേധിക്കുന്ന ഇസ്ലാമിനെ സ്വാഭാവികമായിട്ടും അവർക്ക് പ്രതിപട്ടികയിൽ നിർത്തേണ്ടി വരും. സ്വാഭാവികമായിട്ടും ഇസ്ലാം ഒരു കാര്യം പറയുമ്പോൾ അതിനെ എതിർവശത്ത് ഇവർക്ക് നിൽക്കേണ്ടി വരും. അങ്ങനെയുള്ള ആശയം, അതും നമ്മൾ ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയ വളർത്തുന്നതിൽ അവർക്കും പങ്കുണ്ട് നമുക്ക് കാണാൻ പറ്റും. ഈവൻ ഒരു 9/11 ശേഷം, അങ്ങനെയുള്ള ഭീകരാക്രമണമൊക്കെ നടന്നതിന് ശേഷം, ഇസ്ലാമിനെ വലിയ രീതിയിൽ തെറ്റായി ചിത്രീകരിക്കുന്ന ആശയങ്ങൾ കാണുന്ന പല ഭാഗത്തുള്ള ആളുകൾ ഈ രീതിയിൽ, അതിൽ പ്രധാനപ്പെട്ട ഒരു വശം മുതലാളിത്തത്തിൻ്റെ കയ്യിൽ നിന്നാണ്. കാരണം അവർ വിചാരിക്കുന്ന സ്ത്രീകളുടെ എല്ലാം തുറന്നിട്ടുകൊണ്ട് സ്ത്രീകളെ ഒരു കച്ചവട വസ്തുവാക്കി, അല്ലെങ്കിൽ കമ്പോളവൽക്കരിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നതിൽ നിന്ന് സ്ത്രീകളെ തടയുന്നൊരു കാര്യം ഇസ്ലാമാണ്. അതുകൊണ്ടാണല്ലോ ഈ യൂറോപ്യൻ കൺട്രീസിൽ നമ്മൾ നോക്കുക
നോക്കുകയാണെങ്കിൽ ഒരുപാടധികം സ്ത്രീകൾ, പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് അവിടെ ഇസ്ലാം സ്വീകരിക്കുന്നത്. കാരണം എന്താണ്, അവർ മനസ്സിലാക്കി കഴിഞ്ഞു, അവരെ അവരെ ചരക്കുവൽക്കരിക്കുകയാണ്, അവരെ ചരക്കുകളാക്കിയാണ് ഈ മുതലാളിത്തം പരിഗണിക്കുന്നത്. അതിനപ്പുറം അവർക്കൊരു വിമോചനം അത് ഇസ്ലാമിലൂടെ മാത്രമേ സാധ്യമാവൂ എന്ന് ഇസ്ലാം അവിടെ എത്തിയതോടുകൂടി അവർക്ക് ബോധ്യപ്പെടുകയാണ്. മുമ്പ് അവരുടെ കയ്യിൽ ഇസ്ലാം ഉണ്ടായി.

0: നടക്കുന്നില്ല. ആ സമയത്ത് അവർ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി, അതാണ് ഫെമിനിസം. ഇന്ന് അവർക്ക് ഇസ്ലാം ലഭിച്ചു, അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഫെമിനിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഫെമിനിസം എന്താണ് സ്ത്രീകളോട് ചെയ്തത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ കാണാൻ പറ്റുന്ന യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഈ വിഷയങ്ങൾ കൂടുതൽ പഠിക്കാൻ തയ്യാറാവുക. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, ജസാകുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, ആണിനെ കണ്ടുപഠിക്കാൻ പറഞ്ഞ സ്ത്രീപക്ഷവാദികൾ. ക്ലാസ് എടുത്തത് ഡോക്ടർ ഹിലാൽ സലീം സി പി.
2: قد كفاني علم ربي من سؤالي.
3: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
4: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
3: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
4: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
2: വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ നിലവിൽ കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി പോലെയുള്ള, അല്ലെങ്കിൽ റാഗിംഗ്, അതുപോലെ ഉള്ള വിഷയങ്ങൾ, അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനം, അത് പലതവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇന്നിരിക്കെ ഈ അടുത്ത കാലത്ത് ഭരണകക്ഷിയിൽപ്പെട്ട പ്രമുഖനായ ഒരു MLA ഒരു വീഡിയോ നമ്മൾ കാണുകയുണ്ടായി. അത് പല രീതിയിൽ കഴിഞ്ഞ ഒരാഴ്ചകളായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇതിൻ്റെ ഒരു സമ്മറി എടുത്തു നോക്കുകയാണെങ്കിൽ, റൈറ്റ് ടു എഡ്യൂക്കേഷനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും തന്നെ ക്യാമ്പസുകൾ ഈ അടുത്ത കാലത്തെ വളരെയധികം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ബറാമി, ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ഈ ഒരു സമയത്ത് എന്താണ് ഇതിൽ നമുക്ക് എവിടെയാണ് നമ്മളെ കുട്ടികളെ മനസ്സിലാക്കുന്നതിൽ പിഴവ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്?
3: സത്യത്തിൽ പൂച്ചക്കാര് മണികെട്ടും എന്നുള്ള ഒരു പ്രശ്നമായിരുന്നു നമ്മുടെ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നിടത്ത് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് തോന്നും. കാര്യം വിദ്യാഭ്യാസ രംഗത്തും സ്കൂളിലും കുട്ടികളുമൊക്കെയായിട്ട് എൻഗേജ് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു വിഷമവും സത്യവുമാണ് MLA വീഡിയോയിൽ അദ്ദേഹം പങ്കുവച്ചത്. അഥവാ കുട്ടികളുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റം, അവരുടെ എക്കോസിസ്റ്റത്തിൽ വരുന്ന മാറ്റം, ഇനി എത്രയൊക്കെ നമ്മളൊന്നായി പരിശ്രമിച്ചാലും അല്ലപ്പോൾ തൂഫാൻ പോലുള്ള സംഗതിയൊക്കെ വളരെ ശക്തമായി നമ്മുടെ സിസ്റ്റം ഇവിടെ വർക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ പോലും പിന്നെ നമുക്ക് പാച്ചപ്പ് ചെയ്യാൻ കഴിയാത്ത രൂപത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടോ എന്ന് തോന്നിപ്പിക്കുന്നു. സത്യത്തിൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു ഏർലി ഡിറ്റക്ഷൻ പോയിൻ്റായി വർത്തിക്കേണ്ട സ്ഥലമാണ്. അതുപോലെ തന്നെ ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കേവലം ആ വിഷയം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അത് ഒരു കണ്ടൻറ് ഡെലിവറി ചെയ്യുക എന്നതോടൊപ്പം തന്നെ ഒരു ഏർലി വാർണിംഗ് സിസ്റ്റമായി വർക്ക് ചെയ്യേണ്ടതാണ് ടീച്ചർമാരെന്ന് പറഞ്ഞാൽ. ഈ രണ്ട് സംഗതിയും കഴിഞ്ഞ ഒരു പിന്നെ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഒന്നാമത്തെ കാര്യം, ഒരു സ്കൂൾ എന്ന നിലക്ക് ഒരു എല്ലാ കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം അവരുടെ ആക്റ്റീവ് ടൈം സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലാണ്. അവരുടെ നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ഉണ്ടാകുന്നത് സ്കൂളിലാണ്. അപ്പോൾ സ്വാഭാവികമായും അവരുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ മാറ്റങ്ങളും ഏറ്റവും ആദ്യം അവർ പുറത്തെടുക്കുന്ന സ്ഥലവും സ്കൂളായിരിക്കും. അപ്പോൾ ആ സ്കൂളിൽ നിന്ന് കുട്ടികളുടെ ഇപ്പം പ്രത്യേകം പരാമർശിക്കപ്പെട്ടിട്ടുള്ള വിഷയം സെക്ഷൽ അബ്യൂസും അതുപോലെ തന്നെ ലഹരി ഉപയോഗവും ഒക്കെ ബന്ധപ്പെട്ടതാണ്. ഇനി ഇതടക്കമുള്ള സംഗതികളെ സ്കൂളിൽ നിന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ, എന്നിട്ട് അത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു എക്കോസിസ്റ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു പ്രശ്നമാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളൊരു എക്കോസിസ്റ്റം തന്നെ അങ്ങനത്തെ വാല്യൂസിനെ കുറിച്ചൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അതൊരു മോറൽ പോലീസിങ് ആയി, അതൊരു സദാചാര പോലീസ് എന്നൊക്കെ ഉള്ള ഒരു ഡീഗ്രേഡിങ് ടെർമിനോളജികൾ ഉപയോഗിച്ച് അതിനെ എതിരേൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല ഇവിടെ ഉണ്ടായൊരു വലിയ ഷിഫ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, കുട്ടികൾ അവരുടെ അവകാശ ബോധത്തെക്കുറിച്ച്, അങ്ങനെ പറയാൻ പ്രയോഗിക്കാൻ പറ്റുമോ എനിക്കറിയില്ല, പരിധിയിൽ കവിഞ്ഞ അവബോധം കുട്ടികൾക്കുണ്ട് എന്നുള്ളത് ഒരു വിഷയമാണ്. അത് പറഞ്ഞാൽ അത് സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ സെമിനാറുകളിൽ നിന്നുകൊണ്ട് മാത്രമൊന്നുമല്ല, ഈ സെലിബ്രിറ്റീസ് അവർക്ക് പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കുന്ന ഇൻപുട്ടുകളുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ കിട്ടിക്കൊണ്ടേയിരിക്കുന്ന സംഗതി, സിനിമകൾ പോലെയുള്ള സംഗതികൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഭയങ്കര കൺസേൺഡ് ആണ്, അവർ എഡ്യൂക്കേറ്റഡ് ആണ് ആ വിഷയത്തിൽ. പശ്ചാത്തലം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഒരു ഏർലി വാർണിംഗ് സിസ്റ്റമായി അവിടെ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റാത്ത സാഹചര്യമാണ് സ്കൂളുകളിലുള്ളത്. അത് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇപ്പം സമൂഹത്തിൽ എല്ലാവരും തെറ്റാണ് എന്ന് അംഗീകരിക്കുന്ന കാര്യങ്ങൾ തന്നെ കുട്ടികളിലുണ്ടായിട്ട് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ടീച്ചേഴ്സ് ഇപ്പോൾ ശ്രമിക്കുമോ എന്ന് നമുക്ക് പരിചയമുള്ള ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ചാൽ അവർ ഇപ്പോൾ അങ്ങനത്തെ തലവേദനക്കൊന്നും നിൽക്കണ്ട, നമ്മൾ പഠിപ്പിക്കുക, റിസ്ക് എടുക്കണ്ട, കാരണം അത് അവരെ കരിയറിനെ നന്നായിട്ട് ബാധിക്കും. പിന്നെ സദുദ്ദേശത്തോടു കൂടെ കുട്ടികളെ എന്തെങ്കിലുമൊക്കെ നന്നാക്കാൻ വേണ്ടി എടുത്ത എന്തെങ്കിലും ഒരു കറക്റ്റീവ് മെഷേഴ്സ് പോലും അവർക്കെതിരെ അവരെ പ്രതി ചേർക്കാൻ പറ്റുന്ന സ്ഥാനത്തേക്ക് വരും. അതുകൊണ്ട് അത്ര റിസ്ക് എടുക്കാൻ നിൽക്കണ്ട എന്നതാണ് ടീച്ചേഴ്സ് തീരുമാനിക്കുന്നത്. അതെങ്ങനെ രൂപപ്പെട്ടു എന്നതിൽ നമുക്ക് ഭയങ്കരമായ ആലോചന ഉണ്ടാക്കണം. ഇനി അതെങ്ങനെ തിരുത്താൻ പറ്റും എന്നതിലും നമുക്ക് ഭയങ്കര ആലോചന ഉണ്ടാകണം. കുട്ടികൾക്ക് സ്വാഭാവികമായും അവരുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ് റൂമിൽ നടക്കുന്ന വയലൻസിനെയോ അല്ലെങ്കിൽ കുട്ടികൾക്കെതിരെ നടക്കുന്ന ഹറാസ്മെൻറ്റിനെയോ ഒന്നും 1% പോലും നമുക്ക് പിന്തുണക്കാൻ പറ്റുന്നതല്ല. അതിനെ മാറ്റേണ്ടത് തന്നെയാണ്, തർക്കമല്ല. അതിൽ പ്രോപ്പർ ട്രെയിനിങ്ങുകൾ കൊടുക്കുക, അത്തരം പിന്നെ ഒരു റോങ് ആയിട്ടുള്ളൊരു ബിഹേവിയർ ഒരു ടീച്ചർ എടുത്താൽ അതിനെ കണ്ടെത്താനും പരിഹരിക്കാനും പറ്റുന്ന മാർഗങ്ങൾ ഉണ്ടാകുക, ഇതൊക്കെ സ്വീകരിക്കുന്നതോടൊപ്പം കുട്ടികൾക്ക് അവരുടെ അവകാശങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ റെസ്പോൺസിബിലിറ്റീസ് റൈറ്റ്സ് പിന്നെ എന്നതിനെ കുറിച്ചിട്ട് ബാധ്യതയെക്കുറിച്ച് കുട്ടികൾ എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ 10% വളരെ കുറവാണ്. അപ്പോൾ കുട്ടികൾ അവരുടെ ബൗണ്ടറീസ് എന്താണ്, ഇത് നമ്മൾ സ്കൂളുകളിൽ പറഞ്ഞു കൊടുക്കേണ്ടത്. പറഞ്ഞു കൊടുത്താൽ അതൊരു അധികപ്പെട്ടായ ധാർമ്മികതയും മൊറാലിറ്റി ആയിട്ടാണ് കണക്കാക്കുക. അപ്പോൾ സോക്കോൾഡ് പുരോഗമന ലോകത്ത് നമുക്ക് അത്തരം സംഗതികളൊക്കെ എടുത്താൽ അവർ പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ കുട്ടികളെ അങ്ങനത്തെ കറക്ഷൻസ് എടുക്കാൻ ടീച്ചേഴ്സ് ഉണ്ടാകണില്ല, അവരൊരുക്കല്ല, അല്ലെങ്കിൽ അവർക്ക് പേടിയാണ്, അവരെ കരിയറിനെ സംബന്ധിച്ച് അവർക്ക് പേടിയാണ്. അതെങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാലും കഴിഞ്ഞ കുറച്ചേറെ വർഷങ്ങളായിട്ടുള്ള നമ്മുടെ ഒരു ഷിഫ്റ്റാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ കൂടുതൽ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയാണ് ഈ ടീച്ചേഴ്സിൻ്റെ വർക്ക് ലോഡ്. ടീച്ചർ നമ്മുടെ ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചേഴ്സ് ആണെങ്കിൽ അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അപ്പോൾ ആ വർക്ക് ലോഡിൻ്റെ ഇടയിൽ പഠിപ്പിക്കുന്നതോടൊപ്പം കുട്ടികളെ നന്നാക്കാനും കൂടെ സത്യത്തിൽ അവർക്ക് നേരമില്ലാത്ത അവസ്ഥയിലേക്ക് അവർ പോകുന്നു. അപ്പോൾ ഈ കുട്ടികളുടെ ഇടയിൽ വരുന്ന പിന്നെ ഇത്തരം നമ്മുടെ സമൂഹത്തെ ഒന്നാകെ നമ്മുടെ ഒരു നല്ല ഒരു ക്രീം അടുത്തൊരു ജനറേഷനെ ഇല്ലാതായി വൈപ്പ് ഔട്ട് ചെയ്യുന്ന, അവരുടെ ക്രിയേറ്റിവിറ്റി ഇല്ലാതാക്കി കളയുന്ന, അവരുടെ ഒരു നല്ല റിസോഴ്സ് നമുക്ക് തരുന്നതിനൊക്കെ ഡാമേജിലാക്കുന്ന ഇത്തരം സംഗതികളെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള മെക്കാനിസം നമുക്ക് വേണം. അങ്ങനെ ഒരു കറക്റ്റീവ് മെസ്സേജ് എടുത്ത് പോകുന്ന ടീച്ചേഴ്സിന് ആത്മവിശ്വാസം കൊടുക്കാൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കഴിയണം, സൊസൈറ്റിക്ക് കഴിയണം, അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് കഴിയണം. ആ അർത്ഥത്തിലൊക്കെ ചിന്തിച്ച് തുടങ്ങി ഇനി നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ അത്തരം റിവേഴ്സ് നമ്മൾ എടുക്കേണ്ടതുണ്ട് എന്നാണ് ആദ്യം തോന്നുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി ഈ ടീച്ചേഴ്സ് ഇങ്ങനെയുള്ള ഒരു കറക്റ്റീവ് മെസ്സേജസ് എടുക്കേണ്ട ഒരു എന്താ പറയുക ഒരു അഡൾട്ട് എന്ന നിലക്ക് കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ മൊറാലിറ്റി പറഞ്ഞു കൊടുക്കാൻ പറ്റേണ്ട ഒരു മോറൽ പിന്നെ ഒരു രീതിയിൽ അവർക്ക് ഉണ്ടാകേണ്ട ഒരു അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റിയായി മാറാൻ ടീച്ചേഴ്സിന് ഇനി കഴിയുമോ എന്നതിലും ഭയങ്കര വലിയൊരു ആശങ്ക ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഈ ടിക്ടോക്ക് വന്നതിന് ശേഷം ഉണ്ടായ ഒരു രസകരമായൊരു ടെർമിനോളജി ഉണ്ട്. ടിക്ടോക്കും ടീച്ചിങ്ങും കൂടെ കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ ടീച്ച് ടോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ടെർമിനോളജി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആണല്ലോ പഠിപ്പിക്കുക. എല്ലാ പ്രത്യേകിച്ച് ചില ടീച്ചേഴ്സ് അവർ ചില കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് കാണാൻ ഭയങ്കര രസകരമായിട്ട് അവർ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ടീച്ചേഴ്സ് വിചാരിക്കുകയാണ് ഇത് ഒന്ന് നന്നായി റെക്കോർഡ് ചെയ്ത് ആളുകൾ കാണിച്ചു കൊടുത്താൽ എന്താണ്. അതൊരു നല്ല ഉദ്ദേശത്തിലാണെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, മോർ ദാൻ ഒരു ക്ലാസ് റൂമിൽ ഒരു കുട്ടിയെ കാണുന്നതിനേക്കാൾ കൂടുതൽ കുട്ടികളുടെ ടീച്ചേഴ്സിൻ്റെ മനസ്സിൽ ഒരു മൈക്രോ സെലിബ്രിറ്റിയായി മാറുക എന്നിടത്തേക്ക് കാഴ്ചപ്പാടുണ്ട്. സെലിബ്രിറ്റി വലിയ സിനിമാ നടന്മാരാകാൻ ആദ്യഘട്ടത്തിൽ ആർക്കും കഴിയില്ല, ആരും അത് കൊതിക്കണം ഉണ്ടാവില്ല. പക്ഷേ ഒരു 2000-3000 പിന്നെ ഇങ്ങനെ ഒരു 10,000 ഒരു 50,000 ഒക്കെ വ്യൂവേഴ്സുള്ള ഫോളോവേഴ്സ് കൂടി വരുന്ന ഒരു മൈക്രോ സെലിബ്രിറ്റി ആകാൻ ആഗ്രഹിക്കാത്ത ആരും ഇപ്പോൾ നമ്മൾ ടീച്ചർ പ്രത്യേകിച്ച് ഒരു ബഡ്ഡിങ് ടീച്ചേഴ്സ് കമ്മ്യൂണിറ്റിയിൽ ഇല്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ അവരെടുക്കുന്ന കുറേ എക്സസൈസുകളുണ്ട്. അത് പിന്നെ ഇപ്പം പിന്നെ ക്ലാസ് റൂമിലൊന്നും ഒരു നിലക്കും പ്രൈവസി ഇല്ല. ഇപ്പോൾ ചെറിയ കുട്ടികൾ അവരുടെ ഭയങ്കരമായ നിഷ്കളങ്കതയിൽ ക്ലാസ് റൂമിൽ കാണിക്കുന്നത് നല്ല മാർക്കറ്റ് കിട്ടും, നല്ല ഷെയർ കിട്ടും, നമ്മളൊക്കെ അത് കുറേ ആളുകൾ കാണും, നല്ല വ്യൂഷിപ്പ് കിട്ടും. അപ്പോൾ ഇത് ഒരു ടീച്ചർ ആ നിഷ്കളങ്കതയെ എന്താക്കുക, അത് നന്നായി റെക്കോർഡ് ചെയ്ത് നല്ല മ്യൂസിക്കും സംഗതികളൊക്കെ കൊടുത്തൊരു വീഡിയോ ആക്കിയാൽ ആ അക്കൗണ്ട് നന്നായി റീച്ച് ചെയ്യും. അതേസമയം പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് ആ ടീച്ചർ ആ കുട്ടിയോട് ചെയ്യുന്നത്. കാരണം ആ നിഷ്കളങ്കത പക്ഷേ ആ സമയത്ത് നല്ലൊരു തമാശയൊക്കെ ആയിരിക്കും. ഇമാജിൻ ഒരു 10 കഴിഞ്ഞിട്ട് ഈ വീഡിയോ കാണുന്ന ഈ കുട്ടീൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും, അവരെവിടേക്ക് എത്തിപ്പെടേണ്ടതാണ്. ചിലപ്പോൾ അതിൽ പിന്നെ ബാല്യത്തിൻ്റെ തെറ്റുകളുണ്ടാകാം, അത് വളരെ ഓപ്പണായിട്ട് വന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഭയങ്കര കോമൺ ആയിട്ട് നമ്മളെ പരിസരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ അതിനെ ഒരു പ്രോബ്ലമാറ്റിക്കായിട്ട് അവതരിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സെലിബ്രിറ്റി ആവുക, ഇവിടുത്തെ ഒരു സെലിബ്രേഷൻ കൾച്ചറൽ ലൂപ്പിൽ പെടുക എന്നതിൽ നിന്ന് കുട്ടികളെ പുറത്തു കൊണ്ടുവരുമ്പോഴാണ് സത്യത്തിൽ ഈ പറയുന്ന ഒരു എക്കോ സിസ്റ്റത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുക. പക്ഷേ ഇനി അതിനു മാത്രമുള്ളൊരു ആരോഗ്യം നമ്മുടെ ടീച്ചേഴ്സിന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ആ ടീച്ചേഴ്സിനുള്ളത് ഈ ലൂപ്പിലാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.
4: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഹമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിൻ്റെ വരമൊഴി.
5: എന്തായാലും ഒരു സ്ഥലത്ത് ഒരു പ്രായം ചെന്നൊരു കർഷകനുണ്ടായിരുന്നു. അദ്ദേഹം പ്രായത്തിൻ്റെ ഒരു ആധിക്യം ഒക്കെ വന്ന് അങ്ങനെ മരണപ്പെട്ടു. മരണ സമയത്ത് പിന്നെ വിൽപ്പത്രം എന്ന് പറയില്ല, നമ്മൾ ഇങ്ങനെ എഴുതി വെക്കൂലേ. അപ്പോൾ ഇദ്ദേഹം ഒരു ഭയങ്കര കർഷകനായിരുന്നു. ഒരു 17 പശുക്കളെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ജീവിതത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അവിടെ ബാലൻസ് ഉണ്ട്. പക്ഷേ ഈ വിൽപ്പത്രത്തിൽ അദ്ദേഹം എഴുതി വെച്ചിരുന്നു, ഇതിൽ പകുതി മകന് കൊടുക്കണം, 3/1 മകൾക്ക് കൊടുക്കണം, 9/1 ഭാര്യയ്ക്ക് കൊടുക്കണം. പക്ഷേ 17 അപ്പോൾ നമ്മളിങ്ങനെ നല്ലൊരു സംഭവമാണല്ലോ, അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും കൃത്യമായി വിളിച്ചാൽ മതിയില്ലെന്ന് വിചാരിക്കും. അങ്ങനെ എന്ത് ചെയ്യാണ്, പിന്നെ ഇത് ഓരി വെക്കാൻ നേരത്ത് പശുക്കളാണല്ലോ, അപ്പോൾ 17 പകുതി എന്ന് പറഞ്ഞാൽ 8.5 3/1 പറഞ്ഞാൽ 5.66 9/1 പറഞ്ഞാൽ 1.88 അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സംഗതി ഭയങ്കര പ്രശ്നമാണല്ലോ. അതിൽ ഇവരെന്ത് ചെയ്ത് വെച്ചാൽ, നാട്ടിലുള്ള ഒരു ജ്ഞാനിയായിട്ടുള്ള ഒരു അറിയപ്പെട്ട ഒരു ആളുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഇതിന് പരിഹാരം വേണമല്ലോ. അങ്ങനെ ആ പരിഹാരത്തിന് വേണ്ടി ഇദ്ദേഹം എങ്ങനെ ആലോചിച്ചിട്ട് എന്ത് ചെയ്ത് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ തൊഴുത്തിലുള്ള ഒരു പശുവിനെ ഇതിലേക്ക് ചേർത്തിട്ട് 18 എന്നിട്ട് അദ്ദേഹം ഇത് ഒരു വെക്കാൻ വേണ്ടിയിട്ട് വിൽപ്പത്രത്തിലുള്ളത് പോലെ തന്നെ, പിന്നെ പകുതി എന്ന് പറയുമ്പോൾ 9, പിന്നെ 3/1 എന്ന് പറയുമ്പോൾ 6, 18/3, പിന്നെ 9/1 എന്ന് പറയുമ്പോൾ 2, അപ്പോൾ 9+6+2 ഇദ്ദേഹത്തിൻ്റെ ആ 1 അദ്ദേഹം തിരിച്ചു കൊണ്ടുപോയി. ഇതാണ് കഥ. ഇപ്പോൾ ഇവിടെ മൊത്തം 17 ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ കഥയിലുള്ളൊരു, എനിക്ക് മനസ്സിലായൊരു പോയിന്റ് എന്താ വെച്ചാൽ, നമ്മൾ ഏത് പ്രശ്നങ്ങളെയും നമുക്ക് ശരിക്ക് പരിഹരിക്കാൻ നമ്മുടെ മുമ്പിൽ ഒരുപാട് വഴികളുണ്ട്. പക്ഷെ നമ്മൾ ചില ചുരുങ്ങിയ വഴികളിലൂടെ മാത്രം ചിന്തിക്കുമ്പോൾ പോകുമ്പോഴാണ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കാതിരിക്കുന്നതും അത് പരിഹരിക്കപ്പെടാതിരിക്കുന്നതും. അപ്പോൾ വ്യത്യസ്തമായി ചിന്തിക്കുമ്പോഴും പരിഹാരങ്ങൾ തേടുമ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യാനുള്ളത്, നമ്മൾ പ്രശ്നത്തിനൊപ്പം നിൽക്കാതെ, ഇദ്ദേഹം ഇവിടെ ചെയ്തതെന്ന് വെച്ചാൽ പ്രശ്നത്തിൻ്റെ ഒപ്പമല്ല നിന്നത്, പരിഹാരത്തിൻ്റെ ഒപ്പമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പശുവിനെ അതിലേക്ക് കൂട്ടിയിട്ട് അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ സാധിച്ചത്.
6: അതെ, ആ നിലക്കുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം, ഇതൊരു കഥയാണെങ്കിലും കഥയിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുകയാണെങ്കിലേ, ഇന്നത്തെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ പ്രശ്നങ്ങളാണ് കൂടുതൽ. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം അതിന് തക്കതായ വളരെ ഹിക്മത്തോടു കൂടി പക്വമായി നല്ല ലോജിക്ക് അനുസരിച്ച് കൃത്യമായി ആലോചിച്ച് കഴിഞ്ഞാൽ അതിനെ രമ്യമായി ഇതുപോലെ പരിഹരിക്കാൻ ഒരു മാർഗമുണ്ട് എന്നുള്ളൊരു വലിയൊരു ഗുണപാഠം നൽകുന്നൊരു കഥയാണ് ശരിക്കും ഇപ്പോൾ കേട്ടത്.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇമാം നവവി റഹിമഹുള്ളയുടെ റിയാലുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് നന്ദിയുടെ സുജൂദ് ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദു സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ 211-ാമത്തെ അധ്യായം ബാബായി നൽകുന്നത് ബാബു ഇസ്തിഹ്ബാബി സുജൂദി ശുക്രി ഇൻദ ഹുസൂലി നിഅമത്തിൻ ളാഹിറ അവ ഇൻദിഫാഇൻ ബലിയത്തിൻ ളാഹിറ. പ്രത്യക്ഷമായ പരീക്ഷണങ്ങൾ തടയപ്പെടുകയും ഒഴിഞ്ഞു പോവുകയോ ചെയ്യുകയോ അല്ലെങ്കിൽ പ്രത്യക്ഷമായ അനുഗ്രഹങ്ങൾ കരഗതമാവുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിന് വേണ്ടി സുജൂദ് ശുക്ർ, നന്ദിയുടെ സുജൂദ് ചെയ്യുക എന്നത് മുസ്തഹബ്ബാണ് എന്നറിയിക്കുന്ന അധ്യായമാണ്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്ത്, അത് എണ്ണിയാലൊടുങ്ങാത്ത നിഅമത്തുണ്ട്. അതറിയപ്പെട്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തി, വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണിക്കണക്കാക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. ഓരോ നിമിഷങ്ങളിലും ഓരോ മിനിറ്റുകളിലും ഓരോ ശ്വാസങ്ങളിലും നമുക്ക് എത്രയോ അനുഗ്രഹങ്ങളാണ് നാം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു മിനിറ്റിൽ 60 തവണ ആവർത്തിക്കുന്നു, 1 മുതൽ 60 തവണ വരെ ഓരോ ശ്വാസത്തിലും. ആ ശ്വാസമെടുക്കുന്നത് വിടുന്നത് ഒരു മിനിറ്റിൽ 60 തവണ. അതെങ്ങാനും പിടിക്കപ്പെട്ടാൽ, പിടിച്ചുവെക്കപ്പെട്ടാൽ മനുഷ്യൻ മരിക്കും. അത് വലിയൊരു നിഅമത്താണ് ഈ ശ്വാസം വിടുക, ശ്വാസമെടുക്കുക എന്നുള്ളത്. മനുഷ്യൻ്റെ ജീവൻ അതെണ്ണുവാൻ നമുക്ക് സാധ്യമല്ല എത്രയാണെന്ന്. സിഹത്ത്, ആഫിയത്ത്, തിന്നുന്നതും കുടിക്കുന്നതും മലമൂത്ര വിസർജനം ചെയ്യുന്നതും എല്ലാം മഹത്തായ അനുഗ്രഹങ്ങളാണ്. പക്ഷേ അതെല്ലാം തുടരെ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ അനുഗ്രഹങ്ങളാണ്. ഇതിനെല്ലാം കൂടി സുജൂദ് ചെയ്യാൻ നാം നിർബന്ധിക്കപ്പെട്ടിരുന്നുവെങ്കിൽ കാലം മുഴുവൻ സുജൂദിൽ തന്നെ ബാക്കിയാവേണ്ടി വരും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങളെ നാം ഓർക്കുകയും അവയോട് നന്ദി കാണിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ പുതുതായി എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ഒരു മനുഷ്യന് ഒരു കുഞ്ഞു പിറക്കുന്നു, ഒരു സന്തോഷമാണത്, ഒരനുഗ്രഹമാണ്. ആ സന്ദർഭത്തിൽ അവനൊരു ശുക്റിൻ്റെ സുജൂദ് ചെയ്യാവുന്നതാണ്. അവൻ്റെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ എളുപ്പമായി, അവനൊരു അനുഗ്രഹമാണത്. ആ ഒരു സന്ദർഭത്തിൽ ശുക്റിൻ്റെ സുജൂദ് നിർവഹിക്കാം. കാണാതായ ഒരാൾ, അതല്ലെങ്കിൽ യാതൊരു വിവരവുമില്ലാത്ത ഒരാൾ അന്വേഷിച്ച് അവസാനിപ്പിച്ചു, എന്തു ചെയ്യും, എവിടെ പോയി എന്നറിയില്ല, പെട്ടെന്ന് തിരിച്ചു വന്നു, ഒരു വലിയ സന്തോഷമാണത്. അതിനാ ശുക്റിൻ്റെ സുജൂദ് നിർവഹിക്കാം. നഷ്ടപ്പെട്ടു പോയ പണം, സ്വത്ത്, അത് പെട്ടെന്ന് തിരിച്ചു ലഭിക്കുമ്പോൾ ഒരു പുതിയ അനുഗ്രഹമാണത്, ഒരു നിഅമത്താണത്. അതിന് റബ്ബിനോട് ശുക്ര് അർപ്പിക്കുക. ശത്രുക്കളിൽ നിന്നുള്ള പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും മുസ്ലിമീങ്ങൾക്ക് വിജയം ലഭിച്ചു, സഹായം ലഭിച്ചു എന്ന വാർത്ത അറിയപ്പെടുമ്പോൾ അതൊരു സന്തോഷ വാർത്തയാണ്. അവന് ശുക്രന്റെ സുജൂദ് നിർവഹിക്കാം. ഇങ്ങനെയുള്ള പല സന്ദർഭങ്ങളിലും യുസ്തഹബ്ബു ലിൽ ഇൻസാനി അയ്യസ്ജുദ ലില്ലാഹി തബാറക വ തആല ശുക്ര ലഹു, റബ്ബിന് ശുക്രായിക്കൊണ്ടൊരു സുജൂദ് നിർവഹിക്കുക എന്നത് മുസ്തഹബ്ബായ കാര്യമാണ്. ഒരു കുഞ്ഞു ജനിച്ചാൽ അതൊരു പുതിയ നിഅമത്താണല്ലോ. റബ്ബിനോട് നമ്മൾ ശുക്രിൻ്റെതായ എത്രയോ വാക്കുകൾ നമ്മൾ പറയുന്നുണ്ട് നമസ്കാരത്തിൽ. സുബ്ഹാന റബ്ബി അൽ അഅല, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വ ബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി, ഇങ്ങനെ പറയാറുണ്ട്. ആ സുജൂദ് ചെയ്തിട്ട് ഇപ്രകാരം പറയുക, അള്ളാഹുവിനെ വാഴ്ത്തുക, പ്രത്യേകിച്ച് വുദു അതിനാവശ്യമില്ല, ഖിബില ആവശ്യമില്ല. റബ്ബിനോട് പറയുക, അഷ്കുറുക യാ റബ്ബി അലാ ഹാദിഹി നിഅമ, എനിക്ക് ലഭിച്ച നിഅമത്തിൽ ഞാൻ നിന്നോട് നന്ദി കാണിക്കുന്നു. റബ്ബിനെ വാഴ്ത്തുക, പുകഴ്ത്തുക, അത് തന്നെയാണ് സുജൂദിൽ ചെയ്യുവാനുള്ളത്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, സന്തോഷ വാർത്ത അറിയിക്കപ്പെടുക മാത്രമല്ല, വഹാക്കദ അയ്ലൻ ഫിന്തിഫാ ഇന്നിഖം, എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നീങ്ങിപ്പോവുക, മനുഷ്യന് സുരക്ഷിതത്വം ലഭിക്കുക, ശിക്ഷകളും അതുപോലെ തന്നെ പ്രയാസങ്ങളുമൊക്കെ നീങ്ങിപ്പോവുക എന്നത്. വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും വിപത്തുകളുമെല്ലാം നിറഞ്ഞു നിൽക്കുന്നതാണ് ജീവിതം. വലിയ ദുരന്തങ്ങൾ വരുമ്പോൾ അത് നാശത്തിന് കാരണമാകുന്ന ദുരന്തങ്ങൾ വരാം, എന്നാൽ അതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്താൽ ആ ദുരന്തങ്ങളും ദുരിതങ്ങളും നീങ്ങിപ്പോകുമ്പോൾ അത് വലിയ സന്തോഷമാണ്. അള്ളാഹു അത് എടുത്തു നീക്കുമ്പോൾ, ഒരാക്സിഡൻ്റ് സംഭവിക്കാനിരിക്കെ അതിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുന്നു, അത് വലിയ അനുഗ്രഹമാണ്. മടിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരാക്സിഡൻ്റ് സംഭവിച്ചു, കാറ് ആക്സിഡൻ്റായി, പക്ഷേ രക്ഷപ്പെട്ടു, ഒന്നും സംഭവിച്ചില്ല, ഒരു പ്രയാസം തടയപ്പെട്ടതാണത്. റബ്ബിനോട് ശുക്ർ ചെയ്യുക. ദുരന്തങ്ങൾ തടയപ്പെട്ടപ്പോൾ അതിനുള്ള ശുക്ർ, യഹ്മദുല്ലാഹ തആല അലാ ദാലിക്, അള്ളാഹുവിനെ അതിൽ സ്തുതിക്കുക എന്നുള്ളത്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ, നമുക്ക് വരാനിരിക്കുന്ന ശിക്ഷകൾ, ഉപദ്രവങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പരീക്ഷണങ്ങൾ, ദുരന്തങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നിന്നിൽ നിന്നത് തിരിച്ചുവിടുമ്പോൾ റബ്ബിന് നീ അത് ശുക്ർ നൽകണം. വലിയ അപകടങ്ങൾ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുന്നു. അപ്പോഴും സുജൂദിൽ കിടന്ന് സുബ്ഹാന റബ്ബി അൽ അഅല, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വ ബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി, അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് പുകഴ്ത്തിക്കൊണ്ട്, അല്ലാഹുമ്മ ഇന്നി അഷ്കുറുക അല അൻ നജൗതനി മിൻ ഹാദിഹിൽ മുസീബ, റബ്ബേ ഈ മുസീബത്തിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തിയതിന് ഞാൻ നിന്നോട് നന്ദി കാണിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ പറയാവുന്നതാണ്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യമാണ്, ഹൽ തുഷ്തറത്തു ലഹു ത്വഹാറ ഔല, അതിന് വുദു ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളത്. വസ്സഹീഹ്, ശരിയായ അഭിപ്രായം, അന്നഹ ലാ തുഷ്തറത്ത്, അതിന് വുദുഇൻ്റെ നിബന്ധനയില്ല. വദാലിക്കലി അന്നഹാദ യഅതി ബഗ്തതൻ, ഇത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നാണ്. വലിൻസാനു ഖൈറു മുതഅഹിബ്, പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ഒരു സമയത്തല്ല മനുഷ്യനുണ്ടാവുന്നത്. അപ്പോൾ പോയി വുദു ചെയ്യുക, അതൊക്കെ കുറേ സമയങ്ങളും മറ്റുമൊക്കെ ആവും, എന്നാൽ അതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ശുദ്ധിയില്ല. അതായത് വുദു ഇല്ലാത്ത സന്ദർഭത്തിലായിരുന്നാലും ആ ഒരു സുജൂദ് നിർവഹിക്കാമെന്നാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറയുന്നത്. യുസ്തഹബ്ബു സുജൂദ് ശുക്ർ ഇന്ദ തജദ്ദുദി നിഅമി ഔ സവാലി നിഖം, ശുക്റിൻ്റെ സുജൂദ് എന്തെങ്കിലും പുതിയ നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ ഉണ്ടാവുകയും എന്തെങ്കിലും പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ദുരിതങ്ങൾ, ശിക്ഷകൾ നീങ്ങിപ്പോവുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ മുസ്തഹബ്ബാണ് എന്നാണ് ഷാഫിഈ മദ്ഹബിലും ഹംബലി മദ്ഹബിലും ഹനഫി മദ്ഹബിലും സലഫുകളിൽ നിന്നുള്ള വിഭാഗങ്ങൾ ഒക്കെ അവർ പറയുന്നത്. അപ്രകാരം തന്നെയാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള, ഇമാം ഖുർത്തുബി, ഇബ്നു തൈമിയ റഹിമഹുള്ള, ഇമാം സുനാനി, ഇമാം ഷൗക്കാനി, ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുമുല്ലാഹു ജമീഅൻ, എല്ലാ പണ്ഡിതന്മാരും, ആധുനികരും പൗരാണികരുമായ പണ്ഡിതന്മാരൊക്കെ ആ ഒരു വിഷയത്തിൽ അപ്രകാരമാണ് പറഞ്ഞിട്ടുള്ളത്. പല സന്ദർഭങ്ങളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശുക്റിൻ്റെ സുജൂദ് നിർവഹിച്ചതായി ഹദീസുകളിൽ കാണാൻ സാധിക്കും, ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഫഖറർത്തു സാജിദൻ, ഞാൻ സുജൂദിൽ വീണു. അത് മശ്റൂഇയത്തു സുജൂദി ശുക്ർ, ശുക്റിൻ്റെ സുജൂദ് ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീ ഇറങ്ങുന്ന കാലത്ത് തന്നെ അപ്രകാരം ചെയ്തിരുന്നു, സ്വഹാബത്ത് അത് മനസ്സിലാക്കിയിരുന്നു എന്നത് നമ്മൾ പ്രത്യേകം അറിയേണ്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലിദ് ഇബ്നു വലീദിനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി യദുഊ യമനിലേക്ക് പറഞ്ഞയച്ചത് ആ സന്ദർഭത്തിൽ, അങ്ങനെ തുടർന്ന് അലി റളിയല്ലാഹുവിനെ പറഞ്ഞയച്ചതുമൊക്കെ ആയിക്കൊണ്ടുള്ള സംഭവങ്ങളൊക്കെ വിശദീകരിക്കുന്നിടത്ത് പലരും ഇസ്ലാമിലേക്ക് കടന്നു വന്ന സന്ദർഭത്തിലും ഒക്കെയും ഈ ഒരു ശുക്രിൻ്റെ സുജൂദ് നടത്തിയതായിക്കൊണ്ട് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് ഒരു പുതിയ അനുഗ്രഹമുണ്ടായാൽ, ഒരു പെട്ടെന്നുള്ള ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കുമ്പോൾ റബ്ബിന് സുജൂദിൽ വീണ് റബ്ബിനോട് ശുക്ർ ചെയ്യുക എന്നത് പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. റബ്ബിനോടെപ്പോഴും ശുക്രുള്ളവരായിരിക്കണം നാം. ഫദ്കുറൂനി അദ്കുർക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ, അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തിയത് നിങ്ങളെന്നെ ഓർക്കുക, ഞാൻ നിങ്ങളെ ഓർക്കും. വഷ്കുറൂലി വലാ തക്ഫുറൂൻ, എന്നോട് നിങ്ങൾ ശുക്ർ ചെയ്യുക, എന്നോട് നന്ദികേട് കാണിക്കരുത് എന്ന് പ്രത്യേകം അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തിയിട്ടുണ്ട്. റബ്ബിനോട് എത്രത്തോളം അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുന്നു. ലഇൻ ശക്കർത്തും ല അസീദന്നക്കും വലഇൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്, നിങ്ങൾ ഞാൻ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ കൂടുതൽ നൽകുന്നതാണ്. അതല്ല നിങ്ങൾ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിക്കുന്നുവെങ്കിൽ എൻ്റെ ശിക്ഷ കഠിനമാണ് എന്നും അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിന് ശുക്ർ ചെയ്യാൻ വേണ്ടി നമസ്കാരത്തിൻ്റെ അവസാനത്തിൽ, നമസ്കാര ശേഷം, സലാം വീട്ടതിന് ശേഷവുമാവാം എന്ന്, അള്ളാഹുമ ഐനി അലാ ദിക്രിക വശുക്രിക വഹസ്നി ഇബാദതി, അള്ളാഹുവേ എന്നെ സഹായിക്കണേ, നിന്നെ ഓർക്കാനും നിനക്ക് ശുക്ർ ചെയ്യാനും എന്നെ നീ സഹായിക്കണേ, നിനക്കേറ്റവും നന്നായി ഇബാദത്ത് ചെയ്യാനും അള്ളാഹുവേ നീ എന്നെ സഹായിക്കണേ, റബ്ബിനോട് ശുക്രുള്ളവരായി ജീവിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതം കൊണ്ട് തന്നെ ശുക്ർ കാണിച്ച്, റബ്ബിനോട് നന്ദി കാണിച്ച് ജീവിച്ചത്. കാലിൽ നീര് വരുന്നതുവരെ രാത്രി നമസ്കരിച്ചു. ചോദിച്ചല്ലോ, എന്തിനാണ് നബി, ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, അള്ളാഹു നിങ്ങൾക്ക് താങ്കൾക്ക് വരാനിരിക്കുന്നതും കഴിഞ്ഞു പോയതുമായ പാപങ്ങൾ പുറത്തു നിന്നിട്ടില്ലേ, പിന്നെ എന്തിനാണ് ഇത്ര പ്രയാസപ്പെടുന്നത്. അഫലാക്കൂൻ അബ്ദൻ ഷക്കൂറ, ഞാൻ നന്ദിയുള്ളൊരു അടിമയാവണ്ടേ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ശുക്രുള്ള നന്ദിയുള്ളവരാവുക. ഏതെല്ലാം സന്ദർഭങ്ങളിൽ പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ ആ പ്രാർത്ഥനകൾ കൊണ്ടും, ഇബാദത്തുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ ആ ഇബാദത്തുകൾ കൊണ്ടും, വാക്കുകൾ കൊണ്ടും മറ്റുമെല്ലാം നന്ദിയുള്ളവരാവുക. അതുപോലെ തന്നെ അള്ളാഹുവിനോട് നന്ദിയുള്ളവരാവുക, സൃഷ്ടികളോട് നന്ദിയുള്ളവരാവുക. ലാഷ്കുറുല്ലാ മല്ലാഷ്കുറുന്നാസ്, ആ ജനങ്ങളോട് നന്ദി കാണിക്കണം, അള്ളാഹുവിനോട് നന്ദി കാണിക്കണം. അതെ, ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയില്ല. ഒരാളൊരു ഉപകാരം ചെയ്താൽ ജസാക്കല്ലാഹു ഖൈറൻ എന്ന് പറയാൻ വേണ്ടി പഠിപ്പിച്ചു. ഇങ്ങനെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും മറ്റുമെല്ലാം നമ്മൾ ശുക്രുള്ളവരാവുക. അള്ളാഹു സുബ്ഹാനഹു വതആല ശാക്കിരിയങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹബിഹി വസല്ലം.
2: മാഷാഅല്ലാഹ് ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സ്വാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് നന്ദിയുടെ സുജൂദ് ചെയ്യുന്ന വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.

0: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിലോ, ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനിന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതിക വിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
1: അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മാബാദ്, ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഇജാബ ഓൺലൈൻ സംശയ നിവാരണ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രോതാക്കളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിച്ച് പ്രമാണബദ്ധമായി പരിഹാരം കാണാനുള്ള ഒരു സംവിധാനമാണ് അൽ ഇജാബ. ഇന്നത്തെ പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാമിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ബഹുമാന്യനായ മുഹമ്മദ് സ്വാദിഖ് മദീനയാണ്. പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്നും അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു. ശ്രോതാക്കളെയും അദ്ദേഹത്തെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് പ്രോഗ്രാം ആരംഭിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ശ്രോതാക്കളുടെ ചോദ്യങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി ടെക്സ്റ്റായോ വോയിസായോ നിങ്ങളുടെ സംശയങ്ങൾ അയക്കാവുന്നതാണ്. നമുക്ക് ഫീഡ്ബാക്ക് വഴിയുന്ന ചോദ്യങ്ങളിൽ നിന്ന് ആരംഭിക്കാം. ഇന്നത്തെ നമ്മുടെ നാട്ടിലെ അവസ്ഥയിൽ സ്വകാര്യ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് നാഷണൽ പെൻഷൻ സ്കീം NPS പോലുള്ളവയിൽ ചേരാമോ, പ്രൈവറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് ചേരാണോ ചേരേണ്ടയോ എന്ന് സ്വയം തീരുമാനിക്കാം. എന്നാൽ ഗവൺമെൻറ് പോലെയുള്ള ചില NPS പദ്ധതികളിൽ ജനങ്ങൾ നിക്ഷേപിക്കുന്ന പണം എങ്ങനെയാണ് റിട്ടയർമെൻറ്റിന് ശേഷം തിരിച്ചു നൽകുന്നത്, ഇതിൽ പലിശ ഉൾപ്പെടുന്നുണ്ടോ എന്നാണ് ശ്രോതാവിൻ്റെ വ്യാകുലത.
2: وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين NPS പോലുള്ള സ്കീമിൽ ഒരാൾക്ക് ചേരാൻ പാടുണ്ടോ എന്നതാണല്ലോ സംശയം. ഈ പദ്ധതി, പ്രത്യേകിച്ച് NPS ഒക്കെ ഓരോരുത്തരുടെയും ഇഖ്തിയാർ അനുസരിച്ച്, തിരഞ്ഞെടുക്കാനുള്ള അവകാശമനുസരിച്ച് ഉള്ള പദ്ധതികളല്ല, മറിച്ച് ഗവൺമെൻറ് ജോലിക്കാർ 2013 ശേഷം അവർക്കുള്ള നിർബന്ധിത സ്കീമാണ് ഇത്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി, ആ പദ്ധതിയിൽ അംഗമാകൽ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പദ്ധതിയിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ പ്രൊസീജിയറും മറ്റു കാര്യങ്ങളും വിശദമായ വിവരങ്ങളുമൊക്കെ അതുമായി ബന്ധപ്പെട്ട ആളുകളോട് ചോദിക്കേണ്ടതാണ്. ഏതായിരുന്നാലും ശരി, ഒരു നിർബന്ധിത പ്രൊജക്റ്റാണ്, നിർബന്ധിത സ്കീമാണ് എന്നതുകൊണ്ട് എൻ പി എസ് സ്വീകരിക്കാം എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തആല ആലം.
1: ബാങ്കിൽ ഭർത്താവ് വാഹനപ്പഴത്തിൽ മരണപ്പെട്ടതിനാൽ ലഭിച്ച ഇൻഷുറൻസ് തുകയിൽ നിക്ഷേപിച്ചു. അതിൽ വരുന്ന പലിശയായ പണം പേരക്കുട്ടിയുടെ ആരോഗ്യപരമായും സാമ്പത്തികമായും പിന്നോട്ടാണ് ഈ പേരക്കുട്ടി എന്ന് കൂടി പറയുന്നുണ്ട്. ഈ കുട്ടിയുടെ കടം വീട്ടാൻ ഉപയോഗിക്കാമോ എന്ന് വെച്ചു.
2: ഒരാളുടെ ബാങ്കിലെ പലിശ, ഭർത്താവ് മരണപ്പെട്ടു എന്നാണല്ലോ പറഞ്ഞത് അല്ലേ? ഭർത്താവ് ഒരാളുടെ ബാങ്കിലെ പലിശ, അല്ലെങ്കിൽ ഇപ്പോൾ ഭർത്താവ് മരണപ്പെട്ട കാരണത്താൽ ലഭിച്ച തുക, അത് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികൾക്ക് ഉള്ളതാണ്. ഒരു പക്ഷേ കുട്ടികൾ, ചെറിയ കുട്ടികളൊക്കെ ആയതുകൊണ്ട് ഒന്നിച്ച് നിക്ഷേപിച്ച് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ അതിൽ വരുന്ന പലിശ സ്വന്തത്തിനോ അവരുമായി ബന്ധപ്പെട്ട ആർക്കെല്ലാം ചിലവിന് കൊടുക്കൽ നിർബന്ധമുണ്ടോ ആ ആളുകൾക്ക് കൊടുക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. പേരക്കുട്ടിക്ക് ഇതല്ലാത്ത മറ്റ് സഹായങ്ങളും കാര്യങ്ങളുമൊക്കെ ചെയ്തു കൊടുക്കുകയും പലിശ മറ്റു വല്ല സംരംഭങ്ങളിലേക്കും സഹായങ്ങളിലേക്കും പൊതുവായ ഉപയോഗങ്ങളിലേക്കും മറ്റും മാറ്റുകയുമാണ് ചെയ്യേണ്ടത്. അല്ലാഹു തആല ആലം.
1: ഹലോ.
3: ഹലോ,
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാ.
1: ചോദ്യം ചോദിച്ചോളൂ.
3: ബാങ്ക് കൊടുക്കുമ്പേ ഉത്തരം കൊടുക്കാതെ
1: ശബ്ദം ക്ലിയർ ആയില്ല. ബാങ്ക് കൊടുക്കുമ്പോൾ എന്ന് മനസ്സിലായി. പിന്നീട് പറഞ്ഞത്
2: ബാങ്ക് കൊടുക്കുമ്പോൾ അതിന് ഉത്തരം കൊടുക്കാതെ ശബ്ദമുണ്ടാക്കുകയാണ് എങ്കിൽ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയില്ല. ഇതാണല്ലോ നിങ്ങളുടെ ചോദ്യം? അതെ. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞു, ഇദാ സമിഅതുമുൽ മുഅദ്ദിൻ, നിങ്ങൾ ബാങ്ക് കൊടുക്കുന്ന ആളെ കേട്ടാൽ, ഫഖൂലു മിസ്ലമാ യഖൂൽ, അപ്പം അദ്ദേഹം എന്താണോ പറയുന്നത് അതുപോലെ പറയണം എന്ന്. ഇതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. തുടർന്ന് ബാങ്കിന് ശേഷമുള്ള അല്ലാഹു റബ്ബ ഹാദിഹി ദഅവത്തി തമ വസ്സലാത്തിൽ ഖായിമ എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഷഫാഅത്ത് അത് മുഖേന ലഭിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു അസുലഭ മുഹൂർത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ കുറഞ്ഞ സമയത്ത് നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന, എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന ഉത്തരം നൽകുക എന്നത് ഒരു വിശ്വാസി പരിഗണിക്കേണ്ടതാണ്. ആ സമയത്ത് ബഹളാത്മകമായ കാര്യങ്ങൾ ചെയ്യുകയല്ല വേണ്ടത്. എന്നാൽ സഹോദരി പറഞ്ഞതുപോലെ ആ സമയത്ത് ഒരാൾ ശബ്ദമുഖരിതമായ അന്തരീക്ഷമുണ്ടാക്കി ഇതിന് ഉത്തരം കൊടുത്തിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉച്ചരിക്കാൻ സാധിക്കുകയില്ല എന്നൊന്നും പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല, കണ്ടിട്ടില്ല. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ബാങ്കിന് ഇജാബത്ത് കൊടുക്കലാണ്. ചില ആളുകൾ ചെയ്യാറ് വളരെ വിദൂരതയിൽ നിന്നും ബാങ്കാണ് എന്ന് തോന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ അത്ര വിദൂരമായിരിക്കും, അങ്ങനെ ശബ്ദം കേൾക്കുമ്പോഴേക്കും നിർത്തുകയോ സംസാരം നിർത്തുകയോ വല്ല പ്രസംഗ പരിപാടികൾ അവസാനിപ്പിക്കുകയോ ചെയ്യേണ്ടതില്ല. മറിച്ച് ഉത്തരം നൽകാൻ കഴിയുന്ന രൂപത്തിലാണ് ബാങ്ക് കേൾക്കുന്നത് എങ്കിൽ അപ്പോൾ അതിന് ഇജാബത്ത് കൊടുത്താൽ മതി എന്നത് കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം.
1: ഉത്തരം വ്യക്തമായല്ലോ.
3: പിന്നെ ഒരു ചോദ്യം കൂടി ഉണ്ട്. ഒരു പള്ളി, അനേകം പള്ളിക്ക് ബാങ്ക് കൊടുക്കുമ്പോ എന്താ ചെയ്യാ?
2: ഒന്നിലധികം പള്ളിയിൽ നിന്നും ബാങ്ക് കൊടുക്കുമ്പോ ഏത് പള്ളിയിൽ നിന്നാണ് ഇജാബത്ത് കൊടുക്കേണ്ടത് എന്നാണ്. സമയത്തിന് മുമ്പ് ബാങ്ക് കൊടുക്കുകയാണ് എങ്കിൽ, ഇപ്പോൾ ചില പള്ളികളിലൊക്കെ സുബിഹി നമസ്കാരം നേരത്തെ 5 മിനിറ്റ് 8 മിനിറ്റൊക്കെ നേരത്തെ കൊടുക്കാറുണ്ട്. അപ്പോൾ സമയത്തിന് മുമ്പാണ് കൊടുക്കുന്നത് എങ്കിൽ അതിന് ഇജാബത്ത് കൊടുക്കേണ്ടതില്ല. അത്തരം പള്ളികളിൽ മഗ്‌രിബ് നമസ്കാരം അല്പം വൈകിയാണ്, 2-3 മിനിറ്റ് വൈകിയുമാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ സമയമായി കഴിഞ്ഞാൽ ഏത് പള്ളിയിൽ നിന്നാണോ ആദ്യം കേൾക്കുന്നത് ആ പള്ളിയിൽ നിന്ന് അതിനുള്ള ഉത്തരം കൊടുത്താൽ മതിയാവും ഇൻഷാല്ലാ.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ലൈവ് പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് ചോദിക്കാവുന്ന നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. സ്ഥിരമായി പള്ളിയിൽ മൗലൂദ് ഓതുന്ന, നാരിയ സ്വലാത്തിൽ പങ്കെടുക്കുന്ന, അത് പുണ്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ഇമാമിനെ പിന്തുടരാമോ എന്നാണ്. 6 വർഷത്തോളമായി അയാൾ ഈ പള്ളിയിൽ ഇമാമാണെന്ന് കൂടി ചോദ്യകർത്താവ് കൂട്ടിച്ചേർക്കുന്നു.
2: ചില ആളുകളെങ്കിലും മൗലീദ്, നാരിയ സ്വലാത്ത്, ഹദ്ദാദ് എന്നിത്യാദി ബിദ്അത്തുകൾ ചെയ്യുന്നത് അവരത് ബിദ്അത്താണ് എന്ന് അറിഞ്ഞുകൊണ്ടല്ല, മറിച്ച് അതൊരു പുണ്യകരമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ്. മാത്രമല്ല അതിന് പ്രത്യേകമായി ഈണത്തിൽ ചൊല്ലുമ്പോൾ അത് എന്തൊക്കെയോ പുണ്യകരമാണ് എന്നൊരു തോന്നൽ അവർക്കുണ്ട്. പ്രത്യേകിച്ച് ചൊല്ലുന്ന ആളുകൾ കേവലം ചൊല്ലാൻ മാത്രം വിധിക്കപ്പെട്ട, അർത്ഥമറിയാത്ത, ആശയമറിയാത്ത, അതിനെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ലാത്ത ആളുകൾ, മുമ്പിൽ നിൽക്കുന്ന ആളുകൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവരിതെന്തോ വലിയ കാര്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇത്തരം ആളുകളോട് ഇതിലുള്ള ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കലാണ്. ഒരു പക്ഷേ ഇമാമായിരിക്കാം, അല്പസ്വല്പം പഠിച്ച ആളുമായിരിക്കാം, എന്നാലും അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് അയാൾ ചിന്തിക്കാൻ ഒരു പക്ഷേ സാധിച്ചിട്ടില്ല എങ്കിൽ, അതിൻ്റെ ആശയങ്ങൾക്ക് അയാൾ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ അത് അയാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇർത്തക്കബത്തു, അൽഹത്ത, ഗൈർ ഹസീം, ബഅദാത് എന്നിത്യാദി വരികൾ, അഷഫാഅത്ത് ഹബലന ഫിൽ ഖിയാമത്തി മുഷ്ഫിഖ, ഷഫാഅത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുന്നത് എന്ന് വേണ്ട ബുർദ ബൈത്തിലാകട്ടെ, മങ്കൂസ് മൗലീദിലാകട്ടെ, സുബ്ഹാന മൗലീദിലാകട്ടെ, പിന്നെ ഇങ്ങനെയുള്ള ഇതിലൊക്കെ, അതൊക്കെ ജനങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് പോലെ പുണ്യകരമാണ് എന്ന ഒരു ധാരണയിലാണുള്ളത്, അത് തെറ്റാണ് എന്നവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതിലുള്ള ഷിർക്കൻ വരികളും ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് മനസ്സിലാക്കിയിട്ടും അറിഞ്ഞിട്ടും അവരതിൽ ഉറച്ചു നിൽക്കുകയാണ് എങ്കിൽ പിന്നീട് അവരുടെ പിന്നിൽ നമുക്ക് നിൽക്കുക, നിസ്കരിക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരെ മറിച്ച് ഒരാളത് ചൊല്ലുന്നു എന്നതിൻ്റെ പേരിൽ നമ്മളത് കാര്യങ്ങളൊന്നും വ്യക്തമാക്കി കൊടുക്കാതെ അയാളിൽ നിന്നും വിട്ടുമാറി പോകേണ്ട ആവശ്യവും ഇല്ല.
1: എനിക്ക് ആർട്ട് റിലേറ്റഡായി കണ്ടൻറ് ക്രിയേഷൻ തുടങ്ങാൻ ആഗ്രഹമുണ്ട്. അതിൽ എൻ്റെ മുഖമോ കൈകളോ ശബ്ദമോ ഒന്നും കാണിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യില്ല. ഞാൻ ചെയ്യുന്ന ഡ്രോയിങ്സ്, പെയിൻറ്റിങ്സ്, ക്രാഫ്റ്റ് തുടങ്ങിയ ഇവകൾ മാത്രം വീഡിയോയിൽ കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മ്യൂസിക്കും ഉപയോഗിക്കാറില്ല. ഇങ്ങനെ കണ്ടൻറ് ക്രിയേഷൻ ചെയ്യുന്നത് ഇസ്ലാമിൽ അനുവദനീയമാണോ? ഇതിൽ അറിയാതെ ഹറാമായ എന്തെങ്കിലും കാര്യങ്ങൾ ഉൾപ്പെടാൻ സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് മറ്റൊരു ചോദ്യം.
2: ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഒരു ചിത്രം നിർമ്മിക്കുന്ന, ചിത്രം വരയ്ക്കുന്ന ഒരാൾ കടന്നു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അദ്ദേഹം ബോധ്യപ്പെടുത്തി. റൂഹുള്ള ജീവികളുടെ ചിത്രം വരയ്ക്കുന്ന ആളുകൾ, അവയുടെ രൂപം നിർമ്മിക്കുന്ന ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് അവരോട് അഹ്യൂ മാ ഖലഖ്തും, നിങ്ങൾ ഉണ്ടാക്കിയതിന് ജീവൻ കൊടുക്കുക എന്ന് ആവശ്യപ്പെടും. വലൈസ ബിനാഫിഖിൻ, അവർക്കതിന് ജീവൻ കൊടുക്കാൻ സാധിക്കുകയില്ല. അഷദ്ദുന്നാസി അദാബൻ യൗമുൽ ഖിയാമത്തിൽ മുസവ്വിറൂൻ, അന്ത്യനാളിൽ ഏറ്റവും ശിക്ഷിക്കപ്പെടുന്നത് ഇങ്ങനെയുള്ള രൂപം നിർമ്മിക്കുന്ന, ചിത്രം രചിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഭയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ വരുമാനം ഇങ്ങനെയാണ്, എൻ്റെ ജീവിതം ഇങ്ങനെയാണ്. ഉടനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ റൂഹില്ലാത്തതിൻ്റെ ചിത്രം വരയ്ക്കാൻ വേണ്ടി പറഞ്ഞു. ഇത് ഒരു ചിത്രരചനയിലേർപ്പെട്ട ഏതൊരാളും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടെ സഹോദരിയാണെന്ന് തോന്നി ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അവർ ഇങ്ങനൊരാർട്ടുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ റൂഹുള്ളതിൻ്റെ ചിത്രം വരക്കാൻ പാടില്ല, അതുപോലെ സംഗീതവും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നു. അവർ അവരെ തന്നെയും അതിൽ കാണിക്കുന്നില്ല എന്നുമൊക്കെ പറയുന്നു. അങ്ങനെയാണ് എങ്കിൽ ഇൻഷാ അല്ലാ അത് അനുവദനീയമായി തീരും എന്നാണ് മനസ്സിലാകുന്നത്.
1: ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ചോദ്യം ചോദിച്ചോളൂ.
3: സുജൂദ് ചെയ്യുന്ന സമയത്തെ നെറ്റിമ്മല് മൊക്കലിന്റെ തടസ്സം വന്നത് കൊണ്ട് ഇത് ശരിയാവതൊക്കോ?
2: സുജൂദ് ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമിർത്തു അൻ അസ്ജുദ അല സബ്അത്തി അഅ്ളും, ഏഴ് അവയവങ്ങളിലായി സുജൂദ് ചെയ്യാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടു. എന്നിട്ട് രണ്ട് കൈകൾ, രണ്ട് കാൽമുട്ട്, രണ്ട് കാലിൻ്റെയും വിരലുകളുടെ പള്ള, നെറ്റിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അഷാറബി അൻഫിഹി, നെറ്റി തട്ടുമ്പോൾ മൂക്കും നിലത്ത് പതിക്കണം എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്റബുമാ യകൂൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദ്, ഒരാൾ റബ്ബിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് നമസ്കാരത്ത് സുജൂദിൻ്റെ വേളയിലാണ്. ഫഅക്സിറു ഫീ ദുആ, നിങ്ങൾ അതിൽ ദുആ അധികരിപ്പിക്കുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നാൽ സുജൂദ് ചെയ്യുമ്പോൾ ഒരാൾ തലപ്പാവ് ധരിച്ച ഒരാളാണ്, അല്ലെങ്കിൽ തൊപ്പി ധരിച്ച ആളാണ്, സ്ത്രീകളാണെങ്കിൽ അവർ മക്കന, മുഖമക്കന, ഇതിൽ സുജൂദ് ചെയ്യുന്ന സന്ദർഭത്തിൽ നെറ്റിയുടെയും അതിൻ്റെയും ഇടയിൽ ഇവ ഉണ്ട് എങ്കിൽ അത് നമസ്കാരത്തെ ബാധിക്കുന്നതല്ല. ഷെയ്ഖ് ഉസൈമീൻ ഇബ്നു റഹിമഹുള്ള പ്രത്യേകം പറഞ്ഞു, ഒരാൾ മുസല്ലയിൽ നിസ്കരിക്കുകയാണ്, നിലത്തല്ല മുസല്ലയിൽ, അത് അയാൾക്ക് തടസ്സമല്ല. അതേപോലെ തന്നെ അയാൾ മറ്റേതെങ്കിലും വസ്ത്രങ്ങൾ നിലത്ത് വെച്ചുകൊണ്ട് നിസ്കരിക്കുകയാണ്, തടസ്സമല്ല. ഇനി ഒരാൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം തന്നെ പിന്നെ അല്പം ഇറക്കിയോ മറ്റോ അതിൽ സുജൂ ചെയ്താലും അതും നമസ്കാരത്തെ ബാത്തിലാക്കുന്ന കാര്യങ്ങളൊന്നും അല്ല എന്നുള്ളതാണ്. പരമാവധി അവയവങ്ങൾ മുഴുവൻ തന്നെ നിലത്ത് വെച്ച് നിസ്കരിക്കാൻ ശ്രമിക്കുക. സ്വാഭാവികമായി ഇത് മാത്രമല്ല, കൈ ഉറ ധരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം കൈ നിലത്ത് തട്ടുന്നില്ല. അതേപോലെ തന്നെ ഷോക്സ് ധരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഹുഫ ധരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അതും നിലത്ത് ഡയറക്റ്റ് പേര് തട്ടുന്നില്ല. എന്നാൽ അതൊക്കെ അനുവദിക്കപ്പെട്ട കാര്യവും ആണ്.
1: ഉത്തരം വ്യക്തമായല്ലോ. ഇംഗ്ലീഷിലുള്ള ചില ക്ലാസ്സുകളിലൊക്കെ റുഖിയയുടെ ഭാഗമായി ഖുർആൻ വെള്ളത്തിലും ഒലിവ് എണ്ണയിലും ഊതി കുടിക്കാം എന്ന് കേൾക്കാനിടയായി. എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി? പ്രമാണങ്ങൾ ഈ വിഷയത്തിൽ എന്ത് പറയുന്നു?
2: റുഖിയ എന്നത് പണ്ഡിതന്മാർ രണ്ട് കാഴ്ചപ്പാടുകൾ അതിനുണ്ട്. ഒന്ന്, അതൊരു ചികിത്സയാണ് എന്നതിനാൽ ഏത് തരത്തിലുള്ള ആയത്തുകളും സൂറത്തുകളും ഓതാവുന്നതാണ്. ഒരാൾ ഒരു സൂറത്ത് ഓതിയത് കൊണ്ടോ ഒരായത്ത് ഓതിയത് കൊണ്ടോ ഒരു പ്രശ്നം വന്നപ്പോൾ ആ റുഖിയയിലൂടെ അയാളുടെ പ്രശ്നം പരിഹരിച്ചുവെങ്കിൽ അങ്ങനെ സ്വീകരിക്കാം എന്നാണ് ഒരു നിലപാട്. ഏതുപോലെ ഒരു പച്ചമരുന്ന് കഴിച്ചപ്പോൾ ഒരാളുടെ രോഗം ഭേദമായി എങ്കിൽ അതുപയോഗിക്കാം എന്നതുപോലെ. അപ്പോൾ എണ്ണ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിൽ റുഖിയ നടത്തി അങ്ങനെ അയാളെ രോഗം ഭേദമായി എങ്കിൽ അതൊരു ചികിത്സ എന്നുള്ള നിലക്ക് അനുവദനീയമാണ് എന്നവർ പറയുന്നു. രണ്ടാമത്തൊരു കാഴ്ചപ്പാട്, അതാണ് ഒന്നുകൂടെ സൂക്ഷ്മമായിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന റുഖിയകൾ മാത്രം ഉപയോഗിക്കുക. മൊത്തത്തിൽ ഖുർആൻ എല്ലാം റുഖിയയായി ഉപയോഗിക്കുക. എന്നാൽ ചില പ്രത്യേക സൂറത്തുകൾക്കും ചില ആയത്തുകൾക്കും ശ്രേഷ്ഠതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഅവിദത്തൈനും ഇഖ്ലാസുമൊക്കെ ഓതി റുഖിയ നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മാത്രം വന്ന് സ്വീകരിക്കുക. അങ്ങനെ നോക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഊതി കുടിച്ചതായി കാണുവാൻ സാധിക്കുകയില്ല. എന്നാൽ ജിബ്രീൽ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഊതി, എന്നിട്ട് റുഖ്യ ചെയ്ത് പ്രവാചകൻ കയ്യിൽ തന്നെ ഊതി ശരീരത്തിലൊക്കെ തടവിയതായി ഹദീസുകൾ കാണുവാനും സാധിക്കും. അപ്പോൾ ഏറ്റവും ശരിയായിട്ടുള്ളത് ഈ രണ്ടാമത് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന അത് മാത്രം സ്വീകരിക്കലാണ്. അതിൽ ഊതി കുടിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ഈ രണ്ട് നിലപാടും പണ്ഡിതന്മാർക്കിടയിൽ നിലവിൽ ഉള്ളതാണ്.
1: ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഹലോ, എന്തോ സാങ്കേതിക പ്രശ്നം കാരണം കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഫീഡ്ബാക്ക് വന്ന മറ്റൊരു ചോദ്യം, വരനും വധുവും പൂർണ്ണ ഇസ്ലാമികമായ മാനം സ്വീകരിച്ചിട്ടുള്ള വിവാഹമാണ്, മറ്റ് ആഡംബരങ്ങളൊന്നും കല്യാണ വീട്ടിലില്ല. ഇത്തരം കല്യാണത്തിൽ പെൺകുട്ടിയുടെ വിവാഹ ദിവസം കുടുംബക്കാരെയും സുഹൃത്തുക്കളെയും നാട്ടുകാരെയും എല്ലാം ക്ഷണിച്ച് കല്യാണം നടത്തുമ്പോൾ ഇതിന് വരുന്ന ചെലവിലേക്ക് ആളുകൾ നാട്ടു നടപ്പനുസരിച്ച് പണം നൽകാൻ വേണ്ടി ഒരു പെട്ടി വെക്കുന്നത് തെറ്റാണോ എന്നാണ്.
2: ഒരു വിവാഹമാകുമ്പോൾ അത് വരൻ്റെ ഭാഗത്താണെങ്കിലും വധുവിൻ്റെ ഭാഗത്താണെങ്കിലും അത്യാവശ്യം ചെലവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ വിവാഹം നടത്തുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് നാടോടുമ്പോൾ നടുവ് ഓടുക എന്ന രൂപത്തിലല്ല. ഓരോരുത്തരും അവനവൻ്റെ താക്കത്തനുസരിച്ച്, കഴിവനുസരിച്ച്, സാമ്പത്തിക അവസ്ഥ അനുസരിച്ച് കൊണ്ടുള്ള വിവാഹമാണ് നടത്തേണ്ടത്. മനിസ്തത അമിൻകു മിൽബ അഹ് ഫല്യ തസവജ്. യുവാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾക്ക് വിവാഹത്തിനുള്ള ശാരീരികവും സാമ്പത്തികവുമായ കഴിവെത്തി കഴിഞ്ഞാൽ വിവാഹം കഴിക്കുക എന്നാണ്. അപ്പോൾ വിവാഹം കഴിക്കുമ്പോൾ സ്വാഭാവികമായും ചിലവുണ്ടായിരിക്കും, വിവാഹത്തിൻ്റെ ചിലവുണ്ടായിരിക്കും, വിവാഹാനന്തരമുള്ള നഫഖത്ത് ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കണം. ഇതൊക്കെ കഴിയുന്ന ഒരാളാണ് വിവാഹം കഴിക്കേണ്ടത്. നാട്ടിൽ ആർഭാടത്തിൻ്റെയും പൊങ്ങച്ചത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും അടയാളങ്ങളായി വിവാഹ സദസ്സുകളും സൽക്കാരങ്ങളും മാറുമ്പോൾ അത് സ്വീകരിച്ചുകൊണ്ട് എത്ര പാവപ്പെട്ട ആളുകളും ഗംഭീരൻ പരിപാടി ഉണ്ടാക്കുക എന്നത് ഭൂഷണമല്ല. അത് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യവുമുണ്ട്. അതായത് അവരും സാധാരണക്കാരാണ്, സ്വാഭാവികമായും ചിലവുകൾ അവർക്ക് ഉണ്ടാകും, അവർക്കതിനുള്ള കഴിവ് അത്രത്തോളം ഇല്ല. അതുകൊണ്ടൊന്ന് കണ്ടറിഞ്ഞ് സഹായിക്കുക എന്നത് സ്വാഭാവികമായും മുസ്ലിമീങ്ങൾ പരസ്പരമുള്ള അൽ മുസ്ലിം അഹുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ് എന്ന് മനസ്സിലാക്കി നേരത്തെ തന്നെ അവനവനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ചിലവുകൾ, പണ സാമ്പത്തിക സഹായം ചെയ്യൽ നല്ലതാണ്. ഇവിടെ ഒരു വിവാഹം നടക്കുമ്പോൾ അവിടെ ഒരു പെട്ടി വെക്കുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അതൊരു യാചന പോലെയാണ്. യാചന രണ്ട് മൂന്ന് വിഭാഗം ആളുകൾക്ക് മാത്രമേ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബീസ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്. അത്തരത്തിൽ ഒരു ഇരക്കുന്ന യാചിക്കുന്ന അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ വിവാഹം നടത്തുന്ന ആളും അതിലേക്ക് പങ്കെടുക്കുന്ന ആളുകളുമൊക്കെ ശ്രദ്ധിക്കണം. ഒരു യാചിച്ചുകൊണ്ട് എരന്ന് വാങ്ങുന്ന അവസ്ഥ വിവാഹത്തിൻ്റെ വീട്ടുകാർക്ക് പാടില്ല. അതോടൊപ്പം ഇവരൊക്കെ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളാണ്, അവർക്കൊക്കെ അത്യാവശ്യം ചിലവുകളുണ്ടാകും എന്ന് മനസ്സിലാക്കി മുൻകൂട്ടി ആരുമറിയാതെ അവരെ സഹായിക്കുവാനുള്ള ഒരു സന്നദ്ധത കഴിവുള്ള ആളുകൾ ചെയ്യേണ്ടതുണ്ട്. വമ്പിച്ച ആളുകളെ വിളിച്ചുകൂട്ടി അതിൻ്റെയൊക്കെ ലക്ഷ്യം അവരിൽ നിന്ന് പണം വാങ്ങുക എന്നാകുമ്പോൾ സത്യത്തിൽ വലീമയുടെ ലക്ഷ്യം അവിടെ സഫലീകരിക്കപ്പെടുന്നില്ല എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ആ ഒരു ചിന്തയോടുകൂടിയാണ് ഈ വിഷയത്തെ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്.
1: ഹലോ,
3: ഹലോ,
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
3: നമ്മൾ ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത്

0: ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ ശബ്ദം ഉച്ചത്തിലല്ലാത്ത അശർ, ളുഹറ് പോലെ നമസ്കാരങ്ങളിൽ ഇമാവും മഅ്മൂമും ഫാത്തിഹ ഓതേണ്ടതുണ്ട്. എന്നാൽ ഉച്ചത്തിലുള്ള സുബ്ഹി, മഗ്രിബ്, ഇഷ നമസ്കാരമാണെങ്കിൽ മഅ്മൂമും ഫാത്തിഹ ഓതേണ്ടതുണ്ടോ? അവിടെ ഹനഫി മദ്ഹബിൻ്റെ വീക്ഷണം, ഇമാമിൻ്റെ ശബ്ദം മഅ്മൂം കേൾക്കുന്നു എങ്കിൽ അവിടെ മഅ്മൂം ഇമാമിനെ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ്. ഫൈദാ ഖുരിയൽ ഖുർആനു ഫസ്തമിഉ ലഹു വൻസിതു ലഅല്ലകും തുർഹമൂൻ എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് അവർ പറയുന്നത്. എന്നാൽ ശബ്ദം കേൾക്കുന്നില്ല എങ്കിൽ അവിടെ മഅ്മൂം ഫാത്തിഹ ഓതേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ എപ്പോഴാണ് ഫാത്തിഹ ഓതേണ്ടത്? ഇമാമിനെ മുൻകടക്കാത്ത രൂപത്തിൽ ഇമാം ഫാത്തിഹ ഓതിക്കഴിഞ്ഞ് അവിടെ മഅ്മൂമിന് ഫാത്തിഹ ഓതാൻ വേണ്ടി ഒരു അല്പസമയം നിശബ്ദമായി നിൽക്കുക എന്നൊരവസ്ഥ ചില പള്ളികളിലൊക്കെ കാണാറുണ്ട്, ചില ഇമാമിങ്ങൾ ചെയ്യാറുണ്ട്. അതേതായാലും ഭൂഷണമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നമസ്കാരത്തിൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞ് ഒരു നീണ്ട സമയം മഅ്മൂമിന് ഫാത്തിഹ ഓതാൻ വേണ്ടി പ്രവാചകൻ നിശബ്ദമായി നിന്നത് കാണുവാൻ സാധിക്കുകയില്ല. അപ്പോൾ അതേതായാലും പാടില്ല. അതല്ലാത്ത രൂപത്തിൽ ഫാത്തിഹ ഓതുന്ന ആളുകളാണ് എങ്കിൽ അത് അല്ലാത്ത രൂപത്തിൽ ഇമാമിനെ മുൻകടക്കാതെ ഫാത്തിഹ ഓതാം എന്നാണ് മനസ്സിലാക്കേണ്ടത്.
1: ഉത്തരം വ്യക്തമായല്ലോ. ഫീഡ്ബാക്ക് വഴി വന്ന മറ്റൊരു ചോദ്യം, സ്ത്രീകളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ആണ് ഇസ്ലാം സ്ത്രീയും പുരുഷനും തമ്മിൽ അനാവശ്യമായി ഇടകലരുന്ന സാഹചര്യങ്ങളെ എതിർക്കുകയും സാധ്യമാകുന്നിടത്തെല്ലാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേർതിരിച്ചുള്ള സെഗ്രിഗേറ്റഡ് അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ നമ്മുടെ ചുറ്റുപാടുള്ള ഭൂരിഭാഗം കോളേജുകളിലും മിക്സഡ് എൻവയൺമെൻറ്റാണ്. ഒരു വിദ്യാർത്ഥിക്ക് ഏത് കോളേജിൽ സീറ്റ് ലഭിക്കും എന്നത് പലപ്പോഴും അവളുടെ നിയന്ത്രണത്തിലുള്ള കാര്യവുമല്ല. അത്തരം സാഹചര്യത്തിൽ ഒരു മുസ്ലിം സ്ത്രീക്ക് മിക്സഡ് കോളേജിൽ പഠിക്കുന്നത് അനുവദനീയമാണോ? അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? പഠിക്കേണ്ട സാഹചര്യമാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിൽ പഠനത്തിന് മറ്റെന്തെങ്കിലും മാർഗമാണോ സ്വീകരിക്കേണ്ടത്? അതുപോലെ തന്നെ ഒരു സ്ത്രീക്ക് മഹ്റം കൂടെ ഇല്ലാതെ ദൂരയാത്ര ചെയ്യുന്നതിനെക്കുറിച്ചും ഇസ്ലാമിൽ നിയന്ത്രണങ്ങളുണ്ടല്ലോ. അപ്പോൾ പഠനാവശ്യത്തിനായി വീട്ടിൽ നിന്ന് ദൂരെയുള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്യേണ്ടി വന്നാൽ എന്താണ് ഇത്തരം സാഹചര്യങ്ങൾ ചെയ്യേണ്ടത്? ഇന്നത്തെ അവസ്ഥയിൽ സ്ത്രീക്ക് വിദ്യാഭ്യാസം നേടുന്നതിന് ഇത്തരം സാഹചര്യങ്ങൾ വന്നാൽ ഇസ്ലാമിക പരിധികൾ പാലിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്നാണ് വിശദമായ ചോദ്യത്തിൻ്റെ ഉള്ളടക്കം.
0: ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവളാണ് എന്നതുകൊണ്ട് തന്നെ ഒരു മുത്തഖല്ലിഫായി പിന്നോക്കക്കാരിയായി നിൽക്കാതെ അനുവദിക്കപ്പെട്ട എല്ലാ രംഗങ്ങളിലും അവൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. പുരുഷന്മാർ ചെയ്യുന്ന എല്ലാ വിദ്യാഭ്യാസ രംഗത്തും സ്ത്രീ കയറിപ്പറ്റണം എന്നല്ല. എന്നാൽ സ്ത്രീകൾ അവർക്ക് അത്യാവശ്യമായി വരുന്ന കുറേ മേഖലകളുണ്ട്, അല്ലെങ്കിൽ സ്ത്രീകൾക്കും അനുവാദമുള്ള ഷറഈയായി അനുവാദമുള്ള കുറേ മേഖലകളുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ഡോക്ടർ സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ വിഷയങ്ങൾ പറയുവാനും സമീപിക്കുവാനും ഏറ്റവും നല്ലത് സ്ത്രീകളായുള്ള ഡോക്ടറാണ്. അപ്പോൾ ഒരു ഡോക്ടർ ഉണ്ടാകണമെങ്കിൽ, ഒരു ലേഡി ഡോക്ടർ ഉണ്ടാകണമെങ്കിൽ നിർബന്ധമായും അവർ പഠിക്കേണ്ടതുണ്ട്. ഒരു ഗൈനക്കോളജ് ഡോക്ടർ, ലേഡി ഡോക്ടറാണ് ഏറ്റവും ഉത്തമം എങ്കിൽ അങ്ങനെ ഡോക്ടർ ഉണ്ടാക്കിയെടുക്കേണ്ട സാഹചര്യമില്ലേ? അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ നാട്ടിൽ മിക്സഡ് വിദ്യാഭ്യാസമായിരിക്കും, ദൂരയാത്ര ചെയ്യേണ്ടി വരും. അവിടെയൊക്കെ പരമാവധി സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ഞാനും ഒരു ലേഡി ഡോക്ടറാവും, അത് മുഖേന സമൂഹത്തെ, സ്ത്രീകളെ സേവിക്കുവാൻ എന്നൊരു നീയത്തോടുകൂടി മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയേണ്ടതുണ്ട്. ശരിയാണ്, ഒരു യാത്ര എന്ന് പറയാവുന്ന ദൂരമുണ്ട് എങ്കിൽ അവളുടെ കൂടെ ആ യാത്രയിൽ ഭർത്താവോ മഹ്റമോ ആവശ്യമാണ്. അങ്ങനെയുള്ള സ്ഥലത്താണ് പഠിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഹോസ്റ്റലും കാര്യങ്ങളും സുരക്ഷിതമാണ്. എന്നാൽ അങ്ങോട്ട് പോകുവാനും വരുവാനുമൊക്കെ

0: ഒരു നിബന്ധന, കൂടെ ഭർത്താവോ അല്ലെങ്കിൽ മഹറമായ ആരെങ്കിലും കൂടെയുണ്ടെങ്കിൽ ഇസ്ലാമികമായ മര്യാദ പാലിച്ചുകൊണ്ട് തന്നെ അവർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതുമാണ്.
1: ഹലോ,
2: ഹലോ,
1: അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാ. ചോദിച്ചോളൂ.
2: നമ്മൾ സംസ്കരിക്കുമ്പോ പാർട്ടിക്കു ശേഷം ഒന്നിലധികം പുറത്ത് ഓതാൻ പറ്റിയെന്ന് ചോദിക്കാനാണ്.
0: ഫർദ് നിസ്കാരത്തിലാണ് ഉദ്ദേശിച്ചത്?
2: അതെ, ഫർദ് നിസ്കാരത്തില്.
0: ആ, ഒരാള് ഫർദ് നമസ്കാരത്തിൽ ഒന്നിലധികം സൂറത്തുകൾ ഓതാൻ പാടുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ മൊത്തത്തിൽ സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന ഒരു ചോദ്യമാണ് എങ്കിൽ, പ്രത്യേകിച്ച് പള്ളിയിലൊക്കെ ഇമാമത്ത് നിൽക്കുന്ന ഒരാളാണ് എങ്കിൽ ഇമാമ് പാലിക്കേണ്ട കുറേ മര്യാദകളുണ്ട്. അതിൽപ്പെട്ടതാണ് പിന്നിൽ നിൽക്കുന്ന ആളുകൾ, രോഗികളുണ്ടാവും, യാത്രക്കാരുണ്ടാവും, എന്തെങ്കിലും ആവശ്യങ്ങളുള്ള പെട്ടെന്ന് നിസ്കാരം കഴിഞ്ഞ് പോകേണ്ട ആവശ്യക്കാരുണ്ടാവും, അവരെയൊക്കെ പരിഗണിച്ചുകൊണ്ട് വളരെ സുദീർഘമായി നമസ്കരിക്കാതെ പൊതുവെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ എങ്ങനെയാണോ നമസ്കരിച്ചിരുന്നത് ആ രൂപത്തിൽ നമസ്കരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നിലധികം സൂറത്തുകൾ ഓതേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല. എന്നാൽ സ്ത്രീ വീട്ടിൽ നമസ്കരിക്കുകയാണ്, അവൾ തനിച്ചാണ് എങ്കിൽ അവർക്ക് അങ്ങനെ നീണ്ട രൂപത്തിൽ ഇനി ഒന്നിലധികം സൂറത്തുകൾ ഓതി നിസ്കരിക്കുന്നത് തെറ്റായ കാര്യവുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കാരത്തിലൊക്കെ, അത് ഇശാ നമസ്കാരമല്ല, സുന്നത്ത് നമസ്കാരത്തിലാണ്, സൂറത്ത് അൽ ബഖറയും സൂറത്ത് ആല ഇംറാനും സൂറത്ത് നിസാഉം ഒക്കെ ഒന്നിലധികം സൂറത്തുകൾ അങ്ങനെയുള്ള ഖിയാമുല്ലൈൽ നമസ്കാരത്തിൽ ഓതിയതായി ഹദീസിൽ കാണുവാൻ സാധിക്കും. ഇതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്.
1: ഇത്രയും വ്യക്തമായല്ലോ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന അൽ ഇജാബ ലൈവ് പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, 90 20 840 840. സുന്നത്ത് നോമ്പ് എടുത്ത ഒരു സഹോദരി ഭർത്താവ് കിടപ്പറയിലേക്ക് ക്ഷണിച്ചാൽ നോമ്പ് ഉണ്ട് എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണോ നല്ലത്, അതല്ല നോമ്പ് മുറിക്കുന്നതാണോ നല്ലതെന്നാണ്.
0: അവിടെ അത്തരമൊരു ചോദ്യത്തിലേക്ക് വരാൻ അവസരമുണ്ടാക്കി കൊടുക്കരുത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭർത്താവ് നാട്ടിലുണ്ടായിരിക്കെ, ഭർത്താവ് വിദേശത്തല്ല, യാത്രയിലല്ല, അങ്ങനൊരവസ്ഥയിൽ ഒരു സ്ത്രീ സുന്നത്ത് നോമ്പ് നോൽക്കുകയാണ് എങ്കിൽ ഭർത്താവിൻ്റെ അനുവാദം കൂടി വേണം. ഭർത്താവിൻ്റെ അനുമതിയോടുകൂടി ഞാനിന്ന് നോമ്പെടുക്കുകയാണ്, നിങ്ങൾക്ക് തടസ്സമൊന്നുമില്ലല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ, സമ്മതമല്ലേ എന്ന് ചോദിച്ച് അങ്ങനെ നോമ്പെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഭർത്താവിൻ്റെ അനുമതിയുണ്ട്. പിന്നീട് അവർ ആ നോമ്പ് ഇബാദത്തുകളെ ബാത്തിലാക്കുവാൻ വേണ്ടി ഭർത്താവ് ശ്രമിക്കുകയില്ല, അതാണ് അവർ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു അനുവാദമില്ലാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനൊരു ചോദ്യം പിന്നെ വന്നത്. സ്വാഭാവികമായും അവിടെ ഭർത്താവിൻ്റെ ആ വിളിക്ക് ഉത്തരം നൽകുകയാണ് ചെയ്യേണ്ടത്. അല്ലാഹു തആല ആല.
1: ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഹലോ, സാങ്കേതിക തകരാറുണ്ട് തോന്നുന്നു. ഞാൻ ഒരു ബിഫാം ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ മാതാപിതാക്കൾ വിവാഹം നോക്കുന്നുണ്ട്. കല്യാണത്തിനോടനുബന്ധിച്ച് എനിക്ക് വിയോജിപ്പൊന്നുമില്ല, പക്ഷേ ഇപ്പോൾ പഠിക്കുകയാണല്ലോ, അതായത് കല്യാണം കഴിഞ്ഞാൽ കുറേ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകുമല്ലോ. ഭർത്താവിനോട് അതും പഠനവും എനിക്കൊന്നിച്ച് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന പേടിയാണ്. അതിലെന്തെങ്കിലും വീഴ്ച വന്നാൽ പഠിച്ചവൻ്റെ അടുത്ത് ഞാൻ കുറ്റക്കാരിയാകുമോ എന്നാണ്. ഈ സാഹചര്യത്തിൽ ഞാൻ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നാണ്.
0: രണ്ട് കാര്യങ്ങൾ ആ വിഷയത്തിൽ പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പെൺകുട്ടികൾ വിവാഹത്തിന് മുന്നോട്ട് വരാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. എല്ലാവർക്കും പറയാനുള്ളത് എൻ്റെ പഠനം കഴിയട്ടെ. ഒരു MBBSൽ പഠിക്കുന്ന പെൺകുട്ടിയാണ് എങ്കിൽ അവൾ എത്ര വർഷം കാത്തിരിക്കണം? ഇനി MBBS കഴിഞ്ഞാൽ തന്നെ പിന്നീട് എം ഡി, അതും കൂടെ കഴിഞ്ഞിട്ട് മതി എന്ന് പറയുമ്പോൾ എത്ര പ്രായമാകും അവൾക്ക്? ഈ കാലം അത്രയും കണ്ണുകൊണ്ടും വികാരം കൊണ്ടും നിഷിദ്ധങ്ങൾ ചെയ്യാതെ എത്ര ആളുകൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനിസ്തതഅ മിൻകും ഇൽബാഅ ഫലിയതസവ്വജ്, വിവാഹം കഴിക്കാനുള്ള ശാരീരിക സാമ്പത്തികമായ കഴിവെത്തിക്കഴിഞ്ഞാൽ അവൻ വിവാഹം കഴിക്കട്ടെ. അവൻ്റെ ഗുഹ്യാവയവും കണ്ണുമൊക്കെ സൂക്ഷിക്കാൻ ഏറ്റവും നല്ലത് അതാകുന്നു എന്നാണ്. ആ പ്രവാചകൻ്റെ അധ്യാപകനം സ്വീകരിക്കുകയാണ് എല്ലാവരും ചെയ്യേണ്ടത്, പെൺകുട്ടികളാകട്ടെ ആൺകുട്ടികളാകട്ടെ. രണ്ടാമതൊരു കാര്യം, പെൺകുട്ടികൾ വിവാഹത്തിന് സമ്മതിക്കാത്ത കാരണത്താൽ പണ്ടൊക്കെ പുര നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികൾ എന്ന് പറഞ്ഞതുപോലെ ഇന്ന് റോഡ് നിറഞ്ഞു നിൽക്കുന്ന കുറേ ആൺകുട്ടികളെ കാണാൻ സാധിക്കും. എത്രയോ വിവാഹാന്വേഷണം നടത്തും, പക്ഷേ പെൺകുട്ടിയെ കിട്ടാനില്ല എന്ന് കാരണം പറയുന്നത്. സ്വാഭാവികമായും സമൂഹം തിന്മയിലേക്ക് പോകാൻ വലിയൊരു സാഹചര്യം അതുകൊണ്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് സമയമാകുമ്പോൾ അവർക്ക് വിവാഹം കഴിക്കാൻ പെൺകുട്ടികൾ തയ്യാറാകണം. മൂന്നാമത് മനസ്സിലാക്കേണ്ടത്, അത് പഠനത്തിന് ഒരിക്കലും തടസ്സമാകുകയില്ല, അത് നമ്മുടെ ധാരണയാണ്. കാരണം വിവാഹ സമയത്ത് വിവാഹത്തിൻ്റെ മുന്നോടിയായി ഖിത്ബത്ത് നടത്തുമ്പോൾ, വിവാഹ ആലോചന നടത്തുമ്പോൾ പെൺകുട്ടിക്ക് അവളുടേതായ നിബന്ധനകൾ വെക്കാവുന്നതാണ്. വരനോട് പറയാം, വരൻ്റെ വലിയനോട് പറയാം, ഞാൻ കല്യാണത്തിന് തയ്യാറാണ്, പക്ഷേ ഒരു ഡിമാൻഡുണ്ട്, എൻ്റെ ഈ പഠനം പൂർത്തിയാകണം. അതിൻ്റെ ഇടയിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ പാടില്ല, അതിന് നിങ്ങൾ തടസ്സം നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഡിമാൻഡ് വെച്ച് അതവർ സമ്മതിക്കുകയാണെങ്കിൽ പിന്നെ സ്വാഭാവികമായും അവൾക്ക് പഠിക്കുവാനുള്ളൊരു അവസരം അവർ ഒരുക്കി കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം, പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് വിവാഹത്തിന് ശേഷം ഭർത്താവിന് നൽകേണ്ട അവകാശങ്ങൾ നൽകാം, അതോടൊപ്പം തന്നെ പഠനവുമായി മുന്നോട്ട് പോകുവാനും സാധിക്കും. സമയമായിട്ടും അകാരണമായി പഠനത്തിൻ്റെ പേര് പറഞ്ഞ് വിവാഹത്തിൽ നിന്നും പിന്നോട്ട് നീങ്ങുമ്പോൾ അതുകൊണ്ട് അവർക്ക് മാത്രമല്ല സമൂഹത്തിന് മൊത്തം പ്രയാസങ്ങൾ ഉണ്ടാകുന്നു എന്നത് പെൺകുട്ടികൾ തിരിച്ചറിയേണ്ടതുണ്ട്.
1: ഹലോ.
2: ഹലോ, അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ചോദിച്ചോളൂ. ഓക്കെ. ആദ്യം ചോദിച്ചത് ഇറച്ചി മീനുകളുടെ രക്തം നജസാണോ എന്നാണ്. പിന്നെ പല്ലി പാറ്റാവിയുടെ കാഷ്ടങ്ങൾ.
0: ശരി, നമ്മള് അദ്ദം അൽ മസ്ഫൂഹ് അറുത്തു കഴിഞ്ഞാൽ വരുന്ന ചോര, രക്തം, ഒഴുകുന്ന രക്തം, അത് ഭക്ഷിക്കൽ ഹറാമാണ്, ഭക്ഷിക്കാൻ പാടില്ല, നജസാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാറുണ്ട്, ഞങ്ങൾ മാംസമൊക്കെ കഴുകി എന്നാലും അതിൽ ഒരു വര പോലെ അതിൻ്റെതായ അടയാളങ്ങൾ കാണും, അത് പ്രശ്നമാക്കാറില്ല എന്നാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ മാംസം, അതേപോലെ തന്നെ മാംസത്തിൻ്റെ കാര്യം, മത്സ്യത്തിൻ്റെ കാര്യം ഒരു പ്രശ്നമൊന്നുമില്ല. കാരണം ഹുവത്തഹൂറു ഹില്ലുവൽ ഹില്ലുമൈത്തു, വള്ളത്തിൽ നിന്ന് കടലിൽ നിന്നുള്ള മത്സ്യം അത് ഹലാലാണ്, കടൽ വെള്ളം ശുദ്ധമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ മാംസത്തിൻ്റെ കാര്യത്തിൽ അത് കഴുകിക്കളഞ്ഞാലും സ്വാഭാവികമായും രക്തത്തിൻ്റെതായ ചെറിയ കളറോ വര പോലുള്ള കാണാൻ സാധിക്കും, അത് നജസല്ല, അങ്ങനെ പാചകം ചെയ്യാൻ കഴിക്കാവുന്നതാണ്. രണ്ടാമത് പല്ലി, അതേപോലെ തന്നെ പാറ്റ പോലുള്ളതിൻ്റെ കാഷ്ടം, അത് അഫുള്ളതാണ്, വിട്ടുവീഴ്ചയുള്ളതാണ്, അത് നമ്മൾ നിസ്കരിക്കുന്ന മുസലയുടെ ഒരു ഭാഗത്തായി എന്നതുകൊണ്ട് അയാൾക്ക് അവിടെ നിസ്കരിക്കാവുന്നതാണ്. ഒഴിവാക്കാൻ സാധിച്ചാൽ അൽഹംദുലില്ലാ നല്ലത്, ഇനി അവിടെ അങ്ങനെ നമസ്കരിച്ചു എന്നുള്ളത് കൊണ്ട് അയാളുടെ നമസ്കാരത്തെ അത് ബാധിക്കുന്നതുമല്ല.
1: ഉത്തരം വ്യക്തമായല്ലോ.
2: അപ്പോൾ നമ്മൾ തുടക്കുമ്പോൾ മോപ്പിലായാലൊന്നും കുഴപ്പമില്ല.
0: എങ്ങനെ
1: നിലം തുടക്കുന്ന സമയത്ത് മോപ്പിൽ ആയാൽ കുഴപ്പമുണ്ടോ?
0: ഇല്ല, അത് അഫുള്ളതാണ്, വിട്ടുവീഴ്ചയുള്ളതാണ്.
1: വ്യക്തമല്ലോ.
2: അസ്സലാമു അലൈക്കും.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. എൻ്റെ കടയിൽ നിന്നും സാധനം വാങ്ങുന്ന ഒരു സർവീസ് പ്രൊവൈഡർ ബില്ല് ആവശ്യപ്പെടുന്നു. എന്നാൽ അതിൽ കുറഞ്ഞ എം ആർ പിയിൽ കുറഞ്ഞ തുകക്കാണ് ഞാൻ അയാൾക്ക് സാധനം കൊടുക്കുന്നത്. കസ്റ്റമർ ബില്ല് കാണിച്ച് എം ആർ പി തുക വാങ്ങാൻ ആയിരിക്കാം അവർ ആ എം ആർ പി തുകയുള്ള ബില്ല് വാങ്ങുന്നത്. ഇങ്ങനെ ബിൽ കൊടുക്കുന്നത് അനുവദനീയമാണോ എന്ന്?
0: അതൊരിക്കലും അനുവദനീയമല്ല. അതിൻ്റെ ബിൽ എന്തോ ദുരുദ്ദേശം അയാൾക്കുണ്ട്. കാരണം അയാൾ സ്വന്തത്തിന് വേണ്ടിയല്ലല്ലോ വാങ്ങുന്നത്, വീട്ടിലേക്കുള്ള സാധനമല്ല. വീട്ടിലേക്ക് ഒരാൾക്ക് ബില്ല് കിട്ടിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ സ്വാഭാവികമായി ഇതിൻ്റെ പിന്നിൽ ദുരുദ്ദേശമുണ്ട്. നമ്മൾ എന്ത് വിലക്കാണോ വിറ്റത്, ആ വിലക്ക് ഉള്ള പിന്നെ ബില്ലാണ് കൊടുക്കേണ്ടത്. ഇനി അയാൾക്ക് എം ആർ പി ആ ബില്ലാണ് വേണ്ടത് എങ്കിൽ അതേ സംഖ്യ അയാൾ നിന്ന് വാങ്ങി അതേ ബില്ല് കൊടുക്കുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വതആവനു അൽ ബിർരി വതഖ്വ വലാ തആവനു അൽ ഇസ്മി വൽ ഉദ്വാൻ, തിന്മയിലും ശത്രുതയിലും പരസ്പരം നിങ്ങൾ സഹായിക്കരുത് എന്ന്. ഒരു പക്ഷേ ഈ ബില്ല് വാങ്ങി അയാൾ ഏത് മുതലാളിക്കാണോ ഏത് വ്യക്തിക്കാണോ കൊടുക്കുന്നു അയാളിൽ നിന്നും ഒരു പങ്ക് പറ്റാൻ വേണ്ടിയായിരിക്കും, അതൊരിക്കലും അനുവദിച്ചു കൊടുത്തുകൂടാ. കടക്കാർ തിന്മയിൽ ഒരിക്കലും ഒന്നിക്കുവാൻ പാടില്ല എന്ന് മനസ്സിലാക്കണം.
1: ഹലോ, അസ്സലാമു
3: അലൈക്കും.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ചോദിച്ചോളൂ.
3: എനിക്ക് ചോദിക്കാൻ പറ്റാം?
1: ചോദിച്ചോളൂ.
3: ആസിഫ് എന്നാണ് എന്റെ പേര്, സൗദി എന്നാണ് വിളിക്കുന്നത്.
1: ഓക്കെ.
3: എനിക്ക് റെഡിമെയ്ഡിന്റെ സെയിലാണ്, ടീഷർട്ട് ട്രാക്ക് പാന്റ് നാട്ടിന്ന് കൊണ്ടുവന്നിട്ട് ചെറിയ രീതിയിലുള്ള വാൻ സെയിലാണ്. അപ്പോ ഇന്നെപ്പോലെ വാൻ സെയിൽ ചെയ്യുന്ന എല്ലാ ആൾക്കാരും ചെയ്യുന്നതെന്ന് വെച്ചാല് ഇപ്പൊ പ്ലെയിൻ ടീഷർട്ട് എടുത്തിട്ട് അപ്പൊ എ ബി സി എന്നുള്ളൊരു ബ്രാൻഡ്, ജസ്റ്റ് ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളില് നൈക്ക് അഡിഡാസിന്റെ ഒക്കെ ചെസ്റ്റില് ഒരു എംബ്ലം വെക്കും. അപ്പൊ അങ്ങനെയാണ് സ്പോർട്സ് ഐറ്റംസ് ഒക്കെ ഇവിടെ കൂടുതൽ വിൽക്കുന്നത്, ലാഭം പെട്ടെന്ന് ചെലവാണ്ടിട്ട്.
0: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖശ്ശന ഫലൈസ മിന്ന, ആരാണോ നമ്മളെ വഞ്ചിച്ചത് അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന്. അത് പറയാൻ പ്രത്യേക സാഹചര്യമുണ്ടായിരുന്നു. അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ ഷൈർ അല്ലെ ഗോതമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു ഒരാൾ വിൽക്കുന്നത്. അതിൽ കൈ കടത്തി നോക്കിയപ്പോൾ അടിഭാഗത്ത് നനവുണ്ട്, മുകൾ ഭാഗത്ത് ഉണങ്ങിയതുമാണ്. അപ്പോൾ എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ മഴ പെയ്തതാണ്, നനഞ്ഞതാണ് എന്ന് പറഞ്ഞു എങ്കിൽ അത് ആളുകൾക്ക് പ്രദർശിപ്പിച്ചു കൊടുത്തുകൂടെ എന്നിടാ പറഞ്ഞു. മെൻ കർശന ഫലൈസമിന്ന, ആരാണോ നമ്മളെ വഞ്ചിച്ചത് അവൻ തമ്മിൽപ്പെട്ടവനല്ല. ഇവിടെ നാട്ടിൽ നിന്നും ലോക്കൽ ആയ ടീഷർട്ട് കൊണ്ടുവന്ന് വലിയ കമ്പനികളുടെ, നൈക്ക് പോലുള്ള വലിയ കമ്പനികളുടെ പേര് എഴുതുമ്പോൾ ഇവ കമ്പനികൾക്ക് അത് അനുവാദമുണ്ട് എങ്കിൽ, നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന കുഴപ്പമില്ല എന്നാണെങ്കിൽ നമുക്ക് വിൽക്കാവുന്നതാണ്. മാത്രമല്ല ജനങ്ങൾ, ഇനിയിപ്പോൾ കമ്പനി തന്നെ അത് അനുവാദമുണ്ട് എന്ന് പറഞ്ഞാലും ജനങ്ങൾ ഇത് വാങ്ങുന്നത് ഒറിജിനലാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ്, വലിയ വലിയ ബ്രാൻഡഡ് കമ്പനികളുടെ വസ്തുവാണ് എന്ന് മനസ്സിലായിക്കൊണ്ടാണ് അവ ജനങ്ങളെ വഞ്ചിക്കലാണ്. ഒരിക്കലും അങ്ങനെ ചെയ്തുകൂടാ. അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് ഹറാം കലർന്ന ഒരു സമ്പത്ത് ആയിത്തീരുന്നതാണ്. പക്ഷേ അധിക കമ്പനികൾ, പല വ്യക്തികളും അങ്ങനെ ചെയ്യുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്.
1: വ്യക്തമായല്ലോ.
3: അല്ല, അങ്ങനെയല്ല കേട്ടോ ചോദിച്ചത്. അല്ല ചോദിച്ചത് അങ്ങനെയല്ല. പിന്നെ അഡിഡാസ് പേരെഴുതുന്നില്ല. പേര് ഇപ്പം എക്സ് വൈ സെഡ് എന്തെങ്കിലും ഒരു പേരായിരിക്കും ടീഷർട്ടിന്റെ മോൾ ഉണ്ടാവുക. അപ്പൊ കസ്റ്റമർക്ക് ജസ്റ്റില് നൈക്കിന്റെ ചിഹ്നം വെച്ച് തരുമോ അല്ലെങ്കിൽ അഡിഡാസിന്റെ ചിഹ്നം വെച്ച് തരുമോ എന്ന്
1: ചോദിക്കും.
3: പറഞ്ഞിട്ട് അത് അഡിഡാസ് അല്ല, എംബ്ലം മാത്രം ജസ്റ്റ് വെക്കുക. ഈ മൂന്ന് വാര അല്ലെങ്കിൽ നൈക്കിന്റെ ശരി അത് മാത്രം വെക്കുക. ടീഷർട്ടിന്റെ പേര് വേറെതായിരിക്കും. എത്ര കുറഞ്ഞ ടീഷർട്ടാണ് ലോക്കൽ ടീഷർട്ടാണ് അവർക്ക് അറിയാം. കസ്റ്റമർക്ക് വാങ്ങുന്ന ഓരോ കസ്റ്റമർക്കും അറിയാം. അങ്ങനെയാ ചോദിച്ചത്.
0: പക്ഷെ
3: പേര് യൂസ് ചെയ്യുന്നില്ല. മൂന്ന് വരണ്ടാകൊരു ഇത് അപ്പം പെട്ടെന്ന് വാങ്ങും. അതുകൊണ്ടാണ്
0: അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഇങ്ങനെയുള്ള ഒരു എംബ്ലം, ഒരു ഷിയാർ, ഒരു കമ്പനിയിൽ ഷിയാർ അടയാളമാണല്ലോ, അങ്ങനെ വെച്ചു കൊടുക്കാൻ കമ്പനി അനുവദിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അവിടെ കമ്പനി അനുവദിക്കുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. രണ്ടാമത്, കസ്റ്റമർ അവരെ വഞ്ചിക്കുന്നില്ല. നിങ്ങൾ ഉത്തരം പറഞ്ഞ പോലെ ആ കസ്റ്റമർ തന്നെ പറയുകയാണ്, ഞങ്ങൾക്കറിയാം ഇത് ഒറിജിനൽ അല്ല, എന്നിരുന്നാലും ഇങ്ങനൊരു എംബ്ലം വെച്ച് തരണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വാങ്ങുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇത് ഡ്യൂപ്ലിക്കേറ്റാണ് എന്നവർക്കറിയാം. എന്നിരുന്നാലും അവിടെ നമ്മൾ ഏതൊരു കമ്പനിയുടെ എംബ്ലമാണോ വെച്ച് കൊടുക്കുന്നത് അത് അവര് അരുവാം തന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ അവർ അരുവാം തന്നിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്.
1: വ്യക്തമല്ലോ?
3: മാത്രമല്ല,
1: ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഹലാലായി അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു മറ്റൊരു മാർഗത്തിലൂടെ കച്ചവടത്തിൽ ഹയറും ബർക്കത്തും ഒക്കെ പ്രദാനം ചെയ്യും. അതാണ് നമ്മളൊരു വിശ്വാസം സ്വീകരിക്കേണ്ട നിലപാട്. ഭാര്യക്ക് ഒരു നിലയും വിലയും കൊടുക്കാത്ത, എപ്പോഴും അവളെ കുറ്റപ്പെടുത്തുന്ന, നിസ്കരിക്കാത്ത ഒരു ഭർത്താവിനെ ഭാര്യ അനുസരിക്കേണ്ടതുണ്ടോ എന്നാണ്.
0: അതിൻ്റെ അർത്ഥം ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ ഞാനും അതിനനുസരിച്ച് തെറ്റ് ചെയ്യാം എന്നതാണല്ലോ. അവിടെ ഒന്ന് മനസ്സിലാക്കേണ്ട, തീരെ നിസ്കരിക്കാത്ത ഒരു ഭർത്താവിനെ അവരുടെ കൂടെ എങ്ങനെയാണ് ഒരു ഭാര്യ ജീവിക്കാൻ സാധിക്കുക? കാരണം അല്ലാഹദുല്ലദീ ബൈന ബൈനഹും സ്വല, നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള വേർതിരിവ് നിസ്കാരമാണ്. പമൻ തറക്ക പക്കത്ത് കഫർ, ആരാണോ അത് ഒഴിവാക്കിയവൻ കാഫിറാണ് എന്നതിനെ

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു ഖുർആൻ പാഠങ്ങൾ. ദീനിൽ ഉറച്ചു നിൽക്കുക. ക്ലാസ് എടുത്തുകൊണ്ട് ഇബ്രാഹിം സലഫി പുലാമന്തോൾ നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കൾ, ഒരാൾ മുസ്ലിമാണ്, ഇസ്ലാം സ്വീകരിച്ചവനാണ് എന്നതിനേക്കാൾ പ്രാധാന്യം അയാൾ മുസ്ലിമായിക്കൊണ്ട് തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം മുസ്ലിമായി ജീവിച്ച് അമുസ്ലിമായി മരണപ്പെട്ടു പോയാൽ അയാൾക്ക് ഒരു കാലത്തും സ്വർഗത്തിലേക്ക് എത്തുവാൻ സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ അവസ്ഥകൾ നമ്മൾ കാത്തിരിക്കുമാറാവട്ടെ. മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരണപ്പെട്ടു പോയവന് മാത്രമേ സ്വർഗപ്രവേശനം സാധ്യമാകൂ. അതുകൊണ്ടാണ് സൂറത്തു ഹൂദിൽ അള്ളാഹു പറയുന്നത്, ഫസ്തഖിം കമാ ഉമിർ, എങ്ങനെയാണോ നീ കൽപ്പിക്കപ്പെട്ടത് അതുപോലെ നീ ഇസ്തിഖാമത്തിൽ നിലകൊള്ളുക, മതത്തിൽ ഉറച്ചു നിൽക്കുക. സൂറത്തു ഫുസ്സിലത്തിൻ്റെ 30 മുതൽ 32 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു ഒന്നുകൂടി വ്യക്തമാക്കി പറയുന്നു, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറയുകയും സുമ്മസ്തഖാമു, പിന്നീട് അതിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്തവർ. കണ്ടോ, അല്ലാഹുവാണ് റബ്ബ് എന്ന് പറഞ്ഞ് മുവഹ്ഹിദായി എന്നതല്ല, അതിലവൻ മരണം വരെ ഉറച്ചു നിന്നു. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള ആളുകൾ, തതനസ്സലു അലൈഹിമുൽ മലായിക്ക, മരണനേരത്ത് അവരിലേക്ക് മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ട് പറയുന്നത് എന്താണ്? അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ പേടിക്കേണ്ടതില്ല. വ അബ്ഷിറു ബിൽ ജന്നത്തില്ലത്തി കുന്തും തുഅദൂൻ, നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്ന സ്വർഗമുണ്ടല്ലോ, അതുകൊണ്ടിതാ നിങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു. നഹ്നു ഔലിയാ ഉക്കും ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിലെ ജീവിതത്തിൽ ഞങ്ങളാണ് നിങ്ങളുടെ കൂട്ടുകാർ. വഫിൽ ആഹിറ, പരലോകത്തും അങ്ങനെ തന്നെ. വലക്കും ഫീഹ മാ തഷ്തഹി അംഫുസുക്കും, നിങ്ങളുടെ ശരീരങ്ങൾ ഇച്ഛിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ആ സ്വർഗത്തിലുണ്ട്. വലക്കും ഫീഹ മാ തദ്ദഊൻ, നിങ്ങളോട് വാഗ്ദാനം ചെയ്തതെല്ലാം ആ സ്വർഗത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് ആർക്ക് ലഭിക്കുന്ന ഫളിലാണ്? ഇസ്തിഖാമത്തോടുകൂടി മരണം വരെ ഉറച്ചു നിന്നവന് ലഭിക്കുന്ന മഹത്വമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് ഒരു സ്വഹാബി ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാ ഖുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ, എനിക്ക് ഇസ്ലാമിൽ താങ്കളൊരു കാര്യം പറഞ്ഞു തരണം. ലാ അസ്അലു അൻഹു അഹദൻ ഗൈറക, ഞാനല്ലാത്ത വേറാരും താങ്കളോട് ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ലാത്ത ഒന്ന്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ആമൻതു ബില്ലാഹ്, നീ അല്ലാഹുവിൽ വിശ്വസിക്ക്. സുമ്മസ്തഖിം, പിന്നീട് അതിൽ ഉറച്ചു നിൽക്ക്. വിശ്വാസം ആദ്യം നീ ശരിയാക്ക്, എന്നിട്ട് നീ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യ് എന്നാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയുമായിരുന്നു, വസദ്ദിദു, അഥവാ നിങ്ങൾ ഇസ്തിഖാമത്തിൽ ശരിയായതിൽ ഉറച്ചു നിൽക്കൂ, അഥവാ അല്ലാഹുവിനനുസരിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയുമായിരുന്നു എന്നാണ്. സൂറത്തുൽ അഹ്കാഫിൻ്റെ 13-14 ആയത്തുകളിൽ അള്ളാഹു പറയുന്നത്, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, തീർച്ചയായും ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറയുകയും സുമ്മസ്തഖാമു, പിന്നീട് അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്ത ആളുകൾ. ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹസനൂൻ, അവർക്ക് ദുഃഖിക്കേണ്ടതില്ല, അവർക്ക് ഭയപ്പെടേണ്ടതില്ല. ഉലായിക അസ്ഹാബുൽ ജന്ന, അവർ സ്വർഗാവകാശികളാണ്. ഖാലിദീന ഫീഹ, അവരതിൽ നിത്യവാസികളായിരിക്കും. ജസാ അംബിമാ കാനു യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നൽകുന്നത് എന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹു വിശ്വസിക്കുവാൻ നമ്മളോട് കൽപ്പിച്ച മുഴുവൻ കാര്യങ്ങളിലും വിശ്വസിച്ചുകൊണ്ട് ആ വിശ്വാസത്തിൽ മരണം വരെ ഉറച്ചു നിൽക്കാൻ തൗഫീഖ് ലഭിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. അവർക്കാണ് അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അവർക്കാണ് സ്വർഗീയ സുഖാനുഗ്രഹങ്ങൾ ആസ്വദിക്കുവാനുള്ള സൗഭാഗ്യം ലഭിക്കുന്നത്. അള്ളാഹു അത്തരക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഇസ്തിഖാമത്തിന് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. റബ്ബനായ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് കൽബി അലാ ദീനിക്ക, ഇതൊരു പ്രാർത്ഥനയാണ്. റബ്ബനായ മുസരിഫൽ ഖുലൂബ് സ്വരിഫ് കൽബി അലാ ത്വാഅത്തിക്ക, ഇത് മറ്റൊരു പ്രാർത്ഥനയാണ്. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്, ഇത് മറ്റൊരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനകളൊക്കെ ദീനിൽ അടിയുറച്ചു നിൽക്കുവാൻ നമ്മളെ സഹായിക്കുന്ന പ്രാർത്ഥനകളാണ്. ഇതോടൊപ്പം ദീൻ പഠിച്ചുകൊണ്ടിരിക്കുക, നിരന്തരമായി ഖുർആനോടുള്ള ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുക, രാത്രി നമസ്കാരങ്ങൾ പതിവാക്കുക, അദ്കാറുകൾ നിർവഹിക്കുക, ഇതെല്ലാം ദീനിൽ ഉറച്ചു നിൽക്കുവാൻ നമ്മെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കി ഇസ്തിഖാമത്തിന് വേണ്ടി ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു മരണം വരെ ഈ ദീനിൽ നമ്മെ അടിയുറപ്പിച്ച് നിർത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. ദീനിൽ ഉറച്ചു നിൽക്കുക. ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: Peace Radio. Tune to reality.
4: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി. അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടണോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
1: Peace Radio. Tune to reality.

അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും മുള്ളഞ്ഞെരിഞ്ഞു മാറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും.

0: പ്രാർത്ഥന ഓരോ വിശ്വാസിയുടെയും രക്ഷാകവചമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ മാനസിക ശാരീരിക പ്രയാസങ്ങളിൽ നിന്നുള്ള കാവൽ തേട്ടത്തിൻ്റെ പ്രാർത്ഥനയാണ് നാം പഠിക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗം ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പമുള്ളത് അബ്ദുള്ള മേഴ്സൻ വണ്ടൂർ.
1: ജീവിതത്തിൽ ഒരുപാട് മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിട്ടനുഭവിച്ചവരായിരിക്കും നമ്മൾ ഓരോരുത്തരും. ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെട്ട പല അവസ്ഥകളും നമുക്ക് മുന്നിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള മാനസിക ശാരീരിക പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി നമ്മളെപ്പോഴെങ്കിലും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കരകയറാൻ വേണ്ടി ധാരാളം പ്രാർത്ഥനകൾ പഠിപ്പിച്ചപ്പോൾ അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ആത്തി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വ മൗലാഹ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ഷ വ മിൻ നഫ്സിൻ ലാ തശ്ബ വ ഇൽമിൻ ലാ യൻഫ വ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹ. പ്രാർത്ഥനയുടെ രണ്ട് ഭാഗങ്ങളായിക്കൊണ്ട് നമുക്കത് പഠിക്കാം. അല്ലാഹുമ്മ ആത്തി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വ മൗലാഹ. ഇതുവരെയാണ് നമ്മൾ ആദ്യത്തെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം, അല്ലാഹുവി എൻ്റെ ശരീരത്തിന് അതിൻ്റെ ഭക്തി നീ നൽകണമേ, നീ അതിനെ സംസ്കരിക്കണമേ, നീ അതിനെ സംസ്കരിക്കുന്ന ഏറ്റവും ഉത്തമനായവനാണല്ലോ, നീ അതിൻ്റെ രക്ഷാധികാരിയും യജമാനനുമാണല്ലോ, അതുകൊണ്ട് നീ അതിനെ സംസ്കരിക്കണമേ എന്ന് അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ ആത്തി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വ മൗലാഹ. ഇതാണ് പ്രാർത്ഥന. അല്ലാഹുമ്മ ആത്തി നഫ്സി, അല്ലാഹുമ്മ ആത്തി നഫ്സി, ആത്തി നഫ്സി, അല്ലാഹുമ്മ ആത്തി നഫ്സി, അല്ലാഹുമ്മ ആത്തി നഫ്സി തഖ്വാഹ, അല്ലാഹുമ്മ ആത്തി നഫ്സി തഖ്വാഹ വസക്കിഹ വസക്കിഹ ഖൈറു മൻ സക്കാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വ മൗലാഹ അൻത വലിയുഹ വ മൗലാഹ അല്ലാഹുമ്മ ആത്തി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വ മൗലാഹ. ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ ആത്തി നഫ്സി തഖ്വാഹ, അല്ലാഹുമ്മ ആത്തി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വ മൗലാഹ അൻത വലിയുഹ വ മൗലാഹ. ഈ പ്രാർത്ഥന ഇതിൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗം മാത്രമാണ് നാം ഇപ്പോൾ പഠിച്ചത്. തുടർന്നുള്ള ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. അല്ലാഹു ഈ പ്രാർത്ഥന പഠിക്കാനും ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ വന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് അത്തരം പ്രയാസങ്ങളിൽ നമ്മിൽ നിന്ന് അല്ലാഹു തുടച്ചു നീക്കുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ. വാഖിറുദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം, മാനസിക ശാരീരിക പ്രയാസങ്ങളിൽ നിന്നുള്ള കാവൽ തേട്ടം. ആ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗമാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് അബ്ദുള്ള മേഴ്സിൻ വണ്ടൂർ.
2: പീസ് റേഡിയോ
0: ദൃശ്യം നയന മനോഹര കാഴ്ചകളുടെ ശ്രവ്യാനുഭവമായി പീസ് റേഡിയോ ശ്രോതാക്കളിലേക്ക് എത്തുന്ന ദൃശ്യത്തിൽ ഇന്ന് ഒരു ആഫ്രിക്കൻ യാത്ര. ഇതിന്റെ ഒന്നാം ഭാഗത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. സ്റ്റുഡിയോയിൽ മമ്മൂട്ടിക്കുട്ടി, അദ്ദേഹത്തോടൊപ്പം പീസ് റേഡിയോ പ്രതിനിധി ഹനീഫ വണ്ടൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പീസ് റേഡിയോയുടെ ഒരു ദൃശ്യത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. യാത്രകൾ എന്നും എല്ലാവർക്കും പ്രായഭേദമന്യേ വല്ലാത്ത വികാരമാണ്. യാത്രാ അനുഭവങ്ങളും അതുപോലെ തന്നെയാണ്. ഇന്ന് ഇന്ത്യയിൽ നിന്നും ജോലി ആവശ്യാർത്ഥം DRC എന്നറിയപ്പെടുന്ന ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് കോംഗോ എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോയ നമ്മുടെ നാട്ടുകാരനായ കാളികാവ് പരിസരത്തുള്ള മഞ്ഞപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്തെ മമ്മൂട്ടിക്കുട്ടിയാണ് നമ്മുടെ കൂടെ ഇന്ന് അദ്ദേഹത്തിൻ്റെ യാത്രാ അനുഭവങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി നമ്മുടെ റേഡിയോ സ്റ്റുഡിയോയിലുള്ളത്. നമുക്ക് നേരിട്ട് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ യാത്രകളും അവിടുത്തെ അനുഭവങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. താങ്കൾ ഈ പറയുന്ന DRC ജോലി ആവശ്യാർത്ഥാണല്ലോ പോയത് അല്ലേ?
3: അതെ അതെ.
2: അപ്പോൾ എന്താണ് അവിടുത്തെ ജോലിയെന്നും, അതായത് ഈ ഇവിടത്തേക്കാൾ നമ്മളൊരു എന്തായാലും വിദേശത്ത് പോകാൻ വേണ്ടി നമ്മൾ പുറപ്പെടുമ്പോൾ ഇവിടത്തേക്കാൾ നല്ല മെച്ചപ്പെട്ട ഒരു ജോലി, അതൊക്കെയുള്ള നമ്മുടെ ഒരു ആ താല്പര്യവും ആഗ്രഹവും അതാണ്. അപ്പോൾ ഈ നാട്ടിൽ പൊതുവെ എല്ലാവരും പല നാടുകളിലേക്കും, നമ്മൾ ഗൾഫിലേക്കെന്ന് പറയുമ്പോൾ സൗദി, അതല്ലെങ്കിൽ ഇനി മറ്റുള്ള രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ അമേരിക്ക, അതല്ലെങ്കിൽ പിന്നെ അറിയപ്പെടുന്ന കുറേ സ്ഥലങ്ങൾ അവിടേക്കൊക്കെയാണ് പോകാറുള്ളത്. പക്ഷേ ഈ അറിയപ്പെടാത്ത, ഇപ്പോൾ ഇത് നമ്മൾ ഈ ആഫ്രിക്കയുടെ മധ്യഭാഗത്തുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഉഗാണ്ട എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടു. അതിൻ്റെ തൊട്ടടുത്തൊരു സ്ഥലമാണ് ഈ DRC എന്ന് പറയുന്നത്. അവിടേക്ക് ഈ ജോലി ആവശ്യാർത്ഥം പോകാനുള്ള കാരണം എന്താണെന്നാണ് അറിയേണ്ടത്.
3: അത് ഞാൻ ഗൾഫിലേക്ക് പോകാനുള്ള ഒരു പാസ്പോർട്ടൊക്കെ എടുത്ത് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഒരു സുഹൃത്ത്, വണ്ടൂരുള്ളൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ആഫ്രിക്കയിലേക്കൊരു വിസ ഉണ്ട്, നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്താണ് വിസ എന്നൊക്കെ ചോദിച്ചപ്പോൾ, അപ്പോൾ അവിടെ അവർ ഈ കണ്ണൂരുള്ള അതുപോലെ അരീക്കോടുള്ള രണ്ട് വ്യക്തികളാണ്, അവർ അവിടെ റബ്ബറ് പാട്ടത്തിനടുത്ത് അത് ടാപ്പിംഗ് ചെയ്യാൻ, അപ്പോൾ അതിനെക്കുറിച്ച് അരീക്കോടും കണ്ണൂരുമുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ച് ധാരണ കുറവാണല്ലോ. അതുകൊണ്ട് തന്നെ അവർ അതിനെക്കുറിച്ച് അറിവുള്ള, ടാപ്പിംഗ് അറിയുന്ന അതുപോലെ തന്നെ റബ്ബറിനെ കുറിച്ചുള്ള അറിവുള്ള ആളുകൾ ആരെങ്കിലും കിട്ടണം, അത് വിശ്വസ്തരായ ആരെങ്കിലും കിട്ടണം എന്നുള്ള നിലക്ക് നമ്മുടെ അന്ന് നമ്മുടെ പ്രസ്ഥാന പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന സമയമാണല്ലോ. അപ്പോൾ അവരെന്നോട് ബന്ധപ്പെട്ടു. അങ്ങനെയാണ് ആഫ്രിക്കയ്ക്ക് ഇങ്ങനൊരു വിസ ശരിയാവുകയും അങ്ങനെ പോവുകയും ചെയ്തത്.
2: ഇപ്പോൾ ആഫ്രിക്കയിലൊക്കെ പോകുമ്പോൾ, സാധാരണ സൗദിയിലൊക്കെ പോകുമ്പോൾ അവിടെ ഒരുപാട് മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരുണ്ട്, ആ ഒരു നിരക്കുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ നാട്ടുകാരുണ്ട് എന്നല്ലേ. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ സത്യത്തിൽ ഈ നാട്ടുകാരായ രണ്ടാൾ അവിടെ ബിസിനസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ നാട്ടിൽ മറ്റുള്ള നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അങ്ങനെ ഉണ്ടോ അവിടെ? അതോ
3: അവിടെ മലയാളികളുണ്ട്, പക്ഷേ ഇത് ആഫ്രിക്കയിലേക്കൊരു വിസ ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പല ആളുകളോടും ഇത് പറയുമ്പോൾ ആളുകളൊക്കെ വലിയ പേടിപ്പെടുത്തുന്ന രൂപത്തിൽ അവിടെ മനുഷ്യരെ തിന്നുന്ന ആളുകളുണ്ട് ഉഗാണ്ട എന്നൊക്കെ പറഞ്ഞാൽ. ആദ്യം കേട്ടത് ഉഗാണ്ടയിലേക്കാണ് എന്നാണ്.
2: അതെ, ഞാനും അങ്ങനെ ഉഗാണ്ട എന്നൊരു ഇതാണ് കേട്ടിട്ടുള്ളത്.
3: ഉഗാണ്ടയിലേക്കാണ് എന്നാണ് ആദ്യം അറിഞ്ഞത്. പിന്നീട് ഞങ്ങൾ വിഷയമൊക്കെ ശരിയായി പോകുന്ന സമയത്താണത് ഈ DRC എന്നുള്ളത് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഉഗാണ്ട എന്ന് പറഞ്ഞപ്പോൾ ആളുകളൊക്കെ ഭയങ്കര പ്രശ്നം. ഞങ്ങൾ സത്യത്തിൽ എൻ്റെ സുഹൃത്ത് കാളികാവുള്ള ലത്തീഫ് എന്ന് പറഞ്ഞ ഒരു സുഹൃത്തും കൂടെ ഞങ്ങൾ രണ്ടുപേരുമാണ് പോകുന്നത്. അപ്പോൾ ഇത് ആരോട് പറഞ്ഞാലും ഞങ്ങൾക്കൊരു ഒരു പേടിപ്പെടുത്തുന്ന രൂപത്തിലുള്ള സംസാരമാണ് എല്ലാ ആളുകളിൽ നിന്നും കേൾക്കുന്നത്. ഏതായാലും അള്ളാഹു വിധിച്ചതിനനുസരിച്ച് എല്ലാം നടക്കും എന്നുള്ള നിലക്ക് നമ്മൾ അതിന് തയ്യാറായി.
2: ആരും സപ്പോർട്ട് ചെയ്യാതിരുന്നിട്ടും അങ്ങോട്ട് തന്നെ പോയി.
3: അതെ, നമുക്ക് ആരും പോകാത്തൊരു സ്ഥലത്തേക്ക് പോകുക എന്നുള്ള അതിലൊരു ആവേശം നമുക്കുണ്ട് ഉണ്ട് താനും.
2: ഏതും പിന്നെ ഈ ഫ്ലൈറ്റ് മാർഗം തന്നെയാണോ അതോ?
3: അതെ, രണ്ട് രൂപത്തിലും പോകാം. ഞങ്ങൾ പോയത് ഫ്ലൈറ്റ് മാർഗം തന്നെയാണ്. കരിപ്പൂരിന്ന് മുംബൈയിലേക്ക് പോയി, മുംബൈയിൽ നിന്ന് നേരിട്ട് EDRC കിസങ്കാനി എന്ന് പറയുന്ന എയർപോർട്ടിലേക്കാണ്
2: കിസങ്കാനി.
3: പക്ഷെ അത് പോകുന്നതിനിടക്ക് ഉഗാണ്ടയിലെ കമ്പാലയിൽ ഫ്ലൈറ്റ് കുറച്ച് സമയം വെയിറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ
2: എത്ര മണിക്കൂർ യാത്രയാണ്?
3: അത് കണ്ടിന്യൂ ആയി ഒരു 10 മണിക്കൂർ.
2: ബോംബെന്നോ അതോ ഇവിടുന്ന്
3: ബോംബെയിൽ നിന്ന്?
2: ബോംബെയിൽ നിന്ന് 10 മണിക്കൂർ.
3: അതിന് വെയിറ്റിംഗ് ഒന്നും കൂട്ടാതെ തന്നെ ഒരു 10 മണിക്കൂറോളം യാത്ര.
2: സത്യത്തിൽ ഇത് ഉഗാണ്ട അല്ലല്ലോ രാജ്യം.
3: അല്ല, ഉഗാണ്ടയോട് അടുത്തുള്ള ഒരു സ്ഥലമാണ്.
2: ഉഗാണ്ട അല്ല, മറ്റൊരു രാജ്യമാണ്.
3: മറ്റൊരു രാജ്യം തന്നെയാണ്
2: ഉഗാണ്ട പറയുന്നത്. ഒരു രാജ്യമാണ് ഡിആർസി എന്ന് പറഞ്ഞ മറ്റൊരു രാജ്യം. ഈ പേരിൽ വേറെയും കുറെ രാജ്യങ്ങളുണ്ട്.
3: മധ്യ ആഫ്രിക്കയിലെ രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യമാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ.
2: കോംഗോ
3: എന്നാൽ റിപ്പബ്ലിക് ഓഫ് കോംഗോ വേറെയുണ്ട്.
2: ഈ പേരിൽ തന്നെ മറ്റൊന്ന്
3: വേറെ പേരുണ്ട്. അതുകൊണ്ടാണ് ഇത് ഡെമോക്രാറ്റിക്. തൊട്ടടുത്ത രാജ്യം തന്നെയാണ്. ഇതിനോട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് റുവാണ്ട. അത് ചെറിയൊരു രാജ്യമാണ്, വളരെ സുന്ദരമായ ഒരു രാജ്യമാണ് അത്. അതുപോലെ തന്നെ ഈ ഉഗാണ്ട, അതുപോലെ തന്നെ ഈ റിപ്പബ്ലിക് ഓഫ് കോംഗോ, തൻസാനിയ, അതിനോടടുത്താണ് സുഡാൻ, അതുപോലെ തന്നെ സാംബിയ, ഇതൊക്കെ ഇതിന് തൊട്ടടുത്ത രാജ്യങ്ങളാണ്.
2: ഇതോട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? നിങ്ങളിപ്പോ അവിടെ ചെന്നാൽ നിങ്ങളെ കൊണ്ടുപോകാൻ റിസീവ് ചെയ്യാൻ ആളുണ്ടായിരുന്നോ അതോ?
3: അതെ, അവിടെ നമ്മൾക്ക് ഒരു സ്പോൺസർ ഉണ്ട്.
2: അല്ല, മലയാളി തന്നെ?
3: അല്ല അല്ല
2: അല്ല,
3: അവിടുത്തെ ആഫ്രിക്കയിലുള്ള ആള്. അത് ഞങ്ങളുടെ മുതലാളിയുടെ ബിസിനസ് ബന്ധമുള്ള ആളായിരുന്നു മുമ്പ്. അദ്ദേഹം ദുബായിൽ ബിസിനസ് ചെയ്തിരുന്ന സമയത്ത് അങ്ങനെ ഒരു കണക്ഷൻ മുഖേനയാണ് അദ്ദേഹം ആഫ്രിക്കയിലെത്തുന്നത്. അങ്ങനെയാണ് ഇവർ തമ്മിൽ ഈ ഒരു പാർട്ണർഷിപ്പിലൂടെ ഈ ബിസിനസ് ആരംഭിക്കുന്നത്.
2: അവിടുത്തെ ഭാഷ എന്താണ്?
3: അവിടുത്തെ പ്രധാനമായ ഭാഷ ഫ്രഞ്ചാണ്. പ്രാദേശികമായി അവിടെ ദേശീയമായി
2: മറ്റുള്ള ഭാഷകൾ അറിയാം. നിങ്ങളെ റിസീവ് ചെയ്ത അവിടുത്തെ?
3: അതെ, അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാം.
2: ഇംഗ്ലീഷ്
3: നല്ല സംസാരമാണ് അദ്ദേഹം. പിന്നെ അവിടെയുള്ള ഭാഷ സുഹൈലി. അവിടെ മുസ്ലിങ്ങൾ അധികം ഉപയോഗിക്കുക സുഹൈലിയാണ്.
2: സുഹൈലി,
3: അതുപോലെ തന്നെ ലിംഗാല, ഇങ്ങനത്തെ ഭാഷകളൊക്കെ.
2: അത് എന്തിനോടാണ് മനസ്സിലാക്കും? ഇംഗ്ലീഷിനോടാണോ അറബിയാണോ ഉറുദു?
3: ഫ്രഞ്ച് ഇംഗ്ലീഷിനോട് സാമ്യമുള്ള ഒരു
2: ഭാഷയാണ്
3: സുഹൈലി ലിംഗാല. പിന്നെ അതിന്റെ ലിപികളൊന്നും നമുക്ക് അങ്ങനെ,
2: എന്നാലും കേൾക്കുമ്പോൾ അത് ഇന്നോടിനോട് ഒരു ബന്ധമുണ്ട്. അങ്ങനെ
3: ഏകദേശം ഒരു ഉറുദുവിനോടൊക്കെ
2: ടച്ച്. നിങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഈ ലത്തീഫും താങ്കളും മാത്രമാണ്? അതല്ല, വേറെ ആരെങ്കിലും മലയാളികൾ അവിടെ ഉണ്ടാവും അതോ?
3: വേറെ പിന്നെ ഞങ്ങൾ അവിടെ പോയപ്പോൾ പല ആളുകളെയും ബന്ധപ്പെട്ടു. അവിടെ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടെ ബാങ്ക് മാനേജർ നമ്മുടെ കണ്ണൂർ ഇരിട്ടിയിലുള്ളൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ പിന്നെ ഒരു വ്യക്തി, നമ്മൾ അവിടുത്തെ പെട്രോളിയം സെയിൽ ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നിന്നുള്ളൊരു കമ്പനിയാണ്, അതിൻ്റെ മാനേജറും ഒരു മലയാളിയായിരുന്നു.
2: ചന്ദ്രനിൽ പോയാലും മലയാളി ഉണ്ടാവും പറഞ്ഞ പോലെ.
3: അതെ,
2: നാട്ടിലെവിടെയും മലയാളി ഉണ്ടാവും.
3: അതെ, നമുക്ക് അപ്പോഴോ തോന്നിയതാണ്.
2: പിന്നെ അപ്പോൾ നിങ്ങളെ അവിടുത്തെ ജോലി, ഇപ്പോൾ നിങ്ങൾ ജോലിക്ക് പോയി, അത് ഈ ടാപ്പിംഗ് തന്നെയാണ്? അതല്ല, മറ്റുള്ള ഇതുമായി ബന്ധപ്പെട്ട റബ്ബറുമായി ബന്ധപ്പെട്ട വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത്?
3: അതെ അതെ അതെ, അവിടെ റബ്ബറുമായി ബന്ധപ്പെട്ട് ആ ടാപ്പിംഗ് അവിടെ നടത്തുന്ന ആളുകൾ, അവിടെയുള്ള ആഫ്രിക്കൻ വംശജരായ ആളുകൾ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അവർ അതിനെ ഒരു കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ജോലി.
2: അതായത് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ റബ്ബർ നിങ്ങൾ ടാപ്പ് ചെയ്യുന്നത്, അവിടെ അതിന് വ്യത്യാസമുണ്ടോ രൂപത്തിനും അവിടുത്തെ പ്രവൃത്തിക്കൊക്കെ വ്യത്യാസം?
3: ആ അതെ, അത് ഇവിടുത്തെ രൂപത്തിൽ അവർ ചെയ്യുന്നത്. ഇപ്പം നമ്മളിവിടെ തന്നെ ഈ ഒരു പൊക്കയുള്ള ഒരു കത്തി ഉപയോഗിച്ചാണല്ലോ ഇങ്ങനെ വലിച്ച് എടുക്കുന്ന, ആ രൂപമാണ് അവിടെ ഉള്ളത്. നമ്മുടെ കത്തിയും കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ കൊണ്ടുപോയെങ്കിലും അത് അവിടെ നിന്ന് അവർ ഉപയോഗിച്ചിട്ടില്ല. അവർ അവരുടെ രീതിയിൽ തന്നെയുള്ള നമ്മളൊരു കൊളത്തി വലിക്കുന്ന രൂപത്തിലുള്ള. രണ്ടും അത് ആ സെയിമാണ്, ഓരോരുത്തരെ പ്രാക്ടീസിനനുസരിച്ചാണത് ഉപയോഗിക്കുക. അത് ഈ റബ്ബർ എന്ന് പറയുന്നത് അവിടെ ബെൽജിയം 1908 മുതൽ 1960 വരെ ബെൽജിയത്തിൻ്റെ കോളനിയായിരുന്നത്. അവരാണ് അവിടെ റബ്ബർ വെച്ച് പിടിപ്പിക്കുന്നതും ആ റബ്ബർ കൃഷി അവിടെ ഒരു പ്രാബല്യത്തിൽ വരുന്നതും അത് മുഖേനയാണ്. ഞങ്ങളെ ഈ റബ്ബർ എടുത്തത് സത്യം പറഞ്ഞാൽ അത് ഈ ബെൽജിയത്തിൻ്റെ കാലത്ത് തന്നെ വെച്ച റബ്ബറായിരുന്നു.
2: ഓ,
3: ആ നമ്മൾ നാട്ടിൽ കോൽമരം എന്ന് പറയും, ബഡ് ചെയ്യാതെ വെക്കുന്ന ആ ഒരു രൂപത്തിലുള്ള മരമായിരുന്നു. അതുകൊണ്ട് അതിൽ പാലും ഒക്കെ കുറവായിരുന്നു. അത് ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്
2: ഈ അപ്പം നമ്മുടെ നാട്ടിലും അവിടെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ പാൽ അവിടെയാണോ?
3: ആ അവിടുത്തെ ഭൂമി എന്ന് പറയുന്നത് ഫലഭൂയിഷ്ഠമായ നല്ല മണ്ണാണ്. അവിടെ കീടങ്ങളില്ല. നമുക്ക് മനസ്സിലായത് നമ്മുടെ ഒരു ഒരു 9 മാസമാണ് ഞങ്ങൾ അവിടെ നിന്നത്. അതിൻ്റെ ഇടയിലുള്ള ഒരു പരിചയത്തിൽ നിന്നാണ് പറയുന്നത്. അവിടെ മണ്ണിൽ ഇപ്പോൾ രാസവളം ചേർക്കുന്നതോ അതല്ലെങ്കിൽ ജൈവവളം ചേർക്കുന്നതോ കീടനാശിനികൾ ഉപയോഗിക്കുന്നതോ നമ്മൾ കണ്ടിട്ടില്ല. അവിടെ ഏറ്റവും വലിയ കൃഷി റബ്ബറല്ല, അവിടുത്തെ കൃഷി കപ്പയാണ്.
2: കപ്പ
3: ആ അപ്പോൾ ഈ കപ്പ അവർ നമ്മളൊക്കെ വലിയ തറമാടി മണ്ണ് കൂനകളാക്കിയിട്ട് അതിൻ്റെ മുകളിലാണല്ലോ നമ്മൾ കപ്പയുടെ കൊമ്പ് കുത്തുന്നത്.
2: ഇവിടുത്തെ രൂപം അങ്ങനെ
3: ആ. പക്ഷേ അവിടെ അതൊന്നും വേണ്ട, ആ മണ്ണിൽ തന്നെ വെറുതെ കുത്തി കൊടുത്താൽ അത് ഉണ്ടാവും. അതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു.
2: അവിടെ കൃഷിയാണോ കൂടുതൽ? 70% കൃഷി ചെയ്യുന്നവരാണെന്നില്ല.
3: അതെ അതെ, അവിടെ കൃഷിയാണ്. അതും ഈ കപ്പ കൃഷിയാണ് ഏറ്റവും കൂടുതൽ. അവരെ വരുമാന മാർഗം കപ്പ കൃഷിയാണ്, സാധാരണക്കാരുടെ വരുമാന മാർഗം. അതുപോലെ തന്നെ ചോളം ഉണ്ട്, അതുപോലെ നേന്ത്രവാഴ കൃഷിയുണ്ട്.
2: മുഖ്യ ഭക്ഷണം എന്താ നമ്മൾ അരി എന്ന് പറഞ്ഞ പോലെ?
3: ആ മുഖ്യ ഭക്ഷണം അവർക്ക് കപ്പ തന്നെയാണ്.
2: കപ്പയാണ്
3: കപ്പ. അവർ നല്ല തോല് ഇങ്ങനെ അതിൻ്റെ തോല് കളഞ്ഞ് വെള്ളത്തിലിട്ട് വെക്കും. നന്നായി വെള്ളത്തിലിട്ട് ഒരു ദിവസം 2 ദിവസമൊക്കെ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അത് അവർ പൊടിച്ച് അതുകൊണ്ടൊരു ഉപ്പുമാവ് രൂപത്തിലുണ്ടാക്കി അത് ഉരുട്ടി വായയിലയിലോ അതല്ലെങ്കിൽ വേറെ വലിയ ഇലകൾ കിട്ടും അവിടെ, അതിൽ പൊതിഞ്ഞിട്ട് ഇങ്ങനെ വെക്കും. എന്നിട്ട് അതിലേക്ക് അവർ ഈന്ത് എണ്ണയും അതുപോലെ ഈ കപ്പയുടെ ഇല കൊണ്ട് തന്നെ ഒരു ഒരു ഇതുണ്ടാക്കി കറി ഉണ്ടാക്കിയിട്ട് അത് കൂട്ടിയിട്ട് അവർ ഭക്ഷിക്കും. അതാണ് അവരുടെ പ്രധാന ഭക്ഷണം.
2: നിങ്ങൾ ആ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ അവിടെ?
3: നമ്മളത് കഴിച്ചിട്ടില്ല
2: ഇതുവരെ. 9 മാസം
3: അല്ല, നമുക്കത് അതൊരു നമ്മൾ സ്വന്തം ഉണ്ടാക്കാത്തതുകൊണ്ടേ.
2: എന്നാലും അവിടുത്തെ
3: ടേസ്റ്റ് നോക്കിയിട്ടില്ല.
2: രണ്ടാളും നോക്കിയിട്ടില്ല?
3: അല്ല അല്ല.
2: അപ്പൊ നിങ്ങളെ ഭക്ഷണം നമ്മളെ നാട്ടിലത്തെ ഭക്ഷണം അവിടെ പോയിട്ട് ഉണ്ടാക്കിയിരുന്നു.
3: അല്ല, അരി അവിടെ കിട്ടും, അവിടുത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഞങ്ങള് ആദ്യം ഒരു 2 മാസത്തോളം ഞങ്ങള് അവിടെ ഇതിൽ കോട്ടേഴ്സിലായിരുന്നു ഞങ്ങള് നിന്നിരുന്നത്. അപ്പൊ അവിടെ ഭക്ഷണങ്ങളൊക്കെ അവിടെ എത്തിക്കും, അങ്ങനെ തന്നെ ആയിരുന്നു അവിടുത്തെ.
2: നമ്മുടെ
3: ഹോട്ടലുണ്ട്, ഹോട്ടലില്.
2: ടൗൺഷിപ്പാണോ അതോ ഗ്രാമപ്രദേശം?
3: ആ ഈ കിസങ്കാനി എന്ന് പറയുന്നത് വലിയൊരു നമ്മുടെ കോഴിക്കോട് സിറ്റിയെ പോലെയുള്ള ഒരു സിറ്റിയാണ്, വലിയ സിറ്റിയാണ്. അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്.
2: നിങ്ങൾ നിൽക്കുന്ന സ്ഥലം അതേപോലെ സിറ്റി തന്നെയാണ്?
3: ആ സിറ്റി തന്നെയായിരുന്നു ഞങ്ങൾ നിന്നിരുന്നത്. നമ്മളെ അങ്ങാടിയുടെ ഒരു സെൻട്രൽ ഭാഗത്തായിരുന്നു ഞങ്ങളുടെ റൂം ഉണ്ടായിരുന്നത്.
2: പൊതുവെ എങ്ങനെയാണ് ആ നാട്? പ്രകൃതി രമണീയമാണോ അതല്ല?
3: മഷാല്ല, നാടിൻ്റെ നമ്മുടെ കേരളത്തിൻ്റെ അതേ ഒരു എന്താണ് കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. കാലാവസ്ഥ എന്ന് വെച്ചാൽ നമ്മളെ പോലെ നമ്മുടെ ഇവിടെ ഒരു 6 മാസം മഴ 6 മാസം വെയിൽ എന്ന രൂപത്തിലാണല്ലോ. പക്ഷെ അവിടെ അങ്ങനെയല്ല, അവിടെ നല്ല ചൂടുണ്ടാവും. നല്ല ചൂട് ഇങ്ങനെ ഒന്ന് ചൂട് ഓവറായി നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴേക്കും മഴ പെയ്യും. ഒരൊറ്റ മഴ ചിലപ്പോൾ ഒരു രാത്രി അങ്ങനെ മഴ പെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ആകെ തണുത്തും. ആ മണ്ണും തന്നെ അതിനെ
2: ആ
3: സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള മണ്ണാണ്. അങ്ങനെ വരുമ്പോൾ നല്ല എപ്പോഴും ഒരു ഒരു കൂളിംഗ് അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്.
2: പൊതുവെ കൂളിംഗ് ആണ്, പക്ഷേ ചൂട് കൂടുമ്പോൾ മഴ പെയ്യും.
3: അതെ അതെ.
2: ആ മഴ എന്നൊന്നും ഇല്ല അല്ലേ?
3: ഇല്ല, ഇടക്ക് ഇപ്പോൾ ഒരാഴ്ചയിൽ ഒരു 2 മഴയൊക്കെ ചിലപ്പോൾ കിട്ടും.
2: ആ അങ്ങനെയാണ്.
3: ഇടക്കിടക്ക് പ്രകൃതി ഒന്നിട്ട് ചൂടാവുമ്പോഴേക്കൊന്നൊരു മഴ പെയ്തിട്ടത് തണുക്കുന്നൊരു നല്ലൊരു കാലാവസ്ഥയാണ്. കൃഷിക്കും എല്ലാത്തിനും പറ്റിയൊരു
2: സ്ഥലം
3: സ്ഥലമാണ്
2: ഈ ടൗണിൽ എന്ന് പറയുമ്പോൾ. ഇപ്പോൾ വലിയ ടൗൺ ആണല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ മറ്റൊരു സ്ഥലങ്ങളൊക്കെ പോയാൽ ഇപ്പോൾ ഇന്ത്യൻ ഹോട്ടലുകൾ അങ്ങനെയൊക്കെ ഉണ്ടോ? കേരളീയെന്ന് പറയാൻ പറ്റില്ല,
3: അങ്ങനെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ആ ഭാഗത്ത്. ഞങ്ങൾ പിന്നെ ആ കിസങ്കാനിയുടെ ആ പരിസര പ്രദേശം.
2: അല്ല, ആളുകൾ അങ്ങോട്ട് ജോലിക്ക് വേണ്ടി അങ്ങനെ വരുന്നുണ്ടോ? കൂടുതലായിട്ട് വരുന്നുണ്ടോ?
3: അവിടേക്ക് അങ്ങനെ ജോലിയായിട്ട് വരില്ല. കാരണം നമ്മുടെ അവിടുത്തെ കോംഗോ ഫ്രാങ്കാണ് അവിടുത്തെ. അത് ഡോളറിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ വിനിമയങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂല്യം നമ്മുടെ നാട്ടിലത്തെ കറൻസിയുമായി നോക്കുമ്പോൾ വളരെ കുറവാണ്. ഞങ്ങൾ പറയും ഒരു ചാക്ക് കോംഗോ ഫ്രാങ്കും കൊണ്ടുപോയാലേ ഒരാഴ്ചക്കുള്ള പച്ചക്കറി വാങ്ങാൻ കഴിയും.
2: മൂല്യം
3: വളരെ കുറവാണ്.
2: അപ്പോൾ
3: ഞങ്ങൾ പോയത് ഞങ്ങൾക്കുള്ളത് ശമ്പളം നമ്മുടെ നാട്ടിലത്തെ ശമ്പളം പറഞ്ഞിട്ടാണ് ഞങ്ങളെ
2: കൊണ്ടുപോയിട്ടുള്ളത്.
3: അങ്ങനെയാണ്.
2: അപ്പൊ നിങ്ങൾക്ക് വലിയൊരു ലോറിക്കണ കൊണ്ടുവരണ്ടാവുമല്ലോ അങ്ങനെ ആകുമ്പോ.
3: അതെ, അവിടുത്തെ ഫ്രാങ്ക് നമ്മൾ കൊണ്ടുവരില്ലല്ലോ.
2: അല്ല, അങ്ങനെയാണെങ്കിൽ ഉണ്ടാവും.
3: നമ്മളെ നാട്ടിലത്തെ സംഖ്യയാണ് അന്ന് അത് ചെയ്തത്.
2: അത് ശരി. അപ്പോ മൂല്യം വളരെ കുറവാണ്, അതുകൊണ്ട് പിന്നെ ജനങ്ങളവിടെ എത്തൂല. പ്രത്യേകിച്ച് നമ്മുടെ
3: നാട്ടിലെ അവിടേക്ക് ആളുകൾ പോകുന്നത് ബിസിനസ് സാധ്യതകളെ നോക്കിയിട്ടാണ് അവിടേക്ക് ആളുകൾ പോകും.
2: അല്ല, ബിസിനസ് എന്ന് പറയുമ്പോ ഈ റബ്ബർ, പിന്നെ വേറെ എന്താ?
3: റബ്ബറ് പിന്നെ ഇപ്പൊ അവിടെ സ്ഥലമൊക്കെ നമ്മൾ എടുത്തിട്ട് കൃഷി ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ.
2: അല്ല, മെയിൻ കപ്പല്ലേ? കപ്പ അവിടുന്ന് കയറ്റി അയക്കുന്നുണ്ടോ? വിദേശ അങ്ങനെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ച് അങ്ങനെ
3: അങ്ങനത്തെ സാധ്യതകൾ ഉണ്ട്. പക്ഷേ വേറെ നമ്മൾ
2: പ്രധാനമായിട്ടും ഈ നാടിന്റെ വരുമാനം എന്താണ്?
3: ഇവിടെ ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ സമ്പന്നമാണ് ശരിക്ക്. അതിൻ്റെ ഭൂപ്രകൃതിയും മറ്റും നോക്കും നോക്കുകയാണെങ്കിൽ വിഭവങ്ങൾ ധാരാളം അവിടെ ഉണ്ട്. അതിനെ യൂസ് ചെയ്യാൻ ആ ജനതയ്ക്ക് അറിയില്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അവിടെ ഗോൾഡ്, ഡയമണ്ട്, വജ്രം, അതുപോലെ തന്നെ യുറേനിയം ഇങ്ങനെ രൂപത്തിലുള്ള ഒരുപാട് ഭൂമിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ എടുക്കുന്ന വിഭവങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവിടെ മനുഷ്യരെ തിന്നുന്ന ആളുകളുണ്ട് എന്നൊക്കെ ഒരു ഭീതി പടർത്തി യൂറോപ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടേക്ക് ആളുകൾ എത്തിപ്പെടാതിരിക്കാനുള്ള ചില തന്ത്രങ്ങളായിട്ടാണ് നമുക്ക് മനസ്സിലായത്. അവിടെ എല്ലാം ഉണ്ട്, പക്ഷെ യൂറോപ്യൻസ് ആണ് അവിടെ കൂടുതലുള്ളത്. അവരിതൊക്കെ ഉപയോഗപ്പെടുത്തുന്നു, ഡയമണ്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, കുഴിച്ചെടുക്കുന്നുണ്ട്. എന്നാൽ അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു എന്ത് ഒരു കൊക്കോ കോളയും ഒരു 1000 ഫ്രാ കിട്ടി കഴിഞ്ഞാൽ അത് മതി അവർക്ക്.
2: ഈ 1000 ഫ്രാ എന്ന് നമ്മുടെ ഇന്ത്യൻ മണി എത്ര?
3: ഒരു നമ്മുടെ ഒരു 50 രൂപ മൂല്യം
2: അത് കിട്ടിയാൽ മതി. അപ്പം
3: അത് കിട്ടിയാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോള കുടിച്ച് അങ്ങനെ ഒരു ജീവിതത്തിലൊരു കാഴ്ചപ്പാടില്ലാത്തൊരു സമൂഹമായിട്ടാണ് നമുക്ക് അവരെ നോക്കിയപ്പോൾ മനസ്സിലായത്. അപ്പം അവർ അവരെ എന്ത് ചെയ്തു വെച്ചാൽ സംഗീതവും അതുപോലെ തന്നെ മദ്യവും പെണ്ണും ഇത് അവരുടെ ഒരു ഒരു ഹോബിയാണ്. അതിലിങ്ങോട്ട് മയക്കി കിടത്തിയിട്ട് യൂറോപ്യൻസ് അവരുടെ വിഭവങ്ങളൊക്കെ അടിച്ചു മാറ്റുന്ന രൂപത്തിലാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലായത്. UN ഒരുപാട് ക്യാമ്പുകൾ അവിടെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ഒരു അമേരിക്കൻ പാവ ഗവൺമെൻ്റ് ആയിട്ടാണ് അവിടുത്തെ സർക്കാരിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്.
2: അത് ശരി. അപ്പോൾ അവിടെ ശരിക്ക് ഗവൺമെന്റ് ഇപ്പോൾ ഒരു അവിടുത്തെ ഭരണം എന്ന് പറയുന്നത് ആരുടെ കയ്യിലാണ്? അപ്പോൾ ആരാണ് അവിടെ ഭരിക്കുന്നത്?
3: ഭരണം അവിടുത്തെ പ്രാദേശിക തന്നെയാണ് ഭരിക്കുന്നത് അവിടുത്തെ. പക്ഷേ അതിൻ്റെ ഒരു നിയന്ത്രണം ശരിക്കും എന്താണ്, അമേരിക്കൻ്റെ ഒക്കെ ഒരു ചെൽപ്പടിയിൽ നിൽക്കുന്ന രാജ്യങ്ങളുണ്ടല്ലോ, ആ ഒരു ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത്.
2: അപ്പോൾ DRC എന്ന് പറയുമ്പോൾ ഇതേപോലെ ഇപ്പോൾ ഈ ഇപ്പം നിങ്ങൾ പോയ ഈ രാജ്യം ഇതേപോലെ തന്നെ മറ്റുള്ള ഈ രാജ്യങ്ങൾ ഇതേപോലെ മറ്റുള്ളവരുടെ ഒരു പിടുത്തത്തിലാണോ, അതോ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ ഇതിന്? അത് നിങ്ങൾ മനസ്സിലാക്കിയ DRC
3: ഈ DRC സംബന്ധിച്ചാണ് നമുക്ക് മറ്റുള്ള ആ രാജ്യത്തെ കുറിച്ച് മനസ്സിലായിട്ടില്ല.
2: തീർച്ചയായിട്ടും ഇൻഷാല്ല ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ DRC കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ഇൻഷാല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ബാറക്കല്ലാഹു ഫീക്കും. ഒരു ആഫ്രിക്കൻ യാത്രയിലെ അനുഭവങ്ങളായിരുന്നു മമ്മൂട്ടിക്കുട്ടി ഇവിടെ നമ്മളോട് പങ്കുവച്ചത്. അദ്ദേഹത്തോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തത് പീസ് റേഡിയോ പ്രതിനിധി ഹനീഫ വണ്ടൂർ.
2: ഇനി നമുക്ക് മധുര ഖുറാനിലേക്ക് പോവാം.
4: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ഉയർന്ന നിലവാരത്തിലുള്ള പഠനം അവർ നടത്തിയിട്ടുണ്ട്.
1: യെസ്, നമ്മുടെ ആയത്തിൻ്റെ ആശയങ്ങളിലേക്ക് പോകുമ്പോൾ
0: അതെ,
1: അപ്രകാരം നാം നിങ്ങളെ മധ്യമ അഥവാ ഉത്തമ സമുദായമാക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ മനുഷ്യരുടെ മേൽ സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കുവാനും നിങ്ങളുടെ മേൽ റസൂൽ സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കുവാനും വേണ്ടി അത്ര. അത് നീ ഇതേവരെ യാതൊരു ഖിബിലയിൽ നിലകൊള്ളുന്നവൻ ആയിരുന്നുവോ അതിനെ നാം ഏർപ്പെടുത്തിയിട്ടില്ല. വന്നപാടെ മടമ്പുകളിൽ തിരിഞ്ഞു മടങ്ങിപ്പോകുന്നവരിൽ നിന്ന് റസൂലിനെ പിൻപറ്റുന്നവരെ നമുക്ക് വേർതിരിച്ചറിയുവാൻ വേണ്ടിയല്ലാതെ. അള്ളാഹു നിർമാർഗത്തിലാക്കിയവർക്കൊഴികെ അത് ഒരു വലിയ കാര്യം തന്നെയാകുന്നു. നിങ്ങളുടെ സത്യവിശ്വാസം പാഴാക്കിക്കളയുവാൻ അള്ളാഹുവിന് ഉദ്ദേശമില്ല. നിശ്ചയമായും അള്ളാഹു മനുഷ്യരോട് ദയാലുവും കരുണാനിധിയും തന്നെ.
0: അതെ, ഇതിവിടെ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇവിടെ പറയുന്നത്, മധ്യമ സമുദായം എന്നുള്ളതാണ്.
1: അതെ,
0: ഇപ്പം നമുക്കറിയാം, ഇപ്പം അഹ്ലുൽ കിതാബിൻ്റെ ആളുകളായ ക്രിസ്ത്യാനികൾ അവർ മതത്തിൽ അതിരുകവിയ ചെയ്ത്,
1: അതെ അതെ,
0: എന്നാൽ ജൂതന്മാർ ചെയ്തതോ മതം വെട്ടിച്ചുരുക്കുക ചെയ്തു. ഈ രണ്ടവസ്ഥ അവരുണ്ടാക്കി. അപ്പം നമ്മൾ മുഅ്മിനീങ്ങൾ വിശ്വാസികൾ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ അള്ളാഹുവിൽ നിന്ന് കിട്ടിയ വഹീൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൃത്യമായി പറഞ്ഞത് അവിടെ നിൽക്കണം.
1: അതെ,
0: കൂട്ടാനും കുറക്കാനും
1: പാടില്ല.
0: അതിൻ്റെ ഒരു ഗൗരവം അതിലുണ്ട്.
1: അതെ,
0: പിന്നെ നമ്മളൊരു മറ്റുള്ള സാക്ഷികളാണ്, അത് വലിയൊരു ഗൗരവമാണ്. നമ്മുടെ കൂടെ ജീവിക്കുന്ന പലരും, നമ്മളെ അയൽവാസികൾ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ നമ്മളെവിടെയാണോ ഉള്ളത് അവിടെയുള്ളവരൊക്കെ നമ്മൾ എന്താണ്, സാക്ഷികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സാക്ഷിയായതുപോലെ നമ്മളെ കൂടെ ജീവിക്കുന്നവർ സാക്ഷികളാണ് എന്നുള്ളതാണ്.
1: സാക്ഷിയാകുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം കൊണ്ടും പ്രവർത്തനങ്ങളും.
0: അപ്പോൾ നമ്മൾ ഇപ്പോൾ ശരിക്കും നമ്മളോട് ചോദിക്കപ്പെടുന്നു, നമ്മളിപ്പോൾ അതിൻ്റെ ഭാഗമാക്കാണല്ലോ, നമ്മുടെ കൂടെ ജീവിച്ച ആളുകൾ,
1: അതെ അതെ,
0: നമ്മളെ ചുറ്റുപാടുള്ള ആളുകളെ കുറിച്ച് ഉള്ള ഒരു ചോദ്യങ്ങൾ നമ്മളും ചോദിക്കപ്പെടും. അപ്പോൾ നമ്മൾ സാക്ഷികളാണ്, കാരണം നമ്മളൊരു മധ്യമ സമുദായമാണ്. ഇപ്പോൾ ദീനിൻ്റെ വിഷയങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഒരു മധ്യമ നിലപാടെല്ലാം പറഞ്ഞിട്ടുള്ളത്, അതിരി കവിഞ്ഞ്. ഇപ്പോൾ രാത്രി ഒരു സഹോദരി വന്നിട്ട് നബിയോട് പറയുന്നുണ്ടെന്ന്, എൻ്റെ ഭർത്താവ് നല്ല ദീനിയായ ഒരു മനുഷ്യനാണ്, അദ്ദേഹം പകലുകളിൽ എന്ത് ചെയ്യുന്നു, നോമ്പെടുക്കുന്നു, രാത്രി അയാൾ ഉറക്കം വഴി നിസ്കരിക്കുന്നു. നബി അത് വിലക്കുക ചെയ്ത് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളെ കണ്ണുകളോട് ബാധ്യതയുണ്ട്, അത് ഉറങ്ങാന്നുള്ളതാണ്, നിങ്ങളുടെ ശരീരത്തിൻ്റെ മറ്റു അവയവങ്ങൾക്കൊക്കെ ബാധ്യതകളുണ്ട്, അതെന്ത് ചെയ്യണം, അതൊക്കെ നിർവഹിക്കപ്പെടണം. ഒരു മൂന്നാളുകൾ വന്നിട്ട് നബിയെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നല്ലോ, ആയിഷ ബിബി റളിയല്ലാഹു അൻഹ, നബി ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് നബി നോമ്പെടുക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞല്ലോ, നബി ആയതുകൊണ്ട് ഇത്രയൊക്കെ ചെയ്താൽ മതി, അപ്പോൾ നമ്മളങ്ങനെ ചെയ്താൽ പോരാന്നുണ്ട്. അവർ തീരുമാനം പറഞ്ഞു പോകണത്, ഞാൻ ഇന്ന് മുതൽ ഫുള്ള് നോമ്പെടുക്കും, മറ്റുള്ളവർ ഞാൻ രാത്രി മുഴുവൻ നിസ്കരിക്കും. അങ്ങനെ പറഞ്ഞു പോയ ആൾക്കാർ നബി തിരിച്ചു വിളിച്ചു എന്നാ, ഞാൻ നിങ്ങളെ പോലെ തന്നെ സൂക്ഷ്മതയുള്ള ഒരാളാണ്, ഞാൻ നോമ്പെടുക്കാറുണ്ട്, നോമ്പെടുക്കാതിരിക്കാറുണ്ട്, ഞാൻ രാത്രി ഉറങ്ങാറുണ്ട്, രാത്രി നിസ്കരിക്കാറുണ്ട്, എനിക്ക് ബാധ്യതകളുണ്ട്, നിർവഹിക്കാറുണ്ട്. അപ്പോൾ അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ ആളുകൾ ഇതൊന്നും ഈമാൻ പോരാ, തഖ്‌വ പോരാ, ഒരു ഭയഭക്തി പോരാ എന്ന് പറഞ്ഞിട്ട് അതെല്ലാം ഉപേക്ഷിച്ചിട്ട്, പണ്ട് കാലങ്ങളിലൊക്കെ അങ്ങനെ കുറേ ആളുകൾ എന്തെങ്കിലും മലമുകളിൽ പോയി താമസം, ഒറ്റയ്ക്ക് താമസിക്കാം, കാട്ടിപ്പോയി താമസിക്കാം, അതൊന്നും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഇസ്ലാം പറയണത് കുടുംബം വേണം അല്ലേ, ഭാര്യ വേണം, കുട്ടികൾ വേണം, സമൂഹത്തിൽ ഇടപെട്ട് ജീവിക്കണം, സാമൂഹ്യപരമായ വിഷയങ്ങളിൽ ഇടപെടണം. അതല്ലാതെ ഞാൻ ഇങ്ങനെ പോവുക, ഞാൻ ഇങ്ങനെ തസ്ബീഹും മാലയും കയ്യിൽ വെച്ച് തസ്ബീഹും ചൊല്ലി ഒരു പള്ളി മൂലയിൽ ഇരിക്കുക എന്നുള്ളതല്ല. ഈ ആശയങ്ങളൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും മനുഷ്യരെ സാക്ഷിയാകുക എന്നുള്ളതിന്റെ ഒരു വലിയ വിശദീകരണമാണ് നമ്മൾ സംസാരിച്ചു വെച്ചത് അല്ലേ. മനുഷ്യന്റെ സന്തോഷങ്ങൾക്കും ഇസ്ലാം വലിയ പ്രാധാന്യം നൽകുന്നു, അതോടൊപ്പം കൃത്യമായൊരു മാതൃക മനുഷ്യനായി മാറാനും.
0: ഓർമ്മ, വിവാഹം വേണ്ട എന്ന് പറഞ്ഞപ്പോ കന്യാസ്ത്രീകളെ പോലെയുള്ള അത് ഇസ്ലാം വിലക്കാണ്, സന്യാസിമാര് അത് പാടില്ല. അപ്പൊ അതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മൾ നമ്മുടെ ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമുക്ക് എന്തൊക്കെ സ്വഭാവങ്ങളുണ്ടോ, സംസ്കാരമുണ്ടോ, അതൊക്കെ നിലനിർത്തി തന്നെ പോകണമെന്നുള്ളത് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ ഒരു ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇമാം ബുഖാരി ഉദ്ധരിച്ചൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആളുകൾ പറഞ്ഞു അയാൾ സ്വർഗത്തിലാണ്. അപ്പോൾ നബി പറഞ്ഞു ശരിയാണ്, സ്ഥിരപ്പെട്ടു എന്ന് പറഞ്ഞു, സ്ഥിരപ്പെട്ടു. മറ്റൊരാൾ ജനാസ കൊണ്ടുപോയപ്പോൾ ആളുകൾ പറഞ്ഞു ഇയാൾ നരകത്തിലാണ്. അതായത് ആ സാക്ഷി എന്നുള്ളത്, കാരണം നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെ ആളുകൾ വിലയിരുത്തുന്നുണ്ട്. ചില ആൾക്കാർ മരണപ്പെട്ടാൽ നാട്ടിലെല്ലാവർക്കും സങ്കടമായിരിക്കും, ചില ആൾക്കാർ മരണപ്പെട്ടാൽ തീർന്നു കിട്ടിയല്ലോ, ഒരാൾ പോയി കിട്ടിയല്ലോ. അതെ അതെ. അപ്പോൾ അത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹദീസുകൾ ഉദ്ധരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും.
1: ചില ആളുകളെങ്കിലും ഈ വളരെ മോശമായിട്ട് നമുക്ക് സാക്ഷികളായി ജീവിക്കുന്നവരുണ്ട് എന്നർത്ഥം.
0: അതെ അതെ അതെ.
1: പറയിപ്പിക്കാനെന്ന് പറയും നമ്മളല്ലേ.
0: അതെ. ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ ഇങ്ങനെ പറയാം, ഇപ്പൊ ഇന്ത്യ ഒരു ഫുട്ബോൾ മാച്ചിൽ പങ്കെടുത്താല് അതിലാകെ എത്ര ആളാ, 11 ആളാ കളിക്കുക.

0: പക്ഷെ തോറ്റാൻ എന്താ പറയുക, ഇന്ത്യ തോറ്റു എന്ന് പറയാം. അപ്പോൾ ഇന്നൊന്നും പേര് തോറ്റു എന്ന് പറയില്ല. അതേപോലെ തന്നെ നമ്മളൊക്കെ എന്താണ്, ഓരോ വ്യക്തികളാണെങ്കിലും നമ്മൾ ഈ സമുദായത്തിന് സാക്ഷികളാണ്. നമ്മളൊരു ഫോൾട്ട് പറ്റിയാൽ
1: അതെ അതെ അതെ
0: അല്ലേ, അതൊരു വലിയ ഫോൾട്ടാണ്.
1: അതാണല്ലോ നമ്മൾ ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, അത് തന്നെയാണ്.
0: അതെ അതെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വാലാ ആലിഹി വസഹബി അജ്മാഇൻ അമ്മാബാദ്. വളരെ സ്നേഹമുള്ള പ്രിയപ്പെട്ട പീസ് റേഡിയോ പ്രേക്ഷകരെ, പീസ് റേഡിയോ കോഴ്സ് രൂപത്തിൽ നടത്തുന്ന പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഒരു സെഷനിലേക്കാണ്, ഒരു ലൈവ് സെഷനിലേക്കാണ് അൽഹംദുലില്ലാ നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. കഴിഞ്ഞ 6 കോഴ്സുകൾ, പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകൾ നമ്മൾ കേൾക്കുകയും പങ്കെടുക്കുകയും ചെയ്തു. ഓരോ കോഴ്സുകളെ ആസ്പദമാക്കിയിട്ട് പ്രേക്ഷകർ അയച്ചു തന്ന ഏതാനും ചോദ്യങ്ങൾ, അതിനുള്ള ലൈവ് മറുപടിയാണ് ഇൻഷാ അല്ലാ ഈ ഒരു പ്രോഗ്രാമിൽ. പീസ് റേഡിയോ CEO ബഹുമാനനായ ഹാരിസ് ബിൻ സലീമാണ് നമ്മോടൊപ്പം ഈ ഒരു സെഷനിൽ പങ്കുചേരുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും. ഹാരിസ് മോലെ, നമ്മൾ ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ് നമ്മുടെ പീസ് റേഡിയോ കോഴ്സ് രൂപത്തിൽ കഴിഞ്ഞ 6 എപ്പിസോഡുകൾ നൽകിയപ്പോൾ പാരന്റിങ് പഠിക്കേണ്ടതുണ്ടോ, ഈ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ പ്രാധാന്യം എത്രയാണ് എന്നുള്ള ഒരു സെഷനോട് കൂടിയിട്ടാണ് നമ്മളത് ആരംഭിച്ചിട്ടുള്ളത്. അപ്പം അതിൽ ഒരുപാട് 6 എപ്പിസോഡുകൾ കഴിഞ്ഞു. അപ്പം അതിനെ ആസ്പദമാക്കിയിട്ട് ഏതാനും ചോദ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ട്, ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അതിനൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ലൈവായിട്ട് നമുക്ക് എത്തിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നേരിട്ട് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിൽ ഒന്നാമത് നമുക്ക് കിട്ടിയിട്ടുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത്, ഉമ്മമാരുടെ ഭാഗത്തുനിന്നാണ് പലപ്പോഴും ഈ പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഏറെ നമ്മൾ കേൾക്കാറുള്ളത്, കാണാറുള്ളത്, നമുക്ക് വരാറുള്ളത്. അപ്പോൾ വീട്ടുജോലികൾ ഇല്ലേ, അത് ഏറെ ഭാരിച്ച ഉത്തരവാദിത്തമാണ്. മറ്റു പുറത്തുനിന്ന് നോക്കുകയാണെങ്കിൽ പക്ഷേ എത്ര അധികം ജോലിയൊക്കെ ഉണ്ടോ എന്ന് തോന്നിപ്പോവാറുണ്ട്. അപ്പം അങ്ങനെയുള്ള മാതാപിതാക്കൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഉമ്മമാർ ചോദിക്കുന്ന ഒരു ചോദ്യം, വീട്ടിലെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ മക്കളെ വളർത്തുമ്പോൾ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അമിതമായി ദേഷ്യപ്പെടേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. ആ ദേഷ്യം പിടിച്ച് പിന്നെ രാത്രി കിടക്കാൻ പോകുമ്പോൾ കുട്ടികളോട് പെരുമാറിയതിൽ എനിക്കെന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ വന്നോ എന്ന കുറ്റബോധം മനസ്സിൽ തോന്നാറുണ്ട്. ഇങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാവുമ്പോൾ അതെങ്ങനെയാണ് മാനേജ് ചെയ്യുക, അതിനുള്ള ഒരു പരിഹാരം എന്താണ് എന്നതാണ് നമുക്ക് ഒന്നാമതായിട്ട് ചോദിക്കാനുള്ളത്.
4: ശരിക്കും ഈ വീട്ടുജോലി എന്നല്ല, ശരിക്കും വീട്ടുജോലി പറഞ്ഞാൽ എന്താ ജോലിയുള്ളത് വെച്ചാൽ അത് നമ്മൾ എടുത്താൽ തീർന്നു. പക്ഷെ കുട്ടികളെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ജോലി പറഞ്ഞാൽ. കാരണം നമ്മൾ വിചാരിച്ചതുപോലെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിക്കോളുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും എന്തു ചെയ്യും, ഈ ജോലി ഭാരങ്ങളെല്ലാം കൂടെ ഇവരെ മനസ്സിൽ ഒരു ഭാരമായി നിലനിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പെരുമാറ്റങ്ങളിൽ പൊട്ടിത്തെറികൾ സംഭവിക്കും. അതിന് ഏറ്റവും അധികം ബലിയാടാവ് ആരാച്ചാൽ അമ്മായിമ്മനോട് അങ്ങനെ ദേഷ്യപ്പെടാൻ പറ്റൂല, അമ്മോശനോട് ദേഷ്യപ്പെടാൻ പറ്റൂല, ഭർത്താവിനോട് തീരെയും പറ്റൂല. പിന്നെ ഈ നമ്മുടെ ആ ഒരു ഉള്ളിലുള്ള വിഷമത്തിൻ്റെയും പ്രയാസങ്ങളുടെയും ആ പൊട്ടിത്തെറികൾ മുഴുവനും വിധേയമാകുന്നത് ആർക്കായിരിക്കും, ഈ കുട്ടികൾക്കായിരിക്കും എന്നുള്ളതാണ്. വളരെ അപകടകരമായ ഒരു സാഹചര്യമാണിത്. ഇത് ശരിയല്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണല്ലോ ഈ ചോദ്യം ചോദിക്കുന്നത്. ഇതെന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ കുറേ കാര്യങ്ങളിലൂടെ നമ്മുടെ കുട്ടികളുടെ മനസ്സും സ്നേഹവും കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവരുടെ കൂടെ നമ്മൾ സമയം സ്പെൻഡ് ചെയ്ത് അവരുടെ കൂടെ കളിപ്പിച്ച് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ സ്നേഹപരമായ ഒരു ബന്ധത്തെ, ഒരു ചരടിനെ നമ്മൾ ഒരൊറ്റ ദേഷ്യം കൊണ്ട് എന്തു ചെയ്യാണ്, പൊട്ടിച്ചെറിയാണ് ചെയ്യണത്. വൈകുന്നേരം വരെ വെള്ളം കോരി വൈകുന്നേരം കുടമിട്ട് കൊടുക്കുക എന്നൊക്കെ പഴയ ആൾക്കാർ പറയണ പോലെ ഉള്ളൊരു പരിപാടിയാണത്. അപ്പം തരുന്ന ആദ്യം നമ്മൾ ശീലിക്കേണ്ടതെന്ന് വെച്ചാൽ ജോലി ഭാരങ്ങളൊന്നും നമുക്ക് ഉറക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു ആത്മസംയമനം, ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും ആ പ്രതിസന്ധികളൊക്കെ നമ്മൾ വിശാലമായി നമ്മുടെ മനസ്സിലേക്ക് ഇറക്കി വെച്ച് നമ്മൾ വളരെ സംയമനത്തോടുകൂടെ നമുക്ക് എന്തു ചെയ്യണം, പെരുമാറാൻ പറ്റണം. ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ, ഈ കുട്ടികൾ പലപ്പോഴും പറയാറുള്ള എന്താ വെച്ചാൽ, ഈ ഉമ്മ അത് പാടില്ല ഇത് പാടില്ല എന്ന് പറയും. അങ്ങനെയുള്ള ഓരോ നിയന്ത്രണങ്ങൾ, പ്രയാസങ്ങൾ, ഈ സ്വാതന്ത്ര്യമില്ലായ്മയാണ് പൊതുവെ ഒരു പാരൻറ്റിങ്ങിൻ്റെ റിസൾട്ടായി നമ്മുടെ കുട്ടികളിൽ മനസ്സിലുള്ളത്. വീട്ടിലൊരു സ്വയരില്ല, വീട്ടിൽ നിൽക്കാൻ പറ്റണില്ല, ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ എന്താണെന്ന് വിചാരിച്ചാൽ, നമുക്ക് നമ്മുടെ കുട്ടികളോട് വളരെ സ്നേഹത്തോടുകൂടെയും തന്മയത്വത്തോടുകൂടെയും പെരുമാറാൻ കഴിയാതെ വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നമ്മൾ ഈ കുട്ടികളോട് ദേഷ്യപ്പെടുന്ന ചില സന്ദർഭങ്ങളുണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ ആ കുട്ടി വരുന്ന എന്തെങ്കിലും വീഴ്ചകൾ, അനുസരണക്കേട്, നമ്മൾ വിചാരിച്ചതുപോലെ ആ കുട്ടി റെഡി ആവാതിരിക്കുക, അല്ലെങ്കിൽ രാവിലെ സ്കൂളിൽ പോകാനാണെങ്കിൽ അവൻ സമയത്ത് കുളിച്ചില്ല, പുസ്തകം എടുത്തു വെച്ചില്ല, അവന് പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തിയില്ല, ചായ കുടിച്ചില്ല. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഭയങ്കര ബിസി ആയിരിക്കും, ആ സമയത്തായിരിക്കും ഈ പൊട്ടിത്തെറികൾ നടക്കും. അപ്പോൾ ഇതിന് നമ്മളൊരു പരിഹാര മാർഗം എന്താ വെച്ചാൽ, നമ്മുടെ കുട്ടികൾ എന്തു ചെയ്യണം, എന്താണോ നമ്മുടെ കുട്ടികൾ ചെയ്യേണ്ടത് അതൊരു നല്ലൊരു ഷെഡ്യൂൾ പ്രകാരം അവരുടെ ജീവിതത്തിൻ്റെ ഒരു സ്വഭാവമാക്കി മാറ്റാൻ നമുക്ക് പറ്റണം. അപ്പോൾ നമുക്ക് ഭാരം ഉണ്ടാവില്ല. ഇപ്പോൾ പൊതുവെ രക്ഷിതാക്കൾ എങ്ങനെ വെച്ചാൽ, ഉമ്മമാരെങ്ങനെ വെച്ചാൽ, ഈ ഒരു 10 കൊല്ലം കുട്ടി സ്കൂളിൽ പോയാലും ആ കുട്ടീനെ 10ാം ക്ലാസ്സിലാണെങ്കിലും അന്നൊരു ദിവസത്തെ രാവിലെ എന്തു ചെയ്യണം, നീ കുളിച്ചോ, നീ പുസ്തകം എടുത്തോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. നമ്മൾ ഇവരെ നമ്മളെപ്പോഴും എന്തു ചെയ്യണം, സ്വയം പര്യാപ്തരാക്കണം. അവരവരുടെ കാര്യങ്ങൾ സ്വയം ചെയ്യുന്നതിലേക്ക് നമ്മൾ എത്തണം. അതിൽ വരുന്ന എന്തെങ്കിലുമൊക്കെ ചെറിയ അപാകതകൾ നമ്മൾ പരിഹരിച്ചു കൊടുത്താൽ മാത്രം മതി. ഇതെന്തുകൊണ്ടാണ് ചെയ്യാത്തത്? കുട്ടികൾ ചെയ്താൽ ശരിയാവില്ല എന്നാണ്. അവൻ കുളിച്ചാൽ ശരിയാവില്ല, ഡ്രസ്സ് മാറ്റി ശരിയാവില്ല, പുസ്തകം എടുത്താൽ ശരിയാവില്ല, ഒന്നും ശരിയാവില്ല എന്നാണ്. എന്നാൽ അവർ ശരിയാകണ പോലെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികളെ അവരെ നിസ്കരിക്കാനും അവരുടെ എല്ലാ കാര്യങ്ങളും ചിട്ടയോടുകൂടെ ചെയ്യാനുള്ള ഒരു ക്രമീകരണം നമ്മൾ ഉണ്ടാക്കുക. അതിന് എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുക, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതിന് ഏറ്റവും നല്ല മാർഗം ദേഷ്യപ്പെടലല്ല. ദേഷ്യപ്പെടുമ്പോൾ എന്താണ്ടാവുകയെന്ന് വെച്ചാൽ, ഒരു പക്ഷേ നമ്മൾ പറഞ്ഞ കാര്യത്തിൽ എതിരെ പ്രവർത്തിക്കും, പിന്നെ ഭയങ്കര സങ്കടമായിരിക്കും, പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ അത് മുഴുവനും ഡിസോർഡറാവും. അപ്പോൾ നമ്മൾ കുളിക്കാത്തതിനാണ് ദേഷ്യപ്പെട്ടതെന്നുണ്ടെങ്കിൽ അതിനുശേഷം എന്ത് ചെയ്യും, ടൈം ടേബിൾ നോക്കലും പുസ്തകം എടുക്കലും ഡ്രസ്സ് മാറ്റലും ഭക്ഷണം കഴിക്കലും ഒക്കെ പ്രശ്നീകരണം, അതൊക്കെ തടസ്സപ്പെടുകയാണ് ചെയ്യുക. നമുക്ക് ഏറ്റവും നല്ല ശൈലി എന്താ വെച്ചാൽ, എന്തെങ്കിലും ഒരു കുട്ടി ഇപ്പോൾ രാവിലെ അവൻ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും, അതിലേതെങ്കിലും ഒരു കാര്യം അവൻ സ്വയം ചെയ്താൽ അതിനവനെ പ്രശംസിക്കുക, അവനവനെ പുകഴ്ത്തുക, അപ്രിഷിയേറ്റ് ചെയ്യുക. മനസ്സിലോ, ഇന്ന് നേരത്തെ നീച്ച് ഉഷാറായിട്ട് അവൻ കുളിച്ച് റെഡിയായി വന്നു എന്ന് പറഞ്ഞാൽ ആ വാക്ക് എന്തിനുള്ളതാണ് അറിയോ, ഇനിയുള്ള എല്ലാ കാര്യങ്ങളും അവന് ചെയ്യാൻ അവനെ പ്രേരിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുക. ഇത്ര നേരമായിട്ട് എഴുന്നേറ്റില്ലടാ എന്ന് ചോദിക്കുന്നൊരു ചോദ്യത്തോടുകൂടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ആത്മസംയമനത്തോടെ സംസാരിക്കാൻ പഠിക്കുക. കുട്ടികൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഇടപെടേണ്ടി വരാത്ത വിധം അവർ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാനുള്ള ഒരു ശൈലി അവർ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അതായിരിക്കും അതിനുള്ളൊരു പരിഹാരം എന്ന് എനിക്ക് തോന്നുന്നത്.
3: അൽഹംദുലില്ലാ, നല്ലൊരു മറുപടിയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടിയത്. ആ രൂപത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് കൂടി ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കണം. മറ്റൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, പലപ്പോഴും ഈ പാരൻസിന് പരാതിപ്പെടാനുള്ളത് ഈ സ്വന്തം മക്കളെ ഒരു കൃത്യമായ മാർഗനിർദ്ദേശത്തോടു കൂടിയിട്ട് വളർത്തുകയും ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ മൊബൈലിൻ്റെ കാര്യങ്ങളാണെങ്കിലും ശരി, അവരുടെ ഓരോ കാര്യത്തിലാണെങ്കിലും രക്ഷിതാക്കൾ ഒരു ബോർഡർ വെക്കും, ലിമിറ്റ് വെക്കും. പക്ഷേ ആ ലിമിറ്റുകളും ആ അതിർത്തികളും ആ ബോർഡറുകളൊക്കെ പൊട്ടുന്നത് ഗ്രാൻഡ് പാരൻസിൻ്റെ വല്യപ്പന്മാർ വല്യമാരൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഫോണ്, നമ്മളെ ഫോൺ ഒരു പക്ഷേ ഒരു നിശ്ചിത സമയത്തായിരിക്കും നമ്മൾ കൊടുക്കുക. എന്നാൽ ഗ്രാൻഡ് പാരൻസ് എന്ത് ചെയ്യും, അവരുടെ ഫോണ് യഥേഷ്ടം കുട്ടികൾക്ക് ഉപയോഗിക്കാനും, ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അവർ കാര്യം, അത് മാത്രമല്ല ഫോണിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ചിലപ്പോൾ കളിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെയുള്ള ഇടപെടലുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ ഗ്രാൻഡ് പാരൻസിൻ്റെ അവരോടാണെങ്കിൽ ദേഷ്യപ്പെടാൻ പാരൻസ് എന്നുള്ള നിലക്ക് നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ കുട്ടികൾ വഷളാവില്ലേ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിന് ഏത് രൂപത്തിലാണ് ഒരു രക്ഷിതാവ്, ഒരു പാരൻ്റ് തങ്ങളുടെ മക്കളെ യഥാർത്ഥ രൂപത്തിൽ വളർത്താനാണല്ലോ, അപ്പോൾ കുട്ടികൾക്ക് രക്ഷിതാക്കളോട് ദേഷ്യം വരുന്നു, പിന്നെ ഗ്രാൻഡ് പാരൻസിൻ്റെ ഒരു അരുമ മക്കളായിട്ട് അവരുടെ സ്നേഹം കിട്ടുന്ന മക്കളായിട്ട് മാറുന്നു. അപ്പോൾ ഈ ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷിതാക്കളായിട്ട് അകലാൻ പോലും ഇത് കാരണമാവില്ലേ, ഇങ്ങനത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്?
4: നമ്മളീ ഗ്രാൻഡ് പാരൻസിൻ്റെ സാന്നിധ്യത്തിലുണ്ടാകുന്ന ചില നെഗറ്റീവുകളാണ് ഈ പറയുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ കുട്ടികൾ മുന്നോട്ട് പോകുന്നതിൽ വളരെ വലിയൊരു പിന്തുണയും പങ്കും വഹിക്കുന്നത് ഗ്രാൻഡ് പാരൻസാണ്. ശരിക്കും കുട്ടിനെ വളർത്തുന്നത് ഉമ്മയല്ല, ഇന്നത്തെ കാലത്ത് വല്യമ്മയാണ് കുട്ടിനെ വളർത്തുന്നത്. എക്സ്പെൻസുകൾ അധികവും പിന്നെ പരിഹരിക്കുന്നത് ആരാണ്? പാരൻസാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് അവർ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും വലിയൊരു പോസിറ്റീവാണ്. പിന്നെ നമ്മുടെ പാരൻറ്റിങ്ങിൽ വരുന്ന ചില വിഷയങ്ങളിലൊക്കെ അവരിടപെട്ടത് തിരുത്താനൊക്കെ എന്തായിരിക്കും, സഹായകമായിരിക്കും എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ പറഞ്ഞ കാര്യത്തെ നമ്മൾ വിസ്മരിക്കുന്നില്ല. എന്ത്, നമ്മൾ കുട്ടികളെ ചിലപ്പോൾ നല്ല നിലക്ക് ഉപദേശിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ, ഇപ്പോൾ രാത്രി ഒരു 8 മണിക്ക് മോനെ കുറച്ച് സമയം വായിച്ചിട്ട് ഉറങ്ങിയാൽ മതിയെന്ന് ഉമ്മ പറയാണ്. അപ്പോൾ വല്യമ്മ വല്യപ്പറാണ്, ആ കുട്ടി പോയി കിടന്നുറങ്ങിക്കോട്ടെ, ഇനിയിപ്പോൾ വെറുതെ ഉറക്കം വെച്ചിരിക്കണോ, അവൻ ഉറക്കം വരുമ്പോൾ വെറുതെ ഇരുത്തി പിടിച്ച് വായിപ്പിക്കണോ എന്ന് ചോദിക്കുന്ന ചോദ്യം ഒരു കോൺട്രഡിക്ഷൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് നമ്മുടെ കുട്ടികളെ നമ്മൾ വിചാരിച്ച പോലെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു തടസ്സം അവിടെ ഉണ്ടാകണം. അതിലുപരി ഈ മുതിർന്ന ആളുകൾ തമ്മിൽ നടക്കുന്ന ബഹളങ്ങളും തർക്കങ്ങളും റെസ്പെക്റ്റ് ഇല്ലാത്ത പെരുമാറ്റങ്ങളൊക്കെ എന്താ പറയുക, കുട്ടികളിൽ ഉണ്ടാക്കുന്നത് വളരെ തെറ്റായ ചില വിവരങ്ങളും ചില സന്ദേശങ്ങളുമാണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ നമ്മുടെ ഉമ്മനോട് ദേഷ്യപ്പെട്ട് പറഞ്ഞു, വാപ്പനോട് ദേഷ്യപ്പെട്ട് പറഞ്ഞു പറയുമ്പോൾ ഈ സംഘർഷങ്ങൾ എപ്പോഴും എന്ത് ചെയ്യും, കുട്ടികളിൽ ഭയങ്കര മാനസിക സംഘർഷങ്ങളുണ്ടാകും. കാരണം അവർക്ക് വല്യപ്പയും വല്യമ്മയും വേണം, വാപ്പിയമ്മയും വേണം. അപ്പോൾ എങ്ങനെ നമുക്കിത് പരിഹരിച്ച് മുന്നോട്ട് പോകാന്നുള്ളതാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ഒന്ന് നമ്മളെന്താ വെച്ചാൽ ഒരു കൂട്ടർ ഒരഭിപ്രായം പറയുമ്പോൾ അതിനെതിരഭിപ്രായം പറയാതിരിക്കാൻ എന്ത് ചെയ്യണം, അടുത്ത കൂട്ടർ ഇപ്പോൾ പിന്നെ ഉമ്മ എന്തെങ്കിലും പറയണമെങ്കിൽ വല്യമ്മ എന്ത് ചെയ്യരുത്, അതിനെതിരെ പറയരുത്. അപ്പോൾ അത് വല്യമ്മ വിചാരിക്കണ്ടേ എന്നാ ചോദിക്കാം. ഇനി വല്യമ്മ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിലും വല്യമ്മ പറയുന്നൊരു കാര്യത്തെ അവിടെ വെച്ച് തിരുത്താൻ പോവരുത് എന്നുള്ളതാണ്. കാരണം അത് വേറെ ബുദ്ധിമുട്ടാണ്, തിരുത്തുന്നതുകൊണ്ട് പ്രത്യേക കാര്യം ഉണ്ടാവില്ല. പിന്നെ കുട്ടികൾ എന്താ വെച്ചാൽ ഇതൊരു ഐഡിയ ആയിട്ട് ഉപയോഗിക്കും. എന്ത് ഓല കാര്യങ്ങൾക്ക് ആരാണോ അനുകൂലം നിൽക്കുന്നത് അവരെന്ത് ചെയ്യും, അതിനു വേണ്ടി ഉപയോഗിക്കും. അതാണ്, അവരത് അതിന് ദുരുപയോഗപ്പെടുത്തും. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള റൂട്ടിൽ പോവാൻ അവരെന്ത് ചെയ്യും, ഇതൊരു ഐഡിയ ആയിട്ട് സ്വീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. അപ്പോൾ നമ്മൾക്കിതെന്താ വെച്ചാൽ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മുടെ കുട്ടികളെ വളർത്തുന്നിടത്ത് നമുക്ക് ചില ലക്ഷ്യങ്ങളും ചില ശൈലികളും രൂപങ്ങളുമുണ്ട്. അത് ഞാൻ അച്ചീവ് ചെയ്യും, അത് ഞാൻ നേടിയെടുക്കും ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും എന്ന ഒരു ദൃഢപ്രതിജ്ഞയാണ് രക്ഷിതാക്കൾക്ക് ഉണ്ടാവുന്നത്. സാമ്പത്തികമില്ലാത്ത അവസ്ഥ ഉണ്ടാവാം, അതേപോലെ പല ബുദ്ധിമുട്ടുകളുണ്ടാവാം, നമ്മളിപ്പോൾ രോഗികളാവാം, ഇതേപോലെ ഗ്രാൻഡ് പാരൻസിൻ്റെ തടസ്സങ്ങളുണ്ടാവാം. എന്തൊക്കെ ഉണ്ടെങ്കിലും ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ലക്ഷ്യം നേടും എന്ന ഒരു ഇതിലാണ് എന്ത് ചെയ്യേണ്ടത്, രക്ഷിതാക്കൾ മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ ഇതിനൊക്കെ ചെറിയ ചെറിയ റെമഡീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, പിന്നെ ഗ്രാൻഡ് ഫാദറിലും ഗ്രാൻഡ് മദറോ ഇടപെടാവുന്നൊരു വിഷയം എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കാം. ഇപ്പോൾ രാവിലെ കുറച്ച് നേരത്തെ വിളിക്കുമ്പോൾ ചിലപ്പോൾ വല്യമ്മ പറയുന്നത് ഇപ്പം തന്നെ വിളിക്കണ്ട, കുറച്ചു കഴിഞ്ഞിട്ട് വിളിക്കാം. അവരെപ്പോഴും ഈ കുട്ടികളുടെ താല്പര്യങ്ങൾക്ക് കൂടെ നിൽക്കുക ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യാറിയോ, നമ്മുടെ തലേന്ന് പറയാം, മങ്ങൾ വിളിച്ചാലേ ഓ നീക്കുള്ളൂ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നൊരു 6 മണിക്ക് വിളിക്കണം. കാരണം 6 മണിക്കോ എഴുന്നേറ്റെങ്കിലുള്ളൂ നമുക്ക് ബാക്കി കാര്യമൊക്കെ ചെയ്യാൻ പറ്റുക. ഉമ്മനെ ഏൽപ്പിക്കുമ്പോൾ ആ വിളി ആരായി തീരും, ഉമ്മയെ തീരും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ പ്രതി ആരാകും, തടസ്സപ്പെടുത്താൻ ആരും ഉണ്ടാവില്ല, വിളിക്കാന്നുള്ള പണി എന്ത് ചെയ്തോളും, ഉമ്മ ചെയ്തോളും. രാവിലെ ഭക്ഷണം കൊടുക്കണടുത്ത ഭക്ഷണം ഉണ്ടെങ്കിൽ ആ ഭക്ഷണം കൊടുക്കാൻ എന്ത് ചെയ്യുക, വല്യമ്മനെ ഏൽപ്പിക്കുക. വായിക്കണോടത്ത് വല്യമ്മനെ ഏൽപ്പിക്കുക. ഇവന് രാത്രി എന്ത് ചെയ്യുകയാണ്, ഇപ്പോൾ 8:30 കിടക്കുകയാണ്, 9 മണിയെങ്കിലും വരെ വായിക്കണ്ടേ, അപ്പം നിങ്ങളൊന്ന് പറഞ്ഞാൽ കേൾക്കും എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, നമുക്ക് പറയാനുള്ളതിൻ്റെ സ്പോക്ക്മാനായിട്ട് ആരുപയോഗിക്കുക. അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. നമ്മളെന്ത് ചെയ്യണം, ഒരു ഐഡിയാപരമായി നീങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ലക്ഷ്യം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മൾ ബഹളത്തിനും തർക്കത്തിനും പോയാലോ, അല്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെ ഇനി പുതിയ വീട് വെച്ച് പോയാലേ എൻ്റെ കുട്ടികളെ എനിക്ക് നേരെ നോക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്നത് തെറ്റാണ്. നിലവിലെ സാഹചര്യങ്ങളിൽ ബുദ്ധിപരമായി നീങ്ങിയിട്ട് നമ്മുടെ കുട്ടികളെ എങ്ങനെ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാം എന്ന് ശ്രമിക്കുന്നതായിരിക്കും ബുദ്ധിപരം.
5: ചെറിയ ചെറിയ ചില ഇടപെടലുകൾ കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമല്ലോ. അത് നമ്മൾ ആ ഇടപെടുന്ന ഒരു രീതി പോസിറ്റീവ് ആക്കിയിട്ട് മാറ്റുക എന്നുള്ളത് മാത്രമാണ്.
4: അതെ അതെ.
5: ഓക്കെ, അടുത്ത ഇതുപോലെ രക്ഷിതാക്കളുടെ അടുത്തുള്ള മറ്റൊരു ചോദ്യം, ഏതൊരു വീടുകളിലും ഇപ്പോൾ മക്കളുണ്ടാവുമല്ലോ, ഈ മക്കൾക്കിടയിലുള്ള അടിപിടി കലഹങ്ങൾ അത് ചിലതൊക്കെ പരിധി വിട്ടുപോകും, നമുക്ക് ചിലപ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രതികളെ അല്ലാത്തവരെയും ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി ശിക്ഷിക്കേണ്ടി വരും. അപ്പോൾ കുട്ടികൾക്കിടയിലുള്ള ഈ അടിപിടികൾ കലഹങ്ങൾ അത് ഏത് രൂപത്തിലാണ് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുക, ഏത് രൂപത്തിലാണ് ഇടപെടേണ്ടതെന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ട് നമുക്ക് കിട്ടിയത്.
4: ഞാനിത് കേൾക്കുമ്പോൾ ഞാനെന്താ ചിന്തിക്കാറിയോ, ഒരു കുട്ടി ഇങ്ങനെ നമ്മളെ വലിയൊരു മുതിർന്ന ആളെ പോലെ എന്തു ചെയ്യാം, സമയത്ത് ഭക്ഷണം കഴിക്കുക, ഒരു സ്ഥലത്ത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ അടങ്ങി ഫാനിട്ടിരിക്കുക, ചാരിങ്ങനെ ഇരിക്കുക, അങ്ങനെയാണെങ്കിൽ നമ്മളെന്ത് പറയുക, ഈ കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ നമ്മൾ പറയുക.
5: തീർച്ചയായിട്ടും.
4: അപ്പോൾ കുട്ടികളെപ്പോഴും എന്തു ചെയ്യും, ആക്റ്റീവായിരിക്കും. അവർ ഈ കളിച്ചും തമാശ കളിച്ചും അടിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിച്ചും അങ്ങനെ വളരെയാണ് വേണ്ടത്. അപ്പോൾ ഇതൊക്കെ നമ്മളെന്താവരുത്, ഒരു ഭയങ്കര ശല്യമായിട്ട് കാണരുത്. ഒരു പരിധി വരെയൊക്കെ ഇതെന്ത് ചെയ്യുക, നമ്മൾ അനുവദിച്ച് കൊടുക്കണം, അവരങ്ങനെ തന്നെയാണ് വളരേണ്ടത്.
5: ഞാനിപ്പോൾ ഈ ചോദ്യം വായിച്ച സമയത്ത് എൻ്റെ മനസ്സ് തോന്നുന്നത്, എൻ്റെയൊക്കെ ഒരു ചെറുപ്പകാലം, അനിയനായിട്ടും അനിയത്തിനെ കേട്ടും ഒരുപാട് കലഹങ്ങളും കാര്യങ്ങളും ഭയങ്കര ക്ലോസ് ആയിരിക്കും. ഇപ്പൊ വീട്ടിൽ എന്തെങ്കിലും കച്ചറകൾ ഉണ്ടെങ്കിൽ ആ കച്ചറ നടത്തുന്ന നമ്മളാണ്. എന്നാൽ എന്താ പറയുക, ഒരു ഭയങ്കര ബോണ്ട് കീപ്പ് ചെയ്യണോ നമ്മളാണ്. അത് ഈ ചോദ്യത്തിൽ ഏകദേശം അത് തന്നെയാണ്. അവർ തമ്മിൽ കലഹങ്ങൾ കൂടുമ്പോൾ ശത്രുക്കളെ പോലെ പെരുമാറുന്നു, എന്നാൽ അടുത്ത് കഴിഞ്ഞാൽ അവരെക്കാൾ അടുത്ത ആൾക്കാർ വേറെ ഉണ്ടാവും.
4: അപ്പൊ നമ്മളൊരു പരിധി വരെ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ കണ്ണിമ്പി വിടണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് വിഷയങ്ങൾ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളതിൻ്റെ പരിഹാരങ്ങളിലേക്ക് പോകണം. ഇപ്പം ഈ കുട്ടികൾ തമ്മിൽ വികൃതി കാണിക്കുന്നതിൻ്റെ പിന്നിലുള്ളൊരു കാരണങ്ങൾ പലതാണ്. പുരുദാനം പറയുകയാണെങ്കിൽ, പിന്നെ ഏറ്റവും ഇളയ കുട്ടി, ആ ഇളയ കുട്ടിയും അവൻ്റെ മേലുള്ള ആളും തമ്മിൽ എന്തുണ്ട്, 8 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ എന്താ വെച്ചാൽ, 8 കൊല്ലം എന്താണ്, ഒരു പൊന്നോമനയായി വളർന്ന അവൻ്റെ ജീവിതത്തിൻ്റെ സ്വൈര ജീവിതത്തിലേക്ക് എന്തിയാണ് കടന്നു വന്നൊരു കരടാണ് ഈ ചെറിയ ആൾ. ഇപ്പോൾ അവനോടാണ് വാത്സല്യം, അവനോടാണ് സ്നേഹം. അപ്പോൾ അത് അവനോടുള്ളൊരു ശത്രുതയായിട്ട് എന്തു ചെയ്യും, മാറും. അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യും, ആ ശത്രുത എപ്പോഴും ഒരു പ്രതികാരമായി വളർന്നു വരുന്നൊരു സാഹചര്യമുണ്ടാകും. അപ്പോൾ ഈ ഒരു ചെറിയ കുട്ടി എന്നുള്ള നിലക്ക് എന്തു ചെയ്യണം, അവനെ ഈ മുതിർന്ന കുട്ടിയും കൂടെ അവനെ സ്നേഹിക്കുന്ന ഇടത്തേക്ക് കാര്യങ്ങളെത്തുക. വാപ്പിയമ്മയും എന്തു ചെയ്യുന്നു, അവനെ സ്നേഹിക്കുന്ന പോലെ തന്നെ എന്തു ചെയ്യാണ്. അപ്പോൾ ഇവന് ജനിക്കാൻ പോകുമ്പോൾ തന്നെ, ഗർഭമാകുമ്പോൾ തന്നെ എന്തു ചെയ്യണം, ഒരു അനുജൻ വരുന്നു എന്നുള്ളതിൻ്റെ സന്തോഷ വാർത്തയും പ്രതീക്ഷയൊക്കെ നൽകിയിട്ട് എന്തു ചെയ്യണം, ഇവനെ ഒരു ബന്ധമുണ്ടാക്കി വളർത്തുമ്പോൾ ആ വഴക്കുകൾ തീരുന്നൊരവസ്ഥ ഉണ്ടായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, പിന്നെ വഴക്കിനുള്ള കാരണങ്ങളിൽ വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരേ പ്രായക്കാരാകുമ്പോൾ അവരെന്ത് ഉണ്ടാവും, അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തു ചെയ്യും, കളിയും തമാശയും രസത്തിനും വേണ്ടിയിട്ട് എന്തു ചെയ്യും, എപ്പോഴും വികൃതി കൂടിക്കൊണ്ടിരിക്കും. അതും ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് എപ്പോഴും എന്താ വെച്ചാൽ, ഈ കുട്ടികൾ തമ്മിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു പ്രധാന തത്വം, മുതിർന്ന ആളുകളെപ്പോഴും താഴെയുള്ളവരെ എന്തു ചെയ്യുക, ഓമനിക്കുക, സ്നേഹിക്കുക. അതിനാണ് നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ നീ ആ ചോറൊന്ന് അവന് വാരിക്കൊടുക്ക്, അവനൊരു പ്ലേറ്റ് എടുത്ത് കൊടുക്ക്, മനസ്സിലായില്ലേ? അങ്ങനെ അവനൊന്ന് കുളിപ്പിച്ചുകൊടുക്ക്, നീ അവൻ്റെ കൂടെ ഒന്ന് പോയി കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്യുക, നമ്മളിപ്പോൾ പേരൻസ് കുട്ടികളെ നോക്കുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ മൂത്ത പെങ്ങളുണ്ടാവുമല്ലോ, ആ മൂത്ത പെങ്ങൾ ഒരു ഉമ്മാനെപ്പോലെയല്ലേ നമ്മോട് പെരുമാറിയിട്ടുണ്ടാവുക. ആ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ആ ഉമ്മ എന്ത് ചെയ്യണം, ആ ജോലി ഭാരങ്ങൾ അവളെ ഏൽപ്പിക്കണം.
5: ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇതുപോലുള്ള ആളുകളെ,
4: ചിലപ്പോൾ നമുക്ക് ഉമ്മ മരിച്ചാൽ പോലും മൂത്ത പെങ്ങൾ എന്തായിരിക്കും, ഒരു ഉമ്മൻ്റെ സ്ഥാനത്ത് നിൽക്കും. ഇതൊക്കെ വരാനുള്ള കാരണം, മുതിർന്നവരെപ്പോഴും താഴെയുള്ളവരോട് കരുണ കാണിക്കുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രീതി. അതാണ്. അപ്പോൾ അതിലൂടെ മാത്രമേ എന്ത്, അപ്പോൾ വാത്സല്യം കാണിക്കുന്നവർ വികൃതി കാണിക്കില്ലല്ലോ, ഉപദ്രവിക്കില്ലല്ലോ. ഞാനെൻ്റെ താഴെയുള്ള ആളോട് സ്നേഹം കാണിക്കുകയാണെങ്കിൽ ഞാൻ അവനെ ഉപദ്രവിക്കില്ല, അപ്പോൾ ആ ഉപദ്രവം ഒന്നിൽ പോയി. താഴെയുള്ളവരെ നമ്മൾ എപ്പോഴും പഠിപ്പിക്കേണ്ടത് എന്താ പറയുക, മുകളിലവരെ റെസ്പെക്ട് ചെയ്യാനും പഠിപ്പിക്കേണ്ടത്. കാക്കേനട്ടോ, ഇത് കാക്കാക്ക് കൊണ്ടേ കൊടുക്ക് കേട്ടോ, കാക്കാരത്ത് അങ്ങനെ വാങ്ങരുത്, കാക്കാരോട് അങ്ങനെ പറയരുത് എന്നൊക്കെ പറയുമ്പോൾ എന്തു ചെയ്യും, ഇതൊക്കെ കേൾക്കുമ്പോൾ അവൻ തന്നെ ഒരു ബഹുമാനപ്പെട്ട ആളാന്ന് തോന്നും. സ്വാഭാവികമായിട്ട് ഇവൻ അങ്ങനത്തെ ഒരു പെരുമാറ്റത്തിലേക്ക് വരും. അപ്പോൾ താഴെയുള്ളവരെ മുകളിലുള്ളവരെ ബഹുമാനിക്കുന്നവരെ നമ്മൾ തല്ലുമോ? ഇല്ല. അപ്പോൾ അതാണ്, അപ്പോൾ ബഹുമാനിക്കുന്നവരെ നമ്മൾ ഒന്നും ചെയ്യില്ല, താഴെ നമ്മൾ സ്നേഹം കാണിക്കുന്നവരെ നമ്മൾ ഉപദ്രവിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മുകളിലുള്ളവരെ ആദരിക്കാനും താഴെയുള്ളവരെ സ്നേഹിക്കാനും പഠിപ്പിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ മുതിർന്ന ആൾക്ക് കുറച്ച് പൈസ കൊടുത്തിട്ട് നീ എന്ത് ചെയ്യുക, ഒരു മിഠായി അവന് വാങ്ങിക്കൊടുക്ക്, ഒരു സാധനം അവന് വാങ്ങിക്കൊടുത്ത് കൊടുക്ക് എന്ന് പറയാം. ഇവനെയും കൂടി നീ കടയിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, അവനൊരു ഗാർഡിയനായി ഒരു മുതിർന്ന ആളായിട്ട് കാണുക. ചെറിയവൻ എന്ത് ചെയ്യുക, എപ്പോഴും മുതിർന്ന ആളെ ബഹുമാനിക്കാൻ പഠിപ്പിക്കും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പൊതുവെ ബഹളങ്ങളൊക്കെ എന്ത് ചെയ്യും മാറ്റും. പിന്നെ ADHD ഒക്കെ ഉള്ള കുട്ടികളുണ്ടാവും, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികളുണ്ടാവും. അങ്ങനത്തെ കുട്ടികളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ചികിത്സകൾ നമുക്ക് ആവശ്യമായി വരും, ചില പരിശീലനങ്ങൾ ആവശ്യമായി വരും. അങ്ങനത്തെ നമ്മൾ റെയർ കേസുകളാണ്. കോമൺ ആയിട്ടുള്ള ഇത്തരം കേസുകളിൽ നമ്മളൊന്ന് ബുദ്ധിപരമായി ഇടപെട്ടാൽ തീരാവുന്ന പ്രശ്നമുള്ളത്.
5: നിങ്ങൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ അടിപിടികളൊക്കെ വീടുകളിൽ സാധാരണമാണ്.
4: കണ്ണിമ്പി
5: അത് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് തന്നെ അതിനെ, രക്ഷിതാക്കൾ അതിൽ ഇൻവോൾവ് ചെയ്യാതെ
4: നിൽക്കാതെ.
5: തീർച്ചയായും. അടുത്ത ഒരു ചോദ്യം വന്നിട്ടില്ല നമുക്ക്, 13, 9, 6, 3 ഇങ്ങനെ 4 ഈ പ്രായത്തിലുള്ള മക്കൾ, 4 കുട്ടികൾ വെറുക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ മുതിർന്ന 2 കുട്ടികളും സ്കൂളിലേക്ക് വളരെ കൃത്യമായിട്ട് പോകുന്നു. പക്ഷേ ഈ 6 വയസ്സുള്ള മകൻ സ്കൂളിലേക്ക് പോകാൻ മടി കാണിക്കുന്നു. പല രൂപത്തിൽ സ്കൂളിലേക്ക് പറഞ്ഞേക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുമ്പോഴൊക്കെ അതിൽ നിന്ന് പല എക്സ്ക്യൂസുകൾ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുകയാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും, എൻ്റെ മക്കൾ തന്നെയാണല്ലോ മുതിർന്ന 2 ആൾക്കാരും, ഇനി താഴെയുള്ളതും, താഴെയുള്ള സ്കൂളിൽ ചേർക്കേണ്ട പ്രായമായിട്ടില്ല, അപ്പം മുന്നിലുള്ള അഥവാ മുതിർന്ന 2 കുട്ടികൾ ഒരു മടിയുമില്ലാതെ സ്കൂളിലേക്ക് ചെറിയ ക്ലാസ് മുതൽ തന്നെ പോയി തുടങ്ങുന്നുണ്ട്. പക്ഷെ അവരുടെ അതേ തൊട്ട് താഴെയുള്ള ഇവൻ എന്തുകൊണ്ട് മടി കാണിക്കുന്നു, ഇനി അവനെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞയക്കാൻ എന്താണ് പിന്നെ ചെയ്യേണ്ടത് എന്നാണ് ഒരു രക്ഷിതാവ് നമ്മളോട് ചോദിച്ചത്.
4: നമ്മൾ സാധാരണഗതിയിൽ എന്താ വെച്ചാൽ, നമ്മൾ ഈ കുട്ടികളെ കാര്യം എടുക്കുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ കുട്ടികൾ പിന്നെ നിസ്കരിക്കും, കുട്ടികൾ പഠിക്കും, ഇതൊന്നും എന്താണ് എനിക്കൊരു ഭാവി വേണം, അപ്പം ഞാനൊരു ഉദ്യോഗസ്ഥനാവണം, എനിക്കൊരു തൊഴിൽ വേണം, എനിക്കൊരു വിവാഹം വേണം, വീട് വേണം എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടല്ല ഇതൊന്നും ചെയ്യണത്. നമ്മളീ പഠിക്കണതൊക്കെ നല്ലൊരു ഭാവിക്ക് വേണ്ടി, പക്ഷേ ആ ഭാവി ഒരിക്കലും ലക്ഷ്യം വെച്ചിട്ടല്ല ഇവരിപ്പം സ്കൂളിൽ പോണത്. സ്കൂളിൽ പോകണത് എന്താ വെച്ചാൽ, സ്കൂളിൽ പോകുന്നതിൽ ചില രസങ്ങൾ കാണുന്നു, അതിൽ ചില സുഹൃത്തുക്കൾ, സന്തോഷങ്ങൾ, അവിടുത്തെ ചില ഫുഡ്, അവിടുത്തെ അധ്യാപകന്മാർ, അവിടുത്തെ പി ടി, അവിടുത്തെ ഫുട്ബോൾ, അവിടുത്തെ ടീച്ചറുടെ പെരുമാറ്റം, ഇങ്ങനത്തെ ചില കാര്യങ്ങളാണ് അവരതിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ, കുട്ടി എന്താണെന്ന് വെച്ചാൽ പഠിക്കണം, അല്ലെങ്കിൽ ഭാവിയിൽ ഞാനൊരു ഡോക്ടറായില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ച ഒരു കുട്ടിയെ സ്കൂൾ പറഞ്ഞേക്കാൻ പറ്റില്ല. അപ്പോൾ പൊതുവേ കുട്ടികളെ സ്കൂൾ പോകാതിരിക്കാനുള്ള കാരണം വീട്ടിൽ എന്തുണ്ടായിരിക്കും, സമ്പൂർണ്ണ സ്വാതന്ത്ര്യമായിരിക്കും, മനസ്സിലേ. സ്കൂൾ അങ്ങനെയല്ലല്ലോ. സ്കൂൾ പറഞ്ഞാൽ ബെല്ലടിക്കുമ്പോൾ ചെല്ലണം, യൂണിഫോം ധരിക്കണം, ഹോംവർക്ക് ചെയ്യണം, ടീച്ചർ ചോദ്യങ്ങൾ ചോദിക്കും, ഉത്തരങ്ങൾ പറയണം, മനസ്സിലേ. അവിടെ പരീക്ഷ ഉണ്ടാവും. അപ്പോൾ എന്തു ചെയ്യും, വീട്ടിൽ സർവതന്ത്ര സ്വതന്ത്രനായി ജീവിക്കുന്ന ഒരാൾ, ആവശ്യമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടി ഉമ്മൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് വീടാണ് ആസ്വാദകരം, അപ്പോൾ അവന് സ്കൂളിൽ പോകാൻ എന്തായിരിക്കും, മടിയായിരിക്കും. അപ്പോൾ സ്കൂൾ അവൻ എന്ത് ചെയ്യണം, ആസ്വാദകരമാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ നമ്മളൊന്ന് ഇടപെട്ടിട്ട് എന്ത് ചെയ്യുക, അവിടുത്തെ ടീച്ചറെ ഒക്കെ ഒന്ന് പോയി കണ്ടിട്ട് എന്ത് ചെയ്യുക, അവനൊന്ന് പ്രോത്സാഹിപ്പിക്കണം, അവൻ വരുമ്പോൾ കൂടെ ഒന്ന് ഉഷാറാക്കണം, ടീച്ചറെ കുട്ടിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അവനെ സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവനൊന്ന് മോട്ടിവേറ്റ് ചെയ്യാനും പ്രോത്സാഹിപ്പിക്കാനൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, അവരിപ്പോൾ നമുക്ക് സാധനം കരുതിയാൻ പറ്റും. വീട്ടിലൊക്കെ നമ്മുടെ പാരൻസ് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും എന്താണ് കാര്യങ്ങൾ ടീച്ചർമാർ പറഞ്ഞാലാണ് പലപ്പോഴും കുട്ടികൾ. അപ്പോൾ ആ ടീച്ചർമാരുമായിട്ടുള്ളൊരു ബന്ധം, ആത്മബന്ധം മാത്രം, അങ്ങനൊരു ബന്ധം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ആ ടീച്ചറെ കാണണം എന്നതിലൊക്കെ എന്ത് ചെയ്യും, വീട്ടിൽ നിന്ന് പോകുന്ന സ്ഥിതി വിശേഷത്തിലേക്ക് വരും. ഞാനൊക്കെ മനസ്സിലാക്കുന്നത് പലപ്പോഴും ഈ പ്രീ സ്കൂളുകളിലൊക്കെ ചില കുട്ടികളൊക്കെ എന്താ വെച്ചാൽ അവർക്ക് ഉമ്മരെക്കാളും ഇഷ്ടമാണ് എന്ത് ടീച്ചേഴ്സിനെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, വീടുന്ന ലോകത്തെക്കാളും എനിക്ക് മനോഹരമായി എൻജോയ് ചെയ്യാൻ പറ്റിയതാണ് സ്കൂൾ എന്ന് കാണുമ്പോഴേ അവൻ അങ്ങോട്ടേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ സ്കൂളിൽ പോകുമ്പോഴാണ് നമ്മളിൽ നിന്ന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും പ്രോത്സാഹനങ്ങളും കിട്ടുക എന്ന് നമ്മൾ എന്ത് ചെയ്യണം, അവനെ ബോധ്യപ്പെടുത്തണം. സ്കൂളിൽ പോവാതിരുന്നാൽ പല നഷ്ടങ്ങളും ഉണ്ടാകും. സ്കൂൾ പോവാതെ വീട്ടിൽ നിന്നാൽ വീട്ടിലും വലിയൊരു ആഘോഷമൊന്നും നടക്കില്ല എന്ന് എന്ത് ചെയ്യണം, അവന് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ട് സ്കൂളിൽ പോകാനുള്ള ടെൻഡൻസി അവനുണ്ടാവും.
5: ഓക്കെ, അടുത്തൊരു ചോദ്യം നമ്മളുടെ മുന്നിലുള്ളത്, കുട്ടിയെ കേൾക്കുന്നതും അതുപോലെ തന്നെ അവരായിട്ട് സംവദിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്, അഥവാ കുട്ടികളെ കേൾക്കുക എന്നതുപോലെ തന്നെ പ്രധാനമല്ലേ അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നല്ല രൂപത്തിൽ റെസ്പോൺസ് കൊടുക്കേണ്ടത്? അത് പലപ്പോഴും രക്ഷിതാക്കളായ നമുക്ക് സാധിക്കുന്നില്ല. അതെങ്ങനെ നമുക്ക് കഴിയും എന്നുള്ളതാണ്, കേൾക്കാനുള്ള സമയം വേണം, അതുപോലെ അവരോട് സംവദിക്കാൻ.
4: നമ്മൾ സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ, മനുഷ്യൻ ജനിക്കുന്നത് തന്നെ ഒന്നും അറിയാത്തവനായിട്ടാണ്. എല്ലാ അറിവും നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ആർജിച്ചെടുക്കുന്നതാണ്. ഒരറിവും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, സ്വന്തമായി നമുക്കില്ല. ലാത്താലമൂന്ന് ചെയ്യുന്ന ഒന്നും അറിയാത്തൻ, വല്ലാ വഹ്റജക്കും മീൻ ബുത്തുനി ഉമ്മഹാത്തിക്കും, ഉമ്മൻ്റെ വയറ്റിൽ നിന്ന് വരുമ്പോൾ അവനെ ഒന്നും അറിയില്ല എന്നില്ല. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ, ഈ അറിവുകൾ നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ലാംഗ്വേജ് പഠിച്ചു, നമ്മൾ മലയാളത്തിൽ ഫ്ലുവൻ്റായി സംസാരിക്കണില്ലേ, അല്ലേ? എന്നിപ്പോൾ ഈ പത്തൊല്ലം ഇംഗ്ലീഷ് പഠിച്ചിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണില്ല, പിന്നെ ഡിഗ്രി പി ജി വരെ അറബി പഠിച്ചിട്ടും ഒരാൾ അറബി സംസാരിക്കണില്ല, അപ്പോൾ എന്താണ് വരാൻ സംസാരിക്കാതിരിക്കാനുള്ള കാരണം? അപ്പോൾ ഇപ്പം പുതിയ AI ആപ്പൊക്കെ ഉപയോഗിച്ച് ആൾക്കാർ സംസാരങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് തത്വബീഹിയായിട്ട് എന്ത് ചെയ്യണം, പ്രായോഗികമായി പഠിച്ചാലേ പഠിയുള്ളൂ. അപ്പോൾ നോക്കൂ, നിങ്ങൾ നമ്മുടെ വീട്ടിലെ സംസാരങ്ങളിൽ നിന്നും നമ്മളൊരു ലാംഗ്വേജ് സമ്പൂർണ്ണമായി കരസ്ഥമാക്കി, അതാണ് നമ്മളെ മാതൃഭാഷ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ശരിക്കും പഠനം എവിടെ നടക്കണത്, വീട്ടിലാണ് നടക്കണത്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ശരിയായ രൂപത്തിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യണം, എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നെ?
5: അതെ, പിന്നെ കുട്ടികൾ കേൾക്കുന്നത്, കുട്ടികൾ പറയുന്നത് കേൾക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമല്ല അവരായിട്ട്
4: സംവദിക്കുന്നത്. അതെ, അപ്പം ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ ഞാൻ മറന്നു പോയതാ. അപ്പോൾ എന്ത് ചെയ്യണം, ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ നമുക്ക് നല്ല കാഴ്ചപ്പാടുള്ളവരാക്കാൻ പറ്റും, വിശ്വാസപരമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ചോദിക്കും, ഖുർആനെ കുറിച്ച് ചോദിക്കും, അതേപോലെ തന്നെ ഈ പ്രകൃതിയിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ചോദിക്കും. അപ്പോൾ ആ ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സമർത്ഥമായി അവർക്ക് മാറുപടി കൊടുക്കും. ഇനി ഇപ്പം നമുക്ക് മറുപടി പറയാൻ കഴിയില്ലെങ്കിൽ നമ്മൾ എന്ത് പറയാം, ആയിക്കോട്ടെ മോനെ എന്ത് ചെയ്യുക നീ സ്കൂളിൽ വന്നിട്ട് ഞാൻ എനിക്ക് പറഞ്ഞു തരാം എന്ന് പറയാം. ഇന്നത്തെ കാലത്തൊക്കെ അത് അറിയാൻ വഴികളുണ്ടല്ലോ. ഇവിടെ ഇങ്ങനെ സംശയം ചോദിച്ചു എന്താണ് ഇപ്പോൾ എൻ്റെ മറുപടി എന്ന് നമ്മൾ വീടുള്ളവരോട് ചോദിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കൊടുക്കുക. ഞാൻ പറയാം, അങ്ങനെ ഒരു രക്ഷിതാവ് മെനക്കെടുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ കുട്ടികൾക്ക് അത്ഭുതകരമായ മാറ്റങ്ങളുണ്ടാവും. ഞാൻ മുമ്പൊരു ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുള്ള, നമ്മുടെ ഇവിടെ ഈ പട്ടണത്തിൻ്റെ രണ്ട് ഡോക്ടേഴ്സ് എന്താണ് അവർ എന്താ വെച്ചാൽ കുട്ടികളുണ്ടായി കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് വേണ്ടി അവരെന്ത് ചെയ്തു, തൽക്കാലം അവരുടെ ജോലികൾ തൽക്കാലം ഒഴിവാക്കി. എന്നിട്ട് അവർ പറഞ്ഞാൽ എന്തറിയോ, നമ്മൾ ഇപ്പം ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ, ഡോക്ടേഴ്സ് അല്ലേ, നമ്മൾ നമ്മുടെ വിജ്ഞാനത്തിനനുസരിച്ച് നമ്മുടെ കുട്ടികൾ കുറച്ച് സമയം കൊടുക്കുകയാണെങ്കിൽ അവരാരാകും. നമ്മുടെ പാരൻസിലുള്ള വിജ്ഞാനം നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ അവരാരാകും എന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. ഒരുപക്ഷെ നിങ്ങളൊരു മദ്രസ അധ്യാപകനാണെങ്കിൽ നിങ്ങളിൽ നിന്ന് എത്രയോ ആളുകൾ ദീന് പഠിച്ചു പോയിട്ടുണ്ടാവും, പക്ഷെ നിങ്ങളെ മക്കൾ നിങ്ങളിൽ നിന്നൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. ഇതാണ് നമ്മുടെ പാരൻറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു ദോഷം. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കുട്ടികളെ കേൾക്കണം, ആ കേൾക്കുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ സംവദിക്കണം, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ കുട്ടിക്ക് കിട്ടണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു കരിക്കുലം, ഒരു സിലബസ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇന്ന പ്രായമാകുമ്പോഴേക്കും അവൻ ഇന്ന ഇന്ന നോളജൊക്കെ ഉണ്ടാവണമെന്ന് മതപരമായും ഭൗതികമായും നമ്മൾ ലക്ഷ്യം വെച്ചാൽ തീർച്ചയായും നടക്കും.
5: ശരിക്കും ഇപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ പറയേണ്ട ഒരു കാര്യം തന്നെയല്ലേ, ശരി, ഈ കുട്ടികളായിട്ട് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് വേണ്ട ഓരോ സമയങ്ങളുണ്ടല്ലോ.
4: അതെ,
5: ശരിക്കും ഒരു 6 വയസ്സ് വരെയൊക്കെ രക്ഷിതാക്കൾ എന്താ വെച്ചാൽ കുട്ടികളെ കൂടെ കളിക്കാനും എല്ലാത്തിനും ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ ഒരു സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ രക്ഷ ഉപ്പന പലപ്പോഴും കിട്ടൂല, ഉമ്മയാണ് പിന്നെ പല കാര്യങ്ങളും സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോൾ കിട്ടുന്നത്. അത് കഴിഞ്ഞൊരു കൗമാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഒരു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയിലൊക്കെ പഠിക്കുന്ന ആ ഒരു പ്രായമാകുമ്പോൾ തീർത്തും ഒരു കുട്ടികൾ വേറെ ഒരു രൂപത്തിലും രക്ഷിതാക്കൾ വേറെ ഒരു വഴിയിലാണ് പോകുന്നത്. ഈ ഒരു കാര്യം കൂടി ഇവിടെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് ഈ ഒരു ചോദ്യത്തിൽ.
4: സത്യത്തിൽ എന്താ വെച്ചാൽ, പിന്നെ ഒരു കുട്ടി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത് മുതൽ നമ്മൾ മരിക്കുന്നത് വരെ നമ്മൾ ആ കുട്ടികളുമായിട്ട് എന്ത് ചെയ്യണം, ലൈവായിട്ടുള്ളൊരു സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. ഏത് പ്രായത്തിലും അത് ബ്രേക്ക് ചെയ്യേണ്ട ഒരു കാര്യമില്ല, മനസ്സിലെ. എല്ലാ പ്രായങ്ങളിലും അവർക്ക് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പിന്നെ വൈഫിന് ഇപ്പോൾ ഒരു 10, 20, 25, 30 വയസ്സായിട്ടിരിക്കുക. ആ 30 വയസ്സായ നിങ്ങളുടെ വൈഫ് അവളുടെ ഉമ്മനോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഏറ്റവും അധികം സംസാരിക്കാൻ ഇപ്പോഴാണ് മാറ്റർ ഉള്ളത് അല്ലേ. ഒരു വീടിനെ പറ്റി സംസാരിക്കാം, അതേപോലെ തന്നെ വീടിൻ്റെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം, പാചകത്തെ കുറിച്ച് സംസാരിക്കാം, നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് എന്തൊക്കെ സംസാരിക്കാനുണ്ടാവും. കാരണം ഇപ്പോൾ രണ്ടാളും ഒരു ഉമ്മൻ്റെ മാതിരി ഉള്ള പ്രായത്തിലെത്തി നിൽക്കാൻ ഏത് കാലത്തും നമുക്ക് സംസാരിക്കാം. ചെറിയൊരു കുട്ടിയാകുമ്പോൾ എന്ത് ചെയ്യണം, നമ്മളെല്ലോ കാര്യത്തിനും അവൻ്റെ കൂടെ നിൽക്കേണ്ടത് കൊണ്ട് എപ്പോഴും നമ്മൾ സംവദിച്ചു കൊണ്ടേയിരിക്കണം. ഈ ബന്ധങ്ങളും സംസാരങ്ങളും നിലച്ചു പോകുമ്പോഴാണ് നമ്മുടെ കുട്ടികൾ വഴിതെറ്റി പോകുന്നത്. അവരുമായി നമ്മളെപ്പോഴും ലൈവായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ എല്ലാ കള്ളത്തിലും നമുക്ക് പിടിക്കാൻ പറ്റും, അവരുടെ പോക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും, അവരുടെ പിന്നെ ആറ്റിറ്റ്യൂഡുകളെ നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പം ഞാൻ പറയണത് എന്താ വെച്ചാൽ, ഏത് പ്രായത്തിലും പ്രായത്തിനനുസരിച്ചായിരിക്കണം സംസാരം എന്ന് മാത്രമുള്ളൂ. ഈ സംസാരങ്ങളും പെരുമാറ്റങ്ങളും സ്നേഹങ്ങളും ബന്ധങ്ങളും ഇടപെടലുകളും ഒന്നിച്ചുണ്ടാവുന്ന അവസരങ്ങളൊന്നും ഇല്ലാതാവാൻ പറ്റില്ല. അത് ലൈഫ് ലോങ് എന്ത് ചെയ്യണം, നിലനിൽക്കണം എന്നാണ് പറയണത്.
5: ഓക്കെ, അടുത്ത ഒരു ചോദ്യം ഇപ്പോൾ നമ്മൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ചോദ്യം തന്നെയാണ്. ജോലിക്ക് പോകുന്ന വർക്കിംഗ് പാരൻസ് അല്ലേ, അവരുടെ മക്കൾ ഏറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ അടുത്ത് പിന്നെ ഉമ്മ മരണപ്പെട്ടൊരു സാഹചര്യത്തിൽ ഞാൻ കേട്ടൊരു വാക്ക്, അദ്ദേഹം വിദേശത്തായിരുന്നു, ഉമ്മ വളരെ സീരിയസ് ആയ ലാസ്റ്റ് മൊമെൻ്റിൽ അദ്ദേഹം വരുന്നത്. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നവരാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ സെയിം വാക്കുകളാണ് ഇന്നത്തെ ഒരു ചോദ്യമായിട്ട് കിട്ടിയത്. പറഞ്ഞാൽ ഉമ്മ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ നോക്കേണ്ട സമയത്ത് ഉമ്മ ഉമ്മൻ്റെ ജോലിയും കാര്യങ്ങളായിട്ട് പോയിരുന്നു, ഞങ്ങളുടെ പല കാര്യങ്ങളും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉമ്മനോടുള്ള ഒരു സ്നേഹം എത്ര ശ്രമിച്ചിട്ടും വരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏകദേശം അതുപോലെ തന്നെ ഒരു ചോദ്യമാണ്, വർക്കിംഗ് പാരൻസ് ആവുമ്പോൾ മക്കളുടെ കാര്യത്തിൽ ദൈനംദിന കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ പല പ്രയാസങ്ങളൊക്കെ നേരിടുന്നുണ്ട്. അവരങ്ങേയറ്റം സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊന്നും എല്ലാം ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നില്ല. എന്താണ് ഇത്തരം ഘട്ടങ്ങളിൽ ഒരു വർക്കിംഗ് പാരൻസ് എന്നുള്ള ഞങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് ആ ചോദ്യത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു അകത്തുക.
4: ഓക്കെ, നമ്മൾ ഒന്ന് നമ്മുടെ പ്രയോറിറ്റി നമ്മൾ മനസ്സിലാക്കണം. പ്രയോറിറ്റി പ്രധാന കാര്യമാണ്. അപ്പോൾ നമ്മളെന്താ ചിലപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കടമയാണെന്ത് ഒരു കുട്ടിയെ പ്രസവിക്കുക, രണ്ട് വർഷം ആ കുട്ടിക്കുള്ള ഭക്ഷണം ആ ഉമ്മൻ്റെ ഉദരത്തിലാണുള്ളത്. അതുകൊണ്ട് ആ ഫുഡ് ഉമ്മ എങ്ങോട്ടും പോകാൻ പറ്റും. രണ്ട് വർഷം എന്തായാലും ആ കുട്ടീൻ്റെ ഫുഡ് ഉമ്മൻ്റെ അടുത്തല്ലേ ഉള്ളത്. അത് ഉമ്മ എങ്ങോട്ടും പോകാൻ പറ്റുമോ? ഉമ്മൻ്റെ കൂടെ ആ കുട്ടി വേണമെന്നല്ലേ ഇത് മനസ്സിലാക്കേണ്ടത്. അവൻ എപ്പോൾ ദാഹിക്കുന്നുവോ, എപ്പം വിശക്കുന്നുവോ, അവൻ്റെ ഭക്ഷണം പ്രത്യേകിച്ച് 6 മാസം സമ്പൂർണമായും ഉമ്മനെ ആശ്രയിച്ചിട്ടാണ്, ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താന്ന് വിചാരിച്ചാൽ ഉമ്മ കൂടെ ഉണ്ടാകുക എന്നുള്ളത്.
6: പീസ് റേഡിയോയിൽ ഇനിയിപ്പോൾ നാം കേൾക്കുന്നു സംസ്കരണ ചിന്തകൾ. അള്ളാഹുവിൻ്റെ സ്നേഹം ക്ലാസ് എടുത്തുകൊണ്ട് സലാഹുദ്ദീൻ അൽഹിക്കമി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്.
7: സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയനിറഞ്ഞ ശ്രോതാക്കളെ, ഇമാം ബുഖാരി റഹ്മത്തുല്ലാഹി അലൈഹി തൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസ് ഇപ്രകാരമാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൈന്യത്തിൻ്റെ നേതൃത്വം ഏൽപ്പിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ നിയോഗിക്കുകയുണ്ടായി. വകാന യഖ്റഉ ലി അസ്ഹാബിഹി ഫി സലാത്തിഹിം ഫയഖ്തിമു ബി ഖുൽ ഹുവല്ലാഹു അഹദ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളുമായി നമസ്കരിക്കുന്ന സമയത്ത് ഖുർആൻ പാരായണം അവസാനിപ്പിക്കുക, സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തിട്ട്. അങ്ങനെ യുദ്ധം കഴിഞ്ഞ് ഇവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് തിരിച്ചു വന്നപ്പോൾ കൂടെയുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ പ്രവർത്തിച്ചത് എന്ന് അദ്ദേഹത്തോട് ചോദിക്കാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. അവർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലിഅന്നഹ സിഫത്തുർ റഹ്മാൻ വഅന ഉഹിബ്ബു അൻ അഖ്റഅ ബിഹാ. ആ അദ്ധ്യായം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സിഫത്തുകളെക്കുറിച്ച്, വിശേഷണങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന അദ്ധ്യായമാണ്. അതുകൊണ്ട് തന്നെ അത് പാരായണം ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുവെന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്ബിറൂഹു അന്നല്ലാഹ യുഹിബ്ബു. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുവെന്ന് അദ്ദേഹത്തോട് അറിയിച്ചു കൊള്ളുക. മറ്റൊരു ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹു ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഖുബ പള്ളിയിൽ അൻസാറുകൾക്ക്, അവിടെയുള്ള ആളുകൾക്ക് ഇമാമു നിന്നിരുന്ന അൻസാരിയായൊരു വ്യക്തി, അദ്ദേഹം ഖുർആൻ പാരായണം എപ്പോഴും തുടങ്ങുക സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ടാണ്. സൂറത്തുൽ ഇഖ്ലാസ് കഴിഞ്ഞാൽ നിസ്കാരത്തിലടുത്ത സൂറത്ത് ഓതും. ഇതെല്ലാ റക്കായത്തിലും അദ്ദേഹം ആവർത്തിക്കും. കൂടെയുള്ള ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നക തഫ്തതിഹു ബിഹാദിഹി സൂറ ثم لا ترى انها تجزئك حتى تقرا باخرى فاما ان تقرا بها واما ان تدعها وتقرا باخرى. താങ്ങളെപ്പോഴും സൂറത്തുൽ ഇഖ്ലാസ് കൊണ്ട് പാരായണം തുടങ്ങും, പിന്നീട് അത് പോരാ എന്ന് താങ്കൾക്ക് തോന്നുമ്പോൾ മറ്റൊരു സൂറത്ത് ഓതും. ഒന്നുകിൽ താങ്കൾ ഈ സൂറത്ത് ഓതുകയോ അല്ലെങ്കിൽ മറ്റൊരു സൂറത്ത് ഓതുകയോ ചെയ്താൽ പോരെ, എന്തിനെ രണ്ടും കൂടി ചെയ്യുന്നത് എന്ന് കൂടെയുള്ള ആളുകൾ ചോദിക്കണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്ത് വന്നാൽ അത് ഉപേക്ഷിക്കുകയില്ല. നിങ്ങൾക്ക് എന്നെ ഇമാമ് നിർത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഇമാമ് നിർത്താം, ഇല്ലെങ്കിൽ ഞാൻ ഇമാമ് നിൽക്കുന്നത് ഒഴിവാക്കാമെന്ന്. അങ്ങനെ അദ്ദേഹം തന്നെ ഇമാമ് നിൽക്കൽ തുടർന്നു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വിവരം അവർ പങ്കുവച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് ചോദിച്ചു, യാ ഫുലാൻ, മനുഷ്യ, മാ യംനഉക അൻ തഫ്അല മാ യഅ്മുറുക ബിഹി അസ്ഹാബു, താങ്കളുടെ കൂടെയുള്ള ആളുകൾ പറയുന്ന ആ ഒരു കാര്യം കേൾക്കുന്നതിന് താങ്കൾക്ക് എന്താണ് തടസ്സം? വമാ യഹ്മിലുക അല ലുസൂമി ഹാദിഹി സൂറ ഫി കുല്ലി റക്അ, എല്ലാ റക്അത്തിലും ഈ സൂറത്ത് തന്നെ മുറുകെ പിടിക്കാൻ താങ്കളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഇന്നി യുഹിബ്ബുഹ, ഞാൻ ആ അധ്യായത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുബ്ബുക ഇയ്യാഹ അദ്ഖലകൽ ജന്ന, ആ അദ്ധ്യായത്തോടുള്ള താങ്കളുടെ ഇഷ്ടം താങ്കളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. മറ്റൊരു ഹദീസ് നോക്കൂ. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ, മൂന്ന് കാര്യങ്ങൾ ആരിലെങ്കിലും ഉണ്ടോ അത് മുഖേന അവൻ ഈമാനിൻ്റെ മാധുര്യം ആസ്വദിക്കും. എന്നിട്ട് ഒന്നാമത് പറയാൻ, മൻ കാനല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മ സിവാഹുമ, മറ്റുള്ളവയേക്കാൾ അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആർക്കാണോ പ്രിയപ്പെട്ടവനായിത്തീരുന്നത് അവനാണ് അതിലൊന്നാമത്തെ ഗുണം ഉള്ളവൻ. വ അൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാ, ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിനു വേണ്ടി മാത്രമാവണം. വ അൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി ബഅദ അൻ അൻകദഹു അള്ളാഹു മിൻഹു കമാ യക്റഹു അൻ യുകദഫ ഫിന്നാർ, തീയിലേക്കിടപ്പെടുന്നത് വെറുക്കുന്നത് പോലെ ഷിർക്കിൽ നിന്ന് കുഫറിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയതിന് ശേഷം അതിലേക്ക് മടങ്ങുന്നതിനെയും അവൻ വെറുക്കുന്നു. ഈ മൂന്ന് ഗുണങ്ങളുള്ള ഒരാളിലുണ്ട് എങ്കിൽ ഈമാനിൻ്റെ മാധുര്യം അവൻ ആസ്വദിക്കുമെന്ന്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന മൂന്ന് ഹദീസുകൾ ആമുഖമായി നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു വച്ചത് ഒരു വിശ്വാസി അള്ളാഹുവിനെ എത്ര ഇഷ്ടപ്പെടണമെന്ന് സൂചിപ്പിക്കാനാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറെ നിർണായകമായൊരു കാര്യമാണ് ലോകരക്ഷിതാവും സകലതിൻ്റെയും സൃഷ്ടാവുമായ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത്. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി സൂചിപ്പിച്ചതുപോലെ, അള്ളാഹുവിനോട് ഇഷ്ടപ്പെടുക, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക എന്ന ഒരു ദറജ പദവി, അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ആളുകൾ മത്സരിക്കും. അതിനുവേണ്ടി ആളുകൾ വലിയ പരിശ്രമങ്ങൾ നടത്തും. ഹൃദയത്തിൻ്റെ ഭക്ഷണമാണത്. ആത്മാവിന് പോഷണം നൽകുക അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ്. കണ്ണുകൾക്ക് കുളിർമയേകുക റബ്ബിനോടുള്ള ആ സ്നേഹമാണ്. ആ ഒരു സ്നേഹം ആസ്വദിക്കാൻ കഴിയാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിലും മരിച്ചവരുടെ കൂട്ടത്തിലാണ് അവൻ. വെളിച്ചം നഷ്ടപ്പെട്ട് കൂരാകൂരിട്ട് നിറഞ്ഞ സ്ഥലങ്ങളിലൂടെ നടന്നു പോകുന്ന ഒരു വ്യക്തിയെ പോലെയാണവൻ. സഹോദരങ്ങളൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സൗഭാഗ്യം ലഭിക്കുന്നതിൻ്റെ അടിച്ചറ അള്ളാഹു സുബ്ഹാനഹു വതആലയെ അവൻ ഇഷ്ടപ്പെടുക എന്നുള്ളതൻ. ആ ഒരു ഇഷ്ടം അവൻ്റെ ജീവിതത്തിലുണ്ട് എങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവന് കഴിയും, പൂർണതയിലേക്ക് എത്താൻ അവന് കഴിയും. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സ്നേഹം തിരിച്ചു നേടിയെടുക്കാനും അവന് കഴിയും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥന ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നുണ്ട്, അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലിൻ യുഖരിബു ഇലാ ഹുബ്ബിക. അള്ളാഹുവേ, ഞാൻ നിന്റെ സ്നേഹത്തെ ആവശ്യപ്പെടുന്നു, നിന്നെ സ്നേഹിക്കുന്നവരുടെ സ്നേഹത്തെയും റബ്ബെ ഞാൻ ആവശ്യപ്പെടുന്നു. നിന്റെ സ്നേഹത്തിലേക്ക് എത്തിക്കുന്ന കർമ്മങ്ങളെ ഇഷ്ടപ്പെടാനുമുള്ള തൗഫീഖും അള്ളാഹുവേ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടാൽ അവന് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ ദഅ ജിബ്രീൽ, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ ജിബ്രീൽ അലൈഹി സലാമയെ വിളിക്കും. ഫഖാല, എന്നിട്ട് പറയും, ഇന്നി ഉഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബ, ഇന്നാൽ ഇന്ന വ്യക്തിയെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് താങ്കളും ഇഷ്ടപ്പെടുക. ഖാല ഫയുഹിബ്ബുഹു ജിബ്രീൽ, അങ്ങനെ ജിബ്രീൽ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു. സുമ്മ യുനാദി ഫിസ്സമാ, പിന്നെ ആകാശലോകത്ത് വിളിച്ചു പറയപ്പെടുകയാണ്, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബുഹു, ഇന്ന വ്യക്തിയെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടുക. ഫയുഹിബ്ബുഹു അഹ്ലുസ്സമ, അങ്ങനെ വാനലോകത്തുള്ളവർ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നു പറഞ്ഞു, സുമ്മ യുദഉ ലഹു അൽ ഖബൂലു ഫിൽ അർ, പിന്നീട് ഭൂമിയിൽ അവനൊരു സ്വീകാര്യത നൽകപ്പെടും. ഈ ഒരു ഹദീസിൻ്റെ ആശയം പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഉണർത്തുന്നുണ്ട്. ഇന്നൽ ലദീന ആമനു വഅമിലു സാലിഹാത്ത് സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദ, തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്ക് പരമകാരുണ്യകൻ, അതായത് അള്ളാഹു, സ്നേഹമുണ്ടാക്കി നൽകുന്നതാണ് എന്ന് അള്ളാഹു ഉണർത്തുകയാണ്. സൂറത്തു മറിയമിലെ 96-ാമത്തെ വചനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സ്നേഹം നേടിയെടുക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സദാ നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കാനുള്ള, അത് തേടിക്കൊണ്ടുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ സന്ദർഭത്തിലും വിടാതെ നമ്മൾ തുടരണം. അള്ളാഹു അവൻ്റെ സ്നേഹം ലഭിക്കുന്ന ആളുകളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
8: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് സംസ്കരണ ചിന്തകൾ, അള്ളാഹുവിൻ്റെ സ്നേഹം. ക്ലാസ് എടുത്തത് സലാഹുദ്ദീൻ അൽ ഹിക്കമി.

0: വളരെ പ്രതീക്ഷയോടുകൂടി ഒരു ഉദ്യോഗാർത്ഥി ഒരു ഡയറക്ടറുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ജോലി കിട്ടാനുള്ള അവസാന കടമ്പയാണ് ആ ഇന്റർവ്യൂ. വലിയ കമ്പനിയിൽ മാനേജർ തസ്തികയിലേക്കാണ് അയാൾ ഈ ജോലി അപേക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ ഡയറക്ടർ അയാളുടെ ബയോഡാറ്റ ഒന്നിങ്ങനെ നോക്കി. പഠനത്തിൽ മിടുമിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ, ഹയർ സെക്കൻഡറി മുതൽ ബിരുദതലം വരെ ഉയർന്ന മാർക്കുകൾ മാത്രമേ ഉള്ളൂ. ഡയറക്ടർ ചോദിച്ചു, സ്കൂളിൽ എന്തെങ്കിലും സ്കോളർഷിപ്പുകൾ ലഭിച്ചിരുന്നു? അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല. അപ്പോൾ ഫീസൊക്കെ അടച്ചിരുന്നത് ആരാണ് എന്ന് ഡയറക്ടർ ചോദിക്കാൻ, അയാൾ പറഞ്ഞു, ഫീസൊക്കെ അടച്ചിരുന്നത് അമ്മയാണ്. അച്ഛൻ എനിക്കൊരു വയസ്സുള്ളപ്പോഴേക്കും മരിച്ചു പോയിട്ടുണ്ട്. പിന്നെ എന്നെ പഠിപ്പിച്ചതൊക്കെ അമ്മയാണ്. അപ്പോൾ ഡയറക്ടർ ഇങ്ങനെ എടുത്തു ചോദിക്കാൻ കാരണമുണ്ട്. കാരണം എന്താ വെച്ചാൽ, ബയോഡാറ്റയിൽ മാതാപിതാക്കളുടെ ജോലി എന്ന കോളത്തിൽ ജോലി ഇല്ല എന്നാണ് എഴുതിയിരുന്നത്. അപ്പോൾ അമ്മക്ക് ജോലി ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഫീസ് കിട്ടിയിരുന്നത് എന്നാണ് അയാളുടെ ചോദ്യം. അപ്പോൾ അയാൾ അത് കേട്ടപ്പോൾ ആ ചെറുപ്പക്കാരൻ മുഖം കൊനിച്ചു. എന്നിട്ട് പതുക്കെ പറഞ്ഞു, അമ്മ വീടുകളിൽ തുണി അലക്കാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ ഡയറക്ടർ കുറച്ചു നേരം പിന്നെ ഒന്നും മിണ്ടിയില്ല. അല്പം കഴിഞ്ഞ് അയാളോട്, നിങ്ങളുടെ കൈയൊന്ന് നീട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ കൈ ഇങ്ങനെ നീട്ടിക്കൊടുത്തു. നല്ല വൃത്തിയും ഭംഗിയുള്ള നല്ല കൈകൾ, ഒരു പരിക്കുകളൊന്നും പറ്റാത്ത നല്ല വൃത്തിയുള്ള കൈ. അപ്പോൾ അയാൾ ചോദിച്ചു, അമ്മയെ എപ്പോഴെങ്കിലും ജോലിയിൽ സഹായിച്ചിട്ടുണ്ടോ? അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല. എന്നോട് എപ്പോഴും അമ്മ പറയാറുള്ളത് നീ പഠിച്ചോ എന്നുള്ളതാ. അപ്പം പിന്നെ ഞാനങ്ങനെ സഹായിക്കാനൊന്നും പോവാറില്ല. എന്നിട്ട് അയാൾ പറഞ്ഞു, എന്നാലേ ഇന്ന് നിങ്ങൾ വീട്ടിലേക്ക് പോകണം. വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു കാര്യം ചെയ്യണം, അമ്മയെ അടുത്തിരുത്തിയിട്ട് ആ കൈകൾ ഇങ്ങനെ മടിയിൽ വെച്ചിട്ട് നന്നായിട്ട് ആ കൈയൊന്ന് അമ്മൻ്റെ കൈയൊന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് നാളെ തിരിച്ചു വന്നിട്ട് നമുക്ക് തീരുമാനമാക്കാം. അപ്പോൾ വീണ്ടും വരാൻ പറഞ്ഞത് കേട്ടപ്പോൾ അവന് ജോലി കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രത്യാശയോടുകൂടി വീട്ടിലെത്തി അമ്മനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ജോലി കിട്ടുന്ന ചാൻസ് ഉണ്ട്, കിട്ടുന്ന തോന്നുന്നത്. അപ്പോൾ അമ്മക്ക് സന്തോഷമായി, മകൻ്റെ അടുത്ത് വന്നിരുന്നു. മകൻ അമ്മയുടെ കൈയെടുത്ത് മടിയിൽ വെച്ച് പതുക്കെ ഇങ്ങനെ വിടർത്തി നോക്കി. അപ്പം ആ സമയത്ത് അപ്പോൾ അമ്മ ഒരല്പം മടിയോട് പെട്ടെന്ന് കൈ വലിച്ചു കളഞ്ഞു. അപ്പോൾ സ്നേഹത്തോടുകൂടി മകൻ വീണ്ടും ആ കൈയൊന്നിങ്ങനെ നിവർത്തിച്ചു. മനസ്സില്ലാ മനസ്സോട് അമ്മ കൈ ഇങ്ങനെ നിവർത്തി കൊടുത്തപ്പോഴാണ് മകൻ ആ കൈകൾ ശ്രദ്ധിക്കുന്നത്. സോപ്പും വെള്ളവും തട്ടി ആകെ ചുക്കിച്ചുളിഞ്ഞ് ഒരുതരം പ്രത്യേക രൂപത്തിലായിട്ടുള്ള കൈകൾ, പലയിടത്തും വിണ്ടുകീറിയിരിക്കുന്നത് അവൻ അറിഞ്ഞു. ഈ കൈകളുടെ പ്രയത്നമാണ് തനിക്ക് ഫീസ് നേടിത്തന്നത് പഠിക്കാനുള്ള. തന്നെ ഈ നിലയിൽ എത്തിക്കാൻ ഈ കൈകൾ ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കുന്നു. അവൻ്റെ കണ്ണീര് വീണ് അമ്മയുടെ കൈകൾ നനഞ്ഞുപോയി. കയ്യിൽ അയാൾ ബാം പുരട്ടി കൊടുത്തു. അമ്മ കഴുകാൻ ബാക്കി വെച്ച തുണിയൊക്കെ അവൻ അലക്കി കൊടുത്തു. ആ രാത്രി അമ്മ മകനോട് ഒരുപാട് സംസാരിച്ചിരുന്നു. അച്ഛൻ മരിച്ചതിൽ പിന്നെയുള്ള അവരുടെ ജീവിതത്തെ പറ്റിയാണ് അവരൊക്കെ സംസാരിച്ചത്. പിറ്റേന്ന് അവൻ ഡയറക്ടറുടെ മുന്നിൽ പോയിരുന്നു. അയാളുടെ കണ്ണിലെ നനവ് ഡയറക്ടർ ശരിക്കും ശ്രദ്ധിച്ചു. നില ഉള്ള പോലെയല്ല വന്നിരിക്കുന്നത്. എന്താ കാര്യങ്ങൾ ചോദിച്ചു, വിഷയങ്ങളൊക്കെ അവൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഒന്നാമതായി ഓരോ എന്താണ് ഇന്നലത്തിൽ നിന്നും ഇന്നുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞു, ഓരോ പ്രവൃത്തിയെയും എങ്ങനെ വിലമതിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ ഈ നിലയിൽ എത്താൻ കാരണം എൻ്റെ അമ്മയാണ്. അമ്മയെ ഇന്നലെ ജോലിയിൽ സഹായിച്ചപ്പോഴാണ് ഓരോ പ്രവൃത്തിയും എത്രമാത്രം ദുഷ്കരമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. രണ്ടാമത്തേത്, കുടുംബബന്ധങ്ങളുടെ മൂല്യം എന്താണെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു, ഈ പറഞ്ഞതെല്ലാം അറിയുന്ന ഒരാളെയാണ് എനിക്ക് മാനേജറായിട്ട് ആവശ്യം. കാരണം മറ്റുള്ളവരുടെ പ്രവൃത്തിയെ വിലമതിക്കുന്ന, മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ അറിയാൻ ശ്രമിക്കുന്ന, ജീവിത ലക്ഷ്യം പണം മാത്രമാണെന്ന് ചിന്തിക്കാത്ത ഒരാളെയാണ് ഞാൻ അന്വേഷിക്കുന്നത്. ഇപ്പം എനിക്ക് ആളെ കിട്ടിയെന്ന് ഡയറക്ടർ പറയുകയും ചെയ്തു. ഇതാണ് കഥ.
1: നല്ല മെസ്സേജ് അല്ലേ?
0: അപ്പോൾ പിന്നെ സുഹേർക്കൊക്കെ എന്താണ് ഇതിൽ തോന്നിയ ഒരു ഒരു ഒരു കാര്യം?
1: അതിൽ നല്ലൊരു മെസ്സേജ് അവസാനം ആ കഥയുടെ അവസാനം തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരിക്കലും ആ ഒരു ഡോക്ടറോട് ഈ കുട്ടി പറഞ്ഞ പോലെ വിലമതിക്കാനാവാത്ത ചില അനുഭവങ്ങളെ അത് അതും നമുക്ക് എല്ലാ ഉപകാരങ്ങളെയും അല്ലെങ്കിൽ എല്ലാ പ്രവൃത്തിയും നമുക്ക് വിലമതിക്കാനാവില്ല എന്നുള്ളത് വലിയ മെസ്സേജാണ്.
0: അതെ അതെ. അതോടൊപ്പം എന്താ വെച്ചാൽ ഞാൻ അത് കഥ വായിച്ച സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു വെച്ചാൽ ആ മകനെ സംബന്ധിച്ചിടത്തോളം അമ്മനോട് വെറുപ്പൊന്നുമില്ല, നല്ല സ്നേഹത്തിൽ തന്നെയാണുള്ളത്. ഏഹ്, പക്ഷെ അങ്ങനെ സ്നേഹത്തിലായിരിക്കെ തന്നെയും അമ്മ എന്ത് ചെയ്യുന്നു എന്ന് അവൻ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അവര് അവൻ്റെ കൈ അവൻ നോക്കിയിട്ടില്ല, അമ്മയുടെ പ്രവർത്തനയെക്കുറിച്ച് അവൻ നോക്കി. അങ്ങനെ പലപ്പോഴും അങ്ങനെ മക്കളുണ്ടാവും. ഉമ്മാനിപ്പാനൊക്കെ ഇഷ്ടം തന്നെയാണ്, പക്ഷെ ഉപ്പ എന്താ ജോലി ചെയ്യുന്നത്, ഉപ്പ എങ്ങനെയൊക്കെയാണ്, ദൻ എംപത്തറ്റിക് ആയിട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് പലപ്പോഴും കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ വേറൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെന്തു ചെയ്യുന്നു എന്ന് ചിലപ്പോൾ നമ്മളെ കുട്ടികളെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നത് ഉപ്പ ഓക്കെയാണ്, ഉമ്മ ഓക്കെയാണ്, പക്ഷേ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അവരുടെ പ്രശ്നം എന്ത് എന്നുള്ളത് അവരോട് പറഞ്ഞു കൊടുക്കാതെ തന്നെ കുട്ടി മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളത് ഒന്ന്. അതല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, ചിലത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ബോധ്യപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പലപ്പോഴും അവർ തിരിച്ചറിയാതെ പോകും.
1: അപ്പോഴാണ് അവർ ഇപ്പോൾ ഒരു പിതാവാണെങ്കിൽ അതൊരു എ ടി എം മെഷീനായി മാറും.
0: ആ അതെ അതെ.
1: സമയാസമയങ്ങളിൽ നമ്മൾ ആവശ്യം പറയുന്നു, എ ടി എം മെഷീന് പൈസ പുറത്ത് തരുന്ന പോലെ. ഉമ്മയാണെങ്കിൽ ഉമ്മ എന്തായാലും എനിക്ക് ഒരുക്കി തരേണ്ട ആളാണല്ലോ, ഉമ്മക്ക് വേറെ പണിയൊന്നും കാണില്ലല്ലോ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉമ്മ അവിടെ. അങ്ങനത്തെ ഒരു നല്ലൊരു തിരിച്ചറിവാണല്ലേ.
0: അതെ അതെ.

0: പീസ് റേഡിയോ ഐ ടി ജാലകം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. നിങ്ങൾക്കൊരു പോസ്റ്റർ ഡിസൈനറാവാം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ഷാനിദ് മലൈ.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. പലപ്പോഴും അടിപൊളി പോസ്റ്ററുകൾ കാണാൻ പറ്റും, പക്ഷേ ആ പോസ്റ്റർ നമ്മളുണ്ടാക്കിയ പോസ്റ്റർ നല്ല ഭംഗി ഉണ്ടാവില്ല അല്ലേ. നല്ല പ്രൊഫഷണലി പഠിച്ച ആൾക്കാർക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പം നമ്മളൊരു പോസ്റ്റർ കാണുകയാണ്, അപ്പം ഈ രൂപത്തിലൊരു പോസ്റ്റർ എനിക്കും വേറൊരു കണ്ടൻറ്റ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ വിചാരിക്കും. അപ്പം നമ്മൾ പിൻട്രസ്റ്റ് അങ്ങനെയുള്ള സൈറ്റിലൊക്കെ പോയാൽ നമുക്ക് കുറേ ഡിസൈനുകൾ കാണാൻ പറ്റും പല ആൾക്കാർ ഉണ്ടാക്കിയ. അപ്പം അതിനൊരു ഡിസൈൻ എടുത്തിട്ട് എന്ത് ചെയ്യണം, എനിക്കിങ്ങനെ ഒരു പിന്നെ സംഗതി ഉണ്ടാക്കണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ പ്രോംപ്റ്റ് എന്നുള്ള സംഗതി ഉണ്ട്. പ്രോംപ്റ്റ്, അപ്പോൾ ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ പോസ്റ്റർ വെച്ചിട്ട് ഒരു പ്രോംപ്റ്റ് ആദ്യം ഉണ്ടാക്കുക. എന്നിട്ട് ആ പ്രോംപ്റ്റ് വെച്ചിട്ട് നമുക്ക് വേണ്ട ഉദ്ദേശിക്കുന്ന എന്താണോ പിന്നെ ആ കണ്ടൻറ് ഉള്ളത് സംഗതി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ രണ്ടും മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും, പുതിയ പോസ്റ്റർ ഉണ്ടാക്കും. എൻ്റെ ഐഡിയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ കാണുന്ന പോസ്റ്റർ എന്ത് ചെയ്യുക, ആ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് നമ്മളത് എന്ത് ചെയ്യുക, അങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുത്തു വെക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ആ ഒരു ഫോട്ടോ നമ്മൾ എടുത്തു. ഈ മോഡലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പിന്നെ വേണ്ടത് പോസ്റ്റർ ഉണ്ടാക്കേണ്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജെമിനിയിലോ ചാറ്റ് ജി പി ടിയിലൊക്കെ പോവാം. ഇപ്പം ഞാൻ ചാറ്റ് ജി പി ടിയിൽ പോയി. ഓക്കെ, എന്നിട്ട് ചാറ്റ് ജി പി ടിനോട് പറഞ്ഞു ഈ ഫോട്ടോ എന്ത് ചെയ്യുക, ചാറ്റ് ജി പി ടി കൊടുക്കുക. ശേഷം പറ ക്രിയേറ്റ് പ്രോംപ്റ്റ് ഫോർ ദിസ്, ഇതിനൊരു പ്രോംപ്റ്റ് ഉണ്ടാക്കി തരാൻ പറയാം. അപ്പോൾ ഈ ഒരു ഫോട്ടോ വെച്ചിട്ടൊരു ഈ ഫോട്ടോ എന്നല്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല സംഗതി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ട പ്രോംപ്റ്റ് ഇയാൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എ മോഡേൺ മിനിമലിസ്റ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ കോപ്പി ചെയ്യുക, കാര്യമായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, നമുക്ക് അറിഞ്ഞാൽ മതി ഡിസൈൻ ചെയ്യാൻ അറിയില്ലെങ്കിലും. എന്നിട്ടത് കോപ്പി ചെയ്യുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജെമിനിയിലോ, ജെമിനിയല്ല നമുക്ക് വേറെ ഏതും എ ഐ യൂസ് ചെയ്യാം, നമുക്കിഷ്ടമുള്ള ജെമിനി ഓപ്പൺ ആയി ചാറ്റ് ജി പി ടി യൂസ് ചെയ്യാം, മറ്റ് പല ടൂൾസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ അത് പേസ്റ്റ് ചെയ്തു. ശേഷം ഞാൻ പറഞ്ഞു പോസ്റ്റർ ഫോർ പീസ് റേഡിയോ ഐ ടി ജാലകം പ്രോഗ്രാം യൂസിങ് ദിസ് ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യണം, ഒരു പോസ്റ്റർ ഉണ്ടാക്കണം. മലയാളത്തിൽ കൊടുത്താലും മതി, ഇത് ഉപയോഗിച്ചിട്ട് ഇതേ രൂപത്തിൽ എനിക്ക് പോസ്റ്റർ ഉണ്ടാക്കണം ഐ ടി ജാലകം പീസ് റേഡിയോക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പം അങ്ങനെ കൊടുത്ത് എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ ഉള്ള ഫോട്ടോ എടുത്തിട്ട് നമ്മൾ പുതിയ കൊടുത്തിട്ടുള്ള എന്താണ് ഉണ്ടാക്കേണ്ടത് കൊടുത്തിട്ട് എന്ത് ചെയ്തു, രണ്ടും മിക്സ് ആക്കിയിട്ട് എന്ത് ചെയ്യും, അതേ മോഡലിൽ ഒരു പോസ്റ്റർ ഉണ്ടാക്കി തരും. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം പീസ് റേഡിയോ ഐ ടി ജാലകം എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വണ്ടിയും ഒരാളൊക്കെ അവിടെ ഉണ്ട്, കളറൊക്കെ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കളറൊന്ന് മാറ്റാൻ പറയാം. മേക്ക് ഇറ്റ് ഗ്രീൻ ആൻഡ് വൈറ്റ്, ഇതിനെ ഗ്രീനും വൈറ്റും കൂടിയിട്ടുള്ളൊരു കളറാക്കാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നുള്ളത്. വീണ്ടും റീഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോ അക്കൗണ്ടൊക്കെ കിട്ടണമെങ്കിൽ, പക്ഷേ എനിക്ക് ജിയോ യൂസ് ചെയ്യുന്ന ചില പിന്നെ പ്ലാനൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വർഷത്തേക്ക് ഒരു മാസത്തേക്കൊക്കെ ഫ്രീ കൊടുക്കുന്നുണ്ട് പ്രോ വേർഷൻ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഫോട്ടോസ് എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടൊരു ടിപ്പാണ്. ഓക്കെ, അപ്പോൾ ഇത് ഗ്രീൻ ആൻഡ് വൈറ്റ്, പച്ചയും അതുപോലെ വെള്ളയുള്ള കളറാക്കിയിട്ട് എന്തെങ്കിലും മാറ്റിയിട്ടുണ്ട്. അപ്പം ഈ രൂപത്തിൽ എന്ത് ചെയ്യും, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഏത് പോസ്റ്ററും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു പ്രോംപ്റ്റ് ഉണ്ടാക്കണം ആദ്യം എന്നുള്ളതാണ് മെയിൻ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വേറെ ടൂളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ഉണ്ടാക്കാൻ പറ്റും.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഐ ടി ജാലകം. നിങ്ങൾക്കൊരു പോസ്റ്റർ ഡിസൈനറാവാം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ ഷാനിദ് മലൈ.

0: മദീനയിലെ മാർക്കറ്റ് സജീവമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോകാനുഗ്രഹിയായ പ്രവാചകൻ കടന്നു വരുന്നു. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി ഇല്ലാതെ, ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ അതിലെ നടന്നുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനവചരിത്രത്തിൻ്റെ ആത്മീയ നേതാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്ന് ചത്തുകിടക്കുന്ന ഒരാട് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആടിനെ അതിൻ്റെ ചെവികളിൽ തൂക്കിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, ഇതിനെ ആർക്കാണ് വേണ്ടത്? പൊടുന്നനെ ആ തെരുവ് നിശ്ചലമായി. എല്ലാവരും തിരുനബിയുടെ മുന്നിൽ തടിച്ചുകൂടി. നബിയെ, ഒരു ചത്താടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആരൊരാൾ ചോദിച്ചു. ഒരു ദിർഹമിന് ഇതിനാർക്കാണ് വേണ്ടത് എന്ന ചോദ്യം മാറ്റി ഇതിന് വെറുതെ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ആർക്കും വേണ്ടായിരുന്നു. അവിടെ വെച്ച് ലോകത്തിൻ്റെ അധ്യാപകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അതിതായിരുന്നു, നിങ്ങൾ കടിപിടികൂടുന്ന ദുനിയാവിന് ഈ ചത്ത ആടിൻ്റെ വില പോലുമില്ല. സ്വാർത്ഥരായി മനുഷ്യർ ഓടുകയാണ്. അവൻ്റെ ബാങ്ക് ബാലൻസിലേക്ക് നോക്കി അവൻ നൊമ്പരപ്പെടുകയാണ്. അവൻ്റെ നഷ്ടങ്ങളിലേക്ക് നോക്കി അവൻ അസ്വസ്ഥനാവുകയാണ്. എന്നാൽ ശ്വാസം നിലക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടേക്കെന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഖുർആൻ മനുഷ്യൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത്തരം ചിന്തകൾ അവനെ നൊമ്പരപ്പെടുത്തുന്നില്ല. എൻ്റെ ആരാധനകൾ, എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ റബ്ബുമായുള്ള എൻ്റെ ആത്മബന്ധങ്ങൾ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നവൻ ചിന്തിക്കുന്നില്ല. പലരുമായി പിണക്കത്തിലാണ്. വിദ്വേഷത്തിൻ്റെ അഗ്നിപർവ്വതങ്ങൾ ഹൃദയത്തിൽ പൊട്ടുകയാണ്. ആരുടെ മുന്നിലും തോൽക്കില്ല, എല്ലാവരുടെ മുന്നിലും ജയിക്കുമെന്ന ഭാവമാണ്. വിട്ടുവീഴ്ചയും മാപ്പും പൊറുക്കലും ഒന്നുമില്ല. കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് വിദ്വേഷത്തിൻ്റെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസുകളില്ലാത്ത യാത്രയ്ക്ക് ആരംഭമാകുന്നു. തിരുത്ത് പൊടുന്നനെ ഉണ്ടാകേണ്ട ഒന്നാണ്, അത് കാത്തിരിക്കേണ്ടതല്ല. കാത്തിരിപ്പിന് മുൻപേ ഒരു പക്ഷേ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിൻ്റെ കാലൊച്ചകൾ നാം കേട്ടു തുടങ്ങും.
1: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാദൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു, ജനാസ നമസ്കാരം

0: 4 മണിക്ക് മുറ്റത്ത മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചുവേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കിവെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ യുഗചരിതം. ഹുസൈൻ സലഫി രചിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ തിരുദൂതർ എന്ന പുസ്തകത്തിൽ നിന്നും കൗസർ നൽകപ്പെട്ടു എന്ന ഭാഗം വായിച്ച് കേൾപ്പിക്കുന്നത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
3: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, യുഗചരിതം ഇന്നത്തെ എപ്പിസോഡിൽ പ്രവാചക ചരിത്രത്തിന്റെ പുതിയ ഒരു അധ്യായമാണ് നമ്മൾ കേൾക്കുന്നത്. കൗസർ നൽകപ്പെട്ടു. പരലോകത്ത് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായി നൽകുന്ന ഒരു പ്രത്യേക അനുഗ്രഹമാണ് അൽ കൗസർ. ഇതിന്റെ പേരിൽ ഒരധ്യായം തന്നെ ഖുർആനിൽ വന്നിട്ടുണ്ട്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ധാരാളം അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസം കൊള്ളാനുതകുന്ന രൂപത്തിലാണ് ഈ അധ്യായത്തിലൂടെ അള്ളാഹു നബിയോട് പറയുന്നത്, ഇന്ന അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. തീർച്ചയായും നിനക്ക് നാം ധാരാളം നേട്ടം നൽകിയിരിക്കുന്നു, ആകയാൽ നീ നിന്റെ രക്ഷിതാവിനു വേണ്ടി നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക. തീർച്ചയായും നിന്നോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവൻ തന്നെയാകുന്നു വാലറ്റവൻ അഥവാ ഭാവിയില്ലാത്തവൻ. ഒന്നാമത്തെ വചനത്തിന് രണ്ടു രൂപത്തിലുള്ള വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന്, ഹുവൽ ഖൈറുൽ കസീറുല്ലദീ അഅ്താഹുല്ലാഹു ഇയാഹു, അള്ളാഹു നബിക്കായി നൽകിയ ധാരാളം അനുഗ്രഹങ്ങളാകുന്നു എന്നതാണ്. രണ്ടാമത്തേത്, ഖിയാമത്ത് നാളിൽ അള്ളാഹു നബിക്ക് നൽകിയിട്ടുള്ള ഒരു തടാകത്തെപ്പറ്റിയാണ്. അൽ കൗസർ എന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണല്ലോ. ഹൗലുൽ കൗസർ എന്ന ഒരു പ്രയോഗം തന്നെ നാട്ടിൽ വ്യാപകമാണ്. കൗസറിന്റെ തടാകം എന്നാണ് അതിന്റെ അർത്ഥം. അതിൽ നിന്നും തന്നെ അത് രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ കിതാബ് എന്നു പറഞ്ഞാൽ അള്ളാഹുവും കിതാബും രണ്ടാണല്ലോ. അതുപോലെ തന്നെയാണ് ഹൗലും കൗസറും. ഹൗല് കൗസർ ഇവ രണ്ടും ഒന്നല്ലെങ്കിലും രണ്ടും ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. അതിനാലാകാം ഇപ്രകാരം ഒരു പ്രയോഗം വ്യാപകമായത്. കൗസർ എന്നത് സ്വർഗത്തിലെ ഒരു നദിയാണ്. അതിൽ നിന്ന് ഒഴുകുന്ന വെള്ളം ചാടി നിൽക്കുന്ന ഒരു തടാകമാണ് ഹൗൽ. ചില ഹദീസുകൾ കാണുക. ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന അഅ്തൈനാകൽ കൗസർ എന്ന അള്ളാഹുവിന്റെ വചനത്തെപ്പറ്റി അവരോട് ചോദിച്ചു. അവർ പറഞ്ഞു, അത് നിങ്ങളുടെ നബിക്ക് നൽകപ്പെട്ടിട്ടുള്ള ഒരു നദിയാകുന്നു. അതിന്റെ രണ്ട് കരയും അകംപൊള്ളയായ മുത്തുകളുള്ളതും നക്ഷത്രങ്ങളുടെ എണ്ണങ്ങൾ പോലെ അതിൽ പാത്രങ്ങളുള്ളതുമാകുന്നു. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങളുടെ മധ്യത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴതാ അവിടുന്ന് ഒന്ന് മയങ്ങി, പിന്നീട് പുഞ്ചിരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ തല ഉയർത്തി. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, എന്താണ് അങ്ങയെ ചിരിപ്പിച്ചത്? അവിടുന്ന് പറഞ്ഞു, അല്പം മുമ്പ് എന്റെ മേൽ ഒരു സൂറത്ത് ഇറക്കപ്പെട്ടു. എന്നിട്ടവിടുന്ന് സൂറത്തുൽ കൗസർ പാരായണം ചെയ്തു. പിന്നീട് നബി ചോദിച്ചു, കൗസർ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അള്ളാഹുവിനും അവന്റെ റസൂലിനുമറിയാം. നബി പറഞ്ഞു, തീർച്ചയായും അതെന്റെ റബ്ബ് എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു നദിയാണ്. അതിൽ ധാരാളം അനുഗ്രഹങ്ങളുണ്ട്. അതൊരു ഹൗല് തടാകമാണ്. ഖിയാമത്ത് നാളിൽ എന്റെ സമുദായം അതിൽ നിന്ന് കുടിക്കുന്നതാണ്. അതിന്റെ പാത്രങ്ങൾ നക്ഷത്രങ്ങളുടെ എണ്ണങ്ങളാണ്. അങ്ങനെ അവരിൽ നിന്ന് ചില അടിമകൾ അകറ്റപ്പെടുന്നതാണ്. അപ്പോൾ ഞാൻ പറയും, എന്റെ രക്ഷിതാവേ, അവർ എന്റെ ഉമ്മത്തിൽപ്പെട്ടതാണല്ലോ. അപ്പോൾ പറയും, താങ്കൾക്ക് ശേഷം എന്താണ് പുതിയത് നിർമ്മിച്ചതെന്ന് താങ്കൾക്ക് അറിയില്ല. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ സഞ്ചരിക്കുന്നതിനിടയിൽ ഒരു പുഴയുടെ അരികിലെത്തി. അതിന്റെ രണ്ട് കരയും ഉള്ളുപൊള്ളയായ മുത്തിന്റെ കുബ്ബകൾ. ഞാൻ ചോദിച്ചു, ജിബ്രീൽ, ഇതെന്താണ്? അദ്ദേഹം പറഞ്ഞു, ഇതാകുന്നു താങ്കളുടെ രക്ഷിതാവ് താങ്കൾക്ക് നൽകിയിട്ടുള്ള അൽ കൗസർ. അപ്പോൾ അതിന്റെ മണ്ണ് അല്ലെങ്കിൽ അതിന്റെ സുഗന്ധം കസ്തൂരിയേക്കാൾ അങ്ങേയറ്റം ശക്തിയുള്ളതായിരുന്നു. സഹൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും ഞാൻ ഹൗലിനരികിൽ നിൽക്കുന്നതാണ്. ആരെങ്കിലും എന്റെ അരികിലൂടെ നടന്നു പോയാൽ അവൻ അതിൽ നിന്ന് കുടിക്കുന്നതാണ്. ആരെങ്കിലും അതിൽ നിന്ന് കുടിച്ചാൽ അവനൊരിക്കലും ദാഹിക്കുകയില്ല. ചില ആളുകൾ എന്റെ അടുക്കൽ അത് കുടിക്കാനായി വരിക തന്നെ ചെയ്യുന്നതാണ്. ഞാൻ അവരെ തിരിച്ചറിയും, അവർ എന്നെയും തിരിച്ചറിയുന്നതാണ്. പിന്നീട് എനിക്കും അവർക്കുമിടയിൽ മറയിടപ്പെടുന്നതാണ്. അബൂ ഹാസിം റളിയല്ലാഹു അൻഹു പറയുന്നു, നുഅബാനു ബിനു അയ്യാഷ് എന്നെ കേൾക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം ചോദിച്ചു, ഇപ്രകാരം സഹൽ നിന്ന് നീ കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലും സാക്ഷിയായിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ അപ്രകാരം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം വർദ്ധിപ്പിച്ചു, അങ്ങനെ ഞാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അങ്ങനെ ഞാൻ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അവർ എന്നിൽ പെട്ടവരാണ്. അപ്പോൾ പറയപ്പെടും, താങ്കളുടെ കാലശേഷം അവർ പുതുതായി ഉണ്ടാക്കിയതിനെ താങ്കൾക്കറിയില്ല. അപ്പോൾ ഞാൻ പറയും, എനിക്ക് ശേഷം മാറ്റം വരുത്തിയവർക്ക് വിദൂരം, വിദൂരം. അബ്ദുല്ലാഹിബിന് അമർ ബിന് ആസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്റെ ഹൗള് ഒരു മാസത്തെ വഴിദൂരമുള്ളതാകുന്നു. അതിന്റെ വലുപ്പം, അതിന്റെ മൂലകളും അതുപോലെ തന്നെ. അതിലെ വെള്ളം വെള്ളിയേക്കാൾ വെളുത്തതും അതിന്റെ മണം കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതും. അതിലെ പാത്രങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണം പോലെയുമാകുന്നു. ആരെങ്കിലും അതിൽ നിന്ന് കുടിച്ചാൽ അതിനുശേഷം അവനൊരിക്കലും ദാഹിക്കുകയേയില്ല. തീർച്ചയായും ഞാൻ നേരത്തെ ഹൗദിന്റെ അടുക്കൽ ചെന്നു നിൽക്കുന്നതാണ്. അപ്പോൾ നിങ്ങളിൽ ചിലർ എന്റെ അടുക്കൽ വരിക തന്നെ ചെയ്യും. വഴിതെറ്റിയ ഒട്ടകം ആട്ടിയകറ്റപ്പെടുന്നതുപോലെ എന്നിൽ നിന്നും അവർ ആട്ടപ്പെടുന്നതാണ്. അപ്പോൾ ഞാൻ ചോദിക്കും, ഇത് എന്ത് കാരണത്താലാണ്? അപ്പോൾ പറയപ്പെടും, താങ്കളുടെ കാലശേഷം അവർ പുതുതായി നിർമ്മിച്ചതിനെപ്പറ്റി തീർച്ചയായും താങ്കൾക്കറിയില്ല. അപ്പോൾ ഞാൻ പറയും, വിദൂരം. നമ്മുടെ വിശ്വാസ സംബന്ധമായ ഒരു വലിയ കാര്യമാണ് ഈ ഹദീസുകളിൽ നാം കാണുന്നത്. ഹൗലും കൗസറും എല്ലാം പരലോകത്ത് ഉണ്ട് എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. പരലോകവിശ്വാസത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം. കൗസറിന്റെയും ഹൗലിന്റെയും പ്രത്യേകതയാണ് ഈ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇൻഷാല്ലാ, ഹൗലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. ഹുസൈൻ സലഫി എഴുതിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ തിരുദൂതർ എന്ന പുസ്തകത്തിൽ നിന്നും കൗസർ നൽകപ്പെട്ടു എന്ന ആദ്യഭാഗം വായിച്ചു കേൾപ്പിച്ചത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഹൃദയായി വരൂ സത്യസന്മാർഗമേ.
6: നമ്മൾ ജീവിക്കുന്നത് വിവരങ്ങളുടെ ഒരു വൻ കടലിലാണ്. ചുറ്റിലും പുകഞ്ഞു കത്തുന്ന സാമൂഹ്യ രാഷ്ട്രീയ മതപരമായ ചർച്ചകളും വാർത്തകളും നിമിഷങ്ങൾ തോറും മാറ്റിമറിക്കപ്പെടുന്നു. ശരിയേതാണ് തെറ്റേതാണ് എന്ന് തിരിച്ചറിയാനാകാതെ ആളുകൾ ആശയക്കുഴപ്പത്തിലാകുന്നൊരു കാലഘട്ടം. ഇവിടെയാണ് യഥാർത്ഥ വെളിച്ചത്തിൻ്റെ പ്രസക്തി. ബാഹ്യമായി കേൾക്കുന്നതിനപ്പുറം വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് വസ്തുനിഷ്ഠമായി ഇറങ്ങിച്ചെന്ന സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സംഭവമുണ്ടാകുമ്പോൾ വികാരത്തള്ളിച്ചയിലല്ല, വിചാരത്തോടെയും വിവേകത്തോടെയുമാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ആനുകാലികവും സങ്കീർണവുമായ വിഷയങ്ങളിൽ കേവലം ഒരു വ്യക്തിഗത അഭിപ്രായത്തിനപ്പുറം ദൈവിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വ്യക്തമായ ഇസ്ലാമിക വീക്ഷണം മനസ്സിലാക്കുക എന്നത് ഏവർക്കും അനിവാര്യമായ ഒന്നാണ്. സത്യവും മിഥ്യയും കൂട്ടിക്കലർത്തപ്പെടുന്ന ഇക്കാലത്ത് കാണാക്കാഴ്ചകൾക്കപ്പുറത്തുള്ള യാഥാർത്ഥ്യം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. ആനുകാലിക മതരാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ വിഷയങ്ങളിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സുതാര്യവും ആധികാരികവുമായ നിലപാടുകൾ സംശയങ്ങൾക്കിടയില്ലാത്ത വിധം നിങ്ങളിലേക്ക് എത്തിക്കുന്ന വേദി ചിന്തിക്കുന്ന മനസ്സിന് കൃത്യമായ ദിശാബോധവും വഴിവിളക്കും നൽകുന്ന അറിവിൻ്റെ ശബ്ദം. ചിന്തകൾക്ക് കൃത്യമായ തെളിമ നൽകാൻ ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി കൃത്യം 8:30 വിസ്ഡം സ്പോട്ട്ലൈറ്റ്. നിങ്ങളുടെ കാതുകളിൽ സത്യത്തിൻ്റെ വെളിച്ചമെത്തുന്നു. ലൈവായി കേൾക്കാം ഡയലോഗ് TV യൂട്യൂബ് ചാനലിലൂടെയും പീസ് റേഡിയോ ആപ്പിലൂടെയും. ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ട് മാറി അറിവിൻ്റെ വെളിച്ചം പരക്കട്ടെ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഡയലോഗ് TV യൂട്യൂബ് ചാനൽ. ഡൗൺലോഡ് ചെയ്യൂ പീസ് റേഡിയോ ആപ്പ്. വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. കാഴ്ചകൾക്കപ്പുറത്ത് സത്യം തിരിച്ചറിയാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: അടുത്തതായി പീസ് റേഡിയോയിൽ കാലം മായ്ക്കാത്ത കാൽപ്പാടുകൾ.
5: ചുവരെഴുത്ത് അവതരിപ്പിക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമുൽ അതമ്മാനിൽ അക്മലാനി അലാ ഖാതമി റസൂലില്ലാഹി അജ്മഈൻ وعلى آله وأصحابه غر الميامين وعلى أزواجه أمهات المؤمنين ومن تبعهم بإحسان إلى يوم الدين وبعد. പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദങ്ങൾ ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ചുവരെഴുത്തുന്ന ഈ പംക്തിയിൽ, പരിപാടിയിൽ ഒരു ചരിത്ര സംഭവത്തിൻ്റെ നിജസ്ഥിതിയും വസ്തുതയും വെളിപ്പെടുത്തുവാനും അറിയിക്കുവാനുമാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. സഹീഹ് മുസ്ലിമിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു സംഭവം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ലമ്മ ഹുദിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫിൽ ബൈത്തി റിജാലും ഫീഹിം ഉമർ ബിനുൽ ഖത്താബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണാസന്നമായ വേളയിൽ വീട്ടിൽ ചിലരുണ്ടായിരുന്നു. അവരിൽ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവുമുണ്ട്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത്തരുണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹലുമ്മ അക്തുബു ലക്കും കിതാബൻ ലാ തദില്ലൂന ബഅദഹു. വരൂ, ഞാൻ നിങ്ങൾക്കൊരു എഴുത്ത് തരാം, അതിൽ പിന്നെ നിങ്ങൾ വഴി തെറ്റുകയില്ല. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലി വസല്ലം തങ്ങൾ തൻ്റെ മരണശയ്യയിൽ കിടക്കവേ പറയുകയുണ്ടായത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഫഖാല ഉമറു, ഇത്തരുണത്തിൽ ഉമറു പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഗലബ അലൈഹിൽ വജഅ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേദന കൂടിയിരിക്കുന്നു. വേദനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുളയുന്ന അവസ്ഥയാണുള്ളത്. വഇന്ദകുമുൽ ഖുർആൻ, നിങ്ങളുടെ അടുക്കലാകട്ടെ ഖുർആനുണ്ട്. ഹസ്ബുന കിതാബുല്ലാഹ്, നമുക്ക് അല്ലാഹുവിൻ്റെ കിതാബ് മതി. ഫഖ്തലഫ അഹ്ലുൽ ബൈത്ത്, അതരുണത്തിൽ വീട്ടിലുണ്ടായിരുന്നവർ അഭിപ്രായ വ്യത്യാസത്തിലായി. ഫഖ്തസമു, അവർ തർക്കിച്ചു. ഫബിൻഹും മൻ യഖൂൽ, ചിലർ പറഞ്ഞു, ഖരീബു യക്തുബു ലക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിതാബൻ ലൻ തദില്ലു ബഅദഹു. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എഴുതാൻ അടുക്കുക, അടുത്തെത്തിക്കുക. ആ എഴുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് എഴുതി നൽകിയാൽ നിങ്ങൾ പിഴക്കൂല. വമിൻഹും മൻ യഖൂലു മാ ഖാല ഉമറു, എന്നാൽ ആളുകളിൽ ഒരു വിഭാഗം ഉമർ പറഞ്ഞതെന്തോ അത് പറയുന്നവരുമാണ്. ഫലമ്മ അക്സറുൽ ലഗ്വ വൽ ഇഖ്തിലാഫ് ഇൻദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബിയുടെ അടുക്കൽ അഭിപ്രായ വ്യത്യാസവും വർത്തമാനങ്ങൾ വേണ്ടാത്തതും കൂടിയപ്പോൾ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൂമു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എഴുന്നേറ്റ് പോകൂ. അതിൽ പിന്നെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, ഇന്ന റസിയത കുല്ല റസിയ മാ ഹാല ബൈന റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ബൈന അൻ യക്തുബ ലക്കും ദാലിക്കൽ കിതാബ് മിൻ ഇഖ്തിലാഫിഹിം വ ലഗതിഹിം. ആളുകളുടെ അനാവശ്യ വർത്തമാനങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും നിമിത്തം അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതാൻ ഭാവിച്ച എഴുത്ത് അതിന് എഴുതാതെ വിഘ്നം വന്നതാണ്. ഇന്ന റസിയത കുല്ല റസിയ, എല്ലാവിധ മുസീബത്തും. ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞിരുന്നത്. ഈ സംഭവം ഇമാം മുസ്ലിം സഹീഹിൽ നിവേദനം ചെയ്യുന്ന സംഭവമാണ്. ഇതിൻ്റെ ആകത്തുക, മരണാസന്നനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗശയ്യയിലായിരിക്കെ ഒരു എഴുത്തെഴുതി നൽകാൻ ഉദ്ദേശിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗഗ്രസ്തനായി വേദനയിലാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നമുക്ക് ഖുർആൻ മതി. അതിൽ അഭിപ്രായ വ്യത്യാസവും തർക്കവും ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് എഴുതാതിരുന്നത് വലിയ മുസീബത്താണ് എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വിധിക്കുകയുണ്ടായി. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ ഇകഴ്ത്തി കാണിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഭ്യർത്ഥന ഉമർ മാനിച്ചില്ല എന്ന് വരുത്തി തീർക്കുവാനും ഈ റിപ്പോർട്ടിനെ ചില തൽപര കക്ഷികൾ കൂട്ടുപിടിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഇതിൻ്റെ പേരിൽ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ ആക്ഷേപിച്ചിട്ടില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതാൻ ഭാവിച്ചത് എഴുതാതിരിക്കാൻ കാരണം ആളുകൾ അഭിപ്രായ വ്യത്യാസത്തിലായതും ശബ്ദിച്ചതുമാണ്. അത് എഴുതാതിരുന്നത് വലിയ മുസീബത്തായി എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലന് പ്രസ്താവിച്ചിട്ടുണ്ട്. ഇത്തരമൊരു ചരിത്രം കേൾക്കുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കാനിടയുണ്ട്. ശരിയായ നിലക്കതിനെ പക്ഷവായന നടത്താതിരുന്നാൽ,
8: പ്രാമാണികരുടെ നിലപാട് മനസ്സിലാക്കാതിരുന്നാൽ,
7: വിശിഷ്യ ഈ ചരിത്ര സംഭവത്തെ ഉദ്ധരിച്ച് ഷിയാ വിഭാഗത്തിലെ തീവ്രവാദികളും മറ്റും ഉമർ റളിയല്ലാഹു തആലനെ വിലയിടിക്കുവാനും കശക്കുവാനും പല ശ്രമങ്ങളും നടത്തിയത് അവരുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഈ ഹദീസിൻ്റെ സഹീഹ് മുസ്ലിമിലെ റിവായത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇതിൻ്റെ ചില ഭാഗങ്ങൾ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അൽഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുള്ള ഫതഹുൽ ബാരിയിലും ഇമാം അന്നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഷറഹ് മുസ്ലിമിലും മുസ്ലിമിൻ്റെ ഷറഹിലും ഈ ഹദീസിനെ വിശദീകരിച്ചതും അതിനെക്കുറിച്ച് പരാമർശം നടത്തുകയും ചെയ്തത് വായിക്കാൻ സാധിക്കും. അത് പഠന വിധേയമാക്കൽ ചരിത്ര വിദ്യാർത്ഥികളുടെ മേൽ അനിവാര്യമാണ്. കാരണം ഈ ഹദീസിനെ പഠന വിധേയമാക്കി അൽഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുള്ള പറഞ്ഞത്, ഉമർ പറഞ്ഞല്ലോ ഹസ്ബുന കിതാബുല്ലാ, നമുക്ക് അള്ളാഹുവിൻ്റെ കിതാബ് മതി എന്ന്. അതിനെക്കുറിച്ച് എന്താ പറഞ്ഞത്? മിൻ ഖുവ്വത്തി ഫിഖ്ഹി വ ദഖീഖി നബറിഹി, ഉമറിൻ്റെ കർമ്മശാസ്ത്ര ജ്ഞാനത്തിൻ്റെ ബലവും അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മ നിരീക്ഷണവുമാണ് അതറിയിക്കുന്നത് എന്നാണ്. ഉമറിൻ്റെ അറിവിൻ്റെ ആഴവും നിരീക്ഷണത്തിലുള്ള സൂക്ഷ്മതയുമാണ് ആ പ്രയോഗം അറിയിക്കുന്നത് എന്നാണ് ഇബ്നു ഹജർ റഹിമഹുല്ല വിധിച്ചത്. അള്ളാഹുവിൻ്റെ കിതാബ് മതി എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഭ്യർത്ഥന മാനിക്കണ്ട എന്നാണല്ലോ പലരും വിധിക്കുക. പക്ഷേ ആ ഒരു വിധിയല്ല ഇബ്നു ഹജർ റഹിമഹുല്ല വിധിച്ചത്. എന്തുകൊണ്ടാണ് ഉമറിൻ്റെ ഫിഖ്ഹിനെ ഈ പ്രയോഗം അറിയിക്കുന്നത്, സൂക്ഷ്മ നിരീക്ഷണത്തെ അറിയിക്കുന്നത്? ഉമർ ലിഅന്നഹു ഖശിയ അൻ യക്തുബ ഉമൂറൻ റുബമ അജസു അൻഹ ഫസ്തഹഖുൽ ഉഖൂബ ലികൗനിഹ മൻസൂസ. ഉമർ ഭയന്നു നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചില കാര്യങ്ങൾ എഴുതും, അതനുഷ്ഠിക്കുവാൻ ആളുകൾക്ക് അശക്തതയുണ്ടാകേക്കും, അതിനാൽ അവർ ശിക്ഷയ്ക്ക് അർഹരാവുകയും ചെയ്യും. കാരണം അത് രേഖപ്പെടുത്തപ്പെട്ട നസ്സാക്കപ്പെട്ട കാര്യങ്ങളാണ് എന്നതിനാൽ. മാത്രമല്ല അറാദല്ല എൻസദ് ബാബലി ജിത്യഹദ് അലുഴമ, പണ്ഡിതന്മാർക്ക് ഗവേഷണത്തിൻ്റെ വാതിൽ അവരുടെ മുമ്പിൽ അടക്കാതിരിക്കുവാനും ഉമർ ഉദ്ദേശിച്ചു എന്നാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ എഴുതാൻ പോകുന്നു എന്ന് പറഞ്ഞ കാര്യം എന്താണ്? പിൽക്കാലത്ത് വഴികേടിലാകാതിരിക്കുവാൻ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതിനു മുമ്പ് തന്നെ ദീന് പൂർത്തിയായിട്ടുണ്ട്. അല്യവും അക്മൽത്തുലക്കും ദീനക്കും, ഇന്നേ ദിനം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദീന് പൂർണ്ണമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇനി എഴുതാൻ ഉദ്ദേശിക്കുന്ന വിഷയം ദീനിൻ്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ടുള്ള, അല്ലെങ്കിൽ ദീനിയായിട്ട് അതിൻ്റെ പൂർത്തീകരണത്തിൽ ഉള്ള ഒരു വിഷയം അല്ല എന്ന് സ്വാഭാവികമായിട്ട് ഉമർ മനസ്സിലാക്കും. അത് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഷറഹ് മുസ്ലിമിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹസ്ബുന കിതാബുള്ള, നമുക്ക് അള്ളാഹുവിൻ്റെ കിതാബ് മതി എന്ന് ഉമർ റളിയല്ലാഹു തആല അനു പറഞ്ഞത്. മാത്രവുമല്ല, ഉമർ എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് നിങ്ങളിപ്പോൾ കിതാബ് എഴുതിക്കാൻ പോണ്ട എന്ന് പറഞ്ഞത്? ഒന്ന്, നമ്മൾ പറഞ്ഞതുപോലെ ദീന് പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, അത് റസൂലുള്ളാഹി സല്ലല്ലാഹി വസല്ലം തങ്ങൾക്ക് ശാരീരികമായ പ്രയാസം, അതേപോലെ ബുദ്ധിമുട്ട്, അതുള്ളൊരു സമയമാണ്. അതുകൊണ്ട് അത്യന്താപേക്ഷിതമായിട്ടുള്ള അല്ലെങ്കിൽ നിർബന്ധബാധിതയായിട്ടുള്ളൊരു വിഷയമല്ല എന്ന് ഉമർ മനസ്സിലാക്കുകയാണ്. രോഗഗ്രസ്തനായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കിടക്കും, അവിടെ തൻ്റെ വിരിപ്പിൽ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പ്രയാസവും മരണാസന്നമായ സന്ദർഭത്തിലുള്ള വേദനയുമാണ് അവിടെ കാണുന്നത്. ഇമാം അൽ ഖത്താബി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തിൽ പറഞ്ഞത് എന്താ? ولا يجوز ان يحمل قول عمر على انه توهم الغلط على رسول الله صلى الله عليه وسلم. رسول الله صلى الله عليه وسلم തങ്ങൾ എന്തെങ്കിലും തെറ്റായി എഴുതുമോ എന്ന് ഉമർ ഭാവിച്ചു എന്ന നിലക്ക് ഉമറിന്റെ വാക്കിനെ വഹിക്കൽ അനുവദനീയമല്ല. او ظن به غير ذلك مما لا يليق به بحال. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അനുയോജ്യമല്ലാത്തത് ഉമർ വിചാരിച്ചു എന്ന നിലക്കും ഉമറിന്റെ വാക്ക് ഹസ്ബുന കിതാബുള്ള എന്ന് പറഞ്ഞില്ലേ, അത് വഹിക്കൽ അനുവദനീയമല്ല. ലാക്കിന്നഹു, എന്നാൽ ഉമർ എന്തുകൊണ്ടാണ് നമുക്കിപ്പോൾ അള്ളാഹുവിൻ്റെ കിതാബ് മതി എന്ന് പറഞ്ഞ് ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് എഴുതാൻ പോകണ്ട എന്ന് പറഞ്ഞ് ഉമർ തടഞ്ഞത്? ഇവിടെ ഇമാം അൽ ഖത്താബി സുലൈമാൻ അബു സുലൈമാൻ അൽ ഖത്താബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ലാക്കിന്നഹു ലമ്മാ റാ മാ ഗലബ അലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അതിജയിച്ചത് അദ്ദേഹം കണ്ടപ്പോൾ. എന്താ അതിജയിച്ചത്? മിനൽ വജഈ വഖുർബിൽ വഫാ, വേദനയും അതേപോലെ തന്നെ മരണാസന്ന അവസ്ഥയും. അത് കണ്ടപ്പോൾ മാ മഅതറാഹു മിനൽ കർബ്, മരണാസന്ന വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് നല്ല പ്രയാസമുണ്ട്. ഖഫ യകൂന ദാലികൽ ഖൗൽ മിമ്മാ യഖൂലുഹുൽ മരീദ്, ഉമർ പേടിച്ചത് അതൊരു രോഗി പറയുന്ന വർത്തമാനമായിരിക്കും. മിമ്മല അസീമത ലഹു ഫീഹി, അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു അസീമത്തോടുകൂടി ഒരർപ്പോടുകൂടി കരുത്തോടു കൂടിയിട്ട് പറയുന്നൊരു വാക്കല്ല എന്ന് ആയിരിക്കാം എന്ന് ഉമർ ഭയന്നു. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവതരണത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുനാഫിഖീങ്ങൾ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ സംസാരിക്കുവാൻ അതൊരു വഴിയായി സ്വീകരിക്കുകയും ചെയ്യും എന്ന് ഉമർ ഭയന്നു. അതുകൊണ്ടാണ് രോഗത്തിൽ കിടക്കുന്ന, ദീനത്തിൽ കിടക്കുന്ന, വേദനയിൽ കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഉമർ ഹസ്ബുന കിതാബുള്ള, നമുക്ക് അല്ലാഹുവിൻ്റെ കിതാബ് മതി എന്ന് പറഞ്ഞത്. ഇതാണ് ഇമാം അൽ ഖത്താബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന വേളയിൽ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ശാരീരികാവസ്ഥയും ആരോഗ്യാവസ്ഥയും. ഖൈബർ യുദ്ധനാളിൽ സല്ലാമ ബിനു മുഷ്കം എന്ന് പറയുന്ന ജൂതൻ്റെ ഭാര്യ സൈനബ് ബിന്തുൽ ഹാരിസ് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷം നൽകി. ആ വിഷം കൊണ്ട നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ പ്രയാസമായി, മുറിവായി. ഖൈബറിൽ തിരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നീട് തലവേദനയും പനിയും ഉണ്ടായിരുന്നു. അത് മരണത്തോടടുക്കുന്ന നാളുകളിൽ മൂർജിക്കുകയും പനിമൂത്ത് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ പുതപ്പുകൾ മൂടിയാലും അതിന് പുറത്തേക്ക് പനി ചൂട് ബഹിർഗമിക്കുമായിരുന്നു. ശക്തമായ തലവേദനയിൽ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിലത്ത് വീണിരുന്നു എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. മരണാസന്നനായി കിടന്നപ്പോൾ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ബോധരഹിതനായി മാറിയ അവസ്ഥകൾ, അതേപോലെ രണ്ടാളുകളുടെ ചുമലിൽ കൈയിട്ട് നമസ്കാരത്തിന് വേച്ച് വേച്ച് അവസാന നാളുകളിൽ മസ്ജിദ് നബവിയിലെ മെഹ്റാബിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എത്തിപ്പെട്ട സംഭവം, ഇതേപോലെ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മരണാസന്നനായി ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോൾ, യാ ആയിഷ ഇന്നി വജത്തു അലമത്ത ആം അല്ലദി അക്കൽത്തുഹു മിൻ ഖൈബർ, ഖൈബറിൽ വെച്ച് ഞാൻ കഴിച്ച മാംസത്തിൻ്റെ വേദന ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നു. ഫഹാദ അവാനുൻ വജത്തിൻ ഖാ ഇൻഖിതാ അബുഹുരി മിൻ ദാലികസ്സും, അന്ന് കഴിച്ച ആ വിഷം അതിനിമിത്തം എൻ്റെ നരമ്പുകൾ മുറിഞ്ഞു പോകുമാർ, എനിക്ക് വേദന ഞാൻ അനുഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ആ ഒരു സാഹചര്യം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തീർത്തും വേദനയിലും അസ്വസ്ഥതയിലും ഞെരുക്കത്തിലുമായിരിക്കെ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പ്രയാസപ്പെടുത്തുമാർ എഴുതിക്കേണ്ട നമുക്ക് അള്ളാഹുവിൻ്റെ കിതാബുണ്ടല്ലോ എന്നാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായത്. അള്ളാഹു സുബ്ഹാനഹു വതആല വഹിയേകി ഉമ്മത്തികളെ അറിയിക്കേണ്ട ഒരു നിർബന്ധ കാര്യമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എഴുതി നൽകാൻ ഭാവിച്ചതെങ്കിൽ, ഉമർ റളിയല്ലാഹു തആല അൻഹു ഹസ്ബുന കിതാബുള്ള, നമുക്ക് അല്ലാഹുവിൻ്റെ കിതാബ് മതി, നിങ്ങൾ എഴുതാൻ റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് പോകണ്ട എന്ന് പറഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് എഴുതി നൽകുക തന്നെ ചെയ്യും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നിർബന്ധ ബാധ്യതയാണ് അള്ളാഹുവിങ്കൽ നിന്ന് നൽകപ്പെട്ടതായ വഹീനെ അത് എത്തിക്കുക എന്നുള്ളത്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആര് തന്നെ വിഘ്നം സൃഷ്ടിച്ചാലും തടസ്സം പറഞ്ഞാലും അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്ന് ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അത് എത്തിക്കുക തന്നെ ചെയ്യും. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ പറ്റും, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എഴുതുവാൻ ഉദ്ദേശിച്ചതെന്തോ അത് കിതാബ് എഴുതിത്തരാം, നിങ്ങൾ പഴക്കൂല വരൂ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്താണോ എഴുതാൻ ഉദ്ദേശിച്ചത്, ഹലുമ്മ അക്തുബു ലകും കിതാബൻ ലാ തദില്ലൂന ബഅദഹു എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എഴുതാൻ ഉദ്ദേശിച്ചത് അള്ളാഹുവിൽ നിന്ന് ഉമ്മത്തികൾക്ക് എത്തിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു തആല നിർബന്ധമായി കൽപ്പിച്ച, എഴുതി അറിയിക്കുവാൻ ഭാവിച്ച ഒരു വിഷയമല്ല അത്. ഇത് ഉമർ റളിയല്ലാഹു തആലാൻഹു മനസ്സിലാക്കി. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഉമർ എതിർത്താലും വേണ്ട എന്ന് വെച്ചാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അത് എത്തിക്കുക തന്നെ ചെയ്യും, അറിയിക്കുക തന്നെ ചെയ്യും, എഴുതി നൽകുക തന്നെ ചെയ്യും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയ വഹിയിൽ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എല്ലാം എത്തിച്ചിട്ടുണ്ട്. ഇൻ ഹുവ ഇല്ല വഹ്യു യൂഹ അല്ലമഹു ഷദീദുൽ ഖുവ. അതുപോലെ യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക് ഫൈൻ ലം തഫൽ ഫമാ ബല്ലഗ്ത റിസാലതക. അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചതാണ് അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിച്ചത് എത്തിക്കുക എന്നുള്ളത്. ആ നിർബന്ധ കൽപ്പന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ശിരസ വഹിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് എത്തിച്ചിട്ടുണ്ട്. ഹല അൽ ബല്ലഗ്ത, ഞാൻ എത്തിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ സഹാബികളെല്ലാവരും എത്തിച്ചിട്ടുണ്ട് എന്ന് സമ്മതിക്കുകയും അല്ലാഹുമ്മ ഫഅഷ്ഹദ്, അല്ലാഹുവെ ഇവർ ഈ പറയുന്നതിന് നീ സാക്ഷിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവെ സാക്ഷിയാക്കി ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ എഴുതാൻ ഉദ്ദേശിച്ചത് അത്തരത്തിലൊരു നിർബന്ധമായി എത്തിക്കേണ്ട ഒരു ബാധ്യതയായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അത് എഴുതി അറിയിക്കുകയും എത്തിക്കുകയും ചെയ്യുക തന്നെ ചെയ്യും. അതങ്ങനെയല്ലായിരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു അതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. ഉമറിൻ്റെ ആ വീക്ഷണം അതാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു കൂട്ടരും മനസ്സിലാക്കിയതിനേക്കാൾ ശരിയോടെ ഏറ്റവും അടുത്തത് എന്നാണ് പ്രാമാണികർ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇമാം നവവി പറഞ്ഞില്ലേ, ഫകാന ഉമറു അഫ്ഖഹ മിൻ ഇബ്നു അബ്ബാസിൻ വ മുവാഫിഖി. ഈ വിഷയത്തിൽ ഉമർ ഇബ്നു അബ്ബാസിനേക്കാളും ഇബ്നു അബ്ബാസിനെ അനുകൂലിക്കുന്നവരെക്കാളും അറിവ് കൂടിയവരാണ്, അറിവുള്ളവരാണ്, വിവരമുള്ളവരാണ് എന്നാണ് ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. കാരണം എന്താ, ഇബ്നു അബ്ബാസ് പറഞ്ഞത് എന്താണ്, ഇന്ന റസിയത കുല്ല റസിയ മഹാല ബൈന റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വ ബൈന യക്തുബ ലക്കും ദാലിക്കൽ കിതാബ് മിൻ ഇഖ്തിലാഫിഹിം വലഗതിഹിം. അവർ ബഹളമുണ്ടാക്കി അഭിപ്രായ വ്യത്യാസത്തിലായി, അതിനാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളാ എഴുത്ത് എഴുതിയില്ല, എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു, അത് വലിയ മുസീബത്താണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മനസ്സിലാക്കിയത് പോലെയല്ല ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയത്. അത് എത്തിക്കേണ്ട ഒരു അനിവാര്യ വിഷയം അള്ളാഹുവിൽ നിന്നുള്ള വഹയായിരുന്നുവെങ്കിൽ ആളുകൾ ശബ്ദമുണ്ടാക്കിയാലും വേളുണ്ടാക്കിയാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അത് എത്തിക്കുക തന്നെ ചെയ്യും. അത് ഉമർ മനസ്സിലാക്കി. ആ അത്ര തന്നെ നിലവാരത്തിൽ ഇബ്നു അബ്ബാസും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും അത് മനസ്സിലാക്കിയില്ല എന്നാണ് ഇമാം അന്നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഷർഹ് മുസ്ലിമിൽ ആ വിഷയത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതേപോലെ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ഒരു ഭാഗം, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉമറിനോടൊത്തുള്ള സഹവാസത്തിൽ നീണ്ട വർഷങ്ങൾ ജീവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഉമർ റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹുവിന് ഇസ്ലാം സ്വീകരിക്കുന്നത് നുബുവത്തിൻ്റെ ആറാമത്തെ വർഷത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നബിയായി നിയോഗിക്കപ്പെട്ട് നുബുവത്തിൻ്റെ ആറാമത്തെ വർഷം ഉമർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരിയായിട്ടുണ്ട്. ഉമർ ഇസ്ലാം സ്വീകരിച്ചതിൽ പിന്നെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉമർ റളിയല്ലാഹു തആല അൻഹു നിലയുറപ്പിച്ചു, നിലപാടുകൾ അറിയിച്ചു. എത്രയെത്ര വിഷയങ്ങൾ ഉമർ റളിയല്ലാഹു തആല അൻഹു തന്നെ നിലപാടുകൾ അറിയിച്ചിട്ട് ആ നിലപാടിനെ സത്യപ്പെടുത്തി വഹ്യ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അഭിപ്രായം ചോദിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു തൻ്റെ അഭിപ്രായം അറിയിക്കും, അതിനനുസരിച്ച് വഹ്യ ഇറങ്ങിയിട്ടുണ്ട്. ബദറിലെ യുദ്ധബന്ദികളുടെ വിഷയത്തിലൊക്കെ അതാണ് ഉദാഹരണം. പിന്നെ ചില സന്ദർഭങ്ങളിൽ ഉമർ തൻ്റെ നിലപാട് അറിയിക്കും, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചിട്ടില്ലെങ്കിലും ഉമർ അങ്ങോട്ട് അറിയിക്കും. അപ്പോൾ ഉമർ അറിയിച്ച ആ രീതിയിൽ അള്ളാഹുവിൽ നിന്നൊരു ബോധ്യപ്പെടുത്തൽ ഉണ്ടായതുപോലെ ഉമറിൻ്റെ അഭിപ്രായം അതിനെ പിന്നെ സത്യപ്പെടുത്തിക്കൊണ്ട് വഹി ഇറങ്ങും. ഇത് എത്രയെത്ര വിഷയങ്ങളിലാണ് നമ്മൾ വായിക്കുന്നത്, പല വിഷയങ്ങളിലും നമ്മൾ വായിക്കുന്നുണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ സത്യപ്പെടുത്തി വഹി ഇറങ്ങിയത്. ഹിജാബിൻ്റെ വിഷയത്തിൽ ഭാര്യമാരെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തഹീർ നടത്തി, അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, മദ്യ നിരോധനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ബാങ്ക് വിളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ഇങ്ങനെ പല വിഷയങ്ങളിലും. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഉമർ റളിയല്ലാഹു തആലാന്റെ നിലപാടുകൾ പലതും അറിയാം. ആ നിലപാടുകൾ ശരിയായി ഭവിക്കുന്ന നിലപാടുകളാണ് എന്നുള്ളതും അറിയാം.
8: ഉമറിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? മുഹദ്ദസ് എന്നാണ്. ഉമറിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അബ്കരി എന്നാണ്. ഒരു തൗഫീഖുള്ള പ്രതിഭാശാലിയായിരുന്നു ഉമർ. അള്ളാഹുവിൽ നിന്ന് ബോധനം നൽകപ്പെടുന്ന ഒരു മുൽഹമായ വ്യക്തിയായിരുന്നു ഉമർ എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹലുമ്മ അക്തുബുലക്കും കിതാബൻ ലാ തളില്ലൂന ബഅദഹു എന്ന് പറഞ്ഞപ്പോൾ ഉമർ പറഞ്ഞത് ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഗലബ അലൈഹിൽ വജ, റസൂലുള്ളാഹിക്ക് വേദന മൂത്തിരിക്കുന്നു. വഇന്ദകുമുൽ ഖുർആൻ ഹസ്ബുനാ കിതാബുല്ലാ, നിങ്ങളുടെ അടുത്തക്കൽ ഖുർആനിൽ നമുക്ക് അല്ലാഹുവിൻ്റെ ഖുർആൻ മതി എന്ന് പറഞ്ഞ് അവിടെ കൂടിയവരോട് സംസാരിച്ചപ്പോൾ ഉമറിൻ്റെ ആ നിലപാടിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാത്തങ്ങൾ ശരിവെക്കുകയും പല നിലപാടുകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാത്തങ്ങൾ ഉമറിൻ്റെ നിലപാടിനോട് ഒത്തതുപോലെ ആ വിഷയത്തിലും ഉമർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാത്തങ്ങൾ ഉമറിൻ്റെ നിലപാട് ശരിയെന്ന നിലക്ക് അതിനെ അംഗീകരിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അനിവാര്യമായും എഴുതേണ്ട ഒരു രേഖയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ പറഞ്ഞത് എങ്കിൽ ഉമറിനെ മിണ്ടാതെ ഇരുത്തി നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എഴുതാൻ ഉദ്ദേശിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എഴുതുമായിരുന്നു. പക്ഷെ ഇതിൽ ഉമർ പറഞ്ഞ അഭിപ്രായത്തെ മാനിക്കുവിധമുള്ള ഒരു വിഷയമാണത് എന്ന് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകാം. അതിനാലാണ് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എഴുതേണ്ടതില്ല എന്ന നിലപാടിൽ അവിടെ ബഹളമുണ്ടാക്കിയവർ, അഭിപ്രായ വ്യത്യാസത്തിലായവർ അവരോട് എഴുന്നേറ്റ് പോകാൻ ആവശ്യപ്പെടുകയും അതേപോലെ തന്നെ എഴുതാതിരിക്കുകയും ചെയ്തത്. ഈ രീതിയിലും ഈ വിഷയത്തിന് ഒരു മറുപടി പണ്ഡിതന്മാർ അലി തന്താവി അഖ്ബാർ ഉമർ എന്ന അദ്ദേഹത്തിൻ്റെ കിതാബിൽ, ഗ്രന്ഥത്തിൽ ഈ രീതിയിലുള്ള ഒരു വായന പ്രസ്തുത ചരിത്ര സംഭവത്തിന് നേരെ വായിച്ചത് ഇവിടെ ഞാൻ ഈ രീതിയിൽ അനുസ്മരിക്കുകയാണ്. ഇതോടൊപ്പം കൂട്ടി വായിക്കാൻ ഒരു സംഭവം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടെത്തിക്കുകയാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യത്തിൽ ഖണ്ഡിതമായ ഒരു തീരുമാനം ഉറപ്പിക്കുന്നതിന് മുമ്പ് പ്രസ്തുത വിഷയത്തിൽ സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് മുറാജായ നടത്താറുണ്ടായിരുന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വകവെക്കുകയും ചെയ്യാറുണ്ട്. സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഖലാസ്, അത് പാസ്സാക്കുകയാണ് എല്ലാവരുടെയും മേൽ ബാധ്യതയായിട്ടുള്ളത്. അങ്ങനെ തന്നെയായിരുന്നു സഹാബികൾ ചെയ്തിരുന്നത്. എന്നാൽ ഒരു കാര്യം തീരുമാനിച്ച് ഉറപ്പിക്കുന്നതിന് മുമ്പ്, ഖണ്ഡിതമായി തീർപ്പാക്കുന്നതിന് മുമ്പ് ആ വിഷയത്തിൽ ഒരു കൂടിയാലോചനയും ഒരു മുറാജായും അത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വകവെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് മനസ്സിലാക്കാൻ, ഇപ്പോൾ ഹുദൈബിയ സന്ധിയിൽ നമുക്കറിയാം ഹിജ്റയുടെ ആറിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ 1400 പേരടങ്ങുന്ന സഹാബികളെയും കൊണ്ട് ഉംറക്ക് പുറപ്പെട്ട് മദീനയിൽ നിന്ന്. അങ്ങനെ ഈ 1400 പേർ അവർ എഹ്റാമിൽ മക്കയെ ലക്ഷ്യമാക്കി. പക്ഷേ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെയും സഹാബത്തിനെയും വഴിയിൽ വെച്ച് തടഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഹുദൈബിയ എന്നറിയപ്പെടുന്ന ചരിത്ര പ്രസിദ്ധമായ സ്ഥലത്ത് ഉപരോധിക്കപ്പെട്ടപ്പോൾ പിന്നെ ഖുറൈശികളോട് ഒരു ഉടമ്പടി ചെയ്ത് കരാറ് ചെയ്ത് ആ കരാർ അതിലൊപ്പിട്ട്, അതാണ് ഹുദൈബിയ സന്ധി. ആ ഹുദൈബിയ സന്ധിയുടെ ഓരോ വിഷയങ്ങൾ അതിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതുന്നത് അലി ഇബ്നു അബി താലിബ് ആയിരുന്നു. ഖുറൈശികളുടെ പക്ഷത്ത് എഴുതാനിരുന്നത് സുഹൈൽ ഇബ്നു അംർ ആയിരുന്നു. അങ്ങനെ ഹുദൈബിയ സന്ധിയുടെ ഓരോ വ്യവസ്ഥകൾ അതിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി തുടങ്ങാൻ പറഞ്ഞപ്പോൾ അർ റഹ്മാനിർ റഹീം വായിക്കാൻ പറഞ്ഞ്, ബിസ്മിക അല്ലാഹുമ്മ എന്ന് എഴുതാൻ പറഞ്ഞ്, അതേപോലെ മുഹമ്മദുർ റസൂലുള്ള എന്ന് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു റസൂലിന്റെ നിർദ്ദേശമനുസരിച്ച് എഴുതാൻ എഴുതി. അപ്പോൾ സുഹൈൽ ഇബ്നു അംറും കൂട്ടരും ലാ തക്തുബ് മുഹമ്മദുർ റസൂലുള്ള, മുഹമ്മദുർ റസൂലുള്ള എന്ന് എഴുതണ്ട, ലൗകുൻ ത റസൂലൻ ലം നുഖാതിൽക്, നിങ്ങൾ റസൂലായിരുന്നുവെങ്കിൽ നിങ്ങളോട് ഞങ്ങൾ യുദ്ധം ചെയ്യുമായിരുന്നില്ല, അതുകൊണ്ട് റസൂലുള്ള എന്നുള്ളത് വായിക്കാൻ പറഞ്ഞ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെ ആദ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതാൻ പറഞ്ഞ്, അലി അത് എഴുതി. പിന്നെ മുഹമ്മദുർ റസൂലുള്ള എന്ന് എഴുതാൻ പറഞ്ഞപ്പോൾ അത് എഴുതി. പക്ഷേ ഖുറൈശികൾ കൂട്ടാക്കിയില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അലിയാരോട് പറയാണ്, ഇംഹ അലിയാരെ അത് മായിക്കൂ, റസൂലുള്ള എന്ന് മായിക്കാൻ പറയാണ്, അർ റഹ്മാൻ റഹീം മായിക്കാൻ പറയാണ്. എന്താ അലി റളിയല്ലാഹു തആലാ പറഞ്ഞത്? മാ അന ബില്ലദീ അംഹ, ഞാനത് മായിക്കൂല എന്നാണ് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മായിക്കാൻ പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു തആലാ പറഞ്ഞു, ഞാനത് മായിക്കൂല റസൂലുള്ള എന്നുള്ളത് മായിക്കാൻ അദ്ദേഹത്തിന് മനസ്സ് കൂട്ടാക്കണില്ല. കാരണം അത് ചരിത്ര സത്യം യാഥാർത്ഥ്യം മായിച്ച് ഒഴിവാക്കേണ്ട കാര്യമല്ല എന്നുള്ളത് അലി റളിയല്ലാഹു തആല അൻഹുവിന് അറിയാം. പക്ഷേ ഖുറൈശികൾ അത് മായിക്കണമെന്നതിൽ വാശി പിടിക്കുകയാണ്. അപ്പോൾ എന്താ ഹദീസിൽ നമ്മൾ വായിക്കുന്നത്? ഫമഹാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബിയദി, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് അത് മായിക്കുകയുണ്ടായി എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു ഹുദൈബിയ സന്ധിയുടെ ചരിത്ര സഹോദരന്മാർ, ഞാൻ ഇവിടെ ഈ സംഭവത്തോടനുബന്ധിച്ച് കേൾപ്പിച്ചതെന്ന് വെച്ചാൽ, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അലി ഇബ്നു അബീ താലിബിനോട് പറയാണ് അവിടെ മായിക്കാൻ. അപ്പോൾ അലി റളിയല്ലാഹു തആലാനെ മായിക്കാൻ കൂട്ടാക്കണില്ല. അവിടെ അലി റളിയല്ലാഹു തആലാനെ ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ധിക്കാരം പ്രവർത്തിച്ചു എന്നോ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കൂട്ടാക്കാത്ത ഒരു ധിക്കാരിയാണെന്നോ ആരും വിധിക്കൂല, ആരും പറയില്ല. പിന്നെയോ ആ പ്രത്യേക സാഹചര്യം അത് കണക്കിലെടുത്ത് അലി റളിയല്ലാഹു തആലാനഹു അവിടെ വിസമ്മതം പ്രകടിപ്പിക്കുകയാണ്. മുശ്രിക്കുകളുടെ ആ നിലപാടിനെ എതിർത്തുകൊണ്ടും അതിനുള്ള തന്നെ അനിഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടും അലി റളിയല്ലാഹു തആലാനഹു അവിടെ വിസമ്മതിക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെയാണ് ഉമർ റളിയല്ലാഹു തആലാനഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എഴുതാൻ ഹലുമ അക്തുബലക്കും കിതാബൻ ലാ തളില്ലൂന ബഅദഹു എന്ന് പറഞ്ഞ് വരൂ ഞാൻ നിങ്ങൾക്കൊരു കിതാബ് എഴുതരാം നിങ്ങളതിന് ശേഷം പേക്കൂല എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു തആലാനഹു തന്റെ നിലപാട് സ്വീകരിച്ചത്. അവിടെ ഒരു എഴുതണ സമയമല്ല അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനത്തിലാണ്, രോഗത്തിലാണ്, വളരെയധികം ശാരീരിക അസ്വസ്ഥത അനുഭവിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ആ അവസ്ഥയിൽ ഉമർ റളിയല്ലാഹു തആലാനെ വിട്ട് പറയാണ്, ഇപ്പം നമുക്ക് അള്ളാഹുവിൻ്റെ കിതാബുണ്ടല്ലോ നിങ്ങളുടെ അടുക്കൽ, നമുക്ക് അള്ളാഹുവിൻ്റെ കിതാബ് മതി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തരണത്തിൽ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന നിലക്കാണ് ഉമർ റളിയല്ലാഹു തആലാനെ അത് പറഞ്ഞിട്ടുള്ളത്. നിർബന്ധമായും അനിവാര്യമായും എഴുതേണ്ട ഒരു കാര്യമായിരുന്നുവെങ്കിൽ, അള്ളാഹുവിൽ നിന്ന് ഉമ്മത്തികൾക്ക് എത്തിക്കേണ്ട നിർബന്ധമായ ഒരു ബോധനമായിരുന്നു അത് എങ്കിൽ, അലി ഉമർ റളിയല്ലാഹു തആലാനെ വിസമ്മതിച്ചാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അത് എഴുതിക്കുമായിരുന്നു, അത് ഉമ്മത്തികൾക്ക് എത്തിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരു വിഷയം അത് അല്ല അത് എന്ന് അലി റളിയല്ലാഹു തആലാനഹു അല്ല ഉമർ റളിയല്ലാഹു തആലാനഹു മനസ്സിലാക്കി. അത് ഉമറിൻ്റെ ഫിഖ്ഹിനെയാണ് അറിയിക്കുന്നത് ഇമാം അൽ ഹാഫിളു ബിൻ ഹജർ റഹിമഹുള്ള ഫത്വൽ ബാരിയിലും ഇമാം അൻ നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഷറഹു മുസ്ലിമിലും, അതേപോലെ ഇമാം ഖത്താബിയെ പോലുള്ളവരും മനസ്സിലാക്കിയതുപോലെ ഉമർ റളിയല്ലാഹു തആലാനഹുവിൻ്റെ ആ അഗാധജ്ഞാനം, സൂക്ഷ്മ നിരീക്ഷണം, കൃത്യമായ പക്ഷവായന, അവസരോചിതമായിട്ടുള്ള ആ പക്ഷവായന, അതൊന്ന് മാത്രമാണ് ഉമറിൻ്റെ ഈ നിലപാട് അറിയിക്കുന്നത്. ഈ വിഷയത്തിൽ ഫത്വൽ ബാരിയിൽ ഇമാം ഇബ്നു ഹജർ വിശദീകരണം നൽകിയതും അതേപോലെ തന്നെ ഇമാം നവവി ശറഹ് മുസ്ലിമിൽ വിശദീകരണം നൽകിയതും വായിക്കുന്നത് പണ്ഡിതന്മാർക്കും അതേപോലെ തന്നെ വിജ്ഞാനദാഹികൾക്കും ഏറെ ഉപകരിക്കും. അത് മുഴുവൻ ഇവിടെ വായിച്ച് കേൾപ്പിക്കാത്തിരിക്കുന്നത് വിശാലമായിട്ടുള്ള പരാമർശങ്ങളാണ്. അത് വായിച്ച് അർത്ഥം വെച്ച് തീർക്കാൻ മാത്രം നമുക്ക് സമയം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ആ ഒരു വാക്ക് ഇന്ന റസിയത്ത കുല്ല റസിയ, ഏറ്റവും വലിയ മുസീബത്ത് എന്ന് പറഞ്ഞ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാ പറഞ്ഞതിനെക്കുറിച്ചുള്ള ഇബ്നു ഹജറിൻ്റെ നിരൂപണം, അല്ലെങ്കിൽ ഇബ്നു ഉമർ റളിയല്ലാഹു തആലാന്റെ ആ വാക്ക് അതെന്താണ്? ഇന്ന റസിയത്ത കുല്ല റസിയ മഹാല ബൈന റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബൈന യക്തുബ ലക്കും ദാലിക്കൽ കിതാബ് ലി ഇഖ്തിലാഫിഹിം വലഗതിഹിം എന്നുള്ളതിനെക്കുറിച്ച് എന്താ ഇബ്നു ഹജർ പറഞ്ഞത്? ലിഅന്ന ഉമറ കാന അഫ്ഖഹ മിൻഹു ഖത്അൻ, ഉമർ ഇബ്നു അബ്ബാസിനേക്കാൾ അറിവുള്ള വ്യക്തിയായിരുന്നു. ഖത്അൻ എന്ന് പറഞ്ഞാൽ ഖണ്ഡിതമായി. ആ വിഷയത്തിൽ ഉമറിൻ്റെ ആ ദീർഘവീക്ഷണവും അതേപോലെ ജ്ഞാനവുമാണ് അത് അറിയിക്കുന്നത്. ഇതിൽ ഇബ്നു അബ്ബാസിനേക്കാൾ ഉമറായിരുന്നു ഫിഖ്ഹുള്ള ആൾ എന്നാണ് ഇമാം ഇബ്നു ഹജർ റഹിമഹുള്ള ഫത്വൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നത്. ഏതായാലും ഒരു ചരിത്ര സംഭവം, അതിനെ ചുറ്റിപ്പറ്റി കുറേ ആരോപണങ്ങൾ ഉമർ റളിയല്ലാഹു തആലാനുവിന് നേരെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരു നിലപാട് മനസ്സിലാക്കുവാൻ, ശരിയായ ഒരു പക്ഷവായന മനസ്സിലാക്കുവാൻ ഏതാനും കാര്യങ്ങൾ ഈ പംക്തിയിൽ ഉണർത്തി എന്നു മാത്രം. മേലായ റബ്ബ് സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും സൽബുദ്ധിയും സൽപാന്താവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ വീഴ്ചകളെ നികത്തുമാറാവട്ടെ, കുറവുകൾ പൊറുക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറകാല നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വആഖിറു ദുആ.
9: ഇന്നത്തെ ചുവരെഴുത്ത് ഇവിടെ പൂർണ്ണമാകുന്നു.
8: അസ്സലാമു അലൈക്കും
9: വറഹ്മത്തുള്ളാഹി. അവതരിപ്പിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനി.
10: വലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി. സഹോദരങ്ങളെ, നമ്മളിപ്പോൾ ഈ റമദാൻ വരുമ്പോൾ അതിനു വേണ്ടി നമ്മളൊന്ന് ഒരുങ്ങും. അരിയൊക്കെ പൊടിപ്പിച്ച്, പൊടിയൊക്കെ ശേഖരിച്ച് വെച്ച്, അല്ലെങ്കിൽ പള്ളിയിൽ കുറച്ച് സമയം ഇരിക്കാൻ വേണ്ടി നമ്മൾ ജോലിയൊക്കെ ഒന്ന് ക്രമീകരിച്ച് സമയമൊക്കെ ഒന്ന് മാറ്റി, അതേപോലെ തന്നെ നമ്മൾ റമദാനു വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ്, എന്താ ഒരു നിശ്ചിത സംഖ്യ. നമ്മുടെ റമദാനിലെ ദാനങ്ങൾക്ക് വളരെ വലിയ പ്രതിഫലമുണ്ട്. ഏറ്റവും അധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാനം ചെയ്തതും റമദാനിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നിശ്ചിത വിഹിതം നമ്മുടെ ശമ്പളത്തു നിന്നോ അല്ലെങ്കിൽ ദിവസ വരുമാനത്തു നിന്നോ നമ്മൾ മാറ്റി വയ്ക്കാം. പല കാര്യങ്ങൾക്കും വേണ്ടി നമുക്കത് ചിലവഴിക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അതിൻ്റെ ഒരു വിഹിതം നിശ്ചയിക്കാം. ഒരു പക്ഷേ ദാവാ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ നൽകേണ്ടി വരും, ഇഫ്താറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നൽകേണ്ടി വരും. പലപ്പോഴും വീട്ടിൽ പല ആളുകളും സാമ്പത്തികത ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കേണ്ടി വരും. അതേപോലെ റമദാനിൽ വരുന്ന പല കളക്ഷനുകളുണ്ടാവും, അതിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഓരോന്നിനും എത്ര കൊടുക്കും അതിൻ്റെ മുൻഗണന അനുസരിച്ച് കൊണ്ട് നമ്മൾ നീക്കി വെച്ചാൽ നമുക്കതൊരു പ്രയാസമാവില്ല. അങ്ങനെ നമ്മൾ മുൻകൂട്ടി ചിന്തിച്ചിട്ടില്ലെങ്കിലോ പിരിവിൻ്റെ ആധിക്യം ഒരു പക്ഷേ നമുക്കൊരു വിഷമകരമായി തോന്നിയേക്കും. അതുകൊണ്ട് ഒരു നിശ്ചിത വിഹിതം മാറ്റിവെക്കാം. അങ്ങനെ മാറ്റിവെക്കുമ്പോൾ പീസ് റേഡിയോ കൂടെ നിങ്ങളുടെ ആ ഒരു പരിഗണനയിൽ ഉണ്ടാവണമെന്നാണ് പറയുന്നത്. ധാരാളക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ദീൻ്റെ വെളിച്ചം കിട്ടുന്ന നമ്മുടെ ഈ സ്ഥാപനത്തിന് മാസത്തിലെ ശമ്പളമായും ഇവിടുത്തെ കറണ്ട് ചാർജായിട്ടും മറ്റു കാര്യങ്ങളായിട്ടും ധാരാളം എക്സ്പെൻസ് വരുന്നുണ്ട്. ഒരു ചെറിയ വിഹിതം നമ്മുടെ ഈ പിന്നെ പീസ് റേഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ഡൊണേഷൻ എന്നുള്ള ഓപ്ഷനുണ്ട്. അതിലൂടെ പോയാൽ നിങ്ങളുടെ ഗൂഗിൾ പേയിൽ നിന്നും പേ ടി എം എന്നൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നേരിട്ട് അക്കൗണ്ടിൽ നിന്നൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതിന് പറ്റുന്ന രൂപത്തിൽ നമ്മളൊരു സംഖ്യ കൊടുത്ത് ഇതിനെ കൂടെ സഹായിക്കണം, പരിഗണിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സഹായിക്കും.
11: നിങ്ങൾക്കും സാമ്പത്തികമായി സഹായിക്കാം. ഓൺലൈൻ വഴി സംഭാവനകൾ അയയ്ക്കാൻ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ നൽകിയിട്ടുള്ള ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിക്കുക. ഇവിടെ നിന്നും നിങ്ങൾക്ക് അക്കൗണ്ട് നമ്പർ, UPID എന്നിവ ലഭിക്കും. ഈ ഓപ്ഷനിൽ കാണുന്ന ഡൊണേറ്റ് വഴി UPI എന്ന ബട്ടൺ പ്രസ് ചെയ്ത് UPI ആപ്പുകൾ വഴി നേരിട്ട് പണമയക്കാനും സാധിക്കും. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് റെസീപ്റ്റ് കൈപ്പറ്റാനും മറക്കരുത്. നൽകുന്ന സംഖ്യയുടെ കനമല്ല, കൽബിന്റെ കരുതലാണ് പ്രധാനം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
11: മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ തണലാണ് കുടുംബം. കരുതലോടെയും വിട്ടുവീഴ്ചകളോടെയും പരസ്പരം ചേർത്തുപിടിക്കേണ്ട പരിശുദ്ധമായ ബന്ധങ്ങൾ. എന്നാൽ സന്തോഷവും സമാധാനവും നിറയേണ്ട നമ്മുടെ വീടുകളിൽ ഇന്ന് എത്ര പെട്ടെന്നാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്? നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കേറ്റങ്ങളായി മാറുന്നു. തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന മനസ്സുകൾക്കിടയിൽ അകൽച്ച രൂപപ്പെടുന്നു. സ്വാർത്ഥതയും പരസ്പര വിശ്വാസമില്ലായ്മയും അനാവശ്യവാശികളും കാരണം എത്രയോ നല്ല ബന്ധങ്ങളാണ് തകർന്നുപോകുന്നത്. സ്നേഹം നിറയേണ്ട മനസ്സുകളിൽ സംശയങ്ങളും വെറുപ്പും വിദ്വേഷവും നിറയുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റങ്ങൾ ആ ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കി മറിക്കുന്നു. മാനസികമായ സന്തോഷം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പോലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഈ പ്രതിസന്ധികൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ പലരും പകച്ചു നിൽക്കുകയാണ്. സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഇതാ നിങ്ങളുടെ വീടുകളിൽ വീണ്ടും സ്നേഹത്തിന്റെ തെളിച്ചം തിരികെ കൊണ്ടുവരാൻ, സമാധാനത്തിന്റെ നിമിഷങ്ങൾ വീണ്ടെടുക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. പീസ് റേഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്നേഹക്കൂട്. കുടുംബജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ വിവേകത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ദാമ്പത്യത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും പരസ്പരം മനസ്സിലാക്കി ജീവിക്കേണ്ടത് എങ്ങനെ? തകർന്നു പോകുന്ന ബന്ധങ്ങളെ ചേർത്തുപിടിക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും ആവശ്യമായ മികച്ച ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തുകയാണ് സ്നേഹക്കൂട്. പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതറാതെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടു പോകാൻ സ്നേഹക്കൂട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വീടുകളെ സ്നേഹം കൊണ്ട് സുരക്ഷിതമായ ഒരു തണലാക്കി മാറ്റാൻ കേൾക്കാൻ മറക്കരുത് സ്നേഹക്കൂട്. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാം സന്തോഷമുള്ള ഒരു കുടുംബത്തിനായി. എന്നും എന്നും സ്നേഹക്കൂട്.

0: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ശത്രുവിനെ കീഴ്പ്പെടുത്താം. രണ്ടാമത്തെ ഭാഗം നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മനുഷ്യൻ്റെ മുഖ്യ ശത്രുവായ പിശാജ് എപ്പോഴും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് നമ്മെ തട്ടിത്തെറിപ്പിക്കാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുമെന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് കൃത്യമായി മനസ്സിലാക്കിയവരാണ് നാം ഓരോരുത്തരും. പിശാജ് അള്ളാഹുവിനോട് പറയുകയുണ്ടായ കാര്യമാണ്, അള്ളാഹുവേ, നിന്റെ അടിമകളെ നിന്നിൽ നിന്ന് മാറ്റി നിർത്താൻ നിനക്ക് വേണ്ടി നന്മകൾ ചെയ്യുമ്പോൾ അവരെ അതിൽ നിന്ന് എൻ്റെ കുതന്ത്രങ്ങൾ വഴി ഞാൻ അവരെ നിന്റെ ദീനിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന് പിശാജ് അള്ളാഹുവിനോട് പറയുകയുണ്ടായ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുപോലെ തന്നെ പിശാജിൻ്റെ കുതന്ത്രങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നതായിരുന്നു നാം പ്രധാനമായും മനസ്സിലാക്കിയത്. തൗഹീദുള്ളവനായിക്കൊണ്ട് ശിർക്ക് കലരാത്ത ജീവിതം കൃത്യമായി കൊണ്ടു നടക്കുന്നവനാരോ അവൻ്റെ അടുക്കലേക്ക് പിശാജ് വരിക പോലും ചെയ്യുകയില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കിയത്. സഹോദരങ്ങളെ, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഏതൊരു നന്മ നമ്മൾ ചെയ്യുമ്പോഴും ഇഖ്ലാസോടുകൂടിയായിരിക്കണം നാം ആ നന്മ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഒരു വിശ്വാസി എന്ന നിലക്ക് അവനോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരു ദിക്ര് നാം ചൊല്ലുന്നുണ്ട് എങ്കിൽ, ഒരു സംഖ്യ നാം ദാനമായി നൽകുന്നുണ്ട് എങ്കിൽ, രണ്ടര കാലത്ത് നമ്മൾ സുന്നത്ത് നമസ്കരിക്കുന്നുണ്ട് എങ്കിൽ, അതൊക്കെ റബ്ബിൻ്റെ പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ചാവുക എന്നുള്ളതാണ്. കാരണം പിശാജ് തന്നെ റബ്ബിൻ്റെ മുന്നിൽ അംഗീകരിച്ച് പറഞ്ഞ വാചകമായി അള്ളാഹു പഠിപ്പിച്ചു. അള്ളാഹു പറയുകയാണ്, പിശാജ് പറഞ്ഞതായിക്കൊണ്ട് അള്ളാഹു പറയുകയാണ്, എന്നെ നീ വഴിപിഴപ്പിച്ചതിനാൽ ആളുകളെ മുഴുവൻ ഞാൻ തെറ്റിക്കാൻ ശ്രമിക്കുന്നതാണ്. ഇല്ലാ ഇബാദിക മിൻഹുമുൽ മുഖ്ലിസീൻ, ആരെയൊഴിച്ച്? നിന്റെ അടിമകളിൽ ഇഖ്ലാസോടുകൂടി ജീവിക്കുന്ന ആളുകളെ ഒഴികെ മറ്റെല്ലാവരെയും ഞാൻ വഴിതെറ്റിക്കും. അപ്പോൾ പിശാജ് പറഞ്ഞതായി അള്ളാഹു പറയുകയാണ്, നിന്റെ അടിമകളിൽ ആത്മാർത്ഥതയുള്ള ആളുകളെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഞാൻ വഴിതെറ്റിക്കുന്നതാണ്. ചെയ്യുന്ന കർമ്മങ്ങളിൽ ആത്മാർത്ഥതയുണ്ടാവണം എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രിയമുള്ളവരെ, നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ നീയത്ത് നല്ലതായിരിക്കും, പക്ഷേ പള്ളിയിൽ നമ്മുടെ നമസ്കാരം ശ്രദ്ധിക്കുന്ന ഒരാളവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നിസ്കാരത്തിനിടയിൽ ഒരാൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ നീയത്ത് മാറിപ്പോയേക്കാം. അവിടെ പിന്നെ അള്ളാഹുവിന് വേണ്ടി ആയിരിക്കില്ല, ആ മനുഷ്യന് വേണ്ടി, ആ പള്ളിയിലിരിക്കുന്ന മറ്റൊരാൾക്ക് വേണ്ടി, അയാൾ കാണുമ്പോൾ എൻ്റെ നമസ്കാരം നല്ലതാവണം എന്ന ചിന്തയോടുകൂടി ആയിരിക്കും ചിലപ്പോഴൊക്കെ നമ്മുടെ നീയത്ത് ആയി മാറുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഞങ്ങൾ ഞങ്ങളുടെ നീയത്തിനെ ചികിത്സിച്ച അത്രയും മറ്റൊന്നിനെയും ഞങ്ങൾ ചികിത്സിച്ചിട്ടില്ല. കാരണം അത് വേഗത്തിൽ മാറിപ്പോകും എന്നുള്ളതാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, പിശാചിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ കർമ്മങ്ങളിൽ ഇഖ്ലാസിനെ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് അങ്ങേയറ്റം നാം രക്ഷ തേടിക്കൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ്. പൈശാചികമായ പ്രേരണകളിൽ നിന്ന്, അവൻ്റെ എല്ലാവിധ തന്ത്രങ്ങളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിരന്തരമായി പിശാചിൽ നിന്ന് രക്ഷ തേടാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, വഇമ്മാ യൻസഅന്നക മിനശ്ശൈത്വാനി നുസഅ, പിശാചിൽ നിന്ന് വല്ല ദുർമന്ത്രവും നിങ്ങളെ ബാധിക്കുകയാണ് എങ്കിൽ, ഫസ്തഇദ് ബില്ലാ, നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷ തേടണേ, ഇന്നഹു ഹുവസ്സമീഉൽ അലീം, അവൻ എല്ലാം അറിയുന്നവനും എല്ലാം കേൾക്കുന്നവനുമാണ് എന്നുള്ളതാണ്. എല്ലാം അറിയുന്നവനായ എല്ലാം കേൾക്കുന്നവനായ അള്ളാഹുവിനോട് നിങ്ങൾ രക്ഷ തേടണേ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ എത്രയോ സ്ഥലങ്ങളിൽ അള്ളാഹു ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രത്യേകം പറയാൻ പോലും ആവശ്യപ്പെട്ടു. എന്ത്? അള്ളാഹു പറയുകയാണ്, വഖുൽ, നബിയെ താങ്കൾ പറയണം, റബ്ബി അഊദു ബിക മിൻ ഹമസാതി ശയാത്തീൻ, അള്ളാഹുവേ, പിശാചിൻ്റെ ദുർബോധനങ്ങളിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന പ്രാർത്ഥന താങ്കളെ താങ്കൾ പറയണം. അല്ലാഹുവേ, പിശാചിൻ്റെ ദുർബോധനങ്ങളിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തേണമേ എന്ന് പ്രവാചകരെ താങ്കൾ പറയണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുകയാണ്.

0: രക്ഷിക്കാൻ വേണ്ടി മരണസമയത്ത് പിശാജ് അവൻ്റെ ഒരു മനുഷ്യൻ്റെ അടുക്കിലേക്ക് വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകം അധികരിപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ് ഔദു ബിക അയ്യതഖബ്ബത്തനി അശ്ശൈത്താനു ഇൻദൽ മൗത്ത്. അല്ലാഹുവേ, മരണസമയത്ത് പിശാജ് എൻ്റെ അടുക്കൽ വന്ന് എന്നെ അതിജയിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ് എന്നതാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ പോലും പിശാജിൻ്റെ കെടുതിയിൽ നിന്ന് രക്ഷ തേടുകയാണ്. പിശാജിൽ നിന്ന് രക്ഷ തേടുക എന്ന് പറയുമ്പോൾ അതിന് ചില പ്രത്യേക സന്ദർഭങ്ങളെല്ലാം പ്രത്യേകം ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് നാം ഔദു ഓതാറുണ്ട് അല്ലേ? കാരണം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, ഫഇദാ ഖറഅത്തൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതി തുടങ്ങിയാൽ, ഫസ്തഈദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാജിൽ നിന്ന് അള്ളാഹുവിനോട് നിങ്ങൾ രക്ഷ തേടണേ. പണ്ഡിതന്മാർ പറഞ്ഞു, ബിസ്മിയേക്കാൾ പ്രാധാന്യമാണ് ഖുർആൻ ഓതുമ്പോൾ ഔദു ഓതുക എന്നുള്ളതിന്. കാരണം അത് വിശുദ്ധ ഖുർആന്റെ പ്രത്യേക കൽപ്പനയാണ്. ഭാര്യാഭർത്താവ് ബന്ധപ്പെടുന്ന സമയത്ത് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ശൈത്വാൻ വജന്നിബി ശൈത്വാൻ മാ റസഖ്തന എന്ന പ്രാർത്ഥന നാം ചൊല്ലിക്കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന കുഞ്ഞിന് പിശാചിൻ്റെ ഉപദ്രവം ഏൽക്കുകയില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്ത് അവിടേക്ക് പ്രവേശിക്കുമ്പോൾ അവിടുന്ന് പ്രത്യേകം പ്രാർത്ഥിച്ച് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. എന്ത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസ്. ലേ അല്ലാഹുവേ, ആൺ പിശാചുക്കളിൽ നിന്നും പെൺപിശാചുക്കളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ് എന്ന പ്രാർത്ഥന. പ്രിയമുള്ളവരെ, എത്രയോ സന്ദർഭങ്ങളിൽ അല്ലാഹുവിൻ്റെ പ്രവാചകൻ പിശാചിൽ നിന്ന് രക്ഷ തേടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇത് മാതൃകയാക്കേണ്ടതുണ്ട്. പിശാചിൽ നിന്ന് നിരന്തരമായി രക്ഷ തേടാൻ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് നിർബന്ധമായും ഔദു ഓതാൻ നമുക്ക് സാധിക്കണമില്ല എങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നിടത്ത് നിന്ന് നമ്മുടെ മനസ്സിനെ മാറ്റാൻ പിശാചിന് ചിലപ്പോൾ സാധിച്ചേക്കാം. ആ ഒരു നന്മ എടുക്കുന്നതിന് പകരം മറ്റൊരു കാര്യം, വെറുതെ ഒരു ഉപകാരമില്ലാത്ത കാര്യം ചെയ്യാൻ വേണ്ടി പിശാച് നമ്മെ പ്രേരിപ്പിച്ചേക്കാം. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ കൃത്യമായി ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കണം. പിശാചിൻ്റെ കുതന്ത്രങ്ങളിൽ നിന്ന് പൂർണ്ണമായും രക്ഷ തേടാൻ വിശ്വാസികളായ നമുക്ക് കഴിയണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം ശത്രുവിനെ കീഴ്പ്പെടുത്താം ഭാഗം 2, ക്ലാസ് എടുത്തത് അബ്ദുല്ല മുഹ്സിൻ വണ്ടൂർ.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ലുൽ ഖുർആനിൽ ഇന്ന് സൂറത്തു ഇബ്രാഹീമിലെ 22-ാമത്തെ വചനത്തിലെ 2-ാമത്തെ ഭാഗമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ആദിൽ അബ്ദുൽ ഫത്താഹ് നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് റേഡിയോ ഹിഫ്ത്തുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സ്നേഹപൂർവം ക്ഷണിക്കുകയാണ്.

അൽഹംദുലില്ലാ, സൂറത്തു ഇബ്രാഹീം ആണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 22-ാമത്തെ ആയത്തിന്റെ ആദ്യത്തൊരു ഭാഗത്തിന്റെ ബാക്കി ഭാഗമാണ്. ഇൻഷാ അള്ളാ ആദ്യം ഞാനത് പാരായണം ചെയ്യാം.

0: അൽഹംദുലില്ലാ. നാം 22-ാമത്തെ ആയത്തിൻ്റെ 2-ാമത്തൊരു ഭാഗമാണ് നാം പഠിച്ചത്. ഇനി നമുക്ക് 3-ാമത്തൊരു ഭാഗമാണ് ബാക്കിയുള്ളത്. ഇൻഷാല്ലാ അത് നാം അടുത്തൊരു എപ്പിസോഡിൽ മനഃപ്പാഠമാക്കും. ഇൻഷാല്ലാ അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിർ ദഅവാനാ അൻൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഇബ്രാഹിം 22-ാമത്തെ വചനത്തിലെ 2-ാമത്തെ ഭാഗമാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ആദിൽ അബ്ദുൽ ഫത്താഹ്.
2: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകും. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.

0: പീസ് റേഡിയോയിൽ ഇനിയിപ്പോൾ നാം കേൾക്കുന്നു നുറുങ്ങുകൾ. സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ലജ്ജാശീലം, അബ്ദുൽ ജബ്ബാർ മദീനിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: ലജ്ജാശീലം. എഴുത്ത് അബ്ദുൽ ജബ്ബാർ മദീനി. മോശമായതും അർഹരുടെ അർഹതയിൽ കുറവ് വരുത്തുന്നതും വെടിയാൻ പ്രചോദനമാകുന്ന ഉത്തമ സ്വഭാവമാണ് ഹയാ അഥവാ ലജ്ജ. ചിലർ ലജ്ജാലുക്കളായി ജനിക്കുന്നു. ലജ്ജ അവർക്ക് പ്രകൃതിദത്തമായി റബ്ബിൻ്റെ ഔദാര്യമാകുന്നു. ലജ്ജാശീലം മുസ്ലിം മതനിഷ്ഠയിലൂടെ നേടിയെടുക്കുകയും ചെയ്യാറുണ്ട്. അതിനാലാണ് മതപരമായി തന്നോട് വിലക്കപ്പെട്ടതിൽ നിന്ന് ഒരു മുസ്ലിം വിട്ടകലുന്നതും. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നു, ലജ്ജാശീലം ഏറ്റവും ഉത്കൃഷ്ടവും ഉന്നതവും ഉദാത്തവും കൂടുതൽ ഉപകാരപ്രദവുമായ സ്വഭാവമാണ്. എന്നു മാത്രമല്ല അത് മനുഷ്യത്വത്തിൻ്റെ അത്രം പ്രത്യേകതയാണ്. ലജ്ജ ഒട്ടുമില്ലാത്തവന് മനുഷ്യത്വത്തിൻ്റെ മാംസവും രക്തവും അവയുടെ പുറന്തോടുമല്ലാതെ ഒന്നുമില്ല. അപ്രകാരം അവനിൽ യാതൊരു നന്മയുമില്ല. ലജ്ജ നന്മ മാത്രമാണെന്നും അത് നന്മ മാത്രമാണ് സമ്മാനിക്കുകയെന്നും തിരുമൊഴികളുണ്ട്. ഇമ്രാനുബിന് ഹുസൈനിൽ നിന്ന് നിവേദനം. തിരുദൂതർ പറഞ്ഞു, ലജ്ജ മുഴുവനും നന്മ മാത്രമാണ്. ഇമ്രാനിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു നിവേദനത്തിൽ ഇപ്രകാരമുണ്ട്, ലജ്ജാശീലം നന്മയല്ലാതെ കൊണ്ടുവരികയില്ല. ഇസ്ലാമിൽ ലജ്ജ എന്ന മഹനീയ സ്വഭാവത്തെ ഈമാനിൻ്റെ ഭാഗമാക്കിയത് അതിൻ്റെ പ്രാധാന്യവും അനിവാര്യതയുമാണ് അറിയിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലജ്ജ ഈമാനിൻ്റെ ശാഖയാണ്. ബുഖാരി. മനുഷ്യൻ തൻ്റെ രഹസ്യവും പരസ്യവും അറിയുന്ന അള്ളാഹുവിൻ്റെ മുന്നിലാണ് യഥാർത്ഥ ലജ്ജയുള്ളവനാകേണ്ടത്. ഇബ്നു മസ്ഊദിൽ നിന്ന് നിവേദനം, നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് യഥാവിധം ലജ്ജിക്കുക. ഞങ്ങൾ പറഞ്ഞു, തിരുദൂതരെ, ഞങ്ങൾ ലജ്ജിക്കുന്നു. അൽഹംദുലില്ലാ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയല്ല. എന്നാൽ അള്ളാഹുവിൽ നിന്ന് യഥാവിധമുള്ള ലജ്ജ എന്നാൽ താങ്കൾ താങ്കളുടെ തലയും തലയുൾക്കൊണ്ട അവയവങ്ങളും വയറും അതിലടങ്ങിയ അവയവവും സംരക്ഷിക്കലാണ്. താങ്കൾ മരണത്തെയും നാശത്തെയും ഓർക്കലാണ്. വല്ലവനും പരലോകത്തെ ഉദ്ദേശിച്ചാൽ അവൻ ഭൗതിക ലോകത്തെ അലങ്കാരങ്ങൾ ഉപേക്ഷിച്ചു. വല്ലവനും ഇപ്രകാരം പ്രവർത്തിച്ചാൽ അയാൾ അള്ളാഹുവിൽ നിന്ന് യഥാവിധം ലജ്ജിച്ചു.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. ലജ്ജാശീലത്തിൻ്റെ പ്രാധാന്യം വിശദീകരിക്കുന്ന അബ്ദുൽ ജബ്ബാർ മദീനിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.

0: മതപരമായ കാര്യങ്ങളിൽ കേട്ടുകേൾവികൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും വലിയ സ്ഥാനമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരേ വിഷയത്തിൽ തന്നെ പല വിധത്തിലുള്ള വീക്ഷണങ്ങളും വ്യാഖ്യാനങ്ങളും ഉയർന്നു കേൾക്കുമ്പോൾ ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാനാകാതെ സാധാരണക്കാരായ മനുഷ്യർ വലിയ ആശയക്കുഴപ്പത്തിലാകുന്നു. വികാരങ്ങൾക്കും വ്യക്തിഗത അഭിപ്രായങ്ങൾക്കും മുൻഗണന നൽകുന്ന ചർച്ചകൾ പലപ്പോഴും സത്യത്തെ മറച്ചുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് ആധികാരികമായ അറിവിൻ്റെയും തെളിവുകളുടെയും പ്രസക്തി. കേവലം ഊഹാപോഹങ്ങൾക്കപ്പുറം വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക വചനങ്ങളുടെയും വ്യക്തമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നത് ഓരോ വിശ്വാസിക്കും അനിവാര്യമാണ്. മതവിഷയങ്ങളിലെ ഭിന്നതകളും അഭിപ്രായ അനൈക്യങ്ങളും മാറ്റി നിർത്തി സത്യമെന്തെന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട്. പണ്ഡിതന്മാരടക്കം പങ്കെടുക്കുന്ന ഗൗരവമേറിയ ചർച്ചകളിലൂടെ സംശയങ്ങൾക്ക് കൃത്യവും വ്യക്തവുമായ മറുപടി നൽകാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം പ്രൂഫ് പോയിന്റ്. മതപരമായ സംശയങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും പ്രമാണബദ്ധമായ തെളിവുകളോടെ മറുപടി നൽകുന്ന സദസ്സ്. ഓരോ വിഷയത്തിലും സന്നിഗ്ധതകൾ നീക്കി സത്യത്തിൻ്റെ തെളിമയുള്ള വശങ്ങൾ മാത്രം പ്രമാണങ്ങളുടെ പിൻബലത്തോടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പ്രൂഫ് പോയിന്റ് ചെയ്യുന്നത്. ചിന്തകൾക്ക് ദിശാബോധം നൽകാനും പ്രമാണബദ്ധമായ പൂർണ്ണമായ അറിവ് സ്വന്തമാക്കാനും ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ വ്യാഴാഴ്ചയും രാത്രി കൃത്യം 8:30 ലൈവായി കേൾക്കാം വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിലൂടെ. ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ടിൽ നിന്നും പ്രമാണങ്ങളുടെ വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനൽ. വിസ്ഡം പ്രൂഫ് പോയിന്റ്, പൂർണ്ണമായ അറിവ് പ്രമാണങ്ങളിലൂടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഇനി നാം കേൾക്കുന്നത് ഹൃദയവസന്തം, സൂറത്തു അൽ മുഅ്മിനൂൻ 23-25 കൂടിയ വചനങ്ങൾ. ക്ലാസ് എടുത്തുകൊണ്ട് സഫീർ അൽ ഹിക്കമി നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആൻ 23 അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ വചനങ്ങളിലൂടെയാണ് നമ്മൾ ഹൃദയവസന്തത്തിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല വിജയിച്ച സത്യവിശ്വാസികളുടെ ഗുണങ്ങൾ പറഞ്ഞ ശേഷം മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങളാണ് പിന്നീട് സൂചിപ്പിച്ചത്. അതിനുശേഷം ആകാശങ്ങളുടെ, അതേപോലെ തന്നെ സൃഷ്ടികളുടെ, ജന്തുജാലങ്ങളുടെ ഒക്കെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല തുടർന്ന് പറഞ്ഞു. മനുഷ്യന് ഭക്ഷിക്കാൻ അനുവദിക്കപ്പെട്ട മൃഗങ്ങളിലുള്ള അത്ഭുതങ്ങളെക്കുറിച്ചും അല്ലാഹു സൂചിപ്പിച്ചു. ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കി നൽകുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കഴിവാണ്. അല്ലാഹുവിൻ്റെ തൗഹീദാണ്, അല്ലാഹുവിൻ്റെ വഹദാനിയത്താണ് നമുക്കതിലൂടെ ബോധ്യപ്പെടുന്നത്. ഇതെല്ലാം നൽകുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റാരുണ്ട്? ഈ ചെയ്യുന്ന കാര്യങ്ങൾ റബ്ബല്ലാതെ മറ്റാർക്കാണ് ചെയ്യാൻ കഴിയുക എന്ന ഒരു ചോദ്യവും ചിന്തയും ആണ് വായനക്കാരൻ്റെ മുന്നിൽ വിശുദ്ധ ഖുർആൻ വെച്ചു കൊടുക്കുന്നത്. അതിലൂടെ അള്ളാഹുവിൻ്റെ വഹദാനീയത്തിനെ, ഏകത്വത്തിന് നമുക്ക് ശരിയായ രൂപത്തിൽ ബോധ്യപ്പെടും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വഹദാനീയത്ത്, അവൻ്റെ തൗഹീദിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തിയ ശേഷം അള്ളാഹു പിന്നീട് പറയുന്നത് ചരിത്രത്തിലെ ഒരു സംഭവത്തെക്കുറിച്ചാണ്. അല്ലാമ റാസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വചനം കാണാൻ സാധ്യമാകും. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ വഹദാനീയത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അതിനെ തുടർന്ന് അള്ളാഹു ചരിത്രത്തിലെ ഒരു സംഭവം കൊണ്ടുവരുന്നത് പതിവാണ് എന്നാണ്. ഖുർആനിൽ മിക്ക സ്ഥലങ്ങളിലും ഈയൊരു അള്ളാഹുവിൻ്റെ സുന്നത്ത് കാണാൻ സാധ്യമാകുമെന്ന് അല്ലാമ റാസി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പഠിപ്പിക്കുന്നു. അപ്രകാരം അള്ളാഹുവിൻ്റെ വഹദാനീയത്തിനെ, കഴിവിനെ സൂചിപ്പിച്ച ശേഷം അള്ളാഹു ഇവിടെയും ചരിത്രമാണ് കൊണ്ടുവരുന്നത്. ഇവിടെ കൊണ്ടുവരുന്നത് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമാണ്. ഇമാം റാസി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഇതും പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം നമ്മൾ 22 വചനമായി പഠിപ്പിച്ചത് വഅലീഹ വഅലൽ ഫുൽകി തുഹ്മലൂൻ, ഒട്ടകത്തിൻ്റെ പുറത്തും അല്ലെങ്കിൽ കാലുകളുടെ പുറത്തും അതേപോലെ തന്നെ കപ്പലിലും അവർ വഹിപ്പിക്കപ്പെടുന്നു എന്ന്. കപ്പലിനെക്കുറിച്ച് അള്ളാഹു സൂചിപ്പിച്ച ശേഷമാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം സൂചിപ്പിക്കുന്നത്. അപ്പോൾ കപ്പലും തൊട്ട് മുമ്പത്തെ ആയത്തും ഇനി വരുന്ന ആയത്തും തമ്മിലുള്ള ബന്ധം അവിടെയാണ് എന്നും അല്ലാമ റാസി പഠിപ്പിക്കുന്നു. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹമാണ് ലോകത്ത് ആദ്യമായി കപ്പൽ ഉണ്ടാക്കിയ വ്യക്തി. അപ്പോൾ കപ്പലും നൂഹ് നബിയുടെ ചരിത്രവും തമ്മിൽ അള്ളാഹു കപ്പലിനെ കുറിച്ച് ദൃഷ്ടാന്തം പറഞ്ഞതും പിന്നീട് നൂഹ് നബിയുടെ ചരിത്രം കൊണ്ടും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. എങ്കിൽ നമുക്ക് ഇൻഷാല്ലാ ഈ വചനങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَلَقَدْ أَرْسَلْنَا نُوحًا إِلَى قَوْمِهِ فَقَالَ يَا قَوْمِ اعْبُدُوا اللَّهَ مَا لَكُمْ مِنْ إِلَٰهٍ غَيْرُهُ أَفَلَا تَتَّقُونَ فَقَالَ الْمَلَأُ الَّذِينَ كَفَرُوا مِنْ قَوْمِهِ مَا هَٰذَا إِلَّا بَشَرٌ مِثْلُكُمْ يُرِيدُ أَنْ يَتَفَضَّلَ عليكم ولو شاء الله لأنزل ملائكة ما سمعنا بهذا في آبائنا الأولين إن هو إلا رجل به جنة فتربصوا به حتى حين. അപ്പോൾ ഇൻഷാല്ലാ മൂന്ന് ആയത്തുകളാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. 23, 24, 25 വചനങ്ങൾ. ഈ വചനങ്ങളിൽ നേരത്തെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയ തജ്വീദിന്റെ നിയമങ്ങൾ ആവർത്തിച്ചു വരുന്നുണ്ട്. വലഖദ് എന്ന സ്ഥലത്തൊക്കെ കൽക്കലയുടെ നിയമങ്ങളാണ് അവിടെ വരുന്നത്. അതോടൊപ്പം തന്നെ മിൻ ഇലാഹിൻ എന്നിടത്ത്, സമാനമായ സ്ഥലങ്ങളിലൊക്കെ ഇളഹാറിൻ്റെ നിയമങ്ങൾ അഥവാ സുക്കൂനൽ നൂറിന് ശേഷം ഹറൂഫുൽ ഹൽക്ക് തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ പുറപ്പെടുമ്പോൾ അവിടെ ഇളഹാർ വെളിവാക്കിക്കൊണ്ട് ഉച്ചരിക്കണമെന്ന നിയമമാണ് അവിടെ വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ പഠിച്ച മദ്ദുൻ മുത്തസിൽ, ഒരേ വാചകത്തിൽ തന്നെ മദ്ദക്ഷരവും ഹംസയും വന്നാൽ ചൊല്ലുന്ന വലൗഷാ മലായിക്ക, അവിടെയൊക്കെ അബഇന എന്നിടത്തൊക്കെ ആ മദ്ദുൻ മുത്തസിലാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ 24-ാമത്തെ വചനത്തിൽ അവിടെ മാ ഹാദ എന്നതൊരു പദമാണ്. ഇല്ല എന്നത് മറ്റൊരു വാക്കാണ്. നമ്മൾ പറഞ്ഞു മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നാൽ അവിടെ ദീർഘിപ്പിക്കണം. അത് നേരത്തെ നമ്മൾ പഠിച്ച മദ്ദുൻ മുത്തസിൽ ഒറ്റ വാക്കിൽ തന്നെ മദ്ദക്ഷരവും ഹംസയും വന്നാലുള്ള നിയമമാണ് പറഞ്ഞത്. ഇവിടെ മാ ഹാദ എന്നത് ഒരു വാക്കാണ്, അഥവാ മദ്ദക്ഷരം ഒരു വാക്കിൻ്റെ അവസാനത്തെ അക്ഷരമാണ്. ഇല്ല ഹംസ അടുത്ത വാക്കിലെ ആദ്യത്തെ അക്ഷരവുമാണ്. അങ്ങനെ രണ്ട് അക്ഷരങ്ങൾ രണ്ട് വാക്കുകളിലായിക്കൊണ്ട് മദ്ദക്ഷരവും ഹംസയും വന്നാൽ ഇത് വേർപെട്ട് കഴിഞ്ഞു, എന്നാൽ അവിടെ നീട്ട അനിവാര്യവുമാണ്. അതുകൊണ്ട് തന്നെ ഈ മദ്ദിനെ മദ്ദുൻ മുൻഫസിൽ എന്നാണ്. നേരത്തെ നമ്മൾ മദ്ദുൻ മുത്തസിൽ ചേർന്ന് വരുന്ന മദ് എന്ന് പറഞ്ഞു. ഇവിടെ മദ്ദുൻ മുൻഫസിൽ വേർപെട്ട് നിൽക്കുന്ന മദ് എന്നാണ് ഈ നിയമം അറിയപ്പെടുന്നത്. മദ്ദുൻ മുത്തസിൽ നമ്മൾ പറഞ്ഞു അനിവാര്യമായും 5-7 വരെയൊക്കെ നമ്മൾ നീട്ടി ഓതണമെന്ന്. എന്നാൽ ഇവിടെ നമുക്ക് രണ്ട് മാത്രം ഓതിയാലും ശരിയാകും. അതേപോലെ തന്നെ ദീർഘമായി 6 രൂപത്തിൽ നീട്ടി ഓതിയാലും ശരിയാകും. ഒന്നുകിൽ മാ ഹാദ ഇല്ല എന്ന് നമുക്ക് ഓതാം, അല്ലെങ്കിൽ മാ ഹാദ ഇല്ല ബഷർ എന്നും നമുക്ക് ഓതൽ അനുവദനീയമാണ്. അപ്പോൾ ആ നിയമമാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. വേറെയും നിയമങ്ങളുണ്ട്, ഇൻഷാല്ലാ നമുക്ക് വരും ക്ലാസ്സുകളിൽ ഒരു ദിവസം ഒരു നിയമം എന്ന രൂപത്തിൽ പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകാം ഇൻഷാല്ലാ. ഇനി എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വചനത്തിലൂടെ പറയുന്നത്? വലഖദ് നേരത്തെ ആവർത്തിച്ച് വന്ന പദമാണ്. അതിൻ്റെ അർത്ഥം വലഖദ് എന്ന് പറഞ്ഞാൽ നിശ്ചയമായും എന്നാണ് അർത്ഥം. ലഖദ് അർസൽനാ. അർസല എന്ന് പറഞ്ഞാൽ അയച്ചു എന്നർത്ഥം. അർസൽനാ എന്ന് പറഞ്ഞാൽ നാം അയച്ചു എന്നാണ് അർത്ഥം. അർസൽനാ നാം അയച്ചു. ആരെ? നൂഹൻ. നൂഹിനെ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നാം അയച്ചു. ഇല ഖൗമിഹി. ഖൗമെന്ന് പറഞ്ഞാൽ സമൂഹം, സമുദായം എന്നൊക്കെയാണ് അർത്ഥം. ഖൗമിഹി എന്ന് പറഞ്ഞാൽ അവൻ്റെ സമൂഹം എന്നാണ്. ഇവിടെ നൂഹ് നബി ആകുമ്പോൾ നമ്മൾ അർത്ഥം വെക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എന്ന് നമ്മൾ അർത്ഥം വെക്കണം ബഹുമാന പുരസരം. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഖൗമിഹി എന്ന് പറഞ്ഞാൽ അവനെ എന്ന് പറയുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ നാം അദ്ദേഹത്തിൻ്റെ ഖൗമിലേക്ക് പറഞ്ഞയച്ചു. ഫഖാല ഫ എന്നിട്ട് ഖാല അദ്ദേഹം പറഞ്ഞു, അഥവാ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. യാ ഖൗം എൻ്റെ സമൂഹമേ. യാ എന്നത് അടുത്തോ അകലോ ഒക്കെ ഉള്ള ആളെ നീട്ടി വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ്. ഹർഫു നിദ എന്നാണ്. നിദ എന്ന് പറഞ്ഞാൽ വിളിക്കലാണ്. ആ നിദാവിന് വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് യാ. യാ അബ്ദുള്ള, യാ ഫാത്തിമ എന്നൊക്കെ നമ്മൾ വിളിക്കും. ഏ ഫാത്തിമ, ഏ അബ്ദുള്ള എന്ന്. അദ്ദേഹം ഇവിടെ എ സമൂഹമേ യാ കൗം, എ സമൂഹമേ കൗമീ എന്നാണ് അവിടെ യാ നഷ്ടപ്പെട്ടതാണ് പാരായണത്തിൻ്റെ ഭാഷാ നയം അനുസരിച്ചുകൊണ്ട്. അപ്പോൾ യാ കൗമി, അല്ലയോ എൻ്റെ സമൂഹമേ, ഉഅബുദുല്ലാഹ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ യാ കൗം എന്ന് നിർത്തിയിട്ട് പിന്നെ ഓതുകയാണെങ്കിൽ ഉഅബുദു എന്നാണ് ഓതേണ്ടത്, ബഇന ലമ്മൺ. എന്നാൽ ചേർത്തി ഓതുകയാണെങ്കിൽ യാ കൗമി അഅബുദുല്ലാഹ്, മീമിൻ്റെ ഹർക്കത്തിലേക്ക് ചേർത്തിയാണ് നമ്മൾ ഓതേണ്ടത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഉഅബുദു, നിങ്ങൾ ആരാധിക്കുക അല്ലാ അല്ലാഹുവിനെ. മാലക്കും, നിങ്ങൾക്കില്ല, മിൻ ഇലാഹിൻ, ഇലാഹ് ആരാധ്യൻ, ഗൈറുഹു അവനല്ലാതെ. അപ്പോൾ വലക്കത് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫഖാൽ യാ ഖൗമി അബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു എന്ന് പറഞ്ഞാൽ നാം നൂഹിനെ അദ്ദേഹത്തിൻ്റെ സമുദായത്തിലേക്ക് പറഞ്ഞയച്ചു. അദ്ദേഹം ഇപ്രകാരം പറയുകയും ചെയ്തു, എൻ്റെ സമൂഹമേ, നിങ്ങൾക്ക് അവനല്ലാതെ അല്ലാ, അഥവാ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക, അവനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ആരാധ്യനില്ല എന്ന്. അഫലാ തത്തഖൂൻ, അപ്പോൾ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നില്ലേ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ, തഖ്‌വ പാലിക്കുന്നില്ലേ. അഫലാ തത്തഖൂൻ, നിങ്ങൾ തഖ്‌വ പാലിക്കുന്നില്ലേ എന്നാണ് ചോദ്യം. അപ്പോൾ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സമുദായത്തെ വിളിച്ചതും അദ്ദേഹം പറഞ്ഞതുമായ ആവശ്യവുമാണ് ആ ആയത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ കൗം അദ്ദേഹത്തിന് കൊടുത്ത മറുപടിയാണ് അടുത്ത വചനത്തിൽ അല്ലാഹു പറയുന്നത്. ഫഖാൽ, അപ്പോൾ പറഞ്ഞു, അൽ മല, മല എന്ന് പറഞ്ഞാൽ പ്രമാണിമാർ എന്നർത്ഥം, അഥവാ ഉന്നത കുലത്തിലുള്ള അധികാരമുള്ള സോപാനങ്ങളിൽ കഴിയുന്ന ആളുകൾക്കാണ്, ഉന്നതിയിലുള്ള ആളുകൾക്കാണ് പ്രമാണിമാർ, പ്രധാനികൾ എന്നൊക്കെ മല എന്നതിൻ്റെ അർത്ഥം. എങ്ങനെയുള്ള മലകൾ, എങ്ങനെയുള്ള പ്രമാണിമാർ? അല്ലദീന കഫറു, നിഷേധികളായ, സത്യനിഷേധികളായ പ്രമാണിമാർ പറഞ്ഞു, മിൻ കൗമിഹി, അദ്ദേഹത്തിൻ്റെ കൗമിൽപ്പെട്ട, അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ട നിഷേധികളായ പ്രമാണികൾ പ്രതികരിച്ച രൂപമാണ് പറയുന്നത്. എന്താണ് അവർ പറഞ്ഞത്? മാ ഹാദ, ഇതല്ല. ഹാദ എന്ന് പറഞ്ഞാൽ ഇത്, മാ എന്ന് പറഞ്ഞാൽ നിഷേധമാണ്. മാ ഹാദ, ഇതല്ല. ഇല്ലാ ബഷറുൻ, ബഷർ അല്ലാതെ, ബഷർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, ഇല്ലാ ബഷർ, മനുഷ്യനല്ലാതെ. മാ ഹാദ ഇല്ലാ ബഷർ എന്ന് പറഞ്ഞാൽ ഇതൊരു മനുഷ്യനല്ലാതെ മറ്റാരുമില്ല, അഥവാ ഇതൊരു മനുഷ്യൻ മാത്രമാകുന്നു. രണ്ട് നെഗറ്റീവുകൾ ചേർക്കുന്ന രൂപത്തിലൊരു വാചകം വന്നാൽ അത് മാത്രം എന്ന അർത്ഥമാണ് കിട്ടുക. ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ, ഇലാഹില്ല, ആരാധ്യനില്ല, ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആരാധ്യനായി അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നാണ്. മാ ഹാദ ഇല്ലാ ബഷർ എന്ന് പറഞ്ഞാൽ ഇത് മനുഷ്യൻ മാത്രമാണ് എന്നാണ് അർത്ഥം. അപ്പോൾ മാ ഹാദ ഇല്ലാ ബഷർ, ഇത് മനുഷ്യനല്ലാതെ മറ്റാരുമില്ല. എങ്ങനെയുള്ള മനുഷ്യൻ, എങ്ങനെയുള്ള ബഷർ? മിസ്ലുക്കും, നിങ്ങളെപ്പോലെയുള്ള, മിസൽ എന്ന് പറഞ്ഞാൽ പോലെ, കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ, നിങ്ങളെപ്പോലെയുള്ള മനുഷ്യനല്ലാതെ മറ്റാരുമില്ല ഇത്. യുരീദു, ആ മനുഷ്യൻ, അവൻ, അഥവാ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഉദ്ദേശിക്കുന്നു, അയ്യ തഫദ്ദല അലൈക്കും, നിങ്ങൾക്ക് മേൽ ഫളൽ ഉണ്ടാകുവാൻ. ഫളൽ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠത, നിങ്ങൾക്കുമേൽ ശ്രേഷ്ഠനാകാൻ വേണ്ടിയാണ് അവൻ ഉദ്ദേശിക്കുന്നത്. വലൗ ഷാ അല്ലാ, വലൗ എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ, അങ്ങനെ ആയാൽ എന്നൊക്കെ അർത്ഥമാണ്. ഷാ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക, ഉദ്ദേശിച്ചു അല്ലാ. വലൗ ഷാ അല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചെങ്കിൽ, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, ല അൻസല, അവൻ അയക്കുക തന്നെ ചെയ്യും, മലായിക്കത്തൻ, മലക്കിൻ്റെ ജമ്മാണ് മലായിക്കത്ത്, അവൻ മലക്കുകളെ അയക്കുക തന്നെ ചെയ്യും. എങ്ങനെയുള്ളത്? മാസ്, അദ്ദേഹം അവൻ അയക്കുക തന്നെ ചെയ്യും, അഥവാ ഈ നൂഹ്, നിങ്ങളിലേക്ക് അയക്കപ്പെട്ട നൂഹ്, അവൻ നിങ്ങളെക്കാൾ ശ്രേഷ്ഠനാകാൻ വേണ്ടി, വലിയവനാകാൻ വേണ്ടി അവൻ സ്വമേധയാ പറഞ്ഞ് പരത്തുന്ന കാര്യങ്ങളാണ് ഇത് എന്ന് പ്രമാണിമാർ സാധാരണക്കാർക്ക് പറഞ്ഞുകൊടുത്ത് അവരെ വഴിപഴപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. എന്നിട്ട് അവർ പറഞ്ഞ കാരണം എന്താണ്? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ശ്രേഷ്ഠനാകാൻ വേണ്ടി ഇവിടെ ചില ജൽപ്പനങ്ങൾ നടത്തുക എന്ന് പറയാനുള്ള കാരണം എന്താണ്? മാ സമി അന ബിഹാദ ഫിയാബായിൻ ലൗലിൻ, മാ സമി അന, നമ്മൾ കേട്ടിട്ടില്ല, ബിഹാദ ഇപ്രകാരമുള്ള ഒരു കാര്യം, ഫി ആബഇന, ഞങ്ങളുടെ അബിൻ്റെ ജമ്മാണ് ആബ, ഞങ്ങളുടെ പിതാക്കളിൽ നിന്ന്, ഞങ്ങളുടെ മുൻകാലഘട്ടത്തിലെ ഞങ്ങളുടെ പിതാക്കളിൽ നിന്നും അവരുടെ പിതാക്കളിൽ നിന്നും പ്രപിതാക്കളിൽ നിന്നും, അൽ ഔവലീൻ, ആദ്യ കാലഘട്ടത്തിലുള്ള, അല്ലെങ്കിൽ മുമ്പേ കടന്നുപോയ പൂർവികരായ ഞങ്ങളുടെ പിതാക്കന്മാരിൽ നിന്നും, ഇവൻ ഈ പറയുന്ന, അഥവാ നൂഹ് പറയുന്ന ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ മുൻഗാമികൾ പറഞ്ഞു കേട്ട പരിചയമില്ല എന്നാണ് അവർ പറയുന്നത്. എന്നിട്ട് വീണ്ടും അവർ പറഞ്ഞു, ഇന്നുഹുവ ഇല്ല റജുലുൻ ബിഹി ജിന്ന, ഇന്നുഹുവ, നിശ്ചയമായും അവനല്ല, ഇല്ലാ റജുലുൻ, ഒരു മനുഷ്യനല്ലാതെയല്ല, ബിഹി, അവനെ ബാധിച്ചിരിക്കുന്നു, ജിന്നതുൻ, അവന് ഭ്രാന്ത് ബാധിച്ചിരിക്കുന്നു. ഫതറബ്ബസൂ, അതിനാൽ നിങ്ങൾ കരുതിയിരിക്കുക ബിഹി അവനെ, ഹത്താഹീൻ കുറച്ച് കാലം നിങ്ങൾ കരുതിയിരിക്കുക. നിശ്ചയമായി ഇവനീ പറയുന്നത് അവൻ്റെ ഭ്രാന്ത് നിമിത്തം മാത്രമാണ്. അതുകൊണ്ട് ഇവൻ്റെ ഭ്രാന്തിൻ്റെ ഒരു വ്യക്തത വരാൻ വേണ്ടി നിങ്ങൾ കുറച്ച് കാത്തിരിക്കൂ എന്ന് അദ്ദേഹത്തെ ഭ്രാന്തനായിക്കൊണ്ട് ചിത്രീകരിച്ച് ജനങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് ശ്രദ്ധ തിരിക്കുവാൻ അദ്ദേഹം ജനങ്ങൾ വഴിപഴപ്പിക്കുവാനും വേണ്ടി പ്രമാണികൾ പരിശ്രമിച്ചു എന്നാണ്. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു പറഞ്ഞയച്ച ചരിത്രമാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മാ സമിഅന ബി ഹാദാ ഫി ആബാഇനൽ അവ്വലീൻ, ഞങ്ങൾ ഞങ്ങളുടെ മുൻഗാമികളിൽ നിന്ന് കേട്ടിച്ചില്ല എന്ന് പറഞ്ഞ അവർക്ക് പരിചയമില്ല. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെയുള്ള വർത്തമാനം അവർക്ക് പരിചയമില്ല. ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹി സ്വലാത്തു വസ്സലാമിയെ അള്ളാഹു വിലക്കിയ കനി കഴിച്ചത് കൊണ്ട് തന്നെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. ഭൂമിയിലേക്ക് പറഞ്ഞയച്ച ആദം അലൈഹി സ്വലാത്തു വസ്സലാം, പിന്നീട് അദ്ദേഹത്തിൻ്റെ മക്കളുമൊക്കെയായി സന്താന പരമ്പരകളുണ്ടായി. ആദം അലൈഹി സ്വലാത്തു വസ്സലാം നമുക്കറിയാം അള്ളാഹുവിനെ മാത്രമാണ് അദ്ദേഹം വിളിച്ച് പ്രാർത്ഥിച്ചത്. അള്ളാഹു അല്ലാത്ത മറ്റൊരു ആരാധന അദ്ദേഹത്തിന് പരിചയമില്ല. കാരണം അള്ളാഹു ഉണ്ടാക്കിയ മനുഷ്യനാണ്, സൃഷ്ടിച്ച മനുഷ്യനാണ്. അള്ളാഹുവിൻ്റെ മതമായ ഇസ്ലാമിലാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായിരുന്നത്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ മക്കളും അള്ളാഹു പഠിപ്പിച്ച ഏകദൈവ വിശ്വാസമായ ഇസ്ലാമിലായിരുന്നു അവരുണ്ടായിരുന്നത്. അതിനെ തുടർന്നുള്ള 10 തലമുറകൾ, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കഴിഞ്ഞുള്ള 10 തലമുറകൾ ശുദ്ധ തൗഹീദിലായിരുന്നു അവർ ഉണ്ടായിരുന്നത്. 10-ാമത്തെ തലമുറയാണ് അവരിലേക്കാണ് ശിർക്ക് കടന്നു വന്നത്. പിശാജ് ആദ്യം അവരിലെ മാന്യന്മാരായ നല്ലവരായിരുന്ന ആളുകൾ മരണപ്പെട്ടു പോയപ്പോൾ വദ്ദ്, സുവാ, യഊഖ്, യഊസ്, നസർ പോലെയുള്ള അവരുടെ മുൻഗാമികളായ സജ്ജനങ്ങളെ ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ തൊട്ടുശേഷമുള്ള ആളുകളുടെ ഒന്നുകൊണ്ട് നിങ്ങളുടെ മുൻഗാമികളെ ഇനി ബാക്കിൽ വരുന്ന ആൾക്ക് പരിചയമുണ്ടാവുകയില്ല, അതുകൊണ്ട് നിങ്ങൾ അവരുടെ രൂപം വരച്ച് വെക്കണം, അവരുടെ പ്രതിമ ഉണ്ടാക്കി വെക്കണമെന്ന് പറഞ്ഞ് അവരെ വശംവദനാക്കുകയും അവർ നല്ലതാണെന്ന് കരുതിക്കൊണ്ട് അവർ പ്രതിമ ഉണ്ടാക്കി രൂപമുണ്ടാക്കി വെക്കുകയും അതിനുശേഷം അടുത്ത തലമുറയിൽ വരുന്നവർ ഈ പ്രതിമ അവരുടെ ഇതാണെന്ന് അവർക്കറിയാതെ വന്നപ്പോൾ പിശാജ് വീണ്ടും അവരിലേക്ക് വന്നുകൊണ്ട് ഒരുപാട് പേർ മരണപ്പെട്ടു പോയിട്ടുണ്ട്, പക്ഷേ അവരുടെ ഒന്നും പ്രതിമകളും ചിത്രങ്ങളും കാണാനില്ല. അപ്പോൾ ഇവർ മഹാന്മാരാണ്, ആരാധനമാരാണെന്ന് പറഞ്ഞ് അവരെ പറ്റിക്കുകയും അങ്ങനെ അവർ അള്ളാഹു അല്ലാത്തവരിലേക്ക് ഈ മഹാന്മാരിലേക്ക് തിരിയുന്ന ശിർക്ക് ആദ്യമായി വരുന്നത് 10 തലമുറകൾക്ക് ശേഷമാണ്. ആ ശിർക്ക് കടന്നു വന്ന സമൂഹത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി റിസാലത്തുമായി കൊണ്ട് പറഞ്ഞയച്ച ആദ്യത്തെ റസൂലാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. അതിനു മുമ്പ് കടന്നുപോയി ആദം, ഇദ്രീസ് പോലെയുള്ള പ്രവാചകന്മാരൊന്നും റസൂലുമാരായിരുന്നില്ല, അവരൊക്കെ നബിമാരാണ്. നബിമാരും റസൂലും തമ്മിലെ വ്യത്യാസം എന്താണ്? നബിമാരെന്ന് പറഞ്ഞാൽ നിലവിലുള്ള ശരീഅത്തിൽ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അവരെ പ്രബോധനം ചെയ്യാനും വേണ്ടി നിയുക്തരാക്കപ്പെട്ടവരാണ്. റസൂലെന്ന് പറഞ്ഞാൽ നിലവിലെ ശരീഅത്തിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് പുതിയ ശരീഅത്ത് സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി വന്ന റിസാലത്ത് പ്രബോധന ദൗത്യം ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ് റസൂലുമാർ. അങ്ങനെ ആദ്യത്തെ റസൂലാണ് അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ ആ പ്രവാചകൻ ശിർക്ക് ചെയ്ത ഈ സമൂഹത്തെ, നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യം ശിർക്കാണ് എന്ന് അവർ ബോധ്യപ്പെടുത്തുന്ന സൂറത്ത് നൂഹിൻ്റെ ആദ്യ വചനങ്ങളിലൂടെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ഈ പ്രബോധന ദൗത്യം അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവേ, ഇന്നീ ദഅവ്തു ഖൗമി ലൈലൻ വനഹാറ ഫലം യസീദുകും ഇല്ലാ ഫിറാറ. അള്ളാഹുവേ, രാവും പകലും വ്യത്യാസമില്ലാതെ ഞാൻ അവരെ വിളിച്ചു, എന്നാൽ അവർ ഓടി ഒളിക്കുകയല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. അവരെ ഒറ്റക്ക്, അവരെ സംഘമായിക്കൊണ്ട്, രഹസ്യമായിക്കൊണ്ട്, പരസ്യമായിക്കൊണ്ട് ഒക്കെ ഞാൻ അവരെ ക്ഷണിച്ചിട്ടുണ്ട്, പക്ഷേ എൻ്റെ ശബ്ദം കേൾക്കാതെ ചെവിയടച്ചു പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് അവർ ഓടി ഒളിക്കുകയായിരുന്നു എന്ന രൂപത്തിലൊക്കെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം ചെയ്ത പ്രവർത്തനങ്ങൾ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ, ഇന്നഹു ഇല്ലാ റജുലും ബിഹി ജിന്ന, ഇത് വെറും ഭ്രാന്തന് മാത്രമാണ്, നിങ്ങൾ കേൾക്കേണ്ടതില്ല എന്ന രൂപത്തിലെ പരിഹാസവാചകങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതും ഇതല്ലാത്തതുമായ പരിഹാസങ്ങൾ ധാരാളം ണമദ്ദേഹം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാരിൽ അഥവാ ഹൃദയം ധൈര്യം കൊടുക്കപ്പെട്ട പ്രവാചകന്മാരിൽ ഒന്നാമത്തെ പ്രവാചകനെ നൂഹ് നബി എണ്ണിയിട്ടുള്ളത്. 950 വർഷമാണ് അദ്ദേഹം പ്രബോധനം നടത്തിയത്. ആ 950 വർഷക്കാലം പ്രബോധനം നടത്തിയിട്ടും അദ്ദേഹത്തിന് വളരെ വിരലെണ്ണാവുന്ന കുറച്ചാളുകൾ മാത്രമാണ് അദ്ദേഹത്തിന് ദൗത്യത്തിൻ്റെ ഉത്തരമായി കൊണ്ട് കിട്ടിയത്. സ്വന്തം മകനെപ്പോലും അദ്ദേഹത്തിന് ഈ ദൗത്യത്തിൻ്റെ കൂടെ കിട്ടാത്ത അവസ്ഥാവിശേഷം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രയാസം സഹിക്കേണ്ടി വന്ന അദ്ദേഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്തിൽ പറയുന്നത്. ആദ്യം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അദ്ദേഹത്തിൻ്റെ കൗമിലേക്ക് പറഞ്ഞയച്ചു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല 23-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നത്. അവരോട് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? മാലക്കും ബിൻ ഇലാഹിൻ ഗൈറു അഫലാ തത്തഖൂൻ, നിങ്ങൾ ആരാധിക്കേണ്ടത് ഏകനായ അള്ളാഹുവിനെ മാത്രമാണ്, നിങ്ങൾക്ക് അവനല്ലാത്ത മറ്റൊരാരാധ്യനുമില്ല, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നതാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. പക്ഷേ അതിനുശേഷം പ്രമാണിമാരായ ആളുകൾ അദ്ദേഹത്തെ എതിർത്ത് അവർ പറഞ്ഞ ന്യായങ്ങൾ എന്തായിരുന്നു? എല്ലാ പ്രവാചകന്മാരുടെ സമൂഹവും പറഞ്ഞ ന്യായമാണ് ആദ്യം മുതൽ ആളുകൾ പറഞ്ഞത്, ഈ മനുഷ്യൻ ഇന്നഹു ഇല്ലാ ബശറുൻ, ഇമാഹാദ ഇല്ലാ ബശറുൻ മിസ്ലുക്കും, നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യൻ മാത്രമാണിവൻ. അതേപോലെ തന്നെ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദൗത്യം കൃത്യമായി പഠിപ്പിക്കണമായിരുന്നെങ്കിൽ അള്ളാഹു ഒരു മലക്കിനെ പറഞ്ഞേക്കുമായിരുന്നു. അള്ളാഹു ഉദ്ദേശിച്ച അള്ളാഹു മലക്കിനെ പറഞ്ഞേക്കാമായിരുന്നു, പക്ഷെ ഇത് മനുഷ്യൻ മാത്രമാണ്. അതുകൊണ്ട് ഇവനെ കേൾക്കേണ്ടതില്ല, ഇവന് ഭ്രാന്ത് കൊണ്ട് ഇവന് വിളിച്ചു പറയുന്നതാണ് എന്ന രൂപത്തിലുള്ള സംസാരങ്ങളാണ് അവർ നടത്തിയത് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. എല്ലാ പ്രവാചകന്മാരുടെ സമൂഹവും ഇതേ വർത്തമാനമാണ് അവർ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ അള്ളാഹു നൂഹ് നബിയുടെ ചരിത്രം ആരംഭിക്കുകയാണ്. തുടർന്നുള്ള വചനങ്ങളിലും അള്ളാഹു നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൻ്റെ ബാക്കി പത്രമാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. ഇൻഷാ അള്ളാഹ് വരും എപ്പിസോഡുകളിൽ നമുക്ക് ആ വിഷയങ്ങൾ കൃത്യമായി പഠിക്കാം. അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, ജസാകുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം, സൂറത്തുൽ മുഅ്മിനൂനിലെ 23 മുതൽ 25 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. നൂഹ് നബി അലൈഹിസ്സലാമയുടെ പ്രബോധനത്തെക്കുറിച്ചാണ് ഈ വചനങ്ങളിലൂടെ നാം മനസ്സിലാക്കിയത്. ക്ലാസ് എടുത്തത് സഫീർ അൽ ഹിക്കമി.
4: അപ്രതീക്ഷിതമായൊരു ദിവസം അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്ക് ഇറക്കി വെച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിൻ്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തൻ്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു, അവരുടെ മക്കളെ അനാഥരെന്ന് വിളിച്ചു. ഈ വിധവകൾ അവർ നമ്മുടെ ചിന്തയിലെ ചോദ്യങ്ങളാണോ? അവർ നമ്മുടെ ആലോചനയിലെ വിഷയങ്ങളാണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അവരുണ്ടോ? തുറിച്ച കണ്ണുമായി കാമവെറിയന്റെ നോട്ടങ്ങൾക്കു മുന്നിൽ ചൂളിപ്പോയി തലതാഴ്ത്തി തടി രക്ഷപ്പെടുത്തുന്ന, നൊമ്പരങ്ങളുടെ തീരാത്ത നൊമ്പരങ്ങളുടെ കടലടിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളുണ്ട്. അവരെ ആശ്വസിപ്പിക്കൽ, കൂടെ നിൽക്കൽ, ചേർന്ന് നിൽക്കൽ, അവരുടെ മക്കൾക്ക് ആഘോഷ നിമിഷങ്ങളിലും അധ്യയന ദിനങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ, യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തിരിയിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി വെച്ചു കൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ചു നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക്, ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എന്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിന്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ നല്ല നടപ്പും

0: സർക്കാർ ഓഫീസുകളിൽ എത്ര കയറിയിറങ്ങിയിട്ടും ഉദ്ദേശിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലേ? ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ പുതിയ രേഖകൾ ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ തിരിച്ചയക്കുമ്പോൾ നിരാശയോടെ മടങ്ങേണ്ടി വരാറുണ്ടോ? അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും പെൻഷനുകളും ധനസഹായവും തൊട്ടരികിലുണ്ടായിട്ടും കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് മാത്രം അത് നേടിയെടുക്കാൻ കഴിയാതെ പോകുന്ന എത്രയോ സാധാരണക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഏത് അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്, എവിടെയാണ് സമീപിക്കേണ്ടത്, എന്തൊക്കെ രേഖകളാണ് കൂടെ കരുതേണ്ടത് എന്നറിയാതെ വലയുന്ന പൊതുജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്നാൽ ഇനി നിരാശപ്പെടേണ്ടതില്ല. അനാവശ്യമായി കയറിയിറങ്ങി സമയം പാഴാക്കേണ്ടതുമില്ല. പൊതുജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് അറിയേണ്ടതെല്ലാം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലേക്കെത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ എളുപ്പമാകുന്നു. അതെ, പീസ് റേഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ജനക്ഷേമം. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ ധനസഹായങ്ങൾ, പെൻഷനുകൾ, റേഷൻ കാർഡ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ സ്വന്തമാക്കാമെന്ന് ലളിതമായ ഭാഷയിൽ ഈ പൊതുജന സമ്പർക്ക പരിപാടിയിലൂടെ തന്നെ മനസ്സിലാക്കാം. അപേക്ഷിക്കേണ്ട രീതികളും ആവശ്യമായ രേഖകളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അവകാശങ്ങൾ ചോദിച്ചറിയാനും അർഹതപ്പെട്ടത് അനായാസം നേടിയെടുക്കാനും പൊതുജനങ്ങളെ പ്രാപ്തമാക്കുന്ന അറിവിന്റെ പുതിയ ശബ്ദമാണ് ജനക്ഷേമം. സർക്കാർ സേവനങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തും വിധം ലളിതം. ജനങ്ങളുടെ ക്ഷേമത്തിനായി അറിവിന്റെ വഴികാട്ടിയായി ജനക്ഷേമം. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാൻ മറക്കരുത്. നിങ്ങളുടെ അവകാശങ്ങൾ അറിഞ്ഞിരിക്കൂ, ആനുകൂല്യങ്ങൾ നേടിയെടുക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: سبيل الدموع سبيل مريح
3: സൗന്ദര്യം ആപേക്ഷികമാണ്. എല്ലാവർക്കും ഒരുപോലെ അനുഭവപ്പെടുന്ന ഒന്നല്ല സൗന്ദര്യബോധം. ഒരാൾക്ക് മനോഹരമായി തോന്നുന്ന വ്യക്തിയോ വസ്തുവോ മറ്റൊരാൾക്ക് മനോഹരമായി തോന്നണമെന്നില്ല. പക്ഷെ എന്നിരുന്നാലും എല്ലാവരുടെ ഹൃദയത്തിലും ഒരുപോലെ സൗന്ദര്യം അനുഭവപ്പെടുന്ന അഞ്ചു കാര്യങ്ങളാണ് ഇന്നത്തെ ചിന്തയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ദ ബ്യൂട്ടി ഓഫ് ദ മൈൻഡ് ഈസ് ഇൻ ഗുഡ് തോട്ട്സ്. ഏറ്റവും നല്ല ബുദ്ധി എന്നുള്ളത് നല്ല നല്ല ചിന്തകളാണ്. ദ ബ്യൂട്ടി ഓഫ് ദ ടങ് ഈസ് ഇൻ സൈലൻസ്. ഏറ്റവും നല്ല സൗന്ദര്യമുള്ള നാവ് മൗനമുള്ള നാവാണ്. ദ ബ്യൂട്ടി ഓഫ് വേർഡ്സ് ഈസ് ഇൻ ട്രൂത്ത്സ്. ഏറ്റവും നല്ല സൗന്ദര്യമുള്ള വാക്ക് സത്യസന്ധതയാണ്. ദ ബ്യൂട്ടി ഓഫ് ഫേസ് ഈസ് ഇൻ വേർഷിപ്പ്. ഏറ്റവും നല്ല സൗന്ദര്യമുള്ള മുഖം നന്മയുള്ള മുഖമാണ്. ഏറ്റവും അവസാനത്തെ അഞ്ചാമത്തെ സൗന്ദര്യം, ദ ബ്യൂട്ടി ഓഫ് ഹേർട്ട് ലൈസ് ഇൻ ഫ്രീ ഫ്രം എൻവി. അസൂയകളിൽ നിന്ന് മുക്തമായ ഒരു ഹൃദയം ആണ് ഏറ്റവും നല്ല സൗന്ദര്യമുള്ള ഹൃദയം.
4: അപ്പൊ അഞ്ച് സൗന്ദര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന് മനസ്സിന്റെ സൗന്ദര്യം അല്ലേ,
3: മുഖത്തിന്റെ സൗന്ദര്യം, വാക്കിന്റെ സൗന്ദര്യം, അതേപോലെ തന്നെ നാവിന്റെ സൗന്ദര്യം, ബുദ്ധിയുടെ സൗന്ദര്യം. ഈ അഞ്ച് സൗന്ദര്യങ്ങൾ ആണൊരു മനുഷ്യന്റെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുമിക്കപ്പെടേണ്ടത് എന്നതാണ് ഇന്ന് പകർന്നു നൽകാനുള്ള ചിന്ത.

0: വിശുദ്ധ ഖുർആൻ സൂറത്തു ആലെ ഇമ്രാൻ്റെ 185-ാമത്തെ വചനമാണ് നമ്മൾ കേട്ടത്. മിക്കവാറും നമുക്കത് പരിചയമുള്ള അല്ലേ ആയത്തുകളിൽ
1: പെട്ട ഒന്നാണ്. അതായത് മരണത്തെ നമുക്ക് കൂടുതൽ പരിചയപ്പെടുത്തി തരികയും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കണം എന്നൊക്കെയുള്ള ഒരു ആശയമാണ് ഈ ഒരു ആയത്തിലൂടെ പ്രതിപാദിച്ചിരിക്കുന്നത്.
0: തീർച്ചയായിട്ടും ഖാരിഈനെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത രൂപത്തിൽ നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്കും അതോടൊപ്പം തന്നെ ലോകത്തെ മുഴുവൻ ഖുർആൻ ശ്രോതാക്കൾക്കും വേണമെങ്കിൽ അങ്ങനെ പറയാം, വളരെ പരിചയസമ്പന്നനായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു സുദൈസ് ഹഫിള്ളാഹുള്ളയാണ് നമുക്ക് ഈ ആയത്തിന് അദ്ദേഹത്തിൻ്റെ ഖിറാഅത്താണ് നമ്മൾ കേട്ടത്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്നും വിശദീകരിച്ച് പറയേണ്ടതില്ല. സൗദി അറേബ്യയിലെ പ്രശസ്ത ഖാരിആണ് അദ്ദേഹം.
1: അതുപോലെ തന്നെ വളരെ പ്രശസ്തനായ ഒരു പ്രഭാഷകൻ കൂടിയാണല്ലോ. അദ്ദേഹം ജനിച്ചത് റിയാദിലാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഖുർആൻ പൂർണ്ണമായിട്ട് തന്നെ മനഃപാഠമാക്കിയിട്ടുണ്ട്.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്റ്റം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്റ്റം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷൻ്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന ഖാരിഈകളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോയിൽ ഇപ്പോൾ നേർരേഖ പ്രോഗ്രാമിന്റെ സമയമാണ്. ഈ മനുഷ്യന് എന്തു പറ്റി? ഈ വിഷയകമായി നമ്മോട് സംസാരിക്കുന്നു പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബാദ്. ഒരു മുതിർന്ന ഒരു സഹോദരിയുടെ വാട്സപ്പിൽ അയച്ചു തന്നൊരു ടെക്സ്റ്റ് വല്ലാതെ മനസ്സിനെ ചിന്തിപ്പിച്ച ഒരു ടെക്സ്റ്റാണത്. സാധാരണ തങ്ങളുടെ ഭർത്താക്കളുടെ അടുക്കൽ നിന്നും എന്തെങ്കിലും അവിഹിതമായിട്ടുള്ള വല്ല പ്രവണതകളും കാണുമ്പോൾ സ്ത്രീകളാകെ തകർന്നു പോകുന്ന സന്ദർഭങ്ങളാണത്. അതേ ഒരു സാഹചര്യം വന്നു ചേർന്ന അല്പം ഒരു മുതിർന്ന പ്രായത്തിലുള്ള ഒരു സ്ത്രീ തന്നെ. അവര് ഭർത്താവിനെക്കുറിച്ചുള്ള വിഷമങ്ങളും പരാതികളും അദ്ദേഹം ചെയ്യുന്ന അവിഹിത ബന്ധങ്ങളും എല്ലാം പേരോ അഡ്രസ്സോ ഒന്നും പറയാതെ അതെല്ലാം പറഞ്ഞ് ഒരു മനസമാധാനത്തിന് വേണ്ടി ചില ഉപദേശനിർദ്ദേശങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി അതെല്ലാം പറഞ്ഞ് തീർന്നിട്ട് അവസാനം അവർ പറഞ്ഞൊരു വാചകമാണ് വല്ലാതെ മനസ്സിൽ കൊണ്ടത്. അവർ പറഞ്ഞു, എന്തിനാണ് ഈ പുരുഷന്മാരിങ്ങനെ തികച്ചും വൃത്തികെട്ട അവിഹിതമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്? അവർക്ക് എന്തുകൊണ്ട് നിസ്കരിക്കുന്നതുകൊണ്ട് മാത്രം ഒരാൾ നല്ല മനുഷ്യനാവില്ലല്ലോ. അവർക്ക് എന്തുകൊണ്ട് നമ്മുടെ തൊട്ടടുത്ത് ദീന് പഠിക്കുന്ന, ഖുർആൻ പഠിപ്പിക്കുന്ന നല്ല സദസ്സുകളുണ്ട്, ക്ലാസ്സുകളുണ്ട്, അവിടേക്കൊക്കെ എന്നെ കൂട്ടി വാഹനത്തിൽ എന്നെ കൊണ്ടുപോയി ഞങ്ങൾ ഒന്നിച്ച് ആ ക്ലാസ് കേട്ട് അങ്ങനെ നമ്മുടെ ആരാധനകളൊക്കെ നിർവഹിച്ച് നമ്മുടെ കുട്ടികളൊക്കെ കളിപ്പിച്ച് അവരുമായി സഹവസിച്ച് അവിടെയൊക്കെ സംസാരിച്ച് ഒരു നല്ല ജീവിതം നയിക്കാൻ എന്താണ് ഈ പുരുഷന്മാർക്ക് തോന്നാത്തത് എന്ന ഒരു ചോദ്യം വളരെ ഹൃദയസ്പർശിയായി തോന്നി. പൈശാചികമായ ഒട്ടനവധി തിന്മകളിലും അതേപോലെ തന്നെ ഇത്തരം ലൈംഗിക അരാജകത്വങ്ങളിലും അവിഹിത ബന്ധങ്ങളിലുമെല്ലാം പെട്ടുകിടക്കുന്നവർ പലരും വിചാരിക്കുന്നു ഇത് തന്നെയാണ് ജീവിതം, ജീവിതത്തിൽ ഇതിൻ്റെ ഒരു ആനന്ദവും സന്തോഷവും എനിക്ക് വേറെ കിട്ടില്ല, അതുകൊണ്ട് ഇത് ഉപേക്ഷിക്കാൻ കഴിയില്ല, അതിൽ വലിയൊരു പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ ചിന്തിച്ച് തികച്ചും നമ്മുടെ വ്യക്തിത്വത്തെയും ജീവിതത്തെയും പ്രതികൂലമാക്കുന്ന, ഒരിക്കലും തിരിച്ചു കിട്ടാൻ കഴിയാത്ത വിധം നമ്മുടെ അഭിമാനങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്ന, അപമാനിതരാക്കുന്ന ഇത്തരം തിന്മകളെക്കൊണ്ട് എന്തു പ്രയോജനമാണ് സുഹൃത്തുക്കളെ നമുക്കുള്ളത്? നാം ഗൗരവപരമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സാധാരണ ആലോചിച്ച് പോകുന്നൊരു കാര്യമാണ് രണ്ട് വർഗങ്ങളെ ഇവിടെയുള്ളൂ, ആണ് പെണ്ണ് എന്ന് പറയുന്ന വർഗം. എല്ലാ സ്ത്രീകളും ഒരുപോലെയല്ലേ? എല്ലാ പുരുഷന്മാരും ഒരുപോലെയല്ലേ? അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ച അങ്ങനെ ചെറിയ വ്യത്യസ്തതകൾ സൗന്ദര്യത്തിലും ശരീരപ്രകൃതികളിലൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ തന്നെയല്ലേ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സംതൃപ്തിക്ക് അവൻ്റെ ഭാര്യ പോരെ, ഭാര്യയ്ക്ക് ഭർത്താവ് പോരെ എന്ന ചോദ്യം പ്രസക്തമല്ലേ സുഹൃത്തുക്കളെ? ഏറ്റവും പ്രസക്തമായ കാര്യമാണ്. ഈ ഒരു ആശയത്തെ ഉൾക്കൊണ്ട് മാന്യമായും അതേപോലെ തന്നെ മതധാർമ്മിക മൂല്യങ്ങൾ പാലിച്ചുകൊണ്ടും ജീവിക്കുമ്പോൾ എന്തൊരു വലിയ മതിപ്പാണ്, ആദരവാണ്, ബഹുമാനമാണ് നമുക്ക് ലഭിക്കുന്നത്! എന്തൊരു ആത്മനിർവൃതിയാണ്, സന്തോഷമാണ് നമുക്ക് ലഭിക്കുന്നത്! എന്നാൽ ഇത്തരം തെറ്റുകളും കുറ്റങ്ങളും അവിഹിതങ്ങളും സ്വന്തം ഭാര്യയുടെ മുമ്പിൽ പോലും ഒരു ഭർത്താവിൻ്റെ അഭിമാനത്തോടെ നിൽക്കാൻ പറ്റുന്നില്ല, നമ്മുടെ കുട്ടികൾ പോലും നമ്മളെ ഉപദേശിക്കുകയും ശാസിക്കുകയും അപഹസിക്കുകയും അതേപോലെ തന്നെ നമ്മുടെ പ്രായമോ മാന്യതയോ സ്ഥാനമോ പരിഗണിക്കാതെ നമ്മളെ അവമതിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു ജീവിത സാഹചര്യം എന്തിന് നമ്മൾ വരുത്തി തീർക്കണം എന്ന് ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതുണ്ട്. ഈ തെറ്റായ കാര്യങ്ങളെ, ഒരു പ്രയോജനവുമില്ലാത്ത പൈശാചിക കാര്യങ്ങളെ സ്വീകരിക്കുന്നത് കൊണ്ട് ഇവർക്കെന്ത് കിട്ടും, എത്ര വലിയ നഷ്ടമാണ് പറ്റുന്നത് എന്ന് ആ വ്യക്തിക്ക് ചിന്തിക്കാൻ പറ്റില്ലെങ്കിലും ആ വ്യക്തിയെക്കുറിച്ച് അറിയുന്ന ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റും. നാം ഒരു തിന്മയിൽ വ്യാപൃതരാകുമ്പോൾ, ഒരു തിന്മയുടെ ഭാഗമാകുമ്പോൾ, നാം അതിൽ മുഴുകുമ്പോൾ നമ്മുടെ കണ്ണുകൾ അടഞ്ഞ് നമ്മുടെ ചിന്തകൾ മരവിച്ച് ആ തെറ്റിൽ അതിൻ്റെ ആസക്തിയിൽ നമ്മൾ മുന്നോട്ട് പോകും. എന്നാൽ നാം ചെയ്യുന്നത് എത്രമാത്രം നമുക്ക് ദുരന്തമുണ്ടാക്കുന്നതാണ് എന്ന് നമ്മുടെ മനസ്സുകൊണ്ടല്ലാതെ ചിന്തിക്കുന്ന നമ്മുടെ പുറത്ത് നിൽക്കുന്ന നമ്മുടെ ഒരു ഭാര്യയ്ക്കോ അല്ലെങ്കിൽ മക്കൾക്കോ സുഹൃത്തുക്കൾക്കോ മനസ്സിലാകും ഇവനെന്തു പറ്റിപ്പോയി എന്നവർ ചോദിക്കുന്നത്. ആ ആസക്തിയുടെ മനസ്സവർക്കില്ലല്ലോ. അവർ തികഞ്ഞ ബോധത്തോടുകൂടെ, പക്വതയോടുകൂടെ, ചിന്താശേഷിയോടുകൂടെ അവർ ചോദിക്കുകയാണ് ഇവനെന്തു പറ്റിപ്പോയി എന്ന്. അതുകൊണ്ട് തിരിച്ചറിവുകൾ നമുക്കുണ്ടാവണം. തിരുത്താൻ ശ്രമിക്കുന്നവരെ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റണം. ജീവിതത്തിൽ പരമാവധി സൂക്ഷ്മയും ശ്രദ്ധയും പുലർത്തി മറ്റുള്ളവരെ കണ്ണീർ കുടിപ്പിക്കാതെ, മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? ഏത് പ്രായത്തിനും സമയത്തിലും ധാർമ്മികമായി രഹസ്യ പരസ്യ ജീവിതങ്ങളെ നന്നാക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു സഹായം.
5: ഈ മനുഷ്യന് എന്തുപറ്റി? ഈ വിഷയകമായി ഇന്നത്തെ നേർരേഖ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേർന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം. ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
7: دعوني أناجي مولا جليلا
8: നമ്മൾ ഇനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകാം. ഇതുവരെ നമ്മൾ ഓരോ നന്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ? അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹ സ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി, യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരളത്തിലുടനീളം വിസ്ഡം യൂത്ത് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ പദ്ധതി നടത്തി കൊടുക്കും. അതേപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സാ കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുമൊക്കെ യൂണിറ്റ് തലങ്ങളിൽ പ്രാദേശികമായി നടക്കുന്നുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഒരു പദ്ധതിയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്.
5: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട, സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസ് ആയോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യ ഗർഭിണിയായപ്പോൾ ആ കുഞ്ഞ് ജനിക്കുന്ന ദിവസം മുതൽ അവൻ പഠിച്ചു വളർന്ന് അവന് മെഡിസിൻ പഠിക്കേണ്ട സമയം വരെയുള്ള കാര്യങ്ങളൊക്കെ കണക്കൂട്ടിയിട്ട് ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പണം കെട്ടിവെച്ചു. അവൻ വളർന്ന് വലുതാകുന്ന കാലത്തേക്കും പ്രായത്തേക്കുമുള്ള എമൗണ്ട് എത്രയാകുമെന്ന് കണക്ക് കൂട്ടി വലിയ തുക കെട്ടിവെച്ചു. ഇതൊരു കഥയാണ്. ഇന്നത്തെ കാലത്ത് കുട്ടി ജനിക്കും മുമ്പേ കുഞ്ഞെന്താകണം എന്ന് തീരുമാനിക്കുന്ന ഒരു പുതിയ സമൂഹത്തിനും പുതിയ മാതാപിതാക്കളുടെയും ഒക്കെ മനോനിലയെക്കുറിച്ച് പറയാനുള്ള ഒരു ഉദാഹരണമാണ്. എന്നാൽ അതേ മാനസികാവസ്ഥയിൽ രക്ഷിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളുടെ മതപഠനം പലപ്പോഴും പ്ലാൻ ചെയ്യാറില്ല. ഒരു ആത്മവിമർശനത്തോടെ കുട്ടികളുടെ മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ഒക്കെ നോക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. അഥവാ കുട്ടി പത്താം ക്ലാസ്സിലെത്തുന്നതോടുകൂടെ, എട്ടാം ക്ലാസ്സിലെത്തുന്നതോടുകൂടെ അവന് ട്യൂഷൻ കൊടുത്ത് അവൻ്റെ വായനയ്ക്ക് പ്രത്യേക സമയം കണ്ടെത്തി, കുടുംബത്തിൻ്റെ യാത്രകളൊക്കെ വെട്ടിച്ചുരുക്കി, കുടുംബത്തിൻ്റെ വിവാഹയാത്രകൾ മറ്റ് സൽക്കാരങ്ങൾ ഒക്കെ ക്രമപ്പെടുത്തി. മാതാപിതാക്കളാണെങ്കിൽ പലരും, പ്രവാസികളൊക്കെ ആണെങ്കിൽ അതുവരെ മക്കളെവിടെ ആക്കി അവിടെ താമസിച്ചവർ അവരിങ്ങോട്ട് തിരിച്ചു പറന്ന്, അങ്ങനെ ഒരുപാട് ക്രമീകരണങ്ങൾ കുട്ടികളുടെ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ സാധാരണഗതിയിൽ രക്ഷിതാക്കൾ എടുക്കാറുണ്ട്. എന്നാൽ മദ്രസ വിദ്യാഭ്യാസം പലപ്പോഴും കേവലം ഓൺലൈനായി പോകുന്ന

0: പിതാക്കൾ ചെറുപ്രായത്തിൽ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് നമുക്കറിയില്ല. ഒരിക്കലും വരികൾ കൊണ്ടും വാചകങ്ങൾ കൊണ്ടും പിന്നെ വിവരിക്കാനാകാത്ത വിധമുള്ള മനോനിലകളിലൂടെ, സങ്കടങ്ങളിലൂടെ, വിഷമങ്ങളിലൂടെ അവർ കടന്നുപോയിട്ടുണ്ടാകും. അത് ഇനി അറിയുമെങ്കിൽ പോലും അവരനുഭവിച്ച വേദനയുടെ ആഴം എത്രയാണ്, ആ ഫീൽ ഒരിക്കലും, ആ ഒരു മനോനില ഒരിക്കലും വേറൊരാൾക്ക് കൈമാറാൻ പറ്റിയതല്ല.
1: പ്രത്യേകിച്ച് കാലഘട്ടം മാറുന്നതിനനുസരിച്ചിട്ട് അന്നത്തെ സാഹചര്യങ്ങളടക്കം മാറിയിട്ടുണ്ടാവും.
0: അതെ,
1: ഒരു പ്രസവത്തിനടക്കം
0: എല്ലാറ്റിലും, മൊത്തം എല്ലാ കാര്യത്തിലും, ഒരു കുഞ്ഞിനെ വളർത്തുന്നതിൽ, പാമ്പേഴ്സ് ഇല്ലാത്ത കാലത്ത് മക്കളെ വളർത്തിയ മാതാപിതാക്കളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും?
1: വേദന സമാഹാരി ഇല്ലാതെ പ്രസവിച്ച,
0: അതല്ലെങ്കിൽ കൃത്യമായ ഡോക്ടർ പരിരക്ഷണങ്ങൾ ഇല്ലാതെ ഒക്കെ എല്ലാറ്റിലും വ്യത്യാസങ്ങളുണ്ട്, എല്ലാറ്റിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കഥയിൽ പറയുന്നത് പോലെ, ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പിന്നെ ചേർക്കാൻ വേണ്ടി ക്യാഷ് കിട്ടിയ ഈ രക്ഷിതാവിനെ കുറിച്ച് കഥയുടെ ഒരു രണ്ടാം ഭാഗമുണ്ട്. ഇതെല്ലാം കഥയാണ്. അങ്ങനെ അവൻ വളർന്ന് വലുതായി, അവൻ വലിയ ഡോക്ടറായി, ഭയങ്കര തിരക്കായി, അമ്മ അച്ഛൻ ഒക്കെ വളരെ വിഷമിച്ച് രോഗാവസ്ഥയിലേക്ക് പോയി. അച്ഛൻ മരിച്ചത് അവൻ അറിഞ്ഞതേയില്ല. അമ്മ ഒരു ദിവസം വിളിച്ചപ്പോൾ, മോനെ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരു പുഷ്പ ചക്രം അവൻ മെസ്സേജ് ചെയ്തു എന്നാണ്. ഇത് അച്ഛൻ്റെ അമ്മയുടെ ഒഴിവ് പോലെ അച്ഛൻ്റെ കബറിടത്തിൽ കൊണ്ടുപോയി ഇത് വെക്കണമേ എന്ന് പറഞ്ഞ്. അപ്പോൾ ചുറ്റുള്ളവരൊക്കെ അവനെ ഭയങ്കരമായി പ്രശംസിച്ചു. എന്താ കാര്യം, അതെങ്കിലും അവൻ ചെയ്തല്ലോ, ഞങ്ങളൊന്നും മക്കളെ അത്രയും ചെയ്തിട്ടില്ല എന്നാണ്. അത് കഴിഞ്ഞ് അമ്മക്ക് വയ്യാതായപ്പോൾ അമ്മ അവനെ വിളിച്ചു. അമ്മൻ്റെ സ്വരം കേട്ടതും അവൻ ഫോൺ കട്ടാക്കി. അവനപ്പോൾ വളരെ പ്രായം ചെന്ന വേറൊരു അമ്മയെ ചികിത്സിക്കായിരുന്നു. അവനൊരു പോളിസി ഉണ്ട്, ചികിത്സേൻ്റെ ഇടയിൽ ആരുടെയും ഫോൺ അവൻ
1: എടുക്കൂല,
0: അറ്റൻഡ് ചെയ്യൂല. അവസാനം ആരോ ഒരാൾ അവനോട് പറഞ്ഞു, നിനക്ക് നിന്റെ നിന്നെ കാണണം എന്ന് അമ്മക്ക് വലിയ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് നീ എന്തായാലും അമ്മൻ്റെ അടുത്ത് പോകണം, അമ്മ വല്ലാത്തൊരവസ്ഥയിലാണ്, അച്ഛൻ മരിച്ചപ്പോൾ നിനക്ക് വരാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ വല്ലാതെ ആൾ പ്രഷർ ചെയ്തപ്പോൾ അവൻ പറഞ്ഞ കമൻ്റ് ഇതായിരുന്നു, ഞാനും അമ്മയും തമ്മിലുള്ളതൊരു കോൺട്രാക്റ്റാണ്, ആ കോൺട്രാക്റ്റ് അമ്മ എന്നെ പ്രസവിച്ച് വയറൊഴിഞ്ഞതോടുകൂടെ തീർന്നു, ആ ഒരു കോൺട്രാക്റ്റിൻ്റെ കാലയളവ് കഴിഞ്ഞു. ആ കോൺട്രാക്റ്റിൻ്റെ ഒരു കാര്യം ഞാനിപ്പോൾ കറക്റ്റ് ചെയ്തു വരുന്നുണ്ട്, നമുക്ക് നല്ല താമസ സൗകര്യം, നല്ല ഭക്ഷണം, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് വളരെ വലിയൊരു ഇമോഷനുകളൊന്നും എന്നോട് പറയണ്ട, അതൊക്കെ എനിക്ക് മനസ്സിലാകും, ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലാണ് എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ പുതിയൊരു കാലത്ത് എല്ലാറ്റിനെയും ഇങ്ങനെ ഒരു എന്താ പറയുക, മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള പ്രദർശന വസ്തുവാക്കി മാറ്റണ, എല്ലാം നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ രണ്ട് കഥകളിലും നമുക്ക് വലിയൊരു പാഠമുണ്ട്. ആദ്യത്തെ കഥയിൽ തൻ്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം വളരെ പ്ലാൻ ചെയ്യുന്നു, രണ്ടാമത്തെ കഥയിൽ ആ വിദ്യാഭ്യാസം വളരെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ആ സ്റ്റെതസ്കോപ്പ് പിടിക്കുന്ന മകനെ അവൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കേണ്ടിയിരുന്ന ആത്മീയ പാഠങ്ങൾ, അത് കൊടുക്കാൻ ഈ പാരൻസിന് കഴിയാത്തതുകൊണ്ട് അവൻ ആ ഒരു തിരിച്ചറിവില്ലാതെ പോകുന്നു. അറിവേറെ കിട്ടി, അറിവിലപ്പുറം തിരിച്ചറിവുകളുണ്ടെങ്കിലേ മനുഷ്യൻ എന്ന വാക്കിൻ്റെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയുന്നുള്ളൂ എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠം.
2: ദൈവിക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. നിയമങ്ങളുടെ പ്രായോഗികത ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുൽ മാലിക് സലഫി നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനരായ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിൻ്റെ അമാനുഷികതയുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് നമ്മൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അത് പടച്ചറബിൽ നിന്ന് അവതീർണമായതാണ് എന്നതിൻ്റെ ചില തെളിവുകൾ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. അതിൽ പ്രധാനമായി പറയാവുന്ന മറ്റൊരു തെളിവാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ഭാവിയിൽ നടക്കുമെന്ന് അറിയിച്ച ചില കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചില വിവരണങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ പ്രവാചകൻ ആദ്യം പറയുകയും അഥവാ വിശുദ്ധ ഖുർആൻ പറയുകയും

0: പിന്നീട് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പതിൽ വളരെ പ്രസിദ്ധമായൊരു സംഭവമാണ് റോമക്കാരുടെ വിജയം എന്ന് പറയുന്നത്. റോമ പേർഷ്യ സാമ്രാജ്യങ്ങളാണ് പ്രവാചകന്റെ കാലഘട്ടത്തിൽ വലിയ ശക്തികളായി ലോകത്തുണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിൽ റോമക്കാർ പൊതുവെ വേദക്കാരാണ്, പേർഷ്യക്കാർ ബഹുദൈവ വിശ്വാസികളാണ്, മുശ്രിക്കുകളാണ്. ഇപ്പം ഈ രണ്ട് വ്യത്യസ്തമായ മതക്കാർ തമ്മിൽ ഒരു യുദ്ധമുണ്ടായി. സ്വാഭാവികമായും അഹ്ലു കിതാബ് ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടം എന്നുള്ള നിലയിലും വേദക്കാർ എന്നുള്ള നിലയിലും മുസ്ലിമീങ്ങൾക്ക് അഭിവാഞ്ചം ഉണ്ടായിരുന്നത്, ഒരു ചായ്വ് ഉണ്ടായിരുന്നത് റോമക്കാരോടാണ്. മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾക്ക് അനുഭാവം ഉണ്ടായിരുന്നത് പേർഷ്യക്കാരോടാണ്. അങ്ങനെ യുദ്ധം നടന്നു. റോമിനെ പേർഷ്യക്കാർ പരിശാക്കുന്ന അവസ്ഥയുണ്ടായി, അമ്പയെ പരാജയപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായി. ഇത് കണ്ട സന്ദർഭത്തിൽ മക്കയിലെ മുശ്രിക്കുകൾക്ക് വലിയ സന്തോഷമായി. കാരണം മുസ്ലിമീങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന, മുസ്ലിമീങ്ങൾ ജയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള അഹ്ലു കിതാബിൽപ്പെട്ട ആളുകൾ, റോമക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു, അവർ മുസ്ലിമീങ്ങളെടുക്കുമെന്ന് പറഞ്ഞു. ഇതാ നിങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങൾ പരാജയപ്പെടുത്തിയിട്ടുണ്ട്, അടുത്ത ഊഴം നിങ്ങളുടേതാണ്, നിങ്ങൾ ജാഗ്രത കാണിച്ചോളൂ. ഈ പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറിയാൽ നിങ്ങൾക്കും രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ റോമക്കാരുടെ അവസ്ഥ നിങ്ങൾക്ക് വരാം. ഇത് പറഞ്ഞ് മുസ്ലിമീങ്ങളെ പരിഹസിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്തു റോമിൽ നിങ്ങളാലോചിക്കും, റോമക്കാരെ സംബന്ധിച്ചൊരു അധ്യായം തന്നെ ഖുർആൻ നൽകുകയാണ് അഹ്ലു കിതാബിൽപ്പെട്ട ആളുകളെക്കുറിച്ച്. എന്താണ് റോമ സാമ്രാജ്യത്തെ സംബന്ധിച്ച് പറയുന്ന അധ്യായത്തിൽ പറഞ്ഞത്? ഗുലിബത്തി റോം, റോം അതിജയിക്കപ്പെട്ടിരിക്കുന്നു. ഫി അദനിൽ അർലി വഹും മിൻ ബഅദി ഗലബിഹിം സയഗലിബുൻ, ഒരു ഭൂമിയുടെ താഴ്വരയിൽ വെച്ചുകൊണ്ട്. പക്ഷേ ഈ അതിജയിക്കപ്പെട്ടതിന് ശേഷം അവർ മറ്റുള്ളവരെ, ശത്രുവിനെ അതിജയിക്കുന്നൊരു കാലഘട്ടം വരാനുണ്ട്. അതെന്നായിരിക്കും? ഫി ബിദ്അ സിനീൻ, ഏതാനും വർഷങ്ങൾക്കുള്ളിൽ. അപ്പോൾ ഇത് ഒരു സത്യവചനമായി കണ്ടാണ് മുസ്ലിമീങ്ങൾ ഏറ്റെടുത്തത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിൻ്റെ പേരിൽ ആളുകളോട് പന്തയം വെക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. കാരണം അന്ന് ആ രീതിയിൽ പന്തയം വെക്കുന്നു വിരോധിക്കപ്പെട്ട കാലഘട്ടമായിരുന്നില്ല, മുസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടമായിരുന്നല്ലോ. അവസാനം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ തന്നെ റോമക്കാർ വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ടും തന്നെ പേർഷ്യക്കാരെ അതിജയിക്കുകയും അവരെ നിലംപരിശാക്കുകയും ചെയ്തു. അള്ളാഹു പറയുന്നു, വയോ ഉമ്മൈദി യഫ്രഹൽ മുഅ്മിനൂൻ, അന്ന് വിശ്വാസികൾ സന്തോഷിക്കും, അവർക്ക് സന്തോഷമായി. കാരണം മുസ്ലിമീങ്ങളോട് അന്ന് അനുഭാവം പുലർത്തിയിരുന്ന വേദക്കാരായിരുന്ന ആളുകൾ, അവർ വിജയിച്ചതിൽ മുസ്ലിമീങ്ങളായ ആളുകൾ സന്തോഷം പ്രകടിപ്പിച്ചു. അപ്പോൾ ഇവിടെ മുശ്രിക്കുകളായ ആളുകൾക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത, അതല്ലെങ്കിൽ ലോകത്ത് അന്ന് ജീവിച്ചിരുന്ന ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വസ്തുതയാണ് വിശുദ്ധ ഖുർആൻ അവിടെ മുന്നോട്ട് വച്ചത്. പക്ഷേ ആളുകൾ അതിനെ പരിഹസിച്ചു, തള്ളിക്കളഞ്ഞു. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? റോമ അത്രയും നിലംപരിശായി കിടക്കുന്ന റോമ ഇനി എങ്ങനെയാണ് പേർഷ്യ അതിജയിക്കുക എന്നൊക്കെ ആളുകൾ ചോദിച്ച് വഷളാക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തും. പക്ഷേ അള്ളാഹ് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അഥവാ നടക്കാനിരിക്കുന്നൊരു കാര്യത്തെ വളരെ കൃത്യമായി ആ ഇന്ന സമയത്തിനുള്ളിൽ, ഫി ബിലാഇ സിനീൻ, ഏതാനും വർഷങ്ങൾക്കുള്ളിൽ, 10 വർഷത്തിന് താഴെയുള്ളതിനാണ് സാധാരണ ബിലാ എന്ന് പറയുക, അത് സംഭവിക്കുക തന്നെ ചെയ്തു. അപ്പോൾ നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായി പറഞ്ഞുണ്ടാക്കിയതാണെങ്കിൽ ഒരിക്കലും ഇത് പറയാൻ സാധ്യമല്ല. കാരണം അന്ന് ജീവിച്ചിരിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് പോലും അത് അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ അള്ളാഹ് പറഞ്ഞു, അത് സംഭവിച്ചപ്പോൾ പ്രവാചകൻ്റെതല്ല ഖുർആൻ, മുസ്ലിമീങ്ങളുടെതല്ല ഖുർആൻ, അന്ന് ജീവിച്ചിരുന്നൊരു മനുഷ്യൻ്റെതല്ല ഖുർആൻ, അത് അള്ളാഹുവിൻ്റെതാണ്. ഇതേപോലെ തന്നെ പ്രവാചകൻ്റെ പ്രബോധന കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ അബൂ ലഹബ് എന്ന് പറയുന്ന പ്രവാചകൻ്റെ പിതൃവന്മാരിൽപ്പെട്ട ഒരു വ്യക്തി പ്രവാചകനെ അതിമോശമായിക്കൊണ്ട് നിക്ഷേപിച്ചു, തബ്ബൻ ലക്ക് എന്നൊക്കെ പറഞ്ഞു, നിനക്ക് നാശമുണ്ടാകട്ടെ. ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തിറക്കി, തബ്ബത്ത് യദാ അബീ ലഹബ് മത്തബ് മാ ഗനാ അൻഹു മാലുഹു വമാ കസബ്, സയസ്ല നാറൻ ദാത്തൽ ഹബ് വംബ്റഅത്തുഹു ഹമ്മാലത്തൽ ഹത്തബ് ഫീ ജീദിഹ ഹബ്ലുമ് മിൻ മസദ്. ഈ സൂറത്തിറങ്ങിയപ്പോൾ അബൂലഹബുണ്ട്, ജീവിച്ചിരിക്കുന്നുണ്ട്. ജീവിച്ചിരിക്കുന്ന ഒരു കാഫറായ മനുഷ്യനെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ വഹീൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, ഇവൻ നരകത്തിലാണ്, ഇവനും ഇവൻ്റെ ഭാര്യയും നരകത്തിൻ്റെ വിറകുകളായിരിക്കും, ചുവറകു ചുമട്ടുകാരികളായിരിക്കും. ഇത് ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ തന്നെ ഇറങ്ങിയ ആയത്താണ്. അത് കഴിഞ്ഞ് പ്രവാചകൻ എത്ര വിജീവിച്ചു, അത് കഴിഞ്ഞ് അബൂലഹബ് എത്ര ജീവിച്ചു. ഒരിക്കൽ പോലും അബൂലഹബിന് പ്രവാചകൻ്റെ അടുക്കൽ വന്ന് മുഹമ്മദ് നീ പറയുന്ന ഖുർആൻ തെറ്റാണ്, ഞാനിത് വിശ്വാസിയായിരിക്കുന്നു എന്ന് പറയാൻ തോന്നിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. പറഞ്ഞതായി ഒരു രേഖയുമില്ല, അത് പറയുകയുമില്ല. എന്തുകൊണ്ട്? ജീവിച്ചിരിക്കുന്ന പ്രവാചകൻ എങ്ങനെയാണ് ഇയാൾ നരകത്തിലാണെന്ന് ഖണ്ഡിതമായിക്കൊണ്ട് പറയാൻ കഴിയുക? മാത്രമല്ല, അങ്ങനെ ഒരു പ്രത്യക്ഷമായിക്കൊണ്ട് പോലും, അതായത് മനസ്സിലില്ലെങ്കിൽ പോലും ഒരു പ്രത്യക്ഷമായിക്കൊണ്ടെങ്കിലും ഇസ്ലാമായി എന്ന് ഒരു ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ ഈ ആയത്ത് ഇനി എങ്ങനെ നിങ്ങൾ ഓതുമെന്ന് ഒരു പ്രാവശ്യമെങ്കിലും മുസ്ലിമിനോട് ചോദിക്കാമായിരുന്നില്ലേ? പക്ഷെ അതുണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ കൃത്യമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ അടുക്കൽ എന്നുള്ളതല്ല ഖുർആൻ, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ എന്നുള്ളതാണ്. ആ ഖുർആൻ എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം മാത്രമേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്തിട്ടുള്ളൂ എന്ന് വളരെ ക്ലിയറായി നമുക്ക് മനസ്സിലാവും. ഇതേപോലെ തന്നെയാണ് ഇസ്ലാമിൻ്റെ ഖുർആൻ മുന്നോട്ട് വച്ചിരിക്കുന്ന നിയമങ്ങളുടെ പ്രായോഗികത. അത് ദൈവികമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾപ്പെട്ട ഒന്നാണ്. ബുദ്ധിശൂന്യമായ, അർത്ഥശൂന്യമായ, നീതിരഹിതമായ ഒരു നിയമം അള്ളാഹുവിൻ്റെ ഖുർആനിലില്ല. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹു അവതരിപ്പിച്ച ആ നിയമത്തിൽ ഏതെങ്കിലും ഒരു നിയമം ഇന്ന് മാറ്റേണ്ടതായിട്ടില്ല. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നിട്ട് എത്ര വർഷമായിട്ടുള്ളൂ? ആ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം എത്ര തിരുത്തുകൾ, അമെൻമെൻറ്റുകൾ അതിൽ വരുത്തിയിട്ടുണ്ട്, എത്ര തിരുത്തുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അള്ളാഹുവിൻ്റെ ഖുർആനും അള്ളാഹുവിൻ്റെ ശരീഅത്തും 14 നൂറ്റാണ്ടായി ഇവിടെ നിലനിൽക്കുന്നു. ഒരു ഹർഫ് പോലും, ഒരു വാചകം പോലും അത് നമുക്ക് ഈ കാലത്ത് തിരുത്തേണ്ടതാണ്. പറയാൻ പറ്റില്ല, ആർക്കും പറയേണ്ട ആവശ്യവുമില്ല. എന്തുകൊണ്ട്? അതിൻ്റെയുള്ള നിയമങ്ങളുടെ പ്രായോഗികതയാണത്. ഇതൊരു ഒരു മനുഷ്യന് ഇതുണ്ടാക്കാൻ കഴിയുമോ? 14 അല്ല 10,000 നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഇത് തിരുത്തേണ്ട ആവശ്യം വരാത്ത വിധം ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഒരു നിയമം സൃഷ്ടിക്കാൻ സാധിക്കുക? ഇത് ചിന്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കണ്ടേ? 10,000 വർഷങ്ങളൊരു മനുഷ്യൻ ജീവിച്ചാലും ആ 10,000 വർഷത്തേക്കും ആവശ്യമായ ഒരു നിയമം ഒരു മനുഷ്യൻ എഴുതി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ അസംബന്ധം ലോകത്തെന്താള്? അത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് എന്ന തെളിവാണത്. ഇനി നിങ്ങൾ ഖുർആൻ പറഞ്ഞ് ഏത് കാര്യം എടുത്തോക്കൂ, ക്രിമിനൽ കുറ്റങ്ങൾ. ചില ആളുകൾ പറയും ഇസ്ലാമിൽ സ്ത്രീ സമത്വമില്ല. നമ്മൾ പറയുന്നു ഇസ്ലാമിൽ എന്ന ലോകത്തെവിടെയില്ല. ആണും പെണ്ണും രണ്ട് സ്വത്തങ്ങളാണ് എന്ന് അംഗീകരിക്കാത്തവർ ലോകത്താരാണുള്ളത്. അത് ഖുർആൻ മാത്രം പഠിപ്പിച്ചതല്ല. വലൈസ ദക്കറു കല്ലുൻസ, ആണിനെപ്പോലെയല്ല പെണ്ണ്, പെണ്ണിനെ പോലെയല്ല ആണ്. ഇത് ഖുർആൻ്റെ കട്ടായമായ നിർദ്ദേശമാണ്. ഇതിലെവിടെയാണ് സ്ത്രീ വിരുദ്ധമുള്ളത്? ഇനി ആണും പെണ്ണും ഒന്നാണെന്ന് വാദിക്കുന്ന ആളുകൾ ഇപ്പം ഇന്ത്യൻ, ഇപ്പം നമ്മുടെ ഇന്ത്യ രാജ്യത്താണല്ലോ ജീവിക്കുന്നത്, നമ്മുടെ ഇസ്ലാമൊക്കെ മാറ്റിവെച്ചിട്ട് ഇന്ത്യയുടെ ഭരണഘടന എടുക്കുക. ഒരു മനുഷ്യൻ ഒരു ആണിനെ ആക്രമിക്കുന്നു, ഒരു പെണ്ണിനെ ആക്രമിക്കുന്നു, ഒരേ നിയമമാണോ ഇന്ത്യയിൽ ശിക്ഷക്ക്? അല്ലല്ലോ. പ്രത്യേകമായിട്ട് സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. അത് പുരുഷന്മാർക്കില്ലാത്തതാണ്. ഒരു ആണിനെ ഒരു മനുഷ്യൻ ആക്രമിക്കുന്നതും ഒരു പെണ്ണിനെ ആക്രമിക്കുന്നതും തമ്മിൽ ഒരുപാട് ശിക്ഷയിലടക്കം വ്യത്യാസങ്ങളുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? ആണും പെണ്ണും ഒന്നാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ നമ്മൾ ഇതൊക്കെ തിരുത്തേണ്ടി വരും. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിൽ നോക്കൂ, സ്ത്രീകൾക്ക് പ്രത്യേകമായ ബസ് ഇളവനുവദിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് പുരുഷനോട് അനീതിയാണോ? അപ്പോൾ ആണും പെണ്ണും ഒന്നാണ് എന്ന് നമ്മുടെ നാട്ടിൽ തന്നെ പിന്നെ ബോയ്സ് സ്കൂളുകളും അതുപോലെ ഗേൾസ് സ്കൂളും ഒക്കെ നമുക്ക് നിരവധി കാണാൻ കഴിയും, ഗവൺമെൻറ് തലത്തിൽ തന്നെ. അപ്പോൾ യഥാർത്ഥത്തിൽ അതിലാണ് വേണ്ടത്, ജസ്റ്റിസ്, നീതിയാണ് വേണ്ടത്, ഒരിക്കലും ഈക്വാലിറ്റി അല്ല. അത് പ്രകൃതി വിരുദ്ധമാണ്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഖുർആനിലും സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ നിയമം, പുരുഷന്മാർക്ക് പുരുഷന്മാരുടെ നിയമങ്ങളുണ്ട്. അതേസമയത്ത് ഒരുപാട് കാര്യങ്ങളിൽ, ആരാധനകളിൽ, ഉത്തരവാദിത്തങ്ങളിൽ, മനുഷ്യ പുരുഷൻ ആരാധി പുരുഷൻ വിഭാഗത്തിലുള്ള എല്ലാ കാര്യങ്ങളും സ്ത്രീകൾ ചെയ്യണം. നമസ്കാരം, നോമ്പ്, ഹജ്ജ്, അതേപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ, പ്രതിക്രിയകളിൽ, ഹദൂദുകളിൽ, ആണുകെട്ടാലും പെണ്ണുകെട്ടാലും ഒരേ ശിക്ഷയാണ് ഇസ്ലാമിൽ. അതുപോലെ തന്നെ വ്യഭിചാരത്തിൻ്റെ ശിക്ഷകൾ. ഇങ്ങനെ ഇസ്ലാമിൽ പല സംഗതികളും പിന്നെ യഥാർത്ഥത്തിൽ തുല്യതയുള്ളതുണ്ട്, നീതിപൂർവമുള്ളതുണ്ട്. എല്ലാ സ്ഥലത്തും തുല്യതയായാൽ അത് അനീതിയായിരിക്കും. എല്ലാ സ്ഥലത്തും തുല്യതയില്ലാതിരുന്നാൽ അതും അനീതിയായിരിക്കും. ഇതാണ് ഇസ്ലാമിൻ്റെ നിയമം. ആ ഖുർആൻ പറഞ്ഞ പ്രായോഗിക നിയമങ്ങൾ എത്ര സുന്ദരമാണ്! ഇതൊരു പ്രവാചകന് ഉമ്മിയായ, അക്ഷരമറിയാത്ത, വായിക്കാനറിയാത്ത, എഴുതാനറിയാത്ത മക്കയിൽ ജീവിച്ച ഒരു മനുഷ്യൻ ഈ നിയമങ്ങൾ മനുഷ്യൻ്റെ ബുദ്ധിയെ അത്ഭുതപ്പെടുത്തുന്ന, മനുഷ്യൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ അത്ഭുതപ്പെടുത്തുന്ന ഈ നിയമങ്ങൾ ഒരു മനുഷ്യൻ കെട്ടി ഉണ്ടാക്കി എഴുതി കൂട്ടി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നവനേക്കാൾ വലിയ വിഡ്ഢിയാരാണ് ലോകത്തുള്ളത്. അപ്പം യഥാർത്ഥത്തിൽ ഇത് പ്രവാചകൻ്റെതല്ല, അള്ളാഹുവിൻ്റെതാണ്. ഇനി അതിൻ്റെ നിയമങ്ങൾ ഓരോന്നെടുത്തുവാണെങ്കിൽ നമുക്ക് പരിശോധിക്കാം. എൻ്റെ പ്രായോഗികത, സ്ത്രീ സുരക്ഷയുമായി കൊണ്ട് ബന്ധപ്പെട്ട നിയമം തന്നെ മാത്രം എടുക്കുക. ഇസ്ലാമിൽ സ്ത്രീകൾക്ക് സുരക്ഷ നൽകാൻ വേണ്ടി ഒരുപാട് നിയമങ്ങളുണ്ട്. അത് പുരുഷന്മാർക്കും ബാധകമാണ്, സ്ത്രീകൾക്കും ബാധകമാണ്. ചില ആൾക്ക് തെറ്റിദ്ധരിച്ചത് സ്ത്രീകൾക്ക് മാത്രമേ നിയമങ്ങളുള്ളൂ. സ്ത്രീകളെക്കാൾ എത്രയോ നിയമങ്ങൾ പുരുഷന്മാർക്ക് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്ത്രീകളുമായി കൊണ്ട് ബന്ധപ്പെട്ട നിയമങ്ങൾക്ക് സ്ത്രീ സുരക്ഷയാകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ. അവിടെ ഈ രാജ്യങ്ങളുള്ളതിനേക്കാൾ, ഇസ്ലാമല്ലാത്ത രാജ്യങ്ങളുള്ളതിനേക്കാൾ അവിടെ സ്ത്രീ സുരക്ഷിതയാണോ? അല്ലേ? ആണല്ലോ. എന്തുകൊണ്ട്? അവിടെയും ഉള്ളത് ആണാണ്, പെണ്ണാണ്. പക്ഷെ എന്തുകൊണ്ട് അവിടെ പെണ്ണ് സുരക്ഷിതയാണ്? അത് നിയമങ്ങൾ, ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമങ്ങളുടെ കണിശതയും അത് പ്രാവർത്തികമാക്കുന്നതിൽ അവിടുത്തെ ഗവൺമെൻറ്റിനുള്ള ആർജവുമാണ് യഥാർത്ഥത്തിൽ ആ മനുഷ്യരെ, സ്ത്രീകൾ അവിടെ സുരക്ഷിതയാക്കുന്നത്. അതാണ് ഇസ്ലാമിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു. ആ നിയമത്തിൽ മാറ്റം വരുത്തേണ്ട ആവശ്യം വന്നിട്ട് അത് വരൂല. അപ്പം സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ഖുർആൻ ദൈവികമാണ് എന്നതിൻ്റെ നിയമങ്ങളുടെ പ്രായോഗികത തെളിവാണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ പ്രവചനം നടത്തി ഖുർആൻ. ഈ രണ്ട് പോയിന്റുകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അള്ളാഹു തൗഫീഖുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു.
1: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, നിയമങ്ങളുടെ പ്രായോഗികത. ക്ലാസ് എടുത്തത് അബ്ദുൽ മാലിക് സലഫി.
2: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله. പീസ് റേഡിയോ വൈബ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് 22/9/2026 ചൊവ്വ. ഇന്നത്തെ പീസ് റേഡിയോ വൈബ്സിൽ മുഹമ്മദ് നുസ്ഹാൻ, എന്നോടൊപ്പം
1: ഹനീഫ വണ്ടൂർ. എന്നത്തെയും പോലെ തന്നെ ഇന്നും വൈബ്സിൽ ആദ്യമായി നമ്മുടെ പ്രോഗ്രാം ഇൻസൈറ്റ് ആണ്. ഇൻസൈറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ മർവാൻ ബിൻ അബ്ദുൽ മജീദ് ആണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്.
0: ഇസ്ലാം പരിഷ്കരിച്ചിട്ടില്ലെന്നോ എന്നുള്ള വിഷയത്തിലുള്ള സംസാരമാണ് നമ്മൾ കേൾക്കുന്നത് മർവാൻ ബിൻ അബ്ദുൽ മജീദിന്റെ സംസാരത്തിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഓരോരുത്തരും മുസ്ലിമീങ്ങളാണ്. ധാരാളം വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നവരാണ് നമ്മുടെ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങൾ. പലപ്പോഴും മുസ്ലിമീങ്ങളെക്കുറിച്ച് പറയാറുള്ളത്, അവർ 7-ാം നൂറ്റാണ്ടിലാണ്, അവിടെ നിന്നിപ്പോഴും മാറിയിട്ടില്ല, അവർക്കൊരു പരിഷ്കരണവും ഉണ്ടായിട്ടില്ല. അവർക്ക് പരിഷ്കരണം ഇല്ലാത്തത് അവരുടെ മതത്തിൻ്റെ കുറവാണ് എന്നെല്ലാമാണ്. യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ലോകത്ത് ഒന്നും തന്നെ, ഒരു കാര്യവും തന്നെ പരിഷ്കരണമില്ലാതെ നിലനിന്നിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഇസ്ലാം 1400 വർഷങ്ങളോളം നിലനിന്നു എന്നുള്ളത് തന്നെ ഇസ്ലാമിനെ വലിയ മഹത്വം നൽകുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ആ മതത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നതാണ് അതിനുള്ള ഏറ്റവും വലിയ കാരണം. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാത്തിനെക്കുറിച്ചും അറിവുള്ളവനാണ്, ത്രികാലജ്ഞാനിയാണ്. ഭാവിയെക്കുറിച്ചും വർത്തമാന കാലത്തെക്കുറിച്ചും അതേപോലെ തന്നെ മുൻകഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം അറിവുള്ളവനാണ്. ഒന്നും തന്നെ അവൻ്റെ അറിവിനെ തൊട്ട് മറഞ്ഞു നിൽക്കുന്നില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഇസ്ലാം മതം ഇത്രത്തോളം കാലം നിലനിൽക്കുവാനും, അള്ളാഹു സുബ്ഹാനഹു വതആല ത്രികാലജ്ഞാനിയാണ്, എല്ലാത്തിനെക്കുറിച്ചും അറിവുള്ളവനാണ്. ഭാവിയെക്കുറിച്ചും വർത്തമാനകാലത്തെക്കുറിച്ചും കഴിഞ്ഞ കാലത്തെക്കുറിച്ചുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല അറിവുള്ളവനാണ്. എല്ലാ കാര്യത്തെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വതആലക്കറിയാം. ഒന്നും തന്നെ അവനിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം മതം ഇത്ര കാലത്തോളം നിലനിൽക്കുവാനും ഒരു പരിഷ്കരണവുമില്ലാതെ ഒരു മാറ്റവുമില്ലാതെ നിലനിൽക്കുവാനുള്ള കാരണം. അതാണ് ഇസ്ലാമിനെ വളരെയേറെ മഹത്വം നൽകുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ വിമർശകർക്കുള്ള ഒന്നാമതായുള്ള മറുപടി അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ളതാണ്. ഈ മതം ഇത്രകാലം നിലനിൽക്കാനുള്ള കാരണം മറ്റൊരു വസ്തുവും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ലോകത്ത് ഒന്നും തന്നെ ഇത്ര കാലത്തോളം നിലനിന്നിട്ടില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് അവർ പറയുന്ന കാര്യം യഥാർത്ഥത്തിൽ ഇസ്ലാമിന് മഹത്വമാണ് നൽകുന്നത്, അതിനെ നിഷ്കർഷിക്കുകയില്ല, അതിനെ അപമാനിക്കുകയില്ല എന്നാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായിക്കൊണ്ട് ഇവർക്കുള്ള മറുപടി, അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കിയ എല്ലാ നിയമങ്ങളും പ്രാഥമിക കാര്യങ്ങൾ മുതൽ ഒരാൾക്ക് ഭരണത്തിൻ്റെ ചെങ്കോല ലഭിക്കുമ്പോൾ കിട്ടുന്നത് വരെ, അപ്പോഴുണ്ടാകുന്ന നിയമങ്ങൾ വരെ അള്ളാഹു സുബ്ഹാനഹു വതആല പൂർണ്ണമായിക്കൊണ്ടും ഇറക്കിയിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു മാറ്റവും വരാതെ ഇസ്ലാമിനെ എത്രത്തോളം കാലം സംരക്ഷിക്കുവാനുള്ള യഥാർത്ഥ കാരണം. ഭരണകർത്താക്കൾക്കുള്ള നിർദ്ദേശങ്ങളും നമ്മുടെ എല്ലാ നിയമങ്ങളും എല്ലാ കാലത്തിനും അനുയോജ്യമായതും ഒരു കാലത്തും അതിനെ മാറ്റം വരുത്തേണ്ടാത്തതുമാണ്. അതുകൊണ്ടാണ് ഇസ്ലാം ഇത്ര കാലം നിലനിന്നു പോന്നത് എന്നാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ എല്ലാ നിയമങ്ങളും 5 കാര്യങ്ങളോടാണ് ബന്ധിച്ചിട്ടുള്ളത്. ആ 5 കാര്യങ്ങളിൽ എന്തെങ്കിലും ദോഷം ബാധിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആ കാര്യം ഹറാമാക്കും. എന്തെങ്കിലും ഒരു കാര്യം ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ 5 കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്നിന് ദോഷം സംഭവിച്ചിട്ടുണ്ടാവും എന്നതാണ് യാഥാർത്ഥ്യം. അള്ളാഹു സുബ്ഹാനഹു വതആല ആ 5 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഒന്നാമതായിക്കൊണ്ട് ഹിഫ്ലുദ്ദീനാണ്. നമ്മുടെ മതത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ആ മതത്തെ സംരക്ഷിക്കാൻ അതിൻ്റെ സംരക്ഷണത്തെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കും. രണ്ടാമത്തേത് ഹിഫ്ളുൻ നഫ്സാണ്, സ്വന്തം ആത്മാവിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഓരോ മുസ്ലിമിൻ്റെ ആത്മാവിനും ഓരോ മനുഷ്യന്മാരുടെ ആത്മാവിനും വിലയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് തന്നെയാണ് ഒരാളെയും വെറുതെ ഒരിക്കലും കൊല്ലുവാൻ പാടില്ല, വധിക്കുവാൻ പാടില്ല എന്ന് പറയുവാനുള്ള കാരണം. മൂന്നാമത്തെ കാരണം ഹിഫ്ളുൽ ആഖിലാണ്, അവരുടെ ബുദ്ധിയെ സംരക്ഷിക്കുന്നതാണ്. ആ ബുദ്ധിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും അപാകതകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കും. അത്തരത്തിലൊരു കാര്യമാണ് ഖംറിനെ അഥവാ കള്ള്, അതേപോലെ തന്നെയുള്ള ലഹരിയെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധിക്കാനുള്ള കാരണം അവൻ്റെ അഖിലിനെ ബാധിക്കുന്നു എന്നതാണ്. നാലാമതായി കൊണ്ട് ഹിഫ്ളുൻ നഫ്സിൽ, അവൻ്റെ പരമ്പരയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യഭിചാരത്തെ ഹറാമാക്കിയിട്ടുള്ളത്, നിഷിദ്ധമാക്കിയിട്ടുള്ളത്. കാരണം എന്തെന്ന് വെച്ചാൽ അതവൻ്റെ പരമ്പരയെ നശിപ്പിക്കുന്നുണ്ട്. അവൻ്റെ ഉപ്പയാരെന്ന് മനസ്സിലാക്കാൻ കഴിയുകയില്ല, ഉപ്പയുണ്ടാവില്ല എന്നുള്ളതാണ് സിനയുടെ ഏറ്റവും വലിയ ദോഷം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതും നിഷേധിച്ചിട്ടുണ്ട്. അഞ്ചാമത്തെ കാരണം ഹിഫ്ളുൽ മാലാണ്, അവൻ്റെ ധനം സംരക്ഷിക്കുക എന്നുള്ളതാണ്. അവൻ്റെ ധനത്തെ ബാധിക്കുന്ന, അവൻ കഷ്ടപ്പാടിലേക്ക് പോകാവുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതും അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധിക്കും. ഈ അഞ്ച് കാര്യങ്ങളോട് ബന്ധപ്പെട്ട എന്തെങ്കിലും ദോഷം സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ഹറാമാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഈ നിയമങ്ങളെല്ലാം സർവലൗകികവും സർവകാലികവുമാണ്, എല്ലാ കാലത്തും നിലനിൽക്കുന്നതും എല്ലാ കാലത്തിനും അനുയോജ്യമായതുമാണ്. നമുക്ക് അനന്തര അവകാശങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ എല്ലാ കാലത്തും നിലനിൽക്കുന്നതും എല്ലാ കാലത്തിനും അനുയോജ്യമായതാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ആധുനിക വിഷയങ്ങൾ വരുമ്പോൾ ഈ അഞ്ച് കാര്യങ്ങളിലേക്ക് തട്ടിച്ചു നോക്കി എങ്ങനെയാണ് അതിന് ദോഷം ബാധിക്കുന്നുണ്ടോ എന്നെല്ലാം നോക്കിക്കൊണ്ടാണ് അതിൻ്റെ നിയമം നമ്മൾ നിശ്ചയിക്കാറുള്ളത്. അതുകൊണ്ട് സർവലൗകികവും സർവകാലികവുമാണ് ഇസ്ലാം മതം. എല്ലാ കാലത്തിനും അനുയോജ്യമായതും അതിൽ ഉൾക്കൊള്ളാത്ത ഒന്നുമില്ലതാനും എല്ലാം അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നതാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. മൂന്നാമതായി അത്തരക്കാരോട് ഇസ്ലാമിനെ പരിഷ്കരിച്ചുകൂടെ എന്ന് പറയുന്നവരോടുള്ള മറുപടിയായിക്കൊണ്ട് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെയെല്ലാം സംരക്ഷിക്കും. അവൻ്റെ മതത്തെ അവൻ സംരക്ഷിക്കും, എല്ലാം അവൻ സംരക്ഷിക്കും. പരമ്പര എന്ന ഒരു കാര്യം ഇസ്ലാം മതത്തിൽ മാത്രമുള്ളതാണ്, മറ്റൊരു മതത്തിലും നമുക്കത് കാണാൻ സാധിക്കുകയില്ല. ഇതാണ് സംരക്ഷണത്തിലുള്ള ഏറ്റവും വലിയ മാർഗം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ എന്തെല്ലാം അവൻ്റെ അനുയായികൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടോ അതെല്ലാം നമുക്ക് ലഭിക്കുവാനും അതിൽ നിന്നൊന്നും വിട്ടുപോകാതിരിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ത്രികാലജ്ഞാനിയായ അല്ലാഹു അവൻ്റെ മതത്തിൽ നിശ്ചയിച്ചിട്ടുള്ള, അവൻ്റെ മതത്തിൽ വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് സനദ്, പരമ്പര എന്നുള്ളത്. ഹദീസ് പണ്ഡിതന്മാർ അവരുടെ സനദുകൾ പരിശോധിക്കുന്ന കാര്യം നമ്മൾ പഠിക്കുമ്പോൾ വളരെയേറെ സൂക്ഷ്മതയോടുകൂടിയാണ് അവരെല്ലാം പരിശോധിക്കുന്നതും അവരെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നതുമെല്ലാം വളരെയേറെ സൂക്ഷ്മതയോടുകൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് മറ്റൊരു വലിയ, ഏറ്റവും വലിയ സംരക്ഷണത്തിനുള്ള ഒരു കാര്യമാണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം മതം ഒരു പരിഷ്കരണവും വേണ്ടാതെ, ഒരു പരിഷ്കരണവുമില്ലാതെ എന്നും നിലനിൽക്കുന്നത് എന്ന് നമുക്കവരോട് പറയാൻ സാധിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമായിക്കൊണ്ട് പഠിക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറാവേണ്ടതുണ്ട്. നാലാമതായിക്കൊണ്ട് അവരോട് പറയാനുള്ളത്, യഥാർത്ഥത്തിൽ പരിഷ്കരണം എന്നത് അവരുടെ യുക്തി അനുസരിച്ച് അവർ പറയുന്നതല്ല. അവരുടെ യുക്തിയിലാലോചിച്ച്, അവരുടെ ബുദ്ധിയിലാലോചിച്ച് ഇസ്ലാം മതത്തിനെന്തോ പ്രശ്നമുണ്ട്, ഇസ്ലാം മതത്തിനെന്തൊക്കെയോ അപാകതകളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നാലത് പരിഷ്കരിച്ചുകൂടെ എന്ന് ചിന്തിച്ചുകൊണ്ടല്ല യഥാർത്ഥത്തിൽ പറയാറുള്ളത്. അവർ പറയാറുള്ളത് ഒന്നെങ്കിൽ ഒരു ചേഞ്ച് വേണ്ടേ, സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ പറയാറുള്ളൊരു വാക്കാണ്, ഒരു ചേഞ്ച് ഉണ്ടെങ്കിലല്ലേ ഒരു രസമുള്ളൂ എന്നെല്ലാം ഉപയോഗിക്കാറുള്ള ചില വാചകങ്ങളെല്ലാം നമുക്കറിയാം. ഒന്നെങ്കിൽ അങ്ങനെ ഒരു രസത്തിനോ അല്ലെങ്കിൽ ചില വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവർ ഇസ്ലാമിനെ പരിഷ്കരിക്കണം എന്ന് പറയാറുള്ളത്. നമുക്ക് ബിസിനസ്സിൻ്റെ മേഖലയിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ലാഭം ലഭിക്കുന്ന ഒരു ബിസിനസ്സായിക്കൊണ്ട് കണക്കുകൾ രേഖപ്പെടുത്തിയത് കോസ്റ്റ്യൂംസാണ്. മേക്കപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കോസ്റ്റ്യൂമുകളാണ് ഏറ്റവും കൂടുതൽ ലോകത്ത് ലാഭം ലഭിക്കുന്ന ഒരു ചരക്കായിക്കൊണ്ട് ഒരു വിൽപ്പന വിൽക്കുന്ന ഒരു സാധനമായിക്കൊണ്ട് കണക്കുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അത് ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഇസ്ലാമിൽ അതൊരിക്കലും ഉപയോഗിക്കുവാൻ പാടില്ല. അപ്പോൾ അവർക്ക് ബിസിനസ്സിൽ ലാഭം കുറയും, മുസ്ലിമീങ്ങളുടെ ലാഭം ലഭിക്കുകയില്ല. അങ്ങനെയുണ്ടാവുമ്പോൾ അവർ അവരുടെ ബിസിനസ്സിന് ലാഭം കൂട്ടുവാൻ വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങളാണ്, അല്ലെങ്കിൽ മറ്റു വ്യക്തി താല്പര്യങ്ങളാണ്. പലപ്പോഴും ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നവർ പറയാറുള്ളത് അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല, അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെല്ലാം ഹറാമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവരുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി, അവരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ ദേഹത്തിന് തന്നെ ദോഷം ബാധിക്കുന്ന ചില കാര്യങ്ങൾ അവർക്ക് ചെയ്യുവാൻ വേണ്ടി, സ്വതന്ത്രതയോടുകൂടെ നടക്കുവാൻ വേണ്ടിയെല്ലാമാണ് അവർ യഥാർത്ഥത്തിൽ പരിഷ്കരണം വേണം, അല്ലെങ്കിൽ ഇതൊന്ന് മാറ്റിക്കൂടെ എന്നെല്ലാം പറയാറുള്ളത്. അതുകൊണ്ട് ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ യഥാർത്ഥ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കി അതിൻ്റെ സോഴ്സുകളിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വ സല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വ അലാ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ.
1: മാഷാഅല്ലാ, ബാറകല്ലാഹു ഫീക്കും. പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് ഇൻസൈറ്റ് എന്ന പ്രോഗ്രാമായിരുന്നു. ഇൻസൈറ്റിൽ നമ്മോടൊപ്പം ചേർന്നത് മർവാൻ ബിൻ അബ്ദുൽ മജീദ്. ഇസ്ലാം പരിഷ്കരിച്ചിട്ടില്ലെന്നോ എന്ന വിഷയത്തിൽ വളരെ മനോഹരമായ ഒരു മെസ്സേജാണ് അദ്ദേഹം നമുക്ക് നൽകിയത്. ഇനി നാം മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു.
3: നമുക്കൊരു ഗാനം കേൾക്കാം.
1: അതെ, സ്വരം, അതിമനോഹരമായ സ്വരം,
3: സ്വരത്തിലേക്ക്.

0: മഷല്ലാ നമ്മളിപ്പോൾ കേട്ടത് സ്വരം. സ്വരത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ഗാനത്തിലൂടെയാണ് നമ്മളിപ്പോൾ കാതോർത്തത്. പലപ്പോഴും ഇത്തരം നല്ല അർത്ഥസമ്പൂർണമായ വരികൾ മനുഷ്യന് വല്ലാത്ത കുളിർമയും വല്ലാത്ത ആശ്വാസവും നൽകുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു ആനന്ദത്തിൻ്റെ ഒരു ഏറ്റവും നല്ല ആസ്വാദനത്തിൻ്റെ വഴി കൂടിയാണ് നല്ല പാട്ടുകൾ എന്നുള്ളത്. എന്നാൽ
1: ആസ്വദിക്കുവാനും ചിന്തിക്കുവാനും
0: അതെ
1: ഒക്കെ ഉതകുന്ന ഒരു ഗാനം.
0: പാട്ടുകളായിട്ട് മാറി നമുക്ക് പറ്റും. ഓക്കെ,
1: ഇനി നാം പ്രവേശിക്കുന്നു ആരോഗ്യ വിചാരം എന്ന പ്രോഗ്രാമിലേക്ക്.
0: ചർമ്മ സംരക്ഷണവും ചർമ്മരോഗവും ഡോക്ടർ ഫിറോസ് നെഹയുമായി ഡോക്ടർ ഷനോൻ ഷറഫലി നടത്തിയ സംസാരത്തിലേക്ക്
1: കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചർമ്മ സംരക്ഷണത്തെക്കുറിച്ചും സാധാരണയായി നമ്മുടെ ജീവിതത്തിൽ കണ്ടുവരുന്ന ചർമ്മ രോഗങ്ങളെക്കുറിച്ചുമാണ്. അതിനുവേണ്ടി ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് പ്രശസ്ത ചർമ്മരോഗ വിദഗ്ധൻ ഡോക്ടർ ഷിറാസ് നഹ. അദ്ദേഹം KMCT മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറും നഹ സ്കിൻ ക്ലിനിക്കിലെ മെഡിക്കൽ ഡയറക്ടറുമാണ്. അദ്ദേഹത്തെയും എല്ലാ പീസ് റേഡിയോ ശ്രോതാക്കളെയും ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ചർമ്മം. അതുകൊണ്ട് തന്നെ ചർമ്മ സംരക്ഷണം വളരെ കാര്യക്ഷമമായി ചെയ്യേണ്ടതുമാണ്. മറ്റു അവയവങ്ങളെപ്പോലെ വളരെയധികം സങ്കീർണമായ പല പ്രവർത്തനങ്ങളും ചർമ്മം ദൈനംദിന ജീവിതത്തിൽ നടത്തിവരുന്നു. അവയെക്കുറിച്ച് നമ്മളിൽ പലരും അജ്ഞരാണ്. സർ, ആദ്യമായി നമുക്ക് അറിയേണ്ടത് ചർമ്മത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്.
3: നമ്മുടെ ചർമ്മം 5-6 വളരെ സങ്കീർണമായ പ്രവർത്തനം ദിവസേന ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3-4 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ചർമ്മമാണ് ബാഹ്യമായിട്ടുള്ള ബാക്ടീരിയ, വൈറസ്, ഫംഗസുകൾ എന്നിത്യാദി അണുക്കൾക്കെതിരെ ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നത്. ചർമ്മമാണ് ശരീരത്തിലെ വെള്ളത്തിൻ്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ചർമ്മമാണ് വൈറ്റമിൻ ഡി സിന്തസിസിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നമ്മളെ ഒരാൾ തൊടുമ്പം നമ്മളത് അറിയുന്നത് സെൻസേഷൻസ് പെർസീവ് ചെയ്യുന്നത് ചർമ്മമാണ്. പിന്നെ നമ്മുടെ ശരീരത്തിലെ ഊഷ്മാവ്, ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ചർമ്മം ഇത്യാദി വളരെയധികം സങ്കീർണമായ ഫങ്ഷൻസ് നമ്മളെ ചർമ്മം ചെയ്യുന്നുണ്ട്.
2: പലരും ഈ ചർമ്മത്തെ കാണുന്നത് ഒരു സൗന്ദര്യ വസ്തുവായിട്ട് മാത്രമാണ്. നമുക്ക് ഈ ഇത്രയും സങ്കീർണമായ പ്രവർത്തനങ്ങളൊക്കെ ചർമ്മത്തിനുണ്ട് എന്നുള്ളത് ഒരു പുതിയ ജ്ഞാനം തന്നെയായിരിക്കും. സർ, പലരും ഈ വെള്ള ചർമ്മമാണ് ഒരു സൗന്ദര്യത്തിൻ്റെ അടയാളമായി കണക്കാക്കാറ്. വെള്ള ചർമ്മത്തിന് സർ നേരത്തെ പറഞ്ഞ പ്രവർത്തനങ്ങളിൽ വല്ല മുൻഗണനയുമുണ്ടോ?
3: ഇല്ല എന്ന് മാത്രമല്ല, തീരാ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം വെളുത്ത ചർമ്മത്തിൽ മെലാനിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കുറവായിരിക്കും. മെലാനിനാണ് സൂര്യതാപത്തിൽ നിന്ന് നമ്മളെ ചർമ്മത്തിനെയും നമ്മുടെ ശരീരത്തിനെയും സംരക്ഷിക്കുന്നത്. അപ്പം വെള്ള ചർമ്മത്തിന് ആക്ച്വലി അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് പറയാനുള്ളത്.
2: സർ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചർമ്മ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
3: ചർമ്മ സംരക്ഷണം ഓരോ സീസൺ മീൻസ് ഓരോ കാലാവസ്ഥക്കനുസരിച്ച് വ്യത്യസ്തമാണ്. വിൻ്റർ സീസണിൽ മെയിൻലി സ്കിന്ന് ഡ്രൈ ആയിരിക്കും, ചർമ്മം വരണ്ടിരിക്കും. നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം, എന്നാലേ സ്കിന്നിലേക്ക് വെള്ളം ഉണ്ടാവുകയുള്ളൂ. അതുകൂടാതെ നമ്മൾ സ്കിന്നിൽ ധാരാളമായിട്ട് മോയ്സ്ചറൈസിങ് ലോഷൻസ് യൂസ് ചെയ്യണം. സ്കിന്നിനെ എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കണം, അതായത് വെള്ളം സ്കിന്നിൽ നിലനിർത്തിക്കൊണ്ടിരിക്കണം. ഉഷ്ണകാലത്ത് സമ്മർ സീസണിലാണെങ്കിൽ നമ്മൾ സ്കിൻ പ്രൊട്ടക്ഷനെ ഇനീഷ്യലി രാവിലെ തന്നെ നമ്മൾ പുറത്തിറക്കുമ്പോൾ സൺസ്ക്രീൻസ് യൂസ് ചെയ്തിട്ട് മാത്രമേ ഉപയോഗിച്ച് മാത്രമേ പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. അങ്ങനെ പല കാലാവസ്ഥയിലും പല രീതിയിലുള്ള ചർമ്മ സംരക്ഷണമാണ് നമ്മൾ ചെയ്യേണ്ടത്.
2: ഇപ്പോൾ നമ്മൾ തണുപ്പകാലത്താണുള്ളത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞു. അത് എത്രത്തോളം വെള്ളം കുടിക്കണം, പിന്നെ മോയ്സ്ചറൈസിങ് ക്രീംസ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അതിൻ്റെയൊക്കെ ഒരു രീതി എങ്ങനെയാണ്?
3: ഒരു ദിവസത്തിൽ നമ്മൾ 1 മുതൽ 1.5 ലിറ്റർ വരെ എങ്കിലും വെള്ളം ഒരു ദിവസം നമ്മൾ മിനിമം കുടിച്ചിരിക്കണം. അതിൽ കൂടിയാൽ എത്ര കൂടുന്നോ അത്രയും നന്നായി. മോയ്സ്ചറൈസിങ് ലോഷൻസ് എസ്പെഷ്യലി വരണ്ട ചർമ്മമുള്ള ആൾക്കാർ എന്തായാലും മോയ്സ്ചറൈസിങ് ലോഷൻസ് അവർ കുളിച്ച് കഴിഞ്ഞ ഉടനെ അത് അപ്ലൈ ചെയ്യുന്നതാണ് ഉത്തമം. ആ ഒരു വെറ്റായിരിക്കുന്ന നനവുള്ള സ്കിന്നിലാണ് മോയ്സ്ചറൈസിങ് ലോഷൻസ് ഉപയോഗിക്കുന്നത്. അത് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ മോയ്സ്ചറൈസിങ് ലോഷൻ ഉപയോഗിക്കണം. 2-3 പ്രാവശ്യം ഉപയോഗിച്ചാൽ ഈ വരണ്ട ചർമ്മമുള്ള ആൾക്കാർക്ക് അത് വളരെയധികം ഉപകാരപ്പെടും.
2: സർ, ഈ മോയ്സ്ചറൈസിങ് ക്രീം ഉപയോഗിക്കണം എന്ന് പറഞ്ഞു, നമ്മൾ ഈ സാധാരണ കടയിൽ ചെന്ന് ഏതെങ്കിലും ക്രീം വാങ്ങിയാൽ മതിയോ, അതോ അതിനായ പ്രത്യേക ക്രീമുകളുണ്ടോ?
3: നല്ല ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ചർമ്മത്തിന് അസുഖങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ സാധാരണ കടയിൽ പോയി വാങ്ങി ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസിങ് ലോഷനും ദോഷമേ ചെയ്യുകയുള്ളൂ. കാരണം അതിൽ പല ഫ്രാഗ്രൻസ് മിക്സ്ചറുകളുണ്ടാവും, വേറെ പല കോമ്പൗണ്ട്സും അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. അത് ഈ വരണ്ട ചർമ്മമുള്ള ആൾക്കാർക്ക് പല അലർജിക് റിയാക്ഷൻസും ഉണ്ടാക്കാൻ ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഒരു മെഡിക്കേറ്റഡ് ആയിട്ടുള്ള വാട്ടർ റീറ്റെയിൻ ചെയ്യുന്ന, വെള്ളം തൊലിയിൽ നിലനിർത്തുന്ന ടൈപ്പ് മോയ്സ്ചറൈസിങ് ലോഷൻസ് മെഡിക്കേറ്റഡ് ആയിട്ടുള്ളത് വാങ്ങി ഉപയോഗിക്കുന്നതായിരിക്കും ഉത്തമം.
2: സാർ ഉദ്ദേശിച്ചത് നമ്മൾ വരണ്ട തൊലി ഇല്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ ഒരു ചർമ്മരോഗ വിദഗ്ധനെ കണ്ടതിന് ശേഷം മാത്രമാണോ ഒരു ക്രീം വാങ്ങി ഉപയോഗിക്കേണ്ടത്?
3: അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു സാധാരണ സ്കിൻ പ്രോബ്ലംസും ഡ്രൈനെസ്സൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി അഷ്യൂർഡ് ആയിരിക്കണം. അത് ഒരു നല്ല ഉൽപ്പന്നമാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. പക്ഷേ ഡ്രൈനെസ് അല്ലെങ്കിൽ വരണ്ട ചർമ്മം ഉള്ള ഒരാളാണ് അല്ലെങ്കിൽ സ്കിന്നിനൊരു പ്രോബ്ലമുള്ള ആളാണെങ്കിൽ അവരെന്തായാലും ഒരു ചർമ്മരോഗ വിദഗ്ധനെ കണ്ടതിന് ശേഷം മാത്രമേ എന്ത് ലോഷൻസും അത് അവരുടെ ശരീരത്തിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ.
2: സർ, നമ്മൾ ഈ സാധാരണയായി യൂസ് ചെയ്യുന്ന ടാൽക്കൻ പൗഡർ, ഈ സാധാരണ പൗഡർ, അത് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം?
3: നോർമലി ചർമ്മത്തിന് യാതൊരു അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ ടാൽക്കൻ പൗഡർ ഉപയോഗിക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരു ചർമ്മത്തിന് അസുഖമുള്ള ഒരു കുട്ടി, ഇപ്പം അലർജിക് ഡിസീസ് അല്ലെങ്കിൽ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്നുള്ള അസുഖമുള്ളൊരു കുട്ടിക്കാണെങ്കിൽ നമ്മൾ ടാൽക്കൻ പൗഡർ ഇടുന്നത് ഉചിതമാവില്ല.
2: സർ, ഈ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് ഉദ്ദേശിച്ചത് എന്താണ് സർ?
3: അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്നുള്ളത് സാധാരണ ഒരു ചെറിയ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു അലർജിക് സ്കിൻ ഡിസീസാണ്. അത് ഭയങ്കര സ്കിൻ ഭയങ്കര ഡ്രൈ ആയിട്ട് ഭയങ്കര റെഡ്ഡിഷ് കളറായിട്ട് റാഷസ് ആയിട്ട് കണ്ടുവരുന്ന ചെറിയ കുട്ടികൾ, അധികവും 5 വയസ്സിൽ താഴെ കാണുന്ന കുട്ടികളിൽ കാണുന്ന ഒരു സ്കിൻ ഡിസീസാണ്.
2: 5 വയസ്സിന് താഴെ മാത്രമാണോ ഇത് ബാധിക്കുക?
3: അല്ല, അത് കോമൺലി അത് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് കാണുക. അത് ഒരു 1-2 വയസ്സാകുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും സിവിയർ ആയിട്ടുള്ള റിയാക്ഷൻ നമ്മൾ കാണുക. പിന്നെ അവരുടെ വയസ്സ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ സിവിയറിറ്റി കുറഞ്ഞ് ഒരു 5 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് അത് ഒരു 90-95% ആൾക്കാരിൽ അത് കുറഞ്ഞു പോകും. വളരെ റെയറായിട്ട് മാത്രമേ ഇത് ഒരു 5 വയസ്സിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഒരു അഡൽഹുഡിലേക്ക് അറ്റോപിക് ഡെർമറ്റൈറ്റിസ് നമ്മൾ കാണുകയുള്ളൂ. അറ്റോപിക് ഡെർമറ്റൈറ്റിസിൽ അധികം കുട്ടികൾക്ക് സ്കിൻ അലർജി കൂടാതെ അവർക്ക് ചില കുട്ടികൾക്ക് ഈ ശ്വാസമുട്ട്, ആസ്തമമായിട്ട് ശ്വാസമുട്ട് കൂടെ കാണാം, അല്ലെങ്കിൽ കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ വെള്ളം ഒലിക്കുന്ന അലർജിക് റൈനൈറ്റിസും അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ് ഒക്കെ ഇതിൻ്റെ കൂടെ ഉണ്ടാവാം.
2: സർ, ഈ അലർജി എന്ന് പറഞ്ഞല്ലോ, ഈ അലർജി എന്തിനൊക്കെയാണ് ഉണ്ടാവുക?
3: അലർജി നമ്മൾ ദൈനംദിനേന യൂസ് ചെയ്യുന്ന എന്ത് സാധനത്തിനും വേണമെങ്കിലും ഉണ്ടാവാം. ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനാവാം, ലൈക്ക് ഇപ്പം മീൻ അലർജി ഉള്ള കുട്ടികളുണ്ടാവാം, അല്ലെങ്കിൽ മുട്ടയ്ക്ക് അലർജി ഉണ്ട്, പാലിന് അലർജി ഉള്ള, അങ്ങനെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനാവാം, അല്ലെങ്കിൽ നമ്മളെ എൻവയോൺമെൻറ്റിനാവാം, പൊടിക്ക് അലർജി ആവാം, അല്ലെങ്കിൽ ചില പ്ലാന്റ്സിന് അലർജി ആവാം. അപ്പം ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ കുട്ടികളെ അതിനോട് എക്സ്പോസ്ഡ് ആക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം.
2: സർ, ഈ ചുവപ്പ് പാടുകൾ പറഞ്ഞല്ലോ, കുട്ടികളിൽ പല ടൈപ്പ് ചുവപ്പ് പാടുകൾ കാണാറുണ്ട്, എല്ലാം ഈ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് ആണോ?
3: അല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അറ്റോപിക് ഡെർമറ്റൈറ്റിസ് കോമൺ ആയിട്ട് കാണുക വളരെയധികം ഡ്രൈ സ്കിൻ ഉള്ള കുട്ടികളിലാണ്. പിന്നെ അവർക്കൊരു ഫാമിലി ഹിസ്റ്ററി ഓഫ് ഒന്നൊക്കെ ഡ്രൈ സ്കിൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഓഫ് ആസ്തമ ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് തന്നെ ഈ അലർജിക് സ്കിൻ ഡിസീസിൻ്റെ കൂടെ ആസ്തമയോ ശ്വാസമുട്ടലോ അല്ലെങ്കിൽ റൈനൈറ്റിസോ കൺജങ്ക്റ്റിവൈറ്റിസോ എന്തെങ്കിലും കൂടെ ഉണ്ടാവും. ഇങ്ങനെ ഇത് ഒരുമിച്ച് വരുന്ന കുട്ടികളിലാണ് മാത്രമേ നമ്മൾ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് വിളിക്കുകയുള്ളൂ.
2: സർ, ഈ കുട്ടികളിലെ എന്ത് ചുവന്ന പാടുകൾ കണ്ടാലും നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടതുണ്ടോ?
3: ഡോക്ടറെ കാണിക്കുന്നതാണ് ഉത്തമം. കാരണം എല്ലാ ചുവന്ന പാടുകളും അലർജി കൊണ്ട് ആയിക്കൊള്ളണമെന്നില്ല. കുട്ടികളിൽ വരുന്ന സ്കിൻ ഡിസീസ് അലർജി കൂടാതെ ഇത് ഇൻഫെക്ഷൻസ് ആവാം, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആവാം, വൈറൽ ഇൻഫെക്ഷൻസ് ആവാം, ഫംഗൽ ഇൻഫെക്ഷൻസ് ആവാം. എല്ലാം കാണുമ്പോൾ നമുക്ക് കോമൺ മാൻ അതൊരു ചുവന്ന പാട് മാത്രമായിട്ടേ തോന്നുള്ളൂ. അതൊരു സ്കിൻ ചർമ്മരോഗ വിദഗ്ധന് മാത്രമേ അത് ഏത് വിഭാഗത്തിലേക്കാണ് ഐഡന്റിഫൈ ചെയ്ത് അതിന് കൃത്യമായ ചികിത്സ നിർദ്ദേശിക്കാൻ പറ്റുള്ളൂ.
2: സർ, ഈ പനിയുടെ കൂടെ ചുവന്ന പാടുകൾ വരുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
3: ഒരാൾക്ക് പനി വരിക എന്ന് പറഞ്ഞാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അയാൾക്കൊരു ഇൻഫെക്ഷൻ ഉണ്ട് എന്നാണ്. ഇപ്പം ഒരു റെഡ് റാഷിൻ്റെ കൂടെ പനി വരികയാണെങ്കിൽ അത് കോമൺലി അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അയാൾക്കൊരു ഒരു വൈറൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു വൈറൽ എക്സാന്തിയും ഉണ്ട് എന്നുള്ളതാണ്. അത് എന്ത് ടൈപ്പ് വൈറസോ ആവാം, ചിലപ്പം ചെറിയ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ കടന്നു പോകുന്ന ചെറിയൊരു വൈറൽ ഇൻഫെക്ഷൻ ആവാം, അല്ലെങ്കിൽ അതൊരു സിവിയർ ആയിട്ട് ഈവൻ ഈ H1N1 പോലത്തെ വൈറൽ ഇൻഫെക്ഷൻസും ഈ ഫീവർ വിത്ത് റാഷ്, ഫീവർ വിത്ത് റെഡ് റാഷ് ആയിട്ട് പ്രസന്റ് ചെയ്യാം.
2: സാർ, ഈ അണുബാധയെ കുറിച്ച് പറഞ്ഞത്, ചർമ്മത്തിൽ സാധാരണയായി കണ്ടുവരുന്ന അണുബാധകൾ ഏതൊക്കെയാ?
3: മൂന്ന് ടൈപ്പ് അണുക്കളാണ് സാധാരണ ചർമ്മത്തെ ബാധിക്കുന്നത്. ബാക്ടീരിയ ബാധിക്കാം, വൈറസ് കൊണ്ട് ചർമ്മത്തിൽ പ്രോബ്ലങ്ങൾ വരാം, ഫംഗസ് കൊണ്ടും ചർമ്മത്തിൽ പ്രോബ്ലം വരാം. ഫംഗൽ ഇൻഫെക്ഷൻസ് സാധാരണ നമ്മൾ മഴക്കാലങ്ങളിലാണ് സാധാരണ കാണാറുള്ളത്.
2: സാർ, ഈ റിംഗ് വേം അല്ലെങ്കിൽ വട്ടച്ചൊറി എന്നറിയപ്പെടുന്നത് എന്താണ് സാർ?
3: റിംഗ് വേം എന്ന് പറയുന്നത് അതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. ടീനിയ കോർപ്പറീസ് അല്ലെങ്കിൽ ടീനിയ ക്രൂറീസ് എന്ന് പറഞ്ഞ് അതൊരു ഡെർമറ്റോഫൈറ്റ് ഫംഗസ് ഉണ്ടാക്കുന്ന ഒരു തൊലിയിൽ കാണുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണത്.
2: സാർ, ഈ റിംഗ് വേം ഇൻഫെക്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
3: സ്കിൻ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ കോമൺ ആയിട്ട് ഡ്രസ്സുകൾ ഷെയർ ചെയ്യാതിരിക്കുക, പിന്നെ എപ്പോഴും നമ്മൾ എസ്പെഷ്യലി ഇത് കോമൺ ആയിട്ട് വളരെയധികം വേർപ്പുള്ള തൊലിയിൽ അധികം വേർപ്പ് നിൽക്കുന്ന ഭാഗങ്ങളിലാണ് ഈ റിംഗ് വേം നമ്മളധികം കാണാറ്. അപ്പം അങ്ങനത്തെ ഏരിയാസ് എപ്പോഴും നമ്മൾ ഡ്രൈ ആക്കി വെക്കുക, ക്ലീൻ ആക്കിയിട്ട് വെക്കുക. പിന്നെ ഇത് ചെറുതായിട്ട് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒരു ഡോക്ടറെ കാണിച്ചിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങുക. കാരണം ഇത് നമ്മൾ ഇനീഷ്യലി ട്രീറ്റ് ചെയ്തിട്ടെങ്കിൽ ഇത് വൈഡ് സ്പ്രെഡ് ആവാം, ശരീരത്തിനെ മൊത്തമായിട്ട് ബാധിക്കാം, വേറെ ഉള്ള ആൾക്കാർക്ക് പകരുകയും ചെയ്യാം.
2: വൈറസ് കാരണം നമ്മുടെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്?
3: വൈറസ് കാരണം നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു സാധനം ചിക്കൻ ബോക്സ് അഥവാ പൊട്ടി എന്ന് പറഞ്ഞിട്ടുള്ള അസുഖമാണ്. ചിക്കൻ ബോക്സിനെ പറ്റി പറയുന്നത് ഒരു എല്ലാവരും സാധാരണക്കാർ വരെ ഡയഗ്നോസ് ചെയ്യുന്ന ഒരു ചർമ്മരോഗമാണ്. വെള്ളമുള്ള പൊക്കളായിട്ട് തൊലിയിൽ വരുന്ന, പനിയോടുകൂടി വരുന്ന ഒരു ഇതാണ്. ഇതൊരു സെൽഫ് ലിമിറ്റിംഗ് ആയിട്ടുള്ള വൈറൽ ഇൻഫെക്ഷൻസ് ആണ്. നമ്മളതിനെ ചികിത്സിക്കണം എന്നൊന്നുമില്ല, ചികിത്സിച്ചിട്ടില്ലെങ്കിലും അത് രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് മാറിപ്പോകും. പക്ഷേ തുടക്കത്തിൽ അതിന് നമ്മൾ ആൻറ്റി വൈറൽ ഡ്രഗ്സ് കൊടുത്താൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന പൊക്കിളുകളുടെ എണ്ണം കുറയും. അതുകൊണ്ട് തന്നെ ഈ പൊക്കിളുകളാണ് ഭാവിയിൽ ഒരു സ്കാറായിട്ടുണ്ടാവുന്നത്. അപ്പോൾ പൊക്കിളുകളുടെ എണ്ണം കുറഞ്ഞാൽ അത് ഫ്യൂച്ചറിലേക്ക് വരുന്ന സ്കാറുകളുടെ എണ്ണത്തിനെയും കുറയ്ക്കും. അപ്പോൾ ഇനീഷ്യലി നമ്മൾ പനിയും ഈ പൊക്കിളമാതിരി പൊന്തി വരുമ്പോൾ തന്നെ ഒരു ഡോക്ടറെ കാണിച്ച് ഒരു ആൻറ്റി വൈറലായിട്ടുള്ള ഗുളിക കൊടുക്കുന്നത് നല്ലതായിരിക്കും.
2: സാർ, നമ്മുടെ യുവാക്കളുടെ ഇടയിലെ ഒരു പ്രധാന പ്രശ്നം എന്നുള്ളത് മുഖക്കുരുവാണ്. സാർ, അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണം?
3: ഇന്നത്തെ ടീനേജേഴ്സിൻ്റെ ഇടയിലെ ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് മുഖക്കുരു. ഇവൻ ടീനേജേഴ്സ് അല്ല, പണ്ട് കാലങ്ങളിലൊക്കെ ഒരു 15-20 ടീനേജിൽ മാത്രമേ നമ്മൾ മുഖക്കുരു കണ്ടിരുന്നുണ്ടെങ്കിലും ഇന്ന് അങ്ങനെയല്ല. അതൊരു അഡൽട്ട്ഹുഡിൽ ഒരു 20-25 വയസ്സായ ആൾക്കാരിൽ വരെ ഇന്ന് മുഖക്കുരു കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു വെരി കോമൺ ആയിട്ട് ഡെർമറ്റോളജിസ്റ്റ്മാർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഈ മുഖക്കുരു ഉണ്ടാവുന്നതും അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ പല ഫാക്ടേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ കഴിക്കുന്ന ഫുഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വളരെയധികം ഓയിലി ആയിട്ടുള്ളതും ഷുഗറി ആയിട്ടുള്ള ചോക്ലേറ്റ്സ്, ഐസ്ക്രീംസ്, ഈ ജങ്ക് ഫുഡ്സ് എല്ലാം ഈ മുഖക്കുരുവിനെ കൂട്ടും. പെൺകുട്ടികളിലാണെങ്കിൽ അത് ഈ ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ടും ഈ മുഖക്കുരു ഉണ്ടാവാം. പിന്നെ നമ്മൾ പല ആവശ്യമില്ലാത്ത ക്രീമും ഇപ്പോൾ വെളുക്കാൻ വേണ്ടി നമ്മൾ മുഖത്ത് വാങ്ങി തേക്കുന്നുണ്ട്. ഈ പല ക്രീമുകളിലും സ്റ്റിറോയിഡ്സും ഹൈഡ്രോക്കിനോൺ അങ്ങനത്തെ മെറ്റീരിയൽസ് ഉണ്ടാവും. ഇങ്ങനത്തെ പ്രൊഡക്ട്സൊക്കെ മുഖക്കുരു ഉണ്ടാക്കുന്നതാണ്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ് ഒരു മുഖക്കുരുള്ള ആളെ ആദ്യം ചെയ്യേണ്ടത്.
2: സാർ, ഈ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കഴിഞ്ഞ് ഇനിയും വന്നാൽ അത് എന്താണ് നമ്മൾ എങ്ങനെയാണ് ചികിത്സിക്കേണ്ടത്?
3: മുഖക്കുരുവിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ അത് പേഷ്യൻറ്റ് ഡിപ്പെൻഡൻ്റ് ആണ്, അതിൻ്റെ സിവിയറിറ്റി അനുസരിച്ചാണ്. അപ്പോൾ വളരെ ചുരുങ്ങിയ എണ്ണം മുഖക്കുരുവ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വെറും ഫേസ് വാഷുകൾ കൊണ്ടോ ഓയിൻമെൻറ്റുകൾ കൊണ്ടോ ചികിത്സിക്കാം. ഗ്രേഡ് കൂടുന്നതനുസരിച്ച് നാല് ഗ്രേഡ് മുഖക്കുരുവാണല്ലോ. അപ്പോൾ ഗ്രേഡ് ഒന്നോ രണ്ടോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ടോപ്പിക്കൽ മീൻസ് ഓയിൻമെൻറ്റ്സ് കൊണ്ടോ ഫേസ് വാഷുകൾ കൊണ്ടോ ചികിത്സിക്കാം. ഗ്രേഡിങ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ചിലപ്പോൾ ഗുളികകൾ കൊടുക്കേണ്ടി വരും, ചിലപ്പം ആൻറ്റിബയോട്ടിക് ടാബ്ലറ്റ്സുകൾ കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ റെറ്റിനോയിഡ്സ് ആയിട്ടുള്ള ടാബ്ലറ്റുകൾ, ഈ സിബം സെക്രീഷൻ കുറയ്ക്കാനുള്ള റെറ്റിനോയിഡ് ടാബ്ലറ്റ്സ് കൊടുക്കേണ്ടി വരും. ഇതുകൊണ്ടും കുറയുന്നില്ല, നമുക്ക് കെമിക്കൽ പീലിംഗ് എന്ന് പറഞ്ഞ ചികിത്സ ചെയ്യാം. ഇപ്പം ലേസറുകളുണ്ട് മുഖക്കുരു കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പല തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് മുഖക്കുരുവിന്. അത് അതിൻ്റെ ഗ്രേഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ അതിനെ ഡോക്ടേഴ്സ് തീരുമാനിക്കുന്നത്.
2: സാർ, ഈ കുട്ടികളിലൊക്കെ സാധാരണയായി കണ്ടുവരുന്ന മുഖത്തുള്ള വെള്ളപ്പാടുകൾ, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
3: മുഖത്തുള്ള വെള്ളപ്പാടുകൾ പല കാരണങ്ങൾ കൊണ്ടുവരാം. അതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആവാം, ടീനിയ വേഴ്സിക്കുള്ള നമ്മൾ ചുണങ്ങ് എന്ന് പറയുന്ന, അതുകൊണ്ട് നമുക്ക് മുഖത്ത് വെള്ളപ്പാട് വരാം. അല്ലെങ്കിൽ ചില ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ട് പിറ്റീരിയാസ് ആൽബ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ, അത് വെള്ളപ്പാടായിട്ട് നമുക്ക് കാണാം. വെള്ളപ്പാണ്ട് തന്നെ നമുക്ക് ചിലപ്പം ചെറുപ്പത്തിലെ തുടങ്ങാം, അല്ലെങ്കിൽ ചിലപ്പം ഈ കുഷ്ഠരോഗത്തിന്റെ ഭാഗമായിട്ട് വെള്ളപ്പാടുകൾ വരാം, അല്ലെങ്കിൽ ചിലപ്പം സൺലൈറ്റിന്റെ റിയാക്ഷൻ കൊണ്ട് മുഖത്ത് വെള്ളപ്പാടുകൾ വരാം. അതൊരു ഒരു ചർമ്മരോഗ വിദഗ്ധന് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ഇത് എന്തുകൊണ്ടുള്ളതാണ്. അത് അതിന് വേഗം കണ്ടുപിടിച്ച് അതിന് കറക്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ് വേണ്ടത്.
2: ശ്രീ, വെളുക്കണം എന്നതാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, അതുമായി പല ക്രീമുകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അതിനെ കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്?
3: ഇന്ന് ഓവർ ദ കൗണ്ടറായി മെഡിക്കൽ ഷോപ്സിൽ നിന്നും ഈവൻ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വളരെയധികം ക്രീമുകൾ കിട്ടുന്നുണ്ട് വെളുപ്പിന് വേണ്ടിയിട്ട്. ഇതൊന്നും ഉപയോഗിക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ള രാസവസ്തുക്കൾ ചർമ്മത്തിന്റെ പല പ്രവർത്തനങ്ങളെയും നശിപ്പിക്കാൻ ഒതുങ്ങുന്നതാണ്. അപ്പം ഇതൊന്നും ഒരിക്കലും ഒരു ഡോക്ടറെ അഡ്വൈസ് ഇല്ലാതെ ഉപയോഗിക്കരുത്. പല ക്രീമുകളിലും ഇപ്പം ചില ക്രീമുകൾ സ്റ്റിറോയിഡ് ലേബിൾ ചെയ്തിട്ട് തന്നെ വരുന്നുണ്ട്, ചിലതിൽ ലേബിൾ ചെയ്യാതെയും വരുന്നുണ്ട്. അധിക ക്രീമുകളിലും സ്റ്റിറോയിഡാണ് അതിന്റെ കണ്ടന്റ്. ഇത് ശരീരത്തിൽ തൊലിക്ക് ഭാവിയിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പം ആരും ഇത് ഉപയോഗിക്കരുതെന്നേ ഞാൻ പറയുള്ളൂ.
2: സർ, ഒരാൾക്ക് വെളുക്കണം എന്ന് തോന്നിയാൽ അവർക്ക് എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ?
3: നമുക്ക് വെളുപ്പിക്കാൻ വേണ്ടി സയന്റിഫിക്കായ മാർഗമുണ്ട്, പക്ഷെ നമുക്ക് വളരെയധികം അങ്ങോട്ട് വെളുപ്പിക്കാനൊന്നും സാധിക്കില്ല. നമുക്കൊരു ഒന്നോ രണ്ടോ ഷെയ്ഡ് ഒരാളെ ബ്രൈറ്റർ ആക്കാം. അതിനുവേണ്ടി നമുക്ക് പീൽസ് ഉപയോഗിക്കാം, കുറെ ലൈറ്റ്നിങ് പീൽസ് ഉണ്ട് ഇപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ലേസേഴ്സ് ഉണ്ട്, ലൈറ്റ്നിങ് ലേസേഴ്സ് ഉണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ചൊക്കെ ഒരു പരിധി വരെയൊക്കെ ഒന്ന് ഒരാളെ ബ്രൈറ്റ് ആക്കി എടുക്കാൻ, അല്ലാതെ വളരെയധികം വെളുപ്പിക്കാനൊന്നും നമുക്ക് സാധിക്കില്ല.
2: സർ, ഒരു ഗ്ലൂട്ടാതയോൺ ഇഞ്ചക്ഷൻ, അതിനെ കുറിച്ച് എന്തോ കേട്ടു, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്?
3: ഗ്ലൂട്ടാതയോൺ എന്നുള്ളതൊരു ആന്റി ഓക്സിഡന്റ് ആണ്. അതിപ്പം ടാബ്ലറ്റ് ഫോമിലും ഇഞ്ചക്ഷൻ ഫോമിലും സ്പ്രേ ഫോമിലൊക്കെ വരുന്നുണ്ട്. ഇത് ഒരു അപ്രൂവ്ഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ്. പക്ഷെ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ലോങ് ടേം യൂസ് ചെയ്യേണ്ടതാണ്. ഇതിന്റെ ലോങ് ടേം സൈഡ് ഇഫക്ട്സ് ഇപ്പോഴും ശരിക്കും നമുക്ക് അറിവായിട്ടില്ല, പ്രോബ്ലംസ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നാലും ആൾക്കാർ ഈവൻ സ്കിൻ സ്പെഷ്യലിസ്റ്റുമാർ തന്നെ കോമൺലി യൂസ് ചെയ്ത് വരുന്നൊരു സാധനമാണ് ഗ്ലൂട്ടാതയോൺ. അതിന്റെ ഇഞ്ചക്ഷൻ ഫോം ഇപ്പം US FDA അപ്രൂവ്ഡ് അല്ല. ബാക്കി നമ്മൾ ടാബ്ലറ്റ് ഫോമും നമ്മൾ സ്പ്രേ ഫോമും ഒക്കെ നമ്മൾ അത് അപ്രൂവ്ഡ് ആയിട്ട് കൊടുക്കുന്നതാണ്. അതും ഒരു പരിധി വരെയൊക്കെ ആൾക്കാർ വെളുക്കാൻ സഹായിക്കും.
2: സർ, ഈ വെളുക്കാൻ വേണ്ടി വല്ല ഓപ്പറേഷനും ചെയ്താൽ വല്ല ഗുണമുണ്ടാവോ?
3: ഇല്ല, വെളുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഓപ്പറേഷൻസ് ഒന്നുമില്ല. ഓപ്പറേഷൻസ് അധികവും ചെയ്യുന്നത് സ്ട്രക്ചറലി കറക്റ്റ് ചെയ്യാനാണ്. എന്തെങ്കിലും ഡിഫോമിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ സ്ട്രക്ചറലി നമുക്ക് കറക്റ്റ് ചെയ്യാനല്ല, അത് വെളുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഓപ്പറേഷൻസ് ഒന്നുമില്ല.
2: സർ, ഈ നേരത്തെ സർ ലേസറിനെ കുറിച്ച് പറഞ്ഞു, ഈ ചർമ്മരോഗവുമായി ലേസറിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാ?
3: ഇപ്പൊ ആക്ച്വലി ലേസറാണ് ദ ഇൻ തിങ്. കുറേ ലേസർ എവിടെ പോയാലും ലേസറിന്റെ പരസ്യങ്ങളാവും എല്ലാവരും കേൾക്കുന്നുണ്ടാവുക. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് മൂന്ന് ടൈപ്പ് ലേസേഴ്സ് ആണ് ഡെർമറ്റോളജിയിൽ. അത് ഒന്ന് ലേസർ ഹെയർ റിമൂവലാണ്, നമ്മൾ അനാവശ്യ രോമ എസ്പെഷ്യലി ലേഡീസ് അനുഭവിക്കുന്ന ഒരു സിവിയർ ആയിട്ടുള്ള പ്രോബ്ലമാണ് അനാവശ്യമായി ഫേസിൽ രോമങ്ങൾ വരുന്നത്. അത് അധിക സ്ത്രീകൾക്ക് അതൊരു ഹോർമോൺ പ്രോബ്ലത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പക്ഷെ അത് അവർക്ക് വലിയൊരു സോഷ്യൽ പ്രോബ്ലമാണ് ഉണ്ടാക്കുന്നത്. അതൊരു പരിധിവരെ പെർമനന്റ്ലി റെഡ്യൂസ് ചെയ്യാൻ ലേസർ കൊണ്ട് പറ്റും. ഒരു ലേസർ റിമൂവിങ് ലേസർ റിഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ രോമവളർച്ച കുറയ്ക്കാൻ പറ്റും. പിന്നെ വേറെ ഒരു ഇൻഡിക്കേഷൻ എന്ന് വെച്ചാൽ ഈ മറുകൾക്കും കറുത്ത പാടുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്യൂസ് വെച്ചിട്ട് NDAG എന്ന് പറഞ്ഞിട്ടുള്ള ലേസറാണ്. അത് ബേർഡ് സ്പോട്സ് അല്ലെങ്കിൽ മുഖത്തുണ്ടാവുന്ന ഫ്രിക്കിൾസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലേസർ ഉപയോഗിക്കാം. പിന്നെ വേറൊരു ടൈപ്പ് ലേസർ കോമൺലി യൂസ് ചെയ്യുന്നത് നമ്മൾ സ്കാറുകൾക്ക് വേണ്ടിയിട്ടാണ്. അത് മുഖത്തുള്ള ഇപ്പോൾ മൂക്കുരു കൊണ്ട് വന്നിട്ടുള്ള പാടുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ ചിക്കൻ പോക്സ് കൊണ്ട് വരുന്ന സ്കാറുകൾ, അല്ലെങ്കിൽ ഈവൻ വല്ല ആക്സിഡൻ്റ് ആയിട്ട് വരുന്ന സ്കാറുകളൊക്കെ നമുക്ക് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. ഒരു കാർബൺ ഡയോക്സൈഡ് ലേസറോ അല്ലെങ്കിൽ എർബിയം ഗ്ലാസ് ലേസറോ ഇങ്ങനത്തെ ലേസറുകൾ ഉപയോഗിച്ച് നമുക്ക് ഇതിനെയൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊന്നും ഒരു 100% മാറ്റാൻ പറ്റും എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു പെർസെൻറ്റേജ് പറയുകയാണെങ്കിൽ ഒരു 70-80% ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഓരോ കണ്ടീഷൻസിലും ഉണ്ടാക്കാൻ പറ്റും.
2: സർ, ഈ മുടി കൊഴിച്ചിൽ ഇപ്പോൾ ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്?
3: ഈ ചർമ്മ സംരക്ഷണം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കേശ സംരക്ഷണം. നമ്മൾ കെയർ ചെയ്യുന്ന പോലെ ഉണ്ടാവും ഹെയർ. നമ്മൾ കുളിക്കുന്ന വെള്ളം, ഉപയോഗിക്കുന്ന സോപ്പോ ഷാംപോ ഇതൊക്കെ നല്ലതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മൾ ഹെയർ ഫാളിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്.
2: മുടി കൊഴിച്ചിലുമായി വരുന്ന ഒരു സ്ത്രീയോ പുരുഷനോ അവരെ സാർ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുക?
3: ഇപ്പോൾ ഒരാൾ നമ്മളെടുത്ത് മുടി കൊഴിച്ചിലായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം തിരക്കേണ്ടത് അവിടെ അവരുടെ തൊലിയിൽ മീൻസ് അവരുടെ ഹെയറിൽ ഉപയോഗിക്കുന്ന അവരുടെ പ്രൊഡക്ട്സിനെ പറ്റിയും അവരുടെ വെള്ളത്തിനെ പറ്റിയൊക്കെയാണ്. ഇതിലൊന്നും വലിയ പ്രശ്നമല്ലേ ഇല്ല എങ്കിൽ നമുക്ക് നമ്മളതിനെ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യാനുണ്ട്. നമ്മൾ ഒരു ഹീമോഗ്ലോബിൻ നോക്കണം, ബ്ലഡിലെ അയൺ കണ്ടന്റ് നോക്കണം, നമുക്ക് തൈറോയിഡ് നോക്കണം. കാരണം ഇതിലെയൊക്കെ വ്യതിയാനങ്ങൾ കാരണം മുടി കൊഴിച്ചിലുണ്ടാവാം. ഇനിയിപ്പം ഇൻവെസ്റ്റിഗേഷൻസ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, ഇപ്പം തൈറോയിഡ് ഹോർമോൺ കുറവാണെങ്കിൽ നമുക്ക് അതിനെ സപ്ലിമെൻ്റ് ചെയ്യാം. ഹീമോഗ്ലോബിൻ കുറവാണ്, അയൺ കുറവാണെങ്കിൽ അതിനെ സപ്ലിമെൻ്റ് ചെയ്യാം, അങ്ങനെ അതിനെ കറക്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത് ഡെഫിഷ്യൻസി കൊണ്ടുള്ള മുടി കൊഴിച്ചിലാണെങ്കിൽ നമ്മൾ ഇതിനെ കറക്റ്റ് ചെയ്യുമ്പോൾ മുടി ശരിയായി വരും. ഇതൊക്കെ നോർമലായിട്ടും ചില ആൾക്കാർക്ക് മുടി കൊഴിച്ചിലുണ്ടാവാം, അത് ചിലപ്പം പാരമ്പര്യത്തിൻ്റെ ഭാഗമാവാം. അങ്ങനെ വരുന്നതാണെങ്കിൽ നമ്മൾ അതിനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഒന്നുക്ക് മരുന്നുകളായിട്ട് കൊടുക്കാം. പലതരം മരുന്നുകളുണ്ട്. ഇപ്പം പ്രോട്ടീൻസ് ആയിട്ട് കൊടുക്കാം, നമുക്ക് പെപ്റ്റൈഡ്സ് ആയിട്ട് കൊടുക്കാം, നമുക്ക് മിനോക്സിഡിൽ എന്നോ ഓയിൻമെന്റ് ലോഷൻസോ ജെല്ലായിട്ടോ കൊടുക്കാം. ഇതൊക്കെ മുടി വളർത്തുന്ന മരുന്നുകളാണ്. ഇനി ഇതും ഇഫക്റ്റീവ് ആവുന്നില്ലെങ്കിൽ നമുക്കിപ്പോൾ മീസോതെറാപ്പി അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്നൊക്കെ പറഞ്ഞ് ഇഞ്ചക്ഷനുകൾ കൊടുക്കാം നമ്മൾ തൊലിയിൽ, സ്കിന്നിലേക്ക് മുടി വളർത്താൻ വേണ്ടി. അങ്ങനെ പലതരം ചികിത്സാ രീതികളുണ്ട് ഇപ്പം മുടി കൊഴിച്ചിലിനെ ശരിയാക്കാൻ വേണ്ടിയിട്ട്.
2: സർ, ഈ ചികിത്സാ രീതികൾക്ക് എന്തെങ്കിലും പാർശ്വഫലങ്ങളുണ്ടോ?
3: അല്ല, ഇതൊരു ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർ ഒരു ഡെർമറ്റോളജിസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനങ്ങനെ പാർശ്വഫലങ്ങളൊന്നുമില്ല, അതെല്ലാം നോക്കിയിട്ട് തന്നെ അവർ ചെയ്യുള്ളൂ അത്.
2: സർ, ഇങ്ങനെ കേട്ടിട്ടുണ്ട് അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല. ഈ കഷണ്ടിയുടെ വിഷയത്തിൽ അത് സത്യമാണോ?
3: അസൂയിൻ്റെ കാര്യത്തിൽ എനിക്കറിയില്ലെങ്കിലും കഷണ്ടിൻ്റെ കാര്യത്തിൽ ഡെഫിനറ്റ്ലി ഇപ്പം നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. ട്രാൻസ്പ്ലാന്റ് തന്നെ ഇപ്പോൾ രണ്ട് മെത്തേഡ് ഉണ്ട്. ഇപ്പം നമുക്ക് എഫ് യു ടി ചെയ്യാം അല്ലെങ്കിൽ എഫ് യു ഇ ചെയ്യാം. അങ്ങനെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാതെ കോസ്മെറ്റിക്കലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്കിപ്പം ഹെയർ ട്രാൻസ്പ്ലാന്റ് മുഖേന സാധിക്കും. അതുകൊണ്ട് കഷണ്ടിക്ക് ഇപ്പം മരുന്നുണ്ട് എന്ന് തന്നെ പറയാം.
2: വളരെ നന്ദിയുണ്ട് ഡോക്ടർ ശിരസ് സർ. കൂടെ പീസ് റേഡിയോ ശ്രോതാക്കൾക്കും മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം, ചർമ്മ സംരക്ഷണവും ചർമ്മരോഗങ്ങളും എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ ആരോഗ്യ വിചാരം ചർച്ച ചെയ്തത്. ഡോക്ടർ ഫിറോസ് നഹ, ഡോക്ടർ ഷനൂൻ ഷറഫ് അലി എന്നിവരായിരുന്നു നമ്മളൊപ്പം ചേർന്നത്. ഇനി പ്രാർത്ഥനാ പഠനം. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ ഇഹപര അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി പ്രകടിപ്പിക്കുവാനുള്ള പ്രാർത്ഥനയുമായി അബ്ദുല്ല മുഹസിൻ വണ്ടൂർ നമ്മോടൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയുണ്ടായത് ഇഹപര അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അതിനുള്ള നന്ദി എന്നോണം അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. അതിൽ സൂറത്തുൽ ഖസസിൻ്റെ 70-ാമത്തെ ആയത്തിൽ അള്ളാഹു അതിനുവേണ്ടിയുള്ള നന്ദി പ്രകടിപ്പിക്കാനുള്ള ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു പ്രാർത്ഥന നാം പഠിക്കുകയും ചെയ്തു. അതുപോലെ ഈ ഒരു വിഷയത്തിൽ വേറെയും ചില പ്രാർത്ഥനകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തു സബഇൻ്റെ ആദ്യത്തെ ആയത്തിൽ തന്നെ നമുക്ക് കാണാം, അൽഹംദുലില്ലാഹില്ലദി ലഹു മാ ഫിസ്സമാവാതി വമാ ഫിൽ അർളി വലഹുൽ ഹംദു ഫിൽ ആഖിറതി വഹുവൽ ഹകീമുൽ ഖബീർ. الحمد لله الذي له ما في السماوات وما في الأرض وله الحمد في الآخرة وهو الحكيم الخبير. ഈയൊരു പ്രാർത്ഥനയുടെ അർത്ഥം الحمد لله الذي له ما في السماوات وما في الأرض, ആകാശങ്ങളിലുള്ളതിൻ്റെയും ഭൂമിയിലുള്ളതിൻ്റെയും സർവ അനുഗ്രഹങ്ങളുടെയും ഉടമസ്ഥനായ അള്ളാഹുവിന് സർവസ്തുതിയും. وله الحمد في الآخرة, പരലോകത്തും അവനാകുന്നു സർവസ്തുതിയും. വഹുവൽ ഹക്കീമുൽ ഖബീർ, അവൻ അത്യധികം യുക്തിമാനും അതീവ സൂക്ഷ്മജ്ഞാനുമാണ്. പ്രാർത്ഥന ആവർത്തിക്കാം. അൽഹംദുലില്ലാഹില്ലദീ ലഹു മാ ഫിസ്സമാവാതി വമാ ഫിൽ അർളി

0: له ما في السماوات الحمد لله الذي له ما في السماوات وما في الأرض وما في الأرض ما في السماوات وما في الأرض الحمد لله الذي له ما في السماوات وما في الأرض الحمد لله الذي له ما في السماوات وما في الأرض وله الحمد وله الحمد وله الحمد في الآخرة وله الحمد في الآخرة وله الحمد في الآخرة الحمد لله الذي له ما في السماوات وما في الأرض وله الحمد في الآخرة وله الحمد في الآخرة وهو الحكيم الخبير وهو الحكيم الخبير وهو الحكيم الخبير الحمد لله الذي له ما في السماوات وما في الأرض وله الحمد في الآخرة وهو الحكيم الخبير وله الحمد في الآخرة وهو الحكيم الخبير ഈ ഒരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അള്ളാഹുവിന് എന്നും ഒരു നന്ദിയുള്ള ഒരു അടിമയായി കൊണ്ട് ജീവിക്കുവാനും അതേ അവസ്ഥയിൽ തന്നെ മരിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നമ്മളിപ്പോൾ കേൾക്കുന്നത് പ്രാർത്ഥനാ പഠനം. ഇഹപര അനുഗ്രഹത്തിനുള്ള നന്ദി പ്രകടിപ്പിക്കാനുള്ള പ്രാർത്ഥനയാണ്. സദറിലെ നമ്മൾ ഒരുപാട് അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസ്വാദനത്തിൽ അള്ളാഹുവിന് മതിമറന്ന് ഇരിക്കുന്നൊരവസ്ഥ ഒരു കാരണവശാലും നമ്മൾക്ക് ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അബ്ദുള്ള മുഹസിൻ വണ്ടൂരാണ് ഈ ഒരു പ്രാർത്ഥനാ പഠന സെഷൻ നമ്മോട് സംസാരിച്ചത്. അടുത്ത നമ്മൾ പോകുന്നത്
2: കുട്ടികളുടെ ഒരു പ്രോഗ്രാം, കുട്ടികൾക്ക് ഇഷ്ടമുള്ള പൂമരത്തണലിൽ എന്ന പ്രോഗ്രാമിലേക്ക്.
1: കുട്ടികൾക്ക് എത്ര വിലപ്പെട്ട ഉപദേശങ്ങൾ എന്നുള്ള വിഷയത്തിൽ മുഹമ്മദ് ഷമീൽ ടി നടത്തിയ സംസാരത്തിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ കൂട്ടുകാരെയും ഇന്നത്തെ പൂമരത്തണലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ഈ ഒരു പൂമരത്തണലിൽ ചേരുന്നത് രണ്ട് മിടുക്കികളായ കൂട്ടുകാരികളാണ്. മോളുടെ പേര് പറയൂ.
4: അസ്ഫ അസ്ലി.
3: ഏത് ക്ലാസ്സിലാ മോള് പഠിക്കുന്നത്?
4: നാലാം ക്ലാസ്സിൽ.
3: എവിടെയാ വീട്?
4: കാളികാവ്.
3: കാളികാവാളേ. ശരി. എത്ര വയസ്സായി മോൾക്ക്?
4: 9.
3: 9 വയസ്സ്. ഓക്കെ. പിന്നെ നമ്മളോടൊപ്പമുള്ള മറ്റൊരു കൂട്ടുകാരി പറയും, പേരെന്താ?
4: ആയിഷ നെർമിൻ.
3: ആയിഷ നെർമിൻ അല്ലേ. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്?
4: സ്കൈ ത്രീ.
3: ലെവൽ 3 അല്ലേ. ശരി. എത്ര വയസ്സായി? 6 അല്ലേ. ഓക്കെ. വീട് എവിടെയാ? ആയിഷ നെർമിൻ വണ്ടൂര്. ഓക്കെ. അപ്പോൾ ആയിഷ നിർമിനും അതുപോലെ അസ്ഫ അസ്ലിയുമാണ് ഇന്ന് പൂമരത്തണലിൽ ഇവിടെ സ്റ്റുഡിയോയിൽ ചേരുന്നത്. പക്ഷേ അൽഹംദുലില്ലാ കുറേ കൂട്ടുകാർ വീട്ടിലിരുന്നു കൊണ്ട് പൂമരത്തണൽ കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ പൂമരത്തണലിൽ എന്ന കുട്ടികൾക്കുള്ള പരിപാടിയിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒരുപാട് നല്ല അറിവുകളല്ലേ പീസ് റേഡിയോ നമുക്ക് നൽകുന്നത്. പീസ് റേഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വേറെ പ്രോഗ്രാം ഏതായതെങ്കിലും ഒന്ന് പറയുമോ?
4: ടെലിഗിസ്.
3: മാഷാല്ലാ, മോൾക്കും ടെലിഗിസാ ഇഷ്ടം? കാരണം സ്റ്റാർക്വസ്റ്റ്. അൽഹംദുലില്ലാ. അപ്പോ പീസ് റേഡിയോയില് ടെലിഗിസും സ്റ്റാർക്വസ്റ്റും കുട്ടികൾക്ക് നല്ല ഇഷ്ടാവും. അതിന്റെ കാരണം എന്താ?
4: പരിപാടികൾ
3: നമുക്ക് അവതരിപ്പിക്കാൻ അവസരമാണ് സ്റ്റാർക്വസ്റ്റ്. പിന്നെ ടെലിഗിസിൽ ഉത്തരം പറഞ്ഞാൽ എന്ത് കിട്ടും?
4: സമ്മാനം
3: കിട്ടും. അപ്പോഴും എല്ലാവർക്കും ഇഷ്ടാവും അല്ലേ. അപ്പൊ ടെലിഗിസ് ആണെങ്കിലും സ്റ്റാർക്വസ്റ്റ് ആണെങ്കിലും പിന്നെ ഈ പൂമരത്താണെങ്കിലും ഒക്കെ കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും. പിന്നെ സ്വരമുണ്ട്, നല്ല മധുരമായ പരിപാടികൾ, ഗാനങ്ങൾ. ഓക്കെ. അപ്പൊ ഇന്ന് പൂമരമില്ലേ, നമ്മൾ നമ്മുടെ കൂട്ടുകാരോടും നിങ്ങളോടൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം എന്താ അറിയോ? വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തിന്റെ പേര് തന്നെ സൂറത്തു ലുഖ്മാൻ എന്നതാണ്. സൂറത്തു ലുഖ്മാൻ. ലുഖ്മാൻ അലൈഹിസ്സലാം എന്ന മഹാനായ ഒരു വ്യക്തിയുടെ പേരിലാണ് ആ സൂറത്ത്. എത്രാമത്തെ സൂറത്താണ് എന്നത് കൂട്ടുകാർ അറിഞ്ഞിരിക്കണം. എത്രാമത്തെ എന്നറിയോ? മാഷാ, കറക്റ്റ് ആൻസർ ആണ്. 31-ാമത്തെ സൂറത്താണ് സൂറത്തു ലുഖ്മാൻ. അപ്പൊ ഈ ലുഖ്മാൻ അലൈഹിസ്സലാം എന്ന് പറയുന്നത് വളരെ മഹാനായ ഒരു വ്യക്തിയായിരുന്നു. വിശുദ്ധ ഖുർആനിൽ അദ്ദേഹത്തിന്റെ പേര്

0: ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സൂറത്തുണ്ട്. മാത്രമല്ല, അദ്ദേഹം തൻ്റെ മകനെ വിളിച്ചുകൊണ്ട് കൊടുക്കുന്ന ഉപദേശങ്ങളുണ്ട്. നല്ല ഉപദേശങ്ങളാണ്, നമ്മളെപ്പോലെയുള്ള കുട്ടികൾ സ്വീകരിക്കേണ്ട, പാലിക്കേണ്ട നല്ല ഉപദേശങ്ങളാണ് ആര് കൊടുക്കുന്നത്? ലുഖ്മാൻ അലൈഹിസ്സലാം മകന് കൊടുക്കുന്നത്. അപ്പോൾ ആ ഉപദേശങ്ങൾ നമ്മളും കേൾക്കണ്ടേ? ആ, നമ്മളും അതുപോലുള്ള കുട്ടികളാണല്ലോ. അപ്പോൾ നോക്കൂ, ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകന് കൊടുക്കുന്ന ഒന്നാമത്തെ ഉപദേശം എന്താണോ, മകന് കൊടുക്കുന്ന ഒന്നാമത്തെ ഉപദേശം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പൊന്നുമോനെ എന്ന് വിളിക്കുകയാണ്. യാ ബുനയ്യ, യാ ബുനയ്യ, ലാ തുശ്രിക് ബില്ലാ, ഇന്ന ശിർക്ക ലളുൽമുൻ അളീം. ഇതാണ് ലുഖ്മാൻ അലൈഹിസ്സലാം മകന് കൊടുക്കുന്ന ഒന്നാമത്തെ ഉപദേശം. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയോ? യാ ബുനയ്യ, എൻ്റെ പൊന്നു കുട്ടിയേ എന്ന് വിളിച്ചുകൊണ്ട് ലുഖ്മാൻ അലൈഹിസ്സലാം ആദ്യം പറയുന്നത്, ലാ തുശ്രിക് ബില്ലാ, മോനെ നീ ശിർക്ക് ചെയ്യരുത്, അള്ളാഹുവിൽ ശിർക്ക് വെക്കരുത്. എന്താ ശിർക്ക് എന്ന് വെച്ചാൽ ഞങ്ങൾ മദ്രസയിൽ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോ? അള്ളാഹുവിൽ പങ്കുചേർക്കുക. മാഷാല്ലാ, കറക്റ്റാണ്, അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന് വെച്ചാലേ, അള്ളാഹുവിനെ മാത്രമല്ല നമ്മൾ ആരാധിക്കേണ്ടത്, അള്ളാഹുവിനോട് മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതെ, പക്ഷേ ചില ആളുകൾ അള്ളാഹുവിന് ആരാധനകൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ അതിൽ നിന്ന് ഒരു പങ്കെടുത്ത്, ഒരു ഷെയർ എടുത്തിട്ട് വേറെ ആർക്കെങ്കിലും കൊടുക്കും, അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലുമൊക്കെ. അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട പ്രാർത്ഥന, ആരാധന, അത് അള്ളാഹു അല്ലാത്തവർക്കും ഒരു ഷെയർ കൊടുക്കുക, ഒരു പങ്ക് കൊടുക്കുക, അത് പറ്റുമോ? അള്ളാഹുവിൽ അങ്ങനെ പങ്കു ചേർക്കാൻ പറ്റൂല. അത് ഏറ്റവും വലിയ അക്രമമാകുന്നു. ഇന്ന ശിർക്ക ലളുൽമുൻ അളീം, ശിർക്ക് എന്ന് പറഞ്ഞാൽ മോനെ അത് വമ്പിച്ച പാതകമാണ്, വമ്പിച്ച അക്രമമാണ് എന്നാണ് ലുഖ്മാൻ അലൈഹിസ്സലാം ആദ്യമായിട്ട് മകന് കൊടുക്കുന്ന ഉപദേശം. അപ്പോൾ നമ്മളത് പാലിക്കണ്ടേ?
1: അതെ,
0: നമ്മളൊരിക്കലും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനേ പാടില്ല, ഉണ്ടോ?
1: ഇല്ല.
0: അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തായി? ശിർക്കായി. ശിർക്ക് സംഭവിച്ചാൽ പിന്നെ നമ്മൾ എങ്ങോട്ടാണ് എത്തിച്ചേരുക? നരകത്തിലേക്കാണ് അല്ലേ? ശിർക്ക് ചെയ്ത് നമ്മൾ പിന്നെ തൗബയൊന്നും ചെയ്യാതെ, നമ്മൾ അള്ളാഹുവിനോട് തൗബയൊന്നും ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ പിന്നെ എല്ലാ കാലത്തും നമ്മൾ എവിടെയായിരിക്കും? നരകത്തിലായിരിക്കും. നമുക്ക് സ്വർഗം കിട്ടുമോ? പിന്നെ ഒരിക്കലും നമുക്ക് സ്വർഗം കിട്ടില്ല. അപ്പോൾ അത് വളരെ ഗൗരവത്തിൽ എല്ലാ കൂട്ടുകാരും കാണണം. നമ്മളെപ്പോഴും ശിർക്ക് ചെയ്യാതെ തൗഹീദിലായിക്കൊണ്ടാണ് ജീവിക്കേണ്ടത്. അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന നല്ല കൂട്ടുകാരാവണ്ടേ? യെസ്, അതിനാണ്
1: ശിർക്ക് ചെയ്തിട്ട് തൗബ ചെയ്ത അല്ലാഹു പൊറുക്കോ?
0: പുറത്തു വരും. അള്ളാഹു ഏത് വലിയ പാപം പുറത്തു വരും? നമുക്ക് ശിർക്ക് സംഭവിച്ചു എന്ന് വിചാരിക്കുക, നമുക്കൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ, നമ്മൾ പ്രാർത്ഥിക്കുക. ഇനി ആർക്കെങ്കിലും ശിർക്ക് സംഭവിച്ചാൽ അള്ളാഹു അല്ലാത്തവരോട് അറിയാതെ കുറേ കാലം പ്രാർത്ഥിച്ചു, പിന്നെ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് കൃത്യമായി തൗബ ചെയ്ത് മടങ്ങിയാൽ തീർച്ചയായിട്ടും അള്ളാഹു പുറത്തു തരും ഇൻഷാല്ലാ. കേട്ടോ, അള്ളാഹു പുറത്തു കൊടുക്കും. അള്ളാഹു കാരുണ്യവാനല്ലേ, അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും, ശിർക്കും അള്ളാഹു പുറക്കും. പക്ഷേ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് കൃത്യമായി തൗബ ചെയ്ത് മടങ്ങണം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് തൗഹീദ് ഉണ്ടാകും, അപ്പോൾ നമുക്ക് സ്വർഗം കിട്ടാനുള്ള അവസരം ഉണ്ടാകും ഇൻഷാല്ലാ. അപ്പോൾ നല്ല ചോദ്യമാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഉപദേശം എന്താ? ലുഖ്മാൻ അലൈഹി ഇസ്ലാം മകന് കൊടുത്ത ഒന്നാമത്തെ ഉപദേശം, ലാ തുശ്രിക് ബില്ലാ, അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്, ശിർക്ക് ചെയ്യരുത്, ശിർക്ക് ഒരിക്കലും വെക്കരുത് എന്നതാണ് ഒന്നാമത്തെ ഉപദേശം. ഇനിയും രണ്ടാമത്തെ പ്രധാനപ്പെട്ടൊരു ഉപദേശം, അത് നമ്മൾ കുട്ടികളെല്ലാവരും വളരെ ഗൗരവത്തിൽ കേൾക്കേണ്ടതാണ്. എന്താ അറിയോ? വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫീ ആമൈനി അനിഷ്കുർലീ വലിവാലിദൈക ഇലയ്യൽ മസീർ എന്നതാണ് ലുഖ്മാൻ അലൈഹിസ്സലാം മകന് കൊടുക്കുന്ന രണ്ടാമത്തെ ഉപദേശം. എന്താ അറിയോ? നമ്മുടെ ഉപ്പയെയും ഉമ്മയെയും കുറിച്ച്, നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ചാണ് രണ്ടാമത്തെ ഉപദേശം. ഉപ്പാക്കും ഉമ്മാക്കും നമ്മളെങ്ങനെ പെരുമാറണം? അവരോട് ഏറ്റവും നന്ദിയോടുകൂടി, സ്നേഹത്തോടു കൂടി പെരുമാറണം. കാരണം ഉമ്മയെക്കുറിച്ച് പറയുന്നു, നോക്കൂ, ഹമലത് ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, നമ്മുടെ ഉമ്മ നമ്മളെ ചുമന്നത്, നമ്മളെ ഗർഭത്തിൽ കൊണ്ടു നടന്നത് പ്രയാസപ്പെട്ടുകൊണ്ടല്ലേ? നല്ല പ്രയാസമില്ലായിരുന്നോ? പ്രയാസത്തിനുമേൽ പ്രയാസമായിട്ടാണ്, ക്ഷീണത്തിനുമേൽ ക്ഷീണമൊക്കെ സഹിച്ചുകൊണ്ടാണ് നമ്മളെ ഉമ്മ നമ്മളെ ഗർഭത്തിൽ ചുമന്നത് അല്ലേ? മാത്രമല്ല, ഫൈസാലുഹു ഫി ആമൈൻ, അവർ നമുക്ക് എന്ത് ചെയ്തു? രണ്ട് വർഷം എന്ത് തന്നു? എന്ത് തന്നു? രണ്ട് വർഷം ചെറിയ കുട്ടിയാകുമ്പോൾ രണ്ട് വർഷം, ആദ്യത്തെ ഒരു കൊല്ലമൊക്കെ നമ്മൾ എന്തെങ്കിലും കഴിക്കുമായിരുന്നോ? എന്താ തരിക ഉമ്മ? ആ, മുലപ്പാൽ തരും അല്ലേ? അങ്ങനെ രണ്ട് വർഷം നമ്മളെ മുലയൂട്ടിയവരാണ്. അതുകൊണ്ട് അള്ളാഹു പറയുകയാണെ, അനിഷ്കുർ ലീ വലി വാലിദൈക്ക, നീ എനിക്കും നിങ്ങളൊക്കെ എന്ത് ചെയ്യണം, എനിക്കും നന്ദി ചെയ്യണം എന്ന് വെച്ചാൽ അള്ളാഹുവിനോട് നന്ദി കാണിക്കണം. അതേപോലെ തന്നെ വലി വാലിദൈക്ക, നിൻ്റെ മാതാപിതാക്കളോടും, നമ്മളൊക്കെ നമ്മുടെ മാതാപിതാക്കളോട് നന്ദിയുള്ളവരായിരിക്കണം, അവരെ സ്നേഹിക്കുന്നവരായിരിക്കണം. ഉപ്പയുമ്മയൊക്കെ പറയുന്നത് അനുസരിക്കാറുണ്ടോ? ഉണ്ടോ? ഉണ്ട്. മോളെ അനുസരിക്കാറുണ്ടോ? ആ, നമ്മൾ കഴിവിൻ്റെ പരമാവധി എന്ത് ചെയ്യണം, ഉപ്പയും ഉമ്മയൊക്കെ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം അല്ലേ? ഉപ്പയും ഉമ്മയും പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതിരിക്കുക എന്നുള്ളത് ശരിയാണോ? ഒരിക്കലല്ല, അനുസരിക്കണം. അവരെന്ത് പറയുമ്പോഴും അവരോട് നല്ല രൂപത്തിൽ സംസാരിക്കണം. ഉപ്പാനോടും ഉമ്മാനോടും നല്ല രൂപത്തിലല്ലേ സംസാരിക്കുക, അല്ലാതെ ദേഷ്യത്തോടു കൂടി ആ എന്താണ് ഉപ്പച്ചി അത് വാങ്ങിത്തരാത്തത് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ എന്താ ഉമ്മച്ചി ആ ചോറ് തരാത്തത് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ?
1: ഇല്ല.
0: ഇല്ല. വളരെ സോഫ്റ്റായി നല്ല കുട്ടിയായിട്ട് വേണം ഉപ്പാനോടും ഉമ്മാനോടൊക്കെ എപ്പോഴും നമ്മൾ സംസാരിക്കാൻ. സംസാരിക്കുക മാത്രമല്ല, പ്രവർത്തികളും അങ്ങനെ തന്നെ. ഉപ്പ നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യത്തിന് സഹായിക്കാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ ഉമ്മ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വീട്ടിൽ സഹായിക്കാൻ പറയുമ്പോൾ എനിക്ക് കഴിയൂല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമുക്ക് കഴിയുന്ന കാര്യങ്ങളൊക്കെ, കഴിയുന്ന കാര്യങ്ങളല്ലേ ഉപ്പയുമ്മയും പറയുള്ളൂ. അല്ലാതെടാ ആ 50 കിലോൻ്റെ ആ അരിച്ചാക്കില്ലേ, 50 കിലോൻ്റെ അരിച്ചാക്ക് അതെടുത്ത് തലയിൽ വെച്ച് കൊണ്ടുപോവാ എന്ന് നമ്മൾ ഉപ്പയുമ്മയോ പറയോ?
1: ഇല്ല.
0: ഇല്ല. പകരം നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഉപ്പയുമ്മയോ നമ്മളോട് ചെയ്യാൻ പറയുക. അപ്പോൾ എനിക്ക് കഴിയൂല, ഞാൻ ചെയ്യൂല എന്നൊക്കെ പറയുന്ന നല്ല കുട്ടികൾക്ക് ചേർന്നതാണോ? അല്ല. അപ്പോൾ നല്ല കുട്ടികളാണെങ്കിൽ ഉപ്പയും ഉമ്മയും പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് അനുസരിക്കുക, കേൾക്കുക അല്ലേ? പിന്നെ അടുത്ത ഒരായത്തിൽ അനുസരിക്കാൻ പാടില്ലാത്ത ഒരേ ഒരു കാര്യമാണ് എന്താ പറയുക, അള്ളാഹുവിനെതിരായിട്ട് ഈ ശിർക്ക് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഉപ്പയും ഉമ്മയൊക്കെ പറയണം. നമ്മുടെ ഉപ്പയും ഉമ്മയൊക്കെ അങ്ങനെ പറയുമോ? അങ്ങനെ പറയില്ലല്ലോ. ഇനി ഏതെങ്കിലും ഉപ്പയും ഉമ്മയൊക്കെ മക്കളോട് ശിർക്ക് ചെയ്യടാ എന്ന് പറയുകയാണെങ്കിൽ അത് നമ്മൾ അനുസരിക്കണോ? വേണ്ട, അത് നമ്മൾ അനുസരിക്കേണ്ടതില്ല. പക്ഷെ നമ്മുടെ ഉപ്പയും ഉമ്മയും ഒന്നും സാധാരണഗതിയിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ നമ്മളോട് പറയോ? ഇല്ലല്ലോ, അങ്ങനെ പറയില്ല. അപ്പോൾ അടുത്തൊരു കാര്യം അതായിരുന്നു, ഷിർക്കിൻ്റെ വിഷയത്തിലൊക്കെ നമ്മുടെ ഉപ്പയോ ഉമ്മയോ നമ്മളോട് ആ നിലക്ക് ഉപദേശിക്കുകയാണെങ്കിൽ നമ്മളതനുസരിക്കേണ്ട. ബാക്കി എല്ലാ നല്ല കാര്യങ്ങളല്ലേ നമ്മുടെ ഉപ്പയും ഉമ്മയും പറയാറുള്ളത്, അതെല്ലാം നമ്മൾ കൃത്യമായി അനുസരിക്കണം. പിന്നെ നോക്കൂ, നമ്മുടെ ലുഖ്മാൻ അലൈഹിസ്സലാം ആര് ആർക്ക് കൊടുക്കുന്ന ഉപദേശം അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആ, മകന് കൊടുക്കുന്ന ഉപദേശമല്ലേ. അപ്പോൾ ലുഖ്മാൻ അലൈഹിസ്സലാം പിന്നെ മകന് കൊടുക്കുന്ന ഒരു ഉപദേശം എന്താ പറയുക, വളരെ നല്ലൊരു ഉപദേശം ആണ്. യാ ബുനയ്യ ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബതിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖ്റത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ് യത്തി ബിഹല്ലാ. കൊടുക്കുന്ന ഉപദേശം എന്താ പറയുക, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, അതൊരു ഒരു ഇത്തിരി ഒരു കടുകുമണി, കടുകിൻ്റെ മണി കണ്ടിട്ടില്ലേ, കടുക് കണ്ടിട്ടില്ലേ, അതിൻ്റെ ഒരു മണി അത്രയും ചെറുത്, അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുത്, അങ്ങനെ എത്ര ചെറിയ കാര്യമാണെങ്കിലും നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടേ നമ്മളെന്ത് ചെയ്തു, ഇനി ആരും കാണണ്ട വിചാരിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും വലിയ പാറക്കെട്ടുകളൊക്കെ ഉണ്ട് വിചാരിച്ചു, അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഈ കറുത്ത കടുകുമണി പോലെയുള്ളൊരു സാധനം കൊണ്ടു വെച്ചാൽ ആരെങ്കിലും കാണുമോ? അല്ലെങ്കിൽ ഭൂമിയിൽ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും കാട്ടിലോ, ആരും ഇതുവരെ പോകാത്തൊരു കാട്ടിലോ, അല്ലെങ്കിൽ ഏതെങ്കിലും മണ്ണിൻ്റെ അടിയിലോ എവിടെയൊക്കെ വെച്ചു, സാധാരണഗതിയിൽ ആരെങ്കിലും കാണുമോ? അല്ലെങ്കിൽ ആകാശത്തേക്ക് പോയി, വിമാനത്തിൽ ഷൂ പറഞ്ഞ് ആകാശത്തേക്ക് പോയി, ആകാശത്ത് പോയിട്ട് അവിടെ ഭൂമിൻ്റെ പുറത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ചു, ചന്ദ്രനിലേക്കൊക്കെ പോകുന്നില്ലേ ആളുകൾ അല്ലേ, അങ്ങനെ ചന്ദ്രനിലൊക്കെ കൊണ്ടുവച്ച് വിചാരിച്ചു. അപ്പോൾ സാധാരണ മനുഷ്യരാരെങ്കിലും കാണുമോ? ആരും കാണില്ല. പക്ഷേ ഇവിടെ പറയുന്ന എന്താ, അങ്ങനെ നമ്മളൊരു കുഞ്ഞേ കാര്യം നമ്മളെവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും യത്തി ബിഹല്ല, ആര് കൊണ്ടുവരും? അള്ളാഹു കാണും, അള്ളാഹു തിരിച്ചു കൊണ്ടുവരും. എന്ന് വെച്ചാൽ നമ്മളങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം, നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കുക, നമ്മൾ എന്തു ചെയ്താലും അത് അള്ളാഹു അതിനുള്ള പ്രതിഫലം നമുക്ക് തരും. അത് ചീത്ത കാര്യങ്ങളാണെങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടും അല്ലേ, നല്ല കാര്യമാണെങ്കിൽ അതിനുള്ള പ്രതിഫലം കിട്ടും സ്വർഗത്തിൽ അല്ലേ. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കാൻ നമുക്ക് കഴിയുമോ? എത്ര ചെറിയ, നമ്മൾ ആരും കാണാതെ എന്തെങ്കിലും ഒരു സാധനം കട്ടെടുത്താൽ അള്ളാഹു കാണൂലേ? അള്ളാഹു നമ്മൾ വിചാരിക്കും ആരും കണ്ടിട്ടില്ല, നമ്മൾ റൂമൊക്കെ കുറ്റിയിട്ടിട്ട് ആരും കാണാതെ ഒരു പൈസ ആരുടെയോ കട്ടെടുത്തു, അല്ലെങ്കിൽ സ്കൂളിൽ എല്ലാവരും ക്ലാസ്സിൽ നിന്ന് പോയി, ആരും ക്ലാസ്സിലില്ല, ഉറപ്പാണ്, CCTV ഒന്നുമില്ല, ഉറപ്പാണ്. എന്നാലും നമ്മൾ ഒരാളുടെ ബാഗിൽ നിന്ന് ഒരു ഒരു നമുക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും സാധനം കട്ടെടുത്താൽ ആരും കാണില്ല, പക്ഷെ ആര് കാണും? അള്ളാഹു കാണും അല്ലേ. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അതാണ് ലുഖ്മാൻ അലൈഹിസ്സലാം മകന് കൊടുക്കുന്ന മറ്റൊരു ഉപദേശം. പിന്നെ നോക്കൂ, ലുഖ്മാൻ അലൈഹിസ്സലാം മകനോട് പറയുകയാണെ, വലാ തുസ്ഇർ ഖദ്ദക ലിന്നാസി വലാ തംഷി ഫിൽ അർദി മർഹ. എന്താ കൊടുക്കുന്ന ഉപദേശം എന്നറിയോ? മറ്റൊന്ന്, നീ എന്ത് ചെയ്യരുത്, മോനോട് പറയാം, മോനെ നീ അഹങ്കാരത്തോടു കൂടി മനുഷ്യരുടെ മുന്നിൽ എന്ത് ചെയ്യരുത്, കവിളൊക്കെ കോട്ടി ആകെ അഹങ്കാരത്തോടു കൂടിയൊക്കെ സംസാരിക്കുക. അത് പറ്റുമോ? അങ്ങനെ നടക്കുക അത് പറ്റുമോ? നമ്മളെപ്പോഴും നല്ല വിനയമുള്ള നല്ല കുട്ടികളായിട്ട് മാറല്ലേ വേണ്ടത്, അല്ലാതെ എപ്പോഴും ഒരു അഹങ്കാരം, ഓ ഞാൻ വലിയ സംഭവമാണ്, നിങ്ങളൊന്നും പോരാ, അങ്ങനെയുള്ള ഒരു ഒരു അഹങ്കാരത്തിൻ്റെ മനസ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മുഖമോ നമുക്ക് പറ്റുമോ?
1: ഇല്ല.
0: ഇല്ല, നല്ല കുട്ടികൾക്ക് പറ്റില്ല. അതാണ് ലുഖ്മാൻ അലൈഹി സ്വലാം മകന് കൊടുക്കുന്ന മറ്റൊരു ഉപദേശം. അതേപോലെ തന്നെ ഭൂമിയിലൂടെ നടക്കുമ്പോൾ, നമ്മളിങ്ങനെ നമ്മുടെ നാട്ടിലൂടെ ഒക്കെ നടക്കുമ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര പൊങ്ങച്ചം കാണിക്കുക, നമ്മൾ വലിയ ആളാണ് എന്നൊക്കെ പറഞ്ഞൊരു പൊങ്ങച്ചം കാണിക്കൂലേ, അങ്ങനെ നടക്കാൻ പറ്റുമോ?
1: ഇല്ല.
0: ഇല്ല, അങ്ങനെ ഒന്നുമല്ല. നമ്മളെപ്പോഴും ഒരു മുസ്ലിമല്ലേ നമ്മൾ, അല്ലേ, ഒരു വിശ്വാസിയല്ലേ. അപ്പോൾ നമ്മൾ ഏറ്റവും മാന്യമായി മറ്റുള്ളവരോട് നല്ല രൂപത്തിൽ സംസാരിക്കുന്ന നല്ല വിനയുള്ള കുട്ടികളായിട്ടല്ലേ മാറേണ്ടത്? അതേ, അതാണ് മറ്റൊരു ഉപദേശം. ഇനിയുണ്ട് ഉപദേശങ്ങൾ കഴിഞ്ഞിട്ടില്ല. എന്താ അറിയുമോ, മറ്റൊരു ഉപദേശം പറയാണ്. ആ അതിന് മുമ്പ് മറ്റൊരു ഉപദേശം ഉണ്ടായിരുന്നു, അത് ഞാൻ പറയാൻ വിട്ടുപോയി. യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത് വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാമ അസ്വാബക് ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ഇതും ലുഖ്മാൻ അലൈഹി സ്വലാം മകന് കൊടുക്കുന്ന ഉപദേശം, അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ഒന്നാമത്തെ ഉപദേശം എന്താ അറിയോ, യാ ബുനയ്യ എൻ്റെ പൊന്നുമോനെ, അഖിമിസ് സ്വലാത്ത് നിസ്കാരം
1: നിലനിർത്തണം.
0: നിലനിർത്തണം. ഖുർആൻ പല സ്ഥലത്തും കാണാം അല്ലേ, അഖിമിസ് സ്വലാത്ത് നമസ്കാരം നിലനിർത്തണം. അപ്പോൾ അത് പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന പൂമരത്തണൽ കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരൊക്കെ ശ്രദ്ധിക്കണ്ടേ, ആയിഷ നിർമ്മിനും അസ്ഫ അസ്ലിയും മാത്രമല്ല എല്ലാ കൂട്ടുകാരും, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ മുസ്ലിമാണെങ്കിൽ കൃത്യമായിട്ട് നിസ്കരിക്കണം. എത്ര വഖത്ത് നമസ്കരിക്കാനുണ്ട്? അഞ്ച് അല്ലേ, അഞ്ച് വഖത്ത്. ഏതൊക്കെയാണ്? രാവിലെ
1: സുബ്ഹ്,
0: സുബ്ഹ്, ആ ഉച്ചക്ക് ളുഹ്ർ,
1: വൈകുന്നേരം
0: അസ്ർ,
1: അസ്ർ, സന്ധ്യാസമയത്തൊക്കെ
0: മഗ്രിബ്,
1: രാത്രി
0: ഇശാ. കറക്റ്റ്, അൽഹംദുലില്ലാ, സമയം അടക്കം പറഞ്ഞു. അപ്പോൾ ഈ അഞ്ചു നമസ്കാരങ്ങളും നമ്മൾ കൃത്യമായിട്ട് നിസ്കരിക്കണം. നിസ്കരിക്കണ്ടേ? 7 വയസ്സാകുമ്പോൾ മുതൽ നിസ്കാരം കൃത്യമായിട്ട് ശീലിക്കാൻ പറഞ്ഞിട്ടില്ലേ?
1: അതെ,
0: ആ ഒരു 10 വയസ്സായിട്ടും നിസ്കരിക്കാൻ ശീലിക്കാത്ത കുട്ടികളെ ആ
1: അടിക്കുക.
0: മാതാപിതാക്കൾക്ക് വേണേൽ അടിക്കാം അല്ലേ. അങ്ങനെ വരെ റസൂൽ പറഞ്ഞാൽ എന്താ, അത്രയും ഗൗരവമുള്ള കാര്യമാണ്. നിസ്കരിക്കാതെ നടക്കാൻ പറ്റുമോ?
1: ഇല്ല.
0: നമുക്ക് പിന്നെ സ്വർഗം കിട്ടുമോ? ആ സ്വർഗം കിട്ടണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തൗഹീദ് ഉണ്ടാവണം, പിന്നെ നമുക്ക് എന്ത് വേണം, നമസ്കാരവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. നേരത്തെ പറഞ്ഞ പോലെ മാതാപിതാക്കളെ അനുസരിക്കണം, വേണ്ടേ? വേണം. അപ്പോൾ 5 നേരത്തെ നമസ്കാരം കൃത്യമായി ചെയ്യുക, പിന്നെ വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അറിയോ, നല്ല കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിനൊക്കെ നമ്മൾ കൽപ്പിക്കുക, അതിനൊക്കെ നമ്മൾ നന്നായി പ്രോത്സാഹിപ്പിക്കുക. ഏതെങ്കിലും നമ്മുടെ ഒരു കൂട്ടുകാർ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുന്ന കാണുമ്പോൾ, ആ നല്ല കുട്ടിയാണ്, അത് ഇനിയും ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ അനിയന്, നമ്മളെ അനിയത്തി, അനിയനുണ്ടോ? ഉണ്ടോ? ആ അനിയത്തി ഉണ്ടോ?
1: ഇല്ല.
0: ഇല്ല. മോൾക്ക് അനിയനെ അനിയത്തി ഉണ്ടോ? ഇല്ല. മോളാണ് ചെറിയ കുട്ടി അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ അവരെയൊക്കെ നമ്മൾ കൂടുതൽ ഉപദേശിക്കുക. നമ്മളെ കാക്കാനെ താത്താനൊക്കെ ഉപദേശിക്കാൻ പോയാൽ ചിലപ്പോൾ ശരിയാവില്ല. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ താഴെയുള്ളവരാണല്ലോ കൂടുതൽ ഉപദേശിക്കുക. അപ്പോൾ അങ്ങനെ ഉപദേശിക്കുന്ന സമയത്ത് അവർ നല്ല കാര്യമൊക്കെ ചെയ്യണത് കാണുമ്പോൾ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. നന്മ കൊണ്ട് കൽപ്പിക്കുക. അതുപോലെ തിന്മകൾ, അവരെന്തെങ്കിലും മോശം കാര്യങ്ങൾ, നമ്മുടെ കൂട്ടുകാർ ആരാണെങ്കിലും മോശം കാര്യങ്ങൾ കാണുകയാണെങ്കിൽ അവരോട് എന്താ പറയുക, നോ പറയുക, അത് ചെയ്യരുത് കേട്ടോ, അത് ശരിയല്ല, നല്ല രൂപത്തിൽ പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ക്വാളിറ്റി നമുക്കുണ്ടാവണം. പിന്നെ മറ്റൊരു ഉപദേശം തരാം അവസാനം, വഖ്സിദ് ഫീ മശീക, വളരെ പ്രധാനപ്പെട്ടൊരു ഉപദേശമാണ്. വഖ്ലുൽ മിൻ സൗത്തിക, എന്താ പറയുക, നിന്റെ നടത്തത്തിലൊക്കെ ഒരു ഒരു മിതത്വം പാലിക്കണം. നമ്മളിങ്ങനെ ആകെ മാന്യമായിട്ട് നടക്കണം, അതെ, അല്ലാതെ വെറുതെ അഹങ്കാരം കാണിച്ച് അങ്ങനെ നടക്കാൻ പറ്റുമോ? ഇല്ല. ഒരു ഒരു മിതത്വം നമ്മുടെ നടത്തത്തിലും നമ്മുടെ പെരുമാറ്റത്തിലൊക്കെ ഉണ്ടാവണം. ആളുകളെ വെറുപ്പിക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ?
1: ഇല്ല.
0: ഇല്ല. ആളുകളെപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടണം അല്ലേ, അതിന് നല്ല സ്വഭാവങ്ങൾ ഉണ്ടാവണം. അതേപോലെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് വഖ്ദു മിൻ സൗത്തിക്, നിൻ്റെ ശബ്ദം ഉണ്ടല്ലോ, നമ്മുടെ ശബ്ദം, ആ ശബ്ദം അല്ലെങ്കിൽ നമ്മുടെ ആ സംസാരമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വെറുപ്പുളവാക്കുന്ന പോലെ ആവരുത്, മറിച്ച് ഒരു ഒതുക്കത്തിലും ഒരു മയത്തിലൊക്കെ സംസാരിക്കണം. എപ്പോഴും അങ്ങനെ ഒച്ചമുള്ളി ഉണ്ടാക്കി അങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആരോടാണെങ്കിലും, കൂട്ടുകാരോടാണെങ്കിലും, ഉപ്പയോടും ഉമ്മയോടാണെങ്കിലും, അധ്യാപകരോടാണെങ്കിലും ഒക്കെ ആകെ കച്ചറുണ്ടാക്കിയുള്ള സംസാരമല്ല, പിന്നെ ആ നല്ലൊരു ഒരു മയത്തിലുള്ള സോഫ്റ്റായ സംസാരങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. എന്ന് മാത്രമല്ല അള്ളാഹു ഒരു ഉപമ കൂടി ഖുർആനിൽ പറഞ്ഞു തരികയാണ്, ഇന്ന അൻകറൽ അസ്വാത്തിൽ സൗത്തുൽ ഹമീർ, ഈ കഴുതയുടെ ഒച്ചല്ലേ, പലപ്പോഴും ആളുകൾക്കൊക്കെ നല്ല വെറുപ്പുളവാക്കുന്ന ശബ്ദമാണ് കഴുതയുടെ ശബ്ദം അല്ലേ. അപ്പോൾ ഈ കഴുതയുടെ ശബ്ദം പോലെ എന്ത് ചെയ്യരുത്, ആവരുത്. ഈ കഴുതയുടെ ശബ്ദമാണ് ഏറ്റവും വെറുപ്പുളവാക്കുന്ന ശബ്ദം, അതുകൊണ്ട് അങ്ങനെയൊന്നും ആവാതെ ശ്രദ്ധിക്കണം എന്നൊക്കെ കൃത്യമായി സൂറത്ത് ലുഖ്മാനിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. പിന്നെ ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകന് ഈ ഒരു ഉപദേശങ്ങളൊക്കെ കൃത്യമായി നൽകുകയാണ്.
1: എത്ര
0: അപ്പോൾ
1: ഉപദേശങ്ങളാണ്
0: എത്ര ഉപദേശം നമുക്ക് എണ്ണി നോക്കാം. ആദ്യം നമ്മളെന്ത് പറഞ്ഞു?
1: നൽകുന്നത്?
0: ശിർക്ക് പറഞ്ഞു, പിന്നെ അതുപോലെ മാതാപിതാക്കളെ പറഞ്ഞു, പിന്നെന്ത് പറഞ്ഞു? നിസ്കാരം പറഞ്ഞു, പിന്നെ നന്മ,
1: ജനങ്ങളോട്
0: നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക പറഞ്ഞു, പിന്നെ
1: മാന്യമായി നടക്കണം,
0: മാന്യമായി നടക്കണം, അഹങ്കാരം കാണിക്കരുത്,
1: പൊങ്ങച്ചം കാണിക്കരുത്,
0: പൊങ്ങച്ചം കാണിക്കരുത്, പിന്നെന്തൊക്കെ പറഞ്ഞു? പിന്നെ അവസാനം ശബ്ദത്തിൻ്റെ കാര്യം,
1: ശബ്ദത്തിന്റെ
0: സംസാരത്തിൻ്റെ കാര്യം
1: കാര്യം.
0: പറഞ്ഞു അല്ലേ. ഇങ്ങനെ എണ്ണി നോക്കിയാൽ ഒരുപാട് ഉപദേശങ്ങൾ അൽഹംദുലില്ല നമുക്കും കിട്ടിയില്ലേ. ലുഖ്മാൻ അലൈഹി സ്ലാം മകന് കൊടുത്ത ഉപദേശം ഇപ്പോൾ നമുക്കും കിട്ടിയില്ലേ. അപ്പോൾ
1: അതെ,
0: ഇതൊക്കെ നമ്മളെല്ലാവരും ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോഴാണ് നല്ല കുട്ടികളാകാനും അതുവഴി സ്വർഗം നേടാനും നമുക്കെല്ലാവർക്കും സാധിക്കുക. ഇന്നത്തെ പൂമരത്തണലിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കല്ലേ, നമുക്ക് അവസാനിപ്പിക്കല്ലേ. ഇൻഷാല്ലാ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് മറ്റു വിഷയങ്ങളുമായി വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ കുട്ടികൾക്ക് എത്ര വിലപ്പെട്ട ഉപദേശങ്ങൾ എന്ന വിഷയത്തിലാണ് മുഹമ്മദ് ഷമീൽ ടി നമ്മോട് സംസാരിച്ചത്.
3: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
4: പീസ് റേഡിയോ.

0: ഇനി പീസ് റേഡിയോ നുറുങ്ങുകളിലേക്കാണ് നാം പ്രവേശിക്കുന്നത്.
1: പീസ് റേഡിയോ നുറുങ്ങുകളിൽ നമ്മൾ പോകുന്നത് ക്യാൻസർ ചില വസ്തുതകൾ എന്നുള്ള വിഷയത്തിൽ ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയന്റെ രചനയ്ക്ക് ശബ്ദം നൽകുന്നു.
2: ക്യാൻസർ ചില വസ്തുതകൾ, രചന ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ. ആഗോളതലത്തിൽ എന്ന പോലെ നമ്മുടെ കൊച്ചു കേരളത്തിലും അർബുദ രോഗങ്ങൾ കൂടി വരികയാണ്. ജീവിതദൈർഘ്യം കൂടിയതും ജീവിതശൈലി വ്യത്യാസങ്ങളും ചികിത്സാ നിർണയ സൗകര്യങ്ങളുടെ വർധനവും കാരണമായി പറയപ്പെടുന്നു. പുരുഷന്മാരിൽ വായിലും തൊണ്ടയിലും വരുന്ന ക്യാൻസർ, ശ്വാസകോശ ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസർ, അന്നനാള ആമാശയ ക്യാൻസർ, വൻകുടലിലെ ക്യാൻസർ എന്നിവ കൂടുതലായി കണ്ടുവരുന്നു. കരളിലെ ക്യാൻസറും സമീപകാലത്ത് കൂടി വരുന്നുണ്ട്. സ്ത്രീകളിൽ സ്തനാർബുദമാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥിയിൽ വരുന്ന ട്യൂമറുകളും ഒട്ടും പിന്നിലല്ല. 20-30 വർഷങ്ങൾക്ക് മുൻപ് കൂടുതലായി കണ്ടിരുന്ന ഗർഭാശയ ക്യാൻസർ ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും അണ്ടാശയ ക്യാൻസറും ഗർഭാശയ ക്യാൻസറും ഇന്നും ധാരാളം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. രക്താർബുദവും ലിംഫോമയും സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ കണ്ടുവരുന്നു. പ്രായം ചെന്നവരിൽ മൾട്ടിപ്പിൾ മൈലോമയെന്ന രക്താർബുദം കൂടുതലായി കാണുന്നുണ്ട്. കുട്ടികളിൽ ഏറ്റവും കൂടുതലായി കാണുന്നത് രക്താർബുദം അഥവാ ലുക്കീമിയയും ബ്രെയിൻ ട്യൂമറുകളുമാണ്. ക്യാൻസർ രോഗനിർണയമാണ് ആദ്യമായി തീരുമാനിക്കുന്നത്. ക്യാൻസർ ഉണ്ടെന്ന് വൈദ്യപരിശോധനയിൽ സംശയം തോന്നിയാൽ രോഗനിർണയം ഉറപ്പാക്കാൻ ബയോപ്സി പരിശോധന ചെയ്യുന്നു. ഇത് ലളിതമായ സൈറ്റോളജി പരിശോധനയോ അൾട്രാസൗണ്ട് അല്ലെങ്കിൽ CT സ്കാൻ ഉപയോഗിച്ചുള്ള നീഡിൽ ബയോപ്സിയോ ആകാം. ക്യാൻസർ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഈ അർബുദം എത്രത്തോളം വ്യാപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള പരിശോധനകളും ആവശ്യമായി വരുന്നു. ക്യാൻസറിനെ എങ്ങനെ തടയാം? വായിലും തൊണ്ടയിലും വരുന്ന ക്യാൻസറും ശ്വാസകോശ അർബുദവും മൂത്രാശയ ക്യാൻസറും ഉൾപ്പെടെ 40% ക്യാൻസർ രോഗങ്ങളും പുകയിലയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മദ്യപാനവും ഹെപ്പറ്റൈറ്റിസ് B അണുബാധയും കരൾ ക്യാൻസറിന് വഴിതെളിക്കും. HPV ഹ്യൂമൻ പാപ്പിലോ മെസറസ് ഗർഭാശയ ക്യാൻസറിനും മലദ്വാര ക്യാൻസറിനും കാരണമാകുന്നുണ്ട്. അന്തരീക്ഷ മലിനീകരണം ശ്വാസകോശാർബുദത്തിന് വഴിതെളിയിക്കുന്നു. തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ചാൽ ഒട്ടുമിക്ക ക്യാൻസറുകളും പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. 40 ശേഷം 2 വർഷത്തിലൊരിക്കൽ മാമോസോണോഗ്രഫി പരിശോധന നടത്തിയാൽ സ്തനാർബുദം നേരത്തെ കണ്ടുപിടിക്കാം. ഗർഭാശയ ഗള ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാൻ പാപ്സ്മിയർ എക്സാമിനേഷൻ വളരെ ഫലപ്രദമാണ്. ക്യാൻസർ വരാൻ സാധ്യതയുള്ള ആളുകളിൽ കൃത്യമായ ഇടവേളകളിൽ ഇത്തരത്തിലുള്ള പരിശോധന നടത്തേണ്ടതാണ്. ക്യാൻസർ ചികിത്സാ സൗകര്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമുക്ക് കൂടുതലാണ്. നേരത്തെ കണ്ടുപിടിക്കുകയും ശരിയായ ചികിത്സ ലഭ്യമാക്കുകയും ചെയ്താൽ പരിപൂർണമായി ചികിത്സിച്ച് മാറ്റാം. പുതിയതരം ചികിത്സാരീതികളായ ഇമ്മ്യൂണോതെറാപ്പിയും മറ്റ് നൂതന ചികിത്സാരീതികളും മൂലം ക്യാൻസർ ചികിത്സയുടെ ചിലവ് വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു. വളരെ വൈകി കണ്ടെത്തുന്ന ക്യാൻസറുകൾക്ക് വിലയേറിയ ചികിത്സകൾ നടത്തി 1-2 ആയുസ് കൂട്ടാൻ ശ്രമിക്കുന്ന തീരുമാനം പലപ്പോഴും ഒരു പരാജയമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ രോഗിയും ഉറ്റ ബന്ധുക്കളും ഒരു ഉചിതമായ തീരുമാനമെടുത്ത് തൃപ്തികരമായ മരണത്തിന് തയ്യാറെടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്.
0: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് നുറുങ്ങുകളായിരുന്നു. ക്യാൻസർ ചില വസ്തുതകൾ എന്ന ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ്റെ രചനയുടെ ശബ്ദാവിഷ്കാരമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇനി ഒരാഴമേറിയ പഠനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അസ്മാഉൽ ഹുസ്നയിൽ
1: നമ്മൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് അബ്ദുറൌഫ് അൽ ഹിക്കമി തിരുവനന്തപുരം നിർത്തിയ അള്ളാഹുവിൻ്റെ 99 നാമങ്ങളിൽ ഒരു നാമമായ നിരീക്ഷിക്കുന്നവൻ എന്നുള്ള വിശേഷണത്തെ കുറിച്ചാണ് സംസാരത്തിലേക്ക്
0: കേട്ടുവരാം.
3: അസ്സലാമലൈക്കും വറഹമത്തുല്ലാഹി വബറക്കാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലദീ ഹദാന ലിഹാദ വമാ കുന്നാ ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ് അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അർ റഖീബ് എന്ന നാമമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം പഠിക്കുന്നത്. അർ റഖീബ് എന്ന നാമം വിശുദ്ധ ഖുർആനിൽ 3 പ്രാവശ്യമാണ് ആവർത്തിച്ചു വന്നിട്ടുള്ളത്. റഖീബ് എന്ന് പറയുമ്പോൾ അല്ലാഹു നിരീക്ഷിക്കുന്നവനാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം. കേവലമൊരു നിരീക്ഷകൻ എന്നതല്ല, മറിച്ച് ദുനിയാവിൽ നടക്കുന്ന ഓരോ ചലനങ്ങളെക്കുറിച്ചും സസൂക്ഷ്മം നിരീക്ഷിക്കുകയും ആ വിഷയങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ കൊണ്ടുവന്ന് അതിൻ്റെ നന്മകളെ കണക്കാക്കിക്കൊണ്ട് നന്മകൾ ചെയ്തവർക്ക് സുഹൃതവും തിന്മകൾ ചെയ്തവർക്ക് അതിൻ്റെ ശിക്ഷയും ലഭിക്കുന്ന, അങ്ങനെ ഒരു നീതിയുടെ വിധി നടപ്പിലാക്കുന്ന ഒരു സ്രഷ്ടാവാണ് റഖീബ് എന്നുള്ളത്. അല്ലാഹു എവിടെയാണ്? ആകാശലോകത്ത് അല്ലാഹു ഉപവിഷ്ടനാണ്. ആ അല്ലാഹു ഭൂമിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെയും സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവനാണ് അർറഖീബ്. അള്ളാഹുവിൻ്റെ അർറഖീബ് എന്ന നാമത്തിൻ്റെ തേട്ടം കൃത്യമായി കാര്യങ്ങളെ വീക്ഷിച്ച് നിരീക്ഷിച്ച് അതിനെ നാളെ പരലോകത്ത് കൊണ്ടുവന്ന് ആ വിഷയങ്ങൾക്കുള്ള തീർപ്പ് കൽപ്പിക്കുന്നവൻ എന്നതാണ് അർറഖീബ് എന്ന നാമത്തിൻ്റെ പൂർണ്ണാർത്ഥം. ഈ ലോകത്ത് അവിശ്വാസികളായ ആളുകൾ അവർ തിന്മകൾ ചെയ്യാതിരിക്കാനുള്ള കാരണം എന്തെന്നാണ്? നമ്മളൊരു ആവർത്തി പരിശോധിച്ചു നോക്കിയാൽ അവർ ഒരുപക്ഷെ നിയമങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് ചില തിന്മകളിൽ നിന്ന് മാറി നിൽക്കും, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ഒരു ഭയത്താൽ തിന്മകളിൽ നിന്ന് മാറി നിൽക്കും, അല്ലെങ്കിൽ നാട്ടുകാരും വീട്ടുകാരും എന്ത് പറയും എന്ന ഒരു ചീത്തപ്പേര് വരാതിരിക്കാൻ വേണ്ടി അത്തരം തിന്മകളിൽ നിന്ന് കള്ളുകൂടി അതുപോലെയുള്ള തിന്മകളിൽ നിന്ന് മാറി നിൽക്കും. വീട്ടുകാരെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നവരുണ്ട്. അപ്പോൾ സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ നിയമപാലകരെയോ പേടിച്ചുകൊണ്ട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം വരുന്ന മാന്യന്മാരായ ആളുകൾ. എന്നാൽ ഒരു വിശ്വാസി അവൻ തൻ്റെ ജീവിതത്തിൽ തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അർറഖീബായ അല്ലാഹു നമ്മെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ആരും കണ്ടില്ലെങ്കിലും ആരും അറിഞ്ഞില്ലെങ്കിലും ഒരു നിയമപാലകനും പിടിച്ചിട്ടില്ലെങ്കിലും സമൂഹം അറിഞ്ഞില്ലെങ്കിലും വീട്ടിനുള്ളിലുള്ള നമ്മുടെ വീട്ടുകാരും കൂടെ കിടക്കുന്ന പ്രിയതമയും അറിഞ്ഞിട്ടില്ലെങ്കിലും അല്ലാഹു അറിയുന്നു എന്ന ചിന്തയാണ് ഒരു ശരിയായ വിശ്വാസിയെ തൻ്റെ ജീവിതത്തിൽ നിന്ന് തിന്മകളെ മാറ്റി നിർത്താൻ ഉപകരിക്കുന്നത്. നമ്മളെല്ലാ ഖുത്ബകളിലും ആവർത്തിച്ച് കേൾക്കുന്ന മൂന്നായത്തുകളിൽ ഒരായത്താണ് സൂറത്തു നിസായിലെ ഒന്നാമത്തെ ആയത്ത്. യാ അയ്യുഹന്നാസ് ഉത്തഖു റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. അതിൻ്റെ അവസാനത്തിൽ പറഞ്ഞതാണ് ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, കാന അലൈക്കും റഖീബ, നിങ്ങളുടെ മേൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് എന്ന് ആ സൂറത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏത് സന്ദർഭത്തിലും ഏതവസ്ഥയിലും എവിടെയാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും നമ്മൾ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് അർറഖീബ് എന്ന നാമം പഠിക്കുമ്പോൾ എൻ്റെ ഓരോ ചലനങ്ങളും ഓരോ ചിന്തകളും അല്ലാഹു അറിയുന്നു, അവൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ നാമത്തിലൂടെ അതിൻ്റെ തേട്ടവും നമ്മൾ മനസ്സിലാക്കേണ്ടതും. പലപ്പോഴും ആളുകൾ തിന്മകൾ ചെയ്യുന്നത് ആരും അറിയുന്നില്ല എന്ന വിചാരത്തോടുകൂടിയാണ്. തൻ്റെ രഹസ്യ ജീവിതത്തിലെ തിന്മകൾ അവരുടെ വിചാരം ആരും അറിയുന്നില്ലല്ലോ, പുറമേ നല്ല മുഖത്തോടുകൂടി മാന്യനായിക്കൊണ്ട് ജീവിക്കുന്നവർ പോലും ഒരുപക്ഷെ അവരുടെ രഹസ്യ ജീവിതങ്ങളിലേക്ക് ഒന്നാഴ്ന്നിറങ്ങിയാൽ അവരുടെ ജീവിതത്തിലും തിന്മകളുണ്ടാകും. ആ തിന്മകൾ ചെയ്യാൻ അവർക്കുള്ള ധൈര്യം എന്താണ്? ആരും അറിയുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഒറ്റയ്ക്കാണല്ലോ, എൻ്റെ ഈ തിന്മ ആരും അറിയുന്നില്ല എന്ന ധൈര്യമാണ് പലപ്പോഴും ആ തിന്മകൾ ചെയ്യാൻ അവർക്ക് പ്രേരണ. എന്നാൽ വിശുദ്ധ ഖുർആൻ ഒരു ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. ജനങ്ങളെ മറച്ചു വെക്കാൻ പറ്റും. ഒന്ന് വാതിലടച്ച് കുറ്റിയിട്ട് റൂമിനുള്ളിൽ നാം ഒറ്റയ്ക്കായിരുന്നാലും ആരും അറിയാതെ നമ്മൾ ചെയ്താലും വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് ഒളിച്ചു വെക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ റൂമിനകത്തിരുന്ന് നമ്മുടെ ഫോണുകളിൽ സ്ക്രോൾ ചെയ്തുകൊണ്ട് കാണുന്ന തിന്മകൾ, അത് ആരും അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ സെർച്ച് എഞ്ചിനിൽ നിന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്താലും അല്ലാഹു അറിയുന്നുണ്ട് എന്ന ഒരു ബോധം നമുക്കുണ്ടാകണം. അപ്പോഴാണ് നമ്മൾ രഹസ്യ ജീവിതത്തിൽ പോലും തിന്മകളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അവൻ അർറഖീബ് എന്ന് നമ്മൾ തിരിച്ചറിയണം, ബോധ്യപ്പെടണം. പലപ്പോഴും അറിയാം, പക്ഷേ ബോധ്യപ്പെടാത്തതിൻ്റെ ചില ദുരന്തങ്ങളാണ് നമ്മുടെ രഹസ്യ ജീവിതത്തിലെ തിന്മകൾ ബാക്കി നിൽക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മളൊരു കടയിലേക്ക് കയറുമ്പോൾ ആ കടയിൽ CCTV ഉണ്ട്, നിങ്ങൾ CCTV നിരീക്ഷണത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരിക്കലും അവിടെ ക്രമക്കേടുകൾക്ക് സാധ്യതയില്ല. ഒരു മോഷ്ടാവായ വ്യക്തി CCTVകളുടെ മുന്നിൽ നിന്ന് മോഷ്ടിക്കാൻ തയ്യാറാവുകയില്ല. എന്നാൽ ആ CCTVയെക്കാളും അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് അർ റഖീബ് എന്ന നാമം നമ്മളിവിടെ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. CCTV പോലും കേടുവന്നാൽ നശിച്ചു പോകും, അതിൻ്റെ ഡാറ്റകൾ എടുക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകും. ആ CCTVയിലും പലതും അത് പിടിച്ചെടുക്കാൻ കഴിയാത്ത ചില അവസ്ഥകളുണ്ടാകും. പക്ഷേ അള്ളാഹു അങ്ങനെയല്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിന് തുല്യമൊത്തതൊന്നുമില്ല. അള്ളാഹു അർ റഖീബ് എന്ന് പറയുമ്പോൾ ഈ ലോകത്ത് നടക്കുന്ന ഓരോ ചലനങ്ങളും കൃത്യമായി നിരീക്ഷിക്കുന്നവനാണ് എന്നതാണ് അർ റഖീബ് എന്നതുകൊണ്ടുള്ള ഒരു ഉദ്ദേശം. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നു, മുറാഖബത്തു ദവാമു ഇൽമിൽ അബ്ദി വതയഖന ബിതിലാഇൽ ഹഖി സുബ്ഹാനഹു വതആല അലാ ളാഹിരിഹി വബാത്തിനിഹി. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ നിരീക്ഷിക്കുന്നു എന്ന ഭയം നമുക്കുണ്ടാകണം. തൻ്റെ അകവും പുറവും അറിയുന്നവനാണ് അർ റഖീബായ അള്ളാഹു എന്ന് തിരിച്ചറിയണം. അപ്പോഴാണ് അവൻ ശരിയായ രൂപത്തിൽ റഖീബായ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞിട്ടുള്ളത് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നുണ്ട്. മഹാനായ ലുഖ്മാൻ നബി അലൈഹിസ്സലാം തൻ്റെ മകന് നൽകുന്ന ഉപദേശത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, യാ ബുനയ്യ, അല്ലയോ എൻ്റെ പൊന്നുമകനെ എന്ന് വിളിച്ചുകൊണ്ട്, ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖ്റത്തിൻ ഔ ഫീ സമാവാത്തി ഔ ഫീൽ അർളി യാതി ബിഹ അല്ലാ. നീ ഒരു അണുമണി തൂക്കമുള്ള സാധനം, അത് ആകാശത്തിലോ ഭൂമിയിലോ അവിടെ ഏതെങ്കിലും ഒരു ഇരുട്ടറയിലോ ഏതെങ്കിലും ഒരു ആരും കാണാത്ത ഒരു സ്ഥലത്തേക്ക് കൊണ്ട് ഒളിപ്പിച്ചു വച്ചാലും യാതി ബിഹ അല്ലാ, അല്ലാഹു അത് കൊണ്ടുവരും. ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല, ആരും അറിയാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഏതേത് പ്രവർത്തനങ്ങളും അള്ളാഹു കൊണ്ടുവരും എന്നാണ് ലുഖ്മാൻ നബി അലൈഹിസ്സലാം ഇവിടെ മകന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അർ റഖീബ് എന്ന നാമം പഠിക്കുമ്പോൾ അള്ളാഹു നമ്മെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു സെക്കൻഡ് പോലും അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് നമ്മൾ മുക്തരല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹുവിൻ്റെ ആ നിരീക്ഷണം അത് കൃത്യമായി ഇടവേളകളില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മിൽ നിന്ന് നമ്മുടെ തിന്മകളെ അകറ്റുവാനും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ലഅഅലമൻ അഖ്വാമൻ മിൻ ഉമ്മത്തി യഅതൂന യൗമൽ ഖിയാമ ബിഹസനാതിൻ അംസാലിൻ ജിബാലി തിഹാമ ബീളൻ. റസൂലുള്ളാഹി പറയാണ്, നാളെ പരലോകത്ത് തിഹാമ നാട്ടിലെ പർവ്വതങ്ങൾക്ക് സമാനമായ അമലുകളുമായി കൊണ്ട് ചില ആളുകൾ വരും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെയെല്ലാം ഹബാ അൻ മൻസൂറ, ധൂളികളാക്കിക്കൊണ്ട് പറത്തിക്കളയും എന്നാണ്. സ്വഹാബികൾ ചോദിച്ചു, ആരാണ് റസൂലെ? അവരിൽ ഞങ്ങൾ ഉൾപ്പെടാതിരിക്കാൻ അവരെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ നിങ്ങളെപ്പോലെയുള്ള, നിങ്ങളെപ്പോലെ നിസ്കരിക്കുന്ന, നോമ്പ് നോക്കുന്ന, രാത്രി നിസ്കരിക്കുന്ന, ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ അവർ ഒറ്റക്കായി കഴിഞ്ഞാൽ, ഇദാ ഖലൌ ബിമഹാരിമില്ല ഇൻതഹഖൂഹ, അവർ ഒറ്റക്കായി കഴിഞ്ഞാൽ അള്ളാഹു ഹറാമാക്കിയതിലേക്ക് അവർ പ്രവേശിക്കും, അവർ തിന്മകൾ ചെയ്യും. അങ്ങനെയുള്ള ആളുകൾ ആരും കാണുന്നില്ല എന്ന വിചാരത്തോടുകൂടി ചെയ്യുന്ന തിന്മകൾ നാളെ പരലോകത്ത് അവരുടെ അമലുകൾ പൊളിച്ചു കളയുമെന്നാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു അർ റഖീബ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ രഹസ്യ ജീവിതം കൂടി നന്നാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഒറ്റയ്ക്കായാലും, ആരും അറിയുന്നില്ല എങ്കിലും, ആരും കാണുന്നില്ല എങ്കിലും, നമ്മുടെ തിന്മകളിലേക്കുള്ള മനസ്സിൻ്റെ ചാഞ്ചാട്ടത്തിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കുന്നത് അള്ളാഹു അർ റഖീബ് എന്ന അള്ളാഹുവിനെ തിരിച്ചറിയുമ്പോഴാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്ത്, അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ, ഒരു പാൽക്കാരി സ്ത്രീ തൻ്റെ മകളോട് പാലിൽ വെള്ളം ചേർക്കാൻ പറയുമ്പോഴും ഉമറിനെ പേടിയായിരുന്നു. കാരണം ഉമർ റളിയല്ലാഹു അൻഹു മായം ചേർക്കരുത്, വഞ്ചന കാണിക്കരുത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഉമറിനെ പേടിച്ചു. മഹതിയായ ആ സ്ത്രീ, പാലിൽ വെള്ളം ചേർക്കാൻ പറഞ്ഞ ഉമ്മയുടെ മകൾ തിരിച്ച് ഉമ്മയോട് ചോദിക്കുകയാണ്, ഫഅയ്ന റബ്ബു ഉമർ? അപ്പോൾ ഉമറിൻ്റെ റബ്ബ് എവിടെയാണ് എന്ന് തിരിച്ച് ഉമ്മയോട് ചോദിക്കുന്ന ഒരു അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായ ബോധമുള്ള ആ ഒരു സ്ത്രീയെ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അതുപോലെ ആരും അറിഞ്ഞില്ലെങ്കിലും, ഭരണാധികാരി അറിഞ്ഞില്ലെങ്കിലും, വീട്ടുകാരറിഞ്ഞില്ലെങ്കിലും, നാട്ടുകാരറിഞ്ഞില്ലെങ്കിലും, ആരറിഞ്ഞില്ലെങ്കിലും, നമ്മുടെ റബ്ബ് നമ്മെ അറിയുന്നു എന്ന ചിന്തയോടുകൂടി ജീവിച്ചാൽ ധാർമ്മിക ബോധമുള്ള ആളുകളായിക്കൊണ്ട്, തിന്മയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട്, തഖ്വയോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതാണ് നമ്മൾ ഈ നാമം പഠിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഗുണമായിക്കൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അള്ളാഹു അർറഖീബാണ്, സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ നിരീക്ഷണത്തിൽ നിന്ന് നമ്മളാരും ഒരു സെക്കൻഡ് പോലും മുക്തരല്ല എന്ന ചിന്തയോടുകൂടി നന്മകൾ കരസ്ഥമാക്കി പ്രവർത്തിച്ചുകൊണ്ട്, രഹസ്യവും പരസ്യവും നന്നാക്കിക്കൊണ്ട് പരലോകത്തിനു വേണ്ടി അധ്വാനിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ബാറക്കല്ലാഹു ഫീക്കും. പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന എന്ന പ്രോഗ്രാം. അള്ളാഹുവിൻ്റെ നാമമായ നിരീക്ഷിക്കുന്നവൻ എന്ന നാമമാണ് ബഹുമാനനായ അബ്ദുറൌഫ് അലിക്കുമി തിരുവനന്തപുരം നമ്മുടെ മുമ്പിൽ സംസാരിച്ചത്. ഇനി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കഥ പറയാം പ്രോഗ്രാമിലേക്ക് പോകുന്നു. ഇന്നത്തെ കഥ പറയാം പ്രോഗ്രാമിൽ വിട്ടി അബ്ദുൽ സലാം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കളിപ്പാട്ടത്തിന് ശ്വാസമുട്ടുമോ? ഗൾഫിൽ നിന്നൊരു വിമാനം പുസ്തകത്തിലെ ഭാഗം 22 ഇന്ന് കഥ പറയാമിലൂടെ നാം കേൾക്കാൻ പോകുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രമുഖ ബാലസാഹിത്യകാരൻ ഇ കെ എം പന്നൂർ രചിച്ചിട്ടുള്ള നോവൽ ഗൾഫിൽ നിന്ന് ഒരു വിമാനം. അധ്യായം 22. കളിപ്പാട്ടത്തിന് ശ്വാസമുട്ടുമോ? കാലൊച്ച കേട്ട് സുമയ്യ കണ്ണു തുറന്നു. ജാഫർ മോൻ ഉണർന്ന് മുഖം കഴുകാൻ പോവുകയാണെന്ന് മനസ്സിലായി. അവൾ മൊബൈൽ ഫോണിൽ സമയം നോക്കി. 3:40. ഉമ്മാ, സുബൈ ബാങ്ക് കൊടുത്തോ? മുഖം കഴുകി വന്ന് ജാഫർ മോൻ ചോദിച്ചു. 1.5 മണിക്കൂർ ഇനിയുണ്ട്, ഉറങ്ങിക്കോ. ബാങ്ക് കൊടുത്താൽ ഞാൻ വിളിക്കാം. എന്തേമോ നേരത്തെ ഉണർന്നത്? ഞാൻ കിനാവ് കണ്ടുമ്മ. ചെറിയപ്പ വിമാനമിറങ്ങി ഇവിടേക്ക് വരുന്നത്. ബാക്ക് സീറ്റിൽ ഞാനും ഇത്താത്തയും ഉമ്മയും ഉണ്ട്. വേഗം ഉറങ്ങിക്കോ. 11 മണിയാവുമ്പോൾ ഇൻഷാല്ലാ ചെറിയപ്പ എത്തും. മകനെ ഉറങ്ങാൻ ഉപദേശിച്ച് സമയമേറെ കഴിഞ്ഞിട്ടും സുമയ്യയ്ക്ക് ഉറക്കം വന്നില്ല. കുട്ടികളെപ്പോലെയാണ് ചെറിയാപ്പയെ കാണുന്ന വിഷയത്തിൽ താനുമെന്ന് അവൾക്ക് തോന്നി. വൈകിയാണ് കിടന്നത്, അതിനാൽ അല്പം കൂടി ഉറങ്ങിയില്ലെങ്കിൽ ക്ഷീണമാണ്. ജാഫർ മോൻ ഉണർന്നതിൻ്റെ എത്രയോ മുമ്പേ താൻ ഉണർന്നതാണ്. ഉറക്കം വന്നെങ്കിൽ എന്ന ആഗ്രഹത്തോടെ അവൾ കണ്ണടച്ചു കിടന്നു. 5 മണിക്ക് മുമ്പേ ഉണരണമെന്ന് വിചാരിച്ചതായിരുന്നു. ഉണർന്നപ്പോൾ 5:30. അവൾ മക്കളെ വിളിക്കാൻ പോയി. ജാഫർ മോൻ ഉണർന്ന് ഖുർആൻ മറിക്കുന്നതാണ് ശ്രദ്ധയിൽപ്പെട്ടത്. അവൾക്ക് സന്തോഷമായി. ഈ ശീലം നിലനിന്നാൽ മതിയായിരുന്നു. റുഷ്ദ ഉണർന്നിട്ടില്ല. അവൾ അരിയിടിക്കുന്നതിൽ സഹായിച്ച ക്ഷീണം കൊണ്ട് ഉറങ്ങുകയാണ്. എങ്കിലും തട്ടിവിളിച്ചു. പെൺകുട്ടിയല്ലേ, ക്ഷീണം കുറച്ചൊക്കെ സഹിച്ച് നേരത്തെ ഉണർന്നു ശീലിക്കണം. ബാപ്പ നമസ്കരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമോ? അവൾ പോയി നോക്കി. ബാപ്പയും ഉമ്മയും നമസ്കരിക്കുകയാണ്. ഉമ്മയുടെ നിൽപ്പ് കണ്ടപ്പോൾ രണ്ടുപേരും ജമാഅത്ത് നമസ്കാരത്തിലാണെന്ന് മനസ്സിലായി. അവൾ ധൃതിയിൽ വുളു ചെയ്തു വന്ന് ബാപ്പയുടെ പിന്നിൽ നമസ്കാരത്തിന് നിന്നു. സമയം 11 മണി. റുഷ്ദയും ജാഫറും കുളിച്ചൊരുങ്ങി വരാന്തയിലിരുന്നു. കാറിൻ്റെ ഒച്ച കേട്ടാൽ റോഡിലേക്കോടാൻ. ഉമ്മയും വീട്ടുപണികളെല്ലാം കഴിച്ച് വസ്ത്രം മാറ്റിയിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷമായി. അതാ വരുന്നു ഒരു കാർ. അതിൽ ചെറിയാപ്പ ആയാൽ മതിയായിരുന്നു. ജാഫറും റുഷ്ദയും മുറ്റത്തേക്കിറങ്ങി. കാർ വീട്ടുവളപ്പിൻ്റെ മുന്നിൽ നിർത്തിയപ്പോൾ അവർ ഓടി. അൽഹംദുലില്ലാ, ചെറിയാപ്പ തന്നെ. ചെറിയാപ്പ ഡോർ തുറന്നപ്പോൾ സുമയ്യക്ക് അത്ഭുതമായി. 2 കുട്ടികൾ, അതാരുടേതാവും? അവൾ അവരുടെ കൈപ്പിടിച്ചപ്പോൾ ഹസനല് പറഞ്ഞു, മക്കളെ, ഇതാണ് നിങ്ങളെ അമ്മായി, സുമയ്യമ്മായി. ഇവർ റുഷ്തയും ജാഫറും. അമ്മായി എന്ന് ചെറിയാപ്പ തന്നെ പരിചയപ്പെടുത്തിയപ്പോൾ കുട്ടികൾ സമീർക്കയുടേതായിരിക്കുമെന്ന് അവൾ വിചാരിച്ചു. കുട്ടികളുടെ കൈപിടിച്ച് സുമയ്യയും ബാഗും പെട്ടിയുമായി ഹസനലിയും വീട്ടിലേക്ക് നടന്നു. ജാഫറിന് സംസാരമൊന്നുമില്ലാത്തത് കണ്ട് സുമയ്യ ചോദിച്ചു, മോനെന്താ ഇവരോടൊന്നും മിണ്ടാത്തത്? അവൻ ഉമ്മയുടെ ചെവിയിൽ മന്ത്രിച്ചു, ജീവനുള്ള കളിപ്പാട്ടത്തിന് പെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ശ്വാസം മുട്ടൂലേ? അവൾ അത് കേട്ട് ചിരിച്ചുപോയി. ചിരി കണ്ട ഹസനലി കാര്യമന്വേഷിച്ചു. ചെറിയാപ്പ പോയ മുതൽ അവന് ജീവനുള്ള കളിപ്പാട്ടങ്ങളുടെ വിചാര. ഇപ്പം ചോദിച്ചത് പെട്ടിയിലിട്ടാൽ ആ കളിപ്പാട്ടങ്ങൾക്ക് ശ്വാസം മുട്ടൂലേന്നാണ്. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. ജാഫറിന് ലജ്ജ തോന്നി. എന്നാൽ താമസിക്കുന്നില്ല, ഞാൻ ബാഗ് പൊട്ടിക്കുകയാണ്, കളിപ്പാട്ടങ്ങളും മറ്റും പലതും അതിലുണ്ടാവും. കത്തി കൊണ്ടിരി. പെട്ടി തുറന്നപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ തിളങ്ങി. വസ്ത്രങ്ങൾ, പേന, ഗൾഫ് നോട്ട്ബുക്ക്, വിമാനം, കുട, ഹസനലി വിതരണം തുടങ്ങി. ഇത് വല്യാപ്പക്കുള്ള കുപ്പായശീല, ഇത് വല്യമ്മക്ക്. പിന്നെ ഓരോരുത്തരുടെയും പേര് വിളിച്ച് സാധനങ്ങൾ നൽകി. എല്ലാം കഴിഞ്ഞപ്പോൾ ജാഫറിൻ്റെ മുഖത്ത് ഒരു ചോദ്യത്തിൻ്റെ അടയാളം തെളിഞ്ഞു. അത് ഹസനലി മനസ്സിലാക്കി. അയാൾ ചോദിച്ചു, എന്താ ജാഫു ആലോചിക്കുന്നത്? എവിടെ ചെറിയാപ്പാ ജീവനുള്ള കളിപ്പാട്ടങ്ങൾ? ജാഫറിൻ്റെ ചോദ്യം കേട്ടപ്പോൾ ചെറിയാപ്പയുടെ മുഖം ഇരുളുന്നത് സുമയ്യ ശ്രദ്ധിച്ചു. എന്തോ പന്തികേടുണ്ടല്ലോ ഇതിൽ. സുമയ്യയുടെ കണ്ണുകൾ അദ്ദേഹത്തിൻ്റെ മുഖത്തു തന്നെ. കൂടെ വന്ന പേരക്കുട്ടികളുടെ കൈപിടിച്ച് അവരെ ജാഫറിൻ്റെയും റുഷ്തയുടെയും കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇതാ ജീവനുള്ള കളിപ്പാട്ടങ്ങൾ. നല്ല കുട്ടികളാണ് റുഷ്തക്കും ജാഫൂനും. ഇവർ കളിപ്പാട്ടങ്ങൾ. വർദ്ധക്കും നസീമിനും നിങ്ങളും കളിപ്പാട്ടങ്ങൾ. ഈ പുതിയ കളിപ്പാട്ടങ്ങളെ സുമി കേടുവരാതെ നോക്കണം. ചെറിയാപ്പയുടെ തൊണ്ടയിടറിയപ്പോൾ സുമയ്യയുടെ കണ്ണു നിറഞ്ഞു. അല്പനേരത്തെ മൗനത്തിനു ശേഷം ഹസനിൽ പറഞ്ഞു, മോളെ ഒരു ഗ്ലാസ് പച്ചവെള്ളമെടുക്ക്, ബാക്കിയെല്ലാം പിന്നെ പറയാം.
1: പക്ഷെ നമ്മളിപ്പോൾ കേട്ടത് കഥ പറയാം. വിട്ടി അബ്ദുസ്സലാം നിർവഹിച്ച കഥ പറയാമെന്ന ഈ സെഷൻ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഗൾഫിൽ നിന്നൊരു വിമാനം എന്നുള്ള പുസ്തകത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കേട്ടത്. യഥാർത്ഥത്തിൽ കഥകളെപ്പോഴും നമുക്കിഷ്ടമാണ്. നല്ല കഥകൾ കേൾക്കാനും അത് ആസ്വദിക്കാനും നമുക്ക് സാധിക്കണം എന്നുള്ളത് തന്നെയാണ് ഓരോപ്പെടുത്തി. അടുത്തായി നമ്മൾ പോകുന്നത്
0: ദൃശ്യം.
1: ഇന്ന് ഹാവ്ലോക്ക് യാത്രയെക്കുറിച്ചാണ് ദൃശ്യത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. ഇബ്നു അലി അടുത്ത നാട്ടുകാരയുമായി ഹനീഫ വണ്ടൂർ നടത്തിയ സംസാരത്തിലേക്ക്.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലൂടെ ഉള്ള യാത്രാ വിവരണം ബഹുമാന്യനായ ഇബ്നു അലി ഇടത്തനാട്ടുകാരിയുടെ കൂടെയായിരുന്നു. അതിൻ്റെ തുടർച്ചയായി നമുക്ക് ഇന്ന് മറ്റൊരു എപ്പിസോഡിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണം നമുക്ക് വലിയ ഉപകാരമായി. ആൻഡമാൻ എന്ന് പറയുന്ന ദ്വീപിനെക്കുറിച്ച് പലപ്പോഴും വായിച്ചും മറ്റുള്ളവർ പറഞ്ഞുമുള്ള അറിവുകളിൽ അദ്ദേഹത്തിൻ്റെ വിവരണം ഒന്നുകൂടി ആയപ്പോൾ ആ നാടിനെക്കുറിച്ച് ഒന്നുകൂടി കാണാനുള്ള, അല്ലെങ്കിൽ കൗതുകകരമായ ആ അവിടുത്തെ ജെറുവ എന്ന് പറയുന്ന ഒരു മനുഷ്യരെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലായപ്പോൾ വളരെ ആകാംക്ഷയായി. അപ്പോൾ വീണ്ടും അതിൻ്റെ മറ്റുള്ള വിവരണങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കൂടെ ഇബ്നു അലി അടുത്തനാട്ടുകരയുണ്ട്. അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ തീർച്ചയായും കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ആൻഡമാൻ കാടുകളിൽ നരഭോജികളായ ആളുകളുണ്ട്, മനുഷ്യർ, അതായത് ദ സെൻറ്റിനൽ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച്. അത് ഈ ജെറുവകളിൽപ്പെട്ട ആളുകളാണോ, അതുപോലെ അത് മറ്റൊരു വിഭാഗമാണോ, അങ്ങനെ ഉണ്ടോ സത്യത്തിൽ?
5: ഞാൻ കണ്ടോന്നാണ് ചോദ്യം.
0: അതെ, കണ്ടോന്നുള്ളൂ, അതിലൊരു ഭാഗമാണല്ലോ. ഇപ്പോൾ ജെറുവകളെ കണ്ടു, അല്ല ജെറുവകളാണോ ഇവർ, അതല്ല മറ്റു സെൻറ്റിനൽ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗമാണോ, അത് ഇവർക്ക് തന്നെ പറയുന്ന മറ്റൊരു പേരാണോ എന്ന് അറിയില്ല. അപ്പോൾ താങ്കൾ എന്താണ് അവിടുന്ന് മനസ്സിലാക്കിയത് എന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി വിവരിച്ചാലേ നമുക്കത് യാഥാർത്ഥ്യമാണെന്നറിയാലോ.
5: പ്രസക്തമായ ചോദ്യമാണ്. ഈ ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. നരഭോജികളായ മനുഷ്യന്മാർ അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉണ്ട്. സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിലൊക്കെ ആളുകളെ തടവുകാരെ അങ്ങോട്ട് നാട് കടത്തിയപ്പോൾ തന്നെയുള്ള ഭീഷണികളിൽ ഒന്ന് അതായിരുന്നു. അവരങ്ങനെ ഇവരുടെ ഈ നരഭോജികളുടെയൊക്കെ ആക്രമണത്തിൽ അങ്ങനെ മരിച്ചു പോയേക്കാം, അതിൻ്റെ പോകട്ടെ എന്നുള്ളൊരാഗ്രഹം കൊണ്ടായിരിക്കും. നരഭോജികളെ കണ്ടിട്ടുണ്ട് ഞാൻ
0: എന്തായാലും. ശരിയാണ്, അതല്ല എന്നാലും അങ്ങനെ ആ നാട്ടിൽ ചെന്നിട്ട് അന്വേഷിക്കുമ്പോൾ അറിയാലോ. ഇപ്പം നമ്മൾ കെട്ടുകഥകൾ ഇപ്പോൾ ഏതൊരു നാടിനെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റൊരു നിഗൂഢമായ അവതരണമാണ് പലപ്പോഴും ഉണ്ടാവുക.
5: ഇതേ ചോദ്യം പിന്നെ ആദ്യം മനസ്സിലോട് ചോദിച്ചിരുന്നു, അവിടെ നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിച്ചു. ജറാവകളെക്കുറിച്ചൊരു കൃത്യമായ കണക്കുണ്ട്, 250 മുതൽ 500 താഴെ എണ്ണമേ ജറാവകളുള്ളൂ. അവരെക്കുറിച്ച് ഏതാണ്ടൊരു കണക്കും കാര്യങ്ങളും സർക്കാരിൻ്റെ ഇടപെടലുകളും സഹായങ്ങളും ഒക്കെ ഉണ്ട്, നമ്മൾക്ക് കാണാനും പറ്റും. റോഡരികിലും മറ്റിടത്തൊക്കെ കാണുന്നുണ്ട്. അത്യാവശ്യമായിട്ട് അവരെ ബന്ധപ്പെട്ട് ചികിത്സക്കൊക്കെ ആളുകൾ കൊണ്ടുവരുന്നുണ്ട്. ഇതേ ചോദ്യം ഞങ്ങളും ചോദിച്ചു. പിന്നെ അപ്പോൾ പറഞ്ഞത് സെന്റിനൽ ദ്വീപുകളിൽ അത്തരക്കാരുണ്ട്.
0: മറ്റൊരു ദ്വീപാണ് നിങ്ങൾ പോയ ദ്വീപല്ല,
5: വേറെ. ഈ പറഞ്ഞ ഒരു നിഗൂഢമായ ദ്വീപ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം.
0: അങ്ങോട്ട് പ്രവേശനം
5: ഇല്ല,
0: ഇല്ല, ആർക്കും പോകാൻ
5: ഇല്ല, ഇല്ല. അവിടെ സെന്റിനൽസ് എന്നാണ് ഇവരെ വിളിക്കാറുള്ളത്. അവര് കൃത്യമായി അവരെക്കുറിച്ച് ഒരു ധാരണ അവിടെയുള്ള ആളുകൾക്ക് പോലും ഇല്ല. ആ ദ്വീപും അവരും വളരെ സുരക്ഷിതരാണ്. ആരെയും അങ്ങോട്ട് കടത്തിവിടുന്നില്ല, ആർക്കും അനുമതിയും കൊടുക്കുന്നില്ല. പറഞ്ഞ പോലെ അവർക്കിടയിലും ചില കഥകളൊക്കെ ഉണ്ട്. അതിൽ കേട്ടത് ഒരു സായിപ്പ് വേഷം മാറി അവിടെ പോയി, പിന്നെ അവരെക്കുറിച്ച് പഠിക്കാനെന്നൊക്കെ പറഞ്ഞു, പക്ഷേ അയാൾ തിരിച്ചു വന്നില്ല. അതേപോലെ തന്നെ നാട്ടിലെയും ചിലരെ കുറിച്ചൊക്കെ അങ്ങനെ പേര് പറയാറുണ്ട്, പോയവരാരും തിരിച്ചു വന്നിട്ടില്ല. അതിനർത്ഥം അവരവിടെ തീർന്നിരിക്കാമെന്നാണ്. ഇനി സർക്കാരിൻ്റെ അനുമതിയോടുകൂടി ആർക്കും അതിൽ പോകാൻ പറ്റില്ല. അനുമതി ഇല്ലാതെ പോവുകയാണെങ്കിൽ പോലും അതിൻ്റെ ചുറ്റുപാടും കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ടും പട്ടാളവും സൈന്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരിക്കലും കണ്ടുപിടിച്ചിട്ട്
0: അങ്ങോട്ട്
5: കെട്ടുകഥയല്ല, അവർ അങ്ങനെ ഒരു വിഭാഗമുണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത്.
0: പിന്നെ നമുക്കൊരു സന്തോഷകരമായ ഒരു വാർത്ത പറയാറെന്ന് വെച്ചാൽ, ആൻഡമാനിൽ ചെന്ന നമ്മുടെ നാടിലെ, ഇപ്പോൾ ഞാൻ വണ്ടൂരാണ്, വണ്ടൂര്, മഞ്ചേരി, പാണ്ടിക്കാട്, മണ്ണാർക്കാട്, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ അവിടെ ഉണ്ടോ?
5: തീർച്ചയായിട്ടും ഉണ്ട്. അത് കാണുമ്പോൾ നമുക്കൊരു കുളിരാണ്.
0: അതെ, അത് കേൾക്കുമ്പോൾ ഉണ്ട്. അതാണ് നിങ്ങൾ അങ്ങനെ ആ സ്ഥലങ്ങളിലൂടെയൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ, ബോർഡൊക്കെ വായിച്ച്?
5: അതെ അതെ, അത് കാണുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. വണ്ടൂർ അവിടുത്തെ പ്രസിദ്ധമായ ഒരു ബീച്ചും കൂടിയാണ്. വണ്ടൂരിൽ
0: ഒരു ബീച്ചാണ്, വണ്ടൂരിൽ
5: സ്ഥലത്തിന്റെ പേരാണ്. അവിടെ നല്ല മനോഹരമായ ബീച്ച് കൂടിയുണ്ട്. മണ്ണാർക്കാടുണ്ട്, കോഴിക്കോടുണ്ട്, നിലമ്പൂരുണ്ട്, തിരൂരുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഓരോ പ്രദേശങ്ങളുണ്ട്. അപ്പോൾ
0: നമ്മൾ മലബാർ ഏരിയ ആണ് അധികം അല്ലേ?
5: ആ, നാട് കടത്തപ്പെട്ടവരാണത്.
0: ഇവിടെ നിന്നാണ് ഈ 1921 ആ കാലഘട്ടത്തിലാണോ?
5: ആ അതെ, ആ മാപ്പിള
0: ലഹളയിലാണ് അവരൊക്കെ.
5: ആ കാലഘട്ടത്തിൽ നാട് കടത്തപ്പെട്ടവരാണ്. പക്ഷെ അതിന് മുമ്പും നാട് കടത്തപ്പെട്ടിട്ടുണ്ട് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഏത് പ്രദേശത്തു നിന്നാണോ നാട് കടത്തപ്പെട്ടത്, അവർ ജീവിതം കരുപ്പിടിച്ചപ്പോൾ അവിടെ ആ ഭാഗത്തുള്ള ഒരു പേരിട്ടു. അങ്ങനെയാണ്. അതിൽ തിരൂര് എന്നൊക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ നെയിം ബോർഡ് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. കാലിക്കറ്റ് എന്നുള്ള ബോർഡ് വെച്ചിട്ട്, കാലിക്കറ്റ് മെഡിക്കൽ എന്ന് പറഞ്ഞിട്ട് ബസ്സിൻ്റെ ബോർഡ് ഇംഗ്ലീഷിൽ വെച്ച ബസ്സുകൾ ഇങ്ങനെ ഓടുന്നത് കാണുമ്പോൾ ഭയങ്കര രസമാണ്.
0: കോഴിക്കോട്ടേക്ക് പോയതുപോലെയുള്ള അനുഭവം.
5: അതെ അതെ, കാലിക്കറ്റ്, തിരൂര്, അങ്ങനെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്.
0: ആൻഡമാൻ എന്ന് പറയുമ്പോൾ നിക്കോബാർ അല്ലേ, പിന്നെ മറ്റുള്ള ദ്വീപുകളുണ്ടല്ലോ. ഇപ്പോൾ അതിപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ദ്വീപിനെ കുറിച്ച്, അതേപോലെ അപ്പുറത്തുള്ള മറ്റ് ദ്വീപുകളിലും ഇങ്ങനെ അവരെ പിന്നെ നാട് കടത്തിയ അങ്ങനെ കുറേ ആളുകളുള്ളതാണോ, അതോ അവിടെ താമസം ഇങ്ങനെ മനുഷ്യർ?
5: ആൻഡമാനിലാണ് ഇവർ പിന്നെ കാണപ്പെടുന്നു എന്നാണ് അറിയുന്നത്. ഇപ്പോൾ നിക്കോബാർ എന്നുള്ള, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ആണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹമാണ്. നിക്കോബാറിലേക്ക് അവിടെയുള്ള ആളുകൾക്കും നേരിട്ട് പ്രവേശനമില്ല. അവിടെ കുറേ കൂടി ഗോത്രവർഗ ആളുകളാണ് അവിടെ താമസിക്കുന്നത്. സാധാരണ അന്തമാനിലെ ആളുകൾക്ക് അവർക്ക് പ്രവേശനമില്ല. പിന്നെ പ്രത്യേകിച്ച് അപേക്ഷയെ കൊടുത്ത് അതിൻ്റെ കാരണങ്ങളൊക്കെ ബോധിപ്പിച്ച മാത്രമേ അങ്ങോട്ട് പ്രവേശനമുള്ളൂ. അപ്പോൾ നിക്കോബാറിലേക്കും,
0: ഇതൊക്കെ കേന്ദ്ര ഗവൺമെൻറ് ആണ്,
5: കേന്ദ്രഭരണ
0: പ്രദേശമായതുകൊണ്ട് അവിടെ പിന്നെ രാഷ്ട്രീയം, ഇപ്പോൾ നമ്മളെ നാട്ടിലുള്ള പോലും മലയാളികളാണല്ലോ പൊതുവെ, അതുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികളുണ്ടോ അങ്ങനെ അവിടെ? ഏത് ആരാണ് അവിടെ ശരിക്ക് ഏത് ഭരണമാണ്
5: ഇപ്പോൾ? ഇപ്പോൾ അവിടെ പഞ്ചായത്തിൽ, അവിടെ പഞ്ചായത്തിൽ പറഞ്ഞത് പിന്നെ മെമ്പർമാരെ അതേപോലെ പഞ്ചായത്ത് പ്രസിഡന്റിനെ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു. പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങനെ ഒരു 2-3 സീറ്റ് സെക്ഷനിലായിട്ടാണ് ഇലക്ഷൻ. അതിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് ഒരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യുന്നത്. പഞ്ചായത്ത് എന്നല്ല, വേറെന്തോ ഒരു പേരാണ് അവർക്ക് പറയുന്നത്. ഞങ്ങളും സ്വാഭാവികമായിട്ടും തിരഞ്ഞതാണ് കൊടികൾ.
0: കൊടികളില്ല,
5: കുറേ തിരഞ്ഞിട്ട് അപൂർവമായിട്ട് മാത്രമേ കൊടികൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അവിടെ അങ്ങനെ രാഷ്ട്രീയം അവർക്ക് മനസ്സിലുണ്ടാവാം, അല്ലാതെ അങ്ങനെ പ്രകടമായിട്ട് പോവുകയോ അങ്ങനെ ഒരു ജാഥ നടത്തുകയോ അതിൻ്റെ സമ്മേളനങ്ങൾ നടത്തുക ഒക്കെ വളരെ അപൂർവമായിട്ടാണ് കാണുന്നത്. പിന്നെ ഒന്ന് രണ്ട് വലിയ ഫാക്ടറികളുണ്ടായിരുന്നു, അതിൽ തൊഴിലാളികളുണ്ടായിരുന്നു. അവിടെ തൊഴിൽ സമരങ്ങൾ ഉണ്ടാവുകയും ആ മൂന്ന് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും പൂട്ടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ പൂട്ടിയതിനെതിരെയുള്ള ഒരു വികാര പ്രകടനമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കോൺഗ്രസും കോൺഗ്രസ് അനുകൂലമായ സംഘടനകളിൽ നിന്ന് ഭരണം കുറച്ചു കാലം ബി ജെ പിയിലേക്ക് മാറിയത്. അതിലും അവർ പറയുന്ന ഒരു പൊളിറ്റിക്സ് അല്ല, പക്ഷെ അന്നത്തെ ആ സാഹചര്യത്തിനോടുള്ള ആളുകളുടെ ഒരു പ്രതികരണം അതായിരുന്നാണ് പറഞ്ഞത്. ഇതേപോലെ തന്നെ മതപരമായ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഓരോ സ്ഥലങ്ങളിലും പള്ളിയുണ്ട്, അതായത് മുസ്ലിം പള്ളികളുണ്ട്, അമ്പലമുണ്ട്, ചർച്ചുകളുണ്ട്. പക്ഷേ അതൊന്നും ഒരുപാട് എണ്ണം കൂടുതലൊന്നും കാണുന്നില്ല. ഈ പറഞ്ഞ പോലെ അതിലും വലിയൊരു കോലാഹലങ്ങളോ പരിപാടികളോ അങ്ങനെയൊന്നും കാണുന്നില്ല. നമുക്ക് ബന്ധപ്പെട്ട് പറയുമ്പോൾ പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പള്ളികളുണ്ട്, ജമാഅത്ത് ഇസ്ലാമിയുടെ പള്ളികളുണ്ട്, അവരുടെ മദ്രസകളുടെ സ്ഥാപനങ്ങളുണ്ട്, സുന്നി സ്ഥാപനങ്ങളും എല്ലാമുണ്ട്.
0: അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദ്വീപ് ശരിക്കും ഏതാണ്?
5: പ്രധാനപ്പെട്ട ദ്വീപ് എന്ന് പറയുമ്പോൾ ടൂറിസം ആംഗിളിൽ നോക്കുമ്പോൾ ഹാവ്ലോക്ക് എന്നൊരു ദ്വീപാണ്.
0: ഹാവ്ലോക്ക്,
5: ഹാവ്ലോക്ക്, അവർ ലോക്കൽസ് പറയുക ഹബ്ലോക്ക് എന്നൊക്കെ പറയാം, നമുക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. ഹാവ്ലോക്ക് ദ്വീപ് എന്നാണ് അതിൻ്റെ പേര്. സ്വരാജ് ദ്വീപ് എന്നൊക്കെ ഇപ്പോൾ ഈയിടെയായിട്ട് പേര് മാറ്റിയിട്ടുണ്ട്.
0: ഹാവ്ലോക്കിൽ നിങ്ങൾ പോയോ ആ യാത്ര?
5: ഹാവ്ലോക്കിൽ പോയി.
0: പോയി അത് എങ്ങനെ ആ യാത്ര? എങ്ങനെ വിമാനമാർഗ്ഗമാണോ അതോ കപ്പൽ മാർഗ്ഗമോ?
5: ഹാവ്ലോക്കിലേക്ക് പോയത് ബോട്ടിലാണ്. ബോട്ടിൽ പറയുമ്പോൾ പിന്നെ ഒരു കപ്പലിൻ്റെയും ബോട്ടിൻ്റെയും സാധാരണ
0: നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെയുള്ള
5: വലിയ ബോട്ട്.
0: വലിയ ബോട്ട്,
5: അത് രസകരമായിരുന്നു. യാത്രയിലെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു ആ ബോട്ട് യാത്ര. ചൗൾദാരി, MV ചൗൾദാരി എന്നാണ് ആ ബോട്ടിൻ്റെ
0: ബോട്ടിൻ്റെ പേര്.
5: ആ പേര് മറക്കൂല, കാരണങ്ങളുണ്ട്. ചൗൾദാരിയിൽ ടിക്കറ്റ് എടുക്കുന്നു, പരിശോധിക്കുന്നു, അതിലേക്കുള്ള എൻട്രി നമ്മൾ വിമാനത്തിലേക്ക് പോകുന്ന പോലെ നമ്മുടെ ID കാർഡ് പരിശോധിക്കുന്നു, ടിക്കറ്റ് പരിശോധിക്കുന്നു, ബാഗുകൾ പരിശോധിക്കുന്നു, പോക്കറ്റിലെ സാധനങ്ങളൊക്കെ പരിശോധിക്കുന്നു. ഒരു വിമാനത്തിലേക്ക് എങ്ങനെ കയറുന്നു അതേ സുരക്ഷയോട് കൂടിയിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുമുണ്ട്. അതേപോലെ എക്സ്റേയിൽ പരിശോധിക്കുന്നു, മറ്റേ മെറ്റൽ ഡിറ്റക്ടറിലൂടെ കടത്തി വിടുന്നു, അതൊക്കെ പരിശോധിച്ചിട്ടാണ് ബോട്ടിലേക്ക് പോലും കയറ്റുന്നത്, അടുത്തൊരു ദ്വീപിലേക്ക് പോകുന്നത്. പിന്നെ ബോട്ടിലേക്ക് കയറുമ്പോഴും ഈ പറഞ്ഞ പോലെ ID കാർഡും ടിക്കറ്റൊക്കെ വീണ്ടും പരിശോധിക്കുന്നു. കനത്ത പരിശോധനയ്ക്ക് ശേഷമാണ് ബോട്ടിലേക്ക് പോകുന്നത്. ബോട്ട് ഒരു രസകരമായ യാത്രയായിരുന്നു. പിന്നെ പോർട്ട്ബ്ലെയറിൽ നിന്നാണ് ഹാവ്ലോക്കിലേക്ക് പോകുന്നത്. രണ്ടര മണിക്കൂറോളം യാത്രയുണ്ട്. അകത്ത്
0: 2.5 മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ അധികം ദൂരം ഉണ്ടോ സ്ഥലം?
5: ദൂരം നമുക്ക് ദൂരം ഒരുപാടില്ല, പക്ഷേ അത്യാവശ്യം നല്ല ദൂരമുണ്ട്. കൃത്യം എനിക്ക് കിലോമീറ്റർ എത്രയെന്ന് പറയാൻ സാധ്യമില്ല, കാരണം അതിൻ്റെ സ്പീഡൊക്കെ നോട്ടിക്കൽ മൈലിലൊക്കെയാണ് ബോട്ടിൻ്റെയൊക്കെ സ്പീഡ് കണക്കാക്കുന്നത്. അപ്പോൾ ഒരു 40-50 കിലോമീറ്റർ പെർ അവറൊക്കെയേ ഓടുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബോട്ട് യാത്ര അതീവ രസകരമായിരുന്നു. അകത്ത് ഇതേപോലെ ഒരു ബസ്സിൻ്റെയൊക്കെ ഒരു ഡബിൾ വലിപ്പത്തിൽ ഉള്ള ഒരു ഹാള്, അതിൽ 1st, 2nd, 3rd ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 2nd എടുത്തു തോന്നുന്നുണ്ട്. AC ടിക്കറ്റ് AC ഉണ്ട്. പക്ഷെ നമുക്കൊരു അടച്ചിടപ്പെട്ട പോലെ ഒരു ഫീല് തോന്നും, ചെറിയൊരു വിൻഡോയിലൂടെ മാത്രമേ പുറത്ത് കാണുള്ളൂ. അപ്പോൾ അത്രയും വലിയ ബോട്ടിൽ ഞാനും ആദ്യമായിട്ടാണ് യാത്ര ചെയ്യണത്. കുറച്ചേരെ ഇരുന്നപ്പോൾ ഇങ്ങനെ പയ്യന്മാരെങ്ങനെ എണീറ്റ് പോകണമുണ്ട്. അപ്പോൾ ഏതായാലും ആരും കൂടെ പുറത്ത് പോയി നോക്കുമ്പോൾ വിശാലമായ ഡക്കാണ് അവിടെ. പുറലോകം കുറച്ചുകൂടി മനോഹരമായിട്ട് കാണാം, നല്ല
0: കാഴ്ചയിലോട്ട് പോയിട്ട് അതോ
5: നമ്മൾ താമസിക്കുന്ന അതേ ലെവലിലുള്ള അവിടെ പോയിരുന്ന് കുറച്ചു നേരം കണ്ടു. പിന്നെ കോണികരിയിലും മുകളിൽ വേറെ തട്ടുണ്ട്, അവിടെ പോയിട്ട് കാണാം. ആ യാത്ര നല്ല രസകരമായിരുന്നു, കാരണം ദൂരെ നിന്ന് ആദ്യം പോർട്ടബിൾ ഇങ്ങനെ അകന്നു പോകുന്നു, അതിനുശേഷം ആ മലയും പ്രദേശം അകന്നു പോകുന്നു, പിന്നെ ചുറ്റുപാടും കടൽ മാത്രം. വല്ലപ്പോഴും ദൂരെ വല്ല പിന്നെ ബോട്ടിൻ്റെയോ കപ്പലിൻ്റെയോ ഒരു മങ്ങിയ രൂപം മാത്രം കാണുന്നു, പിന്നെ വെറും വെള്ളം മാത്രം കടലിൽ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക്. ഒരു രസകരമായ യാത്രയാണ്. കപ്പൽ ആടുന്നുണ്ട്, ഇടയ്ക്കൊക്കെ തിരമാല അടിച്ച് കയറുന്നുണ്ട്. ഞങ്ങൾ പാർത്തിരുന്ന പിന്നെ സ്റ്റേ ചെയ്തിരുന്ന ആ ഡക്കിലേക്ക് വെള്ളം അടിച്ച് കയറുന്നുണ്ട്. അടുത്തൊരു ചെരുവിൽ അത് വെള്ളം പുറത്തേക്ക് ഇങ്ങനെ വെച്ച് പോകും. അങ്ങനെ അത് ബോട്ടിനകത്തൊക്കെ വെള്ളം കുറേശ്ശെ ഉണ്ട് നടത്തും,
0: വെള്ളം വരും അതുപോലെ പോകും ചെയ്യും.
5: ആ കുറേശ്ശെ ഇങ്ങനെ അടിച്ച് കയറും. പിന്നെ നമുക്ക് നമ്മളങ്ങനെ കൂടുതൽ യാത്ര ചെയ്യാത്തതാണല്ലോ, നമ്മൾ യാത്ര ചെയ്തിട്ടുള്ള ചെറിയ ബോട്ടിലുള്ള ചെറിയ യാത്രയൊക്കെ അല്ലേ. ഇത് ഒരു 100-150 ആളുകൾ പോകുന്നൊരു വലിയ അതിൽ അങ്ങനെ കാഴ്ചയെ കണ്ട് നിൽക്കുന്നു. രസമാണ്, പക്ഷികളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പറന്നു പോകുന്നു. പിന്നെ
0: അങ്ങനൊരു പക്ഷികളെ അത്രയും ദൂരത്ത് കടലിൻ്റെ
5: മുകളിൽ കൂടിയൊക്കെ ചിലതേ കാണുന്നുള്ളൂ. ആ തീരയോട് പിന്നെ കരയുടെ അടുത്താണ് കൂടുതൽ കാണാറുള്ളത്. പിന്നെ മത്സ്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നില്ല. അതിൽ ചെറിയൊരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നു
0: ഈ ബോട്ടിൽ,
5: ബോട്ടിനകത്ത് കാപ്പി 30 രൂപയാണ്. വലിയ വിലയൊന്നും കൂടുതലല്ല. പൊതുവെ വിമാനത്തിലൊക്കെ 10 രൂപയുടെ ചായ 100 രൂപയുടെ ഒക്കെ മുകളിലാണ് വരിക. പക്ഷേ അവിടെ പുറത്ത് തന്നെ
0: നമ്മൾ ടിക്കറ്റ് പുറത്ത് തന്നെ ക്യാഷ് കൊടുത്ത്
5: വാങ്ങണം. വറ കൊടുക്കണം
0: അല്ല, വിമാനത്തിൽ ഇപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടാണ്.
5: വിമാനത്തിൽ ഫ്രീ അല്ല, വിമാനത്തിൽ ഫ്രീ ഉള്ളത് കൊണ്ട് അല്ല, നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ പറയണം. ഫുഡ് ചിലര് സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്, അപൂർവമാണ്. അല്ലാത്ത നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അത് നല്ല റേറ്റ് ആയിരിക്കും. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് രണ്ട് കാപ്പിയൊക്കെ കുടിച്ച് രസകരമായ യാത്രയായിരുന്നു ഹാവ്ലോക്ക് ദ്വീപിലേക്ക്.
0: പിന്നെ ഈ ബോട്ട് യാത്രയും കപ്പൽ യാത്രയും ഒക്കെ പറയുമ്പോൾ ഇത്ര ദൂരമൊക്കെ ഇത്ര സമയമുണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും വൊമിറ്റേഷൻ ചില ആളുകൾക്ക് അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ ഞാനൊരിക്കൽ ലക്ഷദ്വീപിൻ്റെ ഒരു കാര്യം നമ്മളൊരു സുഹൃത്ത് സംസാരിച്ച് പറഞ്ഞു, യാത്രയ്ക്ക് രസമാണ്, പക്ഷേ ചില സമയത്ത് വയറ്റുന്നൊക്കെ ഒന്നായിട്ട് എന്താ പറയുക, ഒരു വയറെന്തൊക്കെ സംഭവിച്ച് ഭയങ്കരമായിട്ട് ഛർദിയൊക്കെ ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും നിങ്ങളെ യാത്രയിലെ അനുഭവം?
5: ഈ എം വി ചൗൾദാരിയിൽ ഞങ്ങൾ പോർട്ട് ബ്ലെയറിൽ നിന്ന് ഹാവ്ലോക്കിലേക്ക് പോകുന്നു. അന്നവിടെ രാവിലെ ചെന്നിറങ്ങുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഞങ്ങൾ ഒന്ന് രണ്ട് ദ്വീപ് കാലാപത്ര ദ്വീപിൽ പോയി ഒന്ന് കുളിക്കുന്നു, ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നു. വൈകുന്നേരം രാംനഗർ ബീച്ചിൽ പോയി ഒന്ന് മനോഹരമായ കാഴ്ചകൾ കാണുന്നു.
0: രാത്രിനകത്ത്
5: ഹാവ്ലോക്ക് ദ്വീപിനകത്താണ്
0: ഓരോ ഭാഗങ്ങളായിരിക്കും, നാല് ഭാഗങ്ങൾ.
5: പിന്നെ രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്നു, രാവിലെ പൂരമാണ് ചെയ്തത്. അതിൽ ഈ ഹാവ്ലോക്ക് ദ്വീപിൻ്റെ ഒരു പ്രത്യേകത കൂടുതലുള്ളത് വാട്ടർ എൻ്റർടൈൻമെൻറ്റ്സ് ഉള്ളതാണ്, ആക്ടിവിറ്റീസ് ഉള്ളതാണ്. അതായത് സ്കൂബ ഡൈവിങ് പോലുള്ള, അതായത് നമ്മൾ നീന്തൽ വസ്ത്രമൊക്കെ ധരിച്ച് ഓക്സിജൻ മാസ്കൊക്കെ ആയിട്ട് വെള്ളത്തിനടിയിലൊക്കെ പോകുന്നു. അതിന് പരിശീലനം തരും, അത്യാവശ്യം നല്ല ഫീസാണ്. 1500 രൂപ തൊട്ടൊക്കെയാണ്, വളരെ മിനിമം 1500 രൂപയാണ്. ഞങ്ങളൊന്ന് ശ്രമിച്ചിരുന്നു, പക്ഷേ 50 വയസ്സിൽ കൂടുതലുള്ള ആൾക്കാരെ അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായി, പേടിയായിരുന്നു സത്യത്തിൽ. കാരണം വളരെ സ്ട്രെയിൻ ആണെന്നാണ് കേട്ടത്, പോയ ആൾക്കാരൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടി, പയ്യന്മാർക്കൊക്കെ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞു കേട്ടത്. ചോദ്യത്തിലേക്ക് വരാം, പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കപ്പലിൽ കയറുന്നു. കപ്പലിൽ ഒരു കോയിൻസിഡൻസ് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു തമാശ പറഞ്ഞാൽ, ഞങ്ങൾ രാവിലെ വന്ന അതേ കപ്പലിനാണ് പിറ്റേ ദിവസം ഞങ്ങൾ തിരിച്ചു പോകുന്നതും. അവർ വേറെ ട്രിപ്പ് കഴിഞ്ഞ് പോയി വീണ്ടും വന്നതാണ്. അപ്പോൾ നേരത്തെ അവരെന്നെ പറഞ്ഞിരുന്നു, നിങ്ങൾ ഇങ്ങോട്ട് വന്ന പോലെ ആവില്ല മടക്കം എന്നുള്ളത്. ഒന്ന്, കടൽ കൂടുതൽ പ്രക്ഷുബ്ധമായിരിക്കും, അതിൻ്റെ സാധ്യതകളുണ്ട്. രണ്ടാമത്തെ കാര്യം, കാറ്റിനെതിരാണ് യാത്ര, അത്ര സുഖമല്ല എന്നുള്ളത് പറഞ്ഞ പോലെ തന്നെയായിരുന്നു. കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ അസ്വസ്ഥത തുടങ്ങി, ബോട്ട് വല്ലാതെ ആടുന്നു. നേരത്തെ തിരമാലയൊക്കെ അടിച്ചിട്ട് സ്പ്രേ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ചൊക്കെ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് നെരിയാടിക്കും അപൂർവ സംഘങ്ങളിൽ മുട്ടിനൊക്കെ വെള്ളം ഡെക്കിലേക്ക് അടിച്ച്
0: അത്ര
5: അടിച്ച് കയറിയിരുന്നു. ആ അതുപോലെ ബോട്ട് മൊത്തത്തിൽ ഇങ്ങനെ ആട്ടം കൂടുതലാണ്. മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ

0: പിന്നെ കുട്ടികൾ പിന്നെ ഛർദ്ദിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ അമ്മ ഛർദ്ദിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ എൻ്റെ അടുത്തുള്ള ആൾക്കാർ ഛർദ്ദിക്കുന്നു. ഇതിനകത്ത് നിന്ന് ഒരു പെൺകുട്ടിയെ അമ്മ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്, വലിയ കുട്ടിയാണ്, വിയർത്ത് ഒലിച്ച് നിൽക്കുകയാണ്, അതിനെ തുടച്ചു കൊടുക്കുന്നു. ആ കുട്ടി പിന്നെയും കരയാണ്, പിന്നെ വെള്ളം എന്നിട്ട് ബോട്ടിൽ വെള്ളം തലയിക്കൂട്ടി ഒഴിക്കുന്നു, മേലൊഴിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെയുള്ള മനുഷ്യനാണ്. അതായത് ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർ ഒക്കെ ഛർദ്ദിക്കുന്നത്
1: ക്ഷീണിച്ചു പോയില്ലേ,
0: കടൽ ചുരുക്ക് എന്നൊക്കെയാണ് പറയുന്നത്, സീ സിക്നെസ് അതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് ഈ യാത്രയുടെ ഒരു ഭാഗമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് അത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം എനിക്കും സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അതിൻ്റെ സയൻറ്റിഫിക് എനിക്കറിയില്ല, വയറിൻ്റെ ഈ ബോട്ടിൻ്റെ ആട്ടം കാരണം നമ്മുടെ കുടലുകളിലുള്ള സമ്മർദ്ദം കാരണം പ്രഷർ കൊണ്ട് ഉണ്ടാകുന്നൊരു ഫീലാണെന്ന് പറഞ്ഞത്. അതിന് ഗുളികകളൊക്കെ ഉണ്ട് ഛർദ്ദിക്കാതിരിക്കാൻ. നേരത്തെ
1: സാധാരണ നമ്മൾ ഇവിടുന്ന് യാത്ര ചെയ്യുന്നതിനും അരമണിക്കൂർ മുമ്പ് കുടിക്കുന്നത് പോലെ
0: അങ്ങനെ കുടിച്ചാൽ കുറേ ആൾക്കാർ രക്ഷപ്പെടും. എന്തായാലും ഞങ്ങൾ ആറു പേരിൽ നാലു പേരും ഛർദ്ദിച്ചു, ഛർദ്ദിക്കാത്ത രണ്ട് പേരിൽ ഒരാൾ ഞാനായിരുന്നു എന്താണെന്ന്. പിന്നെ അവർ പറഞ്ഞ എനിക്ക് തോന്നുന്നത് പിന്നെ ഭക്ഷണം കൂടുതൽ കഴിക്കണം എന്നാണ് പറഞ്ഞത്. അതായത് ബോട്ടിൽ കയറുന്നതിന് മുമ്പ് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ ഛർദ്ദി പൊതുവെ കുറയുന്നതാണ് അവിടുത്തെ ഒരു പ്രാദേശികമുള്ള
1: അവിടുത്തെ ആളുകൾ പറഞ്ഞത്. നമ്മളവിടെ നേരെ തിരിച്ചാണ് പറയാറ്.
0: അതെ, ഞാൻ നല്ലോണം കഴിച്ചിരുന്നു, അതുകൊണ്ടാണോ എന്നും അറിയില്ല, എന്തായാലും ഞാൻ ഛർദ്ദിച്ചില്ല. അങ്ങനെയാണ്. അപ്പോൾ അങ്ങോട്ട് എം ബി ചൗൾദാരിന്ന് ഇറങ്ങി കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിലായിരുന്നു. അത്ര ഒരു
1: ഭീകരമായിരുന്നു, വല്ലാത്തൊരു മടുപ്പിക്കുന്ന
0: യാത്രയായിരുന്നു.
1: തീർച്ചയായും നമ്മൾ ഈ എപ്പിസോഡോട് അവസാനിപ്പിക്കുമ്പോൾ ഞാനതിൻ്റെ അവസാനമായ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട അറിയേണ്ട ഒരു കാര്യമാണ്, നമ്മളെ പൂർവികരെ നാട് കടത്തി അവിടെ ജയിലിലടച്ചിരുന്നോ, കാലാപാനി അല്ലേ കറുത്ത വെള്ളം എന്നുള്ള വിശേഷിപ്പിക്കപ്പെട്ട ആ നാടിന്, ആ ജയിലും പിന്നെ അവിടുത്തെ അവസ്ഥകളൊക്കെ സാറ് കണ്ടിരുന്നോ? എന്താണ് അവിടുത്തെ ജയിലിൻ്റെയൊക്കെ അവസ്ഥ എന്താണ്?
0: സെല്ലുലാർ ജയിൽ എന്നാണ് അതിൻ്റെ പേര്. ഏഴ് ദളങ്ങളുള്ള ഒരു നക്ഷത്ര മത്സ്യത്തിൻ്റെ രൂപത്തിലാണ് അത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. മൂന്ന് നിലയോ മറ്റോ ഉണ്ട്, 800-ൽ കൂടുതൽ മുറികളുണ്ട്. നക്ഷത്ര മത്സ്യത്തിൻ്റെ ആ തലയുടെ ഭാഗത്തൊരു വാച്ച് ടവറാണ്, അങ്ങനെ മുകളിൽ പോയാൽ ഫുള്ള് കാണാൻ പറ്റും, ഒരു ഭാഗം കടൽ ബാക്കിയുള്ളത്. പിന്നെ ഇങ്ങനെ ആ കാല് എന്ന് പറഞ്ഞത് മൂന്ന് നിലകളുള്ള ബിൽഡിങ്ങുകളാണ്. അതിൽ കയറി നോക്കി, അതിൽ ജയിലിൻ്റെ അറകളിലൊക്കെ ഉള്ളിലൊക്കെ പോയിട്ടൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു. സ്വാഭാവികമായിട്ടും ടൂറിസ്റ്റ് ടിക്കറ്റ് ഉണ്ട്, പിന്നെ അവിടെ ഒരു പിന്നെ ചിത്രങ്ങളും മറ്റൊക്കെ ഉള്ള ഗാലറി ഉണ്ട്, മ്യൂസിയം ഉണ്ട്. അതിൽ കുറേ ചരിത്രവും കാര്യങ്ങളും ഫോട്ടോസും അന്നത്തെ സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ അവിടെ ജയിലിലാക്കപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളുടെയും അതിൽ മലയാളികളുടെയൊക്കെ കുറേ പേരൊക്കെ ഉണ്ട്. ജയിലിൻ്റെ അറ എന്ന് പറയുമ്പോൾ പുറത്തൊരു ചെറിയ ഒരു ജനാല പോലെ, കിളിവാതിൽ എന്നൊക്കെ പറയുന്നില്ലേ, ചെറിയ ജനാല മാത്രമേ ഉള്ളൂ. അകത്ത് സാധാരണ കല്ലുകൊണ്ട് പെട്ടാണ്, മുകളിൽ നോക്കിയാൽ പോലും ആകാശം കാണുന്നില്ല. അതിനകത്തേക്ക് എയർ പാസ് ചെയ്യാൻ തന്നെ പിന്നെ മുമ്പിലുള്ള ചെറിയ ജനലും പിന്നിലുള്ള ചെറിയൊരു പൊത്തുപോലെയൊക്കെ ഉള്ളത്. അതിനകത്തൊരു ബാത്റൂം സംവിധാനങ്ങളൊന്നും കണ്ടില്ല, ഒരു വലിയ പാത്രം വെക്കാൻ പോലെ രണ്ട് കുഴികൾ ഭക്ഷണം കഴിക്കാനുള്ളതാണ്.
1: ഇടുങ്ങിയ ഒരു
0: അത്യാവശ്യം വിസ്താരമൊക്കെ ഉണ്ട് എന്നാലും
1: ഇരുട്ടായിരിക്കും.
0: അതിൽ അവർ പലതരത്തിലുള്ള ശിക്ഷകളുണ്ട് എന്ന് പറഞ്ഞാൽ, ചിലത് ഏകാന്തവാസം എന്നാണ് പറഞ്ഞത്, ഒരു മനുഷ്യനില്ലാതെ പുറം ലോകം കാണാതെ
1: സൂര്യവെളിച്ചം
0: കാണാതെ ഭീകരമായ ശിക്ഷയാണുള്ളത്. പിന്നെ അവിടെ ശിക്ഷിക്കാനുള്ള മറ്റു ചില ഉപാധികൾ കണ്ടത്, പിന്നെ ചാട്ടവാറ് അടിക്കാനുള്ള ഇത്, അതായത് കൈകൾ ഇങ്ങനെ കെട്ടിയിട്ട് കൈ, പിന്നെ നമ്മളൊരു വലിയ ബ്ലാക്ക് ബോർഡ് പോലെ ബോർഡ് ഉണ്ടാക്കി കൈ അവിടെ ക്ലിപ്പ് ചെയ്ത് വെച്ച് കാലും ചെങ്ങലൊക്കെ ഇട്ടിട്ട് പിന്നെ അടിക്കുകയാണ്. അത് കൈയും കാലും കെട്ടിയിട്ടിട്ട് അടിക്കുന്ന അതിനുള്ള അങ്ങനെ ചെയ്തിരുന്ന നമ്മൾ കാണുന്നുണ്ട്, ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. വേറൊരു ശിക്ഷ കണ്ടത് ചക്കിൽ ആട്ടുന്നുണ്ടല്ലോ, എണ്ണ ആട്ടുന്ന കാളകളെ വെച്ചിട്ട് ചക്കിലാട്ടുന്ന രൂപം, കാളകൾക്ക് പകരം മനുഷ്യനെ വെച്ചിട്ട് ചക്കിൽ ആട്ടിയിരുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെയൊക്കെ പിന്നെ സാമ്പിളുകൾ, പണ്ടത്തെ സാമ്പിളുകൾ അവിടെ എപ്പോഴും ഉണ്ട്. വേറൊന്ന് കണ്ടത് അതിഭീകരമാണ്, കാരണം കയ്യിനും കാലിനും ദേഹത്തിനും ചെങ്ങലൊക്കെ ഇട്ടിട്ട് അത് പരസ്പരം ബന്ധിപ്പിച്ചിട്ട് നടത്തുന്നത്. അതായത് വെച്ചാൽ നടക്കാൻ പോലും ശരിക്കും
1: പറയാം,
0: അങ്ങനത്തെ ഉള്ള ശിക്ഷാ നടപടികൾ, അതിൻ്റെ പിന്നെ സാധനങ്ങളൊക്കെ കണ്ടു.
1: സ്വന്തം നാട്ടിൽ നിന്ന് നാട് കടത്തുകയും പിന്നെ അവിടെ ക്രൂരമായ ശിക്ഷയ്ക്ക് വിധേയമാവുകയും ചെയ്തു എന്നുള്ളതാണ്.
0: പിന്നെ മർദ്ദനത്തിൻ്റെ കാര്യങ്ങൾ പറയാനില്ലല്ലോ. അവിടെ പിന്നെ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ട്, ലൈറ്റും സൗണ്ടും.
1: ഇപ്പോൾ വിദേശ ടൂറിസ്റ്റുകൾക്ക്
0: അവിടുത്തെ ചരിത്രം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. അപ്പോൾ നിരന്തരമായി സീറ്റുകൾ ഇട്ടിരിക്കുന്നു, അതിൻ്റെ മുന്നിൽ ഇടതുഭാഗത്തും വലതുഭാഗത്തും ജയിലിൻ്റെ കെട്ടിടം തന്നെയാണ്. വൈകുന്നേരം ആണ് അതിന് പ്രത്യേക ടിക്കറ്റൊക്കെ എടുക്കണം. അപ്പോൾ അതിൽ പിന്നെ ഈ ജയിലിൻ്റെയും മറ്റും ചരിത്രം

0: മാത്രമാണ് അതിൽ പറയുന്നത്. പക്ഷേ അതൊരു നല്ല അനുഭവമാണ്. 300 രൂപ മറ്റാണ് അതിന് ഈ ഷോക്കുള്ള ടിക്കറ്റ്. അതിൽ ജയിലിൽ തുടങ്ങിയതും ജയിലിലെ ആക്രമണങ്ങളും സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട സംഗതികളും അതൊക്കെ ഈ സാധനം കാണിക്കുന്നത് നല്ല സൗണ്ട് ക്ലാരിറ്റിയാണ്. ഒരു ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ ഓപ്പൺ എയറിലാണ് കാണിക്കുന്നത്. അതിൻ്റെ സ്ക്രീന് പോലെ നമുക്ക് കാണിക്കുന്നത് ഈ ജയിലിൻ്റെ വരാന്തകളും ജയിലിൻ്റെ മേൽക്കൂരയും അതിനപ്പുറത്തുള്ള ഷെഡും അതേപോലെ വലതുഭാഗത്തൊക്കെയുള്ള മരത്തിലൊക്കെയാണ്. അപ്പോൾ നല്ല രസമാണ്. നമ്മളിങ്ങനെ ഇടതുഭാഗത്ത് ഇങ്ങനെ നോക്കി കാണുമ്പോഴേക്കും വലതുഭാഗത്തേക്ക് മരത്തിൻ്റെ മുകളിലേക്ക് ഷെഡിൻ്റെ മുകളിലേക്ക് അങ്ങനെ സൗണ്ടും പിന്നെ ചിത്രങ്ങളും ചലച്ചിത്രങ്ങളും അതിൻ്റെ ഹിന്ദിയിലാണ് അതിൻ്റെ ഡോക്യുമെൻ്ററി സംസാരം കഴിയുമ്പോൾ നല്ലൊരു അനുഭവമാണ്. 1 മണിക്കൂറോളം നീണ്ട ഒരു ഷോ ആണ്. അത് നല്ലൊരു അനുഭവമാണ്.
1: അതവിടെ വിദേശികൾക്ക് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി സെറ്റാക്കി സജ്ജീകരിച്ചാണ്. ചരിത്രം പഠിക്കാൻ
0: വേണ്ടി ചരിത്രത്തിൽ ഈയിടെയായിട്ട് ചില തിരുത്തലുകളൊക്കെ ഉണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ബോധപൂർവ്വം ഞാൻ അവിടെ പറയുന്നു.
1: പിന്നെ അത് പുതിയ രാഷ്ട്രീയ പിന്നെ കാര്യങ്ങളാണ്, അതിലേക്ക് ഇപ്പോൾ നമ്മൾ പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഇതുപോലെയാണ് അവിടുത്തെ അവസ്ഥകൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നു. ഇതുപോലെ ബാക്കിയുള്ള ദ്വീപുകളിൽ ഇതേപോലെ മനുഷ്യവാസങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ യാത്ര വിവരണം ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത ഒരു എപ്പിസോഡിൽ പുതിയ യാത്രാ വിവരണങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാതുഹു. പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് ദൃശ്യം ഹാവ്ലോക്ക് യാത്രയും കാഴ്ചയും എന്ന പ്രോഗ്രാമാണ് നാം കേട്ടത്.
2: നമ്മോടൊപ്പം ചേർന്ന് ഇബിനു അലി അടുത്തനാട്ടുകാര ഹനീഫ വണ്ടൂർ.
1: നമുക്കൊരു ഇടവേളയിലേക്ക് പോകാം.
3: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യ വിചാരം.
4: പീസ് റേഡിയോ.

0: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കൊക്കെ ദീനിനെ കുറിച്ച് അറിയുമോ എന്ന് ചോദിച്ചാൽ അറിയുന്ന നമ്മളൊക്കെ പറയാം. പക്ഷെ ദീനിൻ്റെ ഏതെങ്കിലും ഒരു വശത്തെക്കുറിച്ച് വ്യക്തതയോടുകൂടെ അറിയുമോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്ക് അറിയില്ല. കാരണം നമ്മുടെ പഠനങ്ങളൊന്നും അങ്ങനെ വ്യവസ്ഥാപിതമായൊരു പഠനമല്ല. അതുകൊണ്ട് ചിലതെല്ലാം അറിയാം, ചിലതെല്ലാം അറിയില്ല, ചിലതെല്ലാം പൂർണ്ണമാണ് അപൂർണമാണ്, അങ്ങനെയാണ് പോകുന്നത്. അപ്പം അതിന് പരിഹാരം നിലക്കാണ് നമ്മുടെ റേഡിയോക്ക് കീഴിൽ ഈ ലൈഫ് കോഴ്സ് നമ്മൾ പ്ലാൻ ചെയ്തത്. നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെ കേൾക്കുമ്പോൾ ചേരണം വിചാരിക്കും, പിന്നെ ചേരാതിരിക്കുമ്പോൾ. റേഡിയോ ഒന്ന് നേരിട്ട് നിങ്ങൾക്ക് ഇത് പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ പഴയ കാലങ്ങളിലൊക്കെ പലപ്പോഴും ക്ലാസ്സിലൊക്കെ വലിയ പരീക്ഷയിൽ മാർക്ക് നേടിയ പല ആളുകളും പിന്നെ പഠിക്കാൻ അവസരമില്ലാതെ പോയ ആളുകളുണ്ടായിരിക്കും. നമ്മുടെ ആ ഒരു കഴിവും ആ ഒരു ബുദ്ധിയൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതും കൂടെ ഒരു സൗകര്യം ഈ കോഴ്സിലുണ്ട്. ആധികാരികമായ ഒരു കണിശമായ ഒരു പഠനമാണിത്. അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ പങ്കെടുക്കാനും മറ്റുള്ളവരെ പങ്കെടുപ്പിക്കാനും നമ്മൾ പരമാവധി ശ്രമിക്കും.
1: ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, പീസ് റേഡിയോ സർട്ടിഫിക്കേഷൻ കോഴ്സ്. ഒരു സന്തോഷവാർത്ത. കാഴ്ച പരിമിതരുടെ സുഹൃത്താകുവാൻ പീസ് റേഡിയോ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. വിസ്ഡം യൂത്ത് എൻവിഷൻ പദ്ധതിയുടെ ഭാഗമായി കാഴ്ച പരിമിതിയുള്ളവർക്ക് വേണ്ടിയുള്ള ഖുർആൻ പഠനം പീസ് റേഡിയോ 500 കോഴ്സ് വഴി തുടക്കം കുറിക്കുന്നു. കാഴ്ച പരിമിതരുടെ പരീക്ഷയും റിസൾട്ടും സ്വതന്ത്രമായിരിക്കും. ഈ സൗകര്യം ലഭ്യമാകുന്നതിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ കാഴ്ച പരിമിതരാണോ എന്നത് ടിക്ക് ചെയ്യേണ്ടതുണ്ട്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 10 മണിക്കായിരിക്കും ക്ലാസുകൾ നടക്കുന്നത്. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിലും ലഭ്യമായിരിക്കും. ഓരോ ക്ലാസിന്റെ കൂടെയും 3 ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു മാസം ആവുമ്പോൾ ഈ ചോദ്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും മൊഡ്യൂളുകളുടെ നിശ്ചിത ഇടവേളകളിൽ ഖുർആൻ ക്വിസ് മത്സരങ്ങളും വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9846411412. മറ്റൊരു നമ്പർ 6282499814.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങൾ പഠിക്കാൻ ഉള്ള ഒരു സെഷനാണ് അൽ ഉസൂൽ. അൽ മുസഹഫ് എന്നുള്ള ഭാഗവുമായിക്കൊണ്ട് നമ്മോടൊപ്പം ചേരുന്നു ഒമാന പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി. അൽ ഉസൂലിലേക്ക്
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിള്ളാഹ്. അമ്മാ ബഅദു. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഹദീസുമായി ബന്ധപ്പെട്ട പഠനത്തിൽ ഹദീസിൻ്റെ സനദിലോ അതിൻ്റെ മത്തിനിലോ സംഭവിക്കാൻ ഇടയുള്ള അക്ഷര തെറ്റുകളെ സംബന്ധിച്ചുള്ള ഒരു ശാഖയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അൽ മുസഹഫ് എന്നാണ് ആ വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ആ ഖിസ്മിൻ്റെ നാമം. തസ്ഹീഫ് എന്നതിൻ്റെ ഇസ്മു മഫ്ഊലാണ് അൽ മുസഹഫ് എന്നുള്ളത്. അതിൻ്റെ ഭാഷാപരമായ അർത്ഥം അൽ ഖതഉ ഫി സഹീഫ, ഏട്ടിൽ വരുന്ന തെറ്റ് അഥവാ എഴുത്തിൻ്റെ ഏടുകളിൽ വരുന്ന അബദ്ധങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിനെ നിർവചിച്ചിട്ടുള്ളത്, ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ നുഹ്ബത്തുൽ ഫിക്റിലും അതേപോലെ തന്നെ ഡോക്ടർ മഹ്മൂദ് തഹാൻ അദ്ദേഹത്തിൻ്റെ തൈസീർ മുസ്തലഹുൽ ഹദീസിലുമൊക്കെ കൊടുത്ത വിശദീകരണം, തഗ്യീറുൽ കലിമത്ത് ഫിൽ ഹദീസ് ഇലാ ഗൈരി മാ റവാഹ അസ്സിഖാത്തു ലഫ്ളൻ ഔ മഅനൻ. തഗ്യീറുൽ കലിമ, ഒരു കലിമത്ത് അഥവാ വാചകം മാറലാണ്. ഫിൽ ഹദീസി, ഹദീസിൽ. ഹദീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സനദ് അഥവാ പരമ്പരയും അതിൻ്റെ മത്തന് അഥവാ അതിൻ്റെ ഉള്ളടക്കവും, ഇത് രണ്ടിലും ചിലപ്പോൾ വാക്കുകൾ മാറി വരാം. അങ്ങനെ മാറി വരുന്നു എവിടേക്ക്? ഇല അഗൈരി മാ റവാഹ അസ്സിഖാത്തു, പ്രബലന്മാരായ റിപ്പോർട്ടർമാർ ഉദ്ധരിച്ച ആ ഉദ്ധരണി അല്ലെങ്കിൽ ആ റിപ്പോർട്ടുകൾക്ക് അതിൽ നിന്ന് മാറി വാചകത്തിലോ അതിൻ്റെ സനദിലാണെങ്കിലും അഥവാ പരമ്പരയിലാണെങ്കിലും അതിൻ്റെ ഉള്ളടക്കത്തിലാണെങ്കിലുമൊക്കെ വാക്കുകൾ മാറി വരിക. ലഫ്ളൻ ഔ മഅനൻ, ചിലപ്പോൾ പദങ്ങളായിരിക്കാം മാറുന്നത്, മറ്റു ചിലപ്പോൾ ആ പദമാറ്റം കൊണ്ടുവരുന്ന ആശയ മാറ്റമായിരിക്കാം സംഭവിക്കുന്നത്. ഇങ്ങനെ ഒരു ഹദീസിൽ സംഭവിക്കാവുന്ന അല്ലെങ്കിൽ സംഭവിക്കുന്ന വാക്കുകൾ മാറിക്കൊണ്ടുവരുന്ന ഒരു സംഗതിയുണ്ട്. അതിനാണ് ഉസൂലുൽ ഹദീസിൻ്റെ ഭാഷയിൽ അൽ മുസഹഫ് എന്ന് പറയുക. യഥാർത്ഥത്തിൽ മുസഹഫുകളായ ഹദീസുകൾ കണ്ടെത്തുക എന്നുള്ളത് ഒരു കേവല വിജ്ഞാനിയായ ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ്. ആഴത്തിലുള്ള വിജ്ഞാനവും പരന്ന വായനകളും കൂർമ്മ ബുദ്ധിയും ഹദീസിൻ്റെ മേഖലയിലുള്ള സമുദ്ര സമാനമായ വിജ്ഞാനവുമൊക്കെ കൂടി ചേർന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഹദീസിൻ്റെ ലഫ്ളുകളിൽ, അതിൻ്റെ സനദിലാവട്ടെ അതിൻ്റെ മത്തനിലാവട്ടെ, വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള അക്ഷര തെറ്റുകൾ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഹുവ ഫന്നുൻ ജലീലുൻ ദഖീഖ്, അതിമഹത്തായ എന്നാൽ അതിസൂക്ഷ്മമായ ഒരു ഫന്നാണ്, ഒരു വിജ്ഞാന ശാഖയാണ് ഇത്. വതക്മുൻ അഹ്മിയതുഹു ഫീ കശ്ഫിൽ അഖ്താ അല്ലതീ വഖഅ ഫീഹാ ബഅദു റുവാത്. ഇതിൻ്റെ മഹത്വം എന്തെന്ന് ചോദിച്ചാൽ, ചില റിപ്പോർട്ടർമാരിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള ഖതഉകൾ, അബദ്ധങ്ങൾ, ഇതുമൂലം നമുക്ക് പുറത്തു കൊണ്ടുവരുവാനും സാധിക്കും. ആ ഖതഉകളെ, ആ അബദ്ധങ്ങളെ കണ്ടെത്തുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഹുഫ്ഫാളുകളായ 10,000 ഹദീസുകൾ മനഃപ്പാടമുള്ള പണ്ഡിതന്മാരിൽ തന്നെ അതിനിപുണന്മാരായ പണ്ഡിതന്മാർക്ക് മാത്രമാണ് ഈ വിഷയത്തിൽ ഒരു ഉണർവിന് സാധ്യമാവുക, അഥവാ അവർ മാത്രമാണ് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുക. മിസ്ലു ദാറഖുത്തനി റഹ്മഹുല്ലാ, ഇമാം ദാറഖുത്തനി റഹ്മത്തുല്ലാഹി അലൈഹിയെ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ, അവരാണ് ഈ വിഷയം കൈകാര്യം ചെയ്ത് ആളുകൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുള്ളത്. അൽഹംദുലില്ലാ, അവർ ആ പ്രവർത്തനം വളരെ ഭംഗിയായിക്കൊണ്ട് നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് റഹിമഹുമുല്ലാ. ഇനി ഈ ഇത്തരത്തിലുള്ള തസ്ഹീഫുകൾ അഥവാ അക്ഷര തെറ്റുകൾ സംഭവിച്ചിട്ടുള്ള ഹദീസുകളെ നമുക്ക് ഈ സംഭവിക്കുന്ന അക്ഷരത്തെറ്റുകൾ അല്ലെങ്കിൽ തസ്ഹീഫുകൾ സംഭവിക്കാൻ സാധ്യതയുള്ള ആ സാധ്യതയുള്ള സ്ഥലങ്ങളെ പരിഗണിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ആ സാധ്യതകളെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് പ്രധാനമായും 3 തരത്തിലാണ് പണ്ഡിതന്മാർ അല്ലെങ്കിൽ 3 വിഭാഗമായി കൊണ്ട് പണ്ഡിതന്മാർ അതിനെ വർഗീകരിച്ചിട്ടുണ്ട്. അഥവാ ഈ മുസഹഫ് അല്ലെങ്കിൽ തസ്ഹീഫ് സംഭവിക്കാൻ സനദിലാവട്ടെ മത്തരിലാവട്ടെ സാധ്യതയുണ്ട്. ആ സാധ്യതകളെ പരിഗണിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഇൻഖസിബുൽ മുസഹഫ് ബിഇതിബാരി മൗഖിഹി ഇലാ ഖിസ്മൈൻ ഖസ്മൽ ഉലമ അൽമുസഹഫ ഇലാ സലാസതി തഖ്സീമാത്തിൻ, 3 തഖ്സീമുകളായി, 3 വിഭാഗങ്ങളായി കൊണ്ട് പണ്ഡിതന്മാർ തസ്ഹീഫിനെ വിഭജിച്ചിട്ടുണ്ട്. കുല്ലു തഖ്സീമിൻ ബിഇതിബാർ, ഓരോ വിഭജനവും ഓരോ കാരണങ്ങൾ ഒരു കാരണം പരിഗണിച്ചുകൊണ്ടാണ്. ഏതൊക്കെയാണ് തഖ്സീമുകൾ? അതിലൊന്ന്, ഈ തസ്ഹീഫ് സംഭവിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഉള്ള വിഭജനമാണ്. അതിൽ തന്നെ അതിനെ നമുക്ക് രണ്ടായി കൊണ്ട് തരംതിരിക്കാം. അഥവാ തഖ്സീം സംഭവിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ തസ്ഹീഫിൻ്റെ തഖ്സീം ആരംഭിക്കാം. അതിൽ സ്ഥലങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഹദീസിന് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഹദീസിൻ്റെ സനദ് അഥവാ പരമ്പര, മറ്റൊന്ന് ഹദീസിൻ്റെ മത്ന് അഥവാ അതിൻ്റെ ഉള്ളടക്കം. ഇത് ഈ 2 സ്ഥലങ്ങളാണ്, ഈ 2 മേഖലകളാണ് ഒരു ഹദീസിൻ്റെ പൂർണ്ണമായ രൂപത്തിലുണ്ടാവുക. അപ്പോൾ 2 സ്ഥലങ്ങളിലാണ് ഇവിടെ തസ്ഹീഫ് സംഭവിക്കാൻ, അതിൻ്റെ മക്കാൻ, അതിൻ്റെ സ്ഥലം പരിഗണിക്കുകയാണെങ്കിൽ ഉണ്ടാവുക. ഒന്ന്, തസ്ഹീഫും ഫിൽ ഇസ്നാദ്, സനദിൽ ഉണ്ടാകുന്ന അക്ഷര തെറ്റുകൾ. രണ്ടാമത്തേത് മത്തനിൽ, തസ്ഹീഫും ഫിൽ മത്തൻ, മത്തനിൽ സംഭവിക്കാവുന്ന തസ്ഹീഫുകൾ. ഉദാഹരണമായി ശുഅബ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഹദീസിൽ കാണാം, ഹദീസ് ശുഅബ അനിൽ അവ്വാം ബിൻ മുറാജിം എന്ന് കാണാം. യഥാർത്ഥത്തിൽ അൽ അവ്വാം ബിൻ മുറാജിം എന്നതാണ് ശുഅബയുടെ റിവായത്തിലുള്ളത്. അതേസമയത്ത് ഈ റാവിയുടെ യഥാർത്ഥ പേര് അൽ അവ്വാം ബിൻ മുറാജിം എന്നല്ല, നേരെ മറിച്ച് അൽ അവ്വാം ബിൻ മുസാഹിം എന്നാണ്. അവിടെ റാ സായായും ജീം ഹ ആയും മാറുകയാണ്. ഒരു പുള്ളി അഥവാ സായുടെ പുള്ളി കുറച്ച് താന്ന് അത് ജീമിൻ്റെ ഭാഗത്തേക്ക് വന്നപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. സ്വാഭാവികമായിക്കൊണ്ടും നമുക്കറിയാം കയ്യെഴുത്തിലുമൊക്കെ പുള്ളി ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അത്യത്ഭുതകരമായ സംഗതി, ഒരു പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതുപോലും ഹദീസിൻ്റെ വിഷയത്തിൽ കണ്ടെത്തുവാനുള്ള സംവിധാനങ്ങൾ ഇന്ന് ലോകത്ത് നിലവിലുണ്ട്. അള്ളാഹു ആ രീതിയിലാണ് ഈ ദീനിനെ സംരക്ഷിച്ചിട്ടുള്ളത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അൽ-അവാം ബിൻ മുസാഹിം എന്ന റാവി, ആ റാവിയുടെ പിതാവിൻ്റെ പേര് മുസാഹിം എന്നുള്ളത് മുറാജിം എന്നായപ്പോഴേക്കും അത് മുസാഹിം എന്ന് തന്നെയാണ് എന്ന് കൃത്യമായി കണ്ടെത്തി അതിനെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള സംവിധാനം ലോകത്തുണ്ട്. അതാണ് ഉസൂലുൽ ഹദീസിന്റെ പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ സംരക്ഷണ ഉത്തരവാദിത്തം അള്ളാഹു സുബ്ഹാനഹു വതാല ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ള ആ വാഗ്ദാനം വിശുദ്ധ ഖുർആനെ പോലെ തന്നെ അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട് എന്ന ആ വാഗ്ദാന പൂർത്തീകരണമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ക്ലാസുകളിലൂടെയും ഇത്തരത്തിലുള്ള സംഗതികൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട ആശയം. അപ്പോൾ അതിൻ്റെ മക്കാൻ പരിഗണിച്ചുകൊണ്ട് അഥവാ തസ്ഹീഫ് സംഭവിക്കുന്ന അതിൻ്റെ സ്ഥലങ്ങൾ പരിഗണിച്ചുകൊണ്ട് രണ്ട് സ്ഥലങ്ങളാണ് നമ്മൾ പറഞ്ഞു. ഒന്ന് സനദിൽ അഥവാ ഹദീസിൻ്റെ പരമ്പരയിൽ സംഭവിക്കാം, അതാണ് അൽ-അവാം ബിൻ മുസാഹിം എന്നുള്ളത് അൽ-അവാം ബിൻ മുറാജിം എന്നാക്കി ചില റാവിമാർ പറഞ്ഞു. അതവർക്ക് പറ്റിയ അബദ്ധമാണത്. പിൽക്കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ അത് തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമതായി ഹദീസിൻ്റെ മത്തനിൽ അഥവാ ഹദീസിൻ്റെ ഉള്ളടക്കത്തിൽ ചിലപ്പോൾ വാചകത്തിലോ അതല്ലെങ്കിൽ വാക്കുകളിലോ തസ്ഹീഫുകൾ സംഭവിക്കാം. ഉദാഹരണമായി സൈദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹു ഖാൽ ഇഹ്തജറ ഫിൽ മസ്ജിദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം സൈദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇഹ്തജറ ഫിൽ മസ്ജിദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തജറ എന്ന ഹദീസിൽ കാണാം. യഥാർത്ഥത്തിൽ ഇഹ്തജമ എന്നതായിരുന്നു ഉണ്ടായിരുന്നത്. ഇഹ്തജമ ഫിൽ മസ്ജിദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വെച്ചുകൊണ്ട് ഹിജാമ നടത്തി. ഇഹ്തജമ, ഇവിടെ ഇഹ്തജമ എന്നതിന് ഇഹ്തജറ എന്ന ആ പ്രവൃത്തിയെ ഇഹ്തജമ എന്നാക്കി മാറ്റിയാണ് അദ്ദേഹം വിശദീകരിച്ചത്. അപ്പോൾ ഇത് മത്തനിൽ സംഭവിച്ച ഒരു തസ്ഹീഫിന് ഉദാഹരണമാണ്. സൈദ് ബിൻ സാബിത് അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തജറ ഫിൽ മസ്ജിദ് എന്നതിനെ ഇബ്നു ലഹിയ അദ്ദേഹം ഇഹ്തജമ ഫിൽ മസ്ജിദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വെച്ചുകൊണ്ട് ഇഹ്തജമ കൊമ്പ് വച്ചു എന്ന് ഹദീസിൽ കാണാൻ കഴിയും. ഈ രീതിയിൽ അഥവാ ഇഹ്തജറ എന്ന ഫിഅലിനെ ഇഹ്തജമ, അവിടെ ഒരു വലിയ വ്യത്യാസമൊന്നും നമുക്ക് കാണുക സാധ്യമല്ല. റാ എന്നുള്ളതും മീം എന്നുള്ളതുമാണ് അവസാനത്തിലാണ് വ്യത്യാസമുള്ളത്. പക്ഷേ എഴുത്തിൽ ചിലപ്പോൾ റാ എന്നുള്ളത് മീമിൻ്റെ ആകൃതിയിലേക്ക് വരാം, മീം ചിലപ്പോൾ റാൻ്റെ ആകൃതിയിലേക്ക് വരാം. സ്വാഭാവികമാണ്, രണ്ടും അവസാനത്തെ അക്ഷരമാണ്, രണ്ടും വാലുള്ള അക്ഷരങ്ങളാണ്. റാക്ക് വാലുണ്ട് അല്ലെങ്കിൽ താഴേക്കുണ്ട്, മീമും താഴേക്കുണ്ട്, ഒരു വളവിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നിട്ട് പോലും പണ്ഡിതന്മാർ ഇഹ്തജറ എന്നതിനെ ഇഹ്തജമ എന്നാക്കിയപ്പോൾ അത് പിടികൂടുകയും അത് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടി ഹദീസിൻ്റെ ആ ഒരു മാഹാത്മ്യം, ഹദീസിൻ്റെ സംരക്ഷണത്തിലെ സൂക്ഷ്മത ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് തസ്ഹീഫ് സംഭവിക്കുന്ന സ്ഥലം പരിഗണിച്ചുകൊണ്ട് അഥവാ അത് ഹദീസിൻ്റെ ഉള്ളടക്കമായിരിക്കാം, അതല്ലെങ്കിൽ ഹദീസിൻ്റെ പരമ്പരയായിരിക്കാം. അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ തസ്ഹീഫിനെ രണ്ട് തരത്തിലേക്ക് വർഗീകരിക്കുന്നു. ഒന്ന് തസ്ഹീഫും ഫിൽ ഇസ്നാദ്, സനദിൽ അഥവാ അതിൻ്റെ ആശയത്തിൽ വരുന്ന അതിൻ്റെ പരമ്പരയിൽ വരുന്ന തസ്ഹീഫുകൾ. രണ്ടാമത് അതിൻ്റെ മത്തനിൽ വരുന്ന അതിൻ്റെ ഉള്ളടക്കത്തിൽ വരുന്ന തസ്ഹീഫുകൾ. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്കതിനെ വേർതിരിക്കാം. ഇനി രണ്ടാമത്തെ ഒരു ഇനം എന്തെന്ന് ചോദിച്ചാൽ ബിഇത്തിബാരി മൻശഹി, ഈ തസ്ഹീഫ് ഉണ്ടാകുന്ന അത് എവിടെ നിന്നാണോ അത് സംഭവിക്കാൻ സാധ്യതയുള്ളത് അതിൻ്റെ ഉത്ഭവസ്ഥാനത്തെ പരിഗണിച്ചുകൊണ്ട് നമുക്കതിനെ രണ്ടായി വീണ്ടും തിരിക്കാം. അതിൻ്റെ നമ്മൾ ആദ്യം പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലുണ്ടാകും, ഈ തസ്ഹീഫിൻ്റെ സംഭവിക്കുന്ന സ്ഥലം പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ രണ്ട് വിഭാഗത്തെ മാറ്റി നിർത്തിയത്. ഇനി അതിൻ്റെ മൻശ, എവിടെ നിന്നാണ് അത് സംഭവിക്കുക? മറ്റത് സംഭവിക്കാവുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ ഇത് എവിടെ നിന്നാണ് സംഭവിക്കുക? ഈ വിഷയത്തിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, തസ്ഹൈഫ് ബസർ, കാഴ്ചയിൽ വരുന്ന തസ്ഹൈഫ്. എല്ലാവരുടെയും കാഴ്ച ഒരുപോലെയാകണമെന്നില്ല. ചിലപ്പോൾ മൂർച്ച കൂടിയ കാഴ്ചയുണ്ടാകും. ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം കാഴ്ച കുറവായിരിക്കും, അവർക്ക് കേൾവിയായിരിക്കും കൂടുതൽ അഭികാമ്യം. ഈ രീതിയിൽ തസ്ഹൈഫ് ബസ്വരിൻ അഥവാ കാഴ്ചയിൽ ഉള്ള തസ്ഹൈഫ്, കാഴ്ചയിലുള്ള തസ്ഹൈഫ് എന്ന് പറഞ്ഞാൽ അയ്യസ്തബിഅൽ ഖത്തു അലാ ബസ്വരിൽ ഖാരിഹ്, താൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വായനക്കാരൻ അഥവാ ഉസ്താദിന് ഗ്രന്ഥരൂപത്തിൽ വായിച്ചു കൊടുക്കുകയാണോ അതല്ല ഉസ്താദിന്റെ വായന മറ്റുള്ളവർ കേൾക്കുകയാണോ, ഏതായിരുന്നാലും ആ ഗ്രന്ഥം വായിക്കുന്ന കാര്യ വായനക്കാരന് ഹത്തിന്റെ വിഷയത്തിൽ ഇസ്തിബാഹ് സംഭവിക്കുക. ബ എന്നുള്ളത് അത് മറ്റേതെങ്കിലും അക്ഷരമാണോ എന്നോ, അല്ലെങ്കിൽ ത എന്നുള്ളത് ഥ എന്നാണോ, എന്താണ് എന്നുള്ളത് വ്യക്തത വരാത്ത അക്ഷരങ്ങളുടെ വിഷയത്തിൽ വരിക. ഇമ്മാ ലിറദ അത്തിൽ ഹത്തി, ചിലപ്പോൾ അത് എഴുത്തിൻ്റെ മോശം കൊണ്ടായിരിക്കാം. ഔ അദമി നഖത്തിഹി, അതല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ പുള്ളി ഉണ്ടാവുകയില്ല. അപ്പോൾ പുള്ളി ഇല്ലാതെ വരുമ്പോൾ എന്താണ് വായിക്കേണ്ടത്? അത് ബ ആണോ ത ആണോ സ ആണോ എന്നൊന്നും പറയാ എന്നൊന്നും മനസ്സിലാക്കാതെ ഗ്രന്ഥരൂപത്തിലാക്കി ഇവിടെ വിതരണം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അഥവാ ഈ ഹത്തിൻ്റെ വിഷയത്തിൽ, ഹത്ത് ചിലപ്പോൾ കാഴ്ചയുടെ കുറവ് കൊണ്ട് സംഭവിക്കാം, അതല്ലെങ്കിൽ എഴുത്തിൻ്റെ മോശം കൊണ്ട് സംഭവിക്കാം, അതല്ലെങ്കിൽ അതിൻ്റെ പിന്നെ പുള്ളികൾ, അതിൻ്റെ പുള്ളികൾ ഇടാത്തത് കൊണ്ട് സംഭവിക്കാം. ഈ രീതിയിലൊക്കെ സംഭവിച്ച അതിനാണ് തസ്ഹീഫ് ബസറിൻ. ഉദാഹരണമായി പറഞ്ഞാൽ ഒരു ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വാമ റമളാന വഅത്ബഅഹു സിത്തം മിൻ ശവ്വാൽ, ആരെങ്കിലും റമളാനിൽ വിശ്വാസത്തോടുകൂടി നോമ്പനുഷ്ഠിച്ചാൽ, ഔ എന്നിട്ട് വഅത്ബഅഹു സിത്തം മിൻ ശവ്വാൽ, ശവ്വാൽ മാസത്തിൽ ഈ ആറ് നോമ്പുകൾ ആ നോമ്പുകൾ തുറത്തുകയും ചെയ്താൽ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരക്കാർക്ക് വലിയ സന്തോഷ വാർത്ത നൽകുന്നുണ്ട്. ഇവിടെ റമളാനിൽ ഒരു മാസത്തെ വ്രതവും അത് കഴിഞ്ഞ് വഅത്ബഅഹു സിത്തം മിൻ ശവ്വാൽ, ശവ്വാലിൽ നിന്ന് ആറ് ദിവസവും, ശവ്വാലിൽ നിന്ന് ആറ് ദിവസവും കൂടി നിങ്ങൾ നോമ്പനുഷ്ഠിച്ചാൽ വർഷം മുഴുവനും നോമ്പനുഷ്ഠിച്ചവനെ പോലെയാകുന്നു എന്നൊക്കെ ഹദീസിൽ കാണാൻ കഴിയും. ഇവിടെ മൻ സ്വാമ റമളാന വഅത്ബഅഹു സിത്തം മിൻ ശവ്വാൽ എന്നുള്ള റിവായത്ത്, ആ റിവായത്ത് അബൂബക്കർ അസ്സൗലിയുടെ റിവായത്തിൽ കാണാം. മൻ സ്വാമ റമളാന വഅത്ബഅഹു ശൈഅം മിൻ ശവ്വാൽ, സിത്തം മിൻ ശവ്വാൽ എന്നതിനെ തസ്ഹീഫ് നടത്തി, അവിടെ അബദ്ധം സംഭവിച്ചു. ആ തസ്ഹീഫിൽ എന്താണുള്ളത്? സിത്തം മിൻ ശവ്വാൽ, അതല്ലെങ്കിൽ ശൈഅം മിൻ ശവ്വാൽ, സിത്തൻ എന്നതിന് പകരം ശൈഅം മിൻ ശവ്വാൽ, ശവ്വാലിൽ നിന്ന് ഏതെങ്കിലും സമയത്ത് അതല്ലെങ്കിൽ ഏതെങ്കിലും രാത്രിയിൽ എന്ന രീതിയിലാണ് അവർ അവതരിപ്പിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, ഒന്ന്, സിത്തൻ എന്നുള്ളതിനെ അത് ശൈഅൻ എന്നായി മാറി. അത് ബസറിൽ വരുന്ന ഒരു കാഴ്ചയിൽ സംഭവിക്കാവുന്ന, പുസ്തകത്തിലും മറ്റുമൊക്കെ സംഭവിക്കാവുന്ന ഒരു സംഗതിയാണ്. രണ്ടാമത്തേത് തസ്ഹീഫ് സമഈ, കേൾവിയിൽ സംഭവിക്കുന്ന തസ്ഹീഫ്, അഥവാ ഒന്നുകിൽ അയാൾ പറഞ്ഞത് ശരിയാവണ്ണം ശ്രദ്ധിച്ചിട്ടുണ്ടാവുകയില്ല, അതല്ലെങ്കിൽ ശരിയാവണ്ണം ശ്രവിക്കാൻ സാധിച്ചിട്ടുണ്ടാവുകയില്ല. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഇതൊക്കെ സംഭവിക്കാവുന്നതാണ്. അപ്പോൾ തസ്ഹീഫ് സമഈ എന്ന് പറഞ്ഞാൽ വഹുവ തസ്ഹീഫുൻ മൻശഹു റദാഉത്തു സമഈ, കേൾവിയുടെ കുറവ് കൊണ്ട് സംഭവിക്കാം. ഔ ബുഅദു സാമിഅ, അതല്ലെങ്കിൽ ആരോടാണ് സംസാരിക്കുന്നത് അവരടുത്തേക്ക് വരിക. ഔ നഹ്വ ദാലിക്, അതല്ലാത്തതും ഇതുപോലെയുള്ള ചില സംഗതികൾ കൊണ്ടത് സംഭവിക്കാം. ഫതസ്തബിഹു അലൈഹി ബഅദുൽ കലിമാത് ലികൗനിഹ അലാ വസ്നി സർഫിയ്യൻ വാഹിദ്, ചിലപ്പോൾ ഇത് കേൾക്കുന്ന വ്യക്തിക്ക് ഒരുപോലെ തോന്നിയേക്കാം, കാരണം ഒക്കെ ഒരേ വസനിൽപ്പെട്ട, ഒരേ കോർവയിൽപ്പെട്ട പേരുകളാകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാം. ഉദാഹരണമായി ആസിം അൽ അഹ്വൽ എന്നുള്ള റിവായത്തിനെ ചില ആളുകൾ വാസുൽ അൽ ഹദബ് എന്നാക്കി മാറ്റാൻ ശ്രമിച്ചു. അപ്പോൾ ഇത് മനഃപൂർവ്വമല്ല, തസ്ഹീഫ് സംഭവിച്ചതാണ്. അങ്ങനെയുള്ള റിവായത്തുകൾ അതൊരിക്കലും മറ്റത് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്വീകരിക്കാൻ പറ്റിയതല്ല. കാരണം അത് അബദ്ധം സംഭവിച്ചതാണ്, ആ അബദ്ധം മറ്റു റിവായത്തുകൾ കൊണ്ട് തിരുത്തപ്പെടുന്നുണ്ട് എങ്കിൽ അത് സ്വീകാര്യമാണ്, ഒരിക്കലും അതിനെ അസ്വീകാര്യമായി തള്ളിക്കളയേണ്ടതില്ല. അപ്പോൾ ഈ രീതിയിലാണ് അതിൻ്റെ എഴുത്തിബാറു മൻഷ, അതിൻ്റെ ഉത്ഭവം പരിഗണിച്ചുകൊണ്ട് നമ്മൾ മുസഹഫിനെ തഖ്സീം ചെയ്തിട്ടുള്ളത്. ഇൻഷാല്ലാ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വിശുദ്ധ ഇസ്ലാമിനെ മനസ്സിലാക്കി ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ മുവഹ്ഹിദുകളിൽ അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ബഹുമാനനായ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫയുടെ സംസാരമായിരുന്നു, അൽ മുസഹഫ് എന്ന വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ സംസാരം. ഇനി പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് പ്രവേശിക്കുന്നു. ഇന്നത്തെ സ്നേഹക്കൂടിൽ പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സലാഹി നമ്മോടൊപ്പം ചേരുന്നു. എൻ്റെ നോമ്പ് അടുക്കളയിൽ തീരുന്നു ഒരു സഹോദരിയുടെ സങ്കടക്കുറിപ്പിനുള്ള പ്രതികരണത്തിൻ്റെ ഒന്നാം ഭാഗമാണ് നാം കേൾക്കാൻ പോകുന്നത്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ സ്നേഹക്കൂടലിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ദിവസം ഫീഡ്ബാക്ക് വായിക്കുന്നതിനിടയിൽ ഒരു സഹോദരിയുടെ ഒരു സങ്കടം നിറഞ്ഞ കുറിപ്പ് വായിക്കാൻ ഇടയായി. റമദാനാണ്, വലിയ പുണ്യങ്ങളുണ്ട്, ക്ലാസ്സുകളിലൊക്കെ കേൾക്കാറുണ്ട്. പക്ഷേ എനിക്ക് അടുക്കളയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത വിധം ഞങ്ങളുടെ വീട് അങ്ങനത്തെ ഒരു ചുറ്റുപാടിലൂടെയാണ് പോകുന്നത്. ഒരു കൂട്ടുകുടുംബ സംവിധാനമുള്ള വീടാണ്. എനിക്ക് എൻ്റേതായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. എന്ത് ചെയ്യാൻ കഴിയും എന്നായിരുന്നു ആ സഹോദരിയുടെ ചോദ്യം. ആ സഹോദരിക്ക് അതിനൊരു ഉത്തരം നൽകുന്നതിലുപരി, നമ്മുടെ വീടുകളിലെ പുരുഷന്മാരും സ്ത്രീകളുമെല്ലാം ഒരേപോലെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത് എന്നെനിക്ക് തോന്നി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുകയാണ്. മഹാനായ തൊലഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു തിരുവചനത്തിൽ കാണാം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ച രണ്ട് സ്വഹാബികൾ, രണ്ട് വ്യക്തികൾ, അവർ കുറേ കാലം മുസ്ലിങ്ങളായി ജീവിച്ചു, ഇസ്ലാമിന് വേണ്ടി നിലകൊണ്ടു, അതിൻ്റെ ജീവിതനിഷ്ഠയും നയനിലപാടുകളും അനുസരിച്ച് മുന്നോട്ടു പോയി. അതിലെ ഒരു സ്വഹാബി യുദ്ധക്കളത്തിൽ അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചു, അഥവാ രക്തസാക്ഷിയായി ഷഹീദായി മാറി. രണ്ടാമത്തെ വ്യക്തി സ്വന്തം വീട്ടിൽ സ്വന്തം ബെഡിൽ എന്തൊക്കെയോ രോഗങ്ങളും അസുഖങ്ങളും വന്ന് അദ്ദേഹവും മരണപ്പെട്ടു. ഇവരിൽ ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് സ്വന്തം വീട്ടിൽ മറ്റു രോഗങ്ങൾ ബാധിച്ച് മരണപ്പെട്ടു പോയ വ്യക്തിയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയുണ്ടായി. ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും അത്ഭുതമായി, നമുക്കൊക്കെ അത്ഭുതമാകുന്നതുപോലെ തന്നെ. രക്തസാക്ഷിത്വം വരിച്ചിട്ടും അദ്ദേഹത്തിന് കിട്ടുന്നതിലധികം വലിയ ഒരു സ്ഥാനവും മഹത്വവുമൊക്കെ ഈ വ്യക്തിക്ക് എങ്ങനെ ലഭിച്ചു എന്ന ചോദ്യം നമ്മുടെ മനസ്സിലുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് കൊടുത്ത ഉത്തരം, അലൈസ ഖദ് മക്കത്ത ഹാദ ബഅദ ഹുസന, ഈ ഒരു വർഷവും കൂടി ജീവിച്ച വ്യക്തി അദ്ദേഹത്തിന് ഒരു വർഷവും കൂടി ജീവിക്കാൻ അവസരം കിട്ടിയില്ലേ. വഅദ്റക റമദാന, അയാൾ ഒരു റമദാനിലൂടെ കടന്നു പോവുകയും ചെയ്തിരുന്നു അയാളുടെ ആയുസ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു റമദാൻ മാസത്തിന് എന്തുമാത്രം പ്രാധാന്യവും പ്രസക്തിയുമുണ്ട് എന്ന് ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. ബാക്കി 12 മാസങ്ങളെപ്പോലെ ഭക്ഷണം കഴിച്ചും വിശ്രമിച്ചും ഇരുന്നും നടന്നും കളിച്ചും വിനോദങ്ങളിലേർപ്പെട്ടും മൊബൈൽ ഫോൺ തോണ്ടിയിരുന്നും യാത്രകൾ പോയും ഒന്നും തീരേണ്ട ഒരു മാസമല്ല യഥാർത്ഥത്തിൽ വിശുദ്ധ റമദാൻ മാസം എന്ന് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അടർക്കളങ്ങളിൽ ഇസ്ലാമിൻ്റെ ശത്രു ഒരുക്കുന്ന കെണികളെ അതിജീവിച്ച് ഇസ്ലാമിന് പോരാട്ടങ്ങളിലൂടെ വിജയക്കൊടി പാറിക്കാൻ അവസരമുണ്ടാക്കി ആ ശ്രമങ്ങൾക്കിടയിൽ ശത്രുവിൻ്റെ വെട്ടേറ്റു മരിച്ചു വീണ വ്യക്തിയെക്കാളും സാധാരണഗതിയിൽ മരണപ്പെട്ട ഈ വ്യക്തിക്ക് സ്ഥാനം ലഭിക്കാനുള്ള കാരണം ഒരു വയസ്സുകൂടി അധികം കിട്ടി എന്നതും ആ വയസ്സിൽ നന്മ ചെയ്തു എന്നതും അതിനിടയ്ക്കൊരു റമദാനിൽ ജീവിക്കാൻ ഇടം ലഭിച്ചു എന്നതുമായിരുന്നു. ലോകത്ത് 62 ലക്ഷം ആളുകൾ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടു. ഖബറൊന്ന് മനസ്സിൽ കണ്ടു നോക്ക്. എല്ലാവരെയും ഖബറടക്കുന്ന രീതിയല്ല, ചില ആളുകളെ ചുട്ട് നദികളിൽ ഒഴുക്കുന്ന രീതിയാണ്, വേറെ ചില ആളുകളെ സെമിത്തേരികളിൽ അടക്കുന്ന രീതിയാണ്. എന്താണെങ്കിലും 62 ലക്ഷം ഖബറുകളൊന്ന് വെറുതെ മനസ്സിൽ കണ്ടു നോക്ക്. എന്തുമാത്രം ഭീതിതമാണ് ആ കാഴ്ച. നമുക്ക് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ജീവിക്കാനും മുന്നോട്ട് പോകാനും അവസരം ലഭിച്ചവരാണ്. എന്നിട്ട് ഇതുപോലെ ഒരു റമദാൻ വരുമ്പോൾ ആ റമദാൻ എങ്ങനെ നമ്മൾ ചെലവിട്ടു എന്നത് വിലയിരുത്താൻ പറ്റുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. കുറച്ച് നോമ്പുകളൊക്കെ കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നമ്മളോട് ചോദിക്കുക, മറ്റു മാസങ്ങളിലെ തിങ്കൾ മുതൽ തിങ്കൾ വരെയുള്ള ദിവസങ്ങൾക്ക് അതിൻ്റെ രാവുകൾക്ക് പകലുകൾക്ക് കൊടുക്കുന്ന ആ ഒരു പ്രാധാന്യവും സ്ഥാനവും മാത്രമാണോ ഞാൻ കൊടുത്തത്? അതല്ല എൻ്റെ ഭക്ഷണത്തിൻ്റെ സമയക്രമങ്ങളൊന്ന് മാറി അങ്ങനെ തന്നെയാണോ? ഇപ്പോഴും ലൊഹറ് നിസ്കാരം അത് അസറിലേക്കെത്തുന്നു, അസർ നിസ്കാരം അത് വൈകി നിസ്കരിക്കുന്നു, തറാവീഹുകൾ അത് ചിലപ്പോൾ നടക്കുന്നില്ല, ചിലപ്പോൾ പകുതി നടക്കുന്നു, പള്ളികൾ അരികത്തുണ്ടെങ്കിലും അത് അതിൽ നിന്ന് അതിലേക്ക് പോകാൻ പല കാരണങ്ങളാൽ സാധിക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ ഒരു ദിവസം ഒരു ജുസ് ഓതുകയാണെങ്കിൽ എത്തേണ്ട ഒരു ദൂരം എത്തിയിട്ടില്ല. ഈ ദിവസം വരെ ആർക്കും ഒരു രൂപയും സ്വതക്ക കൊടുത്തിട്ടില്ല. ഇല്ലേ, ഈ നമ്മുടെ സംസാരത്തിൽ മറ്റുള്ളവരെ മോശമാക്കുന്നതും അവരുടെ കുറ്റവും കുറവും പറയുന്ന വാചകങ്ങളൊന്നും വന്നിട്ടില്ല, ഇങ്ങനെ നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുമോ? സാധാരണ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അരി വേവിക്കാനിട്ടാൽ പിന്നെ അത് വെന്തിട്ടുണ്ടോന്ന് ഒന്നോ രണ്ടോ വറ്റെടുത്തിട്ടാണ് നോക്കുക, എന്നിട്ടെന്ത് ചെയ്യും? മൊത്തം അതിൻ്റെ ഒരു കാര്യം തീരുമാനിക്കും. എന്ന് പറയുന്നത് പോലെ കുറച്ച് നോമ്പുകളിലൂടെ നമ്മൾ ജീവിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നോമ്പിൻ്റെ സ്ഥിതിയും അവസ്ഥയും ഒക്കെ എന്തായിരിക്കും എന്നത് ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതാണ്. നോക്കൂ, നിങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവിടുത്തെ സ്വഹാബത്ത്, നമ്മുടെ സലഫുകളൊക്കെ ഈ ഒരു മാസത്തെ അത്രയും പ്രാധാന്യപൂർവ്വമാണ് കണ്ടത്. പരിമിതികളുടെ, പട്ടിണിയുടെ, ഒരുപാട് നൊമ്പരങ്ങളുടെ, യുദ്ധങ്ങളുടെ, ശത്രുവിൻ്റെ ഒളി അജണ്ടകളുടെ, പാതി പട്ടിണി കിടക്കുന്ന മക്കളും കുടുംബാംഗങ്ങളുമുള്ള ജീവിതാവസ്ഥയുടെ ഒക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടും അവർക്ക് റമദാനുകളെ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെപ്പോലെ വിഭവസമൃദ്ധമായ അത്താഴമോ നോമ്പുതുറയോ ഒന്നും അവർക്കുണ്ടായിരുന്നില്ല. സംസം വെള്ളവും കാരക്കച്ചിലുകളും അവരുടെ നോമ്പിൻ്റെ രണ്ടറ്റങ്ങളിൽ ഭക്ഷണമായി സ്വീകരിച്ച് ത്യാഗത്തിൻ്റെ വഴികളിലൂടെ പതിയെ നടന്നു നീങ്ങായിരുന്നു അവരൊക്കെ. നമ്മളെങ്ങനെ പോകുന്നു എന്നുള്ളത് ആലോചിക്കണം. പലപ്പോഴും ഭക്ഷണമേളകളിലേക്ക് നമ്മുടെ അടുക്കളകളും ഭക്ഷണമേശകളും എത്തുന്നില്ലേ എന്നത് സഗൗരവം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പലഹാരങ്ങൾ പലതരത്തിലുണ്ടാക്കി അത് കഴിക്കുമ്പോൾ നല്ലൊരു ഫോട്ടോ എടുത്ത് കുടുംബ ഗ്രൂപ്പിലൊക്കെ ഇട്ട് അതിൻ്റെ റെസിപ്പി കിട്ടുന്ന ലിങ്ക്, യൂട്യൂബ് ലിങ്ക് കൂടി അവർക്ക് അയച്ചു കൊടുത്ത് അവരുടെ നോമ്പ് കൂടി എങ്ങനെ വെള്ളത്തിലാക്കാം എന്ന് പിശാച് നമ്മളെക്കൊണ്ട് ആലോചിപ്പിക്കുന്നുണ്ടോ എന്നത് ഗൗരവപൂർവ്വം നമ്മൾ ചിന്തിക്കണം. ഇതിൻ്റെ അർത്ഥം റമദാനായാൽ അടുക്കളയിൽ പോകണ്ടെന്നോ വീട്ടിൽ അത്യാവശ്യം ഭക്ഷണമോ ബാക്കി കാര്യങ്ങളോ ഉണ്ടാക്കണ്ട എന്നോ ഒന്നുമല്ല. നേരെ മറിച്ച് മുമ്പാരോ പറഞ്ഞതുപോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്നതിന് ഒരു പ്രതികാരം തീർക്കാൻ എന്ന പോലെ വൈകുന്നേരം നോമ്പ് തുറക്കുമ്പോൾ ഒന്നായിട്ട് കഴിക്കുന്ന, അതിനുവേണ്ടി ഇഷ്ടംപോലെ സാധനങ്ങൾ കൊണ്ട് മേശ നിറക്കുന്ന, അങ്ങനെ മേശ നിറക്കാൻ വേണ്ടി രാവിലെ മുതൽ രാത്രി വരെയും രാത്രി മുതൽ രാവിലെ വരെയും അധ്വാനിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളെ നമ്മൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നാളെ ഹിസാബിൻ്റെ നേരത്ത്, നാളെ ഖബറിൽ, നാളെ നമ്മുടെ വിചാരണയുടെ ഘട്ടത്തിലൊക്കെ നമ്മളേറെ സങ്കടപ്പെടേണ്ടി വരും. അതിൽ യാതൊരു സംശയവുമില്ല. നോക്കൂ, നിങ്ങൾ പല പല ഭക്ഷണങ്ങളാണ്, മുട്ടമാലയും ചിരട്ടയപ്പവും അങ്ങോട്ട് തുടങ്ങി തേങ്ങാപ്പൂൾ വരെ എത്തുന്ന ഓരോരോ ഭക്ഷണത്തിൻ്റെ പേരാണ്. എനിക്ക് ഈ ഭക്ഷണത്തിൻ്റെ പേരൊന്നും വല്ലാതെ അറിയില്ല. എത്രയോ തരം ഭക്ഷണങ്ങളാണ് അല്ലേ നമ്മുടെ മുന്നിൽ അങ്ങനെ കുമിഞ്ഞുകൂടിയിരിക്കുകയാണ്. മുമ്പാരോ പറഞ്ഞു ഈ പിന്നെ റെയിൽവേ ഗേറ്റ് അടച്ച് പിന്നീട് ആ റെയിൽവേ ഗേറ്റ് തുറക്കുമ്പോഴൊരവസ്ഥ ഉണ്ട്. അതേപോലെയാണ് ചില ആളുകളുടെ നോമ്പുതുറ എന്നാണ്. എന്താ, റെയിൽവേ ഗേറ്റ് ഇങ്ങോട്ട് തുറക്കുമ്പോൾ അതിലൂടെ വലിയ ബസ് വരും, പിന്നെ ഓട്ടോറിക്ഷ വരും, സൈക്കിള് വരും, ബൈക്ക് വരും, കാൽനടയാത്രക്കാർ വരും, അല്ലെ, ഇങ്ങനെ ഇങ്ങനെ ഒന്നായിട്ട് വരും. ഇതുപോലെ വലിയ ഭക്ഷണം മുതൽ ചെറിയ ഭക്ഷണം വരെ ഒന്നായിട്ട് വയറ്റിലേക്ക് അങ്ങോട്ട് അടിച്ചു കയറ്റുന്ന ഒരു രീതിയാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് ഈ പ്രായം ചെന്ന ഉമ്മമാർക്ക്, വീട്ടിലെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നവർക്കൊക്കെ കുറച്ചുകൂടി കരുതൽ ആവശ്യമുണ്ട്. കാരണം നമ്മുടെ ഒരു വാശി കാരണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു നിർബന്ധം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ശീലം കാരണം നമ്മുടെ മക്കള്, പേരക്കുട്ടികള്, മരുമക്കള് ഇവരുടെയൊക്കെ നോമ്പിനെ ബാധിക്കുന്ന സാഹചര്യമുണ്ടോ? എന്താ അപ്പോൾ അവളുടെ അവസ്ഥ? അവൾക്ക് ഓതാനും നിസ്കരിക്കാനൊന്നും പറ്റാത്ത സമയമാണിപ്പോൾ. ഓക്കെ, അത് നമുക്ക് ആലോചിക്കാവുന്നൊരു കാര്യമാണ്. അങ്ങനത്തെ ഇടപെടലുകളുടെ സാഹചര്യം ആലോചിക്കാവുന്നൊരു കാര്യമാണ്. അതിൻ്റെ അർത്ഥം ആ സമയത്ത് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അദ്കാറുകൾ. അദ്കാറുകൾ ഇഷ്ടംപോലെ ചെല്ലാം, ഇത് റമദാൻ മാസമാണ് അല്ലേ. ആ അദ്കാറുകൾക്ക് പോലും ഇടമില്ലാത്ത വിധം അവരെ അടുക്കളയിൽ എൻഗേജ് ആയി പോവുക. അല്ലെങ്കിൽ വീട്ടിലുള്ള ആളുകളൊക്കെ ഖുറാൻ പാരായണപ്പം ഏതുവരെ എത്തി, അത് വൈകിപ്പോകുന്നതിൽ ഉച്ചക്ക് 3 മണിക്ക് കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് വരുമ്പോഴേക്ക് ആകെ ക്ഷീണിച്ചൊന്ന് കടന്ന് അപ്പോൾ തന്നെ ചാടി എണീറ്റ് അടുക്കളയിലെത്തി, പിന്നെ ഒക്കെ മറക്കണം, പിന്നെ ആകെ ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കും ബഹളമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അത് കഴുകി വെക്കണം, റെഡിയാക്കി വെക്കണം, അത് അപ്പം തന്നെ നടക്കണം. അപ്പോൾ പിന്നെ നോമ്പ് തുറ, പിന്നെ കുട്ടീൻ്റെ കരച്ചിൽ അപ്പുറത്തുണ്ടാകും, ഇപ്പുറത്ത് പലപ്പോഴും ആർക്കെങ്കിലുമൊക്കെ പ്രത്യേകമായിട്ട് ഉണ്ടാക്കേണ്ട ഭക്ഷണങ്ങളുണ്ടാകും. ഒരു മേശപ്പുറത്തേക്ക് പല പല ഭക്ഷണങ്ങളായിരിക്കും, അത്താഴത്തിൻ്റെ നേരത്ത് പലർക്കും പല ഫുഡായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മളെ ബാധിക്കുന്നുണ്ടോ? നമ്മളെടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും വീട്ടിൽ പൊതുവേ ഉമ്മമാർ, പിന്നെ അതേപോലെ ഉപ്പമാർ, ആണുങ്ങൾ, ഇവരൊക്കെയാണ് പല പല വിഷയത്തിലും തീരുമാനമെടുക്കുക. ഇന്ന് അതായിക്കോട്ടെ, ഇന്ന് ഇതുണ്ടാക്കാം, ഇന്ന് മറ്റേതുണ്ടാക്കാം എന്ന് പറഞ്ഞു പോകുമ്പോൾ, ഒന്നിൻ്റെ മേലെ ഒന്നുണ്ടാക്കുമ്പോൾ, എന്നെങ്കിലും ഒരു ദിവസം എപ്പോഴെങ്കിലും ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഇത് ഒരു സ്ഥിരം രീതിയായി മാറുമ്പോൾ പലപ്പോഴും പലരുടെയും കാര്യങ്ങളൊക്കെ ബാധിക്കും. അതുകൊണ്ട് ഞാൻ ഓരോ സഹോദരനെയും സഹോദരിയെയും ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അതിലൊന്നാമത്തെ കാര്യം, നമ്മൾ നമ്മുടെ ശ്വാസം നിലക്കുന്നതോടുകൂടി ആരംഭിക്കുന്ന ജീവിതത്തിലേക്ക് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയാലേ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ കഴിയില്ല. യായുഹല്ലദീൻ ആമനുത്തഖുല്ലാ വൽ തന്തുർ നഫ്സും മാ ഖദ്ദമത്തിൽ ഗദീൻ വത്തഖുല്ലാ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. യായുഹല്ലദീൻ ആമനു, ആ സത്യവിശ്വാസികൾ, ഇത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം. വൽ തന്തുർ നഫ്സും മാ ഖദ്ദമത്തിൽ ഗദീൻ, ഓരോരുത്തരും നോക്കട്ടെ ഞാൻ നാളെ എന്താണ്, എനിക്ക് എൻ്റെ ഖബറിലേക്ക് കൊണ്ടുപോകാൻ, എൻ്റെ പരലോകത്തിൻ്റെ കാര്യത്തിൽ കൊണ്ടുപോകാൻ ഞാൻ എന്താണ് ഉണ്ടാക്കിയത് അല്ലേ, ഞാൻ എന്താണ് ഉണ്ടാക്കിയത് എന്ന് ഓരോരുത്തരും ചിന്തിക്കട്ടെ എന്നാണ്. നമുക്ക് എന്താണ് കൊണ്ടുപോകാനുണ്ടാവുക? നമുക്ക് സദഖകൾ ഉണ്ടാകുമോ? നമുക്ക് ദിക്റുകൾ ഉണ്ടാകുമോ? നമുക്ക് ഖുർആൻ പാരായണം ഉണ്ടാകുമോ? നമുക്ക് നമസ്കാരം ഉണ്ടാകുമോ? നമുക്ക് സൽപെരുമാറ്റങ്ങൾ ഉണ്ടാകുമോ? രോഗപീഠകൾ സഹിച്ചതിൻ്റെ ഓഹരി കൊണ്ടുപോകാനുള്ള ധാരാളം ആളുകളുണ്ട്. അള്ളാഹു എല്ലാവരുടെ അടുത്തുനിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മനോദുഃഖങ്ങൾ, അവിവാഹിതയായ മോളെക്കുറിച്ചുള്ള നൊമ്പരങ്ങൾ, അതുപോലെ തന്നെ പിന്നെ വിവാഹം കഴിക്കാനുള്ള മോൻ്റെ കല്യാണം നടക്കാത്തതിൽ സ്വബറോടുകൂടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിൻ്റെ അവസ്ഥകൾ, ശരീരത്തിലെ വേദനകൾ, ഇതൊക്കെ സഹിച്ച ആൾ, ഇതൊക്കെ കൊണ്ടുപോകാനുള്ളവരുണ്ട്. ഇതൊക്കെ നമുക്കുണ്ടോ? ഇതെങ്കിലും ഉണ്ടോ? ഇല്ലേ? ഇത് നമ്മൾ ഗൗരവപൂർവ്വം യഥാർത്ഥത്തിൽ ആലോചിക്കേണ്ടതാണ്. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വിഷയം കൂടി ഞാൻ ഇതോട് ചേർത്ത് വെക്കുകയാണ്. അതെന്താണ്? അദ്ദേഹം ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഖബറിൻ്റെ അരികിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തി. ഖബറിൽ കിടക്കുന്ന ഫാത്തിമ ബീവിയോട് പ്രാർത്ഥിക്കാനല്ല, ഫാത്തിമ ബീവിക്ക് രക്ഷ കൊടുക്കണേന്ന് അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ. ഖബർ സന്ദർശനം ഇസ്ലാമിൽ സുന്നത്താണല്ലോ. അപ്പം അവിടെ പോയി അദ്ദേഹം മടങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാചകമുണ്ട്, അതിൻ്റെ ആശയം ഇതാണ്. ആശയമാണേ ഞാൻ പറയുന്നത്, ഖബറിൽ കിടക്കുന്ന ഭാര്യമാരെ, നിങ്ങളെ ഭർത്താവ് വേറെ കല്യാണം കഴിച്ചു, നിങ്ങളുറങ്ങിയ ബെഡിൽ ഇപ്പോൾ വേറെ ഒരാളാണ് ഉറങ്ങുന്നത്, നിങ്ങൾ ഉപയോഗിച്ച തലയിണയിൽ ഇപ്പോൾ വേറെ ഒരു സ്ത്രീയാണ് തല വെക്കുന്നത്, നിങ്ങൾ ഉപയോഗിച്ച അടുക്കളയിൽ ഇപ്പോൾ വേറൊരു സ്ത്രീയാണ്, നിങ്ങളെ ഭർത്താവ് ജീവിതത്തിൽ അങ്ങനത്തെ ഒരു അനുവാദം വന്നതുകൊണ്ട് അദ്ദേഹം അത് ചെയ്തു, നിങ്ങളെ അദ്ദേഹം മറന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മരണത്തിൻ്റെ നൊമ്പരങ്ങൾ അദ്ദേഹത്തിന് പതിയെ നഷ്ടപ്പെട്ടു തുടങ്ങി. ഖബറിൽ കിടക്കുന്ന ഭർത്താക്കന്മാരെ, നിങ്ങളെ ഭാര്യ പുനർവിവാഹം കഴിച്ചു, വേറൊരാളുടെ കൂടെ ജീവിക്കുകയാണ്, നിങ്ങൾ ആസ്വദിച്ച് ശരീരം ഇപ്പോൾ വേറൊരു പുരുഷൻ്റേതാണ്, നിങ്ങളെ അവൾ പതിയെ മറക്കുകയാണ്, ജീവിക്കണമെങ്കിൽ അത് ചെയ്തേ പറ്റൂ. നിങ്ങൾ നൽകിയ മഹർമാലകൾ അഴിച്ചുവെച്ച് നിങ്ങളുടെ കൂടെയുള്ള ജീവിതത്തിൻ്റെ ഓർമ്മകളെയും നൊമ്പരങ്ങളെയും ഒക്കെ മനസ്സിൽ നിന്ന് എടുത്തുവെച്ച് മറ്റൊരാളുടെ കൂടെ ജീവിക്കണമെങ്കിൽ അത് ആവശ്യമാണ്. ഇസ്ലാം അവർക്ക് അനുവാദം കൊടുത്തതുമാണ് അല്ലേ. മക്കളെ, നിങ്ങളെ വാപ്പയുമൊക്കെ നിങ്ങളെ മറന്നു. പേരക്കുട്ടികളെ, നിങ്ങളെ വല്യുപ്പയും വല്യുമ്മയൊക്കെ നിങ്ങളെ മറന്നു. അത്രയേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ഏറ്റവും വേദനിക്കുന്ന മരണങ്ങൾ മറക്കാനെടുത്ത സമയം എത്രയാണോ അതിലേറെ ചെറിയ സമയം മാത്രമേ സുഹൃത്തുക്കളെ എടുക്കുകയുള്ളൂ, സഹോദരന്മാരെ എടുക്കുകയുള്ളൂ. അതുകൊണ്ട് റമദാനിലെ നല്ല ദിവസങ്ങൾ, ദിനരാത്രങ്ങൾ അടുക്കളയിൽ തന്നെ ചെലവിട്ട് അല്ലെങ്കിൽ അലസമായി ഫോണിൽ തോണ്ടിയിരുന്ന് അശ്രദ്ധമായി ജീവിച്ച് പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. നമ്മൾ ഖുറാനൊക്കെ എടുത്തിരുന്ന് ഇങ്ങനെ ഓതും, അപ്പുറത്ത് അടുക്കളയിൽ മക്കളും പേരക്കുട്ടികളും മരുമക്കളും ഒക്കെ അവർ ഇഷ്ടംപോലെ ഭക്ഷണം ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാകും. അങ്ങനെയല്ല വേണ്ടത്. ഖുറാൻ പറഞ്ഞത് എന്താണ്? ഖു അംഫുസക്കും വഹ്ലീക്കും നാറാ എന്നാണ്. നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ അഹലിനെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ആവശ്യമായത് ചെയ്യണം. അതുകൊണ്ടാണ് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ അവരുടെ കുട്ടികളുടെ കാര്യത്തിൽ പല സ്റ്റെപ്പുകളും എടുത്തിരുന്നു. നമുക്ക് കാണാൻ കഴിയും, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ആശുറ നോമ്പ് എടുക്കാനൊക്കെ പറഞ്ഞ ചില വിഷയങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. മൻ അസ്ബഹ മുഫ്തിറൻ ഫൽയുതിമ്മ ബഖിയത യൗമിഹി വമൻ അസ്ബഹ സ്വായിമൻ ഫലിയസും. എന്താ പ്രവാചകൻ പഠിപ്പിച്ചതാണ്, ഒരു ദിവസം രാവിലെ ആരെങ്കിലും നോമ്പ് നോറ്റിട്ടുണ്ടെങ്കിൽ അവൻ നോമ്പിൽ തുടരട്ടെ എന്നൊക്കെ പറഞ്ഞ ആ ഹദീസിൻ്റെ ശേഷം സ്വഹാബത്ത് പറയാണ്, ഫക്കുന്നാ നസൂമ ബഅദ ആശുറ ഞങ്ങൾ അതിൻ്റെ ശേഷം നോൽക്കാറുണ്ടായിരുന്നു. വനുസവ്വി മുസബിയാനന ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ നോമ്പ് നോൽപ്പിക്കാറുണ്ടായിരുന്നു. വനജഅലു ലഹുമുൽ ലുഅബത മിനൽ ഇഹ്നി ഫൈദ ബക അഹദുഹും അല ത്വആമി അഅതൈനാഹു ദാലിക ഹത്ത യകൂന ഇൻദൽ ഇഫ്താർ. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് അല്ലെ. ഇതിൻ്റെ സിഹത്തിൽ യാതൊരു സംശയമില്ലാത്തൊരു ഹദീസാണ്. ഞങ്ങൾ എന്ത് ചെയ്യും, അവർക്ക് കളിപ്പാട്ടങ്ങൾ കൊടുക്കും. അവർ നോമ്പ് നോറ്റ് ക്ഷീണിച്ച് കരയുമ്പോൾ കളിപ്പാട്ടങ്ങൾ കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കും. അവർക്ക് ശ്രദ്ധ തെറ്റിക്കാറുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ കുട്ടികളുടെ ഈ ചൂടുകാലമാണ്, കുറച്ചൊരു ശ്രദ്ധയൊക്കെ ആവശ്യമുണ്ട്. അവരെ നല്ലോണം വിലയിരുത്തണം. അവർ ക്ഷീണിച്ച് തളർന്ന് പിന്നെ അബോധമാകുന്ന അവസ്ഥ ഇതൊക്കെ സൂക്ഷിക്കണം അല്ലേ. ഇതൊക്കെ സൂക്ഷിച്ച് കുട്ടികളുടെ നോമ്പിൻ്റെ ദിവസം നമുക്ക് കുറച്ച് കൂടുതൽ ശ്രദ്ധ വേണം. അവരുടെ കൂടെ ഉണ്ടാകണം, അവരെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ മക്കളെ, കുട്ടികളെ, ഭാര്യയെ, ഭർത്താവിനെയൊക്കെ, ജമാഅത്ത് നിസ്കാരങ്ങൾക്കൊന്നും പോകാത്തൊരു ഭർത്താവിനെ ജമാഅത്ത് നിസ്കാരങ്ങൾക്ക് പറഞ്ഞു വിടുന്ന ഒരവസ്ഥ ഉണ്ടാകണം. നമുക്ക് കൂടെ പോകാൻ പറ്റുമെങ്കിൽ നമ്മൾ പോകണം. മക്കളെയൊക്കെ പറഞ്ഞയക്കണം, കുറച്ച് ദൂരം നടക്കാനുണ്ട്, നല്ല വെയിലാണ്, ചൂടാണ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാം അല്ലേ. എന്നാലോ പുറത്ത് ഓട്ടവും ചാട്ടവും കളിയും വേറെ യാത്രകളൊക്കെ അത് വേറെ ഉണ്ടാകും. ജമാഅത്ത് നിസ്കാരത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുന്നൊരു വ്യക്തി ഒരിക്കലും ഇത് പറയില്ല. ഒരു മുസ്ലിം പുരുഷനെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തായിട്ടേ നിസ്കരിക്കാൻ പാടുള്ളൂ. വീട്ടിൽ നിന്ന് പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ ജമാഅത്ത് തീരാനായിട്ടുണ്ട് എന്നൊരാൾക്ക് തോന്നുകയാണെങ്കിൽ പോലും അയാൾ പോകട്ടെ എന്ന് റസൂലുള്ള പറഞ്ഞ്. എന്നാലും അവന് നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ പുണ്യം ലഭിക്കുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കേണ്ടായി. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മുടെ കുടുംബത്തെ നമ്മൾ ഇതിന് സജ്ജമാക്കുക, നമ്മൾ സജ്ജമാകുക, ഈ ദിവസങ്ങളെ നല്ല രീതിയിൽ ഉപയോഗിക്കുക. നോക്കൂ, നിങ്ങൾ രണ്ടാമത്തൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്, എന്തെല്ലാം മഹത്വങ്ങൾ റമദാനിൻ്റെ ദിനങ്ങളിലേക്ക് പറയപ്പെട്ടിട്ടുണ്ട്, ആ മഹത്വങ്ങളെ മുഴുവൻ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. റമദാനിൻ്റെ ഓരോ രാത്രിയിലും ധാരാളം ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതാല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു റമദാനിൻ്റെ ഓരോ രാത്രികളിലും. വലില്ലാഹി ഉതഖാഉ മിനന്നാർ, അള്ളാഹു സുബ്ഹാനഹു വതാല നരകത്തിൽ നിന്ന് ധാരാളം ആളുകളെ മോചിപ്പിക്കുന്നു. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അദാലിക ഫി കുല്ലി ലൈലത്തി യാ റസൂലുള്ളാഹ്, റമദാൻ്റെ ഏതെങ്കിലും ഒരു രാത്രിയിലാണോ? അല്ല, എല്ലാ രാത്രികളിലും ഇങ്ങനെയാണെന്നാണ്. അപ്പോൾ ആ രാവുകളിൽ നമ്മുടെ പേരതിൽ നിന്ന് നീക്കം ചെയ്യപ്പെടണം. പണ്ട് ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും എല്ലാം പൊറുത്തു കിട്ടണം അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വതാല സ്വർഗം തരണം. മറ്റൊന്ന് ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കലാണ്. ഈ അടുക്കളയിലാണെങ്കിലും ജോലിയിലാണെങ്കിലും അടിച്ചു വാരുകയാണെങ്കിലും ഒക്കെ എല്ലാം അവിടെയൊക്കെ നമുക്ക് ഇസ്തിഗ്ഫാറുകൾ നടത്താം. അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു ഹദീസ് വളരെ ഗൗരവപൂർവ്വം ഞാൻ ആദ്യം എന്നെയും പിന്നെ എൻ്റെ സഹോദരിമാരെയും സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും ഒക്കെ ഈ ഒരു ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് ആ ഹദീസ് എന്നല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അറഖിമ അൻഫു റജുലിൻ, ഒരാൾ മുഖം കുത്തി വീഴട്ടെ, ഒരാളെ അള്ളാഹു അബഅദഹുല്ലാ, അള്ളാഹു അവൻ അവൻ്റെ കാരുണ്യത്തിൽ നിന്നകറ്റട്ടെ. എന്താ, അവൻ റമദാനിൽ ജീവിച്ചു, പക്ഷേ ഫലം യുഗ്ഫർ ലഹു, അവൻ്റെ പാപങ്ങൾ അവന് പുറത്തു കിട്ടിയില്ല. ചെയ്ത ഓരോ തിന്മകളും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒറ്റയ്ക്ക് വേറെ ആരും കേൾക്കാതെ സ്വകാര്യമായി പറഞ്ഞ് ഇസ്തിഗ്ഫാർ നടത്താൻ സമയം കിട്ടാത്തൊരു വ്യക്തിയെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് യായുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ലാ തുൽഹിക്കും അംബാലക്കും വല ഔലാദക്കും അനധിക്കരില്ല, നിങ്ങളുടെ സമ്പാദ്യം, നിങ്ങളുടെ മക്കൾ ഇതൊന്നും അള്ളാഹുവിനെക്കുറിച്ച് സ്മരണയിൽ നിന്നും അവൻ്റെ മാർഗത്തിൽ ചെലവിടേണ്ട സമയത്തിൽ നിന്നും അവനുവേണ്ടി സഹിക്കേണ്ട ത്യാഗത്തിൽ നിന്നും ഒന്നും നിങ്ങളെ വഴിതെറ്റിച്ചു വിടുന്നൊരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ എന്താണ് ഉണ്ടാകുക? അങ്ങനെ സംഭവിച്ചാൽ ഫയഖൂല റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ്, പടച്ചോനെ എനിക്ക് കുറച്ചുകൂടെ സമയം നീട്ടിത്താ, ഞാൻ വേണ്ടതെല്ലാം ചെയ്തോളാം, ഞാൻ സദഖ കൊടുത്തോളാം, ഞാൻ നിസ്കരിച്ചോളാം, ഞാൻ നോമ്പെടുത്തോളാം, ഞാൻ ദിക്റ് ചൊല്ലിക്കോളാം എന്നൊക്കെ അവൻ പറയും. അവസാനം അള്ളാഹു സുബ്ഹാനഹു വതാല വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹ, ഓരോ ആത്മാവിൻ്റെയും നേരവും സമയവും എത്തുമ്പോൾ അതിനെ റബ്ബ് തിരിച്ചു വിളിക്കുമെന്നാണ്. ഒരിക്കലും ഒരു നിമിഷം പോലും വൈകിപ്പിക്കുകയില്ല. നാഷണൽ പെർമിറ്റ് ലോറിയുടെ ചക്രത്തിൻ്റെ താഴെ സ്റ്റിയറിങ്ങിൻ്റെയും സീറ്റിൻ്റെയും ഇടയിൽ ഏതോ ഒരു ആശുപത്രിയിലെ ആ അധുനാധുനികമായ ഉപകരണങ്ങൾക്ക് മധ്യത്തിൽ കുട്ടികളുടെയും മക്കളുടെയും പേരക്കുട്ടികളുടെയും കൂടെ സ്വന്തം വീട്ടിലെ ഓഫീസ് റൂമിൽ അല്ലെങ്കിൽ സ്വന്തം ബെഡ്റൂമിൽ അതുമല്ലെങ്കിൽ ആരാരുമില്ലാത്തൊരു സ്ഥലത്ത് ഏകനായി അതുമല്ലെങ്കിൽ നാടിനും കുടുംബത്തിനുമൊക്കെ വേണ്ടി ജീവത്യാഗം ചെയ്യുന്ന പ്രവാസി, അവൻ്റെ കൂട്ടുകാരെല്ലാം പോയതിൻ്റെ ശേഷം പനിച്ചു കിടക്കുന്നതിനിടയിൽ അവൻ്റെ ബെഡിൽ അല്ലേ, അങ്ങനെ അങ്ങനെ എന്നോ എപ്പോഴോ തീരും. എപ്പോഴാണെങ്കിലും നമ്മുടെ മരണം അള്ളാഹു ഖൈറായ മരണമാക്കി തീരുമാറാകട്ടെ. ആ ഒരു ഘട്ടത്തിൽ വിളിച്ചു പറയുന്നതാണ് മനുഷ്യൻ, ഇങ്ങനെയൊക്കെ ചെയ്തോളാം, അതിലേക്ക് പോകരുത്. ഗർഗറത്തിൻ്റെ സമയം വരെ, തൊണ്ടയിൽ മരണത്തിൻ്റെ ശബ്ദമെത്തുന്ന നേരം വരെ ഒരിക്കലും ഇതിനെ നീട്ടരുത്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു, നരകത്തിൽ നിന്ന് അവർ വിളിച്ചു പറയുന്നുണ്ട്, വഹും യസ്തരിഖൂന ഫീഹ റബ്ബന അഖ്രിജ്ന നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്ന നഅമൽ, പടച്ചോനെ ഞങ്ങൾ ഇതുവരെ ചെയ്യാത്തതൊക്കെ ഇനി ചെയ്തോളാം. അവലന്നു അമ്മറുക്കുമായ തദക്കറുഫി, നിങ്ങൾക്ക് ആലോചിക്കാനും ചിന്തിക്കാനുമൊക്കെ ഇഷ്ടം പോലെ സമയം നമ്മൾ തന്നിട്ടില്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ചോദിക്കുമെന്നാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഗൗരവപൂർവ്വം ഈ കാര്യങ്ങളെ കാണണം. ഇൻഷാല്ലാ ഒരു എപ്പിസോഡ് കൂടി ഈ ഒരു വിഷയത്തിൻ്റെ തുടർച്ചയുമായി ഞാൻ വരാം. അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: സ്നേഹക്കൂടലിലെ പ്രസക്തമായ ഭാഗമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. നമ്മുടെ റേഡിയോ എപ്പിസോഡ് സമാപിക്കുകയാണ്. ഇൻഷാല്ലാഹ് അടുത്ത ദിവസം വീണ്ടും പുതിയ വിശേഷങ്ങളും പുതിയ കാര്യങ്ങളുമായി നമുക്ക് വീണ്ടും വരാം. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും.

നമുക്കൊക്കെ അറിയാവുന്ന ഒരു ചരിത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ട ആ ഒരു പിന്നെ ചരിത്രം. വളരെ ഹൃദ്യമായ ഒരുപാട് നിമിഷങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്നൊരു ഭാഗമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തേക്കുള്ള ഹിജ്റ. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിൽ നിന്നുള്ള ഒരു ചെറിയൊരു കഷ്ണമാണെന്ന് സൂചിപ്പിക്കുന്നത് മഹാനായ സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചരിത്രം. അപ്പോൾ പിന്നെ പ്രവാചകൻ ഇങ്ങനെ മറ്റേ സൗർ ഗുഹയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പിന്നെ ഒളിച്ചിരുന്നു. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം അവർ മദീനത്തേക്ക് യാത്ര പോവാണ്. അപ്പോൾ യാത്ര പോകുന്ന വേളയിൽ ഇവർ മൂന്ന് പേരുണ്ട്, വഴികാട്ടിയായിട്ട് ഉറയ്ക്കത്തുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്. അങ്ങനെ മുദ്ലജ് ഗോത്രക്കാരനായിട്ടുള്ള ഒരാൾ, അയാൾ ഇവരെ മദീനത്തേക്ക് പോകുമ്പോൾ കാണുക. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 1000 ഒട്ടകങ്ങളെ ഇനാം പ്രഖ്യാപിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു കൊടുക്കുന്നവർക്ക് 1000 ഒട്ടകങ്ങളെ ഓഫർ ചെയ്തിട്ടാണ് ഖുറൈശികൾ ഇരിക്കുന്നത്. നാനാഭാഗത്തേക്കും അവർ അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ 1000 ഒട്ടകങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു മെഴ്സിഡൻസ് ബെൻസൊക്കെ കിട്ടുന്നതിന് തുല്യമാണ് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഈ മുദ്ലജ് ഗോത്രക്കാരനായ ആൾ കണ്ടു. അപ്പോൾ ഈ പിന്നെ ഇവരുടെ ഒരു സാഹസികത ഉണ്ട്, ഇങ്ങനെ മരുഭൂമിയിലൊക്കെ പോയിട്ട് പിന്നെ യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതവർ വളരെ വീരസ്യമായിട്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇദ്ദേഹം മുദ്ലജ് ഗോത്രക്കാർക്ക് വേണ്ടിയിട്ട് ഇയാൾ തൻ്റെ യാത്രയെക്കുറിച്ച് വിവരിച്ചു കൊടുക്കുക. അങ്ങനെ വിവരിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ സുറാഖത്ത് ബിൻ മാലിക് ഉണ്ട്. അപ്പോൾ അദ്ദേഹം അന്ന് ഇസ്ലാമായിട്ടില്ല, നമുക്ക് ആ ചരിത്രത്തിലേക്ക് വരാം. അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞ അവിടുത്തെ വീരസ്യങ്ങളെക്കുറിച്ച്

0: മക്കയിൽ നിന്ന് പുറപ്പെട്ട നിന്ന വ്യക്തികളാണ്, അവർ മദീനത്തേക്ക് പോകുന്ന വഴിയിലാണ്. നീ കണ്ടത് മുഹമ്മദിനെയൊന്നുമല്ല,
1: മറ്റാരും അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ആയിരം ഒട്ടകം
0: പോണ്ട നഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അങ്ങനെ സംശയം തോന്നാതിരിക്കാൻ വേണ്ടി അദ്ദേഹം കുറച്ചു സമയം കൂടി അവിടെ സദസ്സിലിരുന്നു. എന്നിട്ട് അദ്ദേഹം മെല്ലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. അപ്പോൾ അദ്ദേഹം ഒരു നല്ല റൈഡറാണ്, കുതിര സവാരിക്കാരനാണ്. അങ്ങനെ അദ്ദേഹം തൻ്റെ വേഗതയുള്ള കുതിരയെ എടുത്തിട്ട് ദീനാണ് അദ്ദേഹം ആരും കാണാത്തൊരു വഴിയിലൂടെ, അത്ര ഒരു പരിചിതമല്ലാത്ത വഴിയിലൂടെ ഈ കണ്ട പോയിന്റ് ലക്ഷ്യമാക്കിയിട്ട് അദ്ദേഹം വേഗത്തിൽ ഒട്ടകത്ത് ഓടിച്ചിട്ട് പോകണം,
1: കുതിരയെ
0: ഓടിച്ചിട്ട് പോകണം. അങ്ങനെ ഓടിച്ചു പോയപ്പോൾ ഇവരെ, ഈ മൂന്ന് ആളുകളെ ശ്രദ്ധയിൽപ്പെടണം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ കണ്ടിട്ട് ഈ സുറാഖ് പറയണത് നമ്മൾ പിന്നെ വല്ലാത്തൊരു നമുക്കൊരു അനുഭൂതി നൽകുന്ന ഒരിതാണ്. എന്ത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശാന്തനായിട്ടാണ് പോകുന്നത്. അതായത് പിന്നെ ആയത്ത് ഖുർആൻ ഓതിക്കൊണ്ടാണ് പോകുന്നത്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനാകട്ടെ വല്ലാതെ അസ്വസ്ഥത കാണിക്കുന്നുണ്ട്. കുറേ സമയം പ്രവാചകൻ്റെ ഒട്ടക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിന് മുമ്പിൽ നടക്കും, കുറേ സമയം പിന്നെ പിന്നിൽ നടക്കും. അങ്ങനെ ഇത് കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ചോദിക്കുന്നുണ്ട്, എന്താണ് അബൂബക്കർ ഇങ്ങനെ അസ്വസ്ഥത കാണിക്കുന്നത്? അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എന്ത്, എനിക്ക് എന്നെക്കുറിച്ചല്ല എനിക്ക് പേടി, എനിക്ക് അങ്ങയെക്കുറിച്ചാണ് പേടി. അപ്പോൾ പ്രവാചകൻ ആശ്വസിപ്പിക്കുന്നുണ്ട്, എന്ത്, ലാ തഹസൻ ഇന്നല്ലാഹു മഅന, നീ ഒരിക്കലും ദുഃഖിക്കണ്ട, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ പോകുന്ന വഴിയിൽ പിന്നെ ഈ സുറാഖ് പറയണത്, എനിക്കൊരു അമ്പെടുത്തിട്ട് ഉന്നം വെക്കാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസിൽ ഞാനെത്തി. അങ്ങനെ ഞാൻ അമ്പെടുത്തു, അങ്ങനെ അത് തൊടാൻ വേണ്ടിയിട്ട് അത് പിന്നെ എയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഒരു അത്ഭുതം സംഭവിച്ചു. എന്താ അത്ഭുതം എന്ന് ചോദിച്ചാൽ, എൻ്റെ ഒട്ടകത്തിൻ്റെ കാല് അല്ല മറ്റേ കുതിരയുടെ കാലും മണ്ണിൽ കൊണ്ടുപോയി, ഞാൻ തെറിച്ചു വീണു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവിടുന്ന് എഴുന്നേറ്റ് വീണ്ടും എന്ത് ചെയ്തു, എൻ്റെ കുതിരയെ പിന്നെ അതൊക്കെ പിന്നെ എഴുന്നേൽപ്പിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, വീണ്ടും യാത്ര തുടർന്നു. റെഡിയായിട്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്യാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ വീണ്ടും ഈ അത്ഭുതം സംഭവിച്ചു. എന്ത്, ഒട്ടകത്തിൻ്റെ കാല് അല്ല മറ്റേ കുതിരയുടെ കാല് മണ്ണിൽ പൂണ്ടു, ഞാൻ താഴെ വീണു. അങ്ങനെയും പിന്നെ മക്കാ മുശ്രിക്കുകൾക്കുള്ള ഒരു സ്വഭാവം അദ്ദേഹം പറയണത്, എന്ത്, പിന്നെ എനിക്ക് മനസ്സിൽ എന്തോ ഒരു അപായം തോന്നി. അങ്ങനെ ഞാൻ വേഗം അസ്ലാം ചെയ്തു. എന്താ അസ്ലാം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഖുർആനിൽ ഒരു പിന്നെ ഒരു ആയത്തുണ്ടല്ലോ, എന്ത് പിന്നെ അൽ അസ്ലാമു മിൻ പിന്നെ റിജസു മിൻ അമലി ഷൈത്താൻ എന്ന് പറയുന്ന, അതായത് അവർ പിന്നെ അമ്പുകൾ നിരത്തിയിട്ട്
1: മൈസൂറു
0: ആ എന്ന് തുടങ്ങുന്ന ആയത്. അപ്പോൾ ഞങ്ങൾ ഇനി ഇത് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത് അമ്പുകൾ നിരത്തിയിട്ട് അവർ അവരുടെ പിന്നെ വിഗ്രഹങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതിൻ്റെ ഒരു തത്വം. അങ്ങനെ ഈ അമ്പുകൾ നിരത്തിയപ്പോഴും കിട്ടിയ ഉത്തരം എന്താണ്, അതിൻ്റെ സ്റ്റാറ്റസ് അറിയണ റോങ് സ്റ്റാറ്റസാണ്, ഇനി മുന്നോട്ട് പോകരുത് എന്നുള്ളതാണ്. പക്ഷേ ഇദ്ദേഹം അത് വകവെക്കാതെ എന്ത് ചെയ്തു, വീണ്ടും പിന്നെ കുതിരയെ പിന്നെ എഴുന്നേൽപ്പിച്ചിട്ട് യാത്ര തുടരാൻ, യാത്ര തുടർന്ന് കുറച്ചാണ് മുന്നോട്ട് പോയ സമയത്ത് എന്ത് ചെയ്തു, ഒട്ടക അല്ലെ കുതിരയുടെ മുട്ട് വരെ മണ്ണിൽ പൂണ്ടുപോയി. മാത്രമല്ല ഒരു മേഘം വന്നിട്ട് എന്ത് ചെയ്തു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പിന്നെ ദേഹത്തിനുമിടയിൽ ഒരു പുകപടലം സൃഷ്ടിച്ചു എന്നാണ്. അപ്പോൾ നമ്മൾ ചരിത്രത്തിൻ്റെ ഒരു തനിയാവർത്തനം കാണാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ പിടിച്ചിട്ട് എന്ത് ചെയ്യാണ്, തീയിലേക്ക് കൊണ്ടുപോയിടുന്ന ഒരു സാഹചര്യം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. പക്ഷെ തീ കരിക്കുകയല്ല ചെയ്യുന്നത്, പിന്നെയോ തീ ഉനി ബർദം വസ്സലാമൻ അല ഇബ്രാഹിം എന്നാണ്. അങ്ങനെ ഇത് പിന്നെ സംഭവിച്ചപ്പോൾ സുറാഖത്തുബ്നു ബിനു മാലിക് തൻ്റെ ആ ഒരു ദൗത്യ ടാസ്കിൽ നിന്ന് പിന്മാറാൻ അദ്ദേഹം മുഹമ്മദെ സല്ലല്ലാഹു അലൈഹി വസല്ലം നീ എന്നെ രക്ഷിക്കണം, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. അപ്പോൾ തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എന്തോ ഒരു അമാനുഷിക ശക്തി ഉണ്ട് എന്നുള്ളത് ആർക്ക് ബോധ്യമാണ്, ഈ സുറാഖത്തുബ്നു മാലിക്കിന് ബോധ്യമാണ്. അപ്പോൾ അദ്ദേഹം ചെന്നിട്ട് പിന്നെ പറയണത്, ഞാൻ നിന്നെതിനാണ് വന്നത്, പക്ഷെ ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചു. എന്നിട്ട് അദ്ദേഹം പറയണത്, എന്തെങ്കിലും ഞാൻ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല ഒന്നും വേണ്ട. അങ്ങനെ വീണ്ടും ഇദ്ദേഹം ആവർത്തിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹുമ്മ പിന്നെ ഇഖ്ഫി അന്ന, ഞങ്ങളെക്കുറിച്ച് ആരോടും എന്ത് ചെയ്യരുത്, നീ പറയരുത്. അങ്ങനെ സുറാഖത്തുബ്നു മാലിക് ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പോൾ അദ്ദേഹത്തിനൊരു ഉൾവിളി തോന്നുകയാണ്, എന്താ ഉള്ളുവിളി എന്നറിയോ?

0: ഇസ്ലാം എങ്ങാനും അതിജയിക്കും. ഈ ഇസ്ലാം അതിജയിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? അതിജയിക്കുന്നൊരു കാലഘട്ടം വരും. അപ്പോൾ അദ്ദേഹം റിട്ടേൺ പോയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമോട് പറയണത്, ഇസ്ലാം അതിജയിച്ച് കഴിഞ്ഞാൽ അന്ന് എനിക്ക് എന്ത് ചെയ്യണം? സംരക്ഷണം തരണം. അങ്ങനെ അത് എഴുതി വാങ്ങാൻ വേണ്ടി ആവശ്യപ്പെടാണ്. അപ്പോൾ ചരിത്രത്തിൽ കാണാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോടാണോ അതല്ല ഉറൈഖത്തിനോടാണോ അത് എഴുതി കൊടുക്കാൻ വേണ്ടി പറയണം, എല്ലിലോ അങ്ങനെ എന്തിലോ എഴുതി കൊടുക്കണം. അങ്ങനെ ഇതുമായിട്ടാണ് അദ്ദേഹം ഇവിടേക്ക് പോകുന്നത്, മക്കയിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ മക്കയിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിൽ ഇതേ ടാസ്ക് വെച്ച് ഇറങ്ങി തിരിച്ച കുറച്ച് ആൾക്കാരെ കാണാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, എന്ത്? ഒരാളോടും പറയില്ല എന്നുള്ളത്. അപ്പോൾ ഏ ഇല്ല, ഞാൻ ആ വഴിയിലാണ് വരുന്നത്, അവിടെ ഒന്നും ആരുമില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ സുറാഖത്ത് ബിനു മാലിക് അവരെ തിരിച്ചയക്കുന്നുണ്ട്. ആ തിരിച്ചയക്കുമ്പോൾ ഈ പിന്നെ അവിടെ ഒരു ഭാഗം വിട്ടുപോയി. അതായത് ഈ പിന്നെ സുറാഖ തിരിച്ചു പോരുമ്പോൾ പ്രവാചകൻ പിന്നിൽ നിന്ന് വിളിക്കുന്നുണ്ട്, സുറാഖ കിസ്രയുടെ വള നിൻ്റെ കയ്യിലിടുന്നത് നിനക്ക് ഇഷ്ടമാണോ? സുബ്ഹാനല്ലാഹ്, അത് അന്നത്തെ കാലഘട്ടത്തിൽ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതായത് കിസ്രയുടെ അത്രയും വലിയ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ഒരു ഭരണകൂടത്തിൻ്റെ ആ ഒരു പിന്നെ ഷിയാറ്, അവരുടെ ഒരു അധികാര ചിഹ്നം തൻ്റെ കയ്യിൽ വരും. അപ്പം അദ്ദേഹത്തിന് വളരെ അത്ഭുതമായി. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് എത്താനുള്ള സമയം അത് ഏകദേശം തിട്ടപ്പെടുത്തിയതിന് ശേഷം ഇദ്ദേഹം മദീന മക്കാരോട് പറയണത്, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിനെ ഞാൻ നേരിൽ കണ്ടു. അപ്പോൾ അബൂജഹൽ വളരെ ശക്തിയായിട്ട് കോപിക്കുന്നുണ്ട്, എന്ത്, നീ ചെയ്തത് വളരെ മോശമായി എന്നുള്ളത്. അങ്ങനെ പിന്നെ പറയണത്, പിന്നെ തിരിച്ചടിക്കണം സുറാഖ. അബൂജഹലെ, ഞാൻ കണ്ട എൻ്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ നീ എപ്പോഴേ മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായി ആയിരുന്നേനെ എന്ന് പറയും. എന്നിട്ട് ഇനി ചരിത്രം നമ്മൾ കുറച്ചും കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണണത്, പിന്നെ ഹുനൈൻ യുദ്ധവേളയിൽ ഈ മുദലജ് ഗോത്രക്കാരെ പിന്നെ മുസ്ലിം സൈന്യം എന്ത് ചെയ്യാണ്? കീഴ്പ്പെടുത്തണം. അപ്പോൾ സൈന്യക്കാരോട് പറയണ സേന പിന്നെ മുസ്ലിങ്ങളോട് പിന്നെ ഈ സുറാഖ പറയണത്, നിങ്ങൾക്ക് ഇന്നെ പിടികൂടാൻ പറ്റൂല, ഞാനും മുഹമ്മദും തമ്മിലുള്ള ഒരു കരാറുണ്ട്. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഈ പിന്നെ മുസ്ലിങ്ങൾ എന്ത് ചെയ്യാണ്? ഇദ്ദേഹത്തെ സുറാഖയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് കൊണ്ടുപോകണം. കൊണ്ടുപോകുമ്പോൾ പിന്നെ യാ റസൂലല്ലാ, പിന്നെ ഓ മുഹമ്മദ് നബിയെ, ഞാനും നിങ്ങളും തമ്മിലൊരു കരാറുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് കാണിച്ചു കൊടുക്കണത് പിന്നെ നിങ്ങളുടെ ഒരു രേഖയാണിത്. അപ്പോൾ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നൊരു മറുപടി ഉണ്ട്, എന്ത്, ഈ തമ്മ തമ്മിൽ ചെയ്തിട്ടുള്ള സഹായങ്ങൾ, വഫാഖുകൾ, അതിന് പ്രത്യേകമായ പരിഗണനയുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? സുറാഖക്ക് സംരക്ഷണം കൊടുക്കണം. എന്നിട്ട് അവിടെ നിന്ന് അദ്ദേഹം മുസ്ലിമാവും. എന്നിട്ട് ചരിത്രം നമ്മൾ പിന്നെ വീണ്ടും ഒരു സംഗതി കൂടി ഉണ്ടല്ലോ, ഏത്, കിസ്രയുടെ വള അണിയിപ്പിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ രണ്ട് കൊല്ലത്തെ ഖിലാഫത്ത് കഴിഞ്ഞു. പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ പിന്നെ ഖിലാഫത്തിൻ്റെ സമയം വരികയാണ്. അങ്ങനെ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ കിസ്രയുടെ ആ പിന്നെ അങ്ങോട്ടുള്ള ഒരു കടന്ന പിന്നെ ഒരു ഒരു ഭാഗത്തേക്ക് മുന്നേറ്റം നടത്തണം. അങ്ങനെ അവിടെ നിന്ന് പിന്നെ ആ സൂറത്ത് ദുഖാനിലെ ആയത്ത് നമുക്ക് സഅദ് ബിൻ അബി വക്കാസിൻ്റെ ചരിത്രം, റളിയല്ലാഹുവിൻ്റെ ചരിത്രം പറയുമ്പോൾ നമുക്കറിയാം, എന്ത്, വമാ ബക്കത്ത് അലൈഹി സമാവു, അവർ എത്രയെത്ര തോട്ടങ്ങളാണ് വിട്ടുപോയത്, എത്രയെത്ര നിധികളാണ് അവർ വിട്ടുപോയത്, പക്ഷെ അവർക്ക് വേണ്ടി ആകാശം പോലും കരഞ്ഞില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു ആയത്തോതിയിട്ടാണ് സഅദ് ബിൻ അബി വക്കാസ് അവിടുന്ന് അവർ വിട്ടേച്ചു പോയിട്ടുള്ള ഒട്ടനവധി സാധനങ്ങൾ, കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള സാധനങ്ങൾ എന്ത് ചെയ്യാണ്? മദീനത്തേക്ക് കൊടുത്തയക്കാൻ. അങ്ങനെ കൊടുത്തയച്ച് മദീനത്തെ പള്ളിയിൽ അത് കൂട്ടിയിട്ട് കാണുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു കരയണം. അങ്ങനെ കരഞ്ഞിട്ട് അതിൽ നിന്നൊരു വളയെടുത്തിട്ട് ആര് പറയാണ്? ഉമർ റളിയല്ലാഹു കരഞ്ഞുകൊണ്ട് പറയണത്, എവിടെയാണ് സുറാഖ? അപ്പോൾ സുറാഖത്ത് ബിൻ മാലിക് അന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? അങ്ങേയറ്റം വയസ്സനായിട്ടുണ്ട്. അപ്പോൾ അന്ന് കൂടിയിട്ടുള്ള സഹാബത്തിന് അറിയില്ല ഇതെന്താ സംഭവം എന്നുള്ളത്. അങ്ങനെ വള ആരെ അണിയിപ്പിക്കുകയാണ്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു സുറാഖയെ അണിയിപ്പിക്കുകയാണ്. അപ്പോൾ സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹുവിന് എന്ത് ചെയ്യാണ്? തൻ്റെ സന്തത സഹചാരിയായിട്ടുള്ള സ്വഹാബത്തിന് അന്ന് മദീനയിലൂടെ നടത്തുന്നുണ്ട് അദ്ദേഹത്തെ എന്ന് പറയുന്നുണ്ട് ചരിത്രത്തിൽ. ഈ ഒരു സംഭവം വിശദീകരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ശ്രോതാക്കളുമായിട്ട് ഇത് പങ്കുവെക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു നിമിഷമായിരുന്നു ഹിജ്റ എന്ന് പറയുന്നത്. ഒരു മദീനത്ത് റസൂൽ അവിടെ ഉണ്ടായ ഒരു പിന്നൊരു സംഭവമൊക്കെ നമുക്ക് വളരെ ഹൃദ്യമായൊരു അനുഭവമാണ്. ആ അനുഭവത്തിൽ നമുക്ക് വളരെ ഹൃദ്യമായിട്ട് ഒരു പിന്നെ മനസ്സിലേക്ക് തറക്കുന്ന ചരിത്രങ്ങളാണ് എന്ത് സുറാഖത്തു ബിനു മാലിക് റളിയല്ലാഹുവിന്റെ ചരിത്രം. അത് ശ്രോതാക്കളുമായി പങ്കുവച്ചു.
1: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
2: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
3: ഈ ഒരു സമയത്ത് മധുരം ഖുർആൻ ആണ് കേൾക്കാറുള്ളത്. ഇൻഷാല്ലാ
4: കേട്ടുവരാം.
5: يا ايها الذين امنوا اركعوا واسجدوا واعبدوا ربكم وافعلوا الخير لعلكم

0: മാഷാല്ലാ, മധുരം ഖുർആനാണ് നമ്മളിപ്പോൾ കേട്ടുകഴിഞ്ഞത്. ഖലീഫ അത്തുനൈജിയുടെ വളരെ മനോഹരമായ പാരായണം നമ്മൾ കേട്ടു. അതോടൊപ്പം സൂറത്തുൽ ഹജ്ജിൻ്റെ 77-78 വചനങ്ങൾ കൂടിയാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. അള്ളാഹുവിനെ മുറുകെ പിടിക്കുകയും ചെയ്യുവിൻ, അവൻ നിങ്ങളുടെ യജമാനനാകുന്നു എന്ന് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു രണ്ടായത്തുകളാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. ഹേ വിശ്വസിച്ചവരെ, നിങ്ങൾ റുക്കുവും സുജൂദും കുമ്പിട്ടും സാഷ്ടാംഗം പതിച്ചുള്ള നമസ്കാരം ചെയ്യുവിൻ. നിങ്ങളുടെ റബ്ബിന് ഇബാദത്ത് അഥവാ ആരാധനയും ചെയ്യുവിൻ. നന്മ പ്രവർത്തിക്കുകയും ചെയ്യുവിൻ, നിങ്ങൾക്ക് വിജയം സിദ്ധിച്ചേക്കാം. അഥവാ വിശ്വാസികളോട് വിളിച്ചുകൊണ്ട് പറയാണ്, നിങ്ങളുടെ നമസ്കാരം റുക്കുവും സുജൂദും ഒക്കെ അടങ്ങുന്ന ഇബാദത്തായിട്ടുള്ള നമസ്കാരം നിങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയികളായി തീരാനുള്ള ഒരു വഴിയാണ് എന്ന ശക്തമായ ഓർമ്മപ്പെടുത്തലും നമുക്ക് ഈ ആയത്തിലൂടെ ലഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ സമരം ചെയ്യേണ്ട മുറപ്രകാരം സമരം ചെയ്യുവിൻ. അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. മതകാര്യത്തിൽ നിങ്ങളുടെ മേൽ യാതൊരു വിഷമതയും ഏർപ്പെടുത്തിയിട്ടുമില്ല. നിങ്ങളുടെ പിതാവ് ഇബ്രാഹിമിൻ്റെ മാർഗം അതാണ് നിങ്ങളോട് ഉപദേശിക്കുന്നത്. മുമ്പും ഇതിലും അഥവാ മുൻവേദഗ്രന്ഥങ്ങളിലും ഈ വേദത്തിലും നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന് അവൻ പേര് വച്ചിരിക്കുന്നു. റസൂൽ നിങ്ങൾക്ക് സാക്ഷിയും നിങ്ങൾ മനുഷ്യർക്ക് സാക്ഷികളും ആയിത്തീരാൻ വേണ്ടിയാകുന്നു അത്. ആകയാൽ നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും സകാത്ത് അഥവാ വിശുദ്ധധർമ്മം കൊടുക്കുകയും അള്ളാഹുവിനെ മുറുകെ പിടിക്കുകയും ചെയ്യുവിൻ. അവൻ നിങ്ങളുടെ യജമാനനാകുന്നു. നിങ്ങളുടെ യജമാനൻ എത്രയോ നല്ല സഹായകനും. ആ ആയത്തിൻ്റെ ആശയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ടും അതുപോലെ തന്നെ നിലവിലുള്ള ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ജീവിത മാർഗദർശനമായി അവർ സ്വീകരിക്കേണ്ട വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചും, മാത്രവുമല്ല ഇബ്രാഹിം നബി അടക്കമുള്ള സമുദായത്തിലെ ആളുകളെ മുസ്ലിങ്ങളെന്ന് വിശേഷിപ്പിച്ചതുമൊക്കെ അള്ളാഹുവിന് കീഴടങ്ങുക എന്നതാണല്ലോ മുസ്ലിം എന്ന വാക്കിനർത്ഥം. അങ്ങനെ ആരാധനകളിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് മാതൃക കാണിക്കുന്ന പ്രവാചകന്മാരും ആ പ്രവാചകന്മാർ മനുഷ്യർക്ക് സാക്ഷികളായിക്കൊണ്ടും ഒക്കെ ഉള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ആയത്തുകളിലൂടെ വിശദീകരിക്കുന്നത്. ഇൻഷാല്ലാ കൂടുതൽ നമ്മൾ ഖുർആനിൻ്റെ ആയത്തുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അതിൻ്റെ ആശയങ്ങളെ ഉൾക്കൊള്ളുവാനും ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അല്ലിജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി, ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ വഴികാട്ടി. റിയൽ എസ്റ്റേറ്റ് ചില അടിസ്ഥാന കാര്യങ്ങൾ ചർച്ചയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് നാം കേൾക്കുന്നത്. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അബ്ദുൽ ജബ്ബാർ വിളത്തൂർ, ഒപ്പം അനസ് ഫസ്ലുദ്ദീൻ എന്നിവർ ചേരുന്നു.
3: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പീസ് റേഡിയോ വഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, വഴികാട്ടിയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ ഉപകാരപ്പെടുന്ന അറിവുകൾ വഴികാട്ടിച്ച് തരുന്ന ഒരു പ്രോഗ്രാമാണല്ലോ. ഈ ഒരു പ്രോഗ്രാമിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കേട്ട് കാണും, റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഏതാനും പ്രാഥമിക കാര്യങ്ങളാണ് നമ്മൾ അവിടെ ചർച്ച ചെയ്തത്. എന്താണ് റിയൽ എസ്റ്റേറ്റ്, അതിൻ്റെ പല ടേംസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ അനസ് സാറ് ഇവിടെ നമ്മോട് സംസാരിച്ചു. ഇനി ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്ക് ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. നമുക്കറിയാമല്ലോ, റേഡിയോ സംവിധാനത്തിൽ എല്ലാ കാര്യങ്ങളും ചിലപ്പം നമുക്ക് നിങ്ങളുമായി പങ്കുവെക്കാൻ കഴിഞ്ഞോളം എന്നില്ല. എങ്കിലും മാക്സിമം ഈ ഒരു സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് അറിയാവുന്ന, നമുക്ക് നമ്മൾ അറിയേണ്ട ഏതാനും കാര്യങ്ങളാണ് നമ്മളിന്ന് അനസിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഇൻഷാല്ലാ ഇനി ഇതിനപ്പുറം ഈ വിഷയത്തിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി ചോദ്യങ്ങൾ അയക്കാവുന്നതാണ്. അത് സമയത്തിൻ്റെയും സന്ദർഭത്തിൻ്റെയും അനുസരിച്ച് നമ്മൾ അദ്ദേഹത്തിൽ നിന്നും അതിൻ്റെ മറുപടി നമുക്ക് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ്. ഇൻഷാല്ലാ നമുക്ക് ഈയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെയും ബഹുമാനായ അനസ് വെമ്പായത്തെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഇൻഷാല്ലാ നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കുകയല്ലേ.
4: തീർച്ചയായും.
3: ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലത്തെ കാര്യം പറഞ്ഞല്ലോ. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇൻഷാല്ലാ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്.
4: ഓക്കെ, അപ്പോൾ ഈ സാധാരണക്കാരെന്ന് പറയുമ്പോൾ നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ആദ്യം ചില അടിസ്ഥാന ടെർമിനോളജികൾ, റിയൽ എസ്റ്റേറ്റിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന ടെർമിനോളജികൾ ഒന്ന് എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ആദ്യമായി ഇതിൽ ഉദ്ദേശിക്കുന്നത്.
3: അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് എന്താണ് എന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി ഈ റിയൽ എസ്റ്റേറ്റ് ആസ്തികളുടെ അടിസ്ഥാനപരമായിട്ട് എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നതെന്ന് ഒന്ന് ജനങ്ങളിലേക്ക് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുത്തതായിരുന്നു.
4: പ്രധാനമായും റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞു, ഒരു ഭൂമിയും അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കുന്ന എന്ത് മാൻമെയ്ഡായിട്ട് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ, അതിനെയാണ് റിയൽ എസ്റ്റേറ്റ് അസറ്റ്സ് എന്ന് പറയുക. അപ്പോൾ അതിൽ റിയൽ എസ്റ്റേറ്റ് ഈ അസറ്റ് പ്രധാനമായും രണ്ട് രീതിയിൽ, ഒന്ന് ലാൻഡ് പിന്നെ ബിൽഡിങ്സ്, അതാണ്. ഇപ്പോൾ ലാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തരംതിരിവ് ഏത് രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ അവിടുത്തെ നിയമവ്യവസ്ഥ, പിന്നെ അല്ലെങ്കിൽ അവിടെ ആ നിയമവ്യവസ്ഥ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിയമവ്യവസ്ഥ. ഇപ്പോൾ ഒരു പ്രധാന ഒരു മെയിൻ റോഡ് സൈഡിൽ, ഹൈവേ സൈഡിൽ ഇപ്പോൾ ഇവിടെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ലാൻഡ് യൂസ് ഉണ്ടാവും, ലാൻഡ് സോണിംഗ് പെർമിറ്റ് എന്ന് പറയും. അവിടെ ഒരിക്കലും നമുക്കൊരു വീട് കെട്ടാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു റെസിഡൻഷ്യൽ ഏരിയ കൊണ്ടുപോയി നമുക്കൊരു വലിയ ടവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് റെസിഡൻഷ്യൽ ഏരിയ, റെസിഡൻഷ്യൽ ലാൻഡ്, കൊമേഴ്ഷ്യൽ ലാൻഡ് എന്ന രീതിയിൽ തരംതിരിവ് വരും ലാൻഡിൽ തന്നെ. പിന്നെ കാർഷിക ലാൻഡ്, ഇപ്പോൾ നമുക്ക് എവിടെ എടുത്തു കഴിഞ്ഞാലും കാർഷിക, പിന്നെ അഗ്രികൾച്ചർ ലാൻഡ് ഉണ്ടാവും, ഇൻഡസ്ട്രിയൽ ലാൻഡ് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇവിടെയൊക്കെ ലാൻഡ് സോണിംഗ്, ഒരു നാട്ടിലെ നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട്, ഒരു മാസ്റ്റർ പ്ലാൻ, അർബൻ പ്ലാനിംഗ് അനുസരിച്ചിട്ട് അത് തരംതിരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ലാൻഡിൻ്റെ വിവിധ വശങ്ങൾ. പിന്നെയുള്ളത് ബിൽഡിംഗ് ആണ്. ബിൽഡിങ്ങിൻ്റെ പ്രധാനമായും തരംതിരിവ് അതിൻ്റെ ഉപയോഗക്രമം അനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ റെസിഡൻഷ്യലിലാണോ ഉപയോഗിക്കുന്നതെങ്കിൽ റെസിഡൻഷ്യൽ പ്ലോട്ട്, കൊമേഴ്ഷ്യൽ എന്നാൽ അതിൽ നിന്ന് നമ്മൾ പിന്നെ ഒരു എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ ചെയ്ത് അത് ലീസോ അല്ലെങ്കിൽ സെല്ല് ചെയ്യുകയോ ചെയ്യലാണ് കൊമേഴ്ഷ്യൽ ആയിട്ട്, അതിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാക്കുന്ന, അതാണ് കൊമേഴ്ഷ്യൽ ലാൻഡ്. പിന്നെയുള്ളത് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി. പിന്നെയുള്ളത് ഹോസ്പിറ്റാലിറ്റി. കൊമേഴ്ഷ്യലിൽ തന്നെ വരുന്നതാണ് ഹോസ്പിറ്റാലിറ്റി, അതായത് ഈ ഹോട്ടൽ, റിസോർട്ട് അങ്ങനെയുള്ള. പിന്നെയുള്ളത് ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സ്, വെയർഹൗസുകൾ, ഫാക്ടറികൾ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഇതിൻ്റെ ഒരു തരംതിരിവുകൾ വരുന്നത്. ലാൻഡായി കഴിഞ്ഞാൽ പറഞ്ഞതുപോലെ ബിൽഡിംഗ് ആണെങ്കിൽ ഇത്.
3: നമ്മൾ വ്യത്യസ്തമായ പ്രോപ്പർട്ടിയെ കുറിച്ച് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു. ഇനി ആളുകൾ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്, എനിക്ക് കുറച്ച് ഭൂമിയുണ്ട്. ചില ആളുകൾ പറയും എനിക്ക് കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്. ഇതൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും ഒന്നാണോ അതോ എന്താണ് അതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം?
4: പലപ്പോഴും ആൾക്കാർക്ക് ഈ ഭൂമി എന്നുള്ള പ്രോപ്പർട്ടികളും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കാൻ, എന്നാലത് യാഥാർത്ഥ്യത്തിൽ ശരിയല്ല. ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലോട്ട്, ഒരു ലാൻഡ് തന്നെയാണ്. എന്നാൽ പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാൻഡും അതിനോട് അനുബന്ധിച്ച് അതിൽ വരുന്ന നിർമ്മിതികളുമാണ് പ്രോപ്പർട്ടി. ഇപ്പോൾ നിർമ്മിതി ഇല്ലാത്ത ഒരു ലാൻഡിനെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ശരിയല്ല. കറക്റ്റ് ടെർമിനോളജി അത് ലാൻഡ് ആണ്. പ്ലോട്ട്, ലാൻഡ് അല്ലെങ്കിൽ പ്ലോട്ട് എന്ന് പറയാം. മറ്റേത് അതിനകത്തുള്ള കൺസ്ട്രക്ഷൻ, ഇപ്പോൾ റെസിഡൻഷ്യൽ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ബിൽഡിംഗ്, അതിൽ പാർക്കിംഗ്, അതിലുള്ള മറ്റ് സൗകര്യങ്ങൾ, അത് ഇപ്പോൾ അത്. അപ്പോൾ അത് ഒരു കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അത് ഓക്യുപ്പൈഡ്, ഇപ്പോൾ റെസിഡൻഷ്യൽ ഏരിയ ഒരു ബിൽഡിംഗ് ആണെങ്കിൽ അതിനകത്ത് ടെനൻസ്, അതായത് വാടകക്കാരുണ്ടെങ്കിൽ ആ വാടകക്കാർ, അവരുടെ വാടക, ഇതെല്ലാം ഇതിൻ്റെ വില നിശ്ചയിക്കുന്നതിൽ മാനദണ്ഡമായി വരും. ലാൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡിൻ്റെ വാല്യൂ നിശ്ചയിക്കുന്നത് അവിടുത്തെ ലൊക്കേഷൻ, പ്രധാനമായും ലൊക്കേഷൻ നമ്മൾ വിശദമായി ഇനി വരും ഇതിലേക്ക് വരും. അതാണ്, അപ്പോൾ അതാണ് ലാൻഡും പ്രോപ്പർട്ടിയും എന്നുള്ളതും രണ്ടും രണ്ട് തന്നെയാണ്.
3: ഈ പ്രോപ്പർട്ടി ലാൻഡും തമ്മിൽ ഇങ്ങനെ പേരുകൊണ്ടുള്ള വ്യത്യാസം മാത്രമാണോ അതോ അതിൽ എന്തെങ്കിലും അതിൽ വേറെന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പേര് മാത്രം ആണോ അത് അർത്ഥം വയ്ക്കുന്നത്?
4: അല്ല, ലാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വരുമാനം ലാൻഡ് അത് അവിടെ ആ ഒരു ലൊക്കേഷൻ ഏറ്റവും പ്രധാനമായും ഒരു സ്ഥലത്തിൻ്റെ പിന്നെ വില അല്ലെങ്കിൽ വാല്യൂ നിശ്ചയിക്കപ്പെടുന്നത് അവിടുത്തെ ലൊക്കേഷൻ തന്നെയാണ്. ലൊക്കേഷനോടൊപ്പം വരുന്നത് അവിടെ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അവിടെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയാണോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യലാണോ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ മറ്റ് ഇൻഡസ്ട്രിയൽ സംവിധാനങ്ങളാണ്, അതനുസരിച്ചിട്ടായിരിക്കും ആ ലാൻഡിൻ്റെ വാല്യൂ നിശ്ചയിക്കപ്പെടുന്നത്. എന്നാൽ ബിൽഡിങ്ങിൻ്റെ ഇത് വാല്യുവേഷൻ കണക്കാക്കുന്നത് ആ ബിൽഡിംഗ് കൊണ്ട് എന്ത് വരുമാനം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് എത്ര, ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ആണെങ്കിൽ എത്ര സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ട്, അത് എത്ര ഏരിയ വാടകയ്ക്ക് കൊടുക്കാൻ പറ്റും, അതിലെ ടെനൻസ് ലോങ് ടേം ആണെങ്കിൽ അതനുസരിച്ച്, ഇപ്പോൾ ഒരു 20 വർഷ കരാറുള്ള ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയുടെ വാല്യൂ ആയിരിക്കില്ല ഓരോ വർഷം, കാരണം ഓരോ വർഷം പിന്നെ ഈ വാങ്ങുന്ന ആളിന് പുതിയ വാടകക്കാരെ കണ്ടെത്താൻ പിന്നെ വീണ്ടും റിസ്ക് ഉണ്ട്. അപ്പോൾ പിന്നെ വേറെ ഹോട്ടൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊക്കെ ലോങ് ടൈം പീരീഡാണ്. ആ ഹോട്ടലിൻ്റെ വരുമാനം, അവിടുത്തെ ഓക്യുപ്പൻസി, അവിടുത്തെ ഡെയിലി ആവറേജ് ഡെയിലി റേറ്റ്, ഇതൊക്കെ അനുസരിച്ചിട്ട് ഓരോ പ്രോപ്പർട്ടിയുടെയും അതിൻ്റെ വരുമാനം എത്ര വരുന്നോ അനുസരിച്ചിട്ട് അതിൻ്റെ വാല്യുവേഷൻ മാറും. അപ്പോൾ ലാൻഡിൻ്റെയും പ്രോപ്പർട്ടിയുടെയും വില കണക്കാക്കുന്നത് രണ്ട് തരത്തിലാണ്.
3: ഈ ലാൻഡിൻ്റെയും പ്രോപ്പർട്ടിയുടെയൊക്കെ ചെലവ്, അതായത് അതിൻ്റെ വില മൂല്യം തമ്മിൽ എന്താ വ്യത്യാസം?
4: ഈ ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പലപ്പോഴും ആൾക്കാർക്ക് മനസ്സിലാകാത്ത ഒരു മനസ്സിലാക്കാത്തൊരു കാര്യമാണ് ഞാൻ കാണാറ്. എനിക്കിപ്പോൾ ഒരു സാധനം എനിക്ക് ഇത്ര ചിലവായി, ഇനി എനിക്ക് ഇത്ര കിട്ടണം എന്ന് പൊതുവെ ആൾക്കാർ പറയും. പക്ഷേ അത് പലപ്പോഴും അത് നമ്മൾ സയൻറ്റിഫിക്കലി നോക്കണമെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കണമല്ല. ഒരു കോസ്റ്റും പ്രൈസും വാല്യൂം രണ്ടും രണ്ട് തന്നെയാണ്. അപ്പോൾ ഞാനൊരു സാധനത്തിൻ്റെ മുകളിൽ 10 രൂപയ്ക്ക് വാങ്ങി, കച്ചവടം 10 രൂപയ്ക്ക് വാങ്ങി, എനിക്ക് ലാഭം ഒരു 10% കിട്ടണമെങ്കിൽ ഞാൻ 11 രൂപയ്ക്ക് അത് കൊടുക്കണം. പക്ഷേ വാല്യൂ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ആ സാധനത്തിന് വാല്യൂ 5 രൂപയുടെ വാല്യൂ ഉണ്ടാവുള്ളൂ.
3: ഞാൻ വാങ്ങിയത് റോങ് ആയിട്ട്,
4: വാങ്ങിയത് റോങ് ആയിരിക്കാം, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ റിയൽ എസ്റ്റേറ്റിനകത്ത് നമ്മളെപ്പോഴും ഈ ഒരു ധാരണ നമുക്കുണ്ടാവണം. നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ അത് ഇത്ര മൂല്യത്തിനുള്ളതാണോ, അതിൻ്റെ പ്രൈസ് അല്ല, ആൾക്കാർ ചോദിക്കുന്ന പോലെ അല്ല. അപ്പോൾ അത് പലപ്പോഴും കാണുന്നത് ചോദ്യം ഇത്രയാണ്, നെഗോഷ്യബിളാണ്, അതിൻ്റെ അർത്ഥം ആ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ചോദ്യം ഒരുപക്ഷെ മൂല്യത്തിനനുസരിച്ചിരിക്കുന്ന വില ആയിരിക്കില്ല ചോദിക്കുന്നത്. അപ്പോൾ എപ്പോഴും ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലായിരിക്കുന്നത്. ആ മൂല്യം കണക്കാക്കുന്നത് കുറേ ഫാക്ടറികളുടെ അടിസ്ഥാനത്തിലാണ്. രാജ്യത്തിൻ്റെ സമ്പദ്ഘടന, അവിടുത്തെ എന്ത് ചെയ്യാൻ പറ്റും,
3: വ്യത്യസ്ത രാജ്യങ്ങളിലും
4: വ്യത്യസ്ത മൂല്യങ്ങളായിരിക്കും, വ്യത്യസ്ത സ്ഥലങ്ങളിലും പ്രോപ്പർട്ടിക്കും വ്യത്യസ്ത മൂല്യങ്ങളായിരിക്കും. എപ്പോഴും ആ പ്രൈസും വാല്യൂവും പ്രൈസും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അടിസ്ഥാനമായി മനസ്സിലാക്കിയിരിക്കണം.
3: അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഒരേ സ്ഥലത്ത് ഒരേ പ്രദേശത്തെ രണ്ട് സ്ഥലങ്ങൾക്ക് വ്യത്യസ്ത വില കാണുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കാം?
4: അല്ല, അതിൻ്റെ പ്രധാന കാരണം ഇപ്പോൾ ഡെവലപ്ഡ് ലാൻഡും റോ ലാൻഡും എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. ഇപ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ രണ്ട് ലാൻഡാണെങ്കിൽ, ഇപ്പോൾ ഡെവലപ്ഡ് ലാൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ അടിസ്ഥാന പ്രാഥമിക കാര്യങ്ങളുണ്ടാവും. പ്രധാനമായും ഇപ്പോൾ നമ്മുടെ ഒരു അർബൻ ഒരു സിറ്റി കോണ്ടെക്സ്റ്റിൽ എടുക്കുകയാണെങ്കിൽ അവിടത്തേക്ക് കൊണ്ട യൂട്ടിലിറ്റി പ്രൊവിഷൻസ്, അതായത് വാട്ടർ കണക്ഷൻ, സീവർ ലൈൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ലൈൻ, കമ്മ്യൂണിക്കേഷൻ ലൈൻ, ഇതിൻ്റെയൊക്കെ ഇതെല്ലാം ഓൾറെഡി ഉണ്ടായിരിക്കും. ഒരു ഡെവലപ്ഡ് ലാൻഡിനെ സംബന്ധിച്ച് ഉണ്ടായിരിക്കും. ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ സൗദി അറേബ്യയുടെ ഒരു പശ്ചാത്തലത്തിൽ പറയണമെങ്കിൽ ഡെവലപ്ഡ് ലാൻഡിൽ മാത്രമേ നമുക്ക് കൺസ്ട്രക്ഷൻ അനുമതിയുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു മരുഭൂമിയിൽ പോയി എനിക്കൊരു 5 ഏക്കറുണ്ട് അവിടെ ഒക്കെ എന്ന് കഴിഞ്ഞാൽ അത് നോർമൽ അവസ്ഥയിൽ അതിന് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങി നമ്മുടെ ഈ പറഞ്ഞ ഇപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് റൺ ചെയ്യണ്ടേ? ഇതിപ്പോൾ ഇതിൻ്റെ വൈദ്യുതി വേണം, വെള്ളം വേണം, സീവർ വേണം, വേസ്റ്റ് ഡിസ്പോസിബിൾ കറക്റ്റ് ആയിരിക്കണം, ഇതൊക്കെ അവർക്ക് തോന്നിയ പോലെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള മൊത്തത്തിൽ ആ അന്തരീക്ഷത്തിനല്ലേ ബാധിക്കുക. അപ്പോൾ അതുകൊണ്ട് അതിനെല്ലാം ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെയുള്ള ഈ നിയോം പോലെയുള്ള സിറ്റിയിൽ നിന്ന് വിട്ടിട്ടുള്ള ഏരിയകളിൽ അവിടെ എന്ന് കഴിഞ്ഞാൽ അവിടെ ഓരോ പ്രോജക്റ്റുകൾക്കും അവരുടേതായ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ ഉണ്ടാവും, പവർ പ്ലാന്റ് ഉണ്ടാവും, ജനറേറ്റർ സംവിധാനങ്ങളുണ്ടാവും, അല്ലെങ്കിൽ സോളാറിൽ തന്നെ വർക്ക് ചെയ്യുന്ന സംവിധാനം ഉണ്ടാവും. അപ്പോൾ അത് ഓഫ് ഗ്രിഡ്, അതായത് നെറ്റ്വർക്കിൽ നിന്നും മാറി ചെയ്യുന്നതുണ്ട്. അപ്പോൾ പക്ഷേ എപ്പോഴും വാല്യൂ വരുന്നത് എപ്പോഴും ഇങ്ങനെയുള്ള ഒരു ഡെവലപ്ഡ് ലാൻഡ് ആണെങ്കിൽ അതിന് എപ്പോഴും വില കൂടുതൽ തന്നെ ആയിരിക്കും. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എന്ത് അവിടെ ചെയ്യാമെന്നുള്ളത്. ഇപ്പോൾ പ്രധാനമായും അത് നമ്പർ ഓഫ് ഫ്ലോർ ഏരിയ റേഷ്യോ എന്ന് പറയും. ഫ്ലോർ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഏരിയ അതിൻ്റെയും ലാൻഡിൻ്റെ ഏരിയ നമ്മൾ റേഷ്യോ. അത് കൂടുന്തോറും നമ്മുടെ ലാൻഡിൻ്റെ വാല്യൂ കൂടും. ഇപ്പോൾ 100 നില ചെയ്യാൻ പറ്റുന്ന ഒരു പിന്നെ 1000 സ്ക്വയർ മീറ്റർ ലാൻഡാണ് ലാൻഡും, രണ്ട് നില മാത്രം ചെയ്യാൻ പറ്റുന്ന 1000 സ്ക്വയർ മീറ്റർ ലാൻഡ്, രണ്ട് ഒരേ റോഡിൻ്റെ രണ്ട് വശങ്ങളായി കഴിഞ്ഞാൽ വിലയിൽ ഒരുപാട് വ്യത്യാസം. അപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അനുസരിച്ചും അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അനുസരിച്ചിട്ടും ലാൻഡിൻ്റെ വ്യത്യാസം
3: വാങ്ങിയപ്പെടുന്നു.
4: അതെ അതെ. അപ്പോൾ അത് നമ്മുടെ വരും ഇതിൽ വരുന്നുണ്ട്. നമ്മുടെ ഒരു ലാൻഡ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
3: ഇവിടെ ഇപ്പോൾ വേറൊരു സംശയം ആളുകൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ സൗദി അറേബ്യയുടെ കാര്യമാണല്ലോ പറഞ്ഞത്, നമ്മൾ വെറുതെ ഒരു സ്ഥലത്ത് പോയിട്ട് നമുക്കൊരു ഒരു 5 നില കെട്ടിടം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത്. അവിടെ അതിൻ്റെ പ്രാഥമിക ആയിട്ടുള്ള വാട്ടർ, ഇലക്ട്രിസിറ്റി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങണം എന്നുള്ളത്. ഇതിപ്പോൾ സൗദി അറേബ്യയുടെ ആണെങ്കിലും മറ്റുള്ള രാഷ്ട്ര മറ്റുള്ള സ്ഥലത്താണെങ്കിലും ഏകദേശം ഇതേപോലെ തന്നെ ആയിരിക്കില്ല.
4: നിയമ സംവിധാനം നിലവിലുള്ള ഓരോ സ്ഥലങ്ങളിലും അതിൻ്റെ തോതുകൾ വ്യത്യസ്തമായിരിക്കും. ഇപ്പം നമ്മുടെ നാട്ടിലെ കോണ്ടാക്ട് എടുത്തു കഴിഞ്ഞാൽ പോലും ഒരു ഇപ്പോൾ ഒരു മലയുടെ മുകളിൽ പോയി നമുക്കൊരു ഒരു വലിയൊരു ടവർ കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമതി കിട്ടില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഈ ലാൻഡ് സ്ലൈഡിംഗ് ഇങ്ങനെയുള്ള പിന്നെ ജിയോളജി പ്രശ്നങ്ങൾ അപകടങ്ങളൊക്കെ ഉണ്ട്, അത് പശ്ചാത്തലത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ്. ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ പലപ്പോഴും പല സ്ഥലങ്ങളും അതൊക്കെ ബൈപ്പാസ് ചെയ്യപ്പെടും. പക്ഷേ നിയമങ്ങൾ എല്ലായിടത്തും ഉണ്ട്. പിന്നെ ഓരോ സ്ഥലത്തിനും ഓരോ രാജ്യത്തിൻ്റെയും പുരോഗതി അനുസരിച്ചിട്ട് ആ നിയമങ്ങളുടെ തോതുകൾ ഏറ്റക്കുറച്ചിലുണ്ടായിരിക്കും.
3: അടുത്തതായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചപ്പോഴേ ഒരു ഉപയോഗിച്ചൊരു വാക്കാണ് ഡിമാൻഡ് ഡ്രിവൺ എന്നുള്ളതും, റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ തന്നെ അതുപോലെ തന്നെ അതുമാത്രമല്ല വാല്യൂ ക്രിയേഷൻ എന്നുള്ള രണ്ട് വാക്കുകൾ പറഞ്ഞു. അപ്പോൾ അത് എന്താണെന്ന് ഒന്നുകൂടി ഒന്ന് വിശദീകരിക്കാമോ?
4: അപ്പോൾ അതെ, ഡിമാൻഡ് ഡ്രിവൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് അവിടുത്തെ ആവശ്യകത അനുസരിച്ചിട്ടുള്ള ആയിരിക്കാം അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് വരുന്നത്. അതായത് ഇപ്പോൾ ഒരു സ്ഥലത്തൊരു ഹോസ്പിറ്റൽ വന്നു, ഹോസ്പിറ്റൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി അതിൻ്റെ ചുറ്റും കച്ചവട സ്ഥാപനങ്ങൾ വരണം. ഈ ഹോസ്പിറ്റലിലേക്ക് വരുന്ന അല്ലെങ്കിൽ സ്റ്റാഫായിട്ട് വരുന്ന അവർക്ക് താമസിക്കാൻ സൗകര്യങ്ങൾ വരണം, അല്ലെങ്കിൽ ലാബ് വരും, പിന്നെ അല്ലെങ്കിൽ സ്കാൻ സെൻറ്റർ, അങ്ങനെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ വരും. അതാണ് ഡിമാൻഡ്. അപ്പോൾ അതിനൊരു ഡിമാൻഡ് അവിടെ വന്നു, ആ ഡിമാൻഡ് തന്നെ കണ്ടു വേണം ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ. അവിടെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് കൊണ്ടുപോയി വേറൊരു നമ്മൾ അവിടെ ഒട്ടും യോജിക്കാത്ത ഒരു ഒരു തിയേറ്ററോ അല്ലെങ്കിൽ പിന്നെ
3: ഒരു പാർക്ക്,
4: അതെ അങ്ങനെ ഒട്ടും യോജിക്കാത്ത ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ അതെ, അത് മാത്രമല്ല അതാണ് ഡിമാൻഡ് ഡ്രിവൺ. പിന്നെ വാല്യൂ ക്രിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു ഒരു സമൂഹത്തിനൊരു വാല്യൂ ഉണ്ടാക്കണം. അതിനകത്ത് ഇപ്പോൾ ഒരു റെസിഡൻഷ്യൽ ഏരിയ, ആ റെസിഡൻഷ്യൽ ഏരിയയിൽ കൊണ്ട് നമ്മുടെ ഒരു ഒരു കൊമേഴ്ഷ്യൽ റീറ്റെയിൽ സെൻറ്റർ, അല്ലെങ്കിൽ അവിടെ തൊട്ടടുത്ത് തന്നെ സ്കൂള്, എല്ലാം ആ അവിടെയുള്ള ആൾക്കാർക്ക് പുറത്തേക്ക് പോകാതെ എല്ലാം ആ ഒരു ചുറ്റും തന്നെ വാക്കബിൾ ഡിസ്റ്റൻസിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന, അത് നമ്മുടെ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യണം. അവിടെ ഒരു പുതിയൊരു വാല്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ആൾക്കാർക്ക് അവരുടെ ദൈനംദിന ജീവിതം എളുപ്പമാക്കുന്ന രീതിയിലൊരു ഒരു പുതിയ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ രണ്ട് രീതിയിൽ നമുക്ക് പിന്നെ ഇതിനെ ഈ ഡെവലപ്മെൻറ്റിനെ കാണാം. അപ്പോൾ അതായത് ഒരു ഒരു മൂല്യം സൃഷ്ടിക്കാതെയും ഒരു വാല്യൂ ക്രിയേഷനും ചെയ്യാത്ത ഒരു കൺസ്ട്രക്ഷന്, അതിനെ ഒരു ഒരു മൂല്യം സൃഷ്ടിക്കാത്ത ഒരു ഒരു സാധനത്തിന് വാല്യൂ ക്രിയേഷൻ എന്ന് പറയാൻ പറ്റില്ല. അതൊരു ഒരു ഒരു കൺസ്ട്രക്ഷൻ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ.
3: ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറും ഒരു കോൺട്രാക്ടറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
4: കോൺട്രാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏൽപ്പിക്കുന്ന ക്ലയൻറ്റ് ഏൽപ്പിക്കുന്ന ജോലി ചെയ്യുക എന്നുള്ളതാണ്. അവിടെ അത് ലാഭകരമാണോ നഷ്ടകരമാണോ എന്നല്ല, ഞാൻ ഇത്ര രൂപയ്ക്ക് എന്ത് ഈ സാധനം ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞ് കോൺട്രാക്ടിങ് ബിസിനസ് അത് ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് കോൺട്രാക്ടിങ്
3: ഡെവലപ്പർ.
4: ഒരു ഡെവലപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സ്ഥലത്ത് നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ഒരു സ്ഥലത്ത് എന്താണോ അനുയോജ്യമായത്, അവിടെ വാല്യൂ ക്രിയേഷൻ ആണോ അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രിവൺ ആണോ എന്നുള്ള രീതിയിൽ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി അവിടെ ഏറ്റവും കൂടുതൽ യോജിക്കുന്ന എന്താണ്, അത് നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് അതിനനുസരിച്ചുള്ള മൂല്യ റിട്ടേൺ വരുമാനം തിരിച്ച് കിട്ടുമെന്നുള്ള രീതിയിൽ തിരിച്ചറിഞ്ഞ് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന അതാണ് ഒരു ഡെവലപ്പർ ചെയ്യുന്നത്. അതാണ് കോൺട്രാക്ടിങ്ങും
3: കരാറനുസരിച്ചിട്ട്
4: ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അതിനിപ്പോ വരുമാനം വന്നാലും കച്ചവടം നടന്നാലും സംബന്ധിച്ച് കോൺട്രാക്ടറെ സംബന്ധിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ല.
3: നമ്മള് ഒരു ഭൂമി വാങ്ങുന്നതിന്റെ പിന്നെ നമുക്ക് ആളുകൾ പറയും അതിനൊരു ഫീസിബിലിറ്റി സ്റ്റഡി ഒക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു ഫീസിബിലിറ്റി സ്റ്റഡി? ഭൂമിയല്ല, ഏതാണെങ്കിലും നമുക്കൊരു ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്?
4: ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറഞ്ഞാൽ സാധ്യതാ പഠനം. ഒരു ഇപ്പോൾ എന്തൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ
3: നമുക്ക്
4: ഒരു മാർക്കറ്റ് റിസർച്ച് നടത്തുക. അപ്പോൾ ഞാനൊരു സ്ഥലം എനിക്കുണ്ട്, അവിടെ ഞാൻ ഇന്നത് ചെയ്യാൻ വേണ്ടി ഒരു 50 റെസിഡൻഷ്യൽ പ്ലോട്ട്, ഒരു റെസിഡൻഷ്യൽ യൂണിറ്റ് ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ചു എന്ന് കരുതുക. അപ്പോൾ ഈ 50 റെസിഡൻഷ്യൽ യൂണിറ്റ് ഏത് സൈസ്, ഇപ്പോൾ 1 ബെഡ്റൂം ചെയ്യണോ, 2 ബെഡ്റൂം ചെയ്യണോ, 3 ആണോ, 4 ആണോ, അത് കാരണം അവിടെ ഉള്ള ആൾക്കാർ അവിടെ അവിടെ ആ സ്ഥലത്ത് ഉള്ള ആൾക്കാർ കൂടുതൽ
3: ബാച്ചിലേഴ്സ്
4: ആണോ, ഫാമിലി ആണോ. ഇനി ഫാമിലി ആണെങ്കിൽ തന്നെ പിന്നെ മെയ്ഡൊക്കെ ഉള്ള കുറച്ച് വലിയ രീതിയിലുള്ള മെയ്ഡ് റൂം വേണോ, അറ്റാച്ച് വേണോ, ഓപ്പൺ കിച്ചൺ വേണോ. ആൾക്കാരെ കൾച്ചർ അനുസരിച്ചിട്ട് ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കിച്ചൺ തന്നെ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് ഉണ്ട്, എന്നാലും പലപ്പോഴും അത് പ്രിഫർ ചെയ്യാതെ ക്ലോസ്ഡ് കിച്ചൺ കൺസ്. അപ്പോൾ ഇതൊക്കെ ഓരോ നാടിൻ്റെയും ആ സ്ഥലത്തിൻ്റെയും ഒക്കെ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് ഇതിന്. അപ്പോൾ അതാണ് മാർക്കറ്റ് എന്താ. അപ്പോൾ ആൾക്കാരുടെ അടുത്ത് ഇൻ്റർവ്യൂ ചെയ്യേണ്ടി വരും, ആ നാട്ടിലുള്ള പ്രോപ്പർട്ടികൾ പോയി കണ്ട്
3: മനസ്സിലാക്കേണ്ടി
4: വരും. അത് നമ്മുടെ റെസിഡൻഷ്യലിൻ്റെ പറഞ്ഞു. കൊമേഴ്ഷ്യൽ ആണെങ്കിൽ അവിടെ പിന്നെ ഏറ്റവും കൂടുതൽ സാധ്യത അവിടെ റെസ്റ്റോറൻറ്റ്സിനാണോ സാധ്യത, അല്ലെങ്കിൽ മറ്റ് മോള് പോലെയുള്ള റീറ്റെയിൽ സെൻറ്ററുകളാണോ. അപ്പോൾ റെസ്റ്റോറൻറ്റാണ് കൺസ്ട്രക്ഷൻ ചെയ്യണമെങ്കിൽ തീർച്ചയായും ഒരു കിച്ചൺ, റെസ്റ്റോറൻ്റ് കിച്ചണിന് വേണ്ട സംവിധാനങ്ങൾ അതിൽ മുൻകൂട്ടി കാണണം. അവിടുത്തെ പിന്നെ ചിമ്മിനി അല്ലെങ്കിൽ ഗ്യാസ്, മാത്രമല്ല ഈ ഇലക്ട്രിക്കൽ ലോഡ്, ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിക്ക് വേണ്ടതല്ല റെസിഡൻഷ്യൽ. അപ്പോൾ ഇതെല്ലാം മുൻകൂട്ടി ഡിസൈൻ സമയത്ത് തന്നെ കണ്ട്, കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ കണ്ട് ഇതെല്ലാം പിന്നെ യോജിപ്പിച്ച് ചെയ്തില്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഒരു റെസ്റ്റോറൻറ്റിന് വേണ്ടി ചെയ്യുന്ന സ്ഥലം, റെസ്റ്റോറൻറ്റ് നടത്താൻ വരുന്ന ആൾക്കാർ വരുമ്പോൾ അവർക്ക് അനുയോജ്യമില്ലാതെന്നത് ഉദ്ദേശിച്ച പോലെ റെൻറ്റ് കിട്ടാതെ വരും. അപ്പോൾ അതാണ് എന്താണോ അവിടെ മാർക്കറ്റിൽ വേണ്ടത്, ആ മാർക്കറ്റിൽ വേണ്ട സാധനം അതിന് വേണ്ട പിന്നെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുക. അതാണ് ഫീ. എന്നിട്ട് അത് മാത്രമല്ല, അത് ഉണ്ടാക്കുമ്പോൾ അതിന് നമുക്ക് ടോട്ടൽ ചിലവാകുന്ന കോസ്റ്റ്, ആ കോസ്റ്റ് ഇത്ര വർഷം കൊണ്ട് ഇത്ര കോസ്റ്റ് ചിലവാകുന്നു, ലാൻഡ് ഉൾപ്പെടെ പ്രോപ്പർട്ടി ഉൾപ്പെടെ ഈ കൺസ്ട്രക്ഷൻ ഉൾപ്പെടെ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇത് എത്ര വർഷം കൊണ്ട് എനിക്ക്
3: റിട്ടേൺ വരും,
4: തിരിച്ച് റിട്ടേൺ വരും, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ROI എന്ന് പറയും. ഇപ്പോൾ ഒരാളൊരു അങ്ങനെ ഒരു ലാൻഡ് വാങ്ങി, അയാളൊരു കൃഷി ചെയ്തു എന്ന് പറഞ്ഞാൽ അയാളൊരു വാല്യൂ ക്രിയേഷൻ, അവിടെ ഒരു സമൂഹത്തിനെ ഫീഡ് ചെയ്യുകയാണ് ആ കൃഷി കൊണ്ട്. അതുകൊണ്ട് അതിന് മറ്റൊരു ഈ അവിടെ ഫൈനാൻഷ്യൽ ബെനിഫിറ്റിനേക്കാളും
3: മറ്റൊരു സാറ്റിസ്ഫാക്ഷൻ
4: പിന്നെ അവരുടെ ഓരോരുത്തരുടെ പാഷൻ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് വലിയ വലിയ പിന്നെ വരുമാനം ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നവർ അതെല്ലാം നിർത്തി വെച്ചിട്ട് സ്വന്തം പാഷനെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും ഒരു റിയൽ എസ്റ്റേറ്റ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്നാകുമ്പോൾ എപ്പോഴും അതിന്
3: അതിൻ്റെ
4: റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നോക്കണം, റിസ്ക് ഫാക്ടേഴ്സ് നോക്കണം, അതൊക്കെ നോക്കണം.
3: വളരെയധികം നന്ദി, വളരെ ലളിതമായി ഈ ഒരു വിഷയത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ താങ്കൾ കാണിച്ച മനസ്സിന് അള്ളാഹു താങ്കൾക്ക് തക്കതായ പ്രതിഫലം നൽകട്ടെ. ഇനി ബഹുമാനപ്പെട്ട ശ്രോതാക്കളോടാണ് ഈ വിഷയത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങളിൽ സംശയമുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അതിനുള്ള പരിഹാരം ഇൻഷാല്ലാ തരുന്നതായിരിക്കും. ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
4: വബറകാത്തുഹു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വഴികാട്ടി, റിയൽ എസ്റ്റേറ്റ് ചില അടിസ്ഥാന കാര്യങ്ങൾ. രണ്ടാം ഭാഗത്തിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അനസ് ഫസലുദ്ദീൻ, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി അബ്ദുൽ ജബ്ബാർ വിളത്തൂർ.
1: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ. സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: ശരി, നമുക്ക് മധുരം ഖുർആനിലേക്ക് പോവാം അല്ലേ. മധുരം ഖുർആൻ.
3: أعوذ بالله من الشيطان الرجيم.

0: മാഷാല്ലാ, നമ്മൾ മധുരം ഖുറാനിൽ മിഷാരി റാഷിദ് അൽഫാസിയുടെ മനോഹരമായ ശബ്ദമാണ് കേട്ടത്. അത് സൂറത്തു നബ്ഇലെ 12 മുതൽ 18 വരെയുള്ള വചനങ്ങളായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. ആ വചനങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ മീതെ നാം ശക്തമായ ആകാശങ്ങൾ 7 എണ്ണം സ്ഥാപിച്ചിരിക്കുന്നു. കത്തിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്ക് സൂര്യനും, അതായത് വിളക്ക് ഉദ്ദേശ സൂര്യൻ, അതിനെ നാം ഉണ്ടാക്കിയിരിക്കുന്നു. മഴക്കാറുകളിൽ നിന്ന് കുത്തി ഒഴുകുന്ന വെള്ളം, അതായത് മഴ, നാം ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ധാന്യവും സസ്യവും ഉൽപ്പാദിപ്പിച്ച് അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി, ഇടതിങ്ങിയ തോട്ടങ്ങൾ അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി. നിശ്ചയമായും തീരുമാനത്തിൻ്റെ ദിവസം സമയനിർണിതമായിരിക്കുന്നു. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം അപ്പോൾ നിങ്ങൾ കൂട്ടമായി വന്നെത്തും. അള്ളാഹു സുബ്ഹാനഹു തആല ഒരാറായത്തുകളിലൂടെ ആദ്യം നമ്മളെ കണ്ണും തുറന്ന് മനസ്സൊക്കെ തുറന്ന് ഒന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് ആകാശത്തിനെയും അതുപോലെ തന്നെ സൂര്യനെയും വെള്ളത്തെയും നമ്മൾ കഴിക്കുന്ന ധാന്യത്തെയും ഒക്കെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനം അള്ളാഹ് പറയണത്, നാളെ പരലോകത്ത് നിങ്ങളെ കൂട്ടമായി കൊണ്ടുവരുമെന്നുള്ള ഒരു താക്കീത് അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തൽ അള്ളാഹു സുബ്ഹാനഹു തആല. അതെ, ഇതിൽ ചിന്തിക്കുന്നവർക്ക്, അതായത് ഇപ്പോൾ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വിശദമായി സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കൂടെ അള്ളാഹു സൂചിപ്പിച്ചിട്ടുള്ളത് വലിയ ദൃഷ്ടാന്തമാണ് ആകാശം എന്ന് പറയുന്നത്. അപ്പോൾ 7 എണ്ണം സ്ഥാപിച്ചിരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ഉണ്ടായ 7 എണ്ണം അല്ലേ, അതിനെക്കുറിച്ച് ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അത് കണ്ട് പരിപൂർണമായി ശാസ്ത്രം ഇപ്പോഴും എന്തെത്തിട്ടില്ല, അവിടെ എത്തിപ്പെട്ടിട്ടില്ല. അനുമാനങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ സൂര്യനെക്കുറിച്ചുള്ള ചർച്ചകൾ, ഇപ്പോൾ സൂര്യൻ എന്ന് പറയുന്നത് നമുക്ക് നേർക്കുനേരെ നോക്കാൻ പറ്റാത്ത ഒന്നാണല്ലോ. പക്ഷെ ആ സൂര്യനെക്കുറിച്ച് പഠിക്കുമ്പോൾ പോലും അത്ഭുതമാണ്. അപ്പോൾ ആ സൂര്യനിൽ ഇപ്പോൾ നമ്മുടെ ഭൂമിയെ ഇങ്ങനെ അതിൽ കൊണ്ടുപോയി ഇങ്ങനെ അടുക്കി വെക്കുകയാണെങ്കിൽ 13.5 ലക്ഷം ഭൂമികളെ അതിനുള്ളിൽ കൊള്ളുന്ന അത്രയും വ്യാസം വലുപ്പം അതിനുണ്ട്. എന്നാൽ അതിനേക്കാളും എത്രയോ ഇരട്ടിയുള്ള സൂര്യന്മാർ, നക്ഷത്രങ്ങൾ വേറെയുണ്ട്. അപ്പം അവിടേക്കൊന്നും എന്തെത്തിയിട്ടില്ല. ഇപ്പോഴും വലിയ കിബർ പറയുന്ന മനുഷ്യന്മാരെന്തെത്തിട്ടില്ല, അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അതൊക്കെ അള്ളാഹു പറയണം, ഇതൊക്കെ അവകാശപ്പെടുകയാണ്, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി, ഇനി എന്ത് ചെയ്യും, നിങ്ങളെന്ത് ചെയ്യും, പരലോകത്തേക്ക് എത്തിക്കും എന്നുള്ളതാണ് അതിൽ സൂചിപ്പിക്കുന്നത്.
1: യെസ്, അപ്പോൾ റബ്ബ് ഒരു സൃഷ്ടാവ് ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ നമുക്ക് നൽകുന്ന ചില വചനങ്ങൾ കൂടിയാണ് ഇന്ന് നമ്മൾ കേട്ടത്. ഈ മനോഹരമായ പാരായണം നിർവഹിച്ചത് മിഷാരി റാഷിദ് അൽഖഫാസിയാണ്. ലോകമെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയം കീഴടക്കിയ ഏറ്റവും പ്രശസ്തരായ ഖുർആൻ കാരികളിൽ ഒരാളാണ് മിഷാരി റാഷിദ് അൽഖഫാസി. കുവൈത്തിൻ്റെതായ ഒരു മതനിഷ്ഠ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ബാല്യത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ള് പൂർത്തിയാക്കി. തുടർന്ന് പ്രഗത്ഭരായ മഷായിഖുകളുടെ കീഴിൽ തജ്വീദ്, ഖിറാഅത്ത്, മഖാമത്ത് എന്നിവയിൽ സമഗ്ര പഠനം നടത്തി.
0: അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് യോഗ്യത എന്ന് പറയുന്നത് ഇസ്ലാമിക് സർവകലാശാല മദീനയിൽ നിന്നും ഖിറാഅത്ത് അതുപോലെ തന്നെ തജ്വീദ് വിഷയങ്ങളിൽ ബിരുദം നേടിയിട്ടുണ്ട്. പിന്നെ മഖാമത്ത് ശബ്ദ പരിശീലനം, ഇൻഷാദ് മേഖലകളിൽ പ്രത്യേക പഠനം, അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനങ്ങളിൽ സർട്ടിഫൈഡ് അംഗീകാരം. പിന്നെ അദ്ദേഹം ഇപ്പോൾ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് കുവൈത്തിലെ മസ്ജിദുൽ കബീർ ഉൾപ്പെടെ വിവിധ മസ്ജിദുകളിൽ ഇമാമായും മുഅദ്ദിനായും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോക പ്രശസ്തമായ ആത്മീയ നഷീദ് ഗായകനും ഖാരി നഷീദ് ആർട്ടിസ്റ്റും, അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയാണ്. പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഖുർആൻ പഠനം, തജ്വീദ്, മഖാമത്ത്, ഓൺലൈൻ ഓഫ്ലൈൻ ട്രെയിനിങ്, അനവധി അന്താരാഷ്ട്ര പരിപാടിയിൽ മുഖ്യ പാരായണം ചെയ്യുന്ന ആളാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ശത്രുവിനെ കീഴ്പ്പെടുത്താം ആദ്യ ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾക്കുള്ള പ്രധാന കാരണങ്ങൾ. അവൻ ദുനിയാവിനെ പിൻപറ്റുന്നു, ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളതും പരമവഞ്ചകനായ പിശാജ് അവൻ ചെയ്യുന്ന കുതന്ത്രങ്ങളിൽ പെട്ടുപോവുകയും നന്മയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ്റെ തിന്മകളിൽ മുഴുകുകയും ചെയ്യുക എന്നുള്ളതാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പിശാചിൻ്റെ കുതന്ത്രങ്ങൾ ഏതൊക്കെ എന്ന ചോദ്യത്തിനുള്ള മറുപടിയായി അവൻ്റെ വിവിധ തരം തന്ത്രങ്ങളെപ്പറ്റി ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുള്ളതും നാം മനസ്സിലാക്കുകയുണ്ടായി. നാം ചെയ്യുന്ന ഏതേത് തെറ്റുകളും വളരെ നല്ല ഒരു കാര്യമായിക്കൊണ്ട് നമുക്ക് തോന്നിപ്പിച്ചു തരും. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും സർവ്വസാധാരണയായി ചെയ്യുന്നതല്ലേ എന്നൊക്കെ തോന്നിപ്പിക്കുകയും അതുകൊണ്ട് ഞാൻ ചെയ്താൽ എന്താണ് പ്രശ്നം എന്ന ചിന്ത കാരണം അത്തരം തെറ്റുകൾ മനുഷ്യൻ ചെയ്തുകൊണ്ടേയിരിക്കും എന്നെല്ലാം ഉദാഹരണ സഹിതം നമ്മൾ മനസ്സിലാക്കി. സഹോദരങ്ങളെ, അതുപോലെ തന്നെ ഏറ്റവും ഗൗരവമേറിയ വിഷയമാണ് അള്ളാഹുവിനോടുള്ള നന്ദി കാണിക്കാനുള്ള അവസരങ്ങളെ അവൻ ഇല്ലാതാക്കുക എന്നുള്ളത്. ദിക്റുകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും മറ്റു കർമ്മങ്ങളിലൂടെയുമുള്ള അള്ളാഹുവിനോടുള്ള നന്ദി കാണിക്കൽ, അത് മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് അവൻ തട്ടിത്തെറിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, യഖീദു ശൈത്താനു അലാ കാഫിയതി റഅ്സി അഹദികും സലാസ അഖ്ദിൻ. പിശാജ് നിങ്ങളുടെ മൂർദാവിൽ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് മൂന്ന് കെട്ടുകളിടുന്നതാണ്. യൽറിബു കുല്ല അഖ്ദതിൻ അലൈക ലൈലുൻ തവീലുൻ ഫർഖുദ്. കുറേ സമയമുണ്ട് ഉറങ്ങാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സുബഹി ബാങ്ക് കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സുബഹിക്ക് തൊട്ട് മുമ്പ് നാം സാധാരണ എഴുന്നേൽക്കാറുള്ള സമയങ്ങളിൽ അവനിങ്ങനെ നമ്മെ മന്ത്രിച്ചുകൊണ്ട് ഉറങ്ങിക്കോ എന്നിങ്ങനെ പറയും. കുറേ സമയം ഉറങ്ങാനുണ്ട്, അതുകൊണ്ട് ഉറങ്ങിക്കോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ആ കെട്ടുകൾ അടിച്ചുകൊണ്ട് അവൻ പ്രേരിപ്പിക്കും. ഫൈനിസ്തയ്ഖല, ഇനി ഒരു വ്യക്തി ഉണർന്നു, സുബഹിക്ക് ഉണർന്നു. ഫദക്കറല്ലാഹ വൽഹംദുലില്ലാ അല്ലദീ അഹ്യാന ബഅദമാ അമാതന വഇലൈഹി നുഷൂർ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചൊല്ലേണ്ട ആ ഒരു ദിക്ര് അവൻ ചൊല്ലിക്കൊണ്ട് എഴുന്നേറ്റാൽ വ ഇൻ ഹല്ലത്ത് ഉഖദ, അവൻ കെട്ടിയ ആ ഒരു കെട്ട് അവിടെ നിന്ന് അഴിഞ്ഞു പോകുന്നതാണ്. വ ഇൻ തവല്ല വ ഇൻ ഹല്ലത്ത് ഉഖദ, അയാൾ വുളു ചെയ്താൽ പിശാചിൻ്റെ രണ്ടാമത്തെ കെട്ടും അവിടെ അഴിഞ്ഞു വീഴുന്നതാണ്. ഫ ഇൻ സല്ല വ ഇൻ ഹല്ലത്ത് ഉഖദ, അവൻ നമസ്കരിക്കുകയും ചെയ്താൽ മൂന്നാമത്തെ കെട്ടും അവിടുന്ന് അഴിഞ്ഞു വീഴുന്നതാണ്. അങ്ങനെ ഫഅസ്ബഹ നശീതൻ തയ്യിബൻ നഫ്സി, ഈ മൂന്ന് കെട്ടുകളും അഴിയുന്നതോടുകൂടി അവൻ്റെ ആ ഒരു ദിവസം അവൻ വളരെ ഉന്മേഷത്തോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി അവന് നേരം പുലരുന്നതാണ്. വഇല്ല അസ്ബഹ ഖബീസൻ നഫ്സി കസ്ലാൻ, ഇനി ഏതെങ്കിലും കെട്ടുകൾ അഴിയാൻ ബാക്കിയുണ്ട് എങ്കിൽ നേരം വെളുത്തപ്പോൾ അവൻ ദിക്ര ചൊല്ലിയില്ല, അല്ലെങ്കിൽ വുളു ചെയ്തില്ല, നിസ്കരിച്ചില്ല, അങ്ങനെയാണെങ്കിൽ ഹബീസൻ നഫ്സി കസ്ലാൻ, ഒരു മടിയനായിക്കൊണ്ട് ഉന്മേഷമില്ലാത്തവനായി അവന് നേരം പുലരുന്നതാണ് എന്നുള്ളതാണ്. പിശാചിൻ്റെ കെട്ടുകൾ അഴിക്കാനുള്ള മാർഗങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചു. അൽഹംദുലില്ല പറയണം, വുളു ചെയ്യണം, നമസ്കരിക്കണം, ഇല്ല എങ്കിൽ ആ കെട്ടുകൾ അവിടെ ബാക്കിയാവുകയും ഒരു അലസനായിക്കൊണ്ട് അവൻ ജീവിക്കുകയും ചെയ്യുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ തന്നെ പിശാചിൻ്റെ കുതന്ത്രങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ അതെല്ലാം അതീവ ദുർബലമാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഇന്നക്ക ഇദശ്ശൈത്വാനി കാന ലൈഫ, പിശാചിൻ്റെ കുതന്ത്രങ്ങളെല്ലാം ദുർബലമാണ്, അത് അതീവ ദുർബലമാണ് എന്ന് തന്നെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഒരു വിശ്വാസി അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിശാജ് പിന്നെ ഒരു പ്രശ്നമല്ലാതായി മാറുകയാണ്. പണ്ഡിതന്മാർ ആ ഒരു വിഷയത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് പിശാചിൻ്റെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം അൽ ഈമാനു ബില്ലാ വത്തവക്കുലു അലൈഹി, അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസം ജീവിതത്തിലുണ്ടായിരിക്കെ, അവനിൽ ബലമേൽപ്പിക്കാനുള്ള മനസ്സ് തനിക്കുണ്ടായിരിക്കെ പിശാചൊരിക്കലും നമ്മുടെ അടുക്കലേക്ക് വരികയില്ല എന്നുള്ളതാണ്. കാരണം ഈമാൻ എത്ര കണ്ട് ശരിയാവുന്നുവോ അതിനനുസരിച്ച് പിശാജ് നമ്മിൽ നിന്ന് ഓടിപ്പോകുമെന്നുള്ളതാണ്. നമ്മുടെ ഈമാനിന് കാര്യരിമ്പിൻ്റെ കരുത്തുള്ളതായാൽ അത്ര തന്നെ പിശാജ് നമ്മിൽ നിന്നും മാറി നിൽക്കും, ഓടിപ്പോകുമെന്നതാണ്. കാരണം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതെന്താ, ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. തീർച്ചയായും പിശാജ് അവന് യാതൊരു അധികാരവുമില്ല. ആരുടെ മേൽ? അലല്ലദീന ആമനു, ഈമാൻ ശരിയാക്കിയവരുടെ മേൽ യാതൊരു അധികാരവുമില്ല. യഥാർത്ഥ ഈമാനിൽ അടിയുറച്ച് ജീവിക്കുന്ന അള്ളാഹുവിനെ പേടിയുള്ള ഒരാളുടെ മേൽ പിശാചിന് യാതൊരു കുതന്ത്രവും പ്രയോഗിക്കാൻ സാധിക്കുന്നതല്ല. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്നവൻ്റെ മേലും പിശാചിന് അധികാരമില്ല. അള്ളാഹുവിൽ വരമേൽപ്പിച്ച് യഥാർത്ഥ ഈമാനോടുകൂടി നാം മുന്നേറുകയാണ് എങ്കിൽ പ്രിയമുള്ളവരെ, നമ്മെ വഴിതെറ്റിക്കാൻ പിശാചിന് സാധിക്കൂല എന്നുള്ളതാണ്. തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നമാ സുൽത്താനുഹു അലല്ലദീന യതവല്ലൗനഹു വല്ലദീനഹും ബിഹി മുശ്രിഖൂൻ. അള്ളാഹു പറയുകയാണ്, അവൻ്റെ അധികാരം ആരുടെ മേലാകുന്നുവോ, ഇനി അവൻ്റെ അധികാരം ആരുടെ മേലാണ് എന്ന് അള്ളാഹു പറയുകയാണ്, അലല്ലദീന യതവല്ലൗനഹു, പിശാചിനെ തന്നെ പിൻപറ്റണമെന്ന് ആഗ്രഹിച്ച് നന്മയിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞ് തോന്നിയതുപോലെ ജീവിക്കുന്ന ആളുകളില്ലേ, തോന്നിവാസികൾ, അവൻ്റെ മേലാണ് പിശാചിന് അധികാരമുള്ളത്. വല്ലദീനഹും ബിഹി മുശ്രിഖൂൻ, അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരാരോ, ശിർക്ക് ചെയ്യുന്നവരാരോ, അവരുടെ മേലാണ് പിശാചിന് അധികാരമുള്ളത് എന്നുള്ളതാണ്. അള്ളാഹു അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഈമാനുണ്ടോ നമുക്ക്? ശിർക്കില്ലാത്ത തൗഹീദോടുകൂടിയുള്ള ജീവിതമാണോ നമ്മുടേത്? ഏത് പ്രതിസന്ധികളിലും റബ്ബിനെ ബരമേൽപ്പിക്കാനുള്ള മനസ്സുണ്ടോ നമുക്ക്? എങ്കിൽ പിശാച് നമ്മുടെ അടുത്തുപോലും വരികയില്ല എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒരിക്കൽ പോലും ശിർക്ക് കടന്നു വരാതെ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് അള്ളാഹുവിനോട് മാത്രം നേർച്ച നൽകി അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിനോട് മാത്രം ബരമേൽപ്പിച്ച് ജീവിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിശാചിൻ്റെ എല്ലാ ശിർക്കുകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അമീൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. ശത്രുവിനെ കീഴ്പ്പെടുത്താം. ആദ്യ ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.
4: ഇരുകിഡ്നികളും നഷ്ടപ്പെട്ട വ്യക്തിക്കുവേണ്ടി റോഡിന്റെ അരികിൽ പാത്രം പിടിച്ചു നിൽക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. രോഗം വന്നതിനു ശേഷം, എല്ലാം നഷ്ടപ്പെട്ടതിനു ശേഷം സർവവും വിറ്റ് കുടുംബത്തെയും മക്കളെയും മുഴുവൻ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നതിനു പകരം വളരെ കൃത്യമായ പരിശോധനകളും ചെക്കിങ്ങുകളും നമുക്ക് ജീവിതത്തിലെ ശീലമാക്കിക്കൂടെ? ജീവിതം ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോൾ വരാൻ സാധ്യതയുള്ള ജീവിതശൈലി രോഗങ്ങളുടെ പരിശോധന വളരെ പ്രധാനമാണ്. മക്കളും കുട്ടികളും പേരക്കുട്ടികളും പറയുമ്പോൾ ഡോക്ടറെ കാണാൻ പോകാൻ മടിക്കുകയും ചികിത്സ തേടാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരെക്കുറിച്ചോർത്ത് സഹതപിക്കുകയാണ്. നമ്മൾ എന്തിനാണ് കുറെ ആളുകൾക്ക് ബാധ്യതയാകുന്നത്? ആവശ്യമായ മുൻകരുതലുകളും സൂക്ഷ്മതകളും എടുക്കാൻ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചതല്ലേ? ആരോ ചൂഷണം ചെയ്യുന്നുണ്ടെന്ന പേടിയോടുകൂടെ നാം ചികിത്സകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അതൊരു വലിയ സമൂഹത്തിന്റെ ബാധ്യതയായി മാറുന്നുണ്ട് എന്നത് നമ്മൾ ഓർക്കണം. നമുക്ക് വേണ്ടി ഒരു ചികിത്സാ ഫണ്ട് കണ്ടെത്തുന്ന സമിതി ഉണ്ടാകരുതെന്ന് നാം സ്വയം തീരുമാനിക്കേണ്ടതാണ്.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിന്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
5: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് വോയ്സ് ഓഫ് പീസ്.
6: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയ്സ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയ്സ് ഓഫ് പീസ്.
5: ഇന്നത്തെ വോയ്സ് ഓഫ് പീസിൽ പ്രകാശത്തിൽ നിന്ന് ഇരുട്ടുകളിലേക്ക് ഈ വിഷയത്തിന്റെ ഒന്നാം ഭാഗം അവതരിപ്പിക്കുന്നത് ബഹുമാന്യനായ നാസർ സ്വലാഹി.
7: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. ഖുർആനും സുന്നത്തും അള്ളാഹുവിന്റെ ദിവ്യ വെളിപ്പാടുകളാണ്. മനുഷ്യരുടെ ഇഹപര വിജയത്തിന് നിധാനമാകുന്ന എല്ലാ കാര്യങ്ങളും അതിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് മനുഷ്യരുടെ ഇഹപര ജീവിതം പ്രകാശപൂരിതമാക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇസ്ലാം ദീൻ പൂർണ്ണമാക്കിയിട്ടുണ്ട്. അല്യോമ അക്മൽ തുലക്കും ദീനക്കും വാത്തുമാം ത്വാലൈക്കും ഞഅമത്തി വറളൈതുലക്കും ഇസ്ലാമ ദീന. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു. എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു. മതമായി ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. ഖുർആനിലെ അഞ്ചാമത്തെ സൂറത്ത്, സൂറത്തുൽ മായിദയിലെ മൂന്നാമത്തെ സൂക്തം. മതത്തിൽ കൂട്ടിച്ചേർക്കാനോ വെട്ടിച്ചുരുക്കാനോ ആർക്കും അവകാശമില്ലാത്ത രൂപത്തിൽ അത് പൂർണ്ണമാണ്. മാതറക്തുമിൻ ശൈഇൻ യുകരിബുക്കും ഇലൽ ജന്ന ഇല്ലാ വഖദ് ഹദ്ദസ്തകും ബിഹി വലാ തറക്തുമിൻ ശൈഇൻ യുബഇദുക്കും അനിന്നാരി ഇല്ലാ വഖദ് ഹദ്ദസ്തകും ബിഹി. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒന്നും ഞാൻ നിങ്ങളോട് പറയാതെ വിട്ടുപോയിട്ടില്ല. നരകത്തിൽ നിന്നും നിങ്ങളെ അകറ്റുന്ന ഒന്നും ഞാൻ നിങ്ങളോട് പറയാതെ വിട്ടുപോയിട്ടില്ല. അതായത് സ്വർഗത്തിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് അകറ്റുന്നതുമായ എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പഠിപ്പിച്ച ചര്യകൾ പിൻപറ്റൽ മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള മാർഗം എന്ന് പറയാനുള്ള കാരണം. കൂടുതൽ പുണ്യം ആഗ്രഹിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലമ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ കടത്തിക്കൂട്ടിയാൽ അദ്ദേഹം സുന്നത്തിന്റെ പ്രകാശത്തിൽ നിന്നും ബിദ്അത്തുകളുടെ ഇരുട്ടുകളിലേക്കാണ് അവൻ പ്രവേശിക്കുന്നത്. ഇസ്ലാമിന്റെ പേരിൽ പുതുതായി ഉണ്ടാക്കുന്നത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും മാർഗം വിട്ട് മറ്റു വഴികൾ തേടലാണ്. അതായത് തെളിഞ്ഞതും പ്രകാശപൂരിതവുമായ വഴിയിൽ നിന്നും സംശയത്തിന്റെയും ദേഹേച്ഛകളുടെയും നരകത്തിന്റെയും വഴിയാണവൻ തെരഞ്ഞെടുക്കുന്നത്. അത് ഇരുട്ടുകളുടെ വഴികളാണ്. സിറാത്തുക്കൽ മുസ്തഖീമിൽ നിന്നുള്ള വ്യതിചലനമാണ്. അതായത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും വഴികളേക്കാൾ മറ്റുള്ളവരുടെ വഴികൾക്ക് പ്രാധാന്യം നൽകലാണ്. അത് ലലാലത്തിന്റെ വഴിയാണ്, ഇരുട്ടിന്റെ വഴികളാണ്, നരകത്തിന്റെ വഴിയാണ്. അതുകൊണ്ട് സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി സല്ലമയെ അനുധാവനം ചെയ്യുന്നതിൽ അതീവ തൽപരരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പറയുന്ന കാര്യങ്ങളെ യാതൊരു വൈമനസ്യവും കൂടാതെ ജീവിതത്തിന്റെ മാർഗമായി അവർ സ്വീകരിച്ചു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്നും അണുവിട വ്യതിചലിക്കാതെ അതേപടി പിൻപറ്റാൻ അവർ ജാഗ്രത കാണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി സല്ലമയെ പിൻപറ്റി ജീവിച്ചെങ്കിൽ മാത്രമേ സ്വർഗപ്രവേശനം സാധ്യമാവുകയുള്ളൂ എന്നവർ ദൃഢമായി വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവരാകുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലമിന്റെ അനുചരന്മാർ.

അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ നിങ്ങൾ അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുവിൻ. അതേ, അള്ളാഹുവിലും അവന്റെ വചനങ്ങളിലും വിശ്വസിക്കുന്ന അക്ഷരജ്ഞാനമില്ലാത്ത ആ പ്രവാചകനിൽ അദ്ദേഹത്തെ നിങ്ങൾ പിൻപറ്റുവീൻ, നിങ്ങൾക്ക് നേർമാർഗം പ്രാപിക്കാം. ഖുർആനിലെ ഏഴാമത്തെ അധ്യായം സൂറത്തു ആറാഫിലെ 158-ാമത്തെ വചനം. അള്ളാഹുവിന്റെ പ്രവാചകൻ കൊണ്ടുവന്നതെല്ലാം സ്വീകരിക്കുവാനുള്ള കൽപ്പനകളും അദ്ദേഹം വിലക്കിയതിനെ ഉപേക്ഷിക്കാനുള്ള ആഹ്വാനവും ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വമാ ആതാകുമുർ റസൂലു ഫഹുദൂഹു അൻഹു വമാ നഹാകും അൻഹു ഫൻതഹു വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. നിങ്ങൾക്ക് റസൂൽ നൽകിയതെന്തോ അത് നിങ്ങൾ സ്വീകരിക്കുക, എന്തൊന്നിൽ നിന്ന് നിങ്ങൾക്ക് വിലക്കിയോ അതിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുക, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും ചെയ്യുക. തീർച്ചയായും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. മതപരമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലമ പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെ പുണ്യകരമായി കണ്ടുകൊണ്ട് ചെയ്യുന്നതിനെയാണ് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ബിദ്അത്ത് എന്ന് പറയുന്നത്. മൻ അഹദസ മാ ലം യകും ഫീ അഹദ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി സല്ലം. നബി സല്ലല്ലാഹു അലൈഹി സല്ലമിന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനെയാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ഇമാം നബവി റഹ്മഹുള്ള പറഞ്ഞു, ഇന്നൽ ബിദ്അത്ത ഇയമാ ഖാലഫൽ കിതാബ വസ്സുന്ന ഔ ഇജ്മാഉ സലഫുൽ ഉമ്മത്തി മിനൽ ഇഇതിഖാദാതി വൽ ഇബാദാതി. ആരാധനകൾ, വിശ്വാസങ്ങൾ തുടങ്ങിയ ഖുർആനിനും സുന്നത്തിനും മുൻഗാമികളുടെ ഇജ്മാഉവിനും എതിരായ കാര്യങ്ങൾക്കാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്, ഇമാം ഇബ്നു തൈമിയ റഹ്മഹുള്ള പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി സല്ലമ പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനയില്ലാത്ത വല്ല പ്രവർത്തനവും ആരെങ്കിലും ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാണ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു അൻഹു പറയുന്നു, കുല്ലു അമലിൽ ലാ യകൂനു അലൈഹി അംറുല്ലാഹ് വ റസൂലുഹു ഫഹുവ മർദൂദൻ അലാ ആമിലിഹി വ കുല്ലു മൻ അഹദസ ഫിദ്ദീനി മാ ലം യഇദൻ ബിഹില്ലാ വ റസൂലുഹു ഫലൈസ മിനദ്ദീനി ഫീ ഷൈഇൻ. അള്ളാഹുവിന്റെയും അവന്റെ പ്രവാചകന്റെയും കൽപ്പനയില്ലാത്ത ഏതു പ്രവർത്തനം ആരു ചെയ്താലും അത് ചെയ്തവനിലേക്ക് തന്നെ വലിച്ചെറിയുന്നതാണ്. അള്ളാഹും അവന്റെ റസൂലും അനുമതി നൽകിയിട്ടില്ലാത്ത ഒരു കാര്യം മതത്തിൽ വല്ലവനും കൊണ്ടുവന്നാൽ അത് ദീനുമായി ഒരു ബന്ധവുമില്ല. ഐഷ റളിയല്ലാഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പറഞ്ഞു, മൻ അഹദസ ഫീ അംരിന മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പറഞ്ഞിരിക്കുന്നു, നമ്മുടെ കാര്യത്തിൽ, മതവിഷയത്തിൽ അതിൽ ഇല്ലാത്തത് വല്ലതും പുതുതായി കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാകുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഹുദൈലു ബിൻ ഉയ്യാദ് റളിയല്ലാഹു പറഞ്ഞു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ ഖാല അഖ്ലസഹു വഅസ്വബഹു വഖാല ഇന്നൽ അമല ഇദാ കാന ഖാലിസൻ വലം യകും സവാബൻ ലൻ യുഖബൽ വഇദാ കാന സവാബൻ ലം യകും ഖാലിസൻ ലൻ യുഖബൽ ഹത്താ യകൂനു ഖാലിസൻ സവാബ ഖാല വൽ ഖാലിസു ഇദാ കാന ലില്ലാഹി അസ്വബജൽ വസബാബു ഇദാ കാന അല സുന്ന. നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവനെന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണ് അവൻ. അവൻ പ്രതാപിയും ഏറെ പൊറുക്കുന്നവനുമാവുന്നു. ഖുർആനിലെ 69-ാമത്തെ സൂറത്ത് സൂറത്തുൽ മുൽക്കിലെ 2-ാമത്തെ വചനം. ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കർമ്മങ്ങൾ ഏറ്റവും ആത്മാർത്ഥതയുള്ളതും ഏറ്റവും ശരിയായിരിക്കണം എന്നതുമാണ്. കാരണം കർമ്മം ആത്മാർത്ഥതയുള്ളതാണ്, പക്ഷേ ശരിയായ രീതിയിലല്ല എങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. കർമ്മം ശരിയായ രീതിയിലാണ്, പക്ഷേ അത് ആത്മാർത്ഥത ഇല്ല എങ്കിൽ അതും സ്വീകരിക്കപ്പെടുകയില്ല. കർമ്മം സ്വീകരിക്കപ്പെടണമെങ്കിൽ ആത്മാർത്ഥതയും വേണം, കർമ്മം ശരിയാവുകയും വേണം. അള്ളാഹുവിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുമ്പോഴാണ് കർമ്മം ആത്മാർത്ഥതയുള്ളതാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി സല്ലമ സുന്നത്തനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് കർമ്മം ശരിയാവുന്നത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മ പറഞ്ഞു, ഇഖ്ലാസിനെയും പ്രവാചകനെ പിൻപറ്റലിനെയും കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാനുള്ള കാരണമായി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അത് നഷ്ടപ്പെട്ടാൽ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല. കിതാബു റൂഹ് 1-ാം പള്ളി 135-ാമത്തെ പേജ്. നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പഠിപ്പിക്കാത്ത ചില പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അത് ചെയ്താൽ എന്താ, ഒരു തെറ്റായ കാര്യമൊന്നുമല്ലല്ലോ. ഖുർആൻ ഓതലല്ലേ, സ്വലാത്ത് ചൊല്ലലല്ലേ, അതിലെന്താ തെറ്റ്? മരിച്ച വീട്ടിലെ യാസീൻ പാരായണം നല്ലതല്ലേ? മയ്യത്തെടുക്കുമ്പോൾ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നത് നല്ലതല്ലേ? അവിടെ വെച്ചും കൊണ്ട് മഹാന്മാരിലേക്ക് ഹദിയ ചെയ്ത് കൊടുക്കുന്നത്, ഖുർആൻ പാരായണം ചെയ്യുന്നത് നല്ലതല്ലേ? മയ്യത്ത് മറമാടുമ്പോൾ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നത് നല്ലതല്ലേ? മരണപ്പെട്ട് 3 ദിവസം വരെ മരിച്ച മയ്യത്തിന്റെ വീട്ടിൽ വെച്ച് ദിക്കറുകൾ ചൊല്ലുന്നത് നല്ലതല്ലേ? ആ ദിക്കറുകള് മയ്യത്തിനു വേണ്ടി ഹദിയ ചെയ്യുന്നത് നല്ലതല്ലേ? ഖബറിങ്കിൽ തൽക്കീൻ ഓതുന്നത് നല്ലതല്ലേ? ഇങ്ങനെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ നല്ലതല്ലേ എന്ന് ചോദ്യമാണ് ഉണ്ടാവാറുള്ളത്. അങ്ങനെ ബിദ്അത്തും സുന്നത്തും കൂട്ടിക്കുഴക്കപ്പെടുന്നു. ഉദൈഫ റളിയല്ലാഹു പറഞ്ഞു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ഈ രണ്ടു കല്ലുകൾക്കിടയിൽ എത്രത്തോളം വെളിച്ചമുണ്ടോ അത്രത്തോളം പോലും സത്യം കാണാൻ കഴിയാത്ത വിധത്തിൽ ബിദ്അത്തുകൾ പ്രകടമാവുക തന്നെ ചെയ്യും. അള്ളാഹുവാണ് സത്യം, ബിദ്അത്തുകൾ പ്രചരിപ്പിക്കുക തന്നെ

0: ചെയ്യും എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരു ബിദ്അത്ത് ഒഴിവാക്കിയാൽ ജനങ്ങൾ പറയും ഇതാ സുന്നത്ത് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത് വളരെ ഗൗരവത്തോടെ പരിഗണിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകനും സ്വഹാബിമാരും ആരാധനയായി നിർവഹിക്കാത്ത ഒരു ആരാധനയും നിങ്ങൾ നിർവഹിക്കരുത്. കാരണം മുൻഗാമികൾ പിൻകാലക്കാർക്ക് ചർച്ചയ്ക്കുള്ള ഒരു അവസരവും വിട്ടേച്ചു പോയിട്ടില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജനങ്ങൾക്ക് മുമ്പിൽ ഓരോ വർഷം വരും തോറും അതിൽ പുതിയ ബിദ്അത്തുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, ഓരോ സുന്നത്തുകളെ നശിപ്പിച്ചും കൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ ബിദ്അത്തുകൾ ജീവിക്കുകയും സുന്നത്തുകൾ മരിക്കുകയും ചെയ്യും. ഇമാം ഹസൻ അൽ ബസ്രി റഹ്മഹുല്ലാ പറഞ്ഞു, സ്വാഹിബിൽ ബിദ്അത്തി ലാ യസ്ദാദു ഇജ്തിഹാദൻ ഇല്ലാ ഇസ്ദാദ മിനല്ലാഹി ബുഅദ. ബിദ്അത്തിന്റെ ആളുകൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നിടത്തോളം അള്ളാഹുവിങ്കിൽ നിന്നും അവർ അകന്നു പോയിക്കൊണ്ടിരിക്കും. അൽ ഇഹ്തിസാം, ഒന്നാം വാള്യം 111-ാമത്തെ പേജ്. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുല്ലു ബിദ്അത്തിൻ ളലാല വ ഇൻ റാഅഹ അന്നാസു ഹസന. എല്ലാ ബിദ്അത്തുകളും വഴികേടുകളാണ്, ജനങ്ങൾ അതിനെ നല്ലതായി കണ്ടാലും. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്ലാമിൽ ആരെങ്കിലും ഒരു ബിദ്അത്ത് ഉണ്ടാക്കുകയും അതിനെ നല്ലതായി കാണുകയും ചെയ്താൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രവാചകത്വത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്ന് അവർ വാദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അന്ന് ദീനല്ലാത്തത് ഇന്നും ദീനല്ല. ഇമാം ഷാഫി അദ്ദേഹത്തിന്റെ അൽ ഉമ്മിൽ പറഞ്ഞു, മൻ ഇസ്തഹസന ഫഖദ് ശർഅ. ഒരു പുതിയ കാര്യമുണ്ടാക്കി അതിനെ ആരെങ്കിലും നല്ലതായി കണ്ടാൽ അവൻ പുതിയ മതനിയമം ഉണ്ടാക്കിയെന്നർത്ഥം. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, ഉസൂലു സുന്നത്തി ഇന്ദന അത്തമസ്സഖു ബിമാ കാന ഇലൈഹി അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഇക്തിദാഉ വതർക്കുൽ ബിദഅ വകുല്ലു ബിദഅത്തിൻ ളലാല. നമ്മുടെ അടുക്കൽ സുന്നത്തിൽ, ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ അടുക്കൽ സുന്നത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്വാസകാര്യങ്ങളാണ്. അടിസ്ഥാനം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകനും സ്വഹാബിമാരുമാണ്. ഏതൊന്നിലായിരുന്നുവോ അതിനെ മുറുകെ പിടിക്കലാണ്, അതിനെ പിൻപറ്റലാണ്, ബിദ്അത്തുകളെ ഒഴിവാക്കലുമാണ്. സഹോദരന്മാരെ, സുന്നത്തിൽ നിന്നുള്ള വ്യതിചലനം നാം സൂക്ഷിക്കുക. ബിദ്അത്തിനെ നാം ഭയപ്പെടുക. കാരണം ബിദ്അത്തുകൾ ഉള്ളിടത്ത് നിന്ന് സുന്നത്തുകൾ നിസ്കാസനം ചെയ്യപ്പെടും. ജനങ്ങൾ നന്മയായി കണ്ട് ജനങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഇസ്ലാമിക വിഷയത്തിൽ സുന്നത്തിനെ അവഗണിച്ച് ബിദ്അത്തിന്റെ വഴി നാം സ്വീകരിച്ചാൽ നാം സത്യമാർഗത്തിൽ നിന്നും വ്യതിചലിച്ചു. സ്വർഗത്തിന്റെ മാർഗത്തിൽ നിന്നും നരകത്തിന്റെ മാർഗത്തിലേക്ക് നാം പോയി. പ്രവാചകന്റെ സുന്നത്തായ പ്രകാശത്തെ ഉപേക്ഷിച്ചു വഴികേടിന്റെ വലാലത്തിന്റെ വഴികളെ നാം തെരഞ്ഞെടുത്തു. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സുന്നത്തിനെ അനുധാവനം ചെയ്യുക. ബിദ്അത്തുകളാകുന്ന കൂരാകൂരിരുട്ടുകളിലേക്ക് പ്രവേശിക്കാതിരിക്കുക. അങ്ങനെ പ്രകാശത്തിൽ നിലകൊള്ളുവാൻ സുന്നത്ത്, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.
1: മാഷാ അല്ലാഹ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്, പ്രകാശത്തിൽ നിന്ന് ഇരുട്ടുകളിലേക്ക്, ഭാഗം 1. വിഷയം അവതരിപ്പിച്ചത് നാസർ സ്വലാഹി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: മുതിർന്നവർക്ക് ബാല്യത്തിലേക്കൊരു മടക്കയാത്ര, ബാലികാബാലന്മാർക്ക് കുട്ടിക്കാലത്തിന്റെ സാർത്ഥകമായ അനുഭവക്കാലം, നിഷ്കളങ്ക ബാല്യത്തോടൊപ്പം പീസ് റേഡിയോ സ്റ്റാർകൊസ്റ്റ്. ബാല്യകാല വർഷങ്ങൾ മധുരതരമാക്കാം. മൊബൈലും ആധുനിക മീഡിയകളും തീർക്കുന്ന തലവേദനയ്ക്ക് പരിഹാരമന്വേഷിക്കുകയാണ് ഇന്നെല്ലാവരും. ക്രിയാത്മകതയുടെ അടയാളങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് അത് ബാല്യവും കൗമാരവും അപഹരിക്കുന്നു. കളികളും കളിപ്പാട്ടങ്ങളും കുട്ടിത്തവും കുസൃതിയും വിസ്ഫോടനം തീർക്കുന്ന ക്രിയാത്മകത ബാല്യത്തെ തിരികെ പിടിക്കാൻ പീസ് റേഡിയോയുടെ അവസരോചിതമായ ഇടപെടൽ സ്റ്റാർകൊസ്റ്റ്. കുഞ്ഞു മനസ്സുകളിൽ വിരിയുന്ന കഥയും കവിതയും പാട്ടും ചിരിയും ഇനി ലോകമറിയട്ടെ, അവർ ആസ്വദിക്കട്ടെ. കനലിരിയുന്ന ബാല്യങ്ങളെ കുളിർ വീശി കളിചിരികളിലേക്ക് തിരിച്ചു നടത്താൻ പീസ് റേഡിയോ സ്റ്റാർകൊസ്റ്റ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയമുള്ളവരെ, അറിവ് നേടുക അത്യന്താപേക്ഷിതമാണ്. മതപരമായ അറിവ് ഓരോ നിമിഷത്തിലും അനിവാര്യമായി വരികയാണ്. നമ്മളൊക്കെ ജോലി തിരക്കുള്ള ആളുകളാണ്. അതിൻ്റെ പരിഹാരമാണ് ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ആളുകൾക്കും മതപരമായ അറിവ് ലഭിക്കുവാൻ വേണ്ടി നാം ഒരുക്കിയ പീസ് റേഡിയോ. എത്രയെത്ര വഴിതെറ്റിയ ആളുകൾക്കാണ് പീസ് റേഡിയോ മാർഗദർശനമായത്. അതുകൊണ്ട് ആ ഒരു മാർഗത്തിൽ മതം പഠിക്കുന്നവരാകുക, പഠിപ്പിക്കുന്നവരാകുക, അതിനിഷ്ടപ്പെടുന്നവരാകുക, അതിനെ പിന്തുടരുന്ന ആളുകളായിത്തീരുക, അഞ്ചാമതൊരാളായി നീ ആകരുത് എന്ന അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് അന്വർത്ഥമാകുന്ന രൂപത്തിൽ ഈ ദീനി രംഗത്തെ സഹായിക്കുക. പീസ് റേഡിയോ അകമഴിഞ്ഞ് നിങ്ങളുടെ സഹായം ഉണ്ടാകുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അദാ സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: പീസ് റേഡിയോ, ജമീൽ, വിസ്റ്റം മീഡിയ സ്കൂൾ തുടങ്ങിയ പ്രബോധന രംഗത്തെ ചരിത്രപരമായ കാൽവെപ്പുകളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോയുടെ ഡിസ്പ്ലേ സ്ക്രീനിൽ വലതുഭാഗത്ത് നൽകിയിട്ടുള്ള ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ പണമയക്കാനുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഓൺലൈൻ ട്രാൻസ്ഫറുകൾക്ക് സാധിക്കുന്ന UPID എന്നിവ ലഭ്യമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങൾ കോപ്പി ചെയ്തെടുത്ത് പണമിടപാടുകൾ പൂർത്തീകരിക്കാൻ കഴിയും. പ്രത്യേകം ശ്രദ്ധിക്കുക, ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് UPID ബാറിൽ പ്രസ് ചെയ്യുന്നതിലൂടെ തന്നെ ഗൂഗിൾ പേ, ഫോൺ പേ പോലെയുള്ള സംവിധാനങ്ങൾ വഴി നേരിട്ട് പണമയക്കാനുള്ള ക്രമീകരണമാണ് ചെയ്തിട്ടുള്ളത്. പണം അയച്ചു കഴിഞ്ഞാലുടൻ 97 46 95 00 06 എന്ന നമ്പറിൽ നിങ്ങളുടെ സാമ്പത്തിക കൈമാറ്റത്തിന്റെ വിവരങ്ങൾ അറിയിക്കേണ്ടതാണ്. നിങ്ങൾക്ക് റെസിപ്റ്റ് ലഭ്യമാക്കുകയെന്നത് പീസ് റേഡിയോ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ്. അതുകൊണ്ട് പണമിടപാടിന്റെ വിശദാംശങ്ങൾ ഈ നമ്പറിൽ അറിയിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്പർ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, 97 46 95 00 06 എന്ന നമ്പർ നിങ്ങളുടെ പണമിടപാടിന്റെ വിശദാംശങ്ങൾ അറിയിക്കാൻ തീർച്ചയായും ഉപയോഗിക്കുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്ര വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.
5: കാലം മായ്ക്കാത്ത കാൽപ്പാടുകൾ, സുന്നത്ത്, പൂർവീകരുടെ കണിശ നിലപാടുകൾ എന്ന വിഷയത്തിൽ പീസ് റേഡിയോയിൽ ചുവരെഴുത്ത് അവതരിപ്പിക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഫല ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ والعاقبه للمتقين والصلاه والسلام على اشرف الانبياء والمرسلين نبينا محمد وعلى اله وصحبه اجمعين وبعد ബഹുമാനരെ, പീസ് റേഡിയോയിലൂടെ ചുവരെഴുത്തിന്റെ ഈ തുടർപംക്തി ശ്രവിക്കുന്ന സഹോദരങ്ങളെ, കഴിഞ്ഞ പംക്തിയിൽ നമ്മളുടെ സംസാര വിഷയം നമ്മുടെ സച്ചരിതരായ മുൻഗാമികൾ സുന്നത്തിനെ മുഖവിലക്കെടുത്ത, ആദരിച്ച, അനുധാവനം ചെയ്ത, അറിയുവാൻ മനസ്സിലാക്കുവാൻ സാഹസം കാണിച്ച ഉദാഹരണങ്ങൾ നമ്മൾ ചരിത്രത്തിൽ പരതുമ്പോൾ അതിൽ ഉഖ്ബത്ത് ഇബ്നു അൽ ഹാരിസ് ഉമ്മു യഹ്യ ബിന്ത് അബി ഇഹാബിനെ വിവാഹം കഴിക്കുകയും ആ വിഷയത്തിൽ ഒരു സ്ത്രീ ഇടപെട്ട്, നിങ്ങൾ രണ്ടുപേർക്കും ഞാൻ മുലയൂട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഉഖ്ബ വിവാഹം കഴിച്ച ഉമ്മു ഇഹാബ് അദ്ദേഹത്തിൻ്റെ മുലകുടി ബന്ധത്തിലെ സഹോദരിയാണെന്ന് പറഞ്ഞപ്പോൾ തിരുവിധി കേൾക്കുവാൻ, തിരുചര്യ കേൾക്കുവാൻ, തിരുമൊഴി കേൾക്കുവാൻ ഉഖ്ബ ഇബ്നു അൽ ഹാരിസ് അവിടെ നിന്ന് യാത്ര തിരിക്കുകയും നീണ്ട യാത്രക്കൊടുവിൽ വിശുദ്ധ മദീനയിലെത്തി, മദീനയിൽ വെച്ച് തിരുദൂതരെ കേട്ട്, തിരുമൊഴി കേട്ട്, തിരുചര്യയറിഞ്ഞ് മടങ്ങിയ ചരിത്രം അതാണ് നമ്മളിവിടെ അനുസ്മരിക്കുകയുണ്ടായത്. അന്തരുണത്തിൽ ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു സിറിയയിൽ അബ്ദുല്ലാഹി ബിൻ ഉനൈസ് തിരുദൂതരെ തൊട്ടൊരു ഹദീസ് പറയുന്നു എന്ന് കേട്ടപ്പോൾ യാത്ര തിരിച്ചത്. ഒരു മാസത്തെ വഴിദൂരം സഞ്ചരിച്ച് ജാബിർ റളിയല്ലാഹു തആല അൻഹു അബ്ദുല്ലാഹി ബിൻ ഉനൈസിൽ നിന്ന് ഹൗദിൻ്റെ വിഷയത്തിൽ, ഹൗദുൽ കൗസറിൻ്റെ വിഷയത്തിൽ തിരുദൂതർ പറഞ്ഞ ഹദീസ് കേട്ട് മടങ്ങിയ ചരിത്രം അനുസ്മരിച്ചു. അപ്രകാരം അബു അയ്യൂബ് അൽ അൻസാരി ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹുവിനെ ഈജിപ്തിൽ ചെന്ന് കണ്ട ചരിത്രം, മദീനയിൽ നിന്ന് ഈജിപ്തിലേക്ക് അബു അയ്യൂബ് അൽ അൻസാരി യാത്ര ചെയ്തത്. എന്തിന്? മൻ സത്തറ മുസ്ലിം മൻ സത്തറഹുല്ലാഹ്, ഒരു മുസ്ലിമിനെ മറക്കുന്നവൻ അവനെ അള്ളാഹു മറക്കും എന്ന ആശയത്തിൽ തുടങ്ങിയ ഒരു ഹദീസ് ഉഖ്ബത്ത് ബിൻ ആമിർ അൽ ജുഹനി ഈജിപ്തിൽ പറയുന്നു എന്നറിഞ്ഞപ്പോൾ അത് മനസ്സിലാക്കുവാൻ അബു അയ്യൂബ് അൽ അൻസാരി ചെയ്ത നീണ്ട യാത്ര, ആ ചരിത്രവും നമ്മളിവിടെ ഓർക്കുകയുണ്ടായി, അനുസ്മരിക്കുകയുണ്ടായി. തിരുമൊഴികൾക്ക് തിരുചര്യകൾക്ക് മഹത്തുക്കളായ സഹാബികളുടെ അടുക്കൽ ഉണ്ടായിരുന്ന സ്ഥാനവും വിലയും മനസ്സിലാക്കുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് അവിടെ നമ്മൾ അനുസ്മരിച്ചത്. ഈ ഒരു പംക്തിയിലും ചില ഉദാഹരണങ്ങൾ നാം മനസ്സിലാക്കുകയാണ്. താബിഈങ്ങളിൽ സയ്യിദായ സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു തആല അൻഹു റഹിമഹുല്ലാ പറയാറുണ്ടായിരുന്നു, ഇന്നി കുന്തു ലഅസീറു ഫീ തലബിൽ ഹദീസിൽ വാഹിദ് മസീറത്തൽ ലയാലി വൽ അയ്യാം, ഒരു ഹദീസ് അന്വേഷിക്കുന്ന മാർഗേണ ഞാൻ ദിനരാത്രങ്ങളുടെ വഴിദൂരം സഞ്ചരിക്കാറുണ്ടായിരുന്നു. ദിനരാത്രങ്ങൾ സഞ്ചരിച്ചാൽ എത്തിപ്പിടിക്കാവുന്ന അറിയാവുന്ന ഒരു ഹദീസ് കേട്ടാൽ ആ യാത്രാദൂരം സഞ്ചരിച്ച് ഞാൻ ആ ഹദീസ് നേടാറുണ്ടായിരുന്നു എന്നാണ് താബിഈങ്ങളിൽ സയ്യിദായ സഈദ് ഇബ്നുൽ മുസയ്യബ് റഹിമഹുല്ലാ അനുസ്മരിക്കുന്നത്. താബിഈങ്ങൾ സഹാബികളെ തുടർന്ന തലമുറയാണ്. സഹാബികളുടെ മാതൃക അത് ഉൾക്കൊണ്ടാണ്, അവരിൽ നിന്ന് ശിക്ഷണം സിദ്ധിച്ചാണ് ഇത്തരം മാതൃക അവർ കാഴ്ചവെച്ചിട്ടുള്ളത്. ബുസ്ർ ഇബ്നു അബ്ദുല്ലാ അൽ ഹദ്റമി പറയുകയാണ്, കുന്തുൽ അർക്കബു ഇലാ മിസ്രി മിൻ അൽ അംസ്വാരി ഫിൽ ഹദീസിൽ വാഹിദ് ലി അസ്മഅഹു, ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു ഹദീസ് പഠിപ്പിക്കപ്പെടുന്നു എന്നറിഞ്ഞാൽ അത് കേൾക്കുന്നതിന് വേണ്ടി ഞാൻ സഞ്ചരിക്കാറുണ്ട് എന്നാണ്. പ്രസ്തുത നാട് വിദൂരതയിൽ ഏത് നാടായാലും എന്നുള്ളതാണ് അബ്ദുല്ലാ ഇബ്നു ബുസ്റിന്റെ സംസാരം. ആമിറു ഷാബി, ആമിർ ഇബ്നു ഷറാഹിൽ അഷാബി, അദ്ദേഹം പറയുകയാണ്, അബ്ദുല്ലാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ശിഷ്യനായ മസ്റൂഖ് ഇബ്നുൽ അജ്ദഅിനെ കുറിച്ച്, لم يكن احد من اصحاب عبد الله بن مسعود اطلب للعلم في افق من الافاق من مسروق. مسروق بن الاجدع نولم حديث تേടി കൊണ്ടുള്ള യാത്ര, പ്രസ്തുത ഹദീസ് വിദൂരമായ ഏതൊരു അതിർത്തി നാട്ടിലായാലും അത് കേൾക്കുവാൻ അറിയുവാൻ അബ്ദുല്ലാ ഇബ്നു മസ്ഊദിൻ്റെ ശിഷ്യഗണങ്ങളിൽ മസ്റൂഖിനെ പോലെ ആരുമുണ്ടായിരുന്നില്ല എന്നാണ്. മസ്റൂഖ് ഇബ്നുൽ അജ്ദ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നേരിട്ടുള്ള ശിഷ്യനാണ്, താബിഈങ്ങളിൽ മഹാനാണ്. ആമിറു ഷാബി തന്നെ ഒരിക്കലൊരു വ്യക്തി ഹദീസ് ചോദിച്ചപ്പോൾ അത് പറഞ്ഞുകൊടുത്തതിന് ശേഷം ആ വ്യക്തിയോട് പറയുന്നുണ്ട്, അതൈനാകഹ ബിഗൈരി ഷൈഇൻ ഖദ് കാന യുർകബു ഫീ മദൂനഹ ഇലൽ മദീന, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഹദീസ് നേരിട്ട് പറഞ്ഞു തരുന്നു. ഈ ഹദീസ് ലഭിക്കുന്നതിന് വേണ്ടി ഇറാഖിൽ നിന്ന് അമിർ ഷാബി ഇറാഖിൽ കൂഫയിലായിരുന്നു. കൂഫയിൽ നിന്ന് ഇറാഖിൽ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്തായിരുന്നു ഈ ഹദീസ് നേടിയിരുന്നത്. അതാണ് നിങ്ങൾക്ക് ഞാൻ പകർന്നു തന്നിട്ടുള്ളത്. ഒരു പരിശ്രമവും കൂടാതെ എന്ന് പറയുകയുണ്ടായി എന്നാണ്. താബിഈങ്ങളിൽ മഹത്തുക്കളായ മറ്റു പലരുടെയും ഉദാഹരണങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് വായിക്കുവാനുണ്ട്. അബുൽ ആലിയ റയാഹി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ ഖിലാഫത്തിൽ ഇസ്ലാം പുലകിയ മഹാനാണ്. അദ്ദേഹം പറയുകയാണ്, കുന്ന നസ്മഉ റിവായത ബിൽ ബസറ അൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫലം നർദ ഹത്ത റകിബ്ന ഇലൽ മദീനത്തി ഫസമിഅനാഹ മിൻ അഫ്വാഹിഹിം. അദ്ദേഹം ബസറയിലാണ്, ഇറാഖിൽ. അദ്ദേഹം പറയുന്നത്, ബസറയിൽ വെച്ച് ഞങ്ങൾ ഹദീസുകൾ കേൾക്കും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബത്ത് പറഞ്ഞ ഹദീസുകളെ. എവിടെയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബത്ത് ഈ ഹദീസ് പറഞ്ഞത്? വിശുദ്ധ മദീനയിലാണ്. സഹാബികൾ മദീനയിൽ വെച്ച് പറഞ്ഞതായ ഹദീസുകൾ ഞങ്ങൾ ആളുകളിൽ നിന്ന് ബസറയിൽ കേൾക്കും. ഫലം നർവഹത്ത റക്കിബ്ന ഇലൽ മദീന, ഞങ്ങൾ ബസറയിൽ വെച്ച് കേട്ട ഹദീസ് അതിൽ തൃപ്തിപ്പെടുകയില്ല. മദീനയിൽ ഞങ്ങൾ സഞ്ചരിച്ച് കേൾക്കുന്നത് വരെ എങ്ങനെ? ഫസമിഅനാഹാ മിൻ അഫ്വാഹിഹിം, അത് മൊഴിഞ്ഞ സഹാബികളുടെ വായയിൽ നിന്ന് ആ ഹദീസ് ഞങ്ങൾ നേരിട്ട് കേൾക്കുന്നത് വരെ ബസറയിൽ നിന്ന് മദീനയിലേക്ക് ഞങ്ങൾ സഞ്ചരിക്കുമായിരുന്നു എന്നാണ് അബുൽ ആലിയ റയാഹി റഹിമഹുല്ല അനുസ്മരിക്കുന്നത്. ഇതൊക്കെയും തബീഈങ്ങളുടെ ചരിത്രമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ അനുസ്മരിച്ചത് സഹാബികളുടെ ചരിതമാണ്. ഒരു തിരുമൊഴി അറിയാൻ, മനസ്സിലാക്കുവാൻ അവരെടുത്ത താല്പര്യം, നിറഞ്ഞ ജിജ്ഞാസ, അതിനവർ ചെയ്തതായ യാത്ര, അപ്പോൾ എത്രമാത്രം വിലയായിരുന്നു അവർ തിരുമൊഴികൾക്ക് കൽപ്പിച്ചിരുന്നത് എന്നത് ഇതുപോലുള്ള ചരിത്രങ്ങൾ നമ്മളോട് ഓതുകയാണ്. ഇവിടെ ചരിത്രങ്ങൾ ഈ വിഷയത്തിൽ ഒരു തുടർക്കഥയാണ്. നമ്മൾ താബിഈങ്ങൾ മുതൽ ഇങ്ങോട്ട് മുഹദ്ദിസീങ്ങളെ, ഹദീസ് പണ്ഡിതന്മാരെ, റാവിമാരെ പഠനം നടത്തുമ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ ഹദീസ് അഭ്യസിച്ച, പഠിച്ച, പഠിപ്പിച്ച, രചിച്ച, ഹദീസിൻ്റെ വിഷയത്തിൽ രചന നടത്തിയ എല്ലാ പണ്ഡിതന്മാരും അവരുടെ ജീവിതചരിത്രം രേഖപ്പെടുത്തപ്പെട്ടപ്പോൾ അവരുടെ അർഹലാത്തുൽ ഇൽമിയ, വൈജ്ഞാനിക യാത്രകൾ എന്ന ഒരു ഭാഗം നമുക്ക് വായിക്കുവാൻ സാധിക്കും. വൈജ്ഞാനിക യാത്രകൾ, അന്നത്തെ അർഹലാത്തുൽ ഇൽമിയ ഹദീസ് നേടുവാൻ വേണ്ടിയുള്ള യാത്രയായിരുന്നു. ഇൽമ് അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് ഹദീസ് അന്വേഷിക്കുക എന്നതിൻ്റെ പര്യായമായൊരു പ്രയോഗമായിരുന്നു. മുഹദ്ദിസീങ്ങൾ ഹദീസുകൾ പഠിച്ചത്, മനഃപ്പാഠമാക്കിയത്, പഠിപ്പിച്ചത്, രേഖപ്പെടുത്തിയത്, ഹദീസുകളുടെ വിഷയത്തിൽ ഗ്രന്ഥരചനകൾ നടത്തിയതൊക്കെയും നീണ്ട യാത്രകൾ, സാഹസപ്പെട്ട യാത്രകൾ, അരപ്പട്ടിണിയുടെ, മുഴുപ്പട്ടിണിയുടെ യാത്രകൾ, മരുപ്പറമ്പിനെ കീറിമുറിച്ച് നഗ്നപാതരായി പോലും സഞ്ചരിച്ച് ഹദീസുകൾ പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ യാത്ര ചെയ്ത ചരിത്രങ്ങൾ, ബഖിയ ഇബ്നു മഖ്ലദ് അൽ അന്തുലുസി സ്പെയിനിൽ നിന്ന് ഇറാഖിലേക്ക് യാത്ര ചെയ്ത്, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്നും മറ്റും ഹദീസുകൾ പഠിച്ച് പാഠമാക്കിയ ചരിത്രം നമ്മൾ വായിക്കുന്നു. അതേപോലെ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഇമാം അഹമ്മദ് ബിൻ ഹംബലും ഇമാം ഷാഫിഈയും അതേപോലെ ഇമാം അബൂദാവൂദ്, അബൂഈസ അത്തുർമുദി, ഇബ്നു മജ്ഹൽ ഖസ്വീനി, ഇമാം അന്നസായി തുടങ്ങി ഹദീസ് പണ്ഡിതന്മാർ, മുസ്നദിൽ രചന നടത്തിയവർ, മുഅ്ജമുകളായി രചന നടത്തിയവർ, മുസ്തദ്റക്കായി രചന നടത്തിയവർ, മുസ്തഖ്റജാത്തായി രചന നടത്തിയവർ, മുസന്നഫാത്തുകളായി രചന നടത്തിയവർ, സഹീഹുകൾ രചന നടത്തിയവർ, സുനനുകൾ രചന നടത്തിയവർ ഒക്കെയും വൈജ്ഞാനികമായ യാത്രകൾ, ഹദീസിന് വേണ്ടിയുള്ള യാത്രകൾ, നീണ്ട യാത്രകൾ നടത്തിയ ചരിത്രങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെയുള്ള യാത്ര നടത്താത്ത ഹദീസ് പണ്ഡിതന്മാരെ നമ്മൾ കേൾക്കുന്നേ ഇല്ല, അറിയുന്നേ ഇല്ല എന്നുള്ളതാണ് ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേകത. ഹദീസുകൾക്കുള്ള, സുന്നത്തിനുള്ള വിലയായിരുന്നു ആ മഹത്തുക്കൾ ചരിത്രത്തിൽ കാഴ്ചവെച്ച ഈ യാത്രകൾ അറിയിക്കുന്നത്. ഇമാം ഇബിൻ അബി ഹാത്തിം, അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുറഹ്മാൻ ഇബിന് മുഹമ്മദ് ബിൻ ഇദ്രീസ് അൽ ഹംബലി അർറാസി എന്നാണ്. റാസി എന്നുള്ളത് റൈ എന്ന നാട്ടിലേക്ക് ചേർത്തുകൊണ്ടാണ്. ദൈലമിലെ ഒരു വലിയ പട്ടണമാണ് റൈ. റയ്യിലേക്ക് ചേർത്ത് നിസ്ബ ചെയ്താണ് റാസി എന്ന് പറയപ്പെടുന്നത്. അസ്ബഹാൻ ദേശത്തുകാരാണ് ഇബ്നു അബി ഹാത്തിമും അദ്ദേഹത്തിൻ്റെ പിതാവായ അബു ഹാത്തിമും ഒക്കെ. പക്ഷെ അവർ വളർന്നതും വൈജ്ഞാനികമായി ഉയർന്നതും റയ്യിലാണ്. അബ്ദുറഹ്മാൻ അദ്ദേഹം ഇബ്നു അബി ഹാത്തിമാണ്. ഉപ്പ മുഹമ്മദ് ബിൻ ഇദ്രീസ് അബു ഹാത്തിമാണ്. രണ്ടുപേരും ഹദീസിൻ്റെ പണ്ഡിതന്മാർ, നിപുണന്മാർ, വിജ്ഞാന സാഗരങ്ങൾ. അദ്ദേഹം പറയുകയാണ് ഇബ്നു അബി ഹാത്തിം ഉപ്പ അബു ഹാത്തിമിനോടൊപ്പം ഹിജ്റാബ്ദം 255 ഞാൻ ദൈലം നാട്ടിലെ റയ്യിൽ നിന്ന് യാത്ര തിരിച്ചു. എവിടേക്ക്? വിശുദ്ധ മദീനയിലേക്ക്. അവിടെ നിന്ന് അങ്ങോട്ട് മക്കയിലേക്ക്. ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, എനിക്ക് പ്രായപൂർത്തിയായിരുന്നില്ല. പക്ഷേ യാത്ര തുടർന്ന് മദീനയിലെത്തി ദുൽഹുലൈഫയിലായപ്പോൾ ഞാൻ പ്രായപൂർത്തിയെത്തിയ ഒരു മകനാണ്. ഉപ്പ ഹജ്ജ് ചെയ്യുകയാണ്. എനിക്ക് ഇസ്ലാമിലെ ഹജ്ജ് ലഭിക്കണമെന്നത് ഉപ്പാൻ്റെ ആഗ്രഹമായിരുന്നു. ഞാൻ പ്രായപൂർത്തിയായി, ഉപ്പയോടൊപ്പം ഹജ്ജ് ചെയ്യുന്നതിൽ ഉപ്പാക്ക് വലിയ സന്തോഷമായി എന്ന് ഇബ്നു അബി ഹാത്തിം ഉപ്പ അബു ഹാത്തിമിനെ അനുസ്മരിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഇസ്ലാമിൻ്റെ ഹജ്ജ് ചെയ്തതിന് ശേഷം മക്കയിൽ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ മുഖ്രി എന്ന് പറയുന്ന ഹദീസ് പണ്ഡിതനിൽ നിന്ന് ഇബ്നു അബി ഹാത്തിം ഹദീസ് കേൾക്കുകയും പഠിക്കുകയും ചെയ്തു, അതിന് നാന്ദി കുറിച്ചു എന്നതാണ് അദ്ദേഹം പറയുന്ന ചരിത്രം. എന്നിട്ട് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ ക്ലേശകരമായ, പ്രയാസനിർഭരമായ വൈജ്ഞാനിക യാത്ര ഹദീസ് തേടുന്ന വിഷയത്തിൽ നടത്തിയത് അദ്ദേഹം അനുസ്മരിക്കുന്നു. ബഹ്റൈനിൽ നിന്ന് ഈജിപ്തിലേക്ക് നടന്ന്, ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലെ റംല പട്ടണത്തിലേക്ക് നടന്ന്, റംലയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക്, റംലയിൽ നിന്ന് അസ്കലാനിലേക്ക്, റംലയിൽ നിന്ന് തബരിയയിലേക്ക് അദ്ദേഹം നടന്നതൊക്കെയും അവിടെയുള്ള പണ്ഡിതന്മാരിൽ നിന്ന് കേൾക്കുവാൻ. പിന്നെ തബരിയയിലെത്തിയ അദ്ദേഹം ഡമസ്കസിലേക്ക്, ഡമസ്കസിൽ നിന്ന് ഹിംസിലേക്ക്, ഹിംസിൽ നിന്ന് അന്താക്കിയയിലേക്ക്, അന്താക്കിയയിൽ നിന്ന് തർസൂസിലേക്ക്, തർസൂസിൽ നിന്ന് വീണ്ടും ഹിംസിലേക്ക് അദ്ദേഹത്തിൻ്റെ യാത്ര ഹദീസ് പഠിക്കാൻ. അദ്ദേഹം പറയുകയാണ്, കാന ബഖിയ അലൈയ ശൈഉ മിൻ ഹദീസി അബിൽ യമാൻ ഫസമിഅ്തു സുമ ഖറജ്തു മിൻ ഹിംസ് ഇലാ ബൈസാൻ. ഞാൻ തർസൂസിൽ നിന്ന് ഹിംസിലേക്ക് മടങ്ങാൻ കാരണം, വീണ്ടും ഹിംസിലേക്ക് പോകാൻ കാരണം, അദ്ദേഹം ഹിംസിൽ നിന്ന് അന്താക്കിയയിലേക്കും അന്താക്കിയയിൽ നിന്ന് തർസൂസിലേക്കും പോയതാണ്. വീണ്ടും ഹിംസിലേക്ക് മടങ്ങാൻ കാരണം അബുൽ യമാനിൽ നിന്ന് ഒരു ഹദീസ് കേൾക്കുവാൻ ഹിംസിൽ സാധിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് കേൾക്കാനാണ്. ആ ഹദീസ് കേട്ടതിന് ശേഷം ഹിംസിൽ നിന്ന് ഞാൻ ബൈസാനിലേക്ക് യാത്ര ചെയ്തു. ബൈസാനിൽ നിന്ന് റഫയിലേക്കും റഖയിലേക്കും, റഖയിൽ നിന്ന് ഫുറാത്ത് യുഫ്രട്ടീസ് നദിയിലൂടെ ബഗ്ദാദിലേക്കും അദ്ദേഹം യാത്ര ചെയ്തു എന്നാണ്. ബഗ്ദാദിൽ നിന്ന് സിറിയയിലേക്ക്, സിറിയയിലെ വാസത്തിൽ നിന്ന് നൈൽ ഈജിപ്തിലേക്ക്, ഇങ്ങനെ അദ്ദേഹം യാത്ര ചെയ്ത ആ യാത്രയുടെ ഒടുവിൽ അദ്ദേഹം പറയുന്നത് കുല്ലു ദാലിക മാഷിയൻ, ഇതെല്ലാം നടന്നുകൊണ്ടായിരുന്നു. കുല്ലു ഹാദാ ഫീ സഫരിയൽ അവ്വൽ, ഇതെല്ലാം എൻ്റെ ആദ്യത്തെ യാത്രയുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് കുറേ യാത്രകൾ നടത്തിയതിൽ തുടക്ക നാളിലെ യാത്രകളെക്കുറിച്ചാണ് ഈ പറയുന്നത്. അദ്ദേഹത്തിന് അന്ന് 20 വയസ്സായിരുന്നു. 7 വർഷം തുടർച്ചയായി അദ്ദേഹം യാത്ര നടത്തിയതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം യാത്ര പുറപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ ഗുരുവായ മുഹമ്മദ് ഇബിൻ അബ്ദുറഹ്മാൻ അൽ മുഖ്രി ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. തിരിച്ചു മടങ്ങിയപ്പോൾ, മടങ്ങാൻ കൂഫയിൽ നിന്ന് തുനിഞ്ഞപ്പോൾ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ മുഖ്രി മരണപ്പെട്ട വാർത്ത അദ്ദേഹം കേൾക്കുകയുണ്ടായി തുടങ്ങി. ആ ചരിത്രങ്ങൾ അദ്ദേഹം അനുസ്മരിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഇബ്നു അബി ഹാത്തിം നടത്തിയ യാത്രയുടെ ഒരു ഉദാഹരണം കേൾപ്പിച്ചു എന്ന് മാത്രം. ഇത് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരൊറ്റപ്പെട്ട സംഭവമല്ല, പ്രത്യുത ഹദീസ് പണ്ഡിതന്മാരായി ചരിത്രത്തിൻ്റെ സംഭാവനകൾ നമ്മൾ വായിക്കുമ്പോൾ അവരുടെയൊക്കെ ചരിത്രത്തിൽ ഇങ്ങനെയുള്ള യാത്രകൾ, സാഹസപ്പെട്ട യാത്രകൾ, ഏറെ ക്ലേശപ്പെട്ട യാത്രകൾ, കാൽനടയായുള്ള നീണ്ട യാത്രകൾ ഹദീസ് നേടുന്നതിന് വേണ്ടി, കേൾക്കുന്നതിന് വേണ്ടി, പഠിക്കുന്നതിന് വേണ്ടി ഒക്കെ നടത്തിയെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. സ്വഹാബികളുടെ കാലം മുതൽ ഇങ്ങോട്ട് ഹദീസിൻ്റെ ക്രോഡീകരണം നടന്ന നാളുകൾ, നൂറ്റാണ്ടുകൾ, അവിടങ്ങളിലൊക്കെ ഹദീസിനോടുള്ള ആദരവിൽ, ബഹുമാനത്തിൽ ഹദീസ് സംരക്ഷിക്കപ്പെടണം എന്ന നിശ്ചയദാർഢ്യത്തിൽ ക്ഷമിച്ചും സഹിച്ചും സഹിഷ്ണുത അവലംബിച്ചും നമ്മുടെ മുൻഗാമികൾ നടത്തിയ ഇത്തരം സാഹസങ്ങൾ, അവരുടെ അനുഭവങ്ങൾ, ഇതൊക്കെയും നമ്മൾ അനുസ്മരിക്കുമ്പോൾ തിരുചര്യകളോട്, തിരുസുന്നത്തുകളോട്, തിരുമൊഴികളോട് അവർക്കുണ്ടായിരുന്ന ആ മഹത്വം പിൽക്കാലത്ത് പല മുസ്ലിം നാമധാരികൾക്കും നഷ്ടപ്പെട്ട തിരുചര്യകളോടുള്ള ഈ സമീപനം അതൊക്കെ നമ്മൾ അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ്. പൂർവികരും പിൻഗാമികളും തമ്മിൽ ഇത്തരം വിഷയങ്ങളിലുള്ള അകൽച്ചയും വൈരുദ്ധ്യവും ഇതൊക്കെ നമ്മൾ അറിയുന്നതിന് വേണ്ടിയാണ്. പൂർവികർക്ക് തിരുചര്യകളോട്, തിരുമൊഴികളോടുണ്ടായിരുന്ന മതിപ്പിൻ്റെ, ആദരവിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് ചിലതുകൂടി അനുസ്മരിക്കുവാനുണ്ട്. അതിനപ്പുറം ഇൻഷാ അല്ലാ തിരുമൊഴികൾക്ക് നേരെ തന്നിഷ്ടക്കാർ, തിരുമൊഴികൾക്ക് നേരെ ദേഹേച്ഛയുടെ വക്താക്കൾ, തിരുമൊഴികൾക്ക് നേരെ, തിരുചര്യകൾക്ക് നേരെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, തിരുചര്യകൾക്ക് നേരെ ഇസ്ലാമിൻ്റെ മേൽക്കുപ്പായമിട്ട കപടന്മാർ ഒക്കെ വെച്ചു പുലർത്തുന്ന സമീപനങ്ങൾ, അവരുടെ ദുഷ്പ്രചരണങ്ങൾ, അവരുടെ സന്ദേഹങ്ങൾ, അതിനുള്ള മറുപടികൾ ഇൻഷാ അല്ലാ ചുവരെഴുത്തിൽ, ചുവരെഴുത്തിൽ നമ്മുടെ ഈ തുടർ പംക്തിയിൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു നമുക്ക് ഏവർക്കും എല്ലാവിധ നന്മകളിലേക്കും ഉദവിയും തുറവിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക് അലാ നബിയിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
5: നിങ്ങൾ ഇതുവരെ കേട്ടത് ചുവരെഴുത്ത്, സുന്നത്ത്, പൂർവികരുടെ കണിശ നിലപാടുകൾ എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ ചുവരെഴുത്തിൽ ചർച്ച നടത്തിയത്. അവതരിപ്പിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനി.

0: റസൂലുള്ളയുടെ കാലത്ത് നടന്നൊരു സംഭവമാണ്. ഹദീസിലൊക്കെ ചില ഹദീസിലൊക്കെ കാണാൻ സാധിക്കും. എന്താണ് സംഭവം വെച്ചാൽ, ഒരു സ്ത്രീ ഒരിക്കൽ അവർ നമസ്കരിക്കാൻ വേണ്ടി പുറപ്പെട്ടു, പള്ളിയിലേക്ക് പുറപ്പെട്ടതാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് എന്തു ചെയ്യാണ്, ഒരു മനുഷ്യൻ ഇവരെ കയറി പിടിക്കുകയാണ്. വഴിയിൽ വെച്ചിട്ട് ഇവരെ കയറി പിടിച്ചു. അന്യായ ഒരു പുരുഷനാണ്. അവർ കുതറി മാറി. ആ സമയത്തൊരു മറ്റൊരാൾ വന്ന സമയത്ത് എന്തു ചെയ്തു, ഇദ്ദേഹം ഇവരെ ഉപേക്ഷിച്ച് വേഗം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അപ്പോൾ ഈ സ്ത്രീ ഇദ്ദേഹത്തോട് പറയുന്നുണ്ട്, നിങ്ങൾ വേഗം എന്തു ചെയ്യും, അവരെ പിടിക്കും. അങ്ങനെ ഇതേ ഈ മനുഷ്യൻ അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു പ്രതിയെ പിടിക്കാൻ വേണ്ടിയിട്ട്, കുറ്റവാളിയെ പിടിക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യാണ്, പിറകെ ഓടി. ആ സമയത്താണ് മുഹാജിറുകളായ കുറച്ച് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ സ്ത്രീ ഇവരോടും പറയുന്നുണ്ട്, എന്നെ ഇങ്ങനെ ചില ഒരാളിങ്ങനെ മോശമായിട്ട് പ്രതികരിച്ചു, അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ പിടിക്കുന്ന പറഞ്ഞിട്ട് ഇവരും എന്തു ചെയ്തു, അദ്ദേഹത്തെ പിടിക്കാൻ പോവുകയാണ്. അങ്ങനെ പോയ സന്ദർഭത്തിൽ ഈ മുഹാജിറുകളായ ആളുകൾക്ക് കിട്ടിയത് ആരാണ്, ഈ പിടിക്കാൻ പോയ ആളെ കിട്ടിയത്. എന്നിട്ട് അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുവരാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാനല്ല കുറ്റക്കാരൻ, ഞാൻ അദ്ദേഹത്തെ പിടിക്കാൻ പോയ വ്യക്തിയാണ്. അങ്ങനെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, കുറ്റം ചെയ്താൽ അവിടെ ഹദ് നടപ്പിലാക്കണമല്ലോ, റസൂലിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. സ്ത്രീയോട് ചോദിക്കുന്നുണ്ട്, ഇതാണോ ആള്? അപ്പൊ സ്ത്രീ എന്ത് ചെയ്യുന്നുണ്ട്, സ്ത്രീ ആ ഇതന്നെയാണ് അവർ ഉറപ്പിച്ചു പറഞ്ഞു. പിന്നെപ്പോ ഒരാളെന്ത് ചെയ്തു, സ്ത്രീ പറഞ്ഞു, അപ്പൊ പിന്നെ അവിടെ വേറെ ഇതില്ലല്ലോ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം, അവിടെ കുറ്റം നടപ്പിലാക്കണം. അപ്പൊ എല്ലാവരും കുറ്റം നടപ്പിലാക്കുമ്പോൾ അവിടെ ചുറ്റും ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ കൂട്ടത്തിൽ ആരുണ്ട്, കുറ്റം ചെയ്ത ആളുണ്ട്. ഇദ്ദേഹത്തിന് വല്ലാത്തൊരു വൈമനസ്യം, തൻ്റെ മനസ്സിന് വല്ലാത്തൊരു ഖേദം, അഥവാ ഞാൻ ചെയ്തൊരു തെറ്റിൻ്റെ പേരിൽ നിരപരാധിയായൊരു നല്ലൊരു മനുഷ്യൻ അദ്ദേഹം എന്തു ചെയ്യാണ്, കുറ്റം ഏൽക്കേണ്ടി വരികയാണോന്നും അദ്ദേഹത്തിന് മനസ്സിന് വല്ലാത്ത ഒരു ഖേദം വന്ന സന്ദർഭത്തിൽ അദ്ദേഹം റസൂലിൻ്റെ അടുക്കൽ പോയിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് എന്തു ചെയ്യാണ്, കുറ്റം നടപ്പിലാക്കാൻ വിധിച്ച സന്ദർഭത്തിൽ റസൂലിൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹം പറഞ്ഞു, റസൂലെ, അദ്ദേഹം നിരപരാധിയാണ്, ഞാൻ എന്തു ചെയ്യാം, ഞാനാണ് അവരെ ഇത്തരത്തിൽ ചെയ്തത്, അതുകൊണ്ട് അവരെ എന്തു ചെയ്യണം, വെറുതെ വിടണം. വല്ലാത്ത ഖേദത്തിലാണ് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്യണം, റസൂലുള്ളക്ക് അറിയില്ലല്ലോ, റസൂലുള്ളക്ക് വരാനിരിക്കുന്നതും ഒന്നും എന്തു ചെയ്യില്ല, അറിയില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു കൊടുക്കാത്തതല്ലാതെ ഒന്നും എന്തു ചെയ്യില്ല, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എന്താണോ നടക്കുന്നത് അതിനനുസരിച്ച് റസൂൽ നടപ്പിലാക്കും. സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ എന്തു ചെയ്യാം, അത് തെറ്റായിരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു അടിസ്ഥാനത്തിൽ എന്തു ചെയ്യായിരിക്കും, ശരിയായിരിക്കാം അല്ലെങ്കിൽ തെറ്റായിരിക്കാം. അങ്ങനെ സ്വാഭാവികമായിട്ടും അവിടെ അദ്ദേഹം പറഞ്ഞത് കൊണ്ട് എന്തു ചെയ്തു, റസൂലുള്ളക്ക് മനസ്സിലായി, റസൂലുള്ള അവരെ വെറുതെ വിടുന്നുണ്ട്. ആ സ്ത്രീയോട് പറയുന്നുണ്ട്, അള്ളാഹു നിനക്ക് എന്ത് ചെയ്തിട്ട് പുറത്തുനിന്നിട്ട് നീ പൊക്കോളൂ. അപ്പം ഈ ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഏതായാലും കുറ്റവാളി അവിടെ നിൽക്കുന്നുണ്ട്. ആളുകൾ ചോദിക്കുകയാണ്, റസൂലെ, അദ്ദേഹത്തെ എറിഞ്ഞു കൊല്ലല്ലേ എന്ന് പറയുന്നുണ്ട്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയുന്ന വാക്ക് എന്താ വെച്ചാൽ, നിങ്ങളെന്ത് ചെയ്യരുത്, ഒരിക്കലും അത് ചെയ്യരുത്. അദ്ദേഹത്തിൻ്റെ തൗബ, അദ്ദേഹം ഒരു തൗബ ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ഖേദം, ഒരു തൗബ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളീ മദീനയിലുള്ള ആളുകളൊക്കെ അവരുടെ തൗബയേക്കാൾ വലിയൊരു തൗബ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നിപ്പോൾ സമൂഹത്തിൽ ചില, ഇപ്പോൾ ഈ സൗദി അറേബ്യയിലൊക്കെ ഈ തൂക്കിക്കൊല്ലൽ ഇടക്കിടക്കിനെ കേൾക്കില്ലേ, അഥവാ വധശിക്ഷ, ഒരാളെ കൊന്നാൽ എന്ത് ചെയ്യുക, ആ അത് തന്നെയാണ് തിരിച്ചെന്ത് ചെയ്യുക, അവരെ വധിക്കുക എന്നുള്ളത് തന്നെ. ഇങ്ങനെ ചില വാർത്തകൾ കേൾക്കുന്ന സമയത്ത് വല്ലാതെ അവർക്കെതിരെ തിരിയുന്ന ഒരു ആൾക്കൂട്ടുണ്ട്. അവരിതിനെ മോശമായിക്കൊണ്ട് ഇങ്ങനെ കൊല്ലാൻ പാടില്ല, അവർക്കൊരു കുടുംബമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാറുണ്ട്. റസൂലുള്ളയെ മോശമായിക്കൊണ്ട് ചിത്രീകരിക്കുന്ന, കൊല്ലാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ആളാണ്, എന്തുണ്ടെങ്കിലും കൊല്ലാനാണ് വിധിക്കുക എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട്. പക്ഷേ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വധശിക്ഷയാണ് വേണ്ടത് എന്നിരിക്കെ തന്നെ എന്താണ് ചെയ്തത്,
1: അവിടെ അതിനോട്
0: ഇല്ല, അദ്ദേഹത്തിൻ്റെ ആ തൗബയാണ് അവിടെ പരിഗണിച്ചത്. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്തല്ല, എല്ലാവരെയും ഇങ്ങനെ കൊന്നുകളയാൻ, അതല്ല അവിടെ, അതല്ല ഇസ്ലാം അവിടെ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാം യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ ശുദ്ധീകരണമാണ് ഉദ്ദേശിക്കുന്നത്, മാനസിക ശുദ്ധീകരണം. അത് എങ്ങനെ ലഭിക്കുന്നോ ആ രീതിയിലൂടെയാണ് അത് നടപ്പിലാക്കേണ്ടത്. അതുകൊണ്ടാണ് പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പല ആളുകളും കുറ്റം ചെയ്തു വരുമ്പോൾ, അഥവാ ആ ഒരു കുറ്റത്തിന് വധശിക്ഷയാണ് ലഭിക്കേണ്ടത് എന്നിരിക്കെ തന്നെ, റസൂൽ എന്ത് ചെയ്യില്ലെന്നറിയോ, റസൂലിൻ്റെ അടുക്കൽ വന്നിട്ട് അവർ മനസ്താപം കൊണ്ട് വന്ന് പറയും, റസൂലേ ഇന്ന തെറ്റ് വന്നു പോയിട്ടുണ്ട്, എനിക്ക് ആ ഒരു ഹദ് നടപ്പിലാക്കിയും. എന്താ പറയുന്നത്?
1: അതെ,
0: എന്നെ എറിഞ്ഞു കൊല്ലിയും
1: അല്ലേ?
0: അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും. അഥവാ ആ ഒരു വധശിക്ഷ നടപ്പിലാക്കുന്നതിലോട് കൂടിയാണ് എൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുക എന്ന് അവരെന്ത് ചെയ്യാണ്, ആത്മാർത്ഥമായി വന്ന് പറയണം.
1: അതെ,
0: അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ചെറിയ ഹദീസുകളിലൊക്കെയാണ് റസൂലുള്ളാഹി ഒന്ന് തിരിഞ്ഞിരുന്നു കേൾക്കാത്ത പോലെ, അപ്പുറത്തേക്ക് തിരിഞ്ഞിരുന്നു, കുറേ പോകും. മറ്റൊരു സഹാബിയോട് ഇതേപോലെ തന്നെ റസൂലുള്ളാഹി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നീ വുളു എടുത്തില്ലേ, പള്ളിയിലേക്ക് നടന്നു വന്നില്ലേ, നീ ഞങ്ങളുടെ ജമാഅത്ത് നമസ്കരിച്ചില്ലേ, നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ. റസൂലുള്ളാഹി എല്ലാം ഉദ്ദേശിക്കുന്നത് അയാളെ വധിച്ചാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ശുദ്ധീകരണം നടക്കൂ എന്നല്ല, അദ്ദേഹത്തിൻ്റെ ആ ഒരു മാർഗങ്ങൾ അദ്ദേഹത്തിന് സ്വീകരിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നാണ് യഥാർത്ഥത്തിൽ. ഇസ്ലാം ഒരിക്കലും ഒരു കൊലപാതകത്തിൻ്റെ മതമല്ല, അത് യഥാർത്ഥത്തിൽ ആളുകൾ മനസ്സിലാക്കണം. എല്ലാ സമയത്തും എന്ത് തെറ്റ് ചെയ്താലും അവിടെ കൊലപാതകം മാത്രമേ നടക്കുള്ളൂ എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ അവിടെ വേണ്ടത്.
1: ഇസ്ലാമിനെതിരെ തിരിയുന്നൊരു വലിയൊരു പ്രയാസകരമായൊരവസ്ഥയാണിത് അല്ലേ?
0: അതെ അതെ, പല ആളുകളും ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പായിരുന്നു അബ്ദുറഹീം എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ, അല്ലേ, അബ്ദുറഹീം അല്ലേ അദ്ദേഹത്തിൻ്റെ പേരല്ലേ,
1: അതെ അതെ,
0: ആ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആളുകളൊക്കെ ധാരാളം സമ്പത്തൊക്കെ പിരിച്ചിരുന്നൊരു സമയത്താണ് ഇങ്ങനെ ഒരു ചെറിയ വാർത്തകളൊക്കെ വന്നിരുന്നു, ഇതെന്ത് മതമാണ് നിങ്ങൾ അവർ വധിക്കുക കാര്യങ്ങളൊക്കെ നോക്കണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ് ഇസ്ലാമിനെതിരെ തിരിയുന്നു. യഥാർത്ഥത്തിൽ എന്തുണ്ട്, അവിടെയൊക്കെ ഒരു ഇസ്ലാമിക മാനുണ്ട് യഥാർത്ഥത്തിൽ. ഇസ്ലാം ഇതിൻ്റെ മാത്രമല്ല, അവിടെ അന്ന് സംഭവിച്ചത് അവർക്ക് വധശിക്ഷ അല്ലല്ലോ, അവർക്ക് എന്താ ചെയ്തത്,
1: അതെ
0: ഒരു ഒരു മണി അല്ലേ സമ്പത്ത് കൊടുത്തിട്ട് അവർക്ക് യഥാർത്ഥത്തിൽ ഒരാൾ വധിച്ചാൽ കൊല്ല എന്നുള്ളതാണ്. പക്ഷെ അവിടെ എന്ത് ചെയ്തു, അവിടെയും ഇസ്ലാമിക മാനങ്ങളാണ്, അദ്ദേഹത്തിന് ആ ഒരു സമ്പത്ത്
1: മോചിപ്പിക്കാം
0: അങ്ങനെയുള്ളതൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ, ഈ ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും ഇസ്ലാം എന്തല്ല, ഒരു തീവ്രവാദത്തിൻ്റെ എല്ലാവരെയും കൊല്ലുന്നൊരു മതമല്ല എന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന
2: ദൈവിക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് എണ്ണങ്ങളുടെ കൃത്യത ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പമുള്ളത് അബ്ദുൽ മാലിക് സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ബഹുമാനരായ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ ദൈവികമാണ് എന്നുള്ളതിൻ്റെ തെളിവുകളെക്കുറിച്ചാണ് നാം സംസാരിച്ചുകൊണ്ടിരുന്നത്. വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചിരിക്കുന്ന പദങ്ങളുടെ എണ്ണത്തിലുള്ള കൃത്യത അത്ഭുതകരമാണ്. നമുക്കറിയാം, 23 വർഷക്കാലഘട്ടത്തിലെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ, വ്യത്യസ്തമായ അവസ്ഥകളിൽ, യാത്രയിലും യാത്രയല്ലാത്ത സ്ഥലങ്ങളിലും, യുദ്ധ സന്ദർഭങ്ങളിലും, സമാധാന സന്ദർഭങ്ങളിലും, സന്ധി സംഭാഷണങ്ങളിലും, ഇങ്ങനെ വ്യത്യസ്തമായ കാലഘട്ടത്തിൽ വ്യത്യസ്തമായ അവസ്ഥകളിൽ ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതിൻ്റെ ആയത്തുകൾ ചിലപ്പോൾ ചെറിയ സൂറത്തുകൾ ഒന്നിച്ചിറങ്ങും, ചിലപ്പോൾ 2-3 ആയത്തുകൾ ഇറങ്ങും, ചിലപ്പോൾ സംഭവത്തിൽ മൊത്തത്തിൽ വിഷയത്തിൽ വിശദീകരിച്ചുകൊണ്ട് ആയത്തുകൾ ഇറങ്ങും. പക്ഷേ ഇങ്ങനെയുള്ള വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഇറങ്ങിയ ആയത്തുകളാണെങ്കിലും പോലും അതിൽ പ്രയോഗിച്ചിരിക്കുന്ന ചില പദങ്ങളുടെ എണ്ണത്തിലുള്ള കൃത്യതകൾ അത്ഭുതകരമാണ്. ഉദാഹരണമായിക്കൊണ്ട് ചിലത് പറയാം. വിശുദ്ധ ഖുർആനിൽ അദ്ദുനിയ എന്ന പദമുണ്ട്, ഇഹലോകത്തെക്കുറിച്ച്. 115 സ്ഥലങ്ങളിലാണ് വിശുദ്ധ ഖുർആനിൽ അദ്ദുനിയ എന്ന പദം പ്രയോഗിച്ചിട്ടുള്ളത്. ദുനിയാവ് കഴിഞ്ഞാലുള്ള ജീവിതമാണ് ആഖിറും, പരലോക ജീവിതം. ആ പരലോക ജീവിതത്തെക്കുറിച്ച് പദപ്രയോഗമാണ് അല്ലാഹിറ, യോമുൽ ആഖിറ. ഈ പദപ്രയോഗവും വിശുദ്ധ ഖുർആൻ 115 തവണ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നോക്കൂ നിങ്ങൾ, ഇതൊരു ഒരു യാദൃശ്ചികതമായി ഉണ്ടാകുന്ന ഒരു കാര്യം, ഇതൊക്കെ ആ എണ്ണത്തിൽ പോലുമുള്ള കൃത്യതകൾ. 115 തവണ ഹയാത്ത് ദുനിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രയും തന്നെ കൃത്യമായ എണ്ണത്തിൽ ആഖിറത്തിനെ കുറിച്ച് പറയുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഈ ഡയറിയിൽ എഴുതിക്കുറിച്ച് എണ്ണം കൃത്യമാക്കി ഇതിലെ ഓരോന്നിൻ്റെ ഓരോ സ്ഥലത്ത് എണ്ണ ഇട്ട് കൊടുത്തതല്ല. അതങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ തന്നെ അത് പിന്നീട് കണ്ടെത്തപ്പെട്ടതാണ്, ആ എണ്ണത്തിൻ്റെ കൃത്യതകൾ. അതേപോലെ തന്നെ ജീവിതം എന്ന പദപ്രയോഗം വിശുദ്ധ ഖുർആൻ നടത്തിയ ഹയാത്തി എന്നാണ്. അത് ഏകദേശം 145 സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഹയാത്ത്, ജീവിതം. ആ ജീവിതം അവസാനിക്കുന്നതാണ് മൗത്ത്, മരണം. അതേ പദപ്രയോഗം 145 തവണ തന്നെയാണ് ഖുർആനിൽ വന്നിട്ടുള്ളത്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? ഇതൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഇരുന്ന് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയതല്ലോ. ഖുർആൻ ഇറക്കപ്പെടുന്നത് ശത്രുക്കളുടെ മുമ്പിലാണ്, കപടവിശ്വാസികളുടെ ഇടയിലാണ്. കപടവിശ്വാസികൾ പോലും ആ വിശുദ്ധ ഖുർആന്റെ അവതരണത്തിന് സാക്ഷികളായിട്ടുണ്ട്. സ്വഹാബത്തിന് പുറമെ സത്യനിഷേധികൾക്കിടയിൽ ജീവിക്കുമ്പോഴാണ് മക്കയിൽ ആയത്തുകൾ ഇറങ്ങുന്നത്. അവിടെ ശബ്ദരാക്കിയ, അവരെ അന്താളിപ്പിലേക്ക് നയിച്ച ആ ഖുർആന്റെ അവതരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കുത്തിക്കുറിച്ചുണ്ടാക്കിയതല്ല. എന്നിട്ട് പോലും ഇത്ര കൃത്യമായ രീതിയിൽ ഓരോ പദത്തിൽ പോലുമുള്ള കൃത്യതയും അതിൻ്റെ എണ്ണത്തിലെ സൂക്ഷ്മതയും, ഇപ്പം മൂത്ത് എത്രയാണോ അത്രയാണ് ഹയാത്തുള്ളത്. അതേപോലെ തന്നെ ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾക്കാണ് നഫ എന്ന് പറയാം. ഉപകാരം എന്ന പദപ്രയോഗത്തിന് ഖുർആൻ പ്രയോഗിച്ച നഫ എന്നാണ്. ഉപദ്രവം എന്നുള്ളതിന് ഫസാദി എന്നാണ്. അപ്പം എത്രയാണോ നഫ, അത് 50 പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്, അത്ര തന്നെ പദപ്രയോഗം ഫസാദി എന്ന പദം 50 തവണയാണ് ഖുർആൻ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പറഞ്ഞതുപോലെ എണ്ണി തിട്ടപ്പെടുത്തിയതിൽ പ്രവേശിപ്പിച്ചതല്ല. നമ്മളൊരു ഒരു ബഹ്ത് അല്ലെങ്കിൽ ഒരു റിസാല, ഒരു ലേഖനം എഴുതുമ്പോൾ പിന്നീട് അത് എഴുതി, പിന്നീട് എഡിറ്റ് ചെയ്ത്, പിന്നെ എഡിറ്റ് ചെയ്ത് അത് വേറൊരാൾ എഡിറ്റ് ചെയ്ത്, അങ്ങനെ അതിൻ്റെ മുഞ്ചു കൂട്ടി ഇറക്കപ്പെട്ടതല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾക്കിടയിൽ നിൽക്കുമ്പോൾ പോലും ആ ആയത്തുകളുടെ മുഖത്ത് നോക്കി ഓതിക്കൊടുക്കാൻ, ആ സന്ദർഭത്തിൽ ഓതിക്കൊടുക്കാൻ, ചില സന്ദർഭം യാത്രകളിലിറങ്ങാൻ, ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ സന്ദർഭത്തിനനുസരിച്ച് കൊണ്ട് ആയത്തിറങ്ങുകയാണ്. ഈ ആയത്തുകളെല്ലാം ഒത്തുവെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ എണ്ണം അത്ഭുതകരമായി കാണുന്നു എന്നത് ചില്ലറ സംഗതിയല്ല, അതൊരു മഹാത്ഭുതം തന്നെയാണ്. അള്ളാഹുവിൻ്റെ ഖുർആനിൽ എത്രമാത്രം അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ കൂടി ഒന്നാണ്. ഇനി നോക്കൂ, നിങ്ങൾ നമുക്കറിയാം, ഒരു വർഷത്തിൽ ഏകദേശം ഒരു സൂര്യ കലണ്ടർ എടുത്ത് പരിശോധിച്ച് നോക്കും, ഏകദേശം 365 ദിവസം ഉണ്ടാകുക. ഖുർആനിൽ അൽ യോം എന്ന പദം, യോമുൻ എന്ന പദം പ്രയോഗിച്ചത് 365 തവണയാണ്. അത്ഭുതമല്ലേ? ദിവസത്തിൻ്റെ എണ്ണം കൃത്യമായിക്കൊണ്ട് ഖുർആനിൽ അൽ യോം എന്ന പദപ്രയോഗം പ്രയോഗിച്ചതിലൂടെ തന്നെ കൃത്യമായിക്കൊണ്ട് കാണുന്നു എന്നത് ചില്ലറ അത്ഭുതമല്ല. അതേപോലെ തന്നെ മാസം, ഷെഹർ എന്ന പദം വിശുദ്ധ ഖുർആനിൽ 12 തവണയാണ് വന്നിട്ടുള്ളത്. ഇത് ഒരു വല്ലാത്ത അത്ഭുതകരമായ ഒരു കാര്യം. വിശുദ്ധ ഖുർആന്റെ ദൈവീകതക്ക് ഒന്നും മനസ്സിലാക്കിയില്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൽ അത് പ്രവാചകൻ്റെതല്ല എന്ന് കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇതിനെല്ലാം അവഗണിച്ച്, ഇതിനെല്ലാം നിഷേധിച്ച്, പരിഹസിച്ച് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഇതൊരു പക്ഷേ തെളിവായിക്കൊള്ളുന്നില്ല. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കുത്തിക്കുറിച്ചുണ്ടാക്കിയതാണ്, ഈ എണ്ണ പിന്നെ നിങ്ങൾ കണ്ടെത്തിയതല്ലേ, അതേ പിന്നെ കണ്ടെത്തി എന്നുള്ളതാണ് ഇതിൻ്റെ അത്ഭുതം. കാരണം അന്നവർ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു, ആ ഖുർആന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അതിൻ്റെ അക്കങ്ങളിൽ പോലും, ഹർഫുകളിൽ പോലും, അക്ഷരങ്ങളിൽ പോലും, ഓരോ അക്ഷരങ്ങളിൽ പോലും മഹാത്ഭുതങ്ങളും അത്ഭുതങ്ങളുടെ മേൽ അത്ഭുതങ്ങളും ഒളിഞ്ഞിരിക്കുന്നതായിക്കോളം നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അതൊക്കെ 600 മനുഷ്യൻ തൻ്റെ പരിമിതമായ സാഹചര്യങ്ങളിൽ, തൻ്റെ പരിമിതമായ വിജ്ഞാനം കൊണ്ട്, തൻ്റെ പരിമിതമായ വൈജ്ഞാനിക പരിസരത്തിൽ നിന്നുകൊണ്ട് എഴുതിയുണ്ടാക്കിയതാണ് എന്ന് തലയിൽ കുറച്ചെങ്കിലുമൊക്കെ ബുദ്ധി അവശേഷിക്കുന്ന ഒരു മനുഷ്യൻ പറയുമോ? ഒരിക്കലും അയാൾക്കത് പറയാൻ സാധിക്കില്ല, പറയുകയുമില്ല. ഇനി നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആൻ്റെ ഒരു ഭാഷയുടെ ഒരു ഗാംഭീര ശൈലി. അതായത് അറബി ഭാഷയുടെ മൊത്തത്തിലുള്ള ഒരു സൗന്ദര്യമാണ് വിശുദ്ധ ഖുർആനിൽ പ്രത്യേകമായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. അതായത് ഒരു ഗാംഭീര്യമുള്ള ഒരു മനുഷ്യനെ പേടിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് ഭയം ഉദ്ദീപിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഭയം പിന്നെ അങ്കുരിപ്പിക്കുന്ന ചില സംഗതികളെ പറയുമ്പോൾ പ്രയോഗിച്ചിരിക്കുന്ന പദപ്രയോഗങ്ങൾ, അവിടെ ചില പ്രത്യേകതരം ഹർഫുകളാണ് അവിടെ കാണിക്കുക. അപ്പോൾ ഖാഫ്, ത്വാ, സ്വാദ്, ജീം, ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഇതാ ദുഃഖത്തിൽ നടന്നു ദക്കൻ ദക്ക, ആ ദക്കൻ ദക്ക എന്ന് പേക്കുമ്പോൾ തന്നെ ആ ഒരു കുലുക്കം വരുന്നുണ്ട്. അതാ ഭൂമിയുടെ ആ കുലുക്കം, കല്ല ഇതാ ദുഃഖത്തിൽ അർദ്ദു ദക്കൻ ദക്ക, ആ പ്രയോഗത്തിൽ തന്നെ ആ ഒരു കുലുക്കം നമുക്ക് കാണാൻ കഴിയും. അതേസമയത്ത് അന്ത്യനാളുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണെങ്കിലും, അതുപോലെ തന്നെ ഈ അള്ളാഹു ശിക്ഷ ഇറക്കിയ സംഭവങ്ങളാണെങ്കിലും, അവിടെയൊക്കെ ആ പദപ്രയോഗത്തിൽ തന്നെ ആ പറയപ്പെടുന്ന വസ്തുവിൻ്റെ, പറയപ്പെടുന്ന കാര്യത്തിൻ്റെ ഗാംഭീര്യത മുഴച്ചു നിൽക്കുന്നുണ്ട്. എന്നാൽ അതേസമയത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തുകളെക്കുറിച്ച് പറയുമ്പോൾ സീൻ, ഷീൻ, മീം, നൂൻ എന്നിങ്ങനെയുള്ള വഖ്ഫദ് ജനാഹ കമനദ്ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബി ർഹംഹുമ കമ റബ്ബയാനി സഗീറ, അവിടെ ഒന്നും ഒരു പിന്നെ ലഖ്മത്ത് അഥവാ ഒരു ഗാംഭീര്യമുള്ള പദപ്രയോഗങ്ങൾ സ്വാദ് ഖാഫ് ത എന്ന പദയങ്ങളൊന്നുമില്ല. ഹ റ അതുപോലെ തന്നെ യ എന്നിങ്ങനെ പദപ്രയോഗങ്ങളാണ് അവിടെയൊക്കെ നടത്തുക. ഇതൊക്കെ വിശുദ്ധ ഇതൊക്കെ അറബി ഭാഷയിൽ സാധാരണ ഉപയോഗിക്കുന്നതാണെങ്കിൽ പോലും, പക്ഷെ വിശുദ്ധ ഖുറാനിൽ ആ മനുഷ്യൻ്റെ അത് പാരായണം ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ അത് ശ്രവിക്കുമ്പോൾ തന്നെ ആ ആയത്ത് കേൾക്കുന്ന മാത്രമേ തന്നെ ആ വിഷയത്തിൻ്റെ ഗാംഭീര്യം ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ദൈവികത. അതിൻ്റെ അർത്ഥം അറിയാത്തൊരാൾക്ക് പോലും ഇതാ ദുഃഖത്തില്ലർന്നു ദക്കം ദക്ക എന്ന് ഓതുമ്പോൾ എന്തോ ഒരു ഒരു മഹാസംഭവത്തെക്കുറിച്ചാണത് പറയുന്നത് എന്ന ഒരു ഫീലിംഗ്, ഒരു ബോധ്യം അത് കേൾക്കുന്ന മാത്രമേ തന്നെ ഉണ്ടാകും. അതേസമയത്ത് റബ്ബി അർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, ഒരു തലത്തുഫും ഒരു ഒരു കാരുണ്യത്തിൻ്റെ ഒരു വശം ആ പദപ്രയോഗങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ശ്രവണത്തിൽ തന്നെ കേൾക്കുന്ന മാത്രയിൽ തന്നെ അതിൻ്റെ ആശയ ഗാംഭീര്യം കൂടി ഉൾക്കൊള്ളുന്ന പദപ്രയോഗങ്ങൾ വിശുദ്ധ ഖുറാനിലുണ്ട് എന്നത് ചില്ലറ കാര്യമല്ല. അതതിൻ്റെ ദൈവികതയ്ക്കുള്ള ഏറ്റവും വലിയൊരു ഒരു അടയാളം തന്നെയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇനി അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണ് വിശുദ്ധ ഖുറാൻ്റെ അവതരണം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുറാൻ്റെ സൂറത്തുകൾ 114 അധ്യായങ്ങളാണ് ഖുറാനിലുള്ളത്. ആ അധ്യായങ്ങളെല്ലാം ഒരേ നീളവും വലിപ്പവും അല്ല ഉള്ളത്. തൈവാലുകളുണ്ട്, വലിയ വലിയ സൂറത്തുകളുണ്ട്, ചെറിയ സൂറത്തുകളുണ്ട്, അതുപോലെ മുഫസ്സലാത്തുകളുണ്ട്, അഥവാ ഏകദേശം മധ്യ ദൈർഘ്യമുള്ള സൂറത്തുകളുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ എണ്ണത്തിലും അഥവാ ആയത്തുകളുടെ എണ്ണത്തിലും വണ്ണത്തിലുമൊക്കെ വ്യത്യസ്തമായ അവസ്ഥയാണ് വിശുദ്ധ ഖുറാനുള്ളത്. അതിന് വേറെ ചില ഹിക്മത്തുകളുണ്ട്. കാരണം നമസ്കാരത്തിൽ പാരായണം ചെയ്യാനും ആളുകൾക്ക് ഹിഫ്ളാക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും ഒക്കെയുള്ള സൗകര്യത്തിനും കൂടിയാണ് അതിൻ്റെ ഒരു അതിൻ്റെ തർത്തീബ് ഉള്ള വിന്യാസം വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഖുർആനിലെ ഒരു സൂറത്ത് മറ്റൊരു സൂറത്തുമായിക്കൊണ്ട് അതിൻ്റെ ആശയപരമായിക്കൊണ്ടതിൻ്റെ കണക്ഷൻ, ഇത് അത്ഭുതകരമായൊരു കാര്യമാണ്. കാരണം വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളെ കോർത്തു വെക്കുമ്പോൾ അതൊരു മാലയിലെ മുത്തുമണികളെപ്പോലെ കോർന്നു നിൽക്കുന്നു എന്നത് ചില്ലറ കാര്യമല്ല. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ എഴുതപ്പെട്ട കാര്യങ്ങൾ ഒന്ന് മറ്റൊന്നിൻ്റെ തർത്തീബല്ല. അപ്പോൾ നമുക്കറിയാം ആദ്യമായിക്കൊണ്ട് അവതരിപ്പിക്കപ്പെട്ട അധ്യായം സൂറത്തുൽ അലഖിലെ 5 ആയത്തുകളാണ്. അത് 30-ാമത്തെ ജുസിലാണുള്ളത്. അതേസമയത്ത് അവസാനമായിക്കൊണ്ട് ഇറക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന സൂറത്ത് ബഖറയിലുള്ളത് 2-ാമത്തെ സൂറത്തിൽ. അപ്പം ഇങ്ങനെ അവതരണത്തിൽ വ്യത്യസ്തമായ ഘട്ടവും സാഹചര്യവും ഉണ്ടായിട്ട് പോലും ഇത് ഒന്നിച്ച് കോർത്തു വെക്കുമ്പോൾ ഒരു മാലയിലെ മണികളെപ്പോലെ അതിൻ്റെ കോർവ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതെങ്ങനെ സംഭവിച്ചു. ഈ കോർവ റസൂൾ ആദ്യം കോർത്ത് വെച്ചിട്ട് പിന്നീട് ഇങ്ങനെ മുറിച്ച് ഇറക്കി കൊടുത്താണോ? അല്ലല്ലോ. കാരണം പ്രവാചകന് പോലും പല കാര്യങ്ങളും അള്ളാഹുവിൻ്റെ വഹി വന്നതിന് ശേഷമാണ് വിവരം കിട്ടുന്നത്. വഹി വരാൻ കാത്തിരുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്, പ്രത്യേകിച്ചും കിബലമാറ്റവുമായി കൊണ്ടൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സൂറത്തുക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ വഹി വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു കോർവ് അത്ഭുതകരമാണ്. ഇപ്പോൾ നോക്കൂ നിങ്ങൾ സൂറത്ത് കഹ്ഫും സൂറത്ത് ഇസ്രാവും. സൂറത്ത് ഇസ്രാ അവസാനിക്കുന്നത് വഖുൽ അൽഹംദുലില്ലാഹി അല്ലദീ ലം യത്തഖിദ് വലദം വലം യകുൽ ലഹു ശരീകും ഫിൽ മുൽക്കി വലം യകുൽ ലഹു വലിയൻ വലിയും മിനദ് ദുല്ലി വകബ്ബർഹു തക്ബീറ. അള്ളാഹുവിൻ്റെ വഖുൽ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറയണം. അവൻ ഒരു സന്താനത്തെ സ്വീകരിക്കാത്തവനാണ്, അവന് പങ്കുകാരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സൂറത്തുൽ ഇസ്രാന്റെ അവസാനത്തായത് അവസാനിക്കുന്നത്. അള്ളാഹുവിനെ സ്തുതിക്കണം, അവന് പങ്കുകാരില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി ആ സൂറത്തുൽ ഇസ്രാന്റെ തൊട്ടു ശേഷം വരുന്ന സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. ആ കഹ്ഫ് ആരംഭിക്കുന്നത് എങ്ങനെയാണ്? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽഹു ഇവജ. അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാണ് സർവ്വസ്തുതികളും. അവൻ തൻ്റെ അടിമക്ക് മേൽ ഈ ഗ്രന്ഥം അവതരിപ്പിച്ചു.

0: 23 വർഷ കാലഘട്ടത്തിൻ്റെ ജീവിതത്തിനിടയ്ക്ക് വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ അവതരിച്ച സുഹൃത്തുക്കൾക്കിടയിൽ ഈ ഐക്യവും ഒരു കോർവയും വിഷയാധിഷ്ഠിതമായിട്ടുള്ള സാമ്യതയും അത്ഭുതകരമാണ്. സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ബഖറയും തമ്മിൽ പണ്ഡിതന്മാർ ഈ ഐക്യം പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിൽ സ്വറാത്തുല്ലദീന അൻഅംത അലൈഹിം വിശ്വാസികളാണ്, ഗൈൽ മഗ്ദൂബി അലൈഹിം എന്നുള്ള ജൂതന്മാരാണ്, വലല്ലാലി എന്ന് പറഞ്ഞാൽ അത് ഖിസ്റാനികളാണ്. ഈ മൂന്ന് വിഭാഗങ്ങളെ സുഹൃത്തുക്കൾ ബഖ്റയുടെ തുടക്കത്തിൽ നമുക്ക് കാണാം, വിശ്വാസികളെ കാണാം, കവട വിശ്വാസികളെ കാണാം, സത്യനിഷേധികളായ ആളുകളെ കാണാം. ഈ ഒരു ആശയ സാമ്യതയും അതുപോലെ തന്നെ വിഷയ സാമ്യതയും യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കണ്ടെത്താവുന്ന ദൈവികതയുടെ ഒരു വലിയ തെളിവുകളിൽ ഒരു തെളിവ് തന്നെയാണ് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അല്ലാഹു അവൻ്റെ ദീൻ അവൻ്റെ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും അല്ലാഹു നമുക്കെല്ലാം അവസരങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മഷാഅല്ലാ, ജസാകുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, എണ്ണങ്ങളുടെ കൃത്യത. ക്ലാസ് എടുത്തത് അബ്ദുൽ മാലിക് സലഫി.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
3: ഇൻഷാല്ലാ തിരുമുറിയിലേക്ക് പ്രവേശിക്കാം.
4: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
5: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, പീസ് റേഡിയോ, തിരുമൊഴികൾ, തിരുമൊഴികൾ,
3: തിരുമൊഴികൾ. അസർ കൃത്യമായി നമസ്കരിച്ചാൽ രണ്ട് പ്രതിഫലമുണ്ട്. ഈ വിഷയമാണ് ഇന്ന് കെ വി മുഹമ്മദ് അലി അവതരിപ്പിക്കുന്നത്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അൻ അബീ ബസ്റത്ത് അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഖാല صلى بنا رسول الله صلى الله عليه وسلم العصر بالمخمس فقال ان هذه الصلاه عرضت على من كان قبلكم فليعوها فمن حافظ عليها كان له اجره مرتين ولا صلاه بعدها حتى يطلع الشاهد والشاهد النجم. പ്രിയമുള്ളവരെ, ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള അബൂബസ്റത്തുൽ ഗഫാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തിട്ടുള്ള ഒരു ഹദീസാണ് വായിച്ചത്. അബൂബസ്റത്തുൽ ഗഫാരി, അദ്ദേഹം ബസ്റത്ത് ബിൻ അബി ബസ്ര ബിൻ വക്കാസ് എന്ന പ്രസിദ്ധനായ സ്വഹാബിയുടെ മകനാണ്. ഇദ്ദേഹവും സഹാബിയാണ്. ഹിജാസിലായിരുന്നു ആദ്യകാലത്ത് താമസിച്ചിരുന്നത്. പിന്നീട് മിസ്രിലേക്ക് മാറിയിട്ടുണ്ട്. മിസ്രിൽ വെച്ച് തന്നെയാണ് മരണം. ഈ അബൂബസ്റത്തുൽ ഗഫാരി റളിയല്ലാഹുവിൻ്റെ പേരിൻ്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഹുമൈൽ എന്നാണ് എന്നും ജമീൽ എന്നാണ് എന്നും ഒക്കെ അഭിപ്രായങ്ങളുണ്ട്. അബൂബസ്ര എന്ന പേരിൽ തന്നെയാണ് അദ്ദേഹം പ്രസിദ്ധനായത്. അപ്പോൾ അബൂബസ്റത്തുൽ ഗഫാരി റളിയല്ലാഹു അൻഹു പറയുന്നു, സല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അസ്റ ബിൽ മുഹമ്മസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുമായി മുഹമ്മസിൽ വെച്ച് അസ്റ നമസ്കരിക്കുകയുണ്ടായി. മുഹമ്മസ് എന്ന് പറയുമ്പോൾ അത് മക്കയിലേക്കുള്ള വഴിയിലുള്ള ഒരു പേരാണ്. അതായത് ജബൽ അയർ, അയർ പർവ്വത മേഖലയിലുള്ള അവിടെയുള്ള റൂട്ടിന്, ആ ഏരിയക്ക് അല്ലെങ്കിൽ ആ വഴിക്ക് പറയുന്ന സ്ഥലമാണ് മുഹമ്മസ്. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമോളുമായി അസർ നമസ്കരിച്ചതിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഹാദിഹി സ്വലാത്ത ഉഇറിദത്ത് അലാ മൻ കാന ഖബ്ലകും. നിശ്ചയമായും ഈ നമസ്കാരം നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സമുദായത്തിനും അല്ലാഹു നൽകിയതാണ്, അവരോട് ആവശ്യപ്പെട്ടതാണ്, അവർക്കും പ്രതിഫലത്തെക്കുറിച്ച് പഠിപ്പിച്ചതാണ്. എന്നാൽ ഫലയ്യഹ, അവരത് നഷ്ടപ്പെടുത്തി പാഴാക്കി കളഞ്ഞു. കഴിഞ്ഞ സമുദായത്തിൽ, നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന കഴിഞ്ഞ സമുദായത്തിൽ നിർബന്ധമാക്കപ്പെട്ട ഒരു ഇബാദത്താണ് അസർ നമസ്കാരം. എന്നാൽ അതതിൻ്റെ ശരിയായ രൂപത്തിൽ അവർ നിർവഹിച്ചില്ല. അതാണ് ലയ്യഹ, അവരത് പാഴാക്കി കളഞ്ഞു. അവരതിൻ്റെ സമയത്ത് നിർവഹിച്ചില്ല, അലസരായി നിർവഹിച്ചു, പലപ്പോഴും അത് അതിലുപേക്ഷ വരുത്തി എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്നിട്ടാണ് ഈ മുസ്ലിം സമൂഹത്തിന്, ഈ ഉമ്മത്തിന് അള്ളാഹു അത് നൽകി എന്നാണ് റസൂലുള്ള പറഞ്ഞതിൻ്റെ ചുരുക്കം. തുടർന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷവാർത്ത നൽകുന്നു, ഫമൻ ഹാഫല അലൈഹ, ആർ ആ അസ്ർ നമസ്കാരം കൃത്യമായി കാത്തുസൂക്ഷിച്ചു പോന്നാൽ, കാനലഹു അജ്റുഹു മറത്തൈൻ, അപ്പോൾ അവന് അതിൻ്റെ പ്രതിഫലം രണ്ട് വട്ടമാണ് ലഭിക്കുക.

0: നമസ്കാരത്തിന് ലഭിക്കുന്ന കൂലിയല്ല, രണ്ട് നമസ്കാരത്തിന് ലഭിക്കുന്ന കൂലി. രണ്ട് പ്രാവശ്യം അവൻ അതിന്റെ പ്രതിഫലം ലഭിക്കുന്നു. വിശദീകരണങ്ങളിൽ കാണാം. ഒന്ന്, മുൻ സമുദായം അത് ഒഴിവാക്കി അതിനെ നഷ്ടപ്പെടുത്തി പാഴാക്കി കളഞ്ഞു. എന്നാൽ അത് നഷ്ടപ്പെടുത്താതെ പാഴാക്കാതെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ തയ്യാറായതിനൊരു കൂലി. മറ്റൊരു കൂലി, അവൻ ചെയ്ത പ്രവൃത്തിക്ക് മറ്റു നമസ്കാരം പോലെ ഈ ഒരു നമസ്കാരം അള്ളാഹു നിർബന്ധമാക്കി എന്നതുകൊണ്ട് അവൻ പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ടും അവന് പ്രതിഫലം. അങ്ങനെ മറ്റ് നമസ്കാരങ്ങൾക്കില്ലാത്തൊരു പ്രത്യേകത അസുർ നമസ്കാരത്തിന് ഉണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം കൂടി അതിനോട് ചേർത്തി പറഞ്ഞു, വലാ സ്വലാത്ത ബഅദഹ, വലാ സ്വലാത്ത ബഅദഹ, അസുർ നമസ്കാരത്തിന് ശേഷം മറ്റൊരു നമസ്കാരമില്ല. ഹത്തായത്തുലു അഷാഹിദ്, ഷാഹിദ് വെളിവാകുന്നതുവരെ, പ്രത്യക്ഷപ്പെടുന്നതുവരെ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന നക്ഷത്രമാണെന്ന്, നിജമാണെന്നും കൂടി ആ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. ഉദ്ദേശിക്കുന്നത് സൂര്യൻ അസ്തമിക്കുന്നതുവരെ, മകരിബാകുന്നതുവരെ പിന്നീട് നമസ്കാരമില്ല എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. കേവലം ഒരു സുന്നത്ത് നമസ്കാരം പിന്നീടില്ല. ഒരാൾക്ക് ഫർദ് നമസ്കാരം നിർവഹിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത് നിർവഹിക്കുക, മറന്നുപോയിട്ടുണ്ടെങ്കിൽ നിർവഹിക്കുക എന്നതിനപ്പുറം, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള നമസ്കാരം പലതും നിർബന്ധ നമസ്കാരം ഓർമ്മ വന്നത് അസറിന് ശേഷമാണെങ്കിൽ അവനെ നിർവഹിക്കാം. അതല്ലാത്ത രൂപത്തിൽ സാധാരണ നിലക്ക് അസറിന് ശേഷം ഒരു സുന്നത്ത് നമസ്കാരമോ ഒരു പൊതുവായ ഐച്ഛിക നമസ്കാരങ്ങളോ ഒന്നും ഇല്ല മഗ്രിബ് വരെ എന്നതുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സൂചിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഓരോ നമസ്കാരവും അത് കൃത്യമായി ശ്രദ്ധയോടെ നിർവഹിക്കേണ്ടതുണ്ട് ഓരോ മുഅ്മിനും. എന്നാൽ മറ്റ് നമസ്കാരങ്ങളെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ അസ്ർ നമസ്കാരത്തെക്കുറിച്ച് പ്രത്യേകം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സൂറത്തുൽ ബഖറയിൽ 238 വന്നതായിട്ട് നമുക്കറിയാം. ഹാഫിളു അല സലവാത്തി വസ്സലാത്തിൽ വുസ്താ വഖൂമുലില്ലാഹി ഖാനിതീൻ, നിങ്ങൾ നമസ്കാരങ്ങളെല്ലാം കൃത്യമായി കാത്തു സൂക്ഷിച്ചു പോരണേ. മധ്യമ നമസ്കാരം സ്വലാത്തുൽ ഉസ്തയും ഉത്കൃഷ്ട നമസ്കാരവും, ഈ സ്വലാത്തുൽ ഉസ്ത എന്നത് അസ്ർ നമസ്കാരമാണെന്ന് മുഫസ്സിറുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സമയത്ത് നിർവഹിക്കണം, നിർവഹിക്കേണ്ട രൂപത്തിൽ തന്നെ നിർവഹിക്കണം എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ സമുദായത്തിൻ്റെ വലിയൊരു പ്രത്യേകതയായിട്ടുകൂടി, ശ്രേഷ്ഠതയായിട്ടുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം നമ്മെ അറിയിക്കുകയാണ്. ഇരട്ടിയാകുന്ന പ്രതിഫലം അത് പറയുമ്പോൾ അസ്ർ നമസ്കാരത്തിൻ്റെ മഹത്വവും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കൃത്യതയോടെ, ശ്രദ്ധയോടെ, നിബന്ധനകൾ പാലിച്ച്, കൃത്യസമയത്ത് ഷർത്തുകളും റുക്നുകളും ഒക്കെ ശ്രദ്ധയോടെ കൊണ്ടുവന്ന് ഭയഭക്തിയോടെ തന്നെ നമസ്കരിക്കേണ്ടതുണ്ട്. അസ്ർ നമസ്കാരം നിർവഹിക്കുന്നവൻ്റെ അമല നഷ്ടപ്പെടും എന്നുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വഹീഹ് ബുഖാരിയിൽ നമുക്ക് കാണാം. മനഃപൂർവ്വം സമയം തെറ്റിച്ച് നമസ്കരിക്കുന്നവനെക്കുറിച്ചൊക്കെയാണ് ആ പറഞ്ഞത് എന്നും വിശദീകരണമുണ്ട്. അസ്ർ നമസ്കാരം അത് കൃത്യമായി കാത്തു സൂക്ഷിച്ചാൽ രണ്ട് പ്രതിഫലമുണ്ട് എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തോഷവാർത്ത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് അല്ലാഹു നൽകിയ മഹത്തായ അനുഗ്രഹമായ ഈ നമസ്കാരത്തെ ശ്രദ്ധയോടെ, താൽപ്പര്യത്തോടെ, പ്രതിഫലേച്ഛയോടുകൂടി തന്നെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് തിരുമൊഴികളിൽ വളരെ വ്യത്യസ്തമായ ഒരു വിഷയം, നമ്മളൊരു ചെറിയ സിമ്പിളാണെന്ന് വിചാരിക്കുന്ന ഒരു കാര്യത്തിൽ എത്രയധികം കാര്യങ്ങളാണ് KV പറഞ്ഞു തന്നതെന്ന്. അസർ കൃത്യമായി നമസ്കരിച്ചാൽ രണ്ട് പ്രതിഫലമുണ്ട് എന്ന വിഷയമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. മാഷാല്ല.
2: പ്രവാചകന്റെ നമസ്കാരം, നോമ്പ് തുടങ്ങി കർമ്മശാസ്ത്ര വിഷയങ്ങളെ സമഗ്രമായി പഠിപ്പിച്ച ലൈഫ് കോഴ്സ്, പ്രമാണബദ്ധമായി വിശദമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഗ്ലോബൽ പ്ലാറ്റ്ഫോം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിർത്തുന്നതിനായി വേണ്ടിയാകട്ടെ, താങ്കളുടെ വിഹിതം എത്തിക്കുമെന്ന് ഉറപ്പുവരുത്തുമല്ലോ. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആനിന്റെ പാരായണ നിയമങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന തജ്വീദ് പഠനമാണ് പീസ് റേഡിയോയിൽ അടുത്തതായി അവതരിപ്പിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് അസ്ലം, കുവൈത്ത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹദിയിഹി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. മാന്യ ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആൻ പാരായണ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് അല്പാൽപമായി നാം പഠിച്ചു വരുന്നത്. പരിശുദ്ധ ഖുർആൻ പാരായണം, അത് വളരെ സൂക്ഷ്മതയോടുകൂടിയും പാലിക്കപ്പെടേണ്ട മര്യാദകളോടുകൂടിയും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങളും വിധികളും പാലിച്ചുകൊണ്ടുമൊക്കെ ആയിരിക്കണമെന്നത് അറിയപ്പെട്ട കാര്യമാണല്ലോ. അഹ്കാമു തജ്വീദ് എന്ന പേരിൽ അറിയപ്പെടുന്ന നിയമങ്ങൾ, അതിൻ്റെ ഏകദേശം എല്ലാ ഭാഗവും തന്നെ നാം അല്പാൽപമായി വിശദീകരിച്ചു പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. തുടർന്ന് ഖുർആനിൽ നിന്നുമുള്ള ഏതാനും ഭാഗം പാരായണം ചെയ്തുകൊണ്ട് വളരെ അത്യാവശ്യമായി അതിൽ നാം അറിയേണ്ട നിയമവശങ്ങൾ സൂചിപ്പിക്കുക മാത്രമാണ് നാം ഇപ്പോൾ നമ്മുടെ ഈ സംരംഭത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം പാരായണം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന സൂറത്ത് സൂറത്തുൽ ബുറൂജ് ആണ്. സൂറത്തുൽ ബുറൂജ് പൂർണ്ണമായും തജ്വീദ് നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് പാരായണം ചെയ്യുക, അതിൽ നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കുക എന്നതാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നാം നിർവഹിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, തർത്തീൽ എന്നൊക്കെ പറയപ്പെടുന്നത്, പൂർണ്ണമായും സൂചിപ്പിച്ചിട്ടുള്ള നിയമങ്ങളനുസരിച്ചുകൊണ്ടും അർത്ഥമാലോചിച്ചുകൊണ്ടും മനസ്സാന്നിധ്യത്തോടുകൂടിയുമൊക്കെയുള്ള ഒരു പാരായണമാണ് എന്നത് മുമ്പേ നാം സൂചിപ്പിച്ചിട്ടുള്ളതാണല്ലോ. ഖുർആൻ നമുക്ക് ആശ്വാസമേകുവാനുള്ളതാണ്, ഖുർആൻ നമുക്ക് സന്മാർഗം നൽകുവാനുള്ളതാണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ വസന്തമാണ്, നെഞ്ചകത്തിൻ്റെ പ്രകാശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി പ്രാർത്ഥിക്കുവാനായി പഠിപ്പിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയുടെ പൊരുൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയുകയാണ്. അല്ലാഹുവേ, പരിശുദ്ധ ഖുർആനിനെ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണമേ, എൻ്റെ നെഞ്ചകത്തിൻ്റെ പ്രകാശമാക്കണമേ, എൻ്റെ മനപ്രയാസത്തിൻ്റെ പരിഹാരമാക്കണമേ തുടങ്ങിയ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എങ്ങനെയാണ് ഖുർആൻ ആ രൂപത്തിലാവുക? അർത്ഥം ആലോചിച്ചുകൊണ്ട് നാം അത് പാരായണം ചെയ്യുമ്പോഴാണത് നമുക്കത് സാധ്യമാകുന്നത്. അപ്പോൾ അഹ്കാമു തജ്വീദ് പാലിച്ചുകൊണ്ട് കേവലം ഒരു അധര വ്യായാമം നിർവഹിക്കുക മാത്രമല്ല ഖുർആൻ പാരായണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, മറിച്ച് നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും അതോടൊപ്പം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഖുർആൻ പാരായണം മനസ്സാന്നിധ്യത്തോടുകൂടി അർത്ഥമാലോചിച്ചുകൊണ്ട് ആകുമ്പോൾ മാത്രമാണ് അത് പൂർണ്ണമായ രൂപത്തിലുള്ള തർത്തീലായി തീരുക. ദീർഘിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ നമ്മളോടൊപ്പം ഈ പഠന സംരംഭത്തിൽ പങ്കുചേരുന്നത് രണ്ട് കൊച്ചു സഹോദരങ്ങൾ, വിദ്യാർത്ഥികളായ, പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഹൽക്കയിലെ പഠിതാക്കളുമായിട്ടുള്ള രണ്ടു പേരാണ്. നമുക്കവരെ പരിചയപ്പെടാം. പേര് പറയൂ.
5: ഫഹീം മുഹമ്മദ് ഹാഷിം.
4: ഫഹീം മുഹമ്മദ് ഹാഷിം. ഫഹീം, എത്ര ഭാഗം ഹിഫ്ലാക്കിയിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൽ നിന്നും? എത്ര ജുസ് മനഃപ്പാഠമാക്കി?
5: രണ്ട് ജുസ് മനഃപ്പാഠമാക്കി, മൂന്നാമത്തെ തുടങ്ങാൻ പോവുകയാണ്.
4: മാഷാല്ലാ മാഷാല്ലാ. രണ്ട് ജുസ് ഹിഫ്ലാക്കിയിട്ടുണ്ട്, മൂന്നാമത്തെ ജുസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഫഹീം പറയുന്നത്. എത്രാം ക്ലാസ്സിലാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്കൂളിൽ?
5: ആറാം ക്ലാസ്.
4: ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ബാറക്കല്ലാഹു ഫീക്. രണ്ടാമത്തെ വിദ്യാർത്ഥി പേര് പറയൂ. അദ്നാൻ മുഹമ്മദ് അഷ്റഫ്. അദ്നാൻ ഇബ്നു മുഹമ്മദ് അഷ്റഫ്, നമ്മുടെ പണ്ഡിതനും പ്രബോധകനുമായ ബഹുമാന്യനായ അഷ്റഫ് എഗറൂൽ സാഹിബിന്റെ പുത്രനാണ് അദ്നാൻ. എത്ര ജുസ് ഹിഫ്ലാക്കി അദ്നാൻ?
5: ആറ്
4: ജുസ് കഴിഞ്ഞിരിക്കുകയാണ്. മാഷാ അല്ലാ, ഈ രണ്ടു പേർക്കും അള്ളാഹു പരിശുദ്ധ ഖുർആനിന്റെ മനഃപ്പാഠം പൂർത്തീകരിക്കുവാനുള്ള കഴിവും ശേഷിയും ബുദ്ധിയും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അതുമൂലം അവരിലും അവരുടെ മാതാപിതാക്കളിലും കുടുംബത്തിലും എല്ലാവിധ ഖൈറും ബറക്കത്തും അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യമായി നമുക്ക് ഒരുമിച്ച് സൂറത്തുൽ ബുറൂജിന്റെ പാരായണം നിർവഹിക്കാം.

0: അത്?
1: സ്വാദിൻ്റെ ഉച്ചാരണം ഒന്നുകൂടി ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. സ്വാദിൻ്റെ ഉച്ചാരണത്തിൽ സീനിൽ നിന്നും വ്യത്യസ്തമായി തഫ്ഹീമോട് കൂടിയുള്ള ശബ്ദമാണ് വരേണ്ടത്. അസ്ഹാബു എന്ന് വ്യക്തമാക്കുക.

ആയത്ത് ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. ومن قاموا منهم إلا أن يؤمنوا بالله يلا മറിച്ച് يؤمنوا بالله അവിടെ അല്പം ദീർഘമാണ് അല്ലേ. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കൂ.

ബില്ലാഹിൽ അസീസിൽ അങ്ങനെ മുറിഞ്ഞു പോവാതെ ഓതുകയും വേണം. ശബ്ദവും ശ്വാസവും മുറിച്ച് കൊണ്ടുപോകാൻ പാടില്ല. അതായത് വഖഫ് ചെയ്യുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ദീർഘിച്ചുകൊണ്ടുള്ള വചനങ്ങൾ വരുമ്പോൾ ഒരു ശ്വാസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റുകയില്ലെങ്കിൽ ഇടക്ക് വെച്ച് നമുക്ക് നിർത്താം. ഇവിടെ ബില്ലാഹ് എന്ന് പറഞ്ഞ് നിർത്താവുന്നതാണ്. എന്നിട്ട് ബില്ലാഹിൽ അസീസിൽ ഹമീദ് എന്ന് പൂർത്തിയാക്കിയാലും മതി. ഇനി നേരത്തെ ഒരു മുന്നൊരുക്കത്തോടു കൂടി ഓതുകയാണെങ്കിൽ ഒറ്റ ശ്വാസം കൊണ്ട് പൂർത്തിയാക്കുവാനും പറ്റും. അപ്പൊ ഒന്നും കൂടി ശ്രദ്ധിച്ച് പാരായണം ചെയ്താൽ മതി.

0: والأرض
1: الذي له ملك السماوات والأرض
0: എന്ന ശബ്ദം കേൾപ്പിക്കാൻ പാടില്ല. ശബ്ദത്തിന് അവിടെ ഒരു ചലനം വരാൻ പാടില്ല. കൽക്കലത്തിൻ്റെ ഹർഫിൽ ഹുറൂഫിൽ കൽക്കലത്തിൻ്റെ ഹുറൂഫിൽ ദ്വാദ് പെടുകയില്ലല്ലോ. അപ്പോൾ വൽ അർദ് ദ്വാദിൻ്റെ മഖ്റജിൽ ചെന്നുകൊണ്ട് ശബ്ദം അടങ്ങണം. ദ്വാദിന് സുക്കൂൻ നൽകണം എന്നർത്ഥം. ദ്വാദിൻ്റെ മഖ്റജ് നാവിൻ്റെ ഒരു ഭാഗം മുഴുവൻ മേലെ അണപ്പല്ലുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇഹ്ദാ ഹഫ്ഫത്തൈ ലിസാൻ മഅ അൽ അദ്റാസ് അൽ ഉലിയ, അതായത് മേലെ അണപ്പല്ലിനോട് നാവ് പൂർണ്ണമായും നാവിൻ്റെ ഒരു ഭാഗം ഒരു അരുഭാഗം ഒരു സൈഡ് മുഴുവനും ചേർത്ത് വെച്ചുകൊണ്ടാണ് നാവ് ദ്വാദ് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ അവിടെ സുക്കൂൻ നൽകിക്കൊണ്ട് ശബ്ദം കൊണ്ടു ചെന്ന് അവസാനിപ്പിക്കുക. വൽ അർദ് ഒരിക്കൽ കൂടി

ഇനി സുമ്മലം യത്തൂബു എന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് ചെയ്യാം. എവിടെയാണോ നമുക്ക് ശ്വാസം അവസാനിക്കുന്നത് അവിടെ നിർത്താം. ഇനി സുമ്മലം യത്തൂബു എന്ന് നിർത്തുകയാണെങ്കിൽ, സുമ്മലം യത്തൂബു എന്നെടുത്ത് വഖഫ് ചെയ്യുകയാണെങ്കിൽ പിന്നെ സുമ്മലം യത്തൂബു എന്ന് തുടർന്ന് പാരായണം ചെയ്താൽ മതി.

തഹ്തിഹാ എന്ന ഹായ് വ്യക്തമാക്കി ഉച്ചരിക്കണം. അൽ അൻഹാർ, രണ്ട് ഹായുകൾ അവിടെ ഉണ്ട്. അത് ശ്രദ്ധിച്ചുകൊണ്ട് ഒന്നുകൂടി പാരായണം ചെയ്യുക.

നഹാവ് എന്ന് പറയുമ്പോൾ റാഇ പെരുപ്പിച്ചുകൊണ്ട് വഖഫ് ചെയ്യുമ്പോൾ ആ റാഇന് സുഖൂൻ വരുന്നു. ആ റാഇന് തഫ്ഹീമാണ് നൽകേണ്ടത്. തഫ്ഹീം നൽകുക അൽ റാ എന്ന അൽ അൻഹാവ് എന്ന് വലിയ റാ, മലയാളത്തിൽ സാധാരണ പറയുന്ന റായല്ല, മറിച്ച് പെരുപ്പിച്ചുകൊണ്ട് അല്പം സ്വരഭാരത്തോടുകൂടി ആ റായിനെ ഉച്ചരിക്കണം.

0: സൂറത്തുൽ ബുറൂജിലെ ഏകദേശം സൂറത്തുൽ ബുറൂജിലെ ഭൂരിഭാഗം വചനങ്ങളും അവസാനിക്കുന്നത് ചില പ്രത്യേക ഹർഫുകളെ കൊണ്ടാണ്. അവയിൽ ഒക്കെയും വഖഫ് ചെയ്യുമ്പോൾ ശബ്ദം വ്യക്തമാക്കി ഹർക്കത്ത് ഉച്ചരിക്കുന്നത് പോലെ സുക്കൂനിനെ ശബ്ദം ചലിപ്പിച്ചുകൊണ്ടാണ് നാം വഖഫ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ ആ ഹർഫുകളിൽ നമ്മളങ്ങനെ വഖഫ് ചെയ്യുവാനുള്ള കാരണം ഞാൻ ചോദിക്കുന്നത് അദ്നാനോടാണ്. അദ്നാൻ അതിന് ഉത്തരം പറയൂ. ആ ഹർഫുകൾ അവ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? വെരി ഗുഡ്, അഹ്സൻത്, മാഷാ അല്ലാഹ്. ഹുറൂഫുൽ ഖൽഖല എന്ന പേരിലാണ് ആ ഹർഫുകൾ അറിയപ്പെടുന്നത്. എത്ര ഹർഫുകളാണ് ഹുറൂഫുൽ ഖൽഖല എന്ന പേരിൽ അറിയപ്പെടുന്നവ?
1: ഖുതുബ് ജദ്ദ്.
0: ഖുതുബു ജദ്ദ്, ഖുതുബു ജദ്ദ്. എത്ര ഹർഫുകളാണ് ഫഹീം പറയൂ? അഞ്ച് ഹർഫുകളാണ്, മാഷാ അല്ലാഹ്. അഞ്ച് ഹർഫുകളാണ് ഖൽഖലയുടെ ഹർഫുകളായി, അക്ഷരങ്ങളായി അറിയപ്പെടുന്നത്. ഇവ ഖുതുബു ജദ് എന്ന പേരിൽ നമുക്ക് ഓർക്കാൻ സാധിക്കുന്നതാണ്. ഖാഫ്, ത്വാ, ബാ, ജീം, ദാൽ. ഇവയുടെ പ്രത്യേകത, ഇവയിൽ സുക്കൂൻ വരുമ്പോൾ അതിനെ ഹറക്കത്ത് പോലെ വ്യക്തമാക്കിക്കൊണ്ട് ഉച്ചരിക്കണം എന്നതാണ്. ഈ ഖുതുബുജദ് എന്ന ഹുറൂഫുൽ ഖൽഖലയുമായി ബന്ധപ്പെട്ട് നാം അറിയേണ്ട ചില കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ നമുക്ക് സൂചിപ്പിക്കാം. ഒന്നാമതായി, അൽ ഖൽഖല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇദ്ദിറാബു സൗതി ഇൻദ നുത്ഖി ബിൽ ഹർഫ് ഹത്ത യുസ്മ ലഹു നബ്റഹ്. ഹർഫ് ഉച്ചരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിന്റെ ഇളക്കമാണ് ഇൽത്തിറാബ് എന്നാൽ. ഇൽത്തിറാബ് എന്നാൽ ചലനം, ഇളക്കം എന്നൊക്കെ അർത്ഥം. ഹത്ത യുസ്മ ലഹു നബ്റഹ്, കൃത്യമായ വ്യക്തമായ ഒരു ശബ്ദം അതിൽ പ്രകടമായി കേൾക്കപ്പെടുന്നത് വരെ, ആ രൂപത്തിൽ ഉച്ചരിക്കുക എന്നതാണ് ഖൽഖല എന്ന സിഫത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അക്ഷരങ്ങൾക്ക് നൽകുന്ന വ്യത്യസ്ത സിഫത്തുകൾ ഉണ്ടെന്ന് നാം മുമ്പ് മനസ്സിലാക്കി കഴിഞ്ഞതാണ്. അതിൽ ഒരു സിഫത്താണ് ഖൽഖല, ഈ അഞ്ച് ഹർഫുകൾക്കും വരുന്ന സിഫത്ത്, സ്വരവിശേഷണം. ഇവ മൂന്ന് വിഭാഗങ്ങളാണ്. അഅല, ഏറ്റവും ഉയർന്നത്, അത് ത്വാഇലാണ്. ത്വാഇൽ ആണ് അഅല അൽ ഖൽഖല, ഖൽഖലത്തിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥ. വ ഔസത്, എന്നാൽ മധ്യമ നിലവാരത്തിലുള്ളതാണ് രണ്ടാമത്തേത്, അത് ഫിൽ ജീം, ജീം ഉച്ചരിക്കുമ്പോഴാണ്. വ അദ്ന, ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ളത്, അത് ത്വാവും ജീമും കഴിച്ച് ബാക്കിയുള്ള അക്ഷരങ്ങളിലാണ്. അതായത് ഖാഫ്, ബാ, ദാൽ എന്നീ ഹർഫുകൾക്കാണ് ഏറ്റവും താഴെ, ഏറ്റവും ശക്തി കുറഞ്ഞ വിധത്തിലുള്ള ഖൽഖലത്ത് നൽകപ്പെടുക എന്നർത്ഥം. ഏതായിരുന്നാലും അവ സുക്കൂൻ നൽകപ്പെടുമ്പോൾ ഹർക്കത്ത് പോലെ വ്യക്തമാക്കി ഉച്ചരിക്കപ്പെടണം എന്നതാണ് മൊത്തത്തിൽ നാം അറിയേണ്ടതായിട്ടുള്ളത്. ഇനി ഏറ്റവും അഖ്വയായ, ഏറ്റവും ശക്തമായ ഖൽഖലത്ത് പ്രകടമാക്കിക്കൊണ്ട് ഉച്ചരിക്കേണ്ടതാവട്ടെ, അത് ഐന്ദ സാകിനിൽ മൗഖൂഫി അലൈഹിൽ മുശദ്ദദ്, ഷദ്ദ് നൽകപ്പെട്ട വഖഫ് ചെയ്യപ്പെടുന്ന ഖൽഖലത്തിൻ്റെ ഹർഫിലാണ്. ഖൽഖലത്തിൻ്റെ ഹർഫിന് ഷദ്ദും ഉണ്ടാവുക, അതിൽ വഖഫും ചെയ്യുക. ഏതുപോലെ ذلك اليوم الحق, حق എന്ന് പറയുക. അവിടെ വ്യക്തമായി ഏറ്റവും അഖ്വയായ ഖൽഖലത്ത് വരുന്നു എന്നതാണ്. ഏറ്റവും ശക്തമായ അവസ്ഥയാണ് അവിടെ നൽകപ്പെടുന്നത്. ഖൽഖലത്തിൻ്റെ ഏറ്റവും ശക്തമായ അവസ്ഥയാണ് അവിടെ ഉണ്ടാവുക. അതുപോലെ തബ്ബത് യദ അബി ലഹബിൻ വതബ്ബ് വതബ്ബ് എന്ന് പറയുക. ഇത് വളരെ ചുരുങ്ങിയ താരതമ്യേന ഏറ്റവും കുറഞ്ഞ സന്ദർഭങ്ങൾ മാത്രമാണ് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്, കുറഞ്ഞ പദങ്ങളിൽ മാത്രമാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ രണ്ടാമത്തേത് യലീഹി, അതിൻ്റെ അടുത്ത് നിൽക്കുന്നത് അസ്സാകിനുൽ മൗഖൂഫു അലൈഹി ഗൈറുൽ മുശദ്ദദ്, ഷദ്ദ് നൽകപ്പെടാത്ത വഖഫ് ചെയ്യപ്പെടുന്ന സുക്കൂൻ നൽകപ്പെടുന്ന ഹർഫ്, അതായത് ഖൽഖലത്തിൻ്റെ ഹർഫ്. ഇപ്പോൾ നമ്മൾ ധാരാളം പാരായണം ചെയ്തു കഴിഞ്ഞു സൂറത്തുൽ ബുറൂജിലുള്ള, സൂറത്തുൽ ബുറൂജിലെ മിക്ക വചനങ്ങളും അവസാനിക്കുന്നത് ആ രൂപത്തിലാണ്. അതാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്, ഖൽഖലത്തിൻ്റെ ഖുവത്തിൽ, അതിൻ്റെ ശക്തിയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതുപോലെ അൽ ബുറൂജ്, അൽ മൗഊദ്, അതുപോലെ മുഹീത്ത്, ഷദീദ്, അദാബുൽ ഹരീഖ് എന്നൊക്കെ പറഞ്ഞതുപോലെ, അതാണ് രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തെ അവസ്ഥ അസ്സാകിനുൽ മൗസൂൽ, സുക്കൂൻ നൽകപ്പെടുന്ന മൗസൂലായ പദം, അതായത് വഖഫ് ചെയ്യപ്പെടാതെ മധ്യത്തിൽ വരുന്ന സാക്കിനായ ഖൽഖലത്തിൻ്റെ ഹർഫ് ഉള്ളത്. ആ ഖൽഖലത്തിൻ്റെ ഹർഫിൽ വ്യക്തമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യക്തമാക്കിക്കൊണ്ട് അവിടെ ഉച്ചരിക്കണം എന്നർത്ഥം. ഖലഖുന, ഖലഖുന, ഷദദ്ന എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാം നേരത്തെ സൂചിപ്പിച്ച രണ്ടാമത്തെ സന്ദർഭമുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ സൂറത്തുൽ ബുറൂജിൽ പാരായണം ചെയ്തതുപോലെ വഖഫ് ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ ഷദ്ദില്ലാത്ത ഗൈർ മുശദ്ദദായ അവസ്ഥയിൽ വഖഫ് ചെയ്യുമ്പോൾ ചിലർ തെറ്റായി അവിടെ ഷദ്ദ് നൽകുന്നത് കേൾക്കാറുണ്ട്. ചിലർ പാരായണം ചെയ്യുമ്പോൾ അൽ ബുറൂജ്, അൽ മൗഊദ് എന്നിങ്ങനെ ഷദ്ദ് നൽകുന്നത് കേൾക്കാറുണ്ട്. അത് തെറ്റാണ്, അത് സൂക്ഷിക്കണം. അതൊരു അതിസൂക്ഷ്മത എന്ന് പറയും. അതായത് കൂടുതൽ ഖൽഖലത്തിൻ്റെ അർഫിനെ ഒന്ന് നന്നാക്കിയപ്പോൾ കേട് വന്നുപോയി എന്നർത്ഥം. അതായത് കൂടുതൽ ഒരു ശ്രദ്ധ അവർക്ക് അവരുടെ ഭാഗത്തു നിന്ന് അമിതമായി ഉണ്ടായപ്പോൾ സംഭവിച്ച ഒരു അബദ്ധമാണ് എന്ന് നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. അങ്ങനെ വരാൻ പാടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഇത്രയുമാണ് സൂറത്തുൽ ബുറൂജിലെ കാര്യങ്ങൾ നാം പ്രത്യേകമായി അറിഞ്ഞിരിക്കേണ്ടത്. മറ്റ് അഹ്കാമുകളൊക്കെ നാം മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമ്മുടെ കൊച്ചു സഹോദരൻ അദ്നാനോട് ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. നാലാമത്തെ വചനം ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്, പിന്നീട് അഞ്ചാമത്തെ വചനം അന്നാരി ദാതിൽ വഖൂദ്. ഇവ രണ്ടും പരസ്പരം ചേർത്ത് പാരായണം ചെയ്യുകയാണെങ്കിൽ, അതായത് നാലാമത്തെ വചനത്തിൽ വഖഫ് ചെയ്യാതെ അഞ്ചാമത്തേതിനോട് വസ്ല് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് പാരായണം ചെയ്യുക? അതിനാൻ പറയൂ,
1: ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദിൻ നാരി ദാതിൽ വഖൂദ്.
0: അഹ്സൻത്, ബാറകല്ലാഹു ഫീക്, മാഷാഅല്ലാഹ്, ശരിയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദിൻ നാരി ദാതിൽ വഖൂദ്, അതായത് അൽ ഉഖ്ദൂദി, അൽ ഉഖ്ദൂദിൻ നാരി എന്ന് വസ്ലിൻ്റെ ഹംസയെ കളഞ്ഞുകൊണ്ട് ഹദ്ഫ് ചെയ്തുകൊണ്ടാണ് അവിടെ പാരായണം ചെയ്യേണ്ടത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേ അവസ്ഥയാണ് എട്ടും ഒമ്പതും പരസ്പരം വസ്ല് ചെയ്യുമ്പോഴും. ബില്ലാഹിൽ അസീസിൽ ഹമീദിൽ ലദീ ലഹു മുൽക്കു സമാവാതി വൽ അർദ്, ഇപ്രകാരം വസ്ല് ചെയ്ത് പാരായണം ചെയ്യുമ്പോഴുണ്ടാകുന്ന കാര്യങ്ങൾ, പ്രത്യേകമായി നാം അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങൾ, അത് ശ്രദ്ധിക്കേണ്ടതാണ്. നാം മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്, അതുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങളെല്ലാം നാം മുമ്പ് വിശദീകരിച്ച് കഴിഞ്ഞതുമാണല്ലോ. സൂറത്തുൽ ബുറൂജ് വളരെ ഭംഗിയായി തെറ്റുകൂടാതെ പാരായണം ചെയ്യുവാൻ പരിശ്രമിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. وجزاكم الله خيرا، وصلى الله وسلم وبارك على عبده ورسوله محمد وآله وصحبه أجمعين، والحمد لله رب العالمين، والسلام عليكم ورحمة الله وبركاته.
2: നമ്മൾ ഇതുവരെ കേട്ടത് തജ്വീദ് പഠനം. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങൾ നമുക്കായി ക്ലാസ് എടുത്തത് ബഹുമാന്യനായ ഹാഫിൽ മുഹമ്മദ് അസ്ലം, കുവൈത്ത്.

0: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
1: വലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ മബാദ. ഏറെ പ്രിയനിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, ലോകത്തിലെ കോടാനുകോടി മുസ്ലിമീങ്ങളും ദിനേന നിർബന്ധമായ നിലയ്ക്ക് തന്നെ തങ്ങളുടെ ജീവിതത്തിൽ പലതവണ ഓർക്കേണ്ടുന്ന ഒരിടമാണ് പരിശുദ്ധമായ മക്കയും അതിൻ്റെ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന കഅബാലയവും. മുസ്ലിമീങ്ങളുടെ കിബിലയായിക്കൊണ്ട് നമസ്കാരത്തിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് കഅബാലയമാണ്. അതുകൊണ്ട് തന്നെ ഓരോ സത്യവിശ്വാസിയുടെയും മനസ്സിൽ എന്നും കഅബക്ക് അതിമഹത്തരമായിട്ടുള്ള ഒരു സ്ഥാനവും ആദരവും ബഹുമാനവും എല്ലാമുണ്ട്. ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടി ആദ്യമായി കൊണ്ട് പണിതുയർത്തപ്പെട്ട ദിവ്യ മന്ദിരമാണത്. വിശുദ്ധ ഖുർആനിലൂടെ അതിൻ്റെ പവിത്രതയെക്കുറിച്ച്, ശ്രേഷ്ഠതയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു: ഇന്ന ഔവല ബൈതിൻ ഉളിയ ലിന്നാസി ലല്ലദി ബിബക്കത്ത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹദീസുകളിലൂടെ ആ പരിശുദ്ധ ഭൂമിയെക്കുറിച്ചും അവിടെ പണിതുയർത്തപ്പെട്ട കഅബാലയത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുമെല്ലാം എമ്പാടും നമ്മളെ അറിയിച്ചിട്ടുണ്ട്. സമകാലിക സാഹചര്യത്തിൽ കഅബാലയത്തിന് നേരെയോ വിശുദ്ധ ഹറമുകൾക്ക് നേരെയോ ഇന്നലൊക്കെ ഭീഷണികളോ അക്രമങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഇസ്ലാമിൻ്റെ വിമർശകന്മാർ പലപ്പോഴും അവർ കളിയാക്കിക്കൊണ്ടൊക്കെ ചോദിക്കാറുണ്ട്, അബ്രഹത്തിൻ്റെ ആനപ്പടയെ, അബാബിൽ പക്ഷികളെ അയച്ച് നശിപ്പിച്ച അള്ളാഹു സുബ്ഹാനഹു വതആല ഇക്കാലഘട്ടത്തിലും കഅബയെ സംരക്ഷിക്കുമോ എന്ന്. അവരോട് നമുക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ളതും അതോടുകൂടി നമുക്ക് മനസ്സിലാക്കാനുള്ളതും അള്ളാഹു സുബ്ഹാനഹു വതആല ആ റബ്ബിനെ മാത്രം ആരാധിക്കുന്നതിനു വേണ്ടി പണിതുയർത്തപ്പെട്ട ആ ഭവനത്തെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അബ്രഹത്തിൻ്റെ കാലത്ത് അള്ളാഹു അബാബിൽ പക്ഷികളയച്ച് ആ മഹത്തായ മന്ദിരത്തെ കാത്തു സൂക്ഷിച്ചതുപോലെ അള്ളാഹു അന്ത്യനാളിൻ്റെ വലിയ അടയാളങ്ങൾ പൂർത്തിയാകുന്നത് വരെ ഭൂമിയിൽ കഅബ സുരക്ഷിതമായിക്കൊണ്ട് നിലനിൽക്കുക തന്നെ ചെയ്യും. എത്ര വലിയ അക്രമികളും ഇസ്ലാമിൻ്റെ ശത്രുക്കളും അതിനെ നശിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമങ്ങൾ നടത്തിയാലും ശരി, അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ സംരക്ഷിച്ചിരിക്കും എന്നു തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിയാമത്ത് നാളിനു മുമ്പ് കഅബയെ ആക്രമിക്കുവാൻ വരുന്ന ഒരു വലിയ സൈന്യത്തെ അള്ളാഹു ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. യാസു ജൈഷു അൽ കഅബ ഫൈദാ കാനു ബിബൈദാ മിനൽ അർദി യുഖസഫു ബിഔവലിഹിം വആഖിരിഹിം. ഒരു വലിയ സൈന്യം കഅബയെ ആക്രമിക്കുവാൻ വേണ്ടി പുറപ്പെടും. അങ്ങനെ അവർ ഒരു ശൂന്യമായ ഭൂമിയിൽ, മരുഭൂമിയിലെത്തുമ്പോൾ അവരുടെ ആദ്യത്താളെയും അവസാനത്താളെയും അള്ളാഹു ഭൂമിയിൽ ആഴ്ത്തിക്കളയുമെന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച സ്വഹീഹായ ഹദീത്തിൽ വന്നിട്ടുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പുനരാഗമനം ഈ ഭൂമിയിൽ ഖിയാമത്തിൻ്റെ വലിയ അടയാളമായിക്കൊണ്ട് വരാനിരിക്കുകയും അങ്ങനെ വരികയും ചെയ്ത് ദജ്ജാലിനെ വധിക്കുകയും ലോകത്ത് നീതി സ്ഥാപിക്കപ്പെടുകയും ചെയ്ത ശേഷവും വിശുദ്ധമായിട്ടുള്ള കഅബയിൽ ഹജ്ജും ഉംറയൊക്കെ നടക്കുമെന്ന് ഹദീസുകളിലൂടെ കാണും. എത്രത്തോളം എന്ന് വെച്ചാൽ വലിയ അടയാളമായിട്ടുള്ള, ഖിയാമത്തിൻ്റെ വലിയ അടയാളമായിട്ടുള്ള യജൂജ് മജൂജ് വിഭാഗത്തിൻ്റെ പുറപ്പാടിന് ശേഷം പോലും കൃത്യമായി കൊണ്ട് കഅബാലയത്തിൽ ഹജ്ജും ഉംറയൊക്കെ നടക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. ലയഹുജ്ജന്ന ഹാദൽ ബൈതു വലയുഅതമറന്ന ബാദ ഖുറൂജി യജൂജ് വമജൂജ്. യജൂജ് മജൂജുകളുടെ പുറപ്പാടിന് ശേഷവും തീർച്ചയായും ഈ ഭവനത്തിൽ കഅബയിൽ ഹജ്ജും ഉംറയൊക്കെ നിർവഹിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എപ്പോഴാണ് കഅബ തകർക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക? ലോകാവസാനത്തിൻ്റെ തൊട്ടുമുമ്പുള്ള അവസാന ഘട്ടത്തിൽ ഭൂമിയിൽ ഈമാൻ പരിപൂർണമായി കൊണ്ട് ഉയർത്തപ്പെട്ടാൽ അല്ലാ എന്ന് വിളിക്കുന്ന സത്യവിശ്വാസികൾ ആരും ഭൂമിയിൽ ശേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് അത് സംഭവിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഹദീസുകളിൽ നിന്ന് വ്യക്തമാകണം. യുഫദീബു അൽ കഅബ ദു സുവൈഖത്തൈൻ. ആ വ്യക്തിയെപ്പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദു സുവൈഖത്തൈൻ എന്ന എത്യോപ്യക്കാരനായിട്ടുള്ള വ്യക്തിയായിരിക്കും ആ കഅബയെ തകർക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ശരി, ലോകത്ത് സത്യവിശ്വാസികൾ നിലനിൽക്കുന്നിടത്തോളം കാലം അള്ളാഹു സുബ്ഹാനഹു വതആല ആ വിശുദ്ധമായിട്ടുള്ള ഭവനത്തെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. കഅബയെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, പടച്ചറബ്ബിനെ മാത്രം ആരാധിക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന
3: നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
5: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ജനക്ഷേമം. ഹുറൈമില മാസ്രയിൽ നിന്നും തുടങ്ങിയ കൃഷി വിസ്മയം. പീസ് റേഡിയോ പ്രതിനിധി വി ടി അബ്ദുസ്സലാം കൃഷി വിദഗ്ധനായ അബ്ദുൽ മുനീറുമായി നടത്തിയ ചർച്ചയാണ് ഇന്നത്തെ ജനക്ഷേമത്തിലൂടെ നാം കേൾക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. വ്യത്യസ്തമായ ആളുകളെ ജനക്ഷേമം പരിപാടിയിലൂടെ പരിചയപ്പെടുത്തുന്ന ഈ ഒരു സെഷനിൽ ഇന്ന് നമ്മുടെ കൂടെ വളരെ ജീവിത പ്രവൃത്തി പരിചയങ്ങൾ കൊണ്ട് വ്യത്യസ്തനായിട്ടുള്ള അബ്ദുൽ മുനീർ, ചെറുവാടിയിൽ നിന്നുള്ള അദ്ദേഹത്തെയാണ് നമുക്ക് ജനക്ഷേമം പരിപാടിയിൽ പരിചയപ്പെടാനുള്ളത്. അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ സ്വാഭാവികമായും ഒരുപാട് വിശേഷങ്ങൾ നമുക്കറിയാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട തികച്ചും വ്യത്യസ്തമായ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ടത്, അങ്ങനെ വിവിധ മേഖലകളിലുള്ള ഒരുപാട് കഴിവുകൾ തെളിയിച്ച വ്യക്തിയാണ് അബ്ദുൽ മുനീർ. ആദ്യമായി അബ്ദുൽ മുനീർ സാഹിബിനെ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
6: വഅലൈക്കും സലാം.
2: സാറേ, നമ്മൾ ജനക്ഷേമ പരിപാടിയിൽ ഇങ്ങനെ ശ്രോതാക്കൾക്ക് ഒരുപാട് ഉപകാരപ്രദമായ കുറേ കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു സെഷനാണ്. അപ്പോൾ ഇതിൽ ഇന്ന് നമുക്ക് തോന്നുന്നു അബ്ദുൽ മുനീർ, താങ്കളുടെ ജീവിതത്തിലെ പ്രവർത്തന മികവിൻ്റെ അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ടതാവട്ടെ, അതുപോലെ ജീവിതത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തി, അപ്പം അങ്ങനെ സക്സസ് ആയിട്ടുള്ള ഒരുപാട് കാര്യമുണ്ട്. അതിൽ കൃഷിയുണ്ട്, മറ്റു പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശ്രോതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന കുറേ ജീവിത സന്ദേശങ്ങളുണ്ട്, നമുക്കത് വെച്ച് തുടങ്ങാൻ തോന്നുന്നു. എന്ന് മുതലാണ് പിന്നെ ഒരു ലൈഫിൽ കുറച്ചുകൂടിയും ഒരു കാഴ്ചപ്പാടുള്ള ഒരു ജീവിതത്തിലേക്ക് എത്തിയതും? എനിക്ക് തോന്നുന്നത് മുമ്പത്തെ പല തങ്ങളുടെ ജീവചരിത്രങ്ങൾ അല്ലെങ്കിൽ മുമ്പുള്ള പല കാര്യങ്ങൾ കേട്ട അടിസ്ഥാനത്തിൽ ഗൾഫ് എന്നുള്ളത് ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കണം. അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ഗൾഫ് കാലഘട്ടത്തെക്കുറിച്ചും അതിന് ശേഷമുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു വരാം, എന്നിട്ട് കൃഷിയിലേക്ക് വരാൻ തോന്നുന്നുണ്ട്. ഒന്ന് വീട് അതുപോലെ വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് മറ്റു വിശേഷങ്ങളിലേക്ക് പോവാം. ഒന്ന് പരിചയപ്പെടുത്തിയാൽ നന്നാ.
6: ഓക്കെ, ഞാന് എൻ്റെ പേര് അബ്ദുൽ മുനീർ, കൊടിയത്തൂർ പഞ്ചായത്തിൽ ചെറുവാടിയാണ് എൻ്റെ സ്ഥലം. ഞാൻ ചെറുവാടി അങ്ങാടി തന്നെ അടുത്ത് തന്നെയാണ് എൻ്റെ വീടുള്ളത്. ഭാര്യ, രണ്ട് കുട്ടികൾ, വലിയ മോള് കല്യാണം കഴിഞ്ഞുകൊണ്ട് കുട്ടികളായി, പേരക്കുട്ടികളൊക്കെ ആയിട്ട് അലഹമില്ല സുഖമായിട്ട് പോകുന്നു. രണ്ടാമത്തെ മോള് ഡിഗ്രി സെക്കൻഡ് ഇയറാണ്.
2: ഓക്കെ. അപ്പോൾ പിന്നെ ശ്രോതാക്കൾക്ക് കേൾക്കാൻ കൗതുകമുള്ള ഒരുപാട് കഥകൾ നിറഞ്ഞൊരു ജീവിതമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രവാസം തിരഞ്ഞെടുത്തതും പ്രവാസത്തിന് ശേഷമുള്ളതും പ്രവാസ അനന്തരവും ഒക്കെ നമുക്ക് പറയാനുണ്ടാവും. എപ്പോഴാണ് ഗൾഫിലേക്ക് പോകാനുള്ള ഒരു ഒരു ഒരു തീരുമാനം എപ്പോഴായിരുന്നു?
6: അതിപ്പോൾ ഞാൻ പിന്നെ സ്വാഭാവികമായിട്ടും ഏകദേശം 10-30 വർഷം മുമ്പ്, അന്നൊക്കെ നമ്മുടെ നാട്ടിൽ പിന്നെ ഗൾഫിലേക്കാണ് പെട്ടെന്ന് പോവുക, 20 വയസ്സ് കഴിഞ്ഞാൽ വേഗം ഗൾഫിലേക്ക് പോകും, അങ്ങനത്തെ ഒരു ടെൻഡൻസിയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴാണല്ലോ കുറേയൊക്കെ നാട്ടിൽ തന്നെ ജോലി എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ പഠിക്കാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഞാൻ 1988 എസ് എൽ സി കഴിഞ്ഞത്. അങ്ങനെ എസ് എൽ സി കഴിഞ്ഞു ITI പോയി. പിന്നെ ഞാൻ പ്ലംബിങ് കോഴ്സിന് പഠിച്ചു. അന്നൊക്കെ പ്ലംബിങ് കോഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആർക്കും വലിയൊരു പരിചയമൊന്നുമില്ല, പ്രത്യേകിച്ച് നമ്മളെ ഗ്രാമപ്രദേശത്തൊന്നും പരിചയമില്ല. അങ്ങനത്തെ ഒരു കോഴ്സാണ് എന്നെ ആ കോഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ അഡ്വൈസ് ചെയ്തത് നമ്മുടെ നാട്ടിലെ ഒരു ശ്രീധരേട്ടൻ എന്ന ആളുണ്ടായിരുന്നു. അയാൾ കാലിക്കട്ട് എയർപോർട്ടിൽ ജോലിക്കാരനായിരുന്നു. എനിക്ക് തോന്നുന്നത് ഫയർ വിങ്ങിലായിരുന്നു അയാളെന്ന് തോന്നുന്നുണ്ട്, മരിച്ചുപോയി. അപ്പോൾ അയാളൊരു ദിവസം ഞാനും അമ്മ ഇങ്ങനെ പോകുമ്പം എന്നെ കണ്ടപ്പം എന്നെ മോനെന്താ ചെയ്യുന്നത് വെച്ചാൽ പോകാൻ പത്ത് കഴിഞ്ഞിരിക്കുകയാണ്, പത്ത് പരിശോധിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അയാൾ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം അതെന്താന്ന് എനിക്ക് വ്യക്തമായി പറഞ്ഞൊന്നു. നമ്മളെ നാട്ടിലൊന്നും ഈ പൈപ്പ് കാര്യങ്ങൾ ടൗണിലൊക്കെ കണ്ടില്ല, അപ്പോൾ ടാപ്പ് പറഞ്ഞാലും വെള്ളം വരുന്നത് ആ സിസ്റ്റമാണ്. അപ്പോൾ അത് നമ്മളെ നാട്ടിലൊന്നും ആയിട്ടില്ല. അപ്പം ആ കോഴ്സ് പഠിച്ചുകൊണ്ട് നല്ല സ്കോപ്പായിരിക്കും എന്ന് പറഞ്ഞു. സീതേട്ടനെ ഞാൻ ഇന്നും ഓർക്കുകയാണ്. കാരണം എന്നെ ഞാൻ ആ ജോലി പഠിച്ചാൽ ഇപ്പം 100% അല്ല 200% ഞാൻ ഹാപ്പിയാണ്. കാരണം എവിടെ ചെന്നാലും നമുക്ക് ജോലിയുണ്ട്. നമ്മളെ നമ്മളൊരു ഫാമിലിക്ക് നമ്മളെ ആവശ്യങ്ങൾക്ക് ഈ ജോലി പഠിച്ചു കഴിഞ്ഞാൽ പെമ്പിങ്ങും അതുപോലെ ഇലക്ട്രിക്കൽ ഈ ജോലി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ലോകത്തെവിടെ പോയാലും നമ്മൾ പച്ചരി കൊടുക്കില്ല.